0: ഓയനെ നമ്മളോട് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ അവൻ പറയണ്ടായി. കാരണം ഡ്രൈവർമാർ അവിടെയുള്ള ഇപ്പം ഗാംഗ്ടോക്കിൽ ഡ്രൈവർമാരുണ്ടാവാം, അതുപോലെ തന്നെ നേരത്തെ നമുക്ക് കിട്ടിയ ഡ്രൈവർ പുറത്തുള്ളവരാണ്.
1: അതെ,
0: അവന് എനിക്ക് തോന്നുന്നു
1: നേപ്പാളിലും തോന്നുന്നു
0: നേപ്പാൾ ആ ഭാഗത്ത് എവിടെ ഉള്ളവരാണെന്ന് പറഞ്ഞു. അപ്പം അവൻ അവൻ്റേതായിട്ടുള്ള സ്വഭാവം കാണിച്ചു എന്നേ ഉള്ളൂ. എല്ലാവർക്കും അങ്ങനെ വന്നേ വന്നോളം എന്നില്ല. എന്തായാലും തിരിച്ച് നമ്മൾ വൈകുന്നേരം 5:30-6 മണിക്കിടയിൽ അവിടുന്ന് ഇറങ്ങുന്നു. പക്ഷേ നമുക്ക് 9 മണിക്ക് എവിടുന്ന് സിലിഗുഡിയിൽ നിന്ന് ലാസ്റ്റ് ബസ്സാണ്
1: പൂർണ്ണിയിലേക്ക്. കാരണം നമുക്ക് പൂർണ്ണിയിലേക്ക് കിട്ടണം
0: അതെ
1: എന്നുള്ളതായിരുന്നു നമ്മളെ കണ്ടീഷൻ. അവിടെ അവിടെ എത്തിയിട്ട് സ്വൈലക്തർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ദാൽക്കോലയിൽ. അപ്പോൾ സ്വൈലക്തറിൻ്റെ വീട്ടിലേക്ക് അവിടെ എത്തുകയാണെങ്കിൽ അവിടെ കിടക്കാനുള്ള സംവിധാനമൊക്കെ അവൻ റെഡിയാക്കാം എന്ന് പറഞ്ഞിരുന്നു. അവസാനത്തെ ബസ് 9:30-ക്കോ 9:20-നോ 9:30-ക്കോ ഏകദേശം
0: 9:00-9:30-ന്റെ ഇടയിൽ പോകുന്നു
1: പറഞ്ഞിരുന്നു. നമ്മൾ ആ സമയത്ത് തന്നെ പിന്നെ സുലൈപ്പനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഏകദേശം വണ്ടി പിന്നെ റെഡിയാവും. അപ്പം അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ ആ ഒരു യാത്ര അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു നിശ്ചിത സമയം
0: ലക്ഷ്യമാക്കിയിട്ടുള്ള
1: ഒരു തിരിച്ചുള്ള യാത്ര, അതിവേഗതയിലുള്ളൊരു യാത്ര.
0: അതെ അതെ, നമ്മൾ വിചാരിച്ചതിനേക്കാൾ സ്പീഡിൽ അവനെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്തിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് അവർ നമ്മോട് പിന്നെ കോൺട്രാക്ട് ചെയ്തിട്ടുള്ളൊരു ക്യാഷിനേക്കാൾ നമ്മൾ അവനെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തൃപ്തിപ്പെട്ട് അവന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവന് ഭയങ്കരമായിട്ട് അവന്, കാരണം അവരൊക്കെ ഒന്നും അത്ര അങ്ങനെ ഒരു അനുഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ നല്ലൊരു പിന്നെ റെസ്പോൺസ് ആയിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷേ
1: അത്രയും വേഗതയിൽ നമ്മളവിടെ, പ്രത്യേകിച്ചും നമ്മൾ ഇവിടെ സിലിഗുരിയിലെത്തും. സിലിഗുരി വെസ്റ്റ് ബംഗാൾ അല്ലേ, എൻ്റെ ഭാഗമല്ലേ. അപ്പോൾ അവിടെ എത്തുമ്പോൾ ആ ഒരു ബംഗാളിൻ്റെ ഒരു ഒരു ബഹളമയമായ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളവിടെ എത്തുന്നത്. പൊടി പിടിച്ച ആകെ, പക്ഷെ അവിടെ
0: മുകളിൽ നിന്നുള്ള തണുപ്പെല്ലാം വിട്ടു,
1: അതൊക്കെ വിട്ടു, അതൊക്കെ പോയി.
0: ആഴത്തേപ്പോയ്ക്ക് ഭയങ്കര ചൂടും അന്തരീക്ഷമൊക്കെ മാറി, മൊത്തത്തിൽ ബഹളമായി. നമ്മൾ ആ ഒരു പിന്നെ സിലിഗുരി എന്ന് പറഞ്ഞാൽ തന്നെ ന്യൂ ജയ്പാൽഗുരി അതുപോലെ തന്നെ സിലിഗുരി ആകെ നല്ല തിരക്കുള്ള സമയം കൂടിയാണ് ആ ടൈം എന്ന് പറയുന്നത്. അവിടത്തേക്ക് നമ്മൾ 9:30 എന്തായാലും ബസ് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഏജന്റ് നമ്മൾ ഓക്കെ പറയണത്,
1: ഓക്കെ വണ്ടി പോയിട്ടില്ല, ഞങ്ങൾ വന്നോളൂ റെഡി ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ്.
0: അതെ അതെ, അങ്ങനെ നമ്മൾ 9:10-നൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്.
1: പക്ഷേ 9:10 എത്തിയിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നോക്കി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന്, ബസ്സില്ല.
0: അതെ,
1: അവസാനം ഇവന്റെ അടുത്തേക്ക് ചെന്നു.
0: അതെ,
1: അപ്പൊ അവൻ മേലോട്ട് ബസ്
0: അവിടെ അവിടെ ഈ നമ്മൾ നേരത്തെ ഫസ്റ്റ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ ഏജൻസ് ഈ ടീം ഏജന്റുമാർ നമ്മളെ വിളിച്ച് നമ്മളെ ക്യാഷ് കയ്യിലാകുന്നത് വരെ നമ്മളെ സുഹൃത്തുക്കളായിരിക്കും. കയ്യിലായി കഴിഞ്ഞാൽ പിന്നെന്തില്ല, അവർക്ക് നമ്മുടെ ഉത്തരവാദിത്തമില്ല. അവൻ അത് നമ്മളോട് അങ്ങനെ തുറന്ന് പറയുകയും ചെയ്തു അല്ലേ, നമ്മളങ്ങോട്ടൊന്ന് തർക്കിച്ചെന്ന് പോകാൻ തുറന്ന് പറയുകയും ചെയ്തു. ഇത് നിങ്ങളത് പിന്നെ നിങ്ങളവിടെ കൊണ്ട് തിരിച്ചുപാട് എത്തിക്കുക എന്നുള്ള മാത്രമേ എൻ്റെ ഉത്തരവാദിത്തമുള്ളൂ, ഇവിടുന്ന് ബസ് കയറ്റലൊന്നും എൻ്റെ ഉത്തരവാദിത്തമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറേ നമ്മോട് പിന്നെ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ നമ്മളെ വിളിച്ച് എന്നൊക്കെ ചോദിച്ച് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമായി. ഏതായാലും അന്നത്തെ ഒരു ദിവസം അത് അങ്ങനെയായിരുന്നു വിധി. പിന്നെ യാത്രയിൽ
1: എന്തും പ്രതീക്ഷിക്കാം.
0: അതെ, എന്തും പ്രതീക്ഷിക്കാം നമ്മൾ.
1: പക്ഷെ അന്നിങ്ങോട്ട് നമ്മളെ നമ്മൾ കുറേ ആശങ്കയിൽ അവിടെ നിന്ന് കുറേ സമയം തീരുമാനമെടുക്കാൻ എന്ത് ചെയ്യണം, അവിടെ വീട് റൂം കിട്ടുമോ.
0: അതെ അതെ അതെ,
1: അതിന് സുഹൈൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ പിന്നെ താമസം മാറാണ്.
0: ഇവര് നമ്മളെ കുറേ പ്രലോഭിപ്പിച്ചു, 2-3 റൂം കാര്യം അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളവരെ പറ്റേ എന്താ പറയാ, നമ്മളവരെ ഒഴിവാക്കി പോകാൻ പറഞ്ഞ്. പിന്നെയാണ് നിങ്ങൾ
1: സുഹൈലക്തർ പറഞ്ഞ ആ സ്ഥലത്തിന്റെ പേര് എനിക്കും ഓർമ്മ കിട്ടുന്നില്ല. ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ റൂം ഉണ്ടോ, എന്റെ സുഹൃത്തിന്റെ പരിചയത്തിൽ റൂം, അവിടെ ചെന്നാ മതി പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. പക്ഷെ കുറെ കറങ്ങി പോയി.
0: ചോട്ടി മസ്ജിദ്
1: അവിടെ അവിടെ ചെന്ന് നോക്കുമ്പോ എന്താ, ചോട്ടി കുറേ കറങ്ങിയിട്ടാണ് നമ്മൾ ചോട്ടി മസ്ജിദിൽ എത്തുന്നത്. ഈ റിക്ഷയിൽ ഉന്തി പോവല്ലേ.
0: അതെ അതെ, റിക്ഷയെ വിളിച്ചിട്ടാണ് നമ്മൾ പോണത്. അവന് നമ്മൾ ആദ്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇവിടത്തെ എത്തിക്കാന് 100 രൂപയാണ് പറഞ്ഞ്, അവിടെ എത്തുമ്പോഴേക്കും 150 വേണം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായി. രാത്രി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അന്യ ദേശക്കാരാണെന്ന് മനസ്സിലാക്കിയാൽ ഉണ്ടാകാവുന്ന ചില പ്രയാസങ്ങളൊക്കെ നമ്മളവിടെ പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്നാലും നമ്മളവന് പറഞ്ഞു വെച്ചു. പിന്നെ നിങ്ങളെ സുഹൈൽ അക്തർ പറഞ്ഞ റൂം അല്ലാത്തൊരു റൂമാണ് പിന്നെ നമുക്കവിടെ കിട്ടുന്നത്.
1: ആ സുഹൈൽ അക്തർ പറഞ്ഞ റൂമിൻ്റെ അടുത്ത് ചെന്നു, പക്ഷെ അവിടെ എന്തില്ല, തൊട്ടടുത്ത് അപ്പുറത്തുപ്പുറത്തുള്ള റൂമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ രണ്ട് സ്ഥലത്ത് നമ്മൾ പോയി നോക്കി. അത് ഞാൻ നിസാറും ആണ് പോകുന്നത്, സുരായും പിന്നെ ബഷീർ മാഷ് അവിടെ നിന്നു. പക്ഷെ അവര് പറഞ്ഞ റൂമില്ല, മറ്റേ ആള് പറഞ്ഞ റൂമിന് ഒരു സ്ഥലത്ത് റൂം അത്ര ഒരു സൗകര്യം ആ ചാർജ് അധികമായി തോന്നി. പിന്നെ നമ്മൾ അരികെ കണ്ട കുറച്ച് അപ്പുറത്ത് കണ്ട ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അവിടെ ഒരു രസകരമായ സംഭവം ഉണ്ടായത്, പിന്നെ അപ്പോൾ ആ സമയത്ത് സ്വലൈ റൂമിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്.
0: അതെ അതെ,
1: ആ ഹോട്ടലിലെ ആളുകളുണ്ട്. അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഏകദേശം 10 മണി
0: കഴിഞ്ഞിട്ടുണ്ട്,
1: 10:30 ഇതൊക്കെ അവിടെ പൂട്ടാനുള്ള സമയമാണ്,
0: ലാസ്റ്റ് ടൈം.
1: അപ്പോൾ ലാസ്റ്റ് ടൈമാണ്. അപ്പോൾ അവിടുത്തെ ഈ ജീവനക്കാരൻ അല്ലെ ഭക്ഷണം കൊണ്ടുവരുന്ന സപ്ലയർ ഇങ്ങനെ നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഭയങ്കര ചടപ്പോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താ അപ്പോൾ ഫുഡ് കഴിക്കാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവന് ഭയങ്കര മടി. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കേരളം മലയാളം പറഞ്ഞിട്ട് കേരളം അതിലും എൻ്റെ ഭാവക്കാകെ
0: മാറി
1: കേരളം. അപ്പൊ വേഗം എടുക്കാൻ പോകുന്നു, കാരണം
0: ഓന നമ്മളോട്.
1: ആ പിന്നെ നല്ല
0: ഇവിടെ പാലക്കാട് ഭാഗത്ത് എവിടെയോ അവന്റെ
1: ആരോണ്ട്
0: അനിയൻ ജോലി
1: പറഞ്ഞു.
0: ശരിയാണ്. പിന്നെ റൂം അവിടെ തന്നെ
1: തൽക്കാലം ഒപ്പിക്കുന്നു. അവിടുന്ന് ഭക്ഷണം തന്നെ നല്ല ഭക്ഷണമായിരുന്നു.
0: അവിടെയൊക്കെ നമ്മൾ പിന്നെ രണ്ട് ഭാഗവും നമ്മൾ അവിടെ കാണുന്നുണ്ട്. അഥവാ നമ്മൾ പറ്റിക്കപ്പെടുന്നൊരു ഏരിയ ഒരു ഭാഗത്തുണ്ട്, നേരെ മറിച്ച് തിരിച്ച് ഇപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണോ എന്നറിയില്ല. എന്തായാലും പിന്നെ നമ്മൾ ആ ഒരു ഭാവവും കാര്യങ്ങളും കണ്ടപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ മലയാളികൾ വന്നിരുന്നു, കേരളക്കാർ വന്നിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വളരെ മാന്യമായ രൂപത്തിൽ മിതമായ ഒരു റൂം, നാല് പേര് നമ്മളൊറ്റ റൂമിലാണ് നിന്നത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നാൽ വലിയ ചാർജ് ഈടാക്കുന്നവരും ഉണ്ട്. നമ്മൾ നല്ലൊരു കുഴപ്പമില്ലാത്ത
1: റൂം നമ്മൾ അവിടെ കിട്ടി,
0: നല്ല ഫുഡ് കിട്ടി.
1: പ്രശ്നം എന്താ വെച്ചാൽ കറണ്ട് ഇടക്കിടക്ക്
0: അത് അവിടുത്തെ സ്ഥിരം പിന്നെ പല്ലവിയാണ് എന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും പിറ്റേന്ന് രാവിലെ
1: രാത്രി ഒരുപാട് സ്വലായി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് വല്ല ട്രെയിനും ഉണ്ടോ?
0: അതെ അതെ, രാത്രി പോവാന്
1: രാത്രി പോവാനുള്ളത്, ഇനി രാവിലെ എപ്പോഴാ ഉള്ളത്? പക്ഷേ ട്രെയിനിന്റെ കാര്യമൊക്കെ അവസാനം പിന്നെ നമ്മൾ തീരുമാനിക്കും. ട്രെയിൻ ഉണ്ടായിരുന്നു
0: തോന്നുന്നു,
1: പക്ഷെ നമുക്ക് രാത്രി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ കഴിഞ്ഞ് രാവിലത്തെ
0: രാവിലെ 5 മണിക്കൂർ വണ്ടി ഉണ്ടായിരുന്നു, ഡയറക്റ്റ് നേരിട്ട്
1: കട്ടിഹാറിലേക്ക്.
0: അത് നമ്മള് എന്തൊക്കെയോ കാരണം കൊണ്ട് കിട്ടാതെയായി നമുക്ക്. പിറ്റേന്ന് രാവിലെ നമ്മൾ ബസ്സിന് പോകാമെന്ന്
1: തീരുമാനിച്ചു.
0: ബസ്സിന് പോകാൻ തീരുമാനമായി. രാവിലെ റൂം വെക്കറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇവർ എണീക്കാത്തൊരു ഉണ്ടായിരുന്നു.
1: അതെ അതെ,
0: ആധാർ കാർഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസയൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. പക്ഷെ ഇവർ എണീക്കുന്നില്ല എന്നൊരു വിഷയം വന്നു. പിന്നെ അവിടെ റൂമൊക്കെ നമ്മൾ തുറന്നു പോന്ന് പിന്നീട് നമ്മൾ ബസ്സിനാണ് പോണത്. ബസ്സിന് പോകുമ്പോഴും ഇതൊക്കെ ഈ പറഞ്ഞ യാത്രയിലാരെങ്കിലുമൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, അത് പോകാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. ഓടിച്ചെന്ന് ബസ്സിനൊക്കെ
1: കയറരുത്.
0: നമ്മളെ വിളിച്ച് നമ്മളെ
1: സ്നേഹത്തിൽ
0: പിന്നെ മിറ്റം മിക്കവാറും ഒന്നെങ്കിൽ നമ്മൾ സൗകര്യമില്ലാത്ത വണ്ടിയായിരിക്കാം. ദീർഘ യാത്രയൊക്കെ ആകുമ്പോൾ 2-3 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വണ്ടിയായിരിക്കണം.
1: 3-4 മണിക്കൂറിന്റെ അടുത്ത് ഏകദേശം ഉണ്ട്. പക്ഷെ ആ വണ്ടി വളരെ സ്ലോ ആയിരുന്നു.
0: സ്ലോ ആയിരുന്നു,
1: കച്ചറ വണ്ടി,
0: വളരെ സീറ്റൊക്കെ തീരെ ഒരു അല്ലാത്തുള്ള സീറ്റായിരുന്നു. അത് ആദ്യം അവരാദ്യം പൈസ
1: വാങ്ങിവെക്കും.
0: ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ബസ്സിൽ കയറുന്നതിന് മുമ്പേ നമ്മൾ പൈസ കൊടുക്കണം, എന്നിട്ടാണ് നമുക്ക് സീറ്റും കാര്യമൊക്കെ അനുവദിച്ചത്. ആ സീറ്റിൽ പിന്നെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനൊരു വിഷയം ആദ്യം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ നേരെ എത്തുന്നത് ദാൽഖോലയിലാണ്. ഏകദേശം ഒരു 2.5-3 മണിക്കൂർ യാത്ര ചെയ്ത്
1: അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ കിട്ടി.
0: അതെ അതെ,
1: മഴയൊക്കെ നല്ല രസകരമായ
0: നല്ല മഴ ഉണ്ടായിരുന്നു. തിരിച്ചുള്ള യാത്രയും അത്യാവശ്യം നല്ല, ഈ വെസ്റ്റ് ബംഗാൾ പിന്നെ കിഷൻഗഞ്ച് ഏരിയയിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കിഷ്ടംപോലെ, നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഇരുഭാഗത്തും പിന്നെ പരന്ന് കിടക്കുന്ന ഈ ചായത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ യാത്ര ഉണ്ടായിരുന്നത്. ഒരു മലമുകളിൽ നിന്നും താഴെ വന്ന് സിറ്റിയിൽ നിന്ന് പിന്നെ നമ്മൾ സിറ്റിയിലാണ് സത്യം പറഞ്ഞാൽ ഈ ഇതുള്ളത്, പിന്നെ ആസാമിലെ ഈ തേയിലകളൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. എന്തായാലും നമ്മൾ നേരെ സുഹൈൽ അക്തറിൻ്റെ വീട്ടിലെത്തുന്നു. സുഹൈൽ അക്തറിൻ്റെ വീട് എന്ന് പറയുന്നത് അത് മറ്റൊരു പിന്നെ ഒരു കഥയാണ് സത്യം പറഞ്ഞാൽ. ആദ്യമായിട്ട് കാണുകയാണ് പുള്ളിക്കാരനെ.
1: അതെ, കാരണം സുഹൈൽ അക്തറിനെ വെച്ചാൽ എനിക്കുള്ള പരിചയം, ഞാൻ 2015-16 കാലഘട്ടത്തിൽ നാദാപുരം അൽഫുർഖാനിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് സുഹൈൽ അക്തറിന് നമ്മളവിടെ ഒരു 1-2 വർഷം അവിടെ സുഹൈൽ അക്തർ ഉണ്ടായിരുന്നു ഇഫ്ത് പഠിപ്പിക്കാൻ.
0: അതെ അതെ അതെ,
1: അങ്ങനെ ഒരു ഒരു മലയാളി ചോയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയുള്ള ആ ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ സുഹൈൽ അക്തർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ഒരു കോണ്ടാക്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ, അന്ന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ചെറിയ ട്രിപ്പുകളൊക്കെ ഇങ്ങനെ തൊട്ടടുത്തൊക്കെ പോവാറുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കോണ്ടാക്ടിലൂടെ സുഹൈൽ അക്തറിനെ നമ്മൾ കാണാം.
0: യെസ്
1: അപ്പൊ നമ്മളവിടെ ദൽക്കോലയിൽ ഇറങ്ങിയിട്ട് സുലക്തർ വരുന്ന രംഗമുണ്ട്, നമ്മൾ കുറെ കാലത്തിന് ശേഷം കാണണ്ടേ. ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് സുലക്തർ അപ്പൊ പറയുമ്പോഴും അവന്റെ വീടിനെ കുറിച്ച് നമ്മള് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോലേ ശരിക്കും
0: ഓട്ടോ
1: ആ
0: ഓട്ടോ ഓടിച്ചിട്ടാണ്
1: ഓടിച്ചിട്ടാ പോകുന്നത്,
0: പരമദരിദ്രരായിട്ടുള്ള. അത് വളരെ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ രാംഘാട്ടിൽ നിന്ന് കണ്ടതിനേക്കാൾ വേറൊരു വ്യത്യസ്തമായ ആളുകൾ തിങ്ങി പാർക്കുന്ന ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമം.
1: അതെ അതെ,
0: ടൗണിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് ചേർന്ന് നിൽക്കുന്ന, നമ്മൾ രാംഘാട്ട് പറഞ്ഞപ്പം അത് പൂർണ്ണമായിട്ടും ടൗണിൽ നിന്ന് ദൂരമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമമായിരുന്നു. ഇത് ടൗണിലേട് ചേർന്ന് കിടക്കുന്ന, ടൗണിൻ്റെ എല്ലാ വാസനകളും ഉള്ള ഒരു ഒറ്റപ്പെട്ട ഗ്രാമം അല്ലെ. ഒരു എന്നാൽ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് വീടുകളുള്ള
1: ഒരു ഗല്ലി.
0: ഗല്ലി
1: ശരിക്കും രാംഘട്ടിൽ, പിന്നെ റഹ്മത്തുള്ളന്റെ വീട്ടിൽ അങ്ങനെ ഗല്ലി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ്
0: കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് തീരെ ഗ്യാപ്പില്ലാത്ത, പിന്നെ കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും മനുഷ്യന് കിടന്നുറങ്ങുന്നതും കന്നുകാലികളെ കൂടും ഒക്കെ അടുത്ത്, മനുഷ്യൻ്റെ വീടും ഒക്കെ അടുത്തടുത്തായിട്ടുള്ളൊരു, അവർക്ക് പ്രത്യേകം ഒരു ഈ മുള കൊണ്ടൊക്കെ ചീന്തിയെടുത്ത നാരു കൊണ്ടുണ്ടാക്കി കുറേ വടി വട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ തീറ്റയിട്ട് കൊടുക്കുന്നു. തൊട്ടപ്പുറത്ത് മനുഷ്യൻ കിടന്നുറങ്ങുന്നു, ഇപ്പുറത്ത് അവരുടെ കട, ഇങ്ങനെയുള്ളൊരു സംവിധാനം. തൊട്ടപ്പുറത്ത് വയൽ, ഒരു ഈ പറഞ്ഞ പോലെ സുന്ദരമാണോ എന്ന് ചോദിച്ചാൽ വളരെ നമുക്ക് തീരെ കാണാത്ത ആളുകൾക്ക് സൗന്ദര്യമുള്ളൊരു ഒരു ഗ്രാമം. എന്നാൽ ഈ വൃത്തിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പരമ ദരിദ്രരായിട്ടുള്ള ആളുകൾ. എനിക്ക് തോന്നുന്നു കൂടുതൽ മുസ്ലിം ഏരിയയാണ് അവിടെ. പള്ളികളും കാര്യങ്ങളും ഉണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നുണ്ട്, സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു പിന്നെ യു പി സ്കൂൾ അവൻ കാണിച്ചു, എൻ്റെ
1: വൈഫ്
0: ജോലി ചെയ്യുന്ന ഈ ഒരു അപ്പർ പ്രൈമറി സ്കൂളുണ്ട്, അത് കാണിച്ചു. അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഏരിയയാണ്. ഇവൻ തന്നെ ഒരു സി എസ് സി ഏജന്റ് ആണ് അല്ലേ,
1: ഒരു അക്ഷയ പോലത്തെ നടത്തുന്നു, ആളുകൾക്ക് സേവനം ചെയ്തു കൊടുക്കുന്നു. അപ്പൊ അവൻ തന്നെ സ്വന്തം വീട്, നമ്മൾ അവന്റെ വീട്ടിലേക്ക് തന്നെ നമ്മൾ പോകുമ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. കാരണം അത്രയും ദാരിദ്ര്യം പിടിച്ച് അങ്ങനെ നമ്മൾ
0: കുമ്പോട്ട് കുനിഞ്ഞു കയറാൻ. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോ, നമ്മളുടെ ഇവിടെയൊക്കെ നമ്മളൊക്കെ കണ്ടു പഠിക്കേണ്ട കുറെ ആതിഥ്യ മര്യാദകൾ. അതായത് അവർക്കൊരു ബേജാറോ പ്രശ്നമൊന്നും ഇല്ല, കാരണം നാലാള് അഞ്ചാള് ഒക്കെ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മളാകെ ബേജാറാവും നമ്മളെ വീട്ടിൽ. പിന്നെ സോഫ ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ക്ലിയർ ആയിട്ടില്ല, അതല്ലെങ്കിൽ മേശയ്ക്ക് വിരിയില്ല, ഭക്ഷണം നമ്മൾ വിചാരിച്ചത്ര കണ്ടീഷനല്ല, അങ്ങനെ രൂപത്തിലൊക്കെ ഇവർക്ക് ആ ഒരു പേടിയോ കാര്യങ്ങളൊന്നുമില്ല. അവർ വളരെ സൗമ്യമായി സുന്ദരമായി അതിഥികളെ സ്വീകരിക്കുന്നു. അവർ അവർ കിടക്കുന്ന ബെഡിലാണ് നമുക്ക്
1: അതെ അതെ
0: സുപ്ര ഒരുക്കുന്നത്, സുപ്ര വെക്കുന്നു, നമുക്ക് വേണ്ട ചായയും കാര്യങ്ങൾ തരുന്നു. അവിടെ നമ്മൾ നേരെ യാത്ര തിരിക്കുകയാണ്. പിന്നെ
1: അതിൻ്റെ ഇടയ്ക്ക് അവനെ ഒരു ഡോക്ടർ അവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട്
0: ഒരു വീട് റെഡിയാക്കി,
1: ഭേദപ്പെട്ട റൂമിലേക്ക് നമ്മൾ കൊണ്ടുപോകും.
0: അത് തലേ ദിവസം നമ്മൾ എത്തും
1: വിചാരിച്ചിട്ട്
0: നമുക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയ വീടാണ്. പക്ഷെ നമ്മൾ ദൗർഭാഗ്യവശാൽ അവിടെ തന്നെ കുടുങ്ങി, സിലിഗുരി കുടുങ്ങിയിരിക്കുകയാണ്. രാവിലെ എത്തി അവനവൻ്റെ അവിടെ കാണിച്ചു തന്നു. അവിടെ നമ്മൾ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ അവിടുന്ന് യാത്ര തിരിക്കണം അല്ലേ. നേരെ നമുക്ക് എത്തേണ്ടത് പൂർണ്ണിയ രാംഘട്ടിലെ,
1: രാംഘട്ടിലേക്ക്. നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെയാണ്.
0: പിറ്റേ ദിവസം നമുക്കൊരു അന്ന് നമുക്ക് ട്രെയിൻ വൈകുന്നേരം,
1: ട്രെയിനാണ്
0: ഭഗൽപൂരിൽ നിന്നാണ്,
1: 7 മണിക്കാണ് തോന്നുന്നു.
0: ആ വൈകുന്നേരം 6:50
1: 6:50
0: ഭഗൽപൂരിൽ നിന്ന് ട്രെയിൻ. ഭഗൽപൂരിൽ നമുക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു,
1: ദുൽഫുഖാറിനെ കാണാറ്.
0: അതും ഈ പറഞ്ഞ പോലെ മലയാളികളെ ഏറെ
1: സ്നേഹിക്കുന്ന,
0: അദ്ദേഹം എപ്പോഴും മലയാളം, എനിക്ക് തോന്നുന്നു കേരളത്തിൽ
1: തന്നെയാണ്.
0: അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മളെ യാത്ര. പൂർണ്ണയിൽ നമ്മൾ എത്തുന്നു. പൂർണ്ണയുടെ റഹ്മത്തിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പോയി ഓട്ടോയിൽ പോയിട്ട് എടുക്കുന്നു. അവരോട് എന്താ പറയുക, അവർ നമുക്ക് എല്ലാ യാത്രക്കുള്ള ഭക്ഷണവും കാര്യമൊക്കെ റെഡിയാക്കി
1: റെഡിയാക്കി
0: പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വല്ല
1: അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാം പാക്കാക്കി കയ്യിൽ എത്രങ്ങാനും ഭക്ഷണങ്ങൾ.
0: അതെ അതെ അതെ, നാലാക്കും. അതിനപ്പുറത്തുള്ള ഭക്ഷണം നമുക്ക്, പക്ഷെ നമുക്കത് കഴിക്കാൻ പറ്റില്ല, കാരണം തിരിച്ചവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര നമുക്ക് ഭഗൽപൂരിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലാണ്. അവിടുന്ന് നമ്മൾ നേരെ ഓട്ടോ ഓടിക്കുന്നു, പൂർണ്ണിയ ബസ് സ്റ്റാൻഡിലെത്തുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നേരെ ഭഗൽപൂരിലേക്കുള്ള ബസ് കയറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു. അവിടെ നിന്ന് നമുക്ക് ആ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, ഭക്ഷണം നമ്മൾ കയ്യിൽ തന്നെയുള്ളത്.
1: കയ്യിൽ തന്നെയുള്ളത്.
0: നമ്മൾ നേരെ ഭഗൽപൂർ ചെന്നിറങ്ങുന്നു. ഭഗൽപൂർ ചെന്നിറങ്ങുമ്പോൾ നിങ്ങളെ ദുൽഫുഖാർ പറഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഓട്ടോ ഓടിച്ച് പോവുകയാണ്. പിന്നെ
1: ആ
0: അദ്ദേഹത്തിൻ്റെ
1: ഭഗൽപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഓട്ടോ ഓടിച്ച് പോകണം അല്ലേ.
0: ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു കുറച്ച് സമയമുണ്ട്, അടുത്താണെന്ന് പറഞ്ഞു, കുറച്ചടുത്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താന്ന് പറഞ്ഞാൽ പോയി ഓട്ടോ എടുത്ത് പോകുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ടൈം എന്തായിട്ടുണ്ട്, പിന്നെ പിടിച്ചിട്ടുണ്ട്. നമ്മളപ്പോഴേ അവരോട് പറഞ്ഞിട്ടുണ്ട് വീട് കണ്ട് തിരിച്ചു പോരാം, ഭഗൽപൂർ എന്ന് പറയുന്ന ശരിക്ക് ദ സിൽക്ക് സിറ്റി ഓഫ് ഇന്ത്യ.
1: അതെ അതെ.
0: അത് വലിയൊരു എന്താ പറയുക, ഓരോ വീട്ടിലും കൈത്തറി, അത് വലിയൊരു കാഴ്ചയായിരുന്നു നമുക്ക്. കാരണം ഓരോ ഗല്ലികളുടെ ഇടയിലൂടെ പോയി നമ്മൾ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നതിന് മുമ്പ്
1: കോലാംപൂർ എന്ന്
0: ചമ്പാനഗർ,
1: ചമ്പാനഗർ
0: സംഘം, അതെ
1: ചമ്പാനഗർ കോലാംപൂരിൽ
0: അവിടെ എത്തി നമ്മൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്.
1: അത് അവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബീഹാറിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമങ്ങളും ഇത് ഇതെങ്ങനെ മാറി, പെട്ടെന്ന് ആകണം മാറണം.
0: അതെ അതെ, ഒരു ടൗൺഷിപ്പ് മോഡൽ
1: ഫുള്ള് പിന്നെ ഇഷ്ടികളുടെ ഒരു ഒരു ഒരു നഗരം, അത്രയും ഗല്ലി. പണ്ടത്തെ
0: ഒരാൾക്ക് നടന്നു പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ രണ്ട് വീടുകൾക്കിടയിൽ. റോഡുണ്ട്, റോഡിൽ നിന്ന് വീട്ടിലേ വീട്ടിലേ വീടുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ ഒരാൾക്ക്
1: ഇടവഴി ഇടനാഴികകളാണ്,
0: ഇടനാഴികൾ. തിരിച്ചവിടെ നിന്ന് ഒരാൾ വരുന്നുണ്ടെങ്കിൽ മറ്റൊരു ഗ്യാപ്പിലേക്ക് കയറുന്നു, അത്രയും അടുത്തടുത്ത് വീടുകൾ. പക്ഷേ ഓരോ വീട്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൈത്തറി, മറ്റേ വലിയ വലിയ കമ്പനികളൊക്കെ നൂല് കൊണ്ടുവച്ച് ലിനൻ ഡ്രസ്സിൻ്റെ ഏറ്റവും വലിയ പിന്നെ കയറ്റുമതി, പ്രത്യേകിച്ച് നമ്മൾ ബാംഗ്ലൂർ അടക്കമുള്ള വൻ നഗരങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നത് ഇവിടുന്നാണ്, ഭഗൽപൂർ നിന്നാണ്. ദ ലിലൻ സിറ്റി, അതുപോലെ തന്നെ സിൽക്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ അവിടെ എഴുതി വെച്ച് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അവിടെയും നമുക്ക് വളരെ ഊഷ്മളമായ സ്വീകരണമായിരുന്നു. അവിടുന്ന് നമ്മൾ ചർക്കയും ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്.
1: അല്ല, അവിടുന്ന് നമ്മൾ പിന്നെ ദുൽഫുഖാറിൻ്റെ വീട് കണ്ടില്ലേ?
0: അതെ,
1: ഒറ്റ വീട് എന്ന് പറഞ്ഞ റൂം മാത്രം, അത് ആ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ആ ബിൽഡിംഗ് താഴെ അണ്ടർഗ്രൗണ്ടിൽ ഇതിൻ്റെ പിന്നെ നൂല് കൈത്തറിയിട്ടതും മുകളിലുള്ളൊരു സ്റ്റെപ്പിലൊരു ഒരു റൂം, ആ റൂം റൂമിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു അടുക്കളന്റെ ഒരു ഭാഗം,
0: ചെറിയൊരു ബാത്റൂം,
1: ചെറിയൊരു ബാത്റൂം, എത്ര ചെറിയ ബാത്റൂം, ഡോറില്ല,
0: സാരി
1: തൂക്കിയിട്ടൊക്കെയാണ്.
0: ഇൻഷാല്ലാ അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാനുണ്ട്. അതിന്റെ രണ്ടാമത്തെ യാത്ര നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നതും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാല്ലാ അള്ളാഹുവിന്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡുകൾ നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ദൃശ്യം, സിൽക്ക് സിറ്റി, ഭഗൽപൂരിലൂടെ ആ മടക്കയാത്ര. ഈ വിവരണത്തിൽ നമ്മോടൊപ്പം ചേർന്നത് നസറുല്ലാ സുലാഹി, കൂടെ വി ടി അബ്ദുസ്സലാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
5: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
4: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
2: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
6: سيد الاستغفار
2: اللهم انت ربي لا اله الا انت
5: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
4: اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം.
0: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, മരിച്ചുപോയേക്കാവുന്ന ഒരു ഉറക്കിൽ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് നമ്മൾ ഉണർത്തിയ റബ്ബിനാണ് സർവസ്തുതിയും. ഈ പ്രഭാതം അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. നമുക്ക് നന്മകൾ കൊണ്ട് നിറക്കാൻ നമുക്ക് ശ്രമിക്കാം. പീസ് റേഡിയോക്കൊപ്പം ഈ ഒരു ദിവസവും നമുക്ക് വീണ്ടും പുതിയ ചിന്തകളും അറിവുകളുമായി മുന്നോട്ട് പോകാം. ഏവർക്കും പീസ് റേഡിയോ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് സ്വാഗതം.
1: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ജസീൽ കുടിയത്തൂർ.
0: ഞാൻ വിറ്റി അബ്ദുൽ സലാം.
1: ഇന്ന് 2026 ഓഗസ്റ്റ് 3 തിങ്കൾ,
0: ഹിജ്റ വർഷം 1448, സഫർ 19,
1: കൊല്ലവർഷം 1201, കർക്കിടകം 18. സലാം സാറേ, നമ്മളിപ്പോ കുറെ ദിവസമായി അല്ലേ
0: ഒരുമിച്ചിരുന്നിട്ടല്ലേ?
1: യെസ്.
0: ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് സമയം ചെറിയൊരു എറർ ഉണ്ടായിരുന്നു.
1: യെസ്.
0: ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുറെ ആളുകൾ നേരത്തെ മെസ്സേജ് അയച്ച് നമ്മളിങ്ങനെ കാണുകയുണ്ടായി. അപ്പോൾ മഴ കൂടുതലാണ്, സൗണ്ട് ഇതുവരെ കേട്ടില്ലായിരുന്നു, ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ലിയാക്കത്തിലെയാണ്, കോട്ടാലയിൽ, കോട്ടോലയിൽ
1: നിന്നും. കോട്ടോല,
0: കോട്ടോല ഇപ്പോൾ റെഡിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ നാദിറായിട്ട് മുഴിക്കൽ സലാം പറഞ്ഞ്, നാദിറായിട്ട് മുഴിക്കൽ പേരിൻ്റെ കൂടെ തുടക്കം തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുന്ന് ടൈറ്റിൽ, പേരിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ട് എന്നിട്ടാ പേര് കൊടുത്ത്. അപ്പൊ അത് ആദ്യം കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ. ഓക്കെ, പിന്നെ
1: കുറേ ആളുകള് അല്ലേ സലാം പറഞ്ഞ്
0: ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ. ജസീൽ സാറേ,
1: നമ്മളെ ഷാജിദ വീട്ടി, വല്ലപ്പുഴ, സീനത്ത് പാലക്കാട്, മുംതാസ് ബേപ്പൂർ, സഫിയ കെ തിരുവങ്ങാടി, ഖൈറുന്നീസ ആലുവ,
0: ജോയിനായൻ പറവൂർ, അമീർ ടി എടത്തനാട്ടുകര, സുഫൈറ അനസ് മേപ്പാടി, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ,
1: നസീമ ചക്കുംകടവ്, റുക്സാന ബാലുശ്ശേരി,
0: രഹന താഴേക്കോട്,
1: ജാസ്മിൻ ഐക്യ പുള്ളിപ്പാടം,
0: ജമീല സലാം, സഫിയ എടപ്പാൾ,
1: സിദ്ദീഖ് ഷമീർ, ആയിഷ അങ്ങാടിപ്പുറം,
0: കല്ലാച്ചിയിൽ നിന്നും സഫീറ,
1: ജമീല വി കെ പൂരൂര്, സുഹൈബ വളപട്ടണം,
0: പാറാൽ സമീജ,
1: നബീസത്ത് കൊല്ലം, സുബൈദ കുഞ്ഞിമംഗലം.
0: ഓക്കെ, ആയിഷ പി പത്തപ്രിയം, താഹിറ ഷൗക്കത്ത് പടന്ന,
1: ഫാത്തിമ പി വി രാമനാട്ടുകര, ഹസീന നൂറുദ്ദീൻ ദമാം,
0: മുഹമ്മദ് സി പി കോളിക്കൽ, സൗദ മുട്ടം,
1: ഫാത്തിമ എടവനക്കാട്,
0: ജമീല വി പി കാളിക്കാവ്,
1: സബീന തത്തമംഗലം,
0: പിന്നെ സെറീന ഹസൻ, കെ പി പെരിന്തൽമണ്ണയും, സബീല പാലക്കാടും, സീനത്ത് തിരൂരങ്ങാടി, ഷാഹിദ വെള്ളാങ്കല്ലൂർ, ഉമൈബ തൃക്കടീരി.
1: ഒരുപാട് ആളുകള് പിന്നെ സലാം പറഞ്ഞു. കിടക്കുന്ന ടെക്നിക്കൽ വിഷയം അല്ലേ, ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ലൈവായി നമ്മുടെ കൂടെ തന്നെ വന്നിട്ടുണ്ട്.
0: എല്ലാവരും സലാം പറഞ്ഞു വന്നതായതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ എല്ലാവരുടെയും സലാമിനും മടക്കാം.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജമീല വി കെ പൂനൂരിന്റെ മെസ്സേജ് ഉണ്ടല്ലേ, റേഡിയോ തുറന്നപ്പോൾ ഒരു 5 മിനിറ്റ് കിട്ടാതിരുന്നപ്പോൾ ടെൻഷനായി, അൽഹംദുലില്ലാ ഇപ്പൊ കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിലാണ്.
0: അബു വി എ, സബീന, മൈനാഗപ്പള്ളി, കൊല്ലം. അപ്പം കുറെ പുതിയ പുതിയ ആളുകളെയൊക്കെ ഇങ്ങനെ, പിന്നെ ചിലപ്പം എന്ന് നമ്മൾ പറയുന്ന പോലെ നമുക്ക് പുതുതായി തോന്നുന്ന ആളുകൾ, ജംഷീർ മുട്ടിൽ ഒക്കെ ഉണ്ട്.
1: താഹിറ ഷൗക്കത്ത് പഠന
0: പറഞ്ഞു. ഓക്കെ, അപ്പോ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം വീണ്ടും റെഡ് അലർട്ടിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്. നമ്മൾ മഴ ശക്തമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. എന്നാലും പിന്നെ ഞാൻ പോരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്ന, വരുന്ന വഴിയിൽ കുറച്ച്
1: വെള്ളം,
0: വെള്ളത്തിന്റെ
1: ഇന്നലെ അത്യാവശ്യം കുറച്ച് ഒരു നമ്മളെ ഭാഗത്ത് കുറച്ചൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാത്രി
0: ഈ കോട്ടയം, ഇരാറ്റുപേട്ട ഭാഗത്ത് നമ്മുടെ പ്രവർത്തകരുടെയും മറ്റൊക്കെ വീടുകളിലൊക്കെ വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ. അതല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകൾ പ്രയാസകരമായ താഴ്ന്നു നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിന്റെ അടിയിലായിട്ടുണ്ട്, ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇന്നൊക്കെ കരയേറാനും സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാവാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാം.
1: ഇൻഷാ അല്ലാഹ് മധുരം ഖുർആനിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ശ്രോതാക്കളെ, നമ്മൾ ഇൻഷാല്ലാ ഖുർആനിലെ അല്പഭാഗം കേട്ടുകൊണ്ട് തിരിച്ചു വരികയാണ്. ഇൻഷാല്ലാ മധുരം ഖുർആനാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത് സൂറത്തുൽ മുഅ്മിനൂനിലെ 12 മുതൽ 16 കൂടിയ വചനങ്ങളാണ്. അബൂബക്കർ അഷ്ഷാത്തിരി എന്ന ഖാരിയുടെ മനോഹരമായ ഖിറാഅത്ത് കേട്ട് ഇൻഷാല്ലാ നമുക്ക് തിരിച്ചു വരാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد

മാഷാല്ല, അബൂബക്കർ ശാത്രിയുടെ ഖിറാഅത്ത് നമ്മൾ കേട്ടത് സൂറത്തുൽ മുഅ്മിനൂനിലെ 12 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ്. ഇപ്പോൾ ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ആ ഒരു ഭാഗം

0: ഏതൊക്കെ അതിന്റെ ഘട്ടങ്ങളാണ്
1: അള്ളാഹു
0: സുബ്ഹാനഹു വതാല പരിചയപ്പെടുത്തുന്നത്. ثم جعلناه نطفه في قرار مكين ഒരു ബീജമായി കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. പിന്നീട് അതിന്റെ ഓരോ പിന്നെ വളർച്ചാ കാലഘട്ടം, ثم خلقنا النطفه علقه പിന്നീട് ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തുന്നു. فخلقنا العلقه مضغه എന്നിട്ട് ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തുന്നു. ഫഖലഖ്നൽ മുദ്ഗത ഇളാമൻ എന്നിട്ട് ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായിട്ട് മാറ്റുന്നു. പിന്നീട് ഫക്കസൗനൽ ഇളാമ ലഹ്മ എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് വീണ്ടും പൊതിയുന്നു. എന്നിട്ട് സുമ്മ അൻശനാഹു ഖൽഖൻ ആഖർ പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ആ ഒരു അവസാന ഭാഗത്തെ 14-ാമത്തെ ആയത്തിലെ അവസാനത്തെ പ്രയോഗം ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഈ ഒരു ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ അത് പറഞ്ഞു പോകും. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തബാറക്കല്ലാഹു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആരാണ്? അൽ ഖാലിഖ്. ഖാലിഖാണ്. എങ്ങനെയാണ്? അഹ്സനുൽ ഖാലിഖാണ്. അഹ്സനുൽ ഖാലിഖ് അഹ്സനുൽ ഖാലിഖിന്റെ മഹത്വം മനസ്സിലാക്കുന്ന ഓരോരുത്തരും എന്ത് ചെയ്യും? തബാറക്കല്ലാ എന്ന്
1: പറയും.
0: യെസ്. എന്നിട്ട് അവിടെ നിർത്തിയിട്ടില്ല. സുമ്മ ഇന്നക്കും ബഅദലികല മയ്യിത്തുൻ, നിങ്ങൾ അതിനുശേഷം മരിക്കുന്നവരെ. ഇതൊരു
1: ഒരു പരമാർത്ഥം,
0: ആ ഒരു ഉണർത്തലാണ് ശരിക്കും. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തീർച്ചയായും നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത്.
1: മനുഷ്യന് ചിന്തിക്കും ഖുർആന്റെ ഓരോ വചനങ്ങളിൽ ഇങ്ങനെ ശരിക്ക് അലക്ഷ്യമായി പോകുന്ന മനുഷ്യനെ ലക്ഷ്യത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന വലിയ വലിയ പിന്നെ ചിന്തകൾ അല്ലാഹു മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെ ഇടാറുണ്ടല്ലോ.
0: അതെ,
1: മനുഷ്യൻ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാനും ശരിക്കും മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇത്രമേൽ കൃത്യമായിട്ട് ഈ എംബ്രിയോളജി ഒന്നും അത്രമേൽ ഡെവലപ്പ് ചെയ്യാത്തൊരു കാലഘട്ടം. മോഡേൺ എംബ്രിയോളജി എന്ന് എന്താണോ പറയുന്നത് അതിനുള്ളൊരു ബേസാണ് ശരിക്കും 1400 കൊല്ലം പ്രവാചകന്റെ വാചകങ്ങളിലൂടെ വന്നിട്ടുള്ളത്. അന്ന് വയറ്റിന്റെ അകത്തിൽ എന്താ കുട്ടി സംഭവിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്.
0: അത് കൃത്യമായി വരച്ചു വെച്ചു എന്താണ് സംഭവിക്കുന്നത്. ഓരോ ഇത്ര സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്നത് ഇപ്പത് കൃത്യമായിട്ട് കാണാനും എന്തൊക്കെയാണ് അവിടെ വരുന്ന മാറ്റങ്ങൾ. ഇപ്പം നേരത്തെ തന്നെ ടെസ്റ്റ് നടത്തി എവിടെയൊക്കെയാണ് കുഴപ്പമുള്ളത് പ്രയാസമുള്ളത് ആദ്യമേ എന്തെയാണ് മനസ്സിലാക്കി വെക്കുകയാണ്.
1: അപ്പോൾ
0: ശാസ്ത്രം പുരോഗതി ഇതൊക്കെ സലാം സാർ പറഞ്ഞ പോലെ ഇത്രമേൽ വ്യാപിക്കുന്നതിനും ഇങ്ങനെ ആലോചിക്കുന്നതിനും തന്നെ ഇങ്ങനെയൊക്കെ വരും എന്നൊരു ഒരു ഒരു ഒരു ചാൻസ് പോലും ഉണ്ട് എന്ന് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും വകയില്ലാത്ത സമയത്ത് കാലത്ത് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു. അവിടെയാണ് ഒരുപാട് ആളുകൾ ഈ വിഷയം പഠിച്ചിട്ട് ഇതിലെ ഓരോ ടേംസ് പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് സയന്റിസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വിഷയത്തിൽ ഡോക്ടർമാരായിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും.
1: അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം.
0: യെസ്,
1: ചോദ്യം ഇതാണ്. നമ്മളുടെ ചോദിക്കട്ടെ,
0: ഓ
1: നമ്മളുടെ ജീവിത എക്സ്പീരിയൻസിൽ നിന്നും ഹെൽത്തി ആയിട്ട് അതായത് ആരോഗ്യപരമായ കാര്യത്തിൽ നമുക്ക് അനുഭവിച്ച ഇന്ന ഇന്ന ഭക്ഷണ ശീലങ്ങൾ കൊണ്ട് എനിക്ക് എൻ്റെ അസുഖത്തിന് മാറ്റം വന്നു, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ശീലം ഞാൻ വരുത്തിയത് കൊണ്ട് ഇന്ന അല്ലെങ്കിൽ ഇന്ന അസുഖത്തിന് ഇന്ന രൂപത്തിലേക്ക് ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ട് എനിക്കതിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി എന്ന് അവനവൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നതാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് ഏതെങ്കിലും ഒരു നിലക്കുള്ള പിന്നെ ഫുഡ് കൺട്രോൾ അല്ലെങ്കിൽ ചില മെഡിസിൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചിട്ട കൊണ്ടുവരുത്തിയത് കൊണ്ട് എൻ്റെ ഹെൽത്തി ആയിട്ട് എനിക്ക് വളരെ കിട്ടി. അവരു മരുന്ന് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ എന്ത് വന്നാലും വേഗം പോയിട്ട് മരുന്ന് കുടിക്കാമെന്നതിൻ്റെ അപ്പുറത്തേക്ക് ജീവിതത്തിൽ ഇന്ന ഇന്ന സ്റ്റൈൽ ഞാൻ മാറ്റിയത് കൊണ്ട് ശൈലി രോഗങ്ങൾ പലതും എനിക്ക് മാറ്റങ്ങൾ വന്നു, അതിന് ഞാൻ ഇന്ന ഇന്നതാണ് ചെയ്തത് എന്നുള്ള കുറേ അനുഭവങ്ങൾ കൊണ്ടുണ്ടാവും.
2: അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് പങ്കുവെക്കാം എന്നുള്ളതാണ് പറയുന്നത്. ശരി, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ആളുകളുടെ കമൻറ്റുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് നമുക്ക് ഇപ്പം മധുരം ഖുറാൻ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തൊരു മരുന്ന് എന്താന്ന് ചോദിച്ചാൽ പീസ് ടൈം പറയാന്നുള്ളതാണ്.
0: യെസ്,
2: പീസ് ടൈമിൽ ഇന്ന് വന്നിട്ടുള്ള രണ്ട് നാല് വചന

0: വാചകങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയ ശേഷം ഇസ്ലാമികമായ അറിവുകളോടുള്ള താല്പര്യം വർദ്ധിച്ചു. അറിയാതെ പോയ പല കാര്യങ്ങളും പഠിക്കാൻ സാധിച്ചു. നല്ലൊരു സുഹൃത്ത് നമ്മെ നന്മയിലേക്ക് വിളിക്കുന്നത് പോലെ പീസ് റേഡിയോ ദിവസവും നന്മയിലേക്ക് ക്ഷണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത ഒരു റേഡിയോ എന്നർത്ഥത്തിലാണ് ഞാൻ പീസ് റേഡിയോ കാണുന്നത് എന്നാണ് പീസ് ടൈമിൽ നമ്മുടെ ഒരു പ്രിയ ശ്രോതാവ് അയച്ച മെസ്സേജാണ് ഇന്നത്തെ പീസ് ടൈമിൽ വായിച്ചിട്ടുള്ളത്.
1: ശരിക്കും റേഡിയോൻ്റെ പിന്നെ അവരുടെ ജീവിതത്തിൽ, അവരുടെ നിന്ന് മാത്രമല്ല ശ്രോതാക്കളായിട്ടുള്ള ആളുകളുടെ പിന്നെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ, അത് എന്താണെന്നുള്ള ജസ്റ്റ് പീസ് ടൈമിൽ വരുന്ന ഈ പിന്നെ കമൻറ്റുകൾ കണ്ടാൽ മനസ്സിലാവും.
0: ആയിഷ പേരശന്നൂർ, അഹമ്മദ് അബ്ദുൽ അമീദ് സി കെ അഴയൂറും, സബീല പാലക്കാട്, സിനിജ ആലപ്പുഴ, ജാസ്മിൻ സലീം തൊടുപുഴ, ആയിഷ പേരശ്, ജാസ്മിൻ പൂച്ചാക്കൽ, അവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു മറുപടിയുമായിട്ട് വന്നത് നമ്മുടെ സബീല പാലക്കാടാണ്. പഞ്ചസാര മുഴുവനായും ഒഴിവാക്കിയത് കൊണ്ട് ഞാൻ വെയിറ്റ് നന്നായി കുറഞ്ഞു.
1: യെസ്, അപ്പോൾ ഒന്ന് ഒന്ന് കിട്ടി
0: ഒരു കാര്യം,
1: വെയിറ്റ് കൂടുതലുള്ളവർക്ക് നോക്കാൻ പറ്റിയ ഒരു ഭാഗം അല്ലേ, ഷുഗർ,
0: ഷുഗർ കുറച്ചു. ഷുഗർ മീൻസ് പിന്നെ ഇത്
1: കെമിക്കൽ ഷുഗർ,
0: പഞ്ചസാര ഒഴിവാക്കി. ഷുഗർ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സിനൊക്കെ ഷുഗർ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒഴിവാക്കണോ വേണ്ടല്ലോ, വേണോ? സാർ എന്താ പറയണ അഭിപ്രായം?
1: ഫ്രൂട്ട്സിലുണ്ട്, ഫ്രൂട്ടോസ് അല്ലേ, ഫ്രൂട്ടോസ് പറഞ്ഞിട്ടുള്ളൊരു, അതെ അതെ, അതിലും പുതിയ ഡോക്ടർമാർ പറഞ്ഞത് അതും ഒരു അളവ്, പരിധിയിൽ കൂടുതൽ. അതെ അതെ, പിന്നെ ഡോക്ടർമാരോട് ചോദിക്കേണ്ട വിഷയങ്ങളാണതൊക്കെ നമ്മള്.
0: റുഷ്ദ കാളികാവ് അയച്ചൊരു മെസ്സേജ് ഉണ്ട്. ഇന്നലെ ഞാൻ നമ്മുടെ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ വന്നിരുന്നു. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവിടെ കാണുക എന്നുള്ളത്. പലതവണ വീട്ടുകാരുടെ കൂടെ പെരിന്തൽമണ്ണ വരുമെങ്കിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലാത്തതിനാൽ അവിടെ എത്തിപ്പെട്ടിരുന്നില്ല. അൽഹംദുലില്ലാഹ് ഇന്നലെ അവിടെ എത്തിയപ്പോൾ ഒരു സാഹചര്യം അവിടെ കാണാനും കഴിഞ്ഞു. അവിടെ എത്തിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. മാഷാല്ലാ
1: മാഷാല്ലാ, ശരിക്ക് ആ ഒരു അനുഭവം ഉണ്ടല്ലോ. കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി, അതിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ അതെവിടെയാണ് എന്നുള്ളത്, കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്, ഒരു അനുഭൂതിയാണ്.
0: പിന്നെ സെഫിയാക്കി തിരങ്ങാടി, ഞാനൊരു ഷുഗർ പേഷ്യൻ്റ് ആണ്. ഇപ്പോൾ അലഹമ്മദില്ല പഞ്ചസാര പൂർണ്ണം ഒഴിവാക്കി, അലഹമ്മദില്ല നല്ല കുറവ് തന്നെയാണ്. അങ്ങനെ ഒരു കേവലം ഉള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുറേ ആളുകൾക്ക് പല അനുഭവങ്ങളുണ്ടാവും. ജീവിതത്തിൽ ചില ശൈലികൾ മാറ്റിയത് കൊണ്ട് ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങൾ ലഭിച്ച അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് നന്നാവും.
1: ഞാൻ കൂട്ടത്തിലേക്ക് ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കാലേ. ഓക്കെ, നമ്മളിപ്പോൾ സമയം എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പുലരിവട്ടത്തിലേക്ക് നമുക്ക് ഇൻഷാല്ലാ പ്രവേശിക്കാം. ഇന്നത്തെ പുലരിവട്ടത്തിൽ എന്നത്തെയും പോലെ നമ്മുടെ കൂടെ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം ആണ് നമ്മുടെ കൂടെ ചേരുന്നത്.
0: തിന്മകളിൽ നിന്നും
1: തിന്മകൾ ഉണ്ടാകുന്നു.
0: യെസ്,
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. തിന്മകളിൽ നിന്ന് തിന്മകൾ ഉണ്ടാകും, നന്മകളിൽ നിന്ന് നന്മകൾ ഉണ്ടാകും. നമുക്കെല്ലാവർക്കും നമ്മുടെ അനുഭവത്തിലുള്ളൊരു കാര്യം തന്നെയാണ്, വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയൊക്കെ പിന്തുണയുള്ളൊരു കാര്യമാണ്. ഖുർആൻ പറയുന്നുണ്ട് പല മസാഹു അസാഖല്ലാഹു ഖുലൂബകും, അവർ തെറ്റിപ്പോയി അപ്പോൾ അവരുടെ ഹൃദയങ്ങളെ നാം തെറ്റിച്ച് കളഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മൾ തിന്മകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും വീണ്ടും വീണ്ടും തിന്മകളിലേക്ക് എത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതേസമയം ഹുദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനമാണ്. തഖ്വയോടുകൂടെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നേരായ വഴി കാണിച്ചു കൊടുക്കും, വീണ്ടും നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കും എന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് നൽകുന്ന ഒരാശയമാണ്. സത്യത്തിൽ ഇത് ഓർമ്മ വരാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ, ഒരു സഹോദരൻ തൻ്റെ ഭാര്യയെ നിരന്തരമായി ഒന്നും തിരിച്ചു പറയാൻ അറിയാത്ത രൂപത്തിൽ അടിമയായി യാതൊരു സ്വാതന്ത്ര്യവും നൽകാതെ എന്ത് ചെയ്തിട്ടുണ്ട്, അടക്കി ഭരിക്കുകയാണ്. ഇപ്പോൾ മക്കൾക്കൊക്കെ വെറുത്തുപോയി സ്വാഭാവികമായും, ഈ ഒരു വാപ്പ എന്തിനാണ് വരുന്നത്, എന്തിനാണ് ഈ പിതാവ് എന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് അവർ മാനസികമായി മാറി. എന്താണ് ഇതിൻ്റെ ഒരു കാരണം? സത്യത്തിൽ ഒരിക്കലും തൻ്റെ ഭാര്യ അറിയാൻ പറ്റാത്ത, തൻ്റെ കുടുംബം അറിയാൻ പറ്റാത്ത തിന്മകളെ അദ്ദേഹം തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു. അശ്ലീലമായ വീഡിയോസ് കാണുന്നു, അതേപോലെ തന്നെ അതേപോലെ തന്നെ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നു, ലഹരി ഉപയോഗിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിനെതിരെ ഒരു ചോദ്യം ചെയ്യൽ തൻ്റെ ഭാര്യയുടെയോ മക്കളുടെയോ ഭാഗത്ത് നിന്ന് വരാതിരിക്കാൻ, അവരെ പേടിപ്പിച്ച് നിർത്ത്, ഉറപ്പിച്ച് നിർത്ത്, അതാണ് അതിനുള്ളൊരു പരിഹാരം. ഇതുകൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? ഒരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആ തെറ്റിൽ നിന്ന് നമ്മൾ ഒരു തെറ്റായ ജീവിത രീതിയിലേക്ക് സമ്പൂർണ്ണമായി നമ്മൾ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യത്തിനും സൂക്ഷിക്കും, അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും മാരകമായ കുറ്റങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എന്താണ്? അങ്ങനെ ക്രമേണ നമസ്കാരം അടക്കമുള്ള നല്ല കാര്യങ്ങളൊന്ന് പിൻവാങ്ങും. അതേപോലെ ഇത്രയും ഗുരുതരമായ തെറ്റുകൾ ഞാൻ ചെയ്യുമ്പോൾ ഇതിലും താഴെയുള്ള ചെറുതായ തെറ്റുകൾ എന്തിനു ചെയ്യാതിരിക്കണം എന്ന് മാനസികാവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഈ തെറ്റുകളെ മറച്ചു വയ്ക്കാൻ നിരന്തരമായ തെറ്റുകൾ നുണ പറയേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ പല വഴികളും ഇതിന് കണ്ടെത്തേണ്ടി വരും, ഒരു തെറ്റായ മാർഗങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ തെറ്റുകളിൽ തുടരാൻ അവസരങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ ജീവിതം ആ തെറ്റുകളിൽ മാത്രം പരിമിതമാകില്ല, വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ തെറ്റുകളും പാപങ്ങളൊക്കെ അല്ലാഹു നമ്മളിൽ നിന്ന് നിരോധിക്കുന്നതിന് പിന്നിൽ വളരെ വലിയ യുക്തിയുണ്ട്. നമ്മൾ അപകടങ്ങളിലേക്ക് പോകുന്നതിനെയാണ് ഈ തടസ്സപ്പെടുന്നത്. എവിടെയെല്ലാം നോ പറയുന്നുണ്ടോ ആ നോ പറയുന്നിടത്തെല്ലാം, വേണ്ടെന്ന് പറയുന്നിടത്തെല്ലാം നമുക്ക് ഗുണങ്ങളുണ്ടായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ വൺ വേ ആയിട്ടുള്ള ഒരു റോഡിൽ ഇവിടെ നോ എൻട്രി എന്ന് എഴുതി വെച്ചാൽ നമുക്ക് അതായിരിക്കും പ്രവേശിക്കാൻ എളുപ്പമുണ്ടായിരിക്കുക. ഒരു പക്ഷേ ആ നോ എൻട്രി എന്ന് പറയുന്ന സ്ഥലത്തൂടെ നമ്മൾ കയറുന്നില്ലെങ്കിൽ നമ്മൾ വളരെയധികം വളഞ്ഞ് തിരിഞ്ഞ് വേറെ വഴിക്ക് നമ്മൾ വരേണ്ടി വരും. അപ്പം നമ്മൾ അതിലൂടെ കയറാൻ തീരുമാനിച്ചാലോ, അതിലാരും വരില്ലെന്നുള്ള ഉറപ്പോടുകൂടെ അവിടെ നിന്ന് വേറെ വാഹനങ്ങൾ വരുന്നുണ്ടായിരിക്കും. എത്ര അപകടകരമായിരിക്കും നോക്കും. നിങ്ങൾ ചുവപ്പ് കത്തിയ ഒരു സിഗ്നലിനെ നമ്മൾ മുറിച്ച് കടക്കാൻ ശ്രമിച്ചാൽ എന്തുണ്ടായിരിക്കുക? ചുവപ്പ് കത്തി പിന്നെ ആരും വരില്ല എന്നാണ് ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കുക. അവരങ്ങനെ ആയിരിക്കും വണ്ടി എടുക്കേണ്ടായിരിക്കുക. എന്തായിരിക്കും സംഭവിക്കുക? നോ പറയുന്നിടത്ത് നമ്മൾ നിൽക്കണം. നോ പറയുന്നിടത്ത് നമ്മൾ നിന്നില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അള്ളാഹു നോ പറഞ്ഞതും ഉഹില ലക്കുമോ തൊയ്യബാത്താണ്, നല്ലതല്ല അനുവദിച്ചു, ചീത്തയെ അള്ളാഹു വിരോധിച്ചു. ഇപ്പോൾ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത, നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത അപകടങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന കാര്യങ്ങളെയാണ് അള്ളാഹു വിരോധിച്ചിട്ടുള്ളത്. അത്തരം തിന്മകളെയൊക്കെ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ തിന്മകളിലേക്ക് പോകേണ്ടി വരും. അത് നാളെ പരലോകത്ത് ഭയാനകമായ നരകത്തിലേക്ക് എത്തിക്കുവാൻ കാരണമാകും എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം തിരുത്താനും തിന്മകളിൽ നിന്ന് മടങ്ങാനും നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: ആമീൻ. മാഷാഅല്ലാ, വളരെ അർത്ഥവത്തായ ഒരു പുലരിവട്ടം ഇന്നും നമുക്ക് ലഭിക്കേണ്ടായി. പ്രിയമുള്ളവരെ, ഇന്നത്തെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ചിന്തകളൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. ഇൻഷാല്ലാ, എൻ്റെ അനുഭവം എന്നുള്ള രൂപത്തിൽ പലരും ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, നേരത്തെ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഫാത്തിമ സ്വാലിഹ ചുങ്കത്തറയിൽ നിന്നും നമ്മളിപ്പോൾ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സുഹറ നടുവണ്ണൂർ, രക്തക്കുറവുണ്ടായിരുന്നു, ഈത്തപ്പഴം തിന്നത് ഗുളിക ഒഴിവാക്കാൻ പറ്റിയല്ല. അബ്ദുല്ലാണ്ടോ,
4: ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാവുന്ന ഇഷ്യൂ എന്താന്നുള്ളതും അതിനവരെന്താണ് പതിവ് ചെയ്തത്
0: അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അതെ, പക്ഷെ പിന്നെ അപ്പൊ രക്തക്കുറവുകൊണ്ട് ഗുളിക ഒഴിവാക്കി, അതിൽ എന്ത് ചെയ്തു, ഈത്തപ്പഴം കഴിച്ചതുകൊണ്ട് അതിന്റെ ഗുണം കിട്ടി എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ നല്ല മഴയാണ്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, കയ്യിൽ പിടിച്ച് കേൾക്കണം, അപ്പോൾ പണിയൊന്നും നടക്കും ചെയ്യൂല. കയ്യിൽ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പിന്നെ ജോലിയുമായിട്ടാണ്, രണ്ടും ഒഴിവാക്കാൻ പറ്റാത്ത കോലത്തിനാണുള്ളത്. സുലൈഖ തിരുവാലിയാണ് ആ മെസ്സേജ് അയച്ചത്.
4: ചിലയിടത്തൊക്കെ മഴ ഉണ്ട്, ചില ആളുകൾ പറയുന്നു ഇപ്പോൾ മഴ കുറച്ച് ആശ്വാസമുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്.
0: അതെ, ബഷീർ എം കെ പോത്തം കണ്ടം ഒന്നും കേൾക്കുന്നില്ല, മഴ കൊണ്ടായിരിക്കാം ചിലപ്പം. റുക്സാന ബാലുശ്ശേരിയിൽ നിന്ന് പറഞ്ഞത്, എൻ്റെ ഭർത്താവ് ഷുഗർ രോഗിയാണ്, അദ്ദേഹം അരി ഭക്ഷണം കുറച്ചു, പച്ചക്കറി ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്തതുകൊണ്ട് പഞ്ചസാരയൊക്കെ അതിൻ്റെ അളവ് കൺട്രോളിലായി എന്നാണ്.
1: യെസ്.
0: പിന്നെ കുറേ ആരോഗ്യപരമായ കാര്യങ്ങൾ വ്യായാമം ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് കാര്യം ലഭിച്ചു, ഗുണം ലഭിച്ചു എന്നതാണ്. രാവിലത്തെ വ്യായാമത്തിൻ്റെ ഗുണമാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജമീല ബിബി കളികോപുരം എന്താന്നോ, ബിരിയാണി മന്തി ഇതെയുള്ള ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കും.
1: അയ്യോ,
0: കല്യാണത്തിന് പോയാൽ പോലും വെറും ചോറും സാമ്പാറും സദ്യ അങ്ങനെയുള്ള കഴിക്കും. അതൊരു സുഖമായിട്ടാണ് ഇപ്പൊ തോന്നാറുള്ളത്.
1: അല്ലേ, ആ ഒരു പിന്നെ ഓപ്ഷനിലേ, പിന്നെ നമ്മൾ ഇന്നലത്തെ പ്രോഗ്രാമില് രണ്ട് ഓപ്ഷനും കൊടുത്തിരുന്നു. അപ്പൊ ഇത് ഉള്ളത് അറിയുന്നില്ല. അപ്പൊ ഇതൊരു കിട്ടിയേ, ഞാൻ സാധാ ആണ് ഇന്നലെ വാങ്ങിയത്. അതെ, ഇന്നലത്തെ പ്രോഗ്രാം നമ്മള് മഷാല്ല നമ്മുടെ ഇഷ്ടം എഡ്യൂക്കേഷൻ ബോർഡ് നടത്തിയിരുന്ന മാനേജ്മെന്റ് കോൺഫറൻസ്, നമ്മുടെ മദ്രസ മാനേജ്മെന്റ്, യെസ്, മദ്രസ മാനേജ്മെന്റ് കോൺഫറൻസ് ആയിരുന്നു. അപ്പൊ അതില് ഒരേപോലെ തന്നെ സാധാരണ എന്താണെന്ന് വെച്ചാല് മെയിൻ ആയിട്ട് ബിരിയാണി ഉണ്ടാകും, കുറഞ്ഞ ചെറിയ അളവിൽ സാധാ ഇതും വെക്കും, സാധാ ചോറും സാമ്പാർ. പക്ഷെ ഇന്നലെ ഉണ്ടായത് അങ്ങനെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടളവും രണ്ടും അവരും നന്നായി കണ്ടിട്ടുണ്ട്. അപ്പോ ഈ ഒരു സംഗതി ഇതിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, സാധാ ചോറാണ് കഴിക്കണമെങ്കിലും അതിനും ഒരളവ്, ചോറിന്റെ അളവ് കുറച്ച് കുറച്ചിട്ട് ബാക്കി ഉപ്പേരിയും മറ്റു കാര്യങ്ങളും നല്ല രൂപത്തിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളൊരു സംഗതിയാണ് കണ്ടിട്ടുള്ളത്.
0: പിന്നെ ഇവനെ ശിക്കലോട് പറഞ്ഞവർ നിക്കാബ് ഇടാൻ തുടങ്ങിയതോടുകൂടി അലർജിയൊക്കെ ഒരുപാട് മാറി കിട്ടി.
1: ഓക്കെ,
0: പിന്നെ ഞാൻ ആ വക കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഇന്ന് എങ്ങനെയാണ് അതിനോട് നേരിടുക, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് പോലെയാണെന്ന് റിയാന ബാനു തൊട്ടുകൊണ്ട് ശരിയറ. പിന്നെ സുബൈ കഴിഞ്ഞെൻ്റെ ഫസ്സി ലെമുണ്ടക്കിൽ പറഞ്ഞ എന്താണോ, സുബൈ കഴിഞ്ഞ ഉടനെ തന്നെ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും. പിന്നെ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഒരുപാട് ശാരീരിക മാറ്റങ്ങൾ ഉണ്ടല്ലോ, അത് ശരിയാണെന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ഇനിയും വേറെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജ് അയച്ച ആളുകളുണ്ട് തോന്നുന്നുണ്ട്, പക്ഷേ അതിലേക്ക് സ്ക്രോൾ ചെയ്ത് പോരുമ്പോൾ അവർക്കുണ്ട് എത്തിയിട്ടില്ല പലതും.
1: എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു, കാൽമുട്ടുവേദന, എല്ല് തേയ്മാനം ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സ്ഥിരമായ എക്സസൈസിലൂടെ എൻ്റെ മുട്ടുവേദനയ്ക്ക് നല്ല കുറവുണ്ട്
0: ആണോ?
1: അപ്പോൾ പഞ്ചസാര കുറവും എക്സസൈസും എക്സസൈസും ആണ് ഇന്ന് കാര്യമായിട്ട് വന്നിട്ടുള്ളത്.
0: പക്ഷെ ഇവിടെ മധുരം കുറക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറക്കാൻ പറ്റാത്ത മധുരമാണ് മധുരം കുറാൻ കേട്ടപ്പോൾ
1: നമ്മുടെ,
0: അതാണ് ഒമ്പുസു ചെറുമംഗല പറഞ്ഞ മെസ്സേജിലേക്ക് ചേർത്ത് വെക്കുകയാണ്. മധുരം കുറാൻ കേട്ടപ്പോൾ നമ്മുടെ സൃഷ്ടിപ്പിന്റെ രൂപത്തെ പറ്റി ചിന്തിച്ചു. അല്ലാമതില്ല, അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അതിലെ ഈ സൃഷ്ടിപ്പിന്റെ രൂപം പറഞ്ഞല്ലോ, നമുക്ക് സൃഷ്ടിപ്പിന്റെ രൂപത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചിന്തനീയമായ കാര്യങ്ങളിൽ ചേർത്ത് വെക്കണം. ഒരു കുട്ടി ജനിക്കുമ്പോഴേ, നമ്മളിപ്പോ ഇന്നലെ വാഫി ഷഹീദിന്റെ സംസാരത്തിൽ വന്നൊരു കാര്യം, വാഫി ഷിഹാദ്, സോറി. അപ്പോ അതില് പിന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി ജനിച്ചതിന്റെ ശേഷം ആ കുട്ടിയിൽ ഉണ്ടാകുന്ന, അത് നമ്മളെന്ന കുട്ടിയിലൊക്കെ കടന്നു വന്നിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ജനനത്തിന് ശേഷം ഓരോ ഘട്ടങ്ങളും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള, ആദ്യം ഇങ്ങനെ കിടക്കുകയാണ്, പിന്നെ ഇഴയാണ്, പിന്നീട് നടക്കുകയാണ്, പിന്നീട് സംസാരിക്കുകയാണ്, പിന്നീട് വായിക്കുക എഴുതുകയും ചെയ്യുന്നു, പിന്നീട് നല്ലോണം ചീത്തയും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നു, പിന്നീട് റെസ്പോൺസിബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പൊ അതില് വളർച്ചയും മാറ്റങ്ങളും സംഭവിക്കുന്നു. ഉയരം കൂടുന്നു, ഭാരം കൂടുന്നു, പല്ല് വരുന്നു, നടക്കാൻ പഠിക്കുന്നു, കൗമാരത്തിലേക്ക് എത്തുന്നു, അതിനേതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ബുദ്ധിപരമായ വളർച്ചകൾ വരുന്നു, ഓർമ്മശക്തി ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സ്കില്ല് എടുക്കുന്നു, തീരുമാനം എടുക്കാൻ കഴിയുന്നു, ഇമാജിനേഷൻ പവർ ഉണ്ടാകുന്നു, മാത്തമെറ്റിക്കൽ സ്കില്ല് വരുന്നു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഭാഷ പഠിക്കുന്ന കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യം കുട്ടി കരയുന്നു, പിന്നീട് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു, വാക്ക് പറയുന്നു, ചെറിയ വാക്യങ്ങൾ പറയുന്നു, പിന്നീട് സംസാരം വളരെ മനോഹരമായി വരുന്നു. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സന്തോഷം ഉണ്ടാവുന്നു, ദുഃഖം വരുന്നു, പേടി, ദേഷ്യം, സ്നേഹം, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോ പിന്നെ ഘട്ടങ്ങൾ ഗർഭത്തിൽ അല്ല പറഞ്ഞ പോലെ തന്നെ ജനനത്തിന് ശേഷം നമ്മളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, കുട്ടികളുമായിട്ട് കളിക്കുന്നു, പങ്കുവെക്കുന്നു, സഹകരിക്കുന്നു, ബഹുമാനിക്കുന്നു, പിന്നെ പാടില്ലാത്തത് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നു, ഇന്നത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ ഓരോന്ന്. അവസാനം മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു അവൻ്റെ പ്രായത്തിൻ്റെ ഘട്ടം കഴിഞ്ഞ് ഈ ലോകത്തോട് ഇങ്ങനെ ഇവിടെ പറഞ്ഞു പോകുന്നു. ഇതൊരു ഭാഗത്ത് നടക്കുന്നു. അതിൻ്റെ ഇടയിൽ നൈതികമായ ധാർമ്മികമായ നമ്മുടെ മൂല്യങ്ങൾ എന്ന ദീൻ ഒരാൾക്ക് കിട്ടുമ്പോൾ ആ ദീൻ കൊണ്ട് അവൻ ഏറ്റവും സമ്പുഷ്ടനും ഏറ്റവും ആദരണീയനുമായി മാറുകയും ജീവിതമെന്ന ആ ഒരു ചക്രം മനോഹരമായി പൂർത്തിയാക്കി ലോകത്തോട് വിടർന്നു പോയി. ഒരിക്കലും ഇങ്ങനെയൊരു ഘട്ടങ്ങളൊന്നുമില്ലാതെ അനശ്വരമായൊരു ലോകത്തിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും കഴിയുന്നു എന്ന് പറഞ്ഞു. അതൊരു അങ്ങനെ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അഫിയാം ഫുസീഖും നിങ്ങളുടെ
1: ശരിക്കും അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് പറയാനും ആലോചിക്കാനൊക്കെ ഉണ്ട്. ചില നമുക്ക് ഇപ്പോൾ ക്വിസിലേക്ക് അല്ലേ, ക്വിസിൻ്റെ സമയമാണ്, കുറച്ച് അല്പം വൈകിട്ടുണ്ട്, നമ്മൾ ക്വിസിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. പീസ് റേഡിയോയുടെ നമ്മുടെ ടാബ്ലറ്റും താഴെ സെൻട്രലായിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന ഭാഗത്താണ് നമ്മൾ ക്വിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ പോകേണ്ടത്. അവിടെ പ്രോഗ്രാം സെലക്ട് ചെയ്യുക, ലൈവ് ക്വിസ് എന്നുള്ള ഭാഗം തന്നെ പ്രത്യേകം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും നമ്മൾ ഉണർത്തുന്ന കാര്യമാണ് നിങ്ങളുടെ പേര് ചോദിച്ച ഭാഗത്ത് നെയിം എന്നുള്ളടുത്ത് നെയിമിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരും ഇപ്പം തന്നെ ചെയ്യണമെന്ന് നോക്കണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ ഒരു ഭാഗം ഒറ്റവട്ടം നമ്മളത് ചെയ്താൽ മതി. ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ അടുത്ത പ്രാവശ്യമൊക്കെ അത് നമ്മൾ എന്താണോ ലാസ്റ്റ് കൊടുത്തത് തന്നെയാണ് വരിക. നെയിം എന്നുള്ളിടത്ത് നമ്മുടെ നെയിമും കൂടെ നമ്മുടെ സ്ഥലത്തിൻ്റെ പേരും കൂടി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഒരേ പേരിലുള്ള ഒരുപാട് ആളുകളോ അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് ഇല്ലാത്ത ആളെന്നുള്ളതിലേക്കാണ് നമുക്ക് ഒരു പേര് മാത്രം നമുക്ക് വായിക്കുമ്പോൾ ഒരിതുണ്ടാവുള്ളൂ. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയുന്നത്. പിന്നെ ഉത്തരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉത്തരം അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ ഏതാണോ അത് മാത്രമാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, പിന്നെ ഡി ആണെങ്കിൽ ഡി, നാല് ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ സാറ്?
0: ചോദ്യം ഇതാണ്. നമസ്കാരം കണ്ണിന് കുളിർമയാണ് എന്ന് പഠിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓപ്ഷൻ ബി അബൂബക്കർ റളിയല്ലാഹു അൻഹു. സി ഉമർ റളിയല്ലാഹു അൻഹു. ഡി ഇമാം ഷാഫി റഹ്മഹുള്ള.
1: ചോദ്യമൊരിക്കൽ കൂടി. നിസ്കാരം കണ്ണിന് കുളിർമയാണ് എന്ന് പഠിപ്പിച്ചത് ആര്? ഓപ്ഷൻസ് എ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബി അബൂബക്കർ റളിയല്ലാഹു അൻഹു. സി ഉമർ റളിയല്ലാഹു അൻഹു. ഡി ഇമാം ഷാഫി റഹ്മഹുള്ള.
0: ചോദ്യം ഒരിക്കൽ കൂടി വയ്ക്കാലേ.
1: യെസ്.
0: നമസ്കാരം കണ്ണിന് കുളിർമയാണ് എന്ന് പഠിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സി ഉമർ റളിയല്ലാഹു അൻഹു. ഡി ഇമാം ഷാഫി റഹ്മഹുള്ള.
1: യെസ്, ഉത്തരം എഴുതാനുള്ള സമയമാണ്. നിസ്കാരം കണ്ണിന് കുളിർമയാണ് എന്ന് പഠിപ്പിച്ചത് ആര് എന്ന ചോദ്യം. ഓപ്ഷൻസ് എ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബി അബൂബക്കർ റളിയല്ലാഹു അൻഹു. സി ഉമർ റളിയല്ലാഹു അൻഹു. ഡി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. യെസ്. അപ്പോൾ ഇത്രയും ഇതുള്ള സമയം അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ,
0: ഇന്നൊരു വെറൈറ്റി ചോദ്യമായി എന്നാണ്. നല്ല ജമീല വിപി കളിക്കാവാണ് പറഞ്ഞത്. ചില ആൾക്കാർക്ക് ഓപ്ഷൻ മാറി ഇവിടെ വന്നിട്ടുണ്ട്.
1: അതെ,
0: മാഷാല്ലാ.
1: പ്രോഗ്രാം സെലക്ട് ചെയ്തല്ലേ?
0: അതെ അതെ, പറഞ്ഞിട്ടും ചിലപ്പം അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ.
1: അതെ.
0: നല്ല ആരോഗ്യം വലിയ സമ്പത്തിനേക്കാൾ ഗുണം ഉള്ളതാണ്. നല്ല ആരോഗ്യം നിലനിർത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് അബ്ദുൽ
1: അഹമ്മദ്.
0: അതെ. അജുവ വജീഹ് കരുവാരെ കൊണ്ട് പറഞ്ഞു മഴ കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ക്യൂസ് കഴിഞ്ഞോ? അജുവ വജീഹ് ക്യൂസ് കഴിഞ്ഞല്ലോ.
1: ജസ്റ്റ് ബിഫോർ അല്ലേ. ഓക്കെ, അപ്പോൾ മാഷാല്ലാ ഒരുപാട് ആളുകൾ ആൻസറുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ശരി ഉത്തരമെന്നും ആർക്കൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെലക്ഷൻ അല്ലേ വിജയികളിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് എന്നും നമ്മൾക്ക് ഇൻഷാല്ലാ പരിശോധിക്കാം.
0: യാസിൻ ഷെരീഫ്, നിറമരുദൂർ, പിന്നെ ആരൊക്കെയുള്ളത്? മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം, മെയിൽ നെയിമുകൾ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോഴും വേഗോടെ
4: ശ്രദ്ധിക്കപ്പെടും.
0: അപ്പോ താരതമ്യേന നമുക്ക് രാവിലത്തെ നമ്മൾ എണ്ണം പറഞ്ഞ കുറച്ച് ആൾക്കാർ നമുക്കുണ്ട്, അതല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ കയറുന്ന വരുമ്പോൾ വേഗം ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറത്തിൽ നിന്നും, വേറെ കടമ്പഴിപ്പുറത്ത് വേറെ ആരൊക്കെ കണ്ടിരുന്നു?
4: കടമ്പഴിപ്പുറം.
0: ആ ഓക്കെ. റസ്നി ഹാജിയാർ പള്ളി, ക്യുസ് കഴിഞ്ഞു ആവാൻ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
4: ഉത്തരം കൺഫ്യൂഷൻ ആയി എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. പിന്നെ ആയിഷ അങ്ങാടിപ്പുറം പറഞ്ഞത് വല്ലാത്തൊരു ചോദ്യം, ഞാൻ ഇന്ന് ഞാൻ വിന്നറിന് ആണ് എന്ന് നേരത്തെ തന്നെ പേര് പറഞ്ഞു. പക്ഷേ അത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറയാറുണ്ട് ഇത് അറിവിൻ്റെ മത്സരങ്ങളിൽ എല്ലാവരും വിജയികൾ തന്നെയാണ്. അതിൽ പിന്നെ ചെറിയൊരു പ്രോത്സാഹനം എന്നുള്ള നിലക്കാണ് നമ്മളൊരു 13 പേരെ തിരഞ്ഞെടുക്കുന്നത്. യെസ്.
0: അതല്ലേ, സുബൈദ ഇസ്മായിൽ മടിക്കേരി പറഞ്ഞു ഈ ടെർമറിക് പൗഡർ ഉണ്ടല്ലോ, ടെർമറിക് പൗഡർ, അത് എന്താണ് താളിക്കുന്ന പല്ലിൽ നൈറ്റ് ഉറങ്ങുമ്പോൾ കുടിക്കും, അപ്പം ബോഡി പെയിൻ കുറവാണ്. സുബൈദ ഇസ്മായിൽ മടിക്കേരി ഒന്നുകൂടിയും വ്യക്തമാക്കിയിട്ട് അങ്ങനെയുള്ള ഇതാണ്, നമ്മളെ പരീക്ഷിക്കരുത്, നമുക്കിത് വായിച്ചു ബുദ്ധിമുട്ടാണ്. ചെമിര വി കെ പൂനൂർ അവർ പറഞ്ഞത് ഈ ഭർത്താവിന് ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനും പഞ്ചസാര ഒഴിവാക്കി, കൂട്ടത്തിൽ ഞാനും ഒഴിവാക്കി ഭർത്താവ് ഒഴിവാക്കി, വീട്ടിൽ പഞ്ചസാരക്ക് ചിലവ് കുറവാണ് അതുകൊണ്ട് അസുഖവും കുറവുണ്ട്. ഓക്കെ, പിന്നെ
4: മറുപടികളൊക്കെ അല്ലേ. ഇംതിയാസ് തിരുമ്പാടിന് വലിയ സങ്കടമുണ്ട്, പള്ളിയിൽ സുബൈദ ജമാഅത്തിന് വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ളത്. അള്ളാഹു ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ട് മനുഷ്യർ കിടന്നുറങ്ങുന്നു, വലിയ സങ്കടം തോന്നുകയാണ്. ഒന്നര പള്ളികൾ, ഒന്നര സഫ് പോലും തികയാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, വെജിറ്റബിൾ കൂടുതൽ കഴിക്കാറുണ്ട്, അപ്പം കുറച്ച് നമ്മൾ ചോദിക്കുന്ന വെച്ചാൽ ഇന്ന ഇന്ന ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ ഭക്ഷണക്രമത്തിലും ആരോഗ്യശീലത്തിലും ചില മാറ്റങ്ങൾ വരുത്തി, അതുകൊണ്ട് അത് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. പല അസുഖങ്ങളും പല പല ടൈപ്പുള്ള അസുഖങ്ങളും ഉണ്ടാവുമല്ലോ നമുക്ക്, അപ്പൊ അതിലൊക്കെ ഇങ്ങനെ ഇന്നെ ഹെൽത്തി ടിപ്സ് എന്നുള്ള രൂപത്തിൽ അനുഭവത്തിൽ നിന്നുണ്ടായ ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് നമ്മൾ പറഞ്ഞത്.
4: സിനിജ ആലപ്പുഴ, എന്റെ ജീവിത ശൈലിയിൽ ഞാൻ മാറ്റം വരുത്തിയതിന് ഏറ്റവും പ്രധാനം പഞ്ചസാരയുടെ അളവ് കുറച്ചു, ഉപ്പിന്റെ അളവും കുറച്ചു,
0: ഉപ്പിന്റെ അളവും,
4: അതുകൊണ്ട് പ്രഷറും ഷുഗറും ഇല്ല. പിന്നെ നടക്കുന്നത് കൊണ്ട് ശരീരത്തിലെ നീർക്കെട്ട് ഒഴിവായി, അങ്ങനെ അല്ല നടന്നു പോകുന്ന ജീവിതം.
0: അത് ചില ഓർമ്മപ്പെടുത്തലുകളാണ്, കാരണം നമ്മള് ഒരാളൊരു പുസ്തകത്തിൽ നിന്നിങ്ങനെ വായിച്ചിട്ട് ഇത് ഏതൊക്കെ ചെയ്യുമോ, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നിങ്ങനെ ഒരു പിന്നെ കുറെ വീഡിയോസ് ഹെൽത്തി ടിപ്സ് കണ്ടു, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളുടെ അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്കത് ഒരു ഗുണം ചെയ്യുന്നു.
4: ആരിഫ കാക്കയങ്ങാട് പറഞ്ഞത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്ര നല്ല ഭക്ഷണം ആയാലും എപ്പോഴും കൃത്യമായ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള സംഗതി ഉണ്ട്. മാഷാല്ലാ, മാഷാ, നല്ല ഒരു കാര്യമാണ്. പിന്നെ ഉമ്മുകുൽസു ചർമ്മങ്ങൾ പറഞ്ഞത് ഇവിടെ നല്ല മഴയാണ്, സൗണ്ട് ബോക്സ് ഉപയോഗിച്ചിട്ടാണ് കേൾക്കുന്നത് എന്നാണ്
0: പറഞ്ഞത്. സെഫി എടപ്പാളും പറഞ്ഞു ഇവിടെ മഴ അതുകൊണ്ട് ശരിക്കും കേൾക്കുന്നില്ല, ഫോൺ അവർ പിന്നെ സൗണ്ട് ബോക്സ് ഇല്ലാത്തതുകൊണ്ടേ കൈ പിടിച്ചിട്ടാണ് ഫോണിന്റെ ബോക്സ് ചെവിയിൽ വെച്ചത്.
4: വേണമെങ്കിൽ അല്ലേ നമുക്ക് ഇതുപോലെ സൗണ്ട് ബോക്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇയർഫോണുകൾ ഉപയോഗിക്കാം. ഇൻഷാല്ലാ. യെസ്, മൈമുന ചിക്കിലോട് പറയാണ് അലഹമുദില്ലാ ഞങ്ങളുടെ അത്തോളി മദ്രസയ്ക്ക് ബെസ്റ്റ് മദ്രസയുടെ അവാർഡ് ലഭിച്ചു, രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്, ബഹിജയുടെ ഗ്രാൻഡ് ലഭിച്ചു. അപ്പം ഇന്നലത്തെ
0: പ്രോഗ്രാമായി
4: ബന്ധപ്പെട്ട് മാഷാല്ലാ.
0: പുലരിവട്ടത്തെ കുറിച്ചുള്ള ഒരുപാട് മെസ്സേജുകൾ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ, അതൊക്കെ നമ്മൾ വിട്ടുപോയി, ആ സമയത്ത് കുറേ കാര്യങ്ങൾ പലരും പങ്കുവെച്ചിട്ടുണ്ട്. രക്തക്കുറവുള്ള ഭാര്യയ്ക്ക് സ്ഥിരം മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് രക്തത്തിന്റെ അളവ് കൂടുതലായി, മുസ്തഫ വള്ളിത്തോടാണ് മെസ്സേജ് പറഞ്ഞത്.
4: നേരത്തെ വായിച്ചതേ ടെർമറിക് പൗഡർ തിളക്കുന്ന പാലിൽ ഇട്ട് നൈറ്റ് ഉറങ്ങുമ്പോൾ കഴിക്കുമെന്നാണ് തോന്നുന്നത്.
0: അങ്ങനെയാണ്
4: അങ്ങനെ വായിച്ചിട്ട് തോന്നിയത്
0: ആയിരിക്കാം ചിലപ്പോ.
4: ഓക്കെ, ഏതായാലും മാഷാല്ലാ ഓരോരുത്തർ അവരുടേതായിട്ടുള്ള ഹെൽത്തി ടിപ്സുകൾ ഇവിടെ ഷെയർ ചെയ്തതായിട്ട്.
0: ആദ്യമായിട്ട് മുഴിക്കൽ പറഞ്ഞത് ഞാൻ രാത്രി ചോറ് കഴിക്കുന്നത് ഒഴിവാക്കി, പ്രത്യേകിച്ച് റമദാനിൽ അത്തായത്തിനൊക്കെ ചോറിന് പകരം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ ശരീരത്തിന് നല്ല സുഖം കിട്ടാറുണ്ട്, പഴമോ മറ്റോ കഴിക്കുക, അപ്പോൾ രാത്രി ചോറ് കഴിക്കുന്നത് ഒഴിവാക്കി എന്നുള്ളതാണ്.
4: യെസ്.
0: കെവി കബീർ പാലക്കാഴിയുണ്ട് കൂടെ, സലാം പറഞ്ഞു. വാലൈക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്തു.
4: സമീജ പാറാൽ ഇവിടെ ഇപ്പോൾ മഴയില്ല എന്ന് പറയുന്നു. ഹഫ്സ ബീവി കാക്കനാട് പറയുന്നു ഇവിടെ നല്ല മഴയാണിപ്പോൾ. അപ്പോൾ നമുക്ക് പീസ് റേഡിയോ ഫാമിലി എന്നുള്ളവർക്ക് ഓരോ ഭാഗത്തുള്ള മഷാല്ല അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. യെസ്, സഫിയൊക്കെ തിരങ്ങാടി പറഞ്ഞത് കിസിനെ കുറിച്ച് പറഞ്ഞതേ, കിസ് വളരെ ഉപകാരം തന്നെയാണ്, എന്നും പുതിയ പുതിയ അറിവുകളാണ് കിട്ടുന്നത്, പ്രയാസമായാലും എളുപ്പമായാലും അറിവ് തന്നെയാണല്ലോ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്.
0: എന്നാ ഇനി വൺ മിനിറ്റ് ടോക്ക് ആണ്.
4: ഓക്കെ, ഇൻഷാല്ലാ നമുക്കൊന്ന് ലേത്തിലേക്ക് സ്ലോട്ടിലേക്ക് വരാം. വൺ മിനിറ്റ് ടോക്ക്, അള്ളാഹുവിന് പുറമെ ആരാധ്യനോ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള വൺ മിനിറ്റ് ടോക്ക് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നത് ഇസ്ലാമിന്റെ അതിശക്തമായ അധ്യാപനമാണ്. എന്നാൽ അവന് പുറമെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ഇസ്ലാം വിലക്കിയിട്ടുള്ളത് വിഗ്രഹാരാധനയും പ്രതിഷ്ഠകളെ പൂജിക്കലുമാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും മക്ബറുകളിലേക്കും ജാറങ്ങളിലേക്കും മരണാനന്തര ജീവിതത്തിൽ ഇവർ നിങ്ങൾക്ക് പലതും നേടിത്തരുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ക്ഷണിച്ച് കൊണ്ടുപോവാറുണ്ട്. ഖുർആനിലെ സൂറത്തുൽ കഹഫിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, അഫഹസിബല്ലദീന കഫറു, നിഷേധികൾ വിചാരിക്കുന്നുവോ, അയ്യ യത്തഖിദു ഇബാദി മിൻ ദൂനി ഔലിയാ, എനിക്ക് പുറമെ എന്റെ അടിമകളെ ഔലിയാക്കളായി സ്വീകരിക്കാമെന്ന്. ഇന്ന അഅതദ്ന ജഹന്നമ ലിൽ കാഫിരീന നുസുല, നിശ്ചയം അവിശ്വാസികൾക്ക് ഞാൻ നരകത്തെ താവളമാക്കി വെച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
4: വളരെ ചെറിയ സമയം കൊണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ എന്നും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് മുസ്തഫ മദനിയുടെ സംസാരത്തിൽ നമ്മൾ കേട്ടത്.
0: മാഷാ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓരോരോ ചിന്തകളും ഇങ്ങനെ കഴിഞ്ഞ് നമ്മളിപ്പം ഇങ്ങനെ പോരുമ്പോഴേക്കും അടുത്തൊരു സംസാരം വരുന്നത്, അത് മറ്റൊരു തലത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കാവുന്ന ഒരു വൺ മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്നു. മാഷാ, മുസ്തഫ മദനിയുടെ സംസാരം നമ്മൾ കേട്ടു. പിന്നെ നേരത്തെ ചോദ്യത്തിനെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ പറയാണ്, ഭക്ഷണം ഒരുപാട് കുറയ്ക്കരുത് കേട്ടോ, വിപരീത ഫലമാകുമെന്നാണ് സക്കീർ ഹുസൈൻ ഉടമ്പന്നൂർ. അതായത് പെട്ടെന്ന് അങ്ങോട്ട് ഡയറ്റ് ഒന്നായിട്ടാണ് ഭക്ഷണം കുറയ്ക്കുന്ന അവസ്ഥ വരുന്നത്, എല്ലാം ഒരു മിതമായിട്ട് ആയിരിക്കണം എന്ന്,
4: കൺട്രോൾ പോലും മിതമാക്കണം എന്നാണ് അല്ലേ.
0: അതെ അതെ,
4: നമ്മളിപ്പോ ഈ വൺ മിനിറ്റ് ടോക്കാണ് കേട്ടിട്ടുള്ളത്, നമുക്ക് ഇത് ഡെയിലി വരുന്നതാണ്. 1112 എപ്പിസോഡാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുപോലെ നമുക്ക് എല്ലാ ദിവസവും വരുന്ന നേർവഴിയുണ്ട്, അതുപോലെ പിന്നെ നമ്മുടെ പോസ്റ്റർ സീസൺ നമ്മുടെ വഴികളൊക്കെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വായിക്കും ഇൻഷാല്ലാ. അപ്പം അതൊക്കെയും എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട്, അതിനൊക്കെ ഷെയറിൻ്റെ ഭാഗത്ത് നമ്മളുണ്ടാവണം എന്നാണ് പറയാനുള്ളത്.
0: മൈമുന ചിക്കിലോട് പറഞ്ഞ ഒരു മിനിറ്റിനാൽ ഇന്നത്തെ ദിവസം ധന്യമായി, വളരെ വിലപ്പെട്ട ഒരു അറിവാണ് ലഭിച്ചത് മാഷാല്ലാ.
4: അതെ,
0: പിന്നെ അതുപോലെ മഴ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. സോഫിയ മാഹീൻ, അവിടെ മഴ കുറവാണ്, മാഹീന് തിരുവനന്തപുരത്തായിരിക്കുമല്ലേ, ഇവിടെ സോഫിയ അറിയില്ല, സ്ഥലമൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ക്യുസ് വളരെ ഈസി ആയിരുന്നു, നല്ല മഴയാണ്, ഫോണിൽ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. മുസൽമ പടിഞ്ഞാറ്റുമുറി, കുറേ ആളുകൾ ഇതാ ക്യുസുമായി ബന്ധപ്പെട്ടും ഭക്ഷണവുമായി ബന്ധപ്പെട്ട മെസ്സേജുകളുടെ ഒരു പ്രളയം പോലെ ഇവിടെ നടക്കുന്നുണ്ടോ.
4: ജീനത്ത് പാലക്കാട് പറഞ്ഞത് സ്ഥിരമായി ഓരോ കോഴിമുട്ട പുഴുങ്ങി കഴിക്കാറുണ്ട്, കാൽമുട്ട് വേദന, ഷോൾഡർ വേദന, കൈ കടച്ചിലിനൊക്കെ നല്ല മാറ്റമുണ്ട്, എക്സസൈസ് ചെയ്യാറുണ്ട്.
0: ഇത് അഷ്റഫ് സൗത്ത് എഴിപ്പുറം ആലുവയിൽ നിന്ന്, എല്ലാം കഴിക്കാം പക്ഷെ എല്ലാം കഴിക്കരുത്. അതിലെന്തൊക്കെയോ ഉണ്ടല്ലോ. അബ്ദുറസാഖ് കുഞ്ഞത്തൂർ അവർ പറഞ്ഞത്, എനിക്ക് ഷുഗർ വന്നിട്ട് ഏകദേശം 5 കൊല്ലമായി, പക്ഷെ ഫുഡ് കൺട്രോൾ, ബേക്കറി കൺട്രോൾ ഇല്ല, കൃത്യമായി മരുന്ന് കഴിക്കാറുണ്ടല്ലോ, എന്തല്ലോ സുഖം കൺട്രോളിലാണ്.
4: സക്കീർ ഹുസൈൻ ഉടുമ്പന്നൂർ പറഞ്ഞല്ലോ, ഭക്ഷണം ഒരുപാട് കുറക്കരുത്, വിപരീത ഫലമാകുന്നു.
0: അതെ, നമ്മൾ പറഞ്ഞു നേരത്തെ അല്ലേ.
4: അപ്പൊ അത് ശരിക്കും ആ പറഞ്ഞതില്ലേ, ഈ ആവശ്യമുള്ളത് കഴിക്കണം എന്നുള്ളതാണ്.
6: ഇവിടെയൊക്കെ ഇതിലും എനിക്ക് ചേർത്ത് വെക്കാൻ പറ്റിയെന്ന് വെച്ചാല്, ഒരാൾക്ക് അയാൾ കാണിക്കുന്ന അല്ലെങ്കിൽ ശൈലി അല്ലെങ്കിൽ അയാൾ വരുത്തുന്ന മാറ്റം അതേപോലെ അടുത്ത ആളെ ബോഡിയിൽ ചിലപ്പോൾ എഫക്ട് ചെയ്തൊന്നുണ്ടാവില്ല, അയാൾക്ക് വേറൊരു മെത്തേഡായിരിക്കും ചിലപ്പം, എല്ലാവരും ബോഡി ഒരേപോലെ അല്ലല്ലോ.
4: അപ്പൊ
6: അതിന്റെ ഒരു ഇതുണ്ട്, പക്ഷെ കോമൺ ആയ ചില കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. അതിനാണ് അതേ നമ്മൾ ഇതിൽ നിന്ന് അബ്സോർബ് ചെയ്ത് എടുക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഈ ടെർമറിക് പൗഡർ അല്ലേ, അത് പാൽ അപ്പൊ അയാൾക്ക് അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ അതുപോലെ ശീലിച്ച ഒരാൾക്ക് വേർക്ക് ഒരു ഒരു ഗുണം ചിലപ്പോൾ കിട്ടാത്ത ആളുകളുണ്ട്. അതുകൊണ്ടാണ് യൂട്യൂബുകളിലൊക്കെ പലപ്പോഴും ഈ കമന്റ് വരുമ്പോൾ നിങ്ങൾ എന്ത് വിഡ്ഢിത്താണ് പറയുന്നത്, ഇതുകൊണ്ട് ഒരു കാര്യമില്ല, ഞാൻ കുറെ ചെയ്തു നോക്കി. എന്നാ വേറെ ആള് പറയും, അല്ലല്ലോ എനിക്ക് മരുന്ന് പിടിച്ചിട്ട് നല്ല ഫലം ചെയ്തല്ലോ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും.
4: ശനിജ ആലപ്പുഴ പറഞ്ഞത് ഇന്ന് ആലപ്പുഴ ജില്ലക്കും അവധി കിട്ടിയിട്ടുണ്ട്, സമാധാനമായി പിസിയുടെ കേൾക്കാം, അടുക്കളയിൽ പതുക്കെ കയറാം. അപ്പൊ എന്നും പിന്നെ പണിത്തിരക്കിന്റെ ഇടയിലുള്ള കേൾവിയാണ് ഉണ്ടാവാറ്, ഇന്നും ഒന്നും ആശ്വാസത്തിൽ കേൾക്കാം എന്ന് പറഞ്ഞത്.
6: ബാംഗ്ലൂരിൽ നിന്ന് ഷൈബ് കാരാടൻ പറഞ്ഞത് മഴയൊന്നും ഇല്ല, ഭയങ്കര ചൂടും ഇല്ല, നോർമൽ തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്, ആ കാലാവസ്ഥയിലാണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, സോഫിയ മഹീൻ തിരുവനന്തപുരം തന്നെയാണ്. അപ്പൊ അവിടെ കുറവാണ് അല്ലേ, തിരുവനന്തപുരം ജില്ലയിൽ മഴ കുറവാണ്. ശരി, നമ്മൾ നമ്മുടെ ഷെഡ്യൂളിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം.
4: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അല്ലേ, ഇൻഷാല്ലാ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അധ്യായം 46 സൂറ അൽ അഹ്ഖാഫ്, അഹ്ഖാഫിലെ 7-8 വചനങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത്.
7: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാല്ലാ. ശരിക്ക് ഖുർആൻ നേരത്തെ പറഞ്ഞില്ലേ, മധുരം ഒഴിവാക്കിയാലും മധുരം ഖുർആൻ ഒഴിവാക്കരുതെന്ന് പറഞ്ഞ പോലെ, മധുരതരമായിട്ടുള്ള ഇത്തരം പാരായണങ്ങൾ കേൾക്കുമ്പോൾ അടുത്ത ആഴ്ച കൂടി കേൾക്കണം, ഒന്നുകൂടി കേൾക്കണം എന്നുള്ള ഒരു ഒരു മൈൻഡ് സെറ്റാണ് വരുന്നത്. മാഷാല്ലാ. അപ്പോൾ
1: അപ്പോ ജസീൽ സാറേ, ഒരു ചെറിയ കഥ പറയട്ടെ.
0: ഓ,
1: പക്ഷെ കഥ പറഞ്ഞു കഴിഞ്ഞാല് കഥയില് ചോദ്യം ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞിട കേട്ടോ. അപ്പോ ജാമ്യം എടുക്കുന്നുണ്ട്. ഒരു ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് പട്ടാളത്തിലോ ഒരു ജോലിയുള്ള ആളാണ്. അങ്ങനെ ആദ്യമായിട്ട് പട്ടാളത്തിൽ ജോലി കിട്ടി. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് അയാൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ ഭയങ്കര ഒരു പാരുഷ്യം, വല്ലാതെ ഒന്നും മിണ്ടുന്നില്ല കുറച്ചൊരു. അപ്പം പെട്ടെന്നുള്ള ഈ മാറ്റം ഇത് കണ്ട് ഭാര്യയ്ക്ക് ഭയങ്കര ഒരു ഒരു അസ്വസ്ഥത തോന്നി. ഉടനെ തന്നെ ഭാര്യ തൊട്ടടുത്തുള്ള ഒരു ഒരു ഒരു മനഃശാസ്ത്രജ്ഞനെ അല്ലെങ്കിൽ ഒരു
0: കൗൺസിലർ
1: ഒരു കൗൺസിലറെ പോയി കണ്ടു. ഇങ്ങനെ എന്താണ് ഭർത്താവിന് ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, സ്വഭാവമൊക്കെ ഒരുമാതിരി സ്വഭാവമാണ്, ഒരു കടിച്ചു പറിക്കലാണ്, പെട്ടെന്ന് ചൂടാവുകയാണ് എല്ലാത്തിനും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ചെന്ന് പറഞ്ഞ ആള് ഒരു ഗുരുവോ കൗൺസിലറോ രണ്ടാളും നമുക്ക് സങ്കല്പിക്കാം. അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് നല്ലൊരു മരുന്നുണ്ട് ഇങ്ങനെ ഈ ഭർത്താവിൻ്റെ ഈ പ്രശ്നത്തിന്. ആ മരുന്ന് പിന്നെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ആ മരുന്നിൽ ഈ കടുവയുടെ രോമം, മീശരോമം ഉണ്ടല്ലോ, അതിൻ്റെ ഒന്ന് കിട്ടണം, അതായി മിക്സ് ചെയ്തിട്ടാണ് അത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അത് കഴിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, ആ അസുഖം അല്ല ഭർത്താവിൻ്റെ സമീപനത്തിലും എല്ലാത്തിലും വളരെ സ്മൂത്തായ മാറ്റങ്ങൾ വരും. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഭർത്താവിൻ്റെ ഈ കാര്യത്തിൽ മാറാൻ അതിയ ആഗ്രഹമുള്ള ഭാര്യ അതിപ്പോൾ എങ്ങനെ കിട്ടുക എന്നുള്ളത് ആലോചിച്ചപ്പോൾ, നിങ്ങൾ കാട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് എങ്ങനെയെങ്കിലും കടുവയുടെ ഈ രോമം കണ്ടെത്തണം. ഭാര്യ മരുന്നിൻ്റെ കയ്യിലുണ്ടാകത്തി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യ പോയി പലരോടും അന്വേഷിച്ചു, കടുവ കിടക്കുന്ന ഈ കടുവയുടെ മട അല്ലെങ്കിൽ അതിൻ്റെ ഗുഹ അതും തിരഞ്ഞ് ഭാര്യ നടക്കുകയാണ്. പല വഴിക്ക് നടന്ന് നടന്ന് നടന്ന് അപ്പം ആരോ പറഞ്ഞു, പലരോടും പല അനുഭവങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് കടുവയെ കണ്ടെത്തുക, എവിടെ ഉണ്ടാവുക എന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടി. അപ്പം ആദ്യം എന്ത് ചെയ്യണം, കുറച്ച് മാംസം കയ്യിൽ പിടിക്കണം. മാംസം കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ കടുവയുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ പതിയെ പോയിട്ട് അങ്ങനെ ഇട്ടുകൊടുത്ത് അങ്ങനെ കടുവയെ എന്ത് ചെയ്യണം, വശത്താക്കണം. അങ്ങനെ ഈ സ്ത്രീ ദിവസങ്ങളോളം ഇതൊക്കെ അന്വേഷണമൊക്കെ നടത്തി, കയ്യിൽ മാംസം പിടിച്ച് കടുവുള്ള ഗുഹയുടെ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ് കേട്ട് ആ ഗുഹയുടെ മുന്നിലേക്ക് ഇങ്ങനെ കുറേശ്ശെ മാംസങ്ങളിട്ട് ദൂരെ മാറി നിൽക്കും. അപ്പോൾ കുറേ ദിവസം നിന്നിട്ടും കടുവ പുറത്തേക്ക് വരുന്നില്ല. പിന്നെ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഈ മാംസം കണ്ടു, ഈ സ്ത്രീ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. ആ മാംസം കഴിച്ചു പതിയെ പതിയെ പതിയെ കടുവ ഈ സ്ത്രീയുമായിട്ട് എന്ത് ചെയ്തു, പിന്നെ പരിചിതമായി, ഇണങ്ങി. ഇണങ്ങിക്കഴിഞ്ഞപ്പോൾ അവസാനം നല്ലൊരു ദിവസങ്ങളെടുത്ത് ഈ ഒരു ഇണക്കം സാധ്യമായപ്പോൾ അവസാനം ഈ സ്ത്രീയുടെ പിന്നെ താല്പര്യം പോലെ തന്നെ കടുവയറ്റി ഇണങ്ങി. അപ്പം പതിയെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ പെരുമാറുന്നതിനിടയിൽ, മാംസമൊക്കെ കൊടുക്കുന്നതിനിടയിൽ ആ ഒരു മീശരോമം അതിങ്ങനെ കിട്ടി. അത് കൊടുത്ത് തിരിച്ചു പോന്നു. അത് പിന്നെ കടുവയിൽ നിന്ന് അവസാനം അവിടെ നിന്ന് തിരിച്ച് ആവേശത്തിൽ വേഗം ഈ റെമഡിയിൽ പറഞ്ഞു കൊടുത്ത ഈ ഗുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് അദ്ദേഹത്തെ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഞാൻ സക്സസ് ആയിരിക്കുകയാണ്, കടുവയുടെ രോമം എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. കൊടുത്ത ഉടനെ അദ്ദേഹം എടുത്തിട്ട് വേണം കത്തിച്ചു കളഞ്ഞു. അതിൽ ഇവരാകെ അത്ഭുതം, ഞാൻ ഇത്രയും ഇടങ്ങാറായി ഇത് കൊടുന്ന, അപ്പം ഇതൊരു മെഡിസിൻ അല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല, നിങ്ങൾ ഒരു കടുവയെ മെരുക്കാൻ എത്ര ക്ഷമ കാണിച്ചു, ഒരു കടുവയോളൊന്നും ഭീകരനല്ല ഭർത്താവ്, നേ വീട്ടിൽ പോയിക്കോളൂ, വേഗം വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. കുറച്ചൊന്ന് ക്ഷമിച്ചെന്നാൽ അതൊക്കെ മാറ്റങ്ങൾ വന്നേക്കാമെന്ന് പറഞ്ഞു കൊടുത്തു എന്നതാണ് കഥ.
0: ശരിക്കും ഒരുപാട് പിന്നെ അവസാനത്തെ വരിയിലാണ് കഥ, എൻ്റെ ഇതുള്ള കിടപ്പ്. മാഷല്ലാ, പിന്നെ ഒരു പാഠം പഠിപ്പിക്കുക അല്ലേ, റമഡിയിലൂടെ അവിടെ സംഭവിച്ചിട്ടുള്ള ഒരു പാഠം പഠിപ്പിക്കലായിരുന്നു. അപ്പോൾ വളരെ രസകരമായ ഒരു എൻഡിങ്, വെറൈറ്റി കഥയായി, ബെസ്റ്റ് കഥയാണെന്നൊക്കെയാണ് ജമീല വിപ്പി കളിവ പറയണത്. അപ്പോൾ യെസ്,
1: ആയിഷ തോട്ടശ്ശേരിയാറ് പറഞ്ഞ ഷുഗറിന് സ്ഥിരം മരുന്ന് കഴിക്കുന്നുണ്ട്, പഞ്ചസാര കൂടെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ ഷുഗറിന് പൊതുവെയുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഈ ഷുഗറല്ലാത്ത വേറെ ചില ഇതിനുള്ളതൊന്നും പിന്നെ പറഞ്ഞു വരുന്നില്ല അല്ലേ. ഇതിനിടയ്ക്ക് ചിലതൊക്കെ കണ്ടു, അല്ലാത്ത കുറേ ശൈലി രോഗങ്ങൾക്കൊക്കെയുള്ള മാറ്റങ്ങൾ പലരും നമ്മൾ സംസാരത്തിലൊക്കെ പലരും കാണാറുണ്ട്. അപ്പോൾ അതിൽ അതുകൊണ്ടാണ് നമ്മളിവിടെ ചോദിച്ചത്. വരെയായിരിക്കും ഇൻഷാല്ലാ.
0: അഷറഫ് സൗത്ത് ഇഴിപ്പുറം, അതിനകത്ത് എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞല്ലോ, എല്ലാം കഴിക്കാം അവിടെ ഒരു കോമൺ ഉണ്ട്. എന്നിട്ട് എല്ലാം എന്ന അടുത്ത എല്ലാം പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ മുന്നിലുള്ളത് മുഴുവൻ കഴിക്കരുത്. അപ്പോൾ ഇനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏത് ഇനവും കഴിക്കാം എന്ന്,
1: പക്ഷേ എല്ലാം കഴിക്കാം,
0: മൊത്തത്തിൽ
1: മുഴുവനായിട്ട്
0: മിതത്വം പാലിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. മാഷാല്ലാ, രണ്ട് എല്ലാം എന്നുള്ളതാണ്.
1: പിന്നെ ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, കഥ സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതുപോലെ അരിഭക്ഷണം കുറക്കുന്നതാണ് ഉചിതമെന്ന് ഒരു ശ്രോതാവ് പറഞ്ഞിട്ടുണ്ട്.
1: അതെ അതെ അതെ, ഷുഐബ് കാരാട്ടുണ്ട് എന്നല്ലേ മെസ്സേജ്. വൺ മിനിറ്റ് ടോക്കിൽ ഇങ്ങനെയുള്ള ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാറ്റസ് വെക്കാറുണ്ട്, മനസ്സിലാക്കുന്നവർക്കൊന്ന് മനസ്സിലാവട്ടെ. നമുക്ക് ഒരു സൂചിറമംഗലം. ഖദീജ ചിരട്ടക്കുളം മടത്തനാട്ട് കരയിൽ നിന്നും, കൂടെ കൂടാൻ കുറച്ച് വൈകി.
0: കഥ കേട്ടപ്പോൾ ചിരിച്ചുപോയി എന്ന് പറഞ്ഞു, ക്ഷമയാണ്. അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ചു, ഇതിപ്പോ എവിടേക്കായിരിക്കും പോവാ റൂട്ട്, കഥ എങ്ങനെയായിരിക്കും. അപ്പം കടുവയെ മെരുക്കാൻ മാത്രം ഒരുപാട് ഇതെടുത്തല്ലോ, എന്താ പറയാ, എഫേർട്ട് എടുത്തു. അപ്പൊ ആ എഫേർട്ട് നിങ്ങൾ ഇതേപോലെ എഫേർട്ട് എന്ന് പറഞ്ഞു കൊണ്ടുവരായിരിക്കും എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു വന്നത്. അപ്പോ മാഷാല്ലാ, അതിന് അല്ലാതെ തന്നെ വേറെ രൂപത്തിൽ തന്നെ കടവിന്റെ അത്രയൊന്നും ഇല്ല പുതിയപ്പള എന്ന് പറയുമ്പോ മാഷാല്ലാ.
1: ഓളപ്പട്ടണത്ത് മഴ തുടരുന്നു, നമ്മുടെ നാട്ടിൽ എത്ര പറഞ്ഞു കൊടുത്താലും വെള്ളിയാഴ്ച രാവ് പള്ളിയിൽ സിയാറത്തിന് പോകുന്ന സ്ത്രീകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഹിദായത്ത് നൽകട്ടെ, ആമീൻ. ഇന്ന് നേരത്തെ നമ്മൾ വായിച്ചു ആലപ്പുഴയുടെ കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞു
0: ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട്, പഞ്ചസാര ഒഴിവാക്കുന്നു.
1: ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും, കഥയിൽ ഗുണപാഠമുണ്ട്. ജംഷീർ മുട്ടിൽ. അഷ്റഫ് വി പാലക്കാഴി, നല്ല കഥയായിരുന്നു.
0: യെസ്, അവസാനം പെട്ടെന്ന് അവസാനിച്ചു, കഥ കേട്ട് ഞാൻ കുറെ ചിരിച്ചു, കഥയുടെ അവസാനം സീറോ ആയിപ്പോയി. യെസ്
1: ഓക്കെ
0: ഓക്കെ മാഷാല്ലാ. അപ്പോ കഥകൾ ശരിക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൻ്റെതായ ഒരുപാട് റോളുണ്ട്. ഇപ്പൊ കഥക്ക് ഇത് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇത് പറഞ്ഞ ക്ഷമയുടെയും നമ്മൾ അറിഞ്ഞ യാഥാർത്ഥ്യം എന്നുള്ള സംഗതിയാണ്. പിന്നെ പുതിയ കാലത്ത് ശരിക്ക് ഈ കഥ നല്ല ഫിറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്, കാരണം എന്തൊരു ചെറിയൊരു വിഷയം വരുമ്പോഴേക്കും പരാതിയുടെ കൊട്ടയക്കുന്ന കുറെ ആൾക്കാർ ആ വിഷയത്തിൽ, നമ്മൾ പലപ്പോഴും പിന്നെ പഴയ ആളുകൾ അവരുടെ കാലത്തെ ജീവിതവും സംഗതിയും സൗകര്യങ്ങളും ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെത്രോ വലിയ പിന്നെ സൗകര്യത്തിലപ്പോൾ ഉള്ളത്, അതിൽ ചെറിയ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം വരുമ്പോഴേക്കും വലിയ പരാതി പറയുന്നവർക്ക് കുറച്ചൊക്കെ ഒന്ന് ക്ഷമിച്ച് സഹിച്ച് അതിന് എങ്ങനെയാണ് അവധാനത എന്ന് പറഞ്ഞ സംഗതിയെ കൂടെ പിടിച്ചിട്ട് ശരിക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട സംഗതിയാണ്. ഓക്കെ, നമ്മള് പിന്നെ നമ്മുടെ
1: നമുക്കേ ആരോഗ്യ വിചാരത്തിലേക്ക് പോയാലോ.
0: യെസ്,
1: കാരണം ആരോഗ്യപരമായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത് അല്ലേ.
0: അപ്പൊ ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ, ആരോഗ്യ വിചാരമല്ല ശരിക്കും ഇപ്പം വരേണ്ടത്, നമ്മള് പ്രോഗ്രാം ഓരോ റേഡിയോയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ സ്ഥിരമായി ലൈവ് സ്ഥിരമായി കേൾക്കുന്ന ആളുകളുണ്ട്. മോർണിംഗ് ലൈവ് വന്നതിന് ശേഷം ഞാൻ വളരെ ആക്റ്റീവായി റേഡിയോ കേൾക്കാറുണ്ട് എന്ന് ഒരുപാട് ശ്രോതാക്കൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ റേഡിയോ ലൈവ് അല്ലാത്ത സമയങ്ങളിലുള്ള ഒരുപാട് പ്രോഗ്രാമുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യ വിചാരം. ആരോഗ്യ വിചാരം എന്നുള്ളത് പിന്നെ എല്ലാവർക്കും ഉണ്ടാവേണ്ട വിചാരങ്ങളിൽ ഒന്നാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് അവരുടെ കൃത്യമായിട്ടുള്ള സമയം വരുന്നത്. പല ആശുപത്രികളിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർമാരാണ് നമ്മുടെ ആരോഗ്യ വിചാരത്തിന് പൊതുവെ പങ്കെടുക്കാറുള്ളത്.
1: ഓരോ രോഗവുമായി ബന്ധപ്പെട്ട അല്ലേ, വ്യത്യസ്ത ഫീൽഡിലുള്ള ഡോക്ടർ,
0: ഓരോ ഏരിയകൾ. അപ്പൊ ഇൻഷാല്ലാ ഇന്ന് വൃക്കകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമാണ്, വൃക്കകളുടെ സംരക്ഷണത്തെ കുറിച്ച്. ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി ആണ് ഇന്നത്തെ അതിഥിയായി നമ്മളിപ്പോ ചെയ്യുന്നത്. ഇൻഷാല്ലാ
1: ആങ്കറായിട്ട്
0: യെസ് ഹബീബ് റഹ്മാൻ നമ്മുടെ കൂടെ ഉണ്ട് ആങ്കറായിട്ട്. അപ്പോൾ ആരോഗ്യ വിചാരം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ആരോഗ്യ വിചാരം ശ്രോതാക്കളെ, അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണല്ലോ നമ്മുടെ ശരീരം. ആ ശരീരവും അതിലെ അവയവങ്ങളും അതിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ അള്ളാഹു മനുഷ്യന് നൽകിയ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇൻഷാല്ലാ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ജുബൈൽ പ്രശസ്തമായ പോളിക്ലിനിക്കായ ബദറുൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇന്റേണിസ്റ്റും മലപ്പുറം ജില്ലയിലെ മുറയൂർ സ്വദേശിയുമായ ഡോക്ടർ മുഹമ്മദ് ഫവാസാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ്, ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇൻഷാല്ലാ നമ്മൾ ആമുഖത്തിൽ സംസാരിച്ചതുപോലെ വൃക്കകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ അതിനെ സൂക്ഷിക്കണം, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ, എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളുണ്ടോ എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇൻഷാല്ലാ നമ്മളിന്ന് ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിൽ എന്താണ് വൃക്കകളുടെ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അത് ശ്രോതാക്കൾക്ക് ഗുണകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കിഡ്നി അഥവാ വൃക്കകളെന്ന് പറയുന്നത്. നമ്മുടെ നട്ടിലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് 2 കിഡ്നിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെ അത് അരിച്ചെടുത്ത് പുറത്ത് തള്ളുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു പ്യൂരിഫയിങ് മെഷീൻ പോലെ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അതിന് മൾട്ടി ടാസ്ക് ഉണ്ട്, പല ഫങ്ഷൻസും ഉണ്ട്. ഇതിലൊന്നാണ് നമ്മളീ പറഞ്ഞ മാലിന്യങ്ങൾ. ഇപ്പം ഫുഡിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന യൂറിക് ആസിഡ്, യൂറിയ, ക്രിയാറ്റിൻ, ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ അതിനെ അരിച്ചത് യൂറിനിലൂടെ പാസ് ചെയ്യിക്കുന്നതാണ് ഒരു പ്രവർത്തന വഴി. പിന്നെയുള്ളത് വൈറ്റമിൻ ഡി. നമ്മുടെ വൈറ്റമിൻ ഡി ഇനാക്റ്റീവ് ഫോമിലാണ് ഉണ്ടാവുക, അത് ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നതും കിഡ്നിയുടെ പ്രവർത്തനത്തിലൊരു മാർഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദത്തിന്, ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതിൽ ഈ കിഡ്നിക്കകത്ത് അടങ്ങിയിട്ടുള്ള ഹോർമോണിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, റാസ് സിസ്റ്റം എന്ന് പറയുന്ന, അതാണ് ഈ ബി പി എ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ആർ ബി സി, ഈ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഹോർമോൺ, അത് ഉൽപ്പാദിപ്പിക്കുന്നതും കിഡ്നിയിലാണ്. ഈ വൃക്കയിലുള്ള എറിത്രോപോയറ്റിൻ തന്നെ ഹോർമോണാണ് ആർ ബി സി, അഥവാ നമ്മുടെ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ളത് ഇതിലൂടെ പ്രവർത്തന മേഖലയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു ഫങ്ഷൻ ഉണ്ട്. പക്ഷേ ഇതൊരു 10 സെൻറ്റിമീറ്ററോളം മാത്രം വലിപ്പമുള്ള ഒരു ഓർഗനാണെന്ന് നമ്മൾ
2: മനസ്സിലാക്കണം. ഒന്ന് സാധാരണയായി ജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു അസുഖമാണ് കിഡ്നി ഫെയിലിയർ. അപ്പോൾ അത് പലപ്പോഴും തിരിച്ചറിയാൻ വൈകുന്നൊരു അവസ്ഥ ഉണ്ട്. എന്താണ് അതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത്?
3: അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഏകദേശം 5.5 ലിറ്ററോളം ബ്ലഡുണ്ട്. ഇതിനെ ഒരു ദിവസം കണക്കിടലെടുത്തു കഴിഞ്ഞാൽ 30 മുതൽ 40 തവണ വരെ ഈ 10 സെൻറ്റിമീറ്ററോളം മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ 180 ലിറ്ററോളം ബ്ലഡ് ഈ 10 മുതൽ 12 സെൻറ്റിമീറ്റർ മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അത്രയും പവർഫുള്ളായിട്ട് അതിൻ്റെ ഫങ്ഷൻ വരുന്നത്. ഇപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 60 മുതൽ 70% വരെ ഇതിൻ്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും ഒരു ലക്ഷണവും ഉണ്ടാവില്ല. നമുക്ക് വൈകിയാണ് ലക്ഷണങ്ങൾ കാണാനുള്ള സ്റ്റേജുകളുണ്ട്. ഇതിന് അസുഖങ്ങൾ പല സ്റ്റേജുകളായിട്ടാണ് നിർണ്ണയിക്കുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസിന് പല സ്റ്റേജുകൾ, 5 സ്റ്റേജുകളായിട്ടും പറയാറുള്ളത്. അപ്പോൾ 4-ാമത്തെയോ 5-ാമത്തെ സ്റ്റേജിലെത്തുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ സൈലൻറ്റ് കില്ലർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും വൈകി കാണാനുള്ള കാരണം 60% അല്ലെങ്കിൽ 70% വരെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിയാൻ ലേറ്റ് ആവുന്നത്.
2: അപ്പോൾ വളരെ വൈകിയായി ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു തുടങ്ങുള്ളൂ. നോർമലി സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആദ്യം പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും.
3: ഇത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കാലുകളിൽ നീര് വരിക, അതുപോലെ നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഫേസിൽ കണ്ണിൻ്റെ അടിയിൽ മുഖത്തൊക്കെ ആയിട്ട് കാൽ നീര് വയ്ക്കുക, അതുപോലെ മൂത്രത്തിൽ പത നുര പോലെ കാണുന്നത് നമുക്ക് ശ്രദ്ധിക്കാം, അതുപോലെ ഭയങ്കര ശ്വാസം മുട്ടൽ, ക്ഷീണം, ഇതെല്ലാം ഓരോ സ്റ്റേജുകൾ ബേസ്ഡ് ആണ്. പക്ഷേ ഇത് നേരത്തെ നമ്മൾ സൂക്ഷ്മയോടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്.
2: ഇപ്പം നിങ്ങൾ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മൂത്രത്തിൽ പത എന്നുള്ളത് പറഞ്ഞു. അത് ഭയങ്കര അപകടകരമാണോ അതോ അത്ര നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണോ എന്താ?
3: ഇത് സ്ഥിരം പേഷ്യൻസ് നമ്മളോട് ഒന്ന് ചോദിക്കാറുള്ളതാണ്. മൂത്രത്തിൽ ഇങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ നുര കാണുന്നുണ്ട്, അത് നമ്മൾ കിഡ്നി ഫെയിലിയറിൻ്റെ കാരണമാണോ എന്ന് പല പേഷ്യൻസും ഒന്ന് ചോദിക്കാറുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു അളവ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ എല്ലാ മൂത്രത്തിൽ കാണുന്ന എല്ലാ നുരയും ഒരു കിഡ്നി ഫെയിലിയറായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ എക്സ്ട്രാ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുക, നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ഈ പത കാണാം, മൂത്രത്തിൽ പത കാണാറുണ്ട്. അതുപോലെ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ അടിക്കുന്ന സമയത്തും നമുക്ക് മൂത്രത്തിൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയത് കാരണം അതിൽ നമുക്ക് പത കാണാം. അപ്പോൾ അതുകൊണ്ട് മൂത്രത്തിൽ കാണുന്ന നുര എപ്പോഴും ഒരു കിഡ്നി ഫെയിലിയർ ആണെന്ന് ധരിക്കേണ്ട. എന്നാൽ സ്ഥിരമായിട്ട് നമുക്ക് മൂത്രത്തിൽ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തായാലും ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്.
2: ഇപ്പോൾ ചില ഡോക്ടർമാരൊക്കെ ഉപ്പ് കുറയ്ക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഉപ്പ് കൂടിയാൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ?
3: അത് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം എന്നൊരു സംഭവമുണ്ട്. ഈ സോഡിയം നമ്മളെ ബ്ലഡിനകത്ത് കൂടിക്കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ പ്രത്യേകത അത് ജലാംശത്തെ നിലനിർത്തും, അത് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാക്കും, നമ്മുടെ ബോഡിയിൽ നീരുണ്ടാക്കും. ഈ നീരുണ്ടായിക്കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസൽസ് നമ്മുടെ രക്തക്കുഴലുകളിൽ പ്രഷർ കൂട്ടാനും അത് കിഡ്നിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപ്പ് മിതമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
2: ഈ വെക്കയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ആരോഗ്യം മനസ്സിലാക്കാൻ പറ്റിയ പരിശോധനകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും.
3: അത് രണ്ട് തരത്തിലാണ് വൃക്കയുടെ ടെസ്റ്റുകളുള്ളത്. നമ്മളൊന്ന് യൂറിനിൽ ചെയ്യാറുണ്ട്, മറ്റൊന്ന് ബ്ലഡിലാണ് ചെയ്യാറുള്ളത്. യൂറിനിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ നോർമലായിട്ട് ചെയ്യാറ് സാധാരണ ചെയ്യാറുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ യൂറിൻ റൂട്ടീൻ എക്സാമിനേഷനാണ്, മൈക്രോസ്കോപ്പി എക്സാമിനേഷൻ. അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതുപോലെ തന്നെ രക്താണുക്കളുണ്ടോ, അതുപോലെ പഴുപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന് പുറമെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ACR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെസ്റ്റാണ്. ഇതും നമ്മൾ യൂറിനിൽ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ രക്തത്തിൽ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് യൂറിയ, ക്രിയാറ്റിനിൻ, അതുപോലെ EGFR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്, എസ്റ്റിമേറ്റഡ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ടെസ്റ്റുകളാണ് ഉള്ളത്.
2: ഇപ്പം നിങ്ങൾ പറഞ്ഞു ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ക്രിയാറ്റിൻ പറഞ്ഞു. അത് നോർമൽ ആണെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമില്ല എന്ന് കേൾക്കാറുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്?
3: യഥാർത്ഥത്തിൽ ക്രിയാറ്റിൻ നോർമലാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം നോർമലാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിയാറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു അറിവ് വേണം. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് സത്യത്തിൽ കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമല്ല, അല്ലെങ്കിൽ ഒരു കെമിക്കലല്ല. അത് ആക്ച്വലി നമ്മുടെ മസിലിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്, മസിലിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അപ്പം പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിലോ ക്രിയാറ്റിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഈ കിഡ്നി ഫെയിലർ വന്നു കഴിഞ്ഞാലും അത് കിഡ്നി ക്രിയാറ്റിൻ കൂടണമെന്നില്ല. അന്നേരം ചെക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ക്രിയാറ്റിൻ നോർമലായിരിക്കും. മാത്രമല്ല, ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ലേറ്റ് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ സ്റ്റേജ് ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് ക്രിയാറ്റിൻ നോർമലായ സ്ഥിതിക്ക് അത് എപ്പോഴും കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
2: അപ്പോൾ ഇസ്ലാമിലെ ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും ഒക്കെ ഒരുപാട് ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം, അതുപോലെ തന്നെ ഇറക്കിറക്കുകളായിട്ട് 3 ഇറക്കുകളായിട്ട് കുടിക്കണം, അങ്ങനെ അത്തരം വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൃക്കകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ തന്നെ ഒരു ദിവസം എത്ര ലിറ്റർ വരെ വെള്ളം കുടിക്കാം എന്നുള്ളൊരു വിഷയം അറിഞ്ഞാൽ നന്നായിരുന്നു.
3: ഇത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. അപ്പം പക്ഷേ അതിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കൂടുതലും പാടില്ല, അതുപോലെ കുറയാനും പാടില്ല. ഒരു മിതമായ അളവിലാണ് വെള്ളത്തിൻ്റെ ആവശ്യം. ഇപ്പം നോർമൽ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മാലിന്യങ്ങളെ പുറന്തള്ളലാണ് കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നോർമൽ ഒരു വെള്ള ലെവലുണ്ട്, അത് അത്ര തന്നെ മുന്നോട്ട് പോകണം. അത് കൂടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നീര് വയ്ക്കാനും കാര്യങ്ങൾക്കും കാരണങ്ങളാണ്. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനും അതുപോലെ കിഡ്നി സ്റ്റോൺസിനും കാരണങ്ങളും. അപ്പം മിതമായൊരു അളവിൽ ഈ നമ്മുടെ വെള്ളം കുടിക്കേണ്ടതാണ്. എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് നമുക്ക് അങ്ങനെ തുറന്ന് ഒരു ഒരു പൊതുവെ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു ഒരാളിന് ഏകദേശം ഒരു 3 ലിറ്ററോളം വെള്ളമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ആ ഒരു വ്യക്തിക്ക് കിഡ്നിക്ക് അസുഖം

0: ആരോഗ്യ വിചാരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെറിയൊരു ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചോദ്യം ചോദിക്കാം അല്ലേ. വൃക്കയുടെ അളവ് പറഞ്ഞിരുന്നു, എത്രയാണ് അതിൻ്റെ സൈസ് എന്നുള്ളത്, എത്ര സെൻറ്റിമീറ്റർ ആണ് എന്നാണ് യെസ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരോഗ്യ വിചാരത്തിൽ വളരെ നല്ലൊരു ഏരിയയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ നല്ലൊരു ഭാഗം നമ്മളിന്ന് കേട്ടു. അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യ വിചാരം എന്നൊരു പ്രോഗ്രാം ശരിക്ക് പിന്നെ റേഡിയോൻ്റെ നമ്മൾ നല്ല പ്രോഗ്രാമുകളിൽ, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേട്ടിരിക്കേണ്ട പ്രോഗ്രാമുകളിൽ ഒന്നായിട്ട് പല ഫീഡ്ബാക്കുകളും നമ്മൾ അറിയാറുണ്ട്. അപ്പോൾ ആരോഗ്യ വിചാരം കേൾക്കുന്ന ആളുകളുണ്ടാകും, അത് പരിചയപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു ഒരു സെഷൻ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ
1: ഇതാണ് സബീൽ, സബീല പാലക്കാട് നിന്നും 10 സെന്റിമീറ്റർ.
0: ആ മാഷാല്ലാ മാഷാല്ലാ.
1: അതുപോലെ നഫീസ വി കാര 10 സെന്റിമീറ്റർ, ഹിബ മഞ്ചേരി.
0: യെസ്, അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്, ഒന്ന് ചിലപ്പോ അറിയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇതിൽ കേട്ട. ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് അതിന്റെ അളവ് കേൾക്കുന്നത്.
1: അതെ,
0: 10 സെന്റിമീറ്റർ, ആകെ 10 സെന്റിമീറ്റർ നീളമുള്ള ലിറ്റർ കണക്കിന് പിന്നെ രക്തം അത് ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്.
1: പിന്നെ മുനീറ പറഞ്ഞില്ല, മോർണിംഗ് ലൈവ് കാണുന്നില്ല. എന്റെ ലൈവില് ഫീഡ്ബാക്കിൽ ഇങ്ങനെ മോർണിംഗ് ലൈവ് എന്ന ഓപ്ഷൻ കാണാത്തോ, ഇതിന്റെ പ്രശ്നം പറയുന്നുണ്ട്.
0: ലൈവ് ഓപ്ഷൻ എടുക്കണ്ടല്ലോ അല്ലേ, പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നുള്ളത് അപ്പൊ വരും.
1: പിന്നെ സഹല്ല കരുവാരക്കുണ്ടെന്ന് പറയുന്നത്, ഇവിടെ നല്ല മഴയാണ്, പല വീടുകളിലും വെള്ളം കയറി, മഴക്കെടുതിയിൽ പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാണ് പറഞ്ഞത്. ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ എനിക്കും ഒരു കാര്യം പറയാം. ഇന്നലെ എൻ്റെ ഉപ്പയുടെ

0: നേരത്തെ കഥയുടെ ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ഫീഡ്ബാക്ക് വായിക്കണം എന്നുണ്ട്. അപ്പൊ അതില് കഥന്റെ വിഷയത്തിലേ കഥകൾ എങ്ങനെയാവണം, കഥകൾ ഇങ്ങനെയാവണം. സക്കീർ ഹുസൈൻ ഉടുമ്പന്നൂര്, സ്മോൾ സ്റ്റോറി ബിഗ് മെസ്സേജ്. കഥ സലാം സാർ തന്നെ പറയണതാണ്, വേറെ ഒരു ശ്രോതാവ് പറഞ്ഞത്. മാഷാല്ല ഖദീജയൊക്കെ കൂത്തുപറമ്പ്. സീരിയസ് ആയി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, എൻഡ് കേട്ടപ്പോൾ ചിരിച്ചു, ഒരുപാട് ചിരിച്ചതാണ് ഹിബ മഞ്ജരി. അപ്പൊ കഥ മാഷാല്ല, കഥയുമായി ബന്ധപ്പെട്ടൊരു അനുഭവം ഇവിടെ മറ്റൊരു ശ്രോതാവ് പങ്കുവച്ചിട്ടുണ്ട്. ഷുഹൈബ് കാരാണ് പറഞ്ഞത്, തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ബസ്സിൽ കയറി, അദ്ദേഹം ഡ്രൈവറോടും കണ്ടക്ടർമാരോടൊക്കെ നല്ല കമ്പനിയായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ സംസാരം ദേഷ്യപ്പെട്ടുള്ള സംസാരമാണ്, കമ്പനിയായിട്ട് സംസാരമുള്ളത്, പക്ഷെ ശൈലി ദേഷ്യപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ അയാളുടെ സംസാരം കഴിഞ്ഞ് അയാൾക്ക് സീറ്റ് കിട്ടിയതിൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അയാൾ ചോദിക്കണ മുമ്പ് തന്നെ അയാൾ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ പോലീസിലായിരുന്നു, അതാണ് ഇങ്ങനെ ഒരുപാട് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു യെസ്
1: അതെ അതെ
0: അനുഭവം.
1: മായിൻ മണക്കാട് തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞ എൻ്റെ അനുഭവത്തിലും ലേറ്റസ്റ്റ് റിസർച്ചുകളും പറയുന്നത് ഷുഗറും ധാന്യങ്ങൾ പൊടിച്ചുണ്ടാക്കിയ ഭക്ഷണം ഇതൊക്കെ നന്നായി കുറച്ച് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള നല്ല കൊഴുപ്പ് കഴിക്കണം. തേങ്ങ, വെളിച്ചെണ്ണ, വെണ്ണ, എഗ്ഗ്, മീറ്റ്, ഫിഷ് ഇത് ധാരാളം ഉപയോഗിക്കുക. എനിക്ക് ഹൈ ബി പി ആയിരുന്നു, ഇപ്പോൾ എല്ലാം എൻ്റെ അനുഗ്രഹത്താൽ മരുന്നൊക്കെ ഒഴിവാക്കി പ്രഷറും കുറഞ്ഞു. ബേക്കറി ഐറ്റംസ് ഒഴിവാക്കണം, റസ്ക്, ബ്രെഡ്, ബെന്ന്, ബിസ്ക്കറ്റ് ഇതൊക്കെ നന്നായിട്ട് ഒഴിവാക്കണം എന്നാണ് അവർ പറഞ്ഞത്.
0: യെസ്,
1: പിന്നെ അതുപോലെ നേരത്തെ ഭർത്താവിനെ കടുവയോട് ഉപമിച്ചത് ഏതായാലും നന്നായി. ഓക്കെ, നന്നായി. ചില കമന്റുകൾ നമ്മൾ വല്ലാതെ ചിരിപ്പിച്ചു കളയില്ലേ.
0: യെസ്,
1: നാസിഹ മാട്ടൂൽ പറഞ്ഞിട്ടുള്ളത് മൺഡേ തേഴ്സ്ഡേ നോമ്പെടുക്കാറുണ്ട്, പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കഴിയേണ്ട ഒരു കാര്യമാണ്.
0: നമ്മള് പിന്നെ ആരോഗ്യം സംരക്ഷിക്കാനല്ല നോമ്പെടുക്കണമെങ്കിലും അതിന്റെ ഭാഗമായി അത് മുമ്പ് ഒരാൾ ഇത് ശീലമാക്കിയ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നല്ല സുഖമാണ് അത് ചെയ്താല്, റാഹത്താണ്, തടിക്കൊന്നുമില്ല.
1: അതിങ്ങനെ ഇടക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത് നല്ലതാണ്.
0: അതെ അതെ, ഇന്നിപ്പോ തിങ്കളാഴ്ചയാണ്, ഇൻഷാല്ലാ വ്യാഴാഴ്ച അല്ലേ.
1: ഇൻഷാല്ലാ
0: ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴെ തന്നെ അത് നമ്മൾ മാനസികമായിട്ട് ഒരുങ്ങിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഉഷാറുണ്ടാവും.
1: ഇന്നത്തെ ആരോഗ്യ വിചാരവുമായി ബന്ധപ്പെട്ട മെസ്സേജുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ.
0: അതെ അതെ, മാഷാല്ലാ.
1: അപ്പോ പിന്നെ ഹലാലായി ഒന്നും കഴിക്കാത്തതായില്ല, ഒന്നും അധികമായി കഴിക്കാറുമില്ല, എക്സസൈസ് ഒന്നും ചെയ്ത് സമയം കളയാറുമില്ല, വീട്ടു ജോലികൾ എല്ലാ വിധവും ചെയ്യും. പറയപ്പെട്ട രോഗങ്ങളൊന്നുമില്ല, അൽഹംദുലില്ല. പിന്നെ ഇവിടെ തന്നെ നല്ല മഴ, പെരുമഴ എന്ന് തന്നെ പറയാം. സലീമ ഒതുക്കുങ്ങൽ. ഒതുക്കുങ്ങൽ ഉദ്ദേശിച്ച് നമ്മളെ കോട്ടക്കൽ ഒതുക്കുങ്ങലല്ലേ
0: ആയിരിക്കും.
1: റബ്ബാഹറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, ആമീൻ.
0: ഓക്കെ, നമ്മള് പിന്നെ ഇന്നത്തെ ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന് തോന്നുന്നു. ഇൻഷാല്ലാ
1: ഒരു ഇരിട്ടിയിൽ നിന്ന് നമ്മുടെ ആലിയ ഷർബിന ബിന്ത് അയ്യൂബ്, രസകരമായിട്ടാണ് പേരിട്ടത്. ആലിയ ഷർബിന കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷിൽ അല്ല അറബിയിൽ ബിന്ത് എന്നിട്ടിട്ടുണ്ട്. അയ്യൂബ് ഇരിട്ടി അവർ പറഞ്ഞു 70% വെള്ളം നമ്മുടെ ശരീരം, 20 kg, 60 kg 3 ലിറ്റർ, 1 ലിറ്റർ വെള്ളം കുടിക്കണം. WHO കണക്ക് അങ്ങനെയാണെന്ന്.
0: ഓക്കെ, വെള്ളവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ നേരത്തെ വൃക്കയുടെ വിഷയം പറഞ്ഞപ്പോ അതിനെ കൂട്ടിച്ചേർത്തായിരിക്കും.
1: അപ്പൊ നമ്മള് വൃക്കയുമായി ബന്ധപ്പെട്ട ഒരു അറിവ് കൂടി നമുക്ക് കിട്ടി. ആ ചോദ്യം കൂടി ഒന്നുകൂടി ശ്രദ്ധിക്കാൻ പറ്റിയില്ലേ. കിഡ്നി സൈസ് 10 സെന്റിമീറ്റർ.
0: സെന്റിമീറ്റർ ഒരുപാട് ആളുകൾ മസാല കേട്ട് മറുപടി അയച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ, നമ്മള് തിരുമൊഴികളിലേക്ക് പോയിട്ടില്ല.
1: ഓ, വളരെ
0: ലേറ്റ് ആയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മളെ തിരുമൊഴികളിലേക്കാണ് പോകുന്നത്. കെവി മുഹമ്മദ് അലി മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമ്പോൾ ബാക്കി വെച്ചത് എന്ന തിരുമൊഴികളിലേക്ക് ഇൻഷാല്ലാ.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ, വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അൻ അംർ ബിൻ ഹാരിസ് ഖത്തനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖി ജുവൈരിയ ബിൻതുൽ ഹാരിസ് ഖാൽ മാ തറക് റസൂൽ

0: അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദാ മൗതിഹി ദിർഹമ വല ദീനാറൻ വല അബ്ദൻ വല അമത്തൻ വല ഷൈഅ ഇല്ലാ ബഗലതഹുൽ ബൈദാഅ വസിലാഹഹു വഅർദൻ ജഅലഹ സദഖത്തൻ. പ്രശ്രോതാക്കളെ, ഇമാം ബുഖാരി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വചനമാണ്, നബി വചനമാണ് കേൾപ്പിച്ചത്. അമർ ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ് നിവേദനം ചെയ്യുന്നത്. അമർ ബിനുൽ ഹാരിസ് ബിൻ അബി ദിറാർ അൽ ഖുസാഇ എന്നാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ ബിൻത് അൽ ഹാരിസ് റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ്. ഖത്തനു റസൂലില്ലാ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഖത്തൻ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കുടുംബക്കാരൻ എന്നാണല്ലോ അർത്ഥം. അഖ്താൻ എന്നാണ് ഇതിൻ്റെ ബഹുവചനം. സാധാരണ മകളുടെ ഭർത്താവിന് നമ്മുടെ നാട്ടിൽ പറയുന്ന, പിന്നെ പുതുമണവ പുതിയാപ്പിളക്കൊക്കെ പറയുന്നൊരു പേരാണ് ഖത്തൻ. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ സഹോദരനായതുകൊണ്ട് തന്നെ ഭാര്യയുടെ കുടുംബക്കാരൻ എന്ന പേരിൽ നബി സല്ലല്ലാഹു പദവി അദ്ദേഹത്തിൻ്റെ സ്വഹാബികൾക്കിടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഖത്തനു റസൂലില്ല എന്ന് പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി. അദ്ദേഹം പറയുന്നു, മാ തറക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ മൗതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മരണവേളയിൽ ഉപേക്ഷിച്ചിട്ടില്ല, ബാക്കി വെച്ചിട്ടില്ല, ദിർഹമൻ വല ദീനാറൻ, ദിർഹമോ ദീനാറോ. ദിർഹമെന്ന് പറയുമ്പോൾ വെള്ളി നാണയം, ദീനാർ എന്ന് പറയുമ്പോൾ സ്വർണ്ണ നാണയം. അപ്പോൾ ഒരു സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെച്ചിട്ടില്ല, വിട്ടേച്ചു പോയിട്ടില്ല. വല അബുദൻ വല അമത്തൻ വല ഷൈഅൻ, അതേപോലെ ഒരു അടിമയെയോ അടിമ സ്ത്രീയെയോ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന ഒന്നും, വല ഷൈഅൻ, ഒന്നും തന്നെ അല്ലാഹു റസൂൽ വിട്ടേച്ചു പോയിട്ടില്ല. ഇല്ലാ ബഗലതഹുൽ ബൈദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെള്ള ഒരു ബഗലത്തല്ലാതെ, സാധാരണ കോവർക്കെഴുതക്കാണ് ബഗലത്ത് എന്ന് പറയുക, അതിൻ്റെ ബഹുജനവും ബഗലാത്ത് ബിഗാലി എന്നൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തിരുന്ന ആ ഒരു കോവർക്കെഴുതയല്ലാതെ മറ്റൊന്നുമില്ല. വസിലാഹു, അതേപോലെ തന്നെ റസൂലിൻ്റെ ആയുധം, നബി പിന്നെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന നബിയുടെ ആയുധങ്ങൾ. വ അർലൻ, കുറച്ച് ഭൂമിയും, ജഅലഹ സദഖ, അത് സദഖക്കായിട്ട് ഏൽപ്പിച്ചിരുന്നതാണ്, സദഖ നൽകിയതുമാണ്. അങ്ങനെ സദഖ നൽകാനായി മാറ്റിവെച്ച കുറച്ച് ഭൂമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖൈബർ ദിനത്തിൽ, അതേപോലെ തന്നെ ബനു നദീർ യുദ്ധ വേളയിലൊക്കെ നബിയുടെ ഭാഗമായി ലഭിച്ച കുറച്ച് ഭൂമിയുണ്ടായിരുന്നു. ആ ഭൂമി സദഖക്ക് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുമുണ്ട്. അതല്ലാത്ത മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തികമായ ഉപയോഗിക്കാവുന്നൊന്നും ബാക്കി വെച്ചിട്ടല്ല പോയത്. എന്നാൽ റസൂലിൻ്റെ വസ്ത്രവും വീട്ടുപകരണം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നറിയാമല്ലോ. അതല്ലാതെ സാമ്പത്തിക സ്രോതസ്സുകൾ ഒന്നുമില്ല എന്നതാണ് ഇവിടെ അമർ ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ വിശ്വപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെച്ചത് ഇതുമാത്രമാണ്, വേറൊന്നുമില്ല, ഒരു കോവർ കഴുതയും ആയുധങ്ങളും മാത്രം. ചില റിപ്പോർട്ട് വല ഷാത്തൻ വല ബഈറൻ എന്നുകൂടി കാണാൻ സാധിക്കും, ആടോ ഒട്ടകമോ ഒന്നുമില്ല എന്നാണ് ഇമാം മുസ്ലിം അക്കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം മുസ്ലിം തന്നെ പറ വല ഔസബിഷൈ, വസിയത്ത് ചെയ്യാനുള്ളതൊന്നുമില്ല, വസിയത്തുമില്ല എന്നാണ്. കാരണം ഒന്നുമില്ലാത്തവന് വസിയത്തുമില്ലല്ലോ, അല്ലാത്തതാണെങ്കിൽ വസിയത്ത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ വസിയത്ത് നിർബന്ധമാണ്, ഒന്നുമില്ലാത്തവന് പിന്നെ വസിയത്തിൻ്റെ ബാധ്യത വരുന്നുമില്ല. അപ്പോൾ ഉള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ മരണത്തിനു മുമ്പ് തന്നെ ദാനം നൽകിയ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെച്ചു പോയത് അല്ലാഹുവിൻ്റെ കിതാബും റസൂലിൻ്റെ ചരിയുമാണെന്നുകൂടി അല്ലാഹുവിൻ്റെ റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്തായി ഓരോ വിശ്വാസിയും ഏറ്റെടുക്കുന്നത് അല്ലാഹു പഠിപ്പിച്ച അല്ലാഹുവിൻ്റെ വഹിയായ കലാമുകൾ, അല്ലാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ, നബിചര്യ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, ഖുർആനും സുന്നത്തും, അതാണ് ഓരോ വിശ്വാസിയും ഏറ്റെടുക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. ഭൗതിക വിരക്തിയിൽ മാതൃകയായിരുന്നല്ലോ അല്ലാഹുവിൻ്റെ റസൂൽ. ഒരിക്കലും ദാരിദ്ര്യത്തെ ഭയപ്പെട്ടിട്ടില്ല എന്ന് നാം കാണേണ്ടതുണ്ട്. യാതൊരു തരത്തിലുള്ള ഭയവും ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിനുണ്ടായിരുന്നില്ല. കയ്യിലുള്ളതെല്ലാം ദാനം ചെയ്ത് കൊടുക്കേണ്ടവർക്ക് നൽകിക്കൊണ്ടാണ് അല്ലാഹുവിൻ റസൂൽ ഈ ദുനിയാവിനോട് കൂടെ പറഞ്ഞത് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ, ദുനിയാവിന് വേണ്ടി, ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച, മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ഒന്നും ഓർക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ സന്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ മരണവും. അത് നേരിൽ കണ്ട സ്വഹാബത്ത് അക്കാര്യം അടുത്ത തലമുറയ്ക്ക് വേണ്ടി, ഈ സമുദായത്തിനു വേണ്ടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഇവിടെ അമർ ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുന്നത്. ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണെന്ന് പറഞ്ഞല്ലോ. ജുവൈരിയ റളിയല്ലാഹു അൻഹു അൻഹ ഹാരിസ് എന്ന അബു മുസ്തലഖ് യുദ്ധത്തിന് ശേഷമാണല്ലോ അവരെ വിവാഹം കഴിക്കുന്നത്. അപ്പോ അവിടുത്തെ പ്രഗത്ഭയായ അബൂ ദിറാറിൻ്റെ ഖുസായിയുടെ മകളാണ് ജുവേരിയ ബിൻ ഹാരിസ് ഹാരിസ് ബിനു അബി ദുറാർ അൽ മുസ്തലഖ് എന്നാണ് പിതാവിൻ്റെ പേര്. ബറ എന്നായിരുന്നു അവരുടെ ആദ്യ പേര്, പിന്നീട് ബറ ബിൻ ഹാരിസ് എന്നായിരുന്നു എന്ന് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ ബാക്കി വെച്ചതെന്താണെന്ന് തിരിച്ചറിയാനും പരലോകത്തേക്ക് വേണ്ടിയുള്ളത് ഉണ്ടാക്കി വെക്കാനാണ് അല്ലാഹു റസൂൽ അധ്വാനിച്ചത് എന്നും നാം ഇവിടെ തിരിച്ചറിയണം. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് സമ്പാദിക്കുന്നതിനോ ദുനിയാവ് നേടുന്നതിനോ തൻ്റെ അനന്തരാവകാശികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിനോ ഒന്നും ഇസ്ലാം എതിരല്ല. പക്ഷേ നാളത്തെ ഖബർ ജീവിതത്തിലും നാളെ മരണമില്ലാത്ത ലോകത്തിലും ഒരു നഷ്ടമുണ്ടാക്കുന്ന രൂപത്തിൽ ദുനിയാവിലെ സമ്പാദ്യമുണ്ടാകരുത്. നാളെ പരലോകത്ത് ശിക്ഷ ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു സമ്പാദ്യമായി നമ്മുടെ സമ്പാദ്യം മാറരുത്. അവകാശികൾക്ക് അതിൻ്റെ അവകാശം കൃത്യമായി നൽകി, നിശ്ചിതമായ നിർബന്ധദാനം അത് കൃത്യമായി നൽകി, തൻ്റെ സമ്പത്തിൽ നിന്ന് ദാനധർമ്മങ്ങൾ നൽകി നാളേക്ക് വലിയൊരു മുതൽ കൂട്ടാക്കിക്കൊണ്ടായിരിക്കണം ഇവിടെ പറയാൻ ശ്രമിക്കേണ്ടത് എന്നുകൂടി ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നാളെ ഒരുമിച്ചു കൂടാനുള്ള സൗഭാഗ്യവും തൗഫീഖും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അപ്പോ ശരിക്ക് നമ്മുടെ മോർണിംഗ് ലൈവ് ഷോയുടെ യാത്ര ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പൂർത്തിയായി പോവാണ്.
2: കേട്ട് കഴിയുമ്പോഴേ ഇടക്ക് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ലൂസായി പോകുമ്പോ അടുത്തൊരു പ്രോഗ്രാം വരുമ്പം മറ്റൊരു നമ്മളിങ്ങനെ ശരിക്കൊരു എന്തുപോലെയാണ് നമ്മളെ ഒരു ഗ്രാഫ് പോലെയാണ് ഇങ്ങനെ ഉയർന്നു പോകുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ശരിക്ക് റസൂലിന്റെ ജീവിതത്തെയും അത് നമുക്ക് നൽകുന്ന സന്ദേശത്തെയും വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തി നിൽക്കുന്ന ഒരു സമയമാണ്.
3: ജമീലയ്ക്ക് പുനര് പറഞ്ഞതേ, ഭക്ഷണം കൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് പീസ് റേഡിയോ കൊണ്ട് മനസ്സിനെ സംരക്ഷിക്കുന്നത്. എനിക്ക് വളരെ സമാധാനം തരുന്നത് ഇപ്പോൾ റേഡിയോ ആണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് മാഷാല്ല.
2: ഖദീജ ചിരട്ടക്കുളം എടുത്തനാട്ടുകാര സൗണ്ട് ഹൈയിലാണ് ഇട്ടിട്ടുള്ളത്, പക്ഷെ ഫോൺ ചെവിന്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചാണ് പണികളൊക്കെ എടുക്കുന്നത്. നല്ല മഴയുണ്ട്, അപ്പൊ പിന്നെ ഒന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ റിസ്ക് എടുക്കണേലാറും നല്ലത് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ നമ്മളെ ഐപോഡ് ഇതൊക്കെ വെച്ചിട്ട് ചെയ്യായിരിക്കും ഒന്നുകൂടി നല്ലല്ലേ.
3: ജസീല തയ്യൽ കടവ് പറഞ്ഞത് WHO കണക്ക് നോക്കണ്ട, വെള്ളം കുടിക്കാൻ എന്നാണ്. ദാഹിച്ച വെള്ളം കുടിക്കുക,
2: അതാണ്
3: കണക്ക് വെച്ച് വെള്ളം കുടിക്കണ്ട എന്നുള്ളതാണ് അവര് പറയുന്നത്.
2: ജസീല തയ്യിലക്കടവ് അല്ലേ. യെസ്. പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര് പറഞ്ഞത് വീർക്കയുടെ പ്രവൃത്തിയെ നമുക്ക് തെറ്റായ ഭക്ഷണ രീതിയാണ് കാരണം.
3: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞത് മാങ്ങയും പാലും ചേർത്ത് ജ്യൂസ് അടിക്കി കുടിക്കരുത്, ബിരിയാണി മന്തി പോലത്തെ കഴിച്ചാൽ പെപ്സി കോള പോലത്തെ കുടിക്കരുത്. ഇതെല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് എത്ര വന്നാലും മനസ്സിലാവില്ല.
2: അതിന്റെ ഫലം നാം
3: കാണും. വൃക്കയുടെ പ്രവൃത്തിയെ നമ്മുടെ തെറ്റായ ഭക്ഷണ രീതിയാണ് തന്നെയാണ് ബാധിക്കണമെന്നാണ്
2: പറഞ്ഞത്. യെസ്. മഴ കാരണമായിരിക്കാം സൗണ്ട് കുറവായിരുന്നു എന്നാണ് ഹദീസുമായി ബന്ധപ്പെട്ടുള്ളത്, ഫാത്തിമ സ്വാലിഹ ചുങ്കത്തറയിൽ
3: നിന്നും. അത്
2: സൗണ്ട് കുറവാണ് എന്നുള്ളത് സൗണ്ട് കുറവാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്താന്ന് അറിയാം.
3: പക്ഷെ അപ്പോൾ
2: മാത്രമാണ്, ആ സമയം
3: മാത്രമാണ്. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ആൻസർ പറയാം. ഇപ്പോ നിസ്കാരം കണ്ണിന് കുളിർമയാണ് എന്ന് പഠിപ്പിച്ചത് ആര് എന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇതില് പിന്നെ ഓപ്ഷൻ എ ആയിരുന്നു ശരീത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
2: ഓക്കെ, അപ്പൊ ശരീത്രം ഓപ്ഷൻ എ. അതയച്ച എല്ലാവരും വിജയികളായിരിക്കുകയാണ്. ഇനി ആ വിജയികളിൽ നിന്ന് നമുക്ക് 13 ആളുകളെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം.
3: സൗണ്ട് ഓക്കെയാണ്. സൗണ്ട് ഓക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരുമൊഴികൾ വന്നപ്പോൾ ഉള്ള ചെറിയൊരു പിന്നെ ശബ്ദം കുറവ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്.
2: പിന്നെ എന്റെ മോള് രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ എന്നാണ് സുലൈഖ തിരുവാലി. അവരുടെ അസുഖം അള്ളാഹു അത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
3: യെസ്. അപ്പോ സ്വരത്തിന് വേണ്ടിട്ട് ശ്രോതാക്കൾ ഇങ്ങനെ മുറവിളി കൂട്ടുന്നുണ്ട്, സ്വരം പോരട്ടെ, സ്വരം വരട്ടെ, സ്വരം കേൾക്കണം. ഇൻഷാല്ലാ നമുക്ക് സ്വരത്തിലേക്ക് പോവാം അല്ലേ. അപ്പൊ ഇന്ന് കുറച്ചൊരു രസകരമായ ഒരു സ്വരമാണ് ഇൻഷാല്ലാ കേൾക്കാം.

വിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം വിങ്കവയടനമെ ചങ്കമെ ഹന്തകിലായി.

തിരുമൊളി സമി അവരാൽ സുഹൃതം ഗുരുവരമുത്തി അവരാൽ ചന്തം മൊളി ചിന്തും വിധിഹിതമതിലായി മികവിശലായി സീറയതോതിടലായി കിസബദറിതുനു വലുവതായി മദിനേശം തീരൂതാ ചിന്നകം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും ചോദിയണ

നബി അരികൊരിലുരവായി ചമരം കളമിതു മൊളി അതിൽ വരവായി കൊണ്ടുൾ കൊതിപിണ്ടും മതുമതി അതിലായി മദതതിലായി ഹഫ്റതു കീറിടലായി പതി മദിനയെ ഹിഫ്ളിടലായി മദിനേശം തീരൂതാത്തിൻ നഗം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും.

ശമത അരികൊരിൽ അരുമയിൽ മുഷവറത്താലെ കൂടിയിടലായി മദിനേശം തീരൂതാത്തിൻ നഗം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും ചോദ്യ

0: ആ അപ്പോ
1: പാട്ടുകൾ കേട്ടിട്ടില്ലേ, മാഷാല്ലാ. എന്താണ്?
0: അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എൻ്റെ മെസ്സേജുകൾ ഒരുപാട് വന്നു. സൂപ്പർ സോങ്, റോഷ്ന മഞ്ചേരിയിൽ നിന്നും സൂപ്പർ, ഇന്നത്തെ ഒരു സ്വരം ഒരു വെറൈറ്റി ആയിരുന്നു. പാലക്കാട് സീൻ നിന്നും സീനത്ത് പറഞ്ഞു. പിന്നെ റുഷ്ദ കാളിക്കാവ്, അവരൊക്കെ അടിപൊളിയായി. സൂപ്പർ സ്വരത്തെക്കുറിച്ച് ഇനി കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ സ്വരം ഒരു വെറൈറ്റി ആയി എന്നുള്ളത് ഉറപ്പാണ് അല്ലേ?
1: യെസ്, ഒരു മാറ്റം അല്ലേ. ഓക്കെ,
0: പിന്നെ നമ്മളെ ക്വിസുമായി ബന്ധപ്പെട്ട് സുമയ്യ അർഷൽ തിരൂർ, ഞാൻ ഇന്നും ഇന്നലെയും വിജയായി, ഇന്നലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു, ഇന്ന് ഉൾപ്പെടുമോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അമിത മോഹം വേണ്ട. അപ്പോൾ മറ്റുള്ള ആളുകൾ ഇന്നലെ വിജയായില്ലേ, ഇന്നിപ്പോൾ തൽക്കാലം ഒന്ന് അടങ്ങ്, ഇന്നിപ്പോൾ താലേ ആവണ്ട എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ ഏതായാലും എല്ലാ വിജയായ ആളുകളെല്ലാവരും നമ്മളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടുകൂടി, ഉത്തരം പറഞ്ഞതോടുകൂടി കുറേ ആളുകൾ ഇത്തരം ശരിയായവരൊക്കെ വിജയിയായി. സന്തോഷം.
1: നല്ല സൂപ്പർ സോങ് ആണ്. പാടിയവർക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞു. ബശേരി അബൂതലശ്ശേരി അറിയിച്ചിട്ടുണ്ട്. സ്വരം അടിപൊളി, കടിച്ചാൽ പൊട്ടാത്ത ഗാനമാണെന്നാണ് ഹുസൈൻ ഖാന്റെ അഭിപ്രായം. ഹുസൈൻ വി എം എടുത്തനാട്ടുകര.
0: ഉത്തരം തെറ്റിപ്പോയതിൽ വലിയ വിഷമമുണ്ടായി. കാരണം ആദ്യം തന്നെ ഞാൻ എ എഴുതിയിട്ട് പിന്നെ ഡി ആക്കിയതായിരുന്നു. അറല്ല പോട്ടെ, സിഫിയാക്കിയെത്തിട്ടങ്ങാടി.
1: അവർക്ക് മൈൻഡിൽ കൂടുതൽ ശരിയായിട്ട് അവിടെ നിൽക്കും. ഉത്തരം കൂടുതൽ മൈൻഡിൽ നിൽക്കത്തെറ്റാണ് ഓൾക്കാണ്.
0: അതെ അതെ,
1: 13-ൽ പെടില്ല എങ്കിൽ ഉത്തരം ശരിയായി. ആദ്യ ജാമ്യം എടുക്കുകയാണ്, ഞാൻ പെടൂല. ഓക്കെ, മാഷാല്ലാ, എൻ്റെ ഉത്തരം ശരിയാണെന്ന് ഒരുപാട് ആളുകൾ അറിയിച്ചിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ അൽഹംദുലില്ലാ മോർണിംഗ് ലൈവ് ഷോ ഇനി വളരെ കുറഞ്ഞ സമയം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പല രൂപത്തിലൂടെ നമ്മൾ പിന്നെ മുന്നോട്ട് പോയി. മാഷാല്ലാ, ഇപ്പോൾ നമ്മൾ വഴിവിളക്ക് പോസ്റ്റർ നമ്മൾ ഇന്നത്തെ നിങ്ങൾക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ടാകും എന്നാണ് കാണുന്നത്. ഇന്നത്തെ വഴിവിളക്കിൽ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. 2613-ാമത്തെ വഴിവിളക്കാണ് ഇന്നത്തത്. സലാം സാറേ, മിസ് കോളുകളും നമുക്കുള്ളതാണ് ഇന്നത്തെ ഹെഡിങ്. ഫോണിൽ കാണുന്ന മിസ് കോൾ ഒരാൾ നമ്മോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ തെളിവാണ്. തിരിച്ചു വിളിക്കലാണ് മര്യാദ. ചുമതലയുള്ള കാര്യങ്ങളിൽ മറുപടിയും ചുമതലയുടെ ഭാഗമാണ്. മാഷാല്ലാ, വളരെ പിന്നെ ജീവിതഗന്ധി എന്ന് പറയാം. പുതിയ കാലത്ത് ഫോണും കാര്യങ്ങളൊക്കെ എല്ലാവരും സാർവത്രികമായി ഉപയോഗിക്കുന്ന സംഗതിയാണ്. മിസ് കോള് ഏത് ഫോണിലാണെങ്കിലും, ഇപ്പോൾ ചെറിയ പണ്ടത്തെ ബേസിക് ഫോൺ, നമ്മൾ പറഞ്ഞ ഈ ഫീച്ചർ ഫോണിലാവട്ടെ, ഇനി അതല്ല, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണുകളാണ്, ആൻഡ്രോയിഡ് ഫോണുകളോ സ്മാർട്ട് ഫോണുകളോ ഒക്കെ ആവട്ടെ, അതിലൊക്കെയും മിസ് കോള് കണ്ടാൽ തിരിച്ചു വിളിക്കാനുള്ള ഒരു ഒരു ഒരു നല്ല ശീലം, നല്ല സ്വഭാവത്തിനെ കുറിച്ചാണ് ഇവിടെ വഴിവിളക്കിൽ, ഇന്നത്തെ വഴിവിളക്കിൽ വന്നിട്ടുള്ളത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഷെയറിങ് നമ്മളെന്ത് ചെയ്യാം, അത് കാര്യമായി ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. ഫോർവേഡ് ബട്ടണുകൾ നമ്മൾക്കുള്ള അവസരങ്ങളാണ്, ദൈവത്തിൻ്റെ മാർഗത്തിൽ നമുക്കുള്ള അവസരങ്ങളാണ്. ഇൻഷാല്ലാ. ഓക്കെ, ശ്രോതാക്കൾ, മാഷാല്ലാ, ജീനത്ത് പാലക്കാട് പറഞ്ഞത് 13 ആളുകളിൽ മിക്കവാറും 13 ആളുകളിൽ പെടുന്നൊരു സംഭവം, അത് എല്ലാവർക്കും സന്തോഷമാണ്. ഇന്നലെ ആദ്യമായി 1-ാമത്തെ വിജയിയായി എന്ന് ജീനത്ത് പാലക്കാട് പറഞ്ഞു. 13-ൽ പെട്ടിട്ടുണ്ട്, 1-ാമതായി പേര് വന്നു എന്ന് പറഞ്ഞത് ഇന്നലെയാണ് എന്നാണ് ജീനത്ത് പാലക്കാട് അറിയിച്ചത്. ഇന്നത്തെ വഴിവിളക്കും വെറൈറ്റിയാണ് എന്നാണ് പറഞ്ഞത്. യെസ്, അപ്പം സ്വരം മാത്രമല്ല വഴിവിളക്കും വെറൈറ്റി ആയിട്ടുണ്ട് എന്ന അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് യെസ്
0: സീനത്ത് പാലക്കാട് അത് വായിച്ചല്ലോ അല്ലേ? ഷെഡ്യൂളൊക്കെ നമ്മൾ തിരിച്ചു പോവാണെങ്കിലേ, അപ്പൊ ഇനി വഴിവിളക്ക് കഴിഞ്ഞു, പിന്നെ
1: സ്വരം കഴിഞ്ഞു,
0: ശേഷം സ്വരം കഴിഞ്ഞു, നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ യാത്ര കഴിയാനായിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ?
1: നമ്മൾ വിജയികളെ ഒന്ന് വായിക്കാം.
0: വിജയികളെ വായിക്കാം.
1: യെസ്, അപ്പോൾ വിജയികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 13 പേരാണ് ഇന്ന് നമ്മളെ ചോദ്യം. ഒന്നുകൂടി ആവർത്തിക്കുന്നു. നിസ്കാരം കണ്ണിന് കുളിർമയാണ് എന്ന് പഠിപ്പിച്ചത് ആര് എന്നതായിരുന്നു ചോദ്യം. ഓപ്ഷൻസ് ഇതായിരുന്നു: എ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബി അബൂബക്കർ റളിയല്ലാഹു അൻഹു, സി ഉമർ റളിയല്ലാഹു അൻഹു, ഡി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ വിജയികളിൽ ഒന്നാമതായി വന്ന ആൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയൊരു സങ്കടമുണ്ട്. ഒന്നാമത്തെ ആളെ വിഷയത്തിൽ സ്ഥലമില്ല.
0: സ്ഥലമല്ല.
1: ജമീല സലാം,
0: ഷബ്ന ഓലൈക്കര,
1: ഫെബിന പി തൊടികപ്പുലം,
0: ഫാത്തിമ നിഹ എം,
1: സക്കീർ ഹുസൈൻ ഉടുമ്പന്നൂർ,
0: മിസ്രിയ കുഞ്ഞത്തൂർ,
1: ആയിഷ കെ എ ഇരിക്കൂർ,
0: ജെൽസി സി ടി പി ഐലാശ്ശേരി,
1: ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൾ,
0: ഒമേറ തൃശൂർ വള്ളാർക്കാട്,
1: റസ്നി ഹാജിയാർ പള്ളി,
0: ഷുഐബ് കാരാടൻ,
1: ഫാത്തിമ പി വി രാമനാട്ടുകര. മസാല രണ്ട് പേര് അല്ലേ സ്ഥലപ്പേരിടാത്തുള്ളൂ. ഇപ്പം കേൾക്കുന്നുണ്ട്, ഒരു ജസ്റ്റ് ഫീഡ്ബാക്കിൽ അറിയിക്കുക നിങ്ങളുടെ സ്ഥലം. വിജയികളൊന്നുകൂടി, വിജയികളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒന്നുകൂടി വായിക്കുന്നു.
0: ജമീല സലാം,
1: ഷബാന ഓലായിക്കര,
0: ഫെബിന പി തൊടികപ്പുലം,
1: ഫാത്തിമ നിഹായ എം,
0: സക്കീർ ഹുസൈൻ ഉടുമ്പൻചോല,
1: മിശ്രിയ കുഞ്ഞത്തൂർ,
0: ആയിഷ കെ ഇരിക്കൂർ,
1: ജൽസി സി ടി പി ഐലാശ്ശേരി,
0: ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൾ,
1: ഉമൈറ തൃശൂർ വള്ളാർക്കാട്,
0: റസ്നി ഹജിയാർ പള്ളി,
1: ഷുഹൈബ് കാരാടൻ,
0: ഫാത്തിമ പി വി രാമനാട്ടുകര.
1: യെസ്, സക്കീർ ഹുസൈൻ ഉടുമ്പന്നൂർ അല്ലേ?
0: ഉടുമ്പന്നൂർ ആണ്. ഓക്കെ, സക്കീർ ഹുസൈൻ.
1: ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ വിജയികളിൽ പിന്നെ 13 പേരിൽ പെടാത്തതിൻ്റെ വിഷമം
0: അറിയിക്കുന്നുണ്ടോ?
1: വിഷമം അറിയിക്കുന്നില്ല.
0: പിന്നെ
1: അത് അതിങ്ങനെയാണ് അറിയിക്കുന്നത്. ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ആ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മാഷാല്ല.
0: പിന്നെ പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ശ്രോത വായിച്ചത്, ഷുഗറിന് ശരിയായ മരുന്ന് കഴിക്കാതെ, ഷുഗർ നിയന്ത്രിക്കാതെ ജീവിച്ചത് കാരണം കിഡ്നി രോഗിയായ ഭർത്താവിന് ഡയാലിസിസ് തുടങ്ങിയിട്ട് 7 വർഷമാകുന്ന പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു പ്രയാസം എത്രയും പെട്ടെന്ന് അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
1: ആമീൻ. ശരിക്കും ഒരുപാട് പിന്നെ പ്രാർത്ഥനകൾക്ക് വഴി ആകുന്ന ഒരു ഭാഗമാണ് യെസ് ഇപ്പോൾ ഈശ്വരുടെ ഫാമിലി എന്നുള്ളത്. പ്രത്യേകിച്ച് മോർണിംഗ് ലൈവിലെ ഈ ലൈവ് ഷോയിൽ നമ്മൾ ഇപ്പോൾ ഓരോ പേരുകൾ, പേര് പറയുമ്പോൾ സ്ഥലപ്പേര് പറയുന്നു, ഓരോ ആവശ്യങ്ങൾ നമ്മൾ പിന്നെ ഉന്നയിക്കുന്നതുപോലെ പ്രാർത്ഥനകൾക്കുള്ള വിഷയങ്ങൾ പറയുന്നു. അപ്പോൾ ഏതായാലും മാഷാല്ല, ഒരുപാട് ആളുകൾക്ക് പ്രയാസപ്പെടുന്ന രോഗങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കുള്ള വലിയൊരു ആശ്വാസമാണ് പിശ്രുടെ ഫാമിലിയിൽ നിന്നുള്ള ഇത്തരം പ്രാർത്ഥന ലഭിക്കുക എന്നുള്ളത്.
0: നമ്മുടെ മകൻ വിജയിച്ച സന്തോഷമാണ് ഉമ്മാക്കുള്ളത്.
1: ആ, മാഷാല്ല.
0: അപ്പോൾ സഫിയക്ക് തിരങ്ങാടി മകൻ ഷുഹൈബ് കാരാടൻ വിജയിച്ച സന്തോഷം പറഞ്ഞിരിക്കുകയാണ്.
1: അയ്യോ.
0: പിന്നെ സങ്കടം പറഞ്ഞ ജമീല അല്ല 13-ൽ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്.
1: ഒന്നാമത്തത് ജമീല സലാം എന്നാണ് പേര്. അവരെ കുറിച്ച്
0: നമ്മള് ജമീല എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഇന്ന് ആരും അവയില്ല.
1: അതെ അതെ, ജമീല സലാം. അതേപോലെ തന്നെ ഫാത്തിമ നിഹായം, ഈ രണ്ടുപേരും സ്ഥലപ്പേര് കൂടി കൊടുത്താൽ ഖൈർ ഇൻഷാല്ല.
0: 13 ആളുകൾ മിക്കവാറൊക്കെ ഉൾപ്പെടാറുണ്ട്. എന്നാൽ ഇന്നലെ ആദ്യമായി ഒന്നാമത്തെ വിജയമായി.
1: നേരത്തെ
0: സീനത്ത് പാലക്കാട്.
1: ഓക്കെ,
0: ഇനി നമ്മൾക്ക് പ്രോഗ്രാമിലേക്ക്, ഷെഡ്യൂളിലേക്ക് നമ്മൾ പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ബാക്കിയുണ്ട്. അതിൽ ഒന്നുള്ളത് ചിന്തയാണ്. ചിന്തയുടെ കാര്യത്തിൽ ഞാൻ ജസ്റ്റ് കൂടുതൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ചെറിയൊരു സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഏതാനും കറുത്ത ഉറുമ്പുകളെയും ചുവന്ന ഉറുമ്പുകളെയും ഒരു ഗ്ലാസ് ജാറിലിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ അവ പതിവ് ചലനങ്ങൾ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അല്പനേരം കഴിഞ്ഞ് ജാറ് ശക്തമായിട്ട് പിടിച്ചു കുലുക്കിയ മേശം പുറത്ത് വെച്ചു. ജാറ് ഇളകിയതോടുകൂടി പരിഭ്രാന്തരായ പോലെ കറുത്ത ഉറുമ്പുകളും ചുവന്ന ഉറുമ്പുകളും പരസ്പരം ഏറ്റുമുട്ടാൻ തുടങ്ങി. പുറത്തുനിന്ന് ജാറ് ഇളക്കി അവരെ ശത്രുക്കളാക്കിയ ആളുകളെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല. അവരതിൻ്റെ അകത്തുനിന്ന് ഏറ്റുമുട്ടാൻ തുടങ്ങി. ഇത് പറഞ്ഞിട്ടാണ് ചിന്തയിൽ പറയുന്ന വാക്കുകൾ, പുറത്തു നിൽക്കുന്നവർ നടത്തുന്ന ഒളിപ്പോരുകളാണ് അന്ധഛിദ്രങ്ങളുടെ പ്രധാന കാരണം. ഏത് സംഘടിത ശ്രമത്തെയും പരാജയപ്പെടുത്താൻ അണുബോംബുകളോ വെടിക്കോപ്പുകളോ വേണ്ട. സംഘങ്ങളുടെ ഉള്ളിൽ സംശയവും സ്പർദ്ധയും അവർ പോലും അറിയാതെ കുത്തിവെച്ചാൽ മതി. ഒരു മേശക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന പ്രശ്നങ്ങൾ പോലും എക്കാലവും നിലനിൽക്കുന്നത് സ്ഥാപിത താല്പര്യക്കാർ തങ്ങളുടെ സ്ഥിര സാന്നിധ്യം ഉറപ്പിക്കുന്നത് കൊണ്ടാണ്.
1: അപ്പോൾ
0: എന്താ നമുക്ക് ചിന്തിക്കാനുള്ളത്? ഒന്ന്, നമ്മളായിട്ട് പലപ്പോഴും അന്ധഛിദ്രതകൾ ഉണ്ടാവുന്നതിൻ്റെ പിന്നിൽ പുറത്തുള്ള ചില ശക്തികളുടെ കാരണങ്ങളുണ്ടാവും. അവരുടെ കരങ്ങൾ ഉണ്ടായേക്കാം. അതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് എന്നാണ്. അപ്പോൾ അതിൽ നമ്മളെ നശിപ്പിക്കാൻ നമുക്കിടയിൽ സംശയങ്ങളും അസ്വസ്ഥതകളും ഒക്കെ സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ ശത്രുക്കളുടെയോ നമുക്ക് പുറത്തുള്ള ആളുകളുടെയും ഒരു താല്പര്യമാണ്. അപ്പോൾ അതിന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പരസ്പരം വിശ്വാസ്യതയും പരസ്പര സ്നേഹവും, അത് കുടുംബമെന്ന ഒരു ഒരു യൂണിറ്റിനകത്തുനിന്നാവട്ടെ, ഒരു ഒരു ഒരു നാട് എന്നതിനാവട്ടെ, ഒരു സമൂഹം എന്ന അർത്ഥത്തിലാവട്ടെ, അതിൻ്റെയൊക്കെ ഐക്യവും കെട്ടുറപ്പും ഏറ്റവും പ്രധാനമുണ്ടാവുന്നത്, ഏറ്റവും പ്രധാനമാണെന്നും അത് നിലനിൽക്കുന്നത് പരസ്പര വിശ്വാസത്തിലാണ്.
1: അതെ, പരസ്പര വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, ഈ സംശയങ്ങൾ വരുമ്പോൾ ഈ വിശ്വാസം നഷ്ടപ്പെടുന്നു, അത് പിന്നാകലത്തിന് കാരണമാകുന്നു. അപ്പം അതില്ലാതിരിക്കാനാണെങ്കിൽ തന്നെ ഒരു പ്രതിവിധി പറഞ്ഞു, ഒരു മേശക്കപ്പുറത്ത് പുറത്തിരുന്ന് ചർച്ച ചെയ്താൽ അല്ലെങ്കിൽ സംസാരിച്ചാൽ ഒരുപാട് വിഷയങ്ങൾ എന്ത് ചെയ്യും, സോൾവ് ആകും. പലപ്പോഴും ഇതിൽ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു ചെറിയ സംഗതി ഉണ്ടാകുമ്പോഴേക്കും അത് മനസ്സിലിട്ടിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് പെരുത്ത് പെരുത്ത് പെരുത്ത് പിന്നെ ആകെ വലിയ എന്തോ ചെയ്തതുപോലെയാണ്. അത് ജസ്റ്റ് ലീവ് ലീവ് ചെയ്താൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ.
0: അതേതില് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ അതിൽ ഇപ്പോൾ ജസീൽ സാർ പറഞ്ഞപ്പോഴേ, പിന്നെ ഈ ഒരാള് ഒരാടത്ത് വന്നിട്ട് ചോദിച്ചു, അത്രേ എനിക്ക് കുറച്ചൊരു ഈ ഓവർ തിങ്കിങ് ആണ്, മനസ്സമാധാനം വേണം. അപ്പോൾ നിലവിലുള്ള അയാളുടെ സാഹചര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അപ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങ ഇവിടെ വന്ന് നിൽക്കി. അപ്പോൾ അവിടെ നല്ല മനോഹരമായ കാഴ്ചകളുള്ള നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ അയാൾക്ക് നല്ല സന്തോഷമായി, ഇങ്ങനെ ആ അവിടെ വന്നപ്പോൾ നല്ല സമാധാനമുണ്ട് ഒക്കെ ഇങ്ങനെ. പക്ഷെ അവസാനം അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അസ്വസ്ഥത തുടങ്ങി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു ഇടങ്ങാറ്. ഇങ്ങനത്തെ ഇതാണ് ചില ആൾക്കാരുടെ ഓവർ തിങ്കിങ്ങിൻ്റെ അവസ്ഥ. അത് അവനവനിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ നമുക്കിടയിൽ പ്രശ്നങ്ങൾ സംശയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് പുറത്തുള്ള ആൾക്കാരുടെ ഒരു അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന് നമ്മൾ കൂടുതലും അതിനും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉറുമ്പുകൾ ജാറിനകത്തുനിന്ന് ഒരു കുഴപ്പമില്ല, നീയരുത്തുനിന്ന് പുറത്തുനിന്ന് ഒരാൾ പിടിച്ചു കുലുക്കിയപ്പോഴാണ് അതിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ തമ്മിൽ അടിപിടിയാൻ തുടങ്ങി. അത് അവർ തമ്മിലുള്ള കാരണമല്ല, പുറത്തൊരാൾ വന്നിട്ടുണ്ടായതാണല്ലോ. അതാണ് ഒരു ഉദാഹരണം പറഞ്ഞത് അവിടെ.
1: ഇൻഷാല്ലാ, ഏതായാലും ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് ചെറിയൊരു ചിന്തയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആയിഷ തൊട്ടശ്ശേരിയുടെ ചെറിയൊരു ഇത് പറഞ്ഞതേ, കിസിൻ്റെ വിജയികളിങ്ങനെ വായിക്കുമ്പോൾ ആയിഷ എന്ന പേര് കേൾക്കുമ്പോൾ അടുത്ത പേരിങ്ങനെ തൊട്ടശ്ശേരിയാവണമെന്നുള്ള അത് വായിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. പക്ഷേ സ്ഥലം വായിക്കുമ്പോൾ ഇനി നിരാശയാകുന്നു. അപ്പോൾ നമുക്ക് യെസ്
0: നാദിറ ഇടിമുഴിക്കൽ പറഞ്ഞ, ഇന്നത്തെ ഓരോ പരിപാടികളും എന്നത്തെ പോലെ ഒന്നിനൊന്നും മെച്ചം തന്നെ അൽഹംദുലില്ല. മധുരം ഖുർആനിലൂടെ ഇങ്ങനെ തുടങ്ങി, പീസ് ടൈമിലൂടെ, പുലരിവട്ടത്തിലൂടെ, ക്യുസിലേക്ക് വന്ന് വൺ മിൻ ടോക്കിലൂടെ, തിരുമുഴയിലേക്ക്, ഖുർആൻ സ്റ്റാറ്റസിലൂടെ, വഴിവിളക്കിലേക്ക്, അങ്ങനെ നീളുന്നു. പിന്നെ പീസ് റേഡിയോ അതിനിടെ വിജയികളിൽ പെടാത്ത വിഷമോ. ഇനിയും നാളെയിലേക്ക് ഉറ്റുനോക്കി ഞാൻ ഈ പരിപാടികൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ പി ആർ പ്രവർത്തകർക്കും ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന മനോഹരമായ വാക്കുകൾ കൊണ്ട് അതിനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്.
1: ജമീല വി പി കളിയോ പറഞ്ഞത്, തൊടികപ്പുലം എൻ്റെ സ്വന്തം നാടാണ്. ഒരു സഹോദരിയുടെ പേര് ഇന്നും കേട്ടു. ഇന്നലെ സ്റ്റുഡിയോയിൽ മോർണിംഗ് ലൈവിൽ തൊടികപ്പുലത്തൊരു സഹോദരനും ഉണ്ടായിരുന്നു, പേര് കേട്ടില്ല, എന്തുള്ള സന്തോഷം എന്ന് അറിയിച്ചിട്ടുണ്ട്.
0: ജമീല വി കെ പൂനൂർ പറഞ്ഞത്, അപ്പം അതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞിപ്പോൾ വായിക്കണ്ട. ജമീല എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, അത് ഞാൻ പറഞ്ഞതായിരിക്കും എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഒരുപാട് ജമീലമാരുള്ളതുകൊണ്ടേ ഇപ്പോൾ ബാക്കി പറയണല്ലോ. വി കെ പൂനൂർ പറഞ്ഞത്, ഇന്നത്തെ എല്ലാ പരിപാടികളും ഉഷാറായി, ഹാങ്കർമാരും വളരെ നന്നായിട്ടുണ്ട് എന്ന് നമുക്കൊരു അപ്രീസിയേഷൻ കൂടി തന്നിരിക്കണ്ടോ ജസീ സാറേ. നാളെയും നമുക്ക് പങ്കെടുക്കാൻ ഇങ്ങനെയൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞത്.
1: ഓക്കെ, ജസീല തയ്യൽ കഴിവ് പറഞ്ഞത്, വിജയികളെ ഒന്നുകൂടി വായിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: ഓ, വിജയികളെ വായിക്കാം അല്ലേ.
1: യെസ്, അപ്പം ഇന്നത്തെ വിജയികൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഒന്ന്, ജമീല സലാം,
0: ഷബന ഒലായിക്കര,
1: ഫെബിന പി തൊടികപ്പുലം,
0: ഫാത്തിമ നിഹായമ്മ,
1: സക്കീർ ഹുസൈൻ ഉടുമ്പന്നൂർ,
0: മെസ്രിയ കുഞ്ഞത്തൂർ,
1: ആയിഷ കെ എ ഇരിക്കൂർ,
0: ജൽസി സി ടി പി ഐലാശ്ശേരി,
1: ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൾ,
0: ഉമൈറ തൃശൂർ വള്ളാർക്കടലെ,
1: യെസ് വള്ളാർക്കാട്, റസ്നി ഹാജിയർ പള്ളി,
0: ഷുഐബ് കാരാടൻ,
1: ഫാത്തിമ പി വി രാമനാട്ടുകര.
0: യെസ് ഓക്കെ, ഇനി ഇപ്പോൾ അത്യാവശ്യം വായിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് സമയം ഉണ്ടാവില്ല വായിക്കാനല്ലേ.
1: ഇല്ലല്ലോ, ഇല്ല. ഇനി നമ്മള് യെസ് അബ്ദുൽ ഹമീദ് ശൈഖ് അയ്യൂർ പറഞ്ഞത്, ചിന്ത നല്ല ചിന്തക്ക് വക നൽകുന്നതാണ്. ചെറിയൊരു തീപ്പൊരി പോലും മറ്റുള്ളവരുടെ കൈകടത്തലുള്ളത് കൊണ്ടാണ് നിന്ന് ലോകത്ത് കാണുന്നത്. ഈ പ്രശ്നങ്ങളുണ്ടാക്കാനേ പുറത്തുനിന്നുള്ള ആളുകളുടെ ശ്രമങ്ങളാണ്.
2: ഇന്നത്തെ ചിന്ത ചിന്തിപ്പിച്ചു, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആലോചിച്ച് ചെയ്താൽ ഒന്നും സംഭവിക്കുകയില്ല, ചിന്തനീയമായിരുന്നു എന്ന്.
1: ഓക്കെ,
2: നമുക്ക് ഇന്നത്തെ ഇനി കൂടുതൽ നമ്മൾ ചിന്തിക്കാനും ചേർത്ത് വെക്കാനും പറ്റിയ ഒരൊറ്റ പ്രോഗ്രാം കൂടി നമ്മുടെ മുമ്പിൽ പ്രധാനപ്പെട്ട ബാക്കിയുണ്ട്.
1: യെസ്, ഒരു ചോദ്യം
2: ഒരുത്തരം.
1: അതിലേക്ക്
3: പണം കൊടുത്ത് നേർക്ക് നേരെ വാങ്ങുകയല്ലാതെ കടമായി വാങ്ങാൻ പറ്റാത്ത വസ്തുക്കൾ ഏതെല്ലാം? ഹദീസുകളിൽ യദൻ ബിയദ് എന്ന് പറഞ്ഞു വന്നവ, അതിനെപ്പറ്റി വിശദമാക്കാമോ? ഉപ്പ് അതിൽ പെടുമോ? അയൽവാസികൾ തമ്മിൽ കടം കൊടുക്കുന്ന വസ്തുവാണല്ലോ ഉപ്പ് എന്നാണ്.
4: റുബാദ ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ആറ് ഇനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. സ്വർണം, വെള്ളി എന്നീ മൂല്യമായി ഉപയോഗിക്കുന്നവ, മറ്റൊന്ന് ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കുന്ന കാരക്ക, ഗോതമ്പ്, ബാർലി, ഉപ്പ് എന്നിവ. ഇവ രണ്ട് വർഗങ്ങളാക്കാം. മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു വർഗം, ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്ന മറ്റൊരു വർഗവും. ഓരോ വർഗത്തിലും വ്യത്യസ്ത ഇനങ്ങളുണ്ട്. സ്വർണം ഒരു ഇനമാണ്, വെള്ളി ഒരു ഇനമാണ്. ഭക്ഷ്യവസ്തുക്കൾപ്പെട്ട ആ വർഗത്തിലെ ഇനമാണ് ഗോതമ്പ്, കാരക്ക, ബാർലി, ഉപ്പ് എന്നിവ. ഇവ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ. ഒരേ വർഗത്തിലെ ഒരേ ഇനമാണ് എങ്കിൽ, അഥവാ സ്വർണവും സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ എത്രയാണോ കൊടുക്കുന്നത് അതേ തൂക്കം തന്നെ തിരിച്ചു വാങ്ങുകയും ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം ചെയ്യുകയും വേണം എന്നൊരു നിബന്ധനയുണ്ട്. ഇതേപോലെ വെള്ളിയും വെള്ളിയും, ഗോതമ്പും ഗോതമ്പും, ഉപ്പും ഉപ്പും ഒക്കെ കൈമാറ്റം ചെയ്യുമ്പോൾ. ഒരേ വർഗത്തിലെ വ്യത്യസ്ത ഇനങ്ങളാണ് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണമായി സ്വർണവും വെള്ളിയുമാണ് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ തൂക്ക വ്യത്യാസം അനുവാദമുണ്ട്. എന്നാൽ ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം ചെയ്യണം. ഗോതമ്പും കാരക്കയുമാണ് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ തൂക്കത്തിൽ വ്യത്യാസം വരാം, പക്ഷേ ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം ചെയ്യണം. രണ്ട് വ്യത്യസ്ത വർഗങ്ങളാണ് കൈമാറ്റം ചെയ്യുന്നത് എങ്കിൽ സ്വർണം കൊടുത്ത് ഉപ്പ് വാങ്ങുന്നു, വെള്ളി കൊടുത്ത് ബാർലി വാങ്ങുന്നു എങ്കിൽ ഈ പറയപ്പെട്ട നിയമങ്ങളൊന്നുമില്ല. അതാണ് ഹദീസിൻ്റെ ഒരു ചുരുങ്ങിയ രൂപത്തിലുള്ള വിശദീകരണം. ഇവിടെ പലപ്പോഴും ഉപ്പ് നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ, അടുക്കളയിൽ അയൽവക്കത്തേക്ക് ഉപ്പ് കൊടുക്കുമ്പോൾ, ഒന്നുകിൽ അത് നമുക്ക് പിന്നെ ഒരു തിരിച്ചു വാങ്ങാത്ത രൂപത്തിൽ ഹദിയ, സമ്മാനമായി സഹായമായി കൊടുക്കാവുന്നതാണ്. കാരണം വലിയ ഒരു അളവൊന്നും ഉപ്പ്, പഞ്ചസാര പോലുള്ളവ കൊടുക്കാറില്ലല്ലോ. ഒരു തവിയിൽ, ഒരു കയ്യിൽ അല്പം ഉപ്പ്, അത് കൊടുക്കുമ്പോൾ തന്നെ സംഭാവന എന്ന രൂപത്തിൽ, സദഖ എന്ന രൂപത്തിൽ നിശ്ചയിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ അതിന് വില നിശ്ചയിക്കാവുന്നതാണ്. അതുമല്ല എങ്കിൽ അതിന് പകരമായി മറ്റു വല്ല വസ്തുക്കളും വാങ്ങാവുന്നതാണ്. അല്ലാഹു തആല ആലം.
2: ഒരുപാട് ആളുകളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്, സംശയങ്ങളുടെ മറുപടികളാണ് അലിജാബ പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾക്കാറുള്ളത്. അത്തരം അലിജാബ സംശയ നിവാരണത്തിനുള്ള പ്രോഗ്രാമിലെ ഒരു ചോദ്യവും അതിൻ്റെ ഒരു ഉത്തരവുമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ
1: യെസ്
2: ശ്രോതാക്കളിലേക്ക് ഒന്നുകൂടി പോകുമ്പോൾ
0: ഷുഹൈബ് കാരാടൻ പറഞ്ഞത്, ഞാൻ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും വിജയിച്ചിരിക്കുകയാണ്, പോരാട്ടം അവസാനിപ്പിക്കില്ല, തുടർന്നുകൊണ്ടേയിരിക്കും.
1: യെസ്. ജീനത്ത് പാലക്കാട് പറഞ്ഞത്, പിന്നെ പല കുടുംബങ്ങളിലും ഇങ്ങനെ ആണ്, നമ്മൾ ചിന്തയുടെ വിഷയം പറഞ്ഞപ്പോഴേ വിള്ളലുണ്ടാവുന്നത്, പുറത്തുള്ള ഒരാളായി നമ്മളാവാതിരിക്കുക എന്നുള്ള ഒരു, നമ്മൾ വിറകുള്ളി ആവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ,
1: ഷേബ സോറി സഫിയക്ക തിരുവങ്ങാടി മെസ്സേജിച്ചത്, നഫീസ നബീസ താമരശ്ശേരിയുടെ പനി കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവരുടെ മെസ്സേജുകളൊന്നും ഇന്ന് കണ്ടിട്ടില്ല, ആവശ്യപ്പ് നൽകട്ടെ എന്നാണ് പറഞ്ഞത്. മെസ്സേജ് അയച്ചിട്ടും കാണാതെ പോയതാണെന്ന് അറിയില്ല. യെസ്, സലീമ ഒതുക്കുങ്ങൽ അവർ പറഞ്ഞത് ഒതുക്കുങ്ങൽ കോട്ടക്കൽ മലപ്പുറത്തിനിടയിലാണ് എന്ന് പറഞ്ഞു. കോട്ടക്കൽ മലപ്പുറത്തിനിടയിൽ ഒതുക്കുങ്ങൽ.
2: ഇൻഷാ അല്ലാ, കേട്ടും പറഞ്ഞും ഈവനിങ് ലൈവിൽ വൈബ്സ് ഇടക്ക് ഫുൾ കേൾക്കാറുണ്ട്. റബ്ബ് എല്ലാവർക്കും തുണയാക്കട്ടെ. അമീൻ എന്ന് ജമീല ബേബി കളിക്കാവ്.
1: നഫീസ പി താമരശ്ശേരിയെ കുറിച്ച് വീണ്ടും ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. അവർ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്. അവരുടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്നാണ് ചില ശ്രോതാക്കൾ പറയുന്നത്.
2: അവർ വന്നിട്ടുണ്ട്, മെസ്സേജൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? വായിച്ച് കേട്ടിട്ടുണ്ട്. അതിന് നമ്മളെല്ലാം തുടക്കം മുതൽ അത്രയും സൂക്ഷ്മമായിട്ട് ഇരിക്കുമ്പോഴാണ് ചിലപ്പം പൂർണ്ണമായിട്ടും ചിലപ്പോൾ വരാൻ കഴിഞ്ഞിട്ട് കുറച്ച് വന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവാം. കോട്ടക്കൽ എന്ന് പറയുന്നത് ഓക്കെ, മലപ്പുറത്ത് താജുഖാന്റെ ഭാര്യയുടെ നാടാണ്. ആ ശരിയാണ്, സലീമ ഒതുക്കുങ്കൽ. ശരി, അപ്പം നമ്മൾ ഇനി ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അത്രയേ ഉള്ളൂ. പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഒരു ഒരു ദുരന്ത സാഹചര്യങ്ങളുടെ പല സ്ഥലങ്ങളിലും പ്രാദേശികമായിട്ടൊക്കെ വെള്ളം കയറിയതും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റുക, പ്രാർത്ഥിക്കുക, സഹായിക്കുക എന്നുള്ളത് അല്ലേ.
1: അതെ,
2: നമ്മൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു നമ്മളൊരു സന്നദ്ധത നമ്മൾ അറിയിക്കുക. ആരെങ്കിലുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചിട്ട് നമ്മൾ വരണോ പോവാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് അത്തരം സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സീരാറ്റുപേട്ടപ്പം അവിടെ പോയി വളണ്ടിയർ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ പോയി വലിയൊരു പ്രയാസത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത്.
2: അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സൗജന്യ വർക്ക്ഷോപ്പ് എന്നുള്ള ഈ ആഗസ്റ്റ് 4-5 ദിവസങ്ങളിൽ പ്രളയത്തിലെ വെള്ളം കയറിയ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, മോട്ടോർ, മിക്സി, ഫാന് ഇങ്ങനെയുള്ളതിലൊക്കെ ഒരു സർവീസ് ചാർജും കൂടാതെ ഒക്കെ നന്നാക്കി കൊടുക്കുന്ന അല്ലാതെ നമ്മളൊരു സംരംഭം തുടങ്ങി.
1: യെസ്, അതെ. ഇതിൽ പറയാനുള്ളത് നമ്മൾക്ക് സാമ്പത്തികമായി സഹായിച്ചിട്ടില്ലെങ്കിലും നമ്മളെ ആളുകൾ അവിടെ ചെന്ന് ശാരീരികമായിട്ട് അവിടെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടില്ലെങ്കിലും എവിടെ നിന്നും നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് നമ്മൾക്കും കൂടിയുള്ള പ്രാർത്ഥനയാണ്. ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കും കൂടി അതിൻ്റെ ഒരു ഭാഗം മലക്കുകളുടെ പിന്നെ പ്രാർത്ഥന വഴി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം ശരിക്കും സാർ ഈ പ്രകൃതിയിലെ വിഷയങ്ങളെ, വെള്ളം ഇങ്ങനെ കയറി വരിക, കാറ്റ് നല്ല രൂപത്തിൽ അടിക്കുക, അതേപോലെ തീ, കാട്ടുതീ തീ പിടിച്ച് വരുമ്പോഴൊക്കെ പൊതുവേ മനുഷ്യൻ എത്ര തന്നെ പിന്നെ വികാസം പ്രാപിച്ചിട്ടുണ്ട് സംവിധാനങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാലും അവിടെ കുറച്ച് പിന്നെ പ്രകൃതി ഇത്തരം വിഷയങ്ങൾ, അള്ളാഹുവിൻ്റെ ഇത്തരം കാര്യങ്ങൾ, പ്രകൃതിപരമായിട്ടുള്ള വെള്ളം, കാറ്റ്, തീ പോലുള്ള സംഗതികൾ വരുമ്പോൾ മനുഷ്യൻ നിസ്സഹനമാണ്.
2: നോക്കിങ്ങനെ നിൽക്കുക എന്നുള്ളതല്ലാതെ അതിനെ തടുക്കാൻ പൂർണ്ണമായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻസ് വരികയാണ്.
1: അതൊക്കെ ശരിക്കും ഒരു ഒരു ഒരു മുന്നറിയിപ്പും കൂടിയാണ്. എത്ര തന്നെ അഹങ്കരിച്ചു ഇനി എത്ര വലിയ ടെക്നോളജി ആണെന്ന് പറഞ്ഞാലും ഇതൊക്കെ വരുമ്പോൾ മനുഷ്യൻ ചെറുത് തന്നെയാണ് എന്നൊരു ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഇത്തരം പലപ്പോഴും ഉള്ള ഓരോ വിഷയങ്ങൾ. പിന്നെ പ്രാർത്ഥന എന്നുള്ളത് അവർക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സഹായമാണ്. മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അപ്പം അതിലൊരു ചെറിയൊരു ഇത് പറയാനുള്ളത്, ഉണർത്താനുള്ളത്, എൻ്റെ സ്കൂളിലെ ഒരു പൊന്നുമോൻ, ഒരു 4 വയസ്സുള്ള മോൻ അനിയാന്നാണ് പിന്നെ തോട്ടിൽ വീണിട്ട് മരണപ്പെട്ടത്.
2: ഷോപ്പിലൊക്കെ കടയിലൊക്കെ
1: അപ്പൊ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാകും. ഒരു 10 പേരന്ന് മരിച്ചിട്ടുണ്ട് മഴ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. 10-ൽ 10-ലധികം ആളുകൾ മരണപ്പെട്ടതിൽ 1 4 വയസ്സുള്ള പൊന്നുമോനാണ്. അപ്പോൾ കുടുംബത്തിന് ക്ഷമ, അവർ ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ നഷ്ടപ്പെട്ട ആളുകൾ. എല്ലാ കുടുംബങ്ങൾക്കും അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: ഓക്കെ, പിന്നൊരു നമ്മുടെ ഒരു സഹോദരി പറഞ്ഞത് പല സ്ഥലങ്ങളിലും വെള്ളം ഇങ്ങനെ കൂടി നിന്നൊരവസ്ഥ ഉണ്ട്. ഇന്നലെ അവരും അവരുടെ ഹസ്ബൻഡൊക്കെ പാടെ ആളുകളെല്ലാവരും കൂടി അത്തരം വീടുകളിലൊക്കെ പോയി അവരുടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കൊടുക്കുകയും അവിടെ വിഷമം കിട്ടുമെങ്കിൽ അവർക്കൊക്കെ കൂട്ടായി അതിൽ സഹായിയായി നിലകൊള്ളുകയും ചെയ്തു എന്നൊരു അനുഭവം പങ്കുവെച്ച് കണ്ടു. ഓക്കെ, അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മൾ അതിൻ്റെ അവസാനത്തെ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇൻഷാല്ലാ. ഇതോടുകൂടി മോർണിംഗ് ലൈവ് ഷോ ഇന്നത്തേത് ഇവിടെ അവസാനിക്കുന്നു. ഇനി റേഡിയോ വൈബ്സിലേക്കായിരിക്കും നമ്മൾ പ്രവേശിക്കാം. വൈബ്സിൻ്റെ അനുഭവങ്ങളും അത് കേൾവിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രാർത്ഥനയോടുകൂടി നമുക്ക് പിരിയാം. പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ നമുക്ക് ക്ഷമയോടുകൂടിയും അള്ളാഹുൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നിങ്ങളുടെ കൂടെ ലൈവിൽ ഉണ്ടായിരുന്നത് ഇസ്ലാം സാറിൻ്റെ കൂടെ ഞാൻ ജസീൽ കുടിയത്തൂർ.

0: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് കഴിഞ്ഞു. ഇനി നാം പ്രവേശിക്കുന്നത് പീസ് റേഡിയോ വൈബ്സിലേക്കാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
1: ഞാൻ അനൂസ് മഞ്ചേരി.
0: ഇന്നത്തെ വൈബ്സിലെ ഒന്നാമത്തെ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റിൽ ബഹുമാന്യനായ ഷംജസ് കെ അബ്ബാസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: ക്ഷമയുടെ ഇനങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട്
0: കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയുടെ പോലെയല്ല. അവന് കൃത്യമായ കാഴ്ചപ്പാട് ഓരോ സംസാരങ്ങളിലും ഓരോ സംഭാഷണങ്ങളിലും എല്ലാം ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ക്ഷമ എന്ന ഒരു ക്വാളിറ്റി, ക്ഷമ എന്നൊരു സൽസ്വഭാവം, ആ സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും അഹ്സനായ, ഏറ്റവും ഉദാത്തമായ രൂപം എന്ന് പറയുന്നത് അത് ഏറ്റവും ആദ്യത്തിൽ തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ് എന്നും നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ക്ഷമ പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലുകളിൽ നിന്നും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്നും പണ്ഡിതന്മാർ അതിനെ നാല് രീതിയിൽ വേർതിരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാല് ഇനം ക്ഷമകളാണ് ജീവിതത്തിൽ കടന്നു വരാനുള്ളത്. അതിൽ ഏറ്റവും ഒന്നാമത്തെ ക്ഷമ എന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമ എന്താണ് സഹോദരങ്ങളെ? അള്ളാഹുവിനെ അനുസരിക്കുക. ജീവിതം മുഴുവൻ അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. വമാ ഖലഖത്തൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. നിങ്ങൾ ജിന്നിനെയും മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചത് ഇല്ലാ ലിയഅബ്ദൂൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും എല്ലാ ചെയ്തികളും അള്ളാഹുവിനോടുള്ള അനുസരണ കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹി സ്വലാമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറയുന്ന ഒരു സംസാരമുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാമയോട് അസ്ലിം എന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാം അതുപോലെ കീഴ്വണങ്ങി എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ ചരിത്രമെല്ലാം പരിശോധിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിനോടുള്ള കീഴ്പ്പെടൽ, അള്ളാഹുവിനുള്ള അനുസരണ അതിനിടെ വലിയ മാതൃകകളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു കൽപ്പിച്ച എല്ലാ കൽപ്പനകളിലും നമുക്ക് ആ ക്ഷമ ആവശ്യമാണ്. നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നമുക്കൊരു ക്ഷമയുണ്ട്. എന്താണ് നമസ്കാരത്തിലെ ക്ഷമ? തിരക്കിട്ട ജീവിതത്തിനിടയിലും നമ്മുടെ ഓഫീസ് തിരക്കുകൾക്കിടയിലും നമ്മുടെ അടുക്കളയിലെ തിരക്കുകൾക്കിടയിലും കുടുംബത്തിൻ്റെയും വ്യക്തിപരവുമായ വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്കിടയിലും നമസ്കാരത്തിന് വേണ്ടി ക്ഷമയോടുകൂടി നിൽക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നോമ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് സൗം എന്ന് പറയുന്നത് തന്നെ, നോമ്പ് എന്ന് പറയുന്നത് തന്നെയും ക്ഷമയാണ് എന്നതാണ്. അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചെയ്തികളിലും നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒന്നാണ് എന്നതാണ് അവിടെ പറയാനുള്ളത്. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ വിരോധങ്ങളിൽ അല്ലെങ്കിൽ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ അത് ഉപേക്ഷിക്കാവുന്നുള്ള ക്ഷമയാണ്. പ്രത്യേകിച്ചും പുതിയ കാലത്ത് തിന്മകൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, തിന്മകൾ പരസ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് തിന്മകൾ മുൻപ് കാലത്തൊന്നും ഇല്ല എന്ന് നമ്മൾ പറയാറില്ല. എന്നാൽ തിന്മകൾ ഇത്രത്തോളം പരസ്യമാകുന്ന, അതൊരലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം അത് പുതിയ കാലത്ത് ഏറെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്ന ഒന്നാണ്. സഹോദരങ്ങളെ, തിന്മകൾ പരസ്യപ്പെടുന്ന ഈ കാലത്തും തിന്മകളിൽ നിന്നും മാറി നിൽക്കുക എന്നതിലുള്ള ക്ഷമ നമ്മൾ ഏറെ ഉദാത്തമായി പഠിക്കേണ്ട ഒന്നാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളത് പഠിച്ചതാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമയെ വശീകരിക്കാൻ ശ്രമിച്ച കൊട്ടാരത്തിലെ ആ ഒരു സംഭവ കഥ നമ്മളെല്ലാവരും കേട്ടതാണ്. അവിടെ ക്ഷമിച്ചുകൊണ്ട് ആ തിന്മയിൽ നിന്നും എല്ലാ സാഹചര്യവും ഒരുങ്ങിയപ്പോഴും മാറി നിന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം തന്നെയാണ് അതിന് നമുക്ക് മുമ്പിൽ ഏറ്റവും വലിയ മാതൃക. ജീവിതത്തിലെ വലിയ വ്യത്യസ്തമായ പ്രലോഭനങ്ങളിൽ, പ്രകോപനങ്ങളിൽ എല്ലാം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു വിരോധിച്ച ഒരു ലിമിറ്റുണ്ട്, ആ ലിമിറ്റ് കടക്കാതിരിക്കാൻ ഒരു വിശ്വാസി നിരന്തരം ശ്രമിക്കേണ്ടതുണ്ട്. തിൽക ഹുദൂദുള്ളാ, ഇതാണ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ. അത് വ്യക്തമാണ്, അത് സുവ്യക്തമാണ്. അതുകൊണ്ട് അത് മറികടക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യമായ ജീവിതത്തിൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ അത് വിരോധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാറി നിൽക്കാൻ സാധിക്കണം. ആരോരുമില്ലാത്ത രാത്രികളിൽ, ഇരുട്ടുകളിൽ, ഒറ്റക്കാവുന്ന മുറികളിൽ, നാം മാത്രമുണ്ടാവുന്ന സാഹചര്യങ്ങളിൽ അത്തരം തിന്മകളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു കൽപ്പിച്ച നിരോധനങ്ങളിൽ മാറി നിൽക്കാനുള്ള ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഗുണം എന്നുള്ളത്. മാത്രമല്ല, അള്ളാഹു വിരോധിച്ച സ്വഭാവങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് തട്ടിക്കയറുന്ന, കുത്തി ചോദിക്കുന്ന, അല്ലെങ്കിൽ കുത്തുവാക്കുകൾ പറയുന്ന, പരദൂഷണം പറയുന്ന, ഏഷണി പറയുന്ന, നമീമത്തിൻ്റെയും ഗീബത്തിൻ്റെയും ഫസാദുകളുടെയും ഫിത്നയുടെയും എല്ലാം വ്യത്യസ്തമായ ക്യാരക്ടറുകളെക്കുറിച്ച്, ട്രയഡ്സുകളെക്കുറിച്ച് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നും മാറി നിൽക്കുക എന്നത് ക്ഷമിക്കുന്നവൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്ന ഉത്തരവാദിത്തം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത് ദഅവത്തിൻ്റെ മാർഗ്ഗത്തിലുള്ള ഉത്തരവാദിത്തമാണ്, ക്ഷമയാണ്. എന്താണ് സഹോദരങ്ങളെ ദഅവത്തിൻ്റെ മാർഗ്ഗത്തിലുള്ള ക്ഷമ? പലപ്പോഴും പുതിയ കാലത്ത് ദഅവത്തൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെ പറ്റുമോ, ഇപ്പൊ പുതിയ കാലല്ലേ, ഇപ്പൊ അങ്ങനെ ദീന് പറയേണ്ട ആവശ്യമുണ്ടോ എന്നെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം പൊതുവിൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് പുതുതലമുറക്കിടയിൽ ദൈവത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ അടിമുടി മാറിയിട്ടുണ്ട്. നമ്മൾ നന്നായി ജീവിച്ചാൽ പോലെ മറ്റുള്ളവരെ കൂടി ഇപ്പോൾ വിളിക്കേണ്ട നിർബന്ധം നമുക്കില്ലല്ലോ. അവൻ ചെയ്താൽ അവന് കിട്ടി, ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടി, അതല്ലെങ്കിൽ നമ്മൾ തള്ളാനും പോകണ്ട കൊള്ളാനും പോകണ്ട എന്നെല്ലാമുള്ള പല നിലപാടുകളും അതിൽ നിഷ്പക്ഷരും അല്ലെങ്കിൽ പ്രത്യക്ഷമായി വലിയ രീതിയിൽ കുറേ നിഷ്കളങ്കര ചമയുന്നവരെയുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ഒരു ആദർശത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നിർബന്ധമായും ചെയ്യുന്ന ബേസിക്കായ കാര്യമാണ് അത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അവിടെ ആത്മാർത്ഥതയ്ക്ക് ഭൗതികമായ പരിധിയും പരിമിതിയുമുണ്ട്. അവരുടെ ആത്മാർത്ഥത മരണം വരെയേ ഉള്ളൂ, അവരുടെ ആത്മാർത്ഥത നീതി ലഭിക്കുന്നത് വരെയേ ഉള്ളൂ, അവരുടെ ആത്മാർത്ഥത സൗകര്യങ്ങളുടെയും പ്രിവിലേജുകളുടെയും നടുവിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, അടിമുടി ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും സംബന്ധിച്ചിടത്തോളം, അവിടെ ആത്മാർത്ഥമായി ഈ ദീനിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, പറഞ്ഞു നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് വലിയ പരീക്ഷണങ്ങൾ ഇസ്ലാമിന് നേരെ വരുമ്പോൾ ഇസ്ലാമോഫോബിയ എന്നതൊരു അജണ്ടയാക്കി മാറ്റിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ വലിയ രീതിയിൽ പണിയെടുക്കുമ്പോൾ ലോകത്ത് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പൈസ, ലക്ഷക്കണക്കിന് പണം ഇസ്ലാമോഫോബിയയ്ക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ, ലോകത്തെ ഓരോ ദിവസത്തെയും കണക്കുകളിൽ ഇസ്ലാമോഫോബിയ എന്നത് ഒരു അജണ്ടയാക്കി മാറ്റി ഇസ്ലാം വെറുപ്പിനെ വിറ്റഴിച്ചുകൊണ്ട് അതിൽ നിന്നും സമ്പാദനം കണക്കാക്കുന്ന ആളുകൾക്കിടയിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയയെ തടയിടേണ്ടത് ദൈവത്തിലൂടെയാണ്, പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന സ്വഹാബാക്കളുടെ ചരിത്രങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിം വിരോധം ആ കാലത്ത് നിലനിൽക്കുമ്പോൾ തന്നെയും സ്വഹാബ അതിന് പ്രതികരിച്ചത് ഉദാത്തമായ സ്വഭാവത്തിലൂടെ ക്ഷമയിലൂടെയെല്ലാമാണ്. ഞാൻ പറഞ്ഞത് ദൈവത്തിന് വലിയ ഉത്തരവാദിത്തം പ്രാധാന്യം പുതിയ കാലത്തുണ്ട്. ദൈവത്തിന് മാർഗങ്ങളും അതിൻ്റെ രൂപവും എല്ലാം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് വ്യത്യസ്തമായ പുതിയ ഓപ്ഷനുകൾ ലഭിക്കുന്നു. മൊബൈൽ ഫോണിലാണെങ്കിലും അല്ലെങ്കിൽ വ്യത്യസ്തമായ ഉപകരണങ്ങളിലാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒക്കെ നമുക്ക് വ്യത്യസ്തമായ സാഹചര്യം ലഭിക്കുന്നു. അത് ദൈവത്തിന് ഉയർത്തുകയും ഉണർത്തുകയുമാണ് വേണ്ടത്, അതല്ലാതെ അതിനെ തടയുകയും അതിനെ മാറ്റി നിർത്തുകയും അല്ല വേണ്ടത്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തെ പൂർണ്ണമായി ഉപയോഗിക്കാൻ കൂടി നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വിഷയത്തിൽ ഓൺലൈൻ മീഡിയയിലേക്ക് നമ്മൾ കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, കമൻറ്റ് ബോക്സിലെ വാരിയേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. യൂട്യൂബിലൊക്കെ ഇസ്ലാം വിരോധമായ, ഇസ്ലാമിനെ തെറി വിളിക്കുന്ന, പ്രവാചക സ്വലാസിലെ ബത്സിക്കുന്ന, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതിൽ വികാരത്തെ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വികാരാതീതമായുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ മറുപടികളുമായി കമൻറ്റ് ബോക്സുകളിൽ തെറികൾ വിളിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അന്യോന്യം തർക്കിച്ചുകൊണ്ടെല്ലാം അതിന് മറുപടി പറയുന്ന ഒരു രീതി, അത് മുസ്ലിമിന് ചേർന്നതല്ല. സഹോദരങ്ങളെ, ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് മുസ്ലിം ആയിക്കൊണ്ടാണ്, ഇസ്ലാമിനുള്ളിൽ നിൽക്കേണ്ടത് മുസ്ലിം ആയിക്കൊണ്ടാണ്, ഇസ്ലാമിൻ്റെ ഗുണഗണങ്ങളെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദഅവത്ത് നടത്തേണ്ടത്. അതില്ലാത്ത ഒരുത്തിന് ദാഇ എന്ന ഒരു ക്വാളിറ്റി ഒരിക്കലും ലഭിക്കുകയില്ല. അതുകൊണ്ട് ദഅവത്തിൻ്റെ മാർഗത്തിലെ ക്ഷമ എന്ന് പറയുന്നത് ദഅവത്തിൻ്റെ മാർഗത്തിൽ നമുക്ക് നേരിടുന്ന ഓരോ തടസ്സങ്ങളിലും നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. അവിടെ ഏറ്റവും പ്രധാനമാണ് സൂറത്തുൽ അസ്ർ എന്നുള്ളത്. നമ്മൾ നിരന്തരം പ്രാരണം ചെയ്യുന്ന സൂറത്തുൽ അസ്റിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. വൽ അസ്, തീർച്ചയായും ഇന്നൽ ഇൻസാൻ ലഫി ഖുസർ, മനുഷ്യൻ തീർച്ചയായും വലിയ നഷ്ടത്തിലാണുള്ളത്, എന്താണ് അവൻ്റെ നഷ്ടത്തിന് കാരണം എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്ന ഒരു വർത്തമാനം, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിൽ, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറ്റം ചെയ്തിരുന്നത് യാഥാർത്ഥ്യങ്ങൾ, ആ കാര്യങ്ങളിൽ ദഅവത്തിൻ്റെ മേഖലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അന്യോന്യമുള്ള ഇടപെടലുകളിൽ അവർ പിന്നെ മുറുകെ പിടിച്ചത് വതവാസൗ ബിസ്സബർ, അവർ സബറിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ആ കാര്യത്തിൽ മുന്നോട്ട് പോയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം മുഴുവൻ ദഅവത്തിൻ്റെ മാർഗത്തിൽ ക്ഷമയുടെ മാതൃകകളല്ലേ സഹോദരങ്ങളെ. മക്കയിൽ നീണ്ട വർഷങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കഠിനമായ ഉപദ്രവങ്ങൾ നേരിട്ടു. മക്ക ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് നേരിട്ട ഓരോ ഉപദ്രവങ്ങളും പരിശോധിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനും താങ്ങാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രം ഇവിടെ കൂട്ടി വായിക്കാൻ സാധിക്കുന്നത് ത്വായിഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ നാട്ടിലേക്ക് റസൂൽ അഭയം പ്രാപിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നിന്നും കുഞ്ഞു കുട്ടികളെ കൊണ്ട് പ്രവാചകന് നേരെ കല്ലെറിയിപ്പിക്കുന്ന ആ ഒരു സമൂഹത്തെ, ഞാൻ കീഴ്മേൽ മറിച്ചിട്ട് ഇടട്ടെയോ പ്രവാചകരെ എന്ന് ചോദിക്കുന്ന മലക്കിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, അല്ലാഹുമ്മ ഗഫർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ എന്നതാണ്. അല്ലാഹു ഈ ഖൗമിനെ നീ പുറത്തു കൊടുക്ക് റബ്ബേ, ഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹു അവർക്ക് അറിയാത്തത് കൊണ്ടല്ലേ എന്നാണ്. സഹോദരങ്ങളെ, അറിവില്ലായ്മ കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ. ദീനിയായ അറിവ് ലഭിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കാഴ്ചയോടുകൂടി വേണം നമ്മുടെ ദഅവത്ത് നടത്താൻ. നാലാമത്തെ ക്ഷമയുടെ ഇനമെന്ന് പറഞ്ഞത് അല്ലാഹുവിൻ്റെ വിധിയിലുള്ള ക്ഷമയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യരും ഭൂരിപക്ഷം ആളുകളും പിഴച്ചു പോകുന്ന ഒരു വിധി, ഒരു ക്ഷമയുടെ മാർഗം എന്നുള്ളത്. പലപ്പോഴും വിധികൾ നമ്മളെ നേരിടുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ജീവിതം കടന്നു വരുന്നത്. നമ്മൾ ആരും പ്ലാൻ ചെയ്ത രൂപത്തിലല്ല ജീവിതം മുന്നോട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആരും ജനിക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത രൂപത്തിലല്ല ജനിച്ചിട്ടുള്ളത്. നമ്മൾ ഏത് ഉമ്മയുടെയും ഏത് ഉപ്പയുടെയും ഗർഭപാത്രത്തിൽ ജനിക്കണമെന്നുള്ളത് നമ്മൾ പ്രീ പ്ലാൻ ചെയ്തതല്ല, അള്ളാഹു തീരുമാനിച്ചതാണ്. നമ്മൾ എപ്പോൾ മരണപ്പെടുമെന്നത് നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതുമല്ല, അതും റബ്ബ് സുബ്ഹാനഹു വതാല തീരുമാനിക്കുന്നതാണ്. എന്നാൽ ജീവിതത്തിന് അതിനിടക്കുള്ള ഓരോ നിമിഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മനുഷ്യന് ഇമ്മാ ഷാക്കിറ ഇമ്മാ കഫൂറ, അവന് നന്മ ചെയ്യാനോ തിന്മ ചെയ്യാനോ അല്ലെങ്കിൽ നന്ദിയുള്ളവനാവാനുള്ള വഴി അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ട്. ഇന്നാ ഹദൈനാ ഹുസ്സബീല ഇമ്മാ ഷാക്കിറം ഇമ്മാ കഫൂറാ, നിങ്ങൾക്ക് രണ്ട് വഴികൾ നാം കാണിച്ചു തന്നതാണ്. സഹോദരങ്ങളെ, ആ രണ്ട് വഴികളിൽ അള്ളാഹു ഒരുപാട് പ്രതിസന്ധികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും. ആ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്, ഏറ്റവും നന്നായി ക്ഷമിക്കുന്നത്, ഏറ്റവും നന്നായി ഇടപെടുന്നത്, ഏറ്റവും നന്നായി ചെയ്തികളെ കൃത്യമായി വിചാരണ ചെയ്യുന്നത് ആര് എന്ന് പരിശോധിക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ക്ഷമയുടെ നാലാമത്തെ മാർഗത്തിൽ വിധിയുടെ വിഷയത്തിലും നമുക്ക് കൃത്യമായ ക്ഷമ ആവശ്യമാണ്. എന്നാൽ പുതിയ കാലത്ത് വിധിയെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പലസ്തീനിലെ മക്കൾ അവർ ക്രൂരമായ പീഡനങ്ങൾക്കിരയാവുമ്പോൾ ഒരു ഭാഗത്ത് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം ആശ്ലേഷിക്കുന്നു, പലസ്തീനിലെ മക്കളുടെയും ഉമ്മമാരുടെയും ഉപ്പമാരുടെയും എല്ലാം ദീനിൻ്റെ ഈമാനിൻ്റെ ആഴവും ഓളവും കണ്ട് അവർ ഇസ്ലാമിലേക്ക് അടുക്കുമ്പോൾ മറുഭാഗത്ത് മുസ്ലിമീങ്ങളിൽ തന്നെ വ്യത്യസ്തമായ ആളുകൾ ചോദ്യം ചെയ്യുന്നത് എന്താണ് ഇതെല്ലാം റബ്ബ് കാണുന്നില്ലേ, അള്ളാഹു ഈ വിധിയൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ ചെയ്ത് അള്ളാഹു മിണ്ടാതിരിക്കുകയാണോ എന്നെല്ലാം ചോദിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസം കൃത്യമായി ഇല്ലാത്തത് കൊണ്ടാണ് അത് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. അതുകൊണ്ട് അവിടെയും നമുക്ക് ക്ഷമിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഫലസ്തീൻ വിഷയത്തിൽ അവരെപ്പോലെ നമുക്കും ക്ഷമ ആവശ്യമാണ്. അവരുടെ ക്ഷമ എന്നുള്ളത് നമുക്കേറെ മാതൃകയാണ്. അവർ ക്ഷമിക്കുന്നത് ഓരോ തവണ മിസൈലുകളും ഡ്രോണുകളും ആകാശത്തിലൂടെ പാഞ്ഞ് സ്വന്തം വീടുകളുടെ സ്വന്തം കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ വന്ന് പതിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ചുട്ടു ചാമ്പലാവുമ്പോഴും അവിടെയും ജീവനുള്ള ഓരോ വ്യക്തിയുടെയും നാവിൽ നിന്ന് വരുന്ന ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ക്ഷമയുടെ പാഠം യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉൾക്കൊള്ളാനുള്ളതാണ്. അതുകൊണ്ട് പലസ്തീനികളിൽ നിന്നും നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ഗുണഗണം കൂടിയാണ് ക്ഷമ എന്നുള്ളത്. സൽസ്വഭാവങ്ങൾ സ്വർഗത്തിലേക്കുള്ള കാരണമാണ് നമ്മൾ മറക്കരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമ എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ശ്രദ്ധയോടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ചിട്ടപ്പെടുത്തിയാൽ ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയിക്കാം എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. സഹോദരങ്ങളെ, നമുക്ക് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ക്ഷമയുടെ ഓരോ ഇനങ്ങളും ഇവിടെ വ്യക്തമാണ്. ക്ഷമിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന പ്രത്യേകമായ കൂലികളെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഓരോ മേഖലയിലും ജീവിതത്തിൽ ക്ഷമിക്കേണ്ടതുണ്ട്. ഈ ക്ഷമയെക്കുറിച്ചെല്ലാം പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വന്തം അഹലിനോടുള്ള ക്ഷമ, സ്വന്തം കുടുംബത്തോടുള്ള ക്ഷമ. പലപ്പോഴും ഈ വിഷയത്തിൽ ആളുകൾ പതറിപ്പോകുന്നുണ്ട് അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോകുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. സ്വന്തം മക്കളോട്, സ്വന്തം ഇണയോട് അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളോട് ക്ഷമയില്ലാത്ത ഒരുത്തൻ, അവൻ ലോകത്ത് മറ്റാരോടൊക്കെ ക്ഷമ കാണിച്ചിട്ടും യാതൊരു കാര്യവും ഉണ്ടാവില്ല. അവൻ ഓഫീസിൽ നല്ല പേരുണ്ടായിട്ടോ അവൻ പണിയെടുക്കുന്ന പണിസ്ഥലത്ത് അവൻ നല്ല മനുഷ്യനാണെന്ന് മുദ്ര കുത്തപ്പെട്ടുകൊണ്ടോ അവന് യാതൊരു ഗുണവും ലഭിക്കുകയില്ല. അള്ളാഹുവിൻ്റെ കോടതിയിൽ അവൻ അഹിലിനോട് ചെയ്ത ആ ക്രൂരത അത് എടുത്ത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടുകാരുള്ള ക്ഷമ, ഒന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന ചെറിയ പാകപ്പിഴവുകൾ, ഒന്ന് ഉപ്പ് കുറയുമ്പോൾ, ചെറിയ പാകപ്പിഴവുകൾ സംഭവിക്കുമ്പോൾ ഇത് എന്താണ് ഇങ്ങനെ പറ്റിയതെന്ന് ചോദിച്ച് ചൂടാവുന്ന ഒരു സ്വഭാവം, ഒന്ന് കോപിക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ ആ ക്ഷമ ആദ്യമായി നമ്മൾ പരിശീലിക്കേണ്ടത് നമ്മുടെ ഇണകളിൽ തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഭർത്താവ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം നമുക്ക് ലഭ്യമാക്കാതെ വന്നാൽ, നമ്മൾ വിചാരിച്ച

0: ഉത്തരവാദിത്തം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. വ്യത്യസ്തമായ രീതിയിലാണ് പുതിയ കാലത്ത് ആ ഒരു വിഷയത്തിൽ ആളുകൾ ഇടപെടുന്നത്. പ്രത്യേകിച്ച് മക്കൾ ഭാവിയിൽ നമ്മളോടും അങ്ങനെ പെരുമാറുമെന്നുള്ളൊരു മിനിമം ചിന്ത പോലും ആളുകൾക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, അവരുടെ സന്തോഷത്തിലാണ് അള്ളാഹുവിൻ്റെ സന്തോഷം, അവരുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ഉമ്മയും ഒരു ഉപ്പയും നമ്മുടെ നേർക്ക് തട്ടിക്കയറുകയോ നമ്മുടെ നേർക്ക് ദേഷ്യപ്പെടുകയോ ചെയ്യില്ല. നമ്മൾ പലപ്പോഴും പലതും അവിവേകം കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ക്ഷമിക്കും. പക്ഷേ അവരുടെ മനസ്സൊന്ന് നൊന്താൽ, അവരുടെ മനസ്സൊന്ന് നൊന്താൽ, അതുകൊണ്ടാണ് വല തക്കുല്ലഹും ഉഫിൻ, അവരോട് നിങ്ങൾ ചേ എന്ന് പോലും പറയരുതെന്ന് പറഞ്ഞത്. ആ ചേ എന്ന സംസാരം പോലും അവരെ മനസ്സിലൊന്ന് നോവിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ കോടതിയിൽ. ഒരുപക്ഷെ അത് മാത്രം മതിയാവും നമ്മളെ നരകത്തിൻ്റെ കാരാഗ്രഹത്തിലേക്ക് എടുത്തറിയപ്പെടാൻ. നമ്മൾ ഏറെ ശ്രദ്ധയോടുകൂടി ഈ വിഷയങ്ങളെല്ലാം നോക്കിക്കാണേണ്ടതുണ്ട്. ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന വാഗ്ദാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമ അവലംബിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സ്വാബിര്യങ്ങളോടൊപ്പം ക്ഷമിക്കുന്നവരോടൊപ്പം ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ക്ഷമിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം നൽകി ആ സ്വർഗീയ അനുഭൂതികളിൽ ഒന്നിച്ച് നമുക്ക് എല്ലാവർക്കും അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്,
2: ക്ഷമയുടെ ഇനങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: പ്രിയ ശ്രോതാക്കളെ, ഇനി നല്ല ഒരു പാട്ട് നാം കേട്ടുവരാം. ഇനി പീസ് റേഡിയോ സ്വരം.

0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇനി പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. തൈറോയിഡ് ഭാഗം 2 ആണ് ഇന്ന് കേൾക്കുന്നത്.
0: ഡോക്ടർ സുമിത് മാലിക്കാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: ആരോഗ്യവിചാരം പരിപാടിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ തൈറോയിഡ് ഗ്രന്ഥിയും അനുബന്ധ അസുഖങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ച കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിലെ ജനറൽ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സുമിത് എസ് മാലിക് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ക്യാൻസറും അതിനുള്ള ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. താങ്കൾക്ക് ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ്. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തൈറോയിഡ് ക്യാൻസറും തൈറോയിഡ് ശസ്ത്രക്രിയയെക്കുറിച്ചുമാണ്. തൈറോയിഡ് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു അവയവമാണ്. തൈറോക്സിൻ എന്ന ഹോർമോൺ, തൈറോയിഡ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കർമ്മം. തൈറോയിഡ് ഗ്രന്ഥി കഴുത്തിൻ്റെ നടുക്കായി ശ്വാസനാളിയോട് ചേർന്ന് ആണ് സ്ഥിതി ചെയ്യുന്നത്. മുമ്പത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ ഹോർമോൺ ഉൽപ്പാദനത്തിനെ കുറിച്ചും കുറേ കൂടെ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. ഇന്ന് കൂടുതലും ക്യാൻസറിനോട് അനുബന്ധിച്ച ചർച്ചയാണ് ഉണ്ടാവും. തൈറോയിഡിലെ അസുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഹോർമോൺ സംബന്ധമായതും തൈറോയിഡിൽ വരുന്ന മുഴകളുമാണ്. തൈറോയിഡിൽ വരുന്ന മുഴകളിൽ ചെറിയൊരു ശതമാനം ക്യാൻസർ കാരണമാണ് ഉണ്ടാവുന്നത്. തൈറോയിഡിലുണ്ടാവുന്ന മുഴകൾ പലതരത്തിലുണ്ടാവാം. എന്നുവെച്ചാൽ ഒരു മുഴയായി, സിംഗിൾ, ഒരു ചെറിയൊരു മുഴയായിട്ട് ഉണ്ടാവുന്ന അവസ്ഥയുണ്ട്. ഇതിന് സോളിറ്ററി നോഡ്യൂൾ തൈറോയിഡ് എന്ന് വെച്ചാൽ തൈറോയിഡ് ഗ്രന്ഥിക്കകത്ത് ഒരു മുഴ. രണ്ടാമത്തെ അവസ്ഥയിൽ എങ്ങനെയാന്ന് വെച്ചാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ അകത്ത് ഒരുപാട് മുഴകളുണ്ടാവും, ഒന്നിൽ കൂടുതൽ. അങ്ങനെയുള്ളതിന് മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയും. മുഴകൾ ഒത്തിരി ഉണ്ടാവും. തൈറോയിഡ് ഗ്രന്ഥിയിൽക്ക് ഉണ്ടാവുന്ന വീക്കത്തിന് മൊത്തമായും ഗോയിറ്റർ എന്നാണ് പറയുക. ഇത് ഗ്രന്ഥി അതേപോലെ വീങ്ങുന്നതിന് ഡിഫ്യൂസ് ഗോയിറ്റർ എന്നും പറയും. ക്യാൻസർ ഉണ്ടാവുന്ന അവസ്ഥയിൽ യൂഷ്വലി ഡിഫ്യൂസ് ഗോയിറ്ററിൽ ക്യാൻസർ കാണാൻ സാധ്യത വളരെ കുറവാണ്. ക്യാൻസർ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ തൈറോയിഡിൽ ക്യാൻസർ അല്ലാത്ത മുഴകൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഹോർമോൺ കൂടുകയോ ഹോർമോൺ കുറയുകയോ ചെയ്യാം. ഹോർമോൺ കൂടുന്ന അവസ്ഥയെ ഹൈപ്പർ തൈറോയിഡിസവും ഹോർമോൺ കുറയുന്ന അവസ്ഥയെ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുക. ക്യാൻസർ രോഗം മിക്കപ്പോഴും നല്ല ഏകദേശം എല്ലാ അവസ്ഥയിലും മുഴകളായിട്ടാണ് കാണുക. കഴുത്തിൻ്റെ ഒന്നുകിൽ കഴുത്തിന് നേരെ മുൻവശത്തായി അല്ലെങ്കിൽ സൈഡ് അരികിലേക്കായിട്ടും മുഴകളുണ്ടാവാം. ചില അവസരങ്ങളിൽ ക്യാൻസർ തൈറോയിഡ് ഗ്രന്ഥിക്കകത്താണെങ്കിലും ആ മുഴയുടെ വലിപ്പം വളരെ ചെറുതാവുകയും അത് കഴലയിലേക്ക് ബാധിച്ച് കഴല മുഴച്ചു വരുന്ന അവസ്ഥയിലും ക്യാൻസർ കാണാറുണ്ട്. തൈറോയിഡിലെ മുഴ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തൈറോയിഡ് ക്യാൻസർ ബാധിച്ച കഴല വീങ്ങി കാണുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഇനി ക്യാൻസറാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് കുറച്ച് പരിശോധനകൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്ന്, കഴുത്തിലെ സ്കാനിംഗ് ആണ്. അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന സ്കാനിങ് ആണ്. തൈറോയിഡ് മുഴകളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രാഥമിക ടെസ്റ്റ്. ഈ സ്കാനിങ്ങിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം, മുഴകളുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ എത്ര എണ്ണം, ഇനിയുള്ള മുഴകൾക്കിടെ പ്രത്യേകതകൾ. സാധാരണ കാണുന്നത് നീര് കെട്ടിക്കിടന്നിട്ടുള്ള കൊളോയിഡ് നോഡ്യൂൾസ് എന്ന് പറയും. അതിന് അകത്ത് നീരും പുറത്ത് റൗണ്ടിൽ ചെറിയൊരു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഭാഗമാണ് ഉണ്ടാവുക. ഇങ്ങനെ വരുന്ന മുഴകൾക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. മറിച്ച് മൊത്തമായും സോളിഡായിട്ട് അഥവാ മജ്ജയോ ഇറച്ചിയോ നിറഞ്ഞ് നിൽക്കുന്ന, എന്നുവെച്ചാൽ നീരില്ലാത്ത അവസ്ഥയിൽ വരുന്ന മുഴകൾ ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് തൈറോയ്ഡിൽ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാം. പിന്നെ ക്യാൻസർ ആകുന്ന സമയത്ത് പലതരം കാൽസ്യം വന്ന് അതിൽ ഡെപ്പോസിറ്റഡ് ആവും. ഈ കാൽസ്യത്തിന് കാൽസിഫിക്കേഷൻ എന്ന് പറയാം. കാൽസ്യം വന്ന് കെട്ടിക്കിടക്കുന്ന അവസ്ഥ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതും മറ്റൊരവസ്ഥ എന്താന്ന് വെച്ചാൽ തൈറോയിഡിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് കഴലയിലേക്ക് ബാധിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയാവുമ്പോൾ തൈറോയിഡിലെ കഴലയും കൂടെ വീങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് തൈറോയിഡ് സ്കാനിലൂടെ, സാധാരണ അൾട്രാസൗണ്ട് സ്കാനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സ്കാനിങ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് അവസ്ഥ, ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് തൈറോയിഡ് ക്യാൻസർ ആവാനുള്ള സാധ്യതയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി സ്കാനിങ്ങിന് ശേഷമാണ് നമ്മൾ കുത്തിയെടുക്കുക എന്നുള്ള ടെസ്റ്റ് ചെയ്യുക. അതിന് FNAC ടെസ്റ്റ് എന്നാണ് പറയുക. FNAC എന്ന് വെച്ചാൽ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. ഇതിൽ ചെയ്യിപ്പോ ഒരു പ്രക്രിയയിൽ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ഈ മുഴകളിൽ നിന്നുള്ള അത് വലിച്ചെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ചെറിയ ഭാഗം ആ സൂചിയുടെ അകത്ത് കയറി നിൽക്കും. ഇവയെ ഗ്ലാസ് സ്ലൈഡ് പോലെ, ഗ്ലാസിൻ്റെ സ്ലൈഡ് ഉണ്ടാവും, അതിലേക്കാക്കി മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധന നടത്തുക ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസർ പോലുള്ള രോഗ കോശങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓപ്പറേഷന് മുമ്പായി തന്നെ വളരെ ലളിതമായി ബ്ലഡ് എടുക്കുന്ന ആ ഒരു ലാഘവത്തോടു കൂടെ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഈ FNAC ടെസ്റ്റാണ് ക്യാൻസർ മനസ്സിലാക്കാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ്. പിന്നെയാണ് ബ്ലഡ് ടെസ്റ്റിൻ്റെ പ്രാധാന്യം വരുന്നത്. ക്യാൻസറിനെ പറ്റി, തൈറോയിഡിലെ ക്യാൻസറാണ് നോക്കുന്നതെങ്കിൽ ബ്ലഡ് ടെസ്റ്റിന് അത്രയും പ്രാധാന്യമില്ല. അത് ഏറ്റവും ലാസ്റ്റ് പ്രാധാന്യമുള്ള സ്ഥാനം. തൈറോയിഡ് ക്യാൻസർ ഉണ്ടാകുന്ന രോഗികൾക്ക് ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യാം. അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ഹോർമോൺ കൂടുതലാവുന്നതിനെയും കുറയുന്നതിനെയും നമ്മൾ ചികിത്സിക്കേണ്ടി വരും. ക്യാൻസറിനോട് ഒന്നിച്ച് തന്നെ അതിനുള്ള ചികിത്സയും കൂടെ എടുക്കണം എന്നുള്ളതാണ്. തൈറോയിഡ് ക്യാൻസറിൻ്റെ ചികിത്സയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പ്രധാനമായും ഓപ്പറേഷനാണ് അതിൻ്റെ ചികിത്സ. തൈറോയിഡിൽ കാണുന്ന ക്യാൻസർ പലതരമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പാപ്പിലറി കാർസിനോമയും ഫോളിക്കുലർ കാർസിനോമയും എന്ന പേരുള്ള രണ്ട് തരം ക്യാൻസറുകളാണ്. ഇതുകൂടാതെ അപൂർവമായി തൈറോയിഡ് ലിംഫോമ, അല്ലെങ്കിൽ അതുകൂടാതെ അനപ്ലാസ്റ്റിക് കാർസിനോമ എന്ന് പറയുന്ന അപൂർവ വെറൈറ്റി ക്യാൻസറുകളും തൈറോയിഡിൽ വരാറ്. പൊതുവെ ക്യാൻസറുകളെ വെച്ച് നോക്കുമ്പോൾ തൈറോയിഡ് ക്യാൻസർ ചികിത്സിക്കാനും എളുപ്പമാണ്, അതുപോലെ മാറാനും എളുപ്പമാണ്. പിന്നെ ബാക്കി ക്യാൻസറുകളെ പോലെ അധികം തുടർ ചികിത്സകളുടെ ആവശ്യവും ഇല്ലാത്ത ഒരു അസുഖമാണ്. കുത്തിയെടുത്തുള്ള പരിശോധനയിൽ പാപ്പിലറി കാർസിനോമ വളരെ നന്നായി തിരിച്ചറിയാൻ സാധിക്കും. ഫോളിക്കുലാർ കാർസിനോമ എന്ന് പറയുന്ന ടൈപ്പ് കുത്തിയെടുത്തുള്ള പരിശോധനയിലൂടെ പറയാൻ പ്രയാസമാണ്. അത് ഫോളിക്കുലാർ ടൈപ്പായിട്ടുള്ള ക്യാൻസറായതും അല്ലാത്തതായിട്ടുള്ള രണ്ട് മുഴയും ഒരേപോലെയാണ് റിപ്പോർട്ട് വരിക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സർജറി അനിവാര്യമായി വരുന്നു. അത് സർജറി ചെയ്ത് നീക്കം ചെയ്തതിന് ശേഷമേ അത് ക്യാൻസറാണോ അല്ലയോ എന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ബാക്കി തരം ക്യാൻസറുകൾ നമുക്ക് ഓപ്പറേഷന് മുമ്പ് തന്നെ കുത്തിയെടുത്തുള്ള പരിശോധനയിൽ മിക്കവാറും സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി തൈറോയിഡ് ക്യാൻസറിന് പ്രധാനമായ ചികിത്സ ശസ്ത്രക്രിയയാണ്. ശസ്ത്രക്രിയ തന്നെ പലതരത്തിലായിട്ട് ചെയ്യാം. തൈറോയിഡ് ഗ്രന്ഥി ശരിക്ക് രണ്ട് വശത്തായിട്ട് രണ്ട് ലോബ്സ്, അതിൻ്റെ രൂപം ഏകദേശം ഒരു ചിത്രശലഭത്തിൻ്റെ രൂപത്തോടാണ് ഉപമിക്കുന്നത്. രണ്ട് ചിറകും രണ്ട് സൈഡിലുള്ള ലോബും അതിൻ്റെ നടുക്ക് ഇസ്തിമസ് എന്നൊരു ചെറിയൊരു ഭാഗവും കൂടെ ഉണ്ട്. ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്യുന്ന ഭാഗങ്ങൾ എത്ര എന്നതിനനുസരിച്ച് അത് രണ്ട് മൂന്ന് തരമായിട്ട് തന്നെയുണ്ട്. അതിലാദ്യത്തത് ഹെമി തൈറോഡക്ടമി എന്ന് പറയുന്ന ശസ്ത്രക്രിയയാണ്. ഹെമി തൈറോഡക്ടമി എന്ന് പറഞ്ഞാൽ പകുതി തൈറോയ്ഡ് നീക്കം ചെയ്യുന്ന സർജറിക്കാണ് പറയുന്നത്. ഇപ്പോൾ രോഗം വന്നിരിക്കുന്നത് ഒരു ഭാഗത്ത്, തൈറോയ്ഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ്, അത് വളരെ ചെറുതുമാണ്, ക്യാൻസറാണെന്ന് ഉറപ്പില്ല എന്നുള്ളൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഹെമി തൈറോഡക്ടമി എന്നുള്ള ചികിത്സയെ ചെയ്യാം. അതിൽ ആ രോഗം വന്ന അല്ലെങ്കിൽ മുഴയുള്ള ഭാഗം, അത് ആ ഒരു സൈഡ് മാത്രം എടുത്ത് നീക്കം ചെയ്യും, മറ്റേ സൈഡ് ശരീരത്തിൽ തന്നെ വയ്ക്കും. ഈ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനത്തിന് വേണ്ടി ആ നീക്കം ചെയ്യാത്ത ഭാഗം സഹായിക്കും. അതിനാൽ ഇങ്ങനെയുള്ള രോഗികൾക്ക് ഓപ്പറേഷന് ശേഷം ഗുളിക കഴിക്കേണ്ട ആവശ്യം ചിലപ്പോൾ വരില്ല. രണ്ടാമത്തത് ടോട്ടൽ തൈറോയ്ഡക്ടമി എന്നാണ് പറയും. ടോട്ടൽ തൈറോയ്ഡക്ടമി ആ വാക്കിൻ്റെ അർത്ഥം തന്നെ തൈറോയ്ഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ടും എടുത്ത് നീക്കം ചെയ്യുക. സാധാരണഗതിയിലുള്ള ക്യാൻസറുകൾ കൂടുതൽ വേറെ ഭാഗത്തേക്ക് ബാധിച്ചിട്ടില്ലാത്ത തൈറോയ്ഡ് ക്യാൻസറിന് ടോട്ടൽ തൈറോയ്ഡക്ടമിയാണ് മിനിമം ചികിത്സ. തൈറോയ്ഡ് ക്യാൻസർ വെച്ച് നോക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയും കഴുത്തിലെ കഴലകളും ചികിത്സയുടെ പരിധിയിൽ വരും. ക്യാൻസറുള്ള സമയത്ത് വെറും തൈറോയ്ഡ് ഗ്രന്ഥി മാത്രം നീക്കം ചെയ്യുന്നതുകൊണ്ട് പൂർണ്ണമായും ക്യാൻസർ ചികിത്സക്ക് ഗുണം ചില അവസരങ്ങളിൽ ഇട്ടില്ല. പൂർണ്ണമായ സർജറി വരണമെന്നുണ്ടെങ്കിൽ കഴലകൾ കൂടെ അതിനോടൊപ്പം നീക്കം ചെയ്താൽ, ഉദാഹരണത്തിന് പാപ്പിലറി കാർസിനോമ തൈറോയ്ഡ് ആണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതിനോട് കൂടെ ഗ്രന്ഥിയോട് ചേർന്ന് കിടക്കുന്ന, വളരെ അടുത്ത് ചേർന്ന് കിടക്കുന്ന കഴലകൾ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നീക്കം ചെയ്യണം. ഇനി ഇത് ഏത് ക്യാൻസർ ആണെങ്കിലും അത് കഴലയിലേക്ക് ബാധിച്ച് കഴലയിൽ വീക്കം വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കഴുത്തിലെ ആ ഭാഗത്തെ മുഴുവൻ കഴലകളും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നീക്കം ചെയ്യുക. അതിന് റാഡിക്കൽ നെക്ക് ഡിസക്ഷൻ എന്നാണ് പറയുക. അങ്ങനെ തൈറോയ്ഡ് ഗ്രന്ഥിയും കൂടെയുള്ള കഴലകളും കൂടെ നീക്കം ചെയ്താലേ ശസ്ത്രക്രിയ പൂർണ്ണമാവുകയുള്ളൂ. സർജറിയെക്കുറിച്ച് പറയുമ്പോൾ മിക്ക ആളുകൾക്കും അറിയേണ്ടത് അതിൻ്റെ പാർശ്വഫലങ്ങളാണ്. ഏതൊരു സർജറിക്കും അതിൻ്റെതായിട്ടുള്ള റിസ്കുകളും പാർശ്വഫലങ്ങളുണ്ട്. തൈറോയ്ഡ് സർജറിയിൽ പ്രത്യേകമായി വരുന്ന പാർശ്വഫലങ്ങളും അതിൻ്റെ അപകടങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അടുത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട ഞരമ്പുകളും ഗ്രന്ഥികളും രക്തക്കുഴലുകളുമാണ്. അതിലേറ്റവും പ്രാധാന്യം ചെന്നത് റിക്കറൻ്റ് ലാരിഞ്ചൽ നെർവ് എന്ന് പറയുന്ന ഞരമ്പാണ്. ഈ ഞരമ്പാണ് നമ്മുടെ ശബ്ദം ഉൽപ്പാദിപ്പിക്കാൻ, സംസാരിക്കാനുള്ള കഴിവ്, സംസാരം നിയന്ത്രിക്കുന്നതും സംസാരിക്കുന്ന ഒച്ച ഉണ്ടാക്കാൻ സഹായിക്കുന്നതുമായ ഞരമ്പ് റിക്കറൻ്റ് ലാരിഞ്ചൽ നെർവ് എന്ന് പറയും. ഈ നെർവ് രണ്ട് വശത്തായിട്ട് രണ്ടെണ്ണം ഓരോന്നുണ്ട്. ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയോട് വളരെ ചേർന്നാണ് പോകുന്നത്. ഇതിന് ഓപ്പറേഷൻ്റെ സമയത്ത് ഇവയ്ക്ക് അപകടം പറ്റാനുള്ള സാധ്യതയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ചില അവസരങ്ങളിൽ, പ്രത്യേകിച്ച് ക്യാൻസർ സർജറിയുടെ അവസരങ്ങളിൽ, ക്യാൻസർ മുഴ ഈ ഞരമ്പിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് തന്നെ ഇരിക്കും. അതുകൊണ്ട് അതതിൽ നിന്ന് മാറ്റിയെടുക്കാൻ തന്നെ പ്രയാസപ്പെടും. ഓപ്പറേഷന് മുമ്പ് തന്നെ ആ ഞരമ്പുകൾക്ക്, ഈ ഞരമ്പുകളെ ഈ ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഓപ്പറേഷന് മുമ്പ് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ, ചില അവസരങ്ങളിൽ അതിനോട് വേർപെടുത്താൻ പറ്റില്ലെങ്കിൽ ആ ഞരമ്പ് മുറിച്ച് കളയുക തന്നെ ചെയ്യേണ്ടി വരും. ഒരു വശത്തുള്ള ഞരമ്പിന് തന്നെ ക്ഷതം വരികയാണെങ്കിൽ തന്നെ ഒച്ചയിൽ നല്ലൊരു വ്യത്യാസം വരും. പലപ്പോഴും അത് ഭാഗികമായി ശരിയാവുകയും അത്യാവശ്യത്തിനുള്ള ശബ്ദം നിലനിൽക്കുകയും ചെയ്യും. രണ്ട് വശത്തുള്ളതിന് ഞരമ്പുകളെ ബാധിക്കുകയാണെങ്കിൽ ശബ്ദത്തിന് നല്ലൊരു തകരാറുണ്ടാവും. കൂടാതെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും അതിൻ്റെ കൂട്ടത്തിൽ വരും. രണ്ടാമത്തെ റിസ്ക് കാൽസ്യം ഗ്രന്ഥികളെ, കാൽസ്യം നിയന്ത്രിക്കുന്ന ഗ്രന്ഥികൾ, തൈറോയ്ഡിനോട് ചേർന്ന് പുറകുവശത്തായി നിൽക്കുന്ന പാരാ തൈറോയ്ഡ് എന്ന് പറയുന്ന ഗ്രന്ഥിയും തൈറോയ്ഡ് പോലെ തന്നെ പ്രധാനമേറിയ ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥിയിൽ നിന്നുള്ള ഹോർമോൺസാണ് ശരീരത്തിലെ കാൽസ്യം നിയന്ത്രിക്കുന്നത്. ഈ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാനായി ഉപയോഗിക്കുന്ന ഹോർമോൺ പാരാതൈറോയ്ഡ് ഹോർമോണാണ് ഇവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓപ്പറേഷൻ്റെ കൂടെ ഈ ഗ്രന്ഥികൾ ഗ്രന്ഥികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അത്രയും വളരെ ചെറുതാണ്. ഒന്നോ രണ്ടോ മില്ലിമീറ്റർ വലിപ്പമുള്ള ഗ്രന്ഥിയാണ്. ഇവ തൈറോയ്ഡ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ പോവുകയോ അല്ലെങ്കിൽ ഇവയ്ക്ക് വരുന്ന രക്തക്കുഴലിൽ രക്തം കട്ടപിടിച്ച് അത് നിർജ്ജീവമായി പോവുകയോ ചെയ്യുന്ന അവസ്ഥയിൽ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയും. ഇത് കുറയുന്നതോടുകൂടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയും. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ അപസ്മാരം വരുന്നവരെ കോട്ട് ഉണ്ടാവുക എന്ന് പറയാം, അപസ്മാരം വരെ ഉണ്ടാക്കാൻ സാധിക്കും. പാരാതൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങളിൽ ആദ്യം തോന്നുന്നത് ചെറിയ മരവിപ്പുകളാണ്. അത് വായുടെ ചുറ്റുവട്ടത്തോ കയ്യിലോ കാലിലോ ഒക്കെയായി മരവിപ്പായിട്ടാണ് അനുഭവം. അതിൻ്റെ അഭാവം കൂടുന്നതിനനുസരിച്ച് കൈകൾ നിവർത്താനും ഉള്ള മസിലുകളുടെ ചലനശേഷിയെയും അത് ബാധിക്കും. വീണ്ടും അധികരിക്കുമ്പോഴാണ് അപസ്മാരം പോലെ ഉള്ള അവസ്ഥയിലേക്ക് എത്തുക. പിന്നെ പ്രധാനമേറിയത് ബ്ലീഡിംഗ് ആണ്. കഴുത്തായതിനാൽ ഒരുപാട് രക്തക്കുഴലുകളുണ്ട്. രക്തയോട്ടം വളരെ കൂടുതലുള്ള ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ്. പ്രധാനമായും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ബാധിക്കുമ്പോൾ രക്തയോട്ടം കുറേ കൂടെ കൂടുതലുണ്ടാവും. ഇപ്പം ചെറിയ രക്തക്കുഴലുകളിൽ നിന്നും മെയിൻ രക്തക്കുഴലുകളിൽ നിന്നുമുള്ള ബ്ലീഡിങ്ങിനുള്ള സാധ്യത ഇങ്ങനെയുള്ള ഓപ്പറേഷനിൽ കുറേ സാധാരണ സർജറിയേക്കാളും കൂടുതലാണ്. അപ്പോൾ ഓപ്പറേഷൻ സമയത്തുണ്ടാവുന്ന ബ്ലീഡിങ്ങും ഓപ്പറേഷന് ശേഷവും വേണമെങ്കിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയും ഇങ്ങനെയുള്ള സർജറികളിൽ കൂടുതലാണ്. പിന്നീട് വരാവുന്നത് ഇൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈപ്പോ തൈറോയിഡിസമാണ്. എന്നുവെച്ചാൽ തൈറോയിഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത സ്ഥിതിക്ക് ഇനി അതിൽ നിന്നും ഒരിക്കലും ഹോർമോൺ ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ ടോട്ടൽ തൈറോയിഡക്ടമിയോ അല്ലെങ്കിൽ ടോട്ടൽ തൈറോയിഡക്ടമിയുടെ കൂടെ ഉള്ള കഴലെടുത്ത് നീക്കം ചെയ്യുകയോ ചെയ്യുന്ന സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ അവിടെ ഗ്രന്ഥി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഹോർമോൺ ഉണ്ടാവില്ല. അതിനാൽ ഈ ശരീരത്തിനാവശ്യമുള്ള ഹോർമോൺ നമ്മൾ ഗുളിക രൂപത്തിൽ തന്നെ കഴിക്കേണ്ടി വരും. പിന്നെ സർജറി ചെയ്യുന്നത് ക്യാൻസറിനാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ തൈറോയിഡ് ക്യാൻസറുകൾ പാപ്പിലറി കാർസിനോമയും ഫോളിക്കുലർ കാർസിനോമയ്ക്കും വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഒരു ഘടകമാണ് TSH. ഓപ്പറേഷന് ശേഷം TSH അളവ് ശരീരത്തിൽ കുറച്ച് വയ്ക്കുകയാണെങ്കിൽ ഇനി ശരീരത്തിലെ മറ്റെവിടെയൊക്കെയെങ്കിലും ബാധിച്ചു പോയിട്ടുള്ള ഈ ക്യാൻസറിൻ്റെ കോശങ്ങൾക്ക് വളരാൻ സാധിക്കാതെയാവും. TSH അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ ഗുളികയിൽ അളവ് കൂട്ടുകയാണെങ്കിൽ, ഓപ്പറേഷന് ശേഷം അതിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ തലച്ചോറിൽ നിന്നുള്ള TSH അളവ് കുറയും. ഇത് അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ക്യാൻസർ ഉള്ള ആളുകളുടെ തൈറോയിഡിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലുമൊക്കെ വന്ന് നിൽക്കുന്ന കോശങ്ങൾക്ക് വളരാൻ സാധിക്കാതെയാവും. അപ്പോൾ വീണ്ടും ഉണ്ടാകാൻ തൈറോയിഡ് ക്യാൻസർ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറയും. ഇനി ഓപ്പറേഷന് ശേഷം വീണ്ടും ക്യാൻസർ വരാനുള്ള ചെറിയൊരു സാധ്യത, അത് എല്ലാ ക്യാൻസറുകൾക്കുണ്ട്. തൈറോയിഡിന് മാത്രമല്ല എല്ലാ ക്യാൻസറുകൾക്കും അതുണ്ട്. നമ്മൾ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമായി എന്ന് വിചാരിച്ചാലും ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷമോ അതേ അസുഖം വീണ്ടും വരുന്നതായിട്ട് കാണാറുണ്ട്. തൈറോയിഡിൻ്റെ ക്യാൻസറുകൾക്കും അതിന് സാധ്യതയുണ്ട്. കുറവാണെങ്കിലും അത് കാണാറുള്ളതാണ്. അങ്ങനെ വരുന്ന അവസ്ഥയിൽ അത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ വേണ്ടി 1-2 ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം. അതിലൊന്നാണ് റേഡിയോ ഐസോടോപ്പ് സ്കാനിങ്. ഈ റേഡിയോ ഐസോടോപ്പ് സ്കാനിങ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വരുന്ന മുഴകൾ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. പിന്നെ അത് സർജറി വഴി നീക്കം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സർജറി വഴി നീക്കം ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ റേഡിയേഷൻ തെറാപ്പിയുണ്ട്, റേഡിയോ അയോഡിൻ റേഡിയേഷൻ തെറാപ്പിയുണ്ട്, അതുപയോഗിച്ച് അത് നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. സർജറി കൂടാതെ മറ്റ് ചികിത്സകളാണ് പിന്നെ ഇനി പറയാനുള്ളത്. ക്യാൻസർ എന്നുള്ള ഒരവസ്ഥയെ, തൈറോയിഡ് ക്യാൻസറിന് ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ വളരെ ചെറുതായ ചില ഭാഗങ്ങൾ നമുക്ക് നീക്കം പൂർണ്ണമായി നീക്കം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല ഇതിൻ്റെ അണുക്കൾ വേറെ എവിടെയെങ്കിലും കുറച്ച് മാറി കഴലയിലോ വേറെ എവിടെയെങ്കിലും വന്ന് കിടക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് ഓപ്പറേഷന് ശേഷം റേഡിയോ അയോഡിൻ സ്കാനിങ് എന്നുള്ളൊരു സ്കാൻ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും. അതിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, തൈറോയിഡ് ബാക്കി ഉള്ളത് നല്ലൊരു അളവുണ്ടെന്നുണ്ടെങ്കിൽ, ആ തൈറോയിഡിൻ്റെ ഭാഗങ്ങളെ റേഡിയോ അയോഡിൻ അബ്ലേഷൻ എന്ന ചികിത്സയുടെ കൂടെ, അതൊരു റേഡിയേഷൻ തെറാപ്പിയാണ് പറയുമ്പോൾ, പക്ഷേ സാധാരണഗതിയിലുള്ള രീതിയിലല്ല അത് ചെയ്യുന്നത്. അത് മരുന്ന് കഴിച്ചുകൊണ്ടാണ്, വയറ്റിലേക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ്, ഗുളിക രൂപത്തിലോ തുള്ളിമരുന്ന് രൂപത്തിലോ കഴിച്ചുകൊണ്ടാണ് ആ ചികിത്സ എടുക്കുക. അങ്ങനെ റേഡിയേഷൻ വഴി ആ ബാക്കിയുള്ള ചെറിയ ഇത് കൂടെ, തൈറോയിഡിൻ്റെ ഭാഗങ്ങൾ കൂടെ നമ്മൾ ഒഴിവാക്കും. അങ്ങനെ പൂർണ്ണമായും തൈറോയിഡ് ഗ്രന്ഥിയുടെ ഭാഗങ്ങൾ ശരീരത്തിന് ഒഴിവാക്കിക്കൊണ്ടാണ് ചികിത്സിക്കുക. അതിന് തൈറോയിഡ് സർജറി ഉണ്ട് മാത്രം ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരാം. അത് പറ്റാത്തത് റേഡിയോ സ്കാനിയും വെച്ചിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പിന്നെ സാധാരണ ക്യാൻസറുകളിൽ നമ്മൾ കേൾക്കാവുന്ന ഒന്നാണ് കീമോതെറാപ്പി. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ മരുന്നുകൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ എടുത്തിട്ട് ചികിത്സിക്കുക എന്നുള്ളത്. തൈറോയിഡ് ക്യാൻസറിൽ കീമോതെറാപ്പിക്ക് അത്ര വലിയൊരു, കീമോതെറാപ്പി കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. കംപ്ലീറ്റ് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാതെ സ്പ്രെഡ് ചെയ്യുന്ന കണ്ടീഷനിൽ മാത്രമേ കീമോതെറാപ്പിക്ക് ഉള്ളൂ. പിന്നെ കീമോതെറാപ്പി വരുന്നത് തൈറോയിഡ് ലിംഫോമ എന്ന് പറയുന്നൊരു ക്യാൻസറിനാണ്. അത് ശരിക്കും പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ഒരു ക്യാൻസറായിട്ട് കൂട്ടാൻ പറ്റില്ല. ശരീരത്തിൽ വരുന്ന ലിംഫോമ, ലിംഫോമ എന്ന് പറഞ്ഞ അസുഖം തൈറോയിഡിലും ഉണ്ടാവാം. അത് ബാക്കി കഴലയിൽ ഉണ്ടാകുന്ന പോലെ തൈറോയിഡിലും ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവുന്നത് അപൂർവമാണ്. അങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥയിൽ അതിന് ചികിത്സ ശസ്ത്രക്രിയയല്ല, കീമോതെറാപ്പിയാണ്. ലിംഫോമയെ പൂർണ്ണമായും തൈറോയിഡിൻ്റെ അസുഖമായിട്ട് കൂട്ടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവസാനമായി അതിനെ പറ്റിയിട്ട് പറഞ്ഞത്. എല്ലാ ക്യാൻസറുകളെ പോലെ തൈറോയിഡ് ക്യാൻസറിനെ കുറിച്ചും രോഗികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ സാധാരണമായി രോഗികൾക്കുണ്ടാവുന്ന സംശയങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യാം.
2: കഴുത്തിൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ കാണുന്ന മുഴ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടോ?
3: തൈറോയിഡ് ഗ്രന്ഥിയിൽ മുഴ വരുന്നത് സാധാരണമായി കാണുന്ന ഒരു രോഗമാണ്. അതിൽ ക്യാൻസർ ആവാനുള്ള സാധ്യത ശരിക്കു പറഞ്ഞാൽ വളരെ കുറവാണ്. തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന മുഴകളുടെ തരമനുസരിച്ച് തന്നെ ക്യാൻസർ ആവാനുള്ള സാധ്യതകൾക്കും വളരെ വ്യത്യാസമുണ്ട്. തൈറോയിഡ് ഗ്രന്ഥി അതേപോലെ വീർത്തു വരുന്ന ഡിഫ്യൂസ് തൈറോയിറ്റർ എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ അതൊരു ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. മറിച്ച് മുഴകൾ ഒരൊറ്റ മുഴയായിട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള ശതമാനം ഏകദേശം 20% വരും. പിന്നെ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന തരം തൈറോയിഡ് മുഴയുണ്ട്. എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ മുഴകൾ ഒരേ സമയം തൈറോയിഡ് ഗ്രന്ഥിയിലകത്തുണ്ടാവുക. അത് മിക്കവാറും കാണുമ്പോൾ ഒരുപാടെണ്ണം ഉണ്ടാവും, 10 or 15 എങ്കിലും മിനിമം ഉണ്ടാവുന്ന തരത്തിൽ വരും. ഈ മൾട്ടി നോഡുലാർ ഗോയിറ്ററിൽ ക്യാൻസർ ആവാനുള്ള സാധ്യതയും കുറവാണ്. ഈ ഒറ്റ മുഴയായിട്ട് വരുന്നവയാണ് ക്യാൻസർ ആവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ തീർച്ചയായും അതിൻ്റെ ടെസ്റ്റുകൾ, പരിശോധനകളുണ്ട്. ഒന്ന് സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചും മുഴയുടെ പ്രത്യേകത അനുസരിച്ചും ആ മുഴകളിൽ നിന്ന് കുത്തിയെടുത്തുള്ള FNAC ടെസ്റ്റ് ഉണ്ട്. FNAC ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്നാണ് അതിൻ്റെ ഫുൾ. ചെറിയ സാധാരണ ബ്ലഡ് വലിക്കാൻ ഉപയോഗിക്കുന്ന നീഡിൽ, സൂചി പോലുള്ള സൂചി വെച്ച് ആ മുഴയിൽ നിന്ന് അതിൻ്റെ കോശങ്ങൾ വലിച്ചെടുക്കുക. കിട്ടുന്ന അത്ര വലിച്ചെടുത്തു കഴിഞ്ഞാൽ അത് മൈക്രോസ്കോപ്പിലുള്ള പരിശോധന ചെയ്യുന്നതിനാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരുവിധം പറയാൻ പറ്റും. എന്നുവെച്ചാൽ 98-99% ഉറപ്പോടുകൂടെ അത് ക്യാൻസറാണോ അല്ലയോ എന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കും. തൈറോയിഡ് ഗ്രന്ഥിയുടെ ക്യാൻസർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ ക്യാൻസർ കണ്ടുപിടിക്കാൻ ഉള്ള ഏറ്റവും പ്രധാനമായ ടെസ്റ്റ് FNAC എന്ന് പറയുന്ന ടെസ്റ്റാണ്. FNAC എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സൂചിയുടെ സൂചി വെച്ച് ആ ഗ്രന്ഥിയുടെ ആ മുഴയിൽ നിന്നും നീര് വലിച്ചെടുത്ത് പരിശോധിക്കലാണ്. അത് മൈക്രോസ്കോപ്പിൽ വെച്ചുള്ള പരിശോധനയാണ്. അതിലെ പരിശോധന വെച്ച് കുഴപ്പമുള്ളതാണോ കുഴപ്പമില്ലാത്തതാണോ എന്നുള്ളത് നല്ലൊരു ഉറപ്പോടുകൂടെ പറയാൻ സാധിക്കും. പലപ്പോഴും അതിൽ വരുന്ന തെറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ വലിച്ചെടുക്കുമ്പോൾ ആ മുഴയിൽ നിന്നല്ലാതെ മുഴയുടെ പുറത്തു നിന്ന് ചിലപ്പോൾ ഇത് നീര് കയറുകയാണെങ്കിൽ ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. അതിൻ്റെ കൃത്യത കൂട്ടാൻ വേണ്ടിയിട്ട് സ്കാനിങ്ങോടുകൂടെ, സ്കാനിങ് ആകുമ്പോൾ ഈ സൂചിയുടെ അറ്റം എവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് കണ്ടുകൊണ്ട് തന്നെ നീര് വലിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായി മുഴ ക്യാൻസറാണോ അല്ലയോ എന്ന് പറയാൻ സാധിക്കും. പിന്നെയുള്ള ടെസ്റ്റ് സ്കാനിങ് തന്നെയാണ്, അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്ന സ്കാനിങ്. ഇതിലാവുമ്പോൾ മുഴ ക്യാൻസർ ആവാനുള്ള സാധ്യതയിൽ പ്രത്യേക തരം മാറ്റങ്ങൾ കാണാറുണ്ട്. ഈ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് പറയാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഒന്നിൽ കൂടുതൽ മുഴയുള്ള അവസ്ഥയിൽ ഏതെങ്കിലും ഒരു മുഴയ്ക്ക് മുഴ ക്യാൻസർ ആവുകയും മറ്റു മുഴകൾ ക്യാൻസർ അല്ലാത്ത മുഴയാവുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മുഴയിൽ നിന്ന് തന്നെ കുത്തിയെടുക്കാനുള്ള സൗകര്യം ഈ സ്കാനിങ് ചെയ്യുന്നവർക്ക് കിട്ടും. ബാക്കിയുള്ള ടെസ്റ്റുകൾക്ക് ക്യാൻസർ ആണോ അല്ലയോ എന്ന് പറയാനുള്ളത്, പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ളതിനൊന്നും ക്യാൻസർ ആണോ അല്ലയോ എന്ന് പറയാനുള്ള ഒരു കഴിവ് കുറവാണ്. ക്യാൻസർ ആണോ അല്ലയോ എന്ന് പറയാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് FNAC ആണ്. അത് കഴിഞ്ഞ് അൾട്രാസൗണ്ട് സ്കാനിങ്.
2: തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഓപ്പറേഷനു ശേഷം വീണ്ടും ഗുളികകൾ തുടരേണ്ടതുണ്ടോ?
3: തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്യുന്നത് രണ്ടു മൂന്ന് തരമാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഹെമി തൈറോയ്ഡെക്ടമി, തൈറോയ്ഡിൻ്റെ പകുതി ഭാഗം എടുത്തു കളയുന്ന ഓപ്പറേഷൻ. ഈ പകുതി ഭാഗം എടുത്തു കളയുകയാണെങ്കിൽ മറ്റേ പകുതിയിൽ നിന്ന് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം ഉണ്ടാവുകയും തൈറോയ്ഡ് ഗുളിക കഴിക്കേണ്ട ആവശ്യം വരാതിരിക്കുകയും ചെയ്യാം. പക്ഷേ പല സിറ്റുവേഷനിലും ഈ പകുതി ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡിൻ്റെ അളവ് തികയാതെ വരാം. അങ്ങനെയാണെങ്കിൽ തികയാതെ വരുന്നതിൻ്റെ അത്രയും അളവ് നമ്മൾ ഗുളിക രൂപത്തിൽ കഴിക്കണം. തൈറോയ്ഡ് ഗ്രന്ഥി മുഴുവനായിട്ട് എടുത്തു കളയുന്ന ടോട്ടൽ തൈറോയ്ഡെക്ടമിയോ ടോട്ടൽ തൈറോയ്ഡെക്ടമിയും കഴലകളും എടുത്തു കളയുന്ന സർജറിയും പറഞ്ഞു. ഈ രണ്ട് സർജറി കഴിയുകയാണെങ്കിൽ എന്തായാലും ഗുളിക ഈ ഹോർമോൺ, ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗുളിക രൂപത്തിൽ നമ്മൾ കഴിക്കേണ്ടി വരും. സാധാരണഗതിയിൽ വെറും വയറ്റിൽ രാവിലെ വെളുപ്പിന് കഴിക്കലാണ് ചെയ്യുക. അത് ജീവിതകാലം മുഴുവൻ തന്നെ കഴിക്കേണ്ടി വരും. ഒരിക്കലും കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്.
2: തൈറോയിഡ് ഗ്രന്ഥിയിൽ ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ട ശസ്ത്രക്രിയ ചെയ്തു, പൂർണ്ണമായി നീക്കം ചെയ്തു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സ എന്തൊക്കെയാണ് വേണ്ടത്?
3: ക്യാൻസറിന് വേണ്ടിയുള്ള തൈറോയിഡ് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ വേറെ ഭാഗത്തേക്ക് ബാധിച്ചിട്ടില്ലാത്തൊരു സർജറിയാണ്, അസുഖമാണ് തൈറോയിഡ് ഗ്രന്ഥി പൂർണ്ണമായും. ഇപ്പോൾ ഓപ്പറേഷന് മുമ്പ് തന്നെ അത് കണ്ടുപിടിക്കാനായി ഓപ്പറേഷൻ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് എങ്കിൽ, അങ്ങനെയാകുമ്പോൾ അതിനോടുള്ള വേണ്ട എല്ലാ ശ്രദ്ധയും കൊടുത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പൂർണ്ണമായും എടുത്ത് കളയുകയാണെങ്കിൽ മിക്കവാറും അതിൻ്റെ ചികിത്സ അതോടുകൂടെ കഴിയുന്നതാണ്. പക്ഷേ അത് കണ്ടുപിടിക്കണമെങ്കിൽ, പൂർണ്ണമായും തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയോ എന്ന് അറിയണമെങ്കിൽ റേഡിയേഷൻ സ്കാൻ ഉണ്ട്, ഒരു റേഡിയോ അയോഡിൻ സ്കാൻ, അല്ലെങ്കിൽ അതിന് പകരമേറ്റ ടെക്നീഷ്യം എന്ന് പറയുന്ന ഇത് വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഈ റേഡിയോ അയോഡിൻ അപ്ടേക്ക് സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കാൻ നമ്മൾ ഓപ്പറേഷന് ശേഷം, മുറിവൊക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യും. ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ചെറിയ വല്ല ഭാഗങ്ങളോ അല്ലെങ്കിൽ കണികകളോ വല്ലതും ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കരിച്ച് കളയേണ്ട ഒരു ചികിത്സ, റേഡിയേഷൻ ചികിത്സ കൂടെ എടുക്കേണ്ടി വരും. അല്ല, അങ്ങനെ ഒരു സാധനം കണ്ടുപിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മറ്റ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയോ റേഡിയേഷനോ കീമോതെറാപ്പിയോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഓപ്പറേഷന് ശേഷം നമ്മൾ തൈറോയിഡ് ഹോർമോൺ കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ ഡോസ് ഡബിൾ ആക്കിയിട്ട് കഴിക്കേണ്ടി വരും ക്യാൻസറുള്ള രോഗികളാണെങ്കിൽ. ഈ ഡബിളായിട്ട് കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈറോയിഡ് ഹോർമോണും തൈറോയിഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള വേറൊരു ഹോർമോൺ ഉണ്ട്, TSH എന്നാണ് പറയുക. അത് തലച്ചോറിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ തലച്ചോറിൽ നിന്ന് വരുന്ന ഹോർമോൺ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ അഭാവത്തിൽ അതിൻ്റെ അളവ് കൂടും. അതിൻ്റെ അളവ് കൂടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ മാറി നിന്ന ഒന്നോ രണ്ടോ ചെറിയ കോശങ്ങൾ, ചെറിയ വിത്തുകളൊക്കെ ഈ ക്യാൻസറിൻ്റെ ഇതൊക്കെ അവിടെ ഇവിടെ പടർന്നു പോയിട്ടുണ്ടെങ്കിൽ, വളരെ ചെറിയതാണെങ്കിൽ, അവ ഭാവിയിൽ വളർന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഈ TSH അളവ് കുറച്ച് നിർത്തുക എന്നുള്ളത് ക്യാൻസർ ചികിത്സയുടെ ഒരു ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് പാപ്പിലറി കാർസിനോമ, കോഫോളിക്കുലർ കാർസിനോമ എന്ന് പറയുന്ന തരം ക്യാൻസർ ആണെങ്കിൽ, ഈ തൈറോയിഡ് ക്യാൻസർ വീണ്ടും ചെറിയ ഇതൊക്കെ വളർന്നു വരാനുള്ളൊരു സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കാൻ TSH അളവ് കുറയ്ക്കുന്നതുകൊണ്ട് സാധിക്കും. അതിനുവേണ്ടി ചെയ്യുക, ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള കഴിക്കുന്ന ഗുളികയുടെ അളവ് ഡബിളായിട്ട് കൊടുത്ത് ഡബിളായിട്ട് കഴിക്കുകയാണെങ്കിൽ TSH അളവ് വളരെ താഴെ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കാൻ ആ ഒരു ചികിത്സയും കൂടെ എടുക്കേണ്ടി വരും.
2: ഇന്നത്തെ ആരോഗ്യവിചാരം പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി തൈറോയിഡ് ഗ്രന്ഥിയും അനുബന്ധ അസുഖങ്ങളും, ക്യാൻസർ, ശസ്ത്രക്രിയ, തുടർ ചികിത്സ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളോട് സംസാരിച്ചത് കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിലെ ജനറൽ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സുമിത് എസ് മാലിക്. പീസ് റേഡിയോയ്ക്ക് വേണ്ടി ഡോക്ടർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.
1: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം.
0: നമ്മോട് സംസാരിച്ചത് സുമിത് മാലിക്. അടുത്തതായി നാം പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനം.
1: അതെ, ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ സഹൽ അരിപ്രയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
0: മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഭാഗം ഒന്ന്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല നിലക്കുള്ള ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളായി പഠിപ്പിച്ചിട്ടുണ്ട്. നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥന, അതല്ലാത്ത പ്രകൃതിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനകളും ഹദീസിൽ വന്നതായി കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മൾ പൊതുവെ നമ്മുടെ സംസ്ഥാനത്ത് നല്ല ചൂടുള്ള സാഹചര്യമാണുള്ളത്. മഴ കിട്ടാതെ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, ചൂടുകൊണ്ട് പ്രയാസപ്പെടാത്ത ആളുകളില്ല. ഈ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന മഴയ്ക്ക് വേണ്ടിയുള്ള, മഴയെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ കിട്ടാത്ത സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥന കേൾക്കുക. അല്ലാഹുമ്മ സ്ഖിന ഗൈസൻ മുഗീസൻ മുരീഅൻ മുരീഅ നാഫിഅൻ ഗൈറ ദാർ ആജിലൻ ഗൈറ ആജിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി തേടിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചിരുന്ന സ്വഹീഹായ ഹദീസിൽ വന്ന, സുനനു അബുദാവിദിൽ ഉദ്ധരിച്ച ഹദീസാണ്, പ്രാർത്ഥനാ വാചകമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരിക്കൽ കൂടെ പ്രാർത്ഥനാ വാചകം പറയാം. അല്ലാഹുമ്മ സ്ഖിന ഗൈസൻ മുഗീസൻ മുരീഅൻ മുരീഅൻ നാഫിഅൻ ഗൈറ ദാർ ആജിലൻ ഗൈറ ആജിൽ. അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ. അല്ലാഹുമ്മ സ്ഖിന അഗൈസൻ, അഗൈനാണ് അഗൈസൻ. മുഗീസൻ അവിടെയും അഗൈനാണ്, സ ആണ് മുഗീസൻ. പിന്നീട് മുരീഅൻ ഹംസാണ്, മുരീഅൻ. മുരീഅൻ അവിടെ അഗൈനാണ്. അല്ലാഹുമ്മ സ്ഖിന അഗൈസൻ മുഗീസൻ മുരീഅൻ മുരീഅ നാഫിഅൻ ഗൈറ ദാർ ആജിലൻ ഗൈറ ആജിൽ. ആജിലൻ അയിനാണ്, ഗൈറ ആജിൽ അവസാനത്തെ ആജിൽ എന്നുള്ളത് ഹംസൻ. അപ്പോൾ അതിനൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രധാനമാണ്. അർത്ഥം മനസ്സിലാക്കാം. അല്ലാഹുമ്മ അല്ലാഹുവെ, ഇസ്ഖിന നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് തരണമേ. ഗൈസൻ, ഗൈസൻ എന്ന് പറഞ്ഞാൽ മഴ എന്നർത്ഥം. ഇസ്ഖി എന്ന് പറഞ്ഞാൽ നനച്ചു നൽകുക, കുടിപ്പിക്കുക എന്നെല്ലാം അർത്ഥമുണ്ട്. അല്ലാഹുമ്മ ഇസ്ഖിന ഗൈസൻ, അല്ലാഹുവെ നീ ഞങ്ങൾക്ക് മഴ നൽകണമേ. മുഗീസൻ സഹായകമായ, മരീഅൻ മുഗീസൻ മുരീഅൻ. മുരീഅൻ എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ, സുഖപ്രദമായ. മുരീഅൻ, മുരീഅൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഫലപുഷ്ടി ഉണ്ടാക്കുന്ന, നല്ല കൃഷികളും മുളകളൊക്കെ മുളച്ചു പോകുന്ന രൂപത്തിലുള്ള, ആ രൂപത്തിലുള്ള മഴക്കാണ് മുരീഅൻ എന്ന് പറയുക. നാഫിഅൻ, നഫഅ നാഫിഅൻ ഉപകാരപ്രദമായ. ഗൈറ ദാരിൻ ഉപദ്രവമില്ലാത്ത. അതുപോലെ തന്നെ അപ്പോൾ നാഫിഅൻ ഗൈറ ദാർ ഉപദ്രവകരമല്ലാത്ത ഉപകാരപ്രദമായ മഴയെ ചൊരിഞ്ഞു തരണമേ. ആജിലൻ പെട്ടെന്ന് തന്നെ. ഗൈറ ആജിലിൻ സാവകാശം, ഇനിയും വൈകാത്ത രീതിയിൽ, അധികം സാവകാശം അല്ലാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ പടച്ചോനെ നീ മഴ ചൊരിഞ്ഞു തരണമേ എന്ന പ്രാർത്ഥനയാണ്. സമയബന്ധിതമായി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പദങ്ങൾ, അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളെ നിത്യജീവിതത്തിൽ അതിൻ്റെ സന്ദർഭോചിതമായി പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. നമ്മോടൊപ്പം ചേർന്നത് സഹൽ അരിപ്ര. നാം ഇനി ഒരു ഇടവേളയിലേക്ക്.
5: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
6: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
5: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
6: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
5: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
6: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
5: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
6: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
5: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
6: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: Peace Radio, tuned to reality.

0: അടുത്തതായി നാം പ്രവേശിക്കുന്നത് പൂമരത്തണലിൽ.
1: ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നു സുബൈർ സലഫി പട്ടാമ്പി.
0: അന്ത്യപ്രവാചകന്റെ അന്ത്യനിമിഷങ്ങൾ
1: കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. ബഹുമാന്യരായ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, പൂമരത്തണലിൽ എന്ന നമ്മുടെ കൊച്ചുമിടുക്കന്മാർക്ക് വേണ്ടി ഇസ്ലാമികമായ അധ്യാപനങ്ങൾ, മൂല്യങ്ങൾ പകരുവാനും നമ്മുടെ ജീവിതത്തിൽ നമുക്കാവശ്യമായ ചില നിർദ്ദേശങ്ങൾ ലഭിക്കുവാനും ഉതകുന്ന രൂപത്തിലുള്ള ഈ ഒരു പ്രോഗ്രാം ഏതാനും ആഴ്ചകളായി നമ്മൾ കേൾക്കുകയുണ്ടായി. ഇന്ന് കൂട്ടുകാർക്ക് പഠിക്കുവാനും ചിന്തിക്കുവാനും ഉപകരിക്കുന്ന മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസവും പ്രവാചകന്മാർ നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളും നമ്മൾ കേൾക്കുകയുണ്ടായിട്ടുണ്ട്. അവസാനത്തെ പ്രവാചകനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വഫാത്തായ മാസമാണ് റബീഉൽ അവ്വൽ മാസം. പ്രവാചകൻ്റെ മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തിക്കാനുണ്ടതിൽ. ലോകത്തെ മുഴുവൻ മനുഷ്യരെക്കാൾ, സൃഷ്ടികളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പോലും അസുഖം ബാധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന് മരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എല്ലാവരും മരിക്കും എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടെയാണല്ലോ അത്. നമ്മൾ ഖുർആനിൽ നിന്ന് പഠിക്കാറില്ലേ,

كل نفس ذائقة الموت. എല്ലാവരും മരണത്തെ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നത്. 150,000-ൽ വരുന്ന അമ്പിയാക്കന്മാർ ലോകത്ത് ജീവിച്ച് സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഇനി മരിക്കാതെ ബാക്കിയായി നിൽക്കുന്നത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഖിയാമത്ത് നാളിൻ്റെ മുന്നേ ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് 40 വർഷത്തോളം അദ്ദേഹം ജീവിക്കുകയും എന്നിട്ട് അദ്ദേഹവും മരിക്കും എന്നുള്ളതാണ്. അങ്ങനെ അവസാനം ഖിയാമത്ത് നാള് സംഭവിക്കുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പ്രവാചകന്റെ മരണത്തെ ഒരു സാധാരണ മരണമായി നമ്മൾ കാണാൻ കിട്ടില്ല. കാരണം പ്രവാചകന്റെ മരണം ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളമാണ് എന്നാണ് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കന്മാർ ഈ ലോകത്തിന് നൽകിയിട്ടുള്ള വഹീന്റെ സന്ദേശങ്ങൾ പ്രവാചകനോടുകൂടെ അവസാനിക്കുകയായി. പ്രധാനപ്പെട്ട സ്വഹാബത്തായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകട്ടെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകട്ടെ, പ്രവാചകന്റെ മരണത്തിലേറെ വിഷമിച്ചിട്ടുണ്ട്. ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട് പ്രവാചകരൊക്കെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാൻ പോവാറുണ്ടായിരുന്നു. പ്രവാചകന്റെ കാലശേഷം ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അവർ അദ്ദേഹത്തെ പോയി കാണുകയാണ്. ആ സമയത്ത് അദ്ദേഹം ഭയങ്കര വിഷമത്തിലാണ്. ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കൾ ഇത്രമാത്രം ദുഃഖിച്ചിരിക്കാൻ? അപ്പം അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കൊണ്ടല്ല, ഈ ലോകത്തേക്ക് ഇനി ഒരിക്കലും വഹി വരില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ വിഷമിച്ചിരിക്കുന്നത് എന്ന്. കാരണം വഹി പ്രവാചകന്മാർക്കാണല്ലോ വരിക, അവസാനത്തെ പ്രവാചകനും മരണപ്പെട്ടു പോയല്ലോ, അതുകൊണ്ട് വഹിയും നിലച്ചുപോയി എന്നതോർത്തുകൊണ്ടാണ് അദ്ദേഹം കരയുന്നത്. ധാരാളം സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കഴിഞ്ഞിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വരെ അദ്ദേഹത്തിന് പറയുമ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷെ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പൂർത്തിയാക്കാൻ പെട്ട പ്രയാസം അവിടുന്ന് സ്വഹാബിമാർ അനുഭവങ്ങളായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം നമുക്ക് മാതൃകയായി കാണിച്ചു തന്ന ജീവിതമുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങളുടെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നൽകിയ, നമുക്ക് കൈമാറി തന്ന സന്ദേശങ്ങൾ നമുക്കൊരു മാതൃകയാണ്. 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ച അദ്ദേഹം മാതൃകയായി നമുക്ക് എന്തൊക്കെ നന്മകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ മാതൃകയാണ്. അദ്ദേഹം അരുത് ചെയ്യരുത് എന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അക്കൂട്ടത്തിൽ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതിൽ പെട്ടതാണ് മഹാപാപങ്ങൾ. ഇജ്തനിബൂ അസ്സബഅൽ മുബിഖാത്ത്, 7 മഹാപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക, കൈവെടിയുക, വർജിക്കുക. മഹാതെറ്റുകളായി, വലിയ തെറ്റുകളായി എണ്ണി പറഞ്ഞു. അതേപോലെ തന്നെ മഹാപാപങ്ങൾ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷിർക്ക് പോലെയുള്ള മഹാവിപത്തുകൾ കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പാപമായി പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബിദഅ, പുത്തനായിട്ടുള്ള ആചാരങ്ങൾ. പ്രവാചകനും അവിടുത്തെ സ്വഹാബത്തൊന്നും പഠിപ്പിച്ചു തന്നിട്ടോ, ജീവിച്ചു കാണിച്ചതോ തരാത്തതോ, അഭിപ്രായം പറയാത്തതോ, ശരിപ്പെടുത്തുകയോ അല്ലെങ്കിൽ സമ്മതിക്കുകയോ ചെയ്യാത്ത, പിൽക്കാലഘട്ടങ്ങളിൽ മനുഷ്യർ സ്വയം നിർമ്മിച്ചെടുത്തുണ്ടാക്കുന്ന, നല്ലതാണെന്ന തോന്നലോടുകൂടെ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ, അത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് 1000 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൻ്റെ മുകളിൽ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളൊക്കെ കാണാതെ പഠിച്ച വാക്കായിരിക്കും. കുല്ലു ബിദഅത്തിൻ ളലാല വ കുല്ല ളലാലത്തിൻ ഫിന്നാർ, കേട്ടുണ്ടാവും. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ക്ലാസ്സിലും
നമ്മുടെ സ്കൂളിലൊക്കെ. ഇത്തരത്തിൽ ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇസ്ലാം അരുതേ എന്ന് പറഞ്ഞ ജന്മദിനം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ആണ്ട് മരണം സംഭവിച്ചത് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും. മറ്റു മതസ്ഥരുടെ ആചാരങ്ങൾ പറ്റു പലതും തെറ്റായ പലതും ചിന്തിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നബിയെ അനുസരിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രവാചകൻ ചെയ്യരുതേ എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ്റെ പോലും ജന്മദിനം ആഘോഷിച്ച ഒരു ചരിത്രം ഇസ്ലാമിലില്ല. നാല് ഖലീഫമാർ അവരുടേതാവട്ടെ പ്രവാചകൻ്റെതാവട്ടെ ആഘോഷിച്ചിട്ടില്ല. അഷ്റത്തുൽ മുബഷിരീൻ എന്ന് വിളിക്കുന്ന 10 സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാർ അവരുടേതും പ്രവാചകൻ്റെതും അവരാഘോഷിച്ചിട്ടില്ല. 4 പ്രസിദ്ധരായ മദ്ഹബിൻ്റെ ഇമാമിയങ്ങളുണ്ട്, ഇല്ല, അവരും അതിന് കൂട്ടുനിന്നിട്ടില്ല. 6 പ്രസിദ്ധരായ ഹദീസ് പണ്ഡിതന്മാരുണ്ട്, സുഹാഹു സിത്ത എന്ന് വിളിക്കും, ഇമാം ബുഖാരിയെ പോലെ മുസ്ലിമിനെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ. ഇങ്ങനെയുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകളൊന്നും ചെയ്ത് കാണിച്ച് തന്നിട്ടില്ലാത്ത ഓരോ പുത്തൻ ആചാരങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് തെറ്റാണ്. കുല്ലു ബിദഅത്തിൻ ളലാല വ കുല്ല ളലാലത്തിൻ ഫിന്നാർ, അത് നരകത്തിലേക്ക് എത്തിക്കുന്ന പാപങ്ങളാണ്. നമ്മളിപ്പോൾ ഈ നമസ്കരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സദഖ ചെയ്യുന്നതും എല്ലാ പുണ്യകർമ്മം ചെയ്യുന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ആളുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് ഞങ്ങളിതുകൊണ്ട് സ്വർഗത്തിലെത്തുമെന്നാണ്. നമ്മൾ ഹല്ലത്താക്ക് ഹദീസുൽ ഖാഷിയ എന്നുള്ള സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ സാധിക്കുമല്ലോ, അവിടുന്ന് എന്താ പറഞ്ഞത്? ആമിലത്തുൻ നാസിബ, അധ്വാനിച്ചും ക്ഷീണിച്ചവരുമായിട്ടവർ വരും. തസ്ലാനാറൻ ഹാമിയ, വെന്തരിയുന്ന നരകത്തിലേക്ക് അവരെ ഇട്ട് ശിക്ഷിക്കും. എന്തുകൊണ്ടാണ്? അവർ ഒന്നും ചെയ്യാതെ വന്നവരല്ല. ഞങ്ങൾ ചെയ്യണത് നല്ലതാണ് ശരിയാണെന്ന് വിചാരിച്ച് ദീനിലില്ലാത്ത നബി കൽപ്പിക്കാത്ത പ്രവാചകന്റെ നിർദ്ദേശമില്ലാത്ത ആചാരങ്ങളും ആഘോഷങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു പാഠമാണ് ഈ ഒരു ആയത്ത് പഠിപ്പിക്കുന്നത്. ഇനി പല ആളുകളും ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴും എന്തൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരാളുടെയും സ്വന്തം മക്കളുടെ പോലും ഒരു ബർത്ത്ഡേ ആഘോഷം എന്ന പരിപാടി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കളുടേതാവട്ടെ, വീട്ടിലെ ഒരാളുടെയും ബർത്ത്ഡേ ആഘോഷം നമ്മൾ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? അത് അങ്ങനെ ഒരു മാതൃക ഇസ്ലാമിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പ്രവാചകന്മാരുടേത് പോലും ഇല്ല എങ്കിൽ പിന്നെ സാധാരണക്കാരായ നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒന്ന്? ഇല്ല. ഇതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം വേണം, അത് സാധാരണക്കാരനല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വഴിനീള റോഡുകൾ ബ്ലോക്കാക്കുകയാണ്. പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് ഒരു വഴി ബ്ലോക്ക് ചെയ്യാൻ പറ്റുക? ഇമാത്വത്തുല്ലദാനിത്വരീഖ്, ഈമാനുള്ള ആളുകളുടെ അടയാളമാണ് വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ പ്രയാസങ്ങൾ നീക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് സ്വഹാബത്തിനോട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പറയുകയാണ്, നിങ്ങൾ വഴിയിലിരിക്കുന്നതൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ സ്വഹാബത്ത് പറയുകയാണ്, നബി വഴിയിൽ ഞങ്ങൾക്ക് ഇരിക്കാതിരിക്കാൻ പറ്റും, ആളുകളെ കാണേണ്ടി വരും, പല സ്ഥലങ്ങളിലും പോവേണ്ടി വരുമൊക്കെ ചെയ്യുമല്ലോ. ആ അങ്ങനെ ഉണ്ട് എങ്കിൽ, വഴിയിലിരിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പറയുന്ന മര്യാദകൾ ശ്രദ്ധിക്കണം. അതെന്താ? കണ്ണുകൾ താഴ്ത്തണം, സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടക്കണം, വഴിയിലുള്ള ഉപദ്രവങ്ങൾ നിങ്ങൾ നീക്കണം, നന്മകൾ കൽപ്പിക്കണം,
വഴിയിൽ നിന്ന് വല്ല തിന്മകളും കാണുമ്പോൾ തടയണം, ഇതൊക്കെ വഴിയോട് ചെയ്യേണ്ടുന്ന മര്യാദയാണ്. അപ്പോൾ വഴികളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരാഘോഷം ഇസ്ലാം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിന്നുകൊണ്ട് കുടിക്കുക, നടന്നുകൊണ്ട് കുടിക്കുക, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ റോട്ടിലിങ്ങനെ കൂടിക്കലർന്ന് ആഘോഷത്തിൻ്റെ തിമിർപ്പിലിങ്ങനെ പരസ്യമാകുന്ന സ്ത്രീകളൊക്കെ രംഗത്തിറങ്ങി വന്ന് ആ നിലക്കുള്ള ഒരു പ്രവർത്തന രീതികൾ, അങ്ങനെയൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? അതുമാത്രവുമല്ല, പ്രവാചകനെ ഞങ്ങൾ നന്നായി പ്രശംസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പാടുന്ന പാട്ടുകളും അനൗൺസ്മെൻ്റ് നടത്തുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ആർക്കും എന്താ പറയുന്നത് എന്നുള്ള അർത്ഥമോ ആശയമോ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താ

നേദീർ, പാപങ്ങൾ പൊറുക്കുന്ന നബിയെ, കുറ്റങ്ങളൊക്കെ മറച്ചുവെക്കുന്ന പ്രവാചകരെ തുടങ്ങി, നബിയാണ് പാപങ്ങൾ പൊറുക്കുന്നത് തുടങ്ങിയ വാക്കുകളും വരികളും ഒക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന നബിയെ എന്ന് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നബിയെ, താങ്കളോട് ഞങ്ങൾ പാപം പൊറുക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് പറയുന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രിസ്ത്യാനികൾ അങ്ങോട്ട് പുകഴ്ത്തി പുകഴ്ത്തി പ്രശംസിച്ചിട്ട് ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവമാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ അങ്ങനെ ഇല്ലാത്തത് പാടി പറഞ്ഞ് പ്രശംസിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്.

0: മദ്രസയിലെന്താ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തത്, നമ്മളെന്താണ് ഇതെന്നൊക്കെ മാറി നിൽക്കുന്നത് എന്നറിയാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൻ്റെ ആദ്യമായി പ്രവേശിക്കുന്ന നേതാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും ഒരു പാനീയം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഹൗദുൽ കൗസർ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. കൗസർ എന്നൊരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിൽ ഉണ്ടല്ലോ, ഏറ്റവും ചെറിയ സൂറത്ത്. ഓരോ നബിമാരും അവരവരുടെ ആളുകൾക്ക് അങ്ങനെ ഒരു ഹൗദിൽ നിന്ന് പാനീയങ്ങൾ കൊടുക്കും. പ്രവാചകൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർക്ക് നബിതങ്ങൾ കൊടുക്കുന്ന പാനീയമാണ് ഹൗദുൽ കൗസർ. അതിനെപ്പറ്റി പറയുന്ന ഹദീസിൽ പാലിനേക്കാൾ വെളുത്ത നിറമാണതിന്, തേനിനേക്കാൾ മധുരമാണതിന്, കസ്തൂരിയേക്കാൾ സുഗന്ധമാണതിന്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ആസ്വാദ്യകരമായിരിക്കും. അതിൽ നിന്ന് ഒരിക്കൽ ഒരാൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അയാൾക്ക് ദാഹമെന്ന ഒന്നുണ്ടാകില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ ഹൗദുൽ കൗസർ കുടിക്കാൻ ഒരിക്കലും അനുവദിക്കാത്ത ഒരു വിഭാഗമുണ്ട്. പ്രവാചകൻ്റെ കാലശേഷം, നബിൻ്റെ മരണശേഷം, മതത്തിലില്ലാത്ത, ഇസ്ലാമിലില്ലാത്ത പുതിയ പുതിയ ആചാരങ്ങളും ആഘോഷങ്ങളും രീതികളും പ്രവർത്തനങ്ങളും കൊണ്ട് ചെയ്യുന്ന മതപരമായിട്ടുള്ള പുതിയതായ അനാചാരങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരവിടെ നിന്നും ആട്ടി അകറ്റപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറി നിന്നാൽ മാത്രം പോരാ. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റുൻ മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരാൾക്കൊരു നന്മ പറഞ്ഞുകൊടുത്താൽ അത് ചെയ്ത ആൾക്കുള്ള പ്രതിഫലം പോലെ തന്നെ അറിയിച്ചു കൊടുത്ത ആളുകൾക്കും അതിൻ്റെ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ സംശയങ്ങൾ തീർത്തു കൊടുക്കുക, നമ്മുടെ കൂട്ടുകാരെ നന്മയിലേക്ക് ക്ഷണിക്കുക, തെറ്റുകൾ അല്ലെങ്കിൽ അറിവില്ലായ്മകൾ, അബദ്ധങ്ങൾ അവരെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ നല്ല സുഹൃത്തുക്കളോടൊപ്പം നല്ല ജീവിതം നയിക്കുവാനും ഇസ്ലാമികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് കുട്ടികളുടെ ഒരു പ്രോഗ്രാമായിരുന്നു പൂമരത്താണലിൽ. നമ്മോടൊപ്പം ചേർന്നത് സുബൈർ സലഫി പട്ടാമ്പിയാണ്. അന്ത്യപ്രവാചകന്റെ അന്ത്യനിമിഷങ്ങൾ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്താണൽ നാം കേട്ടത്. ഇനി നാം പ്രവേശിക്കുന്നു
2: നുറുങ്ങുകൾ. മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയത്.
3: നന്മയുടെ ഉറവ് വറ്റാതെ സൂക്ഷിക്കുക. മാനവ സമൂഹം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ കൈവരിച്ച് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണിന്ന്. എന്നാൽ അതോടൊപ്പം അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും അക്രമങ്ങളുടെയും വിളനിലമായി ലോകം മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രശ്നകലുഷിതമല്ലാത്ത രാജ്യമേത്, സമൂഹമേത്, പ്രസ്ഥാനമേത്, അറിവിൻ്റെ കനികൾ പറിച്ചെടുക്കാനുള്ള കലാലയങ്ങൾ കലാപമുക്തമാണോ? പ്രശ്നരഹിതമായ കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും അപൂർവമായിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്ന്? അത്യന്തം ഹീനമായ കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ? അറബ് രാഷ്ട്രങ്ങളിലും ചൈനയിലും മറ്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വധശിക്ഷയെ രൂക്ഷമായി വിമർശിച്ചിരുന്നവർ പോലും ഇന്ത്യയിൽ വധശിക്ഷ നടപ്പിലാക്കുവാൻ മുറവിളി കൂട്ടുന്ന അവസ്ഥ സംജാതമായതിൻ്റെ രഹസ്യം അജ്ഞാതമല്ല. തിന്മയുടെ സുനാമി തിരകൾ ആർത്തലയ്ക്കുമ്പോൾ നന്മയെ സ്നേഹിക്കുന്നവർ വേദനിക്കുക സ്വാഭാവികം. നന്മയെയും തിന്മയെയും കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളും തർക്കങ്ങളുമെല്ലാം മനുഷ്യലോകത്തിൽ മാത്രമാണുള്ളത്. ഇതര ജന്തുലോകത്തിൽ നന്മ തിന്മകളില്ല, ധർമാധർമ്മ വേർതിരിവില്ല. നന്മകൾ കൈക്കൊള്ളുവാനും തിന്മകൾ വെടിയുവാനും മനുഷ്യൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവൻ വെറുമൊരു ജന്തുവാണെന്നർത്ഥം. നന്മ തിന്മകളെക്കുറിച്ച് പറയുമ്പോൾ മതങ്ങളെ ഒഴിച്ചു നിർത്തുവാൻ ഒരിക്കലും കഴിയില്ല. നന്മകൾ വളരണം, തിന്മകൾ ക്ഷയിക്കണം. തത്വത്തിൽ ഇതെല്ലാ മതങ്ങളും പറയുന്ന കാര്യമാണ്. ഇസ്ലാം മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യമായി പഠിപ്പിക്കുന്നത് സ്വർഗപ്രവേശനമാണ്. സ്വർഗാവകാശിയായി മാറുവാനും ശാശ്വത നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുവാനുമായി നന്മകൾ ചെയ്യുവാൻ ഇസ്ലാം അനുശാസിക്കുന്നതിനാൽ ഒരു മുസ്ലിം നന്മകൾ ചെയ്യുന്നവനും

0: തിന്മകൾ വെടിയുന്നവനുമായിരിക്കും. അഥവാ അങ്ങനെയായിരിക്കണം. നന്മയെന്ത് തിന്മയെന്ത് എന്ന് സ്വയം തീരുമാനിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമേയല്ല. ഒരുവന്റെ നന്മ മറ്റൊരാൾക്ക് തിന്മയും തിന്മ മറ്റൊരാൾക്ക് നന്മയുമായിരിക്കാൻ സാധ്യതയുണ്ടാകുമെന്നതിൽ തർക്കമില്ല. മനുഷ്യന്റെ സ്രഷ്ടാവിനെ അറിയൂ. മനുഷ്യന് ഗുണമുള്ളതും ദോഷമുള്ളതുമായ കാര്യങ്ങളെപ്പറ്റി. അതുകൊണ്ട് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അദ്ദേഹത്തിന് അവതരിപ്പിച്ചു കൊടുത്ത അന്തിമ വേദമായ ഖുർആനിലൂടെ സകല നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും അറിയിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം മനുഷ്യൻ മനുഷ്യനായിത്തീരുവാനുള്ള സകല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്തിമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു മാനവരാശിയെ നന്മ തിന്മകളെക്കുറിച്ച് പഠിപ്പിച്ചു. മനുഷ്യരെ ചൊവ്വായ പാതയിലേക്ക് നയിക്കുവാൻ അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആൻ അവൻ അവതരിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴികാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ 17:9
1: മാഷാല്ല. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമായിരുന്നു. ടി ചാണ്ടിയുടെ രചനയ്ക്ക് ഉത്തരം കിട്ടാത്ത പ്രശ്നത്തിനുത്തരം എന്ന വിഷയത്തിൽ മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നാം ഇതുവരെ കേട്ടത്.
2: ശ്രോതാക്കളെ, ഇനി നാം പ്രവേശിക്കുന്നത് അസ്മാഉൽ ഹുസ്ന.
1: അതെ, അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് നമ്മോടൊപ്പം ഷമീർ മദീനിയാണ് ചേരുന്നത്. അർ റഫീഖ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നാം കേൾക്കാൻ പോകുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളോട് ഏറെ കനിവും സൗമ്യതയുമുള്ള പടച്ച റബ്ബിനെ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? അവൻ്റെ കനിവും കരുതലും സ്നേഹവും കാരുണ്യവും ഒക്കെ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ലോകത്ത് അല്പനേരം പോലും കഴിയാൻ സാധിക്കുമായിരുന്നില്ല. ഏറെ കനിവും സൗമ്യതയുമുള്ള, ആർദ്രതയുള്ള, കാരുണ്യവാനായ പടച്ചറബിനെ പരിചയപ്പെടുത്തുന്ന ഒരു നാമമാണ് അർ റഫീഖ് എന്ന വിശുദ്ധ നാമത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് ആ നാമവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ഖ്. അല്ലാഹു റഫീഖാണ്, ഐ കസീറു റിഫ്ഖ്, ധാരാളമായി കനിവുള്ള സൗമ്യതയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ മറ്റൊരു വിശദീകരണം, ലൈസ ബി അജൂൽ, അവൻ ധൃതി കൂട്ടുന്നവനല്ല, അവദാനതയുള്ളവനാണ്. അപ്രകാരം തന്നെ അൽ മുറാഫിഖ്, റഫീഖ് എന്നതിന് കൂടെയുള്ളവൻ, എപ്പോഴും നമ്മുടെ കൂടെ നിലകൊള്ളുന്നവൻ, സദാസമയവും നമ്മെ നിരീക്ഷിച്ച് നമ്മുടെ ചലനങ്ങൾ വീക്ഷിച്ച് നമ്മെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ആ നാമത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു റഫീഖാണ് എന്ന് പറയുമ്പോൾ അവൻ ആർദ്രത ഇഷ്ടപ്പെടുന്ന, കനിവും സൗമ്യതയും ഉള്ളവനാണ്, അവദാനത ഉള്ളവനാണ്, ധൃതി കൂട്ടാത്തവനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൻ്റെ തുടർച്ചയായി പറഞ്ഞു, വയുഅത്തി അലൽ റിഫ്ഖി മാ ലാ യുഅത്തി അലൽ ഉൻഫ്. പരുഷതക്ക് അല്ലാഹു നൽകിയിട്ടില്ലാത്ത, നിശ്ചയിച്ചിട്ടില്ലാത്ത പല സദ്ഗുണങ്ങളും ആർദ്രതക്കും സൗമ്യതക്കും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. വമാ ലാ യുഅത്തി അല സിവാഹു, മറ്റൊന്നിനും അല്ലാഹു നൽകിയിട്ടില്ലാത്ത, നിശ്ചയിച്ചിട്ടില്ലാത്ത പല സദ്ഗുണങ്ങളും കനിവിനും ആർദ്രതക്കുമുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞു തരുന്നതുപോലെ വളരെ സൗമ്യശീലനും കാരുണ്യവാനുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാ നബിൽ മുഅ്മിനീന റഊഫൻ റഹീമ, കനിവും കരുണയുമുള്ള ആളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ അവസാന ഭാഗത്ത് പ്രവാചകനെ സംബന്ധിച്ച് പ്രശംസിച്ചു പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു സ്വഭാവ വിശേഷത കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശത്രുക്കളെപ്പോലും കീഴ്പ്പെടുത്തുവാൻ പല സന്ദർഭങ്ങളിലുമായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, വല തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, അതുകൊണ്ട് ഏറ്റവും നല്ലതേതാണോ അതുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുക. നിങ്ങളോട് മോശമായ രീതിയിൽ വാക്കും പ്രവൃത്തികളുമൊക്കെ പ്രയോഗിക്കുന്ന ആളുകളോട് അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തിയോടെ ഊക്കോടെ പ്രതികരിക്കാൻ നിങ്ങൾ നിന്നാൽ കിട്ടാത്ത പല നേട്ടങ്ങളും സദ്ഗുണങ്ങളും വിട്ടുവീഴ്ചയും കനിവും നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ്. സൂറത്ത് ഫുസ്സിലത്തിലെ ആ പരാമർശങ്ങൾക്കിടയിൽ അള്ളാഹു പറഞ്ഞത്, അത്തരം സന്ദർഭങ്ങളിൽ തിന്മയെ നിങ്ങൾ തിന്മ കൊണ്ട് നേരിടാതെ വൈകാരികമായി പ്രതികരിക്കാതെ വിവേകത്തോടുകൂടി സൗമ്യതയോടുകൂടി ആർദ്രതയോടും കനിവോടും കൂടി നിങ്ങൾ പ്രതികരിച്ചാൽ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം, നിങ്ങൾക്കും ഏതൊരാൾക്കും ഇടയിൽ ശത്രുതയും അകൽച്ചയും വിദ്വേഷവുമൊക്കെ ഉണ്ടായോ ആ മനുഷ്യൻ നിങ്ങളുടെ ഉറ്റ മിത്രമായി മാറും എന്നതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം. പക്ഷേ വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹള്ളിൻ അദീം, എന്നാൽ അതെല്ലാവർക്കും കിട്ടുന്ന സൗഭാഗ്യമല്ല. തിന്മയുടെ വക്താക്കളോട് അതേ രീതിയിൽ തിന്മ പ്രവർത്തിക്കാൻ ഒരുപക്ഷെ കുറേ ആളുകൾക്ക് സാധിക്കും. അതിനേക്കാൾ അതിർ കവിഞ്ഞു പോകാതെ അതേ രീതിയിൽ 1:9 എന്ന രീതിയിൽ, 1:1 എന്ന രീതിയിൽ ഒരു മാന്യമായ രീതി, അല്ലെങ്കിൽ ഒന്നും വേണ്ടാതെ വിട്ടുവീഴ്ച ചെയ്യാൻ, അത് കുറച്ചുകൂടി മനക്കരുത്തും ഹൃദയവിശാലതയുമുള്ള ആളുകൾക്ക് സാധിച്ചേക്കും. ഇവിടെ അതിനും അപ്പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. ഇങ്ങോട്ട് ശത്രുതയും വിദ്വേഷവും അരുതായ്മകളും അന്യായങ്ങളും അക്രമങ്ങളും ചെയ്ത ആളുകളോട് ഒന്നും ചെയ്യാതെ വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി വിടുക എന്നതിനപ്പുറം അവർക്ക് നന്മ തിരിച്ചു നൽകുക, അവരോട് സൗമ്യമായി പെരുമാറുവാൻ കഴിയുക എന്നത് വലിയ ഒരു സ്വഭാവമാണ്, വലിയൊരു ഗുണമാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക, അള്ളാഹുവിൻ്റെ അപാരമായ പ്രത്യേകമായ കാരുണ്യം കൊണ്ടാണ് പ്രവാചകരെ താങ്കൾക്ക് അവരോട് സൗമ്യമായി പെരുമാറുവാൻ സാധിച്ചത്. താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റുപാടിൽ നിന്നും അവരോടി അകലുമായിരുന്നു എന്ന് ഖുർആൻ സൂറത്ത് അൻആമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസികളായ നമ്മൾ റിഫ്ഖ് എന്ന സ്വഭാവം ആർജിച്ചെടുക്കണം. ആ ഒരു സ്വഭാവത്തിന് മറ്റൊന്നിനും നൽകാത്ത പല സവിശേഷതകളും സദ്ഗുണങ്ങളും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ് സ്വഹീഹ് മുസ്ലിമിലൂടെ ഉദ്ധരിക്കപ്പെട്ട ആ പ്രവാചക വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അങ്ങനെ റഫീഖായ റിഫ്ഖുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചറിയുമ്പോൾ ഹുവൽ മുയസ്സിറു ലി അസ്ബാബിൽ ഖൈരി കുല്ലിഹ, നന്മയുടെ എന്തെല്ലാം വഴികളുണ്ടോ നിമിത്തങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് സൗകര്യപ്പെടുത്തി തരുന്നവൻ അള്ളാഹുവാണ്. നമ്മളോടുള്ള കനിവിൻ്റെയും ആർദ്രതയുടെയും ഭാഗമായി അവൻ്റെ അവദാനത എന്ന വിശേഷണത്തിൻ്റെ താൽപ്പര്യമായി എല്ലാം ലൈസ ബി അജൂൽ, അവൻ ധൃതി കൂട്ടി എടുത്തു ചാടി ഒന്നും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മളോട് സ്നേഹവും കനിവും സൗമ്യതയും ഒക്കെയുള്ള ഒരു പടച്ചറബിനെ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാത്ത സംഘർഷത്തിലും സങ്കടത്തിലും വേദനയിലും അസ്വസ്ഥതയിലും എല്ലാം അകപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പതറിപ്പോകാതെ മനസ്സിന് ഒരു ആശ്വാസവും സന്തോഷവും ഒരു കുളിർമയുമാണ് ആ പടച്ചറബിലേക്കൊന്ന് തിരിയാൻ, അവനോട് നമ്മുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയുക എന്നത്. ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ പലതുമായി നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആശ്വാസമാണ് സത്യത്തിൽ ഈ നാമത്തിൻ്റെ ഉടമയായ റഫീഖായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ്. ഫല യജിദുൽ മൽജഅ ഇല്ലാ ഫീ ദുആ ഇല്ലാഹി അസ്സ വജൽ. പടച്ച റബ്ബിനോട് അവനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ അവനോട് ദുആ ചെയ്യുന്നതിലായിരിക്കും ഒരു വിശ്വാസി കണ്ടെത്തുന്ന അഭയവും ആശ്രയവും. ആ അള്ളാഹുവിൻ്റെ നാമമാണ് അർ റഫീഖ്, കനിവുള്ളവൻ, സൗമ്യതയുള്ളവൻ. ആ പടച്ചറബിനോട് അവൻ പറയും, യാ റഫീഖ്, അള്ളാഹുവേ, റിഫ്ഖുള്ള അള്ളാഹുവേ, യസ്സിർ ഉമൂറന, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ എളുപ്പമാക്കി തരണമേ. അതേപോലെ വയഖളി ഹാജതന വയുഫരിജ് ഹമ്മന വയുസീല ഖുർബന, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കി, ഞങ്ങളുടെ മനോവ്യഥകളും വേദനകളും നീക്കി, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ച് കാര്യങ്ങൾ എളുപ്പമാക്കി തരണമേ എന്ന് പറയാൻ ആ റബ്ബിനെ അറിയുന്ന ഒരു വിശ്വാസിക്ക് സാധിക്കും. അവൻ്റെ വിധികളാണ് ഈ ലോകത്ത് നാം അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും, സുഖമായിരുന്നാലും സങ്കടമായിരുന്നാലും സന്തോഷമായിരുന്നാലും രോഗമായിരുന്നാലും ആരോഗ്യമായിരുന്നാലും സമ്പന്നതയായിരുന്നാലും ദാരിദ്ര്യമായിരുന്നാലും എല്ലാം പടച്ചറബിൻ്റെ അറിവോടും തീരുമാനത്തോടും നിശ്ചയത്തോടും കൂടി നടക്കുന്നതാണ് എന്നറിയുമ്പോൾ ആ കാരുണ്യവാനും കനിവുള്ള നാഥനുമായ പടച്ചറബ് എന്നെ ഉപദ്രവിക്കാനല്ല, ഇങ്ങനെയെല്ലാം വിധിച്ചതും നിശ്ചയിച്ചതും നമുക്ക് കാണാൻ കഴിയുന്നതിനും അപ്പുറത്ത് അവൻ്റെ കനിവിൻ്റെ പലതും അള്ളാഹു അവിടെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാകും എന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഖളാഇൻ്റെയും ഖദറിൻ്റെയും ഭാഗമായി വരുന്ന പ്രയാസങ്ങൾ, അയാൾക്ക് സഹിക്കാൻ കഴിയാത്ത അനിഷ്ടകരമായ പല സംഭവങ്ങളും സഹിക്കുവാനും ക്ഷമിക്കുവാനും മനസ്സിനെ പാകപ്പെടുത്തുവാനും അതുവഴി സമാധാനത്തിലേക്ക് ഓടിയടുക്കുവാനും സാധിക്കും. ആ പടച്ചറബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒരിക്കലും എന്നെ ബുദ്ധിമുട്ടിക്കുവാനല്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം അവനൊരിക്കലും ധൃതി കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി പ്രയാസപ്പെടുത്തുന്നവനല്ല, മറിച്ച് കനിവും സൗമ്യതയും ആർദ്രതയുമുള്ള അവദാനതയുടെ ഉടമയാണ് അള്ളാഹു എന്നറിയുമ്പോൾ അവൻ്റെ നിയമങ്ങൾ ഒരിക്കലും നമ്മെ ക്ലേശപ്പെടുത്തുവാനും കഷ്ടപ്പെടുത്തുവാനുമല്ല ഇത് തിരിച്ചറിയും. ഇബാദത്തുകളുടെ കാര്യങ്ങളിൽ പോലും പല ഇളവുകളും അള്ളാഹു നൽകിയിട്ടുണ്ട്. യാത്രക്കാരായ ആളുകൾക്ക് നമസ്കാരത്തിൽ അവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായി നമസ്കരിക്കാൻ അള്ളാഹു അനുവാദം നൽകി. ളുഹർ, അസർ, ഇഷ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2 റക്അത്ത് നമസ്കരിച്ചാൽ മതി. ഓരോ നമസ്കാരവും അതാതിൻ്റെ സമയങ്ങളിൽ നിർവഹിക്കുവാൻ അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജംആക്കാം. ളുഹറും അസറും മഗ്‌രിബും ഇഷാവും തമ്മിൽ ളുഹറും അസറും ഒന്നുകിൽ ളുഹറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അസറിൻ്റെ സമയത്ത് ഈ 2 വഖ്ത് നമസ്കാരവും ഏതെങ്കിലും ഒരു സമയത്ത് നിർവഹിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. മഗ്‌രിബും ഇഷാവും അങ്ങനെ തന്നെ, ഒന്നുകിൽ മഗ്‌രിബിൻ്റെ സമയത്തേക്ക് ഇഷായനെ മുന്തിക്കാം അല്ലെങ്കിൽ മഗ്‌രിബിനെ ഇഷായൻ്റെ സമയത്തേക്ക് പിന്തിപ്പിക്കാം. ഇങ്ങനെ അള്ളാഹു പല ഇളവുകൾ നൽകി യാത്രക്കാരായ ആളുകൾക്ക് നോമ്പെടുക്കാൻ ഫറളായ നോമ്പിൽ തന്നെ പ്രയാസകരമാണ് എങ്കിൽ, നോമ്പെടുക്കൽ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ഒഴിവാക്കാം. രോഗികളാണെങ്കിൽ അവർക്കും നമസ്കാരത്തിൻ്റെ വിഷയത്തിലും നോമ്പിൻ്റെ വിഷയത്തിലുമൊക്കെ പലതരത്തിലുള്ള ഇളവുകളുണ്ട്. ഇങ്ങനെയെല്ലാം ഇളവുകൾ നൽകിയത് അള്ളാഹു കർശനമായി നിയമങ്ങൾ പറഞ്ഞ് നമ്മെ പ്രയാസപ്പെടുത്താതിരിക്കാൻ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസറ വലാ യുരീദു ബിക്കുമുൽ ഉസർ, അള്ളാഹു നിങ്ങൾക്ക് ആയാസമാണ്, എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ ഞെരുക്കുവാൻ പ്രയാസപ്പെടുത്തുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ ഉണർത്തുകയാണ്. ഈ കനിവും സൗമ്യതയുമൊക്കെ വിശേഷണമായി സ്വീകരിച്ച പടച്ചറബ് അവൻ്റെ കാരുണ്യത്തെയും സൗമ്യതയെയും സംബന്ധിച്ചെല്ലാം പറഞ്ഞു തരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വഭാവത്തിലും കനിവും ആർദ്രതയും അവദാനതയുമൊക്കെ ആവശ്യപ്പെടുകയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. അതൊരു വിശ്വാസിയുടെ ക്വാളിറ്റിയായി, സ്വഭാവമായി മാറണം. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ജൂതന്മാരോട് ദേഷ്യപ്പെട്ട് പ്രതികരിച്ചപ്പോൾ അവർ പറഞ്ഞ അവരുടെ കുനിഷ്ടും കുബുദ്ധിയുമൊക്കെ കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞ പലതിനെയും എതിർത്തുകൊണ്ട് അതിൽ മനസ്സ് നൊന്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ദേഷ്യപ്പെട്ട് പരുഷമായി ചില വാക്കുകൾ പറഞ്ഞു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ ആയിഷ, അല്ലയോ ആയിഷ, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്, അല്ലാഹു സൗമ്യതയുള്ളവനാണ്, അവൻ കനിവ് കാണിക്കുന്നവനാണ്. ആ അല്ലാഹു യുഹിബ്ബുർ റിഫ്ഖ്, കനിവിനെ, ആർദ്രതയെ, സൗമ്യതയെ ഇഷ്ടപ്പെടുന്നു. വയുഅത്തി അലൽ റിഫ്ഖി മാ ലാ യുഅത്തി അലൽ ഉൻഫ്, ഈ പരുഷതക്കും കാർക്കശ്യത്തിനും നൽകാത്ത ചില സവിശേഷതകൾ, സദ്ഗുണങ്ങൾ കനിവിനും ആർദ്രതക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സൗമ്യതയോടുകൂടി പെരുമാറാൻ, എതിരാളികളോട് പോലും അങ്ങനെ ആർദ്രതയോടുകൂടി പെരുമാറാൻ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ വിശ്വാസികളായ ആദർശ ബന്ധുക്കളോട് എത്രമാത്രം കരുതലോടും ആർദ്രതയോടും കൂടിയാണ് നമ്മൾ പെരുമാറേണ്ടത്. ഫിറഔനിൻ്റെ അടുക്കലേക്ക് പോലും ദഅവത്തുമായി, പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു ചെന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും അല്ലാഹു പറഞ്ഞത് വഖൂല ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, നിങ്ങൾ രണ്ടുപേരും അയാളോട് സൗമ്യമായി പെരുമാറണം, മാന്യമായ കനിവ് നിറഞ്ഞ സൗമ്യ ഭാഷണത്തിൽ നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷേ അയാൾ നന്നായേക്കാം, അല്ലാഹുവിന് ഭയപ്പെട്ട് സത്യം ഉൾക്കൊണ്ടേക്കാം എന്ന് പറയുമ്പോൾ ഏകാധിപതിയും സ്വേച്ഛാധിപതിയും അക്രമിയും ദുർമാർഗീയുമായ ഫിർഔൻ അയാളുടെ അന്ത്യമെന്തായിരിക്കും എന്ന് കാലേക്കൂട്ടി അറിയുന്ന പടച്ചറബ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും അങ്ങനെ പറയുന്നതിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം, ഒരു മുൻവിധിയില്ലാതെ സൗമ്യതയും കനിവും വിശ്വാസികളെന്നുള്ള നിലയിൽ നമ്മുടെ മുഖമുദ്രയായി, സ്വഭാവമായി സ്വീകരിക്കണമെന്നാണ് ഭാര്യയോടും മക്കളോടും കുടുംബത്തിലെ അംഗങ്ങളോടും അയൽവക്കക്കാരോടും എല്ലാവരോടും സൗമ്യതയും ആർദ്രതയും കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. റഫീഖായ അള്ളാഹു റിഫ്ഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന. നമ്മോടൊപ്പം ചേർന്നത് ഷമീർ മദീനി. അർ റഫീഖ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ്സാണ് നാം കേട്ടത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കുട്ടികളുടെ ഒരു പ്രോഗ്രാം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. കുട്ടികളുടെ ഇഷ്ടത്തോടനായ അബ്ദുസ്സലാം വീട്ടിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു.
2: അജ്മലും കുഞ്ഞുപെങ്ങളും, എപ്പിസോഡ് 4.
4: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 4. അജ്മലിൻ്റെ കച്ചവടം. ഇക്കാക്ക, സെൽവയുടെ വിളി കേട്ട് അജ്മൽ കണ്ണു തുറന്നു. എത്രയായി നേരം? അസർബാങ്കു കൊടുത്തിട്ട് കുറേ നേരായി. അപ്പോഴേക്കും ഉമ്മ കട്ടൻ ചായയുമായി അവൻ്റെ അടുത്തേക്ക് വന്നു. നന്നായി ഉറങ്ങിയല്ലോ, നാ ചായ കുടിച്ച് വേഗം നിസ്കരിക്ക്. ചായ കുടിച്ച് വധു ചെയ്തു വന്നപ്പോൾ നല്ല ഉന്മേഷം തോന്നി. പുറത്ത് അയൽപ്പക്കത്ത് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന ഒച്ച. നമസ്കാരം കഴിഞ്ഞ് അല്പം കളിക്കാമെന്ന് വിചാരിച്ചു. കളിയുടെ ചിന്തയിൽ നിന്ന് മനസ്സിന് സാവധാനം തിരിച്ചുകൊണ്ടുവന്നു. അങ്ങനെയേ നമസ്കരിക്കാവൂ എന്ന് ഉപ്പ ഒരിക്കൽ ഉപദേശിച്ചത് അവനോർമ്മ വന്നു. നമസ്കരിക്കുമ്പോൾ അള്ളാഹുവെക്കുറിച്ചുള്ള വിചാരം മാത്രമായിരിക്കണം മനസ്സിൽ. മനസ്സ് പാകപ്പെടുത്തി അജ്മൽ നമസ്കരിച്ചു. ഞാൻ ലേശം കളിക്കട്ടെ ഉമ്മ. ഉമ്മ സമ്മതം കൊടുത്തു. മോൻ കളിച്ചോളൂ, എല്ലാ കാര്യവും ഉമ്മയുടെ സമ്മതത്തോടെ ചെയ്യൂ എന്ന് ഉപ്പ മരിച്ചതോടെ അവൻ തീരുമാനിച്ചതാണ്. അജ്മൽ സലാം പറഞ്ഞുകൊണ്ട് കളിക്കാൻ പോയി. കളിസ്ഥലത്തെത്തിയപ്പോഴേക്കും ടീമിൽ ആള് തികഞ്ഞിരിക്കുന്നു. ഏഴും ഏഴുമായി രണ്ടു ഭാഗത്തും കൂട്ടുകാർ അണിനിരന്നിട്ടുണ്ട്. കളി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അജ്മലിന് രാത്രി ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയുദിച്ചത്. ഞാൻ ഉച്ചക്ക് നന്നായി ഊണ് കഴിച്ചുവെങ്കിലും ഇപ്പോൾ വിശന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കഞ്ഞി മാത്രം കഴിച്ച സെൽവക്കും ഉമ്മക്കും എത്രയധികം വിശക്കുന്നുണ്ടാകും. അവൻ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു.
5: എന്തേ അജു വേഗം മടങ്ങിയത്? കളിച്ചില്ലേ?
4: ഇല്ലുമ്മ, ഞാൻ രാത്രിക്കത്തെ ഭക്ഷണത്തിന്റെ കാര്യം ഓർത്തു വന്നതാ. ഞാൻ തന്ന 50 റുപ്പികങ്ങ് തരി, അരിമീനും വാങ്ങിവരാം. അവൻ അങ്ങാടിയിലേക്ക് നടന്നു. ആദ്യം മീൻകടയിൽ പോയി ഒന്ന് പരിശോധിച്ചു നോക്കാം. വലിയ വിലയുള്ള മീനേ ഉള്ളുവെങ്കിൽ പച്ചക്കറി വാങ്ങമല്ലോ. മീൻകച്ചവടക്കാരനെ കണ്ടപ്പോൾ രാവിലത്തെ സംഭവം ഓർമ്മ വന്നു. 10 രൂപയിൽ കുറച്ച് മീൻ തരില്ലെന്ന് പറഞ്ഞ ആളാണ്. 50 റുപ്പികയുടെ നോട്ട് നീട്ടി അജ്മൽ പറഞ്ഞു,
5: കാക്കാ 5 റുപ്പിയക്ക് മത്തി.
6: ചില്ലറയില്ലടാ.
4: അതു പ്രശ്നമല്ല, 50 റുപ്പിയക്ക് തന്നോളി.
3: അജ്മൽ പറഞ്ഞത് തമാശയാണെന്ന് വിചാരിച്ച് അയാൾ മീൻ തൂക്കിയില്ല.
4: എന്താ തൂക്കിത്തരാത്തത് എന്ന് ചോദിച്ചപ്പോ മീൻകാരന് അത്ഭുതമായി.
3: ഈ കുട്ടിക്കെന്തിനാ 50 റുപ്പിയുടെ മീൻ?
4: വീട്ടിൽ ഫ്രിഡ്ജില്ല, ആകെ 3 പേര്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും അജ്മൽ കാത്തുനിൽക്കുകയാണെന്ന് കണ്ടപ്പോ അയാൾ ഒരു വലിയ കവറിൽ മീൻ തൂക്കിക്കൊടുത്തു.
3: അജ്മൽ അരി വാങ്ങാതെ മീനുമായി തിരിച്ചു നടന്നു. കേസിന് നല്ല കനമുണ്ട്.
4: അവൻ തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ കയറി മീൻ മീൻ എന്ന് വിളിച്ചു പറഞ്ഞു.
3: അവന്റെ പെങ്ങൾ ഒരു ചട്ടിയുമായി വന്നു.
4: എന്താ വില?
3: ചോദ്യം കേട്ടപ്പോഴാണ് അജ്മലിന് അബദ്ധം മനസ്സിലായത്.
4: കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് മത്തി എണ്ണി നോക്കേണ്ടിയിരുന്നു, എന്നാലേ വില തീരുമാനിക്കാനാവുകയുള്ളൂ.
3: എങ്കിലും അജ്മൽ പറഞ്ഞു,
4: 5 റുപ്പികക്ക് 5 എണ്ണം. രാവിലെ 5 റുപ്പിയക്ക് 6 മത്തി കിട്ടിയതാണല്ലോ.
3: അജ്മൽ 5 മത്തി എണ്ണിക്കൊടുത്തു. 5 റുപ്പിക വാങ്ങി പുതിയ പ്രതീക്ഷയോടെ അവൻ അടുത്ത വീടുകൾ കയറാൻ തുടങ്ങി.
4: അരമണിക്കൂർ കൊണ്ട് മീൻ തീർന്നു. പണം എണ്ണി നോക്കി. 80 റുപ്പിക. 30 റുപ്പിക ലാഭം.
3: അവസാനം കയറിയ വീട്ടിലെ പൈപ്പിൽ നിന്ന് കൈകഴുകി അങ്ങാടിയിലേക്ക് തിരിച്ചു.
4: 1/2 കിലോ അരി വാങ്ങിയ ശേഷം മീൻകാരന്റെ അടുത്തേക്ക് മടങ്ങി.
5: 10 റുപ്പിയക്ക് മത്തി തരി.
3: മീൻകാരൻ ഇത് കേട്ട് അന്തം വിട്ടു.
4: നേരത്തെ 50 റുപ്പിയക്ക് വാങ്ങിയ മീൻ എന്തു ചെയ്തു?
5: ഞാനത് 5 റുപ്പിയക്ക് 5 എന്ന തോതിൽ ഓരോ വീട്ടിലും വിറ്റു. 30 റുപ്യ ലാഭം കിട്ടി.
3: മീൻകാരൻ അജ്മലിനെ തുറിച്ചു നോക്കി.
4: ആ നോട്ടത്തിന്റെ അർത്ഥം അജ്മലിന് പിടികിട്ടി.
3: അയാൾക്ക് കിട്ടുന്ന കച്ചവടം താൻ കാരണം ഇനി കുറയാൻ പോവുകയാണ് എന്ന വിചാരമാണ് അയാൾക്ക്.
4: അജ്മൽ മദ്രസയിൽ നിന്ന് പഠിച്ച ഒരു പാട്ട് മൂളിക്കൊണ്ട് വീട്ടിലേക്ക് ചെന്നു. അരിയും മീനും ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ശേഷം 55 റുപ്പികയും.
3: ഉമ്മ അത്ഭുതത്തോടെ ചോദിച്ചു,
4: 50 റുപ്പികയുമായി അരിയും മീനും വാങ്ങാൻ പോയാൾ 55 റുപ്പികയും മീനും അരിയുമായി തിരിച്ചു വന്നിരിക്കുന്നു.
5: ഉമ്മ,
4: ഞാൻ 50 റുപ്പിയക്ക് മീൻ വാങ്ങി വീടുകളിൽ കയറി 80 റുപ്പിയക്ക് വിറ്റു.
3: ഇത് കേട്ട് ഉമ്മയുടെ മുഖം തിളങ്ങി.
4: അജ്മൽ കീശയിൽ നിന്ന് 3 കടലമിട്ടായി എടുത്ത് ഉമ്മയുടെയും സെൽവയുടെയും വായിലിട്ട് കൊടുത്തു. ഒന്ന് അവന്റെ വായിലും ഇട്ടു.
3: ഉമ്മ അവനൊരുമ്മ കൊടുത്തു.
1: മാഷാല്ലാ ബാർക്കല്ലാ ഫിക്കും. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിലെ 4ാം ഭാഗമാണ് ഇന്നത്തെ കഥ പറയാൻ വിഷയത്തിൽ അബ്ദുസ്സലാം വീട്ടി അവതരിപ്പിച്ചത്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്.
2: ദൃശ്യം, സാഹസിക സഞ്ചാരികൾക്കായി ഒരു പ്രകൃതി വിസ്മയം.
1: നിസാർ ദേവാല അബ്ദുസ്സലാം വീട്ടിയാണ് ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്.
7: യാത്ര ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. ഓരോ യാത്രകളും വേറിട്ട കാഴ്ചകളും അനുഭവങ്ങളുമാണല്ലോ. കൂടാതെ അനുഭൂതികൾ അവസാനിക്കാത്ത പ്രകൃതിയുടെ മനോഹാരിത ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമുക്ക് ചുറ്റും തന്നെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ കൊണ്ട് ചെന്നെത്തിച്ചേരാവുന്ന ഇടങ്ങളും അനവധിയാണ്. പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിൽ തൻ്റെ യാത്രാ വിവരണങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമായി ധാരാളം യാത്രകൾ നടത്തിയ നിസാർ ദേവാലയാണ്. നമുക്കാദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം.
8: നിസാർ, ഏത് രൂപത്തിലുള്ള യാത്രകളാണ് താങ്കൾക്ക് കൂടുതൽ ഇഷ്ടം? പല യാത്രകളുണ്ട്. ചില ആൾക്ക് പ്രകൃതിയോടൊത്തുള്ള യാത്ര ഉണ്ട്, നഗരവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളുണ്ട്. താങ്കൾ ഇഷ്ടപ്പെടുന്ന യാത്ര ഏതൊരു തലത്തിലുള്ളതാണ്?
9: എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ആദ്യം പറഞ്ഞ ആ രൂപത്തിലുള്ള യാത്ര തന്നെയാണ്, അഥവാ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നിട്ടുള്ളൊരു യാത്രയാണ് എന്നും പോകാറുള്ളതും പോകാൻ ആഗ്രഹിക്കുന്നതും.
8: അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ അത്തരമൊരു താങ്കൾ നടത്തിയ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട വിവരണമായിരിക്കും താങ്കൾ വിവരിക്കുന്നത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്കൾ വിവരിക്കാൻ ആഗ്രഹിക്കുന്ന യാത്രയെ സംബന്ധിച്ച് താങ്കൾക്ക് വിശദീകരിക്കാം. ഏത് സ്ഥലമാണ് താങ്കൾ നടത്തിയ യാത്രയുമായി ബന്ധപ്പെട്ടൊന്ന് വിശദീകരിക്കാമോ?
9: തീർച്ചയായിട്ടും. ഇത്തവണ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് തമിഴ്നാട്ടിലുള്ള കൊല്ലിമല എന്നുള്ള ഒരു സ്ഥലമുണ്ട്. അധികം ആളുകളും ചില ആളുകളൊക്കെ പരിചയം ഉണ്ടാവും എങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ അധികം പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ് കൊല്ലിമല. തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ ഉള്ള ആളുകൾ പോലും അത്ര അധികം അറിയപ്പെടാത്തൊരു സ്ഥലമാണ് കൊല്ലിമല എന്നുള്ളത്. പ്രധാനമായിട്ട് യാത്ര തന്നെയാണ്. ഒരു ഇവിടുന്ന് ഏകദേശം ഒരു 300 something kilometers ഉണ്ടാവും. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 1300 meters അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
8: നമ്മൾ അങ്ങോട്ട് തമിഴ്നാട്ടിലാണ് ഇവിടുന്ന് യാത്ര പോകുന്നത്. എത്ര കിലോമീറ്റർ വരുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എത്താൻ? എത്ര സമയം അതിന് കിലോമീറ്റർ?
9: ഏകദേശം 300 something, 400 kilometers വരുന്നുണ്ട്.
8: ഈ കൊല്ലിമല എന്ന പ്രദേശത്തേക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു സ്ഥലം വെച്ചിട്ട് എത്ര സമയമെടുക്കും? എങ്ങനെയാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടൊന്ന് പറയാമോ?
9: ഏകദേശം ഒരു 350-400 kilometers വരുന്നുണ്ട്. പാലക്കാട് നിന്ന് 350-400 kilometers വരും
8: അവിടെ എത്താൻ. ഒരു ഒരു രാത്രി നിങ്ങൾ യാത്ര പോയത് പകലാണോ രാത്രിയിലാണോ യാത്ര തുടങ്ങിയത്?
9: ഞങ്ങൾ രാത്രിയിലാണ് ഇവിടുന്ന് യാത്ര പുറപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരെത്തി. നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു ഫാം ഹൗസ് ഉണ്ട്, അവിടെ ആദ്യം സ്റ്റേ ചെയ്ത്. ഏകദേശം 8-9 people ഞങ്ങൾ. അങ്ങനെ അവിടെ സ്റ്റേ ചെയ്യുകയും രാത്രി ഒരു തടാകത്തിൻ്റെ സൈഡിലായിട്ടൊരു ടെൻറ്റൊക്കെ അടിച്ചുണ്ടാക്കി അങ്ങനെ അവിടെ.
8: ഈ തങ്ങളുടെ യാത്രയിൽ അധികവും ഇങ്ങനെ ബൈക്കിലുള്ള യാത്ര, അതോ പല രൂപത്തിലുള്ള യാത്രകളുണ്ട്? ചില ആളുകൾ ബസ്സിൽ പോകുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ചില ആൾക്കാർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ അങ്ങനെ കാറിൽ യാത്ര ഉണ്ടാവും. താങ്കളുടെ യാത്രകളിൽ അധികവും ഏത് രൂപത്തിലാണ് ഉണ്ടായത്? ഇതിപ്പോൾ ഈ പോയ യാത്ര ഏത് രൂപത്തിലായിരുന്നു?
9: ഞങ്ങൾ ബൈക്കിലായിരുന്നു യാത്ര ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 9 people ഒരു 6 bikes ഞങ്ങൾ എന്ത് ചെയ്ത് യാത്ര ആരംഭിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പാലക്കാട് നിന്ന് ഏകദേശം രാത്രി ഒരു വൈകിട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ച് പോകാൻ പറഞ്ഞല്ലോ കോയമ്പത്തൂർ. ഞങ്ങൾ സ്റ്റേ ചെയ്ത് അവിടെ ഒരു തടാകത്തിൻ്റെ അരികിൽ ടെൻ്റ് അടിക്കുകയും അവിടുന്ന് പിന്നെ തടാകത്തുനിന്ന് രാത്രി മീൻ പിടിക്കുകയും അവിടുന്ന് പാകം ചെയ്ത് കഴിക്കുകയും ചെയ്ത് അങ്ങനെ അവിടുന്ന് പുലർച്ചെ അവിടുന്ന് പുറപ്പെട്ട് ഞങ്ങൾ പോയ വഴി എന്ന് വെച്ചാൽ പാലക്കാട്, അതുപോലെ തന്നെ സുലൂർ, നാമക്കൽ, കൊല്ലിമല, ഇങ്ങനെയായിരുന്നു ഞങ്ങൾ പോയത്.
8: അതൊരു ഇവിടുന്ന് രാത്രി പോയിട്ട് നേരം വെളുക്കുമ്പോഴേക്കും അവിടെ ഏകദേശം നിങ്ങൾ നിശ്ചിത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്.
9: അതെ അതെ.
8: ഇവിടെ നിങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ ഉണ്ടാവും സാധാരണഗതിയിൽ, ഇപ്പോൾ ബൈക്ക് യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ബൈക്കിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ.
9: ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത്. കാരണം ചെറിയൊരു അപകടം ഉണ്ടായാൽ പോലും ആദ്യം നമുക്ക് ക്ഷതമേൽക്കുന്നതും ഇതൊക്കെ ഉള്ള തലക്കാണ്. അപ്പോൾ അതിന് ആദ്യം പ്രാധാന്യം നൽകുക എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തത്, ഹെൽമെറ്റ് നിർബന്ധമാക. പിന്നെ എല്ലാ ഓരോരുത്തരും ഓരോ അവർക്കിഷ്ടമുള്ള പോലെ ജാക്കറ്റുകൾ, അതുപോലെ തന്നെ പാഡുകൾ, നമ്മൾ മുട്ടുകാലിൽ ധരിക്കുന്ന പാഡുകളുണ്ട്, കയ്യിൽ ധരിക്കുന്നുണ്ട് ജാക്കറ്റുകൾ, ഒക്കെ എന്ത് ചെയ്യും, ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്.
8: നിങ്ങൾ പോയത് ഇവിടെ കൊല്ലിമല നല്ല ഒരു പിന്നെ തണുപ്പ് പ്രദേശമാണോ, എങ്ങനെയാണോ അതിൻ്റെ അവിടുത്തെ കാലാവസ്ഥ?
9: തണുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ തണുപ്പുള്ള പ്രദേശം എന്നല്ല, തമിഴ്നാട്ടിലെ ഒരു ഉയർന്ന പ്രദേശം എന്നുള്ള നിലക്ക്. എന്നാലും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവിടെ അങ്ങനെ ഒരു തണുപ്പുള്ള ഏരിയ ഒന്നല്ല, സാധാ ക്ലൈമറ്റുള്ളൊരു സ്ഥലം തന്നെയാണ്.
8: നമ്മളിപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇപ്പോൾ കൊല്ലിമല എന്ന പ്രദേശം താങ്കൾ സന്ദർശിച്ച് അതിൻ്റെ കുറച്ച് സവിശേഷതകളും അവർക്ക് കൂടുതൽ ആകർഷണീയമായിട്ടുള്ള കുറച്ച് ഏരിയകളെക്കുറിച്ച് ഒന്ന് എന്തും പറയാൻ പറ്റും?
9: പോണ വഴിയിൽ കാണാൻ എന്ന് പറയാൻ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല, യാത്ര തന്നെയാണ്. അഥവാ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വെറുതെ യാത്ര ചെയ്യുന്നത് ഉണ്ടാവും ഒരു ഹരം തന്നെ.
8: പ്രത്യേകിച്ച് ബൈക്കിലാവുമ്പോൾ.
9: അതെ, ബൈക്കിലാവുമ്പോൾ. ബൈക്കിൽ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് നിർത്താം, പാർക്കിങ്ങിനൊരു പ്രത്യേകിച്ചൊരു സ്ഥലവും കാര്യങ്ങളൊന്നും വേണ്ട, ഒരു വ്യൂ പോയിന്റ് കാണുമ്പോൾ അവിടെ നിർത്താം. അപ്പോൾ അതാണ് ബൈക്കിൻ്റെ പ്രത്യേകത.
8: അവിടെ നമ്മൾ കൊല്ലിമലയിൽ നിങ്ങൾ ആദ്യം ചെന്നാൽ നമ്മൾ കാണുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റായിട്ടോ അങ്ങനെ സവിശേഷമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ചെല്ലുമ്പോൾ?
9: അത് പോകുന്ന വഴി തന്നെയാണ് പ്രധാനം. കാരണം ഒരു 70 ഹെയർപിൻ ബെൻഡുകളുണ്ട് നമ്മൾ പോകുമ്പോൾ 70. അപ്പോൾ കൊല്ലിമലയെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന ആളുകൾ ആദ്യം കൊല്ലിമല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ 70 ഹെയർപിൻ ബെൻഡുകളെക്കുറിച്ചാണ് ചിന്തിക്കുക. കാരണം അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ 70-ൽ 1, 70-ൽ 2, 3, അങ്ങനെ ഓരോ ബെൻഡുകൾ കഴിയുമ്പോഴും ഓരോ വളവുകൾ കഴിയുമ്പോഴും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പ്രധാന കാഴ്ചയാണ്. അപ്പോൾ അതിങ്ങനെ പോകുന്തോറും പകുതി വഴിയിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് താഴെ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ചെറിയ തീപ്പെട്ടി കൂട് പോലെ രൂപത്തിൽ നമുക്ക്
6: കാണാം.
9: അതെ, പറ്റും ചെയ്യും. നമുക്ക് ഇവിടെ നിർത്താനൊക്കെ സൗകര്യമുണ്ടാവും. കാറും മറ്റുള്ള വലിയ വണ്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രയാസമായിരിക്കുമല്ലോ. ഇതാകുമ്പോൾ എവിടെ നമുക്ക് നിർത്തിയിട്ട് എന്ത് ചെയ്യാം, നോക്കാം, ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും.
6: ഇവിടെ വ്യൂ പോയിന്റിൽ ഏറ്റവും 70-ാമത്തെ പോയിന്റിൽ വെച്ചിട്ട് താഴേക്കുള്ള ഇങ്ങനെ കാഴ്ച നല്ല
9: അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെറിയ ചുരങ്ങൾ തന്നെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ, രസമാണല്ലോ.
6: വയനാട് ചുരത്തിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ
9: അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണത്.
6: പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എത്ര ഒരു ഒരു പകൽ മുഴുവൻ അവിടെ തങ്ങും, കൊല്ലിമലയിൽ തങ്ങാൻ.
9: അവിടെ പിന്നെ രണ്ടാമത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് മറ്റുള്ള കാഴ്ചകളൊന്നുമില്ല. പിന്നെ ഒരു ആകാശഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 1300 അടി മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വലിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ്. ഇപ്പം നിങ്ങൾ തണുപ്പിനെ പറ്റി നേരത്തെ ചോദിച്ചു, പക്ഷെ ആ വെള്ളത്തിന്, അവിടുത്തെ വെള്ളത്തിന്, അവിടെ കാലാവസ്ഥയും ഇതൊന്നും വലിയ തണുപ്പില്ല, പക്ഷെ ആ വെള്ളത്തിനൊരു വല്ലാത്ത തണുപ്പായിരുന്നു. ഞങ്ങളെ വെള്ളത്തിൽ ഇറങ്ങിയും കുളിക്കുകയൊക്കെ ചെയ്തു. കൂട്ടത്തിൽ ഒരു പറയട്ടെ, പിന്നെ ഈ ഇത് ഇപ്പോൾ ഈ ആകാശഗംഗ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് എത്താൻ അഥവാ ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ 1300 അടി 3000-ത്തോളം അടി മുകളിലാണ് ഇത് ഉള്ളത് സ്ഥിതി ചെയ്യുന്നത്. അത് അവിടെ നിന്ന് നമ്മൾ ഈ ആകാശഗംഗ വെള്ളച്ചാട്ടത്തിലേക്ക് താഴേക്ക് ഇറങ്ങുക ചെയ്യണം. ഒരു ഏകദേശം 1000-1000 സംതിങ് സ്റ്റെപ്പുകളുണ്ട്. ആ നമ്മൾ കാണുമ്പോൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മളെന്ത് ചെയ്യും,
6: പെട്ടെന്ന് ഡേഞ്ചർ ഏരിയ
9: ആ ഏരിയ തന്നെയാണ്. അപ്പോൾ 1000-1000 സംതിങ് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഇത് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് കയറുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് ഫീൽ ചെയ്യുക. കാരണം അത്യാവശ്യം
6: കൊല്ലിമലയുടെ പ്രധാന ഒരു ആകർഷണീയ കേന്ദ്രം ഇതന്നെയാണ്.
9: അതെ, വ്യൂ പോയിന്റ് ഒന്നും, രണ്ടാമത് ഈ ആകാശഗംഗാറിന് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെയാണ്.
6: ഓക്കെ, പിന്നെ മറ്റു വേറെന്താ അവിടെ ഒരു ഓർമ്മിക്കാവുന്ന ചില സംഗതികൾ എന്തായിരുന്നു?
9: പിന്നെ യാത്രകൾ തന്നെയാണ്. പിന്നെ അവിടെ ആ നാടുമായി ബന്ധപ്പെട്ട് കുറെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
6: അല്ല, ഞാൻ ചോദിക്കട്ടെ, സാധാരണ 1300 അടി മുകളിലല്ലേ
9: അല്ലേ
6: സമുദ്രം തരും, അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി തണുപ്പ്, ഹൈ ഒരു തണുപ്പുള്ള റേഞ്ചിലേക്ക് എത്തേണ്ട ഇതാണ്. അങ്ങനെ ഒരു തണുപ്പൊന്നും ഇല്ല അവിടെ, ഊട്ടി പോലെ അങ്ങനെ
9: അങ്ങനത്തെ തണുപ്പുള്ള ഏരിയ ഒന്നല്ല, സാധാരണ ക്ലൈമറ്റ് തന്നെയായിരുന്നു.
6: പിന്നെ നിങ്ങൾ അവിടുന്ന് മടങ്ങുന്നത്
9: എന്താ വെച്ചാൽ, ഞങ്ങൾ ഏകദേശം അപ്പോൾ 5-6 മണിയായിട്ടുണ്ട്. സാധാരണ താഴേക്ക് വിടുന്ന ടൈം തന്നെ ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ നോക്കുന്നതന്നെ. ഈ വാട്ടർഫാൾസിലേക്ക് ഏകദേശം ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവർ കടത്തി വിടില്ലാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ സംസാരിച്ച് ഒരുപാട് ദൂരം നിന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് ഞങ്ങൾ താഴെ ഇറങ്ങിയത്. ഞങ്ങൾ പോകുമ്പോൾ ആരുമില്ല അവിടെ, ഞങ്ങളൊരു 8-9 ആൾ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് ആളുകൾ ഇങ്ങനെ കയറി വരുന്നൊരു കാഴ്ചയാണ് കണ്ടത്.
6: പ്രഭാതത്തിൽ അവിടെ എത്തുന്നത് രാവിലെ
9: അല്ലല്ല, ഞങ്ങൾ രാവിലെയാണല്ലോ ഇവിടുന്ന് പുറപ്പെട്ടത്. ഞാൻ പറഞ്ഞത്
6: കോയമ്പത്തൂർ നിന്ന്
9: പുറപ്പെട്ടത്. അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഈ പിന്നെ കൊല്ലിയിലെത്തിയപ്പോൾ ഏകദേശം ഒരു 4 സംതിങ് ആയിട്ടുണ്ട്, 4 മണിയോളം ആയിട്ടുണ്ട്.
6: ധാരാളം കാഴ്ചക്കാർ ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു ഏരിയ തന്നെയാണ് അവിടെ ഉള്ളത്. നമ്മൾ അതോ വിദേശത്തു നിന്ന് വരുന്നുണ്ടോ അതോ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു ആളുകളായിട്ടുള്ളതാണ്?
9: മലയാളികൾ തന്നെ അന്ന് അവിടെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പോയത് ഒരു 2-3 വർഷം മുമ്പാണ്. ഇപ്പോഴൊക്കെ ആളുകൾ പോയി തുടങ്ങി, ഇതിങ്ങനെ അറിയപ്പെട്ടതിന് ശേഷം പോയി തുടങ്ങിയിട്ടുണ്ട്.
6: ടൂറിസ്റ്റ് കേന്ദ്രമായി അത് നിശ്ചയിക്കപ്പെട്ട സ്ഥലമാണോ?
9: അതെ, ടൂറിസ്റ്റുകൾ ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ അധികം ആളുകൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകേണ്ട കാര്യം ആലോചിക്കുമ്പോൾ അധികം ആളുകളും അങ്ങോട്ട് പോകാറില്ല.
6: സാഹസിക വിനോദത്തിന് കുറച്ച് നല്ല. അതുപോലെ അവിടുത്തെ ജനങ്ങളുടെ ഒരു നിലവാരം എങ്ങനെയാണ്?
9: താങ്കൾ ഉദ്ദേശിച്ച് പിന്നെ കൃഷി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആണോ?
6: അതെ അതെ അതെ.
9: എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾ കണ്ടത് കാഴ്ച എന്ന് പറഞ്ഞാൽ അധികം ഇപ്പം ഈ കൊല്ലിയിൽ മേലെ മുകളിൽ കണ്ടതൊക്കെ അധികം കച്ചവടക്കാരാണ്. പാവപ്പെട്ട രീതിയിലുള്ള ചെറുകിട കച്ചവടക്കാരും അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളത് പച്ചക്കറി മാർക്കറ്റ് കാര്യങ്ങളാണ്. കൃഷി തന്നെയാണ് അവിടുത്തെ പ്രധാന ജീവിത മാർഗം.
6: കൃഷി അത് അവിടെ താമസിക്കുന്ന ആളുകൾ കുറേ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആയിട്ടാണോ ഉള്ളത് ഈ കൊല്ലിമലൻ്റെ പ്രദേശങ്ങളിൽ? അതിൻ്റെ
9: ഇപ്പം മുകളിലായിട്ടില്ല, അതിൻ്റെ ഇടയിലുള്ള താഴെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൊല്ലി നമ്മളെ ഹെയർപിൻ ബെൻഡ് കഴിഞ്ഞ ഉടനെയുള്ള സ്ഥലങ്ങൾ, വീണ്ടും അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് പോവാണ്. കൊല്ലി ഒരു മുകളിൽ എന്നിട്ടാണ് വീണ്ടും താഴെ ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ അധികം ആൾതാമസമൊന്നുമില്ല, ഈ കച്ചവടക്കാരും ഒക്കെ തന്നെ ഉള്ളൂ.
6: അതുപോലെ അവിടുത്തെ ഭക്ഷണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്താണ് അവസ്ഥ?
9: അതൊക്കെ നമ്മളുടെ ഇവിടുത്തെ പോലെ അല്ല. കാരണം എന്താ വെച്ചാൽ അവിടെ തമിഴ്നാടൻ ഭക്ഷണ രീതികളാണ് അധികം പിന്നെ ഉള്ളത്. പിന്നെ എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ചില മലയാളികളൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ വേറെ സ്ഥലത്തേക്ക് യാത്ര പോയാലും അവരെന്ത് ചെയ്യും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തിരഞ്ഞു നടക്കും. നാട്ടിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ ബീഫാണ് ചിക്കൻ അങ്ങനെ തിരഞ്ഞെടുക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, നമ്മൾ ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണ രീതികൾ എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും.
6: ഈ ഏരിയയിൽ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടോ?
9: ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ ഭക്ഷണ രീതികൾ പിന്നെന്താ വെച്ചാൽ ആവിയിൽ ഉപയോഗിച്ച ഭക്ഷണങ്ങളായിരിക്കും അധികം ഉണ്ടാവുക. ഇഡലി അങ്ങനത്തെ പോലത്തെ സോഫ്റ്റ് ഭക്ഷണ രീതികളാണ് അവർ, പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാരായ ആളുകൾ അങ്ങനത്തെ ഭക്ഷണമാണ് അധികം ഉപയോഗിക്കാറുള്ളത്.
6: അതുപോലെ നമ്മളവിടുന്ന് ഇപ്പോൾ നമസ്കരിക്കേണ്ട ഒരു പിന്നെ സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന സൗകര്യങ്ങൾ കാര്യങ്ങൾ?
9: അത് വഴിയിൽ നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളികളും കാര്യങ്ങളും കുറവാണ് നമ്മളെ നാട്ടിലെ പോലെയല്ല. ഇപ്പോൾ ഈ ഇത്രയും ദൂരത്തിനിടക്ക് വളരെ കുറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കൂടെ കരുതുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്ലീപ്പിംഗ് ബാഗ്, അതുപോലെ തന്നെ ടെൻറ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ മാറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ അവിടെ നിന്നാണ് നമസ്കരിക്കാറുള്ളത്.
6: പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോകുന്ന ആളുകൾക്ക് തിരിച്ചു മടങ്ങാൻ സമയമില്ലാത്തൊരു സമയം, അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലെത്തുമ്പോൾ താമസിക്കാൻ അവിടെ ലോഡ്ജ്
9: ഉണ്ട്, ഹോം സ്റ്റേകളുണ്ട്, ലോഡ്ജുകളൊക്കെ ഉണ്ട്, ചെറിയ ഇതിന് കിട്ടാവുന്ന ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയതൊരു സീസൺ ടൈമിലായിരുന്നു, അപ്പോൾ ഒക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്ക് അവിടെ താമസം ശരിയാവാതെ വന്നത്.
6: ഇത് ഏത് സീസണിലാണ് ശരിക്കും അവിടെ പോകാൻ, അങ്ങനെ ഒരു സീസൺ ഉണ്ടോ അവിടെ പോകുന്നതിന്?
9: അധികം ഇപ്പോൾ നമ്മൾ മഴയൊക്കെ നല്ല മഴയുള്ള സമയത്തൊന്നും അവിടെ അനുവദിക്കൂല. കാരണം എന്താ വെച്ചാൽ ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിൽ നിന്ന് വരുന്നൊരു വെള്ളമാണ്, അതുപോലെ തന്നെ നല്ല ധാരാളമായിട്ട് വെള്ളവും അപകടങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ വേനൽക്കാലത്തൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. ചെറിയ രൂപത്തിൽ വെള്ളം അല്പം കുറവായിരിക്കും, എങ്കിലും ശരിക്കും കുളിക്കാനും ഇതിനൊക്കെ പറ്റുന്നൊരു സമയം വേനൽക്കാലം തന്നെയാണ്.
6: പിന്നെ നിങ്ങൾ അവിടുന്ന് തിരിച്ചു മടങ്ങുന്ന വഴി എന്ന് പറഞ്ഞത് സാധാരണ അങ്ങോട്ട് പോയത് പകൽ സമയത്താണ് അല്ലേ? പക്ഷെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ബൈക്കിൽ പോരുമ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയകളിലൂടെ അങ്ങനെ കുറച്ച് ദുർഘടമായ വഴികളുണ്ടോ അങ്ങനെ തിരിച്ചു വരുമ്പോഴും?
9: ആ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ഫുൾ കാട് തന്നെയാണ്.
6: അതുപോലെ തിരിച്ചു വരുമ്പോഴുള്ള അവസ്ഥ എന്താണ്?
9: ഞങ്ങൾ ഏകദേശം 7 മണിയായിട്ടുണ്ടാവും തിരിച്ച് പോരാൻ. അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ കുറേ നോക്കി, പക്ഷേ ഒന്നും ഒത്തുവരാത്തതിൻ്റെ കാരണത്താൽ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ തിരിച്ചു പോരാണ്. അപ്പോൾ വരുമ്പോഴും പിന്നെ കാട് പ്രദേശം തന്നെയാണല്ലോ, അപ്പം ഞങ്ങൾ അധികം ആളുകൾക്കും ഉറക്കം ക്ഷീണമൊക്കെ ഉണ്ടായി. 1500-2000 സ്റ്റെപ്പ് ഇത് സ്റ്റെപ്പൊക്കെ കയറിയ ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ നോക്കിയാൽ നടന്നില്ല, അങ്ങനെ തിരിച്ചിറങ്ങിപ്പോരുക ചെയ്തത്. അപ്പോൾ ചില ആളുകൾക്ക് ഉറക്കം വരികയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളവിടെ പകുതി വഴിയിൽ നിർത്തി ഒരു ബസ് സ്റ്റോപ്പിൽ കുറേ കിടന്നുറങ്ങിയതിന് ശേഷമൊക്കെയാണ് എന്ത് ചെയ്ത് യാത്ര തുടർന്നത്. അങ്ങനെ പുലർച്ചെയാണ് ഞങ്ങൾ കോയമ്പത്തൂരിലെത്തണത്. വീണ്ടും അവിടെ ഞങ്ങൾ പോകുമ്പോൾ സ്റ്റേ ചെയ്തതുപോലെ വീണ്ടും അവിടെ അന്ന് സ്റ്റേ ചെയ്ത് പിറ്റേന്ന് പുലർച്ചെയാണ് ഞങ്ങളത് മടങ്ങുന്നത്.
6: പീസ് റേഡിയോയിലെ ദൃശ്യം പ്രോഗ്രാമിൽ തമിഴ്നാട്ടിലെ പ്രകൃതി മനോഹരമായ കൊല്ലിമല എന്ന പ്രദേശത്തെ യാത്രാ വിവരണത്തിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് നിസാർ ദേവാല. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു യാത്രാ വിവരണവുമായിട്ട് അദ്ദേഹത്തിൽ നമുക്ക് പങ്കുചേരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് ദൃശ്യം, സാഹസിക സഞ്ചാരികൾക്കായി ഒരു പ്രകൃതി വിസ്മയം എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് നിസാർ ദേവാല അബ്ദുസലാം വീട്ടി.
1: നാം ഇനി ഒരു ഇടവേളയിലേക്ക്.
10: Peace Radio, tuned to reality.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി സ്നേഹക്കൂടിലേക്ക്. ഇന്നത്തെ സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സഹദ്, അതുപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ വിളത്തൂരുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
1: കൗമാര പ്രശ്നങ്ങൾ ആണും പെണ്ണും തുല്യമോ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട്.
0: കേട്ടുവരാം.
2: അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല. പീസ് റേഡിയോ ശ്രോതാക്കളെ, നിങ്ങളെ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, സ്നേഹക്കൂടിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൊഫസർ സഹദ് സാറായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മളിവിടെ നിങ്ങളുമായി സംസാരിച്ച വിഷയം എന്താണ് ടീനേജ് എന്നതും ആ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും സാറിവിടെ വിശദമാക്കി തന്നു. അതോടൊപ്പം തന്നെ ഒരു ടീനേജുകാരൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാർ, രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യത്തിൽ മുൻകരുതൽ, ഏതൊക്കെ രീതിയിൽ പെരുമാറണം, ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സമയത്താണല്ലോ നമ്മളുള്ളത്. പ്രത്യേക സാഹചര്യത്തിൽ നമ്മളുടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ ഏതൊക്കെ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഇവിടെ സാറ് പറഞ്ഞത്. സാറിനെ ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സാറേ, നമുക്ക് പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതിപ്പോൾ പിന്നെ ടീനേജുകാരുടെ വിഷയം പറഞ്ഞു, അവരുടെ വിഷയത്തിൽ രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം ഇവിടെ ടീനേജുകാരുടെ വിഷയം എടുക്കുമ്പോൾ, അതായത് പൊതുവെ ആൺകുട്ടികൾക്കാണോ അതോ പെൺകുട്ടികൾക്കാണോ കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ കണ്ടുവരുന്നത് എന്നാണ്?
3: ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രശ്നങ്ങളുണ്ട്. അത് അവരുടേതായ പ്രശ്നങ്ങളാണ്. ഒരു കൂട്ടർക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്.
2: അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പൊതുവെ കണ്ടുവരാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, സാറിൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഉള്ള ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു അവർക്ക് കണ്ടുവരാറുള്ളത്?
3: എനിക്ക് തോന്നിയൊരു വിഷയം, ഒന്ന് പിന്നെ സ്വന്തം ശരീരത്തെ സംബന്ധിച്ചുള്ള ഒരു ബോദറിങ് അവർക്ക് കൂടുതലായിരിക്കും. അതായത് ബോഡി ഇമേജ്, അതാണ് ഈ സാധാരണ ഈ കുട്ടികൾ സൗന്ദര്യ സങ്കല്പം ആൺകുട്ടികൾക്കും കൂടുതലുണ്ട്, പെൺകുട്ടികൾക്കും ഉണ്ട്. ഇപ്പോൾ ശരീരത്തിലൊരു മുഖക്കുരുവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് അവർ കാണും.
2: അതായത് ആവശ്യമില്ലാത്ത കുറെ ഭയങ്കരമായിട്ട് അതിനെ ബോധർ ചെയ്യും അല്ലേ? അത്ര ബോധർ ചെയ്യേണ്ട ആവശ്യം.
3: ഒരാള് വിചാരിക്കുന്നത് എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്
2: ഇതാണ്,
3: പിന്നെ എന്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മുഖക്കുരു, മറ്റുള്ളവര് എന്ത് വിചാരിക്കും
2: എന്നുള്ളത്,
3: അത് അതുപോലെ എന്റെ ഉയരം, എന്റെ നീളം.
2: അത് പറയുമ്പോഴാണ് സാറെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പിന്നെ കുട്ടികളൊക്കെ ഉയരില്ലാത്ത കുട്ടികളൊക്കെ പലരും പല ഐഡിയകളും പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിപ്പോ ഇതിനോട് അനുബന്ധിച്ച് പറയാൻ കേട്ടോ, ഉയരം വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ഉയരമുള്ള ഇവിടെ തൂങ്ങി.
3: അതായത് ഇന്ന് ജിംനാസ്റ്റിക്സിലൊക്കെ ബോഡി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ
2: ചെലവാക്കുന്നുണ്ട്.
3: അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരം കൗമാര ഇഷ്യൂസ് ആണ്. അതുകൊണ്ടാണ് അവരത് മുതലാക്കുന്നത്.
2: അത് ശരിയാണ്.
3: നമ്മള് അപ്പൊ ഈ കൗമാരത്തിന്റെ സവിശേഷതകളാണ് ഇത് എന്ന് നമ്മള് പാരന്റ്സ് ബോധ്യമായി കഴിഞ്ഞാല് അവര് നിലപാട് അവരോട് സ്വീകരിച്ചാൽ മതി.
2: അപ്പൊ ആൺകുട്ടികളിൽ കാണുന്ന ഇഷ്യൂസിന്റെ മെയിൻ ആയിട്ടുള്ളത് അവരുടെ
3: ബോഡി ബോഡി ഇമേജ് ഒന്നാണ്. അതുപോലെ തന്നെ അവർക്കുണ്ടാവുന്നത് പാരന്റൽ കോൺഫ്ലിക്ട്, പാരന്റ്സുമായിട്ടുണ്ടാവുന്ന കോൺഫ്ലിക്ട്.
2: പാരന്റൽ കോൺഫ്ലിക്ട്
3: എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു നല്ല ബൈക്ക് എനിക്ക് വേണം എന്നുള്ളത് ആ ഒരു പ്രായത്തിന്റെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിന് പോകണം, ടൂറ് പോകണം, പിന്നെ സംഗീതം ആസ്വദിക്കണം, അതുപോലെ പിന്നെ നല്ല ഫുഡ് കഴിക്കണം, പോക്കറ്റ് മണി കയ്യിൽ വേണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്.
2: ഇതൊക്കെ പറയുമ്പോഴേ ഇപ്പോ കോൺഫ്ലിക്ട് ഇല്ലാതിരിക്കണമെങ്കിൽ പാരന്റ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്?
3: ഒരിക്കലും അല്ല.
2: പിന്നെ എന്താണ് കോൺഫ്ലിക്ട്?
3: ഒരു പാരന്റിന്റെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള ബേസിക് റീസൺ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മള് പാരന്റ്സ് കുട്ടികൾക്ക് ഒന്നിനും ഒരു പോരായ്മ വരുത്താതെയാണ് അവര് ആവശ്യപ്പെടുന്നതൊക്കെ മുഴുവൻ, ചോദിക്കുന്നത് മുഴുവൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ വളർത്തുന്നത്. എവിടെയും അവർക്കൊരു കുറവ് വരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉപ്പയോട് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് കിട്ടുമെന്ന് കുട്ടി മനസ്സിലാക്കുകയാണ്. പണം പിന്നെ ചോദിക്കുന്നതിൽ അപ്പുറമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എവിടെയും ഒരു പ്രയാസം കുട്ടികൾ നേരിടുന്നില്ല.
2: പിന്നെ ഈ പാരന്റിംഗ് കോൺഫ്ലിക്ട് പറഞ്ഞത് എവിടെ വരുന്നത്?
3: പാരന്റിംഗ് കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പിന്നെ ഒരു റെസ്പോൺസ്, അതായത് കുട്ടിക്ക് ഉപ്പയിൽ നിന്ന് കിട്ടാതെ വരുമ്പോ, ചോദിച്ച പൈസ കിട്ടാതെ വരുമ്പോ, പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാൻ അനുവാദം കൊടുക്കാതിരിക്കുമ്പോ, അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോ അവിടെ എന്തുകൊണ്ട് പോവണം, എന്തുകൊണ്ട് പോവാതിരുന്നുകൂടാ, ഈ രണ്ട് കാര്യങ്ങളും കുട്ടികൾ കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികമായി ചോദിക്കുന്ന മുഴുവൻ കൊടുക്കാതിരിക്കുമ്പോ ഉപ്പയുടെ വരുമാനം എത്രയാണ്, ഈ സമയത്ത് ഈ മാസത്തെ ബജറ്റ് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ വരവും ചെലവും നമ്മുടെ പിന്നെ എല്ലാ അവസ്ഥകളും നമ്മളെ കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു നല്ല കുടുംബാന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നും കുട്ടിക്ക് ബോധ്യമാവും. ഇത് വലിയ കടം വരുത്തിക്കൊണ്ടാണ് പലപ്പോഴും രക്ഷിതാക്കൾ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പോലും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെടും ആ കുട്ടികൾ, അതായത് പ്രണയത്തിലൊക്കെ പോയി ട്രാപ്പ് ചെയ്യപ്പെടും.
2: ഇപ്പൊ കോൺഫ്ലിക്ട് എന്നത് എനിക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞ എനിക്ക് മനസ്സിലായത്, നമ്മളെ സാധാരണ ഭാഷയിൽ എനിക്ക് മനസ്സിലായത്, നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ പാരന്റ് വേണ്ട ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാതെ നിൽക്കുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല,
3: അവരുടെ മനസ്സെന്താന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും, അതായത് നൈമിഷികമായ സുഖം ലഭിക്കാൻ വേണ്ടി അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമീൻ എന്ന ഒരു കണ്ടന്റ്, അതായത് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ തന്നെ അവർക്ക് പൂർത്തീകരിക്കപ്പെടണം. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോ ക്ഷമ എന്നുള്ള സംഗതി ഇല്ലല്ലോ, പേഷ്യൻസ് ഇല്ല. അപ്പൊ ഒരു സംസാരം തന്നെ ഒരു മിനിറ്റ് സംസാരം പോലും കേൾക്കാനുള്ള
2: ക്ഷമയില്ല.
3: ഇത് അവരുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ ഭാഗമാണ്. മൊബൈൽ ഫോൺ പോലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികള് ആ മൊബൈല് പെട്ടെന്ന് സ്ക്രോൾ ചെയ്യാണ്. ഇത് അവരുടെ മാനസികാവസ്ഥയാണ് പ്രകടനം.
2: പിന്നെ ചിലപ്പം ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് കണ്ടുവരുന്ന ഒരു ഒരു ഒരു പ്രത്യേകത ആയിരിക്കാം അല്ലെ, പണ്ടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്നും.
3: അല്ല, പണ്ടത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ ക്ഷമയോടുകൂടി കാര്യങ്ങള് ചെയ്യാനും സഹിക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ടായിരുന്നു, മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിരുന്നു, അവരുമായിട്ട് പിന്നെ എല്ലാ വിഷയങ്ങളിലും പങ്കാളിത്തം ഉണ്ടായിരുന്നു.
2: ഇപ്പൊ
3: വീട്ടില് ഒരു കാര്യം പിന്നെ നടക്കണമെങ്കിൽ അവന്റെ ഇൻവോൾവ്മെന്റ് അതിൽ വേണം എന്നുള്ളത് പാരന്റ്സ് നിഷ്കർഷിക്കുമ്പോ അത് സ്വീകരിക്കാൻ കുട്ടികൾക്ക് വലിയ മടി ഉണ്ടായിരുന്നില്ല.
2: അപ്പൊ
3: പൈസ ഇപ്പോ ഒരു ഷർട്ട് വാങ്ങാന് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ പൈസ എടുത്തു കൊടുക്കാണ്. നേരെ മറിച്ച് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ നല്ല ഒരു ടൂറ് പോകണമെന്ന് പറഞ്ഞപ്പോ ടൂറ് പോകാൻ ഞാൻ കായികാധ്വാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്തിട്ടാ പൈസ ഉണ്ടാക്കിയത്. ഇന്ന് ഉപ്പയുടെ പോക്കറ്റിലുള്ള പൈസ കുട്ടി അങ്ങോട്ട് ബലം പ്രയോഗിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്.
2: ഇവിടെ സാർ
3: എടുത്തിട്ടില്ലെങ്കിലും
2: സാർ ഈ ഒരു സന്ദർഭം ഇത് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ഓർമ്മ വന്നത് നമ്മുടെ എന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു വ്യക്തിയുടെ അനുഭവമാണ്. അപ്പൊ അവിടെ രക്ഷിതാക്കള് കഷ്ടപ്പെടുന്നത് ആ കുട്ടി കാണാണ്, ആ കുട്ടി ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുന്നു. പക്ഷെ സ്കൂളിലാണെങ്കിലോ സ്കൂളിലൊരു ഫോട്ടോ സ്കൂൾ സെഷൻ വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഫോട്ടോവിന് വേണ്ടിയിട്ട് അവനെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഇരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ ഇരുന്നില്ല എന്ന് അവൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഫോട്ടോവിന് വേണ്ടി ഇരുന്നാൽ എൻ്റെ വീട്ടിലെ ആ ഒരു സാമ്പത്തിക അവസ്ഥ അതിനു വേണ്ടിയിട്ടൊരു കാശ് അവിടെ കൊടുക്കാൻ ഇല്ല എന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ അധ്യാപകൻ ഇത് മനസ്സിലാക്കുന്നു, ആ അധ്യാപകൻ അവനെ നിർബന്ധിച്ചാലിരുത്തുന്നു, ആ ഫോട്ടോവിൻ്റെ കാശ് അധ്യാപകൻ കൊടുക്കുന്നു. എന്നിട്ട് അവിടെ ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ എന്തും ഇൻസ്റ്റൻ്റായിട്ട് കിട്ടണമെന്ന്. പക്ഷേ അന്നത്തെ ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയാണ് ഞാൻ പറയുന്നത്, ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞെന്ന് മാത്രം. ആ കുട്ടി അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഒഴിവാകാണ്. അങ്ങനെ ഫോട്ടോ ആഗ്രഹമില്ലായിട്ടല്ല, ഫോട്ടോ വേണം, പക്ഷെ ഫോട്ടോവിന് ഉള്ള കാശ് പിതാവിൻ്റെ അടുത്ത് നിന്ന് കൊടുക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ പിതാവിൻ്റെ അടുത്ത് നിന്ന് അത് വാങ്ങുന്നത് ഉചിതമല്ല എന്ന് അവൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ അവന് തോന്നിയത് കാരണം അവൻ അങ്ങനെ പറഞ്ഞു എന്ന് കുറേ വലുതായപ്പോഴാണ് അവനെ പറയുന്നത്. ഇങ്ങനെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കോൺഫ്ലിക്ട് എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്, അത് നമുക്ക് മാറ്റാനുള്ള പ്രതിവിധികളാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. അതല്ലാതെ വേറെ എന്താണ് പിന്നെ അടുത്ത ഒരു പോയിന്റ്?
3: അതായത് ആൺകുട്ടികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പിയർ പ്രഷറാണ്. പിയർ പ്രഷർ എന്ന് പറഞ്ഞാല് സമപ്രായത്തിലുള്ള കുട്ടികളുടെ സ്വാധീനം, അതായത് സമപ്രായത്തിലുള്ള കുട്ടികളുടെ ആ ഒരു സൗഹൃദ വലയത്തിലായിരിക്കും കുട്ടികൾ ഉണ്ടാവുക. അപ്പൊ അവര് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അവര് നിരീക്ഷിക്കുക. അപ്പൊ അവര് ടൂറ് പോവുകയാണെന്ന് പറഞ്ഞാല് കയ്യിൽ പൈസ ഉണ്ടാവണമെന്നൊന്നുമില്ല,
2: അപ്പൊ
3: നമുക്കും പോകണം. അപ്പൊ എന്റെ ഉപ്പയുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്നൊന്നും ചോദിക്കാതെ അതിനുവേണ്ടി ഏറ്റവും ഹീനമായ മാർഗങ്ങൾ പോലും കണ്ടെത്താൻ അവര് തയ്യാറാണ്. കാരണം അവിടെയും അവരുടെ മാനസിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതിലാണ് അവരുള്ളത്.
2: ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ബോധ്യമല്ല.
3: ഏറ്റവും കൂടുതൽ അവർ റെസ്പെക്ട് ചെയ്യുക ഈ പ്രായത്തില് ആൺകുട്ടികൾ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളെയാണ്, പാരന്റ്സിനെ അല്ല. അവരുടെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞത് ആരാണ്? ഈ കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും അവര് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അപ്പടി അനുസരിക്കാനും, അതേ സംഗതി തന്നെ വീട്ടിലൊരു പാരന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറല്ല. പരിഹാരം വളരെ കൃത്യമാണ്. പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിന്റെ മാർഗത്തിലാണ്. അപ്പൊ നമ്മൾ സ്കൂളിലേക്കും കോളേജിലേക്കും കുട്ടികളെ പറഞ്ഞയക്കുന്ന സമയത്ത് തന്നെ ഒരു കുട്ടി തെരഞ്ഞെടുക്കേണ്ട ഫ്രണ്ട് ആര്, അത് വളരെ പ്രധാനമാണ്. ഈ ഈ ക്വാളിറ്റീസ് എന്തൊക്കെ വേണം ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ടത് എന്ന് കൃത്യമായൊരു ഗൈഡൻസ് പേരൻസിൽ നിന്ന് കുട്ടികൾക്ക് ഉണ്ടാവണം. ഈ പല തെറ്റുകളും കുട്ടികളിൽ ഉണ്ടാവാനുള്ള ബേസിക് റീസൺ എന്താന്ന് വെച്ചാൽ അവർ തിരഞ്ഞെടുക്കുന്ന ഫ്രണ്ട്സ് ആണ്.
4: ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ സാറ് പറഞ്ഞു വന്നത് ആ കുട്ടിയെ തുടക്കം മുതലേ ഏത് സ്കൂളിൽ പഠിപ്പിക്കണം, ഏത് കൂട്ടുകാരായിരിക്കണം എന്നുള്ള ധാരണ രക്ഷിതാവിനുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ള പിയർ പ്രഷർ ഒക്കെ കുറയും അല്ലെ?
3: പിയർ പ്രഷർ കുറയില്ല, ഈ പ്രഷർ നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ കുട്ടികൾ അത്
4: പ്രാപ്തമാക്കും.
3: പലപ്പോഴും കുട്ടികൾ തെറ്റിലാപതിക്കാനുള്ള ബേസിക് റീസൺ എന്താന്ന് വെച്ചാൽ തന്നെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് ഗുഡ് ഫ്രണ്ട് ആണോ ബാഡ് ഫ്രണ്ട് ആണോ എന്ന് കുട്ടിക്കറിയില്ല. കുട്ടികൾ ട്രാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിലും കോളേജിൽ പഠിക്കുന്ന ഘട്ടത്തിലും അവർ നല്ല ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കണം എന്നുള്ള ഗൈഡൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ രക്ഷിതാക്കൾ കൊടുക്കും.
4: ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയുന്ന ഒരു വിഷയം, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ സന്ദർഭത്തിൽ വിദ്യാഭ്യാസ തുടക്കക്കാരാണെങ്കിൽ അവരുടെ തുടക്കം മുതലേ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവരെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് സാറ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്.
3: അതായത് ധർമ്മനിഷ്ഠ പുലർത്തുന്ന, ധർമ്മബോധം പഠിപ്പിക്കുന്ന നല്ല സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ധർമ്മബോധമുള്ള ഒരു മാഹൌല ആ ഒരു ചുറ്റുപാടിലാണ് കുട്ടി വളർന്നതെങ്കിൽ ആ കുട്ടികൾക്ക് അത് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് എല്ലാ വൃത്തികേടും ശീലിച്ചിട്ടുള്ള ഒരു സൗഹൃദ വലയത്തിലേക്കാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സ്കൂൾ അന്തരീക്ഷത്തിലേക്കാണ് നമ്മളെ കുട്ടി പോകുന്നതെങ്കിൽ അവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും ചപ്പ് ചവറുകളും നമ്മുടെ കുട്ടികളുടെ മേലും ആവും. അതുകൊണ്ട് അത് നമ്മൾ
4: ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ സാർ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതാണ്, നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം കിട്ടും, അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടിയുടെ സ്വഭാവം മോശമാവുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം നമ്മൾ തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നതാണ് പറഞ്ഞത്. ഇനി അപ്പോൾ നമ്മൾ ഈ രണ്ട് വിഷയങ്ങൾ പറഞ്ഞു, ആൺകുട്ടികൾക്ക് വരുന്ന ഇഷ്യൂസിൽ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് കോൺഫ്ലിക്ട്, പിയർ പ്രഷർ. ഇനി ആൺകുട്ടികൾക്ക് വരുന്ന ഇഷ്യൂസ് വേറെ എന്തെങ്കിലും?
3: ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഡ്രഗ് അബ്യൂസ് ആണ്. ഡ്രഗ് അബ്യൂസ് എന്നുള്ളത് ഇന്ന് സാർവത്രികമാവുകയാണ്. കാരണം സ്കൂൾ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലും അത് ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. കാരണം എന്താണ്? കുട്ടികൾ പഠന സമയത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് എൻട്രൻസ് കോച്ചിങ്ങിന് അതുപോലെ പ്രൊഫഷണൽ കലാലയങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പഠിച്ചു തീർക്കാനുണ്ടാവും. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നന്നായിട്ട് വായിക്കാൻ വേണം. അപ്പൊ ആ വായന കോൺസെൻട്രേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ, നന്നായി ശ്രദ്ധിക്കാൻ പറ്റണം. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇവരെ ട്രാപ്പ് ചെയ്യുന്നത് ഇത്തരം ഡ്രഗ് മാഫിയാസ് ആണ്. അവർ പറഞ്ഞു കൊടുക്കുന്നത് സപ്പോസ് MDM എന്നുള്ള ആ ഒരു ഡ്രഗ്, ആ ഒരു ലഹരി വസ്തു നീ ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്ക് കണ്ടിന്യൂസ് ആയിട്ട് 7-8 മണിക്കൂർ വായിക്കാൻ പറ്റും, പഠനം നടത്താൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഇത് 1-2 തവണ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് അത് കിട്ടുകയാണ്. പക്ഷെ അതിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ഒരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക് കുട്ടികളെ മാറ്റിക്കളയും എന്നുള്ളതാണ്. പിന്നീട് അതിൽ നിന്നുള്ള മോചനമല്ല. അപ്പൊ ഡ്രഗ് അഡിക്ഷൻ എന്നുള്ളത് എന്താണ് എന്ന് കൃത്യമായ ഒരു ധാരണ പലപ്പോഴും രക്ഷിതാക്കൾക്ക് പോലുമില്ല. കാരണം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ പേര് നമ്മൾക്ക് പോലും അറിയില്ല. മണമില്ലാത്തത്, നിറമില്ലാത്തത്, അതുപോലെ തന്നെ എന്തെങ്കിലും രൂപ വ്യത്യാസങ്ങൾ ഇല്ലാത്ത ലഹരി വസ്തുക്കൾ,
4: ലഹരിയാണെന്ന് അറിയാത്ത രീതിയിൽ
3: ഒരുപാട് വസ്തുക്കൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ബോധപൂർവം നമ്മുടെ മക്കളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
4: എനിക്ക് തോന്നുന്നത് ഈ ഒരു പോയിന്റ് തന്നെ കുറേയധികം എപ്പിസോഡുകൾ ചെയ്യേണ്ട ഒരു വിഷയമായിരിക്കും.
3: തീർച്ചയായും, കാരണം ഇന്ന് ലഹരി തടയണമെങ്കിൽ കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണ്. പാരന്റ്സിനാണ് ഏറ്റവും വലിയ ബോധവൽക്കരണം കൊടുക്കേണ്ടത്, പിന്നെ കുട്ടികൾക്കും കൊടുക്കേണ്ടതുണ്ട്.
4: ഇൻഷാല്ലാ നമുക്ക് ആ വിഷയത്തിൽ പിന്നീട് ഒരിക്കൽ വിശദമായി സംസാരിക്കാം. ഇപ്പൊ അതിന്റെ അത് ഡ്രഗ് അഡിക്ട് എന്താണ്, ഈ എങ്ങനെയാണ് ഒരു കുട്ടി ഒരു ഡ്രഗിന് അഡിക്റ്റ് ആവുന്നത് എന്നുള്ളത് ഇപ്പോൾ സാർ പറഞ്ഞല്ലോ അല്ലേ.
3: ഇപ്പം
4: നമ്മൾ പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം വരാൻ കാരണം ഒന്ന് പറഞ്ഞത് പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എണ്ണുന്നല്ലേ.
3: അത് മാത്രമല്ല, അല്ലാത്ത ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരാള് ലഹരിയിലേക്ക് എത്താം. കാരണം സെൻസ് ഓഫ് അഡ്വഞ്ചർ, ഒരു സംഗതി പരീക്ഷിക്കാനുള്ള
4: ഒരു
3: സാഹസിക മനോഭാവം ഈ പ്രായത്തിൽ കൂടുതലാണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ സ്വാധീനം നേരത്തെ ഞാൻ പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് സൗഹൃദ വലയം ഉണ്ടാവണമെങ്കിൽ ഇത് ഉപയോഗിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ സുഹൃത്തിനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും.

0: സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഡ്രഗ് അഡിക്ഷന് മാറ്റുകൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ എന്നുള്ളതും ഇന്ന് ആൺകുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ അടുത്ത് ഒരു കേസ് ഞാൻ പറയാം. ഒരു കുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഈ കോവിഡ് സമയത്ത് ഈ കുട്ടി ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ വിഷയം ഇതാണ്, നിങ്ങളുടെ കുട്ടിയുടെ വയസ്സ് 20 ആണെങ്കിൽ കുട്ടിയുടെ കണ്ണിന്റെ വയസ്സ് 40 ആണ്. അതായത് ഈ ഒരു 40 വയസ്സുള്ള ഒരാള് ഉപയോഗിക്കേണ്ട അത്ര ഈ കുട്ടി കണ്ണുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ മൊബൈൽ അഡിക്ഷൻ
1: എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ നമ്മളെ വിഷയം, അതായത് ടീനേജുകാരുടെ ബോയ്സിൻ്റെ വിഷയം എടുക്കുമ്പോൾ രണ്ട് മൂന്ന് പോയിന്റുകൾ പറഞ്ഞു. ഒന്ന് കോൺഫ്ലിക്റ്റ്, പീർ പ്രഷർ, പിന്നെ ഡ്രഗ് അഡിക്റ്റ് അല്ലേ, മൊബൈൽ അഡിക്റ്റ്.
0: പിന്നെ മറ്റൊന്ന് നമ്മൾ നിസ്സാരമായി കാണുന്നൊരു വിഷയമാണ് ഗെയിം അഡിക്ഷൻ.
1: ഗെയിം അഡിക്ഷൻ,
0: അതായത് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളുണ്ടാവും. അപ്പൊ ചെറിയ കുട്ടികളെ വാശി കാണിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ നമ്മളെ എടുത്ത് അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് കുട്ടികൾ വന്ന് അലോസരപ്പെടുത്തുമ്പോൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും. മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ ഇത്തരം ഗെയിമിന് അഡിക്റ്റഡ് ആകുന്നു. ഈ ഗെയിം എന്നുള്ളത് ക്രിയേറ്റീവായ തിങ്കിങ് അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. പലപ്പോഴും കുട്ടികളിൽ നശീകരണ പ്രവണത, അവരുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇത്തരം കുട്ടികൾ കാണുന്നത്. നിരന്തരം ഇത് കാണുമ്പോൾ കുട്ടികളിൽ വയലൻസ് രൂപപ്പെടാൻ, അതായത് ഒരു ആക്രമണ പ്രവണത കുട്ടികളിൽ രൂപപ്പെടാൻ ഇത് കാരണമാകുന്നു. പഠനത്തിൽ നിന്ന് ശ്രദ്ധ പോകാൻ കാരണമാകുന്നു. പാരന്റ്സിനോട് ഡിസൊബീഡിയൻസ്, അതായത് അനുസരണക്കേട് കാണിക്കാൻ, അതുപോലെ തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ്. പലപ്പോഴും ഇന്നത്തെ കുട്ടികളിൽ ആ ഒരു ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഷൂട്ടിംഗ്, അതേപോലെ കാർ റേസിംഗ്, ഇതുപോലെ പിന്നെ ഒരു മത്സര ലോകത്താണല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇത്തരം മത്സരങ്ങളിൽ കുട്ടികൾ വ്യാപൃതരാകുമ്പോൾ റിയൽ വേൾഡിൽ നിന്ന്, ഒറിജിനൽ റിയൽ വേൾഡിൽ നിന്ന് കുട്ടികൾ അപ്രത്യക്ഷമാവുകയാണ്. എന്നിട്ട് അവർ ഒരു ഫാന്റസി വേൾഡിലേക്ക്, ഒരു സാങ്കല്പിക സ്വപ്ന ലോകത്തേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം സൂയിസൈഡ് അറ്റംപ്റ്റിന് കുട്ടികൾ മെനക്കെടുന്നത്. അപ്പൊ ഇന്നത്തെ ആൺകുട്ടികളിൽ കാണുന്ന വലിയൊരു പ്രശ്നം ഈ ഒരു ഗെയിം അഡിക്ഷനാണ്. അത് അവരുടെ പഠനത്തെയും കരിയറിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. നമുക്കറിയാലോ ബ്ലൂ വെയിൽ, അതുപോലെ തന്നെ പിന്നെ പബ്ജി പോലെയുള്ള ഗെയിമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ?
1: അപ്പൊ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആൺകുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചത്. ഇനി കൂടുതൽ എന്തെങ്കിലും ആൺകുട്ടികളുടെ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ?
0: പിന്നെ ആൺകുട്ടികൾ ഈ പ്രായത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം, അവര് ഡ്രസ് കോഡ്, അവരുടെ ഹെയർ സ്റ്റൈല്, ഇത്തരം വിഷയത്തിലൊക്കെ സ്വാഭാവികമായിട്ട് സമപ്രായത്തിലുള്ള കുട്ടികളെ അനുകരിക്കുന്ന ഒരു ഇമിറ്റേഷൻ ടെൻഡൻസി അവരിൽ കൂടുതലായിരിക്കും. എന്നാൽ ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം, പാരന്റ് വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്ന രൂപത്തിൽ തന്നെ, ആ സ്വപ്ന രൂപത്തിൽ തന്നെ കുട്ടി ആയിത്തീരണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു ഡ്രസ് കോഡ് കീപ്പ് ചെയ്യാൻ കുട്ടിക്ക് സാധിക്കൂല. അപ്പോ ഈ കുട്ടി വീട്ടിലൊരു പ്രശ്നക്കാരനായിട്ട് മാറുകയാണ്. ഇപ്പോ മുടി വെട്ടണം, അല്ലെങ്കിൽ ആ ഹെയർ ഇങ്ങനെയാണ് നീ വെട്ടേണ്ടത് എന്ന് നിഷ്കർഷിക്കുന്ന ഒരു പാരന്റിനോട് ഒരു മോശപ്പെട്ട രൂപത്തിലായിരിക്കും കുട്ടി
1: പെരുമാറുക. അവന്റെ മനസ്സിലൊരു നടന്റെ
0: അല്ലെങ്കിൽ നടിയുടെ ഒക്കെ ആ വേഷവിധാനം, അല്ലെങ്കിൽ അത് അനുകരിക്കുക, ആ സ്റ്റൈൽ അനുകരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ താരം, ഇതൊക്കെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡൽ.
1: അപ്പൊ അവിടെ സാറ് പറഞ്ഞത് തന്നെയാണ്, ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ ദീനീപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വളർത്താനും ആ ദീനീപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോവാം അല്ലെ, അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ വരാതെ
0: ഒരു പരിധി വരെ അതൊക്കെ ഒരു പരിഹാരം. എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിന്റേതായിട്ടുള്ള ആ കുറെ സവിശേഷതകൾ നമ്മുടെ കുട്ടികളിലേക്കും
1: അവർ ഇൻഫ്ലുവൻസ് ചെയ്യും
0: എന്നുള്ളതിൽ സംശയമൊന്നുമില്ല.
1: ഓക്കെ, ഇപ്പൊ നമ്മൾ ആൺകുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചു. ഇനി എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കും ഏകദേശം ഇതേ രൂപത്തിലുള്ള വിഷയങ്ങളാണോ അതോ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണോ പെൺകുട്ടികൾ?
0: തീർച്ചയായും പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു അപകർഷതാബോധം ഉണ്ടാവുന്ന, അതായത് തങ്ങളുടെ സൗന്ദര്യത്തെ സംബന്ധിച്ചും വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ തങ്ങൾക്ക് ഒരു വേണ്ടത്ര ഒരു നല്ല അഭിപ്രായം ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അതായത് ഞാൻ വേണ്ടത്ര സൗന്ദര്യമല്ല, വേണ്ടത്ര കളറില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അത്ര സ്മാർട്ടല്ല, ഇത്തരത്തിലുള്ള കമന്റ്സ് ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്നോ അല്ലെങ്കിൽ പാരന്റ്സിൽ നിന്നോ ഈവൻ ടീച്ചേഴ്സിൽ നിന്നോ ചിലപ്പോൾ ഉണ്ടാവും.
1: ടീനേജിലുള്ള
0: പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടി കോൺഷ്യസ്നെസ് ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോ അവർ അവരുടെ സമയത്തിന്റെ ഒരു നല്ല ശതമാനം ചിലവഴിക്കുന്നു.

0: ത് ഈ ഒരു ബ്യൂട്ടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവും അത്. പിന്നെ ഏത് സമയവും നിരീക്ഷിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരു ട്രെൻഡ് പാരന്റ്സിനുണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ വലിയമ്മ വലിപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരിത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും.
1: ഏത്
0: നേരം കണ്ണാടിയുടെ മുമ്പിലാണ്. ഇത് അവരിൽ കൂടുതൽ അസ്വാസ്ഥ്യം ഉണ്ടാക്കും, മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു പ്രശ്നം അതാണ്.
1: അതിന്റെ ആ പ്രശ്നം ഒന്നുകൂടി സാർ പറയുകയാണെങ്കിൽ,
0: അതായത് കൗമാരത്തിലുള്ള പെൺകുട്ടികളില് സൗന്ദര്യ സങ്കല്പവും സൗന്ദര്യ ബോധവും കൂടുതലാണ്.
1: സൗന്ദര്യം
0: അപ്പോ ആ ഒരു തനിക്ക് മറ്റുള്ളവരുടെ
1: സൗന്ദര്യം കുറവാണോ എന്നല്ലേ
0: എന്നുള്ള ഒരു കോംപ്ലക്സ്, അല്ലെങ്കിൽ ഒരു അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കും. അത് മാർക്കറ്റിൽ നിന്ന് എങ്ങനെങ്കിലും വാങ്ങി ഉപയോഗിക്കും.
1: മാർക്കറ്റിലാണെങ്കിലും ഇന്ന് പരസ്യങ്ങളുടെ ഇഷ്ടം
0: പോലെ. തീർച്ചയായും അതുപോലെ ബ്യൂട്ടീഷ്യൻ പിന്നെ അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് ഇത്തരം ബ്യൂട്ടി വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ കൂടി ഈ പെൺകുട്ടികൾ തേടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയൊക്കെ
1: പരിഹാരം എന്താണ്?
0: പരിഹാരം എന്ന് പറയുന്നത് ഇസ്ലാം നമ്മളുടെ സൗന്ദര്യം ആരുടെ മുമ്പിൽ പ്രകടിപ്പിക്കണം, എന്താണ് സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിന്റെ ഇസ്ലാമികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, ഇതൊക്കെ അത് കൃത്യമായി പഠനം നടത്തി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത്.
1: നല്ല ഇസ്ലാമിക അന്തരീക്ഷത്തില് ഒരു കുട്ടികളെ വളർത്തുക, അതേപോലെ നമ്മളും രക്ഷിതാക്കളൊക്കെ ആയി.
0: രക്ഷിതാക്കളുടെ അടുത്തും വലിയ തകരാറുകളുണ്ട്. കാരണം പ്രത്യേകിച്ച് ഉമ്മ ഇത്തരം സൗന്ദര്യ ലേപനങ്ങളും സൗന്ദര്യ വർദ്ധക വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് സ്വീകരിക്കുന്ന ഉമ്മയാണെങ്കിൽ ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളെ ഉപദേശിക്കാനുള്ള ഒരു അർഹതയില്ല. അതുപോലെ തന്നെ ഉമ്മയുടെ ക്യാരക്ടർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാതാപിതാക്കളില് റോൾ മോഡൽ മിസ്സിംഗ് ആവുമ്പോ അത് ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത ആൺകുട്ടികളിലും പെൺകുട്ടികളിലും സർവ്വ സാധാരണമാണ്.
1: അപ്പൊ ഈ ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ സംസാരിച്ചു, സൗന്ദര്യത്തെ അപകർഷതാബോധം പെൺകുട്ടികളെ സംബന്ധിച്ചോളം. മറ്റു എന്തെങ്കിലും പ്രശ്നങ്ങൾ?
0: അതുപോലെ തന്നെ ഈ പിയർ പ്രഷർ, അതായത് ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു പ്രഷറിലാണ് അവരും ജീവിക്കുന്നത്. കാരണം അവരുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ റൂംമേറ്റ് ഹോസ്റ്റലിലാണെങ്കിൽ അവരെന്താണ് അവരോട് അഡ്വൈസ് ചെയ്യുന്നത്, അതായിരിക്കും അവരുടെ വേദവാക്യം.
1: നമ്മൾ അത് ഉദാഹരണത്തിൽ നമുക്ക് അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ അവർ
0: അതൊരിക്കലും അവർക്ക് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. നേരെ മറിച്ച് സ്വന്തം പാരന്റ്സിനെ കുറിച്ച് പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇൻസൾട്ടിങ് ചെയ്യുന്ന പ്രതികരണങ്ങളൊക്കെ അവരിൽ നിന്നുണ്ടാകുമ്പോൾ അവർ തന്നെ പ്രതികരിക്കും, ഇത് ഞങ്ങള് കൗമാരത്തിലുള്ള പെൺകുട്ടികളാണ്, അതൊക്കെ സ്വാഭാവികമല്ലേ, അതൊക്കെ നിങ്ങൾ സഹിക്കേണ്ടതല്ലേ എന്നുള്ള രൂപത്തിലൊക്കെ പ്രതികരിക്കുന്ന കുട്ടികളാണ് ഇന്നുള്ളത്. അതുപോലെ പലപ്പോഴും വീട്ടിലുള്ള ജോലി കാര്യങ്ങളിലൊക്കെ പിന്നെ സഹകരണ മനോഭാവം ഇത്തരം കുട്ടികളിൽ കുറവാണ്. കാരണം പഠിക്കുന്ന കുട്ടികളാണ് എന്നുള്ള ഒരു പരിഗണന കൊടുക്കുന്നത് കൊണ്ട് പാരന്റ്സ് അവരെ ഇൻസിസ്റ്റ് ചെയ്യുക പഠനത്തിനായിരിക്കും. അപ്പോ വീട്ടിലുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യുന്ന ഒരു എസ്കേപ്പ് മെക്കാനിസം അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ കാരണം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരിക്കലും എന്റെ അടുത്ത് ഡിഗ്രി തലത്തിൽ പഠനം നടത്തി പഠനം പൂർത്തിയാവാൻ പോകുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ഉമ്മ കൗൺസിലിങ്ങിന് വരികയാണ്. കൗൺസിലിംഗ് വന്നിട്ട് പറയുന്നത് ബി എ ഇംഗ്ലീഷിനാണ് ആ പെൺകുട്ടി പഠിക്കുന്നത്. അപ്പൊ ഉമ്മ പറയുന്നത് ഇവള് അടുക്കളയുടെ ജോലിയൊന്നും തീരെ ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, അപ്പൊ അവളെ എനിക്ക് കല്യാണം കഴിച്ചു വിടണ്ടേ, അപ്പൊ സാറ് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് അവളോട് പറയൂ. അപ്പോ ആ കുട്ടിയുമായി ഞാൻ സംസാരിച്ചു, ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. പിന്നീട് അവൾ പറഞ്ഞു ഞാൻ പഠിച്ചോളാ പറഞ്ഞു. പിന്നീട് വീണ്ടും ഒന്ന് രണ്ട് മാസത്തിന്റെ ഉള്ളിൽ കൗൺസിലിങ്ങിന് വീണ്ടും കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവന്ന സന്ദർഭത്തിൽ ആ കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, നീ ഈ അടുക്കളയുമായി ബന്ധപ്പെട്ട കുക്കിംഗ് ഒക്കെ നീ പരിചയിച്ചോ? അപ്പൊ അവള് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുട്ടികൾ പോലും മനസ്സിലാക്കുന്നത് അത്തരം കാര്യങ്ങൾ കല്യാണം ആവുന്ന സമയത്ത് അങ്ങ് പെട്ടെന്ന് പഠിച്ചാൽ മതി. അപ്പോ രക്ഷിതാക്കളും പല രക്ഷിതാക്കളും ഓവർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഓവർ കെയർ കാരണം ഇത്തരം കുട്ടികളെ അത്തരം വർക്കുകളിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നുണ്ട്. കാരണം അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള പേരിലാണ്.
1: അതൊരു തെറ്റായ ധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊണ്ടുപോകാൻ,
0: സത്യത്തിൽ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഓരോ രക്ഷിതാവും കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഉപ്പ അധ്വാനിക്കുന്നുണ്ട്, ഉമ്മ അധ്വാനിക്കുന്നുണ്ട്, കുടുംബത്തിലുള്ള അംഗങ്ങളൊക്കെ അധ്വാനിച്ച് വളരെ സാഹസികമായിട്ടാണ് ഒരു കുടുംബം പോറ്റുന്നത്. പലപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന കൗമാരത്തിലുള്ള കുട്ടികള് ഈ രക്ഷിതാക്കളുടെ പ്രയാസങ്ങൾ ലൈവായി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രണയങ്ങളിലേക്കും ഒളിച്ചോട്ടത്തിലേക്കും മറ്റ് ഏടാകുടങ്ങളിലേക്കൊക്കെ കുട്ടികൾ പോയി തിരുന്നത്.
1: ഇവിടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറി സാറിപ്പോൾ പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളത് വളരെ അതിൻ്റെ ആ ഗൗരവത്തോടു കൂടെ തന്നെ ഉൾക്കൊള്ളണം. നമ്മളെ മക്കളെ അവര് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവര് പഠനത്തോടൊപ്പം തന്നെ കുടുംബകാര്യങ്ങളിൽ അവർ മാക്സിമം ഉൾക്കൊള്ളിച്ചു കൊണ്ട് അവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വളർത്തണം എന്നുള്ളതാണ് സാറ് പറഞ്ഞ ഒരു പോയിന്റ് അല്ലേ.
0: തീർച്ചയായും.
1: ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രഷർ കാര്യങ്ങളിൽ സംസാരിച്ചപ്പോൾ ഒന്ന് സൗന്ദര്യ അപകർഷതാബോധം, രണ്ട് പിയർ പ്രഷറാണ്. ഇനി
0: പിന്നെ ഒരു പ്രശ്നം പറയാതെ പോകാൻ പാടില്ലാത്തത് പ്രണയമാണ്.
1: പ്രണയം
0: എന്നുള്ളത് ഇന്ന് സാർവത്രികമാണ്. കാരണം ആ രണ്ടുപേർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഇന്ന് പ്രണയം എന്നുള്ളത്. ഇത് പിന്നെ അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമീൻ എന്ന ആ ഒരു കണ്ടന്റ് ആണ്, കെമിക്കൽ കണ്ടന്റ് ആണ്. ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ആ ഒരു അനുരാഗം പ്രണയം തോന്നാൻ കാരണമാകുന്നത്.
1: ഇവിടെ സാറെ ഒരു ഇടപെട്ടോട്ടെ.
0: ഓ, തീർച്ചയായും.
1: കേൾക്കുന്ന പ്രായമുള്ള ആളുകൾ പറയും ഈ ഡോപ്പമീൻ ഒക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ലേ, പിന്നെ എന്താണ് ഇപ്പൊ ഡോപ്പമീൻ ഒക്കെ ഇവിടുന്ന് വരുന്നത് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി അവരോട് പറയാം?
0: പ്രായം ചെന്നവര്
1: അവര് പറയല്ലോ പണ്ട് കാലത്തും ഇതേപോലെ ഉണ്ടായിരുന്നല്ലേ കുട്ടികളൊക്കെ.
0: ഇന്ന് സാറേ നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എല്ലാറ്റിന്റെയും മറ നീക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാല് നിയമപരമായി സാധുതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അതായത് ഇപ്പോ പണ്ട് പ്രണയിക്കുക, ഒളിച്ചോടുക, അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ 18 വയസ്സിന് മുമ്പ് പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സമൂഹത്തിന്റെ വിലക്കുകൾ ഉണ്ടായിരുന്നു, കുടുംബത്തിന്റെ വിലക്കുകൾ ഉണ്ടായിരുന്നു, സമൂഹം കൃത്യമായി അതിലൊക്കെ ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നിയമസാധുത ലഭിക്കുന്ന ഒരവസ്ഥ, സ്വതന്ത്ര ചിന്ത തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന, പെൺകുട്ടികൾക്ക് അവർക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനും ആൺകുട്ടികൾക്ക് അവർക്ക് തോന്നുന്ന പോലെ
1: ജീവിക്കാനും
0: ഒരു ഒരു അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ.
1: അതൊരു കാലഘട്ടത്തിന്റെ മാറ്റം ആണ്.
0: തീർച്ചയായും അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഉപദേശിക്കേണ്ടതില്ല, ഞങ്ങൾ ആരും നന്നാക്കേണ്ടതില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തിത്വവും ഞങ്ങളുടേതായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ഞങ്ങളുടേതായിട്ടുള്ള ചോയ്സും ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്.
1: പ്രണയത്തിലേക്ക് പോരാം.
0: പ്രണയം എന്നുള്ളത് ഒരു കോമൺ ഫാക്ടറാണ് നമുക്കറിയുന്നത് പോലെ. പ്രണയത്തിന്റെ ഒരു തമാശ എന്തെന്ന് വെച്ചാല്, 15-ഓ 16-ഓ വയസ്സുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി പ്രണയിക്കുന്നത് ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളെ തന്നെയാണ്, അല്ലെങ്കിൽ 1-ഓ 2-ഓ വയസ്സിന്റെ ഡിഫറൻസ് ഉള്ള കുട്ടികളെയാണ്. എന്നാൽ യഥാർത്ഥ ജീവിതം, മാരിറ്റൽ ലൈഫ് എന്താണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ഇവരെ സംബന്ധിച്ചില്ല. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്ന നിമിഷം തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാവുകയും അതൊരു സെക്സ്വൽ റിലേഷൻഷിപ്പിലേക്ക്, ലൈംഗികമായ ബന്ധത്തിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും പലപ്പോഴും പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. മറ്റൊന്ന്, കുട്ടികൾ ശാരീരികമായ ബന്ധം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങാൻ പെൺകുട്ടികൾ ഒരിക്കലും തയ്യാറാവില്ല. കാരണം അവരുടെ മനസ്സും ആ വ്യക്തിയും തമ്മിൽ അത്തരത്തിലുള്ള ഒരു ടൈപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും.
1: അതുകൊണ്ട് അത് അത്ര ഉണ്ടാവില്ല.
0: അല്ല, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ പെൺകുട്ടിയെ ഒഴിവാക്കി കളഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്, അത് വല്ലാത്ത ഒരു ഇന്റിമസി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഭേദിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനെ വൈവാഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രയാസകരമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവും.
1: ഇപ്പൊ നമുക്ക് ഈ ഒരു വിഷയം വേറൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ് പ്രണയം എന്നുള്ളത്. ഇൻഷാല്ലാ നമുക്ക് പറ്റുമെങ്കിൽ വേറെ അവസരത്തിൽ എടുക്കാം അല്ലെ. ഇതിപ്പോ അതിന്റെ സിംറ്റംസ് പറയുമ്പോൾ, ഒന്ന് സൗന്ദര്യത്തിൽ അപകർഷതാ ബോധം പറഞ്ഞു, രണ്ട് പിയർ പ്രഷർ പറഞ്ഞു, മൂന്നാമത്തേത് പ്രണയം അതിലൊരു വിഷയം തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും വിഷയം,
0: മറ്റൊരു പ്രശ്നം
1: ടീനേജേഴ്സിനെ
0: ബാധിക്കുന്ന വലിയൊരു പ്രശ്നം, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സമാനമായിട്ടുള്ളതാണ്, എക്സാം ഫിയർ എന്നുള്ളത്. പരീക്ഷ പഠനം, പഠനത്തിൽ വരുന്ന വലിയൊരു വിഷയം, തങ്ങൾക്ക് താങ്ങാൻ സാധിക്കാത്ത സബ്ജക്ട് പഠിക്കേണ്ടി വരിക. ഇപ്പൊ ഈ അടുത്ത് ആർക്കിടെക്ചർ കോഴ്സിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് എന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ആ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോ ആ പെൺകുട്ടി ഷെയർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇത്തരം കോഴ്സുകൾ, പ്രത്യേകിച്ച് ആർക്കിടെക്ട് പോലെയുള്ള കോഴ്സുകൾ വലിയ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന, സ്ട്രെസ് ഉണ്ടാക്കുന്ന കോഴ്സാണ്. അപ്പൊ ഇത്തരം കോഴ്സുകളിൽ പ്രവേശിക്കുന്ന പല കുട്ടികളും ഡ്രഗ്സ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എഫയറിലേക്ക് നീങ്ങുന്നു, കാരണം ഒരു റിലാക്സേഷന് വേണ്ടി. അപ്പോ ഈ പഠനത്തിൽ നമ്മുടെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവരെ പോലെ എനിക്കും ഉയർന്ന് പഠിക്കണം എന്നുള്ള ചിന്ത ഉണ്ട്. പക്ഷെ എന്റെ മെന്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എത്ര വലുതാണ്, എത്ര ചെറുതാണ് എന്ന് റിയലൈസ് ചെയ്യാതെയാണ് വലിയ ക്യാപിറ്റേഷൻ നൽകി, വലിയ പൈസ നൽകിക്കൊണ്ട് ഇത്തരം കോഴ്സിന് ആളുകൾ പോകുന്നത്. പലപ്പോഴും പ്രൊഫഷണൽ കലാലയങ്ങളിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ പല പേപ്പേഴ്സും ബാക്ക് പേപ്പേഴ്സ് ആയിട്ട് മാറുകയാണ്. എന്നിട്ട് കോഴ്സിൽ എവിടെയും എത്താത്ത അവസ്ഥ. പ്രത്യേകിച്ച് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും ക്യാമ്പസിൽ എത്തുന്ന സന്ദർഭത്തിൽ അവരുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോഴ്സ്, എഞ്ചിനീയറിംഗ് കോഴ്സിൽ ബാക്ക് പേപ്പേഴ്സ് ഇല്ലാത്ത കുട്ടികൾ വളരെ വിരളമായിരിക്കും.
1: ഇവിടെ ഇപ്പൊ സാറ് പറഞ്ഞ വിഷയം പരീക്ഷാ ഭയം എന്നുള്ളത് അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ചില രക്ഷിതാക്കളുടെ അത് എന്റെ കുട്ടി എന്തായാലും ഒരു എഞ്ചിനീയർ ആവണം, എന്തായാലും ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഇന്നതാവണം എന്ന് ആ രക്ഷിതാക്കൾ അമിതമായി ആഗ്രഹിക്കാൻ, ആ കുട്ടിയുടെ കപ്പാസിറ്റി നോക്കാതെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നമാണ്.
0: രണ്ടാമത്തെ ഒരു വിഷയം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനം എന്നുള്ളത് പരീക്ഷ ഇതിനൊക്കെ ഒരുങ്ങുന്നത് അതിന്റെ ലാസ്റ്റ് മൊമെന്റിലാണ്.
1: അപ്പൊ
0: പരീക്ഷ നാളെയാണെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവര് പാഠഭാഗങ്ങൾ വായിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഇവിടെ ഈ പേടി അഗ്രവേറ്റ് ചെയ്യുന്നത്, വർദ്ധിപ്പിക്കാനുള്ള ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനമോ മുന്നൊരുക്കമോ അവർ നടത്തുന്നില്ല, മെന്റലി അതിന് പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ടെൻഷൻ ക്രിയേറ്റിംഗ് പ്രോസസ്സായി മാറുന്നതാണ്.
1: കാരണങ്ങൾ അതിനുണ്ട്
0: തീർച്ചയായും. കുട്ടികള് കൃത്യമായ ടൈം ടേബിൾ വെച്ചുകൊണ്ട് പഠനത്തെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പേടികൾ ഇല്ലാതാക്കാൻ പറ്റും. മറ്റൊന്ന്, യൂണിവേഴ്സിറ്റി തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റേണൽ എക്സാമുകളും അതുപോലെയുള്ള സെമിസ്റ്റർ പരീക്ഷകളും സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി പരീക്ഷകളും ഒരു കുട്ടിയുടെ പരീക്ഷാ പേടി മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിനെ ഒരു പോസിറ്റീവ് ആംഗിളിൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പരിഹാരം.
1: ഇവിടെ ശ്രോതാക്കളോട് പറയാനുള്ളത്, പേസ് റേഡിയോ കരിയർ വിംഗ് എന്ന അതിൽ ഒരു പ്രത്യേക വിഷയമായിട്ട് തന്നെ പരീക്ഷാഭയത്തെക്കുറിച്ച് പല ക്ലാസ്സുകളും വന്നതാണ്. എങ്കിൽ പോലും സാറി പറഞ്ഞത് മുകളിലേക്ക് എടുക്കണം. നമ്മുടെ പഠനം അതൊരു ക്രമീകൃതമായി വളരെ ചിട്ടയോടുകൂടി അഡ്വാൻസ് ആയി പഠിച്ചു പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഒരു പ്രയാസങ്ങളിലൊക്കെ നിന്നൊക്കെ ഒരു പരിധിവരെ മാറാം അല്ലേ?
0: തീർച്ചയായും.
1: അപ്പൊ നമ്മൾ ഇപ്പോൾ സംസാരിച്ച വിഷയങ്ങൾ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ പെൺകുട്ടികൾക്ക് ആയിട്ട് ഉള്ള വിഷയങ്ങൾ?
0: പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള പെൺകുട്ടികളുടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അവരുടെ ബയോളജിക്കൽ അവരുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, നമുക്കറിയാം. ഈ സമയത്ത് അവർക്ക് കൂടുതൽ സ്ട്രെസ്സും അതുപോലെയുള്ള പ്രശ്നങ്ങളും സ്വാഭാവികമാണ്. പല പെൺകുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. അതായത് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കെയറിങ് അവർ നടത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ കൂടുതൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതെന്റെ തടി വർദ്ധിപ്പിക്കും, അതുകൊണ്ട് സ്ലിം ബ്യൂട്ടി എന്നൊരു കൺസെപ്റ്റ്, ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഈ കുട്ടികൾ സമീകൃത ആഹാരം അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാതെ പോകുന്നു. ഇത് അവരിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ ഈ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ആ ഒരു പീരീഡിൽ കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് അവയർനെസ് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം. അതിലുപരി പാരന്റ്സിന് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സാമാന്യ ബോധവും ധാരണയും പഠനവും ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ്.
1: പെൺകുട്ടികൾ പറയുന്നത് മുഴുവൻ അങ്ങനെയാണ് കേൾക്കുകയല്ല വേണ്ടത്. അതിൽ എന്താണ് ശരിയെന്ന് അപ്പൊ പെൺകുട്ടികൾ പറയുന്നുണ്ടാവും, കുട്ടികൾ പറയുന്നുണ്ടാവും എനിക്ക് ഇന്ന ഭക്ഷണം മതി, ഇന്ന ഭക്ഷണം മതി. കാരണം സ്ലിം ബ്യൂട്ടി ആയി വരാൻ വേണ്ടിട്ട് അവര്
0: അതായത് ടിൻ ഫുഡ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഫുഡുകളെ അവോയ്ഡ് ചെയ്യുകയും ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നുണ്ട്.
1: അത് മറ്റൊരു വിഷയമാണ്. എങ്കിൽ പോലും നമുക്കൊന്ന് ടച്ച് ചെയ്ത് പോയത് മാത്രം.
0: തീർച്ചയായും.
1: അപ്പൊ ഇനി ഇപ്പൊ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇഷ്യൂസ് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നതിവിടെ, പലപ്പോഴും പല കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ഉള്ള രക്ഷിതാക്കൾ അറിയുന്നത് അപകടനില എത്തുന്ന സമയത്താണെന്നാണ് ഒരു രക്ഷിതാവ് എഴുതി ചോദിച്ചതാണിത്. അതായത് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി എന്ന് അറിയുന്നത് ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിലാണെന്ന് പറയും. അപ്പോൾ ആ അങ്ങനെയുള്ള രക്ഷിതാക്കളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അതിൽ.
0: അവിടെ എന്താണെന്നറിയോ, ഇവിടെ രക്ഷിതാക്കൾ അതിൻ്റെ അപകടനില അവസാനത്തിൽ മനസ്സിലാക്കാനുള്ള കാരണം, നേരത്തെ ഞാൻ അതിന്റെ ആ ഒരു പോയിന്റ് പറഞ്ഞു, കുട്ടിയും രക്ഷിതാവും തമ്മിൽ ഒരു ഗുഡ് റാപ്പോ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂളിൽ നിന്ന് വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്കൂളിൽ ഒരു ദിവസം എന്തൊക്കെ നടന്നു, എന്താണ് അവിടെ നടന്ന പ്രക്രിയകൾ എന്ന് വ്യക്തമായ അന്വേഷണം നടത്താൻ ഉമ്മമാർക്ക് ഏതായാലും സാധിക്കും. ഉപ്പ വീട്ടിലില്ലെങ്കിൽ പോലും അത്തരം ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കുന്നവർ സ്ത്രീകളാണ്, ഉമ്മമാരാണ്. അപ്പൊ ആ ഒരു ഇമോഷണൽ റാപ്പോ, വൈകാരികമായ ആത്മബന്ധം ഈ കുട്ടികളുമായിട്ട്, ആൺകുട്ടികളുമായിട്ടും പെൺകുട്ടികളുമായിട്ടും ഉണ്ടാക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ കുട്ടിയിലുണ്ടാവുന്ന ഭാവവ്യത്യാസങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു കുട്ടി ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കും, അവരും കുട്ടിയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാണെങ്കിൽ.
1: സാറി പറഞ്ഞതേ ഇപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഒരു കുട്ടി എന്ന് വരുമ്പോഴും ആ കുട്ടിയുടെ ഇങ്ങനെ അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ദിവസം മാതാവ് അന്വേഷിക്കുന്നില്ലെങ്കിൽ കുട്ടിക്ക് തോന്നണം എന്തെന്ന് എന്റെ ഉമ്മ എന്നോട് ചോദിച്ചില്ലല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് വരണം.
0: ഒന്നാമത് രണ്ടാമത്തത് കുട്ടികൾ സ്കൂളിൽ വന്ന് നമ്മളോട് ബാഗ് പോലും എടുത്തു വെക്കാതെ ഒരുപാട് സംസാരങ്ങൾ നടത്തും. അപ്പൊ പേരൻസ് ഒരു ബലൂൺ സൂചി കൊണ്ട് കുത്തുന്നത് പോലെയാണ് പ്രതികരിക്കാറുള്ളത്. അതായത് നീ ആ ബാഗൊക്കെ
1: കൊണ്ടുപോയിട്ട്
0: എന്നിട്ട് മതി വർത്താനം. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിലുണ്ടായ എല്ലാ എക്സ്പീരിയൻസും ഒറ്റ ശ്വാസത്തിന് മൊത്തം ഉമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് വരിക. അപ്പൊ അത് നിരുത്സാഹപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഏത് വലിയ തിരക്കാണെങ്കിലും നമ്മൾ എത്ര വലിയ ക്ഷീണിതരാണെങ്കിലും കുട്ടി പറയുന്ന ആ കാര്യങ്ങളൊന്ന് കേട്ടുകൊടുക്കുക, ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ. അങ്ങനെ ഒരു രക്ഷിതാവ് പ്രത്യേകിച്ച് ഉമ്മ വീട്ടിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രണയങ്ങൾ ഉണ്ടാവില്ല. പ്രണയങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പലപ്പോഴും കുട്ടികൾക്കുള്ള അവരുടെ വൈകാരികമായിട്ടുള്ള മാനസികാവസ്ഥ ഒരാളോട് ഷെയർ ചെയ്യാൻ കുട്ടിക്ക് കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ലൈക്ക് എ പ്രഷർ കുക്കർ, ഒരു പ്രഷർ കുക്കർ മാതിരി അത് പൊട്ടിത്തെറിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം ആളുകള് പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യുന്നത്.
1: നമ്മള് രക്ഷിതാക്കളോട്, അതായത് നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അവരായിട്ട് നല്ലൊരു റാപ്പ് ഓവർ ഉണ്ടാക്കണം എന്നാണ് സാറ്
0: പറഞ്ഞത്. ആത്മബന്ധം,
1: ആത്മബന്ധം, നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കണം. ഇനി അഥവാ നമ്മളെ രക്ഷിതാക്കൾ സാധാരണ ചോദിക്കുന്ന പോലെ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് ഫീൽ ചെയ്യണം എന്ന് എന്താ എൻ്റെ അമ്മൊന്നും ചോദിച്ചില്ലല്ലോ എന്നുള്ള അങ്ങനെയുള്ളൊരു ബന്ധം വേണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സഹോദരന്മാരെ, നമ്മൾ ഇന്ന് സാറ് സംസാരിച്ച വിഷയത്തിൻ്റെ ഒരു ചുരുക്കം, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലുള്ള ശ്രദ്ധ, നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധ വേണമെന്നും ആ കുട്ടികളെ നമ്മുടെ ഒരു നമ്മോടൊപ്പം ഒരു നല്ലൊരു ആത്മബന്ധത്തിൽ അവരെ കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങനെ ഒക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് പറ്റും. ഇനി വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാനും സാധിക്കും എന്നാണ് സാറ് പറഞ്ഞത്.
0: അതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് ചില വിഷയങ്ങൾ നമുക്ക് നേരിട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അതൊരു വഷളാവുന്നതിന് മുമ്പ് കൂടുതൽ മോശമാവുന്നതിന് മുമ്പ് ഒരു നല്ല കൗൺസിലറെ സമീപിക്കുക എന്നുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപകരിക്കുമെന്നാണ്.
1: അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നിപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, കുറെ കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. അതിന് പുറമെ നമ്മുടെ പീസ് റേഡിയോ സംവിധാനം വഴി തന്നെ നിങ്ങൾക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ വ്യക്തിത്വം, അതായത് നിങ്ങളാണ് ആ പ്രശ്നക്കാർ എന്നുള്ളത് പുറത്തറിയാത്ത രീതിയിൽ അത് വളരെ ഭംഗിയായി ഇത്തരം ആളുകളെ അത് അതിനുള്ള മറുപടികൾ തരും. പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് വല്ല വിവരങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ അതും പീസ് റേഡിയോ ടീം നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി അയച്ചു കൊടുക്കുക. അതിവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് അതിന് വേണ്ട ആളുകൾക്ക് അത് കൊടുത്ത് അത് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും. എന്തായാലും ഇനി അടുത്തൊരു എപ്പിസോഡിൽ ഈ കൂടുതൽ വിഷയങ്ങളുമായി നമുക്ക് കാണാം. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, കൗമാര പ്രശ്നങ്ങൾ ആണും പെണ്ണും തുല്യമോ എന്ന വിഷയത്തിൽ സ്നേഹക്കൂടിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് പ്രൊഫസർ കെ പി സഹദ്, അബ്ദുൽ ജബ്ബാർ വിളത്തൂർ. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
3: അൽ ഉസൂൽ, ഹദീസ് ക്രോഡീകരണ ചരിത്രം, ഭാഗം ഒന്ന്. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഉസൂലിൻ്റെ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ മഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ, അത് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരായി വരുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങളാണ് നാം നടത്തിയത്. ഇൻഷാല്ലാ ആ വിഷയം അവിടെ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ക്ലാസ് മുതൽ ഹദീസുമായി ബന്ധപ്പെട്ട മറ്റൊരു തലത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നാം തുടങ്ങിവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഹദീസിൻ്റെ ക്രോഡീകരണവുമായി കൊണ്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളും ആ വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്ന ചില സംശയങ്ങളും സന്ദേഹങ്ങളും ഇൻഷാല്ലാ അതിനെ സംബന്ധിച്ച് വിശദമായി പഠിക്കണം, മനസ്സിലാക്കണം എന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദീസ് ക്രോഡീകരണം എന്ന വിഷയം നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആമുഖമായി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സംഗതി ക്രോഡീകരിക്കണമെങ്കിൽ അത് എഴുതി വെക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, ഇതൊക്കെ തന്നെയും എഴുതി സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് ചരിത്ര വസ്തുതകൾ കൊണ്ട് തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് തന്നെ അറബികളായ ആളുകൾ, അവർ എഴുത്തും വായനയും അറിയുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പണ്ഡിതന്മാർ പറയുന്നത് ഫഖാനു യുഅരിഖൂന അഹമ്മ ഹവാദിസിഹിം അലൽ ഹിജാറ, അറബികളായ ആളുകൾ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും അവർ പാറകളിൽ എഴുതി വെക്കുക പതിവായിരുന്നു. അങ്ങനെ അവർ ചെയ്യാറുണ്ടായിരുന്നു. അത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ മൂന്നാം നൂറ്റാണ്ട് മുതൽക്ക് തുടങ്ങിയിട്ടുള്ള, അഥവാ ക്രിസ്താബ്ദം മൂന്നാം നൂറ്റാണ്ട് മുതൽക്കു തന്നെ ഇതാരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രത്തോളം ചോദിച്ചാൽ ഈ രൂപത്തിലുള്ള എഴുത്തുകൾ ധാരാളമായി കാണപ്പെട്ടിരുന്നത് ഫിൽ അത്റാഫി ശിമാലിയ ലിൽ ജസീറത്തുൽ അറബ്, ജസീറത്തുൽ അറബിൻ്റെ ഷിമാലിലായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും. കാരണം അവർക്ക് പേർഷ്യ റോമ സംസ്കാരവുമായി കൊണ്ട് ബന്ധമുണ്ടായതുകൊണ്ട് തന്നെ അവരുമായി കൊണ്ട് ബന്ധപ്പെടുന്ന ആളുകൾ ആ രീതിയിൽ എഴുത്തും വായനയും പഠിച്ചവരായിരുന്നു എന്നുള്ളതാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ടിരുന്ന ചില സംഗതികൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അയ്യാമുൽ അറബ്, അറബികളുടെ പ്രധാന സംഭവങ്ങൾ അവർ എഴുതി വച്ചിരുന്നു, കവിതകൾ എഴുതി വച്ചിരുന്നു. ഇതൊക്കെ തന്നെയും ഒരു വലിയ മൂല്യമുള്ള ഒരു വസ്തുവായിക്കൊണ്ട് എഴുതപ്പെട്ടിരുന്ന കാര്യങ്ങൾ, അത് കവിതയാകട്ടെ ചരിത്രമാകട്ടെ അവരുടെ ദൈനംദിന ജീവിതത്തിലെ സംഭവങ്ങളാവട്ടെ, അതൊക്കെ തന്നെയും എഴുതി വെക്കപ്പെട്ടു എന്നത് ഒരു വലിയ മഹത്വമുള്ള സംഗതിയായിക്കൊണ്ടാണ് അവർ മനസ്സിലാക്കിയത്. എത്രത്തോളം ചോദിച്ചാൽ അംറു ബിൻ സുറാറ, അദ്ദേഹം അൽകാതിബ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് താരിഖുൽ ഉമ്മുൽ മുലൂക്ക് എന്ന് പറയുന്ന ഇമാം തബരിയുടെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെയാണ് അബൂ ജുഫൈന എന്ന് പറയുന്ന വ്യക്തി മദീനയിലേക്ക് എഴുത്തു പഠിക്കാൻ വന്നിരുന്നു, എഴുത്ത് അഭ്യസിക്കാൻ വേണ്ടി അദ്ദേഹം മദീനയിലേക്ക് എത്തിയിരുന്നു എന്ന് ഫുത്തുഹുൽ ബുൽദാനിൽ 459-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും. അതുപ്രകാരം തന്നെ ജൂതന്മാരായ ചില ആളുകൾ, അവർ അറബികളെ എഴുത്തു പഠിപ്പിച്ചിരുന്നു, മദീനയിൽ തന്നെ ചെറിയ കുഞ്ഞുങ്ങളെ അവർ എഴുത്തു പഠിപ്പിച്ചിരുന്നു. ഇതൊക്കെ ഇസ്ലാം വരുന്നതിന് മുമ്പാണ്. ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് തന്നെ അറബികൾക്കിടയിൽ എഴുത്ത് എന്ന് പറയുന്ന കിതാബത്ത്, ആ എഴുത്ത് ലിഖിത രൂപത്തിലുള്ള വാക്യങ്ങളും അതുപോലെ തന്നെ പ്രമാണങ്ങളുമൊക്കെ തന്നെയും അവരുടെ കൈവശമുണ്ടായിരുന്നു. ഇസ്ലാം വന്ന സന്ദർഭത്തിൽ ഫജാ അൽ ഇസ്ലാം ഫിൽ ഔസ് വൽ ഖസ്റജ് ഇദ്ദത്തൻ യക്തുബൂന, ഇസ്ലാം വരുന്ന കാലഘട്ടത്തിൽ ഔസിലും ഖസ്റജിലുമായി മദീനയിൽ ഒരുപാട് ആളുകൾ എഴുത്ത് അറിയുന്ന ആളുകളായിക്കൊണ്ടുണ്ടായിരുന്നു എന്ന് ഫുതുഹുൽ ബുൽദാനിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇബ്നു സഅദിൻ്റെ തബഖാത്തിൽ പറയുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ, അയാൾക്ക് എഴുത്തറിയാം, അതുപോലെ തന്നെ നീന്തലറിയാം, അതുപ്രകാരം അയാൾ കമ്പ ചെയ്യാനറിയാം. ഈ മൂന്ന് കാര്യങ്ങളും ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് അൽകാമിൽ, പൂർണനായ മനുഷ്യൻ എന്ന് അവർ പറയാറുണ്ടായിരുന്നു എന്ന് ഇമാം ഇബ്നു സഅദ് തന്നെ തബഖാത്തിൽ ഉദ്ധരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ഇതിന് മറുവശവും അപ്പുറത്തുണ്ടായിരുന്നു. ചില ആളുകൾ എഴുത്തറിയാമെങ്കിലും ആ എഴുത്ത് അറിയുന്നതിനെ രഹസ്യമാക്കി വെക്കുകയും മറ്റുള്ള ആളുകളിൽ നിന്ന് അതിനെ മറച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു എന്നും ചില
5: ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് പറയാൻ കാരണം, ചില ചരിത്രകാരന്മാർ ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ച് ഇസ്ലാം വരുന്ന കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചതാണ് ദഖലുൽ ഇസ്ലാം ബിമക്ക ബിദ്അത്തു അശ്ര റജുല യക്തുബ്, വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ അന്ന് എഴുത്തറിയുമായിരുന്നുള്ളൂ ഇസ്ലാം മക്കയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ എന്ന ഒരു വാക്ക്. അത് യഥാർത്ഥത്തിൽ സൂക്ഷ്മ പരിശോധന ചരിത്രത്തിൽ നടത്തിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിക്കൊണ്ടും ശരിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ എഴുത്തുകാരുണ്ടായിരുന്നു, എഴുതുന്ന ആളുകളുണ്ടായിരുന്നു. ഇസ്ലാം വരുന്നതോടുകൂടി ഈ ഒരു ഇതിൻ്റെ മഹത്വം വർദ്ധിക്കുകയും ആളുകൾ കൂടുതൽ കൂടുതൽ ഇസ്ലാമിൽ എഴുത്തു പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ജൂതന്മാർ, അഹ്ലു കിതാബിൽപ്പെട്ട യഹൂദികളും അതുപോലെ തന്നെ നസറാക്കളും, അവരുടെ കയ്യിൽ തൗറാത്തുണ്ടായിരുന്നു, ഇഞ്ചിലുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയും ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുതയായിരുന്നു. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ എഴുത്തും വായനയും ഒന്നും അറിയാത്ത ഒരു പ്രവാചകനായിരുന്നു. എഴുതിയത് വായിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അതേപോലെ തന്നെ ഒരു അക്ഷരം പോലും പ്രവാചകൻ തൻ്റെ കൈകൾ കൊണ്ട് എഴുതിയതായിക്കൊണ്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നില്ല. ഈ രൂപത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഇജാസ് അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅജ്സത്തായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ഒരു എഴുത്തും വായനയും അറിയാത്ത ഒരു മനുഷ്യൻ, എഴുത്തും വായനയുമൊക്കെ അറിവുള്ള, ഒരുപാട് പാണ്ഡിത്യം നേടിയ, വലിയ ഭാഷയിലൊക്കെ വലിയ അഗാധമായ പാണ്ഡിത്യം നേടിയ ആളുകളെ പോലും സ്തബ്ധരാക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഖുർആനുമായി കൊണ്ട് കടന്നു വന്നിട്ടുള്ളത് എന്നത് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം നാം ഓർക്കേണ്ടതാണ്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് മുമ്പ് തന്നെ, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിൽ, ഇസ്ലാമിക സമ്പ്രദായങ്ങളിൽ, മുസ്ലിമുകൾക്കിടയിൽ എഴുത്തിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വന്നപ്പോൾ ഇത് കുറച്ചും കൂടി വ്യാപ്തി ഇതിന് കൈവരുകയാണ്. എഴുത്തിൻ്റെ മേഖല കുറച്ചും കൂടി വ്യാപ്തി ഉണ്ടാവുകയാണ്. കാരണം വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും എമ്പാടും ഈ വിഷയത്തിൽ മനുഷ്യന്മാരെ അറിവ്, ജ്ഞാനം നേടിയെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും എഴുത്തിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഖാരിഉകൾ, ഒരുപാട് കാത്തിബുകൾ ഇതൊക്കെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എമ്പാടും ഉണ്ടായിരുന്നു എന്നുള്ളതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. എത്രത്തോളം ചോദിച്ചാൽ, ബലഗ അദദുഹും അർബഈന കാത്തിബൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏകദേശം 40 എഴുത്തുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതി വെക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 40 എഴുത്തുകാർ റസൂലുള്ളാഹിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും തുടർന്ന് അതിൻ്റെ എല്ലാ നന്മകളും ജനങ്ങളിലേക്ക് ഒപ്പിയെടുത്ത് അതൊക്കെ തന്നെ എഴുതി വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകരായി തീരുവാൻ അവർക്ക് മഹാസൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏകദേശം 10-40 വഹയിൻ്റെ, പ്രവാചകന് കിട്ടുന്ന വഹയിൻ്റെ കാര്യങ്ങൾ തന്നെ എഴുതി വച്ചിരുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടത്തിൽ വേണ്ടത്ര എഴുത്തുകാർ വർദ്ധിക്കുവാനുള്ള ഒരു സാഹചര്യം മക്കയിൽ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം, പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയാണ് മക്ക ജീവിത കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതലായി ഉണ്ടായത്. അതേസമയത്ത് മദീനയിലേക്ക് വന്നപ്പോൾ സംഗതി നേരെ തിരിച്ചാണുണ്ടായത്. മദീന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിനു വേണ്ടി മാത്രം വലിയ ഏർപ്പാടുകൾ പ്രവാചകൻ ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലുള്ള ഒരു മദ്രസ, പ്രവാചകൻ്റെ പള്ളി, അത് എല്ലാത്തിനും ജനങ്ങൾക്കുള്ളൊരു ആശാ കേന്ദ്രമായിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിക്കാനും കിതാബത്ത് പഠിക്കാനും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും റസൂലുള്ളാഹിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് കേൾക്കാനുമെല്ലാം അവരുപയോഗിച്ചിരുന്ന കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ ഖുർആൻ പഠിച്ചു, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിച്ചു, എഴുത്ത് പഠിച്ചു, അതുപോലെ തന്നെ വായന പഠിച്ചു, ഇതൊക്കെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവർ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, കുറച്ചും കൂടി വിശാലമായ തലത്തിൽ എഴുത്തിൻ്റെ മേഖല വികസിപ്പിച്ചെടുക്കുവാനും അവർക്ക് അന്ന് സാധിച്ചിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയോട് ചേർന്ന് അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ ചെറിയ കുട്ടികൾക്ക് എഴുത്തു പഠിപ്പിക്കുക, എഴുത്തും വായനയും പഠിപ്പിക്കാനുള്ള ഒരു മാർഗം, ഒരു രീതി ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിൻ്റെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഒരിക്കൽ ഒരു മുഅല്ലിമിൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞു വെച്ചു. എന്നിട്ട് അഥവാ കുട്ടികളെ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ്റെ അടുക്കിലേക്ക് ആളെ പറഞ്ഞു വെച്ചിട്ട് അവർക്ക് ആ കുട്ടികളെ പഠിപ്പിക്കാൻ, കിതാബത്തും കറ്റൊക്കെ അവരെ പഠിപ്പിക്കുന്ന സഹായിക്കാനുള്ള ഒരു സന്നദ്ധത അറിയിച്ചു കൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എഴുത്ത് എഴുതിയതായിക്കൊണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പല രീതിയിൽ പ്രവാചകൻ്റെ ഭാര്യമാരായിട്ടും റസൂലുള്ളാഹിൻ്റെ സഹാബികളായിട്ടും ഇങ്ങനെ വ്യത്യസ്തമായ തലത്തിലുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എഴുത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ബദറിൽ പിടിക്കപ്പെട്ട ബന്ദികളായ ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 10 മദീനയിലെ കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കണം എന്ന നിബന്ധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വച്ചിട്ടുള്ള ചരിത്രവും നമ്മൾ ഒരുപാട് കേട്ടതാണ്. ചുരുക്കത്തിൽ, പ്രവാചകൻ്റെ വരവിന് മുമ്പ് തന്നെ അറബികളിൽ എഴുത്ത് എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത്ര തന്നെ വ്യാപകമായിരുന്നില്ല, എന്നാൽ പ്രവാചകൻ്റെ മദീന കാലഘട്ടത്തോടുകൂടിയാണ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഈ ഒരു എഴുത്തിൻ്റെ മേഖലയെ വികസിപ്പിച്ചെടുക്കുവാൻ മുസ്ലിമീങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ആമുഖമായി ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കും. മറാവട്ടെ, അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹ്. ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോട് ഇതുവരെ സംസാരിച്ചത്. ഹദീസ് ക്രോഡീകരണ ചരിത്ര ഭാഗം 1 എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിന്റെ സംസാരം. ഇന്നത്തെ വൈബ്സിൽ അനൂസ് മഞ്ജീരിയോടുകൂടെ ഞാൻ ഹനീഫ വണ്ടൂർ. ഇൻഷാ അല്ലാ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വൈബ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 16 മുതൽ 18 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്ർ 1 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് 16, 17, 18 വളരെ ചെറിയ 2-3 ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്ത് നമുക്ക് പുതിയ ആയത്തിലോട്ട് കടക്കാം.

0: السمع فأتبعه شهاب مبين.
1: الحمد لله. സൂറ ഹിജറിലെ 16, 17, 18 വളരെ ചെറിയ 2-3 ആയത്തുകളാണ് നമ്മൾ ഹിഫ്ളാക്കിയത്. ഇപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക, പഠിക്കുക, പഠനത്തെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓരോ ഹർഫിനും പ്രത്യേകം പ്രത്യേകം പ്രതിഫലമുണ്ടെന്ന് സൂചിപ്പിക്കേണ്ടതില്ലല്ലോ. എല്ലാവരും ആ വിഷയത്തിൽ ഉത്ബുദ്ധരാണ്. അല്ലാഹു തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 16 മുതൽ 18 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ. ഗേറ്റ് തുറക്കാറായി. പരീക്ഷ ഫെബ്രുവരി 6, 7, 13, 14, 20, 21 തീയതികളിൽ. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, സയൻസ്, കോമേഴ്സ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് IITകൾ ഉൾപ്പെടെയുള്ള മികച്ച സ്ഥാപനങ്ങളിൽ PG PhD പഠനത്തിനായും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ജോലി നേടാനും അവസരമൊരുക്കുന്ന പരീക്ഷയാണ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന ഗേറ്റ്. 2027 ഗേറ്റ് ഫെബ്രുവരി 6, 7, 13, 14, 20, 21 തീയതികളിലായി നടത്തും. വിശദവിവരങ്ങൾക്കായി gate2027.iitm.ac.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: 44 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം. സെക്രട്ടേറിയറ്റ്, PSC എന്നിവിടങ്ങളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സഹകരണ എപെക്സ് സൊസൈറ്റികളിൽ ജൂനിയർ ക്ലർക്ക്, ഫോറസ്റ്റ് വാച്ചർ ഉൾപ്പെടെ 44 തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ PSC യോഗം തീരുമാനമെടുത്തു. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം, വിദ്യാഭ്യാസ വകുപ്പിൽ ബ്രൈലിസ്റ്റ്, ജനറൽ കാറ്റഗറി ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ ഇലക്ട്രീഷ്യൻ, ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം തുടങ്ങി നിരവധി വകുപ്പുകളിലാണ് വിജ്ഞാപനമുള്ളത്.
5: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, 10,000-ങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിന് മേലുള്ള കടന്നുകയറ്റം. ഈ യൂസുഫ് സാഹിബ് നദ്വിയുടെ വിവർത്തനം, ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിന് മേലുള്ള കടന്നുകയറ്റം.

0: ഈ ആക്രമണം നടന്നത് പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു എന്നതാണ്. അക്രമികളെ തടയാനോ ഇരയായ വ്യക്തിക്കാവശ്യമായ സംരക്ഷണം നൽകാനോ പോലീസ് തയ്യാറായില്ല. ഇത്തരം സംഭവങ്ങൾ ഭാരതത്തിന് മൊത്തത്തിൽ ലജ്ജാകരമാണ്. നിയമപരമായ ശിക്ഷയ്ക്കർഹമായ ഈ സാമൂഹിക വിരുദ്ധർ ഇന്ന് ചില ഹിന്ദുത്വ വൃത്തങ്ങളിൽ സംസ്കാരത്തിന്റെ കാവലാളുകളായി വാഴ്ത്തപ്പെടുന്നു എന്നതും അങ്ങേയറ്റം ഖേദകരമാണ്. സംസ്കൃതത്തെപ്പോലെ ഉറുദുവും ഇന്ത്യയുടെ മഹത്തായ സവിശേഷമായൊരു ഭാഷയാണ്. എന്നാൽ സംസ്കൃതം നേരിട്ട അതേ അവഗണനയ്ക്കും അനീതിക്കും ഇന്ന് ഉറുദുവും ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ചില വിവരദോഷികളും വർഗീയവാദികളും യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉറുദുവിനെ ഒരു അന്യഗ്രഹ ഭാഷയായോ അല്ലെങ്കിൽ കേവലം മുസ്ലിങ്ങളുടെ ഭാഷയായോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ചരിത്രപരമായ യാഥാർത്ഥ്യം ഇതിന് തികച്ചും വിപരീതമാണ്. എന്താണ് ഉറുദു എന്ന വിഷയത്തിൽ മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ പ്രസംഗങ്ങളിൽ എല്ലാം ഉറുദു ഭാഷയുടെ ചരിത്രത്തെയും അതിൻ്റെ വികാസത്തെയും സാംസ്കാരിക പ്രാധാന്യത്തെയും കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുള്ളതിനാൽ ആ വാദങ്ങൾ ഇവിടെ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 1993 അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ ഒരു കേസിൽ ഞാനൊരു സുപ്രധാന നിരീക്ഷണം നടത്തിയിരുന്നു. ഇന്ത്യയുടെ മഹത്തായ രണ്ട് സാംസ്കാരിക ഭാഷകളായ സംസ്കൃതവും ഉറുദുവും രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും ചുരുങ്ങിയത് 5 വർഷമെങ്കിലും നിർബന്ധിതമായി പഠിപ്പിക്കണമെന്നതായിരുന്നു. ആ വിധിന്യായത്തിലെ 12-ാം ഖണ്ഡികയിൽ ഞാൻ ഇപ്രകാരം കുറിച്ചു: എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സംസ്കൃതത്തോടൊപ്പം ഉറുദുവും നമ്മുടെ സ്കൂളുകളിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും നിർബന്ധമായും പഠിപ്പിക്കേണ്ടതുണ്ട്. ഉറുദു നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ ഒരു ഭാഷയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇതിന് മുസ്ലിങ്ങളുടെ മാത്രം ഭാഷയായി തെറ്റായി മുദ്ര കുത്തിയിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണാധികാരികളാണ് ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഹിന്ദി ഹിന്ദുക്കളുടെയും ഉറുദു മുസ്ലിങ്ങളുടെയും ഭാഷയാണ് എന്നൊരു തെറ്റായ പ്രചരണം അഴിച്ചുവിട്ടത്. എന്നാൽ യാഥാർത്ഥ്യം ഇതിനിവെല്ലാം വിപരീതമാണ്. ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലുമൊക്കെ ചില ഭാഗങ്ങളിലെയും വിദ്യാസമ്പന്നരായ ജനങ്ങളുടെ പൊതുവായ ഭാഷയായിരുന്നു ഉറുദു. അവർ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആകട്ടെ, മീർ ഗാലിബ്, ഫൈസ്, ഫിറാഖ്, ജോഷ് തുടങ്ങിയ മഹാന്മാരായ കവികൾ ഉറുദു സാഹിത്യം നൽകിയ സംഭാവനകൾ മതനിരപേക്ഷ ചിന്താഗതിയുടെ ഉദാത്ത മാതൃകകളാണ്. ഇന്നത്തെ യുവതലമുറ തങ്ങളുടെ സാംസ്കാരിക വേരുകളിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇത് രാജ്യത്ത് നിരാശയ്ക്കും സാംസ്കാരികമായ അപജയത്തിനും വഴിതെളിക്കുന്നു. ഭൂരിഭാഗം യുവാക്കൾക്കും ഇന്ത്യയുടെ ഈ മഹത്തായ ഭാഷകളായ സംസ്കൃതത്തെക്കുറിച്ചോ ഉറുദുവിനെക്കുറിച്ചോ കൃത്യമായൊരു അറിവുമില്ല. സ്കൂൾ തലത്തിൽ 5 വർഷമെങ്കിലും ഈ ഭാഷകൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ അടിസ്ഥാനപരമായ അറിവ് ലഭിക്കും. പിന്നീട് സ്വന്തം താൽപ്പര്യപ്രകാരം അത് കൂടുതൽ പഠിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. ഇതിലൂടെ നമ്മുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകത്തെടുത്തറിയാൻ അവർക്ക് കഴിയും. ഈ നീക്കം മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളുടെ താൽപ്പര്യങ്ങൾ ദുർബലപ്പെടുത്തും. ഉറുദുവിനെ ശക്തമായി എതിർക്കുകയും തെലങ്കാനയിലെ സ്കൂൾ പ്രിൻസിപ്പലിനെ ആക്രമിക്കുകയും ചെയ്ത വലതുപക്ഷ ഘടകങ്ങൾ യഥാർത്ഥത്തിൽ സങ്കുചിത ചിന്താഗതിക്കാരായ സംസ്കാരശൂന്യരായ ഗുണ്ടകളാണ്. ഇന്ത്യയുടെ സമന്വയ സംസ്കാരത്തെക്കുറിച്ചോ നമ്മുടെ പങ്കുവെക്കപ്പെട്ട സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചോ യാതൊരു അവബോധവും അവർക്കില്ല. ഇങ്ങനെയുള്ളവർ രാജ്യത്തിന് തന്നെ അപമാനമാണ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിനുമേലുള്ള കടന്നുകയറ്റം. ലേഖനത്തിന്റെ വിവർത്തനം നിർവഹിച്ചത് ഇ യൂസുഫ് സാഹിബ് നദ്വി. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഐടി ജാലകം. വാട്സ്ആപ്പ് ഡാറ്റകൾ നഷ്ടമാകാതിരിക്കാൻ ക്ലാസ് എടുക്കുന്നത് സാലിം മുഹമ്മദ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സാബി അജ്മഈൻ, അമ്മാബാദ്. ഐടി ജാലകത്തിലെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ കീപ് എന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. iOS-ലും ആൻഡ്രോയിഡിലും അതിന് പുറമേ വെബായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ് ഗൂഗിൾ കീപ്. ഗൂഗിളിൻ്റെ തന്നെ നോട്ട്സുകൾ സേവ് ചെയ്യാൻ വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷനാണിത്. ഇമേജ്, ടെക്സ്റ്റ്, വോയിസ് റെക്കോർഡിംഗ് ഇതെല്ലാം നോട്ട്സായിട്ട് നമുക്ക് ഇതിൽ സേവ് ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ വാട്സപ്പിലൂടെയാണ് നമ്മളുടെ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് എല്ലാം ഷെയർ ചെയ്യാറ്. നമുക്ക് ഉപകാരം അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കേണ്ട നമ്മളത് സ്റ്റാർ ചെയ്ത് വെക്കാറാണ് പതിവ്. അല്ലെങ്കിൽ പലവരും ചെയ്യാറുണ്ട്, അവരുടെ തന്നെ മറ്റൊരു നമ്പറിലോട്ട് വോയിസുകൾ ഷെയർ ചെയ്യുകയും അത് പിന്നെ

0: പിന്നീടുള്ള ആവശ്യത്തിന് യൂസ് ചെയ്യുന്നൊക്കെ രീതി നമ്മൾ ഒരു പെട്ടെന്നുള്ള ഒരു ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെ കാണാറുണ്ട്. എന്നാൽ നമുക്കറിയാം വാട്സപ്പിന് ഒരു ക്ലിയറിങ് വന്നാലോ അല്ലെങ്കിൽ ഫോൺ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലോ നമ്മൾ ആ ഡാറ്റ കൂടുതൽ ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ പോകാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെയാണ് ഗൂഗിൾ കീപ്പിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ് ഉപയോഗം നമുക്ക് വരുന്നത്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്ന ടെക്നോളജിയുടെ സഹായത്തോടെയാണ് ഇതിൽ ഇമേജിനെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ ഗൂഗിൾ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മളൊരു വോയിസ് നോട്ട് എടുക്കുകയാണെങ്കിൽ അത് വോയിസ് നോട്ടായിട്ട് സേവ് ചെയ്യാനും അതിന് പുറമെ അത് ടെക്സ്റ്റായിട്ട് കാണാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ക്ലിപ്പ് ബോർഡ്സുകളായിട്ടാണ് അല്ലെങ്കിൽ ബോർഡുകളായിട്ടാണ് ഇതിൽ ഡാറ്റകൾ സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ബോർഡിനും ഓരോ ടോപ്പിക്ക് കൊടുത്തുകൊണ്ട് തന്നെ അത് സേവ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ ഇതിൽ ടു ഡു ലിസ്റ്റ് നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെക്ക് ബോക്സ് പോലെ ഇട്ടിട്ട് നമുക്ക് ഓരോന്നും റിമൈൻഡർ ചെയ്യാനും അത് ഓരോ സമയങ്ങളിലായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്താനും വേണ്ടിയിട്ട് റിമൈൻഡർ ഓപ്ഷൻ കൊടുക്കാനൊക്കെ എല്ലാ സംവിധാനവും ഇതിൽ ലഭ്യമാണ്. ഇതിന് പുറമെ ഒരു ജിമെയിൽ അക്കൗണ്ടുള്ള ആർക്കും ഇത് ഷെയർ ചെയ്യാമെന്നുള്ള ഇതിന് വേണ്ടിയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് കൊളാബറേറ്റേഴ്സ്. ഈ ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് നമുക്ക് നമ്മളെ നോട്ട് ആ ക്ലിപ്പ് ബോർഡ് മാത്രം ഷെയർ ചെയ്യാനും ഒരു സമയത്ത് തന്നെ രണ്ട് പേർക്കും നോട്ടുകൾ ഷെയർ ചെയ്ത് ടൈപ്പ് ചെയ്യുന്ന പരസ്പരം കാണാനും ഒക്കെയുള്ള സംവിധാനം ഇതിൽ അവൈലബിളാണ്. ഈ ഒരു അപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഫോണിലും iOS ഫോണിലും ലഭ്യമാണ്. അതിന് പുറമെ keep.google.com എന്ന് ബ്രൗസർ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ബ്രൗസറിൽ അടിച്ചാൽ ഇതും നമ്മൾ സേവ് ചെയ്ത ഡാറ്റാസ് നമുക്ക് കാണാൻ കഴിയും. ഇതിലുള്ള മറ്റൊരു ഫീച്ചറാണ് കളറിങ് ചെയ്യാൻ. നമുക്ക് ഓരോ ബോർഡുകളും കളറായിട്ട് കളർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ റെഡ്, ഗ്രീന് അങ്ങനെ പലതും ഉണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രാധാന്യമുള്ള ബോർഡ്സുകൾ അല്ലെങ്കിൽ നോട്ട്സുകൾ നമുക്ക് റെഡിൽ കൊടുക്കാം. അതുപോലെ മറ്റു കളറുകളും നമുക്ക് അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു ഫീച്ചറാണ് ലേബൽ എന്നുള്ളത്. ലേബൽ എന്ന് പറഞ്ഞാൽ നമുക്കത് ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും ആ ഇന്ന ലേബലിൻ്റെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പീസ് റേഡിയോവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ ആ നോട്ട്സിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്ത് ആ ലേബൽ യൂസ് ചെയ്ത് ഭാവിയിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ എങ്ങനെയാണ് ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഇമേജ് ഒക്കെ സേവ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ മുകൾ വശത്തായിട്ട് മൂന്ന് ലൈൻസുകൾ, അത് എടുത്താൽ നോട്ട്സ് എന്ന് കാണാം. അതല്ലെങ്കിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിൽ എന്നുള്ളൊരു സ്പേസ് കാണാം. അവിടെ നമുക്ക് ഈ നമ്മൾ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നോട്ടിൻ്റെ ടൈറ്റിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അതിന് താഴെ നോട്ട് എന്ന് കാണാം. അവിടെ നമുക്ക് ഓരോന്നായിട്ട് നോട്ടുകൾ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിച്ചാൽ തന്നെ അതിൽ ഇതിൽ സേവ് നമ്മുടെ ഈ പിന്നെ ഗൂഗിൾ കീപ്പിൽ സേവ് ആയിട്ട് വരും. അതിന് പുറമെ നമുക്ക് ഇനി ഈ നോട്ട് തന്നെ നമുക്ക് ആദ്യം പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ നോട്ട് കാണുന്ന രീതിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് ആ ക്ലിപ്പ് ബോർഡിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് മുകളിൽ നമുക്കൊരു പിന്നിൻ്റെ ഒരു ആകൃതിയിലുള്ള ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് നിന്ന് ഫസ്റ്റ് വരുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ഏറ്റവും മുകളിലായിട്ട് നമുക്കത് പിൻ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്ത് തന്നെ റിമൈൻഡറിൻ്റെ ഓപ്ഷൻ നമുക്ക് കാണാം, കളർ മാറ്റുന്ന ഓപ്ഷൻ കാണാം, അതിന് പുറമെ ലേബിൾ കൊടുക്കുന്ന ഓപ്ഷൻസും നമുക്ക് കാണാം. ഇങ്ങനെയാണ് ബേസിക്കലി ഒരു നോട്ട് ഇതിൽ സേവ് ചെയ്യുന്നതും പിൻ ചെയ്യുന്നതും ലേബിൾ ചെയ്യുന്നതുമെല്ലാം. ഇതിന് പുറമെ ഏറ്റവും ഫൂട്ടറിലായിട്ട് താഴെ തന്നെ നമുക്ക് കാണാം ഒരു ടിക്ക് ചിഹ്നം. ആ ടിക്ക് ചിഹ്നം എന്ന് വെച്ചാൽ നമുക്കിതിൽ ടു ഡു ലിസ്റ്റ് പോലെ നമുക്ക് ഓരോന്നും ടിക്ക് ചെയ്യുന്ന ഓപ്ഷൻ, അത് നമുക്കൊരു പ്രവൃത്തി ചെയ്യാനുണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണത്. ലിസ്റ്റ് ഐറ്റം എന്ന് നമുക്ക് കാണാം, അതിൽ ഓരോന്നായിട്ടും ലിസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളൊരു പിന്നെ മെഷർമെൻ്റ് എടുക്കുകയാണ്, അത് നമുക്ക് സേവ് ചെയ്ത് വെക്കണം. പെട്ടെന്ന് നമുക്കൊരു നോട്ട്ബുക്കോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതിൽ തന്നെ ഒരു ഡ്രോയിങ്ങിൻ്റെ ചിഹ്നം കാണാം. ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളെ സ്ക്രീനിൽ കൈകൊണ്ട് വരച്ചാൽ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനും അതല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിൽ ലഭ്യമാണ്. ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സേവ് ചെയ്യാനും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനും പറ്റും. അത് കഴിഞ്ഞാൽ വോയിസ് റെക്കോർഡിങ്ങിൻ്റെ ഒരു മൈക്കിൻ്റെ ചിഹ്നം കാണാം, അതിൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു ബട്ടൺ കാണാൻ കഴിയുക, ഇമേജിൻ്റെ ചിഹ്നമാണ്. ആ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഫോട്ടോ എടുക്കാം. ഇനി അതല്ല, നിങ്ങൾ ഗാലറിയിൽ നിന്ന് സേവ് ചെയ്ത ഫോട്ടോ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്കതിൽ സേവ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ സേവ് ചെയ്ത അല്ലെങ്കിൽ ഇതിലുള്ള ഒരു നോട്ട് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ആൾറെഡി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് എടുക്കുകയും താഴെ നിങ്ങൾക്ക് വലതുവശത്തായിട്ട് ഒരു 3 ഡോട്ട്സ് കാണും. അത് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൊളാബറേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ കൊളാബറേറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അയാളുടെ മെയിൽ ഐ ഡി ആണ് അത് ടൈപ്പ് ചെയ്യാൻ ചോദിക്കുക. അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കൽ അയാളുടെ ഗൂഗിൾ കീപ്പിലും നമ്മൾ എന്താണോ ഷെയർ ചെയ്ത് അത് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് രണ്ടു പേർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനും ഇനി ലൈവായിട്ട് തന്നെ ഇതിൽ ഓരോ മെസ്സേജുകൾ ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഇതിൽ ലഭ്യമാണ്. ഗൂഗിൾ കീപ്പ് എന്ന ഈ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ തന്നെ ലഭ്യമാണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഞങ്ങളെ അറിയിക്കുക. ഈ ഒരു അപ്ലിക്കേഷൻ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് IT ജാലകം. വാട്സപ്പ് ഡാറ്റകൾ നഷ്ടമാകാതിരിക്കാൻ എന്ന വിഷയം അവതരിപ്പിച്ചത് സാലിം മുഹമ്മദ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ, വുദു നേട്ടങ്ങൾ വിശദീകരിക്കുന്നത് ഷമീർ മുണ്ടേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിലെ സുപ്രധാനമായ ഒരു കർമ്മവും ആ കർമ്മത്തിൻ്റെ ശ്രേഷ്ഠതകളും വിശദീകരിക്കുകയാണ്. ശുദ്ധിക്ക് വലിയ പ്രാധാന്യം നൽകിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, അത്തഹൂറു ഷത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്, ഈമാനിൻ്റെ ഭാഗമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നമസ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാനലോകത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു നിർബന്ധമാക്കിയ കർമ്മമാണ് നമസ്കാരം. ആ നമസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു നിർബന്ധമാക്കിയ നിബന്ധനയാണ് വുദു ചെയ്യുക എന്നുള്ളത്, ശുദ്ധി വരുത്തുക എന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ് സ്വലാത്തി ഫഗ്സിലു വുജുഹകും വഅയ്ദിയകും മിനൽ മറാഫിഖി വംസഹു ബിറുഊസികും വഅർജുലകും മിനൽ കഅബൈൻ. സൂറത്തു മാഇദയിൽ അല്ലാഹു പഠിപ്പിച്ചു, സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരത്തിന് നിന്നാൽ, നമസ്കാരത്തിന് ഉദ്ദേശിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മുഖവും നിങ്ങളുടെ കൈകളും മുട്ടുൾപ്പെടെ കഴുകുക, നിങ്ങളുടെ തല നിങ്ങൾ തടവുകയും നിങ്ങളുടെ കാലുകൾ ഞെരിയാണിയുൾപ്പെടെ കഴുകുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ ശുദ്ധി വരുത്തൽ നിർബന്ധമാണ് എന്ന് ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു. ആ ശുദ്ധി വരുത്തുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് വുദു. വുദു എന്ന് പറഞ്ഞാൽ മതപരമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിനുള്ള ഒരു ഇബാദത്ത് എന്ന നിലക്ക് മതം കൽപ്പിച്ച രീതിയിൽ മുഖം, കൈകൾ, തല, കാലുകൾ എന്നീ നാല് അവയവങ്ങളിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധി വരുത്തുന്നതിനെയാണ് മതപരമായി കൊണ്ട് വുദു എന്ന് നമ്മൾ പറയുന്നത്. എപ്പോഴെല്ലാമാണ് വുദു നിർബന്ധമാകുന്നത്? ഏതൊക്കെ സന്ദർഭത്തിലാണ് ഒരാൾ വുദു ചെയ്യേണ്ടത്? ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് നിർബന്ധവും സുന്നത്തുമായ എല്ലാ നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോഴും വുദു എടുക്കണം. വുദു എടുക്കാതെ സുന്നത്തായതോ നിർബന്ധമായതോ ആയ ഒരു നമസ്കാരവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. രണ്ടാമത്, പരിശുദ്ധമായ തവാഫ് കർമ്മം നിർവഹിക്കാൻ വുദു നിർബന്ധമാണ്. ഒരാൾ ഉംറയുടെ ഭാഗമായിക്കൊണ്ട് തവാഫ് ചെയ്യുകയാണ്, അതല്ലെങ്കിൽ ഹജ്ജിൻ്റെ ഭാഗമായി തവാഫ് ചെയ്യുകയാണ്, അതല്ലെങ്കിൽ ഒരാൾ തവാഫ് ചെയ്യുകയാണ്, വെറുതെ തവാഫ് ചെയ്യുകയാണ്, അത്തരം സന്ദർഭങ്ങളിലെല്ലാം തവാഫിന് വുദു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായും പഠിപ്പിച്ച കാര്യമാണ്. മൂന്നാമതായി, വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ വുദു വേണം. വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ വുദു എടുക്കണം. ഇതിൻ്റെ ഓരോന്നിൻ്റെയും തെളിവുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, തവാഫിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അത്തവാഫു ഹൗലൽ ബൈത്തി മിസ്ലു സ്വലാ, കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുക എന്നുള്ളത് നമസ്കാരം പോലെയുള്ള ആരാധനയാണ്. എന്നാൽ അതിൻ്റെ വ്യത്യാസം എന്താണ്? ഒരാൾ നമസ്കാരത്തിൽ അയാൾക്ക് സംസാരിക്കാൻ അനുവാദമില്ല, എന്നാൽ നിങ്ങൾ തവാഫിൽ സംസാരിക്കുന്നതിന്, നല്ല കാര്യങ്ങൾ പറയുന്നതിന് അതിനെ എതിർക്കുന്നുമില്ല. ഒരാൾ തവാഫിൽ സംസാരിച്ചാൽ അയാളുടെ തവാഫ് ബാത്തിലാവുകയില്ല. എന്നാൽ നമസ്കാരം പോലെയുള്ള ഒരു ആരാധനയാണ്. നമസ്കാരത്തിന് എന്തു വേണം? നമസ്കാരത്തിന് വുദു ഷർത്താണ്. അപ്പൊ തവാഫ് ചെയ്യണമെങ്കിൽ വുദു വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരത്തിനും വുദു വേണമെന്ന് നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാളുടെയും നമസ്കാരം സ്വീകരിക്കുകയില്ല ഏതുവരെ അവൻ അശുദ്ധിയിൽ നിന്ന്, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നത് വരെ, രണ്ട് അശുദ്ധികളിൽ നിന്നും, ചെറിയ അശുദ്ധിയായാലും വലിയ അശുദ്ധിയായാലും, ചെറിയ അശുദ്ധി വുദുവിലൂടെ അവന് ശുദ്ധിയാകാൻ പറ്റും, വലിയ അശുദ്ധിയുള്ള ആളുകൾ വുദു ചെയ്തുകൊണ്ടാണ് ശുദ്ധി വരുത്തേണ്ടത്. അപ്പൊ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു നിർബന്ധമുള്ള മേഖലകൾ നമുക്ക് പറഞ്ഞു തന്നു. ഒന്ന് നമസ്കാരമാണ്, രണ്ട് തവാഫാണ്, മൂന്നാമതായിക്കൊണ്ട് നമ്മൾ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ സ്പർശിക്കുക എന്നുള്ള വിഷയമാണ്. ഇനിയോ വുദു സുന്നത്തായ മേഖലകളുണ്ട്. വുദു സുന്നത്തായ മേഖലകൾ, അത് പറയുന്നതിൻ്റെ മുൻപ് ചില ആളുകൾ ചോദിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വുദു നിർബന്ധമാണോ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വുദു വേണമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്നാൽ നിർബന്ധമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല എന്നാണ് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും അഫ്ലൽ, ഏറ്റവും ശ്രേഷ്ഠകരം വിശുദ്ധ ഖുർആൻ പാരായണത്തിനും സ്പർശിക്കാനും ഒക്കെ ശുദ്ധിയോടുകൂടെ ആവുക എന്നുള്ളതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ശുദ്ധി അശുദ്ധമായ ചില സന്ദർഭങ്ങൾ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസത്തിൽ മാസമുറയുണ്ടാകുന്ന സമയത്ത് അവർക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ? അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഓതാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ഓതാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഖുർആൻ നേരിട്ട് സ്പർശിക്കാതെ കയ്യുറ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാരായണം ചെയ്യാമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതേപോലെ തന്നെ ബൈഹാട്ടുള്ള ഹൈഫുലാക്കിയ ഭാഗങ്ങൾ എടുത്തോതാമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഒരു വിശ്വാസി എന്ന നിലയിൽ നിത്യജീവിതത്തിൽ പാരായണം ചെയ്യേണ്ട ആയത്തുകളും അതേപോലെയുള്ള കാര്യങ്ങളുമൊക്കെ അത് നിർവഹിക്കാമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ചർച്ചാ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇവിടെ നമ്മൾ പറയുന്നത് ഏറ്റവും അഫ്ലൽ, ഏറ്റവും ശ്രേഷ്ഠമായത് വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വുദുവോടുകൂടെ ആയിരിക്കുക എന്നുള്ളത് നല്ലതാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ വുദു നിർബന്ധമായ മേഖലകൾ നമ്മൾ പറഞ്ഞു. ഇനിയോ വുദു സുന്നത്തായ സ്ഥലങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വുദു എടുക്കൽ സുന്നത്താണ്. അതേപോലെ തന്നെ എല്ലാ നമസ്കാരത്തിന്റെ വേളകളിലും വുദു പുതുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ഇൻദ കുല്ലി സ്വലാത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നമസ്കാരത്തിന്റെ വേളയിലും വുദുഇനെ പുതുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ നോക്കൂ നിങ്ങൾ, എല്ലാ നമസ്കാരത്തിന്റെയും സന്ദർഭങ്ങളിൽ വുദു എന്ത് ചെയ്യുക? നമുക്ക് പുതുക്കാം. അതേപോലെ തന്നെ വലിയ അശുദ്ധിയുള്ളയാള്, വലിയ അശുദ്ധിയുള്ള ജനാബത്ത് ബാധിച്ച ഒരാള് വീണ്ടും അയാൾ തൻ്റെ ഭാര്യയുമായി സംയോഗത്തിനുദ്ദേശിക്കുകയാണ് എങ്കിൽ അദ്ദേഹം വുദു ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. മഹാനായ അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഇദാ അഹദുക്കും അഹ്ലഹു സുമ്മ അറാദ അൻ യഊദ ഫലിയതവല്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഭാര്യയെ സമീപിച്ചു, എന്നിട്ട് വീണ്ടും അവൻ സമീപിക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, വീണ്ടും അവൻ സംയോഗത്തിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, ഫലിയതവല്ല, അവൻ വുദു എടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ, അദ്ദേഹം ജനാബത്തുകാരനായിരിക്കെ അദ്ദേഹം ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വുദുവിനെ പുതുക്കുമായിരുന്നു. നമസ്കാരത്തിന് വുദു എടുക്കുന്നത് പോലെ അദ്ദേഹം വുദു എടുക്കുമായിരുന്നു. അപ്പൊ ജനാബത്ത് ഉള്ള ഒരാൾ, ജനാബത്തുകാരനായ ഒരു മനുഷ്യൻ, അയാൾ ഉറങ്ങുന്നതിൻ്റെ മുൻപ് വീണ്ടും വുദു എടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. മലക്കുകൾ ജനാബത്തുള്ള ആളുകളുടെ അടുക്കിലേക്ക് വരികയില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ എന്ത് തന്നെയായാലും നമ്മൾ ജനാബത്തുകാരനാകുന്ന അവസ്ഥയിൽ രണ്ടാമത് ഭാര്യയിലേക്ക് വീണ്ടും സമീപിക്കാൻ ഉദ്ദേശിച്ചാൽ വുദുവിനെ പുതുക്കണം. അതേപോലെ തന്നെ ഉറങ്ങുന്നതിൻ്റെ മുൻപ് ജനാബത്തുകാരായ ആളുകൾ വുദുവെടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ച വുദു എടുക്കേണ്ട സുന്നത്തായ മറ്റൊരു മേഖലയാണ് കുളിക്കുന്നതിൻ്റെ മുൻപ് വുദു ചെയ്യുക എന്നുള്ളത്. കുളിക്കുന്നതിന്റെ മുൻപ് വുദു ചെയ്യുക. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിക്കാൻ ഉദ്ദേശിച്ചാൽ ഇദഖ്തസല മിനൽ ജനാബ യബ്ദഉ ഫയഗ്സിലു യദൈഹി ثم يفرغ بيمينه على شماله ويغسل فرجه ثم يتوضا وضوءه للصلاه. امام مسلم ഉദ്ധരിക്കുന്ന ഹദീസാണ്. ജനാബത്ത് കുളിക്കാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഉദ്ദേശിച്ചാൽ കൈകൾ കഴുകിക്കൊണ്ട് ആരംഭിക്കുമായിരുന്നു, തുടർന്ന് വലത് കൈ കൊണ്ട് ഇടത് കൈയിൽ വെള്ളമൊഴിച്ച് ഗുഹ്യാവയവം കഴുകും, ശേഷം നമസ്കാരത്തിന് വുദു ചെയ്യുന്നത് പോലെ വുദു ചെയ്യും. അപ്പൊ കുളിക്കുന്നതിന്റെ മുൻപ് വുദു എടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരാൾ ഉറങ്ങാൻ കിടക്കാണ്, ജനാബത്തുള്ള അവസ്ഥയല്ല, ഒരാൾ ഉറങ്ങാൻ പോകുന്നതിന്റെ മുൻപ് വുദു എടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, നബി പറയുകയാണ് താങ്കൾ ഉറക്കശയ്യ പ്രാപിക്കാൻ ഉദ്ദേശിച്ചാൽ നമസ്കാരത്തിന് വുദു ചെയ്യുന്നത് പോലെ വുദു ചെയ്യുക, ശേഷം താങ്കളുടെ വലതുഭാഗത്തിന്മേലായി ചെരിഞ്ഞു കിടക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സഹോദരങ്ങളെ, വുദു നിർബന്ധമായ മേഖലകൾ നമ്മൾ പറഞ്ഞു, വുദു സുന്നത്തായ മേഖലകൾ നമ്മൾ പറഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അതുകൊണ്ടാണ് ഈ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയങ്ങൾ കൊണ്ടുവന്നത്. ഇനി നോക്കൂ, നിങ്ങൾ വുദു എന്ന് പറയുന്ന മഹത്തായ കർമ്മം നമ്മൾ നിർവഹിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ധാരാളം നേട്ടങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ സ്നേഹവും അവന്റെ തൃപ്തിയും നമുക്ക് ലഭിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്തിൽ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഖറു വല്ലാഹു യുഹിബ്ബുൽ മുതതഖിരീൻ മുതതഖിരീൻ എന്ന് പറയുന്ന ആയത്ത് നമുക്ക് വായിക്കാൻ പറ്റും. എന്താണ് ആയത്തിൽ പറയുന്നത്? ശുദ്ധി കൈവരിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട് ആ പള്ളിയിൽ. ഏതാണ് ആ പള്ളി? വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് കുബാ നിവാസികളുടെ കാര്യത്തിലാണ് അവതരിച്ചത്. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഈ ആയത്ത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. നസലത്ത് ഫി അഹ്ലി ഖുബാ, ഈ ആയത്ത് ഇറങ്ങിയത് അഹ്ലു ഖുബാ കുബാ നിവാസികളുടെ വിഷയത്തിലാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവരെ അവരെന്ത് ചെയ്യുമായിരുന്നു? അവർ മലമൂത്ര വിസർജനാനന്തരം വെള്ളം കൊണ്ട് ശൗച്യം ചെയ്യുന്നവരായിരുന്നു. അതിനാലാണ് അവരുടെ കാര്യത്തിൽ ഈ ആയത്ത് അവതരിച്ചത്. ശുദ്ധി കൈവരിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട്, അള്ളാഹു ശുദ്ധിയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്ന കാര്യമാണ് ശുദ്ധി വരുത്തുക എന്നുള്ളത്. അപ്പൊ നമ്മളെപ്പോഴും ശുദ്ധിയുള്ളവരായിക്കൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകും, നമ്മുടെ പാപങ്ങൾ ശുദ്ധി വരുത്തുന്നതിലൂടെ കഴുകിക്കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകൾ, ഒട്ടനവധി ഹദീസുകൾ സ്വഹീഹായി വന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ വുദു എടുക്കുന്നതിലൂടെ വിശ്വാസികളായ ആളുകളെ കാത്തു നിൽക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. നോക്കൂ, നിങ്ങൾ ദേഷ്യം വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയായിക്കൊണ്ട് വുദുവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദേഷ്യം പിശാചിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ദേഷ്യം വരികയാണ് എങ്കിൽ അവൻ വുദു എടുക്കട്ടെ എന്നാണ്. അവൻ വുദു എടുക്കട്ടെ. ആ വുദു എടുക്കുന്നതിലൂടെ പിശാചിനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തീയിനാലാണ്. അതുകൊണ്ട് തന്നെ തീയിനണക്കാൻ എന്താ ഉപയോഗിക്കുക? വെള്ളമാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് നിന്റെ ദേഷ്യം പോകാനുള്ള മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദുവിനെ പരിചയപ്പെടുത്തിയത് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലെ ഇന്നത്തെ ഈ പ്രോഗ്രാം, ഇന്നത്തെ ഈ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളോട് വസീയത്ത് ചെയ്യാനുള്ളത്, വുദുവിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക, വുദു എടുക്കേണ്ട സമയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, വുദുവിലൂടെ ലഭിക്കുന്ന എല്ലാ നന്മകളും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദുവിൻ്റെ രൂപം കൃത്യമായി കൊണ്ട് നമ്മൾ പഠിക്കുക, ആത്മീയവും ശാരീരികവുമായ ശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈവരിക്കുക. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുദ്ധിയുണ്ടായിരിക്കാൻ അങ്ങേയറ്റം ആഗ്രഹിച്ച വ്യക്തിയാണ്. ആ പ്രവാചകന്റെ അനുചരന്മാരാണ് നമ്മൾ. ആ ഗുണം നമ്മളും ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ശുദ്ധിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്. ആ റബ്ബ് ഇഷ്ടപ്പെടുന്ന ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ശിഫയേകുമാറാകട്ടെ. അള്ളാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയ്യാ മിൻകും വൽ അംവാത് അള്ളാഹുമ്മ അജ്രിനാ മിനന്നാർ അള്ളാഹുമ്മ അജ്രിനാ മിനന്നാർ അള്ളാഹുമ്മ അജ്രിനാ മിനന്നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വുളുവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നേട്ടങ്ങളാണ് ഇന്നത്തെ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിൽ വിശദീകരിച്ച് നൽകിയത്. അവതരണം ഷമീർ മുണ്ടേരി.
2: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
3: Peace Radio. Tune to reality.

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ടല്ലേ. ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത് ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരം എന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ, അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നു ഫ്രീഡം വിത്ത് പീസ്. മലബാർ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകൾ പങ്കുവച്ചുകൊണ്ട് മങ്കട ഗവൺമെന്റ് കോളേജ് ഹിസ്റ്ററി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അമീൻ ദാസ് നമുക്കൊപ്പം ചേരുന്നു.
1: ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ് മലബാർ സമരം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം ആരംഭിക്കുന്നതിനും ദേശീയ സമരവും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മലബാർ സമരഭൂമിയായി കഴിഞ്ഞിരുന്നു. 1498 വാസ്കോഡഗാമയുടെ മലബാറിലേക്കുള്ള വരവിന്റെ കാലത്ത് തൊട്ട് തന്നെ മലബാറിലെ മാപ്പിളമാർ നിരന്തരമായിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ മലബാർ സമരം എന്ന് പറയുമ്പോൾ നാം ആദ്യം തന്നെ ഓർമ്മയിൽ ഓടിയെത്തുന്നത് 1921 മലബാർ സമരത്തെക്കുറിച്ചാണ്. എന്നാൽ 1921 മലബാർ സമരം എന്ന് പറയുന്നത് നിരന്തരമായ 400 ചെറുത്തുനിൽപ്പുകളുടെ അവസാനമായി സംഭവിച്ച ഒന്നായിരുന്നു. 1498 വാസ്കോഡഗാമ കോഴിക്കോടിന്റെ തീരത്ത് കപ്പൽ ഇറങ്ങുന്നത് മുതൽ മലബാറിന്റെ തീരപ്രദേശം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭൂമിയായിട്ടുണ്ട്. ആദ്യം പോർച്ചുഗീസുകാരും പിന്നീട് ബ്രിട്ടീഷുകാരും.
2: ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ 1836 മുതൽ 1919 വരെയുള്ള കാലഘട്ടങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ള 31 പ്രധാന കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാ കലാപങ്ങളിലെയും മരണസംഖ്യ എന്ന് പറയുന്നത് 2, 3 മറ്റോ ആയിരുന്നു. എന്നാൽ മഞ്ചേരി കലാപം, കുളത്തൂർ കലാപം, മണ്ണാർക്കാട് യുദ്ധം തുടങ്ങിയ 3, 4 കലാപങ്ങളിൽ മാത്രമാണ് മരണസംഖ്യ വളരെ ഉയർന്ന രീതിയിൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളതൊക്കെ നിരന്തരമായിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ തുടർച്ചയായിരുന്നു. അതിന്റെ പരിണിതി എന്ന് പറയുന്നത്, അതിന്റെ അവസാനം എന്ന് പറയുന്നതാണ് ഇന്ന് നാം പൊതുവെ പറയുന്ന 1921 മലബാർ സമരം എന്നത്. 1921 മലബാർ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ മുൻപ് സംഭവിച്ച പോർച്ചുഗീസ് കാലഘട്ടം തൊട്ട് സംഭവിച്ച, അതല്ലെങ്കിൽ 15 അവസാനത്തിൽ തൊട്ട് സംഭവിക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളെ മുഴുവൻ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് പറയുക സാധ്യമല്ല.
1: ആ നിരന്തരമായിട്ടുള്ള സമരങ്ങളുടെ അവസാനമായിട്ടാണ് 1921 മലബാർ സമരം അരങ്ങേറുന്നത്. നിരന്തരമായ 500 സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടത്തിലായിരുന്നു മലബാറിലെ മാപ്പിളമാർ. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന്, സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് മലബാറിലെ മാപ്പിളമാരെ, കേരളത്തിന്റെ മലബാറിന്റെ തീരപ്രദേശങ്ങളിലെ മാപ്പിളമാരെ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം നൽകി. അതിന് ഫത്വ നൽകിയത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രേരണയാലാണ് കുഞ്ഞാലിമരക്കാർ പോർച്ചുഗീസുകാർക്കെതിരെ നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നത്. കുഞ്ഞാലിമരക്കാർ ഒരാളായിരുന്നില്ല. ഒരു കുഞ്ഞാലിമരക്കാർ തന്റെ സമരഭൂമിയിൽ രക്തസാക്ഷിയായി വീഴുന്നിടത്ത് അടുത്ത കുഞ്ഞാലിമരക്കാർ സ്ഥാനമേൽക്കുന്നു. കുഞ്ഞാലിമരക്കാർ സാമൂതിരിയുടെ നാവികസേനയുടെ തലവന്റെ സ്ഥാനപ്പേരായിരുന്നു കുഞ്ഞാലിമരക്കാർ. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വിപ്ലവകാരിയും സാമൂഹ്യ പരിഷ്കർത്താവുമാണ്. കുഞ്ഞാലിമരക്കാർമാർ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനും സാമൂതിരിക്കും പിന്തുണ നൽകല് ഒരു മുസ്ലീമിന്റെ ബാധ്യതയാണെന്ന് മലബാറിലെ മാപ്പിളമാരോട് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പറയുകയുണ്ടായി. പോർച്ചുഗീസുകാർക്കെതിരെ പോരാടുന്നതിന് സുന്നി മതപണ്ഡിതനായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം മതപരമായിട്ടുള്ള വിഭജനങ്ങൾക്ക് അതീതമായി
2: ഇന്ത്യയിലാകമാനമുള്ള ആളുകളെ പോർച്ചുഗീസ് വിരുദ്ധ പോരാട്ടത്തിന് സജ്ജമാക്കുകയായിരുന്നു. ഈ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അദ്ദേഹം തെഹ്രീൽ എന്ന കൃതി എഴുതുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമാർ തുടങ്ങിവെച്ച പോരാട്ടം കേവലം മതപരമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് മാത്രമായിരുന്നില്ല, വലിയ രാഷ്ട്രീയമാനങ്ങൾ കൂടി ഈ കലാപങ്ങൾക്ക് ഈ ചെറുത്തുനിൽപ്പുകൾക്ക് ഉണ്ടായിരുന്നു. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന് ഒന്നാമന് ശേഷം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും സമാനമായിട്ടുള്ള രീതിയിൽ തൊഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിക്കുന്നത് പോർച്ചുഗീസ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ആഹ്വാനം നൽകിക്കൊണ്ടാണ്. മലബാറിന്റെ സംസ്കാരം ഇന്നും ഈ രീതിയിൽ നിലനിൽക്കുന്നതിന് മലബാറിലെ ആളുകൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് കുഞ്ഞാലി മരക്കാർമാരോടാണ്. കാരണം പോർച്ചുഗീസുകാർ കേവലമായിട്ടുള്ള രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കുന്നതിന് അപ്പുറം മറ്റ് അർത്ഥതലങ്ങളിലേക്ക് കൂടി അവരുടെ അധിനിവേശങ്ങളെ കൊണ്ടെത്തിച്ചിരുന്നു. ഇന്ന് ഗോവയിൽ അവരുടെ തനതായ കൊങ്കൺ സംസ്കാരവും മറ്റും നഷ്ടപ്പെട്ട് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ പൈതൃകത്തെ മറന്നുകൊണ്ടുള്ള ഒരു സംസ്കാരത്തിലേക്ക് അവരെത്തുന്നതിന് കാരണമായത് പോർച്ചുഗീസ് അധിനിവേശമായിരുന്നു. മലബാറിനെ ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക അധിനിവേശത്തിൽ നിന്ന് കാത്തുനിന്ന് അതിന്റെ തനതായ സംസ്കാരം നിലനിർത്താൻ സാധിച്ചത് കുഞ്ഞാലിമരക്കാർമാരുടെ നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമായിരുന്നു. പോർച്ചുഗീസ് കാലഘട്ടത്തിനു ശേഷം കുഞ്ഞാലിമരക്കാർമാരുടെയും മറ്റു നിരന്തരമായിട്ടുള്ള ചെറുത്തുനിൽപ്പിന്റെ ഫലമായി പോർച്ചുഗീസുകാർ മലയാളക്കരയെ വിട്ടുപോവുകയും കൊങ്കൺ റീജിയൻസിലേക്ക് കൊങ്കൺ ഭാഗങ്ങളിലേക്ക് അവർ നീങ്ങുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്തും അവരോട് ചെറുത്തുനിൽപ്പിന്റെ രീതിയിൽ പ്രതികരിച്ചത് മലബാറിലെ മാപ്പിളമാരായിരുന്നു. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് വാസ്കോഡഗാമ തന്നെ വിശേഷിപ്പിച്ചത് അദ്ദേഹം മലബാറിൽ നടത്തുന്നുള്ള പോരാട്ടങ്ങളെ എട്ടാം കുരിശുദ്ധമായിട്ടായിരുന്നു. യൂറോപ്പിൽ ലോകത്താകമാനം ആയിരത്തോളം വർഷം നിലനിന്ന പ്രോജ്ജലമായിട്ടുള്ള ഒരു ഇസ്ലാമിക സംസ്കാരത്തെ, ഇസ്ലാമിക മേധാവിത്വത്തെ തകർക്കുക എന്ന യൂറോപ്യൻ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് കുരിശുദ്ധങ്ങൾ അരങ്ങേറുന്നത്. ആ കുരിശുദ്ധങ്ങളുടെ ഭാഗമായിട്ട് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കുഞ്ഞാലിമരക്കാർമാരെ ഏറ്റുമുട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമും മുസ്ലിങ്ങളുമായിരുന്നു അവർ പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്നത്. പിൽക്കാലഘട്ടത്തിൽ വന്ന ബ്രിട്ടീഷുകാരും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ഇതേ രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. ബ്രിട്ടീഷുകാരുടെ വരവിനെ തുടർന്ന് ആദ്യമായിട്ട് മലബാറിൽ അവർക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയത് അത്തൻകുരിക്കളും ചെമ്പൻ പോക്കരും ഉണ്ണിമൂസയും ഹൈദ്രോസും ഒക്കെ ചേർന്നായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു നികുതി നിഷേധ സമരം നടത്തിയത് വെളിയങ്കോട് ഉമർഖാദിയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗറില്ല സമരമുറ സ്വീകരിച്ചത് അത്തൻകുരിക്കളും ഉണ്ണിമൂസയും ചേർന്നായിരുന്നു. ഒരു അത്തൻകുരുക്കൾക്കു ശേഷം അടുത്ത അത്തൻകുരുക്കൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നാട്ടിലെ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർഷകർ ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് അതിന് നേതൃത്വം കൊടുത്തത് അത്തൻകുരുക്കളും ഉണ്ണിമൂസയും ഒക്കെ ചേർന്നായിരുന്നു. ദേശീയ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. ആ ദേശീയ പ്രസ്ഥാനം ആരംഭിക്കുന്നതിനും 100 വർഷങ്ങൾക്ക് അപ്പുറമായിരുന്നു വിദേശികൾക്കെതിരെ അത്തൻകുരുക്കളും ചെമ്പൻ പോക്കരും ഉണ്ണിമൂസയും ഹൈദ്രോസുമൊക്കെ തങ്ങളുടെ ധീരരക്തസാക്ഷിത്വം വഹിച്ചത്. പിൽക്കാലഘട്ടത്തിൽ ഇവരുടെ തന്നെ മാർഗത്തിൽ വെളിയങ്കോട് ഉമർഖാദിയും മമ്പുറം തങ്ങളും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും മലബാറിൽ നിരന്തരമായിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ നാടായി മലബാറിനെ മാറ്റിയെടുക്കുകയും ചെയ്തു. കേവലമായിട്ടുള്ള മതപണ്ഡിതന്മാർ എന്നതിലപ്പുറം ആ കാലഘട്ടത്തിലെ ട്രഡീഷണൽ ഇന്റലക്ച്വൽസ് എന്ന് വേണമെങ്കിൽ മമ്പുറം തങ്ങളെയും ഉമർ ഖാദിയെയും ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിനെയും നമുക്ക് വിശേഷിപ്പിക്കാം. സൈഫുൽ ബത്താർ എന്ന കൃതിയിലൂടെ സയ്യിദ് അലവി തങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ആഹ്വാനം നൽകി. വലിയ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കുകൂടി സംരംഭങ്ങൾക്കുകൂടി സയ്യിദ് അലവി തങ്ങളും പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന സയ്യിദ് ഫസൽ തങ്ങളും നേതൃത്വം നൽകി. സയ്യിദ്

ചെറുത്തുനിൽപ്പുകൾക്കുള്ള വേദിയായി മലബാർ മാറി. ഇതിന്റെ അവസാനത്തിലാണ് 1921 ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നു. മലബാറിൽ രാജ്യത്ത് എങ്ങും കിട്ടാത്ത രീതിയിൽ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയും കലാപത്തിൽ സമൂഹത്തിലെ നാനാ തുറകളിലുംപ്പെട്ട ആളുകൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. കർഷകർ, കച്ചവടക്കാർ, മതപുരോഹിതർ, അങ്ങനെ വിവിധ നിലകളിൽപ്പെട്ടവർ അവരുടേതായ പങ്ക് ഈ സമരഭൂമിയിൽ നിർവഹിക്കുകയുണ്ടായി. വീട്ടിലെ പുരുഷന്മാർ യുദ്ധഭൂമിയിലാവുമ്പോഴും സമരരംഗത്തും ആവുമ്പോഴും സ്ത്രീകൾ കുടുംബത്തിന്റെ ആകെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. 10-ഉം 11-ഉം വയസ്സായ മക്കളെ കുളിപ്പിച്ച് പുത്തൻ വസ്ത്രമുടുവിച്ച് പടപ്പാട്ട് പാടി സന്തോഷത്തോടെ അമ്മമാർ യുദ്ധഭൂമിയിലേക്ക് അയച്ചത് വിജയിച്ച് തിരിച്ചുവരും എന്ന പ്രതീക്ഷയിലായിരുന്നില്ല, മറിച്ച് ഷഹീദാവുക, രാജ്യത്തിനുവേണ്ടി പോരാടി മരിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചായിരുന്നു. ഓരോ കലാപങ്ങളും ആ കലാപങ്ങളെ തുടർന്ന് രൂപപ്പെട്ടു വരുന്ന പടപ്പാട്ടുകളും അടുത്ത പോരാട്ടങ്ങൾക്ക് മലബാറിലെ മാപ്പിളമാർക്ക് ഊർജം പകരുന്നവയായിരുന്നു. മലബാറിലെ മാപ്പിളമാർ തങ്ങളുടെ ബാല്യത്തിൽ താരാട്ടിനു പകരം പടപ്പാട്ട് കേൾപ്പിച്ച് കെട്ടുകൊണ്ടാണ് വളർന്നത്. നിരന്തരമായിട്ടുള്ള പടപ്പാട്ടിന്റെ കേൾവിയിലൂടെയും പാട്ടിലൂടെയും അടുത്ത പോരാട്ടത്തിനുള്ള ഊർജം സംഭരിക്കുകയായിരുന്നു മലബാറിലെ മാപ്പിളമാർ ചെയ്തത്. മലപ്പുറം പടപ്പാട്ടും ചെറൂർ പടപ്പാട്ടും ഇത്തരത്തിൽപ്പെട്ട പടപ്പാട്ടുകളിൽ പ്രധാനപ്പെട്ടവയാണ്. 1921 മലബാർ സമരത്തെ അവരുടെ മതവിശ്വാസവും അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങളെപ്പോലെ തന്നെ അവരുടെ മതവിശ്വാസങ്ങളും പ്രചോദിപ്പിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കേവലം മതപരമായിട്ടുള്ള ഒന്ന് മാത്രമായിരുന്നില്ല. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും MP നാരായണ മേനോനും ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടും അലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും അങ്ങനെ സമൂഹത്തിന്റെ വിവിധ ശ്രേണിയിൽപ്പെട്ട ആളുകൾ, വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, വിവിധ മതവിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ എല്ലാവരും തന്നെ തോള് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള ഐതിഹാസിക പോരാട്ടമാണ് 1921 മലബാർ സമരം എന്ന് പറയുന്നത്. മത പണ്ഡിതന്മാർ സമൂഹത്തിലെ പൊതുസമൂഹത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായിരുന്നില്ല. സമൂഹത്തെ ആകെ അപകടം ബാധിക്കുന്ന സമയത്ത് അവർക്ക് മുന്നിൽ വഴികാട്ടിയായും ഈ പ്രശ്നങ്ങളെ നേരിടുന്നതിനും അതിന്റെ മുൻപന്തിയിൽ നിൽക്കാനും മതനേതൃത്വം അവരോടൊപ്പം നിൽക്കുകയായിരുന്നു ചെയ്തത്. മലബാർ സമരത്തിലെ മുൻനിര നേതാക്കളെ കുറിച്ച് സ്മരിക്കുമ്പോൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി പ്രത്യേകം പരാമർശം അർഹിക്കുന്ന വ്യക്തിയാണ്. കേവലം ഒരു കാളവണ്ടിക്കാരൻ എന്നതിൽ ഉപരി ഉയർന്ന കാഴ്ചപ്പാടും ദീർഘവീക്ഷണവുമുള്ള ഒരാളായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി. ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരിക്കൽ പോലും 6 മാസം അവരുടെ ഭരണനിയന്ത്രണങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട് അവർക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്ന ഇത്തരമൊരു സംഭവം അവർക്ക് ഉണ്ടായിട്ടില്ല മലബാറിലല്ലാതെ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി അദ്ദേഹത്തിന്റെ ഏറനാടിൽ അദ്ദേഹത്തിന്റെ അധികാരം സ്ഥാപിച്ചപ്പോൾ ബ്രിട്ടീഷ് നിയന്ത്രണങ്ങൾക്കപ്പുറത്തു നിന്നുകൊണ്ട് സ്വന്തമായി അദ്ദേഹത്തിന്റെ പ്രദേശത്തിലേക്ക് കടക്കാൻ സ്വന്തമായി പാസ്പോർട്ട് ഏർപ്പെടുത്തുകയും സ്വന്തമായി നാണയം അടിച്ചിറക്കുകയും ചെയ്ത ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി. എപ്പോഴൊക്കെ മലബാർ സമരം വഴി തെറ്റുവാനുള്ള സാഹചര്യമുണ്ടാകുമ്പോഴൊക്കെയും അവിടെ ഓടിയെത്തി അവിടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വാക്കോദാൻ അല്ലെങ്കിൽ അതിനെ തിരുത്താൻ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ശ്രദ്ധിച്ചിട്ടുണ്ട്. കലാപത്തെ കലാപമെന്ന മുദ്രണവും മറ്റും ബ്രിട്ടീഷുകാരുടെ ചെയ്തികളായിരുന്നു. മലബാർ സമരത്തെ നിരന്തരമായി വർഗീയ മുദ്രണം നൽകാനും അതിനെ ഇഴ്ത്തിക്കാണിക്കുവാനും ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട്. മലബാർ സമരം നിരന്തരമായ പോരാട്ടങ്ങളുടെ അവസാനമായി സംഭവിച്ചാണ് 1921 മലബാർ സമരം എന്ന് പറയുന്നത്.

0: എന്നാൽ ഇന്ന് ദൌർഭാഗ്യമെന്നോണം സമരത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പഠനങ്ങളോ മറ്റോ അപര്യാപ്തമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ചരിത്രമെഴുതുന്നതിൽ മലബാറിനെ, കേരളത്തെ തന്നെയും മലബാറിൻ വിശിഷ്യ മലബാറിനെയും വിസ്മരിക്കുകയാണ് ചരിത്രകാരന്മാർ ചെയ്തിട്ടുള്ളത്. എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രം എന്ന് പറയുന്നത് പലപ്പോഴും ഉത്തരേന്ത്യയുടെ ചരിത്രമാണ്. ഉത്തരേന്ത്യയിലെ പല സമരങ്ങളെക്കാൾ വലിയ പ്രാധാന്യമർഹിക്കുന്ന പോരാട്ടങ്ങൾക്ക് വേദിയായിട്ടുണ്ട് മലബാർ. മലബാർ സമരത്തോടനുബന്ധിച്ച് നടന്ന പൂക്കോട്ടൂർ ബാറ്റിൽ, ബ്രിട്ടീഷ് രേഖകളിൽ പോലും ബാറ്റിൽ യുദ്ധം എന്ന വിശേഷണങ്ങളിൽ വിശേഷിപ്പിക്കുന്ന അപൂർവം സംഭവങ്ങളിൽ ഒന്നാണ് പൂക്കോട്ടൂർ ബാറ്റിൽ. അതുപോലെ തന്നെ മലബാർ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ വാഗൺ ട്രാജഡിയെ വിസ്മരിക്കുകയും സാധ്യമല്ല. ജാലിയൻവാലാബാഗ് സമരത്തേക്കാൾ അധികമോ അതിന് തുല്യമായോ പരാമർശം അർഹിക്കുന്ന, ചരിത്രത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് വാഗൺ ട്രാജഡി സംഭവം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് പലപ്പോഴും ഉത്തരേന്ത്യയുടെ ചരിത്രമായതിനാൽ വാഗൺ ട്രാജഡിയും പൂക്കോട്ടൂർ യുദ്ധവുമൊക്കെ വിസ്മൃതിയിലാകുകയും അവയേക്കാൾ പ്രാധാന്യം കുറഞ്ഞവ കൂടുതൽ ചർച്ചകൾക്കും പഠനങ്ങൾക്കും വിധേയമാവുകയും ചെയ്യുന്ന സമയത്ത് മലബാറിലെ കർഷകർ, ഭൂരിപക്ഷം മാപ്പിളമാർ വരുന്ന കർഷകർ നടത്തിയ ചെറുത്തുനിൽപ്പുകളെ കൂടുതൽ പഠനവിധേയമാക്കുകയും വരും തലമുറക്ക് അതിന്റെ സന്ദേശം പകർന്നു നൽകുകയും ചെയ്യുക നമ്മുടെ ബാധ്യതയാണെന്ന് കരുതുന്നു.
1: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ. നാം ഇതുവരെ കേട്ടത് ഫ്രീഡം വിത്ത് പീസ്. മലബാർ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകൾ പങ്കുവച്ചുകൊണ്ട് മങ്കട ഗവൺമെന്റ് കോളേജ് ഹിസ്റ്ററി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അമീൻ ദാസ് ആണ് നമ്മോട് ഇതുവരെ സംസാരിച്ചത്.

0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ: കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്. അവരെ പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.

മഹാനായ ടിപ്പു സുൽത്താൻ പഴയ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കോട്ട, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പട്ടണത്തിലെ ഒരു കോട്ടയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശിവലിംഗം കണ്ടെത്തുകയുണ്ടായി. പുരാവസ്തു ഗവേഷകർ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ കാലഗണന മഹാനായ ടിപ്പു സുൽത്താൻ രാജ്യം ഭരിക്കുന്ന കാലത്തോളം പഴക്കമുണ്ട് എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടുകൂടി രണ്ട് തരത്തിലുള്ള വാർത്തകളാണ് കേരളത്തിലെ മലയാളികൾ വായിച്ചത്. അതിലൊന്ന്, ടിപ്പു സുൽത്താൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബ്രിട്ടീഷുകാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സമൂഹത്തെയും രാജ്യത്തെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കിടയിൽ ഒരു കോട്ട തയ്യാറാക്കുകയും ആ കോട്ടയിലേക്ക് ആബാലവൃദ്ധം ജനങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്തു എന്നതാണ് ഒന്ന്. ആ ജനങ്ങൾക്കിടയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കോട്ടയിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശിവ ക്ഷേത്രത്തിൽ ആരാധിക്കാവുന്ന വിധമുള്ള സംവിധാനം കോട്ടയിൽ സംവിധാനിക്കുകയാണ് ഉണ്ടായത്. എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ടിപ്പു സുൽത്താൻ ഒരുക്കിയത് എന്നതാണ് വാസ്തവം. എന്നാൽ ഈ ശിവലിംഗവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വേറൊരു രൂപത്തിൽ നമുക്ക് വായിക്കാൻ സാധിച്ചു. അത് ഇങ്ങനെയാണ്, അഥവാ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ശിവക്ഷേത്രം അത് തകർത്തുകൊണ്ടാണ് കോട്ട പണിതത് എന്ന് വർഗീയമായി ചിന്തിക്കുകയും അതിനനുസൃതമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ മഹാനായ ടിപ്പു സുൽത്താൻ അവരെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടായത്. പറഞ്ഞു വന്നത്, ഫാഷിസം ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിയായ രൂപത്തിലുണ്ടായ ചരിത്രങ്ങളെ വളച്ചൊടിക്കുകയും അതിനനുസൃതമായി മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വർഗീയ വികാരങ്ങൾ കുത്തി നിറക്കുകയും ചെയ്തുകൊണ്ടാണ് നാട്ടിൽ വിപത്തുകളും കലാപങ്ങളും സൃഷ്ടിക്കുന്നത് എന്ന ബോധമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. ഫാഷിസം രണ്ട് തരത്തിലുള്ള ഭീകരതയാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് അല്ല പൊതുവെ പൊതു സമൂഹങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് സൈദ്ധാന്തികമായിട്ടുള്ള ഭീകരതയാണ്, രണ്ടാമത്തേത് കായികമായ ഭീകരതയാണ്. സൈദ്ധാന്തിക ഭീകരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് തലങ്ങളിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു രൂപം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. നമുക്കറിയാം, ഈ രാജ്യം ഭരിച്ചിരുന്ന മുഗളന്മാരും അതുപോലെ ഖിൽജി തുക്ലക്ക് വംശജയിൽപ്പെട്ട മുസ്ലിം സമൂഹം 700 വർഷക്കാലം രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സമീപകാലങ്ങളിൽ രൂപപ്പെടുത്തിയിട്ടുള്ള പാഠപുസ്തകങ്ങളും പാഠ്യ പദ്ധതികളുമെല്ലാം മുഗൾ ചക്രവർത്തിമാരുടെ, ഖിൽജി ചക്രവർത്തിമാരുടെ, തുക്ലക് ചക്രവർത്തിമാർ രാജ്യം ഭരിച്ചിരുന്ന അവരുണ്ടാക്കിയിട്ടുള്ള വികസനവും അവരുണ്ടാക്കിയിട്ടുള്ള സുവർണ കാലഘട്ടത്തെയും വിസ്മരിച്ചുകൊണ്ട് ചരിത്രം രചിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെയുള്ള ഫാഷിസ്റ്റുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1298 അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും പട്ടിണിയായിരുന്നു. ആ സമയത്തും അലാവുദ്ദീൻ ഖിൽജി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അവർ പട്ടിണിയില്ലാതെ ജീവിക്കാൻ അവർക്ക് സാധിച്ചത് അവിടെ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരിയുടെ കാര്യക്ഷമമായ ഭരണം കൊണ്ടാണ് എന്ന് പ്രസിദ്ധ ചരിത്രകാരനായ താരാചന്ദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്ന കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ കൊളോണിയൽ ശക്തികൾക്ക് അനുകൂലമായ നിലപാടാണ് എക്കാലത്തും ഫാഷിസം അത് തലക്ക് പിടിച്ച അല്ലെങ്കിൽ ആദർശമായി സ്വീകരിച്ചിരുന്ന ആളുകൾ സ്വീകരിച്ചിരുന്ന ഒരു ദർശനം അതായിരുന്നു. ജനപക്ഷ മുന്നേറ്റങ്ങളിലെ നായകർ കൊളോണിയൽ വിവരങ്ങളിൽ രാജ്യദ്രോഹികളും കൊള്ളക്കാരുമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ മലബാർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ അത് ആരംഭിച്ച ആ കാലഘട്ടത്തിൽ തന്നെ നേതൃത്വം നൽകിയിട്ടുള്ള മഹാന്മാരായ അത്തൻകുരുക്കളും ഉണ്ണിമൂസ മൂപ്പനും ചെമ്പൻ പോക്കറും എല്ലാം ഈ രാജ്യത്തെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ചരിത്രരചന നടത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേ ആശയം കടമെടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകളും ആ ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. കാരണം ജോസഫ് ഗീവൽസ് പറഞ്ഞത് ഏറ്റവും അബദ്ധജടിലമായ ഒരു കാര്യം, അത് എത്ര ആളുകൾക്ക് ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിൽ പോലും ഒരു കള്ളമായിരുന്നാൽ ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങൾ അത് സത്യമാണെന്ന് ധരിച്ചുകൊള്ളും എന്ന ആ ഒരു സാമൂഹ്യപരമായ ഒരു സൈക്കോളജിയിലൂടെ അയാൾ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. ആ രൂപത്തിലാണ് രാജ്യത്തെ സൗഹൃദം തകർക്കുന്ന വിധം ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെയും അതിന്റെ പ്രചാരകരുടെയും പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ സമീപകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ, ആൾട്ട് മീഡിയ പ്രവർത്തകനായ മുഹമ്മദ് സുബൈർ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഫേക്ക് ന്യൂസുകളെ കണ്ടെത്തി അതിന്റെ നിജസ്ഥിതി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. പറഞ്ഞു വന്നത്, ഇങ്ങനെ ഫാഷിസ്റ്റ് ഭരണ കാലഘട്ടത്തിൽ യഥാർത്ഥ ചരിത്രത്തെ വക്രീകരിക്കുകയും എന്നിട്ട് കള്ളങ്ങളും മിത്തുകളും പ്രചരിപ്പിക്കുകയും ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പുൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കണം. സത്യാവസ്ഥ നമുക്ക് ബോധ്യപ്പെടണം. സത്യത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള ചെറിയ ഒരു പരിശ്രമമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന്റെ ഔദ്യോഗിക ജിഹയായിട്ടുള്ള നേർപ്പദം ഈ രാജ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ അത് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകാൻ നേർപ്പദം വാരിക വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്.
സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഉത്തമ ബോധമുണ്ടാകണം. ആ നിലക്ക് ചരിത്രത്തെ ഏറ്റവും സത്യസന്ധമായി അറിയാനും മനസ്സിലാക്കാനും ചരിത്രത്തിന്റെ എല്ലാ മേഖലകളെയും പരിപൂർണമായി സത്യസന്ധമായ നിഷ്കളങ്കമായ ആ ഒരു വിചാരത്തോടുകൂടി ഉൾക്കൊള്ളാനുമുള്ള നേർപഥത്തിന്റെ വരികൾ, അതിന്റെ ലേഖനങ്ങൾ, അതിന്റെ എഴുത്തുകൾ, അതിന്റെ അക്ഷരങ്ങൾ അങ്ങനെ തന്നെ വായിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സൗജന്യ പി എസ് സി പരിശീലനം പട്ടികജാതി വികസന വകുപ്പിൻ കീഴിൽ തിരുവനന്തപുരം മണ്ണന്തലയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ 6 മാസത്തെ സൗജന്യ പി എസ് സി പരീക്ഷാ പരിശീലനം നൽകുന്നു. പി എസ് സി നിഷ്കർഷിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസൃതമായി പ്ലസ് ടു ഡിഗ്രി ലെവൽ പരീക്ഷാ പരിശീലനത്തിലേക്കായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ അയയ്ക്കാവുന്നതാണ്. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ എന്നിവ സഹിതം ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോമിനൊപ്പം 14 ആഗസ്റ്റിനകം അപേക്ഷ സമർപ്പിച്ചിരിക്കേണ്ടതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ഉത്തരവിന് വിധേയമായി സ്റ്റൈപ്പൻഡും ലഭിക്കുന്നതാണ്.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിക്കുന്നു. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡപ്രകാരം പ്രവർത്തിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ 5 ആഗസ്റ്റിന് മുമ്പ് സമർപ്പിക്കേണ്ടതാണ്. ഇതു സംബന്ധിച്ച വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.supplycopadi.in. തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ സൂറ ഫത്ഹ് വചനം 11 ഭാഗം 2 ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ഖുർആനിൻ്റെ കേൾവിക്കും മനഃപ്പാഠത്തിനുമായി കാതോർത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഫത്ഹിലെ 11-ാമത്തെ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം തുടങ്ങി വച്ചു. ഇൻഷാ അല്ലാ ബാക്കി അതിൻ്റെ ചെറിയ ഒരു ഭാഗം കൂടി ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. ആയത്ത് ആദ്യം ഒന്ന് പൂർണ്ണമായി പാരായണം ചെയ്ത് നമുക്ക് മനഃപ്പാഠം ആരംഭിക്കാം.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ അവസാന ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ നമ്മെക്കൂടി ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, സൂറ ഫത്ഹ് വചനം 11 ഭാഗം 2. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജാഫർ സലഫി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് അനൂസ് മഞ്ചേരി ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹുലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലൊക്കെ നമ്മൾ ഏറെ വായിക്കുന്നതും വായിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ പ്രവാചകന്മാരുടേതായിരിക്കും. ആ പ്രവാചകന്മാർക്ക് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ള മനുഷ്യരിൽ നിന്ന്, മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് ആ പ്രവാചകന്മാർ ചില വിഷയങ്ങളിൽ പ്രത്യേകം കഴിവുകൾ, പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് വഹിയാണ്, അതായത് ദിവ്യ സന്ദേശം എന്നുള്ളത്. അള്ളാഹു പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്ന ശറഈയായിട്ടുള്ള, മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് വഹിയ്. അതായത് ശറഈയായ അറിയിപ്പുകൾ അള്ളാഹുവിൽ നിന്ന് പ്രവാചകന്മാർക്ക് മാത്രമേ ഉണ്ടാകൂ. ഇത് പ്രവാചകന്മാരുടെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ മൂസാ നബി അലിഹിസ്സലാമിയുടെ മാതാവിന് നാം വഹിയ നൽകിയെന്നും തേനീച്ചക്ക് നാം വഹിയ നൽകിയെന്നും അള്ളാഹു പറയുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എല്ലാം വഹിയ എന്ന പ്രയോഗം തോന്നിപ്പിക്കുക എന്ന അർത്ഥത്തിലാണെന്നും പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന വഹിയ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നും നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരല്ലാത്തവർ ആരെങ്കിലും തനിക്ക് വഹിയ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും, വമൻ അളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ ഖാല ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹ ശൈഉ വമൻ ഖാല സഊൻസിലു മിസ്ല മാ അൻസലല്ലാഹ് وَلَوْ تَرَى إِذِ الظَّالِمُونَ وَلَوْ تَرَى إِذِ الظَّالِمُونَ فِي غَمَرَاتِ الْمَوْتِ وَالْمَلَائِكَةُ بَاسِطُو أَيْدِيهِمْ أَخْرِجُوا أَنفُسَكُمْ الْيَوْمَ تُجْزَوْنَ عَذَابَ الْهَوْنِ بِمَا كُنتُمْ تَقُولُونَ عَلَى اللَّهِ غَيْرَ الْحَقِّ غير الحق وكنتم عن آياته تستكبرون. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ തനിക്ക് യാതൊരു ബോധനവും നൽകപ്പെടാതെ എനിക്ക് ബോധനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയോ ചെയ്തവനേക്കാളും അള്ളാഹു അവതരിപ്പിച്ചതുപോലെയുള്ളത് ഞാനും അവതരിപ്പിക്കാമെന്ന് പറഞ്ഞതിനേക്കാളും വലിയ അക്രമി ആരുണ്ട് എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ അക്രമിയായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ നബിയാണെന്നും എനിക്ക് വഹിയ കിട്ടിയിട്ടുണ്ടെന്നും വാദിച്ച ആളുകളുണ്ട്. ഇങ്ങനെ നബിയായി വാദിക്കുന്നവർ കള്ളന്മാരാണെന്നും ഇത്തരം കള്ളന്മാർ പിൽക്കാലത്ത് വരുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുഹമ്മദ് നബിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതായിട്ട് നമുക്ക് കാണാം, വമാ യത്വഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയു യൂഹാ. അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല, അത് അദ്ദേഹത്തിന് വഹിയായി, ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. അപ്പോൾ അള്ളാഹുവിങ്കൽ നിന്നും ലഭിക്കുന്ന ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കലും പ്രവർത്തിക്കലുമെല്ലാം നബിമാർ മാത്രമാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് വാദിക്കുകയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ തനിക്ക് പ്രവാചകത്വമുണ്ടെന്നാണ് വാദിക്കുന്നത്. എനിക്കൊരാൾ എനിക്ക് വഹി നൽകിയിട്ടുണ്ട്, എനിക്ക് വഹി കിട്ടിയിട്ടുണ്ടെന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ അത് വാദിക്കുന്നത് എനിക്ക് പ്രവാചകത്വം കിട്ടിയിട്ടുണ്ട് എന്നുള്ള വാദത്തിന് തുല്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നബിമാരല്ലാത്ത ഒരാളെക്കുറിച്ച് ഇപ്രകാരം ഒരാൾ വിശ്വസിച്ചാൽ അവനിൽ പ്രവാചകത്വ പദവി അവൻ ചാർത്തുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കുഫറിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. പ്രവാചകന്മാർക്ക് വഹി നൽകുന്നത് ഉണർച്ചയിൽ മാത്രമല്ല, ഉറക്കത്തിലും സ്വപ്നങ്ങളിലൂടെയും ഒക്കെ വഹി നൽകിയിട്ടുണ്ട്. അവർ കാണുന്ന സ്വപ്നം മുഴുവനും സത്യസന്ധമായിട്ട് പുലരുന്നതായിരുന്നു. പ്രവാചകന്മാർക്ക് സ്വപ്നത്തിലൂടെ വഹി നൽകിയതിന് ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും തമ്മിൽ നടന്ന ഒരു സംസാരം നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ ഖുർആനിൽ. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين.
4: എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകനെ, ഞാൻ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു എന്നുള്ളു.
3: അപ്പോൾ സ്വപ്നത്തിലും ഉണർച്ചയിലും പ്രവാചകന്മാർക്ക് വഹി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം താൻ കണ്ട സ്വപ്നം അതേപടി പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് വഹിയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരല്ലാത്തവരുടെ സ്വപ്നം നടപ്പിൽ വരുത്താൻ തുനിയരുത്. കാരണം പ്രവാചകന്മാരല്ലാത്തവരുടെ സ്വപ്നത്തിൽ പൈശാചികമായത് ഉണ്ടാകും എന്നുള്ളതാണ്. ജ്യോത്സ്യനെയും മറ്റും സമീപിച്ച് അവരിൽ നിന്ന് ലഭിക്കുന്ന പൈശാചിക ബോധനത്താൽ മക്കളെ കൊല്ലുകയും മറ്റും ചെയ്ത വാർത്തകൾ നാം നിരന്തരം കേൾക്കാറുണ്ട്. ഇത്തരം സംഭവങ്ങളെ ഖുർആനിലെ സംഭവങ്ങളുമായിട്ട് നമ്മൾ ഒരിക്കലും എന്താക്കരുത്, കൂട്ടിക്കെട്ടിയിട്ട് തുലനം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം പ്രവാചകന്മാരുടെ മഹത്വം, പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണഗതിയിൽ നാം ഉറങ്ങുമ്പോൾ ഉണർച്ചയിൽ ആലോചിക്കുന്നത് പോലെ ആലോചിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല. വുളൂഅ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നാം എണ്ണിപ്പഠിച്ചതാണ് സ്വബോധമില്ലാത്ത ഉറക്കം എന്നുള്ളത്. ഉറങ്ങിയാൽ നമ്മുടെ ബോധം തന്നെ നഷ്ടപ്പെടുന്നത് പോലെയാണ്. എന്നാൽ നബിമാരുടെ ഉറക്കം സാധാരണഗതിയിൽ കണ്ണ് ഉറങ്ങിയാലും ഹൃദയം ഉറങ്ങാറില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ നാഇമതുൻ ഐനാഹു വലാ യനാമു ഖൽബുഹു വകദാലികൽ അംബിയാഉ തനാമു അഅ്യുനുഹും വലാ തനാമു ഖുലൂബുഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ഉറങ്ങുകയും ഹൃദയം ഉറങ്ങാതിരിക്കുകയും ചെയ്യും. നബിമാർ അപ്രകാരമായിരുന്നു, അവരുടെ കണ്ണുകൾ ഉറങ്ങുകയും അവരുടെ ഹൃദയം ഉറങ്ങാതിരിക്കുകയും ചെയ്യും. ബുഖാരിയിലെ 3570 ഹദീസായിട്ട് കൊടുത്തിട്ടുള്ളൊരു ഹദീസാണ് ഇത്. അനസ് റളിയല്ലാഹു അൻഹു നബിയെക്കുറിച്ച് പറഞ്ഞതായിട്ടാണ് കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് കാണാൻ പറ്റും, ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എൻ്റെ കണ്ണുറങ്ങും എൻ്റെ ഹൃദയം ഉറങ്ങില്ല. ഇത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് മുഹമ്മദ് നബിയുടെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ പ്രവാചകന്മാരുടെയും ഉറക്കത്തിൻ്റെ പ്രത്യേകത ഇതായിരുന്നു. അതായത് സ്വബോധമില്ലാത്ത ഉറക്കമായിരുന്നില്ല. ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് അവരുടെ ഹൃദയത്തിൽ, അവരുടെ കൽബിൽ എന്തുണ്ടായിരുന്നു, ഉണർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കണ്ണ് ഉറങ്ങുമായിരുന്നെങ്കിലും കണ്ണ് അടയുമായിരുന്നെങ്കിലും അവരുടെ കൽബിൽ എന്തുണ്ടായിരുന്നു, എപ്പോഴും ഒരു ഉണർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വഹയിലും ഉറക്കത്തിലും പ്രവാചകന്മാർക്ക് എന്തുണ്ട്, പ്രത്യേകത ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് മരണത്തിൻ്റെ സമയം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം. അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്കെല്ലാം ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ അവധി എത്തിയാൽ അവൻ മരിക്കുന്നു. ആ മരണം എപ്പോഴെന്നോ എവിടെ വെച്ചെന്നോ അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. നിശ്ചയിക്കപ്പെട്ട സമയമായാൽ മരണം വന്നെത്തുക തന്നെ ചെയ്യും, അനുവാദം ചോദിക്കാതെ തന്നെ. എന്നാൽ പ്രവാചകന്മാർക്ക് അള്ളാഹു മറ്റു മനുഷ്യരിൽ നിന്ന് ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട്. മരണസമയത്ത് അവരോട് ചോദിക്കും, അവർക്ക് അന്നേരം ഇപ്പോൾ മരിക്കണോ വേണ്ടയോ എന്ന് അവരോട് ചോദിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് കാണാൻ പറ്റും. അൻ ആയിഷത്ത് ഖാലത്ത് കുൻതു അസ്മഉ അന്നഹു ലൻ യമൂത നബിയുൻ ഹത്താ യുഖയ്യറ ബൈന അദ്ദുനിയ വല്ലാഖിറ ഖാലത്ത് ഫസമിഅ്തു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മറളിഹി അല്ലദീ മാത ഫീഹി വഅഖദതുഹു بحت يقول مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا قالت فلنته خير حينئذ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഐഹിക ലോകവും പാരത്രിക ലോകവും തെരഞ്ഞെടുക്കുവാൻ അവസരം നൽകപ്പെടാത്ത ഒരു പ്രവാചകനും മരണപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മരണം തെരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം, ഒരു സമയം, ഒരു അനുവാദം, അല്ലെങ്കിൽ ഒരു സന്ദർഭം ഇവർക്കൊക്കെ, പ്രവാചകന്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. ഹാദാ വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അനൂസ് മഞ്ചേരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ വിചാരം. ഗർഭാശയം സംരക്ഷിക്കാം, ജീവൻ രക്ഷിക്കാം. ഡോക്ടർ തൗഫീഖ് അലി, കൂടെ മൂസ പി പി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് സ്ത്രീകളിലുണ്ടാകുന്ന ഗർഭാശയമുഴ എങ്ങനെയാണ് നൂതനമായി നമ്മളതിനെ ചികിത്സിക്കുക എന്നുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഒരു ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ അൽഷിഫ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷൻ റേഡിയോളജി വിഭാഗം കൺസൾട്ടൻ്റ് ഡോക്ടർ തൗഫീഖ് അലി സാറാണ്. അപ്പോൾ സാറെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറെ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സാധാരണ സ്ത്രീകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ഈ ഗർഭാശയത്തിൽ വരുന്ന ഈ മുഴ. അപ്പോൾ അതിനെ ഈ ഫൈബ്രോയിഡ് അല്ലേ,
7: ഫൈബ്രോയിഡ്.
6: അപ്പോൾ ഈ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു അല്ലേ. സാധാരണ ആളുകൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് ഗർഭാശയ മുഴ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറയാമോ?
7: സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് ഒരു 30 മുതൽ 40% വരെ സ്ത്രീകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. അത് ഒരു ക്യാൻസർ അല്ലാത്ത ഒരു ബിനൈൻ ആയിട്ടുള്ള ഒരു വളർച്ചകളാണ് യൂട്രൈൻ. നമ്മുടെ ഗർഭപാത്രത്തിലുണ്ടാവുന്ന ബിനൈൻ ആയിട്ടുള്ള മുഴകളാണ് ഗർഭാശയ മുഴകൾ. അപ്പോൾ ഇത് കാരണം സ്ത്രീകൾക്ക് ഉള്ള ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, ഗർഭധാരണത്തിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാവുക. അതല്ലാതെ ഇതിൻ്റെ സൈസ് വലുതായത് കാരണമുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് സാധാരണയായിട്ട് സ്ത്രീകളിൽ ബുദ്ധിമുട്ടുകളായിട്ടുണ്ടാവുക.
6: പിന്നെ സാധാരണയായിട്ട് ഇവർക്കത് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും.
7: അതെ.
6: പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇത് ഉണ്ടെന്നിപ്പോൾ നമുക്ക് ഒരാൾക്ക് സാധാരണ ഒരു സ്ത്രീക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും?
7: അതെ, കോമൺ ആയിട്ട് ഇതിൻ്റെ ഈ ഗർഭപാത്രത്തിലെ മുഴകളെ സിംപ്റ്റംസിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, നമ്മുടെ ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ക്രമാതീതമായ രക്തസ്രാവം, അതല്ലെങ്കിൽ സമയം തെറ്റിയുള്ള രക്തസ്രാവം, രക്തസ്രാവത്തിൻ്റെ സമയത്തുള്ള അതിക്രമാതീതമായ വേദന, അടിവയറ്റിലുള്ള വേദന, ഇതെല്ലാമാണ് ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകളായിട്ട് സാധാരണ അനുഭവപ്പെടുക. അതല്ലാതെ ഇതിൻ്റെ വലിപ്പം കാരണമുള്ള അടിവയറ്റിൽ ഇതേപോലെ ഒരു വലിപ്പത്തിലായിട്ട് നല്ല വലിപ്പത്തിലുള്ള മുഴകളാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്, മൂത്രമൊഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഹൈഡ്രോനെഫ്രോസിസ്, അതായത് കിഡ്നിയിലെ യൂറിൻ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഉള്ളത് കൂടുതൽ ഗർഭം ധരിക്കുന്ന പ്രായത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഗർഭാശയമുകൾ കാരണം ഉണ്ടാവാറുണ്ട്.
6: ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി, എങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇനി ഇന്ന് നിലവിലുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാന്ന് പറയാമോ? വളരെ കോമൺ ആയിട്ട് കാണുന്ന ചികിത്സകൾ എന്തൊക്കെയാണ്?
7: ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു ബിനൈൻ ആയിട്ടുള്ള, അതായത് പ്രശ്നമൊന്നും ഉണ്ടാവാതെ, ഇൻ കേസ് സിംപ്റ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിനൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു തരം മുഴകളാണ്. അപ്പോൾ അതിന് ഒരു മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. അത് മരുന്ന് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ സിംപ്റ്റംസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച്. അതല്ലാതെ പിന്നെ ഉള്ളത് സർജിക്കൽ ഓപ്ഷൻസ് ആണ്. അതായത് ഒന്നുകിൽ ഗർഭപാത്രം മുഴുവനായിട്ടോ, അല്ലെങ്കിൽ ഈ ഗർഭപാത്രത്തിലെ മുഴകൾ മാത്രമായിട്ടോ എടുത്തു കളയുന്ന മയോമെക്ടമി ചികിത്സാ രീതികൾ. അപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി സംവിധാനത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ അഥവാ യൂട്രൈൻ ആർട്ടറി എംബളൈസേഷൻ.
6: നൂതന ചികിത്സാ രീതിയാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ തുടങ്ങിയ ഒരു ചികിത്സാ രീതിയാണ് ഇപ്പോൾ നമ്മളിന്ന് കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്.
7: അതെ,
6: നോക്കാം നമുക്ക്. അപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചികിത്സ എടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഇത് ഇപ്പോൾ തുടക്കത്തിൽ ഒരാളത് നമുക്ക് കണ്ടെത്തി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഈ ഒരു ഈ ചികിത്സയിലേക്ക് പോകണോ, അതോ ആ സമയത്ത് നേരത്തെ നമുക്ക് സൂചിപ്പിച്ച പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേർണൽ മെഡിസിൻ ഗുളികകളോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ കഴിച്ച് ഇത് ഭേദമാകാനുള്ള സാധ്യത ഉണ്ടോ, എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ഈ ഒരു ചികിത്സയിലേക്ക് നമ്മൾ വരേണ്ടത് എന്ന് പറയാം?
7: അതെ, പ്രാഥമികമായിട്ട് നമ്മൾ ഇതേപോലെ സിംപ്റ്റംസ് കണ്ടുവരികയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്കാനിംഗ് ആണ്. അത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യണം, പ്രിലിമിനറി ആയിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും ഗർഭാശയ മുഴകൾ കാരണമാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമാണോ ഈ ആർത്തവ സമയത്തുള്ളതും മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ളതെന്ന് കാരണം കിട്ടുന്നത്. പിന്നെ അതിനുശേഷം നമുക്കൊരു MRI സ്കാനിങ് നിർബന്ധമായിട്ടും ചെയ്യണം. ഈ ഗർഭാശയ മുഴകളാണെങ്കിൽ തന്നെ നമുക്കതൊരു ഏത് രീതിയിലുള്ളതാണ്, അതിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, എത്രത്തോളം രക്തസപ്ലൈ അതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതെല്ലാം അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു MRI സ്കാനിങ് നിർദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്തു, പിന്നെ നമ്മൾ ഫോളോ അപ്പിൽ, അതായത് ഒരു കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു ഇൻ്റർവെൽ, അതായത് ഒരു സമയത്തിനുള്ളിൽ അതിൻ്റെ വലിപ്പം കൂടി വരികയാണ് അല്ലെങ്കിൽ സിംപ്റ്റംസ് ഇതേപോലെ മരുന്ന് കഴിച്ചിട്ട് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, അതേപോലെ അല്ലെങ്കിൽ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള സ്ത്രീകൾ, ഇവരിലെല്ലാം നമുക്ക് ഈ ഒരു യൂട്രൈൻ ഫൈബ്രോ എംബോളൈസേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്
6: അവർക്ക് ഈ ചികിത്സ.
7: അതെ അതെ അതെ.
6: ഓക്കെ. സ്വാഭാവികമായിട്ടും നമ്മളെ ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ പ്രക്രിയ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സർജറി പിന്നെ അവർക്ക് നേരത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു സിസ്റ്റമാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ ഒരു പ്രക്രിയ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം.
7: അതെ, ഇത് ഒരു മെയിനായിട്ടൊരു ഡേ കെയർ അതല്ലെങ്കിൽ വളരെ മിനിമം ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഒരു ദിവസത്തെയോ മാക്സിമം ഒന്നോ രണ്ടോ ദിവസത്തെ ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അത് വളരെ മിനിമലി ഇൻവേസീവാണ്. മിനിമലി ഇൻവേസീവ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ കാര്യമായിട്ടുള്ള മുറിവുകളോ പാടുകളോ തുന്നലുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. വയറ് നമ്മൾ തുറക്കുന്നില്ല. കയ്യിലെയോ കാലിലെയോ ഒരു 90% കയ്യിലൂടെയാണ് നമ്മളിത് ചെയ്യാറ്. കയ്യിലൊരു ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ ഒരു ചെറിയ സൂചി അല്ലെങ്കിൽ ഒരു ഷീത്ത് കടത്തിവിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ട്യൂബ് കടത്തിവിട്ട് ഈ യൂട്രൈൻ ആർട്ടറികൾ, അതായത് ഗർഭാശയത്തിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കോലുകളെ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കാനലേറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ചെറിയ കണികകൾ, പോളിവിനൈൽ ആൽക്കഹോൾ എംബോസ്ഫിയർ എന്നൊക്കെ പറയുന്ന കണികകൾ ഉപയോഗിച്ച് ഇതിൻ്റെ രക്തക്കോയിലുകളെ നമ്മൾ അടച്ചു കളയുകയാണ് ചെയ്യുക. ഈ രക്തസപ്ലൈ നമ്മൾ അടച്ചു കളയുന്നത് മൂലം അതിന് ഓക്സിജനും വേണ്ട ബ്ലഡിലുള്ള ന്യൂട്രിയൻസും ഒന്നും കിട്ടാതെ ഈ ഗർഭാശയ മുഴകൾ കാലക്രമേണ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അത് ചുരുങ്ങി ചെറുതായി ഇല്ലാതായി പോകുന്നു. അപ്പോൾ മുഴുവനായിട്ട് ആ ഫൈബ്രോയിഡിനെ എടുത്തു കളയുന്നില്ല, പക്ഷേ അതിനെ ഒരു ചുരുക്കി ഒരു സ്കാറ് പോലെയാക്കി യൂട്രസിനുള്ളിൽ തന്നെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്.
6: പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കയ്യിലെ നരമ്പിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്.
7: അതെ അതെ.
6: കൂടുതലും കയ്യിലെ നരമ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയ രീതിയിൽ, അതായത് വേദനേൻ്റെ ഒരു കാര്യം പറയണ വേണ്ട. അതുപോലെ എനിക്ക് തോന്നുന്നു സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അനസ്തേഷ്യന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ കൂടാതെ ഈ സ്ത്രീയിലെ ഗർഭപാത്രത്തിനെ നമ്മൾ അവിടെ തന്നെ നിലനിർത്തുന്നുണ്ട്.
7: അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഭാവിയിൽ ഗർഭം ധരിക്കാനും അവർക്ക് ആർത്തവം നോർമൽ ആയിട്ടുള്ള എങ്ങനെ രീതിയിലാണോ വരേണ്ടത് ആ രീതിയിൽ നമ്മളത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ
6: പറ്റുന്നതാണ്. ഓക്കെ. ഇനി സംശയം, മറ്റൊരു സംശയം വരിക, സാധാരണ അത് കേൾക്കുന്ന സമയത്ത് ശസ്ത്രക്രിയ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയും അല്ലെങ്കിൽ നമ്മുടെ സർജറിയും ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന രോഗിക്ക് എന്താണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുക എന്നുള്ളത്?
7: അതെ, നമുക്ക് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു മെയിൻലി ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പേഷ്യൻ്റ് രാവിലെ വരികയാണെങ്കിൽ അന്നേ ദിവസം ചെയ്ത് വേദനയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകാനും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കടന്ന് നെക്സ്റ്റ് ഡേ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകാനും സാധിക്കും. ഇതിന് നമുക്ക് കാര്യമായിട്ട് അനസ്തീഷ്യോ അല്ലെങ്കിൽ നട്ടലിനുള്ള ഇഞ്ചെക്ഷനോ മയക്കലിൻ്റെയോ ആവശ്യമായിട്ട് വരുന്നില്ല. ചെയ്ത് കഴിഞ്ഞ് 1-2 മണിക്കൂറിനുള്ളിൽ പേഷ്യന് നടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അത് കഴിഞ്ഞ് വളരെ കുറഞ്ഞ ദിവസത്തെ റെസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്കും ജോലികളിലേക്കും പേഷ്യന് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വയറിലോ ആടിവയറ്റിലോ കാര്യമായിട്ട് തുന്നലോ മുറിവോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ സർജറി കഴിഞ്ഞാലുള്ള റെസ്റ്റ് പോലത്തെ ആവശ്യങ്ങൾ വളരെ കുറവാണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ചെയ്യുകയാണെങ്കിൽ.
6: ഓക്കെ. അപ്പോൾ ധാരാളം അഡ്വാൻറ്റേജുകളുണ്ട് നമ്മൾ നോക്കുമ്പോൾ. ഓപ്പൺ ശസ്ത്രക്രിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പെയിനൊക്കെ അനുഭവപ്പെടും. പിന്നെ ഇതിനുശേഷവും പെയിൻ ഉണ്ടാവുമെന്ന് ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്നുള്ളത് ഒരുപാട് അഡ്വാൻറ്റേജുകൾ നൽകുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് അധികം ദിവസം ഇല്ലാത്തതിനെ നമുക്ക് തിരിച്ചു വരാം, ഹോസ്പിറ്റലൈസേഷൻ അധികം വേണ്ടി വരുന്നില്ല എന്നുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഇതിന് കൂടെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, ജോലിക്ക് പുറത്തൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ അധികകാലം ലീവ് എടുക്കാതെ തന്നെ അവരുടെ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചെത്താൻ കഴിയും.
7: പിന്നെ ചെയ്തു കഴിഞ്ഞാലുള്ള വേദന ചെറിയ രീതിയിൽ ഈ ആർത്തവ സമയത്ത് ഉണ്ടാവുന്നതുപോലെ ഗർഭപാത്രത്തിൽ ചില ആൾക്കാരിൽ, വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ അനുഭവപ്പെടാറുണ്ട്. അത് നമുക്ക് മെഡിക്കലി തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേദനയാണ് ഉണ്ടാവാറ്. അത് കുറഞ്ഞ ശതമാനം പേഷ്യൻസിൽ, അവർക്ക് നമ്മൾ മരുന്ന് കൊടുത്ത് വേണ്ട രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ടു ദിവസം കൊണ്ട് തന്നെ മാക്സിമം വേദനയൊന്നും ഇല്ലാത്ത രീതിയിൽ ആയിട്ട് മാറാവുന്നതാണ്.
6: സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റൊരു സംശയം, ഇതിന് വലിയ അപകട സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ സാറ് നേരത്തെ സൂചിപ്പിച്ചു, ഈ ഫൈബ്രോയിഡിലേക്ക് സപ്ലൈ വരുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അതിനെ ഇത് ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഈ ഗർഭാശയത്തിൽ തന്നെ മറ്റെന്തെങ്കിലും നമുക്ക് അപകട സാധ്യതകളോ അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസോ ഉണ്ടോ എന്നുള്ളതൊന്ന് പറയാമോ?
7: അതെ, വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്ക് മെയിനായിട്ടും ഇപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ വേദന, അതായത് ചെയ്തു കഴിഞ്ഞാലുള്ള ഈ ഗർഭപാത്രത്തിനും മുഴകൾക്കും രക്തസപ്ലൈ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ആർത്തവ സമയത്തുണ്ടാകുന്നത് പോലെയുള്ളൊരു അടിവായിട്ടുള്ളൊരു വേദനയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻ. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ പോസ്റ്റ് എംബോളൈസേഷൻ സിൻഡ്രോം, അതായത് ഓക്കാനം, ഛർദി പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതും ഇതേപോലെ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് വഴി തന്നെ സിംപ്റ്റംസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരിലാണ് ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്യാറ്. അപ്പോൾ അവർ നമുക്കൊരു 6 മന്ത്സ് ഗ്യാപ്പ്, ഗർഭം ധരിക്കുന്നതിനുള്ള ഒരു 6 മന്ത്സ് ഗ്യാപ്പ്, അതെ അതെ, അതിന് നമ്മളൊരു പറയാറുണ്ട്. പിന്നെ ചില ആൾക്കാരിൽ ഇതേപോലെ ഇൻഫെർട്ടിലിറ്റി ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. സർജറി കഴിഞ്ഞതുപോലെ തന്നെയുള്ള ഗർഭം ധരിക്കാൻ ഇത് കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് പോകാനുള്ളൊരു ചെറിയ സാധ്യത, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ഒരു ചെറിയ സാധ്യത ഉണ്ട്.
6: കുറഞ്ഞ ശതമാനം കാണിക്കുന്നു. അതെ, ചികിത്സ കഴിഞ്ഞാൽ രോഗികൾക്ക് എന്തൊക്കെയാണ് അത് നേട്ടമുള്ളത്, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ശേഷം രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് കൂടി ഒന്ന് പറയാം.
7: അതെ, നമ്മൾ ഇപ്പോൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക്സും ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മുൻകരുതലുകളും വേദനയ്ക്കുള്ള മരുന്നുകളും വളരെ ടൈമായിട്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്ക് പേഷ്യൻ്റിന് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറെ തുന്നെടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സർജറിയുടെ മുറിവിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അനസ്തീഷ്യയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലവേദന, കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പേഷ്യൻസിന് ഉണ്ടാവാറില്ല.
6: ഓക്കെ, ഇനിയിപ്പോൾ മറ്റൊരു സംശയം, സ്വാഭാവികമായിട്ടും ഈ ഒരു ചികിത്സാ രീതി ഇപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ വ്യാപകമായിട്ട് ലഭ്യമാണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ലഭ്യമാണോ എന്നുള്ളൊരു സംശയമുണ്ട്.
7: വളരെ ചുരുക്കം സെൻ്ററുകളിൽ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻ്ററുകളിൽ ഈ ഒരു ട്രീറ്റ്മെൻ്റ് ഓപ്ഷൻ, കാത്ത് ലാബ് സംവിധാനങ്ങളും ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റും അവൈലബിൾ ആയിട്ടുള്ള സെൻ്ററുകളിൽ ഇത് ലഭ്യമാണ്.
6: പിന്നെ മറ്റൊരു ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇത് സാധാരണക്കാർക്ക് പ്രാപ്യമാണോ, അല്ലെങ്കിൽ അവർക്ക് താങ്ങാവുന്ന ഒരു ഇതിൻ്റെ ഒരു ചികിത്സാ ചെലവുകൾ കമ്പയർ ചെയ്യുമ്പോൾ, സർജറിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അധികമാണോ അല്ലെങ്കിൽ അതേ ലെവലാണോ അതോ കുറവുണ്ടോ?
7: നമുക്ക് ഒന്ന്, നമുക്ക് ഇപ്പോൾ ഉള്ള അവൈലബിൾ ഇതിൻ്റെ വെച്ചിട്ട് ഇതിനുള്ള സാമഗ്രികളുടെ കോസ്റ്റ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നല്ല കോസ്റ്റ്ലിയും അല്ല, പക്ഷേ സർജറിനേക്കാളും കുറച്ചൊരു മിനിമലി കുറച്ച് ചിലവുകൾ കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ സാധനങ്ങൾ
6: കുറച്ച്
7: കൂടുതലായിട്ട് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് താനും.
6: ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും ബെനിഫിറ്റ്സും കോസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ സർജറിയിലേറെ,
7: അതെ, പ്രൊഡക്റ്റീവ് ലൈഫ്, ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും മിനിമം റെസ്റ്റും ഏറ്റവും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ ഒരു ഒരു മേജർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു, അതെ,
6: അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളുകൾക്ക് ഏറ്റവും നല്ലത് ഇത് തിരഞ്ഞെടുക്കുന്നതന്നെയാണ്, ഈ ഒരു എംബോളൈസേഷൻ, ഫൈബ്രോയിഡ് എംബോളൈസേഷൻ.
7: പിന്നെ ഗർഭപാത്രം നിലനിർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർ, വീണ്ടും ഗർഭം ധരിക്കാൻ
6: ആഗ്രഹമുള്ള
7: ആൾക്കാർ, അതേപോലെ തന്നെ വീണ്ടും ഗർഭം ധരിക്കാൻ ആഗ്രഹമുള്ള പേഷ്യൻസ്, ഒരു സർജറി വേണ്ട എന്ന് ഉദ്ദേശിക്കുന്ന പേഷ്യൻസ്, മാസമുറ കൃത്യമായിട്ട് തന്നെ വരണം,
6: നിലനിർത്തണം
7: എന്ന് ആഗ്രഹിക്കുന്ന പേഷ്യൻസിന് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ വളരെ ശാശ്വതമായ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്.
6: ഓക്കെ, ഇനി മറ്റൊരു സംശയം, അല്ലെങ്കിൽ സാധാരണയായിട്ട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ട്രീറ്റ്മെൻറ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ് എടുത്തു കഴിഞ്ഞു, പിന്നീട് ഇത് വരാനുള്ള ഒരു സാധ്യത എന്താണ്? അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ?
7: അതെ, റിക്കറൻസ് റേറ്റ് വളരെ മിനിമം. ഇപ്പോൾ ഒന്നുകിൽ ഈ മുഴകൾക്ക് രണ്ടാമത് സൈസ് കൂടി വരാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള മുഴകൾ ഉണ്ടായി വരാൻ, കാരണം നമ്മൾ ഗർഭപാത്രം മുഴുവനായിട്ട് എടുത്ത് കളയുന്നില്ല. അപ്പോൾ തിയററ്റിക്കലി ആ ഓർഗൻ അവിടെ നിലനിൽക്കുമ്പോൾ അതിനുള്ളിൽ വീണ്ടും മുഴകൾ ഉണ്ടായി വരാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഗർഭപാത്രം എടുത്ത് കളയാതെ വീണ്ടും എംബ്ലൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ അപ്പത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗർഭപാത്രത്തിന് സപ്ലൈ ചെയ്യുന്ന വേറെ രക്തക്കോയിലുകൾ വഴിയായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ രക്ത സപ്ലൈ കിട്ടുന്നത്. അപ്പോൾ ആ രക്തക്കോയിലുകളും നമ്മൾ അടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു ശാശ്വത പരിഹാരം. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കൂടെ ചേർക്കാനുള്ളത്, വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ മാത്രമാണ്
6: ഇതേപോലെ
7: റിക്കറൻസ് റേറ്റ് വരിക. അതായത് രണ്ടാമത് ഫൈബ്രോയിഡിന് വലിപ്പം വയ്ക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഫൈബ്രോയിഡുകൾ ഉണ്ടായി വരിക എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത്.
6: ആ സാധാരണ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, കാരണം അത് ഒരിക്കൽ ചെയ്ത് വീണ്ടും മറ്റൊരു രക്തക്കോയിലൂടെ ഈ ബ്ലഡ് സപ്ലൈ കിട്ടി അത് വളർന്നു വരുമെന്നുള്ള, പക്ഷെ അതവിടെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ.
7: അതെ, വളരെ ചെറിയ ശതമാനം മാത്രമാണ്.
6: ഇനി അങ്ങനെ വരികയാണെങ്കിൽ നമുക്കതൊരു ചെയ്തെടുക്കുന്നതിന്
7: പേഷ്യന്റ് തന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് അതും കൂടെ
6: ചെയ്യാവുന്നത്. അപ്പോൾ സാർ, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു പേഷ്യൻ്റ് സാർ ഒ പിയിൽ വന്ന് ഈ ഇങ്ങനെ ഇതാണെന്ന് കണ്ടെത്തി നമുക്ക് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്യാമെന്ന് പേഷ്യൻറ്റോട് നിർദ്ദേശിക്കുന്നു. അപ്പോൾ അത് ഒരു പക്ഷേ അന്ന് ഒ പിയിൽ വന്ന ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമോ? അതല്ലെങ്കിൽ അവർ സാധാരണ നമ്മൾ സർജറിക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന പോലെ മറ്റൊരു ദിവസത്തേക്ക് വരാണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ എത്തിയ അതിൻ്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് സൂചിപ്പിക്കാമോ?
7: ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് നമുക്ക് ഒരു പേഷ്യൻ്റ് ഫൈബ്രോയിഡായിട്ട് നമ്മളെടുത്ത് വരികയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്കറിയേണ്ടത് ഈ ഫൈബ്രോയിഡ്, ഇതേപോലെ ഞാൻ ഈ സ്കാനിങ് പറഞ്ഞതുപോലെ തന്നെ എം ആർ ഐ സ്കാനിങ് പ്രധാനപ്പെട്ട ഒരു
6: ഘടകം.
7: അപ്പോൾ ഈ എം ആർ ഐ സ്കാൻ എടുത്തതിന് ശേഷം ഈ ഫൈബ്രോയിഡ് എംബ്ലൈസേഷൻ ഈ ട്രീറ്റ്മെൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സൈസ് കുറയുന്ന രീതിയിലുള്ള രക്തസപ്ലൈ എല്ലാം ഇതിനുണ്ടോ, ഇതിൻ്റെ സൈസ് എത്രയാണ്, എല്ലാ ഘടകങ്ങളും നമ്മൾ എം ആർ ഐയിൽ നിന്ന് നോക്കിയെടുക്കും. അതേപോലെ തന്നെ ഫൈബ്രോയിഡ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേഷ്യൻ്റ് ഉണ്ടോ എങ്കിൽ അങ്ങനെ തന്നെ നമുക്കത് എം ആർ ഐയിൽ അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബയോപ്സി ടെസ്റ്റാണ്, എൻഡോമെട്രൽ ബയോപ്സി, പാപ്സ്മിയർ ടെസ്റ്റുകൾ, ഇതെല്ലാം ഒ പി പ്രൊസീജിയറായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഫൈബ്രോയിഡ് അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഈ ഗർഭപാത്രത്തിലുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേറ്ററി ടെസ്റ്റാണ്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പേഷ്യൻ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് പ്രൊസീജിയറിനായിട്ട് നമ്മൾ ഒരു ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ് കൊടുത്തതിന് ശേഷം അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഒരു ദിവസം വന്നു, അതേ ദിവസം തന്നെ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നു. അത് നമ്മളൊരു കാത്ത് ലാബിൽ വെച്ചിട്ടാണ് ചെയ്യുക. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റേയുടെ സഹായത്തിലാണ് ഇത് ചെയ്യുക. കയ്യിലെയോ കാലിലെയോ രക്ത

0: ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ കേട്ടത്. ഗർഭാശയമുഴയുള്ള സ്ത്രീകളിലെ എംബോലൈസേഷൻ പ്രക്രിയയെക്കുറിച്ചാണ്, അതായത് ഫൈബ്രോയിഡ് എംബോലൈസേഷൻ ചികിത്സാ രീതിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടത്. ഈ എപ്പിസോഡിൽ നമ്മൾ കൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ കിംസ് ആൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി കൺസൾട്ടൻ്റ് ഡോക്ടർ തൊഫീഖ് അലി സാറായിരുന്നു. സാർക്കും ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ആരോഗ്യ വിചാരം, ഗർഭാശയം സംരക്ഷിക്കാം ജീവൻ രക്ഷിക്കാം. ഈ വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ തൗഫീഖ് അലി എം, കൂടെ മൂസ പി പി.
2: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
3: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA-യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്യൂസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ

0: മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കരുത്, ചെറിയ കുട്ടികൾക്ക്. പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപ്പൊ എനിക്ക് ഇന്നലെ ശരിക്കും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുമായി ബന്ധപ്പെട്ട ഒരു ഒരു സംഭവം, അത് ഭയങ്കര ഒരു സ്വാധീനമായി തോന്നി. അതായത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ശിഷ്യന് ജയിലിൽ ഇരിക്കുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഒരു വാചകം, ജയിലാണ് അദ്ദേഹത്തിന് അടച്ചിരിക്കുന്നത്, അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വക്കാന യഖൂലു ഫീ മഹ്ബസിഹി ഫിൽ ഖൽഅ, ആ ഖൽഅയിൽ അദ്ദേഹം പറയാണ്, ലൗ ബദൽതു മിൽ അഹാദിഹിൽ ഖൽഅ ദഹബൻ, ഈ ജയിലറ മുഴുവനും സ്വർണ്ണമായിട്ട് ആ സ്വർണം ഞാൻ ചെലവഴിക്കുകയാണെങ്കിൽ, മാ അദല ഇന്ദി ശുക്ര ഹാദിഹി നിഅമ, അതൊരിക്കലും എനിക്ക് ഈ ജയിലിൽ പിന്നെ അള്ളാഹുവിന് ദിക്റു ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പടച്ചോനുമായി ഇബാദത്തിലേക്ക് മുഴുകാൻ കിട്ടിയ ഒരു അവസരം, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയമത്തായി ഞാൻ മനസ്സിലാക്കുകയാണ്. ആ നിയമത്ത് ഒരിക്കലും ഈ ഭൂമി അല്ലെങ്കിൽ ഈ റൂമ് നിറയെ കല നിറയെ സ്വർണം നിറച്ചിട്ട് അത് ചെലവഴിക്കണതിൽ പോലും അതിന് തുല്യമാകൂല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്. അപ്പം ഇത് ശരിക്ക് എന്താണ് നമുക്ക് ഒരു ഒരു വിശ്വാസിക്ക് നൽകുന്ന പ്രചോദനം, അത് വല്ലാത്തൊരു പ്രചോദനമാണ്.
3: നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ തുടർച്ചയാണിത്. അതായത് വ്യക്തി എന്നുള്ള നിലക്ക് അവനവൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ, ഘട്ടങ്ങളെ, അതിലെ അനുഗ്രഹത്തെയാണ് ഓർത്തെടുക്കുന്നത്. അപ്പം ജയിലിലടക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനെ ഒരു അനുഗ്രഹമായി മനസ്സിലാക്കുന്നു, അതിൻ്റെ പുണ്യത്തെ പ്രതീക്ഷിക്കുന്നു. ഒരാൾ രോഗിയാകുമ്പോൾ ആ രോഗിക്കുള്ള ഒരുപാട് ഓഫറുകളുണ്ട്. ആ ഓഫറുകളിലേക്ക് മനസ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗപീഠകൾക്കിടയിലും അയാൾക്കൊരു പ്രതീക്ഷയും ഒരാശ്വാസമൊക്കെ ഉണ്ടാകും. ഇതിപ്പം എൻ്റെ ശ്വാസം നിലക്കുന്നത് വരെയുള്ളൊരു കാര്യമുള്ളൂ, എൻ്റെ ഇമാം പോകാതിരുന്നാൽ മതി എന്നുള്ളൊരു മനോനില ഉണ്ടാകും.
2: അതെ, അപ്പോൾ ശരിക്ക് ഇബ്നുൽ ഖയ്യിം വീണ്ടും അദ്ദേഹം പറഞ്ഞ പോലെ, ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വാചകം നമുക്കൊക്കെ അറിയാം, അതിൽ അദ്ദേഹം പറയുന്നത് മാ യസ്നൗ അഅദാ ഉബി, എൻ്റെ ആദർശ ശത്രുക്കൾക്ക് എന്നെ എന്താ ചെയ്യാൻ പറ്റുക.
3: അതെ,
2: അദ്ദേഹം പറഞ്ഞ അവിടെ വാക്കുണ്ട്,
3: ഇന്ന ജന്നത്തി വബുസ്താനി ഫിസദ്,
2: ആ അതെ, ഇന്ന ജന്നത്തി അബുസ്താനി ഫിസുദരി ഇൻ റുഹ്തു ഫഹിയ മഅി ലാ തുഫാരിഖുനി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇൻ ഹബസി അത് ഖൽവ വഖത്ലി ഷഹാദ വഇഖ്റാജി മിൻ ബലദി സിയാഹ. ശരിക്ക് ഒരാളെ ഒരു വിശ്വാസിനെ ഇവിടെ പരമാവധി ചെയ്യാൻ പറ്റുന്നതാ, ഒന്നുകിൽ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ നാട് കടത്താൻ പറ്റും, അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുവിടാൻ പറ്റും. ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് സംഗതിയാണ്. ആ മൂന്നിനെ അദ്ദേഹം സ്വീകരിച്ച ആ വാചകം, അതിൻ്റെ ബാക്കിയാണ് നേരത്തെ ആ പറഞ്ഞ ഈ ഇത് അവിടെ ജയിലിൽ കിടക്കുമ്പോൾ ഇത് മൊത്തം എനിക്ക് പിന്നെ സ്വർണമായി ചെലവഴിക്കാൻ കിട്ടുന്നതിനേക്കാളും വലിയ പിന്നെ ഖൈറായി ഞാൻ നിയമത്തായി ഇത് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യം പറയാണ് അദ്ദേഹം പറഞ്ഞതായിട്ട്.
3: അതിന്റെ ആശയം കൂടി പറഞ്ഞോളൂ, അപ്പോഴായിരിക്കും ശ്രോതാക്കൾക്ക് വ്യക്തത വരിക.
2: അതായത് ഷെയ്ഖുൽ ഇസ്ലാം തൗഹീദിന് വേണ്ടി ശരിക്ക് പിന്നെ പ്രബോധന ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നെ നമുക്കറിയാം തൗഹീദിന് വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അറിവുകൊണ്ടും ജിഹാദ് ചെയ്ത ഇസ്ലാമിക ചരിത്രത്തിലെ ഉജ്ജ്വലമായൊരു ജീവിത രൂപമാണ് സത്യത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം.
3: അതെ,
2: അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാമിനെ കൊണ്ട് ജയിലടക്കാണ് ബിദഅത്തിന്റെയും ഷിർക്കിന്റെയും ആളുകള്. അപ്പോ അതിനെ അദ്ദേഹം സ്വീകരിക്കുകയാണ്. അതായത് പിന്നെ ആളുകള് ദുനിയാവില് വിചാരിക്കുന്നത് ദുനിയാവിലെ പിന്നെ സുഖമാണ്, അല്ലെങ്കിൽ സ്വന്തം വീട്, അല്ലെങ്കിൽ കുറെ സുഖങ്ങൾ മനുഷ്യന്മാർ സങ്കല്പിച്ച സംഗതികളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണ്, എന്റെ സ്വർഗവും എന്റെ
3: പിന്നെ ജന്നതീവ ബുസ്താനി ഫീ സദ്രി, എന്റെ സ്വർഗവും എന്റെ പൂന്തോപ്പും ഒക്കെ എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. നിങ്ങൾ എന്നെ
2: എവിടെ
3: കൊണ്ടിട്ടാലും എനിക്കത് ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ഫീലിംഗ് കിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ ഞെട്ടിക്കണ്ട എന്നാണ് എന്റെ അർത്ഥം.
2: അതായത് ഞാൻ എവിടെ പോയാലും അതെന്റെ കൂടെ വരും. എന്റെ വീടല്ല ശരിക്ക്, ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അവന് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക, ആ സുഖത്തിൽ എ സിയിൽ ഇരിക്കുക, അല്ലെ റൂമിൽ ഇരിക്കുക, അല്ലെ വണ്ടിയിൽ ഇരിക്കുക, അങ്ങനെയല്ല ഷെയ്ഖുൽ ഇസ്ലാം കണ്ടത്. അദ്ദേഹം കണ്ട സ്വർഗം എന്താണ്, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്, അതിലുള്ള ആസ്വാദനമാണ് ശരിക്ക്.
3: നിങ്ങൾ എന്നെ ജയിലിലടച്ചാൽ എനിക്ക് ഒഴിഞ്ഞിരിക്കാന് അതുക്കാറ് ചൊല്ലാന് ഒക്കെ ഉള്ളൊരു സമയമായിട്ട് ഞാൻ എടുക്കും. പിന്നെ ഒരു വാചകം കൂടി ഉണ്ട്, വഇൻ ഖത്ലി ഷഹാദ, ഇനി ഞാൻ അങ്ങനെതിൽ കൊല്ലപ്പെട്ടാൽ അതെനിക്ക് രക്തസാക്ഷിത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസിക നിലയിലേക്ക് എത്തിയ ഒരു വ്യക്തിയെ ശത്രുവിനൊന്നും ചെയ്യാൻ പറ്റൂല. ഇത് നമ്മളിപ്പോൾ ഒരു ഇടി വണ്ടി വരുമോ, അതല്ലെങ്കിൽ എന്തോ സംഭവം വരുമോ, അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാവുമോ എന്നൊക്കെ പേടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വലിയ ഇത്തരം ഒരു കടുത്ത വിശ്വാസത്തിൻ്റെ മാനസികാവസ്ഥയോടുകൂടെ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന സമാധാനത്തിൻ്റെ ലോകം വളരെ വലുതാണ്, വളരെ വലുതാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ തക്ബീറിൻ്റെ, തഹ്മീദിൻ്റെ, തഹലീലിൻ്റെ ഒരു ആയുധങ്ങൾ അണിഞ്ഞ്, അതായിരിക്കും അവരുടെ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. അത് ഒരു വെടിയുണ്ടകൾക്കും അതിനെ തുളച്ച് കയറാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഫിസിക്കൽ ബോഡിയെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാകും,
2: എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ
3: പറ്റുന്നുണ്ടാകും, പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിനെ ഒരാൾക്കും തളർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള എപ്പോഴോ പറഞ്ഞ പഞ്ചിൽ പറഞ്ഞൊരു ഡയലോഗൊന്നും അല്ലത്,
2: അല്ല
3: അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും കുളിച്ച് ഫ്രഷായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ജയിലിൻ്റെ കവാടം വരെ വരുമായിരുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറയുമ്പോൾ ഷെയ്ഖെ പറ്റൂലല്ലോ, അത് ശരി, ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു, എനിക്ക് ഈ ദൂരം വരെ വരാം, ഞാൻ പള്ളി വരെ പോകാൻ വേണ്ടിയാ വന്നത്, പക്ഷേ എൻ്റെ മുന്നിൽ ഈ കൽത്തുറങ്കിൻ്റെ ഇരുമ്പ് വാതിലുകളുണ്ട്, ആ ഇരുമ്പ് വാതിലുകൾ വരെ വരിക എന്നുള്ളത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, അത് തുറന്ന് തന്നെ വിടുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഇനി നിങ്ങളോട് ആണ് പഠിച്ചവൻ എന്ത് ചെയ്യുക ചോദിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പലതും ചെയ്യുന്നത് പല തടസ്സവും പറഞ്ഞിട്ടാണ്. എത്രയാണോ പറ്റുക, പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മരണാനന്തരം, അദ്ദേഹം ജയിലിലാണല്ലോ മരിക്കണത്, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു, എവിടോ വായിച്ചു പോയിട്ടുണ്ട് ഞാൻ, എന്താ ഷെയ്ഖ് നിങ്ങൾ കല്യാണം കഴിക്കാതിരുന്നത്, അപ്പോൾ അദ്ദേഹം മറന്നു എന്നാണ് എന്നെ കൊടുത്ത ഉത്തരം. അദ്ദേഹം ഏറ്റെടുത്ത മഹാദൗത്യങ്ങൾക്ക് മുന്നിൽ വിവാഹം മറന്നുപോയ ജീവിതാനുഭവമായിരുന്നു. മയ്യത്താണ് അദ്ദേഹത്തിന് കിട്ടിയത്, അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ ജനാസയും കൊണ്ട് പതിനായിരങ്ങൾ അങ്ങനെ ഒഴുകിയപ്പോൾ അതിൻ്റെ പിന്നിൽ യാസീനോദി ആളുകളുണ്ടായിരുന്നു. യാസീനോദി ആളുകൾ അദ്ദേഹത്തിൻ്റെ വിമർശകരായിരുന്നു. പക്ഷേ അദ്ദേഹം എടുത്ത സ്റ്റാൻഡുകൾ അന്നത്തെ ഇസ്ലാമിക ശത്രുവിനെതിരിൽ, കുരിശുയുദ്ധത്തിൻ്റെ ആളുകൾക്കെതിരിൽ, താർത്താരികൾക്കെതിരിൽ, അതേപോലെ തന്നെ എടുത്ത സ്റ്റാൻഡുകൾ, അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ, അതിലൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ഞങ്ങൾ ഓതുന്നൊരു യാസീന് കൊണ്ടെങ്കിലും ആ പഴച്ചുപോയ മനുഷ്യൻ രക്ഷപ്പെടണം എന്നുപോലും ആഗ്രഹിച്ചു. അവരുടെ ഉള്ളിൽ അദ്ദേഹത്തിന് പഴച്ച നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന ധാരണകൾ ചില വ്യക്തികൾക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അദ്ദേഹത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുകയാണ് ചെയ്ത്. നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ആളുകൾക്ക് ശംസുലമ കമറുലമ എന്ന് പേരിടുന്ന പോലെ ഇട്ടതല്ല, മറിച്ചൊരു ഒരു ജനത മുഴുവൻ ഒന്നിച്ചു നൽകിയ പേരായിരുന്നു അത്. അപ്പം അതിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് ഈ ഒരു മനോനില തന്നെയാണ്.
2: ശരിക്കും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് ശരിക്കും വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി നമുക്ക് കണക്ട് ചെയ്യുമ്പോഴേ, ഇപ്പം നബി പറയാണ് എന്താണ്, ദാഖ തുഅമൽ ഈമാൻ, ഈമാനിന് രുചിയുണ്ട് എന്ന് പറഞ്ഞത്, ടേസ്റ്റ് അത് അനുഭവിക്കാരാ, മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. അത് ശരിക്കും ബോധ്യപ്പെട്ട് ഒരു ശരിക്കും അയാൾക്ക് ഈമാനൊരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും ആ ടേസ്റ്റാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ആ ടേസ്റ്റ് വരുമ്പോൾ പിന്നെ ജയിലോ ഒന്നൊരു വിഷയമാണില്ല ശരിക്കും.
3: അതെ,
2: ജനങ്ങളുടെ സപ്പോർട്ടുണ്ടോ, പരിഹാസമുണ്ടോ, ബഹിഷ്കരണമുണ്ടോ, ഒന്നൊരു വിഷയമായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണില്ല. ശരിക്കും നബി പറഞ്ഞാൽ എന്താണ്, ദാഖ തുഅമൽ ഈമാൻ അല്ലേ, ഈമാനിന് ശരിക്ക് ഒരു തുഅമ രുചിയുണ്ട് എന്നാണ്, അത് ആസ്വദിക്കാൻ പറ്റുന്നതാണ്, അവിടേക്ക് നമ്മൾ എത്തണം,
3: അവിടേക്ക് എത്തണം. അതിനുള്ള തോഫീക്ക് നൽകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നന്മകൾക്കൊന്നിനു പത്തും എഴുന്നൂറും നൽകുമെന്നേറ്റവനാണ്.
5: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ, റിയാദുസ് സ്വാലിഹീൻ, ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു. സ്വർഗത്തിൽ വീട് വേണോ എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സുലാഹി.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലത്തമ്മാനിൽ അക്മലാൻ അലിൽ മബ്ഊഥി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സത്യം പറയേണ്ടതിൻ്റെ പ്രാധാന്യവും കളവ് പറഞ്ഞാൽ വരുന്ന മഹാദുരന്തത്തെ സംബന്ധിച്ചുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ഖിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിരി എന്ന് തുടങ്ങുന്ന ഹദീസിൽ നിന്ന് അതാണ് നാം മനസ്സിലാക്കിയത്. ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് അഥവാ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം കളവ് പറയുന്നത് വഴിയുണ്ടാകുന്ന ദുരന്തത്തെ സംബന്ധിച്ച, കളവ് എന്നുള്ളത് പല ദറജയിലുമുണ്ട്, പല ഇനങ്ങളാണ്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ കളവ് പറയുക, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് രണ്ട് രീതിയിൽ വരും. ഒന്ന് അൽ ഇഫ്തിറാഖു അലല്ലാഹ് നൗആൻ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുക എന്നത് രണ്ട് തരമാണ്. ഒന്ന്, അല്ലാഹു പറയാത്ത ഒരു കാര്യം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയൽ, വെറുക്കുന്നേരെ അല്ലാഹുവിൻ്റെ പേരിൽ കളവ് പറയൽ, അത് അതിൻ്റെ ഒരു ഇനമാണ്, ഏറ്റവും വലിയ പാപങ്ങളിൽ പെട്ടതുമാണ്. രണ്ടാമത്, അല്ലാഹുവിൻ്റെ പേരിൽ അല്ലെങ്കിൽ റസൂലുള്ളയുടെ പേരിൽ കളവ് പറയുക എന്ന ഗണത്തിൽപ്പെട്ടതാണ് ഐ യുഫസ്സിറ കലാമല്ലാ ബിഗൈരി മാ അറാദല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കാത്ത വിധത്തിൽ അല്ലാഹുവിൻ്റെ കലാമിനെ ഒരാൾ തഫ്സീർ ചെയ്യുക. ഈ ആയത്തിൻ്റെ തഫ്സീർ എങ്ങനെയാണ് എന്ന് അല്ലാഹു റസൂലോ ഉദ്ദേശിക്കാത്ത വിധത്തിൽ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ആയത്തുകളെ ഹദീസുകളെ വ്യാഖ്യാനിക്കുന്നത്, അതും അല്ലാഹുവിൻ്റെ പേരിൽ കളവ് പറയുക, റസൂലുള്ളയുടെ പേരിൽ കളവ് പറയുക എന്ന ഗണത്തിൽപ്പെട്ടതാണ്. ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുള്ളയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, പ്രസിദ്ധമാണ് ഹദീസ്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ മഖഅദഹു മിനന്നാർ, ആർ എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞുവോ അവൻ നരകത്തിലൊരു സീറ്റ് തയ്യാറാക്കിക്കൊള്ളട്ടെ എന്നാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സ്വദുർഹു നഹിയുൻ വാജുസുഹു വഈദ് എന്നാണ്. അങ്ങനെയാണ് ഈ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗം അഥവാ മൻ ഖദബ അലയ്യ മുതഅമ്മിദൻ എന്ന് പറഞ്ഞ ഈ ആദ്യ ഭാഗം അത് നഹിയാണ്. എൻ്റെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കളവ് പറയരുതേ എന്നാണ് അതിൻ്റെ ഉദ്ദേശ്യം. ഫല്യത്തബവ്വഹ് മഖഅദഹു മിനന്നാർ, നരകത്തിൽ നിന്നൊരു സീറ്റവൻ റിസർവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നരകത്തിലൊരു സീറ്റവന് ഉറപ്പാണ് എന്ന വഴീദാണ്, താക്കീതുമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലുള്ളയുടെയും പേരിൽ കളവ് പറയുന്നത് കളവിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളതും വലിയ ശിക്ഷയ്ക്ക് അവനെ അർഹനാക്കുന്നതുമായ പാതകമാകുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഷിയാക്കൾ റസൂലുള്ളാഹി പേരിൽ ധാരാളം കളവുകൾ പറയുന്ന ആളുകളാണ്. അതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കാത്ത വിധത്തിൽ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അതെല്ലാം ഈ ആയ ഹദീസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അവർക്കൊക്കെ വരാനിരിക്കുന്നത് അത് അവരെ നരകത്തിലേക്ക് എത്തിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഒരവസ്ഥയാണ് അവർക്ക് വരാനുള്ളത്. രണ്ടാമത്തേത് അൽ ഖദിബു അലന്നാസ്, നേരത്തെ നമ്മൾ പറഞ്ഞത് അള്ളാഹിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും കളവ് പറയുന്നതാണ്. പിന്നെ രണ്ടാമതൊരു ഇനം ജനങ്ങളെക്കുറിച്ച് കളവ് പറയുന്നത്. ജനങ്ങളെക്കുറിച്ച് കളവ് പറയുന്നത് തന്നെ വലിയ തെറ്റാണ്. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ പേരിലും റസൂലുള്ളയുടെ പേരിലുമൊക്കെ കളവ് പറയുന്നതോ അത് അതിലും വലിയ തെറ്റാണ്. ഷിർക്കിൻ്റെ കൂട്ടത്തിലാണ് അള്ളാഹുവിനെ കുറിച്ച് അവൻ പറയാത്തത് അവൻ്റെ പേരിൽ പറയുന്നത് വിശുദ്ധ ഖുർആൻ എണ്ണിയിട്ടുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി, ഗൗരവത്തിലല്ല, ഒരു തമാശ രൂപേണ ആണ് അവൻ കളവ് പറയുന്നതെങ്കിൽ പോലും അത് വലിയ തെറ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം. വൈലുൻ ലിമൻ ഹദ്ദത ഫകദബ ലിയുദ്ഹിക ബിഹിൽ ഖൗം വൈലുൻ ലഹു തുമ്മ വൈലുൻ ലഹു എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളവ് പറയുന്നവൻ, അവന് നാശം, പിന്നെയും നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും കളവ് പറയാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇമാം തബരി റഹ്മഹുല്ലയുടെ അഭിപ്രായം ഒരു സന്ദർഭത്തിലും കളവ് പറയാൻ പാടില്ല, തൗരിയത്ത് ആവാം എന്നാണ്. തൗരിയത്ത് എന്ന് പറഞ്ഞാൽ വ്യംഗ്യമായി കാര്യങ്ങൾ പറയുക. എന്നാൽ ചില അനിവാര്യ ഘട്ടങ്ങളിൽ കളവ് പറയേണ്ടി വരും. വളരെ ലറൂറത്തിൻ്റെ ഘട്ടത്തിൽ, ഇപ്പോൾ ഒരു നിരപരാധി അയാളെ കൊല്ലാൻ വേണ്ടി ഒരാൾ വരുന്നു, അയാൾ നമ്മുടെ വീട്ടിൽ കയറി ഒളിക്കുന്നു, ആ അക്രമി നമ്മുടെ വീടിന് വന്ന് ചോദിക്കുകയാണ് ഇവിടെ തന്നെ ഒരാളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളവിടെ ഇല്ല എന്നാണ് പറയുക. അത് അനിവാര്യമാണ്. അപ്പോൾ ആ അത്തരം സന്ദർഭങ്ങളിൽ, വളരെ അനിവാര്യമായ ഇത്തരം സന്ദർഭങ്ങളിൽ, ജീവൻ രക്ഷപ്പെടുത്തുക പോലെയുള്ള വിഷയങ്ങളിലാണെങ്കിൽ ആവാം. അതിനെ സംബന്ധിച്ചാണ് പണ്ഡിതന്മാർ ഖദിബുൻ നാഫിഉ എന്ന് പറയാറുള്ളത്. ഉപകാരപ്രദമായ ഖദിബ് എന്നാണ് ഇത്തരം അനിവാര്യ ഘട്ടങ്ങളിൽ പറയുന്ന ഈ കളവിനെക്കുറിച്ച് പറയാറുള്ളത്. അവിടെ നമ്മൾ ആളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. പക്ഷെ ആ സത്യം ഉപദ്രവം വരുത്തുന്നതാണ്. അതിന് സിദുക്കും ലാറ് ഉപദ്രവകരമായ യാഥാർത്ഥ്യം എന്നാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ ഇമാം തബരി റഹിമഹുല്ലാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിലക്കും പറയാൻ പാടില്ല, അവിടെയെല്ലാം തൗരിയത്തെ സ്വീകരിക്കാൻ പാടുള്ളൂ. തൗരിയത്ത് എന്ന് പറഞ്ഞാൽ വ്യംഗ്യമായി പറയുക. കേൾക്കുന്ന ആള് ഉദ്ദേശിക്കുന്ന അർത്ഥമാവില്ല പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള പ്രയോഗങ്ങൾ ആവാം എന്നാണ്. ഈ രീതിയിൽ ഒരാൾ കളവ് പറയാതെ അതിൽ നിന്ന് വിട്ടുനിന്നാൽ അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ റസൂലുള്ള വേറെ ചില ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അനസഈമും ബിബൈത്തിൻ ഫീ റബലിൽ ജന്ന ലിമൻ തറക്കൽ ഖദിബ കളവ് ഒഴിവാക്കുന്നവന് സ്വർഗത്തിൽ ഒരു വീട് ഉണ്ട്, അതിനടിയിൽ ഒരു വീട് കിട്ടും എന്ന് ഞാനിതാ ഉറപ്പ് നൽകുന്നു എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിലൊരു വീട് കിട്ടാൻ മാത്രം വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് പരിപൂർണമായും സത്യസന്ധത പാലിക്കുക, കളവിൽ നിന്ന് പൂർണ്ണ മുക്തനായി ജീവിക്കുക എന്ന് പറയുന്നത് എന്നർത്ഥം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കളവ് പറയുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ യൗമുൽ ഖിയാമയിൽ പരിഗണിക്കുക പോലുമില്ല എന്ന് പറയുന്ന ഹദീസുകൾ കാണാം. സലാത്തുൻ ലാ യുക്കല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. സുലഹ പറഞ്ഞു, മൂന്ന് വിഭാഗം ആളുകൾ, അവരെ അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവരെ നോക്കുകയോ അവരോട് സംസാരിക്കുകയോ അവരെ സംസ്കരിക്കുകയോ ചെയ്യില്ല. അവർക്കാകട്ടെ വേദനാജനകമായ ശിക്ഷയുമുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പോൾ അബൂദർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാ ഖാബു വ ഖസിറു ആരാണ് നബി, അവർ ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ അവർ നഷ്ടകാരികളും പരാജിതരും തന്നെയാണല്ലോ, ആരാണവർ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒന്ന് മുസ്ബിൽ, നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനത് വിശദമായി ഇവിടെ പറയുന്നില്ല. മുസ്ബിൽ തന്നെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാർ, അത് ചെറിയ പാപമല്ല, മഹാപാപമാണത്. അതുപോലെ മന്നാൻ എന്ന് പറഞ്ഞാൽ ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നവൻ. ഒരാളെ സഹായിച്ചു, ആ സഹായം പിന്നെ എടുത്തു പറഞ്ഞ് അവനെ പ്രയാസപ്പെടുത്തുക, അത് അത്തരത്തിലെ ആളുകളുടെ അവസ്ഥയാണിത്. മൂന്നാമത് റസൂല പറഞ്ഞതാണ്, മൂന്നാമത്തെ ഒരാൾ കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ ചരക്കുകൾ വിൽപ്പന നടത്തുന്നവൻ. വല്ലഹാദ അസ്ലി, ഇത് അസ്ലിയാണ്, ഒറിജിനലാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഗുണനിലവാരമില്ലാതെ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നവർ, കളവ് പറഞ്ഞ് ഇങ്ങനെ വിൽപ്പന നടത്തുന്നവർ, അവരുടെയും അവസ്ഥ ഇതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇമാം ബുഖാരിയും മുസ്ലിമും റിവാദ് ചെയ്യുന്ന വേറൊരു ഹദീസ് നമുക്ക് കാണാം. മൻ ഹലഫ അലാ യമീനി സബിരിൻ ഹുവ ഫീഹാ ഫാജിറുൻ ഇഖ്തതഉ ബിഹാ മാലം ബിഇൻ മുസ്ലിമിൻ ലഖിയല്ലാഹു തആല വഹുവ അലൈഹി ഗദ്ബാൻ. സത്യം കള്ളസത്യമൊക്കെ ചെയ്ത് ഒരു മുസ്ലിമിൻ്റെ മാല്, വേറെ ചില ഹദീസിലുള്ളത് ഹഖ് എന്നാണ്, മാല് തന്നെ ആകണമെന്നില്ല, മറ്റുള്ളവരെ ഹക്കായാലും മതി, മാലല്ലാത്ത ഹക്കുണ്ടല്ലോ, അങ്ങുള്ള ഹക്ക് ഒരാൾ കള്ളസത്യം ചെയ്തുകൊണ്ട് അത് കൈക്കലാക്കിയാൽ, അത് വീതിച്ചെടുത്താൽ, അത്തരം ആളുകൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം അള്ളാഹുത്താൽ അവനോട് ഏറ്റവും കോപമുള്ളവനായിട്ടാണ് അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുക. ആ ദിവസത്തിൽ അള്ളാഹുത്താൽ അവനോട് ഏറ്റവും അധികം ദേഷ്യമുള്ളവനായിരിക്കും എന്ന് പറയുന്ന ഹദീസുകളും കാണാം. ഇങ്ങനെ കളവിൻ്റെ ഗൗരവം പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാം. ബർസഖിയ ലോകത്ത് തന്നെ അതിനുള്ള കടുത്ത ശിക്ഷകൾ ലഭിക്കും എന്നൊക്കെ വഴിയെ വരുന്ന സിദ്ഖിൻ്റെ അധ്യായത്തിലല്ല, നമ്മുടെ റിയാദ് സ്വാലിഹിൻ്റെ ഏകദേശം അവസാന ഭാഗത്ത് വരുന്ന ഹദീസുകളിൽ നാവ് വരുത്തുന്ന ദുരന്തത്തെ സംബന്ധിച്ചൊക്കെ പരാമർശിക്കുന്ന ഹദീസുകൾ പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളതിനെക്കുറിച്ച് ഹദീസുകളുടെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: മാഷാ അല്ലാഹ്, ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ. ഇന്നത്തെ റിയാദുസ് സ്വാലിഹീനിൽ സ്വർഗത്തിൽ വീടു വേണോ എന്ന ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്ത് ത്വാഹയിലെ 7 മുതൽ 17 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് തൗഫീഖ് അസ്സയേഖ്.
1: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കളെ, നമ്മൾ ഇനി ആരോഗ്യ ചിന്തകളിലേക്കാണ് പ്രവേശിക്കുന്നത്. എൻഡോമെട്രിയോസിസ് ഈ വിഷയമാണ് ഡോക്ടർ സാദിഖ് ബിൻ ഖാസിം നമ്മളോട് സംവദിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എൻഡോമെട്രിയോസിസ് സ്ത്രീകളിൽ കാണുന്ന ഒരു അസുഖമാകുന്നു എൻഡോമെട്രിയോ. ഭയങ്കരമായ വേദന ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ കൂടിയാണത്. അവരുടെ ഗർഭപാത്രത്തിൽ സാധാരണഗതിയിൽ കാണുന്ന ഗർഭപാത്രത്തിനകത്തെ ആവരണം, അത് പുറത്തേക്ക് വളരുക, ഈ ഒരു അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഓവറിയെയും ഫലോപ്പിയൻ ട്യൂബിനെയൊക്കെ ബാധിക്കാറുമുണ്ട്. അതേപോലെ പെൽവിസിൻ്റെ ടിഷ്യു ലൈനിങ്ങിലെയും ചില സമയങ്ങളിൽ ഇത് ബാധിക്കാം. ഇവിടെ ഈ എൻഡോമെട്രിയോസിസ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ഭയങ്കരമായ അവിടെ ഒരു കട്ടി കൂടി അത് പൊട്ടാനും നമ്മുടെ മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്ത് ബ്ലീഡിങ് കൂടാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കരമായ വേദനയായിരിക്കും പീരീഡ്സിൻ്റെ സമയത്ത്, മെൻസസിൻ്റെ സമയത്ത് ഭയങ്കരമായ വേദനയായിരിക്കും ഉണ്ടാവുക. ഒരു പിടിച്ചു വലിക്കുന്ന പോലെ, ഒരു ക്രാമ്പിങ് ടൈപ്പ്, ഒരു പിടിച്ചു വലിക്കുന്ന പോലത്തെയൊക്കെയുള്ള, ഒരു കോച്ചുന്ന പോലത്തെയൊക്കെയുള്ള ഒരു വേദന ഈ മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്തുണ്ടാകും. അത് മെൻസ്ട്രൽ പീരീഡ് തുടങ്ങുന്നതിന് മുമ്പും അത് കഴിഞ്ഞാലും കുറച്ച് ദിവസമൊക്കെ ഈ ഒരു വേദന നിലനിൽക്കുന്നതായിട്ട് കാണാം. അതേപോലെ അതിൻ്റെ പുറം വേദനയും ഉണ്ടാവാം. അടിവയറു വേദനക്ക് പുറമെ വയറുവേദനയൊക്കെ ഇതോടൊപ്പം ഉണ്ടാകാവുന്നതാണ്. എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകൾ അവർക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും വേദനകൾ അനുഭവപ്പെടാറുണ്ട്. അതിശക്തമായ വേദന തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ട് കാണാറുണ്ട്. അതേപോലെ വയറ്റിൽ നിന്ന് പോകുന്ന സമയത്താണെങ്കിലും മൂത്രമൊഴിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ചിലപ്പോൾ വേദനകൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് മെൻസ്ട്രൽ സമയത്ത് അഥവാ പീരീഡ്സിൻ്റെ സമയത്താണ് ഈ ഒരു വേദനകളൊക്കെ കൂടുതലായിട്ട് കാണുക. പിന്നെ ബ്ലീഡിങ് ധാരാളമായി കൊണ്ടിരിക്കുക. പീരീഡ്സിൻ്റെ ഇടയിലും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ബ്ലീഡിങ് കാണാറുണ്ട്. പീരീഡ്സ് കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞത് കുറച്ച് ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ബ്ലീഡിങ് ഉണ്ടാവും. അതൊക്കെ എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകളിൽ കാണാറുണ്ട്. ഈ എൻഡോമെട്രിയോസിസ് പ്രധാനമായും വന്ധ്യതയ്ക്ക് ഒരു കാരണമായിക്കൊണ്ടെന്ന് പറയാറുണ്ട്. എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകളിൽ അത് വന്ധ്യതയ്ക്ക് വരെ കാരണമായി മാറാറുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ക്ഷീണവും വയറ്റിൽ നോക്കും, അതുപോലെ തന്നെ മലബന്ധവും അതുപോലെ ഓക്കാനം, വയറിങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഇത്തരത്തിലുള്ള അവസ്ഥകൾ കൂടി എൻഡോമെട്രിയോസിസ് ഉള്ള ചില ആളുകളിൽ കാണാറുണ്ട്. എൻഡോമെട്രിയോസിസിനുള്ള കാരണങ്ങൾ എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളത് ചോദിച്ചാൽ കൃത്യമായൊരു കാരണം ഇന്നും പറയാൻ സാധിക്കില്ല. കൃത്യമായൊരു കാരണം അതിൽ പലതും, ഒരു അനുമാനങ്ങളായിട്ട് പറയുന്നത് ട്രോഗേഡ് മെൻസ്ട്രേഷൻ പറയും, അഥവാ മെൻസ്ട്രൽ ബ്ലഡ് തിരിച്ച് ഗർഭപാത്രത്തിലേക്ക് തന്നെ കയറിപ്പോകുന്നൊരവസ്ഥ, ചില അവസ്ഥകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതുവഴിയാണ് ഇത് ഉണ്ടാകുന്നത് ചില പഠനങ്ങൾ പറയുന്നു. അതേപോലെ നമ്മൾ എംബ്രിയോണിക് സെൽ ചേഞ്ചസ്, അഥവാ ഭ്രൂണശാസ്ത്ര സമയത്തുണ്ടാകുന്ന സെല്ലിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ നടത്തുന്ന എന്തെങ്കിലും സർജറി കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർജറിയൊക്കെ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ചില സ്കാർ കോംപ്ലിക്കേഷൻ കൊണ്ടൊക്കെ എൻഡോമെട്രിയോസിസ് ഉണ്ടാകാം എന്നൊക്കെയാണ് പൊതുവെ പറയാറുള്ളത്. എൻഡോമെട്രിയോസിസ് കൊണ്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്ക് അത് കാരണമാകുന്നു ഉള്ളത് ഒരു പ്രധാനമായ കാരണം. പിന്നെ മറ്റൊരു ഇത്, എൻഡോമെട്രിയോസിസ് കൂട്ടാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില ആളുകളെ കുറിച്ച് പറയുമ്പോൾ, അത് ഇതുവരെ പ്രസവിക്കാത്ത സ്ത്രീകളിൽ എൻഡോമെട്രിയോസിസ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ വളരെ നേരത്തെ ചെറുപ്പത്തിലെ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത, അല്ലെങ്കിൽ മെൻസസ് സ്റ്റാർട്ട് ചെയ്ത ആളുകളിൽ ഇത് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത പറയുന്നു. അതുപോലെ തന്നെ മാസം വരെ അവസാനിക്കുന്നത്, മെനോപോസേജ് വളരെ കൂടുതലായ ആളുകളിലും എൻഡോമെട്രിയോസിസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ മെൻസ്ട്രൽ സൈക്കിൾ വളരെ ചെറിയ, അഥവാ 27 ദിവസത്തിന് താഴെ, അല്ലെങ്കിൽ 21 ദിവസമൊക്കെ മെൻസ്ട്രേഷൻ വരുന്ന ആളുകളിലൊക്കെ എൻഡോമെട്രിയോസിസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ 7 ദിവസത്തിൽ കൂടുതൽ മെൻസ്ട്രൽ ബ്ലീഡിങ് അല്ലെങ്കിൽ പീരീഡ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്കും എൻഡോമെട്രിയോസിസ് വരാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെയാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
0: ജസാക്കല്ലാഹു ഖൈറ. ആരോഗ്യ ചിന്തകളിൽ ഇന്ന് എൻഡോമെട്രിയോസിസിനെ കുറിച്ചാണ് ഡോക്ടർ സാദിഖ് തിരൂർ നമ്മളോട് സംസാരിച്ചത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഒരുപാട് റേഡിയോകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പീസ് റേഡിയോ നൽകിയ ആത്മീയ അനുഭൂതി മറ്റെവിടെയും ലഭിച്ചിട്ടില്ല. വീട്ടിലെല്ലാവരും ഒരുമിച്ച് കേൾക്കുന്ന ഒരു കുടുംബ റേഡിയോ, ആ കുടുംബ റേഡിയോ ആയി ഇത് മാറിയിരിക്കുന്നു. പിന്നിലുള്ള എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, ആമീൻ. ഓരോ ദിവസവും പുതിയ അറിവുകളും നല്ല ഓർമ്മപ്പെടുത്തലുകളും നൽകി ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന റേഡിയോയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ കേൾക്കാത്ത ദിവസം എന്തോ വലിയ നഷ്ടം സംഭവിച്ചതുപോലെ തോന്നും. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ പീസ് റേഡിയോ കേൾക്കാറുണ്ട്. അപ്പോൾ ലഭിക്കുന്ന സമാധാനം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഖുർആനും ഹദീസും ഇവയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള പരിപാടികൾ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. കുറച്ച് മനോഹരമായ, ജീവിതത്തെ നന്നായി സ്വാധീനിക്കുന്ന ഒരു ശ്രോതാവ് പീസ് റേഡിയോയിലൂടെ കിട്ടിയ ഒരു ആത്മീയ അനുഭൂതിയാണ് ഇവിടെ പീസ് ടൈമിലൂടെ പങ്കുവച്ചത്, അല്ലേ സലാംക?
3: യെസ്, അതിമനോഹരമായി പങ്കുവച്ചു. ഈ അനുഭവം പലരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ അതിമനോഹരമായി നിലനിൽക്കുന്നു. അവരെഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പം, അല്ലേ? പക്ഷേ നമ്മൾ പറയുന്നു, നിങ്ങൾ എഴുതണം. പീസ് ടൈമിലേക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം കോറിയിടാൻ നിങ്ങൾക്കുള്ളൊരു സ്പേസാണ്, ഒരു ക്യാൻവാസാണ് പീസ് ടൈം.
0: ഒരുപക്ഷെ നാളെ പ്രഭാതം പൊട്ടിവിടർന്ന് പീസ് റേഡിയോ രാവിലത്തെ പ്രഭാത പ്രക്ഷേപണം തുടങ്ങുമ്പോൾ നാളത്തെ പീസ് ടൈമിൽ നമ്മളുടെയൊക്കെ സന്ദേശമായിരിക്കണം അവിടെ വരേണ്ടത് എന്ന ചിന്തയോടുകൂടി, അല്ലേ? ചില ഇപ്പം മരവും മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ, അപ്പോൾ അത് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവോടെ ഓൾറെഡി ടെക്സ്റ്റ് വന്നു കഴിഞ്ഞു. ഇതുപോലെ ഓരോരുത്തരിങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്നതിലൂടെ എന്താ പീസ് ടൈം അവിടെ
1: മനോഹരമാകും. നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്ജലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
4: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
6: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
7: ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഇദ്ദ ഇരിക്കേണ്ടത് എപ്പോൾ മുതലാണ്? മയ്യത്ത് കൊണ്ടുപോയതിനു ശേഷം ഇത്ര സമയം കഴിഞ്ഞാൽ ഇദ്ദയിൽ പ്രവേശിക്കണമെന്നുണ്ടോ, അതോ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു നേരമോ കഴിഞ്ഞു മതിയോ എന്നൊക്കെയാണ് സംശയം.
8: ഇവിടെ മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണോ മരണ വാർത്ത അറിയുന്നത് അപ്പോഴാണ് ഇദ്ദ ആരംഭിക്കുക. ഇതൊക്കെ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അറിവുമായി ബന്ധപ്പെട്ട. അപ്പോൾ ഒരു വ്യക്തിയുടെ, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചിട്ട് 4 ദിവസമായി, സ്ത്രീ അറിയുന്നത് 4 ദിവസം കഴിഞ്ഞിട്ടാണ് എങ്കിൽ അത് മുതലാണ്, ആ അറിഞ്ഞത് മുതലാണ് അവർ ഇദ്ദേഹിക്കേണ്ടത്. അല്ലാതെ 4 ദിവസം മുമ്പന്നെ പിന്നെ മരിച്ചിനെന്ന് വിചാരിച്ചിട്ട് തൻ്റെ ഇദ്ദ നാളുകൾ ആ 4 ദിവസം കഴിക്കാൻ പാടില്ല. പിന്നെയോ മരണ വാർത്ത താൻ അറിഞ്ഞത് മുതൽ അപ്പോഴാണ് ഇദ്ദേഹിക്കേണ്ടത്. ചിലർ മരിച്ച് മറമാടാൻ ടൈം എടുക്കും, അപ്പോൾ മറമാടിയത് മുതൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുക, 4 മാസം 10 ദിവസവും അങ്ങനെയല്ല. പിന്നെയോ എപ്പോഴാണ് ഈ വിവരം അറിയുന്നത്, അതുമുതൽ ഇദ്ദ. ഇപ്പോൾ പ്രവാസത്തിലാണ് ഒരു ഭർത്താവ് മരിക്കുന്നത്, നാട്ടിൽ ഒരു സ്ത്രീ, എപ്പോഴാണോ ഈ വിവരം അറിയുന്നത് അപ്പോൾ മുതൽ അവർ ഇദ്ദ ദീക്ഷാകാലം ആചരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾ, ഭർത്താവ് ഇവിടെ എന്നറിയില്ല, കുറേ കാലം കാത്തിരുന്നു, വരുന്നില്ല. അപ്പോൾ എപ്പോഴാണ് അവർ ഭർത്താവ് മരിച്ചു എന്ന നിലയ്ക്ക് ഇദ്ദേഹിക്കുക? എപ്പോഴാണോ ഖാദി ഈ ഭർത്താവ് മരിച്ചതായി പ്രഖ്യാപിക്കുന്നത് അതുമുതൽ, അതറിഞ്ഞത് മുതൽ സ്ത്രീ ഇദ്ദ ആചരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ അറിവുമായി ബന്ധപ്പെട്ടാണ് എന്ത് ഇദ്ദ വരുന്നത്. തലാഖിൻ്റെ വിഷയം അങ്ങനെ തന്നെയാണ്. വൽ മുത്തല്ലഖാത്തി യതറബ്ബസ് നബി അൻഫുസിഹിന്ന സലാസത ഖുറു, വിവാഹമോചിതയായ സ്ത്രീകൾ 3 ശുദ്ധികാലം അല്ലെങ്കിൽ 3 ആർത്തവകാലം ദീക്ഷ ആചരിക്കാൻ പറഞ്ഞു, ഇദ്ദേഹിക്കാൻ പറഞ്ഞു. എപ്പോഴാണോ വിവാഹമോചന വാർത്ത അറിയുന്നത് അതുമുതലാണ് അവർ എന്ത് ചെയ്യേണ്ടത്, ഇദ്ദേഹിക്കേണ്ടത്. ചില വിവാഹമോചനം എഴുതിയിട്ട് 1 ആഴ്ചയായിട്ടുണ്ടാവും, 1 മാസമായിട്ടുണ്ടാവും, പക്ഷെ അവരറിഞ്ഞിട്ടില്ല. പക്ഷെ അറിയുന്നത് എപ്പോഴാണോ അപ്പോൾ ഇദ്ദ തുടങ്ങുക എന്നുള്ളതാണ്. ചോദ്യകർത്താവ് തുടങ്ങാനും ഇദ്ദ തുടങ്ങാനും അവസാനിപ്പിക്കാനും പ്രത്യേകിച്ച് കർമ്മമുണ്ടോ എന്നുള്ളതാണ്. കുളിച്ച് നെയ്യത്ത് വെച്ച് തുടങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. അങ്ങനെയൊന്നുമില്ല. ശരിയാണ്, ഇദ്ദ അള്ളാഹു സുബ്ഹാന തആല ശറാക്കി, അതുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹു വിധിച്ച ഇദ്ദ അനുഷ്ഠിക്കുന്നു എന്ന നെയ്യത്ത് ഉണ്ടാവണം മനസ്സിൽ, അത് കരുതുകയാണ് വേണ്ടത്. എല്ലാ കർമ്മങ്ങളും നെയ്യത്തനുസരിച്ചാണല്ലോ, അതുകൊണ്ട് തന്നെ നെയ്യത്ത് വേണം. പക്ഷേ അതിന് ഒരു കുളി, അതിനൊരു നന, അതിനൊരു പ്രത്യേക വേഷവിധാനം, തുടങ്ങാൻ ഒരു ചടങ്ങ്, അവസാനിപ്പിക്കാൻ മറ്റൊരു ചടങ്ങ്, ഇങ്ങനെയൊന്നുമില്ല. ഇദ്ദേഹിക്കുന്ന സ്ത്രീകൾക്ക് ഇഹ്ദാദ് കൂടി ഉണ്ട്. എപ്പോൾ ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകളാണെങ്കിൽ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കേണ്ട. ഭർത്താവ് മരിച്ച സ്ത്രീകൾ, അവർക്ക് ഇഹ്ദാദ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ചമയങ്ങൾ പൂശാൻ പാടില്ല, അലങ്കാരങ്ങൾ അണിയാൻ പാടില്ല, ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല. ഇതൊക്കെ ഇഹ്ദാദ്, അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് ഇദ്ദേഹിൽ ഒരുപോലെ. എന്നാൽ തുടങ്ങാനൊരു ചടങ്ങ്, അവസാനിപ്പിക്കാൻ മറ്റൊരു ചടങ്ങ്, ഇങ്ങനത്തെ കലാപരിപാടികൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് ഉണർത്താനുള്ളത്. അതാണ് ദീൻ പഠിപ്പിക്കുന്നത്.
7: അക്യുപഞ്ചർ എന്ന രോഗചികിത്സ നമ്മൾക്ക് അനുവദനീയമാണോ എന്നാണ്.
9: രോഗം തന്നാൽ അത് ഭേദമാക്കുന്നവൻ അള്ളാഹുവാണ്. വൈദ മരിൽ തുപഹു യഷ്ബീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത് അള്ളാഹുവാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. ഏതൊരു രോഗമാകട്ടെ, അതിനൊക്കെയുള്ള ചികിത്സാ മുറകൾ, രീതികൾ, വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ജഅല ലികുല്ലി ദാഇൻ ദവ ഫതദാവൂ വലാ തതദാവൂ ബിമുഹറം. ഏതൊരു രോഗത്തിനും അല്ലാഹു മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക. നിഷിദ്ധമായ മാർഗത്തിലൂടെയാകരുത്, നിഷിദ്ധമായവ കൊണ്ടാകരുത് ചികിത്സിക്കേണ്ടത് എന്നാണ്. ഇസ്ലാം നിഷിദ്ധമാക്കുന്ന വസ്തുക്കൾ കൊണ്ട്, വഴികളിലൂടെ ഒരിക്കലും ചികിത്സ തേടുവാൻ പാടില്ല. അത് രോഗത്തിന് ഭേദമുണ്ടായാലും ശരി. എന്നാൽ ഇന്ന ഒരു ചികിത്സാ രീതി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒന്നും ഇസ്ലാം വെക്കുന്നില്ല. യുനാനി മാത്രമേ പാടുള്ളൂ, ഹോമിയോപ്പതി മാത്രമേ പാടുള്ളൂ, അലോപ്പതി മാത്രമേ പാടുള്ളൂ, ഒന്നുമല്ല. ലോകത്ത് മനുഷ്യനെന്നുണ്ടോ അന്നു മുതൽ ഒരു പക്ഷേ രോഗങ്ങളുണ്ടായിട്ടുണ്ടാവും. അതിനൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആളുകൾ അവരുടെ പരിചയത്തിലൂടെ, അനുഭവ സമ്പത്തിലൂടെ വ്യത്യസ്തങ്ങളായ ചികിത്സാ വഴികളും കണ്ടെത്തിയിട്ടുണ്ടാവും. അതൊക്കെ തന്നെ സ്വീകരിക്കാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹറാമായ വഴികളിലൂടെയോ ഹറാമായ വസ്തുക്കൾ കൊണ്ടോ ആകുവാൻ പാടില്ല. അക്യുപങ്ക്ചർ ചികിത്സാ രീതി വളരെ പൗരാണികമായ ഒരു ചികിത്സാ രീതിയായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേക തരത്തിലുള്ള സൂചികൾ കൊണ്ട് ശരീരത്തിൽ കുത്തി, അതുവഴി ചില രോഗങ്ങൾ ഭേദം വരുന്നുണ്ട് എന്നതിൽ സംശയമില്ല. ഒരു പക്ഷേ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ ഞരമ്പുകൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ ഭേദപ്പെടുത്തുകയോ അങ്ങനെ പലതുമാകാം. അത്തരം ചികിത്സാ രീതികൾ കാര്യമായി പഠിച്ച, അതിലെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്നും പഠിച്ച ആളുകൾ ചികിത്സിക്കുന്നുവെങ്കിൽ ആ ചികിത്സാ രീതി

0: ബുദ്ധമതവുമായി ഇത്തരം ചികിത്സാരീതികൾക്ക് ഒരു ബന്ധമുണ്ട് എന്നത് ചികിത്സിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ചികിത്സ തേടുന്ന ആളുകളോ അവർക്ക് അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടാകുകയില്ല. അത്തരം ബന്ധങ്ങൾ ഒരിക്കലും ഈയൊരു ചികിത്സ വഴിയിൽ രോഗികൾ സ്വീകരിക്കാറുമില്ല. മാത്രമല്ല ഒരു അഭൗതികമായ രൂപത്തിലുള്ള ഒരു കഴിവ് അതിലൂടെ ലഭിക്കുന്നു. അങ്ങനെയാണ് രോഗം മാറുന്നത് എന്നത് ചികിത്സിക്കുന്നവരോ ചികിത്സ തേടുന്നവരോ അതിന് അവകാശപ്പെടുന്നുമില്ല. മറ്റ് രോഗ ചികിത്സ വഴികളെപ്പോലുള്ള ഒരു വഴി മാത്രമായിട്ടാണ് കാണുന്നത്. എന്നാൽ അത് പഠിച്ച ആളുകളായിരിക്കണം എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
1: വസ്തു ഒറ്റയ്ക്ക് കൊടുക്കൽ ഹറാമാണോ എന്നാണ്.
0: ഇസ്ലാമിൽ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ വളരെ കൃത്യമാണ്. കച്ചവടമോ കൃഷിയോ അനന്തരമോ എന്ന് വേണ്ട അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ വരുമാനത്തിൻ്റെ സ്രോതസ്സുകളാണ്. കച്ചവടമുണ്ട്, അപ്രകാരം തന്നെ വാടകയ്ക്ക് കൊടുക്കുക, കടം കൊടുക്കുക, പണയം കൊടുക്കുക, വായ്പ കൊടുക്കുക, വഖഫ് ചെയ്യുക, വസീയത്ത് കൊടുക്കുക, മഹറായി കൊടുക്കുക, ഇങ്ങനെ പലതും കർമ്മശാസ്ത്ര വിഷയങ്ങൾ വളരെ ഗ്രന്ഥങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഒറ്റയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇതിൽ ഏത് ബാബിലാണ്, ഏത് അധ്യായത്തിലാണ് നമുക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കുക? ഒരാൾക്ക് ഒരു വീട് ആവശ്യമുണ്ട്, എന്നാൽ അയാൾക്ക് അത് കാശ് കൊടുത്തു വാങ്ങുവാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഒരല്പം കാശ് അവരുടെ കയ്യിലുണ്ട്. മറ്റൊരാൾക്ക് അയാളുടെ കയ്യിൽ കാശില്ല, പക്ഷേ അയാൾക്ക് ആവശ്യമില്ലാത്തൊരു വീട് ഉണ്ട് എങ്കിൽ ആദ്യത്തെ വ്യക്തിയിൽ നിന്നും പണം വാങ്ങുകയും താൽക്കാലികമായി ഒരു നിശ്ചിത സമയത്തേക്ക് ഈ വീട്ടിൽ താമസിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുക. പ്രസ്തുത സമയം കഴിഞ്ഞാൽ വീട് തിരിച്ചു കൊടുക്കുക, കാശും തിരിച്ചു കൊടുക്കുക. ഈ കൊടുക്കുന്ന കാശ് സദഖയല്ല, അതേപോലെ തന്നെ കടമല്ല, പണയമല്ല. ഈ ഒരു വിഭാഗത്തിലും അത് ഉൾപ്പെടുത്തുവാൻ സാധിക്കില്ല. ഏറെക്കുറെ കടം കൊടുക്കുന്നതിനോട് സമാനമാണത്. കാരണം കൊടുത്ത കാശ് തന്നെ തിരിച്ച് കിട്ടുന്നുവല്ലോ. കടം കൊടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കടം കൊടുത്തതിൻ്റെ പേരിൽ കൊടുത്തതിനേക്കാൾ കൂടുതൽ വല്ലതും ഒരാൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് വെറും പണമായി തന്നെ ലഭിച്ചു കൊള്ളണമെന്നില്ല. 8 ലക്ഷം കൊടുത്താൽ അതിന് തിരിച്ച് 10 ലക്ഷം കിട്ടുക, അത് പലിശയാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ കാശല്ലാതെ മറ്റ് അയാൾക്ക് എന്ത് ഉപകാരം ലഭിച്ചാലും അത്തരത്തിൽ വ്യവസ്ഥ രേഖപ്പെടുത്തിയാലും അല്ലെങ്കിൽ നാട്ടിലെ സമ്പ്രദായം വെച്ച് അത്തരത്തിൽ ഒരു വരുമാനം ഒരു ലാഭം ലഭിച്ചാൽ അതെല്ലാം പലിശയാണ്. അതുകൊണ്ട് തന്നെ 8 ലക്ഷം കൊടുക്കുമ്പോൾ അതിന് പകരമായി അയാൾക്ക് ഉപകാരം ലഭിക്കുന്ന വീട്ടിൽ താമസിക്കുക എന്ന കാര്യം ഇവിടെ പലിശയായിത്തീരുന്നു. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയപ്പെടുന്ന ഒരു കായിദയാണ് കുല്ലു ഖർലിൻ ജറ നഫ്അം ഫഹുരിബ. ഏതൊരു കടമാണോ കടം വഴി വല്ല ഉപകാരവും ലാഭവും ഒരാൾക്ക് ലഭിക്കുന്നു, അത് പലിശയാകുന്നു എന്നാണ്. ചിലപ്പോൾ പറയാറുണ്ട് ഇത് ഒരു പണയം വെക്കലാണ് എന്നാണ്. സത്യത്തിൽ പണയം വെക്കലല്ല. കാരണം പണയം വെക്കുക എന്നത് ഒരാൾ കടം കൊടുക്കുമ്പോൾ അത് തനിക്ക് തിരിച്ചു കിട്ടണം എന്ന ലക്ഷ്യത്തോടുകൂടി കടത്തിന് തുല്യമായ ഒരു മുതൽ കൈവശം വാങ്ങുക, ഇതാണ് പണയം. ഉദാഹരണമായി ഞാൻ ഒരാൾക്ക് ഒരു 10 ലക്ഷം രൂപ കൊടുക്കുന്നു എന്നിരിക്കട്ടെ. അയാൾ എനിക്ക് തിരിച്ചു തരുമോ ഇല്ലയോ എന്നത് എനിക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ അയാളോട് പറയുന്നു, നിങ്ങളുടെ കൈവശമുള്ള കാറ് എനിക്ക് തരണം, അത് പണയമായി എനിക്ക് തരണം. അങ്ങനെ പണയമായി അയാൾ തന്നു കഴിഞ്ഞാൽ നിശ്ചിതമായ ഒരു ഡേറ്റ് സമയമുണ്ട്. 6 മാസത്തേക്കാണ് പണം കൊടുത്തതെങ്കിൽ 6 മാസത്തെ

0: ന്റെ ഉള്ളിലോ അല്ലെങ്കിൽ നിശ്ചിത സമയത്തോ അയാൾ എനിക്ക് 10 ലക്ഷം രൂപ തിരിച്ചു തന്നാൽ ആ കാറ് ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കണം. അതാണ് വായ്പ. അയാളുടെ സമ്മതമില്ലാതെ ഒരിക്കലും ആ വാഹനം എനിക്ക് ഉപയോഗിക്കുവാൻ പാടില്ല, അതിൻ്റെ കേടുപാടുകൾ മനഃപൂർവ്വം വരുത്താൻ പാടില്ല. ഇന്ന് നാട്ടിൽ കണ്ടുവരുന്ന പണയമല്ല ഇസ്ലാമിലെ പണയം. ഒറ്റയ്ക്ക് കൊടുക്കുക ഇത്തരത്തിൽ ഒരു പണയമല്ല. കാരണം ഇവിടെ ഒരാൾ പണം ചോദിക്കുകയല്ല, നിങ്ങളെനിക്ക് കുറച്ച് കാശ് തരണം എന്ന് പറയുമ്പോൾ ശരി ഞാൻ കാശ് തരാം, പക്ഷേ നിങ്ങൾ അതിനെനിക്ക് പണയം തരണം എന്ന് പറഞ്ഞുകൊണ്ടല്ല, ആ വ്യവസ്ഥ പ്രകാരമല്ല സത്യത്തിൽ വീട് അയാൾക്ക് കൊടുക്കുന്നത്. മറിച്ച് രണ്ടു പേർക്കും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയ ഒരു യോജിപ്പും ഇത്തിഫാക്കുമാണത്. അതുകൊണ്ട് തന്നെ ഈ സമ്പ്രദായം ഒരു ശരിയായ സമ്പ്രദായമായി മനസ്സിലാക്കിക്കൂടാ. അതിൻ്റെ പരിഹാരം അവർ ചെയ്യേണ്ടത് ഉള്ള കാശിന് വാടകയ്ക്ക് കൊടുക്കുക, കുതന്ത്രങ്ങളില്ലാത്ത രൂപത്തിൽ, നാമമാത്ര രൂപത്തിലല്ലാതെ. അയാൾ വാടകയ്ക്ക് വാങ്ങുന്നുവെങ്കിൽ അത് അനുവദനീയമാണ്. ഒരാളുടെ വീട് സാധാരണ വാടകയ്ക്ക് താമസിക്കാറുണ്ടല്ലോ, ആ താമസിക്കൽ അനുവദനീയമാണ്. 10 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്ത് അയാളുടെ വീട് വാടകയ്ക്ക് താമസിക്കുന്നു, മാസാമാസം അയാൾ ആ വാടക എടുക്കുന്നു, ബാക്കി സംഖ്യ തിരിച്ചു തരുന്നു എങ്കിൽ അനുവദനീയമായ മാർഗമാണ്. അതിലപ്പുറം ഈ ഒറ്റയ്ക്ക് കൊടുക്കുക എന്നത് അനുവദിക്കപ്പെട്ട മാർഗമായി മനസ്സിലാക്കിക്കൂടാ.
1: സോഷ്യൽ മീഡിയയിൽ വീഡിയോ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്താൽ കിട്ടുന്ന ഗിവ് എവേ ഹലാലാണോ എന്ന്
2: നമുക്കൊക്കെ അറിയാവുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ഗിവ് എവേ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കമ്പനികൾ നടത്തുന്നതാണ്. അവിടെ പരസ്യം നൽകുന്നതിൻ്റെ ഹുക്മ് തന്നെയാണ് ഇസ്ലാമിൽ ഇതിനുള്ളത്. അതല്ലാതെ അത് ലോട്ടറി പോലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. പരസ്യമാകുമ്പോൾ ആ പരസ്യം നൽകുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് ആരുടെ പരസ്യമാണോ എന്തിൻ്റെ പരസ്യമാണോ അതിൻ്റെ കൃത്യമായ പ്രതിഫലം ലഭിക്കും. എന്നാൽ ഇതിൽ നറുക്കിട്ടെടുക്കുന്ന ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ ആ പരസ്യം നൽകിയ ആ വസ്തുവിനെയോ അല്ലെങ്കിൽ കമ്പനിയെയോ പ്രൊമോട്ട് ചെയ്ത ആളുകളിൽ ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ പ്രതിഫലം ലഭിക്കൂ. അത് നറുക്കിട്ടാണ് എടുക്കുന്നത്. അത് നേരത്തെ തന്നെ കമ്പനിയാകട്ടെ, അതേപോലെ തന്നെ ചാനലുകളാകട്ടെ, ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ആകട്ടെ, ഈ വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ നേരത്തെ തന്നെ അത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന, ഇതിന് പരസ്യം ചെയ്യുന്ന, ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ആളുകൾക്കെല്ലാം ഇതിൻ്റെ വരുമാനമോ അല്ലെങ്കിൽ അതിൻ്റെ പരസ്യക്കൂലിയോ നൽകാമെന്നവർ പറയുന്നില്ല. അവർ നേരത്തെ തന്നെ അറിയിക്കുന്നത് നറുക്കിട്ടെടുക്കുന്ന ആളുകൾക്കേ ലഭിക്കൂ എന്നാണ്. ഏതാനും ചില വ്യക്തികൾക്ക്, ചിലപ്പോൾ 5 ആകാം, ചിലപ്പം 10 ആകാം, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമാകാം, ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ ഇത് നൽകൂ എന്ന് പറഞ്ഞ് അത് എനിക്ക് കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഓരോരുത്തരും അതിൻ്റെ പ്രൊമോട്ടേഴ്സായി മാറുന്നു, ഓരോരുത്തരും അതിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് നേരത്തെ തന്നെ അറിയിക്കുന്നതുകൊണ്ട് നമ്മളതിലേക്ക് പണം മുടക്കി ആ പണം അതിനേക്കാൾ ഇരട്ടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ലോട്ടറിയുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. കാരണം ലോട്ടറിയിൽ ഓരോരുത്തരും അവർ പണം ചെലവഴിക്കുന്നു. ആ പണം ചെലവഴിക്കുമ്പോൾ, ടിക്കറ്റ് എടുക്കുമ്പോൾ അവൻ്റെ ആഗ്രഹം, ഞാൻ 10 രൂപ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇത് 10,000 ഉം 10 ലക്ഷവുമായി കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് കൊടുക്കുന്നത്. അവിടെയാണ് പലിശയുടെ ചൂതാട്ടത്തിൻ്റെ രൂപം വരുന്നത്. ഓരോരുത്തരും അതിലേക്ക് ഈ സംഖ്യകൾ നൽകുന്നു, അതിൽ ഒരു നിശ്ചിത ഭാഗം കമ്പനിയെടുത്ത് ബാക്കിയുള്ളത് അതിലെ നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് നൽകുന്നു. ഇതാണ് ചൂതാട്ടത്തിൽ നടക്കുന്നത്, ഇതാണ് ലോട്ടറിയിൽ നടക്കുന്നത്. എന്നാൽ ഇവിടെ ആരും പണം മുടക്കുന്നില്ല. മറിച്ച് ഓരോരുത്തരും തനിക്ക് ഈ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം അവരെ പരസ്യം ചെയ്ത് അവരെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് അവർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കിക്കൊടുക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അവർ തെരഞ്ഞെടുക്കുന്ന ആളുകളിൽ ഒരാൾ ഞാനുമാകും, ആകാവുന്നതാണ് എന്നത് മാത്രമേ ഗീവ് അവേ കോണ്ടസ്റ്റിലുള്ളൂ. അതുകൊണ്ട് തന്നെ അതനുവദനീയം തന്നെയാണ്. പക്ഷേ നമ്മൾ പരസ്യം ചെയ്യുന്നത് എന്തിനാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നന്മയുടെ മാർഗത്തിലും അതേപോലെ തന്നെ നല്ല വസ്തുക്കളും ഉപകാരപ്രദമായ കാര്യങ്ങൾക്കും വേണ്ടിയായിരിക്കണം എന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത്രയേ അതിൽ നോക്കേണ്ടതുള്ളൂ.
1: നിസ്കാരം കല വീട്ടുവാൻ പറ്റുമോ? വർഷങ്ങളോളം നിസ്കരിക്കാതിരുന്ന ഒരാൾക്ക് ഇപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ കൂടെ കഴിഞ്ഞുപോയ നിസ്കാരങ്ങൾ കല വീട്ടി നിസ്കരിക്കാം എന്ന് കേട്ടു. ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്?
0: നമസ്കാരം നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകും. അതേപോലെ തന്നെ നമസ്കാരം അംഗീകരിക്കുന്നു എങ്കിലും മനഃപൂർവ്വം എല്ലാ നമസ്കാരങ്ങളും അയാൾ ഉപേക്ഷ വരുത്തുന്നുവെങ്കിൽ അദ്ദേഹം കാഫിറാണ് എന്നതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ ആ വിഷയത്തിലുള്ള വീക്ഷണം. എന്നാൽ ഇവിടെ ചോദ്യം നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ നമസ്കാരങ്ങൾ ഇപ്പോൾ പശ്ചാത്താപം തോന്നുകയും ഇനി നല്ല രൂപത്തിൽ ജീവിക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു എങ്കിൽ നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ മടക്കി നിർവഹിക്കേണ്ടതുണ്ടോ എന്നാണ്. അതിൽ ഒരു വീക്ഷണമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അല്ലാഹു അലം, ഏറ്റവും ശരിയായി തോന്നുന്നത് ഷെയ്ഖ് ഹുസൈമീൻ്റെ ഒക്കെ അഭിപ്രായം. സമയബന്ധിതമായ ഒരു ആരാധന ഒരു കാരണവുമില്ലാതെ മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കിക്കഴിഞ്ഞാൽ പിന്നീട് ആ സമയം മടക്കിയെടുക്കുവാൻ അയാൾക്ക് സാധിക്കുകയില്ല. വലിയ പാപമാണ് ചെയ്തത്. ഉദാഹരണമായി ഒരു വർഷത്തെ നമസ്കാരം, ആ നമസ്കാരം നിർവഹിച്ചില്ല, എന്തുകൊണ്ട്? ഒരു കാരണവുമില്ല, പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഉപേക്ഷ വരുത്തി എങ്കിൽ വലിയ പാപമാണ് അയാൾ ചെയ്തത്. എന്നാൽ ഇനി മുതൽ ആ നഷ്ടപ്പെട്ടു പോയ നമസ്കാരങ്ങൾ നിർവഹിക്കുകയല്ല വേണ്ടത്, മറിച്ച് അയാൾ ഇനിയുള്ള ജീവിതം നന്നാക്കുകയാണ് വേണ്ടത്. കാരണം സമയബന്ധിതമായി നടത്തേണ്ട ഒരു കർമ്മം അകാരണമായി ഒഴിവ് കഴിവില്ലാതെ ഉപേക്ഷ വരുത്തിയാൽ, ഒഴിവാക്കിക്കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ പറയുന്ന ഇവിടെ ചോദ്യത്തിലൊക്കെ ഉള്ളതുപോലെ എത്ര നോമ്പാണോ എത്ര നമസ്കാരമാണോ നഷ്ടപ്പെട്ടത്, അത്രയും നമസ്കാരങ്ങൾ നിർവഹിച്ചതിന് ശേഷം മാത്രമേ മറ്റ് സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ എന്നത് ശരിയല്ല. മറിച്ച് നഷ്ടപ്പെട്ടത് പോയത് ഏതായിരുന്നാലും ആ സമയം തിരിച്ചു പിടിക്കുവാൻ സാധിക്കുകയില്ല. ഇനിയുള്ള ജീവിതം നന്നാക്കുക, സുന്നത്തായ കാര്യങ്ങളും സുന്നത്തായ കർമ്മങ്ങളും കൂടുതൽ നടത്തുകയാണ് വേണ്ടത്.
1: മുശ്രിക്കുകളെ തുടർന്ന് നിസ്കരിക്കാമോ? യാഥാസ്ഥിക വിഭാഗത്തിൽ മിക്കവരും മുശ്രിക്കുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ്.
0: മുസ്ലിമിൻ്റെ അഹ്ലു സുന്നയുടെ തത്വം മുസല്ലി വറാ കുല്ല ബിർരിം വഫാജർ, തമ്മാടിയാകട്ടെ നല്ലവനാകട്ടെ അങ്ങനെയുള്ള ഏതൊരുത്തൻ്റെ പിന്നിലും നിന്ന് നമസ്കരിക്കുമെന്നതാണ്. അവൻ തമ്മാടിയാകട്ടെ, അതല്ല നല്ല വ്യക്തിപ്രഭാവമുള്ള ആളായിരിക്കട്ടെ, ആരുടെ പിന്നിലും നമസ്കരിക്കുമെന്നാണ്. എന്നാൽ ഇസ്ലാമിൽ നിന്നും പിഴച്ചുപോയ ഖവാരിജികൾ പോലുള്ള കക്ഷികളുടെ നിലപാടാണ് ഒരിക്കലും ഒരു ബിർ പുണ്യവാനായ ആളുടെ പിന്നിൽ നിന്നല്ല നമസ്കരിക്കുകയില്ല, പാപങ്ങൾ ചെയ്യുന്ന വ്യക്തികളുടെ പിന്നിൽ നമസ്കരിക്കുകയില്ല എന്ന നിലപാട്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പലരും അവർ ചെറുതോ വലുതോ ആയ ബിദ്അത്തുകൾ ചെയ്യുന്നവരാണ്. ആ ബിദ്അത്തുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ബിദ്അത്തുകളാണ് ചെയ്യുന്നത് എങ്കിൽ അള്ളാഹുവല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും സൂഫി വര്യന്മാരാണ് എന്ന് ധരിക്കുക, അത് പ്രചരിപ്പിക്കുക, അത്തരത്തിലുള്ള ആളുകളുടെ പിന്നിൽ നമസ്കരിക്കേണ്ടതില്ല. എന്നാൽ സമുദായത്തിൽ കാലങ്ങളായി മതത്തിൻ്റെ ഭാഗമാണ് എന്ന ധാരണയിൽ ചൊല്ലിവരുന്ന ചില ഈരടികൾ, മൗലീദ് കിതാബുകൾ, അതിലുള്ള പരാമർശങ്ങൾ, അത് പലരും ചെയ്യുന്നത് അർത്ഥമറിയാതെയായിരിക്കാം, അതിൻ്റെ ആശയതലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെയായിരിക്കാം, അതൊരു വ്യക്തി ചൊല്ലുന്നു എന്ന കാരണത്താൽ അയാളുടെ പിന്നിൽ നമസ്കരിക്കുവാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. നേരെ മറിച്ച് അതിലുള്ള ഷിർക്കിൻ്റെ പരാമർശങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും അവർക്ക് തൗഹീദിൻ്റെയും ഹിദായത്തിൻ്റെയും വഴികൾ കാണിച്ചു കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് മുദ്ര കുത്തി അത് ഷിർക്കിലാണ്, മുശ്രിക്കാണ് എന്ന് പറയുന്നത് അഹ്ലു സുന്നയുടെ നിലപാടുമല്ല. തെറ്റുകളുണ്ട് എങ്കിൽ തെറ്റുകൾ കാണിച്ചു കൊടുക്കുക അവർ തിരുത്തുവാൻ വേണ്ടി. ഒരാൾക്കും സംശയമില്ലാത്ത രൂപത്തിൽ ഒരാൾ ഷിർക്ക് ചെയ്യുന്നു, അത് അയാളെ ബോധ്യപ്പെടുത്തിയിട്ടും പ്രമാണങ്ങൾ ഉദ്ധരിച്ച് അയാളോട് സംസാരിച്ചു എന്നിട്ടും അയാൾ അതിൽ നിന്ന് മടങ്ങാൻ തയ്യാറല്ല എങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളുടെ പിന്നിൽ നാം നമസ്കരിക്കേണ്ടതില്ല.
3: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സ്വരത്തിൻ്റെ സമയം ആണിനി. സ്വരത്തിൽ നമ്മൾ അല്ലേ സ്വരത്തിലേക്ക് പോലെ. സുബ്ഹാന്റെ മസ്ജിദിൽ സുബൈബ് ബാങ്കുയേറുമ്പോൾ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണിനി.

0: മാഷാല്ല, നല്ലൊരു ഗാനമാണ്. സുബ്ഹാൻ്റെ മസ്ജിദിൽ സുബഹി ബാങ്ക് വരുമ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിട്ടുള്ളത് ലൈബ മഞ്ചേരി ആണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പതിവ് പോലെ നമ്മുടെ കുറേയേറെ കൂട്ടുകാർ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. പാട്ടും കഥയും കവിതയും പ്രസംഗങ്ങളുമൊക്കെ ആയിക്കൊണ്ട് മിടുക്കരായ കുറേയേറെ ആളുകളുടെ കൂടെയാണ് ഇന്നും നമ്മളുള്ളത്. നമുക്ക് ആദ്യമായി നമ്മുടെ കൂടെ ചേരുന്ന വിദ്യാർത്ഥി ആരാണെന്ന് നോക്കാം. മോനെ, മോൻ്റെ പേരെന്തായിരുന്നു?
1: അബ്ദുറഹ്മാൻ അബ്ദുൽ അസീസ്.
0: അബ്ദുറഹ്മാൻ അബ്ദുൽ അസീസ്. അബ്ദുൽ അസീസ് അല്ലേ ഉപ്പൻ്റെ പേരാ?
1: ഓക്കെ.
0: വീട്ടിലാരൊക്കെ ഉള്ളത്? ഉമ്മ ഉപ്പ. ഇത്ത ഇച്ച ഇച്ച എന്നാണോ ഇക്ക അല്ലേ?
1: ആ
0: ഓക്കെ. മോൻ്റെ വീട് എവിടെയാണ്? കാസർഗോഡ് അല്ലേ?
1: കാസർഗോഡ്.
0: മോൻ എത്രയല്ല പഠിക്കുന്ന സ്കൂള്? എട്ടാം ക്ലാസ് പഠിക്കുന്ന അബ്ദുറഹ്മാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്ത് പ്രോഗ്രാം മോൻ അവതരിപ്പിക്കുന്നത്?
1: മാപ്പിളപ്പാട്ട്.
0: മാപ്പിളപ്പാട്ട്. അപ്പൊ നല്ലൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം അല്ലേ? നല്ല ഉഷാർ മാപ്പിളപ്പാട്ടല്ലേ?
1: മാപ്പിളപ്പാട്ടും പദ്യം ചൊല്ലലും.
0: ഓക്കെ, നമുക്ക് ആദ്യം മാപ്പിളപ്പാട്ട് കേൾക്കാം.
1: ജി

തരം ചെപ്പിയോർ ഉളർന്നുള്ളം വെള്ളപ്പട കുരുക്കിറ്റ് ബേരിത്തോർ ബേരിത്തെ അതിർദിക്ക് അന്തമാനിക്കായത്തെ ബീരിത്തെ നാടും വീടും കടത്തിട്ടു പീരിത്തെ ഉടൽ പിടി.

ബാക്കർ കണ്ട് ശൂരർ ബാനി ശുഹ് താല് പേരുത്ത് ബാളർ മാമർ കാദം കാദം ഖിലാഫത്തൈ കാരുത്ത് ബീനാ മൂത്ത വെള്ള ജൈഷി കള്ളബളർ മാമർത്ത് ആമർത്തെ ആഗർ നേശം വാശി യേശി കാസർത്തെ ആടർത്തി ഉശിർ വാശം ദേശം പേശി താളർത്തി ആഗം പൂകൈ പാകൈ അടിപിടി വീടാ തടവൂടെ കെടുപട താരർ കേടും കൊടും അടവുകൾ തൂടർ നാടിൻ വെള്ളവർഗം തടി ബന്ധിച്ചേ ചാതി മുന്തിച്ചേ നാട് പറ്റ സ്തംഭിച്ചേ തടി ബന്ധിച്ചേ ചതി മുന്തിച്ചേ

0: ജീഗം തങ്കം ജീഗം തങ്കം പാതി മണ്ണ് മലബാറിൽ പണ്ടാകണം വെള്ളുടൽ പടവാടി ഓടെ ഗമജകടർ കൊടും ഇംഗ്ലണ്ടാറ് മൂറക്കാരമില്ല വെറുനിറക്കി ബെറീറ പേറി ചോറ ജയ്ഷമർ പാതിപ്പേര് മാതതില്ല ചാതിപ്പേര് വെള്ളക്കാർ താളർ തോളിപ്പോര് കഹ കൊലകുത്തും കാലമ്പലും ജോറേ തക്കം പടാ വെള്ളുവർ മുന്തരന്തേ രംഗമലങ്കി കെങ്കേ മമാലണി ഗുണൈ ചുണൈ താണൽ താമാം താമാം ഗമ സുമ്മാമൽ ഇമ്മണി ഇമ്മാലബാറിയിലെ ചേതി പൊരുൾ വിരുത്താം ജീഗം തങ്കം പാതി മണ്ണ് മലബാറിൽ പണ്ടാകണം വെള്ളുടൽ പടവാടി ഓടെ ഗമജകടർ കൊടും ഇംഗ്ലണ്ടാറ് മൂറക്കാരമില്ല ബെർനിറക്കി ബെറീറ പേറി ബെർനിറക്കി ബെറീറ പേറി ശുക്രൻ അസ്സലാമു അലൈക്കും
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു മാഷാ അല്ലാഹ് നല്ല ഒരു മാപ്പിളപ്പാട്ട് മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് 1921 മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ടുള്ള നല്ലൊരു പാട്ടായിട്ടുണ്ട് മാഷാ അല്ലാഹ് ഇതുപോലെ ഇനിയും കുറേയേറെ പാട്ടുകൾ പാടാനൊക്കെ അല്ലാഹു തആല തൗഫീക് നൽകട്ടെ നമുക്ക് അടുത്തത് നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നോക്കാം മാഷാ അല്ലാഹ് നമ്മൾ നല്ലൊരു മാപ്പിളപ്പാട്ട് കേട്ടു ഇനി നമ്മോടൊപ്പം മൂസ അല്ലേ മൂസ നല്ല പേര് എവിടെയാണ് വീട്
2: പാലാംകോണം
1: ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് അല്ലേ വീട്ടിലാരൊക്കെ ഉള്ളത്
2: വീട്ടിൽ ഉമ്മ വാപ്പ താത്ത അനിയത്തി അനി
1: ഓക്കെ പിന്നെ എത്രാം ക്ലാസ്സിലാണ് സ്കൂളിൽ പഠിക്കുന്നത്
2: ഏഴാം
1: ക്ലാസ് പഠിക്കുന്ന മൂസയാണ് നമ്മുടെ കൂടെ ഉള്ളത് മോൻ എന്ത് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്
2: ഞാൻ ഇസ്ലാമിക് സോങ്
1: അപ്പോൾ നല്ലൊരു ഇസ്ലാമിക് സോങ് കേൾക്കാം നമുക്ക്
2: തളരും.

തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പാ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താലെന്നുപ്പാ. ആ കരങ്ങൾ പുണർന്ന് പിച്ചവെച്ചു നടന്ന് ആ ദിനങ്ങളിലുള്ളിൽ

തളരും എന്നിട നെഞ്ചിൻ തണലാണ് എൻ പൊന്നുപ്പാ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താൽ എന്നുപ്പാ. തളരും എന്നിട നെഞ്ചിൻ തണലാണ് എൻ പൊന്നുപ്പാ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താൽ എന്നുപ്പാ. സങ്കടങ്ങൾ ഏറെ ഉള്ളിലുണ്ടെന്നാലും സൗമ്യതയ

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്. നല്ലൊരു പാട്ടായിട്ടുണ്ട് കേട്ടോ. ബാറക്കല്ലാ. ഇത് സ്കൂളൊക്കെ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ടോ? ഇതെന്താ സ്കൂളിൽ പങ്കെടുക്കാത്തത്? ഏ
0: മദ്രസയിൽ പങ്കെടുക്കും.
1: മദ്രസയിലുണ്ടല്ലേ, സ്കൂളും പങ്കെടുക്കണം. മാഷാ അല്ലാ, നല്ല കഴിവുള്ള മോനാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോവാം ഇൻഷാ അല്ലാ. ഇനി നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നോക്കാം. മോൻ്റെ പേരെന്തായിരുന്നു?
2: ഷീസ് അഹമ്മദ്.
1: ഷീസ് അഹമ്മദ് അല്ലേ. ഷീസ് അഹമ്മദ് എവിടെയാണ് വീട്?
2: കാസർഗോഡ്.
1: കാസർഗോഡുകാരനായ ഷീസ് അഹമ്മദാണ് ഇനി നമ്മോടൊപ്പം ചേരുന്നത്. ഷീസ് മോനെ വീട്ടിലാരൊക്കെ ഉള്ളത്?
2: ഉപ്പ, ഉമ്മ, അനിയത്തി, അനിയന്, ഇച്ച.
1: ഓക്കെ, വലിയ കുടുംബമാണല്ലേ. മോൻ എത്രയിലാണ് പഠിക്കുന്നത്?
2: അഞ്ചിൽ.
1: അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഷീസ് മോൻ്റെ എന്ത് പ്രോഗ്രാമാണ് അവതരിപ്പിക്കുന്നത് മോനെ?
2: ഇസ്ലാം സോങ്.
1: ഇസ്ലാമിക് സോങ്. ഓക്കെ, മോൻ്റെ പാട്ട് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും.

0: മഷാല്ലാ, ഉഷാറായിട്ടുണ്ട് കേട്ടോ. ബാറക്കല്ലാ. ചെറിയ മോന് നല്ല ഉഷാറായി പാടിയുണ്ട് കേട്ടോ. മോന് സ്കൂളിലൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ആ മഷാല്ലാ. സ്കൂളിൽ മത്സരത്തിൽ പങ്കെടുത്തതിൻ്റെ പ്രൈസ് ഒക്കെ കിട്ടിയിരുന്നോ? മഷാല്ലാ. മദ്രസയിൽ ജില്ലാ മത്സരം കഴിഞ്ഞ് സംസ്ഥാന മത്സരത്തിന് വന്നതല്ലെന്ന്. ബാറക്കല്ലാ ഫീഖ്. നമുക്ക് വീണ്ടും ഇതുപോലെ വീണ്ടും സ്റ്റാർ ക്വസ്റ്റിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളത് ഹാദിയ അല്ലേ? ഹാദിയ ബിൻത്ത്
1: റാഫി.
0: റാഫി. മോള് എവിടെയാണ് വീട്?
1: തിരുവനന്തപുരത്ത് പാലാ.
0: ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണല്ലേ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: ഉമ്മായും ഉമ്മച്ചിയുമായും പാപ്പായും എൻ്റെ അനിയ അനിയനും താത്തായും.
0: ഓക്കെ. നടുക്കുള്ളതാണല്ലേ. അനിയനെയും താത്തനെയും ഒക്കെ അടിയുണ്ടാക്കലുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. നല്ല മോളാണല്ലേ. ബറക്കത്ത്. നമ്മൾ എന്തൊക്കെ പ്രോഗ്രാമാണെന്ന് മോൾ അവതരിപ്പിക്കുന്നത് ഇവിടെ റേഡിയോയിൽ? ഇപ്പോൾ എന്ത് പ്രോഗ്രാം മോൾ അവതരിപ്പിക്കാമെന്ന്? പ്രസംഗം. അപ്പോൾ നല്ലൊരു പ്രസംഗം, മലയാളം പ്രസംഗം. ഓക്കെ. മലയാളം പ്രസംഗം കേൾക്കാം നമുക്ക്. മോൾ നമ്മളെ പ്രസംഗം അവതരിപ്പിച്ചു.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ നമാബ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിമാനമാണ് ഇസ്ലാം എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത്. ഇസ്ലാം നമ്മെ അഭിമാനത്തോടെ തലയുയർന്ന് നടക്കാൻ പഠിപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണ മതമാണ് അള്ളാഹു.

ോട് കരുണ കാണിക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് തൻ്റെ കൈകളാൽ മറ്റുള്ളവരെ സംരക്ഷിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിനാൽ ഒരു മുസ്ലിം എന്നതിൻ്റെ പേരിൽ അഭിമാനിക്കാം. നാം അതിൻ്റെ ഇസ്സത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കൂട്ടുകാരെ, ഖലീലു

0: സുബാൻതാല നമുക്ക് നൽകി. ഒരു മുസ്ലിമായ ഉമ്മയുടെയോ ഉപ്പയുടെയോ മകളായിട്ടും മകനായിട്ടും ജനിച്ചത് കൊണ്ടല്ല, അള്ളാഹു നൽകിയൊരു അനുഗ്രഹമാണ്. കൂട്ടുകാരെ, നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പ്രാർത്ഥന നിങ്ങൾ കേട്ട് നോക്കൂ. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാം ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അള്ളാഹുവിനെ റബ്ബായിട്ടും ഇസ്ലാമിനെ ദീനായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രവാചകനായിട്ടും ഞാൻ തൃപ്തിപ്പെടുന്നു. കൂട്ടുകാരെ, ഇസ്ലാം എന്നീ സംവിധാനം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കട്ടെ, ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് എടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, നല്ല പ്രസംഗമായിരുന്നു കേട്ടോ. നല്ല ഭാവിയിൽ നല്ലൊരു പ്രാസംഗികയായി മാറണം അല്ലേ അല്ലേ. ഇൻഷാ അല്ലാ. നമുക്ക് എന്താവാൻ ആഗ്രഹം? ഡോക്ടർ. ഓക്കെ, നല്ലൊരു ഡോക്ടറും അതോടൊപ്പം നല്ലോണം സംസാരിക്കാൻ കഴിയുന്ന ഒരാളായി മാറട്ടെ. അല്ലാഹു തആല അതിന് തൗഫീക് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പീസ് റേഡിയോയുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമാപനത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെയേറെ വ്യത്യസ്തമായ കഴിവുകളുള്ള നമ്മുടെ കുറേ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാമുകളാണ് ഇന്നത്തെ സ്റ്റാർ കോസ്റ്റിൽ നമ്മൾ കേട്ടത്. സംസ്ഥാന തല സർഗോത്സവത്തിലൊക്കെ പങ്കെടുത്ത, മദ്രസ സർഗോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്. ഇൻഷാ അല്ലാ, വീണ്ടും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: سبيل الدموع سبيل مريح تنا هدايا.
3: വളരെ ദേഷ്യക്കാരനായ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം കയറുകയും എന്തെങ്കിലും എടുത്തെറിയുകയും ചെയ്യുമായിരുന്നു. അവന്റെ മാതാപിതാക്കൾ അവന്റെ ദേഷ്യം കാരണം വളരെ കഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും അവന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് തീരുമാനിച്ച അവന്റെ പിതാവ് ആണി നിറച്ചൊരു ബോക്സും ചുറ്റികയും അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ വീടിന്റെ പുറത്തുള്ള മരത്താൽ നിർമ്മിച്ച വേലിയിൽ ഓരോ ആണി വീതം അടിക്കുക. തന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന കുട്ടി അത് സമ്മതിച്ചു. ആദ്യത്തെ ദിവസം അവൻ ആ വേലിയിൽ 37 ആണികൾ അടിച്ചു. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവൻ അടിക്കുന്ന ആണികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വന്നു. അവൻ കോപം നിയന്ത്രിക്കാൻ തുടങ്ങി. ആണികൾ വേലിയിൽ അടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവൻ കണ്ടെത്തി. അങ്ങനെ ആ ദിവസം വന്നെത്തി. അല്പം പോലും ദേഷ്യം തോന്നാത്ത ആ ദിവസം അവൻ തന്റെ പിതാവിനോട് സ്നേഹപൂർവ്വം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവന്റെ പിതാവ് പറഞ്ഞു, നിനക്ക് ദേഷ്യം തോന്നാത്ത സമയങ്ങളിൽ ആ വേലിയിൽ നിന്നും ഓരോ ആണി വീതം പുറത്തെടുക്കണം. അങ്ങനെ അവൻ ഓരോ ആണികളായി പുറത്തെടുക്കുവാൻ തുടങ്ങി. ആണികൾ പൂർണ്ണമായി പറിച്ചെടുത്ത ശേഷം അവൻ പിതാവിന്റെ അടുക്കലെത്തി. അദ്ദേഹം അവനെ ആ വേലിക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനോട് പറഞ്ഞു, മിടുക്കൻ, നീ ഞാൻ പറഞ്ഞ കാര്യം നന്നായി ചെയ്തു. പക്ഷേ നോക്കൂ, ആണി ഊരിയെടുത്ത സ്ഥലങ്ങളിലെല്ലാം ഓരോ തുളകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മൾ മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയും മറ്റുള്ളവരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ ദേഷ്യം ശമിച്ചാലും നമ്മൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയ മുറിവുകൾ അവരുടെ മനസ്സിൽ മായാതെ തന്നെ കിടക്കും. അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്കും ശീലിക്കാം.
4: വളരെ മനോഹരമായൊരു കഥയിലൂടെ നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ട ഒരു കാര്യമാണ്. ഇതിൽ പലപ്പോഴും ഖുർആൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമുക്ക് ഉൽക്കാളിമീനൽ ലോയില്ല എന്ന് പറഞ്ഞൊരു ഒരു പദമാണ് ഓർത്തു പോകുന്നത്. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്
5: വിഴുങ്ങിക്കളയുക
4: എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പാടും ആഴവും മുറിവും ഉണ്ടാക്കുന്ന കാര്യമാണ്.
5: അതെ അതെ.
4: അപ്പൊ ആ കുട്ടിയുടെ കാര്യത്തിൽ നോക്കുന്നെങ്കിൽ രണ്ട് കാര്യം എനിക്കതിൽ മനസ്സിലായി. ഒന്ന്, പിന്നെ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ദേഷ്യം പുറത്തേക്ക് വിടുന്നതിനേക്കാൾ എളുപ്പം ദേഷ്യം കൺട്രോൾ ചെയ്യലാണെന്ന് കുട്ടിയെ പഠിപ്പിച്ചത്. ആണി അടിക്കാൻ പറഞ്ഞപ്പോൾ ആണി അടിക്കണേലാർ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലേലാർ നല്ലത് എന്താണ് ആ ദേഷ്യത്തെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണെന്ന് കുട്ടി തിരിച്ചറിഞ്ഞു. മറ്റൊന്ന്, ഏറ്റവും അവസാനം തിരിച്ചറിയുന്ന ഒന്ന്, ഈ പ്രകടിപ്പിച്ച ദേഷ്യങ്ങളെല്ലാം അവസാനം ആരിലേക്കാണോ അത് പ്രകടിപ്പിക്കുന്നത് അവരിൽ അവശേഷിപ്പിക്കുന്ന പാടുകൾ, ആഴത്തിലുള്ള മുറിവുകളാണ്,
5: അതൊന്നും നിലനിൽക്കുന്നതാണല്ലേ.
4: രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്, നമുക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ, ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഇരകളാവ് ആരായിരിക്കും? ഏറ്റവും കൂടുതൽ നമ്മുടെ ഒപ്പമുള്ള ആളുകളെ. ഏറ്റവും കൂടുതൽ വീട്ടിൽ ഉമ്മമാരുടെ കൂടെ ഏറ്റവും കൂടുതലുണ്ടാവും മക്കളാണ്. ഈ മക്കൾ ഇതിൻ്റെ ഇരകളായി മാറുന്നുണ്ടോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഒരു ഓഫീസിലാണെങ്കിൽ ഏറ്റവും സമയം കൂടെ ഉണ്ടാകുക സഹപ്രവർത്തകരോ അല്ലെങ്കിൽ കീഴ്ജവനക്കാരോ ആയിരിക്കും. ഇത് ഒരു 5-10 കൊല്ലമൊക്കെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ മുൻശുണ്ഠിക്കാരൻ ദേശീയക്കാരനുമായ മേലുദ്യോഗസ്ഥൻ്റെ ഈർഷ്യതയുള്ള വാക്കുകൾ കേട്ട് കേട്ട് കേട്ട് അതിൻ്റെ മുറിവേറ്റ എത്രയോ ആളുകൾ ഈ വ്യക്തിയെ ശാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പുറമേക്ക് ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നത് ആ ഒരു ഓഫീഷ്യാലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ കീഴ്വഴക്കങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ടാവും. പക്ഷെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളേറ്റ മുറിവ് നീറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. വീട്ടിലാണെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ പെട്ടെളുപ്പം പറ്റുന്ന ചെറിയ ചെറിയ കുട്ടികളോട് ചൂടാവുന്നുള്ളത്
5: തിരിച്ചൊന്നും പറയില്ലല്ലോ.
4: അപ്പൊ ഈ പക്ഷെ ഈ ചൂടാവലും ദേഷ്യപ്പെടലും ഒക്കെ നമ്മൾ വിചാരിക്കും ആ പറയുമ്പോൾ തീർന്നുണ്ടാവും, പക്ഷെ അത് തീരുന്നില്ല. അത് ആ കുട്ടി അടിച്ച ആണി പോലെ അവിടെ കിടക്കുന്നുണ്ടാവും. അവസാനം ഇത് തിരിച്ചു കിട്ടുകയാണ്, ഉമ്മാനെടുത്ത് ദേഷ്യപ്പെടുന്ന മക്കളായി മാറണം. കുറെ കഴിഞ്ഞിട്ട് ഉമ്മ ഒന്ന് പറഞ്ഞു വെക്ക് 2 തിരിച്ചു കൊടുക്കണം. അപ്പൊ കുട്ടി എവിടുന്ന ഈ ദേഷ്യപ്പെടാൻ പഠിച്ചത്? ഉമ്മാൻ്റെ അടുത്തുനിന്ന്, വാപ്പാൻ്റെ അടുത്തുനിന്ന്. അല്ലെങ്കിൽ വലിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരും ഉണ്ടെങ്കിൽ അവർ ദേഷ്യപ്പെട്ടതിൽ നിന്ന് ചെറിയ കുട്ടി അത് പഠിച്ച് തിരിച്ച് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത് തിരിച്ചു കിട്ടുന്നൊരു പ്രതിഭാസമാണ് എന്ന് പലപ്പോഴും വീട്ടിനകത്ത് നിന്ന് തിരിച്ചറിയാതെ പോകുന്നു. ഈ ആണിയടിക്കുന്ന തിയറി എന്ന് മനസ്സിലാക്കിയാൽ മതി. ശരിക്കും
5: അഥവാ അതിനൊക്കൊരു അനന്തരഫലം ഉണ്ടാവുന്നില്ലേ? നമ്മള് ഒഴിവാക്കി വിട്ടതാണെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് പോയാലും അത് ആ ഒരു വ്യക്തിയിൽ നിന്ന് പോകാനുള്ളൊരു കൃത്യമായിട്ടൊരു ഫലം അതിനുണ്ട് എന്നാണല്ലേ. ഒരു ഇപ്പോൾ ഒരു കഥ പറയാറുണ്ടല്ലോ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, പൂച്ചയെ തൊഴിച്ചത് ആര് എന്നുള്ളതൊരു ഒരു ഹെഡിങ് അതിൻ്റെ. ഓഫീസിൽ നിന്ന് സീനിയറായിട്ടുള്ള ആള് ജൂനിയർ ആയ ആൾ എന്ത് ചെയ്യാണ്, വല്ലാതെ ഷൗട്ട് ചെയ്യുന്നു. എൻ്റെ ഡിപ്രഷനിലേക്ക് അയാൾ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ ഭാര്യ സംസാരിക്കാനിരിക്കുമ്പോൾ ഭാര്യയെ ദേഷ്യപ്പെടുന്നു, ഭാര്യ ആ ദേഷ്യത്തിൽ എന്ത് ചെയ്യുന്നു, കുട്ടിയോട് ദേഷ്യപ്പെടുന്നു. ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നൊരു പൂച്ച പൂച്ചനെ ചവിട്ടുന്നു. അപ്പോൾ പൂച്ചനെ യഥാർത്ഥത്തിൽ ചവിട്ടിയത് ആരാ? ആ തുടക്കത്തിലുള്ള ആ ഒരു ദേഷ്യമാണ്. ആ ദേഷ്യത്തിൻ്റെ പലപ്പോഴും നമുക്ക് ആ ദേഷ്യത്തൊന്ന് ആ ഒരു സമയത്തൊന്ന് കൺട്രോൾ ചെയ്യാൻ, എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ സ്റ്റാറ്റസ് ഇട്ട ഒരു പണ്ഡിതൻ്റെ ഒരു ക്ലാസ്, അപ്പം അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി, അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പറഞ്ഞു. അപ്പം അതൊരു നല്ല കാര്യമാണ്. ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യുക, നിൽക്കാതിരിക്കുക, റസൂലുള്ള പറഞ്ഞല്ലോ വുളു കൊടുക്കുക. അതൊരു കോപം എന്ന് പറഞ്ഞൊരു ചൂടാണ്, അത് അതിനെ തണുപ്പിക്കാനാണ് വുളു കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിൽക്കുന്ന ആളാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്ന ആളാണെങ്കിൽ കിടക്കുക. ആ ഉള്ള അവസ്ഥയെ ഒന്നാണ് മാറ്റുക. അപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ നിന്നാൽ കൂടുതൽ ദേഷ്യപ്പെടും. ഒന്ന് സാഹചര്യം ഒന്ന് മാറിയിട്ട് എന്ത് ചെയ്യുക, ഒരു അല്പസമയം കഴിഞ്ഞിട്ട് ഒരു സമയം ഒരു ഗ്യാപ്പാണ് കൊടുക്കുക എന്നാണ്. ഒരിക്കലും രാജാവിന് ദേഷ്യം വന്നപ്പോൾ രാജാവ് ഉടനെന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിയിട്ട് കത്തെഴുതാണ് മന്ത്രിക്ക്. അപ്പോൾ മന്ത്രി പറഞ്ഞു നമുക്ക് നാളെ ആക്കാം. ഓക്കെ, ഇന്നില്ലല്ലോ, ഒന്ന് നാളെ ആക്കാം. അപ്പോൾ പിറ്റേ ദിവസം മന്ത്രിയോട് പറഞ്ഞു മന്ത്രി നമുക്ക് നാളെ ആക്കാം. അങ്ങനെ നാളെ ആക്കി നാളെ ആക്കി അവസാനം രാജാവ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തിനാ നമ്മളയാളെ വധിക്കുന്നത്, ഒരു ചെറിയ പ്രശ്നമില്ല, ഒരു സമയം കിട്ടിയാലും എന്ത് ചെയ്യും, ആ ദേഷ്യമൊക്കെ നമ്മൾ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്.
4: അതുകൊണ്ട് തന്നെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നിങ്ങൾ വിധി കൽപ്പിക്കരുത്. അത് പ്രത്യേകം ഉമറുള്ളാഹുവിനാണോ ഞാൻ നബി പറഞ്ഞു എനിക്കറിയില്ല, ചരിത്രത്തിൽ കാണാൻ പറ്റും. അമീർമാർക്ക് കൊടുത്ത ഉപദേശങ്ങളാണ് ദേഷ്യം വരുന്ന സമയങ്ങളിൽ ഒരു തീരുമാനം എടുക്കരുത്, കാരണം ആ തീരുമാനം തെറ്റായിരിക്കും. ചിലപ്പം അത് വികാരത്തിൻ്റെ ആസ്പദമായിട്ടുള്ള തീരുമാനമാണ്. അമിതമായ സന്തോഷത്തിൻ്റെ വേളയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. അവിടെയും എന്തല്ല, വിവേകത്തോടു കൂടിയാവില്ല, ഒക്കെ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് വൈകാരിക തലങ്ങളിൽ മനുഷ്യൻ്റെ വികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദേഷ്യം. ദേഷ്യം വേണ്ടതാണ്, ദേഷ്യം വേണ്ടാത്തൊരു കാര്യമൊന്നുമല്ല. ഒരാൾക്ക് ഒരു ദേഷ്യം ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ ആ ദേഷ്യം എന്തിനാണ് വേണ്ടത്, വേണ്ട പോലെ വേണ്ട അളവിന് കൊടുക്കാനും കഴിയണം. പക്ഷെ കൺട്രോൾ ഇല്ലാതെ പോരുമ്പോൾ അവിടെയാണ് ദേഷ്യം കൊണ്ട് സംഭവിക്കുന്ന വിപത്തുകൾ. അത് വേറൊരാളെ ദേഷ്യം പറഞ്ഞാൽ വേറൊരാളെ മാനഹാനി വരുത്താനോ നശിപ്പിക്കാനോ അവമതിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം അടിച്ച് ഏൽപ്പിച്ചിട്ട് അതിനോട് മുറിച്ചിടാനുള്ളതല്ല, മറിച്ചൊരു പ്രശ്നത്തെ പരിഹരിക്കാനായിരിക്കാം ദേഷ്യം. ഒരു വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടുവരാനായിരിക്കാം. മക്കൾ ചെയ്യുന്നൊരു തെറ്റിന് ഉണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ ദേഷ്യപ്പെടേണ്ടി വരും. പക്ഷെ ആ ദേഷ്യം എന്തിന് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയാണ് പറഞ്ഞത്. പലപ്പോഴും കുട്ടികൾ ഇന്നോട് ബന്ധനം വെച്ച് ദേഷ്യപ്പെട്ട് ഇന്നോട് ബന്ധനം വാപ്പ ചെയ്തറിന് എന്തിനാ, എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാവാത്ത കുറേ ദേഷ്യങ്ങൾ സ്വീകരിച്ചു പോകുന്ന, കുറേ കലമ്പലുകൾ കേട്ടുപോകുന്ന മക്കളെയല്ല നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അതേപോലെ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കും. ചെറിയ കുട്ടികളെ അവർക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അവരെ പഠിപ്പിക്കണം, അവരെ ശ്രദ്ധ മാറ്റിക്കൊണ്ടോ, അല്ലെങ്കിൽ അവരോട് കൂളാവുക, അവരെ മുന്നിൽ കൂളാവുക. അവർ കുട്ടിയൊരു കാര്യത്തിന് ദേഷ്യം വരുമ്പോൾ ഇരട്ടി അങ്ങോട്ട് പറയില്ലല്ലോ, മറിച്ച് എന്ത് ചെയ്യണം, കുട്ടിയെ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് കുട്ടീനെ പഠിപ്പിക്കണം. ശരിക്ക് പലർക്കും അറിയില്ല എങ്ങനെ ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും അറിയില്ല, കാരണം കുട്ടിയുടെ ഇമോഷനാണ് എപ്പോഴും മുന്നിലുണ്ടാവുക. അമിഗ്ദല ഹൈജാക്കിംഗ് എന്ന് പറയും മനുഷ്യൻ്റെ, അതിൽ സൈക്കോളജിയിൽ ചിലപ്പോൾ അങ്ങനെ പറയണ്ട, മനുഷ്യൻ്റെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും, അത് കുറച്ചുകൂടി പക്വത എത്തുമ്പോഴാണ് വികാരം ഓരോന്നിനെ വിവേകത്തോടുകൂടി പെരുമാറാൻ പഠിക്കുന്നത്, കുറച്ചുകൂടി ബുദ്ധി വികസിച്ച് കഴിഞ്ഞതിന് ശേഷം. പക്ഷെ കുട്ടികൾക്ക് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നൂലൊളിക്കുന്ന കുട്ടിക്ക് കരച്ചിൽ എങ്ങനെ നിയന്ത്രിക്കേണ്ടതെന്ന് അറിയില്ല, ദേഷ്യപ്പെടുന്ന കുട്ടിക്ക് എങ്ങനെ ദേഷ്യം നിയന്ത്രിക്കേണ്ടതെന്ന് അറിയില്ല. അതിന് നമ്മൾ തിരിച്ചതേ ദേഷ്യം കൊടുക്കുമ്പോൾ കുട്ടി കൂടുതൽ പ്രയാസത്തിലേക്ക് അകപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ കുട്ടിയോട് കാമാവോ ക്വയറ്റാകുക, ശാന്തമായിട്ട് കുട്ടിയുടെ മുന്നിൽ നിൽക്കുക. അപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും പതിയെ പതിയെ കുട്ടീൻ്റെ ശ്രദ്ധ തിരിക്കാം. അങ്ങനെയൊക്കെയാണ് ആ കാര്യത്തിൽ. അപ്പോൾ ആ കുട്ടിനോട് ആണിയടിക്കാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുട്ടിക്ക് കിട്ടിയ വലിയൊരു പാഠം അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്.
5: പെങ്ങളി പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന് എന്ത് ചെയ്യണം, ആ ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അപ്പം അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പം മണലാണല്ലോ. അപ്പം റസൂലുള്ളാഹി ദേഷ്യപ്പെടുന്നുണ്ട്, റസൂലിൻ്റെ മുഖത്ത് ആ ദേഷ്യം കണ്ടു എന്നാണ് സ്വഹാബകൾ ഹദീസ് പറയും, ഹദീസിൽ കാണാം. അപ്പം എന്ത് റസൂൽ ദേഷ്യപ്പെടാൻ കാരണം, പള്ളിയിൽ കഫം കിടക്കുന്നുണ്ട്, തുപ്പലം കഫം അവിടെ കിടക്കുന്നുണ്ട്. അതെവിടെ കിടക്കുന്നത്? നേരെ ഖിബിലക്ക് മുന്നിലായിട്ടാണ്. അപ്പോൾ റസൂല വല്ലാതെ ദേഷ്യപ്പെട്ടിട്ട് റസൂല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുന്നിൽ തുപ്പാൻ പാടില്ല, നമ്മൾ അള്ളാഹിനോട് സംസാരിക്കല്ലേ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ദേഷ്യപ്പെടുന്നത് കാരണം പറഞ്ഞു കൊടുക്കുകയാണ്, എന്നിട്ട് പരിഹാരം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ മുമ്പിലേക്ക് തുപ്പരുത്, തുപ്പാണെങ്കിൽ ഇടത്തെ ഭാഗത്തേക്ക് തുപ്പിയിട്ട് എന്ത് ചെയ്യുക, അവിടെ മണ്ണിട്ടിട്ട് മൂട്. കൃത്യമായ പരിഹാരം, എന്തിന് ദേഷ്യപ്പെട്ടു, ഇനി അത് അതിനുള്ള പരിഹാരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ദേഷ്യം എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക അല്ലേ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് സഫിയ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഒരു പലഹാരം കൊണ്ട് ചെന്നപ്പോൾ ആയിഷ ബി തട്ടുന്നുണ്ടല്ലോ. ആ സമയത്ത് റസൂലുള്ളാഹി അവർ അതാണ് അവിടെ എന്ത് ചെയ്യണം, അവരെ കമാവാൻ വേണ്ടി പഠിപ്പിക്കണം, മിണ്ടാതിരുന്നു, മിണ്ടാതെ എന്ത് ചെയ്തു, അതെല്ലാം പെറുക്കിയെടുത്ത് അത് അവിടെ പഠിപ്പിക്കലാണ്, ഒരു പാഠം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര ദേഷ്യമുണ്ടെങ്കിലും അതിനവിടെ കാമാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ.
4: ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ കുറേ പോവാം, ഇത്രയും വിശാലമായ ഒരു കാര്യമുണ്ട്, കാരണം ഇതിന്റെ റെമഡിയൽ എല്ലാ രംഗത്തും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെ പിന്നിലും ഈ ദേഷ്യമായിരിക്കും, ചിലപ്പം ഒരു ദേഷ്യം കൊണ്ട് തുടങ്ങിയിരിക്കാം, കൊലപാതകത്തിന്റെ പിന്നിൽ ഈ ദേഷ്യമായിരിക്കാം.
5: ഈ അടുത്ത കാലത്ത് നടന്ന നമ്മുടെ സ്കൂളുകളിലൊക്കെ നടന്ന പല കൊലപാതകങ്ങളൊക്കെ അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിച്ച ഒരു പക്ഷെ ഒരു ചെറിയ എന്തൊരു വാശിപ്പുറത്തുണ്ടായ ദേഷ്യം അല്ലേ, അതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും.
4: അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസമോ ഒരു മാസമോ എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടല്ല, ദിവസവും നമ്മൾ നമ്മുടെ ഈർഷ്യത എവിടെയെങ്കിലും പരിക്കുകൾ ഏൽപ്പിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആ ദേഷ്യം എന്ന വികാരത്തെ ശരിക്കും എന്തിനു ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കണം. ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം.
6: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽമിംബർ, പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് പട്ടാമ്പി സലഫി ജുമാ മസ്ജിദിൽ ബഹുമാനിയായ ഹുസൈൻ സലഫി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്. അവസരവാദമല്ല, നിലപാടിൽ ഉറച്ചു നിൽക്കലാണ് വിശ്വാസിയുടെ ക്വാളിറ്റി.
7: സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം പരമാവധി കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഭയഭക്തിയും തഖ്വയും വർദ്ധിപ്പിച്ചു നൽകി അവൻ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുവാൻ സൗഭാഗ്യം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യനിൽ ആദ്യം ശരിയാവേണ്ടത് ഏത് കാര്യമാണ് എന്ന ചോദ്യത്തിന് ഇസ്ലാമിൽ ഒരു ഉത്തരം മാത്രമേയുള്ളൂ. അത് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം രൂഢമൂലമാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഈമാൻ എന്ന് അറബിയിൽ ചുരുക്കി പറയുന്നത് അതിനെ സംബന്ധിച്ചാണ്. തഖ്‌വ എന്ന് ചുരുക്കി പറയുന്നതും അതേ കാര്യത്തെ സംബന്ധിച്ചു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ തൻ്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെ അറിയലും ആ അള്ളാഹു നമ്മളിലേക്ക് ദൂതനായി അയച്ചിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശരിയായ നിലക്ക് അറിയലും താൻ മരണം വരെ തൻ്റെ ജീവനേക്കാൾ ഏറ്റവും തനിമയോടുകൂടി കൊണ്ടു നടക്കേണ്ടുന്ന ആദർശമായ ഇസ്ലാം ദീൻ എന്താണെന്ന് മനസ്സിലാക്കലും ഒരു മനുഷ്യന്റെ ഈമാനിന്റെ ഭാഗമാണ്. ഈമാൻ എന്ന് പറയുന്നത് അവകാശവാദങ്ങൾ കൊണ്ട് നേടുന്ന ഒരു കാര്യമല്ല. അഥവാ ഞാൻ മുഅ്മിനാണ് എന്ന് ഞാൻ നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ഞാനും മുസ്ലിമാണ് എന്ന് ഞാൻ അവകാശപ്പെട്ടതുകൊണ്ടും കാര്യമില്ല. മഹാനായ പ്രസിദ്ധ താബിഈ പണ്ഡിതനായ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഈ വിഷയത്തിൽ നമുക്ക് വ്യക്തമായ വഴി കാണിച്ചു തരുന്ന വാചകമാണ്. ലൈസൽ ഈമാനു ബിത്തമന്നി

പറയുന്നത്. മറിച്ച് എന്താണ് ഈമാൻ? വലാക്കിൻ മാ വഖറ ഫിൽ ഖൽബി, ഒരാളുടെ ഹൃദയത്തിൽ വേരൂന്നേണ്ടുന്ന കാര്യമാണ് ഈമാൻ. ഒരാളുടെ ഹൃദയത്തിൽ അത് ആഴ്ന്ന് ഇറങ്ങണം, അതാണ് ഈമാൻ. ഈമാൻ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയാൽ അയാളുടെ ഓരോ അവയവങ്ങളിലൂടെയും അതിൻ്റെതായ പ്രകടനങ്ങൾ ഉണ്ടാകും. അതാണ് വസദ്ദഖഹുൽ അമലു, ആ ഈമാനിനെ അവന്റെ പ്രവർത്തനങ്ങൾ സത്യപ്പെടുത്തുകയും ചെയ്യും. അഥവാ ഒരാൾ ഈമാനൊക്കെ എന്റെ കൽബിലാണ്, അത് നിങ്ങളെ കാണിക്കേണ്ട കാര്യമല്ല, നിങ്ങളെ അറിയിക്കേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞു ഒരാൾ അവകാശവാദിയായി കൊണ്ട് നടന്നിട്ട് പ്രയോജനമില്ല. വേറെ ചില ആളുകൾ ആൾക്കൂട്ടത്തിനിടയിൽ ചില ഈമാനികമായ കാര്യങ്ങളും ഹാവഭാവങ്ങളുമൊക്കെ നടപ്പിലാക്കിയതുകൊണ്ടും കാര്യമില്ല. രണ്ടും പരസ്പരം ഉണ്ടെങ്കിലേ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുകയും വേണം, പ്രവൃത്തിയിൽ അത് കാണുകയും വേണം. ഇതാണ് ഈമാൻ എന്ന് വളരെ വ്യക്തമായി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് നന്മ ചെയ്യാൻ തോന്നണമെങ്കിൽ, ഒരു മനുഷ്യന് തിന്മയില്ലെന്ന് വിട്ടു നിൽക്കുവാൻ സാധിക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഈമാൻ ആഴ്ന്ന് ഇറങ്ങുക തന്നെ വേണം. അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയായാൽ ആ ആളുള്ളയിടത്ത് നന്മകൾ ചെയ്യും, ആ ആള് കാണുന്നുണ്ടെങ്കിൽ തിന്മകളില്ലെന്ന് വിട്ടു നിൽക്കും. നേരെ മറിച്ചോ, ആൾക്കൂട്ടം തിന്മയുടെ ആളുകളാണെങ്കിൽ അവരോടൊപ്പം ഞാനും ഒഴുകും, ആൾക്കൂട്ടം നന്മയുടെ ആളുകളാണെങ്കിൽ അവരോടൊപ്പം ഞാനും നന്മ ചെയ്യും. ഇത് ശുദ്ധമായ കാപട്യമാണ്, ഇത് ഇഖ്ലാസല്ല. മറിച്ച് ആൾക്കൂട്ടത്തിലാണെങ്കിലും സ്വകാര്യതയിലാണെങ്കിലും എന്നെ സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, എന്നെ അവൻ സദാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവനറിയാതെ ഒന്നും എനിക്ക് ചെയ്യാനാവില്ല, പറയാനാവില്ല എന്ന കൃത്യവും വ്യക്തവുമായ ഒരു ബോധം ഒരാളിൽ ആഴ്ന്നിറങ്ങിയാൽ പിന്നെ അവനെ നിയന്ത്രിക്കാൻ ആരും വേണ്ടി വരില്ല. അവൻ സ്വയം തന്നെ എല്ലാ നന്മകൾക്കും വേണ്ടി മുന്നിലുണ്ടാകും, അവൻ സ്വയം തന്നെ എല്ലാ തിന്മകളിൽ നിന്നും എവിടെയായാലും അവൻ വിട്ടു നിൽക്കുകയും ചെയ്യും. ഇതാണ് സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യം. മഹതിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, അത് നമ്മൾ മറന്നു പോകരുത്. ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാം വരുന്ന കാലത്ത് ആ രാജ്യത്ത് എല്ലാ തിന്മകളും നടമാടിയിരുന്നു. ഇന്ന് അതിൻ്റെയൊക്കെ ഒരു മോഡേൺ വേർഷനാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പഴയകാല വെർഷനുകൾ ആ കാലഘട്ടത്തിലും നിലനിന്നിരുന്നു. ശിർക്കുണ്ട്, കുഫറുണ്ട്, അശ്ലീലതകളുണ്ട്, വ്യഭിചാരങ്ങളുണ്ട്, ലഹരിയുണ്ട്, കലഹങ്ങളുണ്ട്, എല്ലാ വേണ്ടാത്തരങ്ങളും ആ കാലത്തും ഉണ്ടായിരുന്നു. ആ ജനതയെ അള്ളാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചുകൊണ്ട് അള്ളാഹു നന്നാക്കിയെടുത്ത രൂപം എങ്ങനെയായിരുന്നു? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കേട്ടോളൂ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യം ഞങ്ങൾക്കിറങ്ങിയ സൂറത്തുകളൊക്കെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും പരലോക വിശ്വാസത്തെക്കുറിച്ചും ഖബർ ജീവിതത്തിന്റെ അതിഭയാനകമായ അവസ്ഥകളെക്കുറിച്ചുമൊക്കെ ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സൂറത്തുകളായിരുന്നു ആദ്യമാദ്യം ഇറങ്ങിയിരുന്നത്. എന്തിനെ? ജനങ്ങളിൽ പടച്ചവനെ പേടിയുണ്ടാക്കാൻ, അള്ളാഹുവിനെ ഭയമുണ്ടാക്കാൻ. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അവിടെ എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും എന്ന ബോധ്യമുണ്ടാക്കാൻ. ആദ്യം ഒരാളോട് നീ നിസ്കരിക്കണം, നീ കള്ളുകുടിക്കരുത്, നീ വ്യഭിചരിക്കരുത് എന്ന് ഫ്രീയായ മനസ്സുള്ള ഒരു പുതിയ ഒരാളോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. കാരണം അവനത് ബോധ്യമാവണം, എന്തുകൊണ്ട് ഞാൻ മദ്യപിച്ചുകൂടാ, എന്തുകൊണ്ട് ഞാനൊരു ഹറാമ് ചെയ്തുകൂടാ, എന്തുകൊണ്ട് ഞാനൊരു നല്ല കാര്യം ചെയ്യണം. അത് അയാളുടെ ഉള്ളിൽ ബോധ്യമാകണം. വേറൊരാള് പറഞ്ഞിട്ടും പ്രേരിപ്പിച്ചിട്ടും വേറെ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടുമൊക്കെ ആയാൽ അതിന് ഇഖ്ലാസ് ഉണ്ടാവില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധമായ കാപട്യത്തിന്റെ മുഖം മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആദ്യം ശ്രദ്ധിച്ചതെന്താണ്? മനുഷ്യർക്ക് സ്വന്തം തന്നെ പടച്ചവനെ പേടിയുണ്ടാക്കുക. അതിനുവേണ്ടിയാണ് ഇപ്പൊ വിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കൂ, 114 അധ്യായങ്ങളുണ്ട്, സൂറത്തുകളുണ്ട്.
ആ 114 സൂറത്ത്.

0: സൂറത്തുകളിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന സൂറത്തുകൾ മദീന ജീവിതത്തിന്റെ കാലത്താണ് ഇറങ്ങുന്നത്. ആദ്യമാദ്യം മക്കയിൽ ഇറങ്ങിയ സൂറത്തുകളിലൊന്നും നിയമങ്ങൾ പഠിപ്പിച്ചിരുന്നില്ല. ആദ്യം ഇതാ പറഞ്ഞിരുന്നത്, അള്ളാഹുവിനെ പേടിക്കണം. എന്തുകൊണ്ട്? എന്തുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല? ഈ തഖ്വക്കുള്ള കാരണം പഠിപ്പിക്കുകയായിരുന്നു ആദ്യകാലത്ത്. ഇനി ആയിഷ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് നോക്കൂ. അങ്ങനെ ഈ സൂറത്തുകളൊക്കെയാണ് ആദ്യം ഞങ്ങൾക്ക് ഇറങ്ങിയിരുന്നത്. ഹത്തായിദാ സാബന്നാസു ഇലൽ ഇസ്ലാം, അങ്ങനെ ജനങ്ങൾക്ക് ഇസ്ലാമിനോട് മതിപ്പും പടച്ചവനെ പേടിയും ഒക്കെ അവരുടെ ഹൃദയത്തിൽ ആണ്ടിറങ്ങി എന്ന് ബോധ്യമായപ്പോൾ നസലൽ ഹലാലു വൽ ഹറാം, ഇസ്ലാമിലെ വിധിവിലക്കുകളുള്ള ആയത്തുകൾ ഇറങ്ങി തുടങ്ങി. ഇനി പറയുന്ന വാചകം ശ്രദ്ധിച്ചു നോക്കൂ. വലൗ നസല അവ്വല ശൈഇൻ, ആദ്യമെങ്ങാനും ഇറങ്ങിയിരുന്നത് ലാ തശറബുൽ ഖംറ, നിങ്ങൾ മദ്യപിക്കരുത് എന്ന ആയത്തായിരുന്നു ആദ്യം ഇറങ്ങിയിരുന്നതെങ്കിൽ, ലഖാലു, ജനങ്ങൾ പറയുമായിരുന്നു, ലാ നദഉൽ ഖംറ അബദ, ഞങ്ങൾ ഒരിക്കലും മദ്യം ഉപേക്ഷിക്കുകയില്ല എന്ന്. അതേപോലെ തന്നെ വലൗ നസല ലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുതേ എന്ന ആയത്തായിരുന്നു ആദ്യം ഇറങ്ങിയിരുന്നതെങ്കിൽ, ജനങ്ങളൊക്കെ ഒന്നടങ്കം പറയുമായിരുന്നു, ലാ നദഉ സിനാ അബദ, ഞങ്ങൾ വ്യഭിചാരം ഒരിക്കലും ഒഴിവാക്കുകയില്ല എന്ന്. എന്താ കാരണം? ദുനിയാവിൽ ഏറ്റവും സുഖമുള്ള കാര്യമാണ്, പിന്നെ എന്തിനാ ഒഴിവാക്കണ്? എന്താ ഒഴിവാക്കേണ്ട കാര്യം? അതുകൊണ്ട് തന്നെ നിയമങ്ങളൊക്കെ, നിർദ്ദേശങ്ങളൊക്കെ, വിധിവിലക്കുകളൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന്റെ മുമ്പേ ഇസ്ലാം ആദ്യം ജനങ്ങളെ പഠിപ്പിച്ചതെന്താണ്? എന്തുകൊണ്ട് മദ്യപിച്ചുകൂടാ? എന്തുകൊണ്ട് മദ്യപിച്ചാൽ പ്രശ്നമാണ്? എന്തുകൊണ്ട് വ്യഭിചാരം തെറ്റാണ്? മരണത്തിന്റെ ശേഷം ഒരു ജീവിതം വരാനുണ്ട്, അവിടെ കണക്ക് പറയേണ്ടി വരും. ആ ബോധ്യം ഒരാളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാതെ പേടിപ്പിച്ചിട്ടും കണ്ണുരുട്ടിയിട്ടുമൊന്നും ഒരാളെയും നന്നാക്കാൻ കഴിയില്ല. ഇതാണ് ഇസ്ലാം വളരെ പ്രാഥമികമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ റബ്ബിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, മരിക്കണം എന്ന ചിന്തയെ കുറിച്ച്, മരണാനന്തരം ഒരു വിചാരണ വരാനുണ്ട് എന്ന ജീവിതത്തെ സംബന്ധിച്ചൊക്കെയുള്ള വിശ്വാസം ഒരാളിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ, മറ്റൊരാള് പ്രേരിപ്പിക്കാതെ തന്നെ അയാള് പള്ളിയിൽ വരും, അയാള് നിസ്കരിക്കും, അയാള് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യും, സദഖ കൊടുക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്യും, അതേപോലെ തന്നെ ആരും കാണുന്നില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ എന്ന നിലക്ക് അയാള് തിന്മകളില്ലെന്ന് വിട്ടുനിൽക്കും. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ കുട്ടികൾ പുതപ്പിനുള്ളിൽ ഫോണുകൾ വർക്ക് ചെയ്യും, നമ്മൾ വർക്ക് ചെയ്യും, ആരാരും കാണാതെ വാതിലിന് കുറ്റിയിട്ട് ഫാൻ ഹൈ സ്പീഡിൽ തിരിച്ച് ഹറാമുകളുടെ ലോകത്തേക്ക് നമ്മളും പോകും. എങ്ങനെയാണെങ്കിൽ എനിക്കെന്റെ മക്കള് കാണുന്നത്, എന്റെ ബാപ്പ കാണുന്നത്, എന്റെ ഭാര്യ കാണുന്നത്, എന്റെ ഭർത്താവ് കാണുന്നത്, എന്റെ അയൽക്കാരറിയുന്നത്, എന്റെ നാട്ടുകാരറിയുന്നതാണ് ഞാൻ ഭയപ്പെടുന്നതെങ്കിൽ, ഞാൻ അതൊക്കെ ആരും കാണാത്ത സ്വകാര്യ ഇടങ്ങളിൽ ഞാൻ ആ തിന്മകളൊക്കെ ചെയ്യും. മാത്രല്ല, അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ നന്മകൾ ചെയ്യുന്നതെങ്കിൽ അവരൊക്കെ കാണുമ്പോ ഞാൻ നന്മ ചെയ്യും, അല്ലെങ്കിലോ ആ നന്മകളില്ലെന്ന് ഞാൻ വിട്ടുനിൽക്കും. ഇതെന്തിന്റെ കുറവാ? ഇത് ഈമാനിന്റെ കുറവാണ്. ഓരോരുത്തരും അവരവരോട് ചോദിക്കുക, എന്റെ ഹൃദയത്തിൽ ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ആർക്ക് വേണ്ടിയാണ്? ഞാൻ തിന്മകളില്ലെന്ന് വിട്ടുനിൽക്കുന്നത്, വിട്ടുനിൽക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ് എന്ന്. അതല്ലെങ്കിലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കപട വിശ്വാസികളുടെ അടയാളമായി പരിശുദ്ധ ഖുർആൻ നോട്ട് ചെയ്തോളൂ. സൂറത്തുൻ നിസായിലെ 108-ാമത്തെ ആയത്തിൽ അള്ളാഹു വളരെ ഗൗരവത്തോടെ പറയുന്നു അവരുടെ സ്വഭാവം. യസ്തഖ്ഫൂന മിനന്നാസ്, അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവർ പേടിക്കുന്നത് ജനങ്ങളെയാണ്. ജനങ്ങൾ കാണുമ്പോ അവൻ നന്മ ചെയ്യും, ജനങ്ങൾ കാണുമ്പോ തിന്മയില്ലെന്ന് വിട്ടുനിൽക്കും. അവൻ അത് മാത്രമാണ് പേടിക്കുന്നത്. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവർ അല്ലാഹുവിനെ പേടിക്കുന്നില്ല, അവർ അല്ലാഹുവിനെ പേടിക്കുന്നില്ല. ഏതാണ്? ആരാണ് അല്ലാഹ്? വഹുവ മഅഹും, അവൻ അവരോടൊപ്പം എപ്പോഴും ഉണ്ടല്ലോ. ഇത് യുബയ്യിത്തൂന മാലാ യർളാബിനൽ ഖൗൽ, അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ സ്വകാര്യതയുടെ നിമിഷങ്ങളിൽ ആരും അറിഞ്ഞില്ലെന്ന നിലക്ക് അവർ ചെയ്യുമ്പോ അവർ മനസ്സിലാക്കണ്ടേ, ആരാരും അറിയുന്നില്ലെങ്കിലും എന്റെ റബ്ബ് അറിയുന്നുണ്ടല്ലോ എന്ന്. വക്കാനല്ലാഹു ബിമാ യഅമലൂന മുഹീതാ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും വലയം ചെയ്തിരിക്കുകയാണ്, എല്ലാം കാണുന്നുണ്ട്. എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. ആ റബ്ബിനെയല്ലേ ഭയപ്പെടേണ്ടത്? അപ്പൊ എന്താണ് ഈ മുനാഫിക്കിന്റെ ലക്ഷണം? ആളുകൾ കാണുമ്പോൾ നല്ലവരായി നടിക്കും, ഏകാന്തതയിലും സ്വകാര്യതയിലും ആളുകൾ കാണാത്ത അവസ്ഥയിലും അവൻ പാപങ്ങളിൽ അഭിരമിക്കും, തെറ്റുകളിൽ അവൻ ഏർപ്പെടും. അത്തരത്തിലുള്ള ആളുകളുടെ മാനസികാവസ്ഥയാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ജനങ്ങളുടെ മുമ്പിൽ അപമാനം ഭയന്ന് തിന്മകൾ മറച്ചുവെക്കാൻ അവർ കാട്ടുന്ന ശ്രദ്ധ സർവവും കാണുന്ന പടച്ച റബ്ബിന്റെ കാര്യത്തിൽ അവർ കാണിക്കുന്നില്ല. ഇത് ശരിയായ തഖ്വയില്ലായ്മയുടെയും സ്വയം ബോധ്യത്തിന്റെ അഭാവവുമാണ് വ്യക്തമാക്കി തരുന്നത്. അല്ലാഹു നമ്മളോട് കൽപ്പിച്ചതെന്താണ്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ ഏത് നിമിഷത്തിലും നിന്റെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് എന്താണ്? അല്ലാഹു എന്നെ കാണുന്നുണ്ട്, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ നീ അവനെ ആരാധിക്കണം. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, നമുക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയൂലോ ഈ ഭൂമിയിൽ വെച്ച്, അതുകൊണ്ട് നീ നിന്റെ മനസ്സിനെ പഠിപ്പിക്കണം. ഞാൻ അങ്ങോട്ട് എന്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന ബോധം, ആ ബോധ്യം സദാ ഒരു ആണിന്റെയും പെണ്ണിന്റെയും മനസ്സിലുണ്ടായാൽ അവൻ പിന്നെ നന്മകൾ ചെയ്യുന്നത് ആരുടെയും കൈയടിക്ക് വേണ്ടിയായിരിക്കുകയില്ല. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ആരെങ്കിലും അറിയുമോ കാണുമോ എന്ന് പേടിച്ചുകൊണ്ടായിരിക്കില്ല. എന്റെ റബ്ബാണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്ന ബോധ്യമായിരിക്കും അവനുണ്ടാവുക. ആ ബോധത്തോടുകൂടെ അല്ലാത്ത മനുഷ്യന്മാർ അവർ ഒപ്പം കൂടികളായിരിക്കും. അതിനാണ് അവസരവാദം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തകൂനു ഇമ്മഅ, നിങ്ങൾ നിലപാടില്ലാത്ത ഓന്തുകളാകരുത്, ഓന്തിനെ പോലെ നിങ്ങൾ നിറം മാറരുത്, നിങ്ങൾ അവസരവാദികളാവരുത്. ഇമ്മഅത്തുൻ എന്ന അറബിയിലെ പ്രയോഗം ഒപ്പം കൂടികളാവുക എന്നുള്ളതാണ്. സമൂഹത്തിൽ ആൾക്കൂട്ടത്തിൽ നല്ലവരോടുകൂടെയാകുമ്പോ ഞാനും നന്മകൾ ചെയ്യുക, തിന്മകൾ ചെയ്യുന്ന ആളുകളോടൊപ്പമാകുമ്പോ ഞാനും അതിന്റെ കൂടെ കൂടി ആ തിന്മയിൽ ഞാനും അതേ തിന്മ ഞാനും പ്രവർത്തിക്കുക. അതേപോലെ നിങ്ങൾ ആവരുത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓർഡർ നോക്കൂ, വലാക്കിൻ വത്തിനു അൻഫുസക്കും, നിങ്ങൾ നിലപാടുള്ളവരാകണം. ചുറ്റുമുള്ളവർ നല്ലത് ചെയ്യുമ്പോൾ നല്ലവനാവുക എന്നുള്ളത്, അതേപോലെ തന്നെ ചുറ്റുമുള്ളവർ തിന്മയോ മോശപ്പെട്ട കാര്യങ്ങളോ ചെയ്യുമ്പോൾ ഉള്ളിൽ ബോധ്യമില്ലെങ്കിലും അതിന്റെ കൂടെ ചാടി വീഴുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ മനസ്സുകളിൽ ഉറച്ച ബോധ്യവും നിലപാടും നിങ്ങൾ രൂപപ്പെടുത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിലപാടുള്ളവനായിരിക്കണം മുസൽമാൻ. ലോകം മുഴുവൻ തെറ്റിലേക്ക് പോയാലും എന്റെ നാഥന് മുമ്പിൽ ഞാൻ ഉത്തരം പറയണം, എന്റെ മനസ്സ് ആ തെറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന ഉറച്ച ബോധ്യമുള്ള ആളുകൾ ആരൊക്കെ തിന്മയിലേക്ക് പ്രോത്സാഹിപ്പിച്ചാലും ആ തിന്മ അവർ ഏറ്റെടുക്കുകയില്ല. തഖ്വയുള്ളവരാളും അടിയൊഴുക്കുകളിൽ പെട്ട് ഒഴുകിപ്പോകുന്ന ചണ്ടി ചവറുകളായി മാറുകയില്ല, മറിച്ച് ഏത് മലവെള്ളപ്പാച്ചിലിന്റെ ഇടയിലും ഉറച്ചു നിൽക്കുന്ന പാറക്കെട്ടുകൾക്ക് സമാനമായിരിക്കും നിലപാടുള്ള മുസ്ലിം. അല്ലാത്തവനോ ഒഴുക്കിനനുസരിച്ച് നീന്തിപ്പോകുന്ന ചവർ ചണ്ടിയായി കിടന്നുകൊടുക്കും. അതിന് പ്രയാസമൊന്നുമില്ല. നിലപാടുള്ളവർ ഏത് ഒഴുക്കിലും തന്റെ ആദർശം തനിക്ക് പ്രധാനമാണെന്ന നിലക്ക് ഒഴുക്കിനെതിരെ അവൻ തുഴയേണ്ടിടത്ത്, നീന്തേണ്ടിടത്ത്, ഉറച്ചു നിൽക്കേണ്ടിടത്ത് അവൻ നിലപാടിൽ ഉറച്ചു നിൽക്കും. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ചിന്ത മനുഷ്യന്റെ മനസ്സിൽ ഇല്ലാതാക്കുവാൻ ചെകുത്താൻ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എടാ, നീ മാത്രം വിട്ടുനിന്നാൽ നീ ഒറ്റപ്പെടും എന്ന ചിന്ത, നീ ഒറ്റപ്പെടും ആളുകൾക്കിടയിൽ. ഇവിടെ സമൂഹമൊക്കെ ഇത് അംഗീകരിച്ചതാണ്, ഇവിടെയുള്ള നാട്ടുകാർ മുഴുവനും ഇത് അംഗീകരിച്ചതാണ്, കുടുംബങ്ങൾ മുഴുവനും ഇത് അംഗീകരിച്ചതാണ്. നീ മാത്രം വിട്ടുനിന്നാൽ നീ ഒറ്റപ്പെടും, നീ അപമാനിക്കപ്പെടും, നീ വഷളാകും എന്ന ചിന്ത ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ കൊണ്ടുവരുമ്പോ ആളുകൾ എന്ത് ചെയ്യാണ്? അവനും ആ തിന്മയുടെ വേഷമണിയുകയാണ്. അവനും ആ തിന്മയോട് എല്ലാ അർത്ഥത്തിലും അതിന്റെ കൂടെ കൂടിയായി മാറുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ശൈത്താൻ ഇട്ടുതരുമ്പോ സ്വന്തത്തെ പഠിപ്പിക്കേണ്ടുന്ന ഒരു വാചകമുണ്ട് ഞാനും നിങ്ങളും. ഞാൻ മരണപ്പെട്ട് എന്റെ ഖബറിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ ഒറ്റക്കായിരിക്കും. എന്റെ ഖബറിൽ എന്നെ അടക്കം ചെയ്ത് എന്നോടൊപ്പം വന്നവരൊക്കെ തിരിച്ചുപോയി, മലായിക്കത്തുകൾ എന്ന വിചാരണക്ക് വേണ്ടി വരുമ്പോഴും ഞാൻ ഒറ്റക്കായിരിക്കും, അവിടെ എനിക്ക് എന്റെ അമല് മാത്രമേ കൂട്ടിനുണ്ടാവുകയുള്ളൂ. എന്നെ തിന്മയിലേക്ക് വലിച്ചഴച്ച, എന്നെ തിന്മയിലേക്ക് ഞാൻ പോകാതിരുന്നപ്പോൾ എന്നെ പരിഹസിച്ചവർ ആരും എന്റെ കൂടെ ഉണ്ടാവുകയില്ല. അവരൊക്കെ കബറോളം മാത്രമേ വരികയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട കിടപ്പറ പങ്കിട്ട എന്റെ ഭാര്യ പോലും എന്റെ ഭർത്താവാണ് ആ കിടക്കുന്നത്. ഇന്നലെ വരെ എന്നോട് ഒട്ടിക്കിടന്ന ശരീരമാണ്, ഞാനും കൂടെ കിടക്കട്ടെ എന്ന് ഒരു പെണ്ണും പറയില്ല, ഒരാണും പറയില്ല. എന്നോടൊപ്പം ശരീരം പങ്കിട്ട എന്റെ പ്രാണപ്രേയസിയാണ് ആ മണ്ണിൽ അലിയുന്നത്, ഞാനും കൂടെ കിടക്കട്ടെ എന്നൊരു ഭർത്താവും പറയില്ല, ഒരു ബാപ്പയും പറയില്ല, ഒരു മക്കളും പറയില്ല. ഒറ്റപ്പെടും എന്ന കാരണത്താൽ റബ്ബിന് വെറുപ്പുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ ചിന്തിച്ചോളൂ, മരിക്കുമ്പോ നമ്മൾ ഒറ്റക്കാണ്. ഖബറിലേക്ക് പോകുന്നത് നമ്മുടെ അമലുകളുമായി മാത്രമാണ്, ഖബറിലും നമ്മൾ ഒറ്റക്കാണ്. അവിടെ വരുന്ന ചോദ്യം നമ്മൾ ഒറ്റക്കാണ് അഭിമുഖീകരിക്കേണ്ടത്, ആരും നമ്മെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല. ഒരാളും ഇന്ന് നമുക്ക് ലൈക്ക് പറഞ്ഞവർ, ഇന്ന് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും കൈയടിച്ചവർ, ഇന്ന് നമ്മെ നോക്കി പരിഹസിച്ചവർ, ഒരാളും അവിടെ നമ്മുടെ കൂട്ടിനുണ്ടാവുകയില്ല. നമ്മൾ മാത്രമായിരിക്കും. അവസാനിച്ചുവോ? അവസാനിച്ചില്ല. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്കുള്ള ഒരു പോക്കുണ്ട്. സൂറത്ത് യാസീൻ അർത്ഥമറിയാതെ ഓതേണ്ടവരല്ല മുസ്ലിം. മുസ്ലിം പഠിച്ചു മനസ്സിലാക്കണം യാസീൻ സൂറത്ത്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ ഇത്തരത്തിലുള്ള നിലപാടില്ലാത്ത ഒപ്പം കൂടികൾ അവിടെ വെച്ച് കരയുന്ന അട്ടഹാസത്തിന്റെ ഒരു വാക്ക് യാസീനിൽ പറയുന്നുണ്ട്. യാസീൻ പലപ്പോഴും മുസ്ലിമീങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട്, പക്ഷെ ചിന്തിക്കാതെ വരുന്നാവുകൊണ്ട് ഇങ്ങനെ യാസീൻ ഓതും. എന്താ അല്ലാഹു അവിടെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. യാ വൈലനാ മം ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദന റഹ്മാനു വസദഖൽ മുർസലൂൻ. വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരികയാണ്. ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന രംഗം മനുഷ്യനാകെ വെപ്രാളപ്പെട്ടുകൊണ്ട് നിലവിളിക്കുകയാണ്. യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ, ആരാ ഞങ്ങളെ ഇവിടുന്ന് എഴുന്നേൽപ്പിച്ചത്, എവിടേക്കാ ഞങ്ങളെ കൊണ്ടുപോണത്, ഞങ്ങൾക്ക് എവിടേക്കും പോകണ്ട, ഞങ്ങൾക്ക് ആരെയും കാണണ്ട. ഖബറിൽ നിന്ന് വിലപിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഓടുന്ന രംഗം. ആ സമയത്ത് അവരവര് തന്നെ സ്വന്തം മനസ്സിനോട് പറയും, ഇതായിരുന്നല്ലോ ഞങ്ങളോട് അള്ളാഹ് വാഗ്ദത്തം ചെയ്ത ദിവസം, ഇതായിരുന്നല്ലോ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഒക്കെ ഞങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിരുന്ന ദിവസം, ഇതായിരുന്നല്ലോ എന്ന് പൊട്ടിക്കരയും. പക്ഷേ ഖബറിലെ പൊട്ടിക്കരയലും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുമ്പോഴുള്ള പൊട്ടിക്കരയലുകളും കേട്ട് സഹതപിക്കാൻ നമ്മെ നന്മയിലേക്ക് നമ്മെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ച ബാപ്പയുണ്ടാകില്ല, ഉമ്മയുണ്ടാകില്ല, മകളുണ്ടാവില്ല, മകനുണ്ടാവില്ല, ഭാര്യയുണ്ടാവില്ല, ഭർത്താവുണ്ടാകില്ല, പാർട്ടിക്കാരുണ്ടാവുകയില്ല, ഗ്രൂപ്പുകാരുണ്ടാവുകയില്ല, ആരും ഉണ്ടാകില്ല. കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. സൂറത്ത് മറിയം അല്ലാഹു വളരെ വ്യക്തമായി പറയുകയാണ്. എന്താണ് അതിൽ പറയുന്നത്? വകുല്ലുഹും ആതീഹി, എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്ക് എല്ലാവരും ചെല്ലുന്നത് ഫർദാ, ഒറ്റക്കൊറ്റക്കായിട്ടാണ്. എന്റെ കണക്ക് ഞാൻ പറയണം. അവിടെ എന്നെ എന്തിലേക്ക് പ്രേരിപ്പിച്ചവരായിരുന്നാലും ആരും അവിടെ കാണുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുസ്ലിമിന് നിലപാടുണ്ടാകണം. അവൻ ചിന്തിക്കേണ്ടത്, ആരെങ്കിലും എന്റെ നന്മകൾക്ക് കേട്ട് കൈയടിക്കുന്നുണ്ടോ, ആരെങ്കിലും എന്നെ പ്രശംസിക്കുന്നുണ്ടോ എന്നല്ല, ആരെങ്കിലും ഞാൻ തിന്മയിൽ പങ്കെടുക്കാത്തതിന് എന്നെ പരിഹസിക്കുന്നുണ്ടോ കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്നല്ല അവൻ നോക്കേണ്ടത്. റബ്ബേ, ഈ സെക്കൻഡിൽ എന്റെ മേലോട്ട് വലിച്ച ശ്വാസം താഴോട്ട് വരാതിരുന്നാൽ എന്റെ ബന്ധപ്പെട്ടയാളുകൾ എന്നെ എത്രയും വേഗം കുളിപ്പിച്ച് വെള്ളപ്പുടവയിൽ കഫൻ ചെയ്ത് അടുത്ത ഖബറിസ്ഥാനിലേക്ക് കുഴികുത്താൻ ഓർഡർ ചെയ്ത് ആ ഖബറിൽ എന്നെ കൊണ്ടുപോയി വെക്കും. അവിടെ എന്റെ മക്കളും ഭാര്യയും ഭർത്താവും എല്ലാവരും, ആരും എനിക്ക് തുണയാവില്ല. പിന്നെ ഞാനാണല്ലോ, ഞാൻ ഒറ്റക്കാണല്ലോ, ഞാൻ എന്തെന്റെ റബ്ബിനോട് മറുപടി പറയും. ഈ ചിന്തയില്ലാത്തവർക്ക് നിലപാടുണ്ടാവില്ല എന്നാ ഞാൻ പറയുന്നത്. ഈ ചിന്തയുണ്ടോ അവന് നിലപാടുണ്ടാകും. നിലപാടില്ലാത്ത ആളുകളെ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിതാ ചില അധികാരികളും ചില രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ, അവർ മുസ്ലിം പേരുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ്, അവർക്ക് അധികാരം കയ്യിൽ വന്നപ്പോ അവർ നിലവിളക്ക് കൊളുത്താൻ പലരും തയ്യാറാകുന്നു. നിലവിളക്ക് കൊളുത്താൻ, നിലവിളക്ക് കൊളുത്തേണ്ടുന്നതിന്റെ ഒരു നിലപാട്, ഒരു മുസ്ലിമാണെങ്കിൽ ഒരാൾക്ക് നിലവിളക്കിനോടൊരു നിലപാട് ഉണ്ടായിരിക്കണം. അതെന്താ നിലപാട്? അതൊരു അമുസ്ലിമീങ്ങളുടെ ഹിന്ദുക്കളുടെ ഒരാചാരമാണത്, അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണത്. അവരാ വെളിച്ചത്തിലൂടെ ചില ഐശ്വര്യങ്ങൾ, അതിൻ്റെതായ ചില ദേവതകളില്ലെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അവരാഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ ട്യൂബ് ലൈറ്റുകളും ബൾബുകളും നിയോൺ ബൾബുകളും ഇലക്ട്രിക് സംവിധാനങ്ങളും ഉള്ളയിടത്തും അവര് തട്ടുകളുള്ള നിലവിളക്കിൽ മര്യാദകൾ പാലിച്ച് വലത് കൈയിൽ ഇടത് കൈയൊന്ന് താങ്ങി ചെരിപ്പൂരി നിന്ന് ചില ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് ഭവ്യതയോടെ അവർ വിളക്ക് കൊളുത്തുന്നത്. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് അവര് ചെയ്യണം. അവരത് ചെയ്യട്ടെ. അവരത് ചെയ്യാതിരിക്കേണ്ടതില്ല. നാം കുറ്റപ്പെടുത്തേണ്ടതുമില്ല. പക്ഷേ ഒരു മുസ്ലിം അങ്ങനെയാ വേണ്ടതുണ്ടോ? മുസ്ലിമിനൊരു ഐഡന്റിറ്റി ഇല്ലേ? മുസ്ലിമിന് അവന്റെ ഒരു വിശ്വാസമില്ലേ? അവനൊരു നിലപാടില്ലേ? ആ നിലപാടിൽ അവൻ ഉറച്ചു നിന്നാൽ ആരാണതിന് എതിരി പറയുക? ഞാനതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. എനിക്കത് ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നവർക്ക് ചെയ്യാം. ഞാൻ നിലവിളക്ക് തട്ടിമറിക്കാൻ പോകുന്നില്ല. അതിവിടെ പാടില്ല എന്ന് പറയാൻ പോകുന്നില്ല. ചെയ്യുന്നവര് ചെയ്യട്ടെ. ഞാൻ മാറി നിൽക്കുന്നു. അതെന്റെ നിലപാടാണ്. നിലപാടുള്ള ആ ഒരു ജീവിതമാണ് ഒരു മുസൽമാൻ ഉണ്ടായിരിക്കേണ്ടത്. അതല്ലെങ്കിൽ അധികാരമില്ലാത്തപ്പോൾ കുറ്റപ്പെടുത്തുകയും അധികാരം കയ്യിൽ വരുമ്പോൾ പിന്നെ ഒപ്പം കൂടികളായി ആരെയൊക്കെയോ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി വീണ്ടും ആ ഹൈന്ദവ ആചാരപ്രകാരം ആ സഹോദരങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് സാധ്യമാകുന്നത്? ഓരോരുത്തരും ചിന്തിക്കണം. ഇതാരെയും കുറ്റപ്പെടുത്തുവാനല്ല പറയുന്നത്. മുസ്ലിമിനെ അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിലപാട് ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ. അവൻ മുസ്ലിമാണ്, നിലപാടുള്ളവനായിരിക്കണം. ഒഴുക്കിനനുസരിച്ച് നീന്താൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധ്വാനങ്ങളും പ്രയാസങ്ങളും ഒന്നും ആവശ്യമില്ല. ഒഴുക്കിനെതിരെ നീന്താൻ പ്രയാസപ്പെടേണ്ടി വരും. അതിന് കുറച്ച് ത്യാഗം സഹിക്കേണ്ടി വരും. എന്നാണ് മതേതര രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഒരു മതവും പ്രത്യേകമായി അനുഷ്ഠിക്കണമെന്ന് ഈ രാജ്യം നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ ഭരണഘടനയും അത് ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് നിവസിക്കുന്ന ആളുകളിൽ മതവിശ്വാസികളുണ്ട്, ഒരു മതത്തിലും വിശ്വസിക്കാത്ത നിരീശ്വര നിർമ്മതവാദികളുണ്ട്, പല വിശ്വാസക്കാരുണ്ട്. ഓരോരുത്തരും അവരവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും മാനവികമായ കാര്യങ്ങളിലൊക്കെ ഒന്നായി ചേർന്ന് സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന നാനാത്വത്തിലേകത്വം എന്ന് പറയുന്ന സുന്ദരമായ ആ ഒരവസ്ഥയാണ് ഇന്ത്യ രാജ്യത്ത് ഇതുവരെയും നിലനിന്ന് പോകുന്നത്, ഇതുവരെയും നിലനിന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. നേരെ മറിച്ച് തൻ്റെതായ വാക്കുകൾക്ക്, ഇന്നലെ പറഞ്ഞ വാക്കുകൾ ഞാനൊരു ഭംഗി വാക്കായി പറഞ്ഞതാണെന്നും ഒരു ചൊറുക്കിനായി പറഞ്ഞതാണെങ്കിലും കയ്യും കാലും മാറ്റാൻ കഴിയില്ലല്ലോ, വാക്കല്ലേ മാറ്റാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള കാപട്യത്തിന്റെ ഒരു സ്വഭാവവും ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏത് മേഖലകളിലും നമുക്കൊരു ഐഡന്റിറ്റി, നമുക്കൊരു മതവിശ്വാസമുണ്ട്. അവിടെ നമ്മൾ നമ്മളായിട്ട് നിന്നാൽ ആരും കുറ്റപ്പെടുത്തൂല. ഏത് മേഖലയിൽ ഒരു തിന്മരാൾ ചെയ്യുന്നുണ്ടാകും, ചിലപ്പോൾ നിർബന്ധിതമായി. ഉദാഹരണം, മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. നമ്മൾ മദ്യം കഴിക്കുന്നില്ല, പക്ഷെ മദ്യം വിളമ്പുന്ന ഒരു സദസ്സിൽ ആ പാർട്ടിയും നമ്മളും പോയിട്ട് ഇരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കുടിക്കുന്നില്ലല്ലോ എന്നുള്ളത് ന്യായമല്ല എന്ന് അവിടെ മനസ്സിലായില്ലേ? പക്ഷേ ചില നിർബന്ധിതാവസ്ഥകൾ ഉണ്ടാകും. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, പ്രവാസികളാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റുകളിൽ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്ന സുഹൃത്ത് അയാൾ ഇഷ്ടം പോലെ മദ്യം വാങ്ങി കഴിക്കുന്നുണ്ടാകും. ഞാൻ അയാളെ കൂടെ ഇരിക്കൂല എന്ന് പറഞ്ഞ് എനിക്ക് യാത്ര പോകാതിരിക്കാൻ കഴിയുമോ? കഴിയില്ല. റെയിൽവേ സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ ആണും പെണ്ണും ഇടകലർന്ന് നിൽക്കേണ്ടുന്ന നിർബന്ധ സാഹചര്യങ്ങൾ വരും. അതേപോലെ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഒരുപാട് ഒരുപാട് ഘട്ടങ്ങളിൽ നിർബന്ധിത സാഹചര്യങ്ങൾ ഉണ്ടാകും. നിർബന്ധിത സാഹചര്യങ്ങളുടെ വിധിയും വിലക്കുകളും വേറെയാണ്. ഞാനായിട്ട് കരുതിക്കൂട്ടി തിന്മയുടെ ഒപ്പം കൂടിയായി മാറുന്നതിന്റെ വിധി വേറെയാണ്. മുസ്ലിമേ, അത് പഠിക്കാനും വേർതിരിച്ചറിയാനുമുള്ള തന്റെ ഇടം, വിവേകം ഈ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരവർ ചെയ്യുന്ന ഏത് തോന്നിവാസങ്ങൾക്കും ന്യായീകരണങ്ങൾ പടച്ചുണ്ടാക്കും. പക്ഷേ സർവ ന്യായീകരണങ്ങൾക്കും അല്പായുസേയുള്ളൂ. അത് നമ്മുടെ മരണം വരെയാണ്. നാക്കിട്ടടിച്ച നാവുകളൊക്കെ നിശ്ചലമാകുന്ന ഒരു ദിനം വരാനുണ്ട്. അത് പരലോകമാണ്. ഇന്ന് നമുക്ക് ഏത് തിന്മകളെയും വെളുപ്പിക്കാൻ നമുക്ക് നാവുകളുണ്ട്, പണമുണ്ട്, അധികാരമുണ്ട്, ആൾബലമുണ്ട്. പരലോക കോടതിയിലെത്തുമ്പോൾ ഇതിനൊന്നും വിലയില്ല മക്കളെ. സൂറത്ത് യാസീൻ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. അൽയൗമ നഖ്തിമു, നാം സീല് വെക്കുന്ന ദിവസം എന്ന് പറയുകയാണ്. ദിവസം മിണ്ടാതിരിക്കട, ഇനിയും സംസാരിക്കേണ്ടത് നിന്റെ കൈയാണ്. വത്തുക്കല്ലിമുന, പിന്നെ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും അവരുടെ കൈകളായിരിക്കും. വതശ്ഹദു, പിന്നീട് വിറ്റ്നസ് പറയുന്നത്, സാക്ഷി പറയുന്നത് അവന്റെ കാലുകളായിരിക്കും. പടച്ചറബ്ബ പറയുന്നത്, വിശ്വാസമുള്ളവരോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്, അതല്ല ഞങ്ങൾക്കിതിലൊന്നും വിശ്വാസമില്ല എന്നാണോ? അവരോട് എനിക്ക് സംസാരമില്ല. പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്നത് മോമിനീങ്ങളാണല്ലോ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ മോമിനീങ്ങളാണല്ലോ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാരാണല്ലോ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, സഹോദരങ്ങളെ, നമ്മൾ ചാടിയാൽ എത്ര വരെ തുള്ളും? നമ്മൾ മതിമറന്ന് ആറാടിയാൽ എത്ര വരെയാണ് നമ്മൾ തുള്ളുക? എത്ര വരെയാണ് നമ്മൾ ഈ ആറാട്ടവും ചാഞ്ചാട്ടവും അതുപോലെ തന്നെയുള്ള നെഗളിപ്പും കാണിക്കുക? എല്ലാം അടങ്ങുന്ന ഒരു നിമിഷമുണ്ട്. അന്ന് മരിക്കുന്ന നേരത്ത് അട്ടഹസിക്കും, അന്ന് ഖബറിൽ വെച്ച് അട്ടഹസിക്കും, അന്ന് പരലോകത്ത് വെച്ച് അട്ടഹസിക്കും. അല്ലാഹുവേ, ലൗ കുന്നാ നസ്മഉ, ഞങ്ങളോട് ഇതൊക്കെ ഉപദേശിച്ചിരുന്ന കുറെ ഉപദേശികൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഔ നഅഖിലു, അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബി സഈർ, ഞങ്ങൾ ഈ കത്തിയാളുടെ നരകത്തിയിൽ വരേണ്ടിയിരുന്നില്ലല്ലോ.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽമിംബർ. പട്ടാമ്പി സലഫി ജുമാ മസ്ജിദിൽ ഹുസൈൻ സലഫി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേട്ടത്. അവസരവാദമല്ല, നിലപാടിൽ ഉറച്ചു നിൽക്കലാണ് വിശ്വാസിയുടെ ക്വാളിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കൂടിക്കാഴ്ച. സൗദി രാജാവിന്റെ അതിഥിയായി ഹജ്ജ് കർമ്മം നിർവഹിച്ച അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമ്മുടെ കൂടെ ചേരുന്നത് പ്രമുഖ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അംജദ് മദനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് നമ്മോടൊപ്പം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജാമിയ അൽ ഹിന്ദൽ ഇസ്ലാമിയയുടെ റെക്ടറുമായിട്ടുള്ള ഖുർആൻ വിവർത്തകൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ. അദ്ദേഹം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നും നമ്മൾ കൂടിയിരിക്കുന്നത്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർക്ക് പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. വ്യക്തിപരമായ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ചില ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഈ യാത്രയിൽ ഒരിക്കലും മറക്കാനാകാത്തൊരനുഭവമായി മനസ്സിൽ ബാക്കി നിൽക്കുന്നത്?
4: അങ്ങനൊരു അനുഭവം എന്ന് വെച്ചാല് എനിക്ക് എന്നെ ഒരു ആകർഷിച്ച ഒരു അനുഭവമുണ്ട്. ഞങ്ങൾ മദീനത്ത് ചെന്നപ്പോ കയ്യിലുള്ള ലഗേജുകളൊക്കെ പിന്നെ വേറൊരു വാഹനത്തിലാണ് കയറ്റിയത്, ഒരു വലിയ ലോറി. ഞങ്ങളെ ലഗേജുകളൊന്നും ബസ്സിൽ ഞങ്ങൾക്ക് അസൗകര്യമാണ്. ബസ്സിൻ്റെ അടിയിൽ കുറച്ചൊക്കെ ഉണ്ട്, ബാക്കിയുള്ളൊക്കെ വലിയ ലഗേജുകളൊക്കെ ലോറിയിലാണ് കയറ്റിയത്. ഇപ്പോൾ മദീനത്ത് ചെന്നപ്പോൾ ഒരു 10:30
3: രാത്രി.
4: എല്ലാവർക്കും റൂം തന്നു, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിച്ച് അപ്പോൾ വലിയൊരു, അതായത് പിന്നെ സംസം പുൾമാൻ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയൊരു സ്റ്റാർ ഹോട്ടലാണ്. ഏകദേശം 2000 ചില്ലാന ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ്. അതിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഫീലിംഗ് ഒറ്റയ്ക്ക് ഞാൻ പറയാം, ഞാൻ ഈ ഉടുത്ത എൻ്റെ ഒരു കോട്ടും പാൻറ്റും കുപ്പായും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഒരു ഒരു തോർത്തുകൊണ്ട് പോലും കയ്യിലില്ല. മദീനത്ത് അന്ന് കിടന്നുറങ്ങാൻ നേരത്ത് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഫ്രഷാവണമല്ലോ. സോല്ല, അപ്പം ഞാൻ അവിടെ ചെന്ന്, അപ്പോൾ അവർ ഞങ്ങൾ പുറത്തിറങ്ങി ലോബിയിൽ ചെന്നാൽ ഓരോ ആജിനോടും ഈ ബാഡ്ജ് ഉണ്ടെങ്കിൽ എന്താ ആവശ്യം? എൻ്റെ അടുത്തൊരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം വന്ന് ചോദിച്ചാൽ എന്താ ആവശ്യം? അപ്പോൾ പറഞ്ഞു വസ്ത്രങ്ങളൊന്നും എത്തിയിട്ടില്ല, അതെപ്പോഴും എത്തിയിരുന്നു. അപ്പോൾ വാഹിദാണ്. അപ്പോൾ 1 hour അവങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു. എനിക്കെന്താ വേണ്ട ജ്യൂസൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ചോളാം, വാങ്ങി കഴിച്ച് ഞങ്ങളുണ്ടാവുള്ള അവിടെ ഇരുന്നു. 1 hour അവിടെ കഴിച്ചു കൂട്ടാൻ വലിയ പണിയൊന്നുമില്ല. പിന്നെ പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുറച്ചു കൂടി കഴിഞ്ഞാൽ വരുന്നു. അങ്ങനെ രാത്രി ഒരു 11:30 അപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്തിയിട്ടില്ല, ബ്ലോക്കിലാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം? ഒന്നുമില്ല, ഞാൻ എനിക്ക് കിടന്നുറങ്ങാനുള്ള ഒരു ഫ്രഷ് പോകാനാണ്. മാഷാല്ലാ, മൂ മുഷ്കിൽ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെയും കൈ പിടിച്ച് കൊണ്ടുപോവാണ്. തോളൊക്കെ പിടിച്ചിട്ട് വരി. അപ്പം അങ്ങനെ പുറത്തിറങ്ങി, പിന്നെ പിന്നെ അദ്ദേഹം ഇങ്ങനെ ഹോട്ടലിൻ്റെ മുമ്പ് കൂടി ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് നടന്നുകൊണ്ട് കുറേ നടന്നിട്ട് അപ്പോൾ നമ്മളിടക്ക് വരും വരും തോൽമുണ്ട് എന്താണ് എന്താ പ്രശ്നം വേറെന്തേ വരുന്നു ഭക്ഷണം കഴിച്ചോ അതെങ്ങനെ ചോദിക്കാണ് ഒരു വിരുന്ന് വന്ന പോലെ കഴിഞ്ഞ് ഒരു തുണിക്കടയിലാണ് കയറുന്നത് വലിയ വില പിടിച്ച വസ്ത്രങ്ങളുള്ള ഒരു തുണിക്കടയിൽ കയറിയിട്ട് അവനോട് പറയാണ് അളവെടുത്തിട്ട് ഒരു വസ്ത്രം കൊടുക്ക ഉറങ്ങാൻ പറ്റുന്ന മാറ്റി കൊടുക്കണമല്ലോ
5: അതെ അതെ
4: അപ്പൊ അവന് കുറെ വസ്ത്രങ്ങൾ എടുത്തു തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആയിക്കോട്ടെ എനിക്ക് പറ്റുന്ന ഒരു കന്തൂറ ഉറങ്ങാൻ പറ്റുന്ന ഒരു കന്തൂറ അത് മതിയാണ് പിന്നെ ടവല് വേണം വേണ്ട ആവശ്യമില്ല അപ്പം ഇത് മാത്രം മതി അതിനെടുത്ത് പോക്കറ്റ് കയ്യെടുത്തപ്പോൾ പാടില്ല പിന്നെ മറ്റേ ആൾ എൻ്റെ ഷെയ്ഖും വേണം ആ ഒന്ന് കൊടുക്കാൻ നഹ്നുൽ അൻസാർ
5: അല്ലാഹു
4: നഹ്നുൽ അൻസാർ അപ്പോഴാണ് ആ മുഹാജിറുകളെ സ്വീകരിച്ച അൻസാറുകൾ അപ്പൊ അയാളിപ്പോ സർക്കാർ പൈസ ഒന്നും എടുത്ത് തരുന്നതല്ല അയാളുടെ സ്വന്തം
5: പൈസ
4: എന്നിട്ട് അയാളെ നമ്മളെ കൊണ്ടുവന്ന് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒന്നും പോയി സുഖമായിട്ട് ഉറങ്ങ സുഭയസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോ ബാഗ് അവിടെ
5: ഉണ്ടാവും
4: അപ്പൊ തിരിച്ചു വരുമ്പോ ആ മനുഷ്യനെ അവിടെ നിൽക്കാണ് എല്ലാം എത്തിയിട്ടുണ്ട് എടുത്തോ അപ്പൊ ഒരു ഒരാളെ പറ്റിയാണ് ഈ ആയിരക്കണക്കിന് ആളുകളിൽ ഒരാളെ പറ്റി പറഞ്ഞാൽ ഇതുപോലെ എല്ലാരെ പറ്റി ഇവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ
5: അതെ അതെ
4: അപ്പൊ എനിക്ക് മാത്രം കിട്ടിയെന്നാവില്ല ചിലപ്പോൾ വേറൊരുള്ളടത്തൊക്കെ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ നഹ്നുൽ അൻസാർ എന്ന് പറഞ്ഞല്ലോ
5: അതെ
4: ഞങ്ങൾ അൻസാറുകളാണ് അത് എനിക്കൊരു വല്ലാത്ത ഫീലിംഗ് ആയി
5: അന്നത്തെ അൻസാറുകൾ ഇന്നും അതുപോലെ തന്നെ
4: അന്നത്തെ അൻസാറുകൾ മദീനത്തെ അൻസാറുകൾ ഇന്നും അൻസാറുകളാണ് എന്ന ഒരു തോന്നൽ അത് ആ ചരിത്രം കണ്ട് തിരിച്ചു പോന്നു
5: അതുപോലെ തന്നെ വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ടുണ്ടാവും കണ്ണു നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന
4: എൻ്റെ പല സുഹൃത്തുക്കളും ഞാൻ പല ഹജ്ജിനും അവരോട് പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാനാണ് ഹജ്ജിന് പോകാൻ പറ്റിയിട്ടില്ല കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കെന്താണ് അള്ളാഹു തആല ഇങ്ങനെ സൗകര്യം കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫറളല്ലല്ലോ
5: അതെ
4: അള്ളാഹു മനസ്സത്തായില്ലേ സബീലെന്ന് അപ്പൊ അവർ പറയും എന്നാലും അള്ളാഹിന്റെ വീട്ടിലൊന്ന് പോണ്ടേ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ നന്നായി പ്രാർത്ഥിച്ചു
5: അൽഹംദുലില്ലാഹ്
4: അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്
5: ആഗ്രഹിക്കുന്ന അജ്ജ ആഗ്രഹിക്കുന്ന കഅബ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഉംറ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അള്ളാഹു അവരുടെയൊക്കെ മുറാദുകൾ ഹാസിലാക്കുമാറാകും
4: അവൻ എന്നോട് വസീയത്ത് ചെയ്ത ഞാൻ ഒരു പ്രാർത്ഥനയിലും അങ്ങനെ വസീയത്ത് ചെയ്ത ആളുകൾക്ക് പ്രാർത്ഥിക്കാനെ ഞാൻ വിട്ടിട്ടില്ല പ്രത്യേകിച്ചും രാത്രി നമസ്കാരത്തിൽ സുജൂദിലടക്കം അതാണ് എനിക്കുണ്ടായ ഏറ്റവും ഒരു മനസ്സ് തട്ടിയ പ്രാർത്ഥന നമ്മളെ മറ്റു പ്രാർത്ഥനകളും ഇല്ലാഞ്ഞിട്ടല്ല എന്നാലും അവരെ കണ്ണ് എപ്പോഴും അവർ നിറഞ്ഞ
5: പ്രാർത്ഥനയിൽ അവർ നമ്മൾ കാണുന്നുണ്ട് ഇനി ഇപ്പോൾ ഹജ്ജിന് അടുത്ത ഹജ്ജിന് പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ നൽകേണ്ടതൊക്കെ ഒരു സമയമായി തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഹജ്ജിന് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ജീവിതത്തിൽ ഇപ്പോഴേ വളർത്തിക്കൊണ്ടുവരേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണ് മറ്റതൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് ഇടപെടലുകൾ മറ്റൊക്കെ ആയിട്ട് പേപ്പർ വർക്കുകളൊക്കെ നടക്കും പക്ഷേ ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുന്ന മനുഷ്യന്മാർ അവരുടെ ഒരു ജീവിതത്തിൽ തുടങ്ങി വെക്കേണ്ട ശീലങ്ങൾ
4: അതിപ്പോൾ ശീലങ്ങൾ എന്ന് പറയണമെങ്കിൽ ഒന്ന് പിന്നെ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഹജ്ജ് ഒരു ട്രെൻഡായി മാറുകയാണ് ജജിന് പോയി ആ എന്നാൽ ഞാൻ വീട്ടിൽ ഞാനും ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് പോകാം ആ ട്രെൻഡ് ഒഴിവാക്കിയിട്ട് ഹജ്ജ് എന്ന് പറയുന്നത് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ വീട് കൺകണ്ട വീട് കഅബയാണ് അവിടെ പോയാൽ അള്ളാഹു തആല അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആഖിറത്തിലുള്ള വീട്ടിലേക്ക് നമ്മളെ എത്തിക്കും
5: അതെ
4: അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ല അൽ ജന്ന അപ്പോൾ ഇപ്പം തന്നെ ആളുകൾ മാനസികമായി ഹജ്ജിൻ്റെ ബാളങ്ങളും അതിന് പണം കെട്ടലും അതിലൊന്നും അത്ര പ്രശ്നമല്ല അതൊക്കെ ഓട്ടോമാറ്റിക്കലി
5: നടന്നു
4: പോയിക്കോളും ഹജ്ജ് അവിടെ എത്താൻ അവിടെ എത്തിയിട്ട് കൃത്യമായി അമലുകൾ ചെയ്യാൻ അങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് അതേ ഊർജം മരണം വരെ എത്ര കാലം ഹജ്ജ് കഴിഞ്ഞ് ജീവിച്ചാലും മരണം വരെ ആ ശുദ്ധി നിലനിന്ന് തൻ്റെ കാല് സ്വർഗത്തിലെത്തി എന്ന് ഉറപ്പ് വരുവോളം അങ്ങനെയുള്ളൊരു നീയത്ത് ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കണം അതെങ്ങനെയാ പറഞ്ഞാൽ കൃത്യമായി നമസ്കാരത്തിൽ ജമാഅത്തുകളിലൊക്കെ ആണുങ്ങളാണെങ്കിൽ പങ്കെടുക്കുക, പിന്നെ ബാധ്യതകളൊക്കെ ഒന്ന് തീർത്ത്, പിന്നെ ചീത്തയായ സ്വഭാവങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൂടുതൽ സുന്നത്ത് നമസ്കാരങ്ങളും രാത്രി നമസ്കാരങ്ങളും. അപ്പം ആളുകൾ ഈ രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ആജിയന്മാർക്ക് മാത്രമുള്ളതാണ്, അവിടെ ചെന്ന് അറമ്പക്ക് സുബൈക്ക് രണ്ടു മണിക്ക് നീച്ചു പോകും. എന്നാൽ പെരയിൽ വന്നാൽ ഒരു കാമണിക്കൂറെങ്കിലും ഒരു താജു നമസ്കാരത്തിന് വേണ്ടി സമയം കാണൂല, അതൊന്നും പാടില്ല. അക്കപ്പം തന്നെ ഒരു ജീവിതത്തിൻ്റെ ഒരു ശീലവും നിഷ്ഠയുമായി മാറ്റുക എന്നതാണ് എനിക്ക് ആജിമാരോട് പറയാനുള്ള ഒരു കാര്യം. അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ആർക്കും മാറാൻ കഴിയുന്നില്ല.
5: യുവാക്കൾ വ്യാപകമായി ഹജ്ജിനും കാര്യത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാലമാണല്ലോ, ഇതുമായി ചേർത്ത് അവരോട് പറയാനുള്ളൊരു വാക്ക്?
4: യുവാക്കള് ഇറങ്ങിത്തിരിക്കുകയും അതിൻ്റെതായ ഒരു ഗുണം യുവാക്കളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്,
5: അൽഹംദുലില്ലാ.
4: അതാണ് എൻ്റെ ഒരു ഇത്. ഞാൻ യുവാക്കളോട് പറയാനുള്ളതും പൊതുവെ പറയാനുള്ളതും, ഹജ്ജിന് പോവുകയാണെങ്കിൽ ഏറ്റവും നേരത്തെ പോകണം.
5: അതെ,
4: ആരോഗ്യമുള്ള സമയത്ത് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പോകണം. നമ്മൾ പഠിക്കേണ്ട മക്കൾ വരെ, ആണും പെണ്ണുമായ മക്കൾ വരെ ഉണ്ടെങ്കിലും ഒരു ചെറുപ്പകാലം അവർക്ക് ഇപ്പോൾ പഠിക്കാണ്, എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടിട്ട് അവർക്ക് അവരൊന്ന് ഇത് ചെയ്തിട്ട് ഹജ്ജിന് കൊണ്ടുപോയാൽ ജീവിതത്തിലൊരു ഒരു മാറ്റം ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാവും എന്നല്ല, പഠിച്ചോ സഹായം, എന്നാലും അതിന് ആ മാറ്റത്തിന് ഹജ്ജ് വലിയൊരു സഹായകമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ യുവാക്കൾ, പ്രത്യേകിച്ചും യുവാക്കളെ ആ ഒരു ഊർജം നിലനിർത്തി സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ യുവാക്കൾ തയ്യാറാകണം.
5: ഈ ഹജ്ജ് ഇപ്രാവശ്യത്തത് AI എനേബിൾഡ് ആയതുകൊണ്ടുണ്ടായ കുറെ സൗകര്യങ്ങൾ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട് അതിലേറ്റവും പുതുമ തോന്നിയ, അല്ലെങ്കിൽ അവരിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തത് വളരെ ഹൈറായി എന്നൊക്കെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും വശങ്ങളുണ്ട്?
4: ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരുമ്പോഴാണ് അനുഭവപ്പെടുന്നത്. ഇപ്പം ഈ കസ്റ്റംസിൽ കുറേ നീണ്ട ക്യൂ, എന്നിട്ട് ആകെ വിഷമിച്ച് ക്ഷീണിച്ച് തകർന്ന്, ഈ തരത്തിലൊന്നുമില്ല. അപ്പം നമ്മളങ്ങനെ പോന്നാൽ തന്നെ നമുക്ക് ഡോറിങ്ങനെ തുറന്നുതരാം, എന്നാൽ നമ്മളെ റിക്കാർഡിൽ പതിയുന്നുണ്ട്. നമ്മളെ റിക്കാർഡ്, നമ്മളെ പാസ്പോർട്ട് ഒരിടത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് അങ്ങനെ കാണിച്ചുകൊണ്ട് പോന്നാൽ മതി,
5: എന്നാൽ നമുക്ക് സ്കാൻ ചെയ്ത് പോകുന്നുണ്ട്.
4: അപ്പൊ അങ്ങനെയൊക്കെ എനിക്കൊക്കെ ഈ ക്യൂ നിന്നിട്ട് ബോധമില്ലാതെ വീണ ഒരു പെണ്ണിനെ എനിക്കറിയാം, നമ്മളെ നാടിൻ്റെ അടുത്തുള്ള ക്യൂ നിന്ന മണിക്കൂറുകൾ ക്യൂ നിന്ന്
5: പണ്ട് കാലത്ത്.
4: പിന്നെ മറ്റൊന്നുള്ളത് അന്ന് ഈ ഈ അവിടെ കസ്റ്റംസിലും അതുപോലെ എമിഗ്രേഷനിലൊക്കെ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഓരങ്ങോട്ടും കൊണ്ടും ആളുകൾ ഇവിടെ നീണ്ട ക്യൂ ആയിരിക്കും. ഓരോരു പക്ഷേ ഒരുപാട് അധ്വാനിച്ച് മടുത്ത് കുടുങ്ങിയതായിരിക്കും, പക്ഷെ അതൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഭയങ്കര വിജിലൻ്റാണ്.
5: അപ്പം
4: നമ്മൾ സ്കാൻ ചെയ്ത് അങ്ങനെ പോകുമ്പോൾ വളരെ കണിശവുമാണ്, വിജിലൻ്റുമാണ്, കണിശവുമാണ്. അതായത് ഒരു കുപ്പി വെള്ളം പോലും പാടില്ലാത്ത, കൊണ്ടുവരാൻ പാടില്ലാതെ ഒരു കുപ്പി വെള്ളം പോലും കൊണ്ടെത്താൻ അനുവദിക്കൂല.
5: എല്ലാ നിലക്കും അഡ്വാൻസ്ഡ് ആണ്,
4: എല്ലാ സ്ഥലത്തും അഡ്വാൻസ്ഡ് ആണ് കാര്യങ്ങൾ.
5: ഇനി കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയി പ്രാർത്ഥനക്കൊക്കെ ഏറ്റവും ഉത്തരം ലഭിക്കുന്ന ഇടങ്ങളിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുന്ന, എത്തിപ്പെടുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിനു വേണ്ടി എന്താണ് ഓർമ്മയിലുണ്ടാകുന്നത്?
4: ഇന്ത്യ രാജ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ, ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ട്, ഡിപ്ലോമാറ്റിക്കൽ ബന്ധങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷെ അത് അവിടെ മാത്രം ആയാൽ പോരാ, ഇന്ത്യയിലെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ ബന്ധം അവിടെ കടലാസിലോ അതല്ലെങ്കിൽ ചാനലുകളിലോ മാത്രമല്ല, ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന, ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചോരയൊഴുക്കിയ പിതാക്കന്മാരുടെ മക്കളാണ് അവർ. ഒരുപക്ഷെ പല കാരണങ്ങളാലും, ചരിത്രപരമായ കാരണങ്ങളാൽ അവർ പിന്തള്ളപ്പെട്ടു, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായില്ല, അവർ ദാരിദ്ര്യത്തിലകപ്പെട്ടു. ഈ ദാരിദ്ര്യത്തിലകപ്പെട്ടവരൊക്കെ ഒരു കാലത്ത് മുഗളന്മാരുടെ പിൻമുറക്കാരാണ്, പല കാരണങ്ങളും അങ്ങനെയായി. പക്ഷെ അവർക്കൊരു ജീവിക്കാനുള്ള സൗകര്യം കൊടുക്കുക എന്നത്, ഡിപ്ലോമാറ്റിക് ായിട്ട് ലോകരാഷ്ട്രങ്ങളുമായി ഇന്ത്യ തിളങ്ങി നിൽക്കുമ്പോൾ ആ തിളക്കം യഥാർത്ഥത്തിൽ മനുഷ്യരോടും കാണിക്കുക എന്നതാണ് നമ്മളെ ഭരണാധികാരികൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം. ഒരു മനുഷ്യത്വപരമായ പരിഗണന, അത് മുസ്ലിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു എന്നത് ഒരു മീഡിയകളിൽ കൂടി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ശരിയാണെങ്കിലും അതുപോലെ ഉത്തരേന്ത്യയിൽ നമുക്ക് അനുഭവപ്പെടുന്ന നേരനുഭവങ്ങൾ ശരിയാണെങ്കിലും മുസ്ലിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്.
5: നമ്മുടെ കേരള ജനതയ്ക്ക് വേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥന, നമ്മുടെ ഒരു മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥന,
4: അത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പഠിച്ചോനെ. ഒരു ദീനിൻ്റെ പേരിൽ പരസ്പരം കലഹിച്ച് അടിച്ചു പിരിയുന്ന ഒരു സമൂഹം ആവരുത് കേരളത്തിലെ മുസ്ലിങ്ങൾ. നേരെ മറിച്ച് ഇവിടെ കാണുന്ന പോലെ ഒന്നിച്ച് ഒരു കൂട്ടം ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ നമ്മുടെ അബ്ദുൽ ഖാലിഖ്, പുളിക്കൽ അബ്ദുൽ ഖാലിഖിന് ഒരു ഗ്രൂപ്പുണ്ട്.
5: അപ്പോൾ
4: ഞാൻ അദ്ദേഹത്തിൻ്റെ എന്നോട് ചോദിച്ചിരുന്ന എല്ലാ അപ്പം എല്ലാവരും ഉണ്ട്. ഒരു ഒരു മുജാഹിദിൻ്റെ, അദ്ദേഹം മുജാഹിദ് പ്രവർത്തകനാണ്, നമ്മളൊരു സുഹൃത്താണ്. അപ്പോൾ എല്ലാവരുണ്ട്. അതുപോലെ അക്ബർ ട്രാവൽസിൽ എല്ലാവരുണ്ട്. പ്രധാനപ്പെട്ട ട്രാവൽസുകളിൽ അലിഹിന്ദിൽ എല്ലാവരുണ്ട്. എന്നിട്ട് ഒരേ ഭക്ഷണം വിളമ്പി ഒരിടത്താണ് ജീവിക്കുന്നത്. ആദർശങ്ങളൊക്കെ പരസ്പരം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു സംസ്കാരം നമുക്ക് കേരളത്തിലും ആദർശപരമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവരും പഠിച്ചോണ്ടിട്ടേക്കോളും, സ്വർഗം കിട്ടണോ കിട്ടണ്ടേ എന്നുള്ളതല്ലേ, അത് കിട്ടണം എന്ന് ആഗ്രഹമുള്ള അല്ലെങ്കിൽ കിട്ടാനുള്ള പ്രവർത്തനം നടത്തിക്കോളും. പക്ഷേ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കുന്ന ഒരു രീതി ഉണ്ടാവരുത് മുസ്ലിങ്ങളുടെ ഇടയിൽ എന്നാണ് എൻ്റെ ഒരു
5: ആഗ്രഹവും പ്രാർത്ഥനയും. മഷാല്ല, ഈ ഒരു ഒറ്റ വാക്കിൽ ഈ വർഷത്തെ ഹജ്ജിനെ നമ്മൾ ഒരു കലിമ മൂജസ് എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും?
4: അതായത് അള്ളാഹുത്താല മനുഷ്യന് നൽകിയ ബുദ്ധിയും സാങ്കേതിക ജ്ഞാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഇബാദത്തിനെ എത്രയധികം സുഗമമാക്കാൻ കഴിയുമോ അത്രയും സുഗമമാക്കാൻ സൗദി ഗവൺമെൻറ്റും അതിൻ്റെ മീഡിയകളും അതിൻ്റെ സംവിധാനങ്ങളും സഹായിച്ചിട്ടുണ്ട്, അതവർ പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ യാത്രയിൽ ജീവിതകാലം മുഴുവൻ അള്ളാഹു നൽകുന്ന ആയുസ് അവസാനം വരെ മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാഠം ഈ പ്രാവശ്യത്തെ ഹജ്ജ് യാത്ര നൽകിയതെന്താ?
4: പഠിച്ചവനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്ന് തന്നെ, അതന്നെയാണ് എൻ്റെ പാഠം.
5: അതാണ്
4: എനിക്ക് കിട്ടിയത്. കാരണം ഉത്തരം കിട്ടുക മാത്രമല്ല, ഒരു എളുപ്പം, എനിക്കൊരു ജലദോഷം പോലും ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ സ്നേഹിതൻ കോട്ടക്കലിലെ ഡോക്ടർ സലീം ഒരു കെട്ട് മരുന്ന് തന്നിരുന്നു. ഒരു കെട്ട് മരുന്ന് ഷാവുൽക്ക് എനിക്ക് കൊണ്ടുവന്ന് തന്നു പെരിയിൽ വന്നപ്പോൾ. അത് ഞാൻ എൻ്റെ ബാഗിൽ ആ കെട്ടായിട്ട് തന്നെ വെച്ചു. അത് ഞാൻ സലീം ഡോക്ടറോട് വന്ന ഉടൻ പറഞ്ഞ് ഐക്കല്ല് കെട്ടിയ മാതിരിയാണ്. കാരണം ഐക്കല്ല് കുടിക്കലില്ലല്ലോ, തിന്നലും ഇല്ല കുടിക്കലും ഇല്ല, ഐക്കല്ല് പുറത്തല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഗുളികകളൊക്കെ എൻ്റെ ബാഗിൽ ഭദ്രമായി ആ റബ്ബർ ബാൻഡിൽ അവിടെ നിന്നും അല്ലാതെ കുടിക്കേണ്ടി വന്നിട്ടില്ല. അതെന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ പ്രാർത്ഥന കൊണ്ട് തന്നെ ഈ വയസ്സും പിന്നെ പലതരത്തിലുമുള്ള ഇപ്പം തണുപ്പ് AC അതൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. എന്നാൽ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ അത് കൂടാതെ കഴിയില്ല, നമുക്ക് ഒറ്റക്ക് ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ എവിടെ നടക്കേണ്ടിടത്തൊക്കെ അങ്ങനെയാണ്. പക്ഷെ എനിക്കൊരു പ്രയാസം വരാത്തത് എൻ്റെ പ്രാർത്ഥന കൊണ്ടുകൾ കൊണ്ട്. അപ്പം ഞാൻ പൊതുവെ പിന്നെ അധികാറുകളിലും പ്രാർത്ഥനകളിലും ശ്രദ്ധിക്കലുണ്ട് പരമാവധി. പക്ഷെ ആ പ്രാർത്ഥന അള്ളാഹു എൻ്റെ നന്മ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ വിശുദ്ധി കൊണ്ടോ എന്തോ എന്നറിയില്ല, അത് പരീക്ഷണത്തിനോ അറിയില്ല, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. നല്ലൊരു സഹായിയെ കൂടെ കിട്ടി. പിന്നെ എല്ലാ സ്ഥലത്തും എളുപ്പമാണ് എനിക്ക് കിട്ടിയത്, ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല.
5: മാഷാല്ലാ, ഈ പ്രാർത്ഥനയുടെ ഒരു ഗുണങ്ങൾ കേൾക്കുന്ന ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഈ സമയത്ത് കിട്ടിയാൽ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി, മുസ്ലിം സമൂഹത്തിന്, ലോക മുസ്ലിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഏറ്റവും നല്ലൊരു പ്രാർത്ഥന.
4: അതിപ്പോൾ ഞാനെപ്പോഴും എൻ്റെ ക്ലാസ്സുകളൊക്കെ പറയുന്ന ഒരു പ്രാർത്ഥന എന്താ വെച്ചാൽ, അല്ലാഹുമ്മ അസ്ലിഹ്ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. അള്ളാഹുവെ എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും പിടിവള്ളി എൻ്റെ മതമാണ്. അപ്പം ആ മതം, അത് അന്ധവിശ്വാസമില്ലാതെ, അതിൽ കാപട്യമില്ലാതെ, സത്യസന്ധമായി മതം അനുസരിച്ച് ജീവിക്കാൻ തോപ്പി നന്നാക്കി തരണം.
5: അതെ,
4: ഞാൻ പഠിച്ച മതം എനിക്ക് ഗുണകരമാക്കി തരണം. അസ്ലിഹ്ലി ദുന്യായല്ലത്തി ഫിഹാ മആശി. ഇവിടെ ജീവിക്കുന്നത് ഈ ദുന്യാവിലാണ്. നമ്മുടെ ക്ലാസ്സും കോളേജും ജനങ്ങളും ബന്ധങ്ങളും പിന്നെ കൂട്ടും കുടുംബം അപ്പൊ ഈ ദുന്യാവും നല്ലൊരു ദുന്യാവാക്കണം. ഇതിനർത്ഥം വലിയ സമ്പന്നതയും ഭംഗി എന്നുള്ളതല്ല. എവിടെയും ഒരു മോശമാവാതെ മാന്യമായി
5: സമാധാനവും സ്വസ്ഥ
4: സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു നല്ലൊരു കുടുംബജീവിതം, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സമാധാനം, അതൊക്കെ ഉണ്ടാക്കി തരണം. അസ്ലിഹലി ആഹിറത്തി അല്ലത്തി ഇലയ്യ മഅദി, എല്ലാവർക്കും അടങ്ങി ചെന്നാലുള്ളത് ആഹ്റമാണ്, അതും നന്നാക്കി തരണം. വജാലിൽ ഹയാത്ത സിയാറത്തൻ ലീ ഫീ കുല്ലി ഖൈർ, എത്ര കാലം ജീവിച്ചാലും നന്മ വർദ്ധിപ്പിക്കാനുള്ള അവസരമാക്കണം ജീവിതം. ജീവിതം ഒരിക്കലും താഴോട്ട് പോകരുത്. ജീവിതം വലിയ പുരോഗതിയില്ലെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള ജീവിതം ഒരു സുഭിക്ഷമാക്കണം സൽക്കർമ്മങ്ങൾ കൊണ്ട്. പിന്നെ വജാലിൽ മൗത്ത റാഹത്തല്ലേ മിൻ കുല്ലി ശർ, മരണം എല്ലാവിധ ഷെറ് ഫിത്ന ഫസാദകളിൽ നിന്നുള്ള രക്ഷയാക്കണം. ഈ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹിയായി വന്ന പ്രാർത്ഥനയാണ്. ഇത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് കണ്ട ഉത്തരം കിട്ടും എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു അഅലം.
5: അതോടൊപ്പം ഇങ്ങനൊരു അവസരം തന്ന സൗദിയിലെ ഭരണാധികാരികൾ, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റാളുകൾ, അവർക്ക് വേണ്ടി ഒരു കലിമത്തു ശുക്കർ, എനിക്ക് തോന്നുന്നത് അത് അറബി തന്നെ ആയാൽ അത്രയും നന്നായി.
4: അഖീറൻ ഫീ ഹാദിഹിൽ മുൽതഖ അന അഷ്കുർ ലി ബഅദി ഇഖ്വാനി അല്ലദി സാഅദനി ലി ഹാദിഹിൽ ഫുർസ അൽ ഗാലിയ വലി റുഅസാഇ സഫാറത്തി ഖാദിമിൽ അർമേനി ഷെരീഫയിൽ ലാ അദ്കുറു അസ്മാഅഹു വഹക്കദ ലി ഖാദിമിൽ ഹർമേനി ഷെരീഫയിൽ ലിൽ മലിക് വ സുഅമാഇ റുഅസാഇ ദൗലത്തിഹി വലി ഷഅബി ജമീഇ അൽ മംലകത്തിൽ അർബിയത്തി സൗദിയ അഷ്കുറുല്ലാഹ വ ബഅദ ദാലിക അഷ്കുറുഹും വ അദ്ഉ ലഹും അദാമ അല്ലാഹു ഹാദിഹി അൽ മുസാഅദത വഹാദിഹി ശഖ്സിയാത്തിൽ ബാരിസ വഹാദിഹി അൽ മുലൂക് വ ഉസ്റത്തുഹും വഹാദിഹി ശഅബ അൽ മുബാറക ദുഖ്റൻ വ ഫഖ്റൻ ലിൽ ഇസ്ലാം വൽ ഉമ്മത്തുൽ മുസ്ലിമ വ ജമഅന അല്ലാഹു ഫീ ജന്നാതിഹി നഈം.
5: ആമീൻ ആമീൻ. ജസാകുമുല്ലാഹു ഖൈറ ബറകല്ലാഹു ഫീക്കും. ഒരു ഹജ്ജ് പുറപ്പെട്ട് അവിടെ എത്തി അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയതുപോലെയുള്ള ഒരു യാത്ര, ഒരു ഹജ്ജ് യാത്ര നടത്താൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർക്ക് ഇനിയും ദീനീ രംഗത്ത് ധാരാളം സേവനങ്ങൾ ചെയ്യാനും ആഫിയത്തോടെ ആരോഗ്യത്തോടുകൂടെ തന്നെ ഇടപെടാനുമുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മെ ഇനിയും ഒരുപാട് കാലം ഈ ദീനിൻ്റെ രംഗത്ത് നേതൃത്വം നൽകാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനുമുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സവിശേഷത്തിൽ അതിഥിയായി പങ്കെടുത്തതിനോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തി ഈ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച. സൗദി രാജാവിൻ്റെ അതിഥിയായി ഹജ്ജ് കർമ്മം നിർവഹിച്ച അനുഭവങ്ങളായിരുന്നു നാം ഇതുവരെ കേട്ടത്. അനുഭവങ്ങൾ പങ്കുവച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അംജദ് മദനി.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി പ്രകാശതീരം വഖഫ് ഇസ്ലാമിൽ എന്ന ശീർഷകവുമായി ഇന്നത്തെ പ്രകാശതീരം പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് സ്വാദിഖ് മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على نبينا وحبيبنا محمد صلى الله عليه وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, ഇസ്ലാമിക കർമ്മശാസ്ത്ര വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഫിഖ്ഹിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇബാദത്ത്, മുആമലാത്ത്, ജിനായാത്ത് എന്നിവയാണ് ഫിഖ്ഹിൻ്റെ മുഖ്യ പാഠ്യ വിഷയങ്ങൾ. ആരാധനകൾ, ഇടപാടുകൾ, ശിക്ഷാവിധികൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നീ കാര്യങ്ങളൊക്കെ ഇബാദത്തിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുക. കച്ചവടം, വിവാഹം, വിവാഹമോചനം തുടങ്ങിയ കാര്യങ്ങൾ മുആമലാത്തിലാണ് ഫുഖഹാക്കൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾക്ക് ഇൻഷാ അല്ലാ ചർച്ച ആരംഭിക്കാനുള്ളത് വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മുആമലാത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു ഭാഗം കൂടിയാണ് വഖഫ്. വഖഫ് എന്ന പദം, അതിൻ്റെ അർത്ഥം പരിചയപ്പെടുത്താതെ തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കും ഒരു പരിധിവരെ എന്താണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാവുന്ന കാര്യം കൂടിയാണ്. നമ്മളൊക്കെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അർറഹ്മാനാണ്, അർറഹീമാണ് എന്നതുകൊണ്ട് തന്നെ മനുഷ്യർ ഇതര ജീവികളോട്, സമസൃഷ്ടികളോട് കാരുണ്യത്തോടുകൂടി പെരുമാറേണ്ടതുണ്ട്. സ്നേഹം, സാഹോദര്യം, വിട്ടുവീഴ്ച, കൃപ, പരസ്പര സഹായം എന്നതൊക്കെ മനുഷ്യർ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട മഹത്തായ ഗുണങ്ങൾ.

ആയിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ അത് വിനിയോഗിക്കുന്ന മാർഗങ്ങളും കൃത്യമായിരിക്കണം, അനുവദിക്കപ്പെട്ടതായിരിക്കണം എന്ന് പറയുന്നു. അധ്വാനിച്ചുണ്ടാക്കിയ പണമായിരുന്നാലും നിഷിദ്ധമായ മാർഗത്തിൽ ചെലവഴിക്കുവാൻ പാടില്ലെന്നും ധൂർത്തിനും പൊങ്ങച്ചത്തിനും ദുർവിനിയോഗത്തിനും പണം ഉപയോഗിക്കുവാൻ പാടില്ല എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. മാത്രമല്ല, നിർബന്ധമായി നൽകേണ്ട സക്കാത്ത് കൊടുക്കണം എന്നതുപോലെ തന്നെ ഐച്ഛികമായി നൽകേണ്ട ദാനധർമ്മങ്ങൾ, സദക്കകൾക്ക് അവയുടെ മഹത്വങ്ങളും അവയ്ക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന പ്രതിഫലങ്ങളും ഓതിക്കൊടുത്തുകൊണ്ട് മനുഷ്യനെ അവയിലേക്ക് പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പണം ചെലവഴിക്കേണ്ട, ചെലവഴിക്കാവുന്ന, ചെലവഴിച്ചാൽ പ്രതിഫലം കിട്ടുന്ന ഒരു ഭാഗമാണ് വഖഫ്. വഖഫ് സ്വത്ത് എന്ന പദം അറിയാത്തവരായി ആരുമില്ല. മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങളിൽ വഖഫ് മന്ത്രാലയങ്ങളുണ്ട്. പല ജനാധിപത്യ രാജ്യങ്ങളിലും എല്ലാ മതവിഭാഗത്തിനും അവരുടേതായ മതത്തിൻ്റെ ചിഹ്നങ്ങളും ആശയങ്ങളും ഉയർത്തിപ്പിടിക്കാവുന്ന പല കാര്യാലയങ്ങളും ഉള്ള കൂട്ടത്തിൽ വഖഫ് പരിരക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന മന്ത്രിയും മന്ത്രാലയങ്ങളുമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ പരിലസിച്ച് നിൽക്കുന്ന പള്ളികളും പാഠശാലകളും മദ്രസകളും എന്നുവേണ്ട തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സ്വത്ത് മുഴുവൻ മുൻഗാമികൾ വഖഫ് ചെയ്ത് വെച്ചതുകൊണ്ട് ലഭിച്ചതാണ്. അവർ വഖഫ് ചെയ്തു എന്നതുകൊണ്ടാണ് ഇന്ന് നമുക്കവ ഉപകരിക്കപ്പെടുന്നത്. പള്ളികളായി, മദ്രസകളായി, യതീംഖാനകളായി, ധർമ്മസ്ഥാപനങ്ങളായി, പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന, സംരക്ഷിക്കുന്ന, പരിരക്ഷിക്കുന്ന കേന്ദ്രങ്ങളായി മാറിയത് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അവയ്ക്കു വേണ്ടി വഖഫ് ചെയ്തതുകൊണ്ടാണ്. ഇന്ന് ഒരു പുതിയ പള്ളിയുണ്ടാക്കുവാൻ നമ്മുടെ ഭാഷ സംസാരിക്കാത്ത, നമ്മുടെ രാജ്യവുമായി ബന്ധങ്ങളില്ലാത്ത ആളുകളുടെ സഹായം ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു പല ആളുകളും. പക്ഷേ ഇതേ നാട്ടിൽ തന്നെ വലിയ പറമ്പും അവക്ക് മധ്യത്തിൽ പള്ളിയുമൊക്കെ ഉണ്ടായത് നമ്മുടെ കാരണവന്മാരും നമ്മുടെ പ്രപിതാക്കന്മാരുമൊക്കെ വഖഫ് ചെയ്തതായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സാങ്കേതികമായി ഉദ്ദേശിക്കപ്പെടുന്നത്? അറബി ഭാഷയിൽ അതിൻ്റെ നിർവചനമായി പലതും പരിചയപ്പെടുത്തുമ്പോൾ അതിൽ ഒരു നിർവചനമാണ് തഹ്ബീസുൽ അസ്ൽ വ തസ്ബീലുൽ മൻഫഅ. തഹ്ബീസുൽ അസ്ൽ വ തസ്ബീലുൽ മൻഫഅ, അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ അപ്പുറം അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു ധനത്തിൽ നിന്നുള്ള വരുമാനം ഒന്നോ ഒന്നിലധികമോ വ്യക്തികൾക്കോ അല്ലെങ്കിൽ പ്രയോജനപ്രദമായ സ്ഥാപനങ്ങൾക്കോ മതകാര്യങ്ങൾക്കോ മുഴുവനായി ദാനം ചെയ്യുന്നതിനാണ് വഖഫ് എന്ന് പറയുക. ഉദാഹരണമായി, ഈ തെങ്ങിൻ തോപ്പ് പള്ളിക്കുള്ള വഖഫാണ് എന്ന് പറഞ്ഞാൽ ആ തെങ്ങിൻ തോപ്പിൽ നിന്നും ലഭിക്കുന്ന വരുമാനം പള്ളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നർത്ഥം. ഈ റബ്ബർ എസ്റ്റേറ്റ് യതീംഖാനയ്ക്ക് വേണ്ടിയുള്ള വഖഫാണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം യതീംഖാനയ്ക്ക് ഉപയോഗിക്കാം എന്നർത്ഥം. അതല്ലാതെ അവ വിൽക്കുവാനോ നശിപ്പിക്കുവാനോ ഒരിക്കലും വഖഫ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ അധികാരമില്ല. അതാണ് തഹ്ബീസുൽ അസ്ൽ, അടിസ്ഥാനം അവിടെ തന്നെ നിർത്തുക.
എന്നിട്ട് വത്തസ്ബീലുൽ മൻഫഅ

0: അതിൻ്റെ ഉപകാരം, അതിൽ ലഭിക്കുന്ന വരുമാനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് കൊടുക്കുക എന്നർത്ഥം. ഒരു ബിൽഡിംഗ് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി വഖഫാണ് എന്ന് പറഞ്ഞാൽ ആ ബിൽഡിംഗ് വിറ്റ് അവിടെയുള്ള ചില ക്യാൻസർ രോഗികൾക്ക് നൽകുക എന്നതല്ല, അതല്ല വഖഫ്. മറിച്ചൊന്നുകിൽ ആ ബിൽഡിങ്ങിൽ ക്യാൻസർ രോഗികൾക്ക് ഉള്ള താമസമാക്കാം, അവർക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലാക്കാം, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ വരുമാനം, വാടക വരുമാനം ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മുമ്പ് കാലങ്ങളിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ വീട്ടിലൊന്നോ രണ്ടോ തെങ്ങ് പള്ളിക്കു വേണ്ടി വഖഫ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ വരുമാനമുണ്ടാകുന്ന ഫലവൃക്ഷങ്ങൾ വഖഫ് ചെയ്തിരുന്നു, അതിൽ നിന്നുള്ള വരുമാനം അടയ്ക്ക, തേങ്ങ എന്നിവ ചാടിക്കഴിഞ്ഞാൽ, പറിച്ചു കഴിഞ്ഞാൽ അത് പള്ളിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. പള്ളിയാണ് അതിൻ്റെ ഉപകാരമെടുത്തിരുന്നത്, വരുമാനമെടുത്തിരുന്നത്. ഇതാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. കേവലം മതസ്ഥാപനങ്ങൾ മാത്രമല്ല, മറിച്ച് വ്യക്തികൾക്ക് വേണ്ടി വഖഫ് ചെയ്യാം, ഒരു വിഭാഗത്തിന് വേണ്ടി വഖഫ് ചെയ്യാം, മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യാം, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മേഖലകളിലേക്ക് വഖഫ് ചെയ്യാം. അങ്ങനെ വളരെ വിശാലമായി കിടക്കുന്ന ഒരു ഭാഗമാണ് വഖഫ് എന്നത്. ഇസ്ലാം മനുഷ്യരോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് വഖഫ്. ഒട്ടനവധി ലക്ഷ്യങ്ങളാണ് ഇത്തരം വഖഫ് സ്വത്തിലൂടെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുക. അതിൽ പ്രധാനമായും നാളെ പരലോകത്ത് നരകാഗ്നിയിൽ രക്ഷപ്പെടുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന വഖഫുകൾ തന്നെയാണ്. താൻ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീട്, താൻ പണിപ്പെട്ടുണ്ടാക്കിയ ഒരു സ്വത്ത്, അത് ഉപകാരപ്പെടുന്ന മാർഗത്തിൽ വഖഫ് ചെയ്യുമ്പോൾ അത് മുഖേന നാളെ പരലോകത്ത് തനിക്കൊരു തണലായിരിക്കണം, രക്ഷയായിരിക്കണം, സ്വർഗപ്രാപ്തി ഉണ്ടായിരിക്കണം എന്ന പരമമായ ഒരു നീയത്തുണ്ടാകുമ്പോൾ ഈ ഒരു വഖഫിലൂടെ വിശ്വാസി രക്ഷപ്പെടുകയാണ്. അതാണ് പലപ്പോഴും വഖഫ് ചെയ്യുവാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നത്. ഒരു പക്ഷേ മറ്റ് ആളുകൾക്കിടയിൽ കണ്ടുവരാത്ത, മറ്റ് മതവിഭാഗങ്ങൾക്കിടയിൽ ഇല്ലാത്ത ഒരു മേഖല കൂടിയാണ് വഖഫ്. അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കി അവരെ പ്രയാസങ്ങളിൽ ഉയർത്തണം, അവരുടെ കണ്ണീരൊപ്പണം, അവർക്ക് താങ്ങും തണലുമാകണം എന്നതും വഖഫിൻ്റെ ഒരു ലക്ഷ്യമാണ്. സമൂഹത്തിൽ ദരിദ്രരും ധനികരും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റുമുട്ടേണ്ടവരല്ല, മറിച്ച് ധനാഢ്യർ അവരുടെ ധനത്തിലൂടെ പാവങ്ങൾക്ക് ആശ്രയമായി തീരണം. വഖഫിലൂടെയും സദഖയിലൂടെയും സക്കാത്തിലൂടെയും മറ്റ് ദാനധർമ്മങ്ങളിലൂടെയും പാവപ്പെട്ടവർക്ക് ഒരു അത്താണിയാകണം പണക്കാർ. അത് വഖഫിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹം, പരസ്പര ഐക്യം ഇതൊക്കെ വിളിച്ചോതുകയാണ്. ദരിദ്രരായ ഒരു വിഭാഗം ആളുകൾക്ക് ഒരു ധനാഢ്യൻ വഖഫായി ഭൂമി നൽകുമ്പോൾ, അല്ലെങ്കിൽ അവരെ സഹായിക്കുവാൻ തൻ്റെ സമ്പത്തിൽ ഒരു ഭാഗം വഖഫായി പ്രഖ്യാപിക്കുമ്പോൾ, പരസ്പരമുള്ള സ്നേഹം ഇരട്ടിക്കുകയും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പരസ്പര സഹായം വർദ്ധിക്കുകയുമാണ്. അതേപോലെ തന്നെ ഒരു രാഷ്ട്രത്തെ ആ രാഷ്ട്രത്തിൻ്റെ താങ്ങും തണലുമാകുക എന്നതും വഖഫിൻ്റെ ലക്ഷ്യമായി തീരുന്നു. പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ അവിടെ പള്ളി പരിപാലനം, പാഠശാലകൾ, മതസ്ഥാപനങ്ങൾ ഇവയൊക്കെ നോക്കേണ്ടതും അവക്കാവശ്യമായ സാമ്പത്തികമായ സഹായം നൽകേണ്ടതും ഗവൺമെൻറ്റാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന രാജ്യങ്ങളുണ്ടാകും, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രാഷ്ട്രങ്ങളുണ്ടാകും. അവർക്കൊരാശ്രയമാണ് വ്യക്തികൾ വഖഫ് ചെയ്യുമ്പോൾ. പള്ളി നിർമ്മിക്കുവാനും പള്ളിയുടെ പരിപാലനത്തിനും വ്യക്തികൾ കടന്നു വന്ന് വഖഫിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിൽ രാഷ്ട്രനായകന്മാർക്കും ആ രാജ്യത്തിനുമൊക്കെ തന്നെ സഹായകമായി തീരുന്നു. പണ്ഡിതന്മാർക്ക്, പ്രബോധകന്മാർക്ക്, പ്രബോധന രംഗത്ത് വിദ്യാർത്ഥികൾക്കൊക്കെ വഖഫ് ചെയ്താൽ അവരുടെ സാമ്പത്തിക വിഷയങ്ങൾ നോക്കുവാനും അവർക്കാവശ്യമായ ജീവിക്കുവാനാവശ്യമായ പണം ഇതൊക്കെ വഖഫിലൂടെ നൽകുകയാണ് എങ്കിൽ ഉലമാക്കന്മാർക്ക് ആരുടെ മുമ്പിലും തലതാഴ്ത്തി നിൽക്കേണ്ട ഒരാവശ്യമില്ല. ആരുടെ മുമ്പിലും ഒരു റാൻമൂളികളായി അവർ പറയുന്നതിനനുസരിച്ച് ഒപ്പം കൂടേണ്ട ഒരാവശ്യം ഉണ്ടാകുക. തലയുയർത്തി അഭിമാനത്തോടുകൂടി ജീവിക്കുവാനും മനസ്സിലാക്കിയ സത്യം വളരെ വ്യക്തമായി തന്നെ ആരെയും ഭയപ്പെടാതെ വെട്ടിത്തുറന്ന് പറയുവാനും സാധിക്കുന്നു. ഇങ്ങനെ വഖഫ് എന്ന ഇസ്ലാം അംഗീകരിച്ച, മതപരമാക്കിയ ഈയൊരു മേഖലയിലൂടെ ധാരാളം ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നു എന്നത് സത്യമാണ്. ഇവിടെ പഴയകാലത്ത് നമ്മുടെ മുൻഗാമികൾ ചെയ്തു പോയ വഖഫിനെക്കുറിച്ച് അയവിറക്കാൻ വേണ്ടി മാത്രമല്ല പ്രകാശതീരത്തിലൂടെ ഈ വിഷയം നമ്മൾ സംസാരിക്കുന്നത്, മറിച്ച് അത് തനിക്കും പ്രാവർത്തികമാക്കുവാൻ സാധിക്കണം. അതുവഴി അവരെന്നെ സഹായിക്കുവാനും പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം നേടുവാനും സാധിക്കണം എന്ന ഒരു പാഠം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. വഖഫ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കുമ്പോൾ മാത്രമാണ് ഈ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങിപ്പോകുക. പലപ്പോഴും വഖഫും വസിയത്തും തമ്മിൽ ആളുകൾക്ക് മാറിപ്പോകാറുണ്ട്. വസിയത്ത് സംബന്ധമായി കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ സവിസ്തരം നമ്മൾ പ്രതിപാദിച്ചതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തരം തൻ്റെ സ്വത്തിൽ നിന്നും ഇന്ന ഇന്ന ആളുകൾക്ക് നൽകണം എന്ന് പറയുന്നതിനാണ് വസിയത്ത് എന്ന് പറയുക. വസിയത്ത് നടപ്പിലാക്കപ്പെടുക അയാളുടെ മരണത്തിന് ശേഷമാണ്. ഒരിക്കലും ജീവിച്ചിരിക്കുമ്പോൾ വസിയത്ത് നടപ്പിലാക്കപ്പെടുകയില്ല. എന്നാൽ വഖഫ് അപ്രകാരമല്ല, മറിച്ച് ഒരാൾ വഖഫ് ചെയ്യുന്നതോടുകൂടി അത് നിലവിൽ വന്നു, അത് പ്രായോഗിക തലത്തിലേക്ക് കടന്നു വന്നു. അയാൾ മനസ്സറിഞ്ഞ് വഖഫ് ചെയ്യുമ്പോൾ ആ നിമിഷം മുതൽ അത് വഖഫ് സ്വത്തായി മാറുകയും വഖഫിൻ്റേതായ നിയമങ്ങൾ കടന്നു വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയമായി അവഗാഹമായി നാം അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാട്ടെ. ആദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ജസാകുമുല്ലാഹു ഖൈറൻ. പ്രകാശതീരം പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. വഖഫ് ഇസ്ലാമിൽ എന്ന ശീർഷകവുമായി ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനി.
2: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ 500 തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം, സൂറത്തുനിസ 66 മുതൽ 69 വരെയുള്ള വചനങ്ങൾ. സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم ما فعلوه إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا.
6: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുനിസായിലെ 66-ാമത്തെ വചനമാണ് ഉദിക്കൽപ്പിച്ചത്. വലൗ അന്ന, നാം ആയിരുന്നെങ്കിൽ, കതബന, നാം നിയമിച്ചിരുന്നെങ്കിൽ, അലൈഹിം, അവരുടെ മേൽ, അനിഖുതുലു, നിങ്ങൾ കൊല്ലുവീൻ എന്ന്, അൻഫുസക്കും നിങ്ങളുടെ സ്വന്തങ്ങളെ, അവിഖ്രുജു, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകുവീൻ, ും നിങ്ങളുടെ വസതികളിൽ നിന്ന്, മാ ഫഅലൂഹു, അതവർ ചെയ്യുകയില്ല, ഇല്ലാ ഖലീലുൻ, കുറച്ചു ആളുകളൊഴികെ, മിൻഹും അവരിൽ നിന്ന്, വലൗ അന്നഹും, അവരായിരുന്നെങ്കിൽ, ഫഅലൂ, അവർ ചെയ്തിരുന്നെങ്കിൽ, മാ യുഅദൂന, അവർക്ക് സതുപദേശം ചെയ്യപ്പെടുന്ന കാര്യം, ബിഹി, അതുകൊണ്ട്, ലക്കാന, അതാകുമായിരുന്നു, ഖൈറൻ ലഹും, അവർക്ക് ഏറ്റവും ഉത്തമം, വ അശദ്ദ, കൂടുതൽ ശക്തമായതും, തസ്ബീത, ഉറപ്പിക്കൽ, സ്ഥിരപ്പെടുത്തലിൽ. ഇതാണ് 66-ാമത്തെ വചനം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെ കൊല്ലുവീൻ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വസതികളിൽ നിന്ന് പുറത്തു പോകുവീൻ എന്ന് അവരുടെ മേൽ നാം നിയമിച്ചിരുന്നെങ്കിൽ, അവരിൽ നിന്ന് അല്പം ആളുകളൊഴികെ അത് ചെയ്യുന്നതല്ല. അവരോട് സതുപദേശം ചെയ്യപ്പെടുന്ന കാര്യം അവർ ചെയ്തിരുന്നെങ്കിൽ, അതവർക്ക് ഏറ്റവും ഉത്തമവും കൂടുതൽ ശക്തമായി ഉറപ്പിക്കുന്നതുമാകുമായിരുന്നു. ഇതാണ് 66-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എത്രത്തോളം അവർ പ്രാവർത്തികമാക്കുന്നവരാണെന്ന് അള്ളാഹുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വലൗ അന്ന ഫറളന അലൈഹിം, അവരുടെ മേൽ നാം നിർബന്ധമാക്കിയിരുന്നെങ്കിൽ, ഫറളാക്കിയിരുന്നെങ്കിൽ, ഖത്ല ബഅലഹും ബഅദൻ, അന്യോന്യം വധിക്കാൻ വേണ്ടി, അവൽ ഖുറൂജ മിൻ ദിയാരിഹിം, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി, മംതസല അംറന മിൻഹും ഇല്ലാ അദദുൻ ഖലീൽ, കുറച്ച് ആളുകളൊഴികെ ബാക്കി ആരും അത് ചെയ്യുമായിരുന്നില്ല. ഫൽ യഹ്മദുല്ലാഹ അന്നഹു ലം യുകല്ലിഫുഹും മാ യശുഖു അലൈഹിം. അതുകൊണ്ട് അവർ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ, അവർക്ക് കഴിയാത്ത കാര്യം അല്ലാ അവരോട് കൽപ്പിക്കാത്തതിനാൽ. വലൗ അന്നഹും ഫഅലു മാ യദ്കുറൂന ബിഹി മിൻ ത്വാഅത്തില്ലാ ലകാന ഖൈറൻ മിനൽ മുഖാലഫ. അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യം അവർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, വലൗ അന്നഹും ഫഅലു മാ യദ്കുറൂന ബിഹി മിൻ ത്വാഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി അള്ളാഹ് കൽപ്പിച്ചത് അവർ അനുസരിച്ചിരുന്നെങ്കിൽ, വ അഷദ്ദ റുസൂഖൻ ഈമാനിഹിം വല ആത്തൈനാ ഹും മിൻ ഇൻദിനാ സവാബൻ അദീമാ, അതവർ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ പക്കൽ നിന്ന് വലിയ പ്രതിഫലം, മഹത്തായ പ്രതിഫലം നാം അവർക്ക് നൽകുമായിരുന്നു. അതുമാത്രമല്ല, അവർക്ക് ശരിയായ വഴിയിലേക്ക് നാം അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. പക്ഷേ അവരിൽ മഹാഭൂരിഭാഗവും അതനുസരിക്കാൻ സന്നദ്ധരല്ലാത്ത ആളുകളാകുന്നു. യുഖ്ബിറു തആല അൻ അക്സരി നാസി അന്നഹും ലൗ ഉമിറു ബിമാഹും മുർത്തകിബൂന ഹു മിനൽ മനാഹി ലമാ ഫഅലൂഹു ലിഅന്ന ത്വിബാഅഹും അർറദീഅ മജ്ബൂലത്തുൻ അലാ മുഖാലഫത്തിൽ അംരി. അവരുടെ പ്രകൃതം തന്നെ കൽപ്പനയ്ക്ക് എതിർ ചെയ്യുക എന്ന രൂപത്തിലാകുന്നു, പറഞ്ഞത് കേൾക്കാതിരിക്കുക എന്ന രൂപത്തിലാകുന്നു. വഹാദാ മിൻ ഇൽമിഹി തബാറക വ തആല, ഇത് അല്ലാഹുവിന് അവരെക്കുറിച്ചുള്ള അറിവാണ്. ബിമാലം യക്കുൻ ഔ കാന ഫകൈഫ കാന യകൂനു വലിഹാദാ ഖാല തആല, അല്ലെങ്കിൽ അവരിന്ന് സംഭവിക്കേണ്ടിയിരുന്നു, കാണേണ്ടിയിരുന്നു. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വലോ അന്ന കത്തബന അലൈഹിം അനി ഖുതുലു അംഫുസക്കും അവിഖ്റുജു മിൻ ദിയാരിക്കും മാ ഫഅലൂഹു ഇല്ലാ ഖലീലു മിൻഹും, അവരോട് നാം കൽപ്പിച്ചിരുന്നെങ്കിൽ പരസ്പരം വധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നെങ്കിൽ കുറച്ച് ആളുകളൊഴികെ മറ്റാരും അത് പ്രവർത്തിക്കുമായിരുന്നില്ല. അപ്പം അവരെക്കുറിച്ച് അവൻ അല്ലാഹു സുബ്ഹാനഹു തആല നന്നായി അറിയുന്നവനാകുന്നു. ആരാണ് വഴിപ്പെടാൻ തയ്യാറായവരെന്നും ആരാണ് ധിക്കാരികളായ ആളുകളെന്നും അല്ലാഹുവിന് അവരെക്കുറിച്ച് നന്നായി അറിയാം എന്നർത്ഥം. അതാണ് അതിലെ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യം. മാത്രമല്ല അവരോട് കൽപ്പിച്ചിരുന്ന കാര്യം, വലവ് അന്നഹും ഫഅലു മാ യുഅദൂന ബിഹി, അവർ ഉപദേശിക്കപ്പെട്ട കാര്യം അവർ അനുസരിച്ചിരുന്നെങ്കിൽ, പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ലക്കാന ഖൈറൻ ലഹും, അതവർക്ക് ഗുണകരകമാകുമായിരുന്നു. മാത്രമല്ല അവർക്ക് ഉറച്ചു നിൽക്കാൻ അതവരെ സഹായിക്കുമായിരുന്നു. ദീനിൻ്റെ അധ്യാപനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അതവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അതാണ് അഷദ്ദ തസ്ബീത, അതിശക്തമായ നിലക്ക് അവർക്ക് തസ്ബീത്ത് അത് പ്രദാനം ചെയ്യുമായിരുന്നു എന്ന് അള്ളാഹു പറയാൻ കാരണം, നമുക്ക് വലിയ പാഠം ആ പറഞ്ഞ കാര്യത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കി ജീവിച്ചാൽ ദുനിയാവിനും ആഖിറത്തിനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുന്നത് വഴി അവൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ വിധേയരാകുമായിരുന്നു. അത് നമുക്ക് ലഭിക്കാൻ അത് കാരണമാകുമായിരുന്നു എന്നാണ് ആ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. 67-ാമത്തെ ആയത്ത്, അപ്പോൾ ലആതൈനാഹും, നാം അവർക്ക് കൊടുക്കുകയും ചെയ്യും, മില്ലതുന്ന, നമ്മുടെ അടുക്കൽ നിന്ന്, അജ്റൻ അളീമ, മഹത്തായ പ്രതിഫലം. അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കി അതനുസരിച്ചുകൊണ്ട് അവർ ജീവിച്ചിരുന്നെങ്കിൽ, ആദ്യം പറഞ്ഞു അവർക്ക് ലക്കാന ഖൈറൻ ലഹും, അതവർക്ക് ഗുണകരമാകുമായിരുന്നു. വ അഷദ്ദ തസ്ബീത, മാത്രമല്ല കൂടുതൽ ശക്തമായി ഉറപ്പിക്കുന്നതുമാകുമായിരുന്നു. അതിനു പുറമെയാണ് പറഞ്ഞത്, അന്നേരം നമ്മുടെ വകയായി വമ്പിച്ച പ്രതിഫലം നാം അവർക്ക് നൽകുമായിരുന്നു. അതുമാത്രമല്ല തുടർന്ന് പറയാണ്, വലഹദൈനാഹും സിറാത്തം മുസ്തഖീമ, ചൊവ്വായ പാതയിൽ നാം അവരെ വഴി നടത്തുകയും ചെയ്യുന്നതാണ്. ചൊവ്വായ മാർഗത്തിൽ, ശരിയായ മാർഗത്തിൽ നാം അവരെ വഴി നടത്തുകയും ചെയ്യുന്നതാണ്. അതാണ് പിന്നെ പറഞ്ഞ കാര്യം. അപ്പോൾ അതിനടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുക എന്ന കാര്യം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന കാര്യമാണ് അതിന് അവരെ അർഹരാക്കുന്ന കാര്യമെന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. വ ഇദല്ല ആത്തൈനാഹും മില്ലതുന്ന അജ്റൻ അദീമ, വല ആത്തൈനാഹും മിൻ ഇന്ദിന സവാബൻ അദീമൻ, അതാണ് അജ്റൻ അദീമ എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലം അവർക്ക് നൽകുമായിരുന്നു. മാത്രമല്ല വല വഫഖ്നാഹും ഇല ത്വരീഖിൽ മൂസിലി ഇലല്ലാഹി വ ജന്നതിഹി, അള്ളാഹുവിലേക്കെത്തുന്ന അഥവാ അവൻ്റെ സ്വർഗത്തിലേക്കെത്തുന്ന വഴിയിലേക്ക് നാം അവരെ കൊണ്ടെത്തിക്കുമായിരുന്നു എന്നൊക്കെ അള്ളാഹു പറഞ്ഞ കാര്യം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണ മനസ്സോടുകൂടി, ഇഷ്ടത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അതിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാനാണ് സത്യവിശ്വാസികളായ ആളുകൾ തയ്യാറാവേണ്ടത് എന്നർത്ഥം. തുടർന്ന് 69-ാമത്തെ വചനം, وَمَنْ يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ أَنْعَمَ

0: വശുഹദാ വസ്സാലിഹീൻ വഹസുന ഉലാഇക റഫീഖാ. വമൻ, ആരെങ്കിലും, യുത്തു, അനുസരിക്കുന്നുവോ അല്ലാഹ അല്ലാഹുവിനെ, വർ റസൂല റസൂലിനെയും, ഫഉലാഇക, എന്നാൽ അക്കൂട്ടർ, മഅല്ലദീന, യാതൊരു കൂട്ടരുടെ കൂടെയായിരിക്കും. അതാരാണ്? അൻഅമല്ലാ, അല്ലാഹു അനുഗ്രഹം ചെയ്തിട്ടുള്ള, അലൈഹിം, അവരുടെ മേൽ, മിനൻ നബിയീന, നബിമാരാകുന്ന, വസ്സുദ്ദീഖീന, സത്യസന്ധന്മാരും, വശുഹദായി, രക്തസാക്ഷികളും, വസ്വാലിഹീൻ, സ്വാലിഹുകളും, വഹസുന, വളരെ നന്നായിരിക്കുന്നു, ഉലായിക, അക്കൂട്ടർ, റഫീഖ, സുഹൃത്തായിട്ട്. ആർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ അക്കൂട്ടർ, യാതൊരുവരുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ കൂടെ ആയിരിക്കും. അതായത് നബിമാരും സുദ്ദീഖുകളും ഷഹീദുകളും സ്വാലിഹുകളുമാകുന്ന അനുഗ്രഹീതരുടെ കൂടെ അക്കൂട്ടർ വളരെ നല്ല സുഹൃത്തുക്കളും. വളരെ ശ്രദ്ധേയമായൊരു വചനമാണിത്. അല്ലാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും അനുസരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, അത് വാക്കുകൊണ്ടല്ല, വാക്കാൽ അതേപോലെ പ്രവൃത്തിയാൽ ഒക്കെ, പൂർണ്ണ മനസ്സോടുകൂടി അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാൻ ആരൊക്കെ സന്നദ്ധരാകുന്നുവോ, അങ്ങനെയുള്ള ആളുകൾ അല്ലാ അനുഗ്രഹിച്ച നബിമാർ, സ്വദ്ദീഖുകൾ, ഷുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ കൂടെയായിരിക്കും നാളെ പരലോകത്ത്. ആ ആളുകൾ എത്ര നല്ല കൂട്ടുകാരാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല അറിയിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരുടെ കൂടെ, സ്വദ്ദീഖീങ്ങളുടെ കൂടെ നമുക്ക് ഒത്തുചേരാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള മാർഗം അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാകുന്നു. വമൻ യുത്തഇല്ലാഹ വ റസൂല ഫഹുവ മഅമൻ അൻഅമല്ലാഹു അലൈഹിം. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ അവർ അല്ലാ അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. എങ്ങനെ? ബിദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന, അതായത് മിനൽ അംബിയാഇ വസ്സിദ്ദീഖീന അല്ലദീന കമുല തസ്ദീഖുഹും ബിമാ ജാഅത് ബിർ റുസുൽ. സ്വദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ കൊണ്ടുവന്നത് പരിപൂർണമായി സത്യപ്പെടുത്തിയ ആളുകൾ, വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും എല്ലാ നിലക്കും സത്യപ്പെടുത്തിയ ആളുകൾ. വഅമിലൂ ബിഹി, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആളുകൾ, അതാണ് സ്വദ്ദീഖുകൾ എന്ന് പറഞ്ഞാൽ. വശുഹദാഉ അല്ലദീന ഖുതിലു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകൾ, അവരാണ് ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ. വസ്വാലിഹീൻ അല്ലദീന സ്വലുഹത് ലവാഹിറുഹും ബവാത്തിനുഹും വസ്വലുഹത് അഅമാലുഹും, അതായത് തങ്ങളുടെ ഉള്ളും പുറവും നന്നാക്കിയ ആളുകൾ, തങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കിയ ആളുകൾ. മാ അഹ്സന ഉലായിക മിൻ റുഫഖാഇ ഫിൽ ജന്ന, ഈ ആളുകൾ സ്വർഗത്തിൽ എത്ര നല്ല കൂട്ടുകാരായിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ വചനത്തിൽ വ്യക്തമാക്കുന്ന കാര്യം. അതുകൊണ്ട് അംബിയാക്കന്മാരുടെ കൂടെ, ഔലിയാക്കന്മാരുടെ കൂടെ, ഷുഹദാക്കന്മാരുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനുള്ള മാർഗം സ്വീകരിക്കണം. ശുദ്ധമായ തൗഹീദ് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരിക്കലും അംബിയാക്കന്മാരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, സ്വദ്ദീഖീങ്ങളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ഷുഹദാക്കളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, സ്വാലിഹീങ്ങളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ഏകനായ അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. അവരൊക്കെ ജീവിച്ച ആ മാർഗം അവലംബിച്ചുകൊണ്ട് ജീവിക്കുക, ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. കുല്ലുമൻ അത്വാ അല്ലാഹ വ റസൂലഹു അലാ ഹസ്ബി ഹാലിഹി വ ഖദറിൽ വാജിബി അലൈഹി മിൻ ദക്കരിൻ വ ഉൻസ വ സഗീരിൻ വ കബീരിൻ. ആരൊക്കെ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരിക്കുന്നുവോ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഓരോരുത്തരും അവനവനെ നിലയനുസരിച്ചുകൊണ്ട് അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹ് അൻഅമല്ലാഹു അലൈഹിം ഐ അന്നിഅമ അൽ അദീമ അല്ലതീ തഖ്തദി അൽ കമാൽ വൽ ഫലാഹ് വസ്സആദ. ഒരാൾക്ക് വിജയം ലഭിക്കുന്നത്, സൗഭാഗ്യം ലഭിക്കുന്നത്, പരിപൂർണത ലഭിക്കുന്നത് അല്ലാഹുവിൻ്റെ അനുഗ്രഹം കിട്ടുമ്പോഴാണ്. അതാണ് അല്ലാഹ് അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞത്. അതാരാണ്? മിനൻ നബിയീന അല്ലദീന ഫള്ളലഹുമുല്ലാഹു ബിവഹീഹി, തൻ്റെ വഹീ കൊണ്ട് അല്ലാഹ് ശ്രേഷ്ഠരാക്കിയവരാണ് നബിമാർ. വഖ്തസ്സഹും ബിതഫ്ദീലിഹിം ബിഇർസാലിഹിം ഇലൽ ഖൽഖി, അല്ലാഹു തൻ്റെ സൃഷ്ടികളിലേക്ക് നിയോഗിച്ചയച്ച ആളുകളാകുന്നു പ്രത്യേകമായി അയച്ച ആളുകളാവുന്നു പ്രവാചകന്മാർ. വ ദഅവതിഹിം ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും വേണ്ടി അള്ളാഹ് അയച്ച ആളുകളാവുന്നു പ്രവാചകന്മാർ. വ സിദ്ദീഖീന വഹും അല്ലദീന കമുല തസ്ദീഖുഹും ബിമാ ജാഅത് ബിഹിർ റുസുൽ ഫഅലിമു അൽ ഹഖ വസദ്ദഖൂഹു ബിയഖീനിഹിം വൽ അബിൽ ഖിയാമി ബിഹി ഖൗലൻ വഅമലൻ വഹാലൻ വദഅവതൻ ഇലല്ലാഹ്. അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ സത്യപ്പെടുത്തിയ ആളുകൾ, ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കിയ ആളുകൾ, അതേപോലെ തന്നെ ഉറച്ച് അവരെ വിശ്വസിച്ച ആളുകൾ, വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും അതേപോലെ തന്നെ അവർ കൊണ്ടുവന്ന അധ്യാപനങ്ങളെ പ്രബോധനം ചെയ്തുകൊണ്ടും ആ നിലയിൽ നിലയുറപ്പിച്ച ആളുകൾ, അതാണ് സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ. വശുഹദാ ഇല്ലദീന ഖാതലൂ ഫീ സബീലില്ലാ ലിഇലാ കലിമത്തില്ലാ ഫഖുതിലു, അള്ളാഹുവിൻ്റെ വചനം അത്യുന്നതമാകാൻ വേണ്ടി അവൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളുകൾ അവരാണ് ശുഹദാക്കൾ. വസ്വാലിഹീൻ അല്ലദീന സ്വലുഹ ളാഹിറുഹും വബാത്തിനുഹും ഫസ്വലഹത് അഅമാലുഹും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാഹ്യമായും ആന്തരികമായും എല്ലാ നിലക്കും നന്നാക്കിയ ആളുകൾ, നന്മ ചെയ്ത ആളുകൾ, അതേപോലെ തന്നെ അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, ഇത്തരം ആളുകളുടെ കൂടെയായിരിക്കും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ എന്നാണ് 69-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. വമൻ യുത്ഇല്ലാഹ വർ റസൂല, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ, ഫഉലായിക, എന്നാൽ അക്കൂട്ടർ, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. അതാരാണ്? മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, അതായത് പ്രവാചകന്മാർ, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ കൂടെയായിരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല അറിയിക്കുന്നത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകളും കാണാൻ സാധിക്കും. സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, താങ്കളുടെ ജീവിതകാലത്ത് താങ്കളുമായി താങ്കളെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ എനിക്ക് താങ്കളുടെ മുമ്പിൽ വന്ന് താങ്കളെ കാണാൻ സാധിക്കും, പക്ഷേ എൻ്റെ വിഷമം, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിലാണെങ്കിൽ തന്നെ താങ്കൾ ഉന്നതമായ ദർജയിലായിരിക്കുമല്ലോ, അപ്പോൾ താങ്കളെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമമെന്നറിയിച്ചപ്പോൾ അള്ളാഹു ഈ വചനം അവതരിപ്പിച്ചു എന്നാണ് ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സഹാബി പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കളുടെ കൂടെ സ്വർഗത്തിലെനിക്കെത്തണം എന്ന് ആണ് ആ സഹാബി ചോദിക്കുന്നത്. താങ്കളുടെ ആവശ്യം ചോദിച്ചോ എന്ന് ആ സഹാബിയോട് പ്രവാചകൻ പറഞ്ഞപ്പോൾ ആ സഹാബി ചോദിച്ചത്, എനിക്ക് താങ്കളുടെ കൂടെ സ്വർഗത്തിലെത്താൻ സാധിക്കണമെന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഫഅഇന്നി അലാ കസ്റത്തി സുജൂദ്, ധാരാളം സുജൂദുകൾ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി താങ്കൾ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിലേക്കടുക്കുന്ന ഒരു വലിയ കർമ്മമാണ് നമസ്കാരം നിർവഹിക്കുക എന്നത്. അത് അധികരിപ്പിച്ചുകൊണ്ട് താങ്കൾ എന്നെ ആവശ്യത്തിൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന് ആ സഹാബിയോട് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാമീപ്യം സിദ്ധിക്കാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കണം, പരിശ്രമിക്കണം. അതിനുള്ള മാർഗമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനനുസരിക്കുക, പ്രവാചകൻ അനുസരിക്കുക എങ്കിൽ അത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്നാണ് ആ ആയത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. തീർച്ചയായും എല്ലാ രംഗത്തും പ്രവാചകൻ തിരുമേനിയുടെ അധ്യാപനങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കണം, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല അത്തരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് എല്ലാ നിലക്കും സ്നേഹം കാണിക്കുന്ന, അവിടുത്തെ അധ്യാപനങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുന്ന ആ അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദീസിൽ കാണാൻ സാധിക്കും, റബീഅത്ത് ബിൻ കഅബ് അസ്ലമി എന്ന സഹാബിയാണ്, അദ്ദേഹം പറയാണ്, ഞാൻ പ്രവാചകൻ്റെ അടുക്കൽ രാത്രി താമസിച്ചിരുന്നു. അവിടത്തേക്ക് വുളൂഇനുള്ള വെള്ളം മുതലായ ആവശ്യങ്ങൾ ഞാൻ കൊണ്ടുവന്ന് ചെന്ന് കൊടുത്തപ്പോൾ അവിടുന്ന് പറഞ്ഞു, താങ്കൾക്ക് വേണ്ടത് ചോദിച്ചു കൊള്ളുക. അല്ലേ, നമ്മളാണെങ്കിൽ ചിലപ്പോൾ സമ്പത്തായിരിക്കും ചോദിക്കുക, ഭൗതിക കാര്യങ്ങളായിരിക്കും ചോദിക്കുക. പക്ഷേ ആ സുഹാബി പറയാണ്, ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സഹവാസമാണ് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റു വല്ലതുമുണ്ടോ? ഞാൻ പറഞ്ഞു, അതുതന്നെയാണുള്ളത്. അപ്പോൾ ആ പ്രവാചകൻ തിരുമേനി പറയാണ്, എന്നാൽ സുജൂദ് വർദ്ധിപ്പിക്കൽ വഴി നിന്റെ കാര്യത്തിൽ നീ എന്നെ സഹായിച്ചു കൊള്ളുക. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിലെത്താനുള്ള മാർഗമാണ് സുന്നത്ത് ധാരാളമായി പ്രാവർത്തികമാക്കുക, പ്രവാചകന്റെ മാർഗം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നതല്ലാതെ പ്രവാചകരെ താങ്കൾ എന്നെ സ്വർഗത്തിലാക്കണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, താങ്കളുടെ ശഫാഅത്തിൽ താങ്കൾ എന്നെ ഉൾപ്പെടുത്തണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക.
1: അംസൈന وأمس الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. اللهم ما امسى بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. اللهவே എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരു അനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഈ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എൻ്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എൻ്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഈവനിംഗ് ലൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈവനിംഗ് ലൈവിൽ മുക്കം നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ മുബീൻ കൊടിയത്തൂർ, കൂടെ
1: ഞാൻ ഷമീം ചുങ്കത്തറ.
0: അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരു ലീവുള്ള ദിവസമാണ്.
1: ലീവുള്ള ദിവസമാണ്
0: അല്ലേ? കുറെ ആൾക്കാർക്ക് കേരളത്തിലെ എത്രയോ ജില്ല
1: 12 ജില്ലകളിൽ സ്കൂൾ ലീവാണ്.
0: 12 ജില്ലകളിൽ സ്കൂൾ ലീവാണ്. ഇന്നും കുറച്ചൊക്കെ
1: മഴ പെയ്തിട്ടുണ്ട്.
0: അങ്ങനെ പലരും നാളെ ഇനിയിപ്പോ ലീവാവോന്ന് ഇങ്ങനെ
1: കാത്തിരിക്കാണ്.
0: ഇപ്പൊ രണ്ടാൾക്കാര്, രണ്ട് കൊച്ചു കൂട്ടുകാര് നമ്മോടൊപ്പം ഉണ്ട്.
1: പരിചയപ്പെടല്ലേ? ഓക്കെ, പേരെന്താണ്? ആതിഫ് ഷാജഹാൻ.
0: ആതിഫ് ഷാജഹാൻ എന്നാ പേര്. എവിടെയാണ് വീട്?
2: കാസർഗോഡ്.
0: കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ എവിടെയാണ്? പടന്ന. പടന്നയിലാണ് അല്ലേ? ആതിഫ് ഷാജഹാൻ കാസർഗോഡ് ജില്ലയിലെ പടന്ന. ഇവിടെ നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി സ്കൂളിൽ എത്രാം ക്ലാസ്സിലാണ്? 5ാം ക്ലാസ്.
1: 5ാം ക്ലാസ്.
0: ഈ വർഷം ഗ്രീൻ ഹോമിലേക്ക് എത്തിയതാണ് അല്ലേ? ആതിഫ് ഷാജഹാൻ
1: ആദ്യമായിട്ടാണോ പീസ് റോഡിൽ വരുന്നത്? ലൈവിൽ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് അവർ വരുന്നത്.
0: അപ്പൊ
1: എന്താ, നല്ല ഈവനിംഗ് ലൈവ്, ഒരു പാട്ടും കഥകളും എന്തൊക്കെ ഉണ്ടാവും നോക്കാം.
0: അടിപൊളിയാക്കണം,
1: അടിപൊളിയാക്കാം.
0: ആതിഫ്, ഇനി ഇത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞു പോണവരെ
1: ഈവനിംഗ്.
0: പിന്നെ അടുത്ത ആളാരാ?
2: അഹമ്മദ് സലീഫ്.
0: എന്താണ്?
2: അഹമ്മദ് സലീഫ്.
0: അഹമ്മദ് സലീഫ്, അടിപൊളി പേരാണല്ലോ. എന്റെ വീട് എവിടെ?
2: കോഴിക്കോട്.
0: കോഴിക്കോടോ? കോഴിക്കോട് എവിടെ?
2: മാങ്കാവ്.
0: മാങ്കാവിലാണ് അല്ലേ? കോഴിക്കോട് മാങ്കാവാണ്. അപ്പോ ടൗണിന്റെ അടുത്ത് തന്നെയാണ്. എന്താണ് അവിടെ മാങ്കാവിൽ മഴ ഒക്കെ ഉണ്ടായിരുന്നോ അറിയോ? ഇന്നലെ വിളിച്ചിരുന്നു, വീട്ടിലേക്ക് വിളിച്ചിനോ? അപ്പൊ മഴ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞോ?
2: ഒരുപാടല്ല.
0: എവിടെ? ഗൾഫിലാ? ഗൾഫിലെവിടെ?
2: സൗദിയില്.
0: സൗദിയിലാണല്ലേ? ഓക്കെ.
1: നേരത്തെ എന്താ, ആദ്യമായിട്ടാണോ വരുന്നത്? അപ്പോ രണ്ട് അതിഥികളും ആദ്യമായിട്ടാണ്.
0: ആദ്യമായിട്ടാണ്. അപ്പോ ഈവനിംഗ് ലൈവ് അവർക്ക് നല്ലൊരു അനുഭവമാക്കി മാറ്റണം. അതിന് നമ്മളെ ശ്രോതാക്കള് കുറെ ആൾക്കാർ നമ്മോടൊപ്പം ഉണ്ട്. കുറെ ആളുകള് നേരത്തെ തന്നെ സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്. അമീർ ടി അടത്തനാട്ടുകര, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, അതുപോലെ നഫീസ കാടാമ്പുഴ, ആയിഷ അങ്ങാടിപ്പുറം, ഷംനാദ് ഖാൻ, റാബിയ മീത്തൽ മാങ്ങാട്, ധാരാളം ആളുകൾ നമ്മുടെ ഇവിടെ പീസ് റെഡി ഈവനിംഗ് ലൈവിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അതുപോലെ തന്നെ ജമീല വി കെ പൂനൂർ, ആയിഷ കരുമ്പിൽ, സൽമാൻ ഓരാടംപാലം, സലീമ ഒതുക്കുങ്ങൽ, ഷുഐബാം വളപ്പട്ടണം, ധാരാളം ശ്രോതാക്കൾ ഇന്ന് കുറെ ആൾക്കാരിപ്പം അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു
1: ലീവായതുകൊണ്ട്
0: നമ്മളെ കൂട്ടുകാരൊക്കെ കുറെ ആൾക്കാർ നമ്മോടൊപ്പം ഉണ്ടാവുന്നാണ് വിചാരിക്കുന്നത്.
1: ഏതായാലും നമുക്ക് ഇന്നത്തെ നമുക്ക് ആദ്യമായിട്ട് ഗസ്റ്റിലേക്ക് പോവാലേ?
0: ഗസ്റ്റിലേക്ക് പോവാം.
1: ഓക്കെ.
0: പിന്നെ
1: ആതിഫ്
0: ഷാജഹാൻ. ആതിഫ് ഷാജഹാൻ അല്ലേ? ഷാജഹാൻ ചക്രവർത്തിനെ കുറിച്ച് കേട്ടണോ? കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയ ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നേതാണ്, ഓർമ്മ ഉണ്ടോ? താജ്മഹലാണ്. അതൊക്കെ ആതിഫ് ഷാജഹാന് നല്ലോണം അറിയാം. എന്താണ് ഇന്നത്തെ ആതിഫ് അവതരിപ്പിക്കുന്ന പ്രോഗ്രാം? എന്താ? പാട്ടാണല്ലേ. നമുക്ക് സാരോപദേശം കേട്ടിട്ട് നമ്മുടെ പാട്ടിലേക്ക്
1: പോലേ
0: അല്ലേ?
1: ഓക്കെ.
0: അതേപോലെ അമീർക്ക ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖുർആൻ മഴയെ വിശേഷിപ്പിച്ചത് ജീവന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകമായിട്ടാണ്. മഴ പെയ്യുന്ന ഈ വേള പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന പ്രത്യേക സമയങ്ങളിൽ ഒന്നാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഈ തണുത്ത അന്തരീക്ഷത്തിൽ നമ്മുടെ കഴിഞ്ഞകാല തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചും വരും കാലത്തേക്ക് നന്മയും സമാധാനവും ചോദിച്ചും റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് ഈ നിമിഷത്തെ ഉപയോഗപ്പെടുത്താം. സർവശക്തനായ അള്ളാഹു നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മഴവെള്ളം പോലെ അനുഗ്രഹങ്ങളും സന്തോഷവും വർഷിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും സമാധാനവും ഈമാനും നിറഞ്ഞ ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നന്ദി. നല്ലൊരു മെസ്സേജ് ആണ് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക്.
1: എല്ലാ ലൈവിലും അമീർക്ക എല്ലാ ലൈവിലും അയക്കുന്ന മെസ്സേജ് ഉണ്ട്. ഒന്നും വിട്ട് അതായത് വിടാൻ പറ്റാത്ത പോയിന്റുകളാണ് മൂപ്പ് എഴുതി തരാറുള്ളത്.
0: അതെ അതെ, പൊതുവെ ആ ഒരു സമയത്തിന് സന്ദർഭത്തിനും യോജിച്ച രൂപത്തിലുള്ള ഒരു മെസ്സേജാണ് അമീർക്ക നമുക്ക് കൈമാറാറുള്ളത്.
1: മഴ എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പലപ്പോഴും ഇപ്പോ നല്ല മഴ പെയ്യുമ്പോ പല ആൾക്കാരും എന്താ മഴയെ പെയ്തു പറയും അല്ലേ, എന്ത് മഴയാണ്, മുഷിന്റെ മഴയാണ് പറയും.
0: അതെ,
1: അപ്പൊ അതൊന്നും പറയാതെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദി കാണിക്കുക.
0: നമ്മളെപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. അതുപോലെ തന്നെ മഴ നമുക്കൊരു പ്രയാസം വരാത്ത രൂപത്തിലാണ് ആകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ അതിനുള്ള പ്രാർത്ഥനകളൊക്കെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുമ്മ ഹവാലൈന വല അഴലൈന എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. അപ്പോൾ മഴ നമുക്ക് അനുകൂലമായി വരാനും, ഇപ്പോൾ നമുക്കറിയാം പലപ്പോഴും ഖുർആനിൽ മഴ വിവരിച്ച സ്ഥലങ്ങളിൽ എത്രയോ സ്ഥലങ്ങളിൽ ശിക്ഷയായിട്ട് അതിനെ പിന്നെ ഉദാഹരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഴ അനുഗ്രഹമാണ്, അതേസമയത്ത് വർദ്ധിച്ചു വരുന്ന തോരാതെ പെയ്യുന്ന മഴ പലപ്പോഴും പല സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള പ്രയാസങ്ങൾക്കും കാരണമാകുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് വൈകുന്നേര സമയങ്ങളിലുള്ള പ്രാർത്ഥന നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, അത് എല്ലാവരും ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇന്നത്തെ സാരോപദേശം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ. അതിനു മുമ്പ് നമ്മുടെ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അയക്കുക. ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക, അതിനുള്ള അവസരമാണ്. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഇവിടെ അയക്കാവുന്നതാണ്. നമുക്ക് സാരോപദേശത്തിലേക്ക് പോകാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മാഈൻ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, പടച്ചറബിൻ്റെ അനുഗ്രഹങ്ങൾ ശരിക്കും നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഹൃദയം അത് നിലച്ചുപോയാൽ പിന്നീട് നമ്മുടെ ജീവിതം അതോടുകൂടെ നിരക്കുകയാണ്. ഒരു മിനിറ്റിൽ 5 ലിറ്ററിലധികം ബ്ലഡ് ഹൃദയം പമ്പ് ചെയ്യുന്നു എന്നാണ് പ്രാഥമിക കണക്ക്. അത് ഓടുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും അതിൻ്റെ അളവ് വർദ്ധിക്കുമെന്നും പറയുന്നു. മിനിറ്റിൽ അനവധി തവണ മിടിക്കുന്ന ഹൃദയം അള്ളാഹു സുബ്ഹാനത്തിലൂടെ അത്ഭുതമായ ഒരു സൃഷ്ടിപ്പാണ്. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി, അവൻ സ്കൂളിൽ ലീവായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൻ്റെ ഇക്കാക്കയുടെ ഹാർട്ടിൻ്റെ വാൾവ് 5 കൊല്ലം 6 കൊല്ലം മുമ്പ് മാറ്റിവെച്ചിരുന്നു. ആർട്ടിഫിഷ്യൽ വാൾവാണ് ഉപയോഗിച്ചിരുന്നത്. അതിന് ചെറിയ ലീക്കേജും ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ടായപ്പോൾ അത് മാറ്റി റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എറണാകുളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ ചികിത്സ നടത്തുകയും ചെയ്തു. ഏറ്റവും അധ്വാനമുള്ള ഒരു സർജറിയാണ് അത്രയും. അത് ശരീരം നടുഭാഗം പിളർത്തി ഹൃദയത്തിൽ നടക്കുന്ന ഈ ഒരു സർജറി അള്ളാഹു വിജയകരമാക്കി പൂർത്തീകരിച്ച് നൽകിയിട്ടുണ്ട്. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോഴാണ് യഥേഷ്ടം നമ്മൾ ശ്വസിക്കുന്നു, ഓടുന്നു, നടക്കുന്നു. പടച്ചറബ് സുബ്ഹാനഹു വതആല നമുക്ക് എത്രത്തോളം അനുഗ്രഹമാണ് അനുദിനം ചെയ്തു നൽകുന്നത്. പലപ്പോഴും ഒരു മിഠായി ഒരാൾ തന്നാൽ താങ്ക്സ് പറയാൻ കാണിക്കുന്ന മനസ്സ് പോലും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാൻ, അത് ഓർത്തിട്ട് അൽഹംദുലില്ല പറയാൻ ആർക്കും ഓർമ്മ വരാറില്ല എന്നുള്ളതാണ്. നോക്കൂ, ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാൻ ഇല്ലാത്ത സമയം? എല്ലാ സമയത്തും അള്ളാഹുവിനെ നമ്മൾ സ്തുതിച്ചേ പറ്റൂ. ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹ് അല്ലദി അഹ്യാന ബഅദമാ മാതന വഇലൈഹി നുഷൂർ. മരിച്ചിടത്തുനിന്ന് എന്നെ പുനർജനിപ്പിച്ച പടച്ചറബേ, നിനക്കാകുന്നു സർവസ്തുതിയും. എത്രയോ പേർ രാത്രി ഉറങ്ങിയതാണ്, പിന്നീട് അവർ എണീറ്റിട്ടില്ല, അവർ മരണപ്പെട്ടു പോയി. അപ്പോൾ ജീവനോടെ എണീറ്റ് വരുമ്പോൾ അൽഹംദുലില്ലാഹ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കിട്ടിയ ഒരു അവസരത്തെ നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ് ഒരു വിശ്വാസി. അവിടെ നിന്ന് പിന്നീട് നാം ചെയ്യുന്ന ഓരോ മൂമെൻറ്റും അള്ളാഹിൻ്റെ തൗഫീഖാണ്. ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നല്ലോ, എണീക്കാൻ പറ്റാതെ പക്ഷാഘാതം ബാധിച്ച, സ്ട്രോക്ക് ബാധിച്ച എത്ര ആളുകളുണ്ട്. അവർ പോലും അറിഞ്ഞില്ല അവരുടെ ശരീരം ഉറക്കത്തിൽ ഒരു ഭാഗം തളർന്നു പോയത്. അപ്പോൾ എണീറ്റിരിക്കാൻ പറ്റുക എന്നുള്ള വലിയ കാര്യമാണ്, എണീറ്റ് നടക്കാൻ പറ്റുക എന്നുള്ള വലിയ കാര്യമാണ്. ബാത്റൂമിൽ പോകാൻ പ്രയാസമുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനെ കൃത്രിമമായി പുറത്തെടുക്കേണ്ടി വന്ന എത്രയോ ആൾക്കാരുണ്ട്. 10-60 കൊല്ലം ഇത് യഥേഷ്ടം ആസ്വദിച്ച് യഥേഷ്ടം ഇത് ചെയ്ത ഒരാൾ ഒരു ദിവസം അദ്ദേഹം രാത്രിയിൽ കനത്ത വേദനയും പ്രയാസവും അനുഭവിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ മൂത്രം പുറത്തെടുത്തപ്പോൾ അദ്ദേഹം കരഞ്ഞു. കാരണം ഇത്രയും കാലം പടച്ചറബ് എനിക്ക് തന്ന അനുഗ്രഹം എത്ര വലുതായിരുന്നു. അങ്ങനെ നോക്കിയാൽ നേരം വെളുത്ത് വൈകുന്നേരമാകുന്ന സമയം, നമ്മൾ ബെഡിലേക്ക് ചെന്ന് കിടക്കുന്ന ആ സമയം വരേക്കും നമുക്കൊരുപാട് കാര്യങ്ങൾ അള്ളാഹിനോർത്ത് സ്തുതിക്കാനുണ്ട്, പടച്ചറബിന് നന്ദി പറയാനുണ്ട്. പഠിക്കാൻ പറ്റുന്നതും ആരാധന നിർവഹിക്കാൻ പറ്റുന്നതും യാത്ര ചെയ്യാൻ പറ്റുന്നതും യാത്ര ചെയ്യാനുള്ള വാഹനം റെഡിയാകുന്നതും നമുക്ക് വേണ്ട സാധന സാമഗ്രികൾ വാങ്ങിക്കാനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിൽ വരുന്നതും അത് വാങ്ങിച്ച് കിട്ടുന്നതും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും ഒരു തുള്ളി ഭക്ഷണം കഴിക്കുന്നതും ഈവൻ ഒരു സ്വീറ്റ്, നമുക്കിഷ്ടമുള്ളൊരു മിഠായി, നമുക്കിഷ്ടമുള്ളൊരു ഐസ്ക്രീം, അത് തിന്നാൻ ലഭിക്കുന്നതും ഒക്കെ അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്. നാം ആഗ്രഹിച്ചത് എത്ര സമയത്താണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലേ? കല്യാണ വീട്ടിലേക്ക് പോയാൽ നല്ല ഭക്ഷണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ പോയി, വിവിധങ്ങളായ ഭക്ഷണങ്ങൾ വയറ് നിറച്ച് നമ്മൾ കഴിച്ചു, നല്ല ഫുഡായിരുന്നു എന്ന അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഈ ഭക്ഷണം തന്ന പടച്ചറബിനെ സ്തുതിക്കാൻ നമ്മൾ മറന്നുപോയോ? അതുകൊണ്ട് അള്ളാഹുവിനെ എപ്പോഴും നമ്മൾ ഓർക്കുക. അള്ളാഹു നൽകാത്ത ഒന്നും നമ്മുടെ കയ്യിലില്ല, എല്ലാം അള്ളാഹുവാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, എൻ്റെ നാവിനെ എൻ്റെ വായിലിട്ടടിക്കുമ്പോൾ അത് വാചകങ്ങളാക്കി മാറ്റുന്നത് പടച്ചറബ് സുബ്ഹാനഹു വതആലയാണ്. എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളുടെ കാതുകൾ കൊണ്ട് കേൾക്കാൻ പറ്റുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ആ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു, മനസ്സിലാക്കാനുള്ള വകതിരിവും വിശേഷ ബുദ്ധിയും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുന്നു. അതും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. എവിടെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാത്തത്? ഈ പ്രപഞ്ചത്തിൽ മുഴുവനും അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലേ? ഒരേ വെള്ളം വലിച്ചു കുടിച്ച് ഒരേ ഭൂമിയിൽ മുളപൊട്ടുന്ന വൃക്ഷങ്ങളിൽ നിന്ന് വിവിധ രുചികളുള്ള പഴവർഗ്ഗങ്ങൾ, സസ്യലതാദികൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലേ? എത്ര വലിയ അനുഗ്രഹമാണ് അല്ലേ? ഭൂമിക്കടിയിലുണ്ടാകുന്ന നിരവധി കിഴങ്ങ് വർഗ്ഗങ്ങൾ, മുകളിലുണ്ടാകുന്ന പയർവർഗ്ഗങ്ങളും മറ്റുള്ള പച്ചക്കറികളും അല്ലേ പഴവർഗ്ഗങ്ങളും എന്തെല്ലാമാണ് അള്ളാഹു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒരുക്കി തന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊന്ന് ശാന്തമായി ഒന്ന് നോക്കൂ, നിങ്ങൾ വീടുണ്ടായില്ലേ? അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലേ? വീട്ടിൽ കഴിക്കാനുള്ള ഫുഡും കിടക്കാനുള്ള ബെഡും കുളിക്കാനുള്ള ബാത്റൂമും അല്ലേ എല്ലാം, നമുക്ക് ധരിക്കാനുള്ള ഡ്രസ്സും ചെരുപ്പും, അങ്ങനെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വൈൻ താഴ്ദ്ധു നിഅമത്ത് അല്ലാഹി ലാ തുഹ്സുഹ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിയാലൊടുങ്ങൂല. അത്രയും അധികം അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ. അടുത്ത ഒഴിവ് ദിവസം നമുക്കൊരു പാർക്കിലേക്ക് പോകണം, ഭയങ്കര സന്തോഷത്തോടെ കാത്തിരുന്നു. ഒഴിവ് ദിവസം എത്തി, നാളെയാണ് നമ്മൾ പാർക്കിലേക്ക് പോകുന്ന ദിവസം. അങ്ങനെ പാർക്കിലേക്ക് കുടുംബത്തോടൊപ്പം പോയി കളിച്ച് ചിരിച്ച് ആനന്ദിച്ച് തിരിച്ചു വന്നു. അടിപൊളിയായിരുന്നു പാർക്ക്, ആഗ്രഹിച്ചതുപോലെ നന്നായി കളിച്ചു സന്തോഷിച്ചു. എന്നിട്ടും നമ്മൾ പറയാൻ മറന്നോ അൽഹംദുലില്ലാ എന്ന്? അങ്ങനെ മറന്നാൽ നമുക്ക് ഒരു നന്ദിയുള്ള അടിമയാണ് നമ്മളെന്ന് പറയാൻ സാധിക്കുമോ? അതുകൊണ്ട് നന്ദിയുണ്ടായിരിക്കണം എപ്പോഴും. നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തോർത്തോർത്ത് പടച്ച റബ്ബിന് ശുക്ർ കാണിച്ച് എൻ്റെ റബ്ബാണ് എനിക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന ആ ഒരു നല്ല മനസ്സ് അള്ളാഹുവിനെ കുറിച്ചുണ്ടാകുമ്പോൾ അള്ളാഹുക്ക് വലിയ ഇഷ്ടമായിരിക്കും അത്തരം ആളുകളെ. അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ സ്തുതിക്കുന്ന, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ആൾക്കാരെ അള്ളാഹുക്ക് എത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അള്ളാഹു എല്ലാ നന്മകളിലേക്കും നമുക്ക് അനുഗ്രഹം ചൊരിയുകയും അള്ളാഹുക്ക് നന്ദിയുള്ള അടിമകളാക്കി അള്ളാഹു നമ്മെ എല്ലാവരെയും മാറ്റിത്തീർക്കുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പോൾ നമുക്ക് ലഭിച്ച ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കുക എന്നുള്ളതായിരുന്നു. അതാണ് മുനവർസല ഇന്നത്തെ ഈ ഒരു സാരോപദേശത്തിൽ നമുക്ക് നൽകിയ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. ഇപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരിലേക്ക്
1: പോവാണ്.
0: നമ്മൾ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. അമീർക്ക ചോദിച്ചൊരു ചോദ്യം, ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പെയ്ത്തുകാരെ നിയോഗിച്ചിരുന്നു. അപ്പോൾ ഒരു മലയുടെ മുകളിലാണ് അവരെ നിയോഗിച്ചത്. ഉഹുദ് യുദ്ധത്തിൽ അമ്പെയ്ത്തുകാരെ നിയോഗിച്ച ആ ഒരു മലയുടെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉഹുദ് യുദ്ധത്തിൽ ആ അമ്പെയ്ത്തുകാരോട് 50 അമ്പെയ്ത്തുകാരെ പ്രവാചകൻ നിയോഗിച്ചിരുന്നു. അവർ നിൽക്കാൻ പ്രവാചകൻ കൽപ്പിച്ച ഒരു മല ഉണ്ട്, ആ മലയുടെ പേര് എന്താന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട ആ ഒരു മലയുടെ പേര് എന്താന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് എല്ലാവർക്കും അതിൻ്റെ ഉത്തരം അയക്കാവുന്നതാണ്.
1: ഓക്കെ, ഏതായാലും നമുക്ക് ഗസ്റ്റിലേക്ക് പോവാം.
0: അതെ, ആത്തിഫിന്റെ
1: പാട്ട് കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ, പഠിക്കോ, തുടങ്ങിക്കോ.
0: എന്ത് പാട്ടാ ആത്തിഫ് പാടുന്നത്? കഅബയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, പഠിക്കും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: ഓക്കെ, കാബാലയത്തിനെ വച്ചിരുന്ന പാടിയതല്ലേ.
1: അതെ അതെ, കാബാലയം കാണിക്കണേ എന്നുള്ള ആ ഒരു പാട്ട്. പിന്നെ നമ്മള് പല
0: കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്,
1: ഈണം യൂട്യൂബ് ചാനലിലൊക്കെ തോന്നുന്നു അല്ലേ. അപ്പോ പല പ്രാവശ്യം നമ്മൾ കേട്ടൊരു പാട്ടാണ്. ആത്തിഫ് വളരെ മനോഹരമായിട്ട് പാടി.
0: ഞാൻ അടുത്തൊരു ലൈവ് വരുമ്പോ എന്താ കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കി പാടണം കേട്ടോ.
1: ആത്തിഫ് ആദ്യമായിട്ടാണ് പാടുന്നത്, എന്നാലും അതിന്റെ പ്രയാസങ്ങളൊന്നും കാണിക്കാതെ വളരെ നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മഷാല്ല. പിന്നെ ഒന്ന് ഉഷാറാക്കിയിട്ട് ഞാൻ അടുത്ത ഈവനിങ് ലെവൽ പാടണം. അങ്ങനെ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, നീ ഈ ആങ്കറിങ് ഡെസ്കിൽ വന്നിരിക്കാൻ പറ്റണം, മനസ്സിലായല്ലേ. ആ അപ്പം ആത്തിഫ് അതിന് റെഡിയാണ്. പിന്നെ നമുക്ക് നേരത്തെ നടന്ന സാരോപദേശത്തെ കുറിച്ചുള്ള നല്ല ഫീഡ്ബാക്ക് ഇവിടെ വന്നത് ഷുഹൈബായും വളപ്പെട്ടണം. മഷാല്ല, നല്ലൊരു സാരോപദേശം. നമുക്ക് പല അനുഗ്രഹങ്ങളും പടച്ചറബ് തന്നിട്ടുണ്ട്, പലർക്കും ഇല്ലാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് ഇന്നുണ്ട് അൽഹംദുലില്ല. എന്നാലും നാം ഇടയ്ക്ക് അള്ളാഹുവിനെ മറന്നു പോകുന്നില്ലേ. അള്ളാഹു നമ്മെ എല്ലാം നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: അമീൻ. നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ, അതിന് ഉത്തരം വന്നിട്ടുണ്ടോ?
1: ഉത്തരങ്ങൾ കുറെ ആൾക്കാർ
0: അയച്ചിട്ടുണ്ടല്ലേ.
1: ചോദ്യം ഒന്നുകൂടി നമുക്ക് ആവർത്തിക്കാം എന്ന് തോന്നുന്നു. ഗസ്റ്റ് പുതിയ ആളാണോ ചോദിക്കുന്നുണ്ട്. ഹുസൈൻ ക ഇടത്തനാട്ട് വരാം. പുതിയ ആളാണ്,
0: പുതിയ ആളാണ്.
1: ഉഷാറായിട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. മോന്റെ പാട്ട് സൂപ്പറായി അൽഹംദുലില്ല. കുറച്ച് പേടിയുണ്ടോ മോൻ? ജമീല വി കെ പൂനൂർ ആണ് ചോദിച്ചത്. പിന്നെ ആത്തിഫിന്റെ സൗണ്ട് കുറവാണ്, മൈക്കിന്റെ അടുത്തിരിക്കണം എന്നാണ് ഷംനാദ് ഖാൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഏതായാലും അത് നമ്മളെ ടെക്നിക്കൽ ഡെസ്കിലും ഒന്ന് കാര്യം ശ്രദ്ധിക്കാം. അതുപോലെ ഉമേറ തൃശൂർ വല്ലാർക്കാട് സലാം പറഞ്ഞ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ ആൾക്കാർ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരും ആഗ്രഹിക്കാത്തവരുമായ ഒട്ടേറെ ആൾക്കാർ എന്ത് ചെയ്തു
0: സലാം
1: പറഞ്ഞ് നമ്മോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് മാഷാല്ല. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അതുപോലെ നമ്മുടെ ഇനി ചോദ്യം ഒന്നുകൂടി പറയല്ലേ. പ്രവാചകൻ ഉഹുദ് യുദ്ധ സമയത്ത് അമ്പേത്തുകാരോട് നിൽക്കാൻ കൽപ്പിച്ച ആ ഒരു മല ഏതാന്നുള്ളതാണ്. ഉഹുദ് യുദ്ധത്തിൽ അമ്പേത്തുകാരെ നിയോഗിച്ച ആ ഒരു മല, ആ മലയുടെ പേരാണ് ഇവിടെ ചോദിക്കപ്പെട്ടത്. അമീർക്കയാണ് ആ ചോദ്യം ചോദിച്ചത്. അപ്പൊ അതിന്റെ ഉത്തരം പറയല്ലേ.
0: ഉത്തരം പറയല്ലേ. നമുക്ക് ഗസ്റ്റിനെ അറിയോ?
1: ആത്തിഫിന് അറിയാം. അത് അറിയാം. ആ അതേപോലെ തന്നെ സലീഫിനറിയാം. ആ ആത്തിഫ് എന്താ ഉത്തരം? എന്നാണ് ആത്തിഫ് പറഞ്ഞ ഉത്തരം. വേറെ ഉത്തരം ഉണ്ടോ? സാലിഫിന് പിന്നെ ഉത്തരം ഒന്നും പ്രത്യേകിച്ച് സലീഫിന് അല്ലേ. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം അല്ലേ. ഉത്തരം ജബലുർ റുമാത്ത് എന്നാണ്. ജബലുർ റുമാത്ത്, റൈനൈൻ മല, ജബലുർ റുമാത്ത്.
0: ജബൽ റുമാത്ത് പലപ്പോഴും കുറെ മലകളുണ്ടല്ലോ, അറിയപ്പെട്ട ജബലന്നൂർ, ജബൽ സൗർ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ കൺഫ്യൂഷൻ ആകും.
1: ജബലുർ റുമാത്താണ് ഇതിന്റെ
0: ഉഹുദ് യുദ്ധത്തിൽ
1: അമ്പേത്തുകാരോട് നിൽക്കാൻ കൽപ്പിക്കപ്പെട്ട ആ ഒരു മല. അപ്പോ ഇതിന്റെ കുറെ ആൾക്കാർ മാഷാല്ല ശരിയുത്തരം അയച്ചു.
0: ആദ്യം പറഞ്ഞത് ആരാണ്?
1: ആദ്യം ശരിയുത്തരം അയച്ചത് ഷംനാദ് ഖാൻ.
0: ഷംനാദ് ഖാൻ,
1: ഷംനാദ് ഖാൻ ആണ് ആദ്യം ശരിയുത്തരം അയച്ച് ഇന്നത്തെ വിജയിയായത്. അതുപോലെ തന്നെ ശരിയുത്തരം അയച്ച ആളാണ് പിന്നെ ഹുസൈൻ വി എം ഇടത്തനാട്ടുകര, ശരിയുത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൈനൈൻ മല അല്ലെങ്കിൽ ജബൽ റുമാത്ത് എന്ന് അതിൻ്റെ രണ്ടുപേരും അയച്ചത് സഫിയ എടപ്പാൾ, ശരിയുത്തരം അയച്ചിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം ശരിയുത്തരം അയച്ചിട്ടുണ്ട്. ഹുസൈൻ വി എം മടത്തനാട്ടുകാര, നമ്മൾ

0: നേരത്തെ പറഞ്ഞു ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പിന്നെ അതേപോലെ തന്നെ ഉഹുദ്മല എന്ന് ഉത്തരം അയച്ച ആൾക്കാരുണ്ട്.
1: ഉഹുദ്മല
0: ഉഹുദ്മല എന്ന് ഉത്തരം അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൽമ ഫറൂഖ് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ ധാരാളം ശ്രോതാക്കൾ ഇതിന് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു പുതിയ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം ആ ചോദ്യം പറയുന്നതിന് മുമ്പ് ഇവിടെ ഇൻഷാല്ല ആത്തിഫ് ഉഷാറായി വരുമെന്ന് ഹുസൈൻ വി എം ഇടത്തനാട്ടുകര ഇവിടെ കമൻ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആത്തിഫിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ആത്തിഫിന് ഉഷാറായി വരുമെന്ന് ഹുസൈൻ ക അറിയിച്ചിട്ടുണ്ട്. ആത്തിഫ് കേട്ടില്ലേ? ആ മഷാല്ല. അപ്പം നമുക്കൊരു അടുത്തൊരു ചോദ്യം ചോദിക്കാം അല്ലേ?
1: അടുത്ത ചോദ്യം ചോദിച്ചിട്ട് ഗസ്റ്റിനെ
0: ഹാരിസ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ ഏത് പത്നിയുടെ പിതാവാണ്? പ്രവാചകൻ്റെ ഒരു പത്നിയുടെ പിതാവാണ് ഉമ്മുൽ മുഅ്മിനീൻ. അവർ ഒരു പത്നിയുടെ പിതാവാണ് ഹാരിസ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു. ഏത് പ്രവാചകൻ്റെ ഏത് ഭാര്യയുടെ പിതാവാണ് അദ്ദേഹം എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഷുഐബായും വളപ്പെട്ടനാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്.
1: ഹാരിസ് ബിൻ ഹസൻ. ഹസൻ
0: അതെ. അപ്പോ നല്ല ചോദ്യമാണ് അല്ലേ? ഒരു പൊതുവെ ഈവനിങ് ലൈവിൽ ചില ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇതുവരെ ചോദിക്കപ്പെടാത്തൊരു ചോദ്യമാണ്. മാഷാല്ലാ. അപ്പൊ അതിനുള്ള ഉത്തരം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്. അപ്പൊ നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓരോ പുതിയ അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അയക്കാവുന്നതാണ്.
1: ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ഗസ്റ്റിലേക്ക് പോവാല്ലേ?
0: അതെ അതെ.
1: കാത്തിരിക്കാണ്, നമ്മുടെ സലീഫിന്റെ പാട്ട് കേൾക്കാണ് ശ്രോതാക്കൾ കാത്തിരിക്കാണ്.
0: സലീഫ് മാങ്കാവിലാണ്. വീട്ടിൽ ആരൊക്കെയുള്ളു? വീട്ടിൽ പോലെ സൗദിയിലാണെന്ന് പറഞ്ഞു. വല്യമ്മ മാത്രമാണ് ഇപ്പൊ വീട്ടിലുള്ളത്. ഉപ്പ ഉമ്മ നിങ്ങൾ എത്ര മക്കളാ? നാല് മക്കളുണ്ട്. ആ അപ്പൊ അവരെ കുറിച്ചൊക്കെ നമ്മൾ ചോദിച്ചില്ലല്ലോ. നാലാൾക്കാരുണ്ട് അല്ലേ. എന്താണ് ഉപ്പയുടെ പേരെന്താ?
2: ലുക്മാൻ.
0: ലുക്മാൻ. ഉമ്മയുടെ പേരോ?
2: നുസൈബ.
0: നുസൈബ. അപ്പൊ ആരൊക്കെയാണ് സഹോദരങ്ങള്? കാക്കന്റെ പേരെന്താ? സെയ്ൻ. സെയ്ൻ. ആ പിന്നെ?
2: പിന്നെ ലിബ.
0: ലിബ. ആ
2: പിന്നെ ലഹ്സ.
0: ലഹ്സ.
1: അനിയത്തിയാണോ? അനിയത്തിയാണ്.
0: ഒരനിയത്തി ഉണ്ട് സലീഫിന് അല്ലേ.
1: പിന്നെ സെയ്മ് ഇവിടെ ഗ്രീൻ ഹോമിൽ തന്നെ പഠിക്കണ.
0: സെയ്മ് ഇവിടെ ഉണ്ട്. എത്രാം ക്ലാസ്സിലാ? ഏഴാം ക്ലാസ്സിലുണ്ട് അല്ലേ. സലീഫ് അഞ്ചാം ക്ലാസ്സിലല്ലേ?
1: ആ സലീഫ് അഞ്ചാം ക്ലാസ്സിൽ.
0: അഞ്ചാം ക്ലാസ്സിൽ. സെയ്മ് ഏഴിലും അല്ലേ.
1: ഇതെന്റെ ഉമ്മയും ഉപ്പയും കേൾക്കുന്നുണ്ടോ പേസിലോടെയോ?
0: സലീഫ് പാട്ട് പാടുന്ന അറിഞ്ഞിട്ടുണ്ടോ? ഈവനിങ് ലൈവിൽ വന്ന്
1: പറഞ്ഞിട്ടില്ലല്ലേ.
0: അപ്പൊ ഇനി ഈ പരിപാടി ഇവിടെ പ്രക്ഷേപണം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ റിവൈൻഡിൽ ഇതുണ്ടാവും. അപ്പോൾ ഉമ്മയും ഉപ്പയും വിളിച്ചിട്ട് എന്ത് ചെയ്യണം? അറിയിക്കണം എൻ്റെ പാട്ടുണ്ടായിരുന്നു കേൾക്കണമെന്ന് പറഞ്ഞിട്ട്. പറയില്ലേ? ആ ഓക്കെ. അപ്പോൾ നമുക്ക്
1: സലീഫിൻ്റെ പാട്ടിലേക്ക് പോവാം.
0: പാട്ട് പോവാം. വളരെ ഫ്രീ ആയിട്ട് പാടിയാൽ മതി. ഇൻഷാ അല്ലാഹ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, നല്ലൊരു പാട്ടല്ലേ?
1: ആ, ഉഷാറായിട്ട് പാടി.
2: അതായത് കുറച്ച് മുമ്പ് നമ്മളെ എന്താ ട്രെൻഡായി ഇന്ന ഒരു പാട്ടാണ്, നമ്മളെ ഫലസ്തീൻ ഹൊസനെ പറ്റിയിട്ടുള്ള പാട്ടാണ്.
1: അതെ അതെ.
2: ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പോകാൻ പാടി. മാഷാല്ലാ,
1: ഉഷാറായിട്ട് സരീഫ് പാട്ട് പാടി അല്ലേ. നമ്മുടെ ഗാസയിൽ നടക്കുന്ന ഇസ്രായേലിൻ്റെ അതിക്രമങ്ങൾ, ആ നരനായാട്ടിനെ, അതുമായി ബന്ധപ്പെട്ട് പല ഗാനങ്ങളും ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും വീണ്ടും ഇസ്രായേൽ ആക്രമണങ്ങളൊക്കെ തുടരുന്ന, പുനരാരംഭിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. എപ്പോഴും നമുക്ക് അവർക്ക് നൽകാനുള്ളത് പ്രാർത്ഥനകളാണ്. ഇവിടെ സലീഫ് മനോഹരമായിട്ട് പാട്ട് പാടി. മാഷാല്ലാ, അപ്പോൾ ഉപ്പയും ഉമ്മയോടും വിളിച്ച് പറയണം ഇങ്ങനെ പാടിയിരുന്നു എന്നുള്ളത് കേട്ടോ. അറിയിക്കൂലേ മാഷാല്ലാ. അതേപോലെ തന്നെ പിന്നെ സഹോദരങ്ങളോടൊക്കെ കേൾക്കാൻ വേണ്ടി പറയണം. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ റേഡിയോയിൽ വന്ന് പാട്ട് പാടുന്നത്? ഇങ്ങനെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പാടുന്നത് ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് അല്ലേ. അപ്പോൾ സലീഫിന് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക്, അവരുടെ വീട്ടിലുള്ള മക്കൾക്ക് ഇതുപോലെ പാടാൻ വരാനൊക്കെ ആഗ്രഹമുണ്ടാവും. അപ്പോൾ അതിനുള്ള സൗകര്യം നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ മുക്കം നെല്ലിക്കാ പറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ എത്താൻ കഴിയുന്ന ദിവസങ്ങളിൽ, ഇപ്പോൾ ഒഴിവ് ദിവസമൊക്കെ ആണെങ്കിൽ യാത്ര ചെയ്ത് വന്ന് ഇവിടെ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക, അതിന് ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ കൂട്ടുകാർക്കുള്ളൊരു അവസരമാണ് ഈവനിങ് ലൈവിൽ ഈ വോയിസ് അയക്കാൻ. നമ്മുടെ നമ്പർ അതെല്ലാവർക്കും അറിയുണ്ടാവും. ആ നമ്പറിലേക്ക് എന്ത് ചെയ്യണം, വോയിസ് അയക്കണം. നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ വോയിസ് അയക്കാൻ മറക്കരുത്.
2: ഈവനിങ് ലൈവിൽ മാത്രമല്ല, മറിച്ച് നമ്മൾ സ്റ്റാർ ക്വസ്റ്റിലേക്കും കുട്ടികളെ പരിപാടി, കഥ, കവിത, പ്രസംഗം അതുപോലത്തെ എല്ലാം അയക്കാം. ഇൻഷാല്ലാ, നമ്മളെ ഓഗസ്റ്റ് 15 വരുന്നുണ്ട്, അതിന് പ്രത്യേകം നമുക്ക് സ്റ്റാർ ക്വസ്റ്റ് ഉണ്ട്. അതിലേക്കൊക്കെ നമ്മളെ കുട്ടികളെ പാട്ട്, കവിത, ഇതൊക്കെ അതിലേക്ക് പീസിലേക്ക് ഫീഡ്ബാക്ക് ആയി അയക്കാം.
1: ഓഗസ്റ്റ് 15 പ്രോഗ്രാം വരുന്നുണ്ടല്ലോ അല്ലേ. അതില് സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റുകൾ ഉണ്ടാവും. നേരത്തെ ഇവിടെ സലീഫിന്റെ പാട്ടിനെ കുറിച്ച് ഹുസൈൻ വി എം ഇടത്തനാട്ടുകര നല്ലൊരു കമന്റ് അയച്ചിട്ടുണ്ട്. മാഷാല്ലാ, സലീഫ് അടിപൊളിയായിട്ട് പാടിയെന്ന്. സലീഫേ, അപ്പൊ നല്ല ഫീഡ്ബാക്ക് ഒക്കെ വന്നിട്ടുണ്ട്, പിന്നെ ഉഷാറായിട്ട് പാടണം കേട്ടോ. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഹാരിസ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഏത് പത്നിയുടെ പിതാവാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ നമ്മൾ അതിന് തൊട്ടു മുമ്പ് ചോദിച്ച ചോദ്യം, ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അംബേദ്കറോട് നിൽക്കാൻ പ്രവാചകൻ കൽപ്പിച്ച ആ ഒരു മല ഏതാണെന്നല്ലേ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പുതിയ കുറേ അറിവുകൾ നമുക്ക് എന്ത് ചെയ്യാണ് കിട്ടുകയാണ് ഈ ചോദ്യത്തിലൂടെ. മാഷാല്ലാ, ഒരു പുതിയ അറിവ് കിട്ടി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ആത്തിഫിനറിയോ? ആത്തിഫ് ഇതിനുത്തരം അറിയില്ല. നേരത്തെ ആത്തിഫ് ട്രൈ ചെയ്തിരുന്നു. സലീഫ് പിന്നെ അപ്പോ ഇതിന്റെ ഉത്തരം ഉത്തരം പറയല്ലേ.
2: ഉത്തരം പറഞ്ഞോ.
1: ചോദ്യം ഒന്നുകൂടി പറയല്ലേ.
2: ഹാരിസ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഏത് പത്നിയുടെ പിതാവായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം മൈമൂന റളിയല്ലാഹു അൻഹ എന്നാണ് ഉത്തരം.
1: മൈമൂന റളിയല്ലാഹു അൻഹ എന്നുള്ളതാണ് ഉത്തരം.
2: പ്രവാചകന്റെ പത്നിയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ പിതാവാണ് ഹാരിസ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു.
1: അപ്പോൾ നമുക്ക് ഒരു പുതിയ അറിവ് ലഭിച്ചിരിക്കുകയാണ്.
2: ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർ ഉത്തരം അയച്ചിട്ടുണ്ട്. അതിൽ ആരാ ഫസ്റ്റ് അയച്ചത്?
1: ആദ്യം ശരി ഉത്തരം അയച്ചത് ഹുസൈൻ വി എം ഇടത്തനാട്ടുകര. ഹുസൈൻ വി എം ഇടത്തനാട്ടുകരയാണ് ആദ്യം ശരി ഉത്തരം അയച്ചത്. അതുപോലെ തന്നെ സഫിയ അടപ്പാൾ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. മൈമൂന ബിൻത് ഹാരിസ് എന്ന് പറഞ്ഞുകൊണ്ട് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അമീർ ടി ഇടത്തനാട്ടുകര ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന ബിൻത് ഹാരിസ് റളിയല്ലാഹു അൻഹ.
2: എന്റെ അടുക്ക് ഹുസൈൻ വി എം സൗണ്ട് പോയി എന്ന് പറയുന്നത്,
1: അത് പിന്നെ റെഡി ആയി പറഞ്ഞിട്ട് ഹുസൈൻക്ക് വീണ്ടും മെസ്സേജ് അയച്ചിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മൈമൂന ബിൻത് ഹാരിസ് എന്ന ശരി ഉത്തരം ആയിഷ കരുമ്പിൽ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ജുവേരിയ എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട്, ജുവേരിയ എന്ന് പലരും അയച്ചിട്ടുണ്ട്.
2: എന്ത്,
1: ഉമ്മുൽ മുഅ്മിനീനിൽ പെട്ട ഒരാളുടെ പിന്നെ പേരാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ. പിന്നെ അപ്പോ ഇവിടെ
2: അടുത്തൊരു ചോദ്യം രണ്ട്
1: ഒരു രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. ഇനി ഒരു കുസൃതി ചോദ്യമാണ്
2: വന്നിട്ടുള്ളത്. ചോദ്യം ഇതാണ്, നമുക്ക് മുന്നിലുണ്ടെങ്കിലും ഒരിക്കലും കാണാൻ കഴിയാത്തത് എന്താണ്? കുസൃതിയായിട്ട് തന്നെ കാണണം കേട്ടോ. നമുക്ക് മുന്നിലുണ്ട്, ഒരിക്കലും അത് കാണാൻ കഴിയൂല. എന്താണ് ആതിഫ് പറയുക? എന്താണറിയോ, നമുക്ക് മുമ്പിലുണ്ട്, ഒരിക്കലും അത് കാണാൻ കഴിയൂല.
1: നമ്മുടെ നമ്മുടെ മുമ്പിലല്ല, നമ്മുടെ നമ്മുടെ പിന്നിലല്ല, നമ്മുടെ മുന്നിലാണ്.
2: യെസ്,
1: നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ട്, പക്ഷെ നമുക്കത് ഒരിക്കലും
2: കാണാൻ കഴിയില്ല. ഒന്ന് ഗസ് ചെയ്ത് നോക്ക്, എന്തായിരിക്കും?
1: സലീഫിന് എന്താ ഗസ് ഉണ്ടോ?
2: സലീഫ് അങ്ങനല്ല, അള്ളാഹിനെ കാണാൻ കഴിയൂല. അതല്ല, നമ്മളെ മുമ്പിലുണ്ട് പക്ഷെ നമുക്ക് കാണാൻ കഴിയൂല. കണ്ണ്, കണ്ണ് കണ്ണാടി നോക്കിയാല്
1: കാണൂലോ? ഏതാണെങ്കിലും ഇതുപോലത്തെ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോ ഏതാണെങ്കിലും നമുക്ക് അതിന്റെ ഉത്തരം ആരൊക്കെ അയക്കുന്നില്ല നോക്കാം. ഓരോരുത്തരെയും ഭാവനകൾ ഏതാണ് മുന്നോട്ട് പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്, എന്നാൽ നമുക്കൊരിക്കലും കാണാൻ കഴിയാത്ത കാര്യം, അത് നമുക്ക് കുറെ ആൾക്കാർ ഉത്തരം അയച്ചിട്ടുണ്ട്. നേരത്തെ ആ സലീഫിന്റെ പാട്ടിനെ കുറിച്ച് നല്ല ഗാനം എന്ന് പറഞ്ഞുകൊണ്ട് നജ്മ മുഹമ്മദ് അലി വളാഞ്ചേരി ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാട്ട് മനോഹരമായി, അൽഹംദുലില്ലാ, ഇനിയും നല്ല പോലെ പാടാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജമീല വി കെ പൂനൂർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഷാല്ലാ മോൻ്റെ പാട്ട് അതിമനോഹരം എന്ന് പറഞ്ഞുകൊണ്ട് സഫിയ എടപ്പാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഷാല്ലാ മോൻ നന്നായി പാടി, പേടിക്കാതെ പാടണം മോനെ, ടെൻഷൻ വേണ്ട, ബാറക്കല്ലാ. ഷുഏബായും വളപ്പെട്ടണം. സലീഫെ, കുറേ നല്ല നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട് കേട്ടോ.
2: അതിനിടയ്ക്ക് അമീർ ടി എടുത്തിട്ട് പറയുന്നത് മോളൊരു വോയിസ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്.
1: ടെക്നിക്കൽ മോളൊരു വോയിസ് അയച്ചിട്ടുണ്ടെന്ന് ഇവിടെ അമീർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ തോന്നുന്നുണ്ട്.
2: അതിനിടയ്ക്ക് സഫിയ കെ തിരുവരങ്ങാടി അസ്സലാം പറഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ അസ്സലാം വലൈക്കും തിരക്ക് കഴിഞ്ഞിട്ട് ഇവന്റ് ലൈവിൽ കേറിയിട്ടുണ്ടാവുക. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അപ്പോൾ എന്തായാലും ഉത്തരം പറയില്ലേ നമുക്ക്? കുറെ ആൾക്കാർ പല ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
1: സലീഫ് കണ്ണെന്നാ ഉത്തരം പറഞ്ഞത്, അതേപോലെ മൂക്ക് എന്ന് ഉത്തരം പറഞ്ഞ ആൾക്കാർ.
2: മൂക്ക്,
1: അതൊക്കെ ശരിയുത്തരം തന്നെയാണ്. ശരിയുത്തരം കുറെ ഭാഗികമായ എന്താണ് ശരിയുത്തരങ്ങളാണ് അല്ലേ. നമുക്ക് മുന്നിലുണ്ട് പക്ഷെ കാണാൻ കഴിയില്ല. ഏതാണെങ്കിലും നമുക്ക്
2: പേര് പറഞ്ഞ ആൾക്കാരുണ്ട്. പേര്
1: അപ്പൊ അതിന്റെ ഉത്തരം, നമ്മുടെ ചോദ്യം ചോദിച്ച ആളെ ഞാൻ ഉത്തരം പറയണല്ലോ. അവര് പറയുന്ന ഉത്തരമാണ് എന്ത്? ഇതിനൊക്കെ ഇത്തരം കുസൃതി ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ അങ്ങനെ എടുക്കുള്ളൂ. ചോദ്യം ചോദിച്ച് ബീരാൻകുട്ടി ആയിരുന്നു ചോദ്യം ചോദിച്ച്. നമുക്ക് മുന്നിലുണ്ടെങ്കിലും ഒരിക്കലും കാണാൻ കഴിയാത്തത് എന്തെന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ഭാവി എന്നുള്ളതാണ്.
2: ഭാവി,
1: ഭാവി, ഫ്യൂച്ചർ നമ്മുടെ മുന്നിലാണ്, പക്ഷെ നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. കഴിയോ ആതിഫെ? കാണാൻ കഴിയില്ല. സലീഫിന് കാണാൻ കഴിയില്ലല്ലോ. ഇല്ല, അപ്പോൾ പിന്നെ അതാണ് എൻ്റെ ശരി ഉത്തരം. ആ ഉത്തരം ഭാവി എന്നുള്ള ഉത്തരം ആദ്യം അയച്ചത് സൽമാ ഫറൂഖാണ്.
2: സൽമാ ഫറൂഖ് അയച്ചിട്ടുണ്ട്.
1: കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം ആദ്യം വന്ന് ഫറൂഖ് എന്നാണ്.
2: യെസ്, ഭാവി. അതുപോലെ തന്നെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അത് ഭാവി എന്ന് ഉത്തരം പറഞ്ഞ ആൾക്കാർ ആരൊക്കെ നോക്കാം നമുക്ക്. അമീർ ടി എടത്തനാട്ട് വരാ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ജമീല വി പി കാളികാവ് ഉത്തരം ഭാവി എന്ന് ഉത്തരം അയച്ചിട്ടുണ്ട്. മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ ഉത്തരം അയച്ചിട്ടുണ്ട്. പിന്നെ കണ്ണ് മൂക്ക് പോലുള്ള ഉത്തരങ്ങളൊക്കെ അവിടെ വേറെയും വന്നിട്ടുണ്ട്. പേര് എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട്. മൂക്ക്, പിന്നെ അങ്ങനെ വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമുക്കൊരു വോയിസ് വന്നിട്ടുണ്ട്, ആ വോയിസ് നമുക്ക് കേൾക്കാം.

0: വോയിസ് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. ടെക്നിക്കലി എന്തോ ഒരു പ്രയാസമുണ്ട്
1: പ്രശ്നങ്ങളുണ്ട്.
0: അല്ലേ?
1: യെസ്, നമുക്ക് കിട്ടും, നോക്കാം കുറച്ചിട്ട്.
0: അത് വോയിസ് അയച്ചത് ഇവിടെ എന്തായാലും ഒന്നുകൂടിയും വോയിസ് ആ വോയിസ് അയച്ചതിൽ സൗണ്ടില്ല എന്നാണ് ടെക്നിക്കൽ ഡെസ്കിൽ നിന്ന് അറിയിച്ചത്. അപ്പോൾ ഒന്നുകൂടി അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നേരത്തെ വോയിസ് അയച്ചവർ ഒന്നുകൂടി ആ വോയിസ് അയക്കുക കേട്ടോ. അമീർട്ടി എടത്തനാട്ടുകര ഇവിടെ മോളൊരു വോയിസ് അയച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ആ വോയിസ് അയക്കാൻ പറ്റുമെങ്കിൽ അത് ഒന്നുകൂടി അയക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഒരു വെറൈറ്റി ചോദ്യമായിരുന്നു അല്ലേ?
1: യെസ്,
0: ഇതേപോലെ വേറെയും കുസൃതി ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആ ചോദ്യം കൂടി പറയാല്ലേ. ശുഐബായും വളപ്പെട്ടനാണ് ഈ ചോദ്യം ചോദിച്ചത്.
1: ഓക്കെ, ഒരു കുറച്ച് ചോദ്യം. പരുന്തുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? പരുന്തറിയില്ല, പരുന്ത്. പരുന്തുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്?
0: ഇന്ത്യയിലുള്ള ഒരു സ്ഥലമാണ്, ഉത്തരേന്ത്യയിലുള്ള സ്ഥലമാണ്. കുസൃതി ചോദ്യമാണ്,
1: ആ മൈൻഡിൽ വെക്കണം.
0: അതുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആൻസർ കണ്ടെത്താൻ നോക്കണ്ട. ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊന്നും അതിൻ്റെ ആൻസർ കിട്ടില്ല. അത് ഗസ് ചെയ്തിട്ട് പറയാം. കുസൃതി ചോദ്യമാണ്.
1: അറിയോ, ആതിഫ്? ഇല്ല, നമുക്ക് നോക്കാം. എന്തായാലും
0: പെരുന്തുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാന്നുള്ളതാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. നമ്മൾ ആതിഫിന്റെ വീട്ടിൽ ആരൊക്കെയുള്ള നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ. ആതിഫിന്റെ വീട്ടിൽ ആരൊക്കെയുള്ളത്?
2: ഉമ്മ, ഉപ്പ, ഇച്ച, വലിയച്ച,
0: ഉമ്മ, ഉപ്പ, പിന്നെ
2: ഇച്ച, രണ്ടിച്ച.
0: ആ, രണ്ട് ഇക്കാക്കന്മാരാണ്. ആ, പിന്നെ
2: പിന്നെ
0: ഇത്താത്തണ്ട് അല്ലേ. ആ,
1: ഓൻ്റെ കാക്കയും ഇവിടെ ഗ്രീൻ ഹോമിൽ പഠിക്കുന്നുണ്ട്.
0: പഠിക്കുന്നുണ്ട്. പേരെന്താ?
2: അഹ്സൻ.
0: അഹ്സൻ. ആ, എത്രാം ക്ലാസ്സിലാണ്?
2: ഏഴ്.
0: ഏഴാം ക്ലാസ്സിലാ? മാഷാ അല്ലാ. ഇപ്പോൾ ഒരു ഇക്കാക്ക അവിടെ ഉണ്ട് അല്ലേ. പിന്നെ ഇത്താത്ത എത്ര ഇപ്പം എന്താണ് പഠിക്കാണോ? എവിടെയാണ്?
2: ഹൈസ്കൂളിൽ.
0: ഹൈസ്കൂളിൽ പഠിക്കാണ്, നാട്ടിലല്ലേ. ആ, ഓക്കെ. അപ്പോൾ നിങ്ങൾ രണ്ടാൾക്കാർ ഇവിടെ ഉണ്ട്. ആതിഫും അതുപോലെ തന്നെ ഇക്കാക്കിയും ഇവിടെ ഉണ്ട്.
1: എങ്ങനെയുണ്ട് ഗ്രീൻ വാലി, അതുപോലെ തന്നെ ഗ്രീൻ ഹോം എങ്ങനെയുണ്ട്? നല്ല തന്നെ. അതായത് കാസർഗോഡ് നിന്ന് ഇത്ര വന്നിട്ട് എങ്ങനെയാ അറിഞ്ഞത് ഇവിടെ?
0: ഓക്കെ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ വോയിസ് അത് നമുക്കത് കേൾക്കാം. ഓക്കെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അന അമ്ന ബിൻ തമീർ. സ്ഥലം എടത്തനാടുകര. ഞാനിന്നിവിടെ ഒരു കൊച്ച് അറബി ഗാനമാണ് പാടാൻ പോകുന്നത്.

0: السلام عليكم.
1: وعليكم السلام ورحمة الله وبركاته.
2: ما شاء الله عربي سونغ انا ده
1: അതെ, ഷറായിട്ട് പാടി.
2: شرعت ما شاء الله അമീർഖാന്റെ മകളാണ് ده.
1: അമീർ ഖാന്റെ മകളാണ് അംന,
2: അംന
1: അംന ബിന്ത് അമീർ. വളരെ മനോഹരമായിട്ട് പാടി. അംന സ്റ്റുഡിയോയിൽ പോയി പാടിയിട്ടുണ്ടെന്നാണ് എനിക്ക്, ഈവനിങ് ലൈവിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഈവനിങ് ലൈവിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതാണെങ്കിലും വളരെ മനോഹരമായിട്ട് പാടി മാഷാല്ല. ഇവിടെ
2: നേരത്തെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ട്,
1: ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ അല്ലേ,
2: പരുന്തുകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന്.
1: പരുന്തുകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം,
2: കുറെ ആൾക്കാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
1: ആകാശം എന്നുത്തരം അറിയിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കാഗോ, ചിക്കൻ ഉള്ള സ്ഥലമായതുകൊണ്ട് പെരുന്തുകൾക്ക് കോഴിക്കുട്ടികളെ പിടിക്കാനും വേണ്ടി ചിക്കാഗോ എന്നുള്ള ഉത്തരം അയച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഗസ്സാണ്. പെരുന്തുംപാറ, പെരുന്തുംപാറ എന്ന് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ശരി ഉത്തരമല്ല, ഉത്തരം
2: അയച്ചിട്ടുണ്ട്.
1: ശരി ഉത്തരം ആരാണോ ചോദ്യകർത്താവ് പറയുന്ന ഉത്തരമാണെന്ത്, കുസൃതി ചോദ്യത്തിലൊക്കെ ശരി ഉത്തരം.
2: കോഴിക്കുട്ടികൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ചിക്കാഗോ എന്നാണ് ജമീല വി പി കാളികാവ് ഇവിടെ ഉത്തരം അയച്ചത്. അതുപോലെ തന്നെ കോഴിക്കുട്ടികളുള്ള സ്ഥലം എന്ന് ഇവിടെ സലീമോ ദുക്കുങ്ങൾ. അതൊക്കെ നല്ല ഗസ്സാണ്. പക്ഷെ നമുക്കിവിടെ ശരി ഉത്തരം
2: കിട്ടിയിട്ടുള്ളത്
1: നമ്മുടെ ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയാണ്. റാഞ്ചി, റാഞ്ചി. പെരുന്തുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം റാഞ്ചി എന്നാണ്. പെരുന്തുകൾ റാഞ്ചിയാണ്.
2: റാഞ്ചി.
1: അപ്പോൾ ശുഐബായും വളപ്പെട്ടനാണ് ഈ ചോദ്യം ചോദിച്ച്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഉത്തരത്തിൽ എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വളപ്പട്ടണത്തിലേക്ക് ചോദിക്കുക.
2: ചോദിക്കാം.
1: ഓക്കെ, ഉത്തരം, ശരി ഉത്തരം റാഞ്ചി എന്നുള്ളതാണ്. പെരുന്തുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് എന്നുള്ള കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം റാഞ്ചി. അപ്പോൾ അതിൻ്റെ ഉത്തരം ആരും അയച്ചിട്ടില്ല, ആരും ആ ഒരു ഗസ്സിലേക്ക് ആരും എത്തിയില്ല. പലരും പല സ്ഥലങ്ങളും ഇവിടെ ഉത്തരമായി അയച്ചെങ്കിലും പിന്നെ ശരി ഉത്തരം നമ്മുടെ ചോദ്യകർത്താവ് പറഞ്ഞ ഉത്തരം ആരും എന്ത് ചെയ്തില്ല, പറഞ്ഞിട്ടില്ല. നമ്മുടെ നേരത്തെ അംന ബിന്ത് അമീർ പാട്ടിനെ കുറിച്ച് നല്ല നല്ല ഫീഡ്ബാക്കുകൾ മാഷാല്ല വന്നിട്ടുണ്ട്.
2: ഇതിൽ ഹുസൈൻ വി എം എടുത്തോണ്ട് വരെ പറഞ്ഞിട്ടുള്ളത് മാഷാല്ല അടിപൊളി അറബി സോങ്. അറബി സോങ് നല്ല. അതുപോലെ തന്നെ പാട്ട് മനോഹരമായി പാടി, വെറൈറ്റി പാട്ട് അൽഹംദുലില്ല ജമീല വി കെ പൂനൂർ. അതുപോലെ തന്നെ സെഫിയ അടപ്പാൾ മാഷാ അല്ല മോളുടെ അറബിക് സോങ് സൂപ്പറായി, ബറക്കല്ലാഹു ഫീക്കും. മെഹനാസ് ഗഫൂർ എല്ലാ പാട്ടും ഉഷാറായി പാടി, ഇനിയും നന്നായി പാടാൻ കഴിയട്ടെ, അമീൻ. പിന്നെ അതുപോലെ തന്നെ ഷുഹൈബ എമ്മുള്ള പട്ടണം മോള് നന്നായി അറബി ഗാനം പാടി, മോള് നന്നായി അറബി പാട് പാടി, മാഷാ അല്ല ബറക്കല്ലാഹു ഫീക്കും. നല്ല ഈണത്തിൽ പാടി, ഉപ്പയാണോ പഠിപ്പിച്ചു തന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉപ്പയാണോ പഠിപ്പിച്ചു കൊടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ജമീല വി പി കാളികാവ് പറഞ്ഞിട്ടുള്ള മോളുടെ പാട്ട് ബെസ്റ്റായി. അപ്പോൾ അമീർട്ടി അടുത്താണ് നേരത്തെ ചോദിച്ചല്ലോ നമ്മൾ, അതേ പെരുന്തൽമണ്ണ സ്റ്റുഡിയോയിൽ ഈവനിങ് ലൈവിൽ
1: പങ്കെടുത്തിട്ടുണ്ട്. മോള് ഇനിയും ഈവനിങ് ലൈവിൽ പങ്കെടുക്കണം. വളരെ മനോഹരമായിട്ട് പാടി. നമുക്ക് ഇന്നത്തെ പാഠക്കുറിപ്പ് കേൾക്കണ്ടേ?
2: യെസ്, അതിലേക്ക് പോലെ.
1: ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠക്കുറിപ്പിലേക്ക് കടക്കാം.
3: السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവനെ നമ്മൾ വീക്ഷിക്കുന്നു. വളരെ മിടുക്കനാണ് അവൻ, നന്നായി പഠിക്കുന്ന മോനാണ്. എല്ലാവരോടും നല്ല പെരുമാറ്റം, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവനെ വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ക്ലാസിൻ്റെ ഒരു മൂലയിലിരിക്കുന്നു, ഒറ്റയ്ക്കിരിക്കുന്നു. അവൻ മാത്രം എന്താ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? നമ്മുടെ മനസ്സിൽ ആശ്ചര്യം തോന്നുകയാണ്. റിയാസ് എഴുന്നേറ്റ് അവൻ്റെ അടുത്തു പോയിരുന്നു. ഒരു കൂട്ടുകാരൻ്റെ പേരിൽ ഞാൻ നമുക്ക് ആ കഥ പറയാം. അവൻ്റെ തോളിൽ കൈവച്ച് ചോദിക്കുന്നു, എന്താ വിശക്കുന്നില്ല മോനെ? കൂട്ടുകാര ആ ചോദ്യം കേട്ടതും അവൻ ഒറ്റക്കരച്ചിലായിരുന്നു. ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ശ്രദ്ധ പിന്നെ ആ കുട്ടിയിലേക്കായി. അവൻ പറഞ്ഞു തുടങ്ങി, രണ്ടു ദിവസമായി പനി പിടിച്ച് കിടപ്പിലാണ് എൻ്റെ ഉമ്മ. ഇന്ന് രാവിലെ മുതൽ പനി അല്പം കൂടുതലാണ്. എനിക്ക് ഭക്ഷണമുണ്ടാക്കി തരാൻ എൻ്റെ ഉമ്മാക്ക് കഴിഞ്ഞില്ല. അവനോട് ദയ തോന്നിയ ക്ലാസ്സിലെ ഓരോരുത്തരും തങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും നൽകി അവനെ തങ്ങളുടെ കൂടെ ഇരുത്തി ഭക്ഷിപ്പിച്ചു. ഇങ്ങനെയായിരിക്കണം യഥാർത്ഥ കൂട്ടുകാർ. ഇതാണ് യഥാർത്ഥ കൂട്ടുകെട്ടിൻ്റെ, സുഹൃത്ത് ബന്ധത്തിൻ്റെ, അവസ്ഥ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് നല്ല ബാഗുണ്ട്, നമുക്ക് നല്ല വൃത്തിയുള്ള പുസ്തകങ്ങളുണ്ട്, യൂണിഫോമുകളുണ്ട്, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. എന്നാൽ വിശപ്പകറ്റാൻ ഭക്ഷണം കിട്ടാത്ത, നല്ല വസ്ത്രമില്ലാത്ത, കാശില്ലാത്തതിനാൽ പഠിക്കാൻ കഴിയാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സഹായിക്കാൻ നമ്മെക്കൊണ്ടാവുന്നത് നാം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ശ്രദ്ധിക്കുക, ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലമത്രയും അയാൾ അള്ളാഹുവിൻ്റെ സഹായത്തിലായിരിക്കും എന്നതാണ്. ഈ അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ഒരു ചെറിയ ശ്രദ്ധ ചെലുത്തുമ്പോൾ ധാരാളം കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കും. അവരെ ഏത് വിധേനയും നമുക്ക് സഹായിക്കാം. ഒരാൾക്ക് ധാരാളം സഹായങ്ങൾ വേണ്ടി വരും, ചിലർക്ക് ചില ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമേ ആവശ്യമുണ്ടാവുകയുള്ളൂ. ഏതർത്ഥത്തിലാണെങ്കിലും അവരെ സഹായിക്കാനും അവരെ കൂടെ നിർത്താനും അവരെ ചേർത്ത് പിടിക്കാനും അവരോട് കൂടെ സന്തോഷം പങ്കിടാനും അവരുടെ വിഷമങ്ങളിൽ അവർക്ക് താങ്ങായും തണലായും നിൽക്കാനും നമ്മൾ ഉണ്ടാകണം. ഞങ്ങളുണ്ട് കൂടെ എന്ന വാക്കിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തിൻ്റെ സുദിനങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നല്ല നല്ല നാളുകളെ നമ്മൾ കണക്കാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ആളുകളിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് തന്നെ നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, ഞങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഞങ്ങളുടെ കൂട്ടുകാരോടുള്ള ബന്ധങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ഇനി ഉറപ്പിച്ചു തരണേ, അത് നിലനിർത്തി തരണേ എന്നർത്ഥത്തിൽ നമ്മൾ ധാരാളമായി ദുആ നടത്തുക. അങ്ങനെ നല്ല കൂട്ടുകാരായി ജീവിക്കാൻ പരിശ്രമിക്കുക. ആയതിനാൽ പരസ്പര സഹകരണത്തിലും സഹായത്തിലും നാം മുന്നേറാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നന്നാക്കുക,
2: നല്ല
1: ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, ആ ബന്ധങ്ങളൊക്കെ നന്നായി നിലനിർത്തുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഒരു പാഠക്കുറിപ്പിൽ നമ്മൾ കേട്ടൊരു മെസ്സേജ്. മാഷാല്ലാ, ഇവിടെ നമുക്ക് കുറേ വോയിസുകൾ വന്നിട്ടുണ്ട്. നേരത്തെ അമീർ കെയുടെ മകളുടെ അംന അമീർ പാട്ടിനെ കുറിച്ച് നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. അമീർ ഖാൻ്റെ മോളല്ലേ, സൂപ്പറാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജമീല വിക്ക പൂനൂർ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഷാല്ലാ. അപ്പോൾ ഏതാണെങ്കിലും പിന്നെ ആ ഒരു വോയിസുകൾ ധാരാളം വന്നിട്ടുണ്ട് നമുക്ക്, അപ്പോൾ ആ വോയിസുകൾ ഒന്ന് കേൾക്കാം അല്ലേ.
2: യെസ്.
1: ഓക്കെ.
0: ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദി സഹ്ഹലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്നീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിഹൂൻ.
2: അല്ലാഹ്
1: വാഹനത്തിൽ
2: കയറുമ്പോള പ്രാർത്ഥനയാണ് പഠിപ്പിച്ചത് പൊന്നുമോള്.
1: എന്താണ് മോളെ പേരെന്തായിരുന്നു? മോളെ പേര് വോയിസിന്റെ തുടക്കത്തിൽ പറഞ്ഞേ, പേരെന്താണ്? അലീം ഫറാസ്.
2: യെസ്,
1: അലീം ഫറാസ് ആണ് ഈ
2: പ്രാർത്ഥന പഠിപ്പിച്ച
1: പ്രാർത്ഥന പഠിപ്പിച്ചത്. മാഷാല്ലാ. ഓക്കെ, അടുത്തൊരു വോയിസ് നമുക്ക് കേൾക്കാം.
4: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് അസ്സന, ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു.

0: ഖാൻ അറിവിന്റെ അമൃതകനി ഖുർആൻ.
1: മാഷാ
2: മാഷാ
1: അഹ്സന,
2: അഹ്സന, നല്ലൊരു പാടില്ലേ.
1: അതെ, വളരെ വളരെ ഉഷാറായിട്ട്
2: ഇതും
1: പാടി.
2: ഈണത്തിലുണ്ട് നമ്മളെ യൂട്യൂബ് ചാനലിൽ പോയാൽ. ഈണം, ഈണം എന്ന യൂട്യൂബ് ചാനലിൽ പോയാൽ നമുക്ക്
1: ഈ പാട്ടുകൾ
2: കുറേ പാട്ടുകളുണ്ട് അതിൽ.
1: അതെ അതെ, അതിൽപ്പെട്ട ഒരു പാട്ടാണ്.
2: യെസ്.
1: അഹ്സന വളരെ മനോഹരമായിട്ട് ഈ ഒരു പാട്ട് പാടി. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക്, കൊച്ചു കൂട്ടുകാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമ്മളെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്
2: അവസാനിക്കാണ്
1: അല്ലേ.
2: അല്ലേ.
1: നേരത്തെ അമീർക്കയുടെ മോള് പാടിയ പാട്ടിനെ കുറിച്ച് നല്ല ഫീഡ്ബാക്ക് വന്നു, അതുപോലെ തന്നെ മറ്റു പാട്ടുകളെ കുറിച്ച് നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. ഇവിടെ അഹ്സന വളരെ മനോഹരമായിട്ട് പാടി. അതുപോലെ തന്നെ നേരത്തെ നമ്മളെ ഒരു കൊച്ചു കൂട്ടുകാരി വാഹനത്തിലെ പ്രാർത്ഥന,
2: പ്രാർത്ഥന പഠിപ്പിച്ചെന്ന്.
1: അതൊക്കെ വളരെ ഉഷാറായി, വളരെ നന്നായിട്ടുണ്ട്. നമ്മളെ ഇന്നത്തെ ഈവനിംഗ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും ഇന്നിപ്പം വളരെ സജീവമായിട്ട് കുറെ വോയിസുകൾ വന്നു, നമ്മുടെ ശ്രോതാക്കൾ വളരെ
2: കുറെ ക്വസ്റ്റ്യൻ അല്ലേ, കുറെ
1: സജീവമായിട്ട്.
2: ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്.
1: അതെ,
2: ഇൻഷാല്ലാ നമുക്ക് ഇനി അടുത്തൊരു ലൈവില് ചോദിക്കാം.
1: അതെ, ഇവിടെ ജമീല വി കെ പൂനൂർ മെസ്സേജ് അയച്ചത് മക്കളുടെ വോയിസ് കൂടിയായപ്പോൾ ഈവനിംഗ് ലൈവ് സൂപ്പറായി, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ സെഫി അടപ്പാൾ, മാഷാല്ലാ മക്കളുടെ പ്രാർത്ഥനയും പാട്ടും എല്ലാം ഉഷാറായി, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈവനിംഗ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലെ നമുക്ക് വളരെ എല്ലാവരുടെയും സജീവമായ പങ്കാളിത്തത്തോടു കൂടി നമുക്ക് വീണ്ടും ഒന്നിച്ചു ചേരാം ഇൻഷാല്ലാ. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, നമ്മുടെ ആത്തിഫിനും അതുപോലെ തന്നെ സലീഫിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും ഈവനിംഗ് ലൈവിൽ സജീവമായിട്ടുണ്ടാവണം. നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം വീണ്ടും കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ.
3: ഒരു പുരുഷായുസ് മുഴുവൻ സമൂഹ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുകയും ദഅ്‌വ മേഖലയിൽ ഒട്ടേറെ സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്ത മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും ഐക്യസംഘം വാർഷിക യോഗങ്ങൾ. അവതരിപ്പിക്കുന്നത്
2: മുബാറക് ബിൻ ഉമർ, അദ്ദേഹത്തോടൊപ്പം ജാബിർ ചാലിയം.
4: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം.
5: ഐക്യസംഘം, ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നായകനായ കെ എം മൗലവിക്ക് വെളിച്ചം ലഭിച്ച വഴിയെക്കുറിച്ചാണ്. വക്കം മൗലവിയുമായുള്ള സമ്പർക്കമാണ് ഇതിന് കാരണം. ഇത് കേട്ടുകേൾവിയല്ല, എന്റെ ഗുരുനാഥനിൽ നിന്നും നേരിട്ടുള്ള അറിവാണ്. 1922 അഴീക്കോട് നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു സംഘടന നിലവിൽ വന്നു. കെ എം മൗലവി, കെ എം സീതി സാഹിബ് അദ്ദേഹത്തിൻ്റെ പിതാവ്, കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബ്, മണപ്പാട് കുഞ്ഞുമുഹമ്മദ് ഹാജി, പുത്തൻ വീട്ടിൽ കെ എം കുഞ്ഞുമുഹമ്മദ് സാഹിബ് തുടങ്ങിയ മഹത് വ്യക്തികൾ ഈ സംഘത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്നു. മുസ്ലിങ്ങൾക്കിടയിലുള്ള കക്ഷിവഴക്കുകളും ചേരിപ്പോരുകളും കുടുംബ ഭിന്നതകളും പറഞ്ഞൊതുക്കി ഐക്യമുണ്ടാക്കുക എന്ന സദ്ഗുണസമ്പന്നമായ ഉദ്ദേശ്യത്തോടെയാണ് നിഷ്പക്ഷ സംഘം നിലവിൽ വരുന്നത്. ഇത് സഫലമാവുകയും ചെയ്തു. പ്രവർത്തനം പുറത്തേക്ക് വ്യാപിപ്പിക്കണമെന്ന് അഭിപ്രായമുണ്ടായപ്പോൾ വിശാലമായ കാഴ്ചപ്പാടിൽ പേര് മാറ്റി കേരള മുസ്ലിം ഐക്യസംഘം എന്നായി. വക്കം മൗലവിയുടെ ബുദ്ധിയും ദീർഘദൃഷ്ടിയും ഇതിൽ പ്രവർത്തിച്ചു. സംഘത്തിൻ്റെ ആദർശപ്രഖ്യാപനവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഇത് വിളിച്ചോതുന്നു. 1923 ഐക്യസംഘത്തിൻ്റെ പ്രഥമ വാർഷിക സമ്മേളനം നടന്നു. മഹാനായ വക്കം മൗലവിയാണ് സമ്മേളനത്തിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചത്. ഈ സമ്മേളനത്തിൽ അംഗീകരിച്ച പ്രമേയം കേരളത്തിന്റെ മതസാംസ്കാരിക രംഗത്ത് ഒരു വഴിത്തിരിവായിത്തീർന്നു. കേരള മുസ്ലിങ്ങളിൽ പൂണ്ടുപിടിച്ചുകിടക്കുന്ന ഷിർക്കിന്റെ രൂപങ്ങൾ ഉൾക്കൊള്ളുന്നതും സമുദായത്തിന്റെ സാൻമാർഗികവും സാംസ്കാരികവുമായ അവസ്ഥയെ നശിപ്പിക്കുന്നതും ഏകദൈവിശ്വാസത്തിന് ഹാനി സംഭവിപ്പിച്ചതുമായ ചന്ദനക്കുടം, ഉറൂസ്, കുടികുത്ത് തുടങ്ങിയ ഖബർപൂജയുടെ കോലങ്ങൾ വർജിക്കണമെന്ന് മുസ്ലിങ്ങളോട് അപേക്ഷിക്കുന്നതായിരുന്നു പ്രമേയം. ഈ അനാചാരങ്ങൾ ജീവിതോപാധിയായി സ്വീകരിച്ച പൗരോഹിത്യം ഇതോടെ സംഘത്തിനെതിരായി. വളരെ നേരത്തെ തന്നെ അന്ധവിശ്വാസബന്ധിതമായ ദുർവൃത്തികളെ നാവുകൊണ്ടും തൂലിക കൊണ്ടും എതിർത്തുകൊണ്ടിരുന്ന വക്കം മൗലവിയുടെ അധ്യക്ഷതയിൽ തന്നെ ഈ പ്രമേയം അംഗീകരിച്ചതിൽ നിന്നും ഇസ്ലാഹി ചിന്തയുടെ സംഘടിത പ്രവർത്തനങ്ങൾക്ക് രൂപഭാവം നൽകിയ ബുദ്ധികേന്ദ്രം ഏതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. പൗരോഹിത്യം വക്കം മൗലവിയെയും ഐക്യസംഘത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇതും പിഴച്ച പാർട്ടിയാണെന്ന് പ്രഖ്യാപിച്ചു. അതിനാൽ മുസ്ലിങ്ങളാരും ഇതിൽ കുടുങ്ങിപ്പോകരുതെന്ന് അവർ പ്രചാരവേല നടത്തി. പക്ഷേ അള്ളാഹുവിന്റെ ഔദാര്യത്താലും അനുഗ്രഹത്താലും സംഘം മുന്നോട്ട് ഗമിക്കുകയായിരുന്നു. 1924 ഐക്യസംഘത്തിന്റെ രണ്ടാം വാർഷികം ആലുവയിൽ ചേർന്നു. വേലൂർ ബാക്കയാത്ത് സ്വാലിഹാത്ത് എന്ന സുപ്രസിദ്ധ അറബി കോളേജിന്റെ പ്രിൻസിപ്പാൾ മൗലാന അബ്ദുൽ ജബ്ബാർ ഹസറത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു അത്. ആ യോഗത്തിൽ വെച്ചാണ് മഹത്തായ മറ്റൊരു കർമ്മസേനക്ക് തുടക്കം കുറിച്ചത്. കേരളത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും ക്ഷണിച്ചു വരുത്തിയ പണ്ഡിതന്മാരെ ചേർത്തുകൊണ്ട് കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയ്ക്ക് രൂപം നൽകി. ഐക്യസംഘവും ഉലമാസംഘവും യോജിച്ചു നീങ്ങി. എന്നാൽ അപകടം മണത്തെറിഞ്ഞ മുസ്ലിയാക്കന്മാർ ഇതിനെതിരിലും നീങ്ങി. അടുത്ത വർഷം തന്നെ കുറെ മുസ്ലിയാക്കൾ ജമിയത്തുൽ ഉലമയിൽ നിന്നും പിരിഞ്ഞുപോയി. ഈ കൂട്ടമാണ് പിന്നീട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പുതിയ സംഘടന രൂപീകരിച്ചത്. സമുദായത്തിൽ നടമാടുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അംഗീകാരങ്ങളും പിന്തുണയും നൽകി. അത് പരിപോഷിപ്പിക്കുവാൻ കാലാകാലങ്ങളിൽ ന്യായങ്ങളും തെളിവുകളും മെനഞ്ഞുണ്ടാക്കി. സമസ്ത അന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്നും അത് തുടരുന്നു പുതിയ വഴിത്താരകളിലൂടെ. മദ്രസകൾ, കോളേജുകൾ, പത്രങ്ങൾ, ഖുറാൻ പരിഭാഷകൾ, ഗ്രന്ഥങ്ങൾ, സെമിനാറുകളും സിംബോസിയങ്ങളും മഹാസമ്മേളനങ്ങളും ധനസമ്പാദന ശ്രമങ്ങളും വിദേശയാത്രകളും, അങ്ങനെ എല്ലാമെല്ലാം ഷിർക്കിൻ്റെയും വിദഗ്ധത്തുകളുടെയും നിലനിൽപ്പിനു വേണ്ടിയുള്ള അധ്വാനമാകുന്നു. കേരള മുസ്ലിങ്ങളുടെ വിശ്വാസ കർമ്മരംഗത്ത് നവോത്ഥാനം ലക്ഷ്യമാക്കി ആദ്യമായി രൂപീകൃതമായ സംഘടനയെ പിളർത്തിയത് ഈ മുസ്ലിയാക്കൾ തന്നെയായിരുന്നു. പൗരോഹിത്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി. എന്നിട്ടവർ തന്നെ മുസ്ലിം ഐക്യത്തെക്കുറിച്ച് വാദവരാതെ പറഞ്ഞും കൈകഴച്ചാലും എഴുതിയും ജീവിക്കുന്നു. ഐക്യസംഘം അതിൻ്റെ മൂന്നാം വാർഷികം 1925 കോഴിക്കോട് വെച്ച് നടത്തി. ഖാൻ ബഹദൂർ ഷംനാട് സാഹിബായിരുന്നു അധ്യക്ഷൻ. സമ്മേളനം വിജയപ്രദമാക്കാൻ കോഴിക്കോട് പൗരപ്രമുഖനായ ഖാൻ ബഹദൂർ PM ആറ്റക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സ്വീകരണ സംഘം രൂപീകരിച്ചു. അതോടെ പിഴച്ച സംഘം മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ മലബാറിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്ന പ്രചാരണ വേലയും തുടങ്ങി. ചില പണ്ഡിതന്മാരെ സംഘം വിരോധികൾ കൊണ്ടുവന്നു. ഐക്യസംഘവുമായി ചർച്ച നടത്തി. മാത്രമല്ല അന്നത്തെ തലയെടുപ്പുള്ള മുസ്ലിയാക്കളെ യോഗത്തിൽ ക്ഷണിച്ചു വരുത്തി. മുഹമ്മദ് ഷറൂൽ സാഹിബ് എതിരാളികൾ ഉന്നയിച്ച ഓരോ വാദത്തെക്കുറിച്ചും യോഗത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു. എല്ലാത്തിനും സംഘത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയായ EK മൗലവി സാഹിബ് യുക്തവും വ്യക്തവുമായ മറുപടി നൽകി. മുസ്ലിയാക്കളുടെ തലവനും പിൽക്കാലത്ത് എന്റെ ഗുരുനാഥനുമായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഐക്യസംഘം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സത്യസംഘമാണെന്നും പ്രഖ്യാപിക്കുകയും ലോകാവസാനം വരെ ഇത് നിലനിർത്തണേ എന്ന് അള്ളാഹുവിനോട് പരസ്യപ്രാർത്ഥനയും നടത്തി. എന്നാൽ നിർഭാഗ്യം, പാങ്ങിൽ മുസ്ലിയാരുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് ഫലം ചെയ്തില്ല. ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കള്ളഫത്തുവകൾ തയ്യാറാക്കുന്ന യഥാർത്ഥ മുസ്ലിയാരായി തന്നെ അദ്ദേഹം തുടർന്നു. കുറേ കാലത്തിന് ശേഷം അദ്ദേഹം എന്റെ ഗുരുനാഥനായി. ഞാൻ അദ്ദേഹത്തിന്റെ അരുമശിഷ്യനും എഴുത്തുകാരനുമായി. എത്രയെത്ര കള്ളഫത്തുവകൾ ഈ വിരൽത്തുമ്പുകളിലൂടെ പാങ്ങിന്റെ വാചകങ്ങളിലൂടെ തയ്യാറാക്കപ്പെട്ടു. പലരും പൊതിയും കിഴിയും നൽകി അത് കൊണ്ടുപോകുന്നത് വേദനയോടെ ഞാൻ കണ്ടു. അള്ളാഹുവെ, ഞാൻ നിരപരാധിയാകുന്നു. ഞാൻ അതിന് പ്രേരിപ്പിച്ചിട്ടില്ല. എന്റെ മനസ്സതിൽ തൃപ്തമായിരുന്നില്ല. അനുസരണബോധമുള്ള ഒരു ശിഷ്യനായി നിർബന്ധിതനായി ഞാൻ അതിന് കീഴ്പ്പെടുകയായിരുന്നു. എന്റെ അനിഷ്ടം കഴിവിനൊത്ത് ഞാൻ ഉസ്താദിനോട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ അള്ളാഹുവെ, എനിക്ക് നീ പുറത്തു തരികയും എന്നെ പാപമുക്തനാക്കുകയും ചെയ്യണമേ.
6: 1926 സംഘത്തിന്റെ നാലാം വാർഷികം തലശ്ശേരിയിലാണ് ചേർന്നത്. ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തുവെന്ന് പിന്നീട് സുപ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായി തീർന്ന മാർ മഡ്യൂക്ക് പിക്താൾ അവർകളായിരുന്നു അധ്യക്ഷൻ. AK മായൻകുട്ടി സാഹിബ്, B പോക്കർ സാഹിബ് അടക്കം പല പൗരപ്രധാനികളും ആ യോഗത്തിൽ ഭാഗവാക്കായി. പ്രമുഖനായ ഹാജി അബ്ദുൽ സത്താർ ഹാജി ഇസ്ഹാഖ് സെട്ടുവിന്റെ തലശ്ശേരിയിലും മാഹിയിലുമുള്ള ബംഗ്ലാവുകൾ വാർഷിക യോഗത്തിന്റെ ഉപയോഗത്തിനായി വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം സഹായിച്ചു. മുസ്ലിയാക്കളുടെ അപശബ്ദങ്ങൾ അവിടെയും എത്താതിരുന്നില്ല. പക്ഷേ ഒരു ഫലവും അവർക്ക് ലഭിച്ചില്ല. അഞ്ചാം വാർഷികം 1927 കണ്ണൂരിൽ വെച്ച് നടന്നു. പ്രസിദ്ധ പണ്ഡിതനും വർത്തക പ്രധാനിയുമായിരുന്ന മുഹമ്മദ് അലി ഖസൂരി ആ സമ്മേളനത്തിൽ അധ്യക്ഷനായി. ഖസൂരി കുടുംബമാണ് കോഴിക്കോടുള്ള പ്രസിദ്ധമായ JDT ഇസ്ലാം അനാഥശാലയുടെ സ്ഥാപകൻ. മലബാർ ലഹളക്കാലത്ത് അനാഥരായിത്തീർന്ന മുസ്ലിങ്ങളെ സംരക്ഷിച്ചു വളർത്താൻ ആ മഹാന്മാർ സ്വദേശമായ പഞ്ചാബിൽ നിന്നും മലബാറിൽ വന്നു. മാപ്പിളമാർക്ക് ആ കുടുംബം ഒട്ടേറെ സേവനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. JDT ഇന്നും ജീവിക്കുന്ന സേവനരംഗമായി തുടരുന്നു. 1928 അടുത്ത വാർഷികം തിരൂരിൽ നടന്നു. മദിരാശി സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറായിരുന്ന ഡോക്ടർ അബ്ദുൽ ഹഖ് ആയിരുന്നു ആ അധ്യക്ഷപദം അലങ്കരിച്ചത്. യോഗം അലങ്കോലപ്പെടുത്താൻ മുസ്ലിയാക്കൾ ജനങ്ങളെ ഇളക്കിവിട്ടു. ഇതിൽപ്പെട്ട ചില പോക്കിരികൾ സംഘം പ്രവർത്തകരെ പല ഉപദ്രവങ്ങളും ഏൽപ്പിച്ചു. പക്ഷേ യോഗം വിജയകരമായി പര്യവസനിച്ചു. അസഭ്യവർഷം കൊണ്ടും മറ്റും സംഘം ഭാരവാഹികളെയും പ്രവർത്തകരെയും ഉപദ്രവിച്ചവരുടെ നേതാക്കൾ തന്നെ പിന്നീട് യോഗസ്ഥലത്തെത്തി അധ്യക്ഷനോടും ഭാരവാഹികളോടും മാപ്പപേക്ഷിച്ചു. ആ യോഗത്തിൽ KM സീതി സാഹിബ് മുഖ്യ പ്രസംഗകനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സഹോദരന്മാർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഒരവസരത്തിൽ ഇവർ തന്നെ ഞങ്ങളെ അന്വേഷിച്ചു വരികയും കൂട്ടിക്കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്നാൽ മറ്റൊരവസരത്തിന് കാത്തുനിൽക്കേണ്ടി വന്നില്ല. അന്നുതന്നെ കുഴപ്പക്കാർ പരസ്യമായി പശ്ചാത്തപിച്ചു. മുസ്ലിയാക്കൾ അവിടെയും പരാജിതരായി.
3: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഓർമ്മ സമാപിക്കുന്നു.
2: ഐക്യസംഘം വാർഷിക യോഗങ്ങൾ എന്ന ശീർഷകവുമായി പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഒമർ, അദ്ദേഹത്തോടൊപ്പം ജാബിർ ചാലിയം.
0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم
8: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب

നമ്മുടെ ഒരു സുഹൃത്ത് പ്രോഫ്കോൺ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ അന്താരാഷ്ട്ര സമ്മേളനം, അതിന് കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു ക്യാമ്പസ്, അത് കേരളത്തിലുണ്ട്, ആ ക്യാമ്പസിലേക്ക് കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തൻ്റെ നാട്ടുകാരനായ ഒരു കുട്ടി അവിടെ ഉണ്ട് എന്നുള്ള നിലക്ക് അവൻ്റെ റൂം എവിടെ എന്ന് അന്വേഷിച്ചു. ആ റൂമിലേക്ക് ഈ നമ്മുടെ കൂട്ടുകാരൻ ചെല്ലുകയാണ്. ചെന്നപ്പോൾ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു കോലത്തിലാണ് അവനെ കണ്ടത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവനെ കാണുന്നു, അവൻ്റെ കോലമാകെ മാറിയിട്ടുണ്ട്, മുഖം മാറിയിട്ടുണ്ട്, ശരീരമാകെ ക്ഷീണിച്ചിട്ടുണ്ട്, ഒരു പ്രത്യേകമായൊരു കോലം അവനായി മാറിയിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ചപ്പോൾ കൂട്ടുകാരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവൻ മാസങ്ങളായി ലഹരിക്കടിമയാണ്. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ തോന്നിയൊരു വിഷയം, ഇവൻ്റെ ഉപ്പയോട് സ്ഥിരമായി ഈ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളുടെ കൂട്ടായ്മയിലേക്ക് ഇവനെ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടപ്പോഴൊക്കെ ഉപ്പ പല കാരണങ്ങൾ പറഞ്ഞ് അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അവന് കുറേ പരീക്ഷാ തിരക്കാണ്, കുറേ ബുദ്ധിമുട്ടുകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ന്യായങ്ങൾ

0: നഷ്ടമായി മനസ്സിലാക്കുന്ന രക്ഷിതാക്കൾ അവരൊരു വഴികേടിലായി പോയതിനു ശേഷം തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ കുറേ അനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്കുണ്ടാവും.
1: ഈ പൊതുവേ അങ്ങനത്തെ കുറച്ച് പാരൻസ് ഉണ്ട്. ഒന്നാന്ന് വെച്ചാൽ മക്കൾ ഇങ്ങനത്തെ ഒരു മോഡലിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വലിയ തോഫീക്കാണ്. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് മീറ്റിംഗ് കഴിഞ്ഞ് വൈകി വരുമ്പോൾ അവൻ കുറേ അധികം ഇരുന്ന് ഫോൺ ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ വെറുതെ എട്ടങ്ങാറാക്കി കൊണ്ടിരിക്കും, അതായത് വെറുതെ വർത്താനം പറഞ്ഞ് ചടപ്പിക്കും. അപ്പം എനിക്കറിയാം, നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം, ഞാനന്ന് നമ്മുടെ വിദ്യാർത്ഥി ഘടകത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിലുള്ള ജനറൽ സെക്രട്ടറി ആകുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളോട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവന് ഏത് പരീക്ഷ വന്നാലും പരീക്ഷാകാലത്ത് തന്നെ വിളിച്ചിട്ട് പറയും, എനിക്ക് 80% മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറയും, 80% അല്ലല്ലോ, 100% അല്ലേ കിട്ടേണ്ടത്, അല്ല 80% എന്തായാലും കിട്ടണം. ഇവനങ്ങനെ പറയാം. അപ്പം ഇത് ഒന്ന് രണ്ട് തവണ വന്നപ്പോൾ ഞാനൊരിക്കൽ അവൻ അടുത്ത് കിട്ടിയപ്പോൾ ചോദിച്ചു. അന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാട്സാപ്പ് സംവിധാനങ്ങളൊന്നുമില്ല, ഫുൾ
0: മെസ്സേജ്,
1: ഫോണിങ്ങും മെസ്സേജും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ 80% മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇമ്മ പിന്നെ നമ്മളെ ഇങ്ങനത്തെ ഈ കാര്യങ്ങൾക്കൊന്നും വിടൂല. ഇത്താത്തിയും അവരൊക്കെ നല്ല ഭയങ്കര എഡ്യൂക്കേറ്റഡാണ്, NIT IIT ടീമുകളാണൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവന് പൊതുവേ 90, 95, 98% മാർക്ക് കിട്ടും ഈ പയ്യനെ. അത് ഒക്കെ കഴിഞ്ഞ്, കോഴ്സൊക്കെ കഴിഞ്ഞ് അവന് നല്ലൊരു അവസ്ഥയിലൊക്കെ എത്തിയതിൻ്റെ ശേഷം വീണ്ടും ഉമ്മാൻ്റെ ഒരു ഓട്ടോ പ്ലേ എന്ന് നമ്മൾ പറയും, വെറുതെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരുമല്ലോ, എൻ്റെ കാര്യം നോക്കിക്കോന്ന പറയാം, ഉമ്മതാ പറയാം. അപ്പോൾ ഒരിക്കവന് പറഞ്ഞു, ഒരു തന്നെ ഭയങ്കര ഹാപ്പിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഉമ്മാനുടെ കാര്യം പറഞ്ഞു. എന്തേ പറഞ്ഞു എന്ന് വെച്ച് തന്നെ, എൻ്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ കാര്യം എൻ്റെ ഖബറാണ്, ഞാൻ മരിച്ചു പോയാൽ ഇതായി ട്രോഫി ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വെറുതെയാണ്, ആർക്കും പറ്റില്ല, കുട്ടീൻ്റെ അപ്പി കുറയാനോട് ഇത് പറ്റില്ല. ഈ ചൂടാകുമെന്ന് വെച്ച് തന്നെ ചൂടായിട്ടില്ല, ഞാൻ കരഞ്ഞ പറഞ്ഞ ഉമ്മാനോട്. അപ്പം ഉമ്മ എന്ത് ചെയ്തു, ഉമ്മയും കരഞ്ഞു, ഉമ്മയും കരഞ്ഞ്, ഇനി ഉമ്മ എന്നോട് പറയാൻ സാധ്യതയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ സുഹൃത്ത് ഒരു പക്ഷേ എന്നെ കേൾക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് അവന് ജോലിയിലേക്കും മറ്റും ഒക്കെയൊക്കെ വന്ന് രംഗത്തുനിന്ന് അപ്രത്യക്ഷമാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് അവന് ഓർമ്മ വരുന്നത്, എനിക്ക് നിന്നെ ഒന്ന് വിളിച്ചു നോക്കണം. ആ അതെ, പിന്നെ അങ്ങനെ അങ്ങനെ ചില ആൾക്കാരുണ്ട്, നമ്മൾ ഒരു എവിടെയൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോൾ പിന്നെ വിസിബിളാകാത്ത, ചിലപ്പോൾ സജീവമായി വേറെ എന്തെങ്കിലുമൊക്കെ ഫീൽഡിൽ ഉണ്ടാവാം. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്, ഈ കുട്ടികളെ നമ്മൾ നന്നായി താല്പര്യപ്പെടുത്തി മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ഭാഗമാക്കണം. ചിലപ്പോൾ നമ്മളെ നാട്ടിൽ എന്തോ ഒരു ക്ലാസ് നടക്കുന്നുണ്ടാകും, അന്ന് മോൻ എന്തോ ഒരു പരീക്ഷ ഉണ്ടാകും, അത് ആ ക്ലാസ്സും നേരത്തെ പ്രഖ്യാപിക്കണതല്ല, മീൻസ് പെട്ടെന്ന് പ്രഖ്യാപിക്കണതല്ല, പരീക്ഷയും അങ്ങനെ പ്രഖ്യാപിക്കണമല്ല, അതിന് പ്ലാനിങ് ഉണ്ടാക്കി അന്ന് വൈകുന്നേരം നമുക്ക് എന്തായാലും പോകണം, അത് പഠനവും കാര്യങ്ങളൊക്കെ നേരത്തെ തീർത്തോ എന്ന് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് പറയേണ്ടത്. ആ ക്ലാസ് ടെസ്റ്റിൽ 4 മാർക്ക് കുറഞ്ഞാലൊരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. എൻ്റെ മക്കളെ കാര്യത്തിൽ ഞാൻ അങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കൽ മനസ്സിലായില്ലേ. അപ്പം നമ്മളാരും ഒരു ഭയങ്കര പഠിച്ച് തകർത്തതുകൊണ്ടൊന്നും ജീവിതത്തിലൊരു ദൗത്യത്തേക്ക് എത്തിയതൊന്നുമല്ല, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെന്താണ് എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ, ജോലിയാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും ഒക്കെ. അത് ജീവിതത്തിലോടുണ്ടായ ഇങ്ങനത്തെ ഒരു വീക്ഷണം കൊണ്ടാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ജീവിക്കാളെ നല്ലൊരു പൈസ നമുക്ക് എല്ലാ മാസവും കിട്ടുന്നുണ്ട്, അത്യാവശ്യം സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് ഒക്കെ ഉണ്ട്. അത് പിന്നെ ഈ വഴിയിൽ ചിന്തിച്ചതുകൊണ്ട് തന്നെ പഠിച്ചവൻ തന്നതാണെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് ഓർമ്മപ്പെടുത്തിയൊരു കാര്യം വളരെ കറക്റ്റാണ്, പാരൻസിന് ഇന്ന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു മാർഗനിർദ്ദേശമാണ്.
0: ഈ ഒറ്റ പോയിന്റ് ഇതിൽ പറയാനുള്ളത്, നിന്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞ ഉമ്മാക്ക് എൻ്റെ കാര്യം ഖബറാണ് എന്ന് പറഞ്ഞത് അതൊരു വലിയ ബോധ്യമാണ്. എന്നൊന്നും നിലനിൽക്കുന്നത് വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്നൊന്നും നിലനിൽക്കുന്ന ഏറ്റവും ഉത്തമമായത് അത് പരലോകമാണ് എന്ന ഒരു ഓർമ്മ അത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഒരുപോലെ ഉണ്ടായാൽ അതിലൂടെ ലഭിക്കുന്നത് ശരിക്കും പരലോകം മാത്രമല്ലല്ലോ. ആ ഉമ്മാക്ക് കിട്ടിയത് ആ കുട്ടിയെയാണ്, ആ അമ്മാക്ക് ഉപ്പാക്ക് നഷ്ടപ്പെടാത്തത് ആ കുട്ടിയാണ്. അല്ലെങ്കിൽ ഈ കുട്ടിയും എന്ത് ചെയ്യും, ഭൗതികതയിൽ ദുനിയാവിൻ്റെ എന്തെങ്കിലും ലഹരിയിലോ മറ്റു അഡിക്ഷനുകളിലോ ഒക്കെ പെട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കൂടി.
1: അപ്പോൾ കുട്ടികളെ നന്നായി പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെ നന്നായി ചേർത്ത് പിടിക്കുക, ചെറിയ പ്രായം മുതൽ തന്നെ ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമാക്കുക.
2: ടീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. സ്ഥിരമായി ഖപക്കെട്ട് കാരണമെന്ത്? ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ അഹ്സാനുസമാൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്ഥിരമായി കഫക്കെട്ട് പലപ്പോഴും നമ്മളെ ബാധിക്കാറുണ്ട്. ഈ സ്ഥിരമായി കഫക്കെട്ടിൻ്റെ

0: കാരണമെന്തെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. പലപ്പോഴും ആളുകൾ സ്ഥിരമായി കഫക്കെട്ട് പറയാറുള്ളത് മൂക്കിൻ്റെ പിന്നിലൂടെ കഫം തൊണ്ടയിലേക്ക് വരുന്നൊരവസ്ഥയാണ് സ്ഥിരമായി കഫക്കെട്ട് എന്ന് പറയാം. മൂക്ക് മേലോട്ട് വലിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരവസ്ഥ പലപ്പോഴും ആളുകളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. കഫം ആ സമയത്ത് ഇവർ തുപ്പുന്നു, അതിൻ്റെ കളറ് ചിലപ്പോൾ വെള്ള കളറാകാം, ചില ആളുകൾക്ക് മഞ്ഞ കളറാവാം. ഇത് ദീർഘകാലമായി ഏകദേശം 3 മാസത്തിൻ്റെ മുകളിലേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് ക്രോണിക് സൈനസൈറ്റിസ് എന്നാണ് പറയാറ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നതു പെട്ടെന്നുണ്ടാവുന്ന സൈനസൈറ്റിസ് അല്ലെങ്കിൽ അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റിയായിരുന്നു. ഇന്ന് ഈ സ്ഥിരം വരുന്ന കഫക്കെട്ടിനെ പറയുന്ന പേരിന് ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയമായ ക്രോണിക് സൈനസൈറ്റിസിൽ ആളുകൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രയാസം ഈ തൊണ്ടയിലോട്ട് വരുന്ന കഫക്കെട്ടാണ്. പലപ്പോഴും ചില ആളുകൾക്ക് സ്ഥിരമായൊരു തലവേദന ഇതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് സൈനസൈറ്റിസിൻ്റെ കാരണമാണ് നമ്മൾ ആദ്യം ഇതിൽ കണ്ടുപിടിക്കാറുള്ളത്. ഈ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് മൂക്കിലെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുക. മൂക്കിലൊരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഈ കഫം ഏത് വായു അറകളിൽ നിന്നാണ്, ഏത് സൈനസിൽ നിന്നാണ് വരുന്നതെന്നുള്ളത്. അതിനുള്ളൊരു കാരണം ചിലപ്പോൾ ആ വായു അറ സ്ഥിരമായി അടയാനുള്ള വല്ല കാരണമെങ്കിൽ ചിലപ്പോൾ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവാകാം, മൂക്കിലെ ദശ കാരണം, അലർജി കാരണം ദശ വളർന്നതാവാം. ഇത്തരം കാരണങ്ങളൊക്കെ നമുക്ക് ഈ എൻഡോസ്കോപ്പി ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനു പുറമെ CT സ്കാൻ എന്നുള്ള, അല്ലെങ്കിൽ മൂക്കിൻ്റെ വായുറകളുടെ CT സ്കാൻ എന്നുള്ള ടെസ്റ്റും കൂടെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഏതൊക്കെ വായുറകളിൽ ഈ കഫം കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇത്തരം ടെസ്റ്റുകളുടെ ശേഷം ഇതിനുള്ളൊരു ചികിത്സയാണ് സാധാരണ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത്. ചികിത്സയുടെ ഭാഗമായി നമ്മൾ മെഡിക്കൽ ചികിത്സ, അതായത് മരുന്നുകൊണ്ടുള്ള ചികിത്സ, മൂക്കിലടിക്കുന്ന സ്പ്രേ പോലുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപൂർവമായിട്ട് ചില വ്യക്തികൾക്ക് ഇത് പൂപ്പൽ നിറഞ്ഞ കഫക്കെട്ടാവാറുണ്ട്. അത് പ്രത്യേകിച്ച് പ്രായമേറിയ ആളുകളിലും അതുപോലെ ഷുഗർ പോലെയുള്ള മറ്റു അസുഖങ്ങളുള്ള വ്യക്തികളിലുമാണ് പൂപ്പൽ പോലെയുള്ള സൈനസൈറ്റിസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ മൂക്കിൽ നിന്ന് മണം വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കാണാറുള്ളത്. ഇത്തരം സൈനസൈറ്റിസുകളെ, അതായത് ഫംഗൽ സൈനസൈറ്റിസ് എന്ന് പറയും, പൂപ്പൽ സൈനസൈറ്റിസ് എന്ന് പറയുന്നതിന്, ഇത്തരം സൈനസൈറ്റിസുകളെ നമ്മൾ ചികിത്സിക്കാറുള്ളത് ഓപ്പറേഷനോടെ തന്നെയാണ് നമുക്ക് ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. മറ്റ് സൈനസൈറ്റിസുകൾ, കഫക്കെട്ടുകൾ നമുക്ക് തുടക്കത്തിൽ മരുന്നുകൊണ്ട് ചികിത്സിക്കാൻ പറ്റും. ചില ഘട്ടങ്ങളിൽ മരുന്ന് ഫലിക്കാതെ വരുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ പോലെയുള്ള ചികിത്സയാണ് നിർദ്ദേശിക്കാറുള്ളത്. മൂക്കിലൂടെ എൻഡോസ്കോപ്പ് വെച്ചിട്ട് ഈ കഫം കെട്ടിയിരുന്ന വായുറകൾ തുറന്നു കൊടുക്കുകയും അവിടെ നിന്ന് കഫം വലിച്ചെടുക്കുകയും ചെയ്യുന്ന ഓപ്പറേഷനുകളാണ് സാധാരണ ഇത്തരം സൈനസൈറ്റിസുകൾക്ക് ചെയ്യാറുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ആരോഗ്യ ചിന്തകൾ. അവതരിപ്പിച്ചത് ഡോക്ടർ അഹ്സാനുസമാൻ. സ്ഥിരമായി കഫക്കെട്ട് കാരണമെന്താണ്?
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്. നിർഭയത്വം എത്ര വലിയ അനുഗ്രഹം. സലീം സുല്ലമി അവതരിപ്പിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ ഇന്നൽ മുലൂക ഇദാ ദഖലു ഖറിയതൻ അഫ്സദൂഹാ وجعلوا أعزة أهلها أذلة وكذلك يفعلون. സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, സൂറത്ത് നംലിലെ 34-ാമത്തെ ആയത്താണ് ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. മഹദിയായ ബൽക്കീസ് രാജ്ഞിയുടെ ഒരു പ്രസ്താവനയാണ് ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവർ പറഞ്ഞു, തീർച്ചയായും രാജാക്കന്മാർ ഒരു നാട്ടിൽ കടന്നാൽ അവർ അവിടെ നാശമുണ്ടാക്കുകയും അവിടുത്തുകാരിലെ പ്രതാപകാരികളെ നിന്ദ്യന്മാരാക്കുകയും ചെയ്യുന്നതാണ്. അപ്രകാരമാകുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ഭരിക്കുന്ന ഭരണകൂടം, രാജാക്കന്മാർ, അവർ ദുഷിച്ച സ്വഭാവക്കാരും ദുഷ്ടരുമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ പ്രയാസം നിറഞ്ഞതായിരിക്കും. അതിലെ പ്രതാപകാരികളായ ആളുകൾ നിന്ദ്യരായി തീരുകയും അനവധി നിരവധി നാശനഷ്ടങ്ങൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യുമെന്നാണ് ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ നിർഭയത്വത്തോടുകൂടി കഴിച്ചുകൂട്ടുകയായിരുന്നു എന്നുള്ളത്. ആ നിർഭയത്വം അല്പാൽപമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പ്രത്യേകമായി എടുത്തുണർത്തിയ ഈ ഒരു ഉന്നതമായ അനുഗ്രഹത്തെക്കുറിച്ച് ഖുർആൻ എന്തൊക്കെയാണ് പറയുന്നത് എന്നതിലേക്കുള്ള ചില സൂചനകളാണ് ഇൻഷാല്ലാ നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. അനുഗ്രഹങ്ങളെ സ്മരിക്കുകയും ഓർക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്താണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിലനിന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നത്, അതിനുള്ള വഴി പരിഹാരം. ഫദ്കുറു അലാ അല്ലാഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ വിജയികളാകുവാൻ. യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ നിങ്ങൾ ഓർക്കുക. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടും അള്ളാഹു ഇക്കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാടുകളിൽ നമ്മൾ ഏറ്റവും അധികമായി നമ്മൾ ആഗ്രഹിക്കേണ്ടതായ ഒരു വിഷയമാണ് നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാൻ കഴിയുക എന്നുള്ളത്. മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ശ്രദ്ധേയമായ ഒരു ഭാഗം നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. സൂറത്ത് ബക്കറയിലെ 126-ാമത്തെ ആയത്ത്. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനൽ സമറാത്ത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, എൻ്റെ റബ്ബേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണമേ, അതിൻ്റെ ആളുകൾക്ക് നീ പഴങ്ങൾ, ഫലങ്ങൾ നൽകുകയും റിസ്ഖായി നൽകുകയും ചെയ്യണമേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടിയതാണ്. അപ്പോൾ രാജ്യത്തിൽ അവർക്ക് ഭക്ഷണവും പാനീയവും നൽകുക എന്ന് തേടുന്നതിൻ്റെ മുമ്പായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഈ നാടിനെ ഒരു നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ എന്നതാണ്. എന്തുകൊണ്ട് ആദ്യമായി നിർഭയത്വത്തെ അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്നതിനുള്ള കാരണമായി രണ്ട് വിഷയങ്ങൾ പണ്ഡിതന്മാർ ഇവിടെ എടുത്തുദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഒന്നാമത്തേത്, നിർഭയത്വത്തോടുകൂടി ഉള്ള ഒരു സാഹചര്യമുണ്ടാവുക എന്നുള്ളത് റിസ്ഖിനുള്ള കാരണമാണ്. ഒരു നിർഭയത്വമുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ കഴിച്ചു കൂട്ടുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ നമുക്ക് ഭക്ഷണവും പാനീയങ്ങളും കണ്ടെത്തുവാൻ എളുപ്പമാണ്. എന്നാൽ നിർഭയത്വമില്ലാത്ത ഒരു നാട്ടിലാണെങ്കിലോ ഭക്ഷണം കണ്ടെത്തുക, പാനീയങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമായിരിക്കും. മാത്രമല്ല ശത്രുക്കളുടെ വെടിയുണ്ടകളും ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിനോ പാനീയങ്ങൾക്കോ ഒരു രുചിയും അനുഭവപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമതായി ഒരു നാട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്നത് നിർഭയത്വമാണ് എന്നുള്ളത് തന്നെയാണ് ഈ ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പലയിടങ്ങളിൽ ചോദിക്കുന്നുണ്ട്. സൂറത്ത് ഖസസിലെ 57, സൂറത്ത് അൻകബൂത്തിലെ 67, സൂറത്ത് ബഖറയിലെ 125, സൂറത്ത് ഇബ്രാഹിമിലെ 35 വചനങ്ങളെല്ലാം അല്ലാഹു നിങ്ങളുടെ നാടിന് നിർഭയത്വം നൽകിയില്ലേ എന്ന് പ്രത്യേകമായി എടുത്തു ചോദിക്കുന്നത് കാണാൻ കഴിയും. അവലം നുമക്കില്ലഹും ഹെറമൻ ആമിന, നിർഭയത്വമുള്ള ഒരു ഹെറമിനെ നാം അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തില്ലേ? അവർ കാണുന്നില്ലേ ഹെറമിനെ നാം നിർഭയത്വമാക്കി മാറ്റിയത്? ഈ ഭവനത്തെ അഥവാ പരിശുദ്ധമായ കഅബാലയത്തെ ഒരു നിർഭയത്വമുള്ള ഒരു ഭവനമാക്കി മാറ്റിയിട്ടില്ലേ നാം? എൻ്റെ റബ്ബേ, ഈ നാടിനെ നീ ഒരു നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്ദിയോടുകൂടി നമ്മൾ ഓർക്കേണ്ട വിഷയമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിർഭയത്വം. നമുക്കെല്ലാം മനഃപ്പാടമുള്ള സൂറത്ത് ഖുറൈശിൽ അള്ളാഹു പറയുന്നത് വആമനഹും മിൻ ഖൗഫ് ഫൽയഅബുദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഈ കഅബയുടെ നാഥനെ അവർ ഇബാദത്തെടുത്തുകൊള്ളട്ടെ, വിശപ്പിൽ നിന്നും ഭക്ഷണം നൽകിയ, പേടിയിൽ നിന്നും അവർക്ക് നിർഭയത്വം നൽകിയ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നിർഭയത്വത്തെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മൾ തേടുകയും കിട്ടിയ നിർഭയത്വമെന്ന ആ അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അധികാരം ലഭിക്കുകയാണെങ്കിൽ, നമുക്ക് ഒരു ഇടങ്ങളിൽ ഒരു പ്രദേശത്ത് നമുക്ക് സ്വാധീനമുണ്ടാവുകയാണെങ്കിൽ അവർക്ക് നിർഭയത്വം പകർന്ന് കൊടുക്കുക എന്നുള്ളതും ഭീതിജനകമായ സാഹചര്യങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതും വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. ശത്രുക്കളായ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കൾ നിറഞ്ഞു നിൽക്കുന്ന മക്ക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് മക്കയിൽ നിന്നും പുറത്താക്കിയ ദുഷിച്ചരായ ദുഷ്ടരായിട്ടുള്ള ആളുകൾക്കിടയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കീഴടക്കിക്കൊണ്ട് മക്ക ഫത്ഹ്, ആ മക്ക വിജയിച്ചടക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു മൻ ദഖല ദാറ അബി സുഫിയാൻ ഫഹുവ ആമിനുൻ വമൻ അൽഖ സിലാഹ ഫഹുവ ആമിനുൻ വമൻ ദഖല അൽ മസ്ജിദ ഫഹുവ ആമിനുൻ. നോക്കൂ, നിർഭയത്വം. അബൂ സുഫിയാന്റെ വീട്ടിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ്. ആയുധങ്ങൾ താഴെയിട്ടാൽ അവൻ നിർഭയനാണ്. മസ്ജിദുൽ ഹറമിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ്. അപ്പോൾ നിർഭയത്വം ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അധികാരത്തിൻ്റെ ആളുകൾ അവർ എപ്പോഴും നിർഭയത്വത്തോടുകൂടി ആയിരിക്കണം, നിർഭയത്വം ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നവരായിരിക്കണം എന്ന് പ്രത്യേകമായി ഈ ഒരു പ്രസ്താവനയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരികയാണ്. മാത്രമല്ല നിർഭയത്വമുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് അള്ളാഹുവിന് കൂടുതൽ ഇബാദത്തെടുക്കാൻ കഴിയുക. നോക്കൂ, പേടിയുള്ള ഒരു അവസ്ഥയിലുള്ള നമസ്കാരം, അതിനെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന, നിങ്ങൾ ഭയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടോ വാഹനത്തിലായിക്കൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, നമസ്കരിക്കുക. ഫഇദാ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും, നിർഭയത്വത്തിലായാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. അവിടെ നിർഭയത്വം നഷ്ടപ്പെട്ടു പോയാൽ ഇബാദത്തുകൾക്ക് പോലും ചില ഇളവുകൾ അള്ളാഹു നൽകുകയാണ്. ഹജ്ജിനെ പരാമർശിക്കുമ്പോഴും നമുക്ക് ഫഇദാ അമിൻതും ഫമാ തമത്തഉ ബിൽ ഉംറത്തി ഇലൽ ഹജ്ജ്, നിർഭയത്വത്തോടുകൂടി നിങ്ങൾ നിർഭയത്വമുള്ള അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പരാമർശമാണ്. അതുപോലെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഏറ്റവും വലിയ ഒരു ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിച്ച ദുഷ്ടിച്ച വ്യക്തിയാണ് ഫിർഔൻ. പിറന്നു വീണ കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ പ്രത്യേകമായി കൊലപ്പെടുത്തി നാട്ടിൽ ഫിത്നയും ഫസാദും ആ രൂപത്തിലൂടെ വളരെ ദുഷ്ടതയോടുകൂടി പെരുമാറിയ ആ ഫിർഔനിൻ്റെ ആ ഒരു കാലഘട്ടത്തെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഫമാ ആമനലി മൂസ ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ എന്ത് ചെയ്തില്ല, വിശ്വസിച്ചില്ല. ആ ഖൗമിൽപ്പെട്ട ഒരു അറ്റം ചെറുപ്പക്കാരല്ലാതെ ഫിർഔനിനെ പേടിച്ചുകൊണ്ട് നിന്നു. ഫിർഔനിനോടൊപ്പം ഉണ്ടായിരുന്ന ആ നാട്ടിലെ പ്രധാനികളായ പ്രമാണികളായ ആളുകളെ ഭയപ്പെട്ടുകൊണ്ട്. എന്നാൽ ഫിർഔന് നശിപ്പിക്കപ്പെട്ട സന്ദർഭത്തിലാണെങ്കിലും ധാരാളക്കണക്കിന് ആളുകൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിക്കുകയും ചെയ്തു. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, പരലോകത്ത് ഉള്ള ഒരു അനുഭവ നബി പറയുന്നുണ്ട്, വറഅയ്തു സവാദൻ കസീറൻ സദ്ദൽ ഉഫുഖ, ചക്രവാളം നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ഒരു വിഭാഗത്തെ, ആ എണ്ണത്തിൻ്റെ ആധിക്യം കാരണത്താൽ അത്രയും ഒരു കറുത്ത ആ ഒരു അവസ്ഥയിൽ അത്രയധികം ആളുകളെ ഞാൻ കണ്ടു എന്നാണ്. ഫറജൗത്വാൻ തെക്കൂന ഉമ്മത്തി, അത് എൻ്റെ ഉമ്മത്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു, ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു, അതെൻ്റെ ഉമ്മത്തായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഫഖീല, ആ സമയത്ത് പറയണ ഹാദാ മൂസ വഖൗമുഹു, ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയുമാണ്. എപ്പോഴാണ് ഇത്രയും വലിയ ഒരു സമൂഹത്തെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടുന്നത്? സംശയമില്ല, ഫിർഔന് നശിപ്പിക്കപ്പെട്ടപ്പോഴാണ്. ഹുദൈബിയ സന്ധി നമുക്ക് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് വരുമ്പോൾ, ഹുദൈബിയയിലേക്ക് വരുമ്പോൾ 1500 ആളുകളുമായിട്ടാണ് വരുന്നത് ഉംറ ചെയ്യാൻ വേണ്ടി. അതിന് തടസ്സങ്ങളുണ്ടായി. അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഹുദൈബിയ സന്ധി ഉണ്ടാവുകയാണ്. 10 വർഷത്തേക്ക് യുദ്ധം അവസാനിപ്പിക്കണം, യുദ്ധം നടക്കാൻ പാടില്ല തുടങ്ങിയ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സന്ധിയുടെ ശേഷം ധാരാളക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിപ്പിക്കുവാനത് കാരണമായി. പിന്നീട് മക്ക വിജയിച്ചടക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വന്ന ആളുകൾ 10,000-ത്തോളം വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഒരു നിർഭയത്വമുള്ള ഒരു രാജ്യത്തെ, ഒരു നാടിനെ, ഒരു പ്രദേശത്തെ നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. നിർഭയത്വമാണ് ആരോഗ്യത്തെക്കാളും, നമുക്ക് ശരീരത്തിൽ ലഭിച്ച ആരോഗ്യത്തെക്കാളും വലുത് നിർഭയത്വമാണ് എന്നതാണ് ഇമാം റാസി റഹിമഹുല്ലാ നമുക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹം അത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരാട്ടിൻകുട്ടിക്ക് കാലിലൊരു മുറിവ് പറ്റിയെന്ന് വിചാരിക്കാം. അതെന്ത് ചെയ്യും, ദിവസങ്ങൾ കൊണ്ട് ആ മുറിവ് ഉണങ്ങും. അത് ഭക്ഷണം കഴിച്ച ആ രൂപത്തിലൂടെ ആരോഗ്യത്തോടു കൂടിയത് പിന്നീട് ചാടി എഴുന്നേറ്റ് ഭക്ഷണം തേടി പോകുന്നൊരവസ്ഥയിലേക്ക് ഒരാട്ടിൻകുട്ടി ആകും. എന്നാൽ ഒരാട്ടിൻകുട്ടിയെ, ആരോഗ്യമുള്ള ഒരാട്ടിൻകുട്ടിയെ ഒരു ചെന്നായയുടെ മുന്നിൽ കെട്ടിയിട്ടുകൊണ്ട് അതിനെ ആ രൂപത്തിലൂടെ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ ആട്ടിൻകുട്ടി ചെന്നായയുടെ കാര്യം ഓർത്ത് പേടിച്ചുകൊണ്ട് അത് ചത്തുപോകുവാൻ അത് കാരണമായിത്തീരും. എന്ന പോലെ ശാരീരികമായ നമ്മുടെ രോഗങ്ങൾക്കുമൊക്കെ അപ്പുറമുള്ള വലിയ ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ നിർഭയത്വം നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത്. അതുകൊണ്ട് നിർഭയത്വം ഉള്ള ഒരു നാടിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും അതിൻ്റെ വഴികളിൽ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഇൻസൈറ്റ്, അവതരിപ്പിച്ചത് സലീം സുല്ലമി, വിഷയം നിർഭയത്വം എത്ര വലിയ അനുഗ്രഹം.
2: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിൻ്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വോയ്സ് ഓഫ് പീസ്.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയ്സ് ഓഫ് പീസ്.
3: നമ്മോടൊപ്പം ചേരുന്നത് നാസർ സുലാഹി.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. പോലീസിന്റെ നിയമവിരുദ്ധ കൊലപാതകങ്ങളുടെ ഓമനപ്പേരാണ് ഏറ്റുമുട്ടൽ കൊലപാതകം. വിശിഷ്യ ഗുജറാത്തിൽ ഏത് കാരണത്താലും എത്തരുതെന്ന് കരുതുന്ന കുറ്റവാളികളെ ഇല്ലാതാക്കാൻ പോലീസ് നടത്തുന്ന തോക്ക് യുദ്ധമാണ് അത് അവതരിപ്പിക്കുന്നത്. പോലീസാണ് ഈ വെടിവെപ്പുകൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് കോടതി മുതൽ പൊതുജനങ്ങൾക്കു വരെ എല്ലാവർക്കും അറിയാം. ഏറ്റുമുട്ടലുകൾ പലപ്പോഴും പരിഹാസമായി തീരാറുമുണ്ട്. കുറ്റവാളികളെ വഹിച്ച കാറുകൾ വാഹനവ്യൂഹത്തിലൂടെ മറ്റുള്ള കാറിൽ നിന്നും വ്യത്യസ്തമായി മറിഞ്ഞുവീഴുന്നു. പരിക്കേൽക്കാതെ കുറ്റവാളി കൈവിലങ്ങോടെ ഒരു പോലീസുകാരന്റെ തോക്ക് തട്ടിയെടുക്കുന്നു. അതോടെ മറ്റു ഉദ്യോഗസ്ഥർ വെടിവെക്കാൻ നിർബന്ധിതരായി എന്ന മട്ടിലാണ് കഥകൾ. വേൾഡ് ട്രേഡ് സെന്ററിന്റെ തകർച്ചയ്ക്ക് ശേഷം എല്ലാം കത്തിയമർന്നിട്ടും ഒരു ഖുർആൻ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒന്നും പറ്റാതെ കിട്ടിയെന്ന് പറയുന്നത് പോലെ, അതുകൊണ്ട് വേൾഡ് ട്രേഡ് സെന്റർ നശിപ്പിച്ചത് മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർത്തതുപോലെ തന്നെയുള്ള കൃത്രിമത്വം. 1990s മധ്യത്തിൽ ഒരു ആഭ്യന്തര ഗുണ്ടാ സംഘയുദ്ധം മുംബൈയിലെ തെരുവുകളിലേക്ക് വ്യാപിച്ചു. സാധാരണക്കാർക്കും നിരപരാധികളുമായ ആളുകൾ ഏറ്റുമുട്ടലിൽ വെടിയേറ്റു. ശിവസേന BJP സർക്കാർ പോലീസിന് വെടിയുതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ സ്വാതന്ത്ര്യം നൽകി. വെടിയുണ്ടക്ക് വെടിയുണ്ട എന്നതായിരുന്നു പോലീസിന്റെ അപ്രഖ്യാപിത നയം. എന്നാൽ ഗുജറാത്തിൽ പോലീസ് ഏറ്റുമുട്ടലുകളുടെ ഉദ്ദേശം ക്രിമിനൽ സംഘങ്ങളെ മെരിക്കുക എന്നതല്ല, മറിച്ച് മുസ്ലിം തീവ്രവാദികളാണെന്ന് ആരോപിക്കപ്പെടുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു കടുത്ത ഹിന്ദു ദേശീയവാദി എന്ന തലത്തിൽ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. ഗുജറാത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു തെരഞ്ഞെടുത്ത സംഘം ഈ ഏറ്റുമുട്ടലുകളിൽ ഭൂരിഭാഗവും നടത്തിയത്. സമീർ ഖാൻ, സാദിഖ് ജമാൽ, ജാവേദ് ഗുലാം ഷേഖ്, അംജദ് അലി റാത്ത, ഷീസാൻ ജോഹർ, സൊഹ്റാബുദ്ദീൻ ഷേഖ് എന്നിങ്ങനെ മുഖ്യമന്ത്രി മോദിയുടെ നിരീക്ഷണത്തിൽ പോലീസ് കൊലപ്പെടുത്തിയ മുസ്ലിങ്ങളുടെ പട്ടിക വളരെ നീണ്ടതായിരുന്നു. ഇതിൽ രണ്ട് കേസുകൾ പ്രത്യേകിച്ച് ഗുജറാത്തിന് പുറത്ത് പ്രതിഷേധത്തിന് കാരണമായി. 2002 പോലീസ് സൊഹ്റാബുദ്ദീനെ കൊലപ്പെടുത്തി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ ഭാര്യ കൗസർബിയെ ബലാത്സംഗം ചെയ്ത് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. തുടർന്ന് തെളിവുകൾ നശിപ്പിക്കാൻ മൃതദേഹം കത്തിച്ചു. അതിന് ഒരു വർഷം മുമ്പേ നേരത്തെ ക്രിമിനൽ ചരിത്രമില്ലാത്ത മുംബൈയിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥിനിയായ 19-കാരി ഇസ്രത്ത് ജഹാൻ ഉൾപ്പെടെ തീവ്രവാദികളെന്ന് ആക്ഷേപിക്കപ്പെടുന്ന 4 ഗുജറാത്ത് പോലീസ് സംഘം വെടിവെച്ചു കൊന്നിരുന്നു. സൊഹ്റാബുദ്ദീന്റെയും ഇസ്രത്ത് ജഹാന്റെയും ബന്ധുക്കൾ മരണത്തെക്കുറിച്ച് അന്വേഷണത്തിൽ കോടതിയിൽ മേൽനോട്ടം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സുപ്രീംകോടതിയുടെ നിരീക്ഷണത്തിൽ ഗുജറാത്ത് ഇന്ത്യൻ പോലീസ് സർവീസ് IPS ഉദ്യോഗസ്ഥൻ രജനീഷ് റായി, വൻസാര ഉൾപ്പെടെ 3 മുതിർന്ന സഹ IPS ഉദ്യോഗസ്ഥരെ ഗൂഢാലോചനാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. പിന്നീട് ഒരു CBI അന്വേഷണത്തിൽ ചിലർ സൊഹ്റാബുദ്ദീനെ ഉപയോഗിച്ച് പണം തട്ടിയെടുക്കുകയും അയാൾ ഒരു ബാധ്യതയായി മാറിയപ്പോൾ തീവ്രവാദിയായി ചിത്രീകരിച്ച് വെടിവെച്ച് കൊല്ലാൻ പദ്ധതിയെടുക്കുകയും ചെയ്തുവെന്ന് ആരോപിക്കപ്പെട്ടു. 2002 മറ്റൊരു നിസാര മുസ്ലിം കുറ്റവാളിയായ സമീർ ഖാൻ ഒരു രാത്രി വൈകിയുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. കള്ളനും മാല തട്ടിപ്പറിക്കാരനുമായിരുന്ന സമീർ ഖാൻ അയാൾ ജയ്ഷെ മുഹമ്മദിൽ ചേരുകയും മുഖ്യമന്ത്രിയെ കൊല്ലാൻ പദ്ധതിയിടുകയും ചെയ്തുവെന്നാണ് ഔദ്യോഗിക ന്യായീകരണം. ഒരാളെ തീവ്രവാദിയായി മുദ്രകുത്തി പോലീസ് ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയാൽ കോടതിയിൽ കുറ്റം തെളിയിക്കേണ്ടതില്ലായിരുന്നു. TV വാർത്ത നെറ്റ്വർക്കുകൾക്ക് ഭീകരരെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ ഇഷ്ടം. പാക് പരിശീലനം ലഭിച്ച 3 ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് ഒരു തലക്കെട്ട് വിളിച്ചു പറഞ്ഞു. മോദിയെ ലക്ഷ്യം വെക്കാൻ LET ഗൂഢാലോചന നടത്തിയെന്ന് മറ്റൊരു വാർത്തയും വന്നു. ഭീഷണി ഇല്ലാതാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതിന് മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ച് പൊതുജനം ആ വാർത്തകൾ സ്വീകരിച്ചു. ഗുജറാത്ത് പോലീസ് ഒരു മുസ്ലിമുമായി ഇടഞ്ഞ ഓരോ അവസരത്തിലും മോദിയെ വധിക്കാനുള്ള ഗൂഢാലോചന വെളിപ്പെടുത്തി. ഗുജറാത്ത് അതിർത്തിയിൽ തീവ്രവാദികളെ തടയാനും തോക്കുകൊണ്ടുള്ള പോരാട്ടത്തിൽ വെടിവെച്ചിടാനും പോലീസിനെ എല്ലായ്പ്പോഴും കഴിഞ്ഞു. പകരം പരിക്കുകളോ അപായങ്ങളോ ദേഹത്ത് നേരിയ മുറിവുകളോ പോലും ഉണ്ടാകാതെ പോലീസ് രക്ഷപ്പെടുകയും ചെയ്യുന്നു. സമീർ ഖാന്റെ പിതാവ് സർഫറാസ് അസ്വസ്ഥനും ദുഃഖിതനുമായിരുന്നു. ആകെ തകർന്ന് തഹൽക്കയിലേക്ക് അദ്ദേഹം വിളിച്ചു. എന്റെ മകൻ ഒരു തീവ്രവാദിയല്ല, അദ്ദേഹം ഫോണിലൂടെ കരഞ്ഞു. അയാൾക്ക് പാകിസ്ഥാനുമായോ ജെയ്ഷെ മുഹമ്മദുമായോ ഒരു ബന്ധവുമില്ല. അവർ ചെറിയ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ജീവിതത്തിൽ പ്രായച്ചിത്തം ചെയ്യാൻ അയാൾക്ക് മറ്റൊരു അവസരം അർഹതയുണ്ടായിരുന്നു. എന്തിനാണ് അവർ അവനെ കൊന്നത്? എന്തിനു വേണ്ടി? ഗുജറാത്തിൽ ഭീകരരെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ പരമ്പരയിൽ ആദ്യത്തേതായിരുന്നു സമീറിന്റേത്. അടുത്ത 4 വൻസാരയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം 9 ഭീകരരെ കൂടി ഇല്ലാതാക്കി. സൊഹ്റാബുദ്ദീന്റെ സുഹൃത്ത് കൗസർബിയെയും തുളസിറാം പ്രജാപതിയെയും പട്ടികയിൽ ചേർത്താൽ എണ്ണം 11. 2002 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് മോദി തന്റെ ഗൗരവ് യാത്രയിൽ മോട്ടോർ ഘടിപ്പിച്ച രഥത്തിൽ സംസ്ഥാനത്ത് പര്യടനം നടത്തുമ്പോൾ ഓരോ പ്രസംഗത്തിലും ഒന്നൊഴിയാതെ അദ്ദേഹം മുസ്ലിം സമൂഹത്തെ ലക്ഷ്യം വെച്ചു. കലാപാനന്തര ദുരിതാശ്വാസ ക്യാമ്പുകളെ, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളേക്കാൾ കൂടുതൽ കുട്ടികളുണ്ടെന്ന ധാരണ കളിയാക്കുന്നതിനായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. വാസ്തവത്തിൽ അത് ഭാഗികമായി മാത്രം വേരൂന്നിയതാണ്. കാരണം മുസ്ലിങ്ങളെക്കാൾ ഹിന്ദുക്കളുടെ സംഖ്യാപരമായ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളോട് പ്രത്യുൽപാദന നിരക്ക് കുറയുകയും ചെയ്തിരിക്കുന്നു. മോദി ജനക്കൂട്ടത്തോട് തമാശയായി പറയും, ഹം പാഞ്ച് ഹമാരെ പച്ചീസ്. മുസ്ലിം ബഹുദ്വാരിത്വത്തെ പരാമർശിക്കുന്ന ഒരു തമാശയായിരുന്നു ഇത്തരം ആകസ്മിക സാംസ്കാരിക മുൻവിധി വഴി മുസ്ലിങ്ങൾക്ക് പ്രതിനിധീകരിക്കുന്ന സുരക്ഷാ ഭീഷണി മോദിക്ക് മാത്രം നേരിടാൻ കഴിയുന്ന ഒന്നായി എടുത്തുകാട്ടപ്പെടുകയും ഊന്നിപ്പറയുകയും ചെയ്യാൻ സഹായിച്ച നിരവധി കൊലപാതക ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ച അദ്ദേഹത്തിന് ആവേശകരമായ അനുഭയ പരിചയം അക്കാര്യത്തിൽ ഉള്ളതായും സ്ഥാപിക്കപ്പെട്ടു. ഗുജറാത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിനാൽ ജിഹാദികളുടെ ഒരു ലക്ഷ്യമായി താൻ മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്ത് പോലീസ് ഭീകര ഭീഷണികൾ എത്രത്തോളം ഇല്ലാതാക്കുന്നോ അത്രത്തോളം മോദിയുടെ ജനപ്രീതിയും വർദ്ധിച്ചു. പത്രങ്ങളും ആക്ടിവിസ്റ്റുകളും ലിബറലുകളും പരിഹസിച്ചിരിക്കാം, പക്ഷേ മോദിയുടെ പ്രവർത്തനങ്ങൾക്ക് ധാരാളം ജനപിന്തുണ ഉണ്ടായിരുന്നു. 2002 ഡിസംബറിൽ 3-2 ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു. തെഹൽക്ക ഒളിക്യാമറയിലൂടെ ആശിസ് കേദാൻ നടത്തിയ അന്വേഷണത്തിന്റെ ഫലത്തിൽ കേസ് വീണ്ടും വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. അവസാനം റിട്ടയേർഡ് സുപ്രീംകോടതി ജഡ്ജി HS ബേദിയെ തലവനാക്കി SIT കമ്മിറ്റിയെ നിശ്ചയിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷം HS ബേദി തന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. സമീർ ഖാന്റെ മരണത്തിലും അന്വേഷണത്തിലും എന്തോ ഗുരുതരമായ പിഴവുണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തി. അതിനാൽ കൊലപാതകം ഒരു വ്യാജ ഏറ്റുമുട്ടലാണെന്ന എന്റെ നിഗമനത്തെ കൂടുതൽ പിന്തുണക്കാൻ റിക്കാർഡിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നു, ജഡ്ജി പറഞ്ഞു. ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത ഗുജറാത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപാതക കുറ്റത്തിന് വിചാരണ ചെയ്യണമെന്ന് ബേദി ശുപാർശ ചെയ്യുകയും ചെയ്തു. സമീറിന്റെ കൊലപാതകത്തിന് ഇതുവരെ ഒരു ഗുജറാത്ത് പോലീസ് ഉദ്യോഗസ്ഥരെയും കേസെടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പിതാവ് സർഫാസ് ഖാൻ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജസ്റ്റിസ് ബേദി ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ സർക്കാർ റിപ്പോർട്ടിനെ എതിർത്തു. വിവിധ ഉന്നത ഏറ്റുമുട്ടലുകളിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുകയും നിരവധി വർഷങ്ങൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയും ചെയ്ത വൻസാരയെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാക്കി. ഒളിക്യാമറയിൽ തീർത്ത് പരാമർശിച്ച ഗുജറാത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. കൂടാതെ രാജ്യത്തെ ഏറ്റവും ശക്തനായ ഉദ്യോഗസ്ഥനുമാണ്. മൈ ജേണി ഇൻ ടു ദ ഡാർക്ക്നെസ് ഓഫ് ഹിന്ദുത്വ ആശിസ് ഖാന്റെ പുസ്തകമാണ്. അത് മലയാളത്തേക്ക് വിവർത്തനം ചെയ്ത് ഹിന്ദുത്വയുടെ ഇരുട്ടിലേക്ക് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ ഭാഗങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ഈ സംഭവം ഇവിടെ ഉദ്ധരിച്ചത് ആയിരക്കണക്കിന് നിരപരാധികൾ ജയിലുകളിൽ ക്രൂരമായ പീഡനങ്ങളേറ്റ് കഴിഞ്ഞുകൂടുന്നു. എന്നാൽ അക്രമികളും തമ്മാടികളും കൊലപാതകികളും ഭീകരവാദികളും വർഗീയവാദികളും രാജ്യദ്രോഹികളും ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നീതിപീഠത്തിന്റെയും ഒത്താശയോടെ സുഖമമായി കഴിയുന്നു. നിരപരാധികളെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ച് വെടിവെച്ചുകൊല്ലുകയും ഹിന്ദുത്വവാദികൾക്ക് തങ്ങൾ രാഷ്ട്ര സ്നേഹികളാണെന്ന കപട മൂടുപടം ധരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. നിരപരാധികൾക്കെതിരെ കൃത്രിമ തെളിവുകളുണ്ടാക്കുകയും നിർബന്ധിച്ച് കുറ്റം ഏറ്റെടുപ്പിക്കുകയും ചെയ്ത് രാജ്യദ്രോഹികളെ, കൊലയാളികളെ, തമ്മാടികളെ, വർഗീയവാദികളെ രക്ഷിക്കുകയും ചെയ്യുന്ന നിയമവ്യവസ്ഥ ഇവിടെ നിലനിന്നേക്കാം. പക്ഷേ മരണാനന്തര ജീവിതത്തിൽ ആരും ആർക്കും ശുപാർശയോ കൃത്രിമ തെളിവുകളോ കൈക്കൂലിയോ നടക്കാത്ത പ്രതിഫല ദിനത്തിൽ എല്ലാ കുറ്റവാളികളെയും, കുറ്റവാളികൾക്ക് സാക്ഷി നിന്നവരെയും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. 6236 സൂക്തങ്ങൾ മാത്രമുള്ള ഖുർആനിൽ യഹൂദനായ ഒരു മനുഷ്യന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മാത്രം വലിയ 10 സൂക്തങ്ങൾ അവതരിച്ചിട്ടുണ്ട്. ഖുർആനിലെ 4-ാമത്തധ്യായം സൂറത്തു നിസായിലെ 105 മുതൽ 114 വരെ സൂക്തങ്ങൾ. വമൻ യക്സിബ് ഖതീഅത്തൻ ഔ ഇസ്മൻ സുമ്മ യർമി ബിഹി ബരീഅൻ ഫഖദ് ഇഹ്തമല ബുഹ്താനൻ വ ഇസ്മം മുബീന. ആരെങ്കിലും വല്ല തെറ്റോ കുറ്റമോ പ്രവർത്തിക്കുകയും എന്നിട്ടത് ഒരു നിരപരാധിയുടെ പേരിൽ ആരോപിക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അവർ ഒരു കള്ള ആരോപണവും പ്രത്യക്ഷമായൊരു പാപവും പേറുകയാണ് ചെയ്തിരിക്കുന്നത്. ഖുർആനിലെ 4-ാമത്തധ്യായം സൂറത്തു നിസായിലെ 112-ാമത്തെ സൂക്തം. ലോകത്ത് അക്രമങ്ങൾ നടത്തുന്നവരാരാണെന്നും നിരപരാധികൾ ആരാണെന്നും നിരപരാധികളെ കൊടുക്കാൻ ഗൂഢാലോചനകൾ നടത്തുന്നവർ ആരാണെന്നും ന്യായവും സത്യവും ബോധ്യപ്പെട്ടിട്ടും അന്യായം വിധിക്കുന്നവരാണെന്നും സൃഷ്ടാവിനറിയാം. ന്യായം പറയുന്നവരും സത്യത്തിന് വേണ്ടി വാദിക്കുന്നവരും സത്യം വിധിക്കുന്നവരും അതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നതാണെന്നും അള്ളാഹുവിനറിയാം. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാ വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർള മിനൽ ഖൗൽ. അവർ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചുവെക്കുന്നു, എന്നാൽ അള്ളാഹുവിൽ നിന്ന് ഒന്നും ഒളിച്ചുവെക്കുവാൻ അവർക്ക് കഴിയില്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്ത വാക്കുകളിലൂടെ അവർ രാത്രിയിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ അള്ളാഹു അവരുടെ കൂടെ തന്നെയുണ്ട്. വക്കാൻ അള്ളാഹു ബിമാ യഅ്മലൂന മുഹീത. അവർ പ്രവർത്തിക്കുന്നതെല്ലാം സമ്പൂർണമായി അറിയുന്നവനാണല്ലോ അള്ളാഹു. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 108-ാമത്തെ സൂക്തം. ഒരു സംഭവം മുന്നിൽ കാണിച്ചു എന്ന് മാത്രം. മനുഷ്യരിൽ ആർ തിന്മ ചെയ്താലും അവർ അതിന്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ആര് നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വമൻ യക്സിബി ഇസ്മൻ ഫൈനമാ യക്സിബു അലാ നഫ്സിഹി. വല്ലവനും പാപം സമ്പാദിച്ചു വെക്കുന്ന പക്ഷം അവന്റെ തന്നെ ദോഷത്തിനായിട്ടാണ് അവനത് സമ്പാദിച്ചു വെക്കുന്നത്. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം 111-ാമത്തെ സൂറത്ത്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നന്മയും നീതിയും സത്യവും നടപ്പാക്കുകയും നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
3: മാഷാല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ്. നമ്മോടൊപ്പം ചേർന്നത് നാസർ സുലാഹി.

وكم أهلكنا قبلهم من قرن هل تحس منهم من أحد هل تحس من

0: പീസ് റേഡിയോ റിയാലോ സ്വാലിഹീൻ സൊഫുകളിൽ വലതുഭാഗത്തിനുള്ള ശ്രേഷ്ഠത. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുള്ള സൊഫുകളുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിലെ 1093-ാമത്തെ ഹദീസ്, വഅൻ അനസിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അതിമ്മു സഫ്ൽ മുഖദ്ദമ ഥുമ്മ അല്ലദീ യലീഹി ഫമാ കാന മിൻ നഖ്സിൻ ഫല്യകുൻ ഫി സ്വഫിൽ മുഅഖ്ഖരി. റവാഹു അബൂ ദാവൂദ ബിഇസ്നാദിൻ ഹസൻ. മഹാനായ ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായി ഖാദിമായി സേവനമനുഷ്ഠിച്ച മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിമ്മു സ്വഫൽ മുഖദ്ദമ, മുന്നിലുള്ള സ്വഫുകൾ പൂർത്തീകരിച്ചു നിൽക്കുക, പൂർത്തീകരിക്കുക. സുമ്മല്ലദി അലീഹി, പിന്നെ അതിനെ തുടർന്നുള്ള സ്വഫുകളും. ഫമാക്കാന മിൻ നഖ്സിൻ, എന്തെങ്കിലും കുറവുകളുണ്ടായിരുന്നാൽ, ഫല്യകുൻ ഫി സ്വഫിൽ മുഅഖർ, അത് അവസാനത്തെ സ്വഫിലേക്ക് ആക്കട്ടെ. ആദ്യ സ്വഫുകൾ പൂർത്തീകരിച്ചു നിൽക്കണമെന്ന് അറിയിക്കുന്നതായ ഹദീസ്. അതിമ്മു സ്വഫ്ൽ മുഖദ്ദമ സുമ്മല്ലദി അലീഹി, മുന്നിലെ ആദ്യത്തെ ഫസ്റ്റ് സ്വഫിനെ പൂർത്തീകരിക്കുക, പിന്നെ അതിന് പിന്നിലുള്ളത്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് അവസാനത്തിലേക്ക് ആക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഹദീസ് ഉദ്ദേശിക്കുന്നത്. ജമാഅത്ത് നമസ്കാരത്തിന് നാം മനസ്സിലാക്കിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ അഹ്കാമുകളും ആദാബുകളും പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതിൽപ്പെട്ടതാണ് ഇത്മാമു സുഫൂഫിൽ ഔവൽ ഫൽ ഔവൽ. സ്വഫുകൾ ഓരോന്നോരോന്നായി ആദ്യത്തേത് ഫില്ല് ചെയ്ത് പൂർത്തിയാക്കി നിൽക്കുക എന്നത്, ശരിപ്പെടുത്തുക എന്നുള്ളത്. ഈ വിഷയത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അതിമ്മു സ്വഫൽ മുഖദ്ദമ, അതായത് അക്മിലു സ്വഫൽ ഔവല, നിങ്ങൾ ഒന്നാമത്തെ ഫസ്റ്റിലെ സ്വഫ് പൂർത്തീകരിക്കുക. സുമ്മല്ലദി യലീഹി സുമ്മ യുക്മലു അസ്വഫുല്ലദി യലി സ്വഫ് അൽ ഔവല, ഫസ്റ്റിലെ സ്വഫിന് തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ സ്വഫ് അത് പൂർത്തീകരിക്കുക. വഹാക്കഥ, ഇപ്രകാരം. ഫമാക്കാന മിൻ നഖ്സിൻ, ഐ ഫഇദാ വുജിദ നഖ്സും ഫീ സ്വഫിൻ, സ്വഫിൽ എന്തെങ്കിലും കുറവുകൾ കാണുകയാണെങ്കിൽ, ഫല്യകുൻ ഫി സ്വഫിൽ മുഅഖ്ഖരി, ഫല്യകുൻ ഹാദൻ നഖ്സു ഫി സ്വഫിൽ അഖീരി, ആ ഒരു കുറവ് സ്വഫുകളുടെ അവസാനത്തിലാക്കട്ടെ. ആളുകൾ കുറവായി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അവസാനത്തെ സ്വഫിലേക്കാക്കട്ടെ. ഒന്നിൽ കൂടുതൽ സ്വഫുകൾ നമസ്കരിക്കുവാനുള്ള ജമാഅത്ത് ആണ് എങ്കിൽ ആദ്യത്തെ സ്വഫ് കംപ്ലീറ്റായി പൂർത്തിയാക്കി അതിൽ ഇനി ഒരാൾക്ക് നിൽക്കാൻ അവിടെ സ്ഥലമില്ല എന്ന് വരുമ്പോഴാണ് അടുത്ത സ്വഫിലേക്ക് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പം അത് സഹോദരങ്ങളെ, ഫസ്റ്റിലെ സ്വഫ് ആദ്യം അത് പൂർത്തിയാക്കണം എന്നതാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. അല്ലാമ മുഹമ്മദ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം ഉണർത്തുന്നുണ്ട് ഈ ഹദീസുകളൊക്കെ തന്നെയും ആദ്യ സ്വഫുകളുടെ ശ്രേഷ്ഠതയെ വിവരിക്കുന്നതാണ്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബി അൻ യുകമ്മല സ്വഫുൽ ഔവലു ഫൽ ഔവൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമാദ്യ സ്വഫുകൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി കൽപ്പിച്ചു. വ അഖ്ബറ അന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലാ സുഫൂഫിൽ ഉവലി. മാത്രമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി, അള്ളാഹുവും മലക്കുകളുമെല്ലാം ആദ്യ സ്വഫുകളിലുള്ളവർക്ക് വേണ്ടി സ്വലാത്തു ചെയ്യുന്നു എന്നത്. ഇവിടെ ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ് ഈ ബാബിൽ വന്നത്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ അൻ നബ്ദ ബി സ്വഫിൽ മുഖദ്ദമി ഫൽ മുഖദ്ദം. ഇവിടെ ആദ്യം മുന്നിൽ നിൽക്കുന്ന സ്വഫുകൾ അവിടെ നിന്ന് തുടങ്ങാനാണ്, അവിടെ ഗ്യാപ്പുണ്ടാവാൻ പാടില്ല എന്നത്. വമാക്യാന മിൻ നഖ്സിൻ ഫൽയകുൻ ഫിൽ മുഅഖ്ഖരി, അതായത് അമറഹുമ്മ യുത്തിമ്മു സുഫൂഫൽ അവ്വല ഫല്ലവ്വൽ, ആദ്യമാദ്യ സഫുകൾ പൂർത്തീകരിക്കാൻ അവരോട് കൽപ്പിക്കുകയും എന്നിട്ടെന്തെങ്കിലും നിരക്ക് സഫുകൾക്കിടയിൽ കുറവുകൾ വരികയാണെങ്കിൽ അത് അവസാനത്തെ സഫിലേക്കാക്കുക. ആളുകൾ കുറവ് വരുമ്പോൾ ഗ്യാപ്പ് വരുന്നത്. വഹാദ യദുല്ലു അല അന്നമൻ സഫ ഫി സഫി സാനി ഖബല തമാമിൽ അവ്വൽ, ആദ്യ സഫ് പൂർത്തിയാകുന്നതിന് മുമ്പ് ആരെങ്കിലും രണ്ടാമത്തെ സഫ് കെട്ടിയാൽ, ഫഇന്നഹു ലം യുസിബ് സുന്ന, നിശ്ചയമായും അയാൾക്ക് സുന്നത്ത് ലഭിക്കുകയില്ല. കാരണം ആദ്യ സഫ് കംപ്ലീറ്റായിട്ടില്ല, പൂർത്തിയായിട്ടില്ല, അവിടെ നിൽക്കാൻ സ്ഥലമുണ്ടായിരിക്കെ രണ്ടാമത്തെ സഫിലേക്ക് നിൽക്കുക എന്നുള്ളത് ശരിയല്ല. ബലി സുന്ന, എന്നാൽ സുന്നത്ത് എപ്രകാരമാണ്? അല്ലാ യക്കൂന അഹദുൻ ഫി സഫി സാനി ഹത്താ യതിമ്മൽ അവ്വൽ, ആദ്യ സഫുകൾ എല്ലാം കംപ്ലീറ്റായി ഇനി ആരുമില്ല എന്നിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ സഫ് ആരംഭിക്കേണ്ടത്. ഈ രൂപത്തിൽ സഹോദരങ്ങളെ നിർവഹിക്കുകയാണ് വേണ്ടത്. സഫുകൾ ആ രൂപത്തിലാണ് ക്രമീകരിക്കേണ്ടത് എന്നത് അത് അറിയിക്കുന്നുണ്ട്. മാത്രമല്ല 1094-ാമത്തെ ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ്. ഇവിഷയകമായി കൊണ്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. വഅൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലാ മയാമിനി സുഫൂഫ്. ورواه أبو داود بإسناد على شرط مسلم وفيه رجل مختلف في توثيقه. عائشة رضي الله تعالى عنها لن أبر رواية تشيئن الله عند دود رسول الله عليه وسلم برنيو إن الله وملائكته نشجيما إما الله وملكه لهم يسلون برارتكنند على ميامن الصفوف صفل ولد باغت الله بركواندي. أبو داود ريبورت تشيئتان മുസ്ലിമിൻ്റെ ഷർത്തോടുകൂടിയുള്ള സനദാണ്. വഫീഹി റജുലൻ മുഖ്തലിഫുൻ ഫി തൗസീഖി, എന്നാൽ അതിൽ ഒരു റാവി അയാളെക്കുറിച്ച് അയാളുടെ വിശ്വസ്തതയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു. സഹോദരങ്ങളെ, ഏതായിരുന്നാലും ഈ ഹദീസ് നമ്മെ അറിയിക്കുന്ന കാര്യം, ഇന്നല്ലാഹു വമലായികതുഹു, നിശ്ചയമായും അല്ലാഹുവും മലക്കുകളും, യുസല്ലൂന, അവരുടെ സ്വലാത്തുണ്ട്, അല മയാമിനി സുഫൂഫി, സൊഫുകളിലെ വലത് ഭാഗക്കാർക്ക്. ലാക്കിന്ന ഹാദൽ ഹദീസ്, ഷേഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, ലാക്കിന്ന ഹാദൽ ഹദീസ ഫീഹി റജുലുൻ മുഖ്തലിഫുൻ ഫീ തൗസീഖിഹി. ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞ അതേപ്രകാരം തന്നെ ഒരു റാവിയെ സംബന്ധിച്ച്, ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ച് അയാളുടെ വിശ്വസ്തതയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫഅല ഹാദ ഫയകൂനു ളഈഫൻ, അതുകൊണ്ട് തന്നെ ഇത് ദുർബലമായിരിക്കാം. വഇൻ കാന അലാ ഷർത്തി മുസ്ലിമിൻ മിൻ ഹൈസുൽ ഇസ്നാദ്, സനദുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ മുസ്ലിമിൻ്റെ ഷർത്തോടുകൂടിയാണെങ്കിൽ, ലാക്കിൻ ഇദാ കാന ഫീഹി റജുലുൻ മുഖ്തലിഫുൻ ബി തൗസീഖിഹി ഫലിയകുൻ ളഈഫൻ, ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കെ തന്നെ ഒരാൾ അതിൽ അയാളുടെ വിശ്വസ്തതയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ അത് ദുർബലമായിരിക്കും ഹദീസ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നമസ്കാരത്തിൻ്റെ, ജമാഅത്ത് നമസ്കാരത്തിൻ്റെ അഹ്കാമുകളൊക്കെ പഠിപ്പിച്ചല്ലോ. അതിൽ ഈയൊരു വിഷയങ്ങൾ അതിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും മഹത്വവും ഉണർത്തിക്കൊണ്ടാണ് വിടവുകളില്ലാതെ നേരെയാക്കിക്കൊണ്ട് സഫുകൾ ശരിപ്പെടുത്തുവാൻ വേണ്ടിയും, മാത്രമല്ല അതിൻ്റെ പ്രാധാന്യവും ഉണർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫുകൾക്കിടയിലൂടെ നടന്നുപോയി ഒരാളും സഫിൽ നിന്ന് മുന്തി നിൽക്കുവാനോ പിന്തി നിൽക്കുവാനോ പാടില്ലാത്ത വിധം പിശാച്ച് അവർക്കിടയിലൂടെ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുകയും ജാഗ്രതയോടെ മുന്നോട്ടു പോകാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തത്, അത് നമ്മളതിൻ്റെ പ്രാധാന്യം അത്തരത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ബന്ധം ചേർക്കുന്നവരെന്ന് പറഞ്ഞു. മാത്രമല്ല മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന വിഷയത്തിൽ ഇത് വന്നിട്ടുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ തന്നെ, സ്വീകാര്യയോഗ്യമായ ഹദീസുകളിൽ തന്നെയും മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സഫുൽ അവ്വൽ, ആദ്യ സഫിലുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ സഫുകൾ ചേർത്ത് വെക്കുന്നതിൻ്റെ പ്രാധാന്യം ഉണർത്തുന്നതായ ധാരാളം ഹദീസുകൾ ഈയൊരു വിഷയകമായി നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഷേഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹം ഇവിടെ പരാമർശിച്ച ഈ ഒരു ഹദീസിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, ഈ പറയപ്പെട്ട ഹദീസുകളൊക്കെ സുസഫുകളുമായി ബന്ധപ്പെട്ടതാണ്. ധാരാളം ഹദീസുകളുണ്ട്. അതെല്ലാം അറിയിക്കുന്നത് കുല്ലുഹ തദുല്ലു അലാ വുജൂബിൽ ഇനായ ബിസ്സുഫൂഫി ورصها وسد خللها وأن يكمل بالصف الأول فالأول آدي آدي صفقة البورتي غريكنا منهم വിടവുകൾ നികത്തണമെന്നും ചേർന്ന് നിൽക്കണമെന്നും അറിയിക്കുന്നതാണ്. ഇവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഈ ഒരു ഹദീസ്, ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലാ മയാമിനി സുഫൂഫ്, സഫുകളിലെ വലത് ഭാഗത്ത് നിൽക്കുന്നവരായ ആളുകളുടെ മേൽ അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞത്, ഹാദാ യദുല്ലു അലാ അന്നൽ യമീന അഫ്ളൽ വഅന്നഹ അഫ്ളൽ മിനൽ യസാർ, വലത് ഭാഗമാണ് ശ്രേഷ്ഠമായത് ഇടത്തേതിനേക്കാളും. വഅന്നൽ വാജിബ തക്മീൽ, ഇവിടെ നിർബന്ധമായ കാര്യം സഫുകൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. തക്മീൽ സഫ് അല്ലവ്വല ഫല്ലവ്വൽ, ആദ്യ സഫുകൾ പൂർത്തീകരിക്കുക. വയസുദ്ദുൽ ഖലൽ, വിടവുകൾ നികത്തുക. വയുക്മിലു ജാനിബി സഫ്ൽ അയ്മൻ വൽ ഐസർ, വലത് ഭാഗത്തെയും ഇടത് ഭാഗത്തെയും എല്ലാം സഫുകൾ പൂർത്തീകരിക്കുക, പിന്നെയാണ് രണ്ടാമത്തെ സഫ് തുടങ്ങേണ്ടത്. വഅഫഅല ജമീഅ തക്മീൽ സഫ്ൽ അവ്വൽ ഫല്ലവ്വൽ, ആദ്യ സഫുകൾ പൂർത്തീകരിച്ചുകൊണ്ട് മുഴുവൻ സഫുകളും ശരിയാക്കുക എന്നുള്ളത്. മഅമുലാഹദതി യമീനി കുല്ലി സഫിൻ അഫ്ളൽ മിൻ യസാരി, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം സഫുകളിലെ വലത് ഭാഗത്തിനാണ് ഇടതിനേക്കാളും ശ്രേഷ്ഠതയുള്ളത് എന്നതാണ്. എന്നാൽ ലാക്കിൻ ലാ യബ്ദൗഫി സഫി സാനി ഹത്തായക്കുമല അവ്വൽ യമീന വഷിമാലൻ വഹാക്കദ ലാ യബ്ദൗഫി സഫി സാലിസ് ഹത്തായക്കുമല സഫു സാനി വഹാക്കദ. എന്നാൽ ഒരു രണ്ടാമത്തെ സഫ് പൂർത്തിയായിട്ടല്ലാതെ മൂന്നാമത്തെ സഫ് തുടങ്ങാൻ പാടില്ല എന്നതും കൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ വലതിനെ മുന്തിക്കുക എന്നുള്ളൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വിഷയത്തിലും യുഅജിബുഹു തയമ്മുനു ഫീ തനഅ്ലിഹി വതറജ്ജുലിഹി വതുഹൂരിഹി വഫീ ശഅ്നിഹി കുല്ലിഹി ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടതിനേക്കാളും വലതിനെ മുന്തിച്ചിരുന്നതായ പല സന്ദർഭങ്ങളുമുണ്ടായിരുന്നു. തലമുടി ചീകുന്ന സന്ദർഭത്തിൽ, ചെരുപ്പ് ധരിക്കുന്ന സന്ദർഭത്തിൽ, വസ്ത്രം ധരിക്കുന്ന സന്ദർഭത്തിൽ, ശുദ്ധി വരുത്തുന്ന സന്ദർഭത്തിലൊക്കെ തന്നെയും വലതിനെ ആദ്യമായിരുന്നു ചെയ്തിരുന്നത്, മുന്തിച്ചിരുന്നത് എന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ രൂപത്തിൽ സഫിൻ്റെ വിഷയത്തിലും വന്നു വന്നേയുള്ളൂ. എന്നാൽ ഇവിടെ പ്രാധാന്യം, നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യം, സഫുകൾ പൂർത്തീകരിക്കുക, വലത് ഭാഗത്തായിരുന്നാലും ഇടത് ഭാഗത്തായിരുന്നാലും അത് പൂർത്തിയാക്കി നിൽക്കുക എന്നതാണ് പ്രാധാന്യം നൽകേണ്ടത്. എന്നാൽ ഇടതിനേക്കാളും വലതിന് ശ്രേഷ്ഠതയുണ്ട്, മഹത്വമുണ്ട്. അതിന് ആ രൂപത്തിൽ, അത് കിട്ടുന്ന രൂപത്തിൽ നേരത്തെ ജമാഅത്തിനു വേണ്ടി മസ്ജിദുകളിലെത്തുകയും സഫുകൾ നിൽക്കുന്ന സമയത്തത് ശ്രദ്ധിക്കുക പള്ളിയിൽ കയറുമ്പോഴൊക്കെ എന്നതാണ്. വലതിന് ഏത് സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതം തോന്നുമാറ് ഏതെല്ലാം നല്ല കാര്യങ്ങളുണ്ട് അതെല്ലാം വലതുകൊണ്ടായിരുന്നു കൊടുക്കുന്നതും വാങ്ങുന്നതും എടുക്കുന്നതും. അതുപോലെ വസ്ത്രം ധരിക്കുമ്പോഴാണെങ്കിലും വുളു ചെയ്യുന്ന സന്ദർഭത്തിലും വലതിനെ ആദ്യം, പിന്നെ ഇടതിനെ. ചെരുപ്പ് ധരിക്കുമ്പോഴും മുടി ചീകുമ്പോഴും ഒക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് ഭാഗത്ത്, ഇപ്പോൾ പാല് കൊണ്ടുവന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു, വലത് ഭാഗത്തൊരു കുട്ടിയായിരുന്നു, ഇടത് ഭാഗത്ത് മുതിർന്ന ആളുകളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വലതിനെ മുന്തിക്കുക എന്നുള്ള ആ ഒരു ശ്രേഷ്ഠതയും പ്രാധാന്യവും നബി പഠിപ്പിച്ച സുന്നത്തുമനുസരിച്ച് അത് നൽകിയതൊക്കെ ഹദീസുകളിൽ കാണാം. എല്ലാ നല്ല വിഷയങ്ങളിലും അപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് എന്നതുകൂടി ഈ വിഷയകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ സഫുകളുടെ പ്രാധാന്യം, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന സഫുകളുടെ വലതുഭാഗത്തിനുള്ള അതിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആദ്യ സഫുകളിൽ എത്തിച്ചേരുവാനും അത് പൂർത്തീകരിച്ച് നിൽക്കുവാനുമെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സുന്നത്തുകളെ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ, സഫുകളിൽ വലതുഭാഗത്തിനുള്ള ശ്രേഷ്ഠത. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, സ്ത്രീകൾ മ്യൂസിക് ഇല്ലാതെ പാട്ട് പാടുന്നതിന്റെ വിധി എന്താണെന്ന്.
5: സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ മുഅല്ലഖായി കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിൽ അവിടുന്ന് പറഞ്ഞു, ലേക്കൂനൻ അഖ്വാമിൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ചില ആളുകൾ ഉണ്ടായി തീരും, യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മഹാസിഫ്, അവർ വ്യഭിചാരവും പട്ടും മദ്യവും സംഗീത ഉപകരണങ്ങളെയും ഹലാലാക്കുമെന്നാണ്. മദ്യത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും പട്ടിൻ്റെയും കൂടെ പറഞ്ഞത് സംഗീത ഉപകരണങ്ങൾ എന്നാണ്. മൊത്തത്തിൽ സംഗീത ഉപകരണങ്ങൾ പാടില്ല. രണ്ടാമത്, നമ്മൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്? സംഗീതം അത് തീർച്ചയായും മനുഷ്യനെ ഒരിക്കലും നന്മയിലേക്കല്ല നയിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ആണ് പാട്ട് പാടുന്നതെങ്കിൽ സംഗീതം ഇല്ലാതെ തന്നെയും അതുകൊണ്ട് എന്ത് നന്മയാണ് ഉള്ളത്, അല്ലെങ്കിൽ നന്മയാണോ തിന്മയാണോ അതിൽ ഉണ്ടാകുക? യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക, ആനുകാലിക സംഭവങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുക, പ്രത്യേക വേഷവിധാനങ്ങൾ ചെയ്ത് പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി ആളുകൾക്ക് മുമ്പിൽ ഇനി അതല്ലാത്ത തനിച്ച് പാട്ടുപാടുമ്പോൾ അത് പുരുഷന്റെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ, അവനെ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ കൊണ്ടുപോകുന്നത്? ഇസ്ലാം തിന്മ വിരോധിച്ചപ്പോൾ തന്നെയും തിന്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെയും നിരോധിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഒരു അന്യസ്ത്രീയോട് അത്യാവശ്യമായി സംസാരിക്കണമെങ്കിൽ തെറ്റില്ല, ആവശ്യകാര്യങ്ങൾ. പക്ഷെ അത്തരം സംസാരങ്ങൾ പോലും അത് വൈകാരികമായ രൂപത്തിലാകുവാൻ പാടില്ല. സൂറത്ത് അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൽ, യാ നിസാ അന്നബീ ലസ്തുന്നക അഹദിൻ മിനൻ നിസാ, പ്രവാചക ഭാര്യമാരെ നിങ്ങൾ മറ്റ് സ്ത്രീകളെപ്പോലെയല്ല. ഇനി തഖൈതുന്ന ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബി മർദ് വഖുൽന ഖൗലൻ മഅറൂഫ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും നിങ്ങൾ അനുനയത്തിൽ അഥവാ വശീകരണ ശൈലിയിൽ സംസാരിക്കുവാൻ പാടില്ല എന്നും അത് മറ്റുള്ളവരുടെ രോഗമുള്ള മനസ്സുകൾക്ക് ആഗ്രഹം ജനിപ്പിക്കുമെന്നും അതുകൊണ്ട് സദാചാരപ്രകാരം നിങ്ങൾ സംസാരിക്കണമെന്നും പറയുന്നുണ്ട്. ഇവിടെ ആലോചിച്ച് നോക്കണം, പ്രവാചക ഭാര്യമാർ വിശ്വാസി സമൂഹത്തിൻ്റെ മാതാക്കളാണ്. ഒരിക്കലും മാതാക്കളോട് അത്തരത്തിലുള്ള ഒരു വികാരപരമായ സംസാരമുണ്ടാകുകയില്ല. പ്രവാചകന്റെ ഭാര്യമാരാണ് എങ്കിൽ ലോകത്തുള്ള സർവമാന സ്ത്രീകൾക്കുമുള്ള സന്ദേശമാണ് അന്യപുരുഷന്മാരുമായി സംസാരിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ അനുനയത്തിലും വശീകരണ ശൈലിയിലും അവരെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന രൂപത്തിലും സംസാരിക്കുവാൻ പാടില്ല. ഇവിടെ ചോദ്യം, സത്യത്തിൽ ഒരു സ്ത്രീ പാട്ട് പാടുമ്പോൾ പുരുഷന്റെ മനസ്സിൽ വൈകാരിക ചിന്തകൾ ഉണ്ടാവുമോ ഇല്ലയോ? പുറമെ എന്ത് പറഞ്ഞാലും ശരി, യാഥാർത്ഥ്യം അവൻ്റെ മനസ്സുകളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പോകുന്ന വേളയിൽ കൂടെ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഒരു ഹുസൈമിയ സ്ത്രീ വന്നുകൊണ്ട് റസൂലുള്ളയോട് ചോദ്യം ചോദിക്കുമ്പോൾ ഫളൽ ഇബ്നു അബ്ബാസ് അങ്ങോട്ട് നോക്കുന്നു, റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ പിരടി തിരിച്ചു പിടിക്കുന്ന രംഗമൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ, അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാക്കുകളും ചലനങ്ങളും ഗോഷ്ഠികളും സംസാരങ്ങളും ഉണ്ടാകുവാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ ചെറിയ കുട്ടികളാണ് എങ്കിൽ അവർക്ക് പാട്ട് പാടാവുന്നതാണ്. പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുട്ടികളാണ് എങ്കിൽ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെറിയ പെൺകുട്ടികൾ പാട്ട് പാടിയിരുന്നതൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ കല്യാണ സദസ്സിൽ പെൺകുട്ടികളുടെ ഭാഗത്ത് ചെറിയ പെൺകുട്ടികൾ ദഫ് കൊണ്ട് പാട്ട് പാടിയിരുന്നതൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഇത് മൊത്തത്തിൽ അറിയിക്കുന്നത് തിന്മകളിലേക്കുള്ള കവാടങ്ങൾ ആകുവാൻ പാടില്ല. മ്യൂസിക്കുകൾ നിഷിദ്ധമാണ്, അത്തരം തന്നെ ചെറിയ കുട്ടികൾക്ക് പാട്ട് പാടാവുന്നതാണ്. എന്നാൽ അതിലപ്പുറമുള്ള

0: അർത്ഥത്തിൽ സക്കാത്ത് ഇല്ല. ഭൂമിക്ക് സക്കാത്ത് വരുന്ന ഘട്ടം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഒരു കച്ചവട വസ്തുവായി മാറുന്ന ഘട്ടത്തിൽ മാത്രമാണ്, അഥവാ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് ഭൂമിക്ക് സക്കാത്തുള്ളത്. ഭൂമിയിൽ നിന്ന് വരുന്ന വരുമാനത്തിന് സക്കാത്തുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് നാണയ വ്യവസ്ഥക്ക് മൊത്തം സക്കാത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാണയ വ്യവസ്ഥയുടെ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള ധനം ഒരാളുടെ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അതൊരു വർഷം തികയുകയും ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ 2.5% ആൾ നൽകണം. അതായത് 595 ഗ്രാം വെള്ളിയുടെ മുകളിലുള്ള എത്ര ധനമുണ്ടെങ്കിലും നൽകണം. രണ്ടാമത്തത് സ്വർണം. സ്വർണത്തിൻ്റെ സക്കാത്ത് 0.5 പവൻ അഥവാ 85 ഗ്രാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും 20 മിസ്ഖാൽ എന്നുള്ള നിലക്ക്, 20 ദീനാർ എന്നുള്ള നിലക്കുള്ള ഹദീത്തുകൾ സ്ഥിരപ്പെട്ടു വന്നതുകൊണ്ട് തന്നെ ഒരാളെ കയ്യിൽ 85 ഗ്രാം സ്വർണം ഒരു വർഷം ഉണ്ടായി കഴിഞ്ഞാൽ അതും അതിൻ്റെ മുകളിൽ എത്ര ഉണ്ടെങ്കിലും അതിൻ്റെ 2.5% കൊടുക്കും. പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സക്കാത്തുകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ കൃഷി ഉൽപ്പന്നങ്ങൾക്കാണ്. കൃഷി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷി ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ആ വ്യത്യസ്ത രൂപങ്ങളിലുള്ളതിൽ ഒന്ന് ഭക്ഷ്യയോഗ്യമാകുക, മുഖ്യാഹാരമാവുകയും രണ്ടാമത്തത് മറ്റു മെഷീനറീസോ മറ്റൊന്നും കൂടാതെ തന്നെ വെയിലത്ത് വെച്ചും മറ്റുമൊക്കെ സംഭരിച്ച് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സംഭരണ യോഗ്യമുള്ളതാവുക. മൂന്നാമത്തത് അത് മക്കിയിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ, ഇപ്പോൾ തൂക്കമല്ല മറിച്ച് ഈ പാത്രത്തിലൊക്കെ അളന്നെടുക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഈ നെല്ലും മറ്റുമൊക്കെ ഈ പറ അതുപോലെ തന്നെ നാഴി പോലെയുള്ള ഇതിലാണല്ലോ അളന്നെടുക്കാറുള്ളത് പഴയകാലത്തൊക്കെ. അപ്പോൾ ആ രൂപത്തിൽ അളന്നെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അതിന് ചിലവുള്ളതാണ് എങ്കിൽ, അഥവാ ഈ കൃഷിക്ക് ചിലവുള്ള രൂപത്തിലുള്ളതാണ്, മാത്രമല്ല അത് വിളവെടുക്കുന്ന സമയത്ത് 5 വസ്ഖ് എന്ന് പറയും. 5 വസ്ഖ് എന്ന് പറഞ്ഞാൽ 300 സ്വാ. 300 സ്വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ നാട്ടിലൊരു 6 ക്വിൻ്റലിൻ്റെ അടുത്ത് വരുന്നൊരു കണക്കാണത്. അപ്പോൾ അത് ഒറ്റ വിളവെടുപ്പിൽ തന്നെ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഒരേ കൃഷി തന്നെ ചിലപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കൃഷി ഉണ്ടാവും. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വിളവെടുപ്പ് നടക്കുക. അപ്പോൾ അങ്ങനെ വിളവെടുപ്പ് ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും ഒറ്റവട്ടത്തിലാണെങ്കിലും ഈ ഒരു കൃഷിയിൽ നിന്ന് 6 ക്വിൻ്റലോളം ഏകദേശം വരുന്നുണ്ടെങ്കിൽ മറ്റു ചിലവുകളൊന്നും അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അതിൻ്റെ 10% കൊടുക്കണമെന്നാണ്. ചിലവുകളുണ്ട് എങ്കിൽ അതിന് അദ്ദേഹം 5% കൊടുത്താൽ മതി. പിന്നീട് മറ്റൊരു വിഭാഗമെന്ന് പറയുന്നത് ഈ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന നമ്മുടെ നിധി പോലെയുള്ള സാധനങ്ങളാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിധി ലഭിച്ചു, അയാൾ ജീവിക്കുന്ന നാട്ടിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഒന്നിരിക്കൽ സർക്കാരിനെ ഏൽപ്പിക്കേണ്ടി വരും. എന്തായി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവശേഷിച്ച് കിട്ടിയ സാധനം അതിൻ്റെ 20% അദ്ദേഹം അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇവിടെ ഒന്നും എന്തില്ല, ഭൂമി എന്നുള്ള നിലക്കൊരു ചർച്ച കാണുന്നില്ല. പിന്നെ ഉറുദു തിജാറ എന്ന് പറയും, അഥവാ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കച്ചവടം നടത്തുവാൻ വേണ്ടി വെക്കുന്ന എല്ലാ വസ്തുക്കൾക്കും, അതാണ് നമ്മൾ ഷോപ്പിലൊക്കെ വർഷാവസാനത്തിൽ സ്റ്റോക്ക് എടുക്കലും അതിൻ്റെ കണക്ക് നോക്കലും സക്കാത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ആ രൂപത്തിൽ എന്തെങ്കിലും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് വരുമാനമായിട്ടുണ്ട് എങ്കിൽ ആ വരുമാനത്തിന് നേരത്തെ പറഞ്ഞതുപോലെ 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള വരുമാനം തൻ്റെ കൈവശം ഉണ്ടാവുകയും എന്നിട്ട് പിന്നീട് അതൊരു വർഷം തികയുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സക്കാത്തുള്ളത്. അല്ലാത്ത ഘട്ടത്തിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാമെന്നുള്ള നിലക്കുള്ളൊരു ഭൂമിയൊക്കെയാണ് എങ്കിൽ അതിന് നിലവിൽ സക്കാത്തില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്.
1: സംഗീതം ഹറാമാണെന്നതിനുള്ള ഒരു ഹദീസ് പറയാമോ എന്ന്?
2: സംഗീതം ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ഏതാനും ചില ആയത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മുൻഗാമികളായ സഹാബിമാർ തൊട്ടുള്ള ആളുകൾ സംഗീതം നിഷിദ്ധമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഉഖ്മാനിലെ 6-ാമത്തെ ആയത്തിൽ വമിനന്നാസി മൻ യഷ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ചില ആളുകൾ വിനോദവർത്തമാനം ലഹുവുൽ ഹദീസ് വില കൊടുത്തു വാങ്ങുന്നു എന്ന ആയത്ത്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ്റെ സഹായിമാരുടെ കൂട്ടത്തിൽ ഖുർആനുമായി വലിയ ബന്ധമുണ്ടായിരുന്ന ഇബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നിവരും, ജാബിർ റളിയല്ലാഹു അൻഹും, അതേപോലെ തന്നെ തബിഈങ്ങൾപ്പെട്ട മുജാഹിദ് റഹ്മഹുള്ള അവരൊക്കെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം അൽ ഗീന സംഗീതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇമാം ബുഖാരി മുഅല്ലഖായി ഉദ്ധരിക്കുന്നു, അവസാന കാലത്തുണ്ടാവുന്ന ചില ആളുകൾ സംഗീതവും പട്ടും വ്യഭിചാരവും മദ്യവും അനുവദീയമാക്കുമെന്ന, മദ്യത്തിൻ്റെ കൂടെ വ്യഭിചാരത്തിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ് സംഗീതമാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അൽ ഹദീസുൽ ബാരിദ ഫീ ദമ്മിൽ ഗീന, ഗീന സംഗീതം നിഷിദ്ധമാണ്, അതിനെ ആക്ഷേപിച്ചു കൊണ്ടുവന്ന ഹദീസുകൾ മുത്തവാത്തിറാണ്.

0: 13 സഹായിമാരെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ മാലിക്കുൽ അഷ്അരി, സഹ്ല ബിൻ സാദ്, ഇമ്രാൻ ബിൻ ഹുസൈൻ, അബ്ദുല്ലാഹി ബിൻ അംർ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബൂ ഹുറൈറ, അബൂ ഉമാമത്ത് അൽ ബാഹിലി, ആയിഷ റളിയല്ലാഹു അൻഹ, അലി ബിൻ അബി ത്വാലിബ്, അനസ് ബിൻ മാലിക്, അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നിവരൊക്കെ ആ സഹാബിമാരാണെന്നാണ്. അപ്പോൾ സംഗീതം നിഷിദ്ധമാണെന്ന് പറഞ്ഞത് ആധുനിക സലഫി പണ്ഡിതന്മാരല്ല, ഖുർആനാണ്, ഹദീസാണ്, സുഹാബിമാരാണ്, തബിഈങ്ങളാണ്, അങ്ങനെയുള്ള മഹാന്മാരായ മുൻഗാമികളാണ്. അവർ പറഞ്ഞത് എന്താണ് എന്ന് എടുത്തു പറയുക മാത്രമേ സലഫി പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളൂ. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്ന ഇബ്നു ഹസമിനെ പോലുള്ള ആളുകളാണ് പിൽക്കാലത്ത് സംഗീതം അനുവദനീയമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നാം പിന്തുടരേണ്ടത് ഖുർആൻ്റെ ആശയമാണ്, ഹദീസിൻ്റെ ആശയമാണ്, സഹാബിമാർ അറിയിച്ചു തന്ന, കാണിച്ചു തന്ന, മനസ്സിലാക്കി തന്ന ചര്യയാണ്. അതാണ് യഥാർത്ഥത്തിൽ സലഫി എന്ന് പറഞ്ഞാൽ.
1: നേർച്ച നേരിൽ ഹറാമാണ് എന്ന വിവരം അറിയാതെ ഞാനൊരു നേർച്ച നേർന്നിരുന്നു. ഒരു കാര്യം സംഭവിച്ചാൽ ഒരു തുക സംഭാവനയായി നൽകാമെന്നതാണ് നേർച്ച. പിന്നീടാണ് അറിഞ്ഞത് നേർച്ച ഹറാമാണ്. ഇപ്പോൾ ഞാൻ നേർച്ച നേർന്ന ആ കാര്യം സംഭവിച്ചു. അപ്പോൾ ഞാൻ ആ നേർച്ച നേർന്നത് തന്നെ നടപ്പിലാക്കണോ, അതോ അതിൻ്റെ പാരിതോഷികമായി 10 ആൾക്കാർക്ക് ഭക്ഷണം നൽകിയാൽ മതിയോ, അല്ലെങ്കിൽ 10 ആൾക്കാർക്ക് വസ്ത്രം നൽകിയാൽ മതിയോ, അതല്ലെങ്കിൽ ഞാൻ മുമ്പ് നേർച്ച നേർന്ന തുക തന്നെ സംഭാവന ചെയ്യണമെന്നുണ്ടോ എന്നൊക്കെയാണ് സംശയം.
2: അതിലൊന്നാമത്തത് കാര്യനിർവഹണത്തിന് വേണ്ടി കാര്യങ്ങൾ നേർച്ചയാക്കുന്ന രീതി, അത് നിഷിദ്ധമാണല്ലോ എന്നാണ്. നിഷിദ്ധമെന്ന് പറയാൻ വയ്യ, മക്രൂഹി എന്നതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. അത്തരത്തിൽ ചെയ്യുക എന്നത് വെറുക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരാൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ ആ കാര്യം നിറവേറിയാലും ഇല്ല എങ്കിലും അയാൾ നേർച്ചയാക്കിയ കാര്യം അയാൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ആ വിഷയത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി അമൽ ചെയ്യുക എന്നതല്ല, മറിച്ച് അത് ഒരു വസീലയുടെ ഭാഗമായിക്കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ്, തവസ്സുലിൻ്റെ ഭാഗമായി പഠിപ്പിച്ച കാര്യമാണ്. നമ്മൾ ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യുവാൻ. അത്തരം ഘട്ടത്തിൽ അങ്ങനെ പ്രതിഫലം ഉദ്ദേശിച്ച് ചെയ്ത ഒരു കാര്യം ഒരു പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിൽ, അതല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ് അള്ളാഹുവേ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അപ്രകാരം ചെയ്തത്, അതുകൊണ്ട് എൻ്റെ ഇന്നാലിന്ന കാര്യം നീ എനിക്ക് സാധിപ്പിച്ചു തരണമേ എന്നു പറഞ്ഞു പ്രാർത്ഥിക്കുന്ന രീതി അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നന്മകൾ മുൻകൂട്ടി ചെയ്യുക എന്നതല്ല, മറിച്ച് നമ്മൾ ചെയ്ത നന്മകൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തിന്മയിൽ നിന്നും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാറി നിന്നിട്ടുണ്ട് എങ്കിൽ അത് ആ സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നതാണ്. ആ ഉപയോഗപ്പെടുത്തുന്നതിനെ ഇസ്ലാം അംഗീകരിച്ചു. അതാണ് ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ആ മൂന്നാളുകളുടെ അഥവാ ഗുഹയിലകപ്പെട്ട മൂന്നാളുകളുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവർ രക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ ഒരാൾ തിന്മ ചെയ്യുവാൻ സാഹചര്യമുണ്ടായിട്ടും അതിൽ നിന്നും മാറി നിന്നത് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ അകപ്പെട്ട പ്രയാസത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. അതല്ലാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതാണ് ആ രൂപത്തിൽ നന്മകൾ കൊണ്ട് അള്ളാഹുവിനോട് വസീലയാക്കുവാൻ നമുക്കുള്ള തെളിവുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു തെളിവും. അതുകൊണ്ട് തന്നെ വസീലയാക്കുവാൻ വേണ്ടിയല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്, മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും പരിപൂർണ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത കാര്യങ്ങളെ ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ വസീലയാക്കാം എന്നു മാത്രം അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇത്തരം ലക്ഷ്യങ്ങൾ മുമ്പിൽ വെച്ച് ആദ്യം തന്നെ ചെയ്യുകയോ എന്നിട്ട് വസീലയാക്കുകയോ ചെയ്യുന്ന രീതിയല്ല ഇസ്ലാം പഠിപ്പിച്ചത് എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുക.
1: വീട്ടിൽ തത്തമ്മ പോലെയുള്ള പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുന്നതിൻ്റെ വിധി എന്താണെന്നാണ്?
0: പൊതുവെ വീട്ടിൽ പൂച്ച തുടങ്ങിയ മൃഗങ്ങളെ വളർത്താറുണ്ട്. ഇണങ്ങി നിൽക്കുന്ന ജീവികളാണ് മിക്കപ്പോഴും. കാവൽ എന്ന ലക്ഷ്യത്തിനോ വേട്ട എന്ന ലക്ഷ്യത്തിനോ കന്നുകാലികളെയും മറ്റും മേക്കുമ്പോൾ അതിനുവേണ്ടി എന്നീ ലക്ഷ്യത്തിലാണ് എങ്കിൽ നായകളെ വളർത്തുന്നതിനും കുഴപ്പമില്ല. എന്നാൽ സ്വാഭാവികമായും ലവ് ബേഡ്സ് പോലുള്ള കിളികൾ അവയെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി ലവ് ബേഡ്സ് ആകട്ടെ അതല്ലാത്ത പക്ഷികളാകട്ടെ അവയെ വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഖുർആൻ പറഞ്ഞത് വഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളവയെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷിയെ വളർത്തുക, വളർത്തുമ്പോൾ അതിന് നൽകേണ്ട അവകാശങ്ങൾ നൽകണം. പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊന്നുകളഞ്ഞ സ്ത്രീ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ അവിടെ പൂച്ചയെ വളർത്തൽ നിഷിദ്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ വളർത്തുമ്പോൾ അതിനാവശ്യമായ പരിചരണങ്ങളും ഭക്ഷണങ്ങളും നൽകണം എന്നാണ്. മാത്രമല്ല, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ചെറിയ കുട്ടി നുഗൈർ എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷിയെ വളർത്തിയിരുന്നു. ഒരിക്കൽ ആ പക്ഷി ചത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ചരിത്രം ഹദീസുകൾ കാണാൻ സാധിക്കും. യാ ഉമൈർ മാ ഫഅല നുഗൈർ, ഉമൈറെ നിന്റെ കൊച്ചു പക്ഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു പക്ഷികളെ വളർത്താൻ തെളിവുണ്ട് എന്ന്. ഈ ഹദീസ് രേഖയാണ്. കാരണം ആ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ആശ്വസിപ്പിച്ചു എന്നല്ലാതെ എന്തിനാണ് അങ്ങനെ വളർത്തുന്നത്, അത് തെറ്റാണ്, അതിനെ പറത്തിവിടണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത്.
1: ഇന്നത്തെ പ്രോഗ്രാമിൽ ജമാഅത്ത് നിസ്കാരത്തിൽ മഅ്മൂം ഫാത്തിഹ നിർബന്ധമായി ഓതണമെന്ന് പറഞ്ഞല്ലോ. ഫാത്തിഹ ഇമാമിനോടൊപ്പമാണോ, ഇമാം ഓതിക്കഴിഞ്ഞിട്ടാണോ മഅ്മൂം ഓതേണ്ടത് എന്നാണ്.
2: ജമാഅത്ത് നമസ്കാരം, പ്രത്യേകിച്ചും ജഹിരിയായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് ഇമാമിൻ്റെ ഫാത്തിഹ കേൾക്കുകയാണോ വേണ്ടത്, അതല്ല മഅ്മൂം പ്രത്യേകമായി കൊണ്ട് ഫാത്തിഹ ഓതേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യത്തിൻ്റെ മർമ്മം. പ്രസ്തുത വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമാണ് നിലനിൽക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് ഇമാമും മഅ്മൂമും രണ്ടുപേരും ഫാത്തിഹ ഓതേണ്ടതുണ്ട്, രണ്ടുപേരും ഫാത്തിഹ ഓതേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞത് ജഹിരിയായ നിസ്കാരമാണ് എങ്കിൽ, അഥവാ ഉറക്കെ ഓതുന്ന നിസ്കാരം, മഗ്‌രിബിൻ്റെ ആദ്യത്തെ രണ്ട് റക്കായത്തുകൾ, ഇഷ നമസ്കാരത്തിൻ്റെ ആദ്യത്തെ രണ്ട് റക്കായത്തുകൾ, സുബ്ഹ് നിസ്കാരം, ഇവയിൽ ഇമാമ് ഓതുകയാണ് വേണ്ടത്, മഅ്മൂം കേട്ടുനിന്നാൽ മാത്രം മതി. അതിന് പ്രധാനമായും അവർ പറഞ്ഞ തെളിവ് ഒന്ന്, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആറാഫിലെ 204-ാമത്തെ ആയത്താണ്, വഇദാ ഖുരി അൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കുക, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെട്ടേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഭാഗം. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇന്നമ ജുഇലൽ ഇമാമുലി ഉത്തമ ബിഹി ഫഇദ കബ്ബറ ഫകബ്ബിറു വഇദ ഖറഅ ഫഅൻസിതു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഒന്ന്, ഇമാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇമാമിനെ പിന്തുടരുവാൻ വേണ്ടിയാണ്. ഇമാം തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക, ഇമാം ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഹദീസ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ ആയത്തുകളും ഹദീസുകളും ആണ് പ്രധാനമായും ഇമാം ഓതുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്, അതേസമയത്ത് ഇമാമിൻ്റെ കൂടെ ഓതാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ കാര്യമായി തെളിവിന് പറയാറുള്ളത്. ഈ വാദമാണ് മാലിക്കി മദ്ഹബിലും അതുപോലെ തന്നെ ഹംബലി മദ്ഹബിലും അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലുമെല്ലാം ഏറ്റവും കൂടുതൽ പ്രബലമായ അഭിപ്രായമായി കൊണ്ട് കാണുന്നതും. ഈ വാദം തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലക്കും ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലക്കുമെല്ലാം ഉള്ളതും. എന്നാൽ ഇമാം ഷാഫിഈ റഹിമഹുല്ല പ്രസ്തുത വിഷയത്തിൽ പറഞ്ഞത് അന്നഹു തജിബു ഖിറാഅത്തുൽ ഫാത്തിഹത്തി അലൽ മഅ്മൂമി ഫിൽ ജഹ്രിയ വസ്സിർരിയ, ജഹ്രിയായ നമസ്കാരമാണെങ്കിലും സിർരിയായ നമസ്കാരമാണെങ്കിലും ഇമാമിൻ്റെ പിന്നിൽ ഫാത്തിഹ ഓതുക എന്ന് പറയുന്നത് മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അതിനദ്ദേഹം തെളിവ് പിടിച്ചത് ലാ സ്വലാത്തു ലിമൻ ലം യഖ്റഉ ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ഓതാത്തയാളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരമില്ല എന്ന ഹദീസാണ്. ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് വിഭാഗം ആളുകൾക്കും ഹദീസുകൾ തന്നെയാണ് തെളിവുള്ളത്. രണ്ട് വിഭാഗം ഉദ്ധരിക്കുന്ന ഹദീസുകളും സ്വഹീഹുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങൾ അഹ്ലുസുന്നയുടെ ഇമാമുമാർക്കിടയിൽ തന്നെ വന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുവാനുള്ളത് ഹദീസുകളുടെ ബലാബലവും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമെല്ലാം നോക്കുന്ന സമയത്ത് നമസ്കാരത്തിൽ, പ്രത്യേകിച്ചും ജഹിരിയായ നിസ്കാരത്തിൽ, ഇമാമിന് പുറമേ മറ്റുള്ള മുഅ്മിനീങ്ങൾ ഫാത്തിഹ ഓതുക എന്ന് പറയുന്നത് നിർബന്ധമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല എന്നതാണ്. എന്നാൽ ആരെങ്കിലും ഫാത്തിഹ ഓതുന്നു എങ്കിൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാനോ വിഭാഗീയതകൾ വളർത്തുവാനോ ഫാത്തിഹ ഓതാത്തയാളുകളെ വിമർശിക്കുവാനോ ഒന്നും തന്നെ പ്രബലമായ രൂപത്തിലുള്ള തെളിവുകളില്ല എന്നതുകൊണ്ട് തന്നെ ഇതൊരു ഇജ്തിഹാദി മസ്അലയായി കണ്ടുകൊണ്ട് ഇതിൽ ഏതാണ് തനിക്ക് ഏറ്റവും ഇത്മിനാൻ അഥവാ സമാധാനം നൽകുന്നത് എന്ന് പഠിക്കുകയും അത് എടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രസ്തുത വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം.
3: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.

0: ഹജ്ജ് നിർവഹിച്ച് ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം.
1: യെസ്,
0: ഈ സമയത്ത് ഒരാൾ അവിടുന്ന് വല്ലാതെ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തൊട്ടപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ഉണ്ടൊരു വ്യക്തി, മഹാനായ ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ആ പണ്ഡിതൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് യാത്രക്കാരൻ ചെന്നു ചോദിക്കുകയാണ്. വിചിത്രമായൊരു ചോദ്യമാണ് ചോദ്യം. ഈ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊതുക് അടിച്ചു, അപ്പോൾ കൊതുകിനെ ഞാൻ അടിച്ചു കൊന്നു. അപ്പോൾ ഉംറക്കിടയിൽ വേട്ട പാടില്ല എന്നല്ലേ, അപ്പോൾ അതെൻ്റെ ഉംറയെ ബാധിക്കുക എന്നിട്ടാണ് അയാൾ സംശയമായിട്ട്, വലിയ സംശയമായിട്ട് ചെന്നു. അത് കേട്ടപാട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാ വരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കൂഫയിൽ നിന്നാണ്. ആ കൂഫയിൽ അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിൻ്റെ രക്തം ചിന്തി. അതൊന്നും നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ടില്ലല്ലേ, ഇവിടെ ഇപ്പോൾ ഒരു കൊതുകിൻ്റെ രക്തം, അതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചു അദ്ദേഹത്തെ തിരിച്ചയച്ചു. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവണ്ടേ? ഇസ്ലാമിൽ ചില നമുക്ക് കുറേ കാര്യങ്ങളിൽ ചിന്തിക്കാണ്ടാവും, ചില പ്രയോറിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് കൂഫക്കാർക്ക് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൊലപാതകം മാത്രമേ മുസ്ലിങ്ങൾ പിടിച്ചുലച്ച കാര്യമാണ്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണത്, അത്ര ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പോലും പലപ്പോഴും കൂഫക്കാർ ഒരു കുതുകനെ അടിച്ച കാര്യത്തിലേക്ക് വലിയ ആശങ്ക, ഇതങ്ങനെയാവോ ഇങ്ങനെയാവോ അതെന്താണെന്നുള്ള ഒരു ചോദ്യം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഫർള് നോക്കാതെ സുന്നത്തിടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ആളുകൾ അങ്ങനെയാണ്, സുന്നത്തുകൾ ചിലപ്പോൾ ഭയങ്കര പ്രാമുഖ്യം കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഫർളിന് ഒരു വില ഉണ്ടാവില്ല. ഇപ്പോ
1: ആ ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയാതെ നല്ലൊരു ചിന്തന ഇട്ടു കൊടുത്തു അല്ലേ.
0: അതെ,
1: കാരണം ആ വ്യക്തിക്ക് ആവശ്യമുള്ളതും അത് ആവശ്യം വേണ്ടതും ആ കൂഫയിലുള്ള ആളുകൾക്കും വേണ്ട ഒരു ചിന്തയോ തന്നെയാണ് എന്നുള്ളതാണ്.
0: കൊതുകിനെ കൊല്ലുക എന്നുള്ളൊരു വേട്ടയേറ്റ് ഒരിക്കലും തൊല്ലം ചെയ്യാൻ പറ്റില്ല, അനാവശ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്.
1: മറിച്ച് ആ വ്യക്തിക്ക് ഒരു വലിയ ചിന്തയാണ് അവിടെ വേണ്ടത്, അയാളെ കൂഫക്കാരുടെ മനസ്സിന് വലിയൊരു വെളിച്ചം കിട്ടാണ് വേണ്ടതെന്നുള്ളതാണ് ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ഉദ്ദേശിച്ചത്.
0: ഇപ്പോൾ അതിൽ ഞാനിങ്ങനെ അതിൽ ചേർത്ത് അതിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ പിന്നെ വന്നിട്ടുള്ള അത് അത് അതിൽ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗീബത്ത്, നമീമത്ത്, മറ്റുള്ളവരുടെ കുറ്റം പറച്ച്, ഇങ്ങനെയുള്ള വളരെ പിന്നെ ഹറാമായ തെറ്റായ കുറേ സ്വഭാവങ്ങൾ പുലർത്തി പോരുകയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നന്മകൾ ഉണ്ടാവും, ചെറിയ നന്മകൾ എന്ന് കൂട്ടിക്കോ, അത്തരം നന്മകളിൽ വല്ലാതെ കണിശതയും അത് വല്ലാതെ ഇതാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇതൊഴിവാക്കുന്നില്ല, മാതാപിതാക്കൾക്കുള്ള കടമകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിദ്രോഹം ചെയ്യുക, അവരവഗണിക്കുക, തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുക. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിൽ മുൻഗണനാക്രമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പറയാറുണ്ട്, റമദാനിൽ തറാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ട് ഇശാ പോയി, എന്നിട്ട് സന്തോഷം എന്താണ്, തറാവി കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്.
1: ഡേ ടു ഡേ ലൈഫിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പോൾ സലാമക്ക് പറഞ്ഞ പോലെ ഓരോ അനുഭവങ്ങൾ വരും, അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.
0: അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് ഇസ്ലാം ഇപ്പോൾ വിശ്വാസം, വിശ്വാസ കാര്യങ്ങൾ, തൗഹീദിന് മുൻഗണന ഉണ്ട്.
1: അതെ,
0: തൗഹീദ് പറയാതെ ബാക്കിയുള്ള തൗഹീദിൻ്റെ പ്രാധാന്യം അതാണല്ലോ ഏറ്റവും പ്രധാനം, അതില്ലാതെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, മുൻഗണനാക്രമം തെറ്റിക്കുക. കാരണം ഒരു മനുഷ്യൻ്റെ തൗഹീദ് അത്രമേൽ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ഒരാൾ കാണിക്കണം, അതില്ലെങ്കിൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പൊ അതിന് പ്രാമുഖ്യമോ അതിനുള്ള കുറിച്ചുള്ള ഒരു ഗൗരവമോ ഇല്ലാതെ അതല്ലാത്ത വിഷയങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഗൗരവം വരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
1: നല്ലൊരു തിരിച്ചറിവാണ് അല്ലേ ഈ ഒരു സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
2: പീസ് റേഡിയോ നേർരേഖ, മതിപ്പ് നഷ്ടപ്പെടുത്തരുത്. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഭാര്യഭർത്തൃ ബന്ധം ശക്തമായി നിലനിന്നു പോകുന്നതിൽ പല കാര്യങ്ങൾക്കും പങ്ക് ഉണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭർത്താവിനോട് ഭാര്യയ്ക്കുള്ള ആദരവ്, ബഹുമാനം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏത് നേതൃതലത്തിലിരിക്കുന്ന ആളുകളും തങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു മതിപ്പ് തങ്ങൾക്ക് കീഴിലുള്ളവർക്ക് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് നഷ്ടപ്പെട്ടു പോകുന്നതോടുകൂടെ നമ്മളോടുള്ള ആദരവും ബഹുമാനവും അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ഥാപനം അതോടുകൂടെ പരാജയത്തിലേക്ക് എത്തിപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭർത്താവിൻ്റെ പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും രഹസ്യജീവിതങ്ങളും സമീപനങ്ങളും എല്ലാം ഒരു ഭാര്യയുടെ മനസ്സിൽ അയാൾ തൻ്റെ ഭർത്താവെന്ന നിലക്ക് തൻ്റെ മാതാപിതാക്കളെക്കാളും താൻ ആദരിച്ച് ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയെ ബഹുമാനിക്കാൻ കഴിയാത്ത വിധം ഒരു ചീപ്പാണ്, വളരെ മോശമാണ് അയാൾ എന്നൊരു ധാരണ ഭാര്യയുടെ മനസ്സിലുണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ പരാജയത്തിലേക്ക് നയിക്കും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ സമീപനങ്ങളാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര വളരെ തുറന്ന് ഇടപെടാൻ പറ്റുന്നൊരു ബന്ധമാണല്ലോ ഭാര്യഭർത്തൃ ബന്ധം. അങ്ങനെയാണെങ്കിൽ പോലും വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തൻ്റെ ഭാര്യയോട് പെരുമാറുമ്പോഴും അതേപോലെ തന്നെ അവരുമായിട്ടുള്ള സഹവാസങ്ങളും സഹകരണങ്ങളും എല്ലാം നടക്കുമ്പോഴും തൻ്റെ മതിപ്പ് നഷ്ടപ്പെടുത്താത്ത രൂപത്തിലുള്ള സമീപന രീതികളെ സ്വീകരിക്കാൻ ഒരു ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തി എന്ന നിലക്ക് യഥാർത്ഥത്തിൽ ഒരു ശ്രദ്ധ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. ചില ഭർത്താക്കന്മാരെല്ലാം അപൂർവമായി തൻ്റെ ഭാര്യമാരോട് ചില ഒരിക്കലും പറയാൻ പറ്റാത്ത ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. വളരെ മോശപ്പെട്ട സംസ്കാരമുള്ള സ്ഥലങ്ങളിൽ മൃഗങ്ങളുടെയും മറ്റും പേരുകൾ വിളിച്ച് ആളുകളെ ചീത്ത പറയുന്ന അതേ സ്വഭാവത്തിൽ ഒരു ബഹുമാനവുമില്ലാതെ മനുഷ്യത്വത്തിന് വിലയും കൽപ്പിക്കാത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളെ ഒരു പക്ഷേ ഭാഗ്യമായി ഭയപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളിൽ ബഹുമാനിക്കുക പ്രയാസമാണ്. ബഹുമാനവും ആദരവും ഭാര്യമാർക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള മറ്റൊരു കാരണം അവരെ സംരക്ഷിക്കാതിരിക്കലാണ്. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നൽകാതിരിക്കുക, അവരുടെ സന്ദർഭോചിതമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കാതിരിക്കുക, അവരുടെ ഒരു രക്ഷിതാവെന്ന നിലക്ക് ഉയർന്ന് അവരെ സംരക്ഷിക്കാതിരിക്കുക, ഇങ്ങനെ വരുമ്പോൾ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത ഒരാളെ ബഹുമാനിക്കുക ഒരു പക്ഷേ ഭാര്യമാർക്ക് പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. ഇതിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതും ഭർത്താവിനോടുള്ള തൻ്റെ ആദരവും ബഹുമാനം നിലനിർത്തുവാൻ ഏറ്റവും ഉതകുന്നതുമാണ് മറ്റ് ഏതെങ്കിലും സ്ത്രീകളോട് തൻ്റെ ഒരു അവമതിപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള അശ്ലീലമായ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ബന്ധങ്ങളുള്ള ഒരു ഭർത്താവിന് ഒരു ഭാര്യയിൽ നിന്നുള്ള ആദരവ് ലഭിക്കുക വളരെ പ്രയാസകരമായിരിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് മതചിട്ട. ജീവിതത്തിൽ നമസ്കാരം, ആരാധനകൾ, ഇത്തരം കർമ്മങ്ങളെല്ലാം ഒരു ദീനീ മനസ്സുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദീനിനോട് തൻ്റെ ഭർത്താവ് കാണിക്കുന്ന ആത്മാർത്ഥതയും വിശുദ്ധിയും അതേപോലെ തന്നെ മഹത്വവും പ്രാധാന്യവുമാണ് അവരിൽ അയാളെക്കുറിച്ച് മതിപ്പുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമസ്കാരത്തിൽ സമയനിഷ്ഠയില്ലാത്ത, അതിൽ വീഴ്ച വരുത്തുന്ന, ഖുർആനൊന്ന് പാരായണം ചെയ്യാൻ തയ്യാറല്ലാത്ത, രാത്രി ഒരു വിത്ര് പോലും നമസ്കരിക്കാത്ത, ഇത്തരത്തിലുള്ളൊരു ഉദാസീനത മതരംഗത്ത് കാണിക്കുന്ന ഒരു വ്യക്തിക്ക് മതപരമായ ഒരു ആദരവും ഭാര്യയുടെ മനസ്സിലുണ്ടാവുക സാധ്യമല്ല. ഓരോ ഭർത്താക്കന്മാരും ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്നെ ആദരിക്കാനോ ബഹുമാനിക്കാനോ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുവാനോ പറ്റാത്ത രൂപത്തിലുള്ള സമീപന രീതികളാണോ ഞാൻ എൻ്റെ സ്വഭാവങ്ങളിൽ സ്വീകരിക്കുന്നത് എന്നൊരു ആത്മപരിശോധന എല്ലാ ഭർത്താക്കന്മാരും നടത്തേണ്ടതുണ്ട്. ഇത് ഒരു ഭർത്താവിന് മാത്രം ബാധകമല്ല, കുട്ടികൾ ബഹുമാനിക്കപ്പെടാൻ ഉമ്മമാരത് ചെയ്യണം. അതേപോലെ തന്നെ അധ്യാപകന്മാർ ബഹുമാനിക്കപ്പെടണമെങ്കിൽ അവരും അവരുടെ നിലവാരം കാത്തുസൂക്ഷിച്ച് ആദരവോടുകൂടെ നിൽക്കണം. എല്ലാ സന്ദർഭങ്ങളിലും ആദരവുകൾ നഷ്ടപ്പെടുമ്പോൾ അവിടെ നിയന്ത്രിക്കുവാനുള്ള ശക്തി, പവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു നാഥൻ്റെ, ഭരണാധികാരിയുടെ ശക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ സ്ഥാപനം അല്ലെങ്കിൽ ആ രാജ്യം ആ കുടുംബം തകർന്നു പോകുന്നതിന് കാരണമാകുന്നു. ജീവിത പരാജയങ്ങളിൽ തൻ്റെ കുടുംബനാഥനോടുള്ള ഈ മതിപ്പില്ലായ്മ, ആദരവില്ലായ്മ പരാജയ കാരണങ്ങളിൽ മുഖ്യമായ ഒരു കാരണമാണെന്ന് അനുഭവങ്ങൾ പറയുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഒരു ഭർത്താവിൻ്റെ മുന്നിലാണ് സുജൂതി ചെയ്യാൻ അനുവാദമുണ്ടെങ്കിൽ അനുവദിക്കുക എന്ന് പറയുമ്പോൾ ആ ആദരവിൻ്റെ സ്ഥാനം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആദരവും ബഹുമാനങ്ങളും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇനി അങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിലും ആദരിക്കാൻ സഹോദരിമാരെ വിട്ടുപോകാൻ പറ്റില്ല. ഭർത്താവിനെ ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ മതമാണ്. അത് നമുക്ക് പരലോകത്ത് സ്വർഗം വാങ്ങിത്തരുന്നതാണെന്ന് വിശ്വസിച്ച് ഒരു പക്ഷേ നമുക്ക് മനസ്സുകൊണ്ട് ബഹുമാനിക്കാൻ പറ്റാത്തവരെയും നമ്മൾ ബഹുമാനിച്ചും ആദരിച്ചും പോകുന്നത് നമ്മുടെ പരലോക സുരക്ഷയ്ക്ക് ആവശ്യമാണ്. നമ്മുടെ കുടുംബം നല്ല നിലക്ക് നിലനിന്നു പോകാനും നമ്മുടെ കുട്ടികൾ നമ്മെ ബഹുമാനിക്കാനും അതാവശ്യമാണ്. അത്തരം ചില ബുദ്ധിപരമായ സമീപനങ്ങളും ശരിയായ ചില മാറ്റങ്ങളും കുടുംബജീവിതത്തിൽ സ്വീകരിക്കാൻ അള്ളാഹു സഹായിക്കട്ടെ.
2: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, മതിപ്പ് നഷ്ടപ്പെടുത്തരുത്, വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
0: നമുക്കൊരു വളരെ അർത്ഥ ഗാംഭീര്യമുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ്. ഇബ്നു അബിദ്ദുനിയ അദ്ദേഹത്തിൻ്റെ മക്കാസിദു ഷയാത്തീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചതാണ്. പക്ഷെ അതിൽ നമുക്ക് പിന്നെ ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കതൊന്നുകൂടെ പങ്കുവെക്കാമെന്ന് പറയാം. ഒരു മനുഷ്യൻ, അദ്ദേഹം നല്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ, ഒരു മുവഹിദ്, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആയിടെയായി ആളുകൾ ഒരു മരത്തെ ആരാധിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മരം അതിനു ചുറ്റും പിന്നെ വർക്കത്തെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം കണ്ടെത്തി അദ്ദേഹത്തെ തീരെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. വേഗം ആ മരം മുറിച്ചിടണം എന്നുള്ള തീരുമാനിക്കുകയാണ്. അപ്പം ആ മരം അവിടെ നിന്നാണ് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെടുകയാണ്. കാരണം ഷിർക്കിനോടുള്ള സ്വാഭാവികത്വം അങ്ങനെ ആയിരിക്കുമല്ലോ. അവരും അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് വഴിയിൽ വെച്ച് മനുഷ്യൻ്റെ രൂപത്തിൽ പിശാജ് അദ്ദേഹത്തെ കണ്ടു എന്നാണ്.
4: ഈ മുറിക്കാൻ പോകുന്ന സമയത്ത്
0: അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോടെ എങ്ങോട്ടാണ് പോകുന്നു ചോദിക്കുന്നു. അപ്പം പറയുന്നു, ഇങ്ങനെ ഒരു മരം ഉണ്ട്, അത് മുറിച്ച് കളഞ്ഞേ പറ്റുള്ളൂ, ആളുകളൊക്കെ വഴികേടിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ അയാൾ പിശാജ് അദ്ദേഹത്തെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ആവശ്യം? അങ്ങനെ ആളുകൾ എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് നിങ്ങളതനുസരിച്ച് പോയാൽ പോരെ, നിങ്ങളെ ബുദ്ധിമുട്ടണം എന്തിനാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കണം എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോഴൊന്നും ഇദ്ദേഹം പിടികൊടുക്കുന്നില്ല. കുറേ പറഞ്ഞ അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ദീനാർ തരാം, ഓരോ ദിവസവും 2 ദീനാർ തരാം, എന്നാലെങ്കിലും നിങ്ങളൊന്നും മുറിക്കാതിരിക്കൂ,
4: ഒഴിവാക്കാൻ വേണ്ടി.
0: ആ ഒഴിവാക്കാൻ. അപ്പോൾ അയാൾ വേഗം എന്ത് ചെയ്തു, പിന്നെ വേഗം അവിടുന്ന് എന്ത് ചെയ്തു, അത് ആ ഒരു മരം പിന്നെ മുറിക്കാനുള്ള ചിന്തയിലേക്ക് അദ്ദേഹം അതിന് ഇറങ്ങിപ്പോടും. വീണ്ടും പിശാജ് അദ്ദേഹത്തെ തടയണം എന്നിട്ട് പറഞ്ഞു, 2 ദീനാർ തരാം. അപ്പോൾ 2 ദീനാർ എങ്ങനെ കിട്ടും ചോദിക്കുന്നു. എങ്ങനെ കിട്ടും ചോദിച്ചപ്പോൾ, ഞാൻ തരും, നിങ്ങളുടെ തലയിണക്ക് അടിയിൽ എല്ലാ ദിവസവും 2 ദീനാർ കിട്ടുമെന്ന് പറഞ്ഞു, കാണാൻ പറ്റും പറഞ്ഞു. അപ്പോൾ അയാൾ ആ പണത്തിൽ പ്രലോഭിതനായി പിന്തിരിഞ്ഞു പോകുന്നു. പിറ്റത്തെ ദിവസം അദ്ദേഹത്തിന് പറഞ്ഞ പോലെ 2 ദീനാർ കിട്ടി. പിറ്റത്തെ ദിവസം കിട്ടി, പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതില്ലാതെയായി,
4: പൈസ കിട്ടാതെയായി.
0: അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് വേഗം അവിടെ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങിയിട്ട് ആ മരം മുറിച്ചേ മതിയാവും എന്ന താല്പര്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പോകുമ്പം അതേ വഴിയിൽ വെച്ചിട്ട് പിശാജ് വീണ്ടും കാണുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? ആ മരം മുറിക്കാനാണ് പോകുന്നത്. നിങ്ങൾ പറഞ്ഞ പണം ഇവിടെ പിന്നെ കിട്ടിയില്ലല്ലോ.
4: ഇല്ല,
0: പണം കിട്ടിയിട്ടില്ല, എനിക്ക് ഞാൻ മരം മുറിച്ചേ പറ്റൂ. അപ്പോൾ പിശാജ് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കത് മരം മുറിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? ഞാൻ മുറിക്കും.
4: തർക്കായി
0: പിശാജ് അയാളെ പിടിച്ച് തള്ളിയിട്ടു, അദ്ദേഹത്തെ കൊല്ലാനാക്കുന്ന രൂപത്തിലേക്ക് പിന്നെ ഉപദ്രവിച്ചു. അവസാനം പിന്നെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പം, അന്ന് എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇപ്പം അങ്ങനെ ചെയ്യാൻ കാരണം തന്നെ
4: ആദ്യം വന്ന സമയത്ത് തടുത്തില്ല.
0: ആ തടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ദേഹോപദ്രവം ഒന്നും നടത്തിയില്ല ആദ്യം. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പം, അല്ല, ഇപ്പം എനിക്ക് നിങ്ങളെ തടയാൻ കഴിയും, മുമ്പ് കഴിയില്ലായിരുന്നു, അതെന്തുകൊണ്ട്? അപ്പം അതിന് പിശാജ് പറഞ്ഞ മറുപടി, മുമ്പ് നിങ്ങൾ ആ മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്.
4: അതെ, ഇപ്പൊ വന്നത്,
0: ഇപ്പൊ വന്ന് നിങ്ങൾ ആ പണത്തിന്റെ പ്രീതിയിലാണ്, അത് കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ പേരിലുള്ള നിങ്ങൾ എനിക്ക് പെട്ടെന്ന് തടുത്ത് നിർത്താൻ എനിക്ക് കഴിയും എന്ന് പിശാജ് പറഞ്ഞു എന്നാണ്. ഇതൊരു കഥയാണെങ്കിലും ഇങ്ങനെ മുമ്പ് പുസ്തകത്തിൽ വന്നതാണെങ്കിലും, പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ ചില ആദ്യമുണ്ടായ നമ്മുടെ താല്പര്യങ്ങളൊക്കെ മറ്റു പല താല്പര്യങ്ങളിലേക്ക് പോയിട്ട് ലക്ഷ്യം മാറുന്നുണ്ട്. പ്രവർത്തനങ്ങൾ ഒന്നായിരിക്കാം, പക്ഷെ ആ ലക്ഷ്യം മാറുമ്പോൾ രണ്ട് പ്രവർത്തനത്തിന്റെയും കാതൽ നഷ്ടപ്പെടും അല്ലേ, അതിൽ ഒന്നിന്റെ കാതൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണല്ലോ.
4: തീർച്ചയായിട്ടും അത് നമ്മൾ പോകുന്ന വഴി എന്തിന് എന്നറിയാത്ത ഒരവസ്ഥ വരിക,
3: അതെ,
4: അതുപോലെ തന്നെ ലക്ഷ്യം മറന്നു പോവുക, മാറിപ്പോവുക, അങ്ങനത്തെ കുറേ നമ്മുടെ ഒരുപാട് പിന്നെ അനുഭവങ്ങളിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം നമുക്ക്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല,
0: നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്.
4: നമ്മൾ തന്നെ പറയുകയാണെങ്കിൽ
0: നമ്മളെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരലോകത്ത് സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. അതിന് ശേഷമാണല്ലോ ബാക്കി ദുനിയാവിലെ ലക്ഷ്യങ്ങളൊക്കെ. അപ്പം ആ ലക്ഷ്യത്തിന് തടസ്സമാവുന്ന അള്ളാഹുവിന്റെ വജ്ഹ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു പല വജ്ഹായി പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ,
4: അതെ, ലക്ഷ്യം അറിയാതെ ഉള്ള സഞ്ചാരം ഒന്ന്, ലക്ഷ്യം മാറിപ്പോകുന്ന സഞ്ചാരം ഉണ്ട്. ലക്ഷ്യം അറിയാതെ ഇപ്പോൾ നമ്മൾ ഒരാളിപ്പോൾ ഒരു വണ്ടി കയറി, എവിടക്ക കയറുന്നു എവിടക്കാന്നറിയുന്നില്ല. അപ്പോൾ നേരത്തെ ഈ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു നല്ല കാര്യമൊക്കെ നല്ല വണ്ടിയാണ്, കുഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ബസ്സിൽ കയറിയിരിക്കുന്നു. കയറിയിരുന്നപ്പം സ്വാഭാവികമായിട്ടും ബസ്സിൽ കണ്ടക്ടറൊന്ന് ചോദിക്കുന്നു, എവിടെ പോകണം, എവിടെ പോകണമെന്ന് തീരുമാനിച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തൽക്കാലങ്ങൾ പുറത്തിറങ്ങി വണ്ടി പോകാനായിട്ടുണ്ട് എന്ന് പറയാമല്ലോ. വണ്ടി അവർക്ക് കണ്ട സൗകര്യമുള്ള വണ്ടി കയറി എന്നതിനപ്പുറം ലക്ഷ്യമില്ലാത്തൊരവസ്ഥ വരിക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒന്ന്, നമ്മുടെ കർമ്മങ്ങളൊക്കെയും ഫലവത്താകണമെങ്കിൽ കൃത്യമായും ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഭയങ്കര രണ്ട് ടീമുകൾ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം അത്യാവശ്യം നല്ല കളിയാണ്, പക്ഷെ അത് അതിനെ നമ്മൾ കളിയെ വിലയിരുത്തൽ അവരുടെ പാസിങ്ങിലോ അല്ലെങ്കിൽ ഡിഫെൻഡിങ്ങിലോ ഒന്നുമല്ല, അവരുടെ ലക്ഷ്യം ഒരു ഗോളടിക്കുക, ആ ഗോൾ നേടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ പോസ്റ്റ് രണ്ടുമില്ല, രണ്ട് പോസ്റ്റും ഇല്ലാതെ കളിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്താണോ, അതേപോലെ ലക്ഷ്യമില്ലാത്ത കളി, ലക്ഷ്യമില്ലാത്ത പ്രവർത്തനം, അതല്ലെങ്കിൽ ലക്ഷ്യം മാറിയിട്ടുള്ള സഞ്ചാരം,
0: ഈ രണ്ട് കാര്യമുള്ളത്. ഒന്ന്, നിർദ്ദിഷ്ട ലക്ഷ്യം മാറിപ്പോകുന്നു, മറ്റൊന്ന് ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നു.
4: ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് എന്താ ചെയ്തിട്ട്
0: നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടാവും, എന്താ ചെയ്യണേ, എന്താ ചെയ്യണം അറിയില്ല
4: അറിയില്ല. ഈ യാത്രയുടെ വിഷയത്തിൽ ഈ നാൽക്കവലയിൽ ഇരിക്കുന്ന ഒരാളോട് ഒരു പിന്നെ യാത്രികൻ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഈ സഞ്ചാരി ആ ഒരു നാടോടി ചോദിക്കുന്നു, പിന്നെ ഈ റോഡ് എങ്ങോട്ടാ പോകണത്,
0: ഈ റോഡുകളൊക്കെ എങ്ങോട്ടാ പോകുന്നത്,
4: അപ്പം നിങ്ങൾക്ക് എങ്ങോട്ടാ
0: പോകണ്ടേ,
4: അല്ല എനിക്ക് അങ്ങനെ
0: അങ്ങനെയൊന്നുമില്ല, എങ്ങോട്ടാ പോകണമെന്ന് അറിയാം,
4: എന്നാ പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടും പോവാം,
0: എങ്ങോട്ടും പോവാം
4: എന്ന പോലെ ലക്ഷ്യമില്ലാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത്, ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഏതൊരു ലക്ഷ്യമാണോ ആദ്യം കണ്ടത് അത് ശരിക്കും അതൊരു പോയിന്റാണ്, ആ പോയിന്റിൽ നമുക്ക് നന്നായി എന്തുണ്ടാവും, അത് നന്മക്ക് വേണ്ടിയിട്ടുള്ളത്, നന്മക്ക് വേണ്ടി നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ലക്ഷ്യത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ നിന്നും മാറും. അപ്പോൾ ഈ ചാരിറ്റി വർക്കുകളൊക്കെ നമ്മൾ ചിന്തിച്ചാലറിയാം, നല്ലൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടായിരിക്കും അവരെ ഇറങ്ങിയിട്ടുണ്ടാവുക, അത് പൂർത്തിയാകുന്നതോടുകൂടെയോ അതല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, സഹകരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നതോടുകൂടെയോ പിന്നീട് അത് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട്. അവിടെയൊക്കെയും പൈശാചികമായിരിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ കഥയിൽ തന്നെ അതൊരു കഥയല്ല, സത്യത്തിൽ അതൊരു വലിയൊരു ഗുണപാഠമുള്ളൊരു ഒരു ഒരു പിന്നെ അനുഭവമാണ് നമ്മുടെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത്. കാരണം ആദ്യം അദ്ദേഹം പോകുന്നത് അള്ളാഹുക്ക് വേണ്ടിയാണ്, അവിടെ തടുത്താൽ നിൽക്കില്ല എന്നുള്ളത് ശൈത്താനും അറിയാം, പിശാചിനും അറിയാം. അപ്പോൾ അവിടെ പ്രലോഭനങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവനെ എങ്ങനെയെങ്കിലും അരിക്കാക്കാൻ പറ്റുമോ എന്ന രൂപത്തിലാണ് അരിക്കാക്കി വെച്ചത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം
0: മാറിയതോടുകൂടി പിന്നെ
4: കാര്യമെളുപ്പായി, അതെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ലക്ഷ്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, ലക്ഷ്യങ്ങൾ മാറിപ്പോകരുത്, ലക്ഷ്യങ്ങളില്ലാതെ ഒരിക്കലും യാത്ര ചെയ്യരുത്. ഒരു കാര്യം യാത്ര എന്നുദ്ദേശിക്കുന്നത് നല്ല പ്രവർത്തനങ്ങൾ, ഒരു പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങരുത് ലക്ഷ്യങ്ങളില്ലാതെ. വലിയൊരു സന്ദേശം തന്നെയാണ് ആ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.
5: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ. മനുഷ്യൻ അശ്രദ്ധയിലാണ്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു തകാസുറിലൂടെ വലിയ ചില സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ അൽഹാക്കുമുത് തകാസുർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അൽഹാക്കും നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. അത് തകാസുർ പരസ്പരം പെരുമ നടിക്കുക എന്നുള്ളത്. മനുഷ്യന്മാർ അശ്രദ്ധയിലാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എന്ത് വിഷയമാണ് അവനെ അശ്രദ്ധമാക്കിയത്? എന്തിനെ തൊട്ടാണ് അവൻ അശ്രദ്ധമായത്? അതൊന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല ഇതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നത്, ശഗലക്കും നിങ്ങളെ വ്യാപൃതമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വ്യാപൃതമായിരിക്കുന്നു, ഹുബ്ബുദ്ദുനിയ ദുനിയാവിനോടുള്ള സ്നേഹത്താലും, വനഈമുഹ അതിലെ അനുഗ്രഹങ്ങളാലും, വസഹ്റത്തുഹ അതിലെ ആസ്വാദനങ്ങൾ ആനന്ദങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന വിഭവങ്ങൾ ഇതെല്ലാം നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. എന്തിനെ തൊട്ട്? അൻ ത്വലബിൽ ആഖിറത്തി വബ്തിഗോഇഹ പരലോകം തേടുന്നതിനെ തൊട്ടും അത് ആഗ്രഹിക്കുന്നതിനെ തൊട്ടും നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദുനിയാവിലെ പല വസ്തുക്കളും, സമ്പത്താകാം, അതുപോലെ തന്നെ മക്കളാകാം, അള്ളാഹു നൽകിയ ശാരീരിക പുഷ്ടിയാകാം, കരുത്താകാം, തറവാടാകാം, സൗന്ദര്യമാകാം, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ, അതിൽ മനുഷ്യൻ പരലോകത്തെ മറന്നുപോകുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. യഖൂലുൽ അബ്ദു ഒരടിമ പറയും, മാലി മാലി എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത്. വഇന്നമാ ലഹു മിൻ മാലിഹി സലാസ് എന്നാൽ അവന്റെ സമ്പത്തിൽ നിന്ന് അവനുള്ളത് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ്. മാ അക്കല ഫഅഫ്ന ഔ ലബിസ ഫഅബ്ല ഔ തസദ്ദഖ ഫഖ്തന. ഒന്ന്, അവൻ തിന്നുകയും അങ്ങനെ നശിച്ചു പോവുകയും ചെയ്തത്. രണ്ടവൻ ധരിക്കുകയും നുരുമ്പിപ്പോവുകയും ചെയ്തത്. മൂന്ന്, അവൻ സ്വതക്ക നൽകിയത്. വമാ സിവാ ദാലിക ഫദാഹിബുൻ വത്താരിഖുഹു ലിന്നാസ് ഇതല്ലാത്തതെല്ലാം അവനിൽ നിന്ന് പോകുന്നതാണ്, അത് ജനങ്ങൾക്ക് വേണ്ടി അവൻ വിട്ടേക്കുന്നതാണ്. അപ്പോൾ മനുഷ്യൻ പരസ്പരം പെരുമ നടിച്ച്, പൊങ്ങച്ചം കാണിച്ച്, ദുനിയാവിൻ്റെ അലങ്കാരങ്ങളിൽ മതിമറന്ന് മരണത്തെയും പരലോക ജീവിതത്തെയും മറന്നുപോകുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസത്തുൻ മൂന്ന് കാര്യങ്ങൾ മയ്യത്തിനെ പിന്തുടരുന്നതാണ്. അഥവാ മരണപ്പെട്ട് ഒരു മയ്യത്തിനെ കബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അവൻ്റെ പിറകെ പോകും. ഫയർജിഉസ്നാനി രണ്ടെണ്ണം തിരിച്ചു പോരും. വയബഖാ മഅഹു വാഹിദുൻ അവൻ്റെ കൂടെ കബറിൽ ബാക്കിയാകുന്നത് ഒരു കാര്യം മാത്രമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു അവൻ്റെ കൂടെ കബറിലേക്ക് അവൻ്റെ പിറകെ പോകുന്നത് ഒന്നവൻ്റെ കുടുംബമാണ്, രണ്ടവൻ്റെ സമ്പത്താണ്, മൂന്നവൻ്റെ പ്രവർത്തനങ്ങളാണ്. ഫയർജിഉ അഹ്ലുഹു വമാലുഹു രണ്ടെണ്ണം തിരിച്ചു മടങ്ങുമെന്ന് പറഞ്ഞല്ലോ, അതവൻ്റെ സമ്പത്തും അവൻ്റെ കുടുംബവുമാണ്. വയബക്ക അമലുഹു, അവൻ്റെ കൂടെ ബാക്കിയാകുന്നത് അവൻ്റെ പ്രവർത്തനം മാത്രമാകുന്നു. അപ്പം ഖബറിൽ അവൻ്റെ നന്മ തിന്മകളായ പ്രവർത്തനങ്ങളാണ് അവൻ്റെ കൂടെ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, യഹ്റമു ബ്നു ആദം, മനുഷ്യന് പ്രായമാകും, വത്തബഖ മിൻ ഹുസ്നത്താൻ, എന്നാൽ രണ്ട് കാര്യങ്ങൾ അവനിൽ ബാക്കിയാകും. രണ്ട് കാര്യങ്ങൾ വാർദ്ധക്യത്തിലെത്താതെ അവൻ്റെ കൂടെ യുവത്വത്തിൽ തന്നെ നിലനിൽക്കും. അൽ ഹിർസു വൽ അമലു, ഒന്ന് ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും രണ്ട് ഒരുപാട് കാലം ജീവിക്കണമെന്ന അവൻ്റെ പ്രതീക്ഷയുമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പരലോകത്തെ തൊട്ട് മരണാനന്തര ജീവിതത്തെ തൊട്ട് മരണത്തെ തൊട്ടൊന്നും ദുനിയാവിലെ അലങ്കാരങ്ങളായ സമ്പത്താകട്ടെ, മക്കളാകട്ടെ, കുടുംബമാകട്ടെ, അതുപോലെ തന്നെ നല്ല കച്ചവടമാകട്ടെ, കരുത്താകട്ടെ, നല്ല തറവാടാകട്ടെ, ഒന്നും മനുഷ്യനെ അശ്രദ്ധനാക്കുവാൻ പാടുള്ളതല്ല. ദുനിയാവിലെ ഈ അലങ്കാരങ്ങളെല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്, സമ്പത്തും മക്കളും ഒക്കെ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. എന്നാൽ അതൊന്നും ഒരിക്കലും നമ്മുടെ ഇബാദത്തുകളെ മുടക്കുന്നതാകരുത്. പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളെ മുടക്കിക്കളയുന്നതാകരുത് ദുനിയാവിലെ നമ്മുടെ വിഭവങ്ങൾ. അപ്പോൾ ഒന്നാം സ്ഥാനം പരലോകത്തിനും രണ്ടാം സ്ഥാനം ദുനിയാവിനും നൽകണമെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. മനുഷ്യൻ അശ്രദ്ധയിലാണ്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ ആയിരുന്നു ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
8: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നിസ്കാരശേഷമുള്ള പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം എല്ലാവരും നമസ്കരിക്കുന്നവരാണ്. നമസ്കാരത്തിന് ശേഷം കൃത്യമായി കൊണ്ട് ദിക്റുകൾ ചൊല്ലുന്നവരാണ്. ഫർള നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്, ഒരു വ്യക്തി ഫർള നമസ്കാരത്തിന് ശേഷം അതിന് ചൊല്ലേണ്ട ദിക്റുകൾ അവിടെ നിന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള അവൻ്റെ ചെറുപാപങ്ങളെല്ലാം, അതൊക്കെ ഒരു കടലിൻ്റെ ചെറിയ കുമിളകളുടെ അത്രയും അധികമുണ്ട് എങ്കിലും അതെല്ലാം അല്ലാഹു മായ്ച്ചു കളയും, പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിക്റുകളെല്ലാം കൃത്യമായി കൊണ്ട് നമ്മൾ ചൊല്ലണം എന്നുള്ളതാണ്. അതിലാദ്യമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നമസ്കാരത്തിൽ സലാം വീട്ടിക്കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാ എന്ന് 3 തവണ ചൊല്ലുക എന്നുള്ളതാണ്. അസ്തഗ്ഫിറുല്ലാ, അല്ലാഹുവേ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. ഈ ദിക്റ് 3 പ്രാവശ്യം ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം വ്യത്യസ്ത ധാരാളം പ്രാർത്ഥനകൾ, ദിക്റുകളൊക്കെ നമുക്ക് ചൊല്ലാനുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അൻതസ്സലാമു വമിൻകസ്സലാമു തബാറക്തയാദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻതസ്സലാമു വമിൻകസ്സലാമു തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുവേ നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാമുണ്ടാവുന്നത്, സമാധാനമുണ്ടാവുന്നത്. ഉന്നതിയുടെയും മഹത്വത്തിൻ്റെയും ഉടമസ്ഥനായ അല്ലാഹുവേ നീ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഈയൊരു പ്രാർത്ഥന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ അൻതസ്സലാമു വമിൻകസ്സലാമു തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അല്ലാഹുമ്മ അൻതസ്സലാമു അല്ലാഹുമ്മ അൻത അസ്സലാമു. അവിടെ അലിഫ്ലാമിനെ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഉച്ചരിക്കാതെ വരും. അൻതസ്സലാമു, അല്ലാഹുമ്മ അൻതസ്സലാമു, അല്ലാഹുമ്മ അൻതസ്സലാമു വമിൻകസ്സലാം. വമിൻക അസ്സലാം, വമിൻകസ്സലാം, വമിൻകസ്സലാമു, വമിൻകസ്സലാമു. അല്ലാഹുമ്മ അൻതസ്സലാമു വമിൻകസ്സലാമു, അല്ലാഹുമ്മ അൻതസ്സലാമു വമിൻകസ്സലാമു തബാറക്ത, തബാറക്ത, തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം. തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻതസ്സലാമു വമിൻകസ്സലാമു തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: ഇന്ത്യ ഇപ്പോൾ ആർക്കൊപ്പം, ഏതു ചേരിയിൽ? എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ആഗോള രാഷ്ട്രീയത്തിലും നയതന്ത്ര രംഗത്തും ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ നിരന്തരം ചർച്ച ചെയ്യപ്പെടുകയും മറ്റു രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. ഒരു പക്ഷത്തും ചേരാതെ ചേരിചേരാ നയത്തോടെ തല ഉയർത്തിപ്പിടിച്ചൊരു കാലം. അന്ന് ഇന്ത്യയുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും ഒരു വിലയും നിലയുമുണ്ടായിരുന്നു. പക്ഷേ ഒന്നൊന്നര പതിറ്റാണ്ടായി നമ്മുടെ വിലയും നിലയും നാം തന്നെ കളഞ്ഞുകുളിച്ചു എന്നത് ഖേദത്തോടെ പറയേണ്ടി വന്നിരിക്കുന്നു.

ഇരുന്നെങ്കിലും അതിനുശേഷമുണ്ടായ റഷ്യ യുക്രൈൻ യുദ്ധമടക്കമുള്ള സകല ലോകസംഘർഷങ്ങളിലും പ്രതിസന്ധികളിലും നമുക്കെന്തെങ്കിലും നയനിലപാടുണ്ടായിരുന്നോ എന്നുവരെ സംശയമാണ്. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യത്തിലുള്ള കർശന വിസാ നിയമങ്ങളും ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലുള്ള കർശന തീരുവാ നയങ്ങളും ഇന്ത്യയ്ക്ക് ഭീഷണിയായിരുന്നു. ഇതിനേക്കാളേറെ ഉപരിയായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നും ഇറാനിൽ നിന്ന് പാചകവാതകം ഇറക്കുമതി ചെയ്യരുതൊക്കെയുള്ള തിട്ടൂരങ്ങൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തോടുള്ള നഗ്നമായ വെല്ലുവിളിയാണ്. ഇതിലേറ്റവും വിരോധാഭാസം ട്രംപ് അധികാരത്തിൽ വരുന്നതിനായി പൂജ നടത്തിയവരുടെ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നതാണ്. ഏറ്റവും ഒടുവിൽ നമ്മോട് ഏറ്റവും സൗഹൃദവും വ്യാപാര ഇടപാടും പുലർത്തുന്ന സൗഹൃദ രാജ്യമായിരുന്ന ഇറാൻ പ്രസിഡന്റ് ഖംനായി രക്തസാക്ഷിയായപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ നിന്ന് പോലും അമേരിക്കയുടെ തുറച്ചുനോട്ടം ഭയന്ന് വിട്ടുനിൽക്കുകയുണ്ടായി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായ വേളയിൽ ഇന്ത്യ കൈക്കൊണ്ട നിലപാടുകൾ ആഗോളതലത്തിൽ തന്നെ വിമർശന വിധേയമായി. ഇറാനിലെ ചാബഹാർ തുറമുഖ വികസനത്തിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടായിരുന്നെങ്കിലും അമേരിക്കൻ ഉപരോധ ഭീഷണികൾ കാരണം പദ്ധതിയിലെ മുന്നേറ്റങ്ങൾക്ക് നേരിട്ട മന്ദത ഇന്ത്യയുടെ നയതന്ത്ര സ്വയംഭരണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തി. ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്തിവെക്കേണ്ടി വന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ഊർജ്ജ ആവശ്യങ്ങളെയും വിദേശ നയത്തിന്റെ സ്വതന്ത്ര സ്വഭാവത്തെയും ബാധിക്കുകയുണ്ടായി. മുമ്പ് തന്നെ ഖലിസ്ഥാൻവാദിയായ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാനഡ ഉന്നയിച്ച ആരോപണങ്ങളും തുറന്നുണ്ടായ തർക്കങ്ങളും പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയുണ്ടായി. ഇപ്പോഴാകട്ടെ തികച്ചും അന്യായമായ ഇറാനെതിരെയുള്ള യുദ്ധത്തിലും ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കൊലപ്പെടുത്തിയതിലും സന്ദർഭോചിതം മാനം മര്യാദയോടെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും നമുക്ക് കഴിയാത്തത് നമ്മുടെ സത്യത്തോടും ധർമ്മത്തോടും നീതിയോടൊക്കെയുള്ള പ്രതിബദ്ധതയുടെ മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നു. ഇതുമൂലം വിദേശ നയത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നില്ലെന്നും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുകയാണെന്നുമുള്ള ആഗോള വിമർശനം ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ February 28 ഇറാൻ അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ച ശേഷം കപ്പലാക്രമണം മുഖേന 13 ഇന്ത്യക്കാരാണ് വിവിധ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത്. നിർഭാഗ്യവശാൽ അതിൽ പല കൊലപാതകത്തിനെയും സമയോചിതം ശക്തമായി അപലപിക്കാനോ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനോ നയതന്ത്രതലത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. അമേരിക്ക ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന നമ്മുടെ കപ്പലിനെ ആക്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായൊന്ന് പ്രതിഷേധിക്കാൻ പോലും ഇന്ത്യ അശക്തമായി. പണ്ടൊക്കെ നാം മുന്നോട്ടു വച്ചിരുന്ന അയൽപ്പക്കത്തിന് പ്രഥമ പരിഗണന എന്ന നയം ഇപ്പോൾ താറുമാറായി കിടക്കുകയാണ്. ചൈന, പാകിസ്ഥാൻ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ അയൽരാജ്യങ്ങളോടുള്ള നമ്മുടെ ബന്ധം വേണ്ടത്ര സുദൃഢമോ തൃപ്തികരമോ അല്ലാത്തതുകൊണ്ട് അവിടങ്ങളിലൊക്കെ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. VDM ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫ്രീഡം ഹൗസ് തുടങ്ങിയ ആഗോള ഏജൻസികൾ ഇന്ത്യയിലെ ജനാധിപത്യ അന്തരീക്ഷത്തെയും ന്യൂനപക്ഷ സുരക്ഷിതത്വയും കുറിച്ച് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ നമുക്ക് തിരിച്ചടിയായി. അതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ സംഘടനകളും യൂറോപ്യൻ പാർലമെന്റും ഉയർത്തിയ വിമർശനങ്ങളും ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണെന്ന് അവകാശപ്പെടുമ്പോഴും പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥ അയൽരാജ്യങ്ങൾക്കാൾ മോശമായി ചിത്രീകരിക്കപ്പെടുന്നത് ലോകാസ്ഥാനത്തിൽ നമുക്കെതിരെയുള്ള വിമർശനങ്ങൾക്കുമിടയാക്കുന്നു. ചുരുക്കത്തിൽ G20 ഉച്ചകോടി പോലുള്ള ആഗോളവേദികളിലെ പങ്കാളിത്തവും വലിയ സാമ്പത്തിക വിപണി എന്ന നിലയിലുള്ള പ്രാധാന്യവും ഇന്ത്യയുടെ ശക്തിയായി നിലനിൽക്കുമ്പോൾ തന്നെ വിദേശ നയത്തിലെ ആശയക്കുഴപ്പങ്ങളും മാധ്യമസ്വാതന്ത്ര്യം, മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളിലെ ആഗോള റാങ്കിങ്ങുകളിലെ ഇടിവും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പരമ്പരാഗത പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടി എന്നാണർത്ഥം. നരേന്ദ്രമോദി പോകാത്ത വിദേശ രാജ്യങ്ങൾ ഇനി ഭൂഗോളത്തിലുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. പക്ഷേ ഈ വിദേശ പര്യടനങ്ങൾ ഒക്കെയും ബാക്കി പത്രം അദ്ദേഹത്തിന്റെ വ്യക്തിവിശേഷങ്ങളും ഫോട്ടോഷോയുമാണ്. മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാരോ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നത് നാം ആരെങ്കിലും കാണാറുണ്ടോ? അമേരിക്കയും കാനഡയും ആസ്ട്രേലിയയുമൊക്കെ മാസത്തിൽ തന്നെ എത്ര തവണയാണ് നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്? മിക്ക സന്ദർശനങ്ങളിലുമാകട്ടെ കൊട്ടും പാട്ടുമൊക്കെയായി മോദി ചോക്ലേറ്റുകളും മറ്റും വിതരണം ചെയ്യുന്ന കാഴ്ച ലോകരാജ്യങ്ങൾക്കിടയിൽ എന്തുമാത്രം പരിഹാസമാണ് ഇന്ത്യക്കുണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിലായി മോദി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലേക്ക് മോദി സ്തുതിക്കായി പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനങ്ങളിൽ മോദി ഭക്തരെ കൊണ്ടുപോകുന്ന വാർത്തയൊക്കെ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ അങ്ങാടിപ്പാട്ടാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ മാധ്യമരംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ പതിതാവസ്ഥയും നാണക്കേടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്.
2026 മെയ് മാസത്തിൽ നോർവേ സന്ദർശനത്തിനിടയിൽ

0: പ്രധാനമന്ത്രി മോദി, എന്തുകൊണ്ട് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രമായ പത്രപ്രവർത്തകരിൽ നിന്നും ചോദ്യങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന നോർവീജിയൻ മാധ്യമപ്രവർത്തകയായ ഹെല്ലാലിംഗ് നടത്തിയ ചോദ്യവും അത് പരിഗണിക്കാതെ മോദി ഒളിച്ചോടിയതും അതിനുശേഷമുണ്ടായ വിവാദവുമൊക്കെ നമുക്കറിയാമല്ലോ. ഇതേപോലെ ഓസ്ട്രേലിയ സന്ദർശനത്തിനിടയിലും ചോദ്യമുണ്ടായി. അല്ലെങ്കിലും പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഇൻഡെക്സിൽ 180 രാജ്യങ്ങളിൽ 157 സ്ഥാനത്താണ് നാം. എല്ലാ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഒപ്പം പത്രപ്രവർത്തകരെ കൂട്ടുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തിപരമായ ഷോ നടത്താനായി ഫോട്ടോഗ്രാഫർമാരെ മാത്രമാണ് കൂട്ടുന്നത്. ഇതൊക്കെ കാണുന്ന വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള അഭിപ്രായം എത്ര മോശമായിരിക്കും. ഇന്ത്യയുടെ ആഭ്യന്തരരംഗമാകട്ടെ, ഈ സർക്കാർ കാലഘട്ടത്തിൽ അരങ്ങേറുന്ന മുഴുവൻ കാര്യങ്ങളും സ്വദേശത്തും വിദേശത്തും രാജ്യത്തിന്റെ വിലകളയുന്ന കാര്യങ്ങളാണ്. വർഗീയതയും വംശീയതയും ജാതീയതയുമൊക്കെ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പൗരത്വ പട്ടികയും SIR പോലുള്ള ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളും പശുക്കൊലയും ആൾക്കൂട്ടക്കൊലയുമൊക്കെയുള്ള വാർത്തകളും ലോകമൊന്നടങ്കം പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യാ സർക്കാർ നിയമവിരുദ്ധമാക്കുന്ന വഖഫ് സ്വത്തുക്കളും തുടരെ തുടരെ നശിപ്പിക്കപ്പെടുന്ന മസ്ജിദുകളും മദ്രസകളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മാത്രം നടക്കുന്ന ബുൾഡോസർ രാജ്യമൊക്കെ പുറം രാജ്യങ്ങളിലും വാർത്തയാകുന്നുണ്ടല്ലോ. ഒരു പരീക്ഷ പോലും മര്യാദയ്ക്ക് നടത്താൻ കെൽപ്പില്ലാത്തതിന്റെ പേരിലും രാജ്യത്തിന്റെ സകല മുക്കുമൂലകളിലും പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന പാറ്റകളെക്കുറിച്ചൊക്കെ സ്വദേശപത്രങ്ങളിൽ മാത്രമല്ല വിദേശപത്രങ്ങളിലും ചാനലുകളിലും വെണ്ടക്കകൾ നിരത്തപ്പെടുന്നുണ്ട്. വിദേശപത്രങ്ങളിൽ ഇന്ത്യയുടെ നഷ്ടപ്പെട്ട ചേരിചേരാനയത്തോടൊപ്പം ജനാധിപത്യവും മതേതരത്വവും ഒക്കെ കളങ്കപ്പെട്ടതായും വിദേശപത്രങ്ങളും ചാനലുകളും നിരന്തരം വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കാരനാണെന്നതിന് തെളിവായി വിദേശ രാജ്യക്കാർ പോലും സമ്മതിക്കുന്ന പാസ്പോർട്ടിന് ഇന്ത്യയിൽ ഒരു വിലയുമില്ലാതാകുന്ന വിരോധാഭാസ കാഴ്ച എന്തുമാത്രം ദുഃഖകരമല്ല. മോദി അധികാരമേൽക്കുമ്പോൾ ആഗോള സൂചികയിൽ 76 സ്ഥാനമുണ്ടായിരുന്ന ഇന്ത്യൻ പാസ്പോർട്ടിന് ഇപ്പോൾ 125 മാത്രമാണ് സ്ഥാനം. ചുരുക്കത്തിൽ, ഇന്ത്യ ആഭ്യന്തര പ്രശ്നങ്ങളാൽ കലുഷിതമായിക്കൊണ്ടിരിക്കുന്നു എന്ന തികഞ്ഞ യാഥാർത്ഥ്യമാണിപ്പോൾ വിദേശ രാജ്യങ്ങളുടെ ഔദ്യോഗികവും അല്ലാത്തതുമായ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ചുരുക്കത്തിൽ, പശ്ചിമേഷ്യൻ പ്രതിസന്ധി അടക്കമുള്ള എല്ലാ അന്താരാഷ്ട്ര സംഭവവികാസങ്ങളിലും ഇന്ത്യയുടെ ശബ്ദം ആരും ശ്രദ്ധിക്കുന്നില്ല. ലോകത്തിന്റെ 1/5 ജനങ്ങളുടെ ഒരു രാജ്യം ഒരു ദശാബ്ദം മുമ്പ് വരെ ലോകത്ത് നിർണായക തീരുമാനങ്ങളെടുക്കുകയും ആ തീരുമാനങ്ങളിലേക്ക് ലോകം ഉറ്റുനോക്കുക മാത്രമല്ല അവയ്ക്ക് മൂല്യം കൽപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു രാജ്യം ഇന്നെത്തിപ്പെട്ട പതിതാവസ്ഥയെ ഓർക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല നമുക്കും ലജ്ജയും നാണവും തോന്നുന്നു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നുകിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്തിരി വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
3: നേരിന്റെ വരമൊഴി

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ. വിസ്ഡം സ്പോട്ട് ലൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ഒരു ആഴ്ച ഒട്ടേറെ വിഷയങ്ങളിലൂടെ നമ്മുടെ കേരളീയ സമൂഹവും മൊത്തത്തിൽ രാജ്യവുമൊക്കെ കടന്നുപോയി. ഒട്ടേറെ വിഷയങ്ങൾ വാർത്തകളിലൂടെ നമ്മുടെ കൺമുന്നിലേക്കെത്തി, പലതും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. സ്പോട്ട് ലൈറ്റ് അതിലെ പ്രധാന മൂന്ന് വിഷയങ്ങളെ അപഗ്രഥിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ ഒരാഴ്ചയെ നമ്മളിങ്ങനെ നോക്കിക്കാണുമ്പോൾ വ്യത്യസ്തങ്ങളായ വാർത്തകൾ, വൃദ്ധസദനത്തെ സ്നേഹാലയങ്ങൾ എന്ന പേരിലേക്ക് മാറ്റുന്ന ഒരു വാർത്ത നമ്മൾ കാണുകയുണ്ടായി. ഏത് പേരാണെങ്കിലും മക്കളുടെ സ്നേഹത്തോളം എത്തില്ല എന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ E20 പെട്രോളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പുതിയ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ശേഷം ഒരു E20 ജനതാ പാർട്ടിയുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ നമ്മൾ ഏറെ അടുത്തൊരു ആകാംക്ഷയോടു കൂടി നോക്കിക്കാണുന്നൊരു സാഹചര്യമാണുള്ളത്. ഓപ്പറേഷൻ തൂഫാൻ്റെ വാർത്തകൾ അനവധിയായി വന്നുകൊണ്ടിരിക്കുന്നു. വടകര അധ്യാപകരുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രയാസങ്ങളുണ്ടാക്കിയ ഒരാഴ്ച കടന്നുപോയി. അതേപോലെ ഈ നീറ്റ് പ്രതിഷേധം, അത് കഴിഞ്ഞ് ഇപ്പോൾ വന്ന ഒരു വാർത്ത, ഇന്ന് വായിച്ചൊരു വാർത്ത, അതിലെല്ലാ കേസുകളും പിൻവലിക്കാനാകില്ല എന്ന ഒരു മലക്കമറിയൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിലൊട്ടേറെ വാർത്തകൾ, അതേപോലെ തന്നെ നമ്മളെ വേദനിപ്പിച്ചൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത്. തിരുവനന്തപുരത്ത് ഒരു യുവതിയായ സ്ത്രീ ഒരു കുട്ടിയെ ക്ലോസറ്റിൽ പ്രസവിച്ച് ഫ്ലഷ് ചെയ്യുന്നു. അതിലേക്കൊരു ഒരു കമൻറ്റ് ഡോക്ടർ,
1: ഇതിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളിങ്ങനെ ഞെട്ടൽ രേഖപ്പെടുത്തി പോകുക എന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ റീസൺസിനെ കുറിച്ച് പലപ്പോഴും ആലോചിക്കാറില്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ്. കാരണം പല ഇപ്പം പല ഡോക്ടേഴ്സും അവരുടെ പിന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നൊരു കാര്യമാണ് ഇത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇതിപ്പം നമ്മൾ കണ്ടത് ഒരു മലവും മൂത്രമൊക്കെ പോലെ ഫ്ലഷ് അടിച്ച് കളയാണ് ഒരു ജീവനെ. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായി അതിൻ്റെ ഒരു വേരുകളിലേക്ക് ആലോചന പോകുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു 18 വയസ്സുള്ള ഒരു കുട്ടി കല്യാണം കഴിച്ച് പ്രസവിച്ചാൽ ചിലപ്പോൾ പല ആൾക്കാരുടെയും ഞെട്ടൽ വാരവോളം ഉയരും. പക്ഷേ ഈ അവിഹിത ബന്ധങ്ങളിൽ അതുകൊണ്ടുണ്ടാകുന്ന കുട്ടികളുടെ വിഷയം, ഇതെന്തുകൊണ്ട് എന്താണ് ഇത് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കുടുംബ സംവിധാനത്തിൻ്റെ പ്രശ്നം, ഇതിനെക്കുറിച്ചൊന്നും കാര്യമായ ചർച്ചകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ. ഇപ്പം വിവാഹപ്രായത്തിനെ കുറിച്ചുള്ള ആശങ്കൻ്റെ ഒരു 10% അവിഹിത ബന്ധങ്ങളെക്കുറിച്ചുള്ള താത്വികമായ അവലോകനങ്ങളോ ചർച്ചകളോ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ആഗ്രഹിച്ചു പോവുകയാണ്.
0: യെസ്, അതിവിടെ ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മൾ തിരഞ്ഞെടുത്ത മൂന്ന് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യമായി ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഗസയിലെ വംശഹത്യ, അതുമായി ബന്ധപ്പെട്ട വേദനകൾ ഇന്നും ലോകത്തിൻ്റെ ഒരു തീരാനോവായി നമ്മുടെ മനസ്സിലൊക്കെ ഒരു വിങ്ങലായി ഇന്നും നിലനിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഏറെ ഞെട്ടലോടുകൂടി, ഏറെ സങ്കടത്തോടുകൂടി ഒരു വാർത്ത വായിക്കുന്നത്. ആ ഗസയിലെ വംശഹത്യയുടെ ചോരപ്പാടുകൾക്ക് പിന്നിൽ നമ്മുടെ രാജ്യത്തു നിന്ന് കയറ്റുമതി ചെയ്ത ആയുധങ്ങൾക്ക് കൂടി പങ്കുണ്ടായിരുന്നു എന്ന വാർത്ത. അതും കുറച്ചൊന്നല്ല, കഴിഞ്ഞ വാർത്ത ശരിയാണെങ്കിൽ 2023 മുതലുള്ള ഒരു സമയത്ത് ഏകദേശം ഒരു 3 വർഷം കൊണ്ട് 2500 ഷിപ്മെൻറ്റുകളാണ് ഇവിടെ നിന്ന് ആയുധങ്ങളുമായി ഗസയിലേക്ക് എത്തിയത് എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടിനുള്ള ഒരു തിരുത്തായ ഒരു അതിൽ നിന്നുള്ളൊരു വൈരുദ്ധ്യമായി നമ്മളതിനെ വായിക്കേണ്ടി വരില്ല എന്നുള്ള.
2: തീർച്ചയായും ഇന്ത്യ രാജ്യം എന്നുള്ളത് എല്ലാ കാലത്തും നീതിയോടൊപ്പം നിന്ന ഒരു രാജ്യമാണ്. രാജ്യത്തിൻ്റെ ഒരു സ്വതന്ത്രാനന്തര ഇന്ത്യ എടുത്തു പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും അതെ. കോൾഡ് വാർ കാലം മുതൽ ചേരിചേരാ നയം സ്വീകരിച്ച് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കടന്നുകയറ്റക്കാരുടെയോ അക്രമകാരികളുടെയോ കൂടെ നിൽക്കാത്ത ഒരു പാരമ്പര്യം രാജ്യത്തിനുണ്ട്. ഫലസ്തീനിൻ്റെ കാര്യത്തിലും അതേ നയമാണ് ഇന്ത്യ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. 1947 ഫലസ്തീൻ വിഭജനവാദം, അതിനെ എതിർത്ത് വോട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാൻഡ് എടുത്ത ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഏറെക്കാലം ഇസ്രായേലുമായുള്ള യാതൊരുവിധ നയതന്ത്ര ബന്ധവും ഇന്ത്യക്കുണ്ടായിരുന്നില്ല. ഫലസ്തീനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇസ്രായേൽ കടന്നുകയറ്റത്തിനെതിരായിട്ടുള്ള എല്ലാ ശ്രമങ്ങളുടെയും ഒപ്പം നിന്നിട്ടുണ്ട്. PLO ഫലസ്തീൻ ജനതയുടെ ഔദ്യോഗിക പ്രതിനിധിയായി ആദ്യം അംഗീകരിച്ച അതിൻ്റെ ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. ഇന്ത്യയിലേക്ക് യാസർ അറഫാത്ത് വന്നിട്ടുണ്ട്. PLOക്ക് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഓഫീസുകൾ ലോകരാജ്യങ്ങളിൽ തുറക്കപ്പെട്ടപ്പോൾ അത്തരം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് നമുക്ക് പറയാൻ കഴിയും. അതിൽ നിന്നെല്ലാം മാറിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പുതിയ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള നയ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ പുതിയ ഒരു നയത്തിലേക്കുള്ള മാറ്റം നമ്മൾ കാണുന്നത്. ഞാൻ പറയുന്നത്, ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പുലർത്തിപ്പോന്ന നമ്മുടെ ആ പൂർവകാല നയങ്ങൾക്ക് വിരുദ്ധമായി മഹാത്മാഗാന്ധി മുതലുള്ള കഴിഞ്ഞ പതിറ്റാണ്ടുകൾ തുടർന്നു പോരുന്ന നയങ്ങൾക്ക് വിരുദ്ധമായ നയമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചതെന്ന്. രണ്ടാമത്തത് ലോക മനസ്സാക്ഷിക്കെതിരാണിത്. ലോക മനസ്സാക്ഷി ഈ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരാണ്. അതിന് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും അതിനെതിരായ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത് നമ്മൾ കണ്ടു. അമേരിക്കയിലുണ്ടായി, യൂറോപ്യൻ രാജ്യങ്ങളിലെമ്പാടുമുണ്ടായി. നമ്മുടെ രാജ്യമെടുത്ത സ്റ്റാൻഡ് 2500-ലധികം തവണ ആയുധങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ലോകത്തെ മുഴുവൻ, മാനവികതയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ ഉയർത്തുന്ന ശബ്ദത്തിനെതിരായ നിലപാടാണ് നമ്മുടെ രാജ്യമെടുത്തത്. മൂന്നാമത്തത് ഒരു സാമാന്യ നീതിക്കെതിരാണ്. ഫലസ്തീനെ, ഒരു രാജ്യത്ത് ഒരു ജനവിഭാഗത്തെ ബോധപൂർവം പ്ലാൻ ചെയ്ത് അവരെ കുടിയേറ്റം നടത്തിച്ച് രാജ്യത്തെ വിഭജിച്ച് തീർത്തും അനീതിയോടുകൂടി രാജ്യത്തെ രണ്ടാക്കി വിഭജിച്ചൊരു പുതിയ രാഷ്ട്രത്തെ സ്ഥാപിക്കുമ്പോൾ അതൊരു സാമാന്യ നീതിയാണ്. ആ നീതിക്കെതിരാണ് ലോകത്ത് ഈ പറയുന്ന ബഹളമുണ്ടാക്കുന്ന, നേരത്തെ പറഞ്ഞ പ്രതിഷേധമുണ്ടാക്കുന്ന ആളുകളുടെയൊക്കെ മനസ്സിലതുണ്ട്. അതില്ലെങ്കിലും പിന്നെ എന്താ പറയുക, മിക്കവാറും ആളുകളെല്ലാം അംഗീകരിക്കുന്നൊരു സംഗതിയാണ് അത്. ഒരു ഒരു അനീതിയാണ് അവിടെ നടന്നത്. അതിനെതിരാണ്, ആ അനീതിയോടൊപ്പം നിൽക്കുന്ന സ്റ്റാൻഡാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യമെടുത്തത്. മറ്റൊന്ന്, പിന്നെ ഈ രാജ്യത്തെ പൗരന്മാർ അവരോട് കാണിക്കുന്ന വഞ്ചനയാണ്. ഇന്ത്യ രാജ്യത്തെ ആളുകൾ ഒന്ന്, ഇതിനനുകൂലിക്കുന്നില്ല; രണ്ട്, എല്ലാവരെയും മറച്ചു വെച്ച് ഒരു രഹസ്യധാരണയുണ്ടാക്കി കാലങ്ങൾക്ക് ശേഷം, 2-3 വർഷത്തിന് ശേഷം ഇതുവരെ നടന്ന കാര്യങ്ങൾ നമ്മൾ പുറത്തറിയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് തന്നെ കാണിക്കുന്ന വലിയ വഞ്ചനയാണ് ഈ ഗവൺമെൻറ് ഈ വിഷയത്തിൽ ചെയ്തത് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്.
0: അതെ, ഈ ജില്ലയിലെ വംശഹത്യയും അധിനിവേശമൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒരുപാട് തവണ അതിൻ്റെ നേർക്കാഴ്ചകൾ നമ്മൾ കണ്ടു, വിശകലനം ചെയ്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ, അസൈലെ സാഹചര്യത്തെ ഡോക്ടർ ബാസിൽ എങ്ങനെ വിലയിരുത്തുന്നു?
1: ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ശരിക്കും, ആ ഒരു ഷിഫ്റ്റ് ശരിക്കും നമുക്ക് ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിൽ നിന്നും സവർക്കറുടെ ഇന്ത്യയിലേക്കുള്ള മാറ്റമാണ്. ഗാന്ധിജി പറഞ്ഞത് ഫലസ്തീൻ ഫലസ്തീനികൾക്കുള്ളതാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും സവർക്കറുടെ, അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ഒരു ആ ഒരു ഷിഫ്റ്റാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. ഹിന്ദുത്വം എപ്പോഴും ഈ പറഞ്ഞ രൂപത്തിൽ അക്രമികളുടെ കൂടെ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ഈ വിഷയത്തിലടക്കം സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ജൂതന്മാരോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുന്ന ഹിറ്റ്ലറുടെ കൂടെയായിരുന്നു അന്ന് ഹിന്ദുത്വം, അതേപോലെ തന്നെ പിന്നെ മുസോളിനിയുടെ കൂടെയായിരുന്നു. ഇപ്പോൾ അതേ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ സയനിസ്റ്റുകളുടെ കൂടെയാണ് എന്നുള്ളതാണ് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു പോളിസി ഷിഫ്റ്റ് തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുള്ളത്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്ത് അതിനുശേഷം ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ അതിക്രൂരമായ, ഏറ്റവും പിന്നെ ശക്തമായ രൂപത്തിൽ വംശഹത്യ നടന്ന ആ ഒരു ഒരു ഫേസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഗസ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മനസ്സിലൊരു ഒരു തീര മുറിവായി മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ അതിനുശേഷം ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യുദ്ധങ്ങൾ കണ്ടു, അതിപ്പോൾ ഒരു സീസ് ഫയറിലേക്ക് പോകുന്നു എന്ന് കാണുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ സംഭവിക്കുമ്പോഴും ഗസ അവിടെ തന്നെ കിടക്കുകയാണ്. ഗസയുടെ ഇപ്പോഴത്തെ അവസ്ഥ, നമ്മൾ ആ ഒരു വംശഹത്യയുടെ ഏറ്റവും ശക്തമായ ഫേസിൽ നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് സ്ഥിരം വാർത്ത കേൾക്കുന്നു, സ്ഥിരം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഗസയുടെ ഭൂരിഭാഗം സ്ഥലവും ഇസ്രായേലിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ദിവസവും ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബെൻഗുയർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഗസയിൽ ഞങ്ങൾക്ക് നമുക്ക് ഇസ്രായേലിന് കടക്കാൻ സാധിക്കുമെന്ന് ഞാൻ 3 വർഷം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു. ഇപ്പോൾ ഇതാ ഗസയിൽ നമ്മളുണ്ട്. ഇനി ഞാൻ പറയുന്നു, ഗസയിൽ നമ്മൾ ജൂത സെറ്റിൽമെൻറ്റുകൾ കൊണ്ടുവരും, ഇതും ഞാൻ പറയുന്ന വാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, നമ്മളതിനിടയിൽ അമേരിക്കയുടെ കുറേ ഇടപെടൽ കാണുന്നു, കുറേ കരാറുകൾ കാണുന്നു, പിന്നെ ഗസ റീകൺസ്ട്രക്ഷനെ കുറിച്ചുള്ള ചർച്ചകൾ കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, വംശഹത്യ കഴിഞ്ഞു, ഇനി ഗസക്കാർക്ക് തിരിച്ച് ജീവിതം തിരിച്ചു കിട്ടുന്നു എന്നാണ്. പക്ഷേ ഇത് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സയണിസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശം മുഴുവൻ അത് അവരുടെ അധീനതയിലാക്കുക എന്നുള്ളതും അതിനപ്പുറത്തേക്കുള്ള ഒരു ഒരു ആസ്പിറേഷൻ ഉള്ളവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പോഴും ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഗസയിൽ മാത്രമല്ല, വെസ്റ്റ് ബാങ്ക്, ഇപ്പോൾ ഹമാസ് ഇവിടെ പിന്നെ അധികാരം ഒഴിഞ്ഞു, അതേപോലെ തന്നെ ഇസ്രയേൽ ഇവിടുന്ന് ഒഴിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കംപ്ലീറ്റ്ലി നിരായുധരാവാം എന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്നിട്ടും ഇപ്പോഴും എന്ത് ചെയ്യാണ്, അവിടെ വംശഹത്യയും അല്ലെങ്കിൽ കൊലപാതകങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസ് ഇല്ലാത്ത വെസ്റ്റ് ബാങ്കിലും ദിവസം എന്ന് പറയുന്നത് പോലെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. വീടുകളിൽ നിന്ന് ആട്ടിയോടിക്കുന്നു, അതേപോലെ തന്നെ അവരുടെ ഫാം ലാൻഡുകളിൽ നിന്നും അവരെ ഓടിക്കുന്നു, അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒക്ടോബർ 7-ന് ആ ഒരു ഹമാസ് ചെയ്ത കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ കൂടി ഒക്ടോബർ 7-നല്ല ഈ പ്രശ്നം തുടങ്ങുന്നത് എന്നുള്ളത് ഒന്നുകൂടി നമുക്ക് മനസ്സിലാവുന്ന ഒരു ഒരു ഘട്ടമാണിത്. കാരണം ഈ പറഞ്ഞ ഒക്ടോബർ 7-മായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളെ ഇവിടെ കൊന്നുകഴിഞ്ഞു. എന്നാലെങ്കിലും അവസാനിക്കും അവരുടെ രക്തക്കൊതി എന്ന് നോക്കുമ്പോൾ കഴിയുന്നില്ല. ഇപ്പോഴും വീണ്ടും ആ പ്രദേശത്തിന് വേണ്ടിയും അവിടെയുള്ള ആളുകളുടെ ജീവന് വേണ്ടിയും ദാഹിച്ച് നടക്കുന്ന രക്തക്കൊതിയന്മാരായി ഈ ആളുകൾ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കൂടെ ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മളിപ്പം ചരിത്രം വായിക്കുമ്പോൾ ഹിറ്റ്ലർ നടത്തിയ ജൂതവംശഹത്യ, ആ ഒരു സമയത്ത് പല ആളുകളും, അന്ന് ഹിറ്റ്ലർ ഒരു ഭരണാധികാരിയാണ്, പല ഭരണാധികാരികളും ഹിറ്റ്ലറിനോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരോട് നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവർ നമ്മൾ ഇന്ന് ചരിത്രത്തിൽ വായിക്കുന്നത് ഒരു വംശഹത്യയുടെ കൂട്ടാളികളായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് കുറച്ച് കാലം കഴിയുമ്പം ഇസ്രയേൽ ഇങ്ങനെ വംശഹത്യ നടത്തിയിരുന്നു എന്നും ഒക്കെ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുമ്പോൾ നമ്മുടെ രാജ്യവും അല്ലെങ്കിൽ നമ്മളും എടുത്ത സ്റ്റാൻഡും ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ചും ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളത് ഒരു ഒരു ഘട്ടമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടക്കം നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത്. കാരണം നമ്മൾ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് യുദ്ധവിരാമങ്ങൾ കാണുന്നു, വീണ്ടും തുടങ്ങുന്നു. അവിടെയൊക്കെ ഇറാൻ ഒരുപാട് പിന്നെ ക്ലോസുകൾ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് ആയിരുന്നു ലെബനാനിൽ വെടിനിർത്തുക എന്നുള്ളത്. പക്ഷേ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയും ഇവിടെ ഗസയാണ് അല്ലെങ്കിൽ ഫലസ്തീനാണ് പ്രോബ്ലത്തിൻ്റെ കോർ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പശ്ചിമേഷ്യയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഫലസ്തീനാണ് അല്ലെങ്കിൽ ഫലസ്തീനിൽ ഉള്ള അധിനിവേശമാണ് നമ്മൾ പറയുമ്പോഴും ഇറാൻ വെക്കുന്ന ഈ പിന്നെ ക്ലോസുകളിൽ എവിടെ ഗസ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നമ്മൾ ഉയർത്തേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ, അതായത് വംശഹത്യ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഒരു വേഗ് പിക്ചറാണുള്ളത്, ആരാണ് സംരക്ഷകർ, ആരാണ് ഒറ്റുകാർ എന്നുള്ള ഒരു ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ശരിക്കും കുറച്ചും കൂടി ക്ലിയർ ആവുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആരാണ് അതിനുവേണ്ടി വാദിക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്നത് എന്നുള്ളത് കുറച്ചും കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇപ്പം ഇറാനുള്ള ഒരു ഒരു പിന്നെ അവർക്കുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. ആ ഒരു ശക്തി അവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാകുമ്പോഴും ഗസക്ക് വേണ്ടി അത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ പോലും ഒരു യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉപയോഗിച്ചോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അതേപോലെ തന്നെ ലോകരാജ്യങ്ങൾ, ഇപ്പം നമ്മൾ ഇന്ത്യ ആംസ് കയറ്റി അയക്കുന്നതിനെ കുറിച്ച് പറയുമ്പം വേറെ ചില രാജ്യങ്ങൾ, ഇപ്പോൾ സ്പെയിനെ കുറിച്ച് പറയുന്നത് അമേരിക്ക ഇസ്രയേലിൽ അയക്കുന്ന ആയുധങ്ങൾ അടങ്ങുന്ന കപ്പലിനെ പോലും അതൊന്ന് റീഫ്യൂൽ ചെയ്യാൻ പോലും സമ്മതിക്കാത്ത രാജ്യങ്ങൾ, ആ നിലക്ക് നിലപാടെടുക്കുന്ന രാജ്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു ഒരു എന്താ പറയുക, മാനവികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, മനുഷ്യത്വവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു കൃത്യമായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി അതിനെ വേർതിരിക്കുന്ന ഒരു ഒരു ഘട്ടം കൂടിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം വംശഹത്യകൾ നടക്കുമ്പോൾ അത് ഞങ്ങളുടെ ഫാദർലാൻഡാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ തങ്ങളുടെ പിന്നെ ചരിത്ര പുസ്തകത്തിലേക്ക് തങ്ങളുടെ വക ഒരു ഒരു രക്തക്കറ രേഖപ്പെടുത്തപ്പെടുകയാണ് എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അതിനപ്പുറത്ത് നമ്മൾ വിശ്വാസികളെന്ന നിലക്ക് പ്രത്യേകിച്ചും ഗസയിലുള്ള സഹോദരന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. പലപ്പോഴും അത് കഴിഞ്ഞു എന്നുള്ള നിലക്ക് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ വിസ്മരിച്ചു പോകുന്നൊരു കാര്യം മാറ്റിവെച്ചുകൊണ്ട് അവിടെ ഇപ്പോഴും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ നിരന്തരം അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഏട് തടയുന്ന കാര്യങ്ങളടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കുറച്ചുകൂടി നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ആവശ്യം.
0: അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു ബന്ധം,
1: യെസ്, അതടക്കം ഒരു പക്ഷേ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കാരണം സൗദി അറേബ്യ ഒക്കെ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നതാണ്. പിന്നെ 1967 ബോർഡർ അനുസരിച്ചുകൊണ്ട് ജെറൂസലേം അടിസ്ഥാനമാക്കിക്കൊണ്ടൊരു ഒരു ഫലസ്തീൻ രാജ്യം ഉണ്ടാകുന്നതുവരെ ഒരു ബന്ധമില്ല എന്ന് പറയുന്ന അത്രയും കൃത്യമായ നിലപാടുകൾ അറബ് രാജ്യങ്ങൾ എടുക്കുമ്പോൾ, പല രാജ്യങ്ങളിലും അങ്ങനെ എടുക്കുമ്പോൾ, ഇന്ത്യ പോലുള്ളൊരു രാജ്യം ഈ വംശഹത്യക്ക് ആയുധം ശക്തി അയക്കുന്നു എന്ന് പറയുമ്പോൾ ആ ബന്ധങ്ങളെ അടക്കം ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൂടി. കാരണം പ്രത്യേകിച്ചും ഇന്ത്യ സൗദി അറേബ്യയൊക്കെ ഒരുപാട് ട്രേഡ് ഡീലുകൾ ഇപ്പോൾ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡറായി ഇന്ത്യ സ്വയം അവരോധിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ആ ഒരു പ്രാധാന്യം ഇന്ത്യക്കുണ്ട് ശരിക്കും. പക്ഷേ ഗ്ലോബൽ സൗത്ത് പലപ്പോഴും ഈ ഫലസ്തീൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ ഈ ഇസ്രായേലിൻ്റെ വംശഹത്യക്കെതിരാണ്. അപ്പോൾ ആ ഒരു ഇതെന്നൊക്കെ മാറി ഇപ്പം ബ്രിക്സ് ഇപ്പം അമേരിക്കയുടെ ഡോളർ ആ ഒരു പിന്നെ സമഗ്രാധിപത്യത്തിനെതിരായിട്ട് രൂപീകരിക്കപ്പെട്ട ബ്രിക്സ് പോലെയുള്ള ആ പിന്നെ കൂട്ടായ്മകൾ അവിടെ നിന്നൊക്കെ അവിടെയുള്ള ചൈനയാകട്ടെ റഷ്യയാകട്ടെ അങ്ങനെയുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായ അല്ലെങ്കിൽ കൃത്യമായെന്ന് പറയുന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഒരു ഒരു നല്ല നിലപാടുകൾ എടുക്കുമ്പോൾ ഇന്ത്യ അവിടെയും എന്തെയാണ് ഒരു ഒരു കറുത്ത പുള്ളിയായി മാറുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ലോങ് ടേമിലുള്ള നയതന്ത്രങ്ങളെ അടക്കം ബാധിക്കാൻ സാധ്യത ഉണ്ടെന്ന്. ഇനി അതൊക്കെ മാറിയാലും നയതന്ത്രങ്ങൾക്കൊക്കെ അപ്പുറത്ത് അല്ലെങ്കിൽ ട്രേഡുകൾക്കൊക്കെ അപ്പുറത്ത് മാനവികത ഒരു പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ ആ ചോരയിൽ ഒരു പങ്കുണ്ടാവുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു പ്രശ്നമായിരിക്കണം നമ്മളെ കൂടുതൽ അലട്ടേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുക.
0: തീർച്ചയായും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരുക തന്നെ വേണം. അല്ലാഹു അവർക്ക് ഏറ്റവും വളരെ വേഗത്തിൽ തന്നെ വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് സ്പോട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അറിയാം, കേരളത്തിൽ മഴ ശക്തി പ്രാപിച്ചു വന്നു. കാലവർഷക്കെടുതികൾ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, വാർത്തകൾ നമ്മൾ കണ്ടു. ഒരു പക്ഷേ ഈരാറ്റുപേട്ടയിലും ഒക്കെ നേരിട്ട് തന്നെ പോയി സന്ദർശിച്ച വ്യക്തി കൂടിയാണ് നിഷാക്ക. അതേപോലെ റാന്നിയിൽ നിന്നൊക്കെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്താണ് ഈ ഒരു കാലവർഷക്കെടുതി എങ്ങനെയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്? ഇവിടെ എന്താണ് നമുക്ക് ഇനിയൊരു ചെയ്യാനുള്ളതെന്ന്?
2: 2018 മുതൽ ഒരു വലിയ പ്രളയത്തെ നമ്മൾ അഭിമുഖീകരിച്ചത് മുതൽ മിക്കവാറും എല്ലാ വർഷവും ഒരു ജൂലൈ അവസാനം ഒക്കെ ആകുമ്പോൾ നമ്മളൊരു പ്രളയത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരിക്കും മലയാളികളുടെ ഒരു മാനസികാവസ്ഥ ആ ഒരു രൂപത്തിലേക്ക് സെറ്റായിട്ടുണ്ട്.
0: ആളുകളുടെ സംസാരത്തിൽ അങ്ങനെ ഒരു പ്രതിച്ഛായ കൊടുക്കുന്നുണ്ട്.
2: മഴക്കെടുതികൾ എന്നാണ് നമ്മൾ പറയാം. എനിക്ക് തോന്നുന്നത് ഒരു പ്രളയത്തിലൂടെ നമ്മൾ മഴയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ നമുക്ക് ചില തിരുത്തലുകൾ ആവശ്യമുള്ള ചില മേഖലകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തത്, ഈ മഴക്കെടുതി എന്ന വാക്ക് ഉപയോഗിച്ച് ആളുകൾ മഴ ഒരു കെടുതിയാണോ എന്ന് ചിന്തിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. മഴ യഥാർത്ഥത്തിൽ മഴ ഒരു കെടുതിയല്ല. എന്നാൽ മഴ അധികമാകുന്ന ചില സന്ദർഭങ്ങളിൽ ചില പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. മഴ അനുഗ്രഹമാണ് അത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. മഴ അനുഗ്രഹമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം ഇപ്പോൾ ഏറ്റവും അടുത്ത കഴിഞ്ഞ മാസങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഏപ്രിൽ മെയ് മാസം നല്ല ശക്തമായ ചൂടുണ്ടായി. സൂര്യാതപം ഏറ്റ് ആളുകൾ പ്രയാസപ്പെടുന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടി മനസ്സാഗ്രഹിക്കുന്നു, ആളുകൾ പ്രാർത്ഥിക്കുന്നു, ഒന്ന് മഴ തുടങ്ങിയിരുന്നുവെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നു. അതിനെ തുടർന്ന് മഴ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നത് വലിയൊരാശ്വാസമാണ്. പലതരത്തിലുള്ള ചൂട് മാത്രമല്ല വെള്ളപ്രശ്നവും വൈദ്യുതി ഉൾപ്പെടെയുള്ള മേഖലകളിലെ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഴ നമുക്കൊരനുഗ്രഹമാണ് എന്ന ആ ഒരു ബോധ്യം ആ സമയത്ത് നന്നായി നമുക്കുണ്ടാവും. പറയുന്നത് വെള്ളമില്ലാതെ ഇവിടെ മനുഷ്യന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് പരിഹാരമായി അള്ളാഹു ഈ ഭൂമിയിലേക്ക് നൽകുന്ന റബ്ബിൻ്റെ അതിവിശാലമായ അനുഗ്രഹമാണ് മഴ. അതുകൊണ്ട് മഴ തന്നെ കെടുതിയാണ് എന്ന ധാരണ ഒരിക്കലും ആളുകൾക്കുണ്ടാകാൻ പാടില്ല എന്നാണ് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്തത്, കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണുക എന്നത് പലപ്പോഴും ആളുകൾക്ക് സാധിക്കുന്നില്ല. ഒരു ഭാഗത്ത് ഇതിനെ പെരുപ്പിച്ച് അവതരിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ മീഡിയകളിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രശ്നങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, വാർത്താ ചാനലുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാര്യങ്ങളെ അമിതമായിക്ക് വലിച്ചു നീട്ടി പെരുപ്പിച്ച് അവതരിപ്പിക്കുന്ന ഒരു രീതി ഇവിടെയുണ്ട്. കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണാനും വസ്തുതകളെ മാത്രം ആളുകളിലേക്ക് എത്തിക്കുവാനും ആളുകൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും വേണ്ടി പൊതുവിൽ പൊതുസമൂഹവും മാധ്യമങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തൊരു ഭാഗം, ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയി കാണുന്ന ഈ പ്രശ്നങ്ങളെയെല്ലാം ഒരു വിനോദത്തിൻ്റെ വഴിയായി കാണുന്ന കുറച്ചാളുകളെ സമൂഹത്തിൽ നമ്മൾ കാണുന്നു എന്നുള്ളത് വളരെ വിഷമമുള്ള ഒരു സംഗതിയാണ്. അതായത് ഈ പ്രളയങ്ങൾ കാണാനും ആ കര കവിഞ്ഞൊഴുകുന്ന പുഴകൾ കാണാനും ആളുകൾ ഉരുൾപൊട്ടലുകൾ കാണാനും ഒക്കെ പിന്നെ ഫോണും ക്യാമറയും എടുത്ത് അതല്ലെങ്കിൽ വാഹനമെടുത്ത് യാത്ര ചെയ്ത് അവിടെ പോയി അതെല്ലാം എൻജോയ് ചെയ്യുകയാണോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സമീപനം.
1: ഡിസാസ്റ്റർ ടൂറിസം.
2: ഡിസാസ്റ്റർ ടൂറിസം
0: പുതിയൊരു ടേം.
2: ആ ഒരു തലത്തിലേക്ക് ആളുകൾ ഈ കാര്യങ്ങളെ എടുക്കുന്നു എന്നുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. പറയുന്നത് ഈ സ്പോട്ട്ലൈറ്റ് കേൾക്കുന്ന ഓരോ ആളുകളെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഗത്തു നിന്ന് അത്തരം ഒരു സമീപനം ഉണ്ടാവുകയില്ല എന്നത് ഉറച്ച ഒരു തീരുമാനമെടുക്കേണ്ട, പ്രതിജ്ഞ എടുക്കേണ്ട ഒരു സംഗതിയാണ്. ഈ കണ്ടൻറ് ക്രിയേറ്റർമാർ ഇതൊരു അവസരമായിട്ടാണ് എടുക്കുന്നത്. തങ്ങളുടെ പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ എന്ത് പോസ്റ്റ് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഇതും ഒരവസരമാക്കിയെടുത്ത് വ്യൂവർഷിപ്പ് കൂട്ടാനും റവന്യൂ വർദ്ധിപ്പിക്കാനൊക്കെയുള്ള മാർഗമാക്കി ഈ ഇതിനെയും എടുക്കുന്ന വളരെ തരം താഴ്ന്ന നിലവാരത്തിലേക്ക് ആളുകൾ മാറുന്നു എന്നുള്ളതും വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. മറ്റൊന്ന്, പൊതുസമൂഹം വലിയൊരു വിഭാഗം ആളുകൾ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്നു. ഇപ്പോൾ സ്കൂളുകൾ ഇന്നിപ്പോൾ സ്കൂളിൽ മിക്കവാറും ജില്ലകളിലൊക്കെ എനിക്കൊണ്ട് 10-ഓ 11-ഓ ജില്ലകളിൽ സ്കൂൾ ഇന്ന് അവധിയാണ്. നാളെയും കുറച്ച് ജില്ലകളിൽ സ്കൂൾ അവധി. നിലവിൽ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലയിൽ ചില താലൂക്കുകളിലൊക്കെ അവധി പ്രഖ്യാപിച്ചതായി ഇപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ വാർത്ത കാണാൻ സാധിച്ചു. എന്തിനാണ് അവധി പ്രഖ്യാപിക്കുന്നത്? ഇത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ളതല്ല. കുട്ടികൾ വെള്ളക്കെട്ടുകളുടെ പരിസരങ്ങളിലൂടെ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകും, അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓരോ ജീവൻ്റെയും വില എന്ന് പറയുന്നത് നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത അത്ര വലുതാണ്. അതുകൊണ്ട് തന്നെ അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഉള്ള അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളെ ലംഘിക്കുന്നു, എന്നിട്ട് അപകടം സ്വയം വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വന്ന കുറേ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒരുപക്ഷെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വെള്ളത്തിലൂടെ വെള്ളം ഒഴുകി വരുമ്പോൾ അതിലൂടെ ഒഴുകി വരുന്ന ഒരു തേങ്ങ എടുക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങിയ ആൾ വെള്ളത്തിലൂടെ ഒഴുകിപ്പോവാണ്, ഒരു തേങ്ങക്ക് വേണ്ടി. വേറൊരു പിന്നെ വീഡിയോ കാണണ്ടായി, കേരളത്തിൽ നിന്നാണോ എന്നറിയില്ല, വെള്ളം ഒഴുകുന്ന റോഡിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നു, 2 ചെറുപ്പക്കാർ അതിലൂടെ ബൈക്ക് ഓടിച്ച് അത് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നു, അവർ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നു, ബൈക്ക് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു, അവസാനം അവർ പതുക്കെ കയറിപ്പോരും, പക്ഷേ ബൈക്ക് വാഹനം, ഇരുചക്രവാഹനം വെള്ളത്തിലൊഴുകിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. ആ ജീവൻ രക്ഷപ്പെട്ടു, ആ വാഹനം നഷ്ടപ്പെട്ടു. ഇങ്ങനെ ധാരാളം, ഒരു കുടുംബം തോട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു, ഇവർ വെള്ളത്തിലിറങ്ങി കളിക്കുന്നത് കണ്ട് കുട്ടി തോട്ടിലേക്ക് എടുത്തു ചാടുന്നു, കുഞ്ഞൊലിച്ചു പോയി, അതിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പറയുന്നത് ഒരു ചെറിയ 1 രൂപയുടെ ലാഭത്തിന് വേണ്ടി ഒരു ജീവൻ കളയുന്ന വിഡ്ഢികളായി നമ്മൾ മലയാളികൾ, സമൂഹം, മനുഷ്യരാരും മാറാൻ പാടില്ല. ഒരു മിനിറ്റിൻ്റെ ലാഭത്തിന് വേണ്ടി ഒരു ആയുസ് നഷ്ടപ്പെടുത്തുന്ന മഹാവിഡ്ഢിത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുന്നത് ഒരു തേങ്ങ എടുക്കാൻ വേണ്ടി ഒരു ജീവൻ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് എന്തുമാത്രം വലിയ അബദ്ധമാണ്. അപ്പോൾ വെള്ളക്കെട്ടിൻ്റെ പരിസരങ്ങളിലേക്ക് പോകാൻ പാടില്ല. പുഴകളിൽ അതിശക്തമായ ഒഴുക്കുള്ള സമയമാണ്, കുട്ടികൾ കുളിക്കാൻ ഇറങ്ങാൻ പാടില്ല. എല്ലാ കുളങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണ്, കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല എന്ന നിർദ്ദേശം വന്നാൽ അത് പാലിക്കണം, അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, അത് കുട്ടികൾ ശ്രദ്ധിക്കണം, അത് മുതിർന്നവർ ശ്രദ്ധിക്കണം. ഇത് ആഘോഷമാക്കുകയും അവിടെ വാഹനങ്ങളെടുത്ത് യാത്ര പോയി ഇത്തരം പുഴകൾ കണ്ട് ആസ്വദിക്കുന്ന, എനിക്ക് കഴിഞ്ഞ വർഷം, എനിക്ക് ഓർമ്മ, എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി ഈ ജൂൺ മാസത്തിൽ നിറഞ്ഞ് ഒഴുകുന്ന പുഴയിലേക്ക് ചാടി അവൻ്റെ 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ മരണമുണ്ടായി. അതിപ്പോൾ ബോധപൂർവം ചെയ്തതാണെന്നല്ല പറയുന്നത്, പക്ഷേ ഇത് വളരെ അപകടം നിറഞ്ഞ മേഖലയാണ്. അവിടെ എന്തൊരു ജാഗ്രതാ നിർദ്ദേശമാണോ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നത് അത് പൂർണ്ണമായും പാലിക്കാൻ സമൂഹം തയ്യാറാകണം എന്നാണ് അതുമായി പിന്നെ ബന്ധപ്പെട്ട് പറയാനുള്ളത്. വേറൊന്ന്, പ്രശ്നബാധിതരായ ആളുകളെ സഹായിക്കുക എന്നത് ഈ സമയത്തൊരു ദൗത്യമായി ഓരോ മനുഷ്യനും ഏറ്റെടുക്കണം. അത് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയും, ശാരീരികമായി സഹായിക്കാൻ കഴിയും, പല നിലക്കും സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ഷമിയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈരാറ്റുപേട്ടയിലെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് അവിടെ വെള്ളം കയറിയ വീടുകളൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് പോയി കണ്ടു. അപ്പോൾ വീടുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, മുഴുവൻ ഭക്ഷണ സാമഗ്രികളും നഷ്ടപ്പെട്ട ആളുകളുണ്ട്, വീടുകളിലേക്ക് മാറി തിരിച്ച് താമസിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുള്ള ആളുകളുണ്ട്. നിരവധി പ്രശ്നങ്ങൾ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു ഒരു പ്രദേശത്ത് എന്നപ്പോൾ അവർ പറഞ്ഞ് ഇവിടുത്തെ 7 കിണറുകളുണ്ട് ഈ ഒരു 5-6 വീടുകളിലായിട്ട്. ഒരു കിണറിലെ വെള്ളം പോലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വയ്യ. ഒന്ന് ചെളി വെള്ളമാണ്. 2, അവർ അതിൻ്റെ പരിസരത്തൊക്കെ ചില ചെറിയ ചെറിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉപയോഗിക്കുന്ന മെഷീനറികളിൽ നിന്നും അവിടെ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന അതൊക്കെ ആയിട്ടുള്ള ഓയിലുകൾ ഈ കിണറുകളിലേക്കായി. ഒരുപക്ഷെ 1-2 തവണ വെള്ളം പൂർണ്ണമായി വറ്റിച്ച് കളഞ്ഞാൽ പോലും ഉപയോഗിക്കാൻ, കുടിവെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക്, അതായത് സ്വന്തം വീട്ടുമുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന കിണറുണ്ടായിട്ടും ഒരിറക്ക് വെള്ളം കുടിക്കാനില്ലാത്ത അവസ്ഥ അവിടുത്തെ ആളുകൾക്കുണ്ട്. ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ആളുകൾക്കുണ്ട്. ഞാൻ പറയുന്നത് അത്തരം ആളുകളെ സഹായിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണം. എല്ലാവരും തയ്യാറാകേണ്ട, സന്നദ്ധരാകേണ്ട ഒരു സമയമാണിത്. മറ്റൊന്ന്, ഒരുപക്ഷെ നേരിട്ട് പ്രളയം ബാധിക്കാത്ത സ്ഥലങ്ങളുണ്ടാകും, എന്നാൽ അവിടെയും സഹായം അർഹിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മത്സ്യത്തൊഴിലാളികളെയാണ്. മത്സ്യത്തൊഴിലാളികളുടെ വീടുകളൊക്കെ കടലെടുക്കുന്നൊക്കെ ഒരു സാഹചര്യമുണ്ട്. ഇനി ഒരുപക്ഷെ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്കിപ്പോൾ മീൻ പിടിക്കാൻ പോകാൻ കഴിയില്ല. അവരുടെ ഭക്ഷണത്തിൻ്റെ വഴി എന്താണ്? ഇങ്ങനെ കടലോരങ്ങളിൽ താമസിക്കുന്നവർ മാത്രമല്ല, അല്ലാത്തടത്തും ജോലിക്ക് പോകാൻ കഴിയാത്തവർ, ജോലിക്ക് പോകാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല, പക്ഷെ അവർ ജോലി ചെയ്യേണ്ട ഇടം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്, അവിടെ ജോലിയെടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരം ആളുകളെയും, അത് പറഞ്ഞാൽ പ്രളയമോ മഴയോ നേരിട്ട് അഫക്റ്റ് ചെയ്യാത്ത, എന്നാൽ ഇതിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന, വീട്ടിനകത്ത് പട്ടിണിയിൽ കഴിയേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരെ അന്വേഷിക്കാനും കണ്ടെത്താനും കഴിയണം. എൻ്റെ നാട്ടിൽ പ്രളയമില്ല, ഇവിടെ വെള്ളം കയറൂല എന്ന് പറഞ്ഞാലും അവിടെയും സഹായമർഹിക്കുന്ന ആളുകളുണ്ടാകും. അവരെ കണ്ടെത്താനും സഹായിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിന്നൊന്ന്, ഈ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും തീരുമാനങ്ങളും നയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് മീഡിയ പറയുന്നിടത്തും സോഷ്യൽ മീഡിയ തീരുമാനിക്കുന്നിടത്തുമാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പലപ്പോഴും നിൽക്കുന്നത്. അത് പോളിസി സ്വീകരിക്കാനുള്ള, നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള മാനദണ്ഡമായി മാറുന്നു. നമ്മൾ അവസാനം കണ്ടത് ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ്. ഫൈനലിൻ്റെ അടുത്ത ദിവസം സ്കൂള് വേണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചത് സോഷ്യൽ മീഡിയയിൽ 10 പോസ്റ്റ് ഇട്ടപ്പോഴാണ്. 4 ആളുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാൽ മുട്ടുവറക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു ഗവൺമെൻറ് അവരുടെ നയം സ്വീകരിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ എങ്ങോട്ടാ പോവാം? അതേ അവസ്ഥ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെയുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്താണോ ട്രെൻഡായി നിൽക്കുന്നത്, വാർത്തകളിൽ എന്താണോ കൂടുതൽ ഇടം പിടിക്കുന്നത്, അതിനനുസരിച്ചാണ് നയം സ്വീകരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ ചില പ്രത്യേക ആളുകൾ ആ നിലക്ക് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാൻ വേണ്ടി, അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ഹൈപ്പ് കൊടുക്കുന്നു, ആളുകളുടെ മൊത്തം ശ്രദ്ധ അവിടേക്ക് വരുന്നു, അവിടേക്ക് വലിയ രൂപത്തിലുള്ള സഹായ പ്രവാഹങ്ങളുണ്ടാകുന്നു. അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. ഞാൻ ഈരാറ്റുപേട്ടയിൽ ഇന്നലെ പോയപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയൊരു സംഗതി, മാധ്യമങ്ങളിൽ ഈരാറ്റുപേട്ടയുടെ പൂർണ്ണമായ ചിത്രം വന്നിട്ടില്ല എന്നതാണ്. കോടികളുടെ നഷ്ടമാണ് ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിട്ടുള്ളത്. അത് വേഗത്തിൽ മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. 2018 കഴിഞ്ഞൊരു 4-5 നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രളയം. എന്നാൽ 2018 വെള്ളം കയറിയതിനേക്കാൾ കൂടുതൽ വെള്ളം ഈരാറ്റുപേട്ടയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. അവർ പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ വീട്ടിലേക്ക് വെള്ളം വന്നു 2018. ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച പുലർച്ചയോടുകൂടിയുണ്ടായ വെള്ളം, ശനിയാഴ്ച പുലർച്ചയോടെ വെള്ളം കയറിയപ്പം അതിനേക്കാൾ 4-5 അടി അധികം ഉയരത്തിൽ വെള്ളമുണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് ഭീകരമായ നഷ്ടമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് വെള്ളം വന്നപ്പോൾ വീടുകളിലെ ഇലക്ട്രിക്കൽ വയറിംഗ് എല്ലാം കൊളാപ്സ് ആയിപ്പോയി. അവിടുത്തെ എല്ലാ ഗൃഹോപകരണങ്ങളും കേടുവന്നു. ഫ്രിഡ്ജ്, മിക്സി, പിന്നെ വാഷിംഗ് മെഷീൻ, മറ്റു ഫാനുകൾ, മറ്റു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, കിണറിനകത്തുള്ള മോട്ടോർ പമ്പ് സെറ്റുകൾ എല്ലാം കേടുവന്ന് കിടക്കുകയാണ്. വീട് താമസിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ നിന്ന് ചെളി വാരിയെടുക്കേണ്ട അവസ്ഥയാണ്. പല വീടുകളും, അതിൻ്റെ അടിത്തറ മുനിസിപ്പാലിറ്റി ചെയർമാനുമായി സംസാരിച്ച് 80 വീടുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എൻ്റെ ഓർമ്മ, അതിൻ്റെ അടിത്തറ അളകിക്കിടക്കുകയാണ്. വെള്ളമിറങ്ങി പൂർണ്ണമായും എല്ലാം ക്ലീൻ ചെയ്താലും ആളുകൾക്ക് സുരക്ഷിതമായി അവിടെ താമസിക്കാൻ കഴിയുമോ എന്നുറപ്പില്ല. 100 വീടുകളിലാണ് 6 മുകളിൽ വെള്ളം എത്തിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനായും വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ രാത്രി 12 മണിയോടുകൂടി അവിടെ വെള്ളം കയറി തുടങ്ങി, നാല് മണിയോടുകൂടിയാണ് അതിൻ്റെ പീക്കിലെത്തിയത്. പിന്നെ മഴ നിന്നു, പതുക്കെ പതുക്കെ വെള്ളം കുറഞ്ഞു. ഒരു 10 മണി 11 മണിയോടുകൂടി മിക്കവാറും വെള്ളം ഇറങ്ങി. മാധ്യമങ്ങൾ സജീവമാകുന്നതിന് മുമ്പ് വെള്ളം ഇറങ്ങിപ്പോയത് കൊണ്ടാണോ അത് ചർച്ചയാകാതെ പോയതെന്ന് എനിക്ക് വ്യക്തിപരമായി ഞാനിങ്ങനെ ചിന്തിച്ചു. എന്നായിരുന്നാലും വലിയ പ്രതിസന്ധി അവിടെയുണ്ട്. അവിടുത്തെ ഈ മലഞ്ചരക്ക് വ്യാപാരം എന്നുള്ളത് ഒരു പ്രധാന കച്ചവടമാണ് അവിടുത്തെ ആ ഈരാറ്റുപേട്ട അങ്ങാടി എന്ന് പറയുന്നത്. ഒരു ഒരു ലൈന് മുഴുവൻ ഇത്തരം കടക്കാരാണ്. അവിടങ്ങളിലെല്ലാം വെള്ളം കയറി. നല്ല വിലപിടിപ്പുള്ള കുരുമുളക്, ജാതിക്ക, ജാതിപത്രി പോലുള്ളതിനൊക്കെ വളരെ വിലപിടിപ്പുള്ളതാണ്. കാപ്പി, അതുപോലെ തന്നെ ഇഞ്ചി, ചുക്ക്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഓരോ ചെറിയ റൂമിൽ പോയാലും അവിടെ നമുക്ക് 20-30 ലക്ഷം രൂപയുടെ നഷ്ടമാണ് അവർക്ക് വന്നിട്ടുള്ളത്. ഒക്കെ നനഞ്ഞു കിടക്കുകയാണ്. ഉണക്കിയെടുക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. ആ വലിയ ഫർണിച്ചർ ഷോറൂമുകൾ മുഴുവൻ ഒഴുകിപ്പോയി, ഒലിച്ചുപോയി. അതിനകത്തേക്ക് വെള്ളം കയറി, അതിൻ്റെ ഗ്ലാസ് പൊട്ടി, അതിനകത്തുള്ളതെല്ലാം ഒഴുകിപ്പോയി. വലിയ സൂപ്പർ മാർക്കറ്റുകൾ, വലിയ നഷ്ടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നില്ല. മാധ്യമങ്ങളിലൂടെ പുറത്തു വരാത്തത് കൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അതിൻ്റെ ആ അളവിലുണ്ടോ നമുക്കറിയില്ല, ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഒരു ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിക്കാൻ മാത്രം പ്രശ്നമുള്ള ഒരു സ്ഥലമാണത്. ആ നിലക്ക് അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, മാധ്യമങ്ങളിൽ കാണുന്നതും സോഷ്യൽ മീഡിയയിൽ കാണുന്നതും അനുസരിച്ചല്ല ഗവൺമെൻറ്റുകളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമൊന്നും എന്താ പറയുക, ഇത്തരം വിഷയങ്ങളിൽ നയം സ്വീകരിക്കേണ്ടതും സഹായങ്ങൾ നൽകേണ്ടതും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
3: ഓക്കെ, ഡോക്ടർ അബ്ദുള്ള ഫാസൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ഓരോ വർഷവും ഇങ്ങനെ ഈ കാലവർഷം വരുമ്പോൾ ഇതേ ആശങ്കകൾ വരുന്നു, ചിലത് ഇതുപോലെ യാഥാർത്ഥ്യമായി കെടുതികൾ ഉണ്ടാകുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണോ, അതോ നമ്മുടെ കാലാവസ്ഥയും മറ്റുമൊക്കെ ഈ നിലക്ക് 1-2 മഴ പെയ്യുമ്പോഴേക്ക് കെടുതികളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടോ?
1: ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയെ പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാക്കാറുണ്ട്. പല തരത്തിൽ അതിനെക്കുറിച്ച് വാർണിങ്സ് കൊടുക്കാറുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഈ ഒരു കാര്യമാണ്, അതായത് ദുരന്തം വന്നു അതിൻ്റെ നിവാരണത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലുള്ള ജനങ്ങൾ ആ ഒരു വിഷയത്തിൽ കുറച്ചുകൂടി മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മുന്നിലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ദുരന്തം വന്നതിന് ശേഷം നിവാരണം ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് അതിനെ മുൻകൂട്ടി കാണുക എന്നുള്ളതും അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളിടത്തും ഉള്ള ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നുള്ളത് ശരിക്കും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ എവിടെയും വീട് വെക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസിഡൻഷ്യൽ ഏരിയ, അല്ലെങ്കിൽ അങ്ങനെ വേർതിരിച്ചിട്ടില്ല, അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റാത്തത് എവിടെയാണ് എന്ന രൂപത്തിൽ വേർതിരിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ വീടുകളിലേക്ക് വെള്ളം കയറുക, അതുപോലെ തന്നെ മണ്ണിടിച്ചല്ല്, വീട് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴെങ്കിലും ഒരു ലോങ് ടേമിലേക്ക് കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ പോലും പരമാവധി നഷ്ടങ്ങൾ കുറക്കാനുള്ള മെഷേഴ്സ് അത് ഏത് ഗവൺമെൻറ് എന്നുള്ളതിനപ്പുറത്ത് അത് പൊതുവായി സിസ്റ്റമാറ്റിക്കായി അതിന് എന്തെങ്കിലും വഴികളുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കഴിഞ്ഞ ഒരു 2018 ശേഷമാണ് എല്ലാ വർഷവും പ്രളയത്തെ പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അത് നമ്മുടെ ഇപ്പം ഹൈവേ വരുന്നു, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ചർച്ചകൾ നമ്മൾ കാണുന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ അതിനെ കൺസിഡർ ചെയ്യാത്ത രൂപത്തിലുള്ള വികസനങ്ങളോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ പല ടൗൺസും ഒരു രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയൊക്കെ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. അതിനൊക്കെ ആ നിലക്കുള്ളൊരു സിസ്റ്റം ശരിക്കും കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലാ വർഷവും ഇങ്ങനെ, അല്ലെങ്കിൽ 2 ദിവസം മഴ പെയ്ത അപ്പം തന്നെ ഫ്ലഡ് പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ദുരന്തങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിൻ്റെ കെടുതികൾ ഉണ്ടാവുക എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി ഒരു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പുരോഗമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ ഭൗതികമായ വളരെയധികം വികസനങ്ങളുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്പെയിനിലും ഫ്രാൻസിലും ഒക്കെ ഈ പിന്നെ കാട്ടുതീയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ വർഷമാണ്, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള വർഷമാണ് അമേരിക്കയിൽ വളരെ കോടികളുടെ നഷ്ടം നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഭൗതികമായ സംവിധാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഇത്തരം ദുരന്തങ്ങളെ മനുഷ്യന് തടയുന്നതിൽ പരിമിതികളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അവിടെ യഥാർത്ഥത്തിൽ ഒരു കുറച്ചുകൂടി ആ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു നിസ്സാരത തന്നെയാണ് അവിടെ ബോധ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അവിടെ മനുഷ്യൻ എന്തൊക്കെ തന്നെ ഭൗതിക സംവിധാനങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും, എത്ര തന്നെ ശാസ്ത്രീയമായി പുരോഗമിച്ചെന്ന് പറഞ്ഞാലും, അവിടെയൊക്കെ നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിനെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില അവസ്ഥകൾ കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ഇത് എനിക്ക് ഓർമ്മ വരുന്നത് 2018 കേരളം വിറങ്ങലിച്ച ഒരു പ്രളയം ഉണ്ടായിട്ടുള്ളത്. 2018 ഈ മഴ തുടങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ടും കാലാവസ്ഥ പ്രവചനവും കാര്യങ്ങളൊക്കെ ഒരു കുറച്ചൊരു പ്രശ്നമുണ്ട് എന്ന രൂപത്തിലേക്ക് വരുമല്ലോ. അപ്പം കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു പിന്നെ ഒരു നിർദ്ദേശം, അങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം, ജാഗ്രത വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ കീഴിൽ വന്നൊരു കമൻറ്റും അതിന് തിരിച്ചുള്ളൊരു കമൻറ്റും എനിക്ക് ഇപ്പോഴും ഓർമ്മ വരികയാണ്. അതിലുള്ള കമൻറ്റ് എന്താ ചോദിച്ചാൽ, പിന്നെ മേ ഗോഡ് പ്രൊട്ടക്റ്റസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ രൂപത്തിൽ ഒരു ഒരു ക്രിസ്ത്യൻ ഐഡിയ ആണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. ദൈവം രക്ഷിക്കട്ടെ എല്ലാവരും എന്ന് പറഞ്ഞു ഏതൊരു മനുഷ്യനും അവന് ആ സമയത്ത് തോന്നുന്ന ഒരു ഒരു ഒരു ഒരു പ്രതികരണം എന്നുള്ള നിലക്ക് എഴുതുന്നതാണ്. അവിടെ ആ അതിനോട് പ്രതികരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഔദ്യോഗികമായ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് അന്ന് 2018 വന്നിട്ടുള്ള പിന്നെ കമൻറ്റ് എന്ന് പറയുന്നത് ഇൻ സയൻസ് വി ട്രസ്റ്റ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ദൈവത്തിൽ, ദൈവം സംരക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ അല്ല, ഞങ്ങൾക്ക് സയൻസ് ഉണ്ട് എന്ന ഒരു ഇതുണ്ടല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവും സയൻസും വ്യത്യസ്തമൊന്നുമല്ല. നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം. പക്ഷേ അതുപോലും മനസ്സിലാക്കാത്ത ഒരു ഒരു വെറുതെ അനാവശ്യമായ ഒരു ബൈനറി ഉണ്ടാക്കി ആ രൂപത്തിൽ അന്നൊരു കമൻ്റ് ഇട്ടിരുന്നു. ആ ശാസ്ത്രം നമുക്കുണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം പിന്നെ നടന്നത് എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ഇൻ സയൻസ് വി ട്രസ്റ്റ് എന്ന് പറയുകയും അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടത് അത്രമേൽ വലിയൊരു പ്രളയവും അതിൻ്റെ മുമ്പിൽ നിസ്സഹായരായി, അക്ഷരാർത്ഥത്തിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന മനുഷ്യരെയും നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ശാസ്ത്രീയമായ പുരോഗതികളുണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിൽ ഭൗതികമായ പുരോഗതികളുണ്ടെന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായി നമ്മളെല്ലാം നിസ്സാരരാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ആ ഒരു വിനയം നമുക്ക് ഉണ്ടാകാൻ ഇത് നിമിത്തമാകേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് അതിനോടൊന്ന് സൂചിപ്പിക്കാനുള്ളത്.
3: തീർച്ചയായിട്ടും കാലവർഷക്കെടുതി അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾ പെട്ടെന്ന് തന്നെ ദൂരീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകൂടി ചെയ്യുന്നു. അവരെ സഹായിക്കുന്നതിൽ നമ്മളെല്ലാവരും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തതുപോലെ തന്നെ മുൻപന്തിയിൽ ഉണ്ടാകണം എന്നതുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. മൂന്നാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തങ്ങളായ ചർച്ചകൾ കേരളത്തിലുടനീളം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഭരണകൂടങ്ങൾ പ്രത്യേക സംവരണവും മറ്റുമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്, അവർക്ക് ജോലിയിലും മറ്റുമൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അധ്യാപക മേഖലയിലാണെങ്കിലുമൊക്കെ ആ ഒഴിഞ്ഞു കിടക്കുന്ന അധ്യാപക തസ്തികകളോ അല്ലെങ്കിൽ മറ്റു ജോലി സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു തസ്തികകൾ കിട്ടുന്നതിന് വേണ്ടി, ആ ജോലികൾ കരഗതമാക്കുന്നതിന് വേണ്ടി വ്യാജമായ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെ ഇടനിലക്കാർക്ക് വമ്പിച്ച ലാഭങ്ങൾ കിട്ടുന്നു, അവർ പിന്നെ തടിച്ചു കൊടുക്കുന്നു എന്നിത്യാദി വാർത്തകളൊക്കെ വരികയുണ്ടായി. ഈ ഒരു വാർത്തയോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു?
4: ഇത് പിന്നെ നേരത്തെ നമ്മൾ സ്പോട്ട്ലൈറ്റ് ഇതിൻ്റെ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് നമ്മൾ കൊണ്ടുവന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഭിന്നശേഷിക്കാർക്ക് 1995 മുതലാണ് സംവരണം, കേന്ദ്ര ഒരു എന്താണ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 1995 എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3% സംവരണം നടപ്പിലാക്കുന്ന ഒരു ഇത് കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം നടപ്പിലാക്കിയിരുന്നു. അത് എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. പിന്നീട് 2016 കേരളത്തിൽ മറ്റൊരു നിയമം കൊണ്ടുവരണ്ടായി, റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 എന്ന് പറയുന്ന RPWD ആക്ട് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു നിയമം കേരളത്തിൽ കൊണ്ടുവരണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3% സംവരണം ഉണ്ടായിരുന്നത് 4% അധികരിപ്പിച്ചു, വർദ്ധിപ്പിച്ചു. പക്ഷേ ഈ PSC ഒക്കെ ഈ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരിഗണിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനങ്ങളൊക്കെ നടന്നിരുന്നു. എന്നാൽ കുറച്ചും കൂടി ശക്തമായി 2016 ശേഷമാണ് ഇത് ചർച്ചയ്ക്ക് വരുന്നത്. പിന്നീട് ഇതേ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എയ്ഡഡ് സ്കൂളുകളിൽ നേരത്തെ ഇത് നടപ്പിലാക്കിയിരുന്നില്ല. എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപക നിയമനത്തിൽ അല്ലെങ്കിൽ പിന്നെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നിടത്ത് അധ്യാപകൻ അധ്യാപക തസ്തികകളൊക്കെ ആവട്ടെ, ഇത് നടപ്പിലാക്കിയിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഈ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾ കോടതിയിൽ പോവുകയും അവർക്ക് അനുകൂലമായി വിധി സമ്പാദിക്കുകയും ചെയ്തു. കഴിഞ്ഞൊരു 4-5 അതുകൊണ്ട് തന്നെ അത് ശക്തമായി നടപ്പിലാക്കണമെന്ന ഒരവസ്ഥയിലേക്ക് കോടതികൾ വളരെ കർശനമായി അതിൽ സ്റ്റാൻഡ് എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭിന്നശേഷി നിയമനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. അതായത് ഭിന്നശേഷി നിയമനം നടപ്പിലാക്കാതെ മറ്റു നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുകയില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങളൊക്കെ ആയി. അത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈയിടെയായി ഭിന്നശേഷി സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഇപ്പോൾ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. സമൂഹം വളരെ ഗൗരവത്തിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ചില സംഗതികളാണ് അവർ ഉന്നയിക്കുന്നത്. ശരിക്കും ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് 40%, 21 വിഭാഗങ്ങളുണ്ട്, ഭിന്നശേഷി വിഭാഗങ്ങളായി പരിഗണിക്കപ്പെടുന്നു. 40% ഡിസേബിലിറ്റി ഉണ്ടെങ്കിലാണ് അവരെ ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യത്തിന് അർഹരായ ആളുകളായി പരിഗണിക്കപ്പെടുക. 40% താഴെയാണെങ്കിൽ അത് പരിഗണിക്കപ്പെടുകയില്ല. എന്നാൽ പലരും നേരത്തെ ഷമീൽ സൂചിപ്പിച്ചതുപോലെ വ്യാജരേഖകളുണ്ടാക്കി ഈ ഭിന്നശേഷിക്കാരുടെ ഒഴിഞ്ഞുകിടക്കുന്ന സംവരണ തസ്തികകളിലേക്ക് നിയമനം നേടാൻ വേണ്ടി ഇപ്പോൾ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭിന്നശേഷിക്കാരെ നിയമിക്കുക എന്നുള്ളത് അവരുടെയും ഒരാവശ്യമാണ്. കാരണം ആ നിയമനങ്ങൾ നടക്കാതെ ബാക്കിയുള്ള നിയമനങ്ങൾക്ക് അനുമതി ലഭിക്കുന്ന, അത് അതിൻ്റെ അപ്രൂവൽ കിട്ടുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അവർക്കും ഇതാവശ്യമാണ്. അപ്പോൾ ഇടനിലക്കാരായ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമ്പാദിക്കുന്നു എന്നാണ് ഭിന്നശേഷിക്കാരായ ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. അതിനവർ കുറേയധികം തെളിവുകൾ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലോ വിഷനും അതുപോലെ തന്നെ കേൾവി സംബന്ധിച്ച് ഡെഫ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന അത്തരം ഡിസേബിലിറ്റിയുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾ, ബാക്കിയുള്ളതെല്ലാം ഒരുപക്ഷെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. അപ്പോൾ ഇത് സാധാരണ ഈ സർട്ടിഫിക്കറ്റ് അനുവദിക്കുക ഒരു മെഡിക്കൽ ബോർഡാണ്. ആ മെഡിക്കൽ ബോർഡിൽ അതിന് ചില രൂപങ്ങളൊക്കെയുണ്ട്. അതിൽ ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഓഫ്താൽമോളജിസ്റ്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം. കേൾവിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റ് അതിനകത്തുണ്ട്, ആ ബോർഡിനകത്ത് ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ള ചില നോംസുകൾ ആ ബോർഡുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തി കാഴ്ച ഈ 40% താഴെ കാഴ്ച പരിമിതിയുള്ള ആളുകളും ഭിന്നശേഷിക്കാരാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങി ജോലിയിൽ കയറുന്നു. 40% താഴെ കേൾവി കുറവുള്ള ആളുകളും ഭിന്നശേഷിക്കാരാണെന്ന് പറഞ്ഞ് ജോലിയിൽ കയറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു ഈ വിഭാഗത്തിൽപ്പെട്ട ഇതിൻ്റെ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് ജില്ലയിൽ മാത്രം 50 ആളുകൾ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ വാങ്ങി, സർട്ടിഫിക്കറ്റുകൾ സമ്പാദിച്ച് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏകദേശം 300 ആളുകൾ ഇങ്ങനെ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇടനിലക്കാരായ ആളുകൾക്ക് 500,000 മുതൽ 1,500,000 വരെ കൈക്കൂലി നൽകിയാണ് ഇവർ ഇങ്ങനെ ജോലിയിൽ പിന്നെ ഉദ്യോഗങ്ങളിൽ കയറി കൂടിയിട്ടുള്ളത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. മാത്രവുമല്ല അവരതിന് ചില തെളിവുകൾ നിരത്തുന്നു. അവർ പറയുന്നത് ലോവിഷൻ്റെ 40% മുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിനകത്ത് ഒപ്പിടുന്നത് ഗൈനക്കോളജിസ്റ്റാണ് അല്ലെങ്കിൽ പീഡിയാട്രീഷ്യന്മാരാണ്. ഇതിനകത്ത് വേറെ ഈ മെഡിക്കൽ ബോർഡിലെ ബാക്കിയുള്ള ആളുകളുടെ സിഗ്നേച്ചർ ഒന്നുമില്ല. ഇങ്ങനെ ഗൈനക്കോളജിസ്റ്റും പീഡിയാട്രീഷ്യന്മാരും ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥാവിശേഷവും ഉണ്ട് എന്നാണ്. അതിൽ അദ്ദേഹം വേറൊരു കാര്യം പറയണ്ടായി. എന്താണ്, ഇങ്ങനെ കാഴ്ച പരിമിതിയുടെ പേര് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലിയിൽ കയറിയ ഒരാൾ ഇപ്പോൾ കാർ ഓടിച്ചിട്ടാണ് സ്കൂളിൽ വരാറുള്ളത് എന്ന് പറഞ്ഞാൽ കാർ ഓടിക്കാൻ അദ്ദേഹത്തിന് തടസ്സമില്ല. അത്രയും അതുപോലെ തന്നെ 40 പൊതുവിൽ കാഴ്ചക്ക് ആളുകൾക്ക് എന്താവും, ഒരു മങ്ങൽ ഉണ്ടാകും. 48 ഒരാൾ, അത്തരം ഒരവസ്ഥയിലുള്ള ഒരാൾ എന്തു ചെയ്തു, ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി ജോലിയിൽ പ്രവേശിച്ച അനുഭവം അദ്ദേഹം പങ്കുവെക്കുണ്ടായി. അതുപോലെ തന്നെ ഈ എപ്പിലെപ്സിയുമായി ബന്ധപ്പെട്ട് ടെമ്പററി ഈ പിന്നെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കും. അത്തരം ടെമ്പററി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിയിൽ കയറിയ ഒരാളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പറയുന്നത് ഇതിങ്ങനെ കുറേ കണക്കുകളും കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഇത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ സംവരണം എന്നുള്ളത് അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് പിന്നോട്ട് പോകുന്ന ഒരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമാണ്. ഭിന്നശേഷിക്കാരായ ആളുകളെ അവരെ ഈ പിന്നെ തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റമാണ്. അതിനെ മറ്റൊരു രൂപത്തിൽ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടുകൂടി സർക്കാർ കാണണമെന്നാണ് പറയുന്നത്. അദ്ദേഹം പ്രയോഗിച്ചൊരു വാചകമുണ്ട്, അർഹരായ വിദ്യാസമ്പന്നരായ ആളുകൾ റോട്ടിൽ പാട്ടുപാടിയും ലോട്ടറി വിറ്റും ജീവിക്കുന്നു, എന്നിട്ട് മറുവശത്ത് അനർഹരായ ആളുകൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലിയിൽ പ്രവേശിക്കുന്നു. ഈ സിസ്റ്റം, ഈ രീതി എന്തായിരുന്നാലും ശരിയല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചതെന്നു വെച്ചാൽ, ഇപ്പം ഈ എന്താണ് ഭിന്നശേഷിക്കാരായ ആളുകളുടെ നിയമനം നടക്കാത്തത് കൊണ്ട് അപ്രൂവൽ നൽകാൻ കഴിയാത്ത കുറേ പോസ്റ്റുകളുണ്ട്. ഇതിൽ നിന്ന് NSS കാർ അവർക്ക് കഴിഞ്ഞ നിയമനങ്ങളെ റെഗുലറൈസ് ചെയ്യാനുള്ള ഉത്തരവ് അവർ കോടതിയിൽ നിന്ന് സമ്പാദിച്ചു എന്നാണ്. കോടതിയിൽ സമ്പാദിക്കാൻ ഇവർ ഉന്നയിക്കുന്ന ആരോപണം, കോടതിയിൽ നിന്ന് സമ്പാദിക്കാൻ അവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പും ഭിന്നശേഷി കമ്മീഷനും അവർ ശരിയായി കോടതിയിൽ എടുക്കേണ്ട നിലപാടെടുക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്തരം ഒരു അവസ്ഥ അവിടെ ഉണ്ടായത് എന്ന വളരെ ഗൗരവമുള്ള മറ്റൊരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകണം. അവർക്ക് അർഹതപ്പെട്ട അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് തടയാൻ സർക്കാർ ശ്രദ്ധിക്കണം. ഈ വിഷയങ്ങളിൽ സർക്കാർ സുതാര്യത ഉറപ്പുവരുത്തണം. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നത് ഉറപ്പുവരുത്താനുള്ള അടിയന്തര നടപടി സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകണം. മറ്റൊരു കാര്യം കൂടി അവർ പറയേണ്ടായി. ഇപ്പോൾ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട സെൻസസ് ഡോക്ടർ MK മുനീർ ന്യൂനപക്ഷ പിന്നെ ഈ സാമൂഹ്യക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആ കാലത്ത് നടന്നതാണ്. അതിനുശേഷം പിന്നീട് ഇവരുടെ ഒരു സെൻസസോ കണക്കെടുപ്പോ നടന്നിട്ടില്ല. അതുകൊണ്ട് അത്തരമൊരു കണക്കെടുപ്പിലേക്ക് കൂടി സർക്കാർ പോകണമെന്നാണ് ഭിന്നശേഷിക്കാരായ ആളുകൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ സെൻസസിലേക്ക് പോയി കാറ്റഗറി, വിവിധ കാറ്റഗറി തിരിച്ചുകൊണ്ടുള്ള കണക്ക് സർക്കാരിൻ്റെ കയ്യിലുണ്ടായാലും ഇത്തരം പ്രശ്നങ്ങൾ തടയുന്നതിന് അത് ഉപകാരപ്പെടുമെന്നാണ് അവർ പിന്നെ ആവശ്യപ്പെടുന്നത്. ഏതായിരുന്നാലും ഇത് ഈ പറയുന്ന നിലക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു കടുത്ത അനീതിയാണ്. അതിനൊരു അവസാനം ഉണ്ടാകണം.
3: തീർച്ചയായിട്ടും ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ഈ മൂന്ന് വിഷയങ്ങൾ കൃത്യമായി ശ്രോതാക്കളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്ന് പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ചയിൽ മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി സ്പോട്ട്ലൈറ്റ് നിങ്ങളോടൊപ്പം ചേരും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ഇപ്പം നമ്മൾ ഏതൊരു വ്യക്തിയോടാണെങ്കിലും ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് പല രൂപത്തിലുള്ള പ്രതികരണങ്ങളും ഇപ്പോൾ ഇവിടെ അതൊക്കെ തന്നെയുള്ള

0: മായിട്ട് ആ നമ്മളോട് ഏത് രൂപത്തിൽ പ്രതികരിച്ച വ്യക്തിയാണെങ്കിലും അത് ഇനി ആർക്കിടയിലായിക്കോട്ടെ, അമ്മായിമ്മയും മരുമകളോ ഭാര്യ ഭർത്താവോ ആര് തമ്മിൽ ഉള്ള ബന്ധമാണെങ്കിലും ശരി, അവിടെ ആ ഒരു റിയാക്റ്റീവിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല വിഷമിപ്പിച്ചിട്ട് നമ്മളെ നല്ല പ്രയാസപ്പെടുത്തി നമ്മളോട് ഒരാൾ വളരെ മോശമായിട്ട് സംസാരിക്കുക പെരുമാറുക നമ്മളെ കൈകാര്യം ചെയ്യുക ചെയ്തെന്ന് വിചാരിക്കുക, അപ്പോൾ ആ ഒരു വ്യക്തിയോട് നമ്മൾ ആ ഒരു സമയത്ത് റിയാക്റ്റീവ് അവിടെ വരരുത്, റിയാക്റ്റ് ചെയ്യാതെ ക്രിയേറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ അവിടെ നമ്മളെ നമ്മളൊരു കഴിവാണല്ലോ അവിടെ പ്രതികരിക്കുന്നിടത്ത് നമ്മൾ കാണിക്കുന്ന ആ ഒരു പിന്നെ എന്താ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് ക്രിയേറ്റീവ് അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു വ്യക്തിയെയും മാറ്റാൻ കഴിയുന്നുള്ളതാണ്. അത് ഏത് നിലക്കുള്ള ബന്ധങ്ങളിലാണെങ്കിലും ഇപ്പോൾ വളരെ പിന്നെ അക്രമ സ്വഭാവമുള്ളൊരു ഭർത്താവാണ് വിചാരിക്കുക, അല്ലെങ്കിൽ വളരെ മോശം ദുശ്ശീലങ്ങളുള്ളൊരു ഭർത്താവാണെന്ന് വിചാരിക്കുക, ഒരു പക്ഷേ എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ വിധിച്ചു, ഇനി അദ്ദേഹത്തിൻ്റെ ശീലങ്ങളെ സ്വഭാവങ്ങളെ ഒക്കെ മാറ്റിയെടുക്കാനുള്ള കഴിവ് എനിക്കാണുള്ളത് എന്നൊരു തിരിച്ചറിവോട് കൂടിയിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും, ഒരു പോസിറ്റീവ് സംഗതി അവിടെ ഉണ്ടാവും. പലപ്പോഴും നമുക്ക് പലതും നഷ്ടപ്പെടാനുള്ളൊരു കാരണം റിയാക്റ്റീവ് എപ്പോഴും നമ്മളിലിങ്ങനെ എന്താ പറയുക ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് റിയാക്റ്റീവാണ്. പക്ഷെ ക്രിയേറ്റീവ് നമുക്കൊക്കെ ഉണ്ട്, പക്ഷേ അത് നമുക്ക് പുറത്ത് വരുന്നില്ല. അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ രണ്ട് സംഗതികൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എവിടെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും.
1: ഇനിയിപ്പം
0: അതെ നമ്മൾ ഓരോ സംഭവങ്ങൾ അതെ അതെ നമ്മൾ ഓരോ സംഭവങ്ങൾ പിന്നെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്ത് നമ്മളിലൊക്കെ എല്ലാവരിലും റിയാക്റ്റീവും ഉണ്ട് ക്രിയേറ്റീവും ഉണ്ട്. അതിൽ റിയാക്റ്റീവിനെ ഒഴിവാക്കുക, ക്രിയേറ്റീവിനെ എടുക്കുക.
1: പിന്നെ റാഷണൽ ബിലീഫ് ആൻഡ് ഇറാഷണൽ ബിലീഫ് എന്ന് പറയുന്നത് സാധാരണ അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യമേ മുൻകൂട്ടി കാണണം. ഇന്ന ആൾ എന്നോട് പലപ്പോഴും മോശമായി പെരുമാറിയേക്കാം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടവർ അവരൊന്ന് എപ്പോഴും എന്നോട് 100% വളരെ പിന്നെ സ്നേഹവസ്തൃണമായി തലോടി പെരുമാറാൻ എപ്പോഴും ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല. ഒക്കെ മോശമായി സാഹചര്യത്തിനനുസരിച്ച് പെരുമാറിയേക്കാം. പലപ്പോഴും എപ്പോഴും വിഷമം വരാറ് ആരെങ്കിലും പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിഷമം വരിക ഏറ്റവും അടുത്ത ആളുകളുടെ പ്രതികരണങ്ങളായിരിക്കാം. ചിലപ്പം മാവാപ്പ, ഭർത്താവ്, ഭാര്യ, മക്കള്, അല്ലെങ്കിൽ കൂട്ടുകാർ, ഇവരൊക്കെ എന്തെങ്കിലും അവിടെ പ്രതികരിക്കുമ്പോൾ പെട്ടെന്ന് അതിനോട് എന്താ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ അതേപോലെ തിരിച്ച് പ്രതികരിക്കും. ഞാൻ അതെല്ലാം പുറത്ത് അങ്ങനെ ആയിരിക്കാം. പക്ഷെ ആരും എപ്പോഴും ഏത് രൂപത്തിലും പ്രതികരിക്കാം അവിടെ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നൊരു തോട്ട്, ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം അഡ്വാൻസ് ആയിട്ട് ഇട്ട് വെക്കണം. അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു ചിന്ത എവിടെയും ക്ലിക്ക് ചെയ്തിട്ട് അപ്പം നമ്മൾ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കൂലല്ലോ. ചിന്തിക്കുക എപ്പോഴും ഇമോഷനാണ് മുന്നിലുണ്ടാകുക. വികാരം വൈകാരിക തലങ്ങളാണല്ലോ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. വികാരത്തെ അടക്കി വെക്കാൻ കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്, വിവേകം പുറത്തേക്ക് ചാടുന്നത്. അതായത് വിവേകത്തിന് പ്രതികരിക്കാൻ കഴിയുള്ളൂ. അതിൽ കുറേ ഈ അമിഗ്ദല ഹൈജാക്കിംഗ് എന്നൊക്കെയാണ് സാധാരണ ഇതിന് പറയാറുണ്ട്. അമിഗ്ദല ഹൈജാക്ക് ചെയ്ത് പോകുന്നതാണ് സംഭവം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ദേഷ്യത്തെ കുറിച്ച് പറയാറുണ്ട്. ദേഷ്യം ഒരാൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ആൾ ഇപ്പോൾ പുതിയൊരു റിസർച്ച് നടത്തിയെന്ന് വെച്ചാൽ മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചോർമ്മയുണ്ട്, ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടാ ദേഷ്യം ഉണ്ടെങ്കിൽ ഓലെ തെറാപ്പിസ്റ്റ് ഓലെ റൂമ് കൊണ്ടുപോയിട്ട് തലയിണക്കി ഇട്ടിട്ട് അടിക്കും, അത്ര ഇന്ന ആളാണ് വ്യക്തിയാണ് അയാൾ അടിച്ചു തീർക്കുകയുള്ള ദേഷ്യം. പക്ഷെ അങ്ങനെ അടിച്ച് തീർക്കുക വഴി അതൊരു അയാളെ മനസ്സിനെ പറ്റിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ കുറേ ആൾക്ക് റിലാക്സ് ആവുന്നതാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞത് പോലെ കാവമീനൽ ഓയില എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴാണ് ഈ പ്രതികരിക്കുന്നത്. ദേഷ്യത്തെ പിടിച്ചു വെക്കുന്നത് സപ്രസ് ചെയ്യുക, നമ്മുടെ ഉള്ളിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ അനുവദിക്കാതെ അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഉരുകി പോകുന്ന പുറത്തേക്ക് പ്രതികരിച്ചു കഴിഞ്ഞ ഒരു ദേഷ്യം അതിൻ്റെ അനുരണനം അല്ലെങ്കിൽ ബാക്കി അവനിൽ ബാക്കിയാവുന്ന. അപ്പം ശരിക്കും നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ച് നിർത്തുക, പിടിച്ചു വെക്കുക, ആ സെൽഫ് കൺട്രോൾ എന്നുള്ളത് തന്നെയാണ് ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ തോന്നുമ്പോഴേക്കും പിടിച്ചു വെക്കാൻ പറ്റുക എന്നുള്ളത്.
0: ഒരു സി റിയാക്റ്റീവിൻ്റെ മുമ്പിൽ ഒരു സീറ്റ് കൊടുത്താൽ ക്രിയേറ്റീവായി, ഇത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ദേഷ്യം പിടിച്ച് തല്ലുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് പിന്നെ ആ ഒരു ചിന്ത, ഇപ്പോൾ ഞാനിങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവനക്ക് വേദനിക്കും, പിന്നെ നമ്മൾ കുറേ എന്ത് ചെയ്യും, അവന് വിളിച്ചെടുത്തിട്ട് അല്ലേ, അങ്ങനെയുള്ളൊരു സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ.

0: പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന, സ്വയം നിലകൊള്ളുന്നവൻ, പരിപൂർണ സംരക്ഷകൻ. വിഷയം അവതരിപ്പിക്കുന്നു അബ്ദുൾ റൌഫ് അൽഹക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രവിച്ചത് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമമായ അൽ ഹയ്യു എന്ന നാമത്തെക്കുറിച്ചാണ്. അൽ ഹയ്യു വിശുദ്ധ ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുള്ളത്? മാഷാല്ലാ, 5 പ്രാവശ്യമാണ് അല്ലേ? അതിൽ എത്ര പ്രാവശ്യമാണ് അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്? മാഷാല്ലാ, 3 പ്രാവശ്യമാണ് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ളത്. തിരുവചനത്തിലും ധാരാളമായി നമുക്കങ്ങനെ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞതായി കാണാം. അതിൽ അൽ ഹയ്യു അതിൻ്റെ അർത്ഥം എന്താണ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്, അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, അതിൻ്റെ തേട്ടം എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചു അല്ലേ. ഇനി ഇൻഷാല്ലാ അൽ ഖയ്യൂം എന്ന നാമത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ തേട്ടവും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമാണ് ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കണം കേട്ടോ, എല്ലാവരും നല്ല ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അതിൽ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് വിശുദ്ധ ഖുർആനിൽ ആകെ 3 പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഭാഗത്ത് മാത്രം തന്നെയാണ് അൽ ഖയ്യൂം എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അൽ ഖയ്യൂം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 3 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ. വിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യമാണ് അൽ ഖയ്യൂം എന്ന് വന്നിട്ടുള്ളത്. ഇനി എന്തിനാണ് ഈ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞതെന്നറിയോ? മാഷാല്ലാ, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് നമ്മൾ അൽ ഹയ്യിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ എല്ലാത്തിനും ആശ്രയമായി നിലകൊള്ളുന്നവൻ എന്നതാണ് അൽ ഖയ്യൂം എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവന് മാത്രമേ എല്ലാത്തിനും ആശ്രയമായി കൊണ്ട് നിലകൊള്ളാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അൽ ഹയ്യു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അൽ ഖയ്യൂം? അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ പരാശ്രയമുക്തൻ, ഒന്നിനെയും ആശ്രയിക്കാതെ സ്വയം നിലകൊള്ളുന്നവൻ എന്നതാണ് അൽ ഖയ്യൂം എന്നതിൻ്റെ അർത്ഥം. എന്നാൽ നമ്മളൊക്കെ മനുഷ്യരാണല്ലേ, മനുഷ്യനും മറ്റു ജീവജാലങ്ങളും എല്ലാം മറ്റു ആളുകളിലേക്ക് മറ്റു വസ്തുക്കളിലേക്ക് പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു യാത്ര പോകണമെങ്കിൽ ഒരു ബസ്സിൽ കയറി ആ ബസ്സിലുള്ള ഡ്രൈവർ ഓടിച്ചാലേ ആ ബസ് മുന്നോട്ട് പോവുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോവും, സ്കൂളിൽ പോകുമ്പോൾ പഠിപ്പിച്ചിരുന്നാരാ? നമ്മുടെ ടീച്ചർമാരാണല്ലേ, മാഷാല്ലാ. അപ്പോൾ ടീച്ചർമാർ പഠിച്ചു തന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് ഒരു വീഡിയോ കാണുന്നു, ആ വീഡിയോ കാണണമെങ്കിൽ അപ്പുറത്തൊരു വീഡിയോ ചെയ്ത വ്യക്തി ഉണ്ടാവണം. നമ്മളൊരു അറിവ് നേടുമ്പോൾ ആ അറിവ് പഠിപ്പിച്ചു തരാൻ മറ്റൊരു ആളുണ്ടാകണം. ഈ രൂപത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആശ്രയം നൽകിക്കൊണ്ടാണ്, പരസ്പരം സഹായങ്ങൾ തേടിക്കൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സഹായങ്ങൾ തേടിക്കൊണ്ട് തന്നെയാണ്. ഒരാളുടെയും സഹായമില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. നമ്മൾ ചെറിയ കുട്ടിയായിരുന്നൊരു കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചെറിയ കുട്ടിയായിരുന്നു, നമുക്ക് ഡ്രസ്സിടാൻ അറിയില്ല, ചെറിയ കുട്ടിയായിരുന്നു. നമ്മളൊന്ന് മൂത്രമൊഴിക്കുമ്പോഴേക്ക് നമ്മുടെ ഉമ്മയാണ് വന്ന് തുടച്ച് വൃത്തിയാക്കുന്നത്, നമുക്കതൊന്നും അറിയില്ല. ഒന്നും അറിയാത്തൊരു കാലഘട്ടം നമ്മുടെ ചെറുപ്പകാലം ഘട്ടം കഴിഞ്ഞിട്ടുണ്ടല്ലേ. ചെറിയ മക്കളുള്ള വീടുകളിലൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതിയാവും. അപ്പോൾ ചെറുപ്പകാലഘട്ടത്തിലും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യർ പരസ്പരം അല്ലെങ്കിൽ ജീവജാലങ്ങൾ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഒരാശ്രയവും ആവശ്യമില്ലാത്തവനാണ് ആര്? അൽ ഖയ്യൂമായ അള്ളാഹു. ഒരാശ്രയവും ഒരാളുടെയും ആശ്രയമില്ലാത്ത ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ് അൽ ഖയ്യൂമായ അള്ളാഹു സുബ്ഹാനഹു വതആല. അതാണ് അൽ ഖയ്യൂം എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖായിമം ബിൽ ഖിസ്ത്, നേരാവണ്ണം നിലകൊള്ളുന്നവൻ, മറ്റുള്ളവർക്ക് ആശ്രിതനായിക്കൊണ്ട് നിൽക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥതലങ്ങളാണ് അൽ ഖയ്യൂം എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കാനുള്ളത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു വസ്തുത, അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമം കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും മഹനീയമായ, മഹത്തരമായ, ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹ്. ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഗുഫിറ ലഹു, അവന് പുറത്തു കൊടുക്കും. പുറത്തു കൊടുക്കുന്നു മാത്രമല്ല, എങ്ങനെയുള്ള ആൾ വരെ, ആൾക്ക് വരെ പുറത്തു കൊടുക്കുന്നാണ്. വ ഇൻ കാന ഫറ മിന സഹഫ്, ഒരു യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ വ്യക്തിക്ക് പോലും അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച്. അതുകൊണ്ട് എൻ്റെ അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങൾ ഇത്തരം പ്രാർത്ഥനകൾ പ്രത്യേകമായി പഠിക്കാൻ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹ് എന്ന പ്രാർത്ഥനയാണ് റസൂലുള്ള പഠിപ്പിച്ചത്. മാത്രമല്ല, പ്രവാചകൻ്റെ മനോവശമം ഉണ്ടാകുന്ന, മനസ്സിന് അസ്വസ്ഥതയുണ്ടാകുന്ന, പ്രയാസമുണ്ടാകുന്ന സമയങ്ങളിലെല്ലാം ഇത്തരത്തിൽ യാ ഹയ്യു യാ ഖയ്യൂം അസ്തഗീസു എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് അധികവും പ്രാർത്ഥിക്കാറുള്ളത്. ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ പ്രത്യേകം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇത്തരം പ്രാർത്ഥനകൾ നമുക്ക് അള്ളാഹു ഉത്തരം നൽകാൻ കൂടുതൽ കാരണമാക്കുന്നതാണ് എന്നതും പ്രവാചക വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വയം നിലകൊള്ളുന്നവൻ, മറ്റുള്ളവരുടെ ആശ്രയം ആവശ്യമില്ലാത്തവൻ, നിരാശ്രയമുക്തൻ എന്നിങ്ങനെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അവതരണം അബ്ദുൽ റൌഫ് അൽഹികമി, വിഷയം സ്വയം നിലകൊള്ളുന്നവൻ, പരിപൂർണ സംരക്ഷകൻ.

0: ഞാൻ ഈ സ്ഥലം പറയണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ജയിലിൽ, ജയിലാണ്, പക്ഷേ ഇവിടെ ജയിലിൽ നിന്ന് പ്രസക്തിയില്ലല്ലോ. ഞാൻ ഖുത്തുബക്ക് ഒരവസരം കിട്ടിയപ്പോൾ ഞാൻ അവിടെ പോയി. അങ്ങനെ ഖുത്തുബ കഴിഞ്ഞു മടങ്ങിപ്പോ. ഏതാണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 10-30-20 വർഷം ഒരു ഖുത്തുബ നടക്കുന്നൊരു ജയിലാണ്. ഒരു മുസ്ലിയാർ വന്ന് നബാത്തിയോട് വായിച്ചു പോകാറുണ്ട്. പിന്നെ സാന്ദർഭികമായിട്ട് നമുക്ക് ഒരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ എനിക്കാണ് അവസരം വന്ന് കിട്ടിയത്. പിന്നെ ഞാൻ ഖുത്തുബ പറഞ്ഞു, ഫസ്റ്റ് ഖുത്തുബ നടത്തി മടങ്ങിപ്പോരാ. ആ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള രൂപത്തിൽ നല്ല സൗണ്ട് സംവിധാനങ്ങളോ ഒന്നുമില്ല. രണ്ട് സ്റ്റെപ്പുകൾ കയറി നമ്മുടെ വായ കൊണ്ടുള്ളൊരു സംസാരം, വായൽ ആ ശബ്ദം നമ്മൾ വായിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നൊരു ഇതാണ്. മൈക്ക് സംവിധാനം ഒന്നുമില്ല. ഖുത്തുബ പറഞ്ഞ് ഞാൻ മടങ്ങിപ്പോരാ. അപ്പോൾ ഒരാൾ പിന്നെ ഉസ്താദേ എന്ന് വിളിച്ച് ഓടി വന്നു. ഞാൻ അങ്ങനെ ഓക്കെ എന്ന് എൻ്റെ കൂടെ രണ്ടാളുകളുണ്ട്, നമ്മൾ നടക്കാം. അയാൾ എത്തിക്കോട് വന്നു. അയാൾ വന്നു, എന്തേന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്നും വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ശാരീരികമായിട്ട് സാധിക്കുന്ന അതേ രൂപത്തിൽ ഇങ്ങോട്ടുള്ള പ്രവേശനത്തിന് നിയമ തടസ്സങ്ങളില്ലാത്തടത്തോളം കാലം ഞാൻ എനിക്ക് സാധിക്കുന്നിടത്തോളം വരാം. റബ്ബിൻ്റെ തോഫിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എത്തും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അയാൾ പറഞ്ഞ ആര്, എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടാക്കിയൊരു ഒരു സംഭവം, ഒരു മറുപടി അയാൾ പറഞ്ഞേ. ഉസ്താദേ, ഞാനൊക്കെ മദ്രസിലൊരു 5 വരെയൊക്കെ പോയിട്ടുള്ളൂ. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ മതപഠനം പിന്നൊന്നില്ല. പിന്നെ മതം പഠിക്കാനുള്ളൊരു അവസരം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഖുത്ബയാണ്. അതാണ് നമുക്ക് തിരിയുന്ന ഭാഷയിലുമല്ല. പിന്നുള്ളത് വല്ല വയലുകളാണ്. അതാണെങ്കിൽ രാത്രി 8-9 മണിക്ക് ശേഷം തുടങ്ങുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അതിനൊന്നും പോകാറില്ല. ഇതൊന്നും പഠിക്കാനുള്ളൊരു അവസരമില്ല. വെള്ളിയാഴ്ചയാണെങ്കിൽ പോയാൽ ഇതും മനസ്സിലാവില്ല. അതുകൊണ്ട് അത് തീരാൻ നേരത്തെ ഇങ്ങനെ അവിടെ പോയിട്ട് അടപ്പിട്ട് പോരുന്ന രൂപത്തിലാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ ആ പള്ളിയിൽ ഉള്ള ആളുകളിൽ 99% വരുന്ന ആളുകൾ ഈ അറബി ഖുത്ബ കേട്ട ആളുകളാണ്. ഞാൻ ആളുകളെ ഇതാക്കാൻ, പക്ഷേ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലായൊരു കാര്യം, ഇവർക്ക് ദീന് പഠിക്കാൻ ഒരു അവസരമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനമല്ല. പക്ഷെ ഇവരുടെ ഉള്ളിൽ കുറ്റവാളികളാണെങ്കിലും, പക്ഷെ പൊതുവെ നമ്മൾ കുറ്റവാളികളെ ഒരു ഒരു വേറൊരു മാർക്കറ്റാണല്ലോ കാണാറുള്ളത് പൊതുവെ സമൂഹം.
1: അതെ അതെ.
0: ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പല മെമ്പറിൽ ഖുത്ബ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ 2 സ്റ്റെപ്പ് കയറിയിട്ട് മൈക്കേ നല്ല സൗണ്ട് സിസ്റ്റങ്ങളോ ഒന്നുമില്ലാത്ത ആ മെമ്പറിൽ ഖുത്ബ പറഞ്ഞിട്ട് കിട്ടിയ ഒരു മനസംതൃപ്തി പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന സംതൃപ്തി ഉണ്ടല്ലോ,
1: അതെ,
0: അത് വേറൊരു മെമ്പറിലും എനിക്ക് കിട്ടിയിട്ടില്ല.
1: യാ മാഷാ, നല്ലൊരു അനുഭവമാണ് നമ്മളോട് മൗലവി പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ നമുക്കുള്ളൊരു പാഠം, ദീനീ രംഗത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായും കൃത്യമായും പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്,
0: അതെ അതെ,
1: ഒരു വ്യക്തിയെ അയാളുടെ ഒരു ശരിയായ റൂട്ടിൽ നിലനിർത്തുന്നതിൽ വലിയ റോളുണ്ട് എന്നൊരു മെസ്സേജ് നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം ഒരു ജുമാ ഖുത്ബ, ആ ജുമാ ഖുത്ബക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ആ ജുമാ ഖുത്ബ ഒരു നിശ്ചിത സമയം, ഒരു 15 മുതൽ 25-30 മിനിറ്റ് വരെയുള്ള സമയം, നമ്മളതിന് സാക്ഷിയാകുമ്പോൾ അത് മനുഷ്യൻ്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പടച്ചതമ്പുരാൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്,
0: ഒരു സംവിധാനമാണ്. അതെ.
1: ഒരു ആഴ്ചയിലൊരിക്കൽ നിശ്ചിത സമയം വിശ്വാസികളെല്ലാവരും പള്ളിയിൽ വന്ന് കേൾക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അടക്കം പോകാനുള്ള അനുവാദമുണ്ട്. നമ്മുടെ ശ്രോതാക്കളിൽ ധാരാളം ആളുകൾ ആ പോയിന്റിനോട് വിയോജിക്കുന്ന സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഉണ്ട്.
0: ഉണ്ടാവാതെ, തീർച്ചയായും.
1: അപ്പം അവരുടെ അടുത്ത് നമുക്ക് പറയാനുള്ളത്, മതപരമായി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഒരു 100 ഹദീസെങ്കിലും, ഒരു 100 തെളിവെങ്കിലും ഈ സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശിക്കാമെന്നും അവിടെ ആരാധനകൾ നിർവഹിക്കാമെന്നും വളരെ കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് പോയി നോക്കുക. നമ്മൾ അവിടുത്തെ, അവിടെ ഒട്ടും പോകാത്തവർക്ക് ഇവിടുത്തെ ഒരു ക്യാമ്പയിനിൽ നിന്ന്, അവിടെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ നടക്കണൊരു ഇടമാണ്, അവിടെ ശരിയായ വിധത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നത്, അവിടെ ആണും പെണ്ണൊക്കെ വരുന്നു എന്നൊക്കെയുള്ള ചില പ്രത്യേക ക്യാമ്പയിനുകൾ ഈ സമൂഹത്തിലുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതുപോലെ വഖദ് നഖൽ ഇബ്നുൽ മുന്ദിർ വഗൈറുഹു ഇജ്മാ അല അന്നഹു ലൗ ഹദറത്തു സ്വലത്തുൽ ജുമഅത്തി ജാസ, ഒരു പെണ്ണ് പള്ളിയിൽ വന്ന് നമസ്കരിക്കൽ അനുവദനീയമാണെന്നത് പണ്ഡിതന്മാരുടെ ഇജ്മാ പണ്ഡി ഏകകണ്ഠമായ അഭിപ്രായം രേഖപ്പെടുത്തപ്പെട്ട മദ്ഹബിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ പോലും വ്യത്യസ്ത അഭിപ്രായമില്ലാത്ത വിഷയമാണ് എന്നതുകൂടി ഈ ഒരു സന്ദർഭത്തിൽ ഇതിനോട് നമ്മൾ ചേർത്ത് വയ്ക്കാൻ തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് യുഗചരിതം. ഹുസൈൻ സലഫി എഴുതിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന രചനയിൽ നിന്നും പരിഹാസങ്ങൾ പീഡനങ്ങൾ അതിന്റെ മൂന്നാമത് ഭാഗമാണ് ഇന്ന് നാം വായിച്ചു കേൾപ്പിക്കപ്പെടുന്നത്. വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുറൈശി നേതാക്കളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടത്. ആ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. സ്വൈര്യമായി ജനങ്ങളോട് സത്യം പറയാൻ സാധിക്കാത്ത സാഹചര്യം, പരിശുദ്ധ കഅബയുടെ പരിസരത്ത് നമസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം, ശാരീരികമായും മാനസികമായും കടുത്ത പീഡനങ്ങൾ എല്ലാമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്ത് 7 കൊല്ലം തുടർച്ചയായി ക്ഷാമവും വരൾച്ചയും ഉണ്ടായതുപോലെ ഇവരിലും ഒരു 7 കൊല്ലം വരൾച്ച നൽകി അവർക്കെതിരിൽ എന്നെ നീ സഹായിക്കണമേ. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. കടുത്ത പട്ടിണിയും വരൾച്ചയും അവരെ ബാധിച്ചു. അവസാനം ശവവും എല്ലുകളും മൃഗത്തിന്റെ തൊലിയും എല്ലാം തിന്നേണ്ട ദുർഗതി അവർക്ക് പിടിപെട്ടു. എത്രത്തോളമെന്നാൽ കാലിൽ ധരിക്കുന്ന ചെരുപ്പ് വെള്ളത്തിൽ കുതിർത്ത് അതുപോലും കടിക്കേണ്ടുന്ന ദുരന്തം അവർക്കുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചവർക്ക് അള്ളാഹു അക്കാലത്ത് തന്നെ ശിക്ഷ നൽകുന്നതാണ് നാം കണ്ടത്. അവസാനം അബൂ സുഫിയാൻ നബിയെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ്, അള്ളാഹുവിനെ അനുസരിക്കണമെന്നും കുടുംബബന്ധം ചേർക്കണമെന്നുമാണല്ലോ നീ കൽപ്പിക്കുന്നത്. ഇപ്പോൾ നിന്റെ കുടുംബത്തിൽപ്പെട്ടവർ അടക്കം നശിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ നീ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും. അബൂ സുഫിയാൻ അന്ന് മുശരിക്കായിരുന്നു. മുശരിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നത് ഈ ഭാഗം വായിക്കുന്നവർക്ക് വ്യക്തമാകാതിരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന അള്ളാഹുവിൽ തന്നെയാണ് അവരും വിശ്വസിച്ചിരുന്നത്. അബൂ സുഫിയാൻ ഏതൊരു അള്ളാഹുവിനോടാണോ പ്രാർത്ഥിക്കാനായി നബിയോട് കൽപ്പിച്ചത് അതേ അള്ളാഹുവിനോടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും. തന്റെ ജനത കഷ്ടപ്പെടുകയാണെന്നും അവർക്കൊരു മോചനം ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ എന്നും മുശരിക്കുകളുടെ നേതാവ് അബൂ സുഫിയാൻ പറഞ്ഞപ്പോൾ ലോകത്തിന് കാരുണ്യമായി അയക്കപ്പെട്ട പ്രവാചകന്റെ മനസ്സ് വേദനിച്ചു. പ്രാർത്ഥിക്കുകയും ചെയ്തു. നിസ്കാരത്തിൽ തന്റെ മേൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ ചാർത്തിയ ശപിക്കപ്പെട്ടവനെന്നും ആക്ഷേപിക്കപ്പെട്ടവനെന്നും കള്ളനെന്നും മാരണക്കാരനെന്നും വിളിച്ച് ആക്ഷേപിച്ചവരുടെ ആക്ഷേപത്തെ മറന്നുകൊണ്ട് തന്നെ ഏതെല്ലാം മാർഗത്തിലൂടെ ദ്രോഹിക്കാൻ പറ്റുമോ ആ മാർഗമെല്ലാം സ്വീകരിച്ച് ദ്രോഹിച്ചവരുടെ ദ്രോഹങ്ങൾ മറന്ന് ആ ജനതക്കായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക മാത്രമല്ല അവർ ചെയ്തത്. ഈ വറുതിയും ക്ഷാമവും നീങ്ങിയാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയും ചെയ്യാമെന്നും അവർ നബിയോട് പറഞ്ഞിരുന്നു. നരകവഴിയിൽ നിന്ന് സ്വർഗവഴിയിലേക്ക് അവർ മടങ്ങാം എന്ന് കേട്ടപ്പോൾ അവിടുന്ന് ഏറെ സന്തോഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയും അവരുടെ ക്ഷാമം മാറുകയും ചെയ്തു. മുശരിക്കുകൾ അവരുടെ പഴയ വഴിയിൽ തന്നെ നിലയുറപ്പിച്ചു. അവർ മാറാൻ കൂട്ടാക്കിയില്ല. ആരോപണങ്ങളിലൂടെയും പരിഹാസങ്ങളിലൂടെയും അവിടുത്തെ എത്രമാത്രം പ്രയാസപ്പെടുത്തി എന്നതിന് കണക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നാൽ ചുറ്റും അവിടുത്തെ അനുചരന്മാരിലെ ദുർബലരുണ്ടാകുമായിരുന്നു. അപ്പോൾ മുശരിക്കുകൾ അവരെ സൂചിപ്പിച്ചുകൊണ്ട് അവർ കളിയാക്കിക്കൊണ്ട് പറയും, ഈ ഇരിക്കുന്നവരാണോ നമ്മുടെ ഇടയിൽ നിന്ന് അള്ളാഹു അനുഗ്രഹിച്ചവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അമ്മാർ, ബിലാൽ, ഖബ്ബാബ്, സുഹൈബ് റളിയല്ലാഹു അൻഹും പോലെയുള്ള പാവങ്ങളും ദുർബലരുമായിരുന്നല്ലോ ആദ്യ നാളുകളിൽ കൂടുതലുണ്ടായിരുന്നത്. അവരോടൊത്ത് അവിടുന്ന് ഇരിക്കുന്നത് കാണുമ്പോൾ ശത്രുക്കൾ നന്നായി പരിഹസിക്കും. അവർ പറയും, ഇവരാണോ നമ്മുടെ ഇടയിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തതെന്ന് പറയുന്നവർ? പരിഹാസമായിരുന്നു ഈ ചോദ്യം. അള്ളാഹുവിന്റെ റസൂലാണ് ഞാൻ എന്നു പറയുന്നത് തന്നെ അവർ പരിഹാസത്തോടെയാണ് കണ്ടിരുന്നത്. അവരുടെ ചില ചോദ്യങ്ങൾ നോക്കൂ. ജനങ്ങൾക്ക് സന്മാർഗം വന്നപ്പോൾ അവർ അത് വിശ്വസിക്കുന്നതിന് തടസ്സമായത് അള്ളാഹു ഒരു മനുഷ്യനെ ദൂതനായി നിയോഗിച്ചിരിക്കുകയാണോ എന്ന അവരുടെ വാക്കുമാത്രമായിരുന്നു. പണ്ട് അല്ലാമീൻ എന്ന് വിളിച്ചവർ, തർക്കങ്ങളിൽ മധ്യസ്ഥനായി സ്വീകരിച്ചവർ, നീ സത്യമേ പറയൂ എന്നു പറഞ്ഞവർ, സത്യം ജനങ്ങളോട് പറഞ്ഞപ്പോൾ ശത്രുക്കളായി, കണ്ടുകൂടാത്തവനായി, കുഴപ്പക്കാരനായി, ഇവനാണോ അള്ളാഹുവിന്റെ റസൂൽ, ഇവൻ മനുഷ്യനല്ലേ, മനുഷ്യൻ എങ്ങനെ റസൂലാകും എന്നിങ്ങനെ പരിഹാസത്തോടും നിഷേധത്തോടും അവർ ചോദിച്ചു. ഇയാളുടെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു മലക്ക് ഇറക്കപ്പെടാത്തത് എന്താണ് എന്നും അവർ പറയുകയുണ്ടായി. എന്നാൽ നാം മലക്കിനെ ഇറക്കിയിരുന്നെങ്കിൽ കാര്യം അന്തിമമായി തീരുമാനിക്കപ്പെടുമായിരുന്നു. പിന്നീടവർക്ക് സമയം നീട്ടിക്കിട്ടുമായിരുന്നില്ല. ഇനി നാം ഒരു മലക്കിനെ ദൂതനായി നിശ്ചയിക്കുകയാണെങ്കിൽ തന്നെ ആ മലക്കിനെയും നാം പുരുഷരൂപത്തിലാക്കുമായിരുന്നു. അങ്ങനെ ഇന്ന് അവർ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിഷയത്തിൽ അപ്പോഴും നാം അവർക്ക് സംശയമുണ്ടാക്കുന്നതാണ്. മലക്കിനെയാണ് അവരിലേക്ക് റസൂലായി അള്ളാഹു അയക്കേണ്ടതെന്നും മനുഷ്യനെ അതിന് പറ്റില്ലെന്നുമാണ് അവർ ധരിച്ചത്. അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാനായി ഈ നബിയുടെ മേൽ സഹായിയായി ഒരു മലക്കിനെ എന്തുകൊണ്ട് അയച്ചുകൂടാ എന്നെല്ലാം അവർ ചോദിക്കുന്നത് ഇത് കാരണത്താലാകാം. എന്നാൽ അള്ളാഹു അതിന് മറുപടി നൽകി, മലക്കുകളെ നാം അയക്കുന്ന സമയം ശിക്ഷയുടെ സമയമാകുമെന്നും പിന്നീട് യാതൊരു സഹായവും ലഭിക്കില്ലെന്നും അള്ളാഹു അറിയിച്ചു. മാത്രവുമല്ല, റസൂലായി ഒരു മലക്കിനെയാണ് മനുഷ്യരിലേക്ക് അയക്കുന്നതെങ്കിൽ മനുഷ്യനായിട്ട് തന്നെയാണ് അള്ളാഹു അയക്കുക. കാരണം മനുഷ്യരിലേക്കാണല്ലോ അള്ളാഹു റസൂലിനെ അയക്കുന്നത്. അപ്പോൾ മനുഷ്യപ്രകൃതിയുള്ള ആളുതന്നെയാകണം അവരുടെ പ്രവാചകൻ. അതുപോലെ മലക്കിനെ സാക്ഷാൽ രൂപത്തിൽ മനുഷ്യന് കാണാൻ സാധ്യമല്ലല്ലോ. മനുഷ്യരൂപത്തിൽ വന്നാൽ മാത്രമേ മനുഷ്യർക്ക് മലക്കിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴും ഇവർ ആശയക്കുഴപ്പത്തിൽ തന്നെയാകും ഉണ്ടാകുക. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി എഴുതിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ ഭാഗം 1 എന്ന രചനയിൽ നിന്നും പരിഹാസങ്ങൾ പീഡനങ്ങൾ അതിന്റെ 3 ഭാഗം വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ചുവരെഴുത്ത് ഇന്നൽ ഹുക്കമ ഇല്ലാലില്ല എന്ന വചനവും ഖവാരിജുകളുടെ ദുർവ്യാഖ്യാനവും ഭാഗം രണ്ട്, അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ ومن تبعهم بإحسان إلى يوم الدين ثم أما بعد സഹോദരൻ മാരെ, കഴിഞ്ഞ പങ്ക്തിയിൽ നമ്മൾ ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ പുറപ്പെടാനും ആളുകളെ ഇളക്കിവിടാനും അവർ ഉന്നയിച്ച ഒരാരോപണം, പ്രധാന ആരോപണം അള്ളാഹുവിന് പ്രത്യേകമായ ഹുക്കുമ് വിധികർത്തൃത്വം, അദ്ദേഹം ആളുകൾക്ക് വകവെക്കുകയും ആളുകളെ വിധികർത്താക്കളാക്കുകയും ചെയ്തു എന്നതാണ്. യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അള്ളാഹുവിൻ്റെ ഹുക്കുമിൽ പങ്കുചേർക്കുകയോ ആളുകളെ അതിൽ പങ്കാളികളാക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം ആളുകളെ വിധികർത്താക്കളാക്കിയത് അള്ളാഹു അനുവദിച്ച വിഷയത്തിലാണ്. അതിൽ പ്രമാണം അദ്ദേഹം അവരെ ഓതി കേൾപ്പിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ ഒരു പംക്തിയിൽ നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കുന്നത് ഹുക്കും ഭരണം ഇസ്ലാമികമല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, അവിടെയുള്ള ഭരണവ്യവസ്ഥിതി സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ അവർ അള്ളാഹുവിൻ്റെ ഹുക്കുമിൽ പങ്കുചേർക്കുന്ന പാപികളാണെന്ന് വിധിക്കാൻ പറ്റുമോ? വിധികർത്താക്കൾ അവിടെയുള്ളത് അവരെ സമ്മതിച്ചും അവരെ സമീപിച്ചും വിധി തേടിയാൽ അള്ളാഹുവിൽ പങ്കുചേർത്ത പാപം ചെയ്തവനാണെന്ന് അവരെ കുറിച്ച് വിധിക്കാൻ പാടുണ്ടോ തുടങ്ങിയ ഒരു ഭാഗമാണ്. നമുക്കറിയാം, ഇസ്ലാമിൽ അടിസ്ഥാന പാഠമാണ് ഹലാലും ഹറാമും നിശ്ചയിക്കുവാനുള്ള അധികാരം അള്ളാഹുക്കാണ്. അൽ ഹലാൽ മാ അഹല്ലഹുല്ലാ വൽ ഹറാം മാ ഹറമഹുല്ലാ. ഹലാൽ അള്ളാഹു ഹലാലാക്കിയതാണ്, ഹറാം അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയതാണ്. ഹലാലും ഹറാമും തീരുമാനിക്കാനും നിശ്ചയിക്കുവാനും ഒരാൾക്കും അവകാശമില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആലൻ്റെ പ്രത്യേകതയും അവൻ്റെ പ്രവൃത്തിയുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ആ ഒരു അള്ളാഹുവിൻ്റെ പ്രത്യേകത പ്രവൃത്തി പടപ്പുകൾക്ക് വകവെക്കുക എന്നുള്ളത് ഒരിക്കലും പാടുള്ളതല്ല. ഇതോടൊപ്പം ഈയൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ രൂഢം മൂലമാക്കുന്നതോടൊപ്പം ഒരു ഭരണവ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന മുസ്ലിം മനസ്സിലാക്കേണ്ട പ്രധാന പാഠം ലാ താഅതലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ച് ഒരു സൃഷ്ടിക്കും വിധേയത്വം പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതിനെതിരിൽ ഒരു പടപ്പിനും അനുസരണമോ വിധേയത്വമോ വിശ്വാസികളിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഒരു മുസ്ലിം ഈ അടിസ്ഥാനത്തിൽ ഒരു വ്യവസ്ഥിതിക്ക് കീഴിൽ, ഭരണത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ അവനൊരു മുസ്ലിമായി, സമ്പൂർണ്ണ പരിപൂർണ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയില്ലേ? അവന് ജീവിക്കുവാൻ സാധിക്കും എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അനിസ്ലാമിക വ്യവസ്ഥിതി വാഴുന്നേടത്ത് ഒരു മുസ്ലിമാൻ്റെ ഇസ്ലാം ജലരേഖയായിരിക്കും എന്ന് ചിലർ പറയാറുണ്ട്. അത് തീർത്തും സ്ഖലിതവും ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് നിരക്കാത്തതുമായ ജൽപ്പനാണ്. ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്തവർ വീട് പോലെയാണ് അത്തരക്കാരുടെ ഇസ്ലാം. അനിസ്ലാമിക വ്യവസ്ഥിതി വാഴുന്നിടത്ത് ഒരു മുസൽമാന്റെ ഇസ്ലാം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണെന്നും ജലരേഖ പോലെയാണെന്നും, ജലരേഖ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ വരച്ചിട്ടുണ്ടെങ്കിൽ വരച്ചു തീരുന്നതിന് മുമ്പ് ആ വരച്ചതുമായും ഇതുപോലെയാണ് ഒരു മുസൽമാന്റെ ഇസ്ലാം എന്നും പറയുമ്പോൾ അത് തീർത്തും അപകടകരമായ ഒരു ജൽപ്പനാണ്. അങ്ങനെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹുക്മിൽ പങ്കുചേർക്കുന്നവനാണെന്ന് പറയാൻ പറ്റുകയില്ല. അങ്ങനത്തെ വാദം അതൊരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങൾക്കും ഇസ്ലാമിക ചരിത്രത്തിനും നിരക്കാത്ത വാദമാണ്. ചില ഉദാഹരണങ്ങൾ നമ്മൾ ഇവിടെ ആ വിഷയത്തിൽ മനസ്സിലാക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാസൂമായ പാപസുരക്ഷിതനായ പ്രവാചകൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത്, നബിയായി ജീവിച്ചത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ അന്നത്തെ ഭരണാധികാരിയുടെ ആദർശം ഇന്നി തറക്തു മില്ലത്ത ഖൗമില്ലാ യുഅ്മിനൂന ബില്ലാ വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത അന്ത്യനാളിനെ കളമാക്കുന്ന ആളുകൾ അവരുടെ ആദർശമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ഞാൻ കയ്യൊഴിച്ചിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. വത്തബഅത്തു മില്ലത്ത ആബായി ഇബ്രാഹിം വ ഇസ്ഹാഖ വ യാഖൂബ് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ. എന്നിട്ട് തൻ്റെ ആദർശം ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നീ പിതാക്കൻ എൻ്റെ പിതാക്കന്മാരുടെ ആദർശമാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത ആദർശം എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്നുണ്ട്. ശിർക്കില്ലാത്ത ശുദ്ധ ഏകദൈവ വിശ്വാസത്തിൻ്റെ ആദർശം പുലകിയ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഈജിപ്തിൽ ജീവിച്ചു. അവിടെ ഇസ്ലാമിക ഭരണമായിരുന്നില്ല. ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവർ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഹുക്മ് അവിടെ ആയിരുന്നില്ല. അവരുടെ ആ ഭാഷ എടുത്ത് സംസാരിച്ചാൽ പക്ഷേ എന്നിട്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിൽ ജീവിച്ചു. മാത്രമല്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ധർമ്മനിഷ്ഠയും അതേപോലെ തന്നെ ദീനി ചുറ്റുപാട് മനസ്സിലാക്കിയ അവിടുത്തെ ഭരണാധികാരി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇന്ന കല്യോ മലദൈന മഖീനുൻ അമീൻ, യൂസുഫ് താങ്കൾ നമ്മുടെ അടുക്കൽ സ്വാധീനമുള്ളവനും വിശ്വസ്തനുമാണെന്ന് പറഞ്ഞ് അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തന്നിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇജാൽനി അല ഹസാഇനിൽ അർദി, ഈ നാടിൻ്റെ അഥവാ ഈജിപ്തിൻ്റെ ഖജനാവുകളിൽ അതിൻ്റെ സംരക്ഷകനായി അതിലെ കൈകാര്യകർത്താവായിട്ട് എന്നെ നിയോഗിക്കണം എന്ന് അവിടെ ജോലി ആവശ്യപ്പെട്ട് വാങ്ങുകയും ഇന്നി ഹഫീദുൻ അലീം, ഖജനാവുകൾ സൂക്ഷിക്കുവാൻ കരുത്തനാണ് ഞാൻ, കൈകാര്യം ചെയ്യാൻ അറിവുള്ളവനാണ് ഞാൻ എന്ന കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ അവിടെ ഉദ്യോഗം ചോദിച്ചു വാങ്ങി. ആ ഭരണവ്യവസ്ഥിതിയിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നാൽ കഴിയുന്ന സേവനങ്ങൾ നിർവഹിച്ച് അവിടെ ജീവിച്ചത് നമ്മൾ വായിക്കുമ്പോൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഹുക്മിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പങ്കുചേർക്കുകയില്ലല്ലോ, പങ്കുചേർത്തിട്ടില്ലല്ലോ, പങ്കുചേർക്കാൻ പാടുള്ളതല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം ഒരു വിശ്വാസിക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ ഇസ്ലാമിക വ്യവസ്ഥിതി അല്ലാത്ത ഇടത്ത് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ ഹുക്മ് പടപ്പുകൾക്ക് വകവെക്കുന്ന അല്ലെങ്കിൽ അതിൽ പങ്കുചേർക്കുന്ന ഒരു പാപിയാണ് അങ്ങനെ ജീവിക്കുന്ന മുസ്ലിം എന്ന് വിധിക്കാൻ പറ്റൂല. ഇസ്ലാം അത്തരക്കാരുടേത് ജലരേഖയാണെന്ന് വിധിക്കാൻ പറ്റൂല. ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണെന്ന് വിധിക്കാനും പറ്റുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആസിയ ബിന്ത് മുസാഹിം അലൈഹസ്സലാം ഫിർഔന്റെ ഭരണത്തിന് കീഴിൽ, ഫിർഔൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കീഴിൽ ജീവിച്ച മഹദിയാണ്. അവിടെ ഫിർഔൻ ഈജിപ്തിലെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിക്ക് അവിടെ ഭരണ നിയമങ്ങളും ഭരണ നിയമ സംഹിതകളും ഉണ്ടാകും. അതില്ലാതെ ഒരു ഭരണം മുന്നോട്ട് പോകില്ല. ഫിർആൻ അവിടുത്തെ ഭരണാധികാരി കൂടിയാണ്. ആ ഭരണാധികാരിക്കയിലാണ് ആസിയ ബിന്ദ് മുസാഹിമും മാഷിത്വ ഇബ്നത്തി ഫിർഔനുമൊക്കെ വിശ്വാസികളായി ജീവിച്ചത്. വിശ്വാസികൾക്ക് മാതൃകയായി എടുത്തു നയിക്കപ്പെടുന്ന മഹദിയാണ് ആസിയ ബിന്ദ് മുസാഹിം. വദറബ അല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാഅത ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയെ അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികൾക്കൊരു ഉപമയായി മാതൃകയായി വിശദീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസികൾക്കൊരു മാതൃകാ വ്യക്തിത്വം, അതാണ് ആസിയ ബിന്ദ് മുസാഹിമിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അവർ എവിടെയാണ് ജീവിച്ചത്, ആരുടെ ഭരണത്തിലാണ് അവർ കഴിഞ്ഞത്, അവർ ജീവിച്ചപ്പോൾ എങ്ങനെയാണ് അവർ ജീവിച്ചത്. ഫിറൌൻ അള്ളാഹ്ക്കെതിരിൽ പറഞ്ഞ വിഷയങ്ങൾ അത് ആസിയ ബിന്ദ് മുസാഹിം കൂട്ടാക്കിയിട്ടില്ല. അന റബ്ബുക്കുമുൽ ആല, ഞാൻ നിങ്ങളുടെ മേലായ റബ്ബാണ് എന്ന് ഫിറൌൻ ജൽപ്പിച്ചു. ഹല്ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുണ്ടോ എന്നും ഫിറൌൻ ജൽപ്പിച്ചു. പക്ഷേ അത് ആസിയ ബിന്ദ് മുസാഹിം കൂട്ടാക്കിയിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള ആസിയ ബിന്ദ് മുസാഹിം ആ ഫിറൌന്റെ ഭരണത്തിന് കീഴിൽ തന്നെയാണ് ജീവിച്ചത്. അവർ അവരുടെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട്, ആദർശം മുറുകെ പിടിച്ചുകൊണ്ട്, അവർ മുസ്ലിം ആണെന്ന് മാത്രമല്ല, മുസ്ലിമത്താണെന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് അവർ മാതൃക കൂടിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കമുല മിന റിജാലി കസീർ വലം യക്മുൽ മിനൻ നിസാഇ ഇല്ലാ അർബഅ, പുരുഷന്മാരിൽ പൂർണ്ണത വരിച്ചവർ കുറേ പേരുണ്ട്, സ്ത്രീകളിൽ പൂർണ്ണത വരിച്ചവർ നാല് പേരാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എണ്ണിയപ്പോൾ മറിയം ബിന്തു ഇമ്രാൻ, ഫാത്തിമ ബിന്തു മുഹമ്മദ്, ഖദീജ ബിന്തു ഖുവൈലിദ്, ആസിയ ബിന്തു മുസാഹിം അല്ലെങ്കിൽ ഇമ്രാഅത്തു ഫിർഔൻ, ഫിർഔന്റെ ഭാര്യ മുസാഹിമിൻ്റെ മകൾ ആസിയ അലൈഹിസ്സലാം, അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൂർണ്ണത വരിച്ച മഹദികളിൽ ഒരു മഹദിയായിട്ടെണ്ണുകയാണ്. സ്വർഗീയ സ്ത്രീകളിൽ നേതാക്കന്മാരിൽ ഒരാളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എണ്ണിയതും നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ അവർ ജീവിച്ചത് എവിടെയാണ്, അവർ ആ ജീവിച്ച നാളിൽ ഭരണം ആർക്കായിരുന്നു, പക്ഷേ എന്നിട്ടും അവർ വിശ്വാസികൾക്ക് മാതൃക മഹദിയായി, അതാണ് നമ്മൾ വായിക്കുന്നത്. ഇതേപോലെ മുഅ്മിനു ആലു ഫിർഔൻ, ഫിർഔൻ കുടുംബത്തിലെ ഒരു വിശ്വാസിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. ഈ മുഅ്മിനു ആലു ഫിർഔൻ, മുഅ്മിൻ അദ്ദേഹം വിശ്വാസി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ വിശേഷണമാണ്. വഖാല റജുലു മുഅ്മിനു മിൻ ആലി ഫിർഔൻ യക്തുമു ഈമാനഹു അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. ഫിർഔൻ കുടുംബത്തിലെ ഒരു മുഅ്മിൻ വിശ്വാസി പറഞ്ഞു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. ആ വിശ്വാസിയുടെ പേരിൽ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് തന്നെ, സൂറത്ത് മുഅ്മിൻ, അള്ളാഹു നൽകിയ വിശേഷണമാണ് മുഅ്മിൻ എന്നുള്ളത്. ഈ വിശ്വാസി ജീവിച്ചത് എവിടെയാണ്, ഈജിപ്തിലാണ്. അന്നത്തെ ഭരണാധികാരി ആരാണ്, അഹങ്കാരിയായ ഫിറൌനാണ്. അന്ന് ആ ഭരണത്തിന് കീഴിൽ ഈമാൻ വരെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധം തൻ്റെ ആദർശം ഒളിപ്പിച്ചു പിടിച്ചായിരുന്നു ഈ വിശ്വാസി ജീവിച്ചത്. യക്തുമു ഈമാനഹു, എന്നിട്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്, അതഖ്തുലൂൻ റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, തൻ്റെ ആരാധ്യൻ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിൽ നിങ്ങളൊരു വ്യക്തിയെ വധിക്കുകയാണോ. തൻ്റെ ആദർശം ഉള്ളിൽ ഒളിപ്പിച്ച് അത് ഉച്ചൈസ്തരം തുറന്ന് പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത വിധം പ്രയാസപ്പെടുന്ന വിശ്വാസിയായിരുന്നു മുഅ്മിനു ആലി ഫിർഔൻ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ യക്കു കാദിബൻ ഫഅലൈഹി കദിബു വഇ യക്കു സാദിഖൻ യുസീബുക്കും ബഅദുല്ലദീ യഈദുക്കും, അദ്ദേഹം വ്യാജവാദിയാണ് എങ്കിൽ വ്യാജം പറഞ്ഞതിൻ്റെ കുറ്റം അദ്ദേഹത്തിന് കിട്ടും. മുസാ അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് ഈ മുഅ്മിൻ ആലി ഫിർഔൻ പറയാണ്, സത്യവാദനാണ് എങ്കിൽ അദ്ദേഹം പറഞ്ഞ സത്യം അതൊഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനാലുള്ള വിനകൾ നിങ്ങൾക്ക് ഏൽക്കുകയും ചെയ്യും, ചെയ്തേക്കും ഇൻ എന്നാണ് പ്രയോഗിച്ചത്. യഥാർത്ഥത്തിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം സത്യവാനാണെന്ന് അദ്ദേഹത്തിന് 100% അറിയാം. പക്ഷെ എന്നിട്ടും അദ്ദേഹം വ്യാജവാദിയാണ് എങ്കിൽ, സത്യവാനാണെങ്കിൽ എന്നുള്ള ഈ ഷെക്കിൻ്റെ സംശയത്തിൻ്റെ പ്രയോഗമാണ് നടത്തുന്നത്. കാരണം അദ്ദേഹത്തിന് ഞാൻ ഒരു വിശ്വാസിയാണ് എന്നുള്ളത്, മൂസയിൽ വിശ്വസിച്ച വിശ്വാസിയാണെന്ന് പോലും തുറന്നു പറയാൻ കഴിയാത്ത വിധം അന്നത്തെ സാഹചര്യം പരീക്ഷണാത്മകമാണ്. അങ്ങനെ ജീവിച്ച ആ മുഅ്മിൻ ആലി ഫിർഔൻ, അദ്ദേഹം ജീവിച്ചത് ഏത് സാഹചര്യത്തിലാണ്? അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല വിശ്വാസി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആളുകൾ ഭരണം ഇസ്ലാമികമല്ലെങ്കിൽ, അനിസ്ലാമിക ഭരണവ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന മുസൽമാൻ്റെ ഇസ്ലാം പൂർണ്ണമല്ല, അത് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണ്, അല്ലെങ്കിൽ ജലത്തിൽ വരക്കുന്ന ജലരേഖ പോലെയാണ് എന്നൊക്കെ പറയുന്നുവെങ്കിൽ അത് തീർത്തും തെറ്റും ഇസ്ലാമികമായി നിരക്കാത്തതുമായ കേവല ജൽപ്പനം മാത്രമാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നജാഷി രാജാവ് ഹബശയുടെ ഭരണാധികാരിയാണ്. നജാഷി ക്രിസ്ത്യാനിയായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളോട്, നുബുവത്തിൻ്റെ ആദ്യ നാളുകളിൽ മുസ്ലിമീങ്ങൾ മക്കയിൽ ഇസ്ലാമിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, ഹബശയിൽ നീതിമാനായ ഒരു ഭരണാധികാരിയുണ്ട്, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഹിജറ പോയിക്കൊള്ളൂ, ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ അനീതിക്ക് വിധേയരാവുകയില്ല, അക്രമത്തിന് വിധേയരാവുകയില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ നിയോഗിക്കുന്നത്. ഭരണാധികാരി അന്ന് മുസ്ലിമല്ല, അവിടുത്തെ ഭരണവ്യവസ്ഥിതിയും ഇസ്ലാമികല്ല, പക്ഷെ അവിടെ മുസ്ലിമായി ജീവിക്കാൻ സഹാബികൾക്കാകും എന്നതിനാലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹബശയിലേക്ക് മുസ്ലിമീങ്ങളെ പറഞ്ഞയച്ചത്. മുസ്ലിമീങ്ങൾ ഹബശയിൽ ജീവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി റുഖയ്യയും അവരുടെ ഭർത്താവ് ഉസ്മാൻ ബിൻ അഫ്വാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതൃസഹോദരൻ്റെ പുത്രൻ ജാഫറും കുടുംബവുമൊക്കെ, ഭാര്യ അസ്മ ബിൻ തുമൈസുമൊക്കെ അന്ന് ഹബ്ഷയിലേക്ക് ഹിജറ പോയ മഹത്തുക്കളിൽപ്പെട്ടവരാണ്. ആ സഹാബികളൊക്കെ വർഷങ്ങൾ നജാഷിയുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് നജാഷി കാഴ്ചവെച്ച ഭരണം എന്താണ്? അവിടുത്തെ ഭരണവ്യവസ്ഥിതി എന്തായിരുന്നു? അവിടെ സഹാബികളായ മഹത്തുക്കൾക്ക് ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം നൽകുകയും അവരെ അങ്ങോട്ട് ഹിജറക്ക് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമെന്താണ് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? അതൊരിക്കലും ഇനിൽ ഹുക്മു ഇല്ലാലില്ല എന്നതിനെ ഹനിക്കുന്ന, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു ആദർശമല്ല എന്നത് തന്നെയാണ്. നജാഷി രാജാവ് തന്നെയും അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ടാണ് അറിയപ്പെട്ടത്. ക്രിസ്ത്യാനിയായി അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആളുകൾ, ഹബിഷയിലെ ജനങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ നമ്മൾ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. നജാഷി അസ്ഹമ അനജാഷി അദ്ദേഹം മുസ്ലിമായി മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹബിഷയുടെ ഭരണാധികാരി, ആ ഭരണാധികാരി ഇസ്ലാമികമായി ഭരണം നടത്തിയത് നമ്മൾ മനസ്സിലാക്കുന്നേ ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. ആ നാട്ടുകാർ എല്ലാവരും ക്രൈസ്തവരായിരുന്നു. ഭരണാധികാരിയായി നജാഷി മുസ്ലിമായി മരിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിലാണ് നജാഷി രാജാവ് ഹബ്ഷയിൽ മരണം വരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ നൽകുകയാണ്. സ്വാലിഹായ ഒരു വ്യക്തി, നജാഷി രാജാവ് ഹബ്ഷയിൽ മരണപ്പെട്ടിരിക്കുന്നു. ഇന്ന അഖല്ലക്കും കദുമാത്ത ഫി അർളിൻ ഗൈരി അർലിക്കും, ഇന്ന റജുലൻ സ്വാലിഹൻ കദുമാത്ത ഫി അർളിൻ ഗൈരി അർലിക്കും, നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ നിങ്ങളുടെ ഒരു സഹോദരൻ, സ്വാലിഹായൊരു വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെ മദീനയിൽ വിളിച്ചുകൂട്ടി അവരെ നാല് സഫാക്കി നിർത്തി നജാഷി രാജാവിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കരിച്ചു. നജാഷി മുസ്ലിമായി മരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ വരികയാണ്. അദ്ദേഹത്തിന് ആരും ഹബ്ഷയിൽ ജനാസ നമസ്കരിച്ചില്ല എന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് മറഞ്ഞ നിലക്ക് ജനാസ നമസ്കരിച്ചത് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലും അതേപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെയും മനസ്സിലാക്കുന്നു. ഈ നജാഷി അദ്ദേഹം എവിടെയാണ് ജീവിച്ചത്? ഹബ്ഷയിലാണ് ജീവിച്ചത്. ഭരണാധികാരിയായിരുന്നു. മുസ്ലിമായിട്ട് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കരിച്ചു. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ സഹാബികൾ അണിനിരന്നുകൊണ്ടുള്ള ജനാസ നമസ്കാരമാണ് ഇവിടെ നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഭരണം ഇസ്ലാമികമല്ല എന്നതിൻ്റെ പേരിൽ അത്തരം ഭരണവ്യവസ്ഥിതിയിൽ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയില്ല, യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കാൻ സാധിക്കുകയില്ല. അത്തരം ഭരണവ്യവസ്ഥിതിയിൽ ഒരു മുസൽമാന്റെ ഇസ്ലാം ജലരേഖയാണ്, ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഏറെ അപകടകരമായൊരു വാദമാണ്. മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും വാക്താക്കളാക്കി വിധിക്കുന്ന ഒരു അപകടകരമായ നിലപാടാണ്. യഥാർത്ഥത്തിൽ ഏതൊരു സാഹചര്യത്തിലും ഒരു മുസ്ലിമിന് യഥാർത്ഥ മുസ്ലിമായി 100% മുസ്ലിമായി ജീവിക്കുവാൻ സാധിക്കും. മാസൂമായ പാപസുരക്ഷിതനായ ലോകർക്ക് മാതൃകയായ നബിപുങ്കവന്മാർ വരെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ 100% ഒരാൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ വരെ ഇത്തരം സാഹചര്യങ്ങളിൽ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഖവാരിജുകൾ അലി റളിയല്ലാഹു തആലാനോട് അദ്ദേഹം അബു മുസലഷരിയെ വിധികർത്താവാക്കി, മുആവിയ റളിയല്ലാഹു അൻഹു അംറുബിനെ ആസിനെ വിധികർത്താവാക്കി, അതുകൊണ്ട് ആളുകളെ വിധികർത്താക്കളാക്കി, അവരുടെ വിധി നടപ്പിലാക്കി, അത് കേട്ട് സമ്മതിച്ചു, അതനുസരിച്ചു എന്നതിനാൽ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ ഹുക്കുമിൽ അലി റളിയല്ലാഹുവിന് പങ്കുചേർത്തു, മുആവിയ റളിയല്ലാഹുവിന് പങ്കുചേർത്തു എന്ന് പറഞ്ഞ് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അവർ അതോടുകൂടി പുറത്തുപോയി എന്ന ആ ഖവാർജുകളുടെ ജൽപ്പനം, അതുപോലുള്ളതായ ജൽപ്പനമാണ് ഇന്ന് ഇതേ വചനങ്ങൾ ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല അല്ലെങ്കിൽ

0: കേൾപ്പിച്ചു എന്ന് മാത്രം ഈ ഒരു പംക്തിയിലൂടെ. ഇൻഷാല്ലാ ചുവരേറ്റ എന്ന നമ്മുടെ ഈ പംക്തിയിൽ മറ്റു ഭാഗങ്ങൾ, വിഷയങ്ങൾ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് യഥാവിധം പിന്തുടരുവാനും നമുക്കെല്ലാവർക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാത്തിലിനെ, നിരർത്ഥകതയെ നിരർത്ഥകതയാക്കി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടകലാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തുണയും തോഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറകാല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത് ഇനൽ ഹുക്കുമ ഇല്ലല്ല എന്ന വചനവും ഖവാരിജുകളുടെ ദുർവ്യാഖ്യാനവും ഭാഗം രണ്ട്, അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ബലൂൺ വിൽക്കുന്ന ബലൂൺകാരൻ തന്റെ ശേഖരമെല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ തുടങ്ങുമ്പോ കറുത്ത് മെല്ലിച്ച് പട്ടിണിക്കോലമായ ഒരു പയ്യം വന്ന് ഈ ബലൂൺകാരനോട് ചോദിച്ചു, ബലൂൺ മാമ, ബലൂൺ മാമ, കറുത്ത ബലൂൺ മാത്രം എന്താണ് മുകളിലേക്ക് ഉയരാത്തത്? അപ്പോൾ ബലൂൺകാരൻ ആകാശത്തേക്ക് നോക്കി. പലവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്ത് തത്തിക്കളിക്കുന്നുണ്ട്. അതിലൊന്നും കറുത്തതായിരുന്നില്ല. ആ ബലൂൺ മാമ ഒന്നും മിണ്ടാതെ തന്റെ കൂടയിൽ നിന്ന് ഒരു കറുത്ത ബലൂൺ എടുത്ത് അതിന്റെ ഉള്ളിൽ ഹീലിയം വാതകം നിറച്ച് അതിന്റെ വാ കെട്ടി. അത് മെല്ലെ മെല്ലെ പൊങ്ങി പൊങ്ങി മറ്റു ബലൂണുകൾക്കൊപ്പം തത്തിക്കളിച്ചു. ഇത് കണ്ട് കുഞ്ഞു പയ്യന് സന്തോഷമായി. അവൻ നിറചിരിയോടെ അവനെ നോക്കി നിന്നപ്പോ ബലൂൺ മാമ അവനെ നെഞ്ചോടടുക്കി പിടിച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ബലൂണിന്റെ നിറമല്ല, ബലൂണിന്റെ രൂപമല്ല, ബലൂണിന്റെ ആകൃതിയല്ല, അത് ആരുണ്ടാക്കി എന്നുള്ളതല്ല, അത് എവിടെ ഉണ്ടാക്കി എന്നുള്ളതല്ല, അതിന്റെ ഉള്ളിലുള്ള വാതകമാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്.
3: വളരെ വളരെ മനോഹരമായ ഒരു ചിന്ത. ഒരു കുഞ്ഞുകുട്ടി, വളരെ ശോഷിച്ചു പോയൊരു കുട്ടി, ഒരു ബലൂണിനെ കണ്ടപ്പോൾ, കറുപ്പ് കണ്ടപ്പോൾ, ആ കറുത്തത് എന്ത് മാത്രം പൊങ്ങിപ്പോകുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുമ്പോൾ അവനെപ്പോലെ കറുത്തവരും ഇതുപോലെ പൊങ്ങിപ്പോവില്ല എന്നൊരു പക്ഷേ അവൻ ചിന്തിച്ചിരിക്കാം. അവയിൽ നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണ്
4: അവൻ്റെ ഉള്ളിൽ ആശങ്ക.
3: അതെ, അപ്പോഴാണ് ഹൈഡ്രജൻ ബലൂൺ, അതിലേക്ക് ഹൈഡ്രജൻ വാതകം നിറച്ചപ്പോൾ മറ്റു ബലൂണിനെ പോലെ കറുത്തതല്ല അവിടെ പ്രശ്നം, ഉള്ളിൽ അതിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ബലൂൺ പൊങ്ങിയപ്പോൾ കുട്ടിക്ക് സന്തോഷമായി എന്നാണ് കഥ. നമ്മളിവിടെ ആലോചിക്കേണ്ടത് പലപ്പോഴും മനുഷ്യൻ അവനവൻ്റെ ഉള്ളിൽ നിറക്കേണ്ട പലതും ഇല്ലാതെ, ഞാനൊന്നും എവിടെ എത്തിയില്ലല്ലോ, എന്നെക്കൊണ്ടാവില്ലല്ലോ, കഴിയില്ലല്ലോ എന്ന ഒരു അപകർഷതാബോധത്തിലേക്ക് താഴ്ന്നു പോകുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അത് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അവർ നേടിയെടുത്ത ചില നെഗറ്റീവായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുടെ ഫലമായിട്ടായിരിക്കാം. നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ അകമാണ് പ്രധാനമെന്ന്, ബാഹ്യരൂപങ്ങളോ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളോ അല്ല, ഉള്ളിലെന്ത് എന്നുള്ളതാണ് പ്രധാനം.
4: കുട്ടികൾക്ക് ശരിക്ക് ഈയൊരു ഈ ബലൂണിൻ്റെ ഒരു കഥ വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ, കുട്ടികളുടെ ഉള്ളിൽ നിറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ ചെറുപ്പത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള വിഷയം, ഈ അപകർഷതാബോധം, നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്ന് തുടങ്ങുന്നത് തന്നെ വളരെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ വന്നോളമെന്നില്ല, ഒരു 12 വയസ്സോ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ്,
3: അഡോൾസൻസിലേക്ക് എത്തുന്ന
4: സമയമാണല്ലോ. അപ്പോഴേക്ക് നമ്മൾ കുട്ടികൾക്ക് കുറേ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളെ, ഇനി അത് ഒന്നുകിൽ ചിലപ്പോൾ മദ്രസകളിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നായിരിക്കാം, അതല്ല എങ്കിൽ അവിടെ നിന്നൊന്നും കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ, കൃത്യമായും ഉമ്മയിൽ നിന്നോ രക്ഷിതാവിൽ നിന്നോ അത് കുട്ടിയുടെ മനസ്സിലേക്ക് കിട്ടേണ്ടതുണ്ട്.
3: പ്രത്യേകിച്ച് ഈ സമയത്ത് ബാഹ്യരൂപങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന, ഈ ജാടകൾക്ക് കൂടുതൽ പിന്നെ പരിഗണന കൊടുക്കുന്ന ഒരു കാലത്ത്, ബാഹ്യരൂപങ്ങളല്ല നമ്മുടെ അകത്ത് കത്തേണ്ട ഒരു തിരിയുണ്ട്. അത് കെട്ടുപോയാൽ മറ്റൊന്നു കൊണ്ടും ഒരു ഫലമില്ല എന്ന് പറഞ്ഞു. അതെന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകേണ്ട മൂല്യം, നന്മ, അതുകൊണ്ട് വളരാൻ പറ്റണം.
4: അതെ, ഇവിടെ രണ്ട് ആംഗിളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഇത്, ഈ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങൾ. ഇവ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, പുതിയൊരു ജനറേഷൻ്റെ കടന്നുവരവിൽ, അല്ലെങ്കിൽ ആ ഒരു മാറലിൽ, നിങ്ങളീ പറഞ്ഞ ഈ ഒരു ജാടകളുണ്ടല്ലോ, അതൊക്കെയാണ് എന്തൊക്കെയോ എന്ന് തോന്നുന്ന കുറേ പ്രോഗ്രാമുകൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു ടൂറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ, പണ്ടൊക്കെ നമ്മൾ ടൂറ് പോവുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന താല്പര്യം എന്തായിരുന്നു? അവിടെ പോയി കാണുന്ന ആ ഒരു സ്ഥലമോ, അതല്ലെങ്കിൽ ഒരു സൂ ആണെങ്കിൽ ആ സൂയിലെ വിശേഷങ്ങൾ, അവിടുത്തെ മൃഗങ്ങളും കാര്യങ്ങളും, അതല്ലെങ്കിൽ നമ്മളൊരു പിന്നെ പട്ടണം കാണാൻ പോവുകയാണെ ആ പട്ടണത്തെക്കുറിച്ച്, കടൽ കാണാൻ പോവുകയാണെ ആ കടലിനെക്കുറിച്ച് ഒക്കെയുള്ള ആ ഒരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സുകളിലിങ്ങനെ. ഇപ്പം നമുക്ക് ടൂർ എന്ന് പറയുമ്പോഴേക്ക് ശരിക്ക് അതൊക്കെ പോയി, ഇവിടുന്ന് തുടക്കം മുതൽ അവിടെ എത്തുന്നത് വരെയുള്ള ആടലും പാടലും
3: കാട്ടിക്കൂട്ടലുകളാണ്.
4: നമ്മളൊക്കെ പഠിച്ച സമയത്തൊക്കെ വാപ്പമാരോ അല്ലെങ്കിൽ

0: സാറന്മാരുടെ കൂടെയൊക്കെ പോയി വന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വരാത്ത കൂട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ നമുക്ക് വിശേഷം പറയാനുള്ളത് എന്തായിരിക്കും? അവിടെ കണ്ട ഒച്ചിൻ്റെ കഥ, അതല്ലെങ്കിൽ കടപ്പുറത്ത് നിന്ന് നമ്മൾ വാങ്ങിയ എന്തെങ്കിലും വസ്തുവിൻ്റെ കഥ, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ആ കടലിൻ്റെ ഭംഗിയും അവിടുത്തെ ആളുകൾ, ഇന്നതല്ല, ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഏത് പാട്ടാട്ടത് അല്ലെങ്കിൽ ഏതൊരു, അപ്പം മൊത്തത്തിൽ അതൊന്നും ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചാടാനും പാടാനും ഇങ്ങനെ ഈ ഒരു വൈബിലേക്ക് പോകാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആയി പോകുമോ എന്നൊരു വിഷയം കുട്ടിക്ക് എപ്പോഴേ വരാറിയോ. നമ്മൾ അവർ പോയ സ്ഥലം പോയി കാണിച്ചു കൊടുക്കുന്നു. അഥവാ ഇപ്പം ഉദാഹരണം, ഒരു മൈസൂരിലേക്ക് പോയെന്ന് വിചാരിച്ചോളൂ, അവർ നമ്മൾ മൈസൂരിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. അവർ നന്നായി മൈസൂർ ആസ്വദിച്ചു, കാണേണ്ടതൊക്കെ കണ്ടു. ഒരു പക്ഷേ അവർ കാണാത്തത് പോലും ചിലപ്പോൾ നമ്മുടെ ഈ പോയ കുട്ടികൾ കണ്ടാവും. പക്ഷേ വീണ്ടും അവർക്കുള്ള പ്രശ്നം എന്തറിയോ, എന്നാലും അവരൊപ്പം പോകാൻ പറ്റിയില്ലല്ലോ. അവിടത്തേക്ക് എത്തുന്നത് വെച്ചാൽ ഈ ഒരു വിഷയമാണ്, ഈ കറുത്ത ബലൂണിൽ നിറച്ച സാധനം ഉണ്ടല്ലോ, ആ സാധനം നമ്മുടെ ഉള്ളിലേക്ക്, എന്തിനാണ് ഞാനിത് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്കതിൽ നിന്ന് കിട്ടേണ്ടത്, ഞാൻ ആരാണ് ആവേണ്ടത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ക്യാമ്പസുകളിൽ നിന്ന് അധ്യാപകരിൽ നിന്നൊക്കെ ഒന്ന് കിട്ടണം എന്നില്ല, അത് അവർക്കൊക്കെ ചെറിയ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബോധപൂർവം ചെയ്യുന്നവരുണ്ടാവാം, അത് മറ്റൊരു വിഷയം.
1: അപ്പം നമുക്കതിനെ ഇങ്ങനെ പറയാം, അതായത് ഈ പുറമോടികൾക്കപ്പുറത്തേക്ക് ഉള്ളടക്കമാണ് ജീവിതത്തിന്റെ പ്രധാനം എന്നത്.
0: അതെ, എന്താണ് കിട്ടേണ്ടത്?
1: പുറംചട്ടകളുടെ ഭംഗിയോ ബാഹ്യരൂപങ്ങളുടെ അലങ്കാരങ്ങളോ അല്ല, അകത്തെന്ത്, ആ അകത്തുള്ളതിൻ്റെ മൂല്യത്തിനനുസരിച്ചാണ് മനുഷ്യൻ്റെ ഉയർച്ച നിലനിൽക്കുന്നത്. മറ്റതൊക്കെ വെറും ഒരു കാഴ്ച വസ്തു മാത്രമാണ്. അപ്പം നമ്മൾ മനുഷ്യനൊരു കാഴ്ച വസ്തു ആവാനല്ല വേണ്ടത്, മറിച്ച് അവൻ്റെ ജീവിതം കൊണ്ട് ഉയരാൻ പറ്റണമെങ്കിൽ അവൻ്റെ അകം റെഡിയായിരിക്കണം. ആകർഷകമായ കവറിനേക്കാൾ പുസ്തകത്തിലെ അറിവിനാണ് പ്രധാനമെന്ന് പറയാറുണ്ടോ? അതിൻ്റെ കണ്ടന്റ് എന്താണോ,
0: പുറച്ചട്ട നന്നായി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് കാര്യമല്ലോ.
1: അപ്പോൾ വലിയ വലിയ പ്രകടനപരതകളേക്കാൾ അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെ പ്രവർത്തനത്തിലെ ആത്മാർത്ഥത, അവൻ്റെ അതിനോടുള്ള കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ, അവൻ്റെ അങ്ങനെയുള്ള ഇതെല്ലാം അകത്ത് നിറയ്ക്കേണ്ട ഹൈഡ്രജൻ ബലൂണിൽ നിറച്ചപ്പോൾ പൊന്തിയതുപോലെ അങ്ങനെ പൊന്താൻ പറ്റണം. അതല്ലാതെ അകത്തൊന്നുമില്ലാതെ ബാഹ്യമായ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് വളരേണ്ടതല്ല കുട്ടികളുടെ ബാല്യവും കൗമാരവും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 125,000 കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് കണ്ടറിയുക. ക്ലാസ് എടുത്തുകൊണ്ട് മമ്മൂട്ടിക്കുട്ടി കാളികാവ് നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കുട്ടികളുടെ കരച്ചിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കേൾക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം വേഗത്തിൽ നിർവഹിച്ചുകൊണ്ട് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തി, ഇന്നി ല അദ്ഖുലു ഫിസ്സലാത്തി ഉരീദു ഇത്വാലതഹ ഫാസ്മഉ ബുകാ അസ്സബി ഫഅതജവ്വസു ഫീ സലാത്തി കറാഹിയത അൻ അശുഖ അലാ ഉമ്മി. ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കും, എന്നാൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ അവൻ്റെ ആ കുട്ടിയുടെ ഉമ്മക്ക് അത് പ്രയാസമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനെൻ്റെ നമസ്കാരം അതിൻ്റെ ദൈർഘ്യം കുറക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു മനസ്സ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ, അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ, സമൂഹത്തെ ഒക്കെ കണ്ടറിയുക എന്ന മഹത്തായ സ്വഭാവം, അത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഉത്തമമായ ഒരു മാനുഷിക ഗുണമാണ് കണ്ടറിയുക എന്നത്. മികച്ച ഒരു സാമൂഹിക ജീവിതത്തിനും ഊഷ്മളമായ ബന്ധങ്ങൾക്കും ഈ ഗുണം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി, അവൻ്റെ പ്രയാസം തിരിച്ചറിഞ്ഞ്, അവൻ്റെ ഹൃദയവേദന കണ്ടറിഞ്ഞ് അതിലിടപെടാനും അവനെ സഹായിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊരു സാമൂഹിക മര്യാദ മാത്രമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. ഈമാനിൻ്റെ സൗന്ദര്യവും ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പ്രയോഗവൽക്കരണം കൂടിയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇദിൽ ഖുർബ വയൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബബന്ധമുള്ളവർക്ക് സഹായം നൽകുവാനുമാണ്. അവൻ വിലക്കുന്നത് നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നുമാണ് എന്ന്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായവും അവരുടെ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ അവർക്ക് താങ്ങും തണലുമാവുക എന്നത്, അത് ആരെങ്കിലും പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ നമുക്ക് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടോ മാത്രമല്ല കണ്ടറിഞ്ഞ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മത്തലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹിമിഹിം വതആതുഫിഹിം മത്തലുൽ ജസദ്. പരസ്പര സ്നേഹത്തിലും കരുണയിലും സഹാനുഭൂതിയിലും വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ശരീരത്തിലെ ഒരു അവയവത്തിന് വേദന വന്നാൽ ശരീരം മുഴുവൻ അതിൻ്റെ വേദനയിൽ പങ്കുചേരുന്നതുപോലെ വിശ്വാസികൾ പരസ്പരം അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന്, അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേർന്ന് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ടു പോവേണ്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിൽ പരസ്പരം കണ്ടറിയാത്തതാണ് കുടുംബങ്ങളിലും സുഹൃത് ബന്ധങ്ങളിലുമെല്ലാം വലിയ വിള്ളലുകൾ ഉണ്ടാകുവാനുള്ള കാരണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, സാമൂഹ്യമായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ മാതാപിതാക്കളുമായി ഇടപഴകുമ്പോൾ, മക്കളുമായി ഇടപഴകുമ്പോൾ, മരുമക്കളുമായി ഇടപഴകുമ്പോൾ, അതുപോലെ തന്നെ ഭർത്തൃമാതാക്കളുമായി പിതാക്കളുമായി ഒക്കെ ഇടപഴകുമ്പോൾ പരസ്പരം കണ്ടറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വീട്ടിൽ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന, അതുപോലെ തന്നെ സ്വദേശത്താണെങ്കിലും ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ വീട്ടിലേക്ക് ലീവിന് മാത്രം വരുന്ന മക്കൾ തൻ്റെ ഭാര്യയുമായി സല്ലപിക്കുവാനുള്ള സമയം വളരെ കുറഞ്ഞ സന്ദർഭത്തിൽ ആ വീട്ടിലെ ഉമ്മമാർ തൻ്റെ മക്കളുടെ കൂടെ അവർക്ക് സല്ലപിക്കുവാൻ സമയം കണ്ടറിഞ്ഞു നൽകാൻ വീട്ടുജോലികളിൽ വിഹരിക്കുന്ന തൻ്റെ മരുമകളോട് നീ അല്പം പോയി വിശ്രമിച്ചോ എന്ന് പറയാൻ അമ്മായുമ്മക്കും, അതുപോലെ തന്നെ രോഗത്തിലും പ്രയാസങ്ങളിലും ജോലികളിൽ വ്യാപൃതരാകുന്ന തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയോട് ഉമ്മ നിങ്ങൾ പോയി അല്പനേരം വിശ്രമിച്ചോളൂ എന്ന് പറയാൻ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന പരസ്പരം അവിടെ കണ്ടറിയാൻ. ഒരു ദിവസം ഒരു അധ്യാപകൻ ലീവാണെങ്കിൽ ആ ക്ലാസ്സിൽ അവിടെ കണ്ടറിഞ്ഞുകൊണ്ട് ഭാഗധേയം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിതത്തിൽ ഓരോ രംഗത്തും കണ്ടറിയുക എന്ന ഏറ്റവും വലിയ സ്വഭാവഗുണം നമ്മളിലുണ്ടാകണം. മറ്റുള്ളവരുടെ ആവശ്യം നിറവേറ്റുന്നവന് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസക്തമായ വചനം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. ഒരു അടിമ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് കുടുംബവും സമ്പത്തും അതുപോലെ തന്നെ നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറുകൾ, അവർ അവിടെയുള്ള അൻസാറുകൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർ ആവശ്യങ്ങൾ പറയാൻ കാത്തുനിൽക്കാതെ അവർക്ക് അവരുടെ സമ്പത്ത് അവർ പകുത്തു നൽകി. രണ്ടു ഭാര്യമാരുള്ളവർ അവരുടെ ഒരു ഭാര്യയെ വിവാഹമോചനം ചെയ്ത് അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അവർ സന്നദ്ധരായി. അവരുടെ തോട്ടങ്ങൾ അതുപോലെ തന്നെ അവരുടെ വീടുകൾ അവർക്ക് പകുത്തു നൽകാൻ അവർ സന്നദ്ധരായി. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് പറഞ്ഞത്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. തങ്ങൾക്കു തന്നെ ആവശ്യങ്ങളുണ്ടായിരുന്നിട്ടും അവർ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ സന്ദർഭത്തിനനുസരിച്ച് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സുഹൃബന്ധങ്ങളിലും സാമൂഹ്യ രംഗങ്ങളിലുമെല്ലാം നമുക്ക് വലിയ സമാധാനവും ആശ്വാസവും അള്ളാഹുവിൻ്റെ സഹായവും ലഭിക്കും. അങ്ങനെ കണ്ടറിയുക എന്ന ഏറ്റവും നല്ല സ്വഭാവഗുണം കൈമുതലാക്കി ജീവിക്കുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം കണ്ടറിയുക. ക്ലാസ് എടുത്തത് മമ്മൂട്ടിക്കുട്ടി കാളികാവ്.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൽ നിന്നും ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 14-15 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്തുകൾ 14-15 രണ്ട് ചെറിയ ആയത്തുകളാണ്. പഠിക്കുന്നതിൻ്റെ മുമ്പ്, അത് മനഃപ്പാഠമാക്കുന്നതിൻ്റെ മുമ്പ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച 2-3 ആയത്തുകൾ നമുക്ക് ഒന്ന് ആവർത്തിച്ചു പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ലാഹ്, ബാറകല്ലാഹു ഫീകും ജമീഅ. സൂറത്തുൽ ഹിജ്റിലെ 14-15 ആയത്തുകളാണ് നാം ഇന്ന് മനഃപ്പാഠമാക്കിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഉച്ചരിച്ച ഓരോ ഹർഫുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 14-15 വചനങ്ങളാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ. ആരാണ് സുന്നികൾ എന്നറിയപ്പെടുന്നത്? രചന നിർവഹിച്ചത് ഡോക്ടർ ടി കെ യൂസഫ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: സുന്നത്ത് എന്ന പദത്തിന് വഴി, ചര്യ, മാർഗം എന്നൊക്കെയാണ് അർത്ഥം. ചൊവ്വായ മാർഗം എന്നും അർത്ഥമുണ്ട്. അഹ്ലു സുന്ന എന്ന് പറയുമ്പോൾ ശരിയായ മാർഗത്തിൽ നിലകൊള്ളുന്നവർ എന്നാണ് അർത്ഥം. റസൂലിന്റെ ചര്യയ്ക്കും സുന്നത്ത് എന്ന് തന്നെയാണ് പറയുന്നത്. ഹദീസ് പണ്ഡിതന്മാർ നബിയുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മൗനാനുവാദത്തിനുമാണ് ഹദീസ് എന്ന് പറയുന്നത്. അഹ്ലു സുന്നത്ത് എന്ന് പറയുമ്പോൾ വിവക്ഷിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സദ്വൃത്തരായ സ്വഹാബിമാരുടെയും പാത പിൻപറ്റിയവരാണ്. അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും വേദങ്ങളിലും ദൂതന്മാരിലും അന്ത്യദിനത്തിലും വിധിയിലുമുള്ള അവരുടെ വിശ്വാസം പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് അനുസൃതമായിരിക്കും. പ്രവാചകനെ പിൻപറ്റുകയും അദ്ദേഹത്തിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുകയും ചെയ്ത സ്വഹാബികളും അന്ത്യദിനം വരെ അവരെ പിൻപറ്റുന്നവരും അവർ ലോകത്തിന്റെ ഏത് കോണിൽ ഏത് കാലത്ത് ജീവിച്ചാലും അഹ്ലു സുന്നത്ത് എന്ന ഗണത്തിലാണ് അണപ്പെടുക. സുന്നത്ത് പിൻപറ്റിയതുകൊണ്ടാണ് അവർ ഈ നാമകരണത്തിന് അർഹരായിത്തീർന്നത്. നബിയോട് സ്വഹാബിമാർ 73 വിഭാഗങ്ങൾ വിജയിച്ച വിഭാഗമേത് എന്ന് ചോദിച്ചപ്പോൾ ഞാനും എന്റെ അനുചരന്മാരും നിലകൊള്ളുന്നത് എന്ന മറുപടിയാണ് അവിടുന്ന് നൽകിയത്. ഈ വിശേഷണം അഹ്ലു സുന്നത്തിനാണ് ഏറ്റവും യോജിക്കുന്നത്. കാരണം അവർ പ്രവാചകൻ അനുചരന്മാരെ പിൻപറ്റുകയും ആദരിക്കുകയും അതോടൊപ്പം അവരെ ആക്ഷേപിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ്. സുന്നികൾക്ക് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന ഒരു പേരുകൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നിലകൊണ്ട അതേ രീതിയിൽ ജീവിക്കുന്ന ഒരു സംഘം എന്നർത്ഥത്തിലാണ് ഈ പേര് അവർക്ക് സിദ്ധിച്ചിട്ടുള്ളത്. സത്യത്തോട് യോജിച്ച് ജീവിക്കുന്ന എത്ര ചെറിയ വിഭാഗമാണെങ്കിലും അവർക്ക് അൽ ജമാഅത്ത് എന്ന് തന്നെയാണ് പറയുക. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹം, അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്നത് അവരുടെ സവിശേഷതയാണ്. അവർക്കിടയിൽ പരസ്പരം കാഫിറാക്കുന്ന പ്രവണത കാണപ്പെടുന്നില്ല. എന്നാൽ ഖവാരിജ്, റാഫിദി തുടങ്ങിയവർ പരസ്പരം കാഫിറാക്കുന്നവരാണ്. അഹ്ലു സുന്ന, ജമാഅത്ത് എന്നീ പദങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അതിന്റെ ആശയം ഒന്നുതന്നെയാണ്. സുന്നത്ത് എന്നാൽ നബിയുടെ ചര്യയും, ജമാഅത്ത് എന്നാൽ സ്വഹാബികളും താബിയുകളും അന്ത്യദിനം വരെ അവരെ പിന്തുടരുന്നവരുമായ മുസ്ലിം ഐക്യസംഘമാണ്. അഹ്ലു സുന്നത്തിന് വേറെ പേരുകളൊന്നുമില്ല. എന്നാൽ അവരോട് എതിരുള്ള മറ്റ് ഷിആ വിഭാഗങ്ങൾ ഒട്ടനവധി പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇസ്രായേൽ സന്തതികൾ 72 വിഭാഗമായി മാറി. എന്റെ സമുദായം 73 വിഭാഗമായി മാറും. അവയിലൊരു വിഭാഗം ഒഴികെ എല്ലാവരും നരകത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവർ ആരാണെന്ന് അനുചരന്മാർ ചോദിച്ചു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി അൽ ജമാഅത്ത് എന്നായിരുന്നു. വ്യത്യസ്ത രൂപങ്ങളിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫമാരായ അബൂബക്കർ, ഉമർ റളിയല്ലാഹുഅൻഹും എന്നിവരുടെയും കാലഘട്ടത്തിൽ മുസ്ലീങ്ങൾ ഈ ഐക്യസംഘത്തിൽ തന്നെയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുഅൻഹു കൊല്ലപ്പെട്ടതോടുകൂടിയാണ് മറ്റു കക്ഷികൾ രംഗപ്രവേശം ചെയ്തത്. ആദ്യത്തെ വിഘടനവാദികൾ ഖവാരിജുകളായിരുന്നു. പിന്നീടാണ് ഷിയായിസം രംഗപ്രവേശം ചെയ്തത്. ഇവർ ഖവാരിജുകളിൽ നിന്ന് വേർപിരിഞ്ഞവരാണെന്നും അഭിപ്രായമുണ്ട്. ഇവർ അല്പം അതിരുകവിയുകയും അലിക്ക് ദിവ്യത്വം വരെ കൽപ്പിക്കുകയും അബൂബക്കർ റളിയല്ലാഹുഅൻഹു, ഉമർ റളിയല്ലാഹുഅൻഹു എന്നിവരെ അപഹസിക്കുകയും ചെയ്തു. ഇക്കൂട്ടരെ കരിച്ചു കളയാനാണ് അലി റളിയല്ലാഹുഅൻഹു വിധിച്ചത്. അലിക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന വാദത്തിൽ നിന്ന് പിന്തിരിയാൻ അദ്ദേഹം 3 ദിവസം ഇവർക്ക് അവധി നൽകിയിരുന്നു. എന്നിട്ടും അവർ അതിൽ തന്നെ ഷഡിച്ചു നിന്നതുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെട്ടത്. അവരെ വധിച്ചു കളയണം എന്നതിൽ എല്ലാവർക്കും ഏകാഭിപ്രായമാണുണ്ടായിരുന്നതെങ്കിലും തീ കൊണ്ട് കരിച്ചു കൊല്ലുന്നതിനോട് ഇബ്നു അബ്ബാസിന് എതിർപ്പുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു, ഉമർ റളിയല്ലാഹുഅൻഹു എന്നിവരെക്കാളും ശ്രേഷ്ഠത അലിക്ക് നൽകുന്നത് അദ്ദേഹം ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. കൂഫയിലെ മിമ്പറിൽ അലി റളിയല്ലാഹുഅൻഹു ഇപ്രകാരം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഹബിൽ നിന്ന് നിവേദനം. അലി റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പ്രസംഗിച്ചു. അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ സമുദായത്തിൽ ആരാണ് ഉത്തമൻ? ഞാൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ താങ്കളാണ്. അദ്ദേഹം പറഞ്ഞു, അല്ല, നബിക്ക് ശേഷം ഉത്തമൻ അബൂബക്കറാണ്, പിന്നീട് ഉമറും അഹ്മദ്. ഈ പ്രസ്താവന 80-ലധികം റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഖവാരിജുകളും ഷിയാക്കളുമാണ് ഉത്തമ സ്വഹാബികൾക്കെതിരിൽ ആദ്യമായി വിമർശനത്തിന്റെ അമ്പെയ്തത്. ഈ രണ്ട് വിഭാഗത്തിനും തുടക്കത്തിൽ മുസ്ലിം ജനസാമാന്യത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അന്നത്തെ മുസ്ലിങ്ങൾ സുന്നത്തും ജമാഅത്തും മുറുകെ പിടിക്കുന്നവരായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നത് അബൂ ഹനീഫയും മാലിക്കും ഷാഫിയും അഹമ്മദും ജനിക്കുന്നതിനു മുമ്പ് തന്നെ ഉള്ളതാണ്. അത് പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച സ്വഹാബികളുടെ മദ്ഹബാണ്. ആരെങ്കിലും അതിനെതിരായാൽ അവൻ പുത്തൻവാദിയാണ്. മദ്ഹബിന്റെ ഇമാമുമാരെന്നും മതത്തിൽ പുതിയതായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരെല്ലാം സുന്നത്തിന്റെ ഇമാമുമാരായിരുന്നു. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തിന്റെ ആരംഭത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല. മദ്ഹബിന്റെ ഇമാമുമാരുടെ കാലത്താണ് ഈ സംജ്ഞയ്ക്ക് പ്രചാരം കിട്ടിയതെങ്കിലും സ്വഹാബത്തിന്റെ കാലം മുതൽക്ക് തന്നെ ഈ പ്രയോഗം നിലവിലുണ്ട്.
0: പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.
2: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഹൃദയവസന്തത്തിൽ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സൂറ അൽ മുഅ്മിനൂനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഖുർആൻ വാഗ്ദാനം ചെയ്യുന്ന വിജയം ആർക്ക്? സൂറ അൽ മുഅ്മിനൂനിലെ 1, 2, 3 എന്നീ വചനങ്ങളുടെ വിശദീകരണവുമായി നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ സഫീർ അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ ബിസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇൻഷാ അല്ലാ നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ സൂറത്ത് ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറ അൽ മുഅ്മിനൂനാണ് ഇൻഷാ അല്ലാ ഇന്നു മുതൽ നമ്മൾ ഹൃദയവസന്തത്തിലൂടെ ആരംഭിക്കുന്ന പുതിയ സൂറത്ത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ആഗമാനമായി ഇറക്കിയ വിശുദ്ധ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം പഠിക്കാനും പഠിപ്പിക്കാനും സമയം കണ്ടെത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമരായിട്ടുള്ള ഖൈറായ ആളുകൾ അവർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും ആ ഖുർആൻ കേൾക്കുന്നവർക്കും ആ ഖുർആൻ പഠിക്കുന്നവർക്കും അത് പ്രബോധനം ചെയ്യുന്നവർക്കും വലിയ പ്രതിഫലങ്ങളുണ്ട് എന്ന് ധാരാളക്കണക്കിന് ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ പഠിക്കാൻ എന്തൊക്കെ സാഹചര്യങ്ങളും അവസരങ്ങളും നമുക്ക് ലഭിക്കുമോ ആ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആനെ നെഞ്ചോട് ചേർക്കാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷ്യം നിൽക്കുന്നതാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിക്കൊണ്ട് ആ ഖുർആൻ നാളെ പരലോകത്ത് അള്ളാഹുവോട് സാക്ഷ്യം വെക്കും, അള്ളാഹുവേ ഇവനെന്നെ പാരായണം ചെയ്തിട്ടുണ്ട്, എന്നെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെക്കൊണ്ട് നീ ഇവന് ശുപാർശ നൽകണേ എന്ന് അള്ളാഹുവോട് നാളെ ഖുർആൻ അള്ളാഹുവോട് പറയുമെന്നാണ്. എന്നാൽ ആ വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് ഹുജ്ജത്തുൻ അലൈക്ക്, നമുക്കെതിരായി സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പരലോകത്ത് പറയുന്ന വർത്തമാനം 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവേ ഈ സമൂഹം ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് വലിച്ചെറിഞ്ഞു, അതിനെ നിസാരമാക്കി പരിഗണിക്കാതെ മാറ്റിവെച്ചു എന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിക്കാതെയും പാരായണം ചെയ്യാതെ നിന്ന ആളുകൾക്കെതിരെ അത്തരം ആളുകൾക്കെതിരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സാക്ഷ്യം നിൽക്കുമെന്നാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുമെന്നാണ്, ആ ഖുർആൻ തന്നെ നമുക്കെതിരെയാകുമെന്നാണ്. അതൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം. നമ്മുടെ മുമ്പിൽ ഇന്നൊരുപാട് അവസരങ്ങളുണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി. നമ്മുടെ വിശ്രം ഇസ്ലാം യൂത്ത് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഈ കൂട്ടായ്മ കേരളത്തിലുള്ള വിവിധ ശാഖകളിൽ ഒരുക്കിയിട്ടുള്ള ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ, അത് നമുക്കുള്ള വലിയ അവസരമാണ്. നേരിട്ട് പോയി ഒരധ്യാപകൻ്റെ കീഴിൽ നിന്ന് പഠിക്കാൻ നമുക്കതിലൂടെ സാധ്യമാക്കും. അതല്ല എങ്കിൽ നമ്മുടെ പി എസ് റേഡിയോയിൽ തന്നെ ഖുർആൻ പഠിക്കാനും വ്യത്യസ്ത സുഹൃത്തുക്കൾ പഠിക്കാൻ ഒരുപാട് സംരംഭങ്ങളുണ്ട്. ഹൃദയവസന്തമുണ്ട്, അന്നൂർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി ഖുർആൻ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ പറഞ്ഞതുപോലെ ഇൻഷാ അള്ളാഹ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. 118 വചനങ്ങളുള്ള സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിൻ്റെ 75, 76, 77 വചനങ്ങൾ അത് മദീനയിൽ അവതരിച്ചതാണ് എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. മക്കി എന്ന് പറഞ്ഞാൽ മക്കയിൽ അവതരിച്ചത് എന്ന് സാധാരണ പറയുന്നത് യഥാർത്ഥത്തിൽ മക്കയിൽ തന്നെ അവതരിച്ചതല്ല, അങ്ങനെയും അല്ലാതെയും ഉണ്ടാകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. ആ ഹിജറ പോകുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 53 വയസ്സിൻ്റെ മുമ്പ് ഹിജറ പോകും മുമ്പ് അവതരിക്കപ്പെട്ട എല്ലാ സൂറത്തുകളും മക്കി എന്നാണ് അറിയപ്പെടുന്നത്. ഹിജ്റക്ക് ശേഷം ഇറങ്ങിയ എല്ലാ സൂറത്തുകളും മദനി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രവാചകൻ മദീനയിലേക്ക് പോയതിനു ശേഷം പിന്നെ ഉംറക്കോ ഹജ്ജിനോ ഒക്കെ വേണ്ടി മക്കയിലേക്ക് വന്നിട്ട് അവിടെ ഇറങ്ങിയ വചനങ്ങൾ അല്ലെങ്കിൽ സൂറത്തുകൾ അതും മദനി ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് മക്കിയും മദനിയുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ 28 മദനി സൂറത്തുകളും 86 മക്കി സൂറത്തുകളും എന്നാണ് പൊതുവെ പറയാറുള്ളത്. പണ്ഡിത ലോകത്ത് ആവശ്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും പൊതുവെ സ്വീകരിച്ചു പോരുന്ന എണ്ണം 114 സൂറത്തുകളിൽ 28 മദനിയും 86 മക്കിയുമാണ് എന്നാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്തുകളുടെ എണ്ണം 256. അത് നമ്മൾ ഓർത്തുവെച്ചാൽ ഈ 28 പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരും. 286 28 രണ്ടും കൂട്ടിയാൽ 114 കിട്ടും. അപ്പോൾ സൂറത്തുൽ മുഅ്മിനൂനാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. ഈ സൂറത്തിന് അൽ മുഅ്മിനൂൻ എന്ന് പേര് വരാനുള്ള കാരണം ഈ സൂറത്തിൻ്റെ ആദ്യത്തെ വചനം വിശ്വാസികൾക്ക് വിജയം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനമാണ്. അതിനുശേഷമുള്ള ആദ്യത്തെ കുറച്ചായത്തുകളിൽ വിജയം പ്രാപിച്ച വിശ്വാസികളുടെ ഗുണങ്ങളാണ് ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് അൽ മുഅ്മിനൂൻ എന്ന് പേര് വന്നത്. അപ്പോൾ ആ അൽ മുഅ്മിനൂൻ എന്ന് സത്യവിശ്വാസികൾ എന്നർത്ഥമുള്ള സൂറത്തുൽ മുഅ്മിനൂനാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നതാണ്. നമുക്ക് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون إن شاء الله ഈ മൂന്ന് ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ അവിടെ ദാല് അതിന് സുക്കൂനാണ്. ദാല് ഖൽഖലയുടെ അക്ഷരമാണ്. ഖ ത ബ ജീം ദാൽ ഈ അക്ഷരങ്ങൾ, ഖുതുബ് ജദ് എന്ന് എളുപ്പത്തിന് വേണ്ടി പറയുന്ന അക്ഷരങ്ങൾ ഖൽഖലയുടെ അക്ഷരങ്ങളാണ്. ഈ അഞ്ച് അക്ഷരങ്ങൾക്ക് മുകളിൽ സുക്കൂന് വന്നാൽ അതൊന്ന് ഗാംഭീര്യത്തോടുകൂടി കനപ്പടിച്ച് ഓതണം എന്നാണ് തജീവിദിന്റെ നിയമം. അപ്പോൾ ഖദ് അഫ്ലഹ എന്ന് ഓതാൻ പാടില്ല, ഖദ് അഫ്ലഹ എന്ന് തന്നെ, ഖദ് എന്ന് ദാലിൻ്റെ സുക്കൂന് വെളിവാകുന്ന രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇതിൽ ആവർത്തിച്ചു വരുന്നത് മുഅ്മിനൂൻ, മുഅ്രിദൂൻ, പിന്നെ അതേപോലെ ഖാശിഊൻ എന്നിങ്ങനെ ആയത്തവസാനിക്കുന്നത് വഖഫിൻ്റെ തൊട്ട് മുമ്പ്, ആയത്തവസാനിക്കുന്ന വഖഫിൻ്റെ തൊട്ട് മുമ്പുള്ളത് മദ്ദക്ഷരമായ വാവാണ്. അലിഫ്, വാവ്, യ എന്നിവയാണ് മദ്ദക്ഷരങ്ങൾ. ആ മദ്ദക്ഷരങ്ങൾ താൽക്കാലിക സുക്കൂൻ, അഥവാ ഇവിടെ ഖാശിഊൻ, മുഅ്രിദൂൻ, മുഅ്മിനൂൻ എന്നതിനൊക്കെ നൂനിന് ഫതഹാണ്. പക്ഷെ നമ്മൾ നിർത്തുമ്പോൾ ഇൻ എന്ന് സുക്കൂൻ വെച്ചാണ് നിർത്തകം. അങ്ങനെ താൽക്കാലിക സുക്കൂനുകൾക്ക് മുമ്പിൽ ഈ മദ്ദക്ഷരങ്ങൾ വന്നാൽ അത് നീട്ടി ഓതണം എന്നാണ് നിയമം. 2 മുതൽ 6 വരെ മാത്രം നീട്ടണം. മദ്ദുൻ ആരിൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാണ് ഓതുക. മുഅ്മിനൂൻ എന്ന് ഓതാൻ വേണ്ടി പാടില്ല. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്നിങ്ങനെ നീട്ടിയാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ അർത്ഥത്തിലേക്ക് വന്നാൽ, ഖദ് എന്നത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചു വരുന്നതായ വാചകമാണ്. ഖദ് എന്നതിന് ഇന്ന എന്ന അതേ അർത്ഥമാണ്, അഥവാ നിശ്ചയമായും തീർച്ചയായും എന്ന അർത്ഥമാണ് ഖദ് എന്ന പദത്തിനുള്ളത്. അഫ്ലഹ എന്നത് ഫിഅ്ലു മാളിയാണ്, വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അഫ്ലഹ വിജയിച്ചിരിക്കുന്നു. ആരാണ് വിജയിച്ചവർ? അൽ മുഅ്മിനൂൻ. അഫ്ലഹ എന്ന ഫിഇലിൻ്റെ ഫായിലാണ് മുഅ്മിനൂൻ. ആ മുഅ്മിനൂൻ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലദീന, അല്ലദീന എന്നത് ഇസ്മുൽ മൗസൂല എന്നാണ് ഭാഷാ നിയമം അനുസരിച്ച് അതിന് പറയുക. ഭാഷയിൽ, വിശുദ്ധ ഖുർആനിലും അറബി ഭാഷയിലും ആവർത്തിച്ച് വരുന്നതാണ്. ഒരു കാര്യത്തെ വിശദീകരിക്കാൻ വേണ്ടിയാണ് അല്ലദീന ഉപയോഗിക്കാറുള്ളത്. അല്ലദീന മുഅ്മിനൂനെ കുറിച്ച് പറഞ്ഞു. ആ മുഅ്മിനൂൻ ആരാണ് എന്ന് വിശദീകരിക്കണം. അല്ലദീന എങ്ങനെയുള്ളവരാണ് അവർ? അവർ യാതൊരു കൂട്ടരാകുന്നു. ഹും, ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. ഹും എന്നത് ലമീർ എന്നാണ് പറയുക, അഥവാ സർവനാമം എന്ന് മലയാളത്തിൽ പറയുന്നതായ ഹും എന്നത് പ്രോനൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. അവർ എന്നാണ് അർത്ഥം. തൊട്ടു മുമ്പ് മുഅ്മിനൂനെ കുറിച്ച് പറഞ്ഞു, സത്യവിശ്വാസികൾ. അവരെ വീണ്ടും ഓർമ്മപ്പെടുത്താനാണ് ഹും എന്ന് പ്രയോഗിക്കുന്നത്. അല്ലദീന ഹും, അവർ യാതൊരു കൂട്ടരാകുന്നു. ഫീ സ്വലാത്തിഹിം, സ്വലാത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിസ്കാരം എന്നർത്ഥം. സാധാരണ ഭാഷയിൽ സ്വലാത്തി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നതിൻ്റെ അർത്ഥം. സാങ്കേതികമായാണ് നമ്മൾ സ്വലാത്തിന് നിസ്കാരം എന്നർത്ഥം പറയാറുള്ളത്. സ്വലാത്തിന് ഭാഷാർത്ഥ സൊല്ലു അലൈഹി വസല്ലിമു തസ്ലിമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാനും വേണ്ടി വിശുദ്ധ ഖുർആൻ കൽപ്പനയുണ്ട്. അത് പ്രാർത്ഥനയാണ്, അത് നിസ്കാരമല്ല. എന്നാൽ സാങ്കേതിക അർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരത്തിൽ ഖാശിഊൻ, അവർ ഖുശൂ ഉള്ളവരായിരിക്കും അഥവാ ഭയഭക്തി ഉള്ളവരായിരിക്കും. അപ്പോൾ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞാൽ അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരായിരിക്കും. വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ, വല്ലദീന അവർ യാതൊരു കൂട്ടരാകുന്നു, ഹും അവർ, അനിൽ ലഗ്വി ലഘുവിനെ തൊട്ട്, ലഘുവെന്ന് പറഞ്ഞാൽ വിനോദങ്ങൾ, കളിചിരി, കളിതമാശകൾ, അനാവശ്യ വർത്തമാനങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. മുഅരിദൂൻ അഅറദ എന്ന ഫിഇൽ ചെയ്യുന്ന ഫാഇലാണ് മുഅരിദ്. മുഅരിദൂൻ അഥവാ വിട്ടുനിൽക്കുന്നവരാണ്, തിരിഞ്ഞു കളയുന്നവരാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ എന്ന് പറഞ്ഞാൽ അവർ അനാവശ്യങ്ങളിൽ നിന്ന്, വിനോദ വാർത്തകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിരിക്കുമെന്നാണ് അർത്ഥം. അപ്പോൾ ഈ മൂന്നായത്തുകൾ വളരെ വലിയ അർത്ഥതലങ്ങൾ നൽകുന്ന വചനങ്ങളാണ്. ഒന്നാമത്തെ വചനത്തിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ സത്യവിശ്വാസികൾ എന്ന് നമ്മുടെ മലയാളത്തിൽ അർത്ഥം പറയുന്ന പദമാണ് മുഅ്മിൻ എന്നത്. എന്താണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമി എന്ന പൊതുനിർമ്മിതിയുടെ രണ്ടാമത്തെ തട്ടായിട്ടാണ് ഈമാനെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ തട്ട് ഇസ്ലാമാണ്, ആ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവൻ മുസ്ലിമാകും. രണ്ടാമത്തെ തട്ട് ഈമാനാണ്, അതിലേക്ക് പ്രവേശിച്ചവൻ മുഅ്മിനാകും. മൂന്നാമത്തെ തട്ട് ഇഹ്സാനാണ്, അതിലേക്ക് പ്രവേശിച്ചവൻ മുഅ്മിനാകും. നബിസ് അള്ളാഹുസമ്പടിക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന ഒരു ഹദീസുണ്ട്, ഹദീസ് ജിബ്രീൽ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഹദീസിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചനടുക്കൽ വന്നുകൊണ്ട് ഇസ്ലാമിനെയും ഈമാനിനെയും ഇഹ്സാനെയും ഓർഡറായിക്കൊണ്ട് ചോദിക്കും എന്നുള്ളതിനുള്ള തെളിവ്. ഇസ്ലാം എന്താണ് ചോദിച്ചപ്പോൾ, അന്ത ശഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നി റസൂലുള്ളാ വ തുഖീമ സ്സലാ വ തുതിയ സക്ക വ തസൂമ റമളാൻ വ ഹജ്ജൽ ബൈത്ത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. ശഹാദത്ത് കലിമ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജാണ് ഇസ്ലാം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ആ അഞ്ച് റുക്കനുകൾ പൂർത്തിയാക്കിയാൽ മുസ്ലിമായി കഴിഞ്ഞു. എന്നാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അൻതുമിന ബില്ലാഹി വ മലായിക്കത്തിഹി വ കുതുബിഹി വ റസൂലിഹി വല്യൗമിൽ ആഖിർ വ തുമിന ബിൽ ഖദരി ഖൈരിഹി വ ശരിഹി, അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളുള്ള വിശ്വാസം, ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, നന്മയും തിന്മയുമാകുന്ന ഖദറിലുള്ള വിശ്വാസം, ഈ ആറു കാര്യങ്ങൾ ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. ഈ ആറു കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിശ്വസിച്ചാൽ മാത്രം ഒരു മുഅ്മിനാവുകയില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദും ബിൽ ഖൽബ് വ ഖൗലും ബിൽ ലിസാൻ വ അമലും ബിൽ ജവാരിഹ് എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അഥവാ അത് ഹൃദയത്തിലുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. ഹൃദയം കൊണ്ടുള്ള വിശ്വാസം ഒരുവനുണ്ടാകണം, അതോടൊപ്പം തന്നെ ഹൃദയം കൊണ്ടുള്ള വിശ്വാസം തെറ്റിയാൽ അവൻ കാഫറായി പോവുകയും ചെയ്യും. നാവുകൊണ്ട് പ്രഖ്യാപിക്കണം, നാവുകൊണ്ടുള്ള സംസാരങ്ങൾ കൊണ്ട് അവൻ ഈമാനിന്ന് പുറത്തു പോവുകയും ചെയ്യും. ഹൃദയം അവയവങ്ങൾ കൊണ്ട് അവൻ്റെ ഈമാനെ പ്രകടമാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കണം, അതേ രൂപത്തിൽ ഈമാന വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ അവൻ ഈമാനിന്ന് പുറത്തു പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഈ ഈമാനുള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞത്. എന്നിട്ട് ആ ഈമാനുള്ള വിജയിച്ച ആളുകളുടെ ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത വചനങ്ങളിൽ തുടരുന്നത്. അതിലേറ്റവും ഒന്നാമതായി പറഞ്ഞ കാര്യം എന്താണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തി ഉള്ളവരാണ്, ഖുശൂ ഉള്ളവരാണ് എന്നാണ്. ഖുശൂ എന്ന് പറഞ്ഞാൽ ഭയഭക്തിയാണ്. നമസ്കാരത്തിന് ഏറ്റവും കാതലായി വേണ്ട കാര്യമാണ് ഖുശൂ എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് നമസ്കരിച്ചു. നമസ്കാരം തിരിച്ചു പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ നിസ്കാരത്തിന് പത്തിലൊന്ന് കൂലി മാത്രമാണ് കിട്ടുക. പിന്നെ പ്രവാചകൻ തുസ്ഉഹ, ഫുമുനുഹ, സുബുഹ, സൂദുസുഹ എന്നിങ്ങനെ താഴേക്ക് എണ്ണിപ്പോയി. ഒൻപതിലൊന്നും എട്ടിലൊന്നും ഏഴിലൊന്നും ഒക്കെ കിട്ടുന്ന ആളുകളുണ്ട് എന്ന്. ആരാണ് റസൂലി കൂട്ടരെന്ന് പ്രവാചകൻ്റെ സഹാബികൾ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യതിമ്മു റുകുഉഹ വലാ സുജൂദഹ വലാ ഖുശുഉഹ, തങ്ങളുടെ നമസ്കാരത്തിലെ റുകുഉഹോ സുജൂദോ ഭയഭക്തി ഖുശൂഒ പൂർത്തിയാക്കാത്തവരെന്നാണ്. അപ്പോൾ നമസ്കാരത്തിന് അനിവാര്യമായി വേണ്ട കാര്യമാണ് ഖുശൂ. സുജൂദും റുക്കുവുമൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കണം അത്രത്തോളം ഖുശൂ ഉണ്ടാകണം. ഖുശൂ ഇല്ലാത്ത നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനടുക്കൽ പരിപൂർണമായ പ്രതിഫലം കിട്ടുന്ന കാര്യമല്ല. അശ്രദ്ധമായ നമസ്കാരക്കാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഊനിൽ ഫവൈലുള്ളിൽ മുസല്ലീൻ അല്ലദീനഹുമൻ സലാത്തിക്കും സാഹൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധരൻ, അത്തരം നമസ്കാരക്കാർക്ക് നാശമെന്ന് അള്ളാഹു പഠിപ്പിച്ചു. അശ്രദ്ധമായ നമസ്കാരമാകുവാൻ പാടില്ല. ഹൃദയവും നമ്മുടെ ശരീരവും പരിപൂർണമായും റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന രൂപത്തിലാകണം നമ്മുടെ നമസ്കാരം. അങ്ങനെയല്ല നമ്മുടെ നമസ്കാരമെങ്കിൽ ആ നമസ്കാരം കൊണ്ട് ഒരു കാര്യവുമില്ല. അത്തരം നമസ്കാരക്കാർക്ക് മാത്രമാണ് വിജയമുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കിവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഖുശൂഉ കിട്ടാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഖുശൂഉ ലഭിക്കാൻ വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഒന്നാമതായി, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധം നമുക്കുണ്ടാകണം. രണ്ടാമതായി, പ്രവാചകനെ പഠിപ്പിച്ചതുപോലെ സ്വല്ലി സ്വലാത്ത മുവദ്യ, നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ ഇത് നമ്മുടെ അവസാന നമസ്കാരമാണ് എന്ന ബോധത്തിൽ കൈകെട്ടിയാൽ നമുക്ക് ഭയഭക്തി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മൂന്നാമത്തതായി, നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന എല്ലാ ദിക്റുകളുടെയും അർത്ഥം പഠിച്ചു വെക്കുക. നാലാമതായി, നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുകൾ അർത്ഥമറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക. അപ്പോൾ അർത്ഥമറിഞ്ഞുകൊണ്ട് ദിക്റും ഖിറാഅത്തും നടക്കുമ്പോൾ നമുക്ക് മനസ്സതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി കഴിയും. അഞ്ചാമത്തതായി, റുക്കുഉം സുജൂദും മറ്റവയവങ്ങൾ പ്രവർത്തനങ്ങളുമെല്ലാം അവയവങ്ങൾ നേരെയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന രൂപത്തിൽ മനസ്സ് കൊടുത്തായിരിക്കും നമ്മൾ നമസ്കരിക്കേണ്ടത്. ആറാമതായി, നമ്മൾ നമസ്കരിക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാതെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കുമ്പോൾ ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാനും വേണ്ടി പറ്റും. ഏഴാമതായി, നമ്മൾ ഒരിക്കലും മുകളിലേക്ക് നോക്കാതിരിക്കുക. മുകളിലേക്ക് നോക്കുന്ന ആളുകളുടെ കാഴ്ച റാഞ്ചിപ്പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പാടറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ജമാഅത്തായി നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഏകാന്തതയും ശ്രദ്ധയും കിട്ടും. ഫറദ് നമസ്കാരങ്ങൾക്ക് മുമ്പേ സുന്നത്തായ നമസ്കാരങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളൊരു മുന്നൊരുക്കം നടത്തുക. അതേപോലെ തന്നെ ഭയഭക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഈ പത്തു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമസ്കാരത്തിൽ നല്ല ഭയഭക്തി നേടിയെടുക്കാൻ കഴിയും. ആ രൂപത്തിൽ ഭയഭക്തി നേടിയെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അല്ലാത്ത നമസ്കാരം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി, വിശ്വാസികളുടെ, വിജയിച്ച വിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് വല്ലദീനഹും അനിൽ ലഹ്വി മുഅരിദൂൻ, അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരായിരിക്കുമെന്നാണ്. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണിത്. അവനൊരിക്കലും വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. അനാവശ്യ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനോ അവൻ്റെ കുടുംബത്തിനോ അവൻ്റെ സമൂഹത്തിനോ ഇഹലോകത്തിനോ പരലോകത്തിനോ ഉപകാരമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം അനാവശ്യമാണ്. അത്തരം അനാവശ്യ കാര്യങ്ങളിൽ മാത്രം മുഴുകുന്നവരാണ് ആധുനിക കാലഘട്ടത്തിലെ യുവാക്കളും യുവതികളും മറ്റുള്ള ആളുകളുമൊക്കെ. നിങ്ങൾ നോക്കൂ, തങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ അനാവശ്യമായ കാര്യങ്ങൾ മാത്രം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമൊക്കെ യൂട്യൂബിലുമൊക്കെ റീൽസും ഷോർട്സും ഒക്കെ കണ്ട് കാണുന്നത് എന്താണ്? എല്ലാം അനാവശ്യമായ ആണുമെണ്ണും കൂടിക്കലടുന്ന സിനിമകൾ, ഷോർട്സുകൾ, മിമിക്രികൾ, പിന്നെ കോമഡികൾ, അതേപോലെ തന്നെ പിശാചിൻ്റെ കുഴലൂത്തെന്ന് പഠിപ്പിച്ച സംഗീതങ്ങൾ, ഇതൊക്കെയാണ് ആളുകൾ കേൾക്കുന്നത്, ആളുകൾ കാണുന്നത്. ഇതെല്ലാം അനാവശ്യ കാര്യങ്ങളാണ്. ഒരു ഉപകാരമില്ലാത്ത രൂപത്തിൽ തങ്ങളുടെ നമസ്കാരം പോലും ഒഴിവാക്കി അള്ളാഹുവിനെ തൊട്ടുള്ള ശ്രദ്ധ എന്നൊക്കെ മാറി നിന്നുകൊണ്ട് കളികളിൽ മുഴുകുന്ന, അത് കളിക്കുകയും അത് കാണുകയും അതിനുവേണ്ടി ഉറക്കം ഒഴിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിലുണ്ട്. ഇതെല്ലാം അനാവശ്യ കാര്യം. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ അത്തരം കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായും വിട്ടുനിൽക്കുന്നവനായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനാവശ്യ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ശിർക്കിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമായി കൊണ്ട് സൂചിപ്പിച്ച വിഷയമാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, അലാ ഉനബ്ബിയുക്കും ബി അക്ബരിൽ കബായിർ, വൻപാപങ്ങൾ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചാൽ കിട്ടി വന്നു. എന്നിട്ട് പ്രവാചകൻ ഒന്നാമത് പറഞ്ഞത് ശിർക്ക് ചെയ്യുക, രണ്ടാമതായി ഉഖൂഖുൽ വാലിദീൻ, പിന്നെ അതേപോലെ തന്നെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക, മൂന്നാമതായി വശഹാദത്ത് സൂർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഥവാ അനാവശ്യങ്ങൾക്ക് സാക്ഷ്യം നിൽക്കുക, അത്തരം കാര്യങ്ങൾ പങ്കാളികളാവുക എന്നാണ്. ഇബാദുർ റഹ്മാനിൻ്റെ ഗുണങ്ങൾ എണ്ണിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വല്ലദീന ലാ യശ്ഹദൂന സൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അനാവശ്യങ്ങൾക്കൊരിക്കലും സാക്ഷ്യം നിൽക്കുന്നവരല്ല എന്ന്. അതുകൊണ്ട് തന്നെ അത്തരം അനാവശ്യങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, സംഗീതമാണ്; രണ്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ അപഹരിക്കലാണ്, അതിൽ നമ്മൾ അപഹസിക്കലാണ്; അതേപോലെ തന്നെ സിനിമ പോലെയുള്ള വൃത്തികളിൽ കാണലാണ്. ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിന്ന് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ട് ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് സത്യവിശ്വാസികളുടേത്. ഒന്ന്, നമസ്കാരത്തിലെ ഭയഭക്തിയുള്ള ആളുകൾ; രണ്ടാമത്തേത്, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾ. ഈ രണ്ട് ഗുണങ്ങൾ നമ്മൾ നേടിയെടുക്കുക ഇൻഷാല്ലാ. വിശ്വാസികളുടെ ബാക്കി ഗുണങ്ങൾ തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിനു വഅലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ക്ലാസ് എടുത്തത് സഫീർ അൽഹിക്കമി.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

മഷാല്ലാ, വിശുദ്ധ ഖുർആൻ അതിൻ്റെ സ്വരമാധുരി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമുക്ക് പരിചയമുള്ള കാരി മുഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ വോയിസിൽ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി വരച്ച് കാണിക്കുന്ന വരകളിലൂടെയാണ് നമ്മൾ പോയത്. നമുക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത രൂപത്തിൽ വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്തുകളെ തീർച്ചയായിട്ടും നമ്മൾ കാലങ്ങളായി കേൾക്കുകയും പാരായണം ചെയ്യുകയും അതോടൊപ്പം തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ ഇതിൻ്റേതായ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഓരോരുത്തരും.

0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Peace Radio. Tune to reality.

0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്വയം വൈകല്യം സൃഷ്ടിക്കുന്നവരുണ്ടാകുമോ? എനിക്കൊരു വൈകല്യം ഞാൻ വരുത്ത്. ഒരുപക്ഷെ ഇല്ലെന്നായിരിക്കാം നമ്മുടെ ഉത്തരം. എന്നാൽ ആ ഉത്തരം പൂർണ്ണമായി ശരിയല്ല. ഈ അടുത്ത ഒരു സന്ദർഭത്തിൽ പരിചയപ്പെട്ട ഒരു യുവാവിൻ്റെ ജീവിതമാണ് ഇത്തരത്തിൽ ഒരു സംസാരത്തിലേക്ക് വഴിയൊരുക്കിയത്. അശ്രദ്ധരായ മാതാപിതാക്കൾ. ഒരു കുഞ്ഞു വളരുമ്പോൾ അവൻ ആവശ്യപരമായ മതപരവും ഭൗതികവുമായിട്ടുള്ള വിജ്ഞാനവും അറിവും പരിശീലനങ്ങളും നൽകുന്നതിൽ വീഴ്ച വരുത്തി എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും അവന് പഠിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കി അവനെ സ്കൂളിലേക്കും സൗകര്യങ്ങളിലേക്കും അയക്കുക. എന്നാൽ അവൻ്റെ വളർച്ചയോ അവൻ്റെ പ്രായമോ അവൻ്റെ ശാരീരികവും മാനസികവുമായ വ്യത്യാസങ്ങളോ ഒന്നും മനസ്സിലാക്കുകയോ സന്ദർഭോചിതവും സമയോചിതവുമായിട്ടുള്ള ഉപദേശങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ നൽകുകയോ ചെയ്യാത്ത ഒരവസ്ഥാവിശേഷം, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 8-ാം ക്ലാസ് മുതൽ ഫോൺ സൈറ്റുകൾ കാണുന്നു, അശ്ലീലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അശ്ലീലങ്ങൾ കാണുമ്പോൾ വൈകാരികത ബൂസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അവന് വൈകാരികമായ കാര്യങ്ങൾ നിർവഹിക്കണം. വിവാഹിതനല്ലാത്ത ഒരാൾ എന്തു മാർഗം സ്വീകരിക്കും? അതിലാരും മാതൃകയോ അല്ലെങ്കിൽ അവന് കാണാൻ അവസരങ്ങളോ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ സ്വയം ചില മാതൃകകൾ സൃഷ്ടിക്കും. അങ്ങനെ അവൻ സ്വന്തമായൊരു വഴി കണ്ടെത്തി. സാധാരണ കുട്ടികൾ കണ്ടെത്തുന്നത് പോലെയുള്ള ഒരു മാസ്റ്റർബേഷൻ്റെയോ സ്വയംഭോഗത്തിൻ്റെയോ രൂപമല്ല അവൻ സ്വീകരിച്ചത്, വ്യത്യസ്തമായ രൂപമാണ് അവൻ സ്വീകരിച്ചത്. അപ്പോൾ പിന്നെ നല്ല അശ്ലീല സൈറ്റുകൾ അവൻ കാണും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? സ്വയം സ്വന്തം നിലയ്ക്ക് ഈ അവൻ സ്വന്തമായി രൂപീകരിച്ചെടുത്ത വഴിയിലൂടെ അവൻ ചില കൈക്രിയകൾ ചെയ്യും. അങ്ങനെ ഒരാത്മസംതൃപ്തി കണ്ടെത്തും. അവൻ പറയുന്നത് ഇതൊരു വ്യഭിചാരമാണെന്നോ ഒരു തെറ്റാണെന്നോ കുറ്റകരമാണെന്നോ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മറ്റുള്ള വ്യക്തികളോട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ തെറ്റാവൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നു ഞാൻ എൻ്റെ വിവാഹ ജീവിതം പരാജയപ്പെട്ട് ഈ ഒരവസ്ഥ, എനിക്ക് ഇത്തരത്തിൽ രംഗത്തൊരു വൈകല്യം സംഭവിച്ചിട്ടുണ്ടെന്ന വിവരം അറിയുമ്പോൾ എൻ്റെ ഉമ്മ പറയുന്നു, മോനെ അത് തെറ്റാണ്, അത് കണ്ണുകൊണ്ടുള്ള നോട്ടം വ്യഭിചാരമാണ്, അതേപോലെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ ഗണത്തിൽ വരും എന്ന് ഇപ്പോൾ ഉമ്മ എനിക്ക് പറഞ്ഞു തരുന്നു. സത്യമായും അതൊരു തെറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നാം ഗൗരവപരമായി ചിന്തിക്കണം. സമയത്തിലും സന്ദർഭത്തിലും തങ്ങളുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സും ശരീരവും വളരുന്നു എന്ന് തിരിച്ചറിയാൻ നമ്മൾ വിട്ടുപോകുന്നു. എന്തെല്ലാം അവരുടെ ഉള്ളുകളിൽ നടക്കുന്നു എന്ന് നമ്മൾ അറിയാതെ പോകുന്നു. ഇപ്പോൾ ഒരു വൈകല്യത്തിലാണവൻ. ഏതാനും വർഷങ്ങളോളം ദാമ്പത്യ ജീവിതമായി മുന്നോട്ട് പോയിട്ടും തൻ്റെ ശാരീരിക ബന്ധങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ. അതൊരു ചികിത്സയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും എത്തി നിൽക്കുന്ന ഒരു ഘട്ടം. ഒരു പക്ഷേ ഇനി എനിക്കാവില്ലെന്ന് ഭാര്യ പറഞ്ഞ് ഒഴിവാകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ധൃതി പിടിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സ്വയം വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നവരുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളിവിടെ കണ്ടത്, ഉണ്ടെന്നതാണ് വസ്തുത. ചുറ്റുപാടുകൾ നമ്മളോട് പറയുന്ന കണക്ക് 10 ചെറുപ്പക്കാരിൽ 6 പേരും അശ്ലീലങ്ങൾ കാണുന്നവരാണെന്ന് യുവാക്കൾ പറയുന്നു. മതപ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടെ കണക്കെടുപ്പിൽ അവർ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ വിശ്വസിക്കുന്നില്ല, 10-ൽ ഒരാളുണ്ടെന്ന് നമ്മൾ വിചാരിക്കൂ. അവൻ്റെ ജീവിതം അവൻ സ്വയം വൈകൃതങ്ങളിലേക്കും വൈകല്യങ്ങളിലേക്കും നയിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് സ്വകാര്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്തരം വൈകൃതങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രശ്നമാവില്ല. നാളെ ഒരു ജീവിത പങ്കാളി കടന്നു വരുമ്പോൾ ഒരു പക്ഷേ പ്രകൃതി വിരുദ്ധമായ ജീവിതങ്ങൾ അവനെ പ്രകൃതിപരമായൊരു ജീവിതത്തിന് ജീവിതം സാധ്യമാക്കാതെ വരുമ്പോഴാണ് പ്രശ്നമറിയുന്നത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ആരൊക്കെ അറിഞ്ഞു? അവൻ്റെ പാരൻസ് അറിഞ്ഞു, അവളുടെ പാരൻസ് അറിഞ്ഞു, ചികിത്സിക്കുന്ന ഡോക്ടർമാരറിഞ്ഞു, കൗൺസിലേഴ്സ് അറിഞ്ഞു, കുടുംബങ്ങളിൽ പലരും അറിഞ്ഞു. എന്താണ് അറിയുന്നത്? എന്താണ് അറിയുന്നത്? ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്ന വൈകൃതങ്ങൾ, തിന്മകൾ, ഇന്ന് അത് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു കാര്യം നാം അറിയുക, നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന നിയമങ്ങളൊന്നും അത് തള്ളിക്കളയാനുള്ളതല്ല, സ്വീകരിക്കാനുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വഴിവിട്ട് ജീവിക്കുന്നവർ വൈകല്യങ്ങളെ സൃഷ്ടിക്കുന്നവരാണ്. ആ വൈകല്യം അവരുടെ ഭാവി ജീവിതത്തിന് അതിശക്തമായ പ്രതികൂലതകൾ സൃഷ്ടിക്കും എന്നതിൻ്റെ നേർചിത്രമാണ് നമ്മളിവിടെ കാണുന്നതും കേൾക്കുന്നതും. അതുകൊണ്ട് തന്നെ ജീവിതത്തിലൊരു മാറ്റത്തിന് വേണ്ടി നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും നമ്മുടെ തെറ്റായ പ്രവർത്തനങ്ങളും വഴിവിട്ട പ്രവർത്തനങ്ങളും ഒരിക്കലും നമ്മുടെ ഒരു വൈകൃതത്തിലേക്ക് എത്തിക്കാതിരിക്കുകയും വേണം. എന്നാൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൻ്റെ ഏതു സമയത്തും ഏത് പ്രായത്തിലും ഏതു തെറ്റുകളിൽ നിന്നും ഒരാൾക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് പിൻവാങ്ങുവാൻ കഴിയും. തെറ്റുകളിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ലെങ്കിൽ പശ്ചാത്താപത്തിനും മടക്കത്തിനും അർത്ഥമില്ലല്ലോ. ഏതു പ്രായത്തിൽപ്പെട്ട വ്യക്തിക്കും ഒരു ശരിയായ ഇസ്ലാമിക ജീവിതത്തിലേക്കും സദാചാര ജീവിതത്തിലേക്കും വരാൻ ഒരു പ്രയാസവുമില്ല. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും, ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്താൽ തീർച്ചയായും മാറ്റത്തിന് സാധ്യമാകുമെന്നാണ്. പുകവലിയും കഞ്ചാവും ഫോൺ സൈറ്റുകളും എല്ലാം ഇന്ന് പുതുതലമുറയെ നശിപ്പിക്കുമ്പോൾ ഭാവിയിലുള്ള വൈവാഹിക ദാമ്പത്യ ജീവിതങ്ങളെ അതെങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചുകൂടെ അത്തരം ആളുകൾ ചിന്തിക്കുകയും എത്രയും പെട്ടെന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നത് അവർക്ക് ഇഹലോകത്തും പരലോകത്തും നന്മ നൽകിയേക്കാം.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم.

0: അടുത്തതായി നമ്മൾ കേൾക്കുന്നു കവർ സ്റ്റോറി. ഇന്നത്തെ കവർ സ്റ്റോറിയിൽ സി മുഹമ്മദ് അജ്മൽ രചിച്ച ജൻസി വിപ്ലവത്തിന്റെ രാഷ്ട്രീയ സന്ദേശം എന്ന വിഷയത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ജൻസി വിപ്ലവത്തിന്റെ രാഷ്ട്രീയ സന്ദേശം, എഴുത്ത് സി മുഹമ്മദ് അജ്മൽ. 12 വർഷമായി ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടന്നത് ഒറ്റത്തവണയുള്ള തകർച്ചയായിരുന്നില്ല. പൊതുനിക്ഷേപം കുറഞ്ഞു, ഫീസ് ഉയർന്നു, സ്ഥാപനങ്ങളെ കടമെടുക്കാൻ നിർബന്ധിച്ചു, സ്കോളർഷിപ്പുകൾ ചുരുങ്ങി, ദേശീയ പരീക്ഷകളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. ഒടുവിൽ അതിന്റെ മുഴുവൻ ഭാരം വഹിച്ച വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. 2026 ജൂലൈയിൽ ജന്തർ മന്ദറിൽ നടന്നത് ഒരു സാധാരണ വിദ്യാർത്ഥി പ്രതിഷേധമായിരുന്നില്ല. ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷ റദ്ദാക്കലുകളും ഫീസ് വർധനയും സ്കോളർഷിപ്പ് നിർത്തലാക്കലും കാരണം വർഷങ്ങളായി അടിഞ്ഞുകൂടിയ രോഷമാണ് അവിടെ പൊട്ടിത്തെറിച്ചത്. വിദ്യാർത്ഥികൾ പാത്രങ്ങൾ കൊട്ടി, കാർട്ടൂൺ പാറ്റകളുടെ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഡയപ്പറുകൾ അയച്ചു. പ്രതിഷേധം ഒരേ സമയം ഗൗരവമുള്ളതും പരിഹാസം നിറഞ്ഞതുമായിരുന്നു. അതിന്റെ കേന്ദ്രത്തിൽ 26ാം ദിവസത്തിലേക്ക് കടന്ന നിരാഹാര സമരത്തിൽ ആരോഗ്യനില വഷളായ 59 വയസ്സുകാരനുമുണ്ടായിരുന്നു. ഞാൻ അധ്യാപകനാണ്, കൗമാരക്കാരും അവരുടെ മാതാപിതാക്കളുമാണ് എന്റെ ലോകം. പരീക്ഷാഫലം പുറത്തുവരുന്ന ദിവസം ഒരു അമ്മയുടെ ശബ്ദത്തിൽ കേൾക്കുന്ന ഭയം എനിക്ക് പരിചിതമാണ്. ഫീസ് അറിയിപ്പ് കിട്ടുമ്പോൾ കുടുംബത്തിന്റെ വരുമാനവും കടവും ചെലവുകളും മനസ്സിൽ കൂട്ടിക്കിഴിക്കുന്ന അച്ഛന്മാരെയും ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ജന്തർ മന്ദിറിലെ പ്രതിഷേധം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്ന് എനിക്കുറപ്പായി പറയാം. അതിന്റെ പിന്നിൽ 12 വർഷത്തെ നയങ്ങളുണ്ട്. ഒരു ഉത്തരവിലൂടെ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനം തകർത്തിട്ടില്ല. ബജറ്റിലെ ചെറിയ വെട്ടിക്കുറവുകളിലൂടെയും ഫീസ് വിജ്ഞാപനങ്ങളിലൂടെയും വായ്പാ നയങ്ങളിലൂടെയും നിർത്തലാക്കിയ സ്കോളർഷിപ്പുകളിലൂടെയും മോശമായി നടത്തിയ പരീക്ഷകളിലൂടെയുമാണ് അത് ദുർബലമായത്. 6% എന്ന പഴയ വാഗ്ദാനം, ഇന്ത്യയുടെ ജി ഡി പിയുടെ 6% വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കണം എന്നാവശ്യം പുതിയതല്ല. 1966 കോത്താരി കമ്മീഷൻ അത് ശുപാർശ ചെയ്തു. 2014 ബി ജെ പി പ്രകടനപത്രിക അത് വാഗ്ദാനം ചെയ്തു. 2020 ദേശീയ വിദ്യാഭ്യാസ നയവും അതേ ലക്ഷ്യം ആവർത്തിച്ചു. എന്നാൽ രാജ്യം ഒരിക്കലും അതിനടുത്തെത്തിയില്ല. 2013-14 കാലഘട്ടത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്ന് വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചത് ജി ഡി പിയുടെ ഏകദേശം 3%. 2023-24 അത് ഏകദേശം 2.7% കുറഞ്ഞു. 6% മുന്നേറുന്നതിന് പകരം രാജ്യം പിന്നോട്ടു പോയി. ഓരോ വർഷവും വിദ്യാഭ്യാസത്തിനായി മുൻവർഷത്തേക്കാൾ കൂടുതൽ രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് സർക്കാരിന് പറയാം. പക്ഷേ വളരുന്ന സമ്പൽ വ്യവസ്ഥയിൽ രൂപയുടെ കണക്കിൽ ചെലവ് കൂടുന്നത് സ്വാഭാവികമാണ്. ബജറ്റിന്റെ 3% വിദ്യാഭ്യാസത്തിനായി മാറ്റിവെക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. 2014-15 കേന്ദ്ര ബജറ്റിന്റെ 4% വിദ്യാഭ്യാസത്തിന് ലഭിച്ചിരുന്നു. ഒരു പതിറ്റാണ്ടിന് ശേഷം അത് ഏകദേശം 2.5%. അടുത്ത തലമുറയുടെ വിദ്യാഭ്യാസത്തിനായി മാറ്റിവെക്കുന്ന ദേശീയ വിഹിതത്തിൽ വലിയ ഇടിവാണുണ്ടായത്. അതേസമയം പണമെല്ലായിടത്തും ഒരേ രീതിയിൽ കുറഞ്ഞില്ല. 2014-2021 84,000-ത്തിലധികം സർക്കാർ സ്കൂളുകൾ അടഞ്ഞു. മറുവശത്ത് തെരഞ്ഞെടുത്ത മാതൃകാ സ്കൂളുകൾക്കുള്ള ചെലവ് വർദ്ധിച്ചു. രാജ്യത്തെ സർവകലാശാലകളെ സഹായിക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷന്റെ ബജറ്റ് 2024-25 6,409 കോടിയിൽ നിന്ന് 2,500 കോടിയായി കുറഞ്ഞു. ഒറ്റ വർഷം കൊണ്ട് ഏകദേശം 61% വെട്ടിക്കുറവ്. ഇതിലൂടെ ലഭിച്ച സന്ദേശം വ്യക്തമായിരുന്നു. വിദ്യാഭ്യാസം സർക്കാർ നിർബന്ധമായും നിക്ഷേപിക്കേണ്ട പൊതുനന്മയെന്ന നിലയിൽ നിന്ന് മാറി നിയന്ത്രിക്കേണ്ട ചെലവായി പരിഗണിക്കാൻ തുടങ്ങി. ഗ്രാൻറ്റിന് പകരം വായ്പ. സർക്കാർ ഒരു പൊതുസ്ഥാപനത്തിന് നൽകുന്ന പണം കുറച്ചാൽ ആ ചെലവ് അപ്രത്യക്ഷമാകില്ല, അത് മറ്റൊരാളുടെ ചുമലിലേക്ക് മാറും. ഇന്ത്യയിൽ അത് വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും മേലേക്കാണ് മാറിയത്. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബിരുദ ഫീസ് 2011-2025 പ്രതിവർഷം 10,000 ആയിരുന്നു. 2026 ഫെബ്രുവരിയിൽ അത് 80,000 ആയി. എട്ടിരട്ടി വർധന. IITകളിൽ ബിരുദ ട്യൂഷൻ ഫീസ് 2016 90,000-ൽ നിന്ന് 2,00,000 ആയി. ഒരൊറ്റ തീരുമാനത്തിൽ 122% വർധന. IIT കൗൺസിൽ നിർദ്ദേശിച്ചത് 3,00,000 വരെ ആയിരുന്നു. എം ടെക് ഫീസ് പല സ്ഥാപനങ്ങളിലും കുത്തനെ ഉയർന്നു. IIM അഹമ്മദാബാദിലെ പ്രധാന MBA പ്രോഗ്രാമിന്റെ ഫീസ് 2007 4 ലക്ഷത്തിൽ നിന്ന് 27 ലക്ഷമായി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ പഠന ചെലവ് 1819 ലക്ഷമെത്തി. നിഫ്റ്റിലെ ഫീസ് 13 ലക്ഷം കടന്നു. 2020 16 നിഫ്റ്റ് ക്യാമ്പസുകളിലെ ഏകദേശം 11,000 വിദ്യാർത്ഥികൾ ഫീസ് വർധനവിനെതിരെ ക്ലാസ് ബഹിഷ്കരിച്ചു. ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ MSc അഗ്രികൾച്ചർ ഫീസ് 430% വർദ്ധിച്ചു. വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗം കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന JNU പ്രതിമാസം 1700 രൂപയുടെ പുതിയ സർവീസ് ചാർജ് കൊണ്ടുവന്നു. എല്ലാ സ്ഥാപനങ്ങളിലും ഒരേ രീതിയിൽ ഫീസ് ഉയർന്നില്ല. ഡൽഹിയിലെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ ഇതേ കാലയളവിൽ വലിയ വർധനയുണ്ടായില്ല. അതുകൊണ്ട് ഫീസ് വർധന ഒഴിവാക്കാനാകാത്ത സാഹചര്യമില്ലായിരുന്നു. നയപരമായ തീരുമാനമായിരുന്നു. ഈ മാറ്റത്തിന്റെ കേന്ദ്രത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിംഗ് ഏജൻസി ഉണ്ടായിരുന്നു. 2017 അത് രൂപീകരിച്ചത്. മുമ്പ് ഒരു പുതു സർവകലാശാലയ്ക്ക് പുതിയ കെട്ടിടമോ ലബോറട്ടറിയോ ആവശ്യമായാൽ സർക്കാർ ഗ്രാന്റ് നൽകുമായിരുന്നു. അത് തിരിച്ചടക്കേണ്ടതില്ല. വിദ്യാഭ്യാസം ഒരു പൊതുനന്മയാണെന്ന ബോധ്യത്തിലായിരുന്നു ആ സംവിധാനം. ഹെഫ വന്നതോടെ ഗ്രാന്റിന് പകരം വായ്പ ലഭിക്കാൻ തുടങ്ങി. ഹെഫയിൽ 91% ഉടമസ്ഥത കനറാ ബാങ്കിനും 9% വിദ്യാഭ്യാസ മന്ത്രാലയത്തിനുമാണ്. സ്ഥാപനങ്ങൾ വായ്പ തിരിച്ചടക്കണം. എന്നാൽ ഒരു പൊതു സർവകലാശാലയ്ക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രധാന വരുമാനമാർഗം വിദ്യാർത്ഥി ഫീസാണ്. സർക്കാർ നിയോഗിച്ച NIFP പഠനപ്രകാരം ഇത്തരം സ്ഥാപനങ്ങളുടെ ആഭ്യന്തര വരുമാനത്തിന്റെ ഏകദേശം 78% വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഫീസാണ്. സ്ഥാപനങ്ങളോട് ഫീസ് വർദ്ധിപ്പിക്കാനും ചെലവ് കുറയ്ക്കാനും വിദ്യാഭ്യാസ മന്ത്രാലയം ആവശ്യപ്പെട്ടതായി അതേ പഠനം രേഖപ്പെടുത്തുന്നു. 14 സ്ഥാപനങ്ങൾ അവരുടെ വരുമാനത്തിന്റെ പകുതിയിലധികം വായ്പ തിരിച്ചടയ്ക്കാനായി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. NIT ഗോവയിൽ ഇത് 90%ത്തിലധികമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. പിന്നീട് 2021 ഹെഫയ്ക്കുള്ള ബജറ്റ് 2200 കോടിയിൽ നിന്ന് 1 കോടിയായി കുറച്ചു. ഗ്രാന്റുകൾ കുറഞ്ഞിരുന്നു. വായ്പയും ആവശ്യത്തിന് ലഭിച്ചില്ല. അതിനിടയിലെ സാമ്പത്തിക വിടവ് ഫീസ് വർധനയായി വിദ്യാർത്ഥികളിലേക്കെത്തി. ഈ നയത്തെ വിശദീകരിക്കാൻ ഉപയോഗിച്ച പദം സ്വയംഭരണമെന്നായിരുന്നു. പക്ഷേ സാമ്പത്തികമായി സ്വയം നിലനിൽക്കാൻ കഴിയാത്ത പൊതുസ്ഥാപനത്തോട് കടമെടുക്കാനും ഫീസ് ഉയർത്താനും പറയുന്നത് സ്വയംഭരണമല്ല, അത് വാണിജ്യവൽക്കരണമാണ്. ഫീസ് ഉയർന്നു, സഹായം കുറഞ്ഞു. പഠന ചെലവ് ഉയർത്തുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സഹായം കൂട്ടേണ്ടതായിരുന്നു. എന്നാൽ അതേസമയത്ത് സ്കോളർഷിപ്പുകളും ഫെല്ലോഷിപ്പുകളും ചുരുക്കപ്പെട്ടു. ഏകദേശം 6,722 ന്യൂനപക്ഷ ഗവേഷക വിദ്യാർത്ഥികൾക്ക് സഹായം നൽകിയിരുന്ന മൗലാന ആസാദ് നാഷണൽ ഫെല്ലോഷിപ്പ് 2022 നിർത്തലാക്കി. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീമെട്രിക് സ്കോളർഷിപ്പും പിൻവലിച്ചു. ഏകദേശം 5 ലക്ഷം വിദ്യാർത്ഥികളെ അത് ബാധിച്ചു. SC ST OBC വിദ്യാർത്ഥികൾക്കുള്ള പ്രധാന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന്റെ കുടുംബ വരുമാന പരിധി 2013 മുതൽ മാറ്റമില്ലാതെ തുടരുന്നു. 13 വർഷം വിലക്കയറ്റമുണ്ടായിട്ടും അർഹതാ പരിധി പുതുക്കിയില്ല. ജീവിത ചെലവുയർന്നപ്പോൾ രേഖകളിൽ മാത്രം നിരവധി കുടുംബങ്ങൾ സ്കോളർഷിപ്പിന് അർഹരല്ലാത്തവരായി മാറി. വിദേശ പഠനത്തിനുള്ള സർക്കാർ സ്കോളർഷിപ്പ് നേടിയ ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ സംസ്കാരം, ചരിത്രം, സമൂഹം തുടങ്ങിയ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്നതിന് 2022 മുതൽ നിയന്ത്രണമേർപ്പെടുത്തി. ശാസ്ത്ര പഠനത്തിന് സഹായമായിരുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പിനും തിരിച്ചടിയുണ്ടായി. വർഷത്തിൽ 80,000 ലഭിച്ചിരുന്ന സ്കോളർഷിപ്പ് ഐസറുകളിലും IISSE പഠിക്കുന്ന പലർക്കും നിർണായകമായിരുന്നു. ആദ്യം സ്കോളർഷിപ്പ് ലഭിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. പിന്നീട് പുതിയ ബാച്ചിന്റെ പ്രഖ്യാപനം തന്നെ നിലച്ചു. ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തിയിരുന്ന KVPY 2022 നിർത്തലാക്കി. ഗവേഷക വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് വർഷങ്ങളോളം വർദ്ധിപ്പിക്കാതെ വച്ചു. ചില സ്ഥാപനങ്ങളിൽ പ്രഖ്യാപിച്ച വർധന നടപ്പിലാകാൻ മാസങ്ങളെടുത്തു. ABVP പോലും വൈകല്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. ഒരു തലമുറയുടെ വിശ്വാസം തകർത്ത പരീക്ഷ. നീറ്റ് പരീക്ഷ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു പ്രവേശന പരീക്ഷ മാത്രമല്ല, വർഷം തോറും ഏകദേശം 24 ലക്ഷം പേർ മെഡിക്കൽ പ്രവേശനത്തിനായി മത്സരിക്കുന്നു. MBBS സീറ്റുകൾ ഏകദേശം 1.1 ലക്ഷം മാത്രം. വർഷങ്ങളായുള്ള പഠനവും കുടുംബത്തിൻ്റെ സമ്പാദ്യവും കോച്ചിംഗ് ചെലവും പ്രതീക്ഷകളും ഒരു ദിവസത്തെ പരീക്ഷയിൽ കേന്ദ്രീകരിക്കുന്നു. പരീക്ഷ കഠിനമായിരിക്കാം, സീറ്റുകൾ കുറവായിരിക്കാം, പക്ഷേ പരീക്ഷ നിഷ്പക്ഷമാണെന്ന വിശ്വാസമെങ്കിലും വേണം. 2024 നീറ്റ് ആ വിശ്വാസം തകർത്തു. നീറ്റ് പരീക്ഷയുടെ മാർക്കിംഗ് രീതിയിൽ സാധ്യമല്ലാത്ത സ്കോറുകൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു. 67 പേർക്ക് മുഴുവൻ മാർക്കായ 720 ലഭിച്ചു. ജാർഖണ്ഡിലെ ഹസാരൈബാഗിലുള്ള ഒരു പരീക്ഷാ കേന്ദ്രവുമായി ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. NTA പ്രശ്നം ഒരു ചോർച്ചയിൽ ഒതുങ്ങുന്നില്ല. നീറ്റ് ചോർച്ചയെ ചില ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയായോ ഒരു ക്രിമിനൽ സംഘത്തിന്റെ പ്രവർത്തനമായോ മാത്രം കാണാൻ കഴിയില്ല. NTAയുടെ ഘടനയിൽ തന്നെ ഗുരുതരമായ ദൗർബല്യങ്ങളുണ്ടായിരുന്നു. 2018 NTA രൂപീകരിച്ചത് പാർലമെന്റ് പാസാക്കിയ പ്രത്യേക നിയമത്തിലൂടെയല്ല. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിർദ്ദേശപ്രകാരം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്വയംഭരണ സ്ഥാപനമായാണ് അത് പ്രവർത്തനമാരംഭിച്ചത്. ഈ രൂപം സ്വതവേ തെറ്റല്ല. എന്നാൽ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷകൾ നടത്തുന്ന സ്ഥാപനത്തിന്റെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാർലമെന്റിനോടുള്ള റിപ്പോർട്ടിംഗ് സംവിധാനവും ഒരു പ്രത്യേക നിയമത്തിൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടില്ല. NTAയുടെ പ്രവർത്തന വ്യാപ്തി വളരെ വലുതായിരുന്നു. പ്രതിവർഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ചോദ്യപേപ്പർ തയ്യാറാക്കൽ, അച്ചടി വിതരണം, പരീക്ഷാ നടത്തിപ്പ്, ഉത്തരക്കടലാസ് ശേഖരണം, മൂല്യനിർണയം, ഫലപ്രഖ്യാപനം എന്നിവയെല്ലാം അതിന്റെ ചുമതലയായി. എന്നാൽ അതിനനുസരിച്ചുള്ള സ്ഥിരം സ്ഥാപനശേഷി നിർമ്മിച്ചില്ല. 2024 സർക്കാർ രാജ്യസഭയിൽ നൽകിയ മറുപടി പ്രകാരം NTAയിൽ നേരിട്ട് സ്ഥിരമായി ലയിക്കപ്പെട്ടിരുന്നത് ഒരാൾ മാത്രമായിരുന്നു. 22 പേർ വിവിധ വകുപ്പുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലായിരുന്നു. 38 കരാർ ജീവനക്കാരുടെയും 130 ഔട്ട്സൈഡ്സ് ജീവനക്കാരുടെയും സേവനമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കൂടുതൽ മുതിർന്ന തസ്തികകൾ സൃഷ്ടിച്ചുവെങ്കിലും പ്രധാന ദേശീയ പരീക്ഷകൾ നടത്തിയിരുന്ന സ്ഥാപനത്തിന്റെ ആദ്യകാല ജീവനക്കാരുടെ ഘടന എത്ര ദുർബലമായിരുന്നുവെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രശ്നം ജീവനക്കാരുടെ എണ്ണം മാത്രമല്ല, പരീക്ഷയുടെ ഓരോ ഘട്ടത്തിലും ഉത്തരവാദിത്വം വ്യക്തമായിരിക്കണം. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരിൽ നിന്ന് പരീക്ഷാ കേന്ദ്രത്തിലേക്കും അവിടെ നിന്ന് മൂല്യനിർണയത്തിലേക്കും സുരക്ഷിതമായ നിയന്ത്രണ ശൃംഖല വേണം. എന്നാൽ നിരവധി ജോലികൾ സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറുമ്പോൾ ഉത്തരവാദിത്വം പല കൈകളിലായി വിഭജിക്കപ്പെടുന്നു. പരീക്ഷ നടത്തുന്നത് സർക്കാർ സ്ഥാപനത്തിന്റെ പേരിലായിരിക്കും, പക്ഷേ അച്ചടി സാങ്കേതിക സംവിധാനം, കേന്ദ്രനിർവഹണം, ഡാറ്റ കൈകാര്യം ചെയ്യൽ തുടങ്ങിയ നിർണായക ജോലികൾ പുറം ഏജൻസികൾ ചെയ്യാം. ഇവയിൽ ഒരിടത്തെ പിഴവ് മുഴുവൻ പരീക്ഷയെയും ബാധിക്കും. 2025 പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാട്ടി. ഒരു സംസ്ഥാനമോ സർക്കാർ ഏജൻസിയോ കരിമ്പട്ടികയിൽപ്പെടുത്തിയ പരീക്ഷാ സേവന കമ്പനിക്ക് മറ്റൊരു സംസ്ഥാനത്തോ മറ്റൊരു ഏജൻസിയിലോ വീണ്ടും കരാർ ലഭിക്കാം. രാജ്യവ്യാപകമായി പങ്കിടപ്പെടുന്ന ഏകീകൃത കരിമ്പട്ടിക നിലവിലില്ലായിരുന്നു. അതായത്, ഒരു പരീക്ഷയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട കമ്പനി മറ്റൊരു പരീക്ഷയുടെ കരാർ നേടാനുള്ള സാധ്യത തുടർന്നു. പണത്തിന്റെ അഭാവം മാത്രമായിരുന്നില്ല കാരണം. 6 വർഷത്തിനിടെ പരീക്ഷാ ഫീസുകളിലൂടെ NTA ഏകദേശം 3,513,000 കോടി രൂപ സമാഹരിച്ചുവായും പരീക്ഷകൾക്കായി ഏകദേശം 3,065 കോടി രൂപ ചെലവഴിച്ചതായും പാർലമെന്ററി കമ്മിറ്റി രേഖപ്പെടുത്തി. ഏകദേശം 448 കോടി മിച്ചമുണ്ടായിരുന്നു. ഈ പണമുപയോഗിച്ച് സ്വന്തം സ്ഥിരസാങ്കേതിക ശേഷിയും സുരക്ഷാ സംവിധാനവും കരാർ മേൽനോട്ടവും വികസിപ്പിക്കാമായിരുന്നു. എന്നാൽ പുറത്തുള്ള ഏജൻസികളെ ആശ്രയിക്കുന്ന രീതി തുടർന്നു. NTAയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള സമഗ്രമായ വാർഷിക റിപ്പോർട്ടും സ്ഥിരമായി പാർലമെന്റിന് മുന്നിൽ വന്നിരുന്നില്ലെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. പരീക്ഷകൾ, സ്വകാര്യ കരാറുകൾ, സുരക്ഷാ പ്രശ്നങ്ങൾ, സംഭവിച്ച പിഴവുകൾ, സ്വീകരിച്ച നടപടികൾ എന്നിവ പൊതുവായി റിപ്പോർട്ട് ചെയ്യാത്തപ്പോൾ ഉത്തരവാദിത്വം പ്രതിസന്ധിക്ക് ശേഷമേ ആരംഭിക്കൂ. എല്ലാ പാറ്റകളും ഒന്നിച്ചു വന്നാൽ. പാറ്റ എന്ന വാക്ക് കോടതി മുറിയിൽ നിന്നാണ് വന്നത്. 2026 മെയ് മധ്യത്തിൽ നടന്ന ഒരു വാദത്തിനിടെ തൊഴിൽ ലഭിക്കാത്ത യുവാക്കളെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ചതായി വാർത്തകൾ പുറത്തുവന്നു. തൊഴിൽ ലഭിക്കാതെയും പ്രൊഫഷനിൽ സ്ഥാനം നേടാതെയും കഴിയുന്നവർ പിന്നീട് മാധ്യമപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളുമായി എല്ലാവരെയും ആക്രമിക്കുമെന്ന തരത്തിലുള്ള പരാമർശമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. തന്റെ വാക്കുകൾ തെറ്റായി അവതരിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ആ വാക്ക് യുവാക്കൾ ഏറ്റെടുത്തിരുന്നു. ഇന്ത്യയിലെ 25 വയസ്സിന് താഴെയുള്ള ബിരുദധാരികളിൽ ഏകദേശം 40% പേർ തൊഴിൽ രഹിതരാണെന്നാണ് സാമ്പത്തിക വിദഗ്ധയായ റോസ എബ്രഹാമിൻ്റെ കണക്ക്. വിദ്യാഭ്യാസം നേടിയിട്ടും ജോലി കിട്ടാത്ത ഒരു തലമുറയ്ക്ക് അധികാരത്തിലുള്ളവർ തങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ പ്രതീകമായി പാറ്റമാറി. അതിന് മറുപടി നൽകിയത് അഭിജിത്ത് ദീപ്കെ ആയിരുന്നു. ദളിത് കുടുംബത്തിൽ നിന്നുള്ള ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻസ് പഠിച്ച, മുമ്പ് ആം ആദ്മി പാർട്ടിക്കായി ആശയവിനിമയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു 30-കാരൻ. അദ്ദേഹം എക്സിൽ ഒരു ചോദ്യം പോസ്റ്റ് ചെയ്തു: എല്ലാ പാറ്റകളും ഒന്നിച്ചു വന്നാൽ എന്താകും? അദ്ദേഹം ആരംഭിച്ച അക്കൗണ്ടിന് 78 മണിക്കൂറിനുള്ളിൽ 30 ലക്ഷം ഫോളോവേഴ്സ് ലഭിച്ചു. 5 ദിവസത്തിനുള്ളിൽ അത് 1 കോടി കടന്നു. പിന്നീട് 2 കോടിയിലധികമായി. അക്കൗണ്ടിന് നൽകിയ പേര് ക്രോക്കോച്ച് ജനതാ പാർട്ടി CJP എന്നായിരുന്നു. BJPയുടെ പേരിനെ അനുസ്മരിപ്പിക്കുന്ന രാഷ്ട്രീയ പരിഹാസം. മടിയന്മാരുടെയും തൊഴിൽ രഹിതരുടെയും ശബ്ദം എന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം. തമാശയായി തുടങ്ങിയത് വേഗം ഗൗരവമുള്ള പ്രസ്ഥാനമായി മാറി. ഓൺലൈൻ പ്രതിഷേധം തെരുവിലിറങ്ങി. സോഷ്യൽ മീഡിയയിലെ രോഷത്തെ തെരുവിലെ പ്രസ്ഥാനമാക്കി മാറ്റിയത് സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരമായിരുന്നു. ലഡാക്കിലെ വിദ്യാഭ്യാസ പ്രവർത്തകനായ വാങ്ചുക് ജന്തർ മന്ദിറിൽ സമരമാരംഭിച്ചു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഏകദേശം 20-ാം ദിവസം ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയത്ത് പുനഃപരീക്ഷയുടെ ഫലങ്ങളിലും പുതിയ സംശയങ്ങൾ ഉയർന്നു. ജൂലൈ 20 സൻസദ് ചലോ ആഹ്വാനവുമായി 1000 വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് നീങ്ങി. പോലീസ് കണ്ണീർവാതകവും ലാത്തിയും ഉപയോഗിച്ചു. സമരമേഖലയ്ക്ക് ചുറ്റുമുള്ള 1.5 കിലോമീറ്റർ പരിധിയിൽ മൊബൈൽ ഇന്റർനെറ്റ് നിർത്തിവച്ചു. 16 ഡൽഹി മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. ദേശീയ സുരക്ഷ ചൂണ്ടിക്കാട്ടി CJPയുടെ അക്കൗണ്ട് ഇന്ത്യയിൽ ലഭ്യമല്ലാതാക്കി. പുതിയ അക്കൗണ്ടിന് അവർ നൽകിയ പേര് ലളിതമായിരുന്നു: പാറ്റകൾ മരിക്കില്ല. 10 വർഷം കൊണ്ട് പ്രതിപക്ഷത്തിന് കഴിയാത്തത്. ഇന്ത്യാ സഖ്യം, വിവിധ പ്രാദേശിക പാർട്ടികൾ എന്നിവ ഉൾപ്പെട്ട പ്രതിപക്ഷത്തിന് 1 പതിറ്റാണ്ടായി കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ബഹുജന പ്രസ്ഥാനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. റാലികൾ നടന്നു, യാത്രകൾ നടന്നു, പാർലമെന്റിൽ പ്രതിഷേധമുണ്ടായി. എന്നാൽ ജനങ്ങളുടെ ദിവസേനയുള്ള നിരാശയെ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ഒരു പരിഹാസ അക്കൗണ്ടിനും തൊഴിൽ രഹിതരായ യുവാക്കളുടെ ഒരു കൂട്ടത്തിനും അത് 10 ആഴ്ചയ്ക്കുള്ളിൽ സാധിച്ചു. കാരണം ഈ പ്രസ്ഥാനം സാധാരണ രാഷ്ട്രീയ പാർട്ടിയെപ്പോലായിരുന്നില്ല. പാർട്ടിക്കൊടിയിലല്ല, ആക്രമിക്കാൻ തയ്യാറായ പ്രകടന പത്രികയില്ല, അറസ്റ്റ് ചെയ്താൽ പ്രസ്ഥാനം തീരുന്ന ഏക നേതാവില്ല, ഒരു പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തിലേക്ക് ഒതുക്കാനും കഴിഞ്ഞില്ല. CJP പ്രതിപക്ഷ പാർട്ടികളോടും അകലം പാലിച്ചു. BJP ഉൾപ്പെടെ എല്ലാവർക്കും സമരത്തിൽ പങ്കെടുക്കാമെന്ന് ദീപ്കെ പറഞ്ഞു. പക്ഷേ പാർട്ടിയുടെ കൊടിയുമായി വരരുത്, ദേശീയ പതാകയുമായിട്ട് വരണം. ഇത് വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആശ്രയിക്കുന്നില്ല എന്നായിരുന്നു നിലപാട്. ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ് അത് തുറന്നു പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ പിന്നിൽ നിൽക്കാൻ ശ്രമിച്ചാൽ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ദോഷമുണ്ടാകാം. പരമ്പരാഗത പ്രതിപക്ഷത്തിന്റെ പ്രശ്നവും അതുതന്നെയായിരുന്നു. യുവാക്കളുടെ രോക്ഷത്തെ പിന്തുണയ്ക്കണം, എന്നാൽ അതിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ അത് തകരും.
0: മാഷാല്ല, നമ്മൾ ഇതുവരെ കേട്ടത് കവർ സ്റ്റോറി. സി മുഹമ്മദ് അജ്മലിന്റെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് കഴിഞ്ഞു. ഇനി നാം പ്രവേശിക്കുന്നത് പീസ് റേഡിയോ വൈബ്സിലേക്കാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
1: ഞാൻ അനൂസ് മഞ്ചേരി.
0: ഇന്നത്തെ വൈബ്സിലെ ഒന്നാമത്തെ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റിൽ ബഹുമാന്യനായ ഷംജസ് കെ അബ്ബാസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: ക്ഷമയുടെ ഇനങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട്
0: കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയുടെ പോലെയല്ല. അവന് കൃത്യമായ കാഴ്ചപ്പാട് ഓരോ സംസാരങ്ങളിലും ഓരോ സംഭാഷണങ്ങളിലും എല്ലാം ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ക്ഷമ എന്ന ഒരു ക്വാളിറ്റി, ക്ഷമ എന്നൊരു സൽസ്വഭാവം, ആ സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും അഹ്സനായ, ഏറ്റവും ഉദാത്തമായ രൂപം എന്ന് പറയുന്നത് അത് ഏറ്റവും ആദ്യത്തിൽ തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ് എന്നും നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ക്ഷമ പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലുകളിൽ നിന്നും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നിന്നും പണ്ഡിതന്മാർ അതിനെ നാല് രീതിയിൽ വേർതിരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാല് ഇനം ക്ഷമകളാണ് ജീവിതത്തിൽ കടന്നു വരാനുള്ളത്. അതിൽ ഏറ്റവും ഒന്നാമത്തെ ക്ഷമ എന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമ എന്താണ് സഹോദരങ്ങളെ? അള്ളാഹുവിനെ അനുസരിക്കുക. ജീവിതം മുഴുവൻ അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. വമാ ഖലഖത്തൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. നിങ്ങൾ ജിന്നിനെയും മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചത് ഇല്ലാ ലിയഅബ്ദൂൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും എല്ലാ ചെയ്തികളും അള്ളാഹുവിനോടുള്ള അനുസരണ കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹിസ്സലാമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറയുന്ന ഒരു സംസാരമുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമയോട് അസ്ലിം എന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാം അതുപോലെ കീഴ്വണങ്ങി എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ ചരിത്രമെല്ലാം പരിശോധിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിനോടുള്ള കീഴ്പ്പെടൽ, അള്ളാഹുവിനുള്ള അനുസരണ, അതിനിടെ വലിയ മാതൃകകളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു കൽപ്പിച്ച എല്ലാ കൽപ്പനകളിലും നമുക്ക് ആ ക്ഷമ ആവശ്യമാണ്. നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നമുക്കൊരു ക്ഷമയുണ്ട്. എന്താണ് നമസ്കാരത്തിലെ ക്ഷമ? തിരക്കിട്ട ജീവിതത്തിനിടയിലും നമ്മുടെ ഓഫീസ് തിരക്കുകൾക്കിടയിലും നമ്മുടെ അടുക്കളയിലെ തിരക്കുകൾക്കിടയിലും കുടുംബത്തിൻ്റെയും വ്യക്തിപരവുമായ വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്കിടയിലും നമസ്കാരത്തിന് വേണ്ടി ക്ഷമയോടുകൂടി നിൽക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നോമ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് സൗം എന്ന് പറയുന്നത് തന്നെ, നോമ്പ് എന്ന് പറയുന്നത് തന്നെയും ക്ഷമയാണ് എന്നതാണ്. അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചെയ്തികളിലും നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒന്നാണ് എന്നതാണ് അവിടെ പറയാനുള്ളത്. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ വിരോധങ്ങളിൽ അല്ലെങ്കിൽ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ അത് ഉപേക്ഷിക്കാവുന്നുള്ള ക്ഷമയാണ്. പ്രത്യേകിച്ചും പുതിയ കാലത്ത് തിന്മകൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, തിന്മകൾ പരസ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് തിന്മകൾ മുൻപ് കാലത്തൊന്നും ഇല്ല എന്ന് നമ്മൾ പറയാറില്ല. എന്നാൽ തിന്മകൾ ഇത്രത്തോളം പരസ്യമാകുന്ന, അതൊരലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം, അത് പുതിയ കാലത്ത് ഏറെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്ന ഒന്നാണ്. സഹോദരങ്ങളെ, തിന്മകൾ പരസ്യപ്പെടുന്ന ഈ കാലത്തും തിന്മകളിൽ നിന്നും മാറി നിൽക്കുക എന്നതിലുള്ള ക്ഷമ നമ്മൾ ഏറെ ഉദാത്തമായി പഠിക്കേണ്ട ഒന്നാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളത് പഠിച്ചതാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമയെ വശീകരിക്കാൻ ശ്രമിച്ച കൊട്ടാരത്തിലെ ആ ഒരു സംഭവ കഥ നമ്മളെല്ലാവരും കേട്ടതാണ്. അവിടെ ക്ഷമിച്ചുകൊണ്ട് ആ തിന്മയിൽ നിന്നും എല്ലാ സാഹചര്യവും ഒരുങ്ങിയപ്പോഴും മാറി നിന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം തന്നെയാണ് അതിന് നമുക്ക് മുമ്പിൽ ഏറ്റവും വലിയ മാതൃക. ജീവിതത്തിലെ വലിയ വ്യത്യസ്തമായ പ്രലോഭനങ്ങളിൽ, പ്രകോപനങ്ങളിൽ എല്ലാം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു വിരോധിച്ച ഒരു ലിമിറ്റുണ്ട്, ആ ലിമിറ്റ് കടക്കാതിരിക്കാൻ ഒരു വിശ്വാസി നിരന്തരം ശ്രമിക്കേണ്ടതുണ്ട്. തിൽക ഹുദൂദുല്ലാ, ഇതാണ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ. അത് വ്യക്തമാണ്, അത് സുവ്യക്തമാണ്. അതുകൊണ്ട് അത് മറികടക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യമായ ജീവിതത്തിൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ അത് വിരോധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാറി നിൽക്കാൻ സാധിക്കണം. ആരോരുമില്ലാത്ത രാത്രികളിൽ, ഇരുട്ടുകളിൽ, ഒറ്റക്കാവുന്ന മുറികളിൽ, നാം മാത്രമുണ്ടാവുന്ന സാഹചര്യങ്ങളിൽ അത്തരം തിന്മകളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു കൽപ്പിച്ച നിരോധനങ്ങളിൽ മാറി നിൽക്കാനുള്ള ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഗുണം എന്നുള്ളത്. മാത്രമല്ല, അള്ളാഹു വിരോധിച്ച സ്വഭാവങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് തട്ടിക്കയറുന്ന, കുത്തി ചോദിക്കുന്ന, അല്ലെങ്കിൽ കുത്തുവാക്കുകൾ പറയുന്ന, പരദൂഷണം പറയുന്ന, ഏഷണി പറയുന്ന, നമീമത്തിൻ്റെയും ഗീബത്തിൻ്റെയും ഫസാദുകളുടെയും ഫിത്നയുടെയും എല്ലാം വ്യത്യസ്തമായ ക്യാരക്ടറുകളെക്കുറിച്ച്, ട്രയഡ്സുകളെക്കുറിച്ച് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നും മാറി നിൽക്കുക എന്നത് ക്ഷമിക്കുന്നവൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്ന ഉത്തരവാദിത്തം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത് ദഅവത്തിൻ്റെ മാർഗ്ഗത്തിലുള്ള ഉത്തരവാദിത്തമാണ്, ക്ഷമയാണ്. എന്താണ് സഹോദരങ്ങളെ ദഅവത്തിൻ്റെ മാർഗ്ഗത്തിലുള്ള ക്ഷമ? പലപ്പോഴും പുതിയ കാലത്ത് ദഅവത്തൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെ പറ്റുമോ, ഇപ്പൊ പുതിയ കാലല്ലേ, ഇപ്പൊ അങ്ങനെ ദീന് പറയേണ്ട ആവശ്യമുണ്ടോ എന്നെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം പൊതുവിൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് പുതുതലമുറക്കിടയിൽ ദൈവത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ അടിമുടി മാറിയിട്ടുണ്ട്. നമ്മൾ നന്നായി ജീവിച്ചാൽ പോലെ മറ്റുള്ളവരെ കൂടി ഇപ്പോൾ വിളിക്കേണ്ട നിർബന്ധം നമുക്കില്ലല്ലോ. അവൻ ചെയ്താൽ അവന് കിട്ടി, ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടി, അതല്ലെങ്കിൽ നമ്മൾ തള്ളാനും പോകണ്ട കൊള്ളാനും പോകണ്ട എന്നെല്ലാമുള്ള പല നിലപാടുകളും അതിൽ നിഷ്പക്ഷരും അല്ലെങ്കിൽ പ്രത്യക്ഷമായി വലിയ രീതിയിൽ കുറേ നിഷ്കളങ്കര ചമയുന്നവരെയുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ഒരു ആദർശത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നിർബന്ധമായും ചെയ്യുന്ന ബേസിക്കായ കാര്യമാണ് അത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അവിടെ ആത്മാർത്ഥതയ്ക്ക് ഭൗതികമായ പരിധിയും പരിമിതിയുമുണ്ട്. അവരുടെ ആത്മാർത്ഥത മരണം വരെയേ ഉള്ളൂ, അവരുടെ ആത്മാർത്ഥത നീതി ലഭിക്കുന്നത് വരെയേ ഉള്ളൂ, അവരുടെ ആത്മാർത്ഥത സൗകര്യങ്ങളുടെയും പ്രിവിലേജുകളുടെയും നടുവിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, അടിമുടി ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും സംബന്ധിച്ചിടത്തോളം, അവിടെ ആത്മാർത്ഥമായി ഈ ദീനിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, പറഞ്ഞു നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് വലിയ പരീക്ഷണങ്ങൾ ഇസ്ലാമിന് നേരെ വരുമ്പോൾ ഇസ്ലാമോഫോബിയ എന്നതൊരു അജണ്ടയാക്കി മാറ്റിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ വലിയ രീതിയിൽ പണിയെടുക്കുമ്പോൾ ലോകത്ത് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പൈസ, ലക്ഷക്കണക്കിന് പണം ഇസ്ലാമോഫോബിയയ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ, ലോകത്തെ ഓരോ ദിവസത്തെയും കണക്കുകളിൽ ഇസ്ലാമോഫോബിയ എന്നത് ഒരു അജണ്ടയാക്കി മാറ്റി ഇസ്ലാം വെറുപ്പിനെ വിറ്റഴിച്ചുകൊണ്ട് അതിൽ നിന്നും സമ്പാദനം കണക്കാക്കുന്ന ആളുകൾക്കിടയിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയയെ തടയിടേണ്ടത് ദൈവത്തിലൂടെയാണ്, പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന സ്വഹാബാക്കളുടെ ചരിത്രങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിം വിരോധം ആ കാലത്ത് നിലനിൽക്കുമ്പോൾ തന്നെയും സ്വഹാബ അതിന് പ്രതികരിച്ചത് ഉദാത്തമായ സ്വഭാവത്തിലൂടെ ക്ഷമയിലൂടെയെല്ലാമാണ്. ഞാൻ പറഞ്ഞത് ദൈവത്തിന് വലിയ ഉത്തരവാദിത്തം പ്രാധാന്യം പുതിയ കാലത്തുണ്ട്. ദൈവത്തിന് മാർഗങ്ങളും അതിൻ്റെ രൂപവും എല്ലാം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് വ്യത്യസ്തമായ പുതിയ ഓപ്ഷനുകൾ ലഭിക്കുന്നു. മൊബൈൽ ഫോണിലാണെങ്കിലും അല്ലെങ്കിൽ വ്യത്യസ്തമായ ഉപകരണങ്ങളിലാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒക്കെ നമുക്ക് വ്യത്യസ്തമായ സാഹചര്യം ലഭിക്കുന്നു. അത് ദൈവത്തിന് ഉയർത്തുകയും ഉണർത്തുകയുമാണ് വേണ്ടത്, അതല്ലാതെ അതിനെ തടയുകയും അതിനെ മാറ്റി നിർത്തുകയും അല്ല വേണ്ടത്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തെ പൂർണ്ണമായി ഉപയോഗിക്കാൻ കൂടി നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വിഷയത്തിൽ ഓൺലൈൻ മീഡിയയിലേക്ക് നമ്മൾ കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, കമൻറ്റ് ബോക്സിലെ വാരിയേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. യൂട്യൂബിലൊക്കെ ഇസ്ലാം വിരോധമായ, ഇസ്ലാമിനെ തെറി വിളിക്കുന്ന, പ്രവാചക സല്ലല്ലാഹി അലൈഹി വസല്ലം ബൽസിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതിൽ വികാരത്തെ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വികാരാതീതമായുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ മറുപടികളുമായി കമൻറ്റ് ബോക്സുകളിൽ തെറികൾ വിളിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അന്യോന്യം തർക്കിച്ചുകൊണ്ടെല്ലാം അതിന് മറുപടി പറയുന്ന ഒരു രീതി, അത് മുസ്ലിമിന് ചേർന്നതല്ല. സഹോദരങ്ങളെ, ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് മുസ്ലിം ആയിക്കൊണ്ടാണ്, ഇസ്ലാമിനുള്ളിൽ നിൽക്കേണ്ടത് മുസ്ലിം ആയിക്കൊണ്ടാണ്, ഇസ്ലാമിൻ്റെ ഗുണഗണങ്ങളെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദഅവത്ത് നടത്തേണ്ടത്. അതില്ലാത്ത ഒരുത്തിന് ദാഇ എന്ന ഒരു ക്വാളിറ്റി ഒരിക്കലും ലഭിക്കുകയില്ല. അതുകൊണ്ട് ദഅവത്തിൻ്റെ മാർഗത്തിലെ ക്ഷമ എന്ന് പറയുന്നത് ദഅവത്തിൻ്റെ മാർഗത്തിൽ നമുക്ക് നേരിടുന്ന ഓരോ തടസ്സങ്ങളിലും നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. അവിടെ ഏറ്റവും പ്രധാനമാണ് സൂറത്തുൽ അസ്ർ എന്നുള്ളത്. നമ്മൾ നിരന്തരം പ്രാരണം ചെയ്യുന്ന സൂറത്തുൽ അസ്റിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. വൽ അസ്, തീർച്ചയായും ഇന്നൽ ഇൻസാൻ ലഫി ഖുസർ, മനുഷ്യൻ തീർച്ചയായും വലിയ നഷ്ടത്തിലാണുള്ളത്, എന്താണ് അവൻ്റെ നഷ്ടത്തിന് കാരണം എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്ന ഒരു വർത്തമാനം, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിർ, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറ്റം ചെയ്തിരുന്നത് യാഥാർത്ഥ്യങ്ങൾ, ആ കാര്യങ്ങളിൽ ദഅവത്തിൻ്റെ മേഖലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അന്യോന്യമുള്ള ഇടപെടലുകളിൽ അവർ പിന്നെ മുറുകെ പിടിച്ചത് അഥവാ സൗബിസ്വബർ, അവർ സ്വബറിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ആ കാര്യത്തിൽ മുന്നോട്ട് പോയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം മുഴുവൻ ദഅവത്തിൻ്റെ മാർഗത്തിലെ ക്ഷമയുടെ മാതൃകകളല്ലേ സഹോദരങ്ങളെ. മക്കയിൽ നീണ്ട വർഷങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കഠിനമായ ഉപദ്രവങ്ങൾ നേരിട്ടു. മക്ക ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് നേരിട്ട ഓരോ ഉപദ്രവങ്ങളും പരിശോധിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനും താങ്ങാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രം ഇവിടെ കൂട്ടി വായിക്കാൻ സാധിക്കുന്നത് ത്വായിഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ നാട്ടിലേക്ക് റസൂൽ അഭയം പ്രാപിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നിന്നും കുഞ്ഞു കുട്ടികളെ കൊണ്ട് പ്രവാചകന് നേരെ കല്ലെറിയിപ്പിക്കുന്ന ആ ഒരു സമൂഹത്തെ, ഞാൻ കീഴ്മേൽ മറിച്ചിട്ട് ഇടട്ടെയോ പ്രവാചകരെ എന്ന് ചോദിക്കുന്ന മലക്കിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയും അള്ളാഹുമ്മ ഗഫർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ എന്നതാണ്. അള്ളാഹു ഈ ഖൗമിനെ നീ പുറത്തു കൊടുക്ക് റബ്ബേ, ഇന്നഹും ലാ യഅലമൂൻ, അള്ളാഹു അവർക്ക് അറിയാത്തത് കൊണ്ടല്ലേ എന്നാണ്. സഹോദരങ്ങളെ, അറിവില്ലായ്മ കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ. ദീനിയായ അറിവ് ലഭിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കാഴ്ചയോടുകൂടി വേണം നമ്മുടെ ദഅവത്ത് നടത്താൻ. നാലാമത്തെ ക്ഷമയുടെ ഇനമെന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ വിധിയിലുള്ള ക്ഷമയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ ഭൂരിപക്ഷം ആളുകളും പിഴച്ചു പോകുന്ന ഒരു വിധി, ഒരു ക്ഷമയുടെ മാർഗം എന്നുള്ളത്. പലപ്പോഴും വിധികൾ നമ്മളെ നേരിടുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ജീവിതം കടന്നു വരുന്നത്. നമ്മളാരും പ്ലാൻ ചെയ്ത രൂപത്തിലല്ല ജീവിതം മുന്നോട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളാരും ജനിക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത രൂപത്തിലല്ല ജനിച്ചിട്ടുള്ളത്. നമ്മൾ ഏത് ഉമ്മയുടെയും ഏത് ഉപ്പയുടെയും ഗർഭപാത്രത്തിൽ ജനിക്കണമെന്നുള്ളത് നമ്മൾ പ്രീ പ്ലാൻ ചെയ്തതല്ല, അള്ളാഹു തീരുമാനിച്ചതാണ്. നമ്മൾ എപ്പോൾ മരണപ്പെടുമെന്നത് നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതുമല്ല, അതും റബ്ബ് സുബ്ഹാനഹു വതാല തീരുമാനിക്കുന്നതാണ്. എന്നാൽ ജീവിതത്തിന് അതിനിടക്കുള്ള ഓരോ നിമിഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മനുഷ്യന് അവന് നന്മ ചെയ്യാനോ തിന്മ ചെയ്യാനോ അല്ലെങ്കിൽ നന്ദിയുള്ളവനാവാനുള്ള വഴി അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ട് വഴികൾ നാം കാണിച്ചു തന്നതാണ് സഹോദരങ്ങളെ. ആ രണ്ട് വഴികളിൽ അള്ളാഹു ഒരുപാട് പ്രതിസന്ധികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും. ആ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്, ഏറ്റവും നന്നായി ക്ഷമിക്കുന്നത്, ഏറ്റവും നന്നായി ഇടപെടുന്നത്, ഏറ്റവും നന്നായി ചെയ്തികളെ കൃത്യമായി വിചാരണ ചെയ്യുന്നത് ആര് എന്ന് പരിശോധിക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ക്ഷമയുടെ നാലാമത്തെ മാർഗത്തിൽ വിധിയുടെ വിഷയത്തിലും നമുക്ക് കൃത്യമായ ക്ഷമ ആവശ്യമാണ്. എന്നാൽ പുതിയ കാലത്ത് വിധിയെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പലസ്തീനിലെ മക്കൾ അവർ ക്രൂരമായ പീഡനങ്ങൾക്കിരയാവുമ്പോൾ ഒരു ഭാഗത്ത് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം ആശ്ലേഷിക്കുന്നു. പലസ്തീനിലെ മക്കളുടെയും ഉമ്മമാരുടെയും ഉപ്പമാരുടെയും എല്ലാം ദീനിൻ്റെ ഈമാനിൻ്റെ ആഴവും ഓളവും കണ്ട് അവർ ഇസ്ലാമിലേക്ക് അടുക്കുമ്പോൾ മറുഭാഗത്ത് മുസ്ലിമീങ്ങളിൽ തന്നെ വ്യത്യസ്തമായ ആളുകൾ ചോദ്യം ചെയ്യുന്നത് എന്താണ് ഇതെല്ലാം റബ്ബ് കാണുന്നില്ലേ, അള്ളാഹു ഈ വിധിയൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ ചെയ്ത് അള്ളാഹു മിണ്ടാതിരിക്കുകയാണോ എന്നെല്ലാം ചോദിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസം കൃത്യമായി ഇല്ലാത്തത് കൊണ്ടാണ് അത് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. അതുകൊണ്ട് അവിടെയും നമുക്ക് ക്ഷമിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഫലസ്തീൻ വിഷയത്തിൽ അവരെപ്പോലെ നമുക്കും ക്ഷമ ആവശ്യമാണ്. അവരുടെ ക്ഷമ എന്നുള്ളത് നമുക്ക് ഏറെ മാതൃകയാണ്. അവർ ക്ഷമിക്കുന്നത് ഓരോ തവണ മിസൈലുകളും ഡ്രോണുകളും ആകാശത്തിലൂടെ പാഞ്ഞ് സ്വന്തം വീടുകളുടെ സ്വന്തം കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ വന്ന് പതിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ചുട്ടുചാമ്പലാവുമ്പോഴും അവിടെയും ജീവനുള്ള ഓരോ വ്യക്തിയുടെയും നാവിൽ നിന്ന് വരുന്ന ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ക്ഷമയുടെ പാഠം യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉൾക്കൊള്ളാനുള്ളതാണ്. അതുകൊണ്ട് പലസ്തീനികളിൽ നിന്നും നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ഗുണഗണം കൂടിയാണ് ക്ഷമ എന്നുള്ളത്. സൽസ്വഭാവങ്ങൾ സ്വർഗത്തിലേക്കുള്ള കാരണമാണ് നമ്മൾ മറക്കരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമ എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ശ്രദ്ധയോടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ചിട്ടപ്പെടുത്തിയാൽ ഇഹത്തിലും പലത്തിലും നമുക്ക് വിജയിക്കാം എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. സഹോദരങ്ങളെ, നമുക്ക് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ക്ഷമയുടെ ഓരോ ഇനങ്ങളും ഇവിടെ വ്യക്തമാണ്. ക്ഷമിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന പ്രത്യേകമായ കൂലികളെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഓരോ മേഖലയിലും ജീവിതത്തിൽ ക്ഷമിക്കേണ്ടതുണ്ട്. ഈ ക്ഷമയെക്കുറിച്ചെല്ലാം പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വന്തം അഹലിനോടുള്ള ക്ഷമ, സ്വന്തം കുടുംബത്തോടുള്ള ക്ഷമ. പലപ്പോഴും ഈ വിഷയത്തിൽ ആളുകൾ പതറിപ്പോകുന്നുണ്ട് അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. സ്വന്തം മക്കളോട്, സ്വന്തം ഇണയോട് അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളോട് ക്ഷമയില്ലാത്ത ഒരുത്തൻ, അവൻ ലോകത്ത് മറ്റാരോടൊക്കെ ക്ഷമ കാണിച്ചിട്ടും യാതൊരു കാര്യവും ഉണ്ടാവില്ല. അവൻ ഓഫീസിൽ നല്ല പേരുണ്ടായിട്ടോ അവൻ പണിയെടുക്കുന്ന പണിസ്ഥലത്ത് അവൻ നല്ല മനുഷ്യനാണെന്ന് മുദ്ര കുത്തപ്പെട്ടുകൊണ്ടോ അവന് യാതൊരു ഗുണവും ലഭിക്കുകയില്ല. അള്ളാഹുവിൻ്റെ കോടതിയിൽ അവൻ അഹിലിനോട് ചെയ്ത ആ ക്രൂരത അത് എടുത്ത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടുകാരുള്ള ക്ഷമ, ഒന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന ചെറിയ പാകപ്പിഴവുകൾ, ഒന്ന് ഉപ്പ് കുറയുമ്പോൾ ചെറിയ പാകപ്പിഴവുകൾ സംഭവിക്കുമ്പോൾ ഇത് എന്താണ് ഇങ്ങനെ പറ്റിയതെന്ന് ചോദിച്ച് ചൂടാവുന്ന ഒരു സ്വഭാവം, ഒന്ന് കോപിക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ ആ ക്ഷമ ആദ്യമായി നമ്മൾ പരിശീലിക്കേണ്ടത് നമ്മുടെ ഇണകളിൽ തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഭർത്താവ് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു സാധനം നമുക്ക് ലഭ്യമാക്കാതെ വന്നാൽ, നമ്മൾ വിചാരിച്ച രൂപത്തിൽ അത് നമുക്ക് ലഭിക്കാതെ വന്നാൽ അവിടെയും നമ്മൾ ക്ഷമിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ പ്രതീക്ഷക്കൊത്ത് ഉയർന്നിട്ടില്ലെങ്കിലും പ്രാർത്ഥന കൊണ്ട് അവരോടുള്ള സൽസ്വഭാവത്തോടുള്ള ഇടപെടലുകൾ കൊണ്ടാണ് അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതല്ലാതെ ക്ഷമയില്ലാതെ അവരോട് കയർത്ത് സംസാരിച്ച് അവർ നമ്മളിൽ നിന്നും അകലുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയല്ല വേണ്ടത്. പലപ്പോഴും പുതിയ കാലത്ത് രക്ഷാകർത്തത്വം കൃത്യമായും അറിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് പലപ്പോഴും നമ്മൾ കാണുന്നത് മക്കൾ ഒരു തെറ്റായ റൂട്ടിലേക്ക് കയറുന്നുണ്ടെന്ന് കണ്ടാൽ അവർ വിവേകത്തോടു കൂടി വികാരത്തോടെ അല്ലാതെ അവരെ വിളിച്ചിരുത്തി കൂട്ടുകാരനെ പോലെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് പകരം കോപിക്കുന്ന, ദേഷ്യപ്പെടുന്ന, അവരോട് തട്ടിക്കയറുന്ന സ്വഭാവമാണ് കാണുന്നത്. മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. വ്യത്യസ്തമായ രീതിയിലാണ് പുതിയ കാലത്ത് ആ ഒരു വിഷയത്തിൽ ആളുകൾ ഇടപെടുന്നത്. പ്രത്യേകിച്ച് മക്കൾ ഭാവിയിൽ നമ്മളോടും അങ്ങനെ പെരുമാറുമെന്നുള്ളൊരു മിനിമം ചിന്ത പോലും ആളുകൾക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, അവരുടെ സന്തോഷത്തിലാണ് അള്ളാഹുവിൻ്റെ സന്തോഷം, അവരുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ഉമ്മയും ഒരു ഉപ്പയും നമ്മുടെ നേർക്ക് തട്ടിക്കയറുകയോ നമ്മുടെ നേർക്ക് ദേഷ്യപ്പെടുകയോ ചെയ്യില്ല. നമ്മൾ പലപ്പോഴും പലതും അവിവേകം കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ക്ഷമിക്കും. പക്ഷേ അവരുടെ മനസ്സൊന്ന് നൊന്താൽ അതുകൊണ്ടാണ് വല തക്കുല്ലഹും ഉഫിൻ, അവരോട് നിങ്ങൾ ചേ എന്ന് പോലും പറയരുതെന്ന് പറഞ്ഞത്. ആ ചേ എന്ന സംസാരം പോലും അവരെ മനസ്സിലൊന്ന് നോവിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ കോടതിയിൽ. ഒരുപക്ഷെ അത് മാത്രം മതിയാവും നമ്മളെ നരകത്തിൻ്റെ കാരാഗ്രഹത്തിലേക്ക് എടുത്തറിയപ്പെടാൻ. നമ്മൾ ഏറെ ശ്രദ്ധയോടുകൂടി ഈ വിഷയങ്ങളെല്ലാം നോക്കിക്കാണേണ്ടതുണ്ട്. ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന വാഗ്ദാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമ അവലംബിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സ്വാബിര്യങ്ങളോടൊപ്പം ക്ഷമിക്കുന്നവരോടൊപ്പം ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ക്ഷമിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം നൽകി ആ സ്വർഗീയ അനുഭൂതികളിൽ ഒന്നിച്ച് നമുക്ക് എല്ലാവർക്കും അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാരകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്,
1: ക്ഷമയുടെ ഇനങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഷംജാസ് കെ അബ്ബാസ്.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി നല്ല ഒരു പാട്ട് നാം കേട്ടുവരാം. ഇനി പീസ് റേഡിയോ സ്വരം.

0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇനി പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. തൈറോയ്ഡ് ഭാഗം 2 ആണ് ഇന്ന് കേൾക്കുന്നത്.
0: ഡോക്ടർ സുമിത് മാലിക് ആണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: ആരോഗ്യവിചാരം പരിപാടിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ തൈറോയ്ഡ് ഗ്രന്ഥിയും അനുബന്ധ അസുഖങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ച കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിലെ ജനറൽ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സുമിത് എസ് മാലിക് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ക്യാൻസറും അതിനുള്ള ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. താങ്കൾക്ക് ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ്. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തൈറോയ്ഡ് ക്യാൻസറും തൈറോയ്ഡ് ശസ്ത്രക്രിയയെക്കുറിച്ചുമാണ്. തൈറോയ്ഡ് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. തൈറോക്സിൻ എന്ന ഹോർമോൺ, തൈറോയ്ഡ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കർമ്മം. തൈറോയ്ഡ് ഗ്രന്ഥി കഴുത്തിൻ്റെ നടുക്കായി ശ്വാസനാളിയോട് ചേർന്ന് ആണ് സ്ഥിതി ചെയ്യുന്നത്. മുമ്പത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ ഹോർമോൺ ഉൽപ്പാദനത്തിനെക്കുറിച്ചും കുറേ കൂടെ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. ഇന്ന് കൂടുതലും ക്യാൻസറിനോട് അനുബന്ധിച്ച ചർച്ചയാണ് ഉണ്ടാവുക. തൈറോയ്ഡിലെ അസുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഹോർമോൺ സംബന്ധമായതും തൈറോയ്ഡിൽ വരുന്ന മുഴകളുമാണ്. തൈറോയ്ഡിൽ വരുന്ന മുഴകളിൽ ചെറിയൊരു ശതമാനം ക്യാൻസർ കാരണമാണ് ഉണ്ടാവുന്നത്. തൈറോയ്ഡിൽ ഉണ്ടാവുന്ന മുഴകൾ പലതരത്തിലുണ്ടാവാം. എന്നുവെച്ചാൽ ഒരു മുഴയായി, സിംഗിൾ, ഒരു ചെറിയൊരു മുഴയായിട്ട് ഉണ്ടാവുന്ന അവസ്ഥയുണ്ട്. ഇതിന് സോളിറ്ററി നോഡ്യൂൾ തൈറോയ്ഡ് എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥിക്കകത്ത് ഒരു മുഴ. രണ്ടാമത്തെ അവസ്ഥയിൽ എങ്ങനെയാന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അകത്ത് ഒരുപാട് മുഴകളുണ്ടാവും, ഒന്നിൽ കൂടുതൽ. അങ്ങനെയുള്ളതിന് മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയും. മുഴകൾ ഒത്തിരി ഉണ്ടാവും. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന വീക്കത്തിന് മൊത്തമായും ഗോയിറ്റർ എന്നാണ് പറയുന്നത്.

ക്യാൻസർ രോഗം മിക്കപ്പോഴും നല്ല ഏകദേശം എല്ലാ അവസ്ഥയിലും മുഴകളായിട്ടാണ് കാണുക. കഴുത്തിൻ്റെ ഒന്നുകിൽ കഴുത്തിന് നേരെ മുൻവശത്തായി അല്ലെങ്കിൽ സൈഡ് അരികിലേക്കായിട്ടും മുഴകളുണ്ടാവാം. ചില അവസരങ്ങളിൽ ക്യാൻസർ തൈറോയ്ഡ് ഗ്രന്ഥിക്കകത്താണെങ്കിലും ആ മുഴയുടെ വലിപ്പം വളരെ ചെറുതാവുകയും അത് കഴലയിലേക്ക് ബാധിച്ച് കഴല മുഴച്ചു വരുന്ന അവസ്ഥയിലും ക്യാൻസർ കാണാറുണ്ട്. തൈറോയ്ഡിലെ മുഴ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തൈറോയ്ഡ് ക്യാൻസർ ബാധിച്ച കഴല വീങ്ങി കാണുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഇനി ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് കുറച്ച് പരിശോധനകൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്ന്, കഴുത്തിലെ സ്കാനിംഗ് ആണ്. അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന സ്കാനിങ് ആണ്. തൈറോയ്ഡ് മുഴകളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രാഥമിക ടെസ്റ്റ്. ഈ സ്കാനിങ്ങിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വലിപ്പം, മുഴകളുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ എത്ര എണ്ണം, ഇനി ഉള്ള മുഴകൾക്കിടെ പ്രത്യേകതകൾ. സാധാരണ കാണുന്നത് നീര് കെട്ടിക്കിടന്നിട്ടുള്ള കൊളോയിഡ് നൊഡ്യൂൾസ് എന്ന് പറയും. അതിന് അകത്ത് നീരും പുറത്ത് റൗണ്ടിൽ ചെറിയൊരു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഭാഗമാണ് ഉണ്ടാവുക. ഇങ്ങനെ വരുന്ന മുഴകൾക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. മറിച്ച് മൊത്തമായും സോളിഡായിട്ട് അഥവാ മജ്ജയോ ഇറച്ചിയോ നിറഞ്ഞ് നിൽക്കുന്ന, എന്നുവെച്ചാൽ നീരില്ലാത്ത അവസ്ഥയിൽ വരുന്ന മുഴകൾ ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് തൈറോയ്ഡിൽ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാം. പിന്നെ ക്യാൻസർ ആകുന്ന സമയത്ത് പലതരം കാൽസ്യം വന്ന് അതിൽ ഡെപ്പോസിറ്റഡ് ആവും. ഈ കാൽസ്യത്തിന് കാൽസിഫിക്കേഷൻ എന്നാണ് പറയുക. കാൽസ്യം വന്ന് കെട്ടിക്കിടക്കുന്ന അവസ്ഥ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതും മറ്റൊരവസ്ഥ എന്താന്ന് വെച്ചാൽ തൈറോയ്ഡിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് കഴലയിലേക്ക് ബാധിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയാവുമ്പോൾ തൈറോയ്ഡിലെ കഴലയും കൂടെ വീങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് തൈറോയ്ഡ് സ്കാനിലൂടെ, സാധാരണ അൾട്രാസൗണ്ട് സ്കാനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സ്കാനിങ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് തൈറോയ്ഡ് ക്യാൻസർ ആവാനുള്ള സാധ്യതയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി സ്കാനിങ്ങിന് ശേഷം വേണം നമ്മൾ കുത്തിയെടുക്കുക എന്നുള്ള ടെസ്റ്റ് ചെയ്യുക. അതിന് FNAC ടെസ്റ്റ് എന്നാണ് പറയുക. FNAC എന്ന് വെച്ചാൽ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. ഇതിൽ ചെയ്യിപ്പോൾ ഒരു പ്രക്രിയയിൽ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ഈ മുഴകളിൽ നിന്നുള്ള അത് വലിച്ചെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ചെറിയ ഭാഗം ആ സൂചിയുടെ അകത്ത് കയറി നിൽക്കും. ഇവയെ ഗ്ലാസ് സ്ലൈഡ് പോലെ, ഗ്ലാസിൻ്റെ സ്ലൈഡ് ഉണ്ടാവും, അതിലേക്കാക്കി മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധന നടത്തുക ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസർ പോലുള്ള രോഗ കോശങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓപ്പറേഷന് മുമ്പായി തന്നെ വളരെ ലളിതമായി ബ്ലഡ് എടുക്കുന്ന ആ ഒരു ലാഘവത്തോടു കൂടെ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഈ FNAC ടെസ്റ്റാണ് ക്യാൻസർ മനസ്സിലാക്കാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ്. പിന്നെയാണ് ബ്ലഡ് ടെസ്റ്റിൻ്റെ പ്രാധാന്യം വരുന്നത്. ക്യാൻസറിനെ പറ്റി, തൈറോയ്ഡിലെ ക്യാൻസറാണ് നോക്കുന്നതെങ്കിൽ ബ്ലഡ് ടെസ്റ്റിന് അത്രയും പ്രാധാന്യമില്ല. അത് ഏറ്റവും ലാസ്റ്റ് പ്രാധാന്യമുള്ള സ്ഥാനം. തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടാകുന്ന രോഗികൾക്ക് ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യാം. അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ഹോർമോൺ കൂടുതലാവുന്നതിനെയും കുറയുന്നതിനെയും നമ്മൾ ചികിത്സിക്കേണ്ടി വരും. ക്യാൻസറിനോട് ഒന്നിച്ച് തന്നെ അതിനുള്ള ചികിത്സയും കൂടെ എടുക്കണം എന്നുള്ളതാണ്. തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ചികിത്സയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പ്രധാനമായും ഓപ്പറേഷനാണ് അതിൻ്റെ ചികിത്സ. തൈറോയ്ഡിൽ കാണുന്ന ക്യാൻസർ പലതരമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പാപ്പിലറി കാർസിനോമയും ഫോളിക്കുലർ കാർസിനോമയും എന്ന പേരുള്ള രണ്ട് തരം ക്യാൻസറുകളാണ്. ഇതുകൂടാതെ അപൂർവമായി തൈറോയ്ഡ് ലിംഫോമ അല്ലെങ്കിൽ അതുകൂടാതെ അനപ്ലാസ്റ്റിക് കാർസിനോമ എന്ന് പറയുന്ന അപൂർവ വെറൈറ്റി ക്യാൻസറുകളും തൈറോയ്ഡിൽ വരാറ്. പൊതുവേ ക്യാൻസറുകളെ വെച്ച് നോക്കുമ്പോൾ തൈറോയ്ഡ് ക്യാൻസർ ചികിത്സിക്കാനും എളുപ്പമാണ്, അതുപോലെ മാറാനും എളുപ്പമാണ്. പിന്നെ ബാക്കി ക്യാൻസറുകളെ പോലെ അധികം തുടർ ചികിത്സ

0: ഡോക്ടറുടെ ആവശ്യവും ഇല്ലാത്ത ഒരു അസുഖമാണ്. കുത്തിയെടുത്തുള്ള പരിശോധനയിൽ പാപ്പിലറി കാർസിനോമ വളരെ നന്നായി തിരിച്ചറിയാൻ സാധിക്കും. ഫോളിക്കുലാർ കാർസിനോമ എന്ന് പറയുന്ന ടൈപ്പ് കുത്തിയെടുത്തുള്ള പരിശോധനയിലൂടെ പറയാൻ പ്രയാസമാണ്. അത് ഫോളിക്കുലാർ ടൈപ്പായിട്ടുള്ള ക്യാൻസറായതും അല്ലാത്തതായിട്ടുള്ള രണ്ട് മുഴയും ഒരേപോലെയാണ് റിപ്പോർട്ട് വരിക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സർജറി അനിവാര്യമായി വരുന്നു. അത് സർജറി ചെയ്ത് നീക്കം ചെയ്തതിന് ശേഷമേ അത് ക്യാൻസറാണോ അല്ലയോ എന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും. ബാക്കി തരം ക്യാൻസറുകൾ നമുക്ക് ഓപ്പറേഷന് മുമ്പ് തന്നെ കുത്തിയെടുത്തുള്ള പരിശോധനയിൽ മിക്കവാറും സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി തൈറോയിഡ് ക്യാൻസറിന് പ്രധാനമായ ചികിത്സ ശസ്ത്രക്രിയയാണ്. ശസ്ത്രക്രിയ തന്നെ പലതരത്തിലായിട്ട് ചെയ്യാം. തൈറോയിഡ് ഗ്രന്ഥി ശരിക്ക് രണ്ട് വശത്തായിട്ട് രണ്ട് ലോബ്സ് ഉണ്ട്. അതിൻ്റെ രൂപം ഏകദേശം ഒരു ചിത്രശലഭത്തിൻ്റെ രൂപത്തോടാണ് ഉപമിക്കുന്നത്. രണ്ട് ചിറകും രണ്ട് സൈഡിലുള്ള ലോബും അതിൻ്റെ നടുക്ക് ഇസ്തിമസ് എന്നൊരു ചെറിയൊരു ഭാഗവും കൂടെ ഉണ്ട്. ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്യുന്ന ഭാഗങ്ങൾ എത്ര എന്നതിനനുസരിച്ച് അത് രണ്ട് മൂന്ന് തരമായിട്ട് തന്നെയുണ്ട്. അതിലാദ്യത്തത് ഹെമി തൈറോഡക്ടമി എന്ന് പറയുന്ന ശസ്ത്രക്രിയയാണ്. ഹെമി തൈറോഡക്ടമി എന്ന് പറഞ്ഞാൽ പകുതി തൈറോയിഡ് നീക്കം ചെയ്യുന്ന സർജറിക്കാണ് പറയുന്നത്. ഇപ്പോൾ രോഗം വന്നിരിക്കുന്നത് ഒരു ഭാഗത്ത്, തൈറോയിഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ്. അത് വളരെ ചെറുതുമാണ്. ക്യാൻസറാണെന്ന് ഉറപ്പില്ല എന്നുള്ളൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഹെമി തൈറോഡക്ടമി എന്നുള്ള ചികിത്സയെ ചെയ്യുക. അതിൽ ആ രോഗം വന്ന അല്ലെങ്കിൽ മുഴയുള്ള ഭാഗം അത് ആ ഒരു സൈഡ് മാത്രം എടുത്ത് നീക്കം ചെയ്യും. മറ്റേ സൈഡ് ശരീരത്തിൽ തന്നെ വയ്ക്കും. ഈ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനത്തിന് വേണ്ടി ആ നീക്കം ചെയ്യാത്ത ഭാഗം സഹായിക്കും. അതിനാൽ ഇങ്ങനെയുള്ള രോഗികൾക്ക് ഓപ്പറേഷന് ശേഷം ഗുളിക കഴിക്കേണ്ട ആവശ്യം ചിലപ്പോൾ വരില്ല. രണ്ടാമത്തത് ടോട്ടൽ തൈറോയിഡക്ടമി എന്നാണ് പറയുന്നത്. ടോട്ടൽ തൈറോയിഡക്ടമി ആ വാക്കിൻ്റെ അർത്ഥം തന്നെ തൈറോയിഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ടും എടുത്ത് നീക്കം ചെയ്യുക. സാധാരണഗതിയിലുള്ള ക്യാൻസറുകൾ കൂടുതൽ വേറെ ഭാഗത്തേക്ക് ബാധിച്ചിട്ടില്ലാത്ത തൈറോയിഡ് ക്യാൻസറിന് ടോട്ടൽ തൈറോയിഡക്ടമിയാണ് മിനിമം ചികിത്സ. തൈറോയിഡ് ക്യാൻസർ വെച്ച് നോക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയും കഴുത്തിലെ കഴലകളും ചികിത്സയുടെ പരിധിയിൽ വരും. ക്യാൻസറുള്ള സമയത്ത് വെറും തൈറോയിഡ് ഗ്രന്ഥി മാത്രം നീക്കം ചെയ്യുന്നതുകൊണ്ട് പൂർണ്ണമായും ക്യാൻസർ ചികിത്സക്ക് ഗുണം ചില അവസരങ്ങളിൽ ഇട്ടില്ല. പൂർണ്ണമായ സർജറി വരണമെന്നുണ്ടെങ്കിൽ കഴലകൾ കൂടെ അതിനോടൊപ്പം നീക്കം ചെയ്താൽ, ഉദാഹരണത്തിന് പാപ്പിലറി കാർസിനോമ തൈറോയിഡ് ആണെന്നുണ്ടെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതിനോട് കൂടെ ഗ്രന്ഥിയോട് ചേർന്ന് കിടക്കുന്ന, വളരെ അടുത്ത് ചേർന്ന് കിടക്കുന്ന കഴലകൾ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നീക്കം ചെയ്യണം. ഇനി ഇത് ഏത് ക്യാൻസർ ആണെങ്കിലും അത് കഴലയിലേക്ക് ബാധിച്ച് കഴലയിൽ വീക്കം വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കഴുത്തിലെ ആ ഭാഗത്തെ മുഴുവൻ കഴലകളും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നീക്കം ചെയ്യുക. അതിന് റാഡിക്കൽ നെക്ക് ഡിസക്ഷൻ എന്നാണ് പറയുക. അങ്ങനെ തൈറോയിഡ് ഗ്രന്ഥിയും കൂടെയുള്ള കഴലകളും കൂടെ നീക്കം ചെയ്താലേ ശസ്ത്രക്രിയ പൂർണ്ണമാവുകയുള്ളൂ. സർജറിയെക്കുറിച്ച് പറയുമ്പോൾ മിക്ക ആളുകൾക്കും അറിയേണ്ടത് അതിൻ്റെ പാർശ്വഫലങ്ങളാണ്. ഏതൊരു സർജറിക്കും അതിൻ്റെതായിട്ടുള്ള റിസ്കുകളും പാർശ്വഫലങ്ങളുമുണ്ട്. തൈറോയിഡ് സർജറിയിൽ പ്രത്യേകമായി വരുന്ന പാർശ്വഫലങ്ങളും അതിൻ്റെ അപകടങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അടുത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട ഞരമ്പുകളും ഗ്രന്ഥികളും രക്തക്കുഴലുകളുമാണ്. അതിലേറ്റവും പ്രാധാന്യം ചെന്നത് റിക്കറന്റ് ലാരിഞ്ചൽ നെർവ് എന്ന് പറയുന്ന ഞരമ്പാണ്. ഈ ഞരമ്പാണ് നമ്മുടെ ശബ്ദം ഉൽപ്പാദിപ്പിക്കാൻ, സംസാരിക്കാനുള്ള കഴിവ്, സംസാരം നിയന്ത്രിക്കുന്നതും സംസാരിക്കുന്ന ഒച്ച ഉണ്ടാക്കാൻ സഹായിക്കുന്നതുമായ ഞരമ്പ് റിക്കറന്റ് ലാരിഞ്ചൽ നെർവ് എന്ന് പറയും. ഈ നെർവ് രണ്ട് വശത്തായിട്ട് രണ്ടെണ്ണം ഓരോന്നുണ്ട്. ഇത് തൈറോയിഡ് ഗ്രന്ഥിയോട് വളരെ ചേർന്നാണ് പോകുന്നത്. ഇതിന് ഓപ്പറേഷൻ്റെ സമയത്ത് ഇവയ്ക്ക് അപകടം പറ്റാനുള്ള സാധ്യതയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ചില അവസരങ്ങളിൽ, പ്രത്യേകിച്ച് ക്യാൻസർ സർജറിയുടെ അവസരങ്ങളിൽ, ക്യാൻസർ മുഴ ഈ ഞരമ്പിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് തന്നെ ഇരിക്കും. അതുകൊണ്ട് അതതിൽ നിന്ന് മാറ്റിയെടുക്കാൻ തന്നെ പ്രയാസപ്പെടും. ഓപ്പറേഷന് മുമ്പ് തന്നെ ആ ഞരമ്പുകൾക്ക് ഈ ഞരമ്പുകളെ ഈ ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഓപ്പറേഷന് മുമ്പ് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ, ചില അവസരങ്ങളിൽ അതിനോട് വേർപെടുത്താൻ പറ്റില്ലെങ്കിൽ ആ ഞരമ്പ് മുറിച്ച് കളയുക തന്നെ ചെയ്യേണ്ടി വരും. ഒരു വശത്തുള്ള ഞരമ്പിന് തന്നെ ക്ഷതം വരികയാണെങ്കിൽ തന്നെ ഒച്ചയിൽ നല്ലൊരു വ്യത്യാസം വരും. പലപ്പോഴും അത് ഭാഗികമായി ശരിയാവുകയും അത്യാവശ്യത്തിനുള്ള ശബ്ദം നിലനിൽക്കുകയും ചെയ്യും. രണ്ട് വശത്തുള്ളതിന് ഞരമ്പുകളെ ബാധിക്കുകയാണെങ്കിൽ ശബ്ദത്തിന് നല്ലൊരു തകരാറുണ്ടാവും. കൂടാതെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും അതിൻ്റെ കൂട്ടത്തിൽ വരും. രണ്ടാമത്തെ റിസ്ക് കാൽസ്യം ഗ്രന്ഥികളെ, കാൽസ്യം നിയന്ത്രിക്കുന്ന ഗ്രന്ഥികൾ, തൈറോയിഡിനോട് ചേർന്ന് പുറകുവശത്തായി നിൽക്കുന്ന പാരാ തൈറോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥിയോ, തൈറോയിഡ് പോലെ തന്നെ പ്രധാനമേറിയ ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥിയിൽ നിന്നുള്ള ഹോർമോൺസാണ് ശരീരത്തിലെ കാൽസ്യം നിയന്ത്രിക്കുന്നത്. ഈ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാനായി ഉപയോഗിക്കുന്ന ഹോർമോൺ പാരാ തൈറോയിഡ് ഹോർമോണാണ് ഇവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓപ്പറേഷൻ്റെ കൂടെ ഈ ഗ്രന്ഥികൾ, ഗ്രന്ഥികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അത്രയും വളരെ ചെറുതാണ്. 1-2 മില്ലിമീറ്റർ വലിപ്പമുള്ള ഗ്രന്ഥിയാണ്. ഇവ തൈറോയിഡ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ പോവുകയോ അല്ലെങ്കിൽ ഇവയ്ക്ക് വരുന്ന രക്തക്കുഴലിൽ രക്തം കട്ടപിടിച്ച് അത് നിർജ്ജീവമായി പോവുകയോ ചെയ്യുന്ന അവസ്ഥയിൽ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പാരാ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയും. ഇത് കുറയുന്നതോടുകൂടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയും. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ അപസ്മാരം വരുന്നവരെ, കോട്ട് ഉണ്ടാവുക എന്ന് പറയാം, അപസ്മാരം വരെ ഉണ്ടാക്കാൻ സാധിക്കും. പാരാതൈറോയിഡ് ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങളിൽ ആദ്യം തോന്നുന്നത് ചെറിയ മരവിപ്പുകളാണ്. അത് വായുടെ ചുറ്റുവട്ടത്തോ കയ്യിലോ കാലിലോ ഒക്കെയായി മരവിപ്പായിട്ടാണ് അനുഭവം. അതിൻ്റെ അഭാവം കൂടുന്നതിനനുസരിച്ച് കൈകൾ നിവർത്താനും ഉള്ള മസിലുകളുടെ ചലനശേഷിയെ അത് ബാധിക്കും. വീണ്ടും അധികരിക്കുമ്പോഴാണ് അപസ്മാരം പോലെ ഉള്ള അവസ്ഥയിലേക്ക് എത്തുക. പിന്നെ പ്രധാനമേറിയത് ബ്ലീഡിംഗ് ആണ്. കഴുത്തായതിനാൽ ഒരുപാട് രക്തക്കുഴലുകളുണ്ട്. രക്തയോട്ടം വളരെ കൂടുതലുള്ള ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ്. പ്രധാനമായും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ബാധിക്കുമ്പോൾ രക്തയോട്ടം കുറേ കൂടെ കൂടുതലുണ്ടാവും. ഇപ്പം ചെറിയ രക്തക്കുഴലുകളിൽ നിന്നും മെയിൻ രക്തക്കുഴലുകളിൽ നിന്നുമുള്ള ബ്ലീഡിങ്ങിനുള്ള സാധ്യത ഇങ്ങനെയുള്ള ഓപ്പറേഷനിൽ കുറേ സാധാരണ സർജറിയേക്കാളും കൂടുതലാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സമയത്തുണ്ടാവുന്ന ബ്ലീഡിങ്ങും ഓപ്പറേഷന് ശേഷവും വേണമെങ്കിൽ ആദ്യത്തെ 1-2 ദിവസത്തിനുള്ളിൽ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയും ഇങ്ങനെയുള്ള സർജറികളിൽ കൂടുതലാണ്. പിന്നീട് വരാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈപ്പോതൈറോയിഡിസമാണ്. എന്നുവെച്ചാൽ തൈറോയിഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത സ്ഥിതിക്ക് ഇനി അതിൽ നിന്ന് ഒരിക്കലും ഹോർമോൺ ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ ടോട്ടൽ തൈറോയിഡക്ടമിയോ അല്ലെങ്കിൽ ടോട്ടൽ തൈറോയിഡക്ടമിയുടെ കൂടെ ഉള്ള കഴലെടുത്ത് നീക്കം ചെയ്യുകയോ ചെയ്യുന്ന സർജറി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ അവിടെ ഗ്രന്ഥി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഹോർമോൺ ഉണ്ടാവില്ല. അതിനാൽ ഈ ശരീരത്തിനാവശ്യമുള്ള ഹോർമോൺ നമ്മൾ ഗുളിക രൂപത്തിൽ തന്നെ കഴിക്കേണ്ടി വരും. പിന്നെ സർജറി തയോ ചെയ്യുന്നത് ക്യാൻസറിനാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ തൈറോയിഡ് ക്യാൻസറുകൾ, പാപ്പിലറി കാർസിനോമയും ഫോളിക്കുലർ കാർസിനോമയ്ക്കും വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഒരു ഘടകമാണ് TSH. ഓപ്പറേഷന് ശേഷം TSH അളവ് ശരീരത്തിൽ കുറച്ച് വയ്ക്കുകയാണെങ്കിൽ ഇനി ശരീരത്തിലെ മറ്റെവിടെയൊക്കെയെങ്കിലും ബാധിച്ചു പോയിട്ടുള്ള ഈ ക്യാൻസറിൻ്റെ കോശങ്ങൾക്ക് വളരാൻ സാധിക്കാതെയാവും. TSH അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ ഗുളികയിൽ അളവ് കൂട്ടുകയാണെങ്കിൽ, ഓപ്പറേഷന് ശേഷം അതിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ തലച്ചോറിൽ നിന്നുള്ള TSH അളവ് കുറയും. ഇത് അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ക്യാൻസറുള്ള ആളുകളുടെ തൈറോയിഡിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലുമൊക്കെ വന്ന് നിൽക്കുന്ന കോശങ്ങൾക്ക് വളരാൻ സാധിക്കാതെയാവും. അപ്പോൾ വീണ്ടും ഉണ്ടാകാൻ, തൈറോയിഡ് ക്യാൻസർ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറയും. ഇനി ഓപ്പറേഷന് ശേഷം വീണ്ടും ക്യാൻസർ വരാനുള്ള ചെറിയൊരു സാധ്യത, അത് എല്ലാ ക്യാൻസറുകൾക്കുണ്ട്. തൈറോയിഡിന് മാത്രമല്ല, എല്ലാ ക്യാൻസറുകൾക്കും അതുണ്ട്. നമ്മൾ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമായി എന്ന് വിചാരിച്ചാലും 1-2 അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷമോ ആ അതേ അസുഖം വീണ്ടും വരുന്നതായിട്ട് കാണാറുണ്ട്. തൈറോയിഡിൻ്റെ ക്യാൻസറുകൾക്കും അതിന് സാധ്യതയുണ്ട്. കുറവാണെങ്കിലും അത് കാണാറുള്ളതാണ്. അങ്ങനെ വരുന്ന അവസ്ഥയിൽ അത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം. അതിലൊന്നാണ് റേഡിയോ ഐസോടോപ്പ് സ്കാനിങ്. ഈ റേഡിയോ ഐസോടോപ്പ് സ്കാനിങ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വരുന്ന മുഴകൾ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. പിന്നെ അത് സർജറി വഴി നീക്കം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സർജറി വഴി നീക്കം ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ റേഡിയേഷൻ തെറാപ്പിയുണ്ട്, റേഡിയോ അയോഡിൻ റേഡിയേഷൻ തെറാപ്പിയുണ്ട്, അതുപയോഗിച്ച് അത് നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. സർജറി കൂടാതെ മറ്റ് ചികിത്സകളാണ് പിന്നെ ഇനി പറയാനുള്ളത്. ക്യാൻസർ എന്നുള്ള ഒരവസ്ഥയെ, തൈറോയ്ഡ് ക്യാൻസറിന് ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ വളരെ ചെറുതായ ചില ഭാഗങ്ങൾ നമുക്ക് നീക്കം പൂർണ്ണമായി നീക്കം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല ഇതിൻ്റെ അണുക്കൾ വേറെ എവിടെയെങ്കിലും കുറച്ച് മാറി കഴലയിലോ വേറെ എവിടെയെങ്കിലും വന്ന് കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഓപ്പറേഷന് ശേഷം റേഡിയോ അയോഡിൻ സ്കാനിങ് എന്നുള്ളൊരു സ്കാൻ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും. അതിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, തൈറോയ്ഡ് ബാക്കി ഉള്ളത് നല്ലൊരു അളവുണ്ടെന്നുണ്ടെങ്കിൽ, ആ തൈറോയ്ഡിൻ്റെ ഭാഗങ്ങളെ റേഡിയോ അയോഡിൻ അബ്ലേഷൻ എന്ന ചികിത്സയുടെ കൂടെ, അതൊരു റേഡിയേഷൻ തെറാപ്പിയാണ് പറയുമ്പോൾ, പക്ഷേ സാധാരണഗതിയിലുള്ള രീതിയിലല്ല അത് ചെയ്യുന്നത്. അത് മരുന്ന് കഴിച്ചുകൊണ്ടാണ്, വയറ്റിലേക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ്, ഗുളിക രൂപത്തിലോ തുള്ളിമരുന്ന് രൂപത്തിലോ കഴിച്ചുകൊണ്ടാണ് ആ ചികിത്സ എടുക്കുക. അങ്ങനെ റേഡിയേഷൻ വഴി ആ ബാക്കിയുള്ള ചെറിയ ഇത് കൂടെ, തൈറോയ്ഡിൻ്റെ ഭാഗങ്ങൾ കൂടെ നമ്മൾ ഒഴിവാക്കും. അങ്ങനെ പൂർണ്ണമായും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഭാഗങ്ങൾ ശരീരത്തിന് ഒഴിവാക്കിക്കൊണ്ടാണ് ചികിത്സിക്കുക. അതിന് തൈറോയ്ഡ് സർജറി കൊണ്ട് മാത്രം ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരാം. അത് പറ്റാത്തത് റേഡിയോ സ്കാനിങ് വെച്ചിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പിന്നെ സാധാരണ ക്യാൻസറുകളിൽ നമ്മൾ കേൾക്കാവുന്ന ഒന്നാണ് കീമോതെറാപ്പി. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ മരുന്നുകൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ എടുത്തിട്ട് ചികിത്സിക്കുക എന്നുള്ളത്. തൈറോയ്ഡ് ക്യാൻസറിൽ കീമോതെറാപ്പിക്ക് അത്ര വലിയൊരു, കീമോതെറാപ്പി കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. കംപ്ലീറ്റ് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാതെ സ്പ്രെഡ് ചെയ്യുന്ന കണ്ടീഷനിൽ മാത്രമേ കീമോതെറാപ്പിക്ക് ഉള്ളൂ. പിന്നെ കീമോതെറാപ്പി വരുന്നത് തൈറോയ്ഡ് ലിംഫോമ എന്ന് പറയുന്നൊരു ക്യാൻസറിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ തൈറോയ്ഡിൻ്റെ ഒരു ക്യാൻസറായിട്ട് കൂട്ടാൻ പറ്റില്ല. ശരീരത്തിൽ വരുന്ന ലിംഫോമ, ലിംഫോമ എന്ന് പറഞ്ഞ അസുഖം തൈറോയ്ഡിലും ഉണ്ടാവാം. അത് ബാക്കി കഴലയിൽ ഉണ്ടാകുന്ന പോലെ തൈറോയ്ഡിലും ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവുന്നത് അപൂർവമാണ്. അങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥയിൽ അതിന് ചികിത്സ ശസ്ത്രക്രിയയല്ല, കീമോതെറാപ്പിയാണ്. ലിംഫോമയെ പൂർണ്ണമായും തൈറോയ്ഡിൻ്റെ അസുഖമായിട്ട് കൂട്ടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവസാനമായി അതിനെ പറ്റിയിട്ട് പറഞ്ഞത്. എല്ലാ ക്യാൻസറുകളെ പോലെ തൈറോയ്ഡ് ക്യാൻസറിനെ കുറിച്ചും രോഗികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ സാധാരണമായി രോഗികൾക്കുണ്ടാവുന്ന സംശയങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യാം.
1: കഴുത്തിൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ കാണുന്ന മുഴ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടോ?
0: തൈറോയിഡ് ഗ്രന്ഥിയിൽ മുഴ വരുന്നത് സാധാരണമായി കാണുന്ന ഒരു രോഗമാണ്. അതിൽ ക്യാൻസർ ആവാനുള്ള സാധ്യത ശരിക്കു പറഞ്ഞാൽ വളരെ കുറവാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന മുഴകളുടെ തരം അനുസരിച്ച് തന്നെ ക്യാൻസർ ആവാനുള്ള സാധ്യതകൾക്കും വളരെ വ്യത്യാസമാണ്. തൈറോയ്ഡ് ഗ്രന്ഥി അതേപോലെ വീർത്തു വരുന്ന ഡിഫ്യൂസ് തൈറോഗോയിറ്റർ എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ അതൊരു ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. മറിച്ച് മുഴകൾ ഒരൊറ്റ മുഴയായിട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള ശതമാനം ഏകദേശം 20% വരും. പിന്നെ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന തരം തൈറോയ്ഡ് മുഴയുണ്ട്. എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ മുഴകൾ ഒരേ സമയം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഉണ്ടാവുക. അത് മിക്കവാറും കാണുമ്പോൾ ഒരുപാടെണ്ണം ഉണ്ടാവും, 10 or 15 എങ്കിലും മിനിമം ഉണ്ടാവുന്ന തരത്തിൽ വരും. ഈ മൾട്ടി നോഡുലാർ ഗോയിറ്ററിൽ ക്യാൻസർ ആവാനുള്ള സാധ്യതയും കുറവാണ്. ഈ ഒറ്റ മുഴയായിട്ട് വരുന്നവയാണ് ക്യാൻസർ ആവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ തീർച്ചയായും അതിൻ്റെ ടെസ്റ്റുകൾ, പരിശോധനകളുണ്ട്. ഒന്ന് സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചും മുഴയുടെ പ്രത്യേകത അനുസരിച്ചും ആ മുഴകളിൽ നിന്ന് കുത്തിയെടുത്തുള്ള FNAC ടെസ്റ്റ് ഉണ്ട്. FNAC ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്നാണ് അതിൻ്റെ ഫുൾ. ചെറിയ സാധാരണ ബ്ലഡ് വലിക്കാൻ ഉപയോഗിക്കുന്ന നീഡിൽ, സൂചി പോലുള്ള സൂചി വെച്ച് ആ മുഴയിൽ നിന്ന് അതിൻ്റെ കോശങ്ങൾ വലിച്ചെടുക്കാം. കിട്ടുന്ന അത്ര വലിച്ചെടുത്തു കഴിഞ്ഞാൽ അത് മൈക്രോസ്കോപ്പിലുള്ള പരിശോധന ചെയ്യുന്നതിനാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരുവിധം പറയാൻ പറ്റും എന്നുവെച്ചാൽ 98-99% ഉറപ്പോടുകൂടെ അത് ക്യാൻസറാണോ അല്ലയോ എന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കും. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ക്യാൻസർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ക്യാൻസർ കണ്ടുപിടിക്കാൻ ഉള്ള ഏറ്റവും പ്രധാനമായ ടെസ്റ്റ് FNAC എന്ന് പറയുന്ന ടെസ്റ്റാണ്. FNAC എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സൂചിയുടെ സൂചി വെച്ച് ആ ഗ്രന്ഥിയുടെ ആ മുഴയിൽ നിന്നും നീര് വലിച്ചെടുത്ത് പരിശോധിക്കലാണ്. അത് മൈക്രോസ്കോപ്പിൽ വെച്ചുള്ള പരിശോധനയാണ്. അതിലെ പരിശോധന വെച്ച് കുഴപ്പമുള്ളതാണോ കുഴപ്പമില്ലാത്തതാണോ എന്നുള്ളത് നല്ലൊരു ഉറപ്പോടുകൂടെ പറയാൻ സാധിക്കും. പലപ്പോഴും അതിൽ വരുന്ന തെറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ വലിച്ചെടുക്കുമ്പോൾ ആ മുഴയിൽ നിന്നല്ലാതെ മുഴയുടെ പുറത്തു നിന്ന് ചിലപ്പോൾ ഇത് നീര് കയറുകയാണെങ്കിൽ ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. അതിൻ്റെ കൃത്യത കൂട്ടാൻ വേണ്ടിയിട്ട് സ്കാനിങ്ങോടുകൂടെ, സ്കാനിങ് ആകുമ്പോൾ ഈ സൂചിയുടെ അറ്റ എവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് കണ്ടുകൊണ്ട് തന്നെ നീര് വലിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായി മുഴ ക്യാൻസറാണോ അല്ലയോ എന്ന് പറയാൻ സാധിക്കും. പിന്നെയുള്ള ടെസ്റ്റ് സ്കാനിങ് തന്നെയാണ്, അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്ന സ്കാനിങ്. ഇതിലാവുമ്പോൾ മുഴ ക്യാൻസർ ആവാനുള്ള സാധ്യതയിൽ പ്രത്യേക തരം മാറ്റങ്ങൾ കാണാറുണ്ട്. ഈ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് പറയാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഒന്നിൽ കൂടുതൽ മുഴയുള്ള അവസരയിൽ ഏതെങ്കിലും ഒരു മുഴയ്ക്ക് മുഴ ക്യാൻസർ ആവുകയും മറ്റ് മുഴകൾ ക്യാൻസർ അല്ലാത്ത മുഴയാവുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മുഴയിൽ നിന്ന് തന്നെ കുത്തിയെടുക്കാനുള്ള സൗകര്യം ഈ സ്കാനിങ് ചെയ്യുന്നവർക്ക് കിട്ടും. ബാക്കിയുള്ള ടെസ്റ്റുകൾക്ക് ക്യാൻസർ ആണോ അല്ലയോ എന്ന് പറയാനുള്ളത്, പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ളതിനൊന്നും ക്യാൻസർ ആണോ അല്ലയോ എന്ന് പറയാനുള്ള ഒരു കഴിവ് കുറവാണ്. ക്യാൻസർ ആണോ അല്ലയോ എന്ന് പറയാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് FNAC ആണ്. അത് കഴിഞ്ഞ് അൾട്രാസൗണ്ട് സ്കാനിങ്.
1: തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഓപ്പറേഷനു ശേഷം വീണ്ടും ഗുളികകൾ തുടരേണ്ടതുണ്ടോ?
0: തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്യുന്നത് 2-3 തരമാണ്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഹെമി തൈറോയ്ഡെക്ടമി, തൈറോയ്ഡിൻ്റെ പകുതി ഭാഗം എടുത്തു കളയുന്ന ഓപ്പറേഷൻ. ഈ പകുതി ഭാഗം എടുത്തു കളയുകയാണെങ്കിൽ മറ്റേ പകുതിയിൽ നിന്ന് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം ഉണ്ടാവുകയും തൈറോയ്ഡ് ഗുളിക കഴിക്കേണ്ട ആവശ്യം വരാതിരിക്കുകയും ചെയ്യാം. പക്ഷേ പല സിറ്റുവേഷനിലും ഈ പകുതി ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡിൻ്റെ അളവ് തികയാതെ വരാം. അങ്ങനെയാണെങ്കിൽ തികയാതെ വരുന്നതിൻ്റെ അത്രയും അളവ് നമ്മൾ ഗുളിക രൂപത്തിൽ കഴിക്കണം. തൈറോയ്ഡ് ഗ്രന്ഥി മുഴുവനായിട്ട് എടുത്തു കളയുന്ന ടോട്ടൽ തൈറോയ്ഡെക്ടമിയോ ടോട്ടൽ തൈറോയ്ഡെക്ടമിയും കഴലകളും എടുത്തു കളയുന്ന സർജറിയും പറഞ്ഞു. ഈ രണ്ട് സർജറി കഴിയുകയാണെങ്കിൽ എന്തായാലും ഗുളിക, ഈ ഹോർമോൺ, ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗുളിക രൂപത്തിൽ നമ്മൾ കഴിക്കേണ്ടി വരും. സാധാരണഗതിയിൽ വെറും വയറ്റിൽ രാവിലെ വെളുപ്പിന് കഴിക്കലാണ് ചെയ്യുക. അത് ജീവിതകാലം മുഴുവൻ തന്നെ കഴിക്കേണ്ടി വരും. ഒരിക്കലും കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്.
1: തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട ശസ്ത്രക്രിയ ചെയ്തു, പൂർണ്ണമായി നീക്കം ചെയ്തു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സ എന്തൊക്കെയാണ് വേണ്ടത്?
0: ക്യാൻസറിന് വേണ്ടിയുള്ള തൈറോയ്ഡ് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ വേറെ ഭാഗത്തേക്ക് ബാധിച്ചിട്ടില്ലാത്തൊരു അസുഖമാണ് തൈറോയ്ഡ് ഗ്രന്ഥി. പൂർണ്ണമായും ഇപ്പോൾ ഓപ്പറേഷന് മുമ്പ് തന്നെ അത് കണ്ടുപിടിക്കാനായി ഓപ്പറേഷൻ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് എങ്കിൽ, അങ്ങനെയാകുമ്പോൾ അതിനോടുള്ള വേണ്ട എല്ലാ ശ്രദ്ധയും കൊടുത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പൂർണ്ണമായും എടുത്ത് കളയുകയാണെങ്കിൽ മിക്കവാറും അതിൻ്റെ ചികിത്സ അതോടുകൂടെ കഴിയുന്നതാണ്. പക്ഷെ അത് കണ്ടുപിടിക്കണമെങ്കിൽ, പൂർണ്ണമായും തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയോ എന്ന് അറിയണമെങ്കിൽ റേഡിയേഷൻ സ്കാൻ ഉണ്ട്, ഒരു റേഡിയോ അയോഡിൻ സ്കാൻ, അല്ലെങ്കിൽ അതിന് പകരമേറ്റ ടെക്നീഷ്യം എന്ന് പറയുന്ന ഇത് വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഈ റേഡിയോ അയോഡിൻ അപ്ടേക്ക് സ്കാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്കാൻ നമ്മൾ ഓപ്പറേഷന് ശേഷം, മുറിവൊക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യും. ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ചെറിയ വല്ല ഭാഗങ്ങളോ അല്ലെങ്കിൽ കണികകളോ വല്ലതും ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കരിച്ച് കളയേണ്ട ഒരു ചികിത്സ, റേഡിയേഷൻ ചികിത്സ കൂടെ എടുക്കേണ്ടി വരും. അല്ല, അങ്ങനെ ഒരു സാധനം കണ്ടുപിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മറ്റ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയോ റേഡിയേഷനോ കീമോതെറാപ്പിയോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഓപ്പറേഷന് ശേഷം നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ ഡോസ് ഡബിൾ ആക്കിയിട്ട് കഴിക്കേണ്ടി വരും ക്യാൻസറുള്ള രോഗികളാണെങ്കിൽ. ഈ ഡബിളായിട്ട് കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈറോയ്ഡ് ഹോർമോണും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള വേറൊരു ഹോർമോൺ ഉണ്ട്, TSH എന്നാണ് പറയുക. അത് തലച്ചോറിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ തലച്ചോറിൽ നിന്ന് വരുന്ന ഹോർമോൺ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ അഭാവത്തിൽ അതിൻ്റെ അളവ് കൂടും. അതിൻ്റെ അളവ് കൂടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ മാറി നിന്ന് ഒന്നോ രണ്ടോ ചെറിയ കോശങ്ങൾ, ചെറിയ വിത്തുകളൊക്കെ ഈ ക്യാൻസറിൻ്റെ ഇതൊക്കെ അവിടെ ഇവിടെ പടർന്നു പോയിട്ടുണ്ടെങ്കിൽ, വളരെ ചെറിയതാണെങ്കിൽ, അവ ഭാവിയിൽ വളർന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഈ TSH അളവ് കുറച്ച് നിർത്തുക എന്നുള്ളത് ക്യാൻസർ ചികിത്സയുടെ ഒരു ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് പാപ്പിലറി കാർസിനോമ, കോഫോളിക്കുലർ കാർസിനോമ എന്ന് പറയുന്ന തരം ക്യാൻസർ ആണെങ്കിൽ, ഈ തൈറോയിഡ് ക്യാൻസർ വീണ്ടും ചെറിയ ഇതൊക്കെ വളർന്നു വരാനുള്ളൊരു സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കാൻ TSH അളവ് കുറയ്ക്കുന്നതുകൊണ്ട് സാധിക്കും. അതിനുവേണ്ടി ചെയ്യുക, ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള കഴിക്കുന്ന ഗുളികയുടെ അളവ് ഡബിളായിട്ട് കഴിക്കുകയാണെങ്കിൽ TSH അളവ് വളരെ താഴെ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കാൻ ആ ഒരു ചികിത്സയും കൂടെ എടുക്കേണ്ടി വരും.
1: ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി തൈറോയിഡ് ഗ്രന്ഥിയും അനുബന്ധ അസുഖങ്ങളും, ക്യാൻസർ, ശസ്ത്രക്രിയ, തുടർ ചികിത്സ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളോട് സംസാരിച്ചത് കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിലെ ജനറൽ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സുമിത് എസ് മാലിക്. പീസ് റേഡിയോയ്ക്ക് വേണ്ടി ഡോക്ടർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.
2: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. നമ്മോട് സംസാരിച്ചത് സുമിത് മാലിക്. അടുത്തതായി നാം പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനം.
3: അതെ, ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ സഹൽ അരിപ്രയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഭാഗം 1.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല നിലക്കുള്ള ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളായി പഠിപ്പിച്ചിട്ടുണ്ട്. നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥന, അതല്ലാത്ത പ്രകൃതിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനകളും ഹദീസിൽ വന്നതായി കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മൾ പൊതുവേ നമ്മുടെ സംസ്ഥാനത്ത് നല്ല ചൂടുള്ള സാഹചര്യമാണുള്ളത്. മഴ കിട്ടാതെ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, ചൂടുകൊണ്ട് പ്രയാസപ്പെടാത്ത ആളുകളില്ല. ഈ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന, മഴയ്ക്ക് വേണ്ടിയുള്ള, മഴയെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ കിട്ടാത്ത സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥന കേൾക്കുക. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ മുരീഅൻ മുരീഅ നാഫിഅൻ ഗൈറ ദാർ ആജിലൻ ഗൈറ ആജിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി തേടിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചിരുന്ന സ്വഹീഹായ ഹദീസിൽ വന്ന, സുനനു അബൂദാവിദിൽ ഉദ്ധരിച്ച ഹദീസാണ്, പ്രാർത്ഥനാവാചകമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരിക്കൽ കൂടെ പ്രാർത്ഥനാവാചകം പറയാം. അല്ലാഹുമ്മ സ്ഖിന ഗൈസൻ മുഗീസൻ മുരീഅൻ മുരീഅൻ നാഫിഅൻ ഗൈറ ദാർ ആജിലൻ ഗൈറ ആജിൽ. അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ. അല്ലാഹുമ്മ സ്ഖിന അഗൈസൻ, അഗൈനാണ്, അഗൈസൻ. മുഗീസൻ, അവിടെയും അഗൈനാണ്, സ ആണ്, മുഗീസൻ. പിന്നീട് മുരീഅൻ, ഹംസാണ്, മുരീഅൻ. മുരീഅൻ അവിടെ അഗൈനാണ്. അല്ലാഹുമ്മ സ്ഖിന അഗൈസൻ മുഗീസൻ മുരീഅൻ മുരീഅ نافعا غير ضار عاجلا غير آجل عاجلا عينان غير آجل അവസാനത്ത് ആജിൽ എന്നുള്ളത് ഹംസൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ, അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രധാനമാണ്. അർത്ഥം മനസ്സിലാക്കാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇസ്ഖിന, നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണമേ. ഗൈസൻ, ഗൈസൻ എന്ന് പറഞ്ഞാൽ മഴ എന്നർത്ഥം. ഇസ്ഖി എന്ന് പറഞ്ഞാൽ നനച്ചു നൽകുക, കുടിപ്പിക്കുക എന്നെല്ലാം അർത്ഥമുണ്ട്. അല്ലാഹുമ്മ ഇസ്ഖിന ഗൈസൻ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മഴ നൽകണമേ. മുഗീസൻ, സഹായകമായ. മരീഅൻ, മുഗീസൻ മുരീഅൻ. മുരീഅൻ എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ, സുഖപ്രദമായ. മുരീഅൻ, മുരീഅൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഫലപുഷ്ടി ഉണ്ടാക്കുന്ന നല്ല കൃഷികളും മുളകളൊക്കെ മുളച്ചു പോകുന്ന രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള മുഴക്കാണ് മുരിയഅൻ എന്ന് പറയുക. നാഫിഅൻ നഫഅ, നാഫിഅൻ ഉപകാരപ്രദമായ, ഗൈറ ദാലിൻ ഉപദ്രവമില്ലാത്ത. അതുപോലെ തന്നെ അപ്പോൾ നാഫിഅൻ ഗൈറ ദാർ, ഉപദ്രവകരമല്ലാത്ത ഉപകാരപ്രദമായ മഴയെ ചൊരിഞ്ഞു തരണമേ. ആജിലൻ പെട്ടെന്ന് തന്നെ, ഗൈറ ആജിലിൻ സാവകാശം, ഇനിയും വൈകാത്ത രീതിയിൽ, അധികം സാവകാശം അല്ലാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ പടച്ചോനെ നീ മഴ ചൊരിഞ്ഞു തരണമേ എന്ന പ്രാർത്ഥനയാണ്. സമയബന്ധിതമായി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പദങ്ങൾ അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളെ നിത്യജീവിതത്തിൽ അതിൻ്റെ സന്ദർഭോചിതമായി പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
3: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. നമ്മോടൊപ്പം ചേർന്നത് സഹൽ അരിപ്ര. നാം ഇനി ഒരു ഇടവേളയിലേക്ക്.
2: അടുത്തതായി നാം പ്രവേശിക്കുന്നത് പൂമരത്തണലിൽ.
3: ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നു സുബൈർ സലഫി പട്ടാമ്പി.
2: അന്ത്യപ്രവാചകന്റെ അന്ത്യനിമിഷങ്ങൾ
3: കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, പൂമരത്തണലിൽ എന്ന നമ്മുടെ കൊച്ചുമിടുക്കന്മാർക്ക് വേണ്ടി ഇസ്ലാമികമായ അധ്യാപനങ്ങൾ, മൂല്യങ്ങൾ പകരുവാനും നമ്മുടെ ജീവിതത്തിൽ നമുക്കാവശ്യമായ ചില നിർദ്ദേശങ്ങൾ ലഭിക്കുവാനും ഉതകുന്ന രൂപത്തിലുള്ള ഈ ഒരു പ്രോഗ്രാം ഏതാനും ആഴ്ചകളായി നമ്മൾ കേൾക്കുകയുണ്ടായി. ഇന്ന് കൂട്ടുകാർക്ക് പഠിക്കുവാനും ചിന്തിക്കുവാനും ഉപകരിക്കുന്ന മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസവും പ്രവാചകന്മാർ നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളും നമ്മൾ കേൾക്കുകയുണ്ടായിട്ടുണ്ട്. അവസാനത്തെ പ്രവാചകനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വഫാത്തായ മാസമാണ് റബീഉൽ അവ്വൽ മാസം. പ്രവാചകൻ്റെ മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തിക്കാനുണ്ടതിൽ. ലോകത്തെ മുഴുവൻ മനുഷ്യരെക്കാൾ, സൃഷ്ടികളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പോലും അസുഖം ബാധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന് മരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എല്ലാവരും മരിക്കും എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടെയാണല്ലോ അത്. നമ്മൾക്ക് ഖുർആനിൽ നിന്ന് പഠിക്കാറില്ലേ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാവരും മരണത്തെ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നത്. 150,000+ വരുന്ന അമ്പിയാക്കന്മാർ ലോകത്ത് ജീവിച്ച് സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഇനി മരിക്കാതെ ബാക്കിയായി നിൽക്കുന്നത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഖിയാമത്ത് നാളിൻ്റെ മുന്നേ ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് 40 വർഷത്തോളം അദ്ദേഹം ജീവിക്കുകയും എന്നിട്ട് അദ്ദേഹവും മരിക്കും എന്നുള്ളതാണ്. അങ്ങനെ അവസാനം ഖിയാമത്ത് നാള് സംഭവിക്കുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പ്രവാചകന്റെ മരണത്തെ ഒരു സാധാരണ മരണമായി നമ്മൾ കാണാൻ കിട്ടില്ല. കാരണം പ്രവാചകന്റെ മരണം ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളമാണ് എന്നാണ് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കന്മാർ ഈ ലോകത്തിന് നൽകിയിട്ടുള്ള വഹീൻ്റെ സന്ദേശങ്ങൾ പ്രവാചകനോടുകൂടെ അവസാനിക്കുകയായി. പ്രധാനപ്പെട്ട സഹാബത്തായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകട്ടെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകട്ടെ, പ്രവാചകന്റെ മരണത്തിലേറെ വിഷമിച്ചിട്ടുണ്ട്. ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട് പ്രവാചകരൊക്കെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാൻ പോവാറുണ്ടായിരുന്നു. പ്രവാചകന്റെ കാലശേഷം ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അവരെ അദ്ദേഹത്തെ പോയി കാണുകയാണ്. ആ സമയത്ത് അദ്ദേഹം ഭയങ്കര വിഷമത്തിലാണ്. ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കൾ ഇത്രമാത്രം ദുഃഖിച്ചിരിക്കാൻ? അപ്പം അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കൊണ്ടല്ല, ഈ ലോകത്തേക്ക് ഇനി ഒരിക്കലും വഹി വരില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ വിഷമിച്ചിരിക്കുന്നത് എന്ന്. കാരണം വഹി പ്രവാചകന്മാർക്കാണല്ലോ വരിക, അവസാനത്തെ പ്രവാചകനും മരണപ്പെട്ടു പോയല്ലോ, അതുകൊണ്ട് വഹിയും നിലച്ചുപോയി എന്നതോർത്തുകൊണ്ടാണ് അദ്ദേഹം കരയുന്നത്. ധാരാളം സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കഴിഞ്ഞിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വരെ അദ്ദേഹത്തിന് പറയുമ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല, പക്ഷെ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പൂർത്തിയാക്കാൻ പെട്ട പ്രയാസം അവിടുന്ന് സ്വഹാബിമാർ അനുഭവങ്ങളായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം നമുക്ക് മാതൃകയായി കാണിച്ചു തന്ന ജീവിതമുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങളുടെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നൽകിയ, നമുക്ക് കൈമാറി തന്ന സന്ദേശങ്ങൾ നമുക്കൊരു മാതൃകയാണ്. 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ച അദ്ദേഹം മാതൃകയായി നമുക്ക് എന്തൊക്കെ നന്മകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ മാതൃകയാണ്. അദ്ദേഹം അരുത് ചെയ്യരുത് എന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അക്കൂട്ടത്തിൽ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതിൽ പെട്ടതാണ് മഹാപാപങ്ങൾ. ഇജ്തനിബു അസ്സബഅൽ മുബിഖാത്ത്, 7 മഹാപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക, കൈവിടിയുക, വർജിക്കുക. മഹാതെറ്റുകളായി, വലിയ തെറ്റുകളായി എണ്ണി പറഞ്ഞു. അതേപോലെ തന്നെ മഹാപാപങ്ങൾ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷിർക്ക് പോലെയുള്ള മഹാവിപത്തുകൾ കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പാപമായി പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബിദഅ, പുത്തനായിട്ടുള്ള ആചാരങ്ങൾ. പ്രവാചകനും അവിടുത്തെ സഹാബത്തൊന്നും പഠിപ്പിച്ചു തന്നിട്ടോ, ജീവിച്ചു കാണിച്ചതോ തരാത്തതോ, അഭിപ്രായം പറയാത്തതോ, ശരിപ്പെടുത്തുകയോ അല്ലെങ്കിൽ സമ്മതിക്കുകയോ ചെയ്യാത്ത, പിൽക്കാലഘട്ടങ്ങളിൽ മനുഷ്യർ സ്വയം നിർമ്മിച്ചെടുത്തുണ്ടാക്കുന്ന, നല്ലതാണെന്ന തോന്നലോടുകൂടെ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ, അത് നിങ്ങൾ സൂക്ഷിക്കണം. ഒരു 1000 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൻ്റെ മുകളിൽ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളൊക്കെ കാണാതെ പഠിച്ച വാക്കായിരിക്കും, കുല്ലു ബിദഅത്തിൻ ളലാല വ കുല്ല ളലാലത്തിൻ ഫിന്നാർ. കേട്ടുണ്ടാവും. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ക്ലാസ്സിലും നമ്മുടെ സ്കൂളിലൊക്കെ ഇത്തരത്തിൽ ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇസ്ലാം അരുതേ എന്ന് പറഞ്ഞ ജന്മദിനം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ആണ്ട് മരണം സംഭവിച്ചത് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടാവും. മറ്റു മതസ്ഥരുടെ ആചാരങ്ങൾ പറ്റു പലതും, തെറ്റായ പലതും ചിന്തിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നബിയെ അനുസരിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രവാചകൻ ചെയ്യരുതേ എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. നോക്കൂ, നിങ്ങൾ പ്രവാചകന്റെ പോലും ജന്മദിനം ആഘോഷിച്ച ഒരു ചരിത്രം ഇസ്ലാമിലില്ല. 4 ഖലീഫമാർ അവരുടേതാവട്ടെ പ്രവാചകൻ്റെതാവട്ടെ ആഘോഷിച്ചിട്ടില്ല. അഷ്റത്തുൽ മുബഷിരീൻ എന്ന് വിളിക്കുന്ന 10 സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാർ അവരുടേതും പ്രവാചകൻ്റെതും അവരാഘോഷിച്ചിട്ടില്ല. 4 പ്രസിദ്ധരായ മദ്ഹബിൻ്റെ ഇമാമിയങ്ങളുണ്ട്, ഇല്ല, അവരും അതിന് കൂട്ടുനിന്നിട്ടില്ല. 6 പ്രസിദ്ധരായ ഹദീസ് പണ്ഡിതന്മാരുണ്ട്, സിഹാഹുസിത്ത എന്ന് വിളിക്കും, ഇമാം ബുഖാരിയെ പോലെ മുസ്ലിമിനെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെയുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകളൊന്നും ചെയ്ത് കാണിച്ചു തന്നിട്ടില്ലാത്ത ഓരോ പുത്തൻ ആചാരങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് തെറ്റാണ്. കുല്ലു ബിദഅത്തിൻ ളലാല വ കുല്ല ളലാലത്തിൻ ഫിന്നാർ. അത് നരകത്തിലേക്ക് എത്തിക്കുന്ന പാപങ്ങളാണ്. നമ്മളിപ്പോൾ ഈ നമസ്കരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സ്വതക്ക ചെയ്യുന്നതും എല്ലാ പുണ്യകർമ്മം ചെയ്യുന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഈ ആളുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് ഞങ്ങളിതുകൊണ്ട് സ്വർഗത്തിലെത്തുമെന്ന്. നമ്മൾ ഹല്ലത്താക്ക് ഹദീസുൽ ഖാഷിയ എന്നുള്ള സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ സാധിക്കുമല്ലോ, അവിടുന്ന് ആമിലത്തുന്നാസ്വിബ തസ്ലാനാറൻ ഹാമിയ എന്താ പറഞ്ഞത്? ആമിലത്തുന്നാസ്വിബ, അധ്വാനിച്ചും ക്ഷീണിച്ചവരുമായിട്ടവർ വരും. തസ്ലാനാറൻ ഹാമിയ എന്ന് വെന്തരിയുന്ന നരകത്തിലേക്ക് അവരെ ഇട്ട് ശിക്ഷിക്കും. എന്തുകൊണ്ടാണ്? അവർ ഒന്നും ചെയ്യാതെ വന്നവരല്ല. ഞങ്ങൾ ചെയ്യണത് നല്ലതാണ്, ശരിയാണെന്ന് വിചാരിച്ച് ദീനിലില്ലാത്ത, നബി കൽപ്പിക്കാത്ത, പ്രവാചകന്റെ നിർദ്ദേശമില്ലാത്ത ആചാരങ്ങളും ആഘോഷങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു പാഠമാണ് ഈ ഒരു ആയത്ത് പഠിപ്പിക്കുന്നത്. ഇനി പല ആളുകളും ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴും എന്തൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരാളുടെയും സ്വന്തം മക്കളുടെ പോലും ഒരു ബർത്ത്ഡേ ആഘോഷം എന്ന പരിപാടി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കളുടേതാവട്ടെ, വീട്ടിലെ ഒരാളുടെയും ബർത്ത്ഡേ ആഘോഷം നമ്മൾ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? അത് അങ്ങനെ ഒരു മാതൃക ഇസ്ലാമിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പ്രവാചകന്മാരുടേത് പോലും ഇല്ല എങ്കിൽ പിന്നെ സാധാരണക്കാരായ നമുക്ക് ആഘോഷിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഒന്ന്? ഇല്ല. ഇതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം വേണം, അത് സാധാരണക്കാരനല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വഴിനീള റോഡുകൾ ബ്ലോക്കാക്കുകയാണ്. പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് ഒരു വഴി ബ്ലോക്ക് ചെയ്യാൻ പറ്റുക? ഇമാത്തുല്ലതാനിത്വരീക്, ഈമാനുള്ള ആളുകളുടെ അടയാളമാണ് വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ, പ്രയാസങ്ങൾ നീക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് സ്വഹാബത്തിനോട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പറയുകയാണ്, നിങ്ങൾ വഴിയിലിരിക്കുന്നതൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ സ്വഹാബത്ത് പറയാണ്, നബി വഴിയിൽ ഞങ്ങൾക്ക് ഇരിക്കാതിരിക്കാൻ പറ്റും, ആളുകളെ കാണേണ്ടി വരും, പല സ്ഥലങ്ങളിലും പോവേണ്ടി വരുമൊക്കെ ചെയ്യുമല്ലോ. ആ അങ്ങനെ ഉണ്ട് എങ്കിൽ, വഴിയിലിരിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പറയുന്ന മര്യാദകൾ ശ്രദ്ധിക്കണം. അതെന്താ? കണ്ണുകൾ താഴ്ത്തണം, സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടക്കണം, വഴിയിലുള്ള ഉപദ്രവങ്ങൾ നിങ്ങൾ നീക്കണം, നന്മകൾ കൽപ്പിക്കണം, വഴിയിൽ നിന്ന് വല്ല തിന്മകളും കാണുമ്പോൾ തടയണം. ഇതൊക്കെ വഴിയോട് ചെയ്യേണ്ടുന്ന മര്യാദയാണ്. അപ്പോൾ വഴികളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരാഘോഷം ഇസ്ലാം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിന്നുകൊണ്ട് കുടിക്കുക, നടന്നുകൊണ്ട് കുടിക്കുക, സ്ത്രീകളും പുരുഷന്മാരൊക്കെ റോട്ടിലിങ്ങനെ കൂടിക്കലർന്ന് ആഘോഷത്തിൻ്റെ തിമിർപ്പിലിങ്ങനെ പരസ്യമാകുന്ന സ്ത്രീകളൊക്കെ രംഗത്തിറങ്ങി വന്ന് ആ നിലക്കുള്ള ഒരു പ്രവർത്തന രീതികൾ അങ്ങനെയൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? അതുമാത്രവുമല്ല, പ്രവാചകനെ ഞങ്ങൾ നന്നായി പ്രശംസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പാടുന്ന പാട്ടുകളും അനൗൺസ്മെൻ്റ് നടത്തുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ആർക്കും എന്താ പറയുന്നത് എന്നുള്ള അർത്ഥമോ ആശയമോ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താ

0: നദീർ, പാപങ്ങൾ പൊറുക്കുന്ന നബിയെ, കുറ്റങ്ങളൊക്കെ മറച്ചുവെക്കുന്ന പ്രവാചകരെ, തുടങ്ങി നബിയാണ് പാപങ്ങൾ പൊറുക്കുന്നത് തുടങ്ങിയ വാക്കുകളും വരികളും ഒക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന നബിയെ എന്ന് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നബിയെ, താങ്കളോട് ഞങ്ങൾ പാപം പൊറുക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് പറയുന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രിസ്ത്യാനികൾ അങ്ങോട്ട് പുകഴ്ത്തി പുകഴ്ത്തി പ്രശംസിച്ചിട്ട് ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവമാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ അങ്ങനെ ഇല്ലാത്തത് പാടി പറഞ്ഞ് പ്രശംസിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അപ്പം ഇങ്ങനെ നമ്മൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സംഭവിച്ച ദിവസങ്ങളിൽ മാസങ്ങളിൽ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പ്രവാചകനെ കബറടക്കി, പ്രവാചകനെ മയ്യത്ത് കുളിപ്പിച്ച്, പ്രവാചകൻ്റെ മയ്യത്ത് ആയിഷാ ബീവിയുടെ വീട്ടിൻ്റെ ആ ഭാഗത്ത് മറവ് ചെയ്യുന്ന ഈ രംഗങ്ങളൊക്കെ നടക്കുക, ഈ സമയത്ത് നമ്മൾ പ്രവാചകൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷിച്ച് സന്തോഷം കണ്ടെത്തുക, ഇവിടെയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നമ്മൾ പല ആളുകളും ഇത്തരത്തിലൊക്കെ ഒരു സംശയത്തിലുണ്ടാകും, എന്താ നമ്മൾ ഇതൊന്നും ചെയ്യാത്തത്, നമ്മുടെ മദ്രസയിൽ എന്താ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തത്, നമ്മളെന്താണ് ഇതെന്നൊക്കെ മാറി നിൽക്കുന്നത് എന്നറിയാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൻ്റെ ആദ്യമായി പ്രവേശിക്കുന്ന നേതാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും ഒരു പാനീയം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഹൗദുൽ കൗസർ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കൗസർ എന്നൊരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, ഏറ്റവും ചെറിയ സൂറത്ത്. ഓരോ നബിമാരും അവരവരുടെ ആളുകൾക്ക് അങ്ങനെ ഒരു ഹൗദിൽ നിന്ന് പാനീയങ്ങൾ കൊടുക്കും. പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ടവർക്ക് നിബിധങ്ങൾ കൊടുക്കുന്ന പാനീയമാണ് ഹൗദുൽ കൗസർ. അതിനെപ്പറ്റി പറയുന്ന ഹദീസിൽ പാലിനേക്കാൾ വെളുത്ത നിറമാണതിന്, തേനിനേക്കാൾ മധുരമാണതിന്, കസ്തൂരിയേക്കാൾ സുഗന്ധമാണതിന്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ആസ്വാദ്യകരമായിരിക്കും. അതിൽ നിന്ന് ഒരിക്കൽ ഒരാൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അയാൾക്ക് ദാഹമെന്ന ഒന്നുണ്ടാകില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ ഹൗദുൽ കൗസർ കുടിക്കാൻ ഒരിക്കലും അനുവദിക്കാത്ത ഒരു വിഭാഗമുണ്ട്. പ്രവാചകൻ്റെ കാലശേഷം, നബിൻ്റെ മരണശേഷം, മതത്തിലില്ലാത്ത, ഇസ്ലാമിലില്ലാത്ത പുതിയ പുതിയ ആചാരങ്ങളും ആഘോഷങ്ങളും രീതികളും പ്രവർത്തനങ്ങളും കൊണ്ട് ചെയ്യുന്ന മതപരമായിട്ടുള്ള പുതിയതായ അനാചാരങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരവിടെ നിന്നും ആട്ടി അകറ്റപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറി നിന്നാൽ മാത്രം പോരാ. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റുൻ മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുത്താൽ അത് ചെയ്ത ആൾക്കുള്ള പ്രതിഫലം പോലെ തന്നെ അറിയിച്ചു കൊടുത്ത ആളുകൾക്കും അതിൻ്റെ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ സംശയങ്ങൾ തീർത്തു കൊടുക്കുക, നമ്മുടെ കൂട്ടുകാരെ നന്മയിലേക്ക് ക്ഷണിക്കുക, തെറ്റുകൾ അല്ലെങ്കിൽ അറിവില്ലായ്മകൾ, അബദ്ധങ്ങൾ അവരെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, അങ്ങനെ നല്ല സുഹൃത്തുക്കളോടൊപ്പം നല്ല ജീവിതം നയിക്കുവാനും ഇസ്ലാമികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് കുട്ടികളുടെ ഒരു പ്രോഗ്രാമായിരുന്നു, പൂമരത്താണലിൽ. നമ്മോടൊപ്പം ചേർന്നത് സുബൈർ സലഫി പട്ടാമ്പിയാണ്. അന്ത്യപ്രവാചകന്റെ അന്ത്യനിമിഷങ്ങൾ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്താണി നാം കേട്ടത്. ഇനി നാം പ്രവേശിക്കുന്നു
2: നുറുങ്ങുകൾ. മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയത്.
3: നന്മയുടെ ഉറവ് വറ്റാതെ സൂക്ഷിക്കുക. മാനവ സമൂഹം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ കൈവരിച്ച് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണിന്ന്. എന്നാൽ അതോടൊപ്പം അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും അക്രമങ്ങളുടെയും വിളനിലമായി ലോകം മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രശ്നകലുഷിതമല്ലാത്ത രാജ്യമേത്? സമൂഹമേത്? പ്രസ്ഥാനമേത്? അറിവിൻ്റെ കനികൾ പറിച്ചെടുക്കാനുള്ള കലാലയങ്ങൾ കലാപമുക്തമാണോ? പ്രശ്നരഹിതമായ കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും അപൂർവമായിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്ന്? അത്യന്തം ഹീനമായ കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ? അറബ് രാഷ്ട്രങ്ങളിലും ചൈനയിലും മറ്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വധശിക്ഷയെ രൂക്ഷമായി വിമർശിച്ചിരുന്നവർ പോലും ഇന്ത്യയിൽ വധശിക്ഷ നടപ്പിലാക്കുവാൻ മുറവിളിക്കൂട്ടുന്ന അവസ്ഥ സംജാതമായതിൻ്റെ രഹസ്യം അജ്ഞാതമല്ല. തിന്മയുടെ സുനാമി തിരകൾ ആർത്തലയ്ക്കുമ്പോൾ നന്മയെ സ്നേഹിക്കുന്നവർ വേദനിക്കുക സ്വാഭാവികം. നന്മയെയും തിന്മയെയും കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളും തർക്കങ്ങളുമെല്ലാം മനുഷ്യലോകത്തിൽ മാത്രമാണുള്ളത്. ഇതര ജന്തുലോകത്തിൽ നന്മ തിന്മകളില്ല, ധർമാധർമ്മ വേർതിരിവില്ല. നന്മകൾ കൈക്കൊള്ളുവാനും തിന്മകൾ വെടിയുവാനും മനുഷ്യൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവൻ വെറുമൊരു ജന്തുവാണെന്നർത്ഥം. നന്മതിന്മകളെക്കുറിച്ച് പറയുമ്പോൾ മതങ്ങളെ ഒഴിച്ചു നിർത്തുവാൻ ഒരിക്കലും കഴിയില്ല. നന്മകൾ വളരണം, തിന്മകൾ ക്ഷയിക്കണം. തത്വത്തിൽ ഇതെല്ലാ മതങ്ങളും പറയുന്ന കാര്യമാണ്. ഇസ്ലാം മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യമായി പഠിപ്പിക്കുന്നത് സ്വർഗപ്രവേശനമാണ്. സ്വർഗാവകാശിയായി മാറുവാനും ശാശ്വത നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുവാനുമായി നന്മകൾ ചെയ്യുവാൻ ഇസ്ലാം അനുശാസിക്കുന്നതിനാൽ ഒരു മുസ്ലിം നന്മകൾ ചെയ്യുന്നവനും തിന്മകൾ വെടിയുന്നവനുമായിരിക്കും. അഥവാ അങ്ങനെയായിരിക്കണം. നന്മയെന്ത്, തിന്മയെന്ത് എന്ന് സ്വയം തീരുമാനിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമേയല്ല. ഒരുവന്റെ നന്മ മറ്റൊരാൾക്ക് തിന്മയും തിന്മ മറ്റൊരാൾക്ക് നന്മയുമായിരിക്കാൻ സാധ്യതയുണ്ടാകുമെന്നതിൽ തർക്കമില്ല. മനുഷ്യന്റെ സൃഷ്ടാവിനെ അറിയൂ. മനുഷ്യന് ഗുണമുള്ളതും ദോഷമുള്ളതുമായ കാര്യങ്ങളെപ്പറ്റി. അതുകൊണ്ട് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അദ്ദേഹത്തിന് അവതരിപ്പിച്ചു കൊടുത്ത അന്തിമ വേദമായ ഖുർആനിലൂടെ സകല നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും അറിയിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം മനുഷ്യൻ മനുഷ്യനായി തീരുവാനുള്ള സകല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്തിമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു മാനവരാശിയെ നന്മ തിന്മകളെക്കുറിച്ച് പഠിപ്പിച്ചു. മനുഷ്യരെ ചൊവ്വായ പാതയിലേക്ക് നയിക്കുവാൻ അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആൻ അവൻ അവതരിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴികാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ 17:9.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമായിരുന്നു. ടി ചാണ്ടിയുടെ രചനയ്ക്ക് ഉത്തരം കിട്ടാത്ത പ്രശ്നത്തിനുത്തരം എന്ന വിഷയത്തിൽ മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നാം ഇതുവരെ കേട്ടത്.
2: ശ്രോതാക്കളെ, ഇനി നാം പ്രവേശിക്കുന്നത് അസ്മാഉൽ ഹുസ്ന.
1: അതെ, അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് നമ്മോടൊപ്പം ഷമീർ മദീനയാണ് ചേരുന്നത്. അർ റഫീഖ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നാം കേൾക്കാൻ പോകുന്നത്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളോട് ഏറെ കനിവും സൗമ്യതയുമുള്ള പടച്ചറബിനെ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? അവൻ്റെ കനിവും കരുതലും സ്നേഹവും കാരുണ്യവും ഒക്കെ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ലോകത്ത് അല്പനേരം പോലും കഴിയാൻ സാധിക്കുമായിരുന്നില്ല. ഏറെ കനിവും സൗമ്യതയുമുള്ള, ആർദ്രതയുള്ള, കാരുണ്യവാനായ പടച്ചറബിനെ പരിചയപ്പെടുത്തുന്ന ഒരു നാമമാണ് അർ റഫീഖ് എന്ന വിശുദ്ധ നാമത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് ആ നാമവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ഖ്. അല്ലാഹു റഫീഖാണ്, ഐ കസീറു റിഫ്ഖ്, ധാരാളമായി കനിവുള്ള സൗമ്യതയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ മറ്റൊരു വിശദീകരണം, ലൈസ ബി അജൂൽ, അവൻ ധൃതി കൂട്ടുന്നവനല്ല, അവദാനതയുള്ളവനാണ്. അപ്രകാരം തന്നെ അൽ മുറാഫിഖ്, റഫീഖ് എന്നതിന് കൂടെയുള്ളവൻ, എപ്പോഴും നമ്മുടെ കൂടെ നിലകൊള്ളുന്നവൻ, സദാസമയവും നമ്മെ നിരീക്ഷിച്ച് നമ്മുടെ ചലനങ്ങൾ വീക്ഷിച്ച് നമ്മെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ആ നാമത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു റഫീഖാണ് എന്ന് പറയുമ്പോൾ അവൻ ആർദ്രത ഇഷ്ടപ്പെടുന്ന, കനിവും സൗമ്യതയും ഉള്ളവനാണ്, അവദാനത ഉള്ളവനാണ്, ധൃതി കൂട്ടാത്തവനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൻ്റെ തുടർച്ചയായി പറഞ്ഞു, വയുഅത്തി അലൽ റിഫ്ഖി മാ ലാ യുഅത്തി അലൽ ഉൻഫ്. പരുഷതക്ക് അള്ളാഹു നൽകിയിട്ടില്ലാത്ത, നിശ്ചയിച്ചിട്ടില്ലാത്ത പല സദ്ഗുണങ്ങളും ആർദ്രതക്കും സൗമ്യതക്കും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. വമാ ലാ യുഅത്തി അല സിവാഹു, മറ്റൊന്നിനും അള്ളാഹു നൽകിയിട്ടില്ലാത്ത, നിശ്ചയിച്ചിട്ടില്ലാത്ത പല സദ്ഗുണങ്ങളും കനിവിനും ആർദ്രതക്കുമുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞു തരുന്നതുപോലെ വളരെ സൗമ്യശീലനും കാരുണ്യവാനുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വക്കാന ബിൽ മുഅ്മിനീന റഊഫൻ റഹീമ, കനിവും കരുണയുമുള്ള ആളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പരിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ അവസാന ഭാഗത്ത് പ്രവാചകനെ സംബന്ധിച്ച് പ്രശംസിച്ചു പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു സ്വഭാവ വിശേഷത കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശത്രുക്കളെപ്പോലും കീഴ്പ്പെടുത്തുവാൻ പല സന്ദർഭങ്ങളിലുമായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, വല തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ, അതുകൊണ്ട് ഏറ്റവും നല്ലതേതാണോ അതുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുക. നിങ്ങളോട് മോശമായ രീതിയിൽ വാക്കും പ്രവൃത്തികളുമൊക്കെ പ്രയോഗിക്കുന്ന ആളുകളോട് അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തിയോടെ ഊക്കോടെ പ്രതികരിക്കാൻ നിങ്ങൾ നിന്നാൽ കിട്ടാത്ത പല നേട്ടങ്ങളും സദ്ഗുണങ്ങളും വിട്ടുവീഴ്ചയും കനിവും നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ്. സൂറത്ത് ഫുസ്സിലത്തിലെ ആ പരാമർശങ്ങൾക്കിടയിൽ അള്ളാഹു പറഞ്ഞത്, അത്തരം സന്ദർഭങ്ങളിൽ തിന്മയെ നിങ്ങൾ തിന്മ കൊണ്ട് നേരിടാതെ, വൈകാരികമായി പ്രതികരിക്കാതെ, വിവേകത്തോടുകൂടി, സൗമ്യതയോടുകൂടി, ആർദ്രതയോടും കനിവോടും കൂടി നിങ്ങൾ പ്രതികരിച്ചാൽ, ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, നിങ്ങൾക്കും ഏതൊരാൾക്കുമിടയിൽ ശത്രുതയും അകൽച്ചയും വിദ്വേഷവുമൊക്കെ ഉണ്ടായോ ആ മനുഷ്യൻ നിങ്ങളുടെ ഉറ്റ മിത്രമായി മാറും എന്നതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം. പക്ഷേ വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹള്ളിൻ അദീം, എന്നാൽ അതെല്ലാവർക്കും കിട്ടുന്ന സൗഭാഗ്യമല്ല. തിന്മയുടെ വക്താക്കളോട് അതേ രീതിയിൽ തിന്മ പ്രവർത്തിക്കാൻ ഒരുപക്ഷെ കുറേ ആളുകൾക്ക് സാധിക്കും. അതിനേക്കാൾ അതിർ കവിഞ്ഞു പോകാതെ അതേ രീതിയിൽ 1:9 എന്ന രീതിയിൽ, 1:1 എന്ന രീതിയിൽ ഒരു മാന്യമായ രീതി, അല്ലെങ്കിൽ ഒന്നും വേണ്ടാതെ വിട്ടുവീഴ്ച ചെയ്യാൻ, അത് കുറച്ചുകൂടി മനക്കരുത്തും ഹൃദയവിശാലതയുമുള്ള ആളുകൾക്ക് സാധിച്ചേക്കും. ഇവിടെ അതിനും അപ്പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. ഇങ്ങോട്ട് ശത്രുതയും വിദ്വേഷവും അരുതായ്മകളും അന്യായങ്ങളും അക്രമങ്ങളും ചെയ്ത ആളുകളോട് ഒന്നും ചെയ്യാതെ വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി വിടുക എന്നതിനപ്പുറം അവർക്ക് നന്മ തിരിച്ചു നൽകുക, അവരോട് സൗമ്യമായി പെരുമാറുവാൻ കഴിയുക എന്നത് വലിയ ഒരു സ്വഭാവമാണ്, വലിയൊരു ഗുണമാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. അള്ളാഹുവിൻ്റെ അപാരമായ പ്രത്യേകമായ കാരുണ്യം കൊണ്ടാണ് പ്രവാചകരെ താങ്കൾക്ക് അവരോട് സൗമ്യമായി പെരുമാറുവാൻ സാധിച്ചത്. താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റുപാടിൽ നിന്നും അവരോടി അകലുമായിരുന്നു എന്ന ഖുർആൻ സൂറത്ത് അൻആമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസികളായ നമ്മൾ റിഫ്ക് എന്ന സ്വഭാവം ആർജിച്ചെടുക്കണം. ആ ഒരു സ്വഭാവത്തിന് മറ്റൊന്നിനും നൽകാത്ത പല സവിശേഷതകളും സദ്ഗുണങ്ങളും അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ് സ്വഹീഹ് മുസ്ലിമിലൂടെ ഉദ്ധരിക്കപ്പെട്ട ആ പ്രവാചക വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അങ്ങനെ റഫീഖായ റിഫ്ക്കുള്ള അല്ലാഹുവിനെ സംബന്ധിച്ചറിയും.

ഒക്കെയുള്ള ഒരു പടച്ചറബിന് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാത്ത സംഘർഷത്തിലും സങ്കടത്തിലും വേദനയിലും അസ്വസ്ഥതയിലുമെല്ലാം അകപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പതറിപ്പോകാതെ മനസ്സിന് ഒരാശ്വാസവും സന്തോഷവും ഒരു കുളിർമയുമാണ് ആ പടച്ചറബിലേക്കൊന്ന് തിരിയാൻ. അവനോട് നമ്മുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയുക എന്നത്. ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ പലതുമായി നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആശ്വാസമാണ് സത്യത്തിൽ ഈ നാമത്തിൻ്റെ ഉടമയായ റഫീഖായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ്. ഫല യജിദുൽ മൽജഅ ഇല്ലാ ഫീ ദുആ ഇല്ലാഹി അസ്സ വജൽ. പടച്ച റബ്ബിനോട് അവനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ അവനോട് ദുആ ചെയ്യുന്നതിലായിരിക്കും ഒരു വിശ്വാസി കണ്ടെത്തുന്ന അഭയവും ആശ്രയവും. ആ അള്ളാഹുവിൻ്റെ നാമമാണ് അർ റഫീഖ്, കനിവുള്ളവൻ, സൗമ്യതയുള്ളവൻ. ആ പടച്ചറബിനോട് അവൻ പറയും, യാ റഫീഖ്, അള്ളാഹുവേ, റിഫ്ഖുള്ള അള്ളാഹുവേ, യസ്സിർ ഉമൂറന, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ എളുപ്പമാക്കി തരണമേ. അതേപോലെ വയഖളി ഹാജതന വയുഫരിജ് ഹമ്മന വയുസീല ഖുർബന, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കി, ഞങ്ങളുടെ മനോവ്യഥകളും വേദനകളും നീക്കി, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ച് കാര്യങ്ങൾ എളുപ്പമാക്കി തരണമേ എന്ന് പറയാൻ ആ റബ്ബിനെ അറിയുന്ന ഒരു വിശ്വാസിക്ക് സാധിക്കും. അവൻ്റെ വിധികളാണ് ഈ ലോകത്ത് നാം അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും, സുഖമായിരുന്നാലും സങ്കടമായിരുന്നാലും സന്തോഷമായിരുന്നാലും രോഗമായിരുന്നാലും ആരോഗ്യമായിരുന്നാലും സമ്പന്നതയായിരുന്നാലും ദാരിദ്ര്യമായിരുന്നാലും എല്ലാം പടച്ചറബിൻ്റെ അറിവോടും തീരുമാനത്തോടും നിശ്ചയത്തോടും കൂടി നടക്കുന്നതാണ് എന്നറിയുമ്പോൾ ആ കാരുണ്യവാനും കനിവുള്ള നാഥനുമായ പടച്ചറബ് എന്നെ ഉപദ്രവിക്കാനല്ല, ഇങ്ങനെയെല്ലാം വിധിച്ചതും നിശ്ചയിച്ചതും നമുക്ക് കാണാൻ കഴിയുന്നതിനും അപ്പുറത്ത് അവൻ്റെ കനിവിൻ്റെ പലതും അള്ളാഹു അവിടെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാകും എന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഖളാഇൻ്റെയും ഖദറിൻ്റെയും ഭാഗമായി വരുന്ന പ്രയാസങ്ങൾ, അയാൾക്ക് സഹിക്കാൻ കഴിയാത്ത അനിഷ്ടകരമായ പല സംഭവങ്ങളും സഹിക്കുവാനും ക്ഷമിക്കുവാനും മനസ്സിനെ പാകപ്പെടുത്തുവാനും അതുവഴി സമാധാനത്തിലേക്ക് ഓടിയടക്കുവാനും സാധിക്കും. ആ പടച്ചറബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒരിക്കലും എന്നെ ബുദ്ധിമുട്ടിക്കുവാനല്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം അവനൊരിക്കലും ധൃതി കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി പ്രയാസപ്പെടുത്തുന്നവനല്ല, മറിച്ച് കനിവും സൗമ്യതയും ആർദ്രതയുമുള്ള അവദാനതയുടെ ഉടമയാണ് അള്ളാഹു എന്നറിയുമ്പോൾ അവൻ്റെ നിയമങ്ങൾ ഒരിക്കലും നമ്മെ ക്ലേശപ്പെടുത്തുവാനും കഷ്ടപ്പെടുത്തുവാനുമല്ല ഇത് തിരിച്ചറിയും. ഇബാദത്തുകളുടെ കാര്യങ്ങളിൽ പോലും പല ഇളവുകളും അള്ളാഹു നൽകിയിട്ടുണ്ട്. യാത്രക്കാരായ ആളുകൾക്ക് നമസ്കാരത്തിൽ അവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായി നമസ്കരിക്കാൻ അള്ളാഹു അനുവാദം നൽകി. ളുഹർ, അസർ, ഇഷ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2 റക്അത്ത് നമസ്കരിച്ചാൽ മതി. ഓരോ നമസ്കാരവും അതാതിൻ്റെ സമയങ്ങളിൽ നിർവഹിക്കുവാൻ അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജംആക്കാം. ളുഹറും അസറും മഗ്‌രിബും ഇഷാവും തമ്മിൽ ളുഹറും അസറും ഒന്നെങ്കിൽ ളുഹറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അസറിൻ്റെ സമയത്ത് ഈ 2 വഖ്ത് നമസ്കാരവും ഏതെങ്കിലും ഒരു സമയത്ത് നിർവഹിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. മഗ്‌രിബും ഇഷാവും അങ്ങനെ തന്നെ, ഒന്നെങ്കിൽ മഗ്‌രിബിൻ്റെ സമയത്തേക്ക് ഇഷായനെ മുന്തിക്കാം അല്ലെങ്കിൽ മഗ്‌രിബിനെ ഇഷായൻ്റെ സമയത്തേക്ക് പിന്തിപ്പിക്കാം. ഇങ്ങനെ അള്ളാഹു പല ഇളവുകൾ നൽകി യാത്രക്കാരായ ആളുകൾക്ക് നോമ്പെടുക്കാൻ ഫറളായ നോമ്പിൽ തന്നെ പ്രയാസകരമാണ് എങ്കിൽ, നോമ്പെടുക്കൽ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ഒഴിവാക്കാം. രോഗികളാണെങ്കിൽ അവർക്കും നമസ്കാരത്തിൻ്റെ വിഷയത്തിലും നോമ്പിൻ്റെ വിഷയത്തിലുമൊക്കെ പലതരത്തിലുള്ള ഇളവുകളുണ്ട്. ഇങ്ങനെയെല്ലാം ഇളവുകൾ നൽകിയത് അള്ളാഹു കർശനമായി നിയമങ്ങൾ പറഞ്ഞ് നമ്മെ പ്രയാസപ്പെടുത്താതിരിക്കാൻ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസറ വലാ യുരീദു ബിക്കുമുൽ ഉസർ, അള്ളാഹു നിങ്ങൾക്ക് ആയാസമാണ്, എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ ഞെരുക്കുവാൻ പ്രയാസപ്പെടുത്തുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ ഉണർത്തുകയാണ്. ഈ കനിവും സൗമ്യതയുമൊക്കെ വിശേഷണമായി സ്വീകരിച്ച പടച്ച

0: റബ്ബ് അവൻ്റെ കാരുണ്യത്തെയും സൗമ്യതയെയും സംബന്ധിച്ചെല്ലാം പറഞ്ഞു തരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വഭാവത്തിലും കനിവും ആർദ്രതയും അവദാനതയുമൊക്കെ ആവശ്യപ്പെടുകയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. അതൊരു വിശ്വാസിയുടെ ക്വാളിറ്റിയായി സ്വഭാവമായി മാറണം. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ജൂതന്മാരോട് ദേഷ്യപ്പെട്ട് പ്രതികരിച്ചപ്പോൾ അവർ പറഞ്ഞ അവരുടെ കുനിഷ്ടും കുബുദ്ധിയുമൊക്കെ കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞ പലതിനെയും എതിർത്തുകൊണ്ട് അതിൽ മനസ്സ് നൊന്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ദേഷ്യപ്പെട്ട് പരുഷമായി ചില വാക്കുകൾ പറഞ്ഞു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ ആയിഷ, അല്ലയോ ആയിഷ, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്, അല്ലാഹു സൗമ്യതയുള്ളവനാണ്, അവൻ കനിവ് കാണിക്കുന്നവനാണ്. ആ അല്ലാഹു യുഹിബ്ബുർ റിഫ്ഖ്, കനിവിനെ, ആർദ്രതയെ, സൗമ്യതയെ ഇഷ്ടപ്പെടുന്നു. വയുഅത്തി അലൽ റിഫ്ഖി മാ ലാ യുഅത്തി അലൽ ഉൻഫ്, ഈ പരുഷതക്കും കാർക്കശ്യത്തിനും നൽകാത്ത ചില സവിശേഷതകൾ, സദ്ഗുണങ്ങൾ കനിവിനും ആർദ്രതക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സൗമ്യതയോടുകൂടി പെരുമാറാൻ, എതിരാളികളോട് പോലും അങ്ങനെ ആർദ്രതയോടുകൂടി പെരുമാറാൻ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ വിശ്വാസികളായ ആദർശ ബന്ധുക്കളോട് എത്രമാത്രം കരുതലോടും ആർദ്രതയോടും കൂടിയാണ് നമ്മൾ പെരുമാറേണ്ടത്. ഫിറഔനിൻ്റെ അടുക്കലേക്ക് പോലും ദഅവത്തുമായി, പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു ചെന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും അല്ലാഹു പറഞ്ഞത് വഖൂല ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, നിങ്ങൾ രണ്ടുപേരും അയാളോട് സൗമ്യമായി പെരുമാറണം, മാന്യമായ കനിവ് നിറഞ്ഞ സൗമ്യ ഭാഷണത്തിൽ നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷേ അയാൾ നന്നായേക്കാം, അല്ലാഹുവിന് ഭയപ്പെട്ട് സത്യം ഉൾക്കൊണ്ടേക്കാം എന്ന് പറയുമ്പോൾ ഏകാധിപതിയും സ്വേച്ഛാധിപതിയും അക്രമിയും ദുർമാർഗീയുമായ ഫിർഔൻ അയാളുടെ അന്ത്യമെന്തായിരിക്കും എന്ന് കാലേക്കൂട്ടി അറിയുന്ന പടച്ചറബ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും അങ്ങനെ പറയുന്നതിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം, ഒരു മുൻവിധിയില്ലാതെ സൗമ്യതയും കനിവും വിശ്വാസികളെന്നുള്ള നിലയിൽ നമ്മുടെ മുഖമുദ്രയായി സ്വഭാവമായി സ്വീകരിക്കണമെന്നാണ് ഭാര്യയോടും മക്കളോടും കുടുംബത്തിലെ അംഗങ്ങളോടും അയൽവക്കക്കാരോടും എല്ലാവരോടും സൗമ്യതയും ആർദ്രതയും കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. റഫീഖായ അള്ളാഹു റിഫ്ഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന. നമ്മോടൊപ്പം ചേർന്നത് ഷമീർ മദീനി. അർ റഫീഖ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ്സാണ് നാം കേട്ടത്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കുട്ടികളുടെ ഒരു പ്രോഗ്രാം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. കുട്ടികളുടെ ഇഷ്ടത്തോടനായ അബ്ദുസ്സലാം വീട്ടിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു.
1: അജ്മലും കുഞ്ഞുപെങ്ങളും, എപ്പിസോഡ് 4.
3: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 4. അജ്മലിൻ്റെ കച്ചവടം. ഇക്കാക്ക, സെൽവയുടെ വിളി കേട്ട് അജ്മൽ കണ്ണു തുറന്നു. എത്രയായി നേരം? അസർബാങ്കു കൊടുത്തിട്ട് കുറേ നേരായി. അപ്പോഴേക്കും ഉമ്മ കട്ടൻ ചായയുമായി അവൻ്റെ അടുത്തേക്ക് വന്നു. നന്നായി ഉറങ്ങിയല്ലോ, നാ ചായ കുടിച്ച് വേഗം നിസ്കരിക്ക്. ചായ കുടിച്ച് വധു ചെയ്തു വന്നപ്പോൾ നല്ല ഉന്മേഷം തോന്നി. പുറത്ത് അയൽപ്പക്കത്ത് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന ഒച്ച. നമസ്കാരം കഴിഞ്ഞ് അല്പം കളിക്കാമെന്ന് വിചാരിച്ചു. കളിയുടെ ചിന്തയിൽ നിന്ന് മനസ്സിന് സാവധാനം തിരിച്ചുകൊണ്ടുവന്നു. അങ്ങനെയേ നമസ്കരിക്കാവൂ എന്ന് ഉപ്പ ഒരിക്കൽ ഉപദേശിച്ചത് അവനോർമ്മ വന്നു. നമസ്കരിക്കുമ്പോൾ അള്ളാഹുവെക്കുറിച്ചുള്ള വിചാരം മാത്രമായിരിക്കണം മനസ്സിൽ. മനസ്സ് പാകപ്പെടുത്തി അജ്മൽ നമസ്കരിച്ചു. ഞാൻ ലേശം കളിക്കട്ടെ ഉമ്മ. ഉമ്മ സമ്മതം കൊടുത്തു. മോൻ കളിച്ചോളൂ, എല്ലാ കാര്യവും ഉമ്മയുടെ സമ്മതത്തോടെ ചെയ്യൂ എന്ന് ഉപ്പ മരിച്ചതോടെ അവൻ തീരുമാനിച്ചതാണ്. അജ്മൽ സലാം പറഞ്ഞുകൊണ്ട് കളിക്കാൻ പോയി. കളിസ്ഥലത്തെത്തിയപ്പോഴേക്കും ടീമിൽ ആള് തികഞ്ഞിരിക്കുന്നു. ഏഴും ഏഴുമായി രണ്ടു ഭാഗത്തും കൂട്ടുകാർ അണിനിരന്നിട്ടുണ്ട്. കളി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അജ്മലിന് രാത്രി ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയുദിച്ചത്. ഞാൻ ഉച്ചക്ക് നന്നായി ഊണ് കഴിച്ചുവെങ്കിലും ഇപ്പോൾ വിശന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കഞ്ഞി മാത്രം കഴിച്ച സെൽവക്കും ഉമ്മക്കും എത്രയധികം വിശക്കുന്നുണ്ടാകും. അവൻ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. എന്തേ അജു വേഗം മടങ്ങിയത്? കളിച്ചില്ലേ? ഇല്ലുമ്മ, ഞാൻ രാത്രിക്കത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം ഓർത്തു വന്നതാ. ഞാൻ തന്ന 50 റുപ്പികങ്ങ് തരി, അരിമീനും വാങ്ങിവരാം. അവൻ അങ്ങാടിയിലേക്ക് നടന്നു. ആദ്യം മീൻകടയിൽ പോയി ഒന്ന് പരിശോധിച്ചു നോക്കാം. വലിയ വിലയുള്ള മീനേ ഉള്ളുവെങ്കിൽ പച്ചക്കറി വാങ്ങമല്ലോ. മീൻകച്ചവടക്കാരനെ കണ്ടപ്പോൾ രാവിലത്തെ സംഭവം ഓർമ്മ വന്നു. 10 രൂപയിൽ കുറച്ച് മീൻ തരില്ലെന്ന് പറഞ്ഞ ആളാണ്. 50 റുപ്പികയുടെ നോട്ട് നീട്ടി അജ്മൽ പറഞ്ഞു, കാക്കാ 5 റുപ്പിയക്ക് മത്തി. ചില്ലറയില്ലടാ. അത് പ്രശ്നമല്ല, 50 റുപ്പിയക്ക് തന്നോളി. അജ്മൽ പറഞ്ഞത് തമാശയാണെന്ന് വിചാരിച്ച് അയാൾ മീൻ തൂക്കിയില്ല. എന്താ തൂക്കിത്തരാത്തത് എന്ന് ചോദിച്ചപ്പോ മീൻകാരന് അത്ഭുതമായി. ഈ കുട്ടിക്കെന്തിനാ 50 റുപ്പിയുടെ മീൻ? വീട്ടിൽ ഫ്രിഡ്ജില്ല, ആകെ 3 പേര്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും അജ്മൽ കാത്തുനിൽക്കുകയാണെന്ന് കണ്ടപ്പോ അയാൾ ഒരു വലിയ കവറിൽ മീൻ തൂക്കിക്കൊടുത്തു. അജ്മൽ അരി വാങ്ങാതെ മീനുമായി തിരിച്ചു നടന്നു. കേസിന് നല്ല കനമുണ്ട്. അവൻ തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ കയറി മീൻ മീൻ എന്ന് വിളിച്ചു പറഞ്ഞു. അവന്റെ പെങ്ങൾ ഒരു ചട്ടിയുമായി വന്നു. എന്താ വില? ചോദ്യം കേട്ടപ്പോഴാണ് അജ്മലിന് അബദ്ധം മനസ്സിലായത്. കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് മത്തി എണ്ണി നോക്കേണ്ടിയിരുന്നു. എന്നാലേ വില തീരുമാനിക്കാനാവുകയുള്ളൂ. എങ്കിലും അജ്മൽ പറഞ്ഞു, 5 റുപ്പികക്ക് 5 എണ്ണം. രാവിലെ 5 റുപ്പിയക്ക് 6 മത്തി കിട്ടിയതാണല്ലോ. അജ്മൽ 5 മത്തി എണ്ണിക്കൊടുത്തു. 5 റുപ്പിക വാങ്ങി പുതിയ പ്രതീക്ഷയോടെ അവൻ അടുത്ത വീടുകൾ കയറാൻ തുടങ്ങി. അരമണിക്കൂർ കൊണ്ട് മീൻ തീർന്നു. പണം എണ്ണി നോക്കി. 80 റുപ്പിക. 30 റുപ്പിക ലാഭം. അവസാനം കയറിയ വീട്ടിലെ പൈപ്പിൽ നിന്ന് കൈകഴുകി അങ്ങാടിയിലേക്ക് തിരിച്ചു. 1/2 കിലോ അരി വാങ്ങിയ ശേഷം മീങ്കാരന്റെ അടുത്തേക്ക് മടങ്ങി. 10 റുപ്യക്ക് മത്തി തരി. മീങ്കാരൻ ഇത് കേട്ട് അന്തം വിട്ടു. നേരത്തെ 50 റുപ്യക്ക് വാങ്ങിയ മീൻ എന്തു ചെയ്തു? ഞാനത് 5 റുപ്യക്ക് 5 എന്ന തോതിൽ ഓരോ വീട്ടിലും വിറ്റു. 30 റുപ്യ ലാഭം കിട്ടി. മീങ്കാരൻ അജ്മലിനെ തുറിച്ചു നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം അജ്മലിന് പിടികിട്ടി. അയാൾക്ക് കിട്ടുന്ന കച്ചവടം താൻ കാരണം ഇനി കുറയാൻ പോവുകയാണ് എന്ന വിചാരമാണ് അയാൾക്ക്. അജ്മൽ മദ്രസയിൽ നിന്ന് പഠിച്ച ഒരു പാട്ട് മൂളിക്കൊണ്ട് വീട്ടിലേക്ക് ചെന്നു. അരിയും മീനും ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ശേഷം 55 റുപ്പികയും. ഉമ്മ അത്ഭുതത്തോടെ ചോദിച്ചു, 50 റുപ്പികയുമായി അരിയും മീനും വാങ്ങാൻ പോയ ആൾ 55 റുപ്പികയും മീനും അരിയുമായി തിരിച്ചു വന്നിരിക്കുന്നു? ഉമ്മ, ഞാൻ 50 റുപ്യക്ക് മീൻ വാങ്ങി വീടുകളിൽ കയറി 80 റുപ്യക്ക് വിറ്റു. ഇത് കേട്ട് ഉമ്മയുടെ മുഖം തിളങ്ങി. അജ്മൽ കീശയിൽ നിന്ന് 3 കടലമിഠായി എടുത്ത് ഉമ്മയുടെയും സെൽവയുടെയും വായിലിട്ട് കൊടുത്തു. ഒന്ന് അവന്റെ വായിലും ഇട്ടു. ഉമ്മ അവനൊരു ഉമ്മ കൊടുത്തു.
2: മാഷാല്ലാ ബാർക്കല്ലാ ഫിക്കും. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിലെ 4-ാം ഭാഗമാണ് ഇന്നത്തെ കഥ പറയാൻ വിഷയത്തിൽ അബ്ദുസലാം വീട്ടി അവതരിപ്പിച്ചത്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്.
1: ദൃശ്യം, സാഹസിക സഞ്ചാരികൾക്കായി ഒരു പ്രകൃതി വിസ്മയം.
2: നിസാർ ദേവാല അബ്ദുസലാം വീട്ടിയാണ് ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്.
0: യാത്ര ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. ഓരോ യാത്രകളും വേറിട്ട കാഴ്ചകളും അനുഭവങ്ങളുമാണല്ലോ. കൂടാതെ അനുഭൂതികൾ അവസാനിക്കാത്ത പ്രകൃതിയുടെ മനോഹാരിത ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമുക്ക് ചുറ്റും തന്നെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ കൊണ്ട് ചെന്നെത്തിച്ചേരാവുന്ന ഇടങ്ങളും അനവധിയാണ്. പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിൽ തൻ്റെ യാത്രാ വിവരണങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമായി ധാരാളം യാത്രകൾ നടത്തിയ നിസാർ ദേവാലയാണ്. നമുക്കാദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. നിസാർ, ഏത് രൂപത്തിലുള്ള യാത്രകളാണ് താങ്കൾക്ക് കൂടുതൽ ഇഷ്ടം? പല യാത്രകളുണ്ട്. ചില ആൾക്കാർ പ്രകൃതിയോടൊത്തുള്ള യാത്രയുണ്ട്, നഗരവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളുണ്ട്. താങ്കൾ ഇഷ്ടപ്പെടുന്ന യാത്ര ഏതൊരു തലത്തിലുള്ളതാണ്?
4: എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ആദ്യം പറഞ്ഞ ആ രൂപത്തിലുള്ള യാത്ര തന്നെയാണ്, അഥവാ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നിട്ടുള്ളൊരു യാത്രയാണ് എന്നും പോകാറുള്ളതും പോകാൻ ആഗ്രഹിക്കുന്നതും.
0: അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ അത്തരമൊരു താങ്കൾ നടത്തിയ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട വിവരണമായിരിക്കും താങ്കൾ വിവരിക്കുന്നത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്കൾ വിവരിക്കാൻ ആഗ്രഹിക്കുന്ന യാത്രയെ സംബന്ധിച്ച് താങ്കൾക്ക് വിശദീകരിക്കാം. ഏത് സ്ഥലമാണ് താങ്കൾ നടത്തിയ യാത്രയുമായി ബന്ധപ്പെട്ടൊന്ന് വിശദീകരിക്കാമോ?
4: തീർച്ചയായിട്ടും. ഇത്തവണ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് തമിഴ്നാട്ടിലുള്ള കൊല്ലിമല എന്നുള്ള ഒരു സ്ഥലമുണ്ട്. അധികം ആളുകളും ചില ആളുകളൊക്കെ പരിചയം ഉണ്ടാവും എങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ അധികം പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ് കൊല്ലിമല. തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ ഉള്ള ആളുകൾ പോലും അത്ര അധികം അറിയപ്പെടാത്തൊരു സ്ഥലമാണ് കൊല്ലിമല എന്നുള്ളത്. പ്രധാനമായിട്ട് യാത്ര തന്നെയാണ്. ഒരു ഇവിടുന്ന് ഏകദേശം ഒരു 300 something kilometers ഉണ്ടാവും. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 1300 meters അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
0: നമ്മൾ അങ്ങോട്ട് തമിഴ്നാട്ടിലാണ് ഇവിടുന്ന് യാത്ര പോകുന്നത്. എത്ര കിലോമീറ്റർ വരുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടെത്താൻ? എത്ര സമയം അതിന് കിലോമീറ്റർ?
4: ഏകദേശം 300 something, 400 kilometers വരുന്നുണ്ട്.
0: ഈ കൊല്ലിമല എന്ന പ്രദേശത്തേക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു സ്ഥലം വെച്ചിട്ട് എത്ര സമയമെടുക്കും? എങ്ങനെയാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടൊന്ന് പറയാം.
4: ഏകദേശം ഒരു 350-400 kilometers വരുന്നുണ്ട്. പാലക്കാട് നിന്ന് 350-400 kilometers വരും
0: അവിടെ എത്താൻ. ഒരു ഒരു രാത്രി നിങ്ങൾ യാത്ര പോയത് പകലാണോ രാത്രിയിലാണോ യാത്ര തുടങ്ങിയത്?
4: ഞങ്ങൾ രാത്രിയിലാണ് ഇവിടുന്ന് യാത്ര പുറപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരെത്തി. നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു ഫാം ഹൗസ് ഉണ്ട്, അവിടെ ആദ്യം സ്റ്റേ ചെയ്ത്. ഏകദേശം 8-9 people ഞങ്ങൾ. അങ്ങനെ അവിടെ സ്റ്റേ ചെയ്യുകയും രാത്രി ഒരു തടാകത്തിൻ്റെ സൈഡിലായിട്ടൊരു ടെൻറ്റൊക്കെ അടിച്ചുണ്ടാക്കി അങ്ങനെ അവിടെ.
0: ഈ തങ്ങളുടെ യാത്രയിൽ അധികവും ഇങ്ങനെ ബൈക്കുള്ള യാത്ര, അതോ പല രൂപത്തിലുള്ള യാത്രകളുണ്ട്? ചില ആളുകൾ ബസ്സിൽ പോകുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ചില ആൾക്കാർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ അങ്ങനെ കാറിൽ യാത്ര ഉണ്ടാവും. താങ്കളുടെ യാത്രകളിൽ അധികവും ഏത് രൂപത്തിലാണ് ഉണ്ടായത്? ഇതിപ്പോൾ ഈ പോയ യാത്ര ഏത് രൂപത്തിലായിരുന്നു?
4: ഞങ്ങൾ ബൈക്കിലായിരുന്നു യാത്ര ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 9 people ഒരു 6 bikes ഞങ്ങൾ എന്ത് ചെയ്ത് യാത്ര ആരംഭിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പാലക്കാട് നിന്ന് ഏകദേശം രാത്രി ഒരു വൈകിട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ച് പോകാൻ പറഞ്ഞല്ലോ കോയമ്പത്തൂർ. ഞങ്ങൾ സ്റ്റേ ചെയ്ത് അവിടെ ഒരു തടാകത്തിൻ്റെ അരികിൽ ടെൻ്റ് അടിക്കുകയും അവിടുന്ന് പിന്നെ തടാകത്തുനിന്ന് രാത്രി മീൻ പിടിക്കുകയും അവിടുന്ന് പാകം ചെയ്ത് കഴിക്കുകയും ചെയ്ത്. അങ്ങനെ അവിടുന്ന് പുലർച്ചെ അവിടുന്ന് പുറപ്പെട്ട് ഞങ്ങൾ പോയ വഴി എന്ന് വെച്ചാൽ പാലക്കാട്, അതുപോലെ തന്നെ സുലൂർ, നാമക്കൽ, കൊല്ലിമല, ഇങ്ങനെയായിരുന്നു ഞങ്ങൾ പോയത്.
0: അതൊരു ഇവിടുന്ന് രാത്രി പോയിട്ട് നേരം വെളുക്കുമ്പോഴേക്കും അവിടെ ഏകദേശം നിങ്ങൾ നിശ്ചിത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്.
4: അതെ അതെ.
0: ഇവിടെ നിങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ ഉണ്ടാവും സാധാരണഗതിയിൽ, ഇപ്പോൾ ബൈക്ക് യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ബൈക്കിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ?
4: ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത്. കാരണം ചെറിയൊരു അപകടം ഉണ്ടായാൽ പോലും ആദ്യം നമുക്ക് ക്ഷതമേൽക്കുന്നതും ഇതൊക്കെ ഉള്ള തലക്കാണ്. അപ്പോൾ അതിന് ആദ്യം പ്രാധാന്യം നൽകുക എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തത്, ഹെൽമെറ്റ് നിർബന്ധമാക. പിന്നെ എല്ലാ ഓരോരുത്തരും ഓരോ അവർക്കിഷ്ടമുള്ള പോലെ ജാക്കറ്റുകൾ, അതുപോലെ തന്നെ പാഡുകൾ, നമ്മൾ മുട്ടുകാലിൽ ധരിക്കുന്ന പാഡുകളുണ്ട്, കയ്യിൽ ധരിക്കുന്നുണ്ട് ജാക്കറ്റുകൾ, ഒക്കെ എന്ത് ചെയ്യും ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്.
0: നിങ്ങൾ പോയത് ഇവിടെ കൊല്ലിമല നല്ല ഒരു പിന്നെ തണുപ്പ് പ്രദേശമാണോ, എങ്ങനെയാണോ അതിൻ്റെ അവിടുത്തെ കാലാവസ്ഥ?
4: തണുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ തണുപ്പുള്ള പ്രദേശം എന്നല്ല, തമിഴ്നാട്ടിലെ ഒരു ഉയർന്ന പ്രദേശം എന്നുള്ള നിലക്ക്. എന്നാലും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവിടെ അങ്ങനെ ഒരു തണുപ്പുള്ള ഏരിയ ഒന്നല്ല, സാധാ ക്ലൈമറ്റുള്ളൊരു സ്ഥലം തന്നെയാണ്.
0: നമ്മളിപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇപ്പോൾ കൊല്ലിമല എന്ന പ്രദേശം താങ്കൾ സന്ദർശിച്ച് അതിൻ്റെ കുറച്ച് സവിശേഷതകളും അവർക്ക് കൂടുതൽ ആകർഷണീയമായിട്ടുള്ള കുറച്ച് ഏരിയകളെക്കുറിച്ച് ഒന്ന് എന്തും പറയാൻ പറ്റും?
4: പോണ വഴിയിൽ കാണാൻ എന്ന് പറയാൻ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല, യാത്ര തന്നെയാണ്. അഥവാ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വെറുതെ യാത്ര ചെയ്യുന്നത് ഉണ്ടാവും ഒരു ഹരം തന്നെ.
0: പ്രത്യേകിച്ച് ബൈക്കിലാവുമ്പോൾ?
4: അതെ, ബൈക്കിലാവുമ്പോൾ. ബൈക്കിൽ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് നിർത്താം, പാർക്കിങ്ങിന് പ്രത്യേകിച്ച് ഒരു സ്ഥലവും കാര്യങ്ങളൊന്നും വേണ്ട, ഒരു വ്യൂ പോയിന്റ് കാണുമ്പോൾ അവിടെ നിർത്താം, അപ്പൊ അതാണ് ബൈക്കിന്റെ പ്രത്യേകത.
0: അവിടെ നമ്മള് കൊല്ലിമലയിൽ നിങ്ങൾ ആദ്യം ചെന്നാൽ നമ്മൾ കാണുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റ് ആയിട്ടോ അങ്ങനെ സവിശേഷമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഫസ്റ്റ് ചെല്ലുമ്പോ?
4: അത് പോകുന്ന വഴി തന്നെയാണ് പ്രധാനം. കാരണം ഒരു 70 ഹെയർപിൻ ബെൻഡുകളുണ്ട് നമ്മൾ പോകുമ്പോൾ 70. അപ്പോൾ കൊല്ലിമലയെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന ആളുകൾ ആദ്യം കൊല്ലിമല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ 70 ഹെയർപിൻ ബെൻഡുകളെക്കുറിച്ചാണ് ചിന്തിക്കുക. കാരണം അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ 70-1, 70-2-3 അങ്ങനെ ഓരോ ബെൻഡുകൾ കഴിയുമ്പോഴും ഓരോ വളവുകൾ കഴിയുമ്പോഴും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് തന്നെ ഒരു പ്രധാന കാഴ്ചയാണ്. അപ്പോൾ അതിങ്ങനെ പോകുന്തോറും പകുതി വഴിയിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് താഴ്ന്ന് വരുന്ന വണ്ടികളൊക്കെ ചെറിയ തീപ്പെട്ടിക്കൂട് പോലെ രൂപത്തിൽ നമുക്ക്
0: കാണാം.
4: അതെ, പറ്റും ചെയ്യും. നമുക്ക് ഇവിടെ നിർത്താനൊക്കെ സൗകര്യമുണ്ടാവും. കാറ് മറ്റുള്ള വലിയ വണ്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രയാസമായിരിക്കുമല്ലോ. ഇതാകുമ്പോൾ എവിടെ നമുക്ക് നിർത്തിയിട്ട് എന്ത് ചെയ്യാം, നോക്കാം, ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും.
0: ഇവിടെ വ്യൂ പോയിന്റിൽ ഏറ്റവും ആ 70-ാമത്തെ പോയിന്റിൽ വെച്ചിട്ട് താഴേക്കുള്ള ഇങ്ങനെ കാഴ്ച നല്ല
4: അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. മുകളിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെറിയ ചുരങ്ങൾ തന്നെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ, രസമാണല്ലോ.
0: വയനാട് ചുരത്തിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ അതിനെ,
4: അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണത്.
0: പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എത്ര ഒരു ഒരു പകൽ മുഴുവൻ അവിടെ തങ്ങും കൊല്ലിമലയിൽ തങ്ങാൻ?
4: അവിടെ പിന്നെ രണ്ടാമത്തെ കാഴ്ച എന്ന് പറയാൻ കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് മറ്റുള്ള കാഴ്ചകളൊന്നുമില്ല. പിന്നെ ഒരു ആകാശഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 100-300 മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വലിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ്. ഇപ്പം നിങ്ങൾ തണുപ്പിനെ പറ്റി നേരത്തെ ചോദിച്ചു, പക്ഷെ ആ വെള്ളത്തിന്, അവിടുത്തെ വെള്ളത്തിന്, അവിടെ കാലാവസ്ഥയും ഇതൊന്നും വലിയ തണുപ്പില്ല, പക്ഷെ ആ വെള്ളത്തിനൊരു വല്ലാത്ത തണുപ്പായിരുന്നു. ഞങ്ങളെ വെള്ളത്തിൽ ഇറങ്ങിയും കുളിക്കുകയൊക്കെ ചെയ്തു. കൂട്ടത്തിൽ ഒരു പറയട്ടെ, പിന്നെ ഈ ഇത് ഇപ്പോൾ ഈ ആകാശഗംഗ വെള്ളച്ചാട്ടം പറഞ്ഞല്ലോ, അതിലേക്ക് എത്താൻ അഥവാ ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ 1300 3000 അടി മുകളിലാണ് ഇത് ഉള്ളത് സ്ഥിതി ചെയ്യുന്നത്. അത് അവിടെ നിന്ന് നമ്മൾ ഈ ആകാശഗംഗ വെള്ളച്ചാട്ടത്തിലേക്ക് താഴേക്ക് ഇറങ്ങുക ചെയ്യണം. ഒരു ഏകദേശം 1000-1000 സംതിങ് സ്റ്റെപ്പുകളുണ്ട്. ആ നമ്മൾ കാണുമ്പോൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മളെന്ത് ചെയ്യും, പെട്ടെന്ന്
0: ഡേഞ്ചർ ഏരിയ
4: ആ ഏരിയ തന്നെയാണ്. അപ്പോൾ 1000-1000 സംതിങ് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഇത് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് കയറുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് ഫീൽ ചെയ്യുക. കാരണം അത്യാവശ്യം
0: കൊല്ലിമലയുടെ പ്രധാന ഒരു ആകർഷണീയ കേന്ദ്രം ഇതന്നെയാണ്.
4: അതെ, വ്യൂ പോയിന്റ് ഒന്നും രണ്ടാമത് ഈ ആകാശഗംഗാറിന് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെയാണ്.
0: ഓക്കെ, പിന്നെ മറ്റു വേറെന്താ അവിടെ ഒരു ഓർമ്മിക്കാവുന്ന ചില സംഗതികൾ എന്തായിരുന്നു?
4: പിന്നെ യാത്രകൾ തന്നെയാണ്. പിന്നെ അവിടെ ആ നാടുമായി ബന്ധപ്പെട്ട് കുറെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
0: അല്ല, ഞാൻ ചോദിക്കട്ടെ, സാധാരണ 1300 മുകളിലല്ലേ സമുദ്രം തരും? അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി തണുപ്പ്, ഹൈ ഒരു തണുപ്പുള്ള റേഞ്ചിലേക്ക് എത്തേണ്ട ഇതാണ്. അങ്ങനെ ഒരു തണുപ്പൊന്നും ഇല്ല അവിടെ, ഊട്ടി പോലെ അങ്ങനെ?
4: ഇല്ല, അങ്ങനത്തെ തണുപ്പുള്ള ഏരിയ ഒന്നല്ല, സാധാരണ ക്ലൈമറ്റ് തന്നെയായിരുന്നു.
0: പിന്നെ നിങ്ങൾ അവിടുന്ന് മടങ്ങുന്നത്?
4: മടങ്ങുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഏകദേശം അപ്പോൾ 5-6 ആയിട്ടുണ്ട്. സാധാരണ താഴേക്ക് വിടുന്ന ടൈം തന്നെ, വിട് ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ നോക്കുന്നതന്നെ. ഈ വാട്ടർഫാൾസിലേക്ക് ഏകദേശം ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവർ കടത്തി വിടില്ലാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ സംസാരിച്ച് ഒരുപാട് ദൂരം നിന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് ഞങ്ങൾ താഴെ ഇറങ്ങിയത്. ഞങ്ങൾ പോകുമ്പോൾ ആരും ഇല്ല അവിടെ, ഞങ്ങളൊരു 8-9 തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് ആളുകളിങ്ങനെ കയറി വരുന്നൊരു കാഴ്ചയാണ്
0: കണ്ടത്. രാവിലെ
4: അല്ലല്ല, ഞങ്ങൾ രാവിലെയാണല്ലോ ഇവിടുന്ന് പുറപ്പെട്ടത്. ഞാൻ പറഞ്ഞത്
0: കോയമ്പത്തൂർ നിന്ന്
4: പുറപ്പെട്ടത്. അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഈ പിന്നെ കൊല്ലിയിലെത്തിയപ്പോൾ ഏകദേശം ഒരു 4 സംതിങ് ആയിട്ടുണ്ട്, 4 ആയിട്ടുണ്ട്.
0: ധാരാളം കാഴ്ചക്കാർ ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു ഏരിയ തന്നെയാണ് അവിടെ ഉള്ളത്. നമ്മൾ അതോ വിദേശത്തു നിന്ന് വരുന്നുണ്ടോ അതോ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു ആളുകളായിട്ടുള്ളതാണ്?
4: മലയാളികൾ തന്നെ അന്ന് അവിടെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പോയത് ഒരു 2-3 വർഷം മുമ്പാണ്. ഇപ്പോഴൊക്കെ ആളുകൾ പോയി തുടങ്ങി, ഇതിങ്ങനെ അറിയപ്പെട്ടതിന് ശേഷം പോയി തുടങ്ങിയിട്ടുണ്ട്.
0: ടൂറിസ്റ്റ് കേന്ദ്രമായി അത് നിശ്ചയിക്കപ്പെട്ട സ്ഥലമാണോ?
4: അതെ, ടൂറിസ്റ്റുകൾ ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ അധികം ആളുകൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകേണ്ട കാര്യം ആലോചിക്കുമ്പോൾ അധികം ആളുകളും അങ്ങോട്ട് പോകാറില്ല.
0: സാഹസിക വിനോദത്തിന് കുറച്ച് നല്ല. അതുപോലെ അവിടുത്തെ ജനങ്ങളുടെ ഒരു നിലവാരം എങ്ങനെയാണ്?
4: താങ്കൾ ഉദ്ദേശിച്ച് പിന്നെ കൃഷി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആണോ?
0: അതെ അതെ അതെ.
4: എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾ കണ്ടത് കാഴ്ച എന്ന് പറഞ്ഞാൽ അധികം ഇപ്പം ഈ കൊല്ലിയിൽ മേലെ മുകളിൽ കണ്ടതൊക്കെ അധികം കച്ചവടക്കാരാണ്. പാവപ്പെട്ട രീതിയിലുള്ള ചെറുകിട കച്ചവടക്കാരും അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളത് പച്ചക്കറി മാർക്കറ്റ് കാര്യങ്ങളാണ്. കൃഷി തന്നെയാണ് അവിടുത്തെ പ്രധാന ജീവിത മാർഗം.
0: കൃഷി അത് അവിടെ താമസിക്കുന്ന ആളുകൾ, കുറേ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആയിട്ടാണോ ഉള്ളത് ഈ കൊല്ലിമലൻ്റെ പ്രദേശങ്ങളിൽ? അതിൻ്റെ
4: ഇപ്പം മുകളിലായിട്ടില്ല, അതിൻ്റെ ഇടയിലുള്ള താഴെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൊല്ലി നമ്മളെ ഈ ഹെയർപിൻ ബെൻഡ് കഴിഞ്ഞ ഉടനെയുള്ള സ്ഥലങ്ങൾ, വീണ്ടും അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് പോവാണ്. കൊല്ലി ഒരു മുകളിൽ, എന്നിട്ടാണ് വീണ്ടും താഴെ ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ അധികം ആൾ താമസമൊന്നുമില്ല, ഈ കച്ചവടക്കാരും ഒക്കെ തന്നെ ഉള്ളൂ.
0: അതുപോലെ അവിടുത്തെ ഭക്ഷണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്താണ് അവസ്ഥ?
4: അതൊക്കെ നമ്മളുടെ ഇവിടുത്തെ പോലെ അല്ല. കാരണം എന്താ വെച്ചാൽ അവിടെ തമിഴ്നാടൻ ഭക്ഷണ രീതികളാണ് അധികം പിന്നെ ഉള്ളത്. പിന്നെന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ചില മലയാളികളൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ വേറെ സ്ഥലത്തേക്ക് യാത്ര പോയാലും അവരെന്ത് ചെയ്യും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തിരഞ്ഞു നടക്കും. നാട്ടിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ ബീഫാണ് ചിക്കൻ അങ്ങനെ തിരഞ്ഞെടുക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ നമ്മൾ ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണ രീതികൾ എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും.
0: ഈ ഏരിയയിൽ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
4: ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ ഭക്ഷണ രീതികൾ പിന്നെന്താ വെച്ചാൽ ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങളായിരിക്കും അധികം ഉണ്ടാവുക. ഇഡലി അങ്ങനത്തെ പോലത്തെ സോഫ്റ്റ് ഭക്ഷണ രീതികളാണ് അവർ, പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാരായ ആളുകൾ അങ്ങനത്തെ ഭക്ഷണമാണ് അധികം ഉപയോഗിക്കാറുള്ളത്.
0: അതുപോലെ നമ്മളവിടുന്ന് ഇപ്പോൾ നമസ്കരിക്കേണ്ട ഒരു പിന്നെ സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന സൗകര്യങ്ങൾ കാര്യങ്ങൾ?
4: അത് വഴിയിൽ നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളികളും കാര്യങ്ങളും കുറവാണ് നമ്മളെ നാട്ടിലെ പോലെയല്ല. ഇപ്പോൾ ഈ ഇത്രയും ദൂരത്തിനടുക്ക് വളരെ കുറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കൂടെ കരുതുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്ലീപ്പിംഗ് ബാഗ്, അതുപോലെ തന്നെ ടെൻറ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ മാറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ നിന്നാണ് നമസ്കരിക്കാറുള്ളത്.
0: പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോകുന്ന ആളുകൾക്ക് തിരിച്ചു മടങ്ങാൻ സമയമില്ലാത്തൊരു സമയം, അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലെത്തുമ്പോൾ താമസിക്കാൻ അവിടെ ലോഡ്ജ്
4: ഉണ്ട്, ഹോം സ്റ്റേകളുണ്ട്, ലോഡ്ജുകളൊക്കെ ഉണ്ട്, ചെറിയ ഇതിന് കിട്ടാവുന്ന ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയതൊരു സീസൺ ടൈമിലായിരുന്നു, അപ്പോൾ ഒക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്ക് അവിടെ താമസം ശരിയാവാതെ വന്നത്.
0: ഇത് ഏത് സീസണിലാണ് ശരിക്കും അവിടെ പോകാൻ, അങ്ങനെ ഒരു സീസൺ ഉണ്ടോ അവിടെ പോകുന്നതിന്?
4: അധികം ഇപ്പോൾ നമ്മൾ മഴയൊക്കെ നല്ല മഴയുള്ള സമയത്തൊന്നും അവിടെ അനുവദിക്കൂല. കാരണം എന്താ വെച്ചാൽ ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിൽ നിന്ന് വരുന്നൊരു വെള്ളമാണ്, അതുപോലെ തന്നെ നല്ല ധാരാളമായിട്ട് വെള്ളവും അപകടങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ വേനൽക്കാലത്തൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. ചെറിയ രൂപത്തിൽ വെള്ളം അല്പം കുറവായിരിക്കും എങ്കിലും ശരിക്കും കുളിക്കാനും ഇതിനൊക്കെ പറ്റുന്നൊരു സമയം വേനൽക്കാലം തന്നെയാണ്.
0: പിന്നെ നിങ്ങൾ അവിടുന്ന് തിരിച്ചു മടങ്ങുന്ന വഴി എന്ന് പറഞ്ഞത് സാധാരണ അങ്ങോട്ട് പോയത് പകൽ സമയത്താണ് അല്ലേ? പക്ഷെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ബൈക്കിൽ പോരുമ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയകളിലൂടെ അങ്ങനെ കുറച്ച് ദുർഘടമായ വഴികളുണ്ടോ അങ്ങനെ തിരിച്ചു വരുമ്പോഴും?
4: ആ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ഫുൾ കാട് തന്നെയാണ്.
0: അതുപോലെ തിരിച്ചു വരുമ്പോഴുള്ള അവസ്ഥ എന്താണ്?
4: ഞങ്ങൾ ഏകദേശം 7 മണിയായിട്ടുണ്ട് അവിടുന്ന് തിരിച്ച് പോരാൻ. അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ കുറേ നോക്കി, പക്ഷേ ഒന്നും ഒത്തുവരാത്തതിൻ്റെ കാരണത്താൽ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ തിരിച്ചു പോരാണ്. അപ്പോൾ വരുമ്പോഴും പിന്നെ കാട് പ്രദേശം തന്നെയാണല്ലോ, അപ്പം ഞങ്ങൾ അധികം ആളുകൾക്കും ഉറക്കം ക്ഷീണമൊക്കെ ഉണ്ടായി. 1500-2000 സ്റ്റെപ്പ് ഇത് സ്റ്റെപ്പൊക്കെ കയറിയ ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ നോക്കിയാൽ നടന്നില്ല, അങ്ങനെ തിരിച്ചിറങ്ങിപ്പോരുക ചെയ്തത്. അപ്പോൾ ചില ആളുകൾക്ക് ഉറക്കം വരികയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളവിടെ പകുതി വഴിയിൽ നിർത്തി ഒരു ബസ് സ്റ്റോപ്പിൽ കുറേ കിടന്നുറങ്ങിയതിന് ശേഷമൊക്കെയാണ് എന്ത് ചെയ്ത് യാത്ര തുടർന്നത്. അങ്ങനെ പുലർച്ചെയാണ് ഞങ്ങൾ കോയമ്പത്തൂരിലെത്തണത്. വീണ്ടും അവിടെ ഞങ്ങൾ പോകുമ്പോൾ സ്റ്റേ ചെയ്തതുപോലെ വീണ്ടും അവിടെ അന്ന് സ്റ്റേ ചെയ്ത് പിറ്റേന്ന് പുലർച്ചെയാണ് ഞങ്ങളത് മടങ്ങുന്നത്.
0: പീസ് റേഡിയോയിലെ ദൃശ്യം പ്രോഗ്രാമിൽ തമിഴ്നാട്ടിലെ പ്രകൃതി മനോഹരമായ കൊല്ലിമല എന്ന പ്രദേശത്തെ യാത്രാ വിവരണത്തിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് നിസാർ ദേവാല. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു യാത്രാ വിവരണവുമായിട്ട് അദ്ദേഹത്തിൽ നമുക്ക് പങ്കുചേരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് ദൃശ്യം, സാഹസിക സഞ്ചാരികൾക്കായി ഒരു പ്രകൃതി വിസ്മയം എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് നിസാർ ദേവാല അബ്ദുസലാം വീട്ടി.
2: നാം ഇനി ഒരു ഇടവേളയിലേക്ക്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നതു മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി സ്നേഹക്കൂടിലേക്ക്. ഇന്നത്തെ സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സഹദ്, അതുപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ വിളത്തൂരുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
1: കൗമാര പ്രശ്നങ്ങൾ ആണും പെണ്ണും തുല്യമോ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട്.
2: കേട്ടുവരാം.
7: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നിങ്ങളെ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, സ്നേഹക്കൂടിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൊഫസർ സഹദ് സാറായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മളിവിടെ നിങ്ങളോട് നിങ്ങളുമായി സംസാരിച്ച വിഷയം എന്താണ് ടീനേജ് എന്നതും ആ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും സാറിവിടെ വിശദമാക്കി തന്നു. അതോടൊപ്പം തന്നെ ഒരു ടീനേജുകാരൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാർ രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യത്തിൽ മുൻകരുതൽ ഏതൊക്കെ രീതിയിൽ പെരുമാറണം, ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സമയത്താണല്ലോ നമ്മളുള്ളത്. പ്രത്യേക സാഹചര്യത്തിൽ നമ്മളുടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ ഏതൊക്കെ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഇവിടെ സാറ് പറഞ്ഞത്. സാറിനെ ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സാറേ, നമുക്ക് പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതിപ്പോൾ പിന്നെ ടീനേജുകാരുടെ വിഷയം പറഞ്ഞു, അവരുടെ വിഷയത്തിൽ രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം ഇവിടെ ടീനേജുകാരുടെ വിഷയം എടുക്കുമ്പോൾ, അതായത് പൊതുവെ ആൺകുട്ടികൾക്കാണോ അതോ പെൺകുട്ടികൾക്കാണോ കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ കണ്ടുവരുന്നത് എന്നാണ്?
8: ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രശ്നങ്ങളുണ്ട്. അത് അവരുടേതായ പ്രശ്നങ്ങളാണ്. ഒരു കൂട്ടർക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്.
7: അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പൊതുവെ കണ്ടുവരാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സാറിൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഉള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് അവർക്ക് കണ്ടുവരാറുള്ളത്?
8: എനിക്ക് തോന്നിയൊരു വിഷയം, ഒന്ന് പിന്നെ സ്വന്തം ശരീരത്തെ സംബന്ധിച്ചുള്ള ഒരു ബോദറിങ് അവർക്ക് കൂടുതലായിരിക്കും. അതായത് ബോഡി ഇമേജ്, അതാണ് ഈ സാധാരണ ഈ കുട്ടികള് സൗന്ദര്യ സങ്കല്പം ആൺകുട്ടികൾക്കും കൂടുതലുണ്ട് പെൺകുട്ടികൾക്കും ഉണ്ട്. ഇപ്പോൾ ശരീരത്തിലൊരു മുഖക്കുരുവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് അവർ കാണും.
7: അതായത് ആവശ്യമില്ലാത്ത കുറെ ഭയങ്കരമായിട്ട് അതിനെ ബോദറിയും അല്ലേ?
8: ഒരാള് വിചാരിക്കുന്നത് എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്
7: ഇതാണ്,
8: പിന്നെ എന്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മുഖക്കുരു മറ്റുള്ളവർ എന്ത് വിചാരിക്കും
7: എന്നുള്ളത്,
8: അത് അതുപോലെ എന്റെ ഉയരം എന്റെ നീളം.
7: അത് പറയുമ്പോഴാണ് സാറേ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പിന്നെ കുട്ടികളൊക്കെ ഉയരില്ലാത്ത കുട്ടികളൊക്കെ പലരും പല ഐഡിയകളും പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിപ്പോ ഇതിനോട് അനുബന്ധിച്ച് പറയാൻ കേട്ടോ, ഉയരം വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ഉയരമുള്ള ഇവിടെ തൂങ്ങി.
8: അതായത് ഇന്ന് ജിംനാസ്റ്റിക്സിലൊക്കെ ബോഡി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ
7: ചെലവാക്കുന്നുണ്ട്.
8: അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരം കൗമാര ഇഷ്യൂസ് ആണ്. അതുകൊണ്ടാണ് അവരത് മുതലാക്കുന്നത്.
7: അത് ശരിയാണ്.
8: നമ്മള് അപ്പൊ ഈ കൗമാരത്തിന്റെ സവിശേഷതകളാണ് ഇത് എന്ന് നമ്മള് പാരന്റ്സ് ബോധ്യമായി കഴിഞ്ഞാല് നിലപാട് അവരോട് സ്വീകരിച്ചാൽ മതി.
7: അപ്പോൾ ആൺകുട്ടികളിൽ കാണുന്ന ഇഷ്യൂസിന്റെ മെയിൻ ആയിട്ടുള്ളത് അവരുടെ
8: ബോഡി ബോഡി ഇമേജ് ഒന്നാണ്. അതുപോലെ തന്നെ അവർക്കുണ്ടാവുന്നത് പാരന്റൽ കോൺഫ്ലിക്റ്റ്, പാരന്റ്സുമായിട്ടുണ്ടാവുന്ന കോൺഫ്ലിക്റ്റ്.
7: പാരന്റൽ കോൺഫ്ലിക്റ്റ്
8: എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു നല്ല ബൈക്ക് എനിക്ക് വേണം എന്നുള്ളത് ആ ഒരു പ്രായത്തിന്റെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിന് പോകണം, ടൂറ് പോകണം, പിന്നെ സംഗീതം ആസ്വദിക്കണം, അതുപോലെ പിന്നെ നല്ല ഫുഡ് കഴിക്കണം, പോക്കറ്റ് മണി കയ്യിൽ വേണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്.
7: ഇതൊക്കെ പറയുമ്പോഴേ ഇപ്പൊ കോൺഫ്ലിക്ട് ഇല്ലാതിരിക്കണമെങ്കിൽ പാരന്റ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്?
8: ഒരിക്കലും അല്ല.
7: പിന്നെ എന്താണ് കോൺഫ്ലിക്ട്?
8: ഒരു പാരന്റിന്റെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള ബേസിക് റീസൺ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മള് പാരന്റ്സ് കുട്ടികൾക്ക് ഒന്നിനും ഒരു പോരായ്മ വരുത്താതെയാണ് അവര് ആവശ്യപ്പെടുന്നതൊക്കെ മുഴുവൻ ചോദിക്കുന്നത് മുഴുവൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ വളർത്തുന്നത്. എവിടെയും അവർക്കൊരു കുറവ് വരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഉപ്പയോട് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് കിട്ടുന്ന കുട്ടി മനസ്സിലാക്കുകയാണ്. പണം പിന്നെ ചോദിക്കുന്നതിൽ അപ്പുറമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എവിടെയും ഒരു പ്രയാസം കുട്ടികൾ നേരിടുന്നില്ല.
7: പിന്നെ പാരന്റിംഗ് കോൺഫ്ലിക്ട് വരുന്നത് എവിടെയാണ് വരുന്നത്? നമ്മള്
8: പാരന്റിംഗ് കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പിന്നെ ഒരു റെസ്പോൺസ്, അതായത് കുട്ടിക്ക് ഉപ്പയിൽ നിന്ന് കിട്ടാതെ വരുമ്പോ, ചോദിച്ച പൈസ കിട്ടാതെ വരുമ്പോ, പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാൻ അനുവാദം കൊടുക്കാതിരിക്കുമ്പോ, അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോ അവിടെ എന്തുകൊണ്ട് പോവണം, എന്തുകൊണ്ട് പോവാതിരുന്നുകൂടാ, ഈ രണ്ട് കാര്യങ്ങളും കുട്ടികൾ കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികമായി ചോദിക്കുന്ന മുഴുവൻ കൊടുക്കാതിരിക്കുമ്പോ ഉപ്പയുടെ വരുമാനം എത്രയാണ്, ഈ സമയത്ത് ഈ മാസത്തെ ബജറ്റ് ഇത്രയുള്ളൂ, അതായത് നമ്മുടെ വരവും ചെലവും നമ്മുടെ പിന്നെ എല്ലാ അവസ്ഥകളും നമ്മളെ കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു നല്ല കുടുംബാന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നും കുട്ടിക്ക് ബോധ്യമാവും. ഇത് വലിയ കടം വരുത്തിക്കൊണ്ടാണ് പലപ്പോഴും രക്ഷിതാക്കൾ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പോലും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെടും ആ കുട്ടികൾ, അതായത് പ്രണയത്തിലൊക്കെ പോയി ട്രാപ്പ് ചെയ്യപ്പെടും.
7: ഇപ്പൊ കോൺഫ്ലിക്ട് എന്നത് എനിക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, നമ്മുടെ സാധാരണ ഭാഷയിൽ എനിക്ക് മനസ്സിലായത്, നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ പാരന്റ് വേണ്ട ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാതെ നിൽക്കുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല,
8: അവരുടെ മനസ്സ് എന്താന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും, അതായത് നൈമിഷികമായ സുഖം ലഭിക്കാൻ വേണ്ടി അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമീൻ എന്ന ഒരു കണ്ടന്റ്, അതായത് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ തന്നെ അവർക്ക് പൂർത്തീകരിക്കപ്പെടണം. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോ ക്ഷമ എന്നുള്ള സംഗതി ഇല്ലല്ലോ, പേഷ്യൻസ് ഇല്ല. അപ്പൊ ഒരു സംസാരം തന്നെ ഒരു മിനിറ്റ് സംസാരം പോലും കേൾക്കാനുള്ള
7: ക്ഷമയില്ല.
8: ഇത് അവരുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ ഭാഗമാണ്. മൊബൈൽ ഫോൺ പോലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികള് ആ മൊബൈല് പെട്ടെന്ന് സ്ക്രോൾ ചെയ്യാണ്. ഇത് അവരുടെ മാനസികാവസ്ഥയാണ് പ്രകടനം.
7: പിന്നെ ചിലപ്പം ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് കണ്ടുവരുന്ന ഒരു ഒരു ഒരു പ്രത്യേകത ആയിരിക്കാം അല്ലെ? പണ്ടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്നും.
8: അല്ല, പണ്ടത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ ക്ഷമയോടുകൂടി കാര്യങ്ങള് ചെയ്യാനും സഹിക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ടായിരുന്നു. മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിരുന്നു. അവര് പോയിട്ട് പിന്നെ എല്ലാ വിഷയങ്ങളിലും പങ്കാളിത്തം ഉണ്ടായിരുന്നു.
7: അപ്പൊ
8: വീട്ടില് ഒരു കാര്യം പിന്നെ നടക്കണമെങ്കിൽ അവന്റെ ഇൻവോൾവ്മെന്റ് അതിൽ വേണം എന്നുള്ളത് പാരന്റ്സ് നിഷ്കർഷിക്കുമ്പോ അത് സ്വീകരിക്കാൻ കുട്ടികൾക്ക് വലിയ മടി ഉണ്ടായിരുന്നില്ല.
7: അപ്പൊ
8: പൈസ ഇപ്പോ ഒരു ഷർട്ട് വാങ്ങാന് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ പൈസ എടുത്തു കൊടുക്കുകയാണ്. നേരെ മറിച്ച് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ നല്ല ഒരു ടൂറ് പോകണമെന്ന് പറഞ്ഞപ്പോ ടൂർ പോകാൻ ഞാൻ കായികാധ്വാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കിയത്. ഇന്ന് ഉപ്പയുടെ പോക്കറ്റിലുള്ള പൈസ കുട്ടി അങ്ങോട്ട് ബലം പ്രയോഗിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്.
7: ഇവിടെ സാറ്
8: എടുത്തിട്ടില്ലെങ്കിലും
7: സാറ് ഈ ഒരു സന്ദർഭം ഇത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓർമ്മ വന്നത് നമ്മുടെ എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു വ്യക്തിയുടെ അനുഭവമാണ്. അപ്പോൾ അവിടെ രക്ഷിതാക്കള് കഷ്ടപ്പെടുന്നത് ആ കുട്ടി കാണാണ്, ആ കുട്ടി ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുന്നു. പക്ഷേ സ്കൂളിലാണെങ്കിലോ സ്കൂളിലൊരു ഫോട്ടോ, സ്കൂൾ സെഷൻ വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഫോട്ടോവിന് വേണ്ടിയിട്ട് അവനെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഇരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ ഇരുന്നില്ല എന്ന് അവൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ആ ഫോട്ടോവിന് വേണ്ടി ഇരുന്നാൽ എൻ്റെ വീട്ടിലെ ആ ഒരു സാമ്പത്തിക അവസ്ഥ അതിനു വേണ്ടിയിട്ടൊരു കാശ് അവിടെ കൊടുക്കാൻ ഇല്ല എന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ അധ്യാപകൻ ഇത് മനസ്സിലാക്കുന്നു, ആ അധ്യാപകൻ അവനെ നിർബന്ധിച്ചാലിരുത്തുന്നു, ആ ഫോട്ടോവിൻ്റെ കാശ് അധ്യാപകൻ കൊടുക്കുന്നു. എന്നിട്ട് അവിടെ ഇപ്പോൾ സാറ് പറഞ്ഞല്ലേ എന്തും ഇൻസ്റ്റൻ്റായിട്ട് കിട്ടണമെന്ന്. പക്ഷേ അന്നത്തെ ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയാണ് ഞാൻ പറയുന്നത്, ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു എന്ന് മാത്രം. ആ കുട്ടി അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഒഴിവാകാണ്. അങ്ങനെ ഫോട്ടോ ആഗ്രഹമില്ലായിട്ടല്ല, ഫോട്ടോ വേണം. പക്ഷെ ഫോട്ടോവിനുള്ള കാശ് പിതാവിൻ്റെ അടുത്ത് നിന്ന് കൊടുക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ പിതാവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നത് ഉചിതമല്ല എന്ന് അവൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ അവന് തോന്നിയത് കാരണം അവൻ അങ്ങനെ പറഞ്ഞു എന്ന് കുറേ വലുതായപ്പോഴാണ് അവനെ പറയുന്നത്. ഇങ്ങനെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കോൺഫ്ലിക്ട് എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്, അത് നമുക്ക് മാറ്റാനുള്ള പ്രതിവിധികളാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. അതല്ലാതെ വേറെ എന്താണ് പിന്നെ അടുത്ത ഒരു പോയിന്റ്?
8: അതായത് ആൺകുട്ടികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പിയർ പ്രഷറാണ്. പിയർ പ്രഷർ എന്ന് പറഞ്ഞാല് സമപ്രായത്തിലുള്ള കുട്ടികളുടെ സ്വാധീനം,
7: അത്
8: വല്ലാതെ
7: പിയർ പ്രഷർ.
8: അതായത് സമപ്രായത്തിലുള്ള കുട്ടികളുടെ ആ ഒരു സൗഹൃദ വലയത്തിലായിരിക്കും കുട്ടികൾ ഉണ്ടാവുക. അപ്പൊ അവര് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അവര് നിരീക്ഷിക്കുക. അപ്പൊ അവര് ടൂറ് പോവുകയാണെന്ന് പറഞ്ഞാല് കയ്യിൽ പൈസ ഉണ്ടാവണമെന്നൊന്നുമില്ല.
7: അപ്പൊ
8: നമുക്കും പോകണം. അപ്പൊ എന്റെ ഉപ്പയുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്നൊന്നും ചോദിക്കാതെ അതിനുവേണ്ടി ഏറ്റവും ഹീനമായ മാർഗങ്ങൾ പോലും കണ്ടെത്താൻ അവർ തയ്യാറാണ്. കാരണം അവിടെയും അവരുടെ മാനസിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതിലാണ് അവർ.
7: ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ബോധ്യമല്ല.
8: ഏറ്റവും കൂടുതൽ അവർ റെസ്പെക്ട് ചെയ്യുക ഈ പ്രായത്തില് ആൺകുട്ടികൾ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളെയാണ്, പാരന്റ്സിനെയല്ല. അവരുടെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞത് ആരാണ്? ഈ കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും അവര് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അപ്പടി അനുസരിക്കാനും, അതേ സംഗതി തന്നെ വീട്ടിലൊരു പാരന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറല്ല. പരിഹാരം വളരെ കൃത്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിന്റെ മാർഗത്തിലാണ്. അപ്പൊ നമ്മൾ സ്കൂളിലേക്കും കോളേജിലേക്കും കുട്ടികളെ പറഞ്ഞയക്കുന്ന സമയത്ത് തന്നെ ഒരു കുട്ടി തിരഞ്ഞെടുക്കേണ്ട ഫ്രണ്ട് ആര്, അത് വളരെ പ്രധാനമാണ്. ഈ ക്വാളിറ്റീസ് എന്തൊക്കെ വേണം ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ടത് എന്ന് കൃത്യമായൊരു ഗൈഡൻസ് പാരന്റ്സിൽ നിന്ന് കുട്ടികൾക്ക് ഉണ്ടാവണം. ഈ പല തെറ്റുകളും കുട്ടികളിൽ ഉണ്ടാവാനുള്ള ബേസിക് റീസൺ എന്താന്ന് വെച്ചാൽ അവർ തെരഞ്ഞെടുക്കുന്ന ഫ്രണ്ട്സ് ആണ്.
7: ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ സാർ പറഞ്ഞു തന്നത് ആ കുട്ടിയെ തുടക്കം മുതൽ ഏത് സ്കൂളിൽ പഠിപ്പിക്കണം, ഏത് കൂട്ടുകാരായിരിക്കണം എന്നുള്ള ധാരണ രക്ഷിതാവിനുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ള പിയർ പ്രഷർ ഒക്കെ കുറെ കുറയും അല്ലെ?
8: പിയർ പ്രഷർ കുറയില്ല, ഈ പ്രഷർ നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ കുട്ടികൾ അത്
7: പ്രാപ്തമാക്കും.
8: പലപ്പോഴും കുട്ടികൾ തെറ്റിലാപതിക്കാനുള്ള ബേസിക് റീസൺ എന്താന്ന് വെച്ചാൽ തന്നെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് ഗുഡ് ഫ്രണ്ട് ആണോ ബാഡ് ഫ്രണ്ട് ആണോ
7: കുട്ടിക്കറിയില്ല.
8: കുട്ടികൾ ട്രാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിലും കോളേജ് പഠിക്കുന്ന ഘട്ടത്തിലും അവർ നല്ല ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കണം എന്നുള്ള ഗൈഡൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ രക്ഷിതാക്കൾ കൊടുക്കും.
7: ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയുന്ന ഒരു വിഷയം, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ സന്ദർഭത്തിൽ വിദ്യാഭ്യാസ തുടക്കക്കാരാണെങ്കിൽ അവരുടെ തുടക്കം മുതലേ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവരെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് സാറ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്.
8: അതായത് ധർമ്മനിഷ്ഠ പുലർത്തുന്ന, ധർമ്മബോധം പഠിപ്പിക്കുന്ന നല്ല സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ധർമ്മബോധമുള്ള ഒരു മാഹൌല ആ ഒരു ചുറ്റുപാടിലാണ് കുട്ടി വളർന്നതെങ്കിൽ ആ കുട്ടികൾക്ക് അത് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് എല്ലാ വൃത്തികേടും ശീലിച്ചിട്ടുള്ള ഒരു സൗഹൃദ വലയത്തിലേക്കാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സ്കൂൾ അന്തരീക്ഷത്തിലേക്കാണ് നമ്മളെ കുട്ടി പോകുന്നതെങ്കിൽ അവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും ചപ്പ് ചവറുകളും നമ്മുടെ കുട്ടികളുടെ മേലും ആവും. അതുകൊണ്ട് അത് നമ്മൾ
7: ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ സാർ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതാണ്, നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം കിട്ടും, അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടിയുടെ സ്വഭാവം മോശമാവുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം നമ്മൾ തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നതാണ് പറഞ്ഞത്. ഇനി അപ്പോൾ നമ്മൾ ഈ രണ്ട് വിഷയങ്ങൾ പറഞ്ഞു, ആൺകുട്ടികൾക്ക് വരുന്ന ഇഷ്യൂസിൽ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് കോൺഫ്ലിക്റ്റ്, പിയർ പ്രഷർ. ഇനി ആൺകുട്ടികൾക്ക് വരുന്ന ഇഷ്യൂസ് വേറെ എന്തെങ്കിലും?
8: ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഡ്രഗ് അബ്യൂസ് ആണ്. ഡ്രഗ് അബ്യൂസ് എന്നുള്ളത് ഇന്ന് സാർവത്രികമാവുകയാണ്. കാരണം സ്കൂൾ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലും അത് ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. കാരണം എന്താണ്? കുട്ടികൾ പഠന സമയത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് എൻട്രൻസ് കോച്ചിങ്ങിന് അതുപോലെ പ്രൊഫഷണൽ കലാലയങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പഠിച്ചു തീർക്കാനുണ്ടാവും. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നന്നായിട്ട് വായിക്കുക തന്നെ വേണം. അപ്പൊ ആ വായന കോൺസെൻട്രേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ, നന്നായി ശ്രദ്ധിക്കാൻ പറ്റണം. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇവരെ ട്രാപ്പ് ചെയ്യുന്നത് ഇത്തരം ഡ്രഗ് മാഫിയാസ് ആണ്. അവർ പറഞ്ഞു കൊടുക്കുന്നത് സപ്പോസ് MDM എന്നുള്ള ആ ഒരു ഡ്രഗ്, ആ ഒരു ലഹരി വസ്തു നീ ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്ക് കണ്ടിന്യൂസ് ആയിട്ട് 7-8 മണിക്കൂർ വായിക്കാൻ പറ്റും, പഠനം നടത്താൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഇത് 1-2 തവണ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് അത് കിട്ടുകയാണ്. പക്ഷെ അതിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ഒരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക് കുട്ടികളെ മാറ്റിക്കളയും എന്നുള്ളതാണ്. പിന്നീട് അതിൽ നിന്നുള്ള മോചനമല്ല. അപ്പൊ ഡ്രഗ് അഡിക്ഷൻ എന്നുള്ളത് എന്താണ് എന്ന് കൃത്യമായ ഒരു ധാരണ പലപ്പോഴും രക്ഷിതാക്കൾക്ക് പോലുമില്ല. കാരണം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ പേര് നമ്മൾക്ക് പോലും അറിയില്ല. മണമില്ലാത്തത്, നിറമില്ലാത്തത്, അതുപോലെ തന്നെ എന്തെങ്കിലും രൂപ വ്യത്യാസങ്ങളില്ലാത്ത ലഹരി വസ്തുക്കൾ,
7: ലഹരിയാണെന്ന് അറിയാത്ത രീതിയിൽ
8: ഒരുപാട് വസ്തുക്കൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ബോധപൂർവം നമ്മുടെ മക്കളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
7: എനിക്ക് തോന്നുന്നത് ഈ ഒരു പോയിന്റ് തന്നെ കുറേ അധികം എപ്പിസോഡുകൾ ചെയ്യേണ്ട ഒരു വിഷയമായിരിക്കും.
8: തീർച്ചയായും, കാരണം ഇന്ന് ലഹരി തടയണമെങ്കിൽ കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണ്. പാരന്റ്സിനാണ് ഏറ്റവും വലിയ ബോധവൽക്കരണം കൊടുക്കേണ്ടത്, പിന്നെ കുട്ടികൾക്കും കൊടുക്കേണ്ടതുണ്ട്.
7: ഇൻഷാല്ലാ നമുക്ക് ആ വിഷയത്തിൽ പിന്നീട് ഒരിക്കൽ വിശദമായി സംസാരിക്കാം. ഇപ്പൊ അതിന്റെ അത് ഡ്രഗ് അഡിക്ട് എന്താണ്, ഈ എങ്ങനെയാണ് ഒരു കുട്ടി ഒരു ഡ്രഗിന് അഡിക്റ്റ് ആവുന്നത് എന്നുള്ളത് ഇപ്പൊ സാർ പറഞ്ഞല്ലോ അല്ലെ.
8: ഇപ്പൊ
7: നമ്മള് പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഒരു കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം വരാൻ കാരണം ഒന്ന് പറഞ്ഞത് പഠനത്തിൽ ഉള്ള കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിട്ടൊക്കെ എണ്ണുന്നുള്ളത്.
8: അത് മാത്രമല്ല, അല്ലാത്ത ഒരുപാട് കാരണങ്ങൾ കൊണ്ടും ഒരാള് ലഹരിയിലേക്ക് എത്താം. കാരണം സെൻസ് ഓഫ് അഡ്വഞ്ചർ, ഒരു സംഗതി പരീക്ഷിക്കാനുള്ള
7: ഒരു
8: സാഹസിക മനോഭാവം ഈ പ്രായത്തിൽ കൂടുതലാണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ സ്വാധീനം നേരത്തെ ഞാൻ പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് സൗഹൃദ വലയം ഉണ്ടാവണമെങ്കിൽ ഇത് ഉപയോഗിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ വരുമ്പോ സുഹൃത്തിനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും.
7: അല്ലെങ്കിൽ ഞാനൊന്നുമല്ല ഒരു മോശക്കാരനാണെന്നുള്ള ചിത്രം വരൂലേ.
8: അതെ, അതേപോലെ ജീവിതത്തിൽ ഈ പ്രായത്തിൽ ഉണ്ടാവുന്ന വലിയൊരു വില്ലൻ പ്രണയമാണ്. പ്രണയിക്കാത്ത കുട്ടികൾ ഉണ്ടോന്ന് ചോദിച്ചാൽ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. കാരണം എനിക്ക് പ്രണയം ഇല്ലെങ്കിൽ, ലവ് അഫെയേഴ്സ് ഇല്ലെങ്കിൽ എന്നെ ഒന്നിനും പറ്റില്ല എന്നുള്ള ഒരു അപ്രോച്ചിലാണ്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പൊതുവെ സ്കൂൾ ക്യാമ്പസിൽ ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇല്ലാത്ത ആളുകൾക്ക് ഇത്തരം പ്രണയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് കുട്ടികൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഡ്രഗ് അഡിക്ഷന് മാറ്റുകൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എഡിക്ഷൻ, മൊബൈൽ എഡിക്ഷൻ എന്നുള്ളതും ഇന്ന് ആൺകുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ അടുത്ത് ഒരു കേസ് ഞാൻ പറയാം. ഒരു കുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ, ഈ കോവിഡ് സമയത്ത് ഈ കുട്ടി ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ വിഷയം ഇതാണ്, നിങ്ങളുടെ കുട്ടിയുടെ വയസ്സ് 20 ആണെങ്കിൽ കുട്ടിയുടെ കണ്ണിന്റെ വയസ്സ് 40 ആണ്. അതായത് ഈ ഒരു 40 വയസ്സുള്ള ഒരാള് ഉപയോഗിക്കേണ്ട
7: അത്ര
8: ഈ കുട്ടി കണ്ണുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ മൊബൈൽ എഡിക്ഷൻ
7: എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ പിന്നെ നമ്മളെ വിഷയം ടീനേജുകാരുടെ ബോയ്സിന്റെ വിഷയം എടുക്കുമ്പോൾ രണ്ട് മൂന്ന് പോയിന്റുകൾ പറഞ്ഞു. ഒന്ന് കോൺഫ്ലിക്റ്റ്, പീർ പ്രഷർ, പിന്നെ ഡ്രഗ് അഡിക്റ്റ് അല്ലേ, മൊബൈൽ അഡിക്റ്റ്.
8: പിന്നെ മറ്റൊന്ന് നമ്മള് നിസ്സാരമായി കാണുന്ന ഒരു വിഷയമാണ് ഗെയിം അഡിക്ഷൻ.
7: ഗെയിം അഡിക്ഷൻ,
8: അതായത് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ചെറിയ കുട്ടികളെ വാശി കാണിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ നമ്മളെ എടുത്ത് അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് കുട്ടികൾ വന്ന് അലോസരപ്പെടുത്തുമ്പോൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും. മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ ഇത്തരം ഗെയിമിന് എഡിക്റ്റഡ് ആവുന്നു. ഈ ഗെയിം എന്നുള്ളത് ക്രിയേറ്റീവായ തിങ്കിങ് അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, പലപ്പോഴും കുട്ടികളിൽ നശീകരണ പ്രവണത, അവരുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇത്തരം കുട്ടികൾ കാണുന്നത്. നിരന്തരം ഇത് കാണുമ്പോൾ കുട്ടികളിൽ വയലൻസ് രൂപപ്പെടാൻ, അതായത് ഒരു ആക്രമണ പ്രവണത കുട്ടികളിൽ രൂപപ്പെടാൻ ഇത് കാരണമാകുന്നു. പഠനത്തിൽ നിന്ന് ശ്രദ്ധ പോകാൻ കാരണമാകുന്നു. പാരന്റ്സിനോട് ഡിസൊബീഡിയൻസ്, അതായത് അനുസരണക്കേട് കാണിക്കാൻ, അതുപോലെ തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ്. പലപ്പോഴും ഇന്നത്തെ കുട്ടികളിൽ ആ ഒരു ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഷൂട്ടിങ്, അതേപോലെ കാർ റേസിങ്, ഇതുപോലെ പിന്നെ ഒരു മത്സര ലോകത്താണല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇത്തരം മത്സരങ്ങളിൽ കുട്ടികൾ വ്യാപൃതരാകുമ്പോൾ റിയൽ വേൾഡിൽ നിന്ന്, ഒറിജിനൽ റിയൽ വേൾഡിൽ നിന്ന് കുട്ടികൾ അപ്രത്യക്ഷമാവുകയാണ്. എന്നിട്ട് അവർ ഒരു ഫാന്റസി വേൾഡിലേക്ക്, ഒരു സാങ്കല്പിക സ്വപ്ന ലോകത്തേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം സൂയിസൈഡ് അറ്റംപ്റ്റിന് കുട്ടികൾ മെനക്കെടുന്നത്. അപ്പൊ ഇന്നത്തെ ആൺകുട്ടികളിൽ കാണുന്ന വലിയൊരു പ്രശ്നം ഈ ഒരു ഗെയിം അഡിക്ഷനാണ്. അത് അവരുടെ പഠനത്തെയും കരിയറിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. നമുക്കറിയാലോ ബ്ലൂ വെയിൽ, അതുപോലെ തന്നെ പിന്നെ പബ്ജി പോലെയുള്ള ഗെയിമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ?
7: അപ്പൊ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആൺകുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചത്. ഇനി കൂടുതൽ എന്തെങ്കിലും ആൺകുട്ടികളുടെ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ?
8: പിന്നെ ആൺകുട്ടികൾ ഈ പ്രായത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം, അവര് ഡ്രസ് കോഡ്, അവരുടെ ഹെയർ സ്റ്റൈല്, ഇത്തരം വിഷയത്തിലൊക്കെ സ്വാഭാവികമായിട്ട് സമപ്രായത്തിലുള്ള കുട്ടികളെ അനുകരിക്കുന്ന ഒരു ഇമിറ്റേഷൻ ടെൻഡൻസി അവരിൽ കൂടുതലായിരിക്കും. എന്നാൽ ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം, പാരന്റ് വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ കണക്കുകൂട്ടുന്ന രൂപത്തിൽ തന്നെ, ആ സ്വപ്ന രൂപത്തിൽ തന്നെ കുട്ടി ആയിത്തീരണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു ഡ്രസ് കോഡ് കീപ്പ് ചെയ്യാൻ കുട്ടിക്ക് സാധിക്കൂല. അപ്പോ ഈ കുട്ടി വീട്ടിലൊരു പ്രശ്നക്കാരനായിട്ട് മാറുകയാണ്. ഇപ്പൊ മുടി വെട്ടണം, അല്ലെങ്കിൽ ആ ഹെയർ ഇങ്ങനെയാണ് നീ വെട്ടേണ്ടത് എന്ന് നിഷ്കർഷിക്കുന്ന ഒരു പാരന്റിനോട് ഒരു മോശപ്പെട്ട രൂപത്തിലായിരിക്കും കുട്ടി
7: പെരുമാറുക. നടന്റെ
8: അല്ലെങ്കിൽ നടിയുടെ ഒക്കെ ആ വേഷവിധാനം, അല്ലെങ്കിൽ അത് അനുകരിക്കുക, സ്റ്റൈൽ അനുകരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ താരം, ഇതൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ റോൾ മോഡൽ.
7: അപ്പൊ അവിടെ സാറ് പറഞ്ഞത് തന്നെയാണ്, ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ ദീനീപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വളർത്താനും ആ ദീനീപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോവാം അല്ലെ, അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ വരാതെ
8: ഒരു പരിധി വരെ അതൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കും. എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിന്റേതായിട്ടുള്ള കുറെ സവിശേഷതകൾ നമ്മുടെ കുട്ടികളിലേക്കും
7: അവർ ഇൻഫ്ലുവൻസ്
8: ചെയ്യും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല.
7: ഓക്കെ, ഇപ്പൊ നമ്മൾ ആൺകുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചു. ഇനി എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കും ഏകദേശം ഇതേ രൂപത്തിലുള്ള വിഷയങ്ങളാണോ അതോ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണോ പെൺകുട്ടികൾ?
8: തീർച്ചയായും പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു അപകർഷതാബോധം ഉണ്ടാവുന്ന, അതായത് തങ്ങളുടെ സൗന്ദര്യത്തെ സംബന്ധിച്ചും വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ തങ്ങൾക്ക് ഒരു വേണ്ടത്ര ഒരു നല്ല അഭിപ്രായം ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അതായത് ഞാൻ വേണ്ടത്ര സൗന്ദര്യമല്ല, വേണ്ടത്ര കളറില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അത്ര സ്മാർട്ടല്ല, ഇത്തരത്തിലുള്ള കമന്റ്സ് ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്നോ അല്ലെങ്കിൽ പാരന്റ്സിൽ നിന്നോ ഈവൻ ടീച്ചേഴ്സിൽ നിന്നോ ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും.
7: ടീനേജിലുള്ള
8: പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടി കോൺഷ്യസ്നെസ് ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോ അവർ അവരുടെ സമയത്തിന്റെ ഒരു നല്ല ശതമാനം ചിലവഴിക്കുന്നത് ഈ ഒരു ബ്യൂട്ടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവും. അത് പിന്നെ ഏത് സമയവും നിരീക്ഷിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരു ട്രെൻഡ് പാരന്റ്സിനുണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ വലിയമ്മ വലിപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരിത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും.
7: നേരം
8: കണ്ണാടിയുടെ മുമ്പിലാണ്. ഇത് അവരിൽ കൂടുതൽ അസ്വാസ്ഥ്യം ഉണ്ടാക്കും, മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു പ്രശ്നം അതാണ്.
7: അതിന്റെ ആ പ്രശ്നം ഒന്നുകൂടി സാർ പറയുകയാണെങ്കിൽ,
8: അതായത് കൗമാരത്തിലുള്ള പെൺകുട്ടികളില് സൗന്ദര്യ സങ്കല്പവും സൗന്ദര്യ ബോധവും കൂടുതലാണ്.
7: സൗന്ദര്യം
8: അപ്പോ ആ ഒരു തനിക്ക് മറ്റുള്ളവരുടെ
7: സൗന്ദര്യം കുറവാണോ എന്നല്ലേ
8: എന്നുള്ള ഒരു കോംപ്ലക്സ്, അല്ലെങ്കിൽ ഒരു അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കും. അത് മാർക്കറ്റിൽ നിന്ന് എങ്ങനെങ്കിലും വാങ്ങി ഉപയോഗിക്കും.
7: മാർക്കറ്റിലാണെങ്കിലും പരസ്യങ്ങളുടെ ഇഷ്ടം
8: തീർച്ചയായും. അതുപോലെ ബ്യൂട്ടീഷ്യൻ പിന്നെ അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് ഇത്തരം ബ്യൂട്ടി വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ കൂടി ഈ പെൺകുട്ടികൾ തേടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയൊക്കെ
7: പരിഹാരം എന്താണ്?
8: പരിഹാരം എന്ന് പറയുന്നത് ഇസ്ലാം നമ്മളുടെ സൗന്ദര്യം ആരുടെ മുമ്പിൽ പ്രകടിപ്പിക്കണം, എന്താണ് സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിന്റെ ഇസ്ലാമികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, ഇതൊക്കെ അത് കൃത്യമായി പഠനം നടത്തി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത്.
7: നല്ല ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഒരു കുട്ടികളെ വളർത്തുക, അതേപോലെ നമ്മളും രക്ഷിതാക്കളൊക്കെ ആയി.
8: രക്ഷിതാക്കളുടെ അടുത്തും വലിയ തകരാറുകളുണ്ട്. കാരണം പ്രത്യേകിച്ച് ഉമ്മ ഇത്തരം സൗന്ദര്യ ലേപനങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് സ്വീകരിക്കുന്ന ഉമ്മയാണെങ്കിൽ ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളെ ഉപദേശിക്കാനുള്ള ഒരു അർഹതയില്ല. അതുപോലെ തന്നെ ഉമ്മയുടെ ക്യാരക്ടർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാതാപിതാക്കളില് റോൾ മോഡൽ മിസ്സിംഗ് ആവുമ്പോ അത് ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത ആൺകുട്ടികളിലും പെൺകുട്ടികളിലും സർവ്വ സാധാരണമാണ്.
7: അപ്പൊ ഈ ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ സംസാരിച്ചു, സൗന്ദര്യത്തെ അപകർഷതാബോധം പെൺകുട്ടികളെ സംബന്ധിച്ചോളം. മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ?
8: അതുപോലെ തന്നെ ഈ പിയർ പ്രഷർ, അതായത് ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു പ്രഷറിലാണ് അവരും ജീവിക്കുന്നത്. കാരണം അവരുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ റൂംമേറ്റ് ഹോസ്റ്റലിലാണെങ്കിൽ അവരെന്താണ് അവരോട് അഡ്വൈസ് ചെയ്യുന്നത്, അതായിരിക്കും അവരുടെ വേദവാക്യം.
7: നമ്മൾ അത് ഉദാഹരണത്തിൽ നമുക്ക് അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ അവർ
8: അതൊരിക്കലും അവർക്ക് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. നേരെ മറിച്ച് സ്വന്തം പാരന്റ്സിനെ കുറിച്ച് പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇൻസൾട്ടിങ് ചെയ്യുന്ന പ്രതികരണങ്ങളൊക്കെ അവരിൽ നിന്നുണ്ടാകുമ്പോൾ അവർ തന്നെ പ്രതികരിക്കും, ഇത് ഞങ്ങള് കൗമാരത്തിലുള്ള പെൺകുട്ടികളാണ്, അതൊക്കെ സ്വാഭാവികമല്ലേ, അതൊക്കെ നിങ്ങൾ സഹിക്കേണ്ടതല്ലേ എന്നുള്ള രൂപത്തിലൊക്കെ പ്രതികരിക്കുന്ന കുട്ടികളാണ് ഇന്നുള്ളത്. അതുപോലെ പലപ്പോഴും വീട്ടിലുള്ള ജോലി കാര്യങ്ങളിലൊക്കെ പിന്നെ സഹകരണ മനോഭാവം ഇത്തരം കുട്ടികളിൽ കുറവാണ്. കാരണം പഠിക്കുന്ന കുട്ടികളാണ് എന്നുള്ള ഒരു പരിഗണന കൊടുക്കുന്നത് കൊണ്ട് പാരന്റ്സ് അവരെ ഇൻസിസ്റ്റ് ചെയ്യുക പഠനത്തിനായിരിക്കും. അപ്പോ വീട്ടിലുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യുന്ന ഒരു എസ്കേപ്പ് മെക്കാനിസം അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്.
7: ഇത്
8: ഈ കാരണം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരിക്കലും എന്റെ അടുത്ത് ഡിഗ്രി തലത്തിൽ പഠനം നടത്തി പഠനം പൂർത്തിയാവാൻ പോകുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ഉമ്മ കൗൺസിലിങ്ങിന് വരികയാണ്. കൗൺസിലിംഗ് വന്നിട്ട് പറയുന്നത് ബി എ ഇംഗ്ലീഷിനാണ് ആ പെൺകുട്ടി പഠിക്കുന്നത്. അപ്പൊ ഉമ്മ പറയുന്നത് ഇവള് അടുക്കളയുടെ ജോലിയൊന്നും തീരെ ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, അപ്പൊ അവളെ എനിക്ക് കല്യാണം കഴിച്ചു വിടണ്ടേ, അപ്പൊ സാറ് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് അവളോട് പറയൂ. അപ്പോ ആ കുട്ടിയുമായി ഞാൻ സംസാരിച്ചു, ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. പിന്നീട് അവൾ പറഞ്ഞു ഞാൻ പഠിച്ചോളാ പറഞ്ഞു. പിന്നീട് വീണ്ടും ഒന്ന് രണ്ട് മാസത്തിന്റെ ഉള്ളിൽ കൗൺസിലിങ്ങിന് വീണ്ടും കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവന്ന സന്ദർഭത്തിൽ ആ കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ മോളോട് ചോദിച്ചു, നീ ഈ അടുക്കളയുമായി ബന്ധപ്പെട്ട കുക്കിംഗ് ഒക്കെ നീ പരിചയിച്ചോ? അപ്പൊ അവള് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുട്ടികൾ പോലും മനസ്സിലാക്കുന്നത് അത്തരം കാര്യങ്ങൾ കല്യാണം ആവുന്ന സമയത്ത് അങ്ങ് പെട്ടെന്ന് പഠിച്ചാൽ മതി. അപ്പോ രക്ഷിതാക്കളും പല രക്ഷിതാക്കളും ഓവർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഓവർ കെയർ കാരണം ഇത്തരം കുട്ടികളെ അത്തരം വർക്കുകളിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നുണ്ട്. കാരണം അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള പേരിലാണ്.
7: അതൊരു തെറ്റായ ധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊണ്ടുപോകാൻ,
8: സത്യത്തില് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഓരോ രക്ഷിതാവും കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഉപ്പ അധ്വാനിക്കുന്നുണ്ട്, ഉമ്മ അധ്വാനിക്കുന്നുണ്ട്, കുടുംബത്തിലുള്ള അംഗങ്ങളൊക്കെ അധ്വാനിച്ച് വളരെ സാഹസികമായിട്ടാണ് ഒരു കുടുംബം പോറ്റുന്നത്. പലപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന കൗമാരത്തിലുള്ള കുട്ടികള് ഈ രക്ഷിതാക്കളുടെ പ്രയാസങ്ങൾ ലൈവായി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രണയങ്ങളിലേക്കും ഒളിച്ചോട്ടത്തിലേക്കും മറ്റ് ഏടാകുടങ്ങളിലേക്കൊക്കെ കുട്ടികൾ പോയിത്തിരുന്നത്.
7: ഇവിടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറി സാറിപ്പോൾ പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളത് വളരെ അതിൻ്റെ ആ ഗൗരവത്തോടു കൂടെ തന്നെ ഉൾക്കൊള്ളണം. നമ്മുടെ മക്കളെ അവരെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവരെ പഠനത്തോടൊപ്പം തന്നെ കുടുംബകാര്യങ്ങളിൽ അവരെ മാക്സിമം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വളർത്തണം എന്നുള്ളതാണ് സാറ് പറഞ്ഞ ഒരു പോയിന്റ് അല്ലേ?
8: തീർച്ചയായും.
7: ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രഷർ കാര്യങ്ങളിൽ സംസാരിച്ചപ്പോൾ ഒന്ന് സൗന്ദര്യ അപകർഷതാ ബോധം, രണ്ട് പിയർ പ്രഷറാണ്. ഇനി വേറെ
8: പിന്നെ ഒരു പ്രശ്നം പറയാതെ പോകാൻ പാടില്ലാത്തത് പ്രണയമാണ്.
7: പ്രണയം
8: എന്നുള്ളത് ഇന്ന് സാർവത്രികമാണ്. കാരണം ആ രണ്ടുപേർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഇന്ന് പ്രണയം എന്നുള്ളത്. ഇത് പിന്നെ അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിൻ എന്ന ആ ഒരു കണ്ടന്റ് ആണ്, കെമിക്കൽ കണ്ടന്റ് ആണ്. ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ആ ഒരു അനുരാഗം പ്രണയം തോന്നാൻ കാരണമാകുന്നത്.
7: ഇവിടെ സാറേ ഒരു ഇടപെട്ടോട്ടെ.
8: ഓ, തീർച്ചയായും.
7: കേൾക്കുന്ന പ്രായമുള്ള ആളുകൾ പറയും ഈ ഡോപ്പമിൻ ഒക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ലേ, പിന്നെ എന്താണ് ഇപ്പൊ ഒരു ഡോപ്പമിൻ ഒക്കെ ഇവിടുന്ന് വരുന്നത് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി അവരോട് പറയാം?
8: പ്രായം ചെന്നവര്
7: അവർ പറയല്ലോ പണ്ട് കാലത്തും ഇതേപോലെ ഉണ്ടായിരുന്നല്ലേ കുട്ടികളൊക്കെ.
8: ഇന്ന് സാറേ നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എല്ലാറ്റിന്റെയും മറ നീക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാല് നിയമപരമായി സാധുതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അതായത് ഇപ്പോ പണ്ട് പ്രണയിക്കുക, ഒളിച്ചോടുക, അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ 18 വയസ്സിന് മുമ്പ് പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സമൂഹത്തിന്റെ വിലക്കുകൾ ഉണ്ടായിരുന്നു, കുടുംബത്തിന്റെ വിലക്കുകൾ ഉണ്ടായിരുന്നു, സമൂഹം കൃത്യമായി അതിലൊക്കെ ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നിയമസാധുത ലഭിക്കുന്ന ഒരവസ്ഥ, സ്വതന്ത്ര ചിന്ത തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന, പെൺകുട്ടികൾക്ക് അവർക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനും ആൺകുട്ടികൾക്ക് അവർക്ക് തോന്നുന്ന പോലെ ഒരു അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ.
7: അതൊരു കാലഘട്ടത്തിന്റെ മാറ്റം ആണ്.
8: തീർച്ചയായും അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഉപദേശിക്കേണ്ടതില്ല, ഞങ്ങൾ ആരും നന്നാക്കേണ്ടതില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തിത്വവും ഞങ്ങളുടേതായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ഞങ്ങളുടേതായിട്ടുള്ള ചോയ്സും ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്.
7: പ്രണയത്തിലേക്ക് പോരാം.
8: പ്രണയം എന്നുള്ളത് ഒരു കോമൺ ഫാക്ടറാണ് നമുക്കറിയുന്നത് പോലെ. പ്രണയത്തിന്റെ ഒരു തമാശ എന്തെന്ന് വെച്ചാല്, 15 or 16 വയസ്സുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി പ്രണയിക്കുന്നത് ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളെ തന്നെയാണ്, അല്ലെങ്കിൽ 1 or 2 വയസ്സിന്റെ ഡിഫറൻസ് ഉള്ള കുട്ടികളെയാണ്. എന്നാൽ യഥാർത്ഥ ജീവിതം, മാരിറ്റൽ ലൈഫ് എന്താണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ഇവരെ സംബന്ധിച്ചില്ല. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്ന നിമിഷം തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാവുകയും അതൊരു സെക്സ്വൽ റിലേഷൻഷിപ്പിലേക്ക്, ലൈംഗികമായ ബന്ധത്തിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും പലപ്പോഴും പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. മറ്റൊന്ന്, കുട്ടികൾ ശാരീരികമായ ബന്ധം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങാൻ പെൺകുട്ടികൾ ഒരിക്കലും തയ്യാറാവില്ല. കാരണം അവരുടെ മനസ്സും ആ വ്യക്തിയും തമ്മിൽ അത്തരത്തിലുള്ള ഒരു ടൈപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും.
7: അതുകൊണ്ട് അത്ര
8: അല്ല, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടിയെ ഒഴിവാക്കി കളഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അത് വല്ലാത്ത ഒരു ഇന്റിമസി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഭേദിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനെ വൈവാഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രയാസകരമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവും.
7: ഇപ്പൊ നമുക്ക് ഈ ഒരു വിഷയം വേറൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ് പ്രണയം എന്നുള്ളത്. ഇൻഷാല്ലാ നമുക്ക് പറ്റുമെങ്കിൽ വേറെ അവസരത്തിൽ എടുക്കാം അല്ല. ഇതിപ്പോ ഇതിന്റെ സിംപ്റ്റംസ് പറയുമ്പോ ഒന്ന് സൗന്ദര്യത്തിൽ അപകർഷതാ ബോധം പറഞ്ഞു, രണ്ട് പിയർ പ്രഷർ പറഞ്ഞു, മൂന്നാമത്തെ പ്രണയം. പ്രണയം അതിലൊരു വിഷയം തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും വിഷയം,
8: മറ്റൊരു പ്രശ്നം ടീനേജേഴ്സിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സമാനമായിട്ടുള്ളതാണ് എക്സാം ഫിയർ എന്നുള്ളത്, പരീക്ഷ പഠനം. പഠനത്തിൽ വരുന്ന വലിയൊരു വിഷയം തങ്ങൾക്ക് താങ്ങാൻ സാധിക്കാത്ത സബ്ജക്ട് പഠിക്കേണ്ടി വരാം. ഇപ്പൊ ഈ അടുത്ത് ആർക്കിടെക്ചർ കോഴ്സിന്

0: എന്നുള്ള ചിന്ത ഉണ്ട്. പക്ഷെ എന്റെ മെന്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എത്ര വലുതാണ് എത്ര ചെറുതാണ് എന്ന് റിയലൈസ് ചെയ്യാതെയാണ് വലിയ ക്യാപിറ്റേഷൻ നൽകി വലിയ പൈസ നൽകിക്കൊണ്ട് ഇത്തരം കോഴ്സിനാളുകൾ പോകുന്നത്. പലപ്പോഴും പ്രൊഫഷണൽ കലാലയങ്ങളിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ പല പേപ്പേഴ്സും ബാക്ക് പേപ്പേഴ്സ് ആയിട്ട് മാറുകയാണ്. എന്നിട്ട് കോഴ്സിൽ എവിടെയും എത്താത്ത അവസ്ഥ, പ്രത്യേകിച്ച് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും ക്യാമ്പസിൽ എത്തുന്ന സന്ദർഭത്തിൽ അവരുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോഴ്സ്, എഞ്ചിനീയറിംഗ് കോഴ്സിൽ ബാക്ക് പേപ്പേഴ്സ് ഇല്ലാത്ത കുട്ടികൾ വളരെ വിരളമായിരിക്കും.
1: ഇവിടെ ഇപ്പൊ സാർ പറഞ്ഞ വിഷയം പരീക്ഷാ ഭയം എന്നുള്ളത് അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ചില രക്ഷിതാക്കളുടെ എന്റെ കുട്ടി എന്തായാലും ഒരു എഞ്ചിനീയർ ആവണം, എന്തായാലും ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഇന്നതാവണം എന്ന് ആ രക്ഷിതാക്കൾ അമിതമായി ആഗ്രഹിക്കാണ്, കുട്ടിയുടെ കപ്പാസിറ്റി നോക്കാതെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നമാണ്.
0: രണ്ടാമത്തെ ഒരു വിഷയം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനം എന്നുള്ളത് പരീക്ഷ ഇതിനൊക്കെ ഒരുങ്ങുന്നത് അതിന്റെ ലാസ്റ്റ് മൊമെന്റിലാണ്.
1: അപ്പൊ
0: പരീക്ഷ നാളെയാണെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവര് പാഠഭാഗങ്ങൾ വായിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഇവിടെ ഈ പേടി അഗ്രവേറ്റ് ചെയ്യുന്നത്, വർദ്ധിപ്പിക്കാനുള്ള ബേസിക് റീസൺ എന്താന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനമോ മുന്നൊരുക്കമോ അവര് നടത്തുന്നില്ല, മെന്റലി അതിന് പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ടെൻഷൻ ക്രിയേറ്റിംഗ് പ്രോസസ്സായി മാറുന്നതാണ്.
1: കാരണങ്ങൾ അതിനുണ്ട്
0: തീർച്ചയായും. കുട്ടികള് കൃത്യമായ ടൈം ടേബിൾ വെച്ചുകൊണ്ട് പഠനത്തെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പേടികൾ ഇല്ലാതാക്കാൻ പറ്റും. മറ്റൊന്ന്, യൂണിവേഴ്സിറ്റി തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റേണൽ എക്സാമുകളും അതുപോലെയുള്ള സെമിസ്റ്റർ പരീക്ഷകളും സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി പരീക്ഷകളും ഒരു കുട്ടിയുടെ പരീക്ഷാ പേടി മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിനെ ഒരു പോസിറ്റീവ് ആംഗിളിൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പരിഹാരം.
1: ഇവിടെ ശ്രോതാക്കളോട് പറയാനുള്ളത്, പേസ് റേഡിയോ കരിയർ വിംഗ് എന്ന അതിൽ ഒരു പ്രത്യേക വിഷയമായിട്ട് തന്നെ പരീക്ഷാഭയത്തെക്കുറിച്ച് പല ക്ലാസ്സുകളും വന്നതാണ്. എങ്കിൽ പോലും സാറി പറഞ്ഞത് മുകളിലേക്ക് എടുക്കണം. നമ്മുടെ പഠനം അതൊരു ക്രമീകൃതമായി വളരെ ചിട്ടയോടുകൂടി അഡ്വാൻസായി പഠിച്ചു പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഒരു പ്രയാസങ്ങളിലൊക്കെ നിന്നൊക്കെ ഒരു പരിധിവരെ മാറാം അല്ലേ?
0: തീർച്ചയായും.
1: അപ്പം നമ്മൾ ഇപ്പോൾ സംസാരിച്ച വിഷയങ്ങൾ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ പെൺകുട്ടികൾക്ക് ആയിട്ട് ഉള്ള വിഷയങ്ങൾ?
0: പിന്നെ സ്ത്രീകൾക്കുണ്ടാവുന്ന പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള പെൺകുട്ടികളുടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അവരുടെ ബയോളജിക്കൽ അവരുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, നമുക്കറിയാം. ഈ സമയത്ത് അവർക്ക് കൂടുതൽ സ്ട്രെസ്സും അതുപോലെയുള്ള പ്രശ്നങ്ങളും സ്വാഭാവികമാണ്. പല പെൺകുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. അതായത് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കെയറിങ് അവർ നടത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ കൂടുതൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതെന്റെ തടി വർദ്ധിപ്പിക്കും. അതുകൊണ്ട് സ്ലിം ബ്യൂട്ടി എന്നൊരു കൺസെപ്റ്റ്, ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഈ കുട്ടികൾ സമീകൃതാഹാരം അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാതെ പോകുന്നു. ഇത് അവരിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ ഈ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ആ ഒരു പീരീഡിൽ കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് അവയർനെസ് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം. അതിലുപരി പാരന്റ്സിന് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സാമാന്യ ബോധവും ധാരണയും പഠനവും ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ്.
1: പെൺകുട്ടികൾ പറയുന്നത് മുഴുവൻ അങ്ങനെയാണ് കേൾക്കുകയല്ല വേണ്ടത്. അതിൽ എന്താണ് ശരിയെന്ന് അപ്പൊ പെൺകുട്ടികൾ പറയുന്നുണ്ടാവും, കുട്ടികൾ പറയുന്നുണ്ടാവും എനിക്ക് ഇന്ന ഭക്ഷണം മതി ഇന്ന ഭക്ഷണം മതി. കാരണം സ്ലിം ബ്യൂട്ടി ആയി വരാൻ വേണ്ടിയിട്ട് അവര് മാർക്കറ്റിൽ പരസ്യങ്ങൾ,
0: അതായത് ടിൻ ഫുഡ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഫുഡുകളെ അവോയ്ഡ് ചെയ്യുകയും
1: ഫാസ്റ്റ്
0: ഫുഡ് കൾച്ചറിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നുണ്ട്.
1: അത് മറ്റൊരു വിഷയമാണ്. എങ്കിൽ പോലും നമുക്കൊന്ന് ടച്ച് ചെയ്ത് പോയത് മാത്രം.
0: തീർച്ചയായും.
1: അപ്പൊ ഇനി ഇപ്പൊ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇഷ്യൂസ് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നതിവിടെ. പലപ്പോഴും പല കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ മാനസിക സംഘർഷങ്ങൾ ഉള്ള രക്ഷിതാക്കൾ അറിയുന്നത് അപകടനില എത്തുന്ന സമയത്താണെന്നാണ് ഒരു രക്ഷിതാവ് എഴുതി ചോദിച്ചതാണിത്. അതായത് എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിന്ന് അറിയുന്നത് ഞാൻ ലാസ്റ്റ് മൊമെന്റിലാണെന്ന് പറയും. അപ്പൊ ആ അങ്ങനെയുള്ള രക്ഷിതാക്കളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അതില്.
0: അവിടെ എന്താണെന്നറിയോ, ഇവിടെ രക്ഷിതാക്കള് അതിന്റെ അപകടനില അവസാനത്തില് മനസ്സിലാക്കാനുള്ള കാരണം, നേരത്തെ ഞാൻ അതിന്റെ ആ ഒരു പോയിന്റ് പറഞ്ഞു, കുട്ടിയും രക്ഷിതാവും തമ്മിൽ ഒരു ഗുഡ് റാപ്പോ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂളിൽ നിന്ന് വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്കൂളിൽ ഒരു ദിവസം എന്തൊക്കെ നടന്നു, എന്താണ് അവിടെ നടന്ന പ്രക്രിയകൾ എന്ന് വ്യക്തമായ അന്വേഷണം നടത്താൻ ഉമ്മമാർക്ക് ഏതായാലും സാധിക്കും.

0: ഇപ്പൊ വീട്ടിലില്ലെങ്കിൽ പോലും അത്തരം ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കുന്നവർ സ്ത്രീകളാണ്, ഉമ്മമാരാണ്. അപ്പൊ ആ ഒരു ഇമോഷണൽ റാപ്പോ, വൈകാരികമായ ആത്മബന്ധം ഈ കുട്ടികളുമായിട്ട്, ആൺകുട്ടികളുമായിട്ടും പെൺകുട്ടികളുമായിട്ടും ഉണ്ടാക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അതുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ കുട്ടിയിലുണ്ടാവുന്ന ഭാവ വ്യത്യാസങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു കുട്ടി ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കും, അവരും കുട്ടിയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാണെങ്കിൽ.
1: ഇപ്പൊ സാർ ഈ പറഞ്ഞതേ ഇപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഒരു കുട്ടി എന്ന് വരുമ്പോഴും ആ കുട്ടിയുടെ ഇങ്ങനെ അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ദിവസം മാതാവ് അന്വേഷിക്കുന്നില്ലെങ്കിൽ കുട്ടിക്ക് തോന്നണോ എന്തെന്ന് എന്റെ ഉമ്മ എന്നോട് ചോദിച്ചില്ലല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് വരണം.
0: ഒന്നാമതെ, രണ്ടാമത്തത് കുട്ടികൾ സ്കൂളിൽ വന്ന് നമ്മളോട് ബാഗ് പോലും എടുത്തു വെക്കാതെ ഒരുപാട് സംസാരങ്ങൾ നടത്തും. അപ്പൊ പേരന്റ്സ് ഒരു ബലൂൺ സൂചി കൊണ്ട് കുത്തുന്നത് പോലെയാണ് പ്രതികരിക്കാറുള്ളത്. അതായത് നീ ആ ബാഗൊക്കെ കൊണ്ടുപോയിട്ട് എന്നിട്ട് മതി വർത്താനം. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിലുണ്ടായ എല്ലാ എക്സ്പീരിയൻസും ഒറ്റ ശ്വാസത്തിന് മൊത്തം ഉമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് വരിക. അപ്പൊ അത് നിരുത്സാഹപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഏത് വലിയ തിരക്കാണെങ്കിലും നമ്മൾ എത്ര വലിയ ക്ഷീണിതരാണെങ്കിലും കുട്ടി പറയുന്ന ആ കാര്യങ്ങളൊന്ന് കേട്ടുകൊടുക്കുക, ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ. അങ്ങനെ ഒരു രക്ഷിതാവ്, പ്രത്യേകിച്ച് ഉമ്മ, വീട്ടിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രണയങ്ങൾ ഉണ്ടാവില്ല. പ്രണയങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പലപ്പോഴും കുട്ടികൾക്കുള്ള അവരുടെ വൈകാരികമായിട്ടുള്ള മാനസികാവസ്ഥ ഒരാളോട് ഷെയർ ചെയ്യാൻ കുട്ടിക്ക് കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ലൈക്ക് എ പ്രഷർ കുക്കർ, ഒരു പ്രഷർ കുക്കർ മാതിരി അത് പൊട്ടിത്തെറിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം ആളുകള് പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യുന്നത്.
1: നമ്മള് രക്ഷിതാക്കളോട്, അതായത് നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അവരായിട്ട് നല്ലൊരു റാപ്പ് ഓവർ ഉണ്ടാക്കണം എന്നാണ് സാറ്
0: പറഞ്ഞത്.
1: ആത്മബന്ധം, നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കണം. ഇനി അഥവാ നമ്മളെ രക്ഷിതാക്കൾ സാധാരണ ചോദിക്കുന്ന പോലെ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് ഫീൽ ചെയ്യണം, എന്താ എൻ്റെ അമ്മ ഒന്നും ചോദിച്ചില്ലല്ലോ എന്നുള്ള അങ്ങനെയുള്ളൊരു ബന്ധം വേണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ ഇന്ന് സാറ് സംസാരിച്ച വിഷയത്തിൻ്റെ ഒരു ചുരുക്കം, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലുള്ള ശ്രദ്ധ, നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധ വേണമെന്നും ആ കുട്ടികളെ നമ്മോടൊപ്പം ഒരു നല്ലൊരു ആത്മബന്ധത്തിൽ അവരെ കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങനെ ഒക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് പറ്റും. ഇനി വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാനും സാധിക്കും എന്നാണ് സാറ് പറഞ്ഞത്.
0: അതിന്റെ സൊല്യൂഷൻ എന്നുള്ളത്, ചില വിഷയങ്ങൾ നമുക്ക് നേരിട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന്, അതൊരു വഷളാവുന്നതിന് മുമ്പ്, കൂടുതൽ മോശമാവുന്നതിന് മുമ്പ്, ഒരു നല്ല കൗൺസിലറെ സമീപിക്കുക എന്നുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപകരിക്കുമെന്നാണ്
1: പറയുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നിപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, കുറേ കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. അതിന് പുറമെ നമ്മുടെ പീസ് റേഡിയോ സംവിധാനം വഴി തന്നെ നിങ്ങൾക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ വ്യക്തിത്വം, അതായത് നിങ്ങളാണ് ആ പ്രശ്നക്കാർ എന്നുള്ളത് പുറത്തറിയാത്ത രീതിയിൽ അത് വളരെ ഭംഗിയായി ഇത്തരം ആളുകളെ അതിനുള്ള മറുപടികൾ തരും. പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് വല്ല വിവരങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ അതും പീസ് റേഡിയോ ടീം നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി അയച്ചു കൊടുക്കുക. അതിവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് അതിന് വേണ്ട ആളുകൾക്ക് അത് കൊടുത്ത് അത് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും. എന്തായാലും ഇനി അടുത്തൊരു എപ്പിസോഡിൽ ഈ കൂടുതൽ വിഷയങ്ങളുമായി നമുക്ക് കാണാം. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആഖിറ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, കൗമാര പ്രശ്നങ്ങൾ ആണും പെണ്ണും തുല്യമോ എന്ന വിഷയത്തിൽ സ്നേഹക്കൂടിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് പ്രൊഫസർ കെ പി സഹദ്, അബ്ദുൽ ജബ്ബാർ വിളത്തൂർ. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
3: അൽ ഉസൂൽ, ഹദീസ് ക്രോഡീകരണ ചരിത്രം, ഭാഗം ഒന്ന്. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ മഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ, അത് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരായി വരുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങളാണ് നാം നടത്തിയത്. ഇൻഷാ അല്ലാ ആ വിഷയം അവിടെ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ക്ലാസ് മുതൽ ഹദീസുമായി ബന്ധപ്പെട്ട മറ്റൊരു തലത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നാം തുടങ്ങിവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഹദീസിൻ്റെ ക്രോഡീകരണവുമായി കൊണ്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളും ആ വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്ന ചില സംശയങ്ങളും സന്ദേഹങ്ങളും ഇൻഷാല്ലാ അതിനെ സംബന്ധിച്ച് വിശദമായി പഠിക്കണം, മനസ്സിലാക്കണം എന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെ നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദീസ് ക്രോഡീകരണം എന്ന വിഷയം നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആമുഖമായി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സംഗതി ക്രോഡീകരിക്കണമെങ്കിൽ അത് എഴുതി വെക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, ഇതൊക്കെ തന്നെയും എഴുതി സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് ചരിത്ര വസ്തുതകൾ കൊണ്ട് തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് തന്നെ അറബികളായ ആളുകൾ, അവർ എഴുത്തും വായനയും അറിയുന്നവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പണ്ഡിതന്മാർ പറയുന്നത് ഫഖാനു യുഅരിഖൂന അഹമ്മ ഹവാദിസിഹിം അലൽ ഹിജാറ, അറബികളായ ആളുകൾ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും അവർ പാറകളിൽ എഴുതി വെക്കുക പതിവായിരുന്നു. അങ്ങനെ അവർ ചെയ്യാറുണ്ടായിരുന്നു. അത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ മൂന്നാം നൂറ്റാണ്ട് മുതൽക്ക് തുടങ്ങിയിട്ടുള്ള, അഥവാ ക്രിസ്താബ്ദം മൂന്നാം നൂറ്റാണ്ട് മുതൽക്കു തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രത്തോളം ചോദിച്ചാൽ ഈ രൂപത്തിലുള്ള എഴുത്തുകൾ ധാരാളമായി കാണപ്പെട്ടിരുന്നത് ഫിൽ അത്റാഫി ശിമാലിയ ലിൽ ജസീറത്തുൽ അറബ്, ജസീറത്തുൽ അറബിൻ്റെ ഷിമാലിലായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും. കാരണം അവർക്ക് പേർഷ്യ റോമ സംസ്കാരവുമായി കൊണ്ട് ബന്ധമുണ്ടായതുകൊണ്ട് തന്നെ അവരുമായി കൊണ്ട് ബന്ധപ്പെടുന്ന ആളുകൾ ആ രീതിയിൽ എഴുത്തും വായനയും പഠിച്ചവരായിരുന്നു എന്നുള്ളതാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ടിരുന്ന ചില സംഗതികൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അയ്യാമുൽ അറബ്, അറബികളുടെ പ്രധാന സംഭവങ്ങൾ അവർ എഴുതി വച്ചിരുന്നു, കവിതകൾ എഴുതി വച്ചിരുന്നു. ഇതൊക്കെ തന്നെയും ഒരു വലിയ മൂല്യമുള്ള ഒരു വസ്തുവായിക്കൊണ്ട് എഴുതപ്പെട്ടിരുന്ന കാര്യങ്ങൾ, അത് കവിതയാകട്ടെ ചരിത്രമാകട്ടെ അവരുടെ ദൈനംദിന ജീവിതത്തിലെ സംഭവങ്ങളാവട്ടെ, അതൊക്കെ തന്നെയും എഴുതി വെക്കപ്പെട്ടു എന്നത് ഒരു വലിയ മഹത്വമുള്ള സംഗതിയായിക്കൊണ്ടാണ് അവർ മനസ്സിലാക്കിയത്. എത്രത്തോളം ചോദിച്ചാൽ അംർ ബിൻ സുറാറ, അദ്ദേഹം അൽകാതിബ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് താരിഖുൽ ഉമ്മും വൽ മുലൂക്ക് എന്ന് പറയുന്ന ഇമാം തബരിയുടെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെയാണ് അബു ജുഫൈന എന്ന് പറയുന്ന വ്യക്തി മദീനയിലേക്ക് എഴുത്തു പഠിക്കാൻ വന്നിരുന്നു, എഴുത്ത് അഭ്യസിക്കാൻ വേണ്ടി അദ്ദേഹം മദീനയിലേക്ക് എത്തിയിരുന്നു എന്ന് ഫുത്തുഹുൽ ബുൽദാനിൽ 459 പേജിൽ നമുക്ക് കാണാൻ കഴിയും. അതുപ്രകാരം തന്നെ ജൂതന്മാരായ ചില ആളുകൾ, അവർ അറബികളെ എഴുത്തു പഠിപ്പിച്ചിരുന്നു, മദീനയിൽ തന്നെ ചെറിയ കുഞ്ഞുങ്ങളെ അവർ എഴുത്തു പഠിപ്പിച്ചിരുന്നു. ഇതൊക്കെ ഇസ്ലാം വരുന്നതിന് മുമ്പാണ്. ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് തന്നെ അറബികൾക്കിടയിൽ എഴുത്ത് എന്ന് പറയുന്ന കിതാബത്ത്, ആ എഴുത്ത് ലിഖിത രൂപത്തിലുള്ള വാക്യങ്ങളും അതുപോലെ തന്നെ പ്രമാണങ്ങളും ഒക്കെ തന്നെയും അവരുടെ കൈവശമുണ്ടായിരുന്നു. ഇസ്ലാം വന്ന സന്ദർഭത്തിൽ ഫജാ അൽ ഇസ്ലാം ഫിൽ ഔസ് വൽ ഖസ്റജ് ഇദ്ദത്തൻ യക്തുബൂന, ഇസ്ലാം വരുന്ന കാലഘട്ടത്തിൽ ഔസിലും ഖസ്റജിലുമായി മദീനയിൽ ഒരുപാട് ആളുകൾ എഴുത്ത് അറിയുന്ന ആളുകളായിക്കൊണ്ടുണ്ടായിരുന്നു എന്ന് ഫുതുഹുൽ ബുൽദാനിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇബ്നു സഅദിൻ്റെ തബഖാത്തിൽ പറയുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ, അയാൾക്ക് എഴുത്തറിയാം, അതുപോലെ തന്നെ നീന്തലറിയാം, അതുപ്രകാരം അയാൾ കമ്പയ്യാനറിയാം. ഈ മൂന്ന് കാര്യങ്ങളും ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് അൽകാമിൽ, പൂർണനായ മനുഷ്യൻ എന്ന് അവർ പറയാറുണ്ടായിരുന്നു എന്ന് ഇമാം ഇബ്നു സഅദ് തന്റെ തബഖാത്തിൽ ഉദ്ധരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. ഇതിന് മറുവശവും അപ്പുറത്തുണ്ടായിരുന്നു. ചില ആളുകൾ എഴുത്തറിയാമെങ്കിലും ആ എഴുത്ത് അറിയുന്നതിനെ രഹസ്യമാക്കി വെക്കുകയും മറ്റുള്ള ആളുകളിൽ നിന്ന് അതിനെ മറച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു എന്നും ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് പറയാൻ കാരണം ചില ചരിത്രകാരന്മാർ ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ച് ഇസ്ലാം വരുന്ന കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചതാണ് ദഖലുൽ ഇസ്ലാം ബിമക്ക ബിദ്അത്തു അശർ റജുലൻ യക്തുബ്, വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ഒന്ന് എഴുത്തറിയുമായിരുന്നുള്ളൂ ഇസ്ലാം മക്കയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ എന്ന ഒരു വാക്ക് അത് യഥാർത്ഥത്തിൽ സൂക്ഷ്മ പരിശോധന ചരിത്രത്തിൽ നടത്തിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിക്കൊണ്ടും ശരിയല്ല എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ എഴുത്തുകാരുണ്ടായിരുന്നു, എഴുതുന്ന ആളുകളുണ്ടായിരുന്നു. ഇസ്ലാം വരുന്നതോടുകൂടി ഈ ഒരു ഇതിൻ്റെ മഹത്വം വർദ്ധിക്കുകയും ആളുകൾ കൂടുതൽ കൂടുതൽ ഇസ്ലാമിൽ എഴുത്തു പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ജൂതന്മാർ, അഹ്ലു കിതാബിൽപ്പെട്ട യഹൂദികളും അതുപോലെ തന്നെ നസറാക്കളും, അവരുടെ കയ്യിൽ തൗറാത്തുണ്ടായിരുന്നു, ഇഞ്ചിലുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയും ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുതയായിരുന്നു. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ എഴുത്തും വായനയും ഒന്നും അറിയാത്ത ഒരു പ്രവാചകനായിരുന്നു. എഴുതിയത് വായിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അതേപോലെ തന്നെ ഒരു അക്ഷരം പോലും പ്രവാചകൻ തൻ്റെ കൈകൾ കൊണ്ട് എഴുതിയതായിക്കൊണ്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നില്ല. ഈ രൂപത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഇജാസ് അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅജ്സത്തായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ഒരു എഴുത്തും വായനയും അറിയാത്ത ഒരു മനുഷ്യൻ, എഴുത്തും വായനയുമൊക്കെ അറിവുള്ള ഒരുപാട് പാണ്ഡിത്യം നേടിയ, വലിയ ഭാഷയിലൊക്കെ വലിയ അഗാധമായ പാണ്ഡിത്യം നേടിയ ആളുകളെ പോലും സ്തബ്ധരാക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഖുർആനുമായി കൊണ്ട് കടന്നു വന്നിട്ടുള്ളത് എന്നത് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം നാം ഓർക്കേണ്ടതാണ്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് മുമ്പ് തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിൽ, ഇസ്ലാമിക സമ്പ്രദായങ്ങളിൽ, മുസ്ലിമുകൾക്കിടയിൽ എഴുത്തിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വന്നപ്പോൾ ഇത് കുറച്ചും കൂടി വ്യാപ്തി ഇതിന് കൈവരുകയാണ്. എഴുത്തിൻ്റെ മേഖല കുറച്ചും കൂടി വ്യാപ്തി ഉണ്ടാവുകയാണ്. കാരണം വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും എമ്പാടും ഈ വിഷയത്തിൽ മനുഷ്യന്മാരെ അറിവ് ജ്ഞാനം നേടിയെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും എഴുത്തിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഖാരിഉകൾ, ഒരുപാട് കാത്തിബുകൾ ഇതൊക്കെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എമ്പാടും ഉണ്ടായിരുന്നു എന്നുള്ളതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. എത്രത്തോളം ചോദിച്ചാൽ ബലഗ അദദുഹും അർബഈന കാത്തിബൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏകദേശം 40 എഴുത്തുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതി വെക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 40 എഴുത്തുകാർ റസൂലുള്ളാഹിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും തുടർന്ന് അതിൻ്റെ എല്ലാ നന്മകളും ജനങ്ങളിലേക്ക് ഒപ്പിയെടുത്ത് അതൊക്കെ തന്നെ എഴുതി വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകരായി തീരുവാൻ അവർക്ക് മഹാസൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏകദേശം 10-40 വഹയിൻ്റെ, പ്രവാചകന് കിട്ടുന്ന വഹയിൻ്റെ കാര്യങ്ങൾ തന്നെ എഴുതി വച്ചിരുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടത്തിൽ വേണ്ടത്ര എഴുത്തുകാർ വർദ്ധിക്കുവാനുള്ള ഒരു സാഹചര്യം മക്കയിൽ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയാണ് മക്ക ജീവിത കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതലായി ഉണ്ടായത്. അതേസമയത്ത് മദീനയിലേക്ക് വന്നപ്പോൾ സംഗതി നേരെ തിരിച്ചാണുണ്ടായത്. മദീന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിനു വേണ്ടി മാത്രം വലിയ ഏർപ്പാടുകൾ പ്രവാചകൻ ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലുള്ള ഒരു മദ്രസ, പ്രവാചകൻ്റെ പള്ളി, അത് എല്ലാത്തിനും ജനങ്ങൾക്കുള്ളൊരു ആശാ കേന്ദ്രമായിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിക്കാനും കിതാബത്ത് പഠിക്കാനും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും റസൂലുള്ളാഹിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് കേൾക്കാനുമെല്ലാം അവരുപയോഗിച്ചിരുന്ന കാര്യങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ ഖുർആൻ പഠിച്ചു, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിച്ചു, എഴുത്ത് പഠിച്ചു, അതുപോലെ തന്നെ വായന പഠിച്ചു, ഇതൊക്കെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവർ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല, കുറച്ചും കൂടി വിശാലമായ തലത്തിൽ എഴുത്തിൻ്റെ മേഖല വികസിപ്പിച്ചെടുക്കുവാനും അവർക്ക് അന്ന് സാധിച്ചിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയോട് ചേർന്ന് അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ ചെറിയ കുട്ടികൾക്ക് എഴുത്തു പഠിപ്പിക്ക എഴുത്തും വായനയും പഠിപ്പിക്കാനുള്ള ഒരു മാർഗം, ഒരു രീതി ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിൻ്റെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഒരു മുഅല്ലിമിൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. എന്നിട്ട് അഥവാ കുട്ടികളെ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ അടുക്കിലേക്ക് ആളെ പറഞ്ഞയച്ചിട്ട് അവർക്ക് ആ കുട്ടികളെ പഠിപ്പിക്കാൻ, കിതാബത്തും മറ്റൊക്കെ അവരെ പഠിപ്പിക്കുന്നത് സഹായിക്കാനുള്ള ഒരു സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എഴുത്ത് എഴുതിയതായിക്കൊണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പല രീതിയിൽ പ്രവാചകൻ്റെ ഭാര്യമാരായിട്ടും റസൂലുള്ളാഹിൻ്റെ സഹാബികളായിട്ടും ഇങ്ങനെ വ്യത്യസ്തമായ തലത്തിലുള്ള ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എഴുത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ബദറിൽ പിടിക്കപ്പെട്ട ബന്ദികളായ ആളുകളോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 10 മദീനയിലെ കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കണം എന്ന നിബന്ധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വച്ചിട്ടുള്ള ചരിത്രവും നമ്മൾ ഒരുപാട് കേട്ടതാണ്. ചുരുക്കത്തിൽ, പ്രവാചകൻ്റെ വരവിന് മുമ്പ് തന്നെ അറബികളിൽ എഴുത്ത് എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത്ര തന്നെ വ്യാപകമായിരുന്നില്ല, എന്നാൽ പ്രവാചകൻ്റെ മദീന കാലഘട്ടത്തോടുകൂടിയാണ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഈ ഒരു എഴുത്തിൻ്റെ മേഖലയെ വികസിപ്പിച്ചെടുക്കുവാൻ മുസ്ലിമീങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ആമുഖമായി ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി. ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോട് ഇതുവരെ സംസാരിച്ചത്. ഹദീസ് ക്രോഡീകരണ ചരിത്രം ഭാഗം 1 എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിന്റെ സംസാരം. ഇന്നത്തെ വൈബ്സിൽ അനൂസ് മഞ്ചേരിയോട് കൂടെ ഞാൻ ഹനീഫ വണ്ടൂർ. ഇൻഷാ അല്ലാ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വൈബ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അലഞ്ഞു നടക്കുന്നൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു. അലഞ്ഞിങ്ങനെ നടക്കണം. സംഗതി രസമാണ്, അതുമാത്രമല്ല അത്ഭുതമായിരുന്നു. കേസൊന്നുമില്ല. എന്നിട്ട് അയാളോടൊരു വിവരം പറയാനാണ് പോലീസ് പിടിക്കുന്നത്. അലഞ്ഞിതിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്, ഒരു ലക്ഷ്യമില്ലാതെ. വിവരം പറയണത് അയാളോട് പറഞ്ഞു, ദൂരെ ഒരിടത്ത് അതിസമ്പന്നനായ ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടൊരിക്കൽ അയാളുടെ കുഞ്ഞിനെ അയാൾക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആ കാണാതായ കുട്ടി ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടിയെ തേടി അലയാത്ത സ്ഥലങ്ങളില്ല ആ വലിയ ധനികനായ സമ്പന്നനായ മനുഷ്യൻ. ഇപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയാണ് ഈ അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരനെന്ന് പോലീസ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ പിടിച്ച് കോടീശ്വരനായ മനുഷ്യന്റെ നഷ്ടപ്പെട്ട കുഞ്ഞാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം, അദ്ദേഹത്തിലേക്ക് എത്തിക്കണം. ഇങ്ങനെ ഒരു കഥയല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമല്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എങ്കിലും നടക്കേണ്ട ഒരു സംഭവമുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിലെ ഏതൊരു സമ്പന്നനേക്കാളും ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അയാളെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ തിരിച്ചവരിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത്, അർത്ഥമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ ആ സൃഷ്ടാവിലേക്ക്, ആത്മധൈര്യത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക, പിടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത്, ഒരു വെയിലിൽ ആകെ കരിഞ്ഞ് കുമ്പിപ്പോയിട്ടുള്ള തളർന്നു പോയിട്ടുള്ള ഇലയിൽ മഴ വന്ന് അത് ഊർജ്ജസ്വലമായിട്ട് അതിങ്ങനെ നിവർന്നു നിൽക്കുന്നത് പോലെ, സൃഷ്ടാവെന്ന വലിയ കോടീശ്വരനിൽ നകന്നുപോയ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യനെ തിരിച്ചേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ച് അരികിലേക്ക് എത്തുന്നത് പോലെ ഈ കഥയെ, ഇതൊരു കഥയല്ല, ഇതൊരു സംഭവമല്ല, പക്ഷെ അതിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പറയും എന്താണ് കഥ എന്ന് പറയുമ്പോൾ, നമ്മൾ കൽപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു സംഗതി, പക്ഷെ അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന വലിയ നമ്മുടെ സൃഷ്ടാവെന്ന, അതിനേക്കാൾ വലിയ മറ്റൊന്നുമില്ല. അപ്പോൾ ആ ധന്യതയിൽ നിന്നും എങ്ങോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യനെ പിടിച്ചിട്ട് തിരിച്ചേൽപ്പിക്കുക, നീ ചെന്നെത്തേണ്ട ആ റബ്ബിലേക്ക് നീ പോവുക, ഏറ്റവും വലിയ കോടീശ്വരനാണ്, അപ്പോൾ ആ റബ്ബിലേക്ക് തന്നെ നീ തിരിച്ചു പോവുക. ആ കണക്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണ്?
2: അതായത് ശരിക്കും നമ്മൾ മനുഷ്യർ, ശരിക്കും നമ്മുടെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അവർ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നിലക്ക് ഉൾക്കൊള്ളാം. നമ്മളെന്ത് ചെയ്യാണ്, വ്യത്യസ്ത സംസ്ഥാനങ്ങളിലൂടെ, വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ, എന്തായാലും ഈ ദുനിയാവിലൂടെ, ഭൂമിയിലൂടെ വ്യത്യസ്ത സ്ഥലത്ത് ജീവിക്കുന്നു, താമസിക്കുന്നു എങ്കിലും അറിഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ആ നമ്മെ പറഞ്ഞയച്ച നമ്മുടെ ഉടമയെ ഓർത്തുകൊണ്ടാവണം നമ്മുടെ ഓരോ നടത്തവും ഓരോ നിമിഷങ്ങളും ഓരോ സമയവും ചെലവഴിക്കേണ്ടത്. അങ്ങനെ നമ്മളും നമ്മളെ പറഞ്ഞയച്ച ആളെ എപ്പോഴും ഓർമ്മിച്ച് ബോധ്യപ്പെട്ട് സൂക്ഷിച്ച് ഭയപ്പെട്ട് നമ്മളിങ്ങനെ ഈ ദുനിയാവിലൂടെ ജീവിച്ച് ഒരു നിശ്ചിത സമയം പിന്നെ തിരിച്ചു വിളിക്കുമല്ലോ. അപ്പോൾ ഒരു ശരിക്കും ജീവിതത്തിന് ശേഷം ഒരു മരണം, പിന്നെ ഒരു പുനരു ജീവിതം, അതിനുശേഷം പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, തിരിച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ളവനാണ് എന്ന തിരിച്ചറിവോടുകൂടി, ബോധ്യത്തോടുകൂടി ശരിക്ക് ആ ഒരു അലഞ്ഞുതിരിയലെന്ന വാക്കാണെങ്കിലും ആ ഒരു ജീവിതത്തെ ശരിക്ക് ചിട്ടപ്പെടുത്തിയാൽ നമുക്കെന്ത് ചെയ്യാം, ആ ഏറ്റവും നമ്മുടെ ഉടമയായ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് നമുക്ക് ഏറ്റവും വലിയൊരു സമ്പന്നനായി മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ചെറിയൊരു ആശയം.
1: കറക്റ്റാണ്. കാരണം പലപ്പോഴും മനുഷ്യൻ ആ കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടാണ് നടക്കുന്നത്. മനുഷ്യൻ എപ്പോഴും വലിയ ധനികനായ മനുഷ്യൻ അവൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ അത് തിരിച്ചു കിട്ടുമ്പോൾ പരസ്പരം കണക്ട് ചെയ്യാണ്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉടമസ്ഥനായ റബ്ബിനെ, ആ റബ്ബ് നമ്മൾ പറഞ്ഞയച്ചിട്ട് അവസാനം ആ റബ്ബിനെ അവൻ തിരിച്ചറിയാതെ പോകുന്നു, അവനെ ഇലയോ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ട് ആ തിരിച്ചറിവിലൂടെ കണക്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ.
2: അതുമായി ബന്ധപ്പെട്ടേ ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, ദുനിയാവുമായി ബന്ധപ്പെട്ട് റബ്ബിനെ പിന്നെ സ്വാദർശപ്പെടുത്താൻ പാടില്ല എന്നറിയാം. ഇതൊരു കഥ എന്ന നിലയ്ക്ക് പെട്ടെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറയുന്നു. അതായത് നമ്മുടെ ഒരു ചെറുപ്പക്കാരം, എല്ലാവരുടേതും അല്ല, പലരുടെയും അങ്ങനെ ആയിരിക്കും ഉണ്ടാവാം. എൻ്റെ ഒരു സാഹചര്യം ഞാൻ പറയാം, പലരുടെയും ചെറുപ്പകാലത്ത് ജീവിക്കാനൊന്നും വലിയ സാഹചര്യങ്ങളില്ലാതെ അന്നാന്നത്തെ ജീവിതത്തിന് മാത്രം കൂലിപ്പണിക്ക് പോകുന്ന രക്ഷിതാക്കൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വാപ്പല്ലാതെ ജീവിച്ച ആളുകൾ, ഇവരൊക്കെ സഹായിച്ച ഒരു ഒരു വലിയ ആളുകളുണ്ടാവും. ചിലപ്പോൾ അയൽപ്പക്കത്തുള്ളതോ ചിലപ്പോൾ ഒരു സംവിധാനമോ ഒരു ചാരിറ്റിയോ ഒക്കെ അവരെ പഠനത്തിനും അവർക്ക് ഡ്രസ്സും എല്ലാം ഏറ്റെടുത്തിക്കണം. അങ്ങനെ ജീവിച്ചു വന്ന ആളുകൾ പിന്നീട് അവരെന്ത് ചെയ്യണം, പഠിച്ച് വലിയ ഉന്നത സ്ഥാനങ്ങളിലെത്തി. അവരാ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഉന്നത സ്ഥാനങ്ങളെത്തിക്കഴിഞ്ഞാൽ ഈ ആളുകളെ പോലും അവർ ഓർമ്മിക്കാതെ ഇവർക്ക് വേണ്ട പോലെയുള്ള അവരിങ്ങോട്ട് തിരിച്ച് അവർക്കൊന്നും ചെയ്യേണ്ടതില്ല, എന്നാലും അവരാ സഹായിച്ച ഒരു ഒരു കൂറുണ്ടല്ലോ, ഒരു നന്ദി. അങ്ങനെയൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരാൾ അയാൾ വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ട് പിന്നെ ഓർക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഒരു ഒരു പ്രയാസം, ഒരു മൈൻഡും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചു കഴിഞ്ഞാൽ. അത് മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു സംഗതിയപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതൊരു സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലാകുമ്പോൾ അല്ലേ, ആ രക്ഷിതാവ് സൃഷ്ടിച്ച് ഇവിടെ ജീവിക്കാൻ തോഫീക്ക് തന്നിട്ട് ആ രക്ഷിതാവിനെ കുറിച്ച് യാതൊരു ഓർമ്മയില്ലാതെ ജീവിക്കാന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ നന്ദികേടായിരിക്കും അത് എന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത്.
3: മധുരം ഖുർആനാണ് കേൾക്കുന്നത്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഓരോ ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിന്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാല്ലാ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏത് മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം, സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ള് പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ അസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ അസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്, ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തു കൂടിയാണ് സൂറത്തുൽ അസർ. സൂറത്തുൽ അസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ അസർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷെ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഹുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചോൻ പറഞ്ഞു, ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.

0: പീസ് റേഡിയോ കർമ്മസരണി പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത് ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് ഹംസ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബി സിദ്നാ ഇൽമ. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയുടെ കർമ്മജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയാണ്. ഇസ്ലാം വിശ്വാസകാര്യങ്ങൾക്കും അതുപോലെ തന്നെ കർമ്മരംഗത്തും പെരുമാറ്റരംഗത്തുമൊക്കെയുള്ള കാര്യങ്ങൾക്കും പ്രത്യേകം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അവിടെയെല്ലാമുള്ള നിർദ്ദേശങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലിക്കൽ നിർബന്ധവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ്റെ ഇബാദത്തുകളടക്കമുള്ള കർമ്മജീവിതത്തിൽ എന്തൊക്കെ പാലിക്കണം എന്നതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകൾ ക്രോഡീകരിക്കുകയും അതൊരു ഗ്രന്ഥരൂപത്തിലാക്കുകയും ചെയ്ത ധാരാളം പണ്ഡിതന്മാരുണ്ട്. അക്കൂട്ടത്തിലൊരാളാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം രചിച്ച ബുലൂഖുൽ മറാം എന്ന ഗ്രന്ഥത്തിന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മസരണിയിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിശ്വാസി ഇടപെടുന്ന വൃത്തിയുടെയും ശുദ്ധിയുടെയും കാര്യത്തിൽ അവന് വെള്ളവും ഭക്ഷണവുമൊക്കെ പാചകം ചെയ്യുകയും എടുത്തുവെക്കുകയുമൊക്കെ ചെയ്യുന്ന പാത്രങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് എന്നതുകൊണ്ട് ആ പാത്രങ്ങളിൽ ഉപയോഗിക്കാവുന്നതും ഉപയോഗിക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങളെപ്പറ്റിയാണ് പഠിപ്പിക്കുന്നത്. ലോഹങ്ങളുടെ കൂട്ടത്തിൽ പാത്രങ്ങളായി ഉപയോഗിക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരു പാത്രം എന്ന നിലക്ക് ഉപയോഗിക്കാൻ ആണിനും പെണ്ണിനും പാടില്ലാത്ത ഒന്നാണ് സ്വർണപാത്രം, വെള്ളിപ്പാത്രം. ഇത് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഷ്റബു ഫീ ആനിയത്തി ദഹബി വൽ ഫില്ല, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ നിങ്ങൾ കുടിക്കാൻ പാടില്ല. വലാ തഅ്കുലു ഫീ സുഹാഫിഹിമ, അതിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാനും പാടില്ല. ഫഇന്നഹാ ലഹും ഫിദ്ദുന്യ, അത് നിങ്ങളല്ലാത്ത മറ്റു സമൂഹങ്ങൾക്ക് ദുനിയാവിലും വലക്കും ഫില്ലാഹിറ, സ്വർഗത്തിൽ നിങ്ങൾക്കും അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ വിശദീകരണവും നമ്മൾ പഠിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നും വന്ന മറ്റൊരു ഹദീസ് കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഗൗരവം പാടില്ല എന്നുള്ളതാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലുള്ളത് എങ്കിൽ അങ്ങനെ ഒരാൾ ചെയ്താൽ അവനുള്ള ശിക്ഷ എന്താണ് എന്നും അതിൻ്റെ ഗൗരവവും വിശദീകരിക്കുന്ന ഒരു ഹദീസാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദി യഷ്റബു ഫീ ഇനാഇൽ ഫില്ലത്തി, വെള്ളിപ്പാത്രത്തിൽ വെള്ളം കുടിക്കുന്ന ആൾ, ഇന്നമ യുജർജിറു ഫീ ബത്നിഹി നാറ ജഹന്നം, അവൻ്റെ വയറ്റിലേക്ക് അവൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, ആ വെള്ളം അവൻ്റെ വയറിൽ ചെന്ന് ഉള്ള ആ ഒരു ശബ്ദം, താഴോട്ട് ഇറങ്ങുന്ന ആ ഒരു ശബ്ദമാണ് ജർജറ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്, താഴോട്ടിങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ള ശബ്ദം. അങ്ങനെ അവൻ്റെ വയറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നാറ ജഹന്നം, നരകത്തീയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇവിടെ നമുക്കൊക്കെ അറിയാം, ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ ഏത് പാത്രത്തിലാണെങ്കിലും അവൻ്റെ വയറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് സാധാരണ വെള്ളം തന്നെയാണ്. എങ്കിലും അവൻ യഥാർത്ഥത്തിൽ എടുക്കുന്ന പണി സ്വന്തം വയറ്റിലേക്ക് നരകത്തി നിറക്കുന്ന ഒരു പ്രവർത്തനമാണ് അവൻ്റെ ഈ പണികൊണ്ട് അതിൻ്റെ ഫലമായി, അവൻ്റെ പ്രതിഫലമായി അവന് കിട്ടാൻ പോകുന്നത് അവൻ്റെ ഉള്ളിലേക്ക് തീ നിറയലാണ് എന്ന ഒരു ആശയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ദുനിയാവിൽ എന്താണ് നടക്കുന്നത് എന്ന ആ ഒരു പ്രവർത്തനത്തെ മാത്രമല്ല, ആ പ്രവർത്തനത്തെ അതിനോടനുബന്ധിച്ച് വരുന്ന അതിൻ്റെ ശിക്ഷയെയും അതിൻ്റെ ഗൗരവത്തെയുമാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലും സമാനമായ മറ്റൊരു സംഭവം ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ ളുൽമൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ വസയസ്ലൗന സഈറ. അഗതിയുടെ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ യത്തീമുകളുടെ സ്വത്ത് തിന്നുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നതാണ്, ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ, യത്തീമുകളുടെ സ്വത്ത് ളുൽമായി ഭക്ഷണമായി കഴിക്കുന്നവൻ അഥവാ സ്വന്തമായി കൈപ്പറ്റുന്നവന്. ഭക്ഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉപയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒന്നെടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭക്ഷണമാക്കാതെ മറ്റെന്തിനു ഉപയോഗിച്ചാലും അതിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. ഏതായാലും ഒരു യത്തീമിൻ്റെ സ്വത്ത് അനർഹമായി ളുൽമായി ഒരാൾ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ ഇന്നമായ കുലൂന ഫീ ബുതൂനിഹിം നാറ, അവനതിലൂടെ അവൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ വയറ്റിലേക്ക് നരകത്തീയാണ് നിറക്കുന്നത്. വസയസ്ലൗന സഈറ, അവർ സഈർ എന്ന നരകത്തിൽ കത്തിയെരിയുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ ഒരു വയറ്റിലേക്ക് തീ നിറക്കുക എന്ന് പറയുന്നത് അത് ആ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായി അവന് കിട്ടുന്ന ശിക്ഷയെ സംബന്ധിച്ചാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ മാത്രമാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഹദീസിലൂടെ ഒരു മനുഷ്യൻ ഒരിക്കലും വെള്ളിപ്പാത്രത്തിലും സ്വർണ്ണപാത്രത്തിലും കുടിക്കാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വൻ പാപമാണ് എന്നുകൂടിയാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതൊരു വൻ പാപമാണ്. സ്വർണ്ണപാത്രത്തിലും വെള്ളിപ്പാത്രത്തിലും ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നതൊരു വൻ പാപമാണ്. എന്താണ് വൻ പാപവും ചെറുപാപവും തമ്മിലുള്ള വ്യത്യാസം? പാപങ്ങൾ എല്ലാം ഒരേ രൂപത്തിലല്ല, വൻപാപങ്ങൾ തന്നെ വ്യത്യസ്ത ദറജയിലാണ്, ചെറുപാപങ്ങളും വ്യത്യസ്ത ദറജയിലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിലും വൻപാപവും ചെറുപാപവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, വൻപാപങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഇല്ലാതായി പോവുകയില്ല. ചെറുപാപങ്ങൾ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് നാവുകൊണ്ട് കൈകൾ കൊണ്ട് ഒക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങൾ, തിന്മകൾ കേട്ടും തിന്മകൾ കണ്ടും അതേപോലെ തന്നെ അങ്ങനത്തെ ചെറിയ രൂപത്തിലുള്ള ദോഷങ്ങൾ, ആ ദോഷങ്ങൾ ഒരു മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട്, നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുക്കും. എന്നാൽ വൻപാപങ്ങളായിട്ട് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, വൻപാപങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കള്ളുകുടിയും വ്യഭിചാരവും അതേപോലെ തന്നെ മറ്റു മനുഷ്യരെ കൊല്ലലും അന്യരുടെ സ്വത്ത് ഭുജിക്കലും തുടങ്ങി ഏതാനും ചില കാര്യങ്ങൾ, നാലഞ്ച് കാര്യങ്ങളിൽ മാത്രം എണ്ണപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല അത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ വെള്ളം കുടിക്കുന്നതിനെ പറ്റിയാണ് വൻപാപമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത്ര വലിയ ഗൗരവത്തിൽ വളരെ വലിയ ഒരു പട്ടികയാണ് വൻപാപങ്ങളുടേത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരിക്കലും ഒരു മനുഷ്യൻ്റെ ചെറു പാപങ്ങൾ മായ്ക്കപ്പെടുന്നത് പോലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മായ്ക്കപ്പെടുകയില്ല എന്നതാണ്. മാത്രമല്ല വൻപാപങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യൻ അവന് ഒരു ഇസ്ലാം നൽകുന്ന ഒരു സ്ഥാനമുണ്ട്. അവൻ ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമായിരിക്കും, അംഗീകരിക്കപ്പെടേണ്ടതാണ്, അവനൊരു സാക്ഷിത്വത്തിന് കൊള്ളാവുന്നവനാണ്, അവനൊരു കാര്യത്തിന് ഉത്തരവാദിത്തമേൽപ്പിക്കാൻ കഴിയുന്നവനാണ് തുടങ്ങിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ആ ഒരു സ്ഥാനവും പദവിയും ഷഹാദത്തും ആ ഒരു അദാലത്ത് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഇല്ലാതായി പോകും. അദാലത്ത് നഷ്ടപ്പെട്ടാലുള്ളത് ഒരു കോടതിയിലൊരു സാക്ഷി പറയാൻ പോലും പറ്റില്ല, ഒരു കാര്യത്തിന് ഒരു സാക്ഷിയായിട്ട് നിൽക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ വിലായത്ത് പോലും ഏറ്റെടുക്കാൻ പറ്റൂല. ഒരു കാര്യത്തെ ഏൽപ്പിക്കാൻ പറ്റൂല. സ്വത്തിൻ്റെ കൈകാര്യം ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അദാലത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വൻപാപങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നത് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്നതാണ്. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാരൊക്കെ വൻപാപങ്ങൾ എന്നത് അള്ളാഹു തൗബയില്ലാതെ പൊറുക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അത് എല്ലാവരും അഹലു സുന്ന വൽ ജമാഅത്ത് അംഗീകരിച്ച ഒരു കാര്യമാണ്. എന്നാൽ ചിലർ വൻപാപങ്ങൾ കൊണ്ടൊരു മനുഷ്യൻ കാഫിറായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുഅ്തസിലി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. എന്നാൽ ഒരു ചെറുപാപം കൊണ്ട് അവൻ കാഫിറായി പോകുമെന്ന് ലോകത്ത് ഇതുവരെ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല എന്നതുകൂടി അതിൻ്റെ ഒരു വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് വൻപാപങ്ങൾ അതെല്ലാം ഒരേ സ്ഥാനത്തല്ല. അപ്പോൾ കള്ളുകുടിയും വ്യഭിചാരവും ഒരേ സ്ഥാനത്തല്ല, മനുഷ്യവധവും സിഹറും ഒരേ സ്ഥാനത്തല്ല, വ്യത്യാസമുണ്ട്. ഓരോന്നിനും അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ ഓരോ സ്ഥാനം. ഇപ്പോൾ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നതൊരു വൻപാപമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ സ്വത്ത് അപഹരിച്ചെടുക്കുക വൻപാപമാണ്. പക്ഷേ രണ്ടും ഒരേ സ്ഥാനത്തല്ല ഉള്ളത്, വ്യത്യാസമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, അലാ ഉനബ്ബി ഉക്കും ബി അക്ബരിൽ ഖബായിർ, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ പാപങ്ങളിൽ ഏറ്റവും വലുത്, അക്ബറുൽ ഖബായിർ, ഖബായിറുകളിൽ വൻപാപങ്ങളിൽ ഏറ്റവും വലുത് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്ന് ശിർക്ക്, അതിന് താഴെ സിഹർ തുടങ്ങി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വൻപാപങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതതിൻ്റെ ആ ഒരു കാറ്റഗറി നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. എല്ലാ പാപങ്ങളും ഒരുപോലെയല്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠമാണ്, നേരത്തെ വെള്ളം കുടിക്കുന്നതിനെ പറ്റിയാണെങ്കിൽ അത് ആ അത്തരം സ്വർണ്ണ വെള്ളി പ്ലേറ്റുകളിൽ തിന്നുന്നതിനെ സംബന്ധിച്ചും ഈ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കാണണമല്ലോ. പക്ഷേ അതിന് ഇതേ ശിക്ഷ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതേതായാലും വൻപാപമാണ് എന്ന് നമുക്ക് പറയാം, അതിന് ഹറാമാണ് എന്ന് നമുക്ക് പറയാം. എന്നതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്നതിനെ സംബന്ധിച്ച് വന്ന അതേ ശിക്ഷ തന്നെ നാളെ പരലോകത്ത് അവനുണ്ടാകും. ചിലപ്പോൾ അതിനേക്കാൾ ഗൗരവമുള്ള ശിക്ഷയായിരിക്കാം, ചിലപ്പോൾ അതിനേക്കാൾ താഴ്ന്ന ശിക്ഷയായിരിക്കാം. ഏതായാലും അത് തന്നെയാണ് ഇതും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു ആശയം, അഥവാ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും അല്ലാത്ത മറ്റ് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളത് അഹ്ലു സുന്നാ വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ആ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ അവരുടെ കയ്യിൽ വെള്ളിയുടെ ഒരു പാത്രമുണ്ടായിരുന്നു, ചെറിയ ഒരു പാത്രം വെള്ളിയുടേത്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടികൾ അവർ സൂക്ഷിച്ചിരുന്നു. നമുക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്നും വരുന്ന മുടിയാകട്ടെ നഖമാകട്ടെ തുടങ്ങിയ കാര്യങ്ങളും നീര് തുടങ്ങിയതൊക്കെ നമ്മളൊരു സാധാരണ മനുഷ്യൻ്റേത് പോലെയല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് അതിൻ്റെ ആ കറാമത്തും മഹത്വവും ഒക്കെ ഉള്ളതാണ്. അതിന് ആ ഒരു മഹത്വം അവർ കൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ബറക്കത്തെടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഈ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഇതുണ്ട് എന്നറിഞ്ഞിട്ട് ചില സ്വഹാബിമാരും അതുപോലെ തന്നെ അതിനുശേഷമുള്ള ആളുകളുമൊക്കെ അവരുടെ അടുക്കലേക്ക് വല്ല രോഗവും വന്നിട്ടുണ്ട് എങ്കിൽ വരാറുണ്ടായിരുന്നു എന്നും അവർ ആ പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയതിനു ശേഷം അവർക്ക് ആ വെള്ളം കുടിക്കുകയും പ്രവാചകനോടുള്ള ആ ഇഷ്ടം അത് ആണല്ലോ ശരിക്ക് തബറുക്ക് എന്ന് പറയുന്നത്, ആ ഒരു ബറക്കത്തെടുത്തുകൊണ്ട് അവർക്ക് ശിഫ ആകാറുമുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ, അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കുപ്പായം അവർ എടുത്തു വച്ചിരുന്നു എന്നാണ് നമുക്കറിയാം. അസ്മാ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ സൂക്ഷിച്ചിരുന്ന പ്രവാചകൻ്റെ ഒരു വസ്ത്രം, പ്രവാചകനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് അവർ സൂക്ഷിച്ചിരുന്നതാണ് ആ വസ്ത്രം. അവർ മരിച്ചപ്പോൾ സഹോദരിയായ അസ്മാ റളിയല്ലാഹു അൻഹ എടുത്തിരുന്നു എന്നും ആ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ഹരീറുകൊണ്ടും ദീപാജുകൊണ്ടും അതിൻ്റെ കഫുകൾ അഥവാ വസ്ത്രത്തിൽ നിന്ന് തല പുറത്തേക്കിടുന്ന, രണ്ട് കൈകൾ പുറത്തേക്കിടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗങ്ങൾക്കാണ് കഫുകൾ എന്ന് പറയുന്നത്. അത് ഈ വസ്ത്രത്തിൻ്റേത് പട്ടുകൊണ്ടുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പട്ട് ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ? പട്ടുവസ്ത്രം ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഒരു വസ്ത്രത്തിൻ്റെ പോക്കറ്റിൻ്റെ ഒരു ഭാഗം, അതേപോലെ തന്നെ ഈ പിന്നെ ബട്ടൺസ് വെക്കുന്ന ഭാഗം, അതുപോലെ തന്നെ കോളറിൻ്റെ ഭാഗം തുടങ്ങി ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങളൊക്കെ പട്ടിൻ്റേതായാൽ കുഴപ്പമില്ല എന്ന് അഹലു സുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരിൽ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര രംഗത്തുള്ളൊരു വിഷയമാണ് അവർ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ഒരിക്കൽ ഈ അസ്മാ റളിയല്ലാഹു അൻഹ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് തൻ്റെ ഒരു ദൂതനെ പറഞ്ഞയക്കുകയുണ്ടായി. കാരണം അസ്മാ റളിയല്ലാഹു അൻഹ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടു. ആ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ അല്ലേ എന്നൊന്ന് ഉറപ്പു വരുത്തുകയും അദ്ദേഹത്തിന് വല്ലതും തെറ്റുപറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ തിരുത്തി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ ചെയ്ത ഒരു പ്രവർത്തനമാണ് തൻ്റെ ഒരു ഭൃത്യനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. നിങ്ങളെപ്പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, അത് ശരിയാണോ, നിങ്ങൾക്കതിൽ വല്ല തെളിവുകളുമുണ്ടോ? ഇതാണ് ശരിക്കൊരു മനുഷ്യൻ ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലും പലപ്പോഴും പല ആളുകളെ സംബന്ധിച്ചൊന്നും പലതും കേൾക്കാറുണ്ടല്ലോ, നമ്മളൊക്കെ അവരങ്ങനെ പറഞ്ഞില്ലേ എന്ന് നമ്മൾ കേൾക്കുന്നവരോട് ചോദിക്കുക എന്നല്ലാതെ പിന്നീട് നമ്മൾ ആ പറയുന്ന കാര്യം ദാ ഇന്ന ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ പ്രചരിപ്പിക്കാറാണുള്ളത്. പക്ഷേ അതൊരു നല്ല സ്വഭാവമല്ല. പ്രത്യേകിച്ച് ആ പറഞ്ഞ കാര്യം ശരിയല്ലാത്തതാണ്, തെറ്റായ ഒരു കാര്യമാണ് എങ്കിൽ അത് അയാൾക്ക് തിരുത്തി കൊടുക്കണമല്ലോ, അത് നമ്മുടെ ബാധ്യതയല്ലേ? അയാളുടെ ഒരു കുറ്റമായി നമ്മളിങ്ങനെ എടുത്തു പറയുകയല്ലല്ലോ ചെയ്യേണ്ടത്. അസ്മാ റളിയല്ലാഹു അൻഹ അതിൽ ഏറ്റവും നല്ല ഒരു മാതൃക നമുക്ക് കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഒരു വസ്ത്രത്തിൻ്റെ ഇത് പറഞ്ഞതാണ് അസ്മാ റളിയല്ലാഹു അൻഹ നമുക്കൊരു മാതൃക കാണിച്ചു തന്നത്. തൻ്റെ ഭൃത്യനെ പറഞ്ഞയച്ചു, അല്ല നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടല്ലോ, ഒന്ന് വസ്ത്രത്തിന് ആലമ് വെക്കാൻ, അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ബട്ടൺസിൻ്റെ ഭാഗം, പോക്കറ്റിൻ്റെ മുകൾ ഭാഗം, അതുപോലെ തന്നെ കഴുത്തും കൈയുമൊക്കെ പുറത്തേക്കിടുന്ന ഭാഗം, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കഫ് എന്നൊക്കെ പറയലുണ്ടല്ലോ, ഈ ഒരു ഭാഗം പട്ടായിട്ട് വെക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടല്ലോ, അത് ശരി തന്നെയാണോ? രണ്ടാമത്തൊരു വിഷയം, നിങ്ങൾ ഈ ഒട്ടകപ്പുറത്ത് കയറി ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന ആളുകൾക്ക് കുറച്ചൊരു ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ ചുവന്ന ഒരു വസ്ത്രം അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു, ഒരു തുണിത്തരം ആയിരുന്നു അത്, മസീറത്ത്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റജബ് മാസത്തിൽ നോമ്പെടുക്കാൻ പാടില്ല, മുഴുവനായിട്ട് നോമ്പെടുക്കാൻ പാടില്ല എന്ന് നിങ്ങളെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്താണത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ അതിന് മറുപടി കൊടുത്തു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു ചോദ്യം, ഒരിക്കലും അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല റജബ് മാസത്തിൽ എന്ന് മാത്രമല്ല വേറെയും മാസങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ടും നോമ്പെടുക്കാറുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. പൂർണ്ണമായിട്ടും ഒരു മനുഷ്യൻ ഒരു മാസത്തിൽ നോമ്പെടുത്തു എന്നതൊരു തെറ്റല്ല, അതെന്നെ പറ്റിയിട്ടുള്ള ഒരു ആരോപണമാണ്. റജബ് എന്ന് മാത്രമല്ല വേറെയും ഞാൻ ചിലപ്പോൾ വർഷം മുഴുവൻ നോമ്പെടുക്കുന്നതിനും എനിക്ക് തെറ്റാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല എന്ന് അദ്ദേഹം പറയുകയും അതുപോലെ തന്നെ എൻ്റെ വസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒട്ടകപ്പുറത്തിരിക്കുന്ന സമയത്ത് ഞാൻ താഴെ വെക്കുന്ന അതിൻ്റെ പുറത്ത് ഇരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കണ്ടില്ലേ, ഈ പറയുന്ന ഞാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആ സാധനമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, അപ്പോൾ പിന്നെ ഇങ്ങനെ ഞാനത് പാടില്ല എന്ന് പറയുക, ഞാൻ ഉപയോഗിക്കും ചെയ്യുക, അതും ശരിയല്ല എന്ന് ഇയാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, എന്നെ പറ്റിയുള്ള തെറ്റിദ്ധാരണയാണ്. പിന്നെ ഈ വസ്ത്രത്തിന് കഫ് വെക്കുക എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, പുരുഷന്മാരുടെ വസ്ത്രത്തിൽ പട്ട് ഉപയോഗിക്കുക, കുറച്ച ഭാഗമാണെങ്കിലും പട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്, അത് ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നമാ യൽബസുൽ ഹരീറ ഫി ദുന്യ മല്ല ഖലാഖലഹു, ഒരു നസീബില്ലാത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മയും നൽകിയിട്ടില്ലാത്ത, നന്മ വിധിച്ചിട്ടില്ലാത്തവനാണ് ദുനിയാവിൽ പട്ടുധരിക്കുന്നവൻ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് വിരോധിച്ചത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസ്ത്രം മുഴുവനായിട്ട് പട്ടിൻ്റേത് ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും നല്ലത് സൂക്ഷ്മത അത് പൂർണ്ണമായും ഒഴിവാക്കുന്നത് തന്നെയല്ലേ എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ അത് ഒഴിവാക്കേണ്ടതാണ്, ഹറാമാണ് എന്ന അർത്ഥത്തിലല്ല എന്നുകൂടി ഒരു സൂക്ഷ്മത എന്ന അർത്ഥത്തിലാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ മുൻഗാമികളൊക്കെ അവരുടെ മനസ്സ് ശുദ്ധമായിരുന്നത് കൊണ്ട് ആരെങ്കിലും പറ്റി വല്ല ആരോപണവും കേട്ടിട്ടുണ്ട് എങ്കിൽ ആ ആരോപണം കിട്ടിയ ഒരു ഇതിൽ നമ്മളും പറഞ്ഞു വിടുക എന്നതിനപ്പുറത്ത് അത് ചോദിച്ചറിയുകയും തെറ്റാണെങ്കിൽ തിരുത്തി കൊടുക്കുകയും അത് ചോദിച്ചറിയുന്ന സമയത്ത് അവരെപ്പറ്റി തെറ്റിദ്ധാരണ വെക്കാതെ ആ ഉള്ളത് സത്യമായി അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രൂപമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ പലപ്പോഴും ദുനിയാവിലാകട്ടെ പരലോകത്താകട്ടെ ആ ശിക്ഷകൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അനുകൂലമോ അല്ലെങ്കിൽ അതേപോലെയുള്ളതുമായിരിക്കുന്ന ഇവിടെ നിങ്ങൾ നോക്കുക, അയാൾ വെള്ളം കുടിച്ച് തൻ്റെ വയറ്റിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ ഒരു ശബ്ദം അതാണ് ഇന്നമ യുജർജിറോ ജിർജിർ ഇങ്ങനെ പറഞ്ഞാൽ ആ ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ശബ്ദം നമുക്ക് തന്നെ നമ്മുടെ സൗണ്ട് നമ്മുടെ ചെവിയിൽ കേൾക്കുമല്ലോ, ആ ശബ്ദം വെള്ളത്തിൻ്റെ ഇറക്കമാണ്. ഇതേപോലെ തന്നെ അവൻ നരകത്തിലെത്തിയിട്ട് അവൻ്റെ ഉള്ളിൽ നിന്നും ആ വെള്ളത്തിൻ്റെ ശബ്ദമുണ്ടാകുന്നത് പോലെ നരകത്തീയിൻ്റെ ശബ്ദമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഏത് തെറ്റുകൾക്കും ആ തെറ്റുകൾക്ക് അതിനോട് അനുകൂലമായ അല്ലെങ്കിൽ അതിനോട് പൂർണ്ണമായും യോജിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷകളായിരിക്കും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ദുനിയാവിലാകട്ടെ ആഖിറത്തിൻ്റെ കാര്യത്തിലാകട്ടെ പലപ്പോഴും ഉണ്ടാവുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്നും പൂർണ്ണമായി മുക്തമായി നരകാവകാശികളുടെ പ്രവർത്തനങ്ങളായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നല്ല മുഅ്മിനുകളായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ.
0: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കർമ്മസരണി, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത് ഭാഗം 2. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഹംസ മദീനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അള്ളാഹുവിന്റെ ഖലീൽ ആയ ഇബ്രാഹിം അലഹിസ്സലാം. ക്ലാസ് എടുത്തുകൊണ്ട് അനൂസ് മഞ്ചേരി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം

0: പറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വിശേഷണമാണ് ഖലീലുള്ളാ, അതായത് അള്ളാഹുവിൻ്റെ ഖലീൽ എന്നുള്ളത്. എന്തായിരുന്നു അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈയൊരു വിശേഷണം നൽകാനുണ്ടായ കാരണം, എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹ ലില്ലാഹി വഹുവ മുഹ്സിനു വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫ വത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല. സൽവൃത്തനായിക്കൊണ്ട് തൻ്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും നേർമാർഗത്തിലുറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിമിൻ്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമ മതക്കാരനാരാണ് ആരുണ്ട്? അള്ളാഹു ഇബ്രാഹിമിനെ ഖലീൽ ആയി സ്വീകരിച്ചിരിക്കുന്നു. ഈ ഒരു ആയത്തിൻ്റെ തഫ്സീറുമായി ബന്ധപ്പെട്ട് തഫ്സീറു സഅദിലെ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു, അതായത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയാണ് ഖുല്ല എന്ന് പറയുന്നത്. ഈ പദവി രണ്ട് ഖലീഫമാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമുക്കും ആണ്. എന്നാൽ പൊതുവായ സ്നേഹം എല്ലാ മുഅ്മിനുകൾക്കുള്ളതാണ്. അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലാക്കാൻ കാരണം അദ്ദേഹം തന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റുകയും പരീക്ഷണങ്ങളിൽ ശരിയായ രീതിയിൽ നിലകൊള്ളുകയും ചെയ്തതുകൊണ്ടാണ്. തഫ്സീർ സഅദിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഈ ആയത്തുമായി ബന്ധപ്പെട്ട തഫ്സീറിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അത് അതേപടി സ്വീകരിച്ച കാരണത്താലാണ് അദ്ദേഹത്തിന് ഖലീലുള്ള, അള്ളാഹുവിൻ്റെ ഖലീൽ എന്നുള്ള ഒരു വിശേഷണം റബ്ബ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം അതിൽ ആ സ്നേഹത്തിൻ്റെ അത്യുന്നതമായിട്ടുള്ള ഖുല്ല എന്ന പദവിയിൽ എത്തിയത് മറ്റൊന്നും കൊണ്ടല്ല, മറിച്ച് തൻ്റെ റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ അനുസരണം കൊണ്ട് മാത്രമാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചത് കാണാൻ പറ്റും, വ ഇബ്രാഹീമല്ലദീ വഫാ, കടമകൾ നിറവേറ്റിയ ഇബ്രാഹിം എന്നൊരു വിശേഷണം ഇബ്രാഹിം നബിക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയും തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും, അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ച എല്ലാ കാര്യങ്ങളും കൽപ്പിച്ച എല്ലാ മതനിയമങ്ങളും ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളും അതിൻ്റെ ശാഖാപരമായ നിയമങ്ങളും അദ്ദേഹം പൂർണ്ണമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ആ ഒരു കാരണത്താലാണ് അദ്ദേഹത്തിന് ഖലീലുള്ള എന്നുള്ളൊരു വിശേഷണം ലഭിച്ചിട്ടുള്ളത്. ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സലഫുകളിൽ ധാരാളം പേർ പറഞ്ഞു, അതായത് തന്നോട് കൽപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായി നിർവഹിച്ചു, ആരാധനയുടെ ഓരോ മഖാമുകളും പൂർണ്ണമായി പൂർത്തീകരിച്ചു, അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒന്നിൽ മുഴുകുന്നതിനാൽ നിസ്സാരമായ മറ്റൊന്നിനെ മറന്നുപോകുന്നതോ വലിയൊരു കാര്യം ശ്രദ്ധിക്കുന്നതിനിടയിൽ ചെറിയൊരു കാര്യത്തെ അവഗണിക്കുന്നതോ ആയ അവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്ന് മുഫസ്സിരീങ്ങൾ ഇബ്രാഹിം നബിയുമായി സംബന്ധിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വലിയ വലിയ പരീക്ഷണങ്ങളും പ്രബോധന ദൗത്യങ്ങളും നിർവഹിക്കുമ്പോഴും അള്ളാഹുവോടുള്ള ചെറിയ കടമകളിൽ പോലും അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിരുന്നില്ല. അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് ചെറിയ കടമകളെയും കണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരു കാര്യത്തിൻ്റെ വലിപ്പ ചെറുപ്പം നോക്കിയല്ല, മറിച്ച് അത് കൽപ്പിച്ചത് പ്രപഞ്ചനാഥനായിട്ടുള്ള അള്ളാഹുവാണോ എന്ന അള്ളാഹുവാണ് എന്ന ബോധ്യമാണ് അദ്ദേഹത്തെ ജീവിതത്തിൻ്റെ മുന്നോട്ടേക്ക് നയിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദിബ്തല ഇബ്രാഹീമ റബ്ബു ബികലിമാതിൻ ഫഅതമ്മഹുന്ന قال اني جاعلك للناس اماما قال ومن ذريتي قال لا ينال احد الظالمين. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് സൂറത്തുൽ ബഖറയിലെ 124-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഇബ്രാഹീമിനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് ചില വാക്കുകൾ കൊണ്ട് പരീക്ഷിക്കുകയും അദ്ദേഹം അത് നിറവേറ്റുകയും ചെയ്ത കാര്യവും നിങ്ങൾ ഓർക്കുക. അള്ളാഹു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യർക്ക് നേതാവാക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ സന്തതികളിൽപ്പെട്ടവരെയും നേതാക്കളാക്കണമേ. അള്ളാഹു പറഞ്ഞു, ശരി, പക്ഷേ എൻ്റെ ഈ നിശ്ചയം അതിക്രമകാരികൾക്ക് ബാധകമായിരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു പരീക്ഷണം നടത്തിയ വാക്കുകൾ, കൽപ്പനകൾ ഏതായിരുന്നു? ഇസ്ലാമിന്റെ അനുഷ്ഠാനപരമായിട്ടുള്ള ചില നടപടികളായിരുന്നുവെന്നും ഇസ്മായിലിനെ ബലിയർപ്പിക്കാനുള്ള കൽപ്പന മുതലായവ ചിലതായിരുന്നുവെന്നും തൗഹീദിന്റെ ദൗത്യ നിർവഹണത്തിനു വേണ്ടിയുള്ള ത്യാഗ പരിശ്രമങ്ങളായിരുന്നുവെന്നും മറ്റും കാണിക്കുന്ന ഏതാനും ചില റിവായത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ജരീർ റഹിമഹുള്ള ആ വാക്കുകൾ കൊണ്ട് വിവക്ഷ ഇതെല്ലാം കൂടിയായിരിക്കാം എന്ന് പറഞ്ഞതായിട്ട് അമാനി മൗലിയുടെ തഫ്സീറിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ ശാകിറൻ ലിഅൻഉമിഹി ശാകിറൻ ലിഅൻഉമിഹി ജതബാഹു വഹദാഹു ഇലാ സിറാത്തിം മുസ്തഖീം വആതൈനാഹു ഫിദ്ദുനിയാ ഹസന വഇന്നഹു ഫിൽആഖിറത്തി ലമിനസ്വാലിഹീൻ. തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയായിരുന്നു. അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ടവനായിരുന്നില്ല, അവൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ അവൻ തെരഞ്ഞെടുക്കുകയും നേരായ പാതയിലേക്ക് നയിക്കുകയും ചെയ്തു. ഇഹലോകത്ത് അദ്ദേഹത്തിന് നാം നന്മ നൽകുകയും ചെയ്തിരിക്കുന്നു. പരലോകത്താകട്ടെ തീർച്ചയായും അദ്ദേഹം സൽവൃത്തരുടെ കൂട്ടത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തും കൊണ്ടും ഖലീലുല്ലാ എന്നുള്ള അള്ളാഹുവിൻ്റെ വിശേഷണത്തിന് യോഗ്യനാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട തെളിവുകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഒരു കാര്യത്തിലും ദീനിൻ്റെ ഒരു കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ച ഇല്ലാതെ എല്ലാ കടമകളും മനോഹരമായിട്ട് ഭംഗിയായിട്ട് ഇഖ്ലാസോടുകൂടി ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ബാധിച്ചുള്ള മുസീബത്തുകളാവട്ടെ, അദ്ദേഹത്തിന് ബാധിച്ചുള്ള മറ്റുള്ള പ്രയാസങ്ങളാവട്ടെ, എല്ലാതും അദ്ദേഹം അതിൽ ഖൈർ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച കാരണത്താലാണ് അദ്ദേഹത്തിന് ഖലീലുല്ലാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇബ്രാഹിം മില്ലത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കിയ സമയത്ത്, ആ ജീവിതത്തിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. പരീക്ഷണങ്ങളിൽ മുന്നോട്ട് പോയിട്ട് റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾ അതേപടി ചെറുതാവട്ടെ വലുതാവട്ടെ അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പടച്ച റബ്ബിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എന്നുള്ളത് ഇബ്രാഹിം നബിയുടെ ജീവിതം കൊണ്ട് നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇബ്രാഹിം നബിയുടെ ജീവിതം പഠിക്കുന്ന നമ്മളൊക്കെ അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടായിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം. ക്ലാസ് എടുത്തത് അനൂസ് മഞ്ചേരി.

0: പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭാഗം രണ്ട്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് മുജീബ് ഒട്ടുമൽ, കൂടെ ടി കെ അഷ്റഫ്, ഡോക്ടർ നസീഫ് പി പി.
2: ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ എൻട്രി മാത്രമുള്ള സ്ഥലത്ത് നിന്ന് എക്സിറ്റ് ചെയ്തു ഒരാള്. പെട്ടെന്ന് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഹൃദയം ഇങ്ങോട്ട് പടച്ചു പോകും. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്യണല്ലോ. അപ്പം ഒരു നല്ല ബോധവൽക്കരണം എന്ത് ചെയ്യണം, ഹൈവേ റോട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാൽനടയാത്രക്കാർക്കും വേണം കൊടുക്കുക. അത് കാൽനടയാത്രയിൽ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല, അതാണ്. പക്ഷെ അതുകൊണ്ട് നല്ല യാത്രക്കാർക്കും നല്ലത് നമ്മളെ മീഡിയകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട, പത്രങ്ങൾ, മീഡിയകൾ, ചാനലുകളൊക്കെ എന്ത് ചെയ്യണം, ശരിക്കും ഹൈവേയിൽ പാലിക്കേണ്ട, പൊതുജനം പാലിക്കേണ്ട മര്യാദകൾ പരസ്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം ശരിക്കും. അതിപ്പോൾ നമ്മൾ ഈ നമ്മുടെ പിന്നെ ഗതാഗത വകുപ്പ് ആ വിഷയം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലെങ്കിലും എന്ത് ചെയ്യണം ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആ വണ്ടി പോയി മറിഞ്ഞ രൂപം കണ്ടില്ലേ, അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ എന്തിരുന്ന എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ ഈ പൊതു പിന്നെ കാൽനട യാത്രക്കാർ, അത് പൊതുവേ സാധാരണ റൂട്ടിൽ തന്നെ കാൽനട യാത്രക്കാരുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സീബ്ര ലൈൻ ഉണ്ടല്ലോ, അവിടെ മാത്രം ക്രോസ് ചെയ്യുന്നൊരവസ്ഥ ശരിക്കുണ്ടാകണം. അതേപോലെ തന്നെ ഈ ദൃശ്യപരത കുറവാകുന്ന ആ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് കാൽനട യാത്രക്കാർക്ക് ഒരു ഓർമ്മ വേണമെന്ത്, ഇപ്പോൾ ഡ്രൈവർമാർക്ക് വല്ലാതെ കണ്ണു കാണൂല, അത് നടക്കുന്നവർക്ക് ഓർമ്മ വേണം. അത് രണ്ട് സമയമാണ്, ഒന്ന് വൈകുന്നേര സമയം, ഒന്ന് അതിരാവിലെയുള്ള സമയം. ഇതിൽ പ്രധാനമായിട്ടും എന്താ വെച്ചാൽ ആ സമയത്ത് ഈ പിന്നെ കറുത്ത വസ്ത്രം ധരിച്ചു കൊണ്ട് നടന്നു പോകുമ്പോൾ ഒട്ടും ശ്രദ്ധിക്കപ്പെടില്ല. അത് ഭയങ്കര ഈ അതിരാവിലെ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും, മദ്രസക്ക് പോകലുണ്ട്. അപ്പോൾ അവരൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കുട്ടികളുണ്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ ഒരു കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റോട്ടിൽ കൂടി നടക്കുക. പിന്നെ പിന്നെ കൊട ഒരു വലിയ പ്രശ്നമാണ്. അതിപ്പോൾ മഴക്കാലത്ത് കുടയും ചൂടിങ്ങൾ നടക്കും, എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒറ്റ ക്രോസ് ചെയ്യലാവും. ഈ കുടൻ്റെ ഈ മറവുകൊണ്ട് എന്ത് ചെയ്യില്ല, വണ്ടി വരുന്നത് കാണില്ല. അപ്പോൾ ശരിക്കും കുട എന്ത് ചെയ്യണം, പൊക്കി പിടിച്ചിട്ട് രണ്ട് ഭാഗത്തേക്ക് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യണം ശരിക്കും ക്രോസ് ചെയ്ത് കണ്ട് പോരാൻ. അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള റോഡ് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പരമാവധി നടത്തം ഫുട്പാത്തിലൂടെ ആക്കാൻ തന്നെ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഡ്രൈവർമാരും തന്നെ മഴക്കാലത്ത് വേഗത കുറക്കുക. അതേപോലെ തന്നെ ഓവർടേക്കിംഗ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വാഹനങ്ങളുടെ ഒരു ടയറിൻ്റെ ഗ്രിപ്പ്, അതിൻ്റെ വൈപ്പർ, അതുപോലെ തന്നെ ബ്രേക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് മഴക്കാലം കൂടി ആകുമ്പോൾ പ്രത്യേകമായി അത് നിരീക്ഷിച്ച് അത് ഓക്കെ ആണെന്ന് എന്ത് ചെയ്യണം ഉറപ്പ് വരുത്തണം. പിന്നെ ക്ഷീണിച്ചിരിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം വരുമ്പോഴും വണ്ടി ഓടിക്കാതിരിക്കുന്നൊരവസ്ഥ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഉണ്ടാകുക. പിന്നെ അധികൃതരും തന്നെ മഴ തോർന്ന് നിൽക്കുന്ന ഇടവേളകളിൽ പിന്നെ ഈ ബ്ലാക്ക് സ്പോട്ടുകളും കുഴികളും സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രത്യേകം ആളുകൾക്ക് എടുത്തു കാണിക്കാവുന്ന രീതിയിൽ അടയാളങ്ങളും സിമ്പലുകളും പിന്നെ സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന രൂപം എന്ത് ചെയ്യണം ശരിക്കും ആ വിഷയത്തിൽ ഉണ്ടാകണം. അതിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക. പിന്നെ ഈ പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളുടെ ഈ ഫിറ്റ്നസ്, റൂട്ടിൻ്റെ പെർമിറ്റ്, മറ്റ് കാര്യങ്ങൾ, അതിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുക. പിന്നെ നിയമമുണ്ടായാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം എൻഫോഴ്സ്മെൻ്റ് ചെയ്യണം, അത് ശരിക്കും പിന്നെ പാലിക്കണം, അത് നടക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം ഉറപ്പ് വരുത്തണം. ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും.
3: നമ്മളെ പുതിയ ഹൈവേനെ സംബന്ധിച്ചിടത്തോളം ഡിവൈഡർ എന്നുള്ളത് വീതി കുറവാണ്. നമ്മൾ മൊത്തത്തിൽ സ്ഥലം ഏറ്റെടുക്കാതെ ചുരുക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡറിൻ്റെ സ്പേസാണ് കുറച്ചുള്ളത്. അതായത് ഗവേഷണങ്ങളൊക്കെ പറയുന്നത് ആ വൈറ്റും ബ്ലാക്കും എത്ര സമയം കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു ക്ഷീണം വരുന്നുള്ളതാണ്. ആ സീബ്രൻ്റെ പെയിൻ്റ് ഉണ്ടല്ലോ, അത് ഡിവൈഡറിന് കറുപ്പ് വെള്ളം അങ്ങനെ കൊടുത്തതുണ്ടല്ലോ, അത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിൽ കൂടെ യാത്ര പോയി കഴിയുമ്പോൾ ആ കാഴ്ച തന്നെ ഒരു മയക്കത്തിലേക്കുള്ള സാധ്യതകളുണ്ടെന്നുള്ള പഠനമുണ്ട്. കാരണത്തിൽ ഈ ഇതിനൊക്കെ എന്താ വെച്ചാൽ ഓരോ സ്പോട്ടിലും തുടക്കത്തിൽ ഒരു സ്പോട്ടിൽ അടുത്ത് മറ്റേ ചെക്കിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ അടുത്ത സ്പോട്ടിൽ ഈ വണ്ടി എത്തണം ടൈം എത്ര നോക്കിയിട്ട് അത് ബിഫോർ എത്തിക്കണേ നിർത്തിയിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ ആയിട്ടില്ലാന്നുള്ളു, നമ്മൾ ഈ മുഴുവൻ പൂർത്തിയാവാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകളാണ്. എത്രയും പെട്ടെന്ന് അത് വരികയും അതിനനുസരിച്ച് മുന്നോട്ടും ചെയ്യണം. ഇപ്പോൾ മുജീബായ സംബന്ധിച്ചിടത്തോളം നല്ല ബൈക്ക് യാത്രകനാണ്, ഗംഭീര ബൈക്കുമ്പോഴാണ് പോകാറുള്ളത്. പൊതുവേ ബൈക്ക് അപകടങ്ങളാണ് കൂടുതൽ സംഭവിക്കുന്നത്. ബൈക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ റോഡിലൂടെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്?
4: അല്ല, ഇതിലിപ്പോൾ ഇതിൽ അതിൻ്റെ കൂടെ ഇപ്പോൾ ചേർത്ത് വരേണ്ട സംഗതി, ഇപ്പോൾ പിന്നെ ബൈക്കാണെങ്കിലും ബസ്സാണെങ്കിലും അല്ല കാറാണെങ്കിലും ഏത് വാഹനങ്ങളാണെങ്കിലും ശരിക്കും വിശ്വാസ്യം നൽകും. ഇസ്ലാമിക മത പ്രകാരം ഇപ്പോൾ ഈ അടുത്ത് ലജ്നദ്ദായ്മേൻ്റെ ഒരു ഫത്വ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയേണ്ടത് വെച്ചാൽ ഈ ട്രാഫിക് ലംഘനം പാപമാണെന്നാണ്. അത് അള്ളാഹുവിൻ്റെ അടുത്ത് കുറ്റം കിട്ടുന്ന ശിക്ഷ ലഭിക്കുന്ന ഒരു ലംഘനമാണ് ശരിക്കും ഒരു പാപമാണ് ഈ ട്രാഫിക് ലംഘനം എന്ന് കൃത്യമായി ലജ്ജനദായ്മ വിശദീകരിക്കുന്നുണ്ട്. അതിന് കാരണം പറയുന്നുണ്ട്, ഒന്ന് പിന്നെ പൊതുജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ശരിക്ക് ഈ ലംഘനം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടം കൊണ്ടുവരുന്ന ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അത് ലംഘിച്ചു കഴിഞ്ഞാലും അതും കുറ്റമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ജീവൻ അപകടപ്പെടുത്താന്നുള്ളത്, ഇപ്പോൾ ആത്മഹത്യ, അത് ശക്തമായ ശിക്ഷ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യുന്നത് ആത്മഹത്യയിലേക്കുള്ള ഒരു പ്രയാണമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പാപമാണ്. ഇങ്ങനെ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ലജ്ജനദായ്മ പറയുന്നത്. അതുകൊണ്ട് ട്രാഫിക് ലംഘനം അത് ശക്തമായ പാപമാണ്, അതൊരിക്കലും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ അടുത്ത് വായിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇസ്ലാമികരമായിട്ട് അങ്ങനത്തെ ഒരു തത്വമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഇസ്ലാം ഇസ്ലാമിക ഓർഗനൈസേഷൻ്റെ യുവജന വിഭാഗം ചലനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ഓരോ മാസം നടത്താറുണ്ട്. അത് മോട്ടോർ പിന്നെ ഡ്രൈവർമാരെ വെച്ചുകൊണ്ട് ശക്തമായി, ശരി, ഇവിടുത്തെ എം വി ഐയും എം വി ഡിയും ഒക്കെ വന്നിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ ട്രാഫിക് നിയമം കാര്യങ്ങളൊക്കെ. അതൊരു ദൗത്യമായി ഏറ്റെടുക്കാനുള്ള കാരണം ഈ ഇസ്ലാമികരമായിട്ടുള്ള ബോധവൽക്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ്. ഒരു വിശ്വാസിയാണെങ്കിൽ ശരിക്കും ലൈസൻസ് ഇല്ലാതെ പിന്നെ വാഹനം ഓടിക്കാൻ പാടില്ല, അത് തെറ്റായിട്ടാണ് നമ്മൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം ഇതിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, ഇപ്പോൾ ലോകത്ത് മറ്റുള്ള രാഷ്ട്രങ്ങൾ, ഈ രാഷ്ട്രങ്ങളിലൊക്കെ തീരെ ഈ ആക്സിഡൻറ്റ് കുറഞ്ഞ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നോർവേ അതിലൊരു മാതൃക രാജ്യമായിട്ട് പറഞ്ഞു. ഒരു ലക്ഷം പേരിൽ രണ്ടാളുകളാണ് ശരിക്ക് ആക്സിഡൻറ്റിൽ മരിക്കണേ. അപ്പോൾ അതിലൊരു ട്രാഫിക് നിയമം ശക്തമാക്കിയെന്നുള്ളതുകൊണ്ടാണ്. അവരുടെ ലൈസൻസ് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മിനുസമായ ഈ ഐസ് വീണിട്ട് മിനുസമായ പ്രതലത്തിൽ വാഹനം ഓടിച്ച് നല്ല നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അയാൾക്ക് ലൈസൻസ് കൊടുക്കുന്നുള്ളൂ. ആ നിലക്ക് ശക്തമായ നിയമം ആ രൂപത്തിൽ പിന്നെ നടപ്പിലാക്കുന്ന സ്ഥലങ്ങളിൽ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടെന്ന് പറയുന്നത് ശരിക്കും നല്ല. നമ്മുടെ നാട്ടിലുള്ള മന്ത്രിമാരും അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ പലപ്പോഴും വിദേശത്ത് പോകലുണ്ട്. ഈ വിദേശത്ത് പോയിട്ട് പല പദ്ധതികളും കണ്ട് ഇവിടെ കൊണ്ടുവരാനാണ് ശരിക്കും അവർ പോകുന്നത്. ഇപ്പോൾ അതിൽ എനിക്ക് ഇപ്പോൾ സാന്ദർഭികമായിട്ട് ഓർമ്മ വന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ്, അദ്ദേഹത്തെക്കുറിച്ച് കെ എം റോയ് എന്ന് പറഞ്ഞ പത്രപ്രവർത്തകൻ എഴുതുന്നുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ പോയി. അമേരിക്കയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ പ്രാങ്ക് ചെയ്യാൻ എന്ത് ചെയ്തു, ഇവർ തീരുമാനിച്ചു. അതായത് റൂമിൽ തന്നെ അടച്ചിടുക, പുറത്തിറങ്ങാതെ, എന്നിട്ട് ഇവിടുന്ന് കൊണ്ട് വിളിക്കുമ്പോൾ ഞാൻ അമേരിക്കയിലാണെന്ന് പറയാം. ഇങ്ങനെ കുറേ മന്ത്രിമാർ വന്നു കഴിഞ്ഞാൽ ഇവർ പ്രാങ്ക് ചെയ്തിട്ട് ആ റൂമിൽ തന്നെ അടച്ചിടും. എന്നിട്ട് കാലാവധി കഴിഞ്ഞാൽ സാധുക്കൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്യും. പറയുമ്പോൾ എന്താണ്, ഞാൻ അമേരിക്കയിലാണുള്ളതാണ്. അപ്പോൾ സി എച്ചിനെ ആ രൂപത്തിൽ പൂട്ടിയിടാൻ വേണ്ടി തീരുമാനിച്ചു. അല്ല, സി എച്ച് രണ്ട് മൂന്ന് നാലും പ്രാവശ്യം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇവിടുന്ന് പുറത്തു പോകാൻ ഒരു അവസരം കിട്ടാതെ കണ്ടപ്പോൾ ആ എഴുന്നേറ്റ് നാട് നന്നായി ഷൗട്ട് ചെയ്തിട്ട് ഞാൻ ജനങ്ങളുടെ ഈ കാശായിട്ട് വന്നത്, അവരുടെ സമ്പത്തായിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്, അവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ളത് കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പുറത്തു വിടണമെന്ന് പറഞ്ഞിട്ട് ശക്തമായൊരു ശകാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പുറത്തു പോകണം. അങ്ങനെ പുറത്തു പോയതിന് ശേഷമാണ്, അങ്ങനെ ആ പഠനത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ എറണാകുളത്തുള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ആ യൂണിവേഴ്സിറ്റി വന്നത്. പിന്നെ അവരുടെ ഇതൊരു വലിയൊരു പാഠമാണ്. ഇതേപോലെ ഇപ്പം പല രംഗത്തുള്ള ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളും അതുപോലെ റോഡ് നിർമ്മാണം, ഇപ്പോൾ ഞാൻ പറഞ്ഞ നോർവേയിൽ പറഞ്ഞതിൽ അതിൽ വാഹനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, റോഡ് നിർമ്മാണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അത് നിർവഹിച്ചതിന് ശേഷമാണ് നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ ആ നിയമം പാലിക്കാൻ ജനങ്ങൾ എന്തെയാണ് സന്നദ്ധരാകും, കാരണം എല്ലാം റെഡിയാണ്. അപ്പോൾ ആ ഒരു പിന്നെ ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നിയമം പാലിക്കും. ആ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഭരണകൂടം തയ്യാറായാൽ ഒരു പരിധിവരെ അതിനെ നിയന്ത്രിക്കാൻ പറ്റും.
3: ഓരോ അപകടങ്ങൾ കഴിഞ്ഞ് സാധാരണ നമ്മളൊക്കെ അപകട മരണങ്ങൾക്ക് കൂടുതൽ ആളുകളെത്തും, പിന്നെ മരിച്ചു. പക്ഷേ ആ കുടുംബത്തിനാണ് പിന്നീട് ആളുകളൊക്കെ പിരിഞ്ഞു പോയതിന് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം തന്നെയാണ് സ്പോട്ട് ലൈൻ സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ആഴ്ച മറ്റു വിഷയങ്ങളുമായി കാണുകയാണ്. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാല്ലാ, പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്തമായ ഭാഗം, അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്നതിൻ്റെ രണ്ടാം ഭാഗ ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നത് മുജീബ് ഒട്ടുമൽ, കൂടെ ടി കെ അഷ്റഫ്, ഡോക്ടർ നസീഫ് പി പി.

0: വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കെട്ടിയുണ്ടാക്കി വീട്ടിലേക്ക് താമസം മാറാനുള്ള ഒരുക്കത്തിനിടെയാണ് അവിടെ മറ്റൊരാൾ കൂടുകൂട്ടിയത്. കൂടുവെച്ച കുരുവിക്കൂട്ടം പറക്കും വരെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് മാറ്റിവെച്ച് കാത്തിരിക്കുകയാണ് പാലക്കാട് പടിഞ്ഞാറങ്ങാടിയിലെ മുജീബും കുടുംബവും.
1: പാലുകാച്ചിനു മുമ്പേ ക്ഷണിക്കാതെ എത്തിയ അതിഥി ഹാളിന്റെ ചുമരിൽ കൂടുവെച്ച് മുട്ടയിട്ട് അടയിരുന്നു. 25 ദിവസം മുട്ട വിരിഞ്ഞ് പുറത്തു വന്നത് 2 കുഞ്ഞുങ്ങൾ.
2: വീടിന്റെ ഏകദേശം പൂർണ്ണമായ രൂപമായിട്ടാണ് നമ്മൾ കീഴ് കൂട് കാണുന്നത്. ഇവിടെ കീഴ് കൂട് കണ്ടുകൊണ്ടിരുന്ന 2 ദിവസം കഴിഞ്ഞ രണ്ട് മുട്ട കണ്ടേല്, പിന്നെ ഒരു 2 ആഴ്ചത്തോളമായപ്പോ കുട്ടി വിരിഞ്ഞ്. അപ്പൊ നമ്മളിവിടുത്തെ പണിക്കാരോടൊക്കെ 1 ആഴ്ച മുന്നേ നമ്മൾ ഇവിടെ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുളിക്ക് ഗ്രോഹം ചെയ്ത ഒരു കാര്യം ചെയ്യണം, സൗണ്ട് സംബന്ധമായിട്ടുള്ള പണികൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: മുജീബിന്റെയും കുടുംബത്തിന്റെയും കരുതൽ കാത്തിരിപ്പ് നീളും കൂടുവിട്ട് കുരുവിക്കുഞ്ഞുങ്ങൾ പറക്കും വരെ.
3: മാഷാല്ലാ, സൂചിപ്പിച്ചതുപോലെ സഹജീവി സ്നേഹം അത് പലരും പല മൈൻഡിലാണ് ഇതൊക്കെ കാണുക അല്ലെ. നമ്മളിപ്പോ ഒരു പിന്നെ പുതിയൊരു വീടുണ്ടാക്കാൻ നിൽക്കുന്നു,
4: എത്രയും പെട്ടെന്ന് അതിനകത്ത് കയറി നിൽക്കാൻ കഴിഞ്ഞെങ്കിലും ആഗ്രഹിക്കുന്നു.
3: അതെ, അതിന്റെ ഇടയിലാണ് എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഒരു പല സമയങ്ങളിൽ അവിടെ നമ്മുടെ ജോലി കുറച്ച് കാലം ഒന്ന് പിന്നെ സ്റ്റോപ്പ് ചെയ്യുക, എന്തെങ്കിലും കാരണത്താൽ ജോലി മുടങ്ങുക മറ്റേ ചെയ്യുന്ന സമയത്താണ് ഇവർ പ്രത്യേകിച്ച് ചെറിയ കുരുവികൾ അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള അല്ലേ, അവർ ചെറിയ കൂട് കൂട്ടുന്നു, അവിടെ ഒരു മുട്ടയിടുന്നു. ഇത് ഈ വീഡിയോയിൽ കണ്ടത് അദ്ദേഹത്തിൻ്റെ പിന്നെ വയറിങ്, അതായത് ആ ഒരു സ്വിച്ച് ബോർഡ്. പിന്നെ
4: പണി നടക്കുന്ന വീടുകളിൽ മാത്രമല്ല, ആ പണി നടന്നതിന് ശേഷം നമ്മുടെ എയർ ഹോളിന്റെ അകത്തൊക്കെ
3: ഉണ്ടാവാം.
4: അപ്പോഴും നമ്മുടെ വീടുകളിൽ അത്തരത്തിൽ കൂടുകൾ എന്റെ മക്കളൊക്കെ അത് വേഗം കണ്ടെത്തും.
3: അത് ഓക്കെ, പക്ഷെ എന്താ പറയുക, ഇതിപ്പോഴും ഈ മുജീബ് പറഞ്ഞ സഹോദരൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ മറ്റന്നാൾ ചെയ്ത് തീർക്കാനുള്ള പണിയെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്ത് എത്രയും പെട്ടെന്ന് വീട് പ്രവേശനത്തിലേക്ക് കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ.
4: വീട് പ്രവേശനത്തിന്റെ പറ്റി പറഞ്ഞപ്പോഴേ അവിടെ ഒരു പ്രയോഗം വന്നു,
3: പാലുകാച്ച. പാലുകാച്ച എന്നുള്ളതൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ സഹോദര മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആചാരവുമായി ബന്ധപ്പെട്ടായിരിക്കാം. മിക്കവാറും
4: മുസ്ലിം പലതും മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നത് ഒരു സംഗതിയാണത്. യഥാർത്ഥത്തിൽ അതിലൊരു ആവശ്യമില്ലാത്ത ഒന്നാണ്. മുസ്ലിം ജില്ലയിൽ നമ്മള് നമ്മളെ പുതിയ വീട്ടിലേക്ക് പ്രവേശിച്ച് രണ്ടക്കാലത്തെ സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
3: അതാണ് അതിന്റെ ഒരു ചര്യ എന്നുള്ളത്. നേരെ മറിച്ച് പാലുകാച്ചൽ എന്നുള്ളത് ഒരു ചടങ്ങായി എനിക്ക് തോന്നുന്നൊരു ആചാരമായി പോലും ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഇസ്ലാമിക സമൂഹത്തിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടുന്ന ഒരു ഉർഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് അത് പറയാം, അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്
4: തീർച്ചയായും. നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറി ഒരു പാത്രം പാല് തിളപ്പിച്ച് അത് നശിപ്പിക്കണം, കളയാണ് ശരിക്കും
3: ചെയ്യുന്നത്.
4: അതൊരു ഒരു ഒരു നെഗറ്റീവ് ചിന്തയോട് കൂടിയാണ് ഒരു പക്ഷേ വീട്ടിലേക്ക് കയറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: സ്വാഭാവികമായിട്ടുള്ള
4: അല്പം പാല് പോലും പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാല്
3: സാന്ദർഭികമായി അത്തരം ഒരു ഇൽമ് ആളുകൾക്ക് കിട്ടിയെന്ന് ശ്രോതാക്കൾക്ക് കിട്ടിയെന്ന് കൂടി നമുക്ക് ധരിക്കാം. എന്തായാലും നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ് അത്. എത്ര സിമ്പിളായിട്ടായിരിക്കുന്നവരോ ഈ കുട്ടി ഈ കുരുവി കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ കുരുവികളൊക്കെ നമ്മൾ വീടിൻ്റെ ഒരു ഓരത്ത് കൂട് കൂട്ടുമ്പോഴേ അതിനെത്ര സിമ്പിളായിട്ട് നമ്മളെ മറ്റുള്ള ഈ എച്ചം വല അല്ലെങ്കിൽ മാറാല എന്നൊക്കെ പറഞ്ഞ സാധനം തട്ടി ഒഴിവാക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യും, ഇതങ്ങോട്ട് ഒഴിവാക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളൊരു പരിഗണിക്കുകയും കുട്ടികൾക്ക് പോലും അത് പഠിപ്പിച്ചു കൊടുക്കുക, അവർ മുട്ടയിട്ട് വിരിഞ്ഞ് അവർ പൊയ്ക്കോളും എന്ന രൂപത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. അപ്പം മുജീബ് അദ്ദേഹത്തിൻ്റെ വീട് താമസം ആക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യണത്, ഇങ്ങനെ ഒരു കിളി വന്ന് കൂട് ആ 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസമാണ് നിന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല, അവർ സ്വസ്ഥമാവട്ടെ. അത് വലിയൊരു പിന്നെ ഒരു സന്ദേശമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പിന്നെ ഒരു ഒരു പിന്നെ സഹാബി റസൂലിന് സമ്മാനമായിട്ട്
4: ഒരു യാത്രയിലാണ്
3: ആ ഒരു കുരുവി കുട്ടികളെ കൊടുത്തപ്പോൾ അപ്പൊ റസൂൽ പറഞ്ഞൊരു വലിയൊരു അർത്ഥവത്തായ ഒരു സന്ദേശമുണ്ട്. ലോകം മൊത്തം പഠിക്കേണ്ട ഒരു സാധനമാണത്. അതിൻ്റെ തള്ളക്കുരുവി അല്ലെങ്കിൽ തള്ളക്കിളി വട്ടമിട്ട് പറക്കുന്നത് നീ കണ്ടില്ലേ, അപ്പൊ നീ എന്നെ സമാധാനിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടായിരിക്കാം ഇത് സമ്മാനമായിട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇതിൻ്റെ തള്ള എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും, അതുകൊണ്ട് നീ അവിടെ അതിൻ്റെ കൂട്ടിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് നീ എനിക്ക് തരുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതൊരു സഹജീവി സ്നേഹം നമുക്ക് അവിടെ നിന്ന് കൈമാറി കൈമാറി പോകുന്നതാണ്
4: തീർച്ചയായിട്ടും. അത് നമ്മൾ നമ്മുടെ ചില കുട്ടികളൊക്കെ അത്തരത്തിലുള്ള ഒരു സ്വഭാവം ഒരു ആഗ്രഹം ചില കിളിക്കുഞ്ഞുങ്ങളെയൊക്കെയോ അല്ലെങ്കിൽ ഈ അണ്ണാൻ കിട്ടിയാൽ അതിനെ കൊണ്ടുവരിക വളർത്തുക, നല്ല പാലും നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടാകാം, പക്ഷെ അവരുടെ മനസ്സ് നീറുകയാവാം. കാരണം പച്ചക്കരളുള്ള എന്തിനോടും ഗുണം ചെയ്യുക എന്നുള്ളത് സ്വതക്കയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. കാനന മറ്റൊരു ചൊല്ലുണ്ടല്ലോ, ബന്ധനം ബന്ധനം. എത്ര ഒരു സ്വർണത്തിന്റെ കൂട്ടിൽ അകപ്പെട്ടാലും ബന്ധനത്തിലാണല്ലോ എന്നുള്ളത്
3: കാഞ്ചന കൂട്ടിലാണെങ്കിലും അല്ലേ, ബന്ധനം ബന്ധനം തന്നെ പറയും.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു സ്നേഹക്കൂട്. മൂന്ന് ഭാര്യമാരും മൂന്ന് ദുഃഖങ്ങളും എന്ന വിഷയത്തിൽ താജുദ്ദീൻ സൊലാഹിയും അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ചേർന്ന് നടത്തിയ ചർച്ച കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹക്കൂട് എന്ന് ചർച്ചക്കെടുക്കുന്നത് മൂന്ന് ഭാര്യമാരുടെയും അവരുടെ സങ്കടങ്ങളുമാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് അയച്ച ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. നമ്മളോടൊപ്പം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പീസ് റേഡിയോ ഡയറക്ടർ കൂടിയായ താജുദ്ദീൻ സലാഹിയാണ്. താജുക്ക, ഒരു പ്രവാസിയായ ആളുടെ ഭാര്യയുടെ ഒരു ചോദ്യമാണുള്ളത്. ലീവിന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം വീട്ടിൽ വന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൽ നിന്നുണ്ടായ പ്രതികരണങ്ങളാണ്, പ്രശ്നങ്ങളാണ് അവർ പറയണത്. ആ പ്രശ്നങ്ങൾ കാരണത്താലാണ് അവർക്ക് തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾ വന്നത് എന്ന സൂചനയും അവരുടെ ചോദ്യത്തിലുണ്ട്. അവരുടെ പ്രശ്നത്തിന് കാരണമായ രണ്ട് സംഭവങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അയൽവാസിയായ ഒരു ചേച്ചി അവരുടെ വീട്ടിലേക്ക് ഭർത്താവിനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് അവരുടെ ഒരു ടച്ചിങ്, കയ്യിലുള്ള ടച്ചിങ് ആണ്, പക്ഷേ അതവർക്ക് ഈ ഭാര്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അത് അത്ര ഗൗരവത്തിൽ കണ്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം.
2: ഓക്കെ, ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നത് ചോദ്യങ്ങൾക്കൊന്നുകൂടി കിടക്കണോണ്ടാണ്. ആരിസ്മോലി അങ്ങനെ നമ്മൾ മുതിർന്ന സ്കോളേഴ്സ് അത് അതിൽ അവരുടെ ടൈം വെച്ച് അവർക്കത് റിപ്ലൈ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാകുമ്പോൾ ആ ചോദ്യത്തിൻ്റെ വളരെ കൃത്യമായൊരു ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ അത് വേറൊരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് മാത്രം തീരുമാനമെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ ഇവിടെ അബ്ദു ചോദിച്ച ആ ചോദ്യം ഞാൻ ടെക്സ്റ്റ് കണ്ടിരുന്നു. ഈ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആണ് എന്ത് ചെയ്യണത്, ടച്ച് ചെയ്യണത്. അവരൊരു നോൺ മുസ്ലിം സ്ത്രീയാണ്. അപ്പം അതിൽ പിന്നെ ഒരു പുരുഷൻ്റെ ഒരു ലൈംഗികതയിൽ അധിഷ്ഠിതമായ ഒരു ചിന്തയാകണമെന്നില്ല. അത് മറിച്ച് ആ ഒരു സ്ത്രീ അവർക്കിഷ്ടമുള്ള ഒരാൾ അയൽവാസി പോയപ്പോൾ ഞാൻ പോകണമെന്നുള്ള ഒരു പ്രായമുള്ള സ്ത്രീ ഒരു സ്നേഹപ്രകടനം പോലെയാണ്, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഉണ്ടല്ലോ ഒരു കരുതൽ പോലെയാണ് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ്, അതിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തോന്നുകയാണ്. ഇനി അങ്ങനെ സംഭവിച്ചതാണെങ്കിലും ഒരു പ്രായം കൂടിയതാണെങ്കിലും പ്രായം കുറഞ്ഞതാണെങ്കിലും മുസ്ലിം ആണെങ്കിലും നോൺ മുസ്ലിം ആണെങ്കിലുമൊക്കെ ഒരു സ്ത്രീയെ ടച്ച് ചെയ്യണതിൻ്റെ ഒരു ഇസ്ലാമിക വശം വളരെ കണിശമായി ഇസ്ലാം പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുള്ളത് എന്നുള്ള ഉഖമഖാ റസൂലുള്ള, ഒരു വ്യക്തി സ്വന്തം തലയിൽ ഒരു ആണി അടിച്ചിറക്കുന്നത്, ഒരു സൂചി അടിച്ചിറക്കുന്നതാണ് ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിലേറെ അയാൾക്ക് നല്ലത് എന്നാണ്. അപ്പം ആ നിലക്ക് വെച്ച് നോക്കുമ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു വിചാരവും കൂടി വന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും അദ്ദേഹം അത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. പലപ്പോഴും ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യുക, ഒന്ന് അടുത്ത് പോയിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന ഒരു രീതി ചില ആളുകളടുത്തൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ ഒരു പുരോഗമന നാട്യക്കാർ, പിന്നെ പുതിയ കാലം മാറിയ കാലം നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ആളുകൾ കൊണ്ടുവന്ന ഒരു തരം നരേറ്റീവാണ്. അപ്പോൾ ആ നരേറ്റീവിനെ നമ്മൾ അങ്ങനെ എടുക്കാൻ ഒരിക്കലും പാടില്ല. കാരണം ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളെന്ന് വിചാരിക്കപ്പെടുന്നതിലെ തഹാവുൻ, അതിലുള്ള അശ്രദ്ധ, അതിലുള്ള നിസ്സാരവൽക്കരണം, അത് വലിയ പാപമായി പിന്നീട് പരിണമിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉദാഹരണ സഹിതം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഒരു സംഘം ആളുകൾ അവർ യാത്രയിലാണ്, അവരെന്ത് ചെയ്യുന്നു, ഓരോരുത്തരായി വിറകിൻ്റെ കൊള്ളികൾ കൊണ്ടുവരുന്നു, കൂട്ടിയിട്ട് കത്തിച്ച് വലിയൊരു വിറക് കൂമ്പാരം കത്തിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ഉണ്ടാകുന്നു എന്നാണ് ഈ കൊച്ചു കൊച്ചു തിന്മകളെക്കുറിച്ച് പറഞ്ഞത്. ഓരോ ദിവസം ഓരോരോ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്ത് പിന്നീട് അയാളുടെ അമലുകൾ മുഴുവൻ നഷ്ടപ്പെടണ അവസ്ഥയിലേക്ക് എത്തും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, ഇന്നക്കും ലതഅമലൂന അമലൻ ഹിയ അദഖു ഫീ അയുനിക്കും മിനശ്ശഅരി വകുന്നാ നഅദ്ദുഹാ ഫീ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്ത്. നിങ്ങൾ ഇന്ന് നിസ്സാരമായ ഒരു മുടി ഇഴയോളം നിങ്ങൾ കാണുന്ന ചില കാര്യങ്ങൾ, ഒരു മുടിയെപ്പോലെ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ ഞങ്ങൾ മൂബിഖാത്തിൽപ്പെട്ട വൻപാപങ്ങളിലാണ് ഞങ്ങളത് എണ്ണിയിരുന്നത് എന്ന് സ്വഹാബത്ത് പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ആദ്യ ഭാഗത്ത് പറഞ്ഞു നിർത്തുന്നത് ഇതാണ്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് സ്വന്തം ഭാര്യയ്ക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് കൂടി ഉണ്ടാകാവുന്ന വിധം അത് സംഭവിച്ചതുകൊണ്ട് അതിൽ ഒരു ലൈംഗിക ചിന്ത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊരാൾ ഇറങ്ങിപ്പോകുമ്പോൾ കൊടുക്കുന്നൊരു വിഷാണെങ്കിൽ പോലും അതിൽ പ്രശ്നമുണ്ട്. ഈ ഭാര്യയെ നമ്മളിതിൽ പ്രത്യേകം പ്രശംസിക്കുന്നത് അത് അവരവിടെ ഭയങ്കര എല്ലാവരുടെക്കും ഒരു ചർച്ചയാക്കി കൊണ്ടുപോകാതെ അതിൻ്റെ ദീനിയായ വശങ്ങൾ മനസ്സിലാക്കാനും ഞാനിനി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിക്കാനും അവർ കാണിച്ചൊരു സന്മനസ്സിനെ നമ്മളിവിടെ എന്തു ചെയ്യണം, പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് ആ സഹോദരൻ എന്തു ചെയ്യണം, സ്ത്രീകളുമായുള്ള ദൂരവും തനിക്ക് വിവാഹബന്ധം ഹലാലായവരോ അല്ലെങ്കിൽ സ്ത്രീ എന്ന പരിഗണനയിൽ വരുന്നവരോ ആയ ഒരു പുരുഷൻ സ്ത്രീ ബന്ധത്തിൻ്റെ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കേണ്ട ഒരു സ്പേസ് ഉണ്ട്. ഉമ്മ പെങ്ങൾ ഇതൊക്കെ അതിനൊരു ഒരു രീതിയുണ്ട്. അവിടെ ഉള്ള ബന്ധം പോലെ അല്ല അതിൻ്റെ പുറത്തുള്ള ബന്ധങ്ങളെ നമ്മൾ കാണേണ്ടത്, ആ നിലക്ക് പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ ആ സ്ത്രീക്ക് ചിന്തിക്കാൻ നല്ലത്, അത് ആ വയസ്സായ ഒരു സ്ത്രീ ഒരു ഇറങ്ങിയപ്പോൾ വിഷിതതായിരിക്കും. അപ്പോൾ ജസ്റ്റ് കയ്യിൽ പിടിച്ചപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ്ലി അപ്രതീക്ഷിതമായിട്ട് അങ്ങനെയുണ്ടൊരു പരിപാടി. ചിലപ്പോൾ ഇങ്ങനെ അറിയാതെ കയ്യെടുത്തോണേ നമ്മൾ മനസ്സറിയാതെ ശരീരം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവങ്ങളും ഉണ്ടാകും. അങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കലാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ അത് വേറെ എന്തോ ഒരു പരിപാടിയാണ്, ഒരു മാസം ഒഴിവീട്ടി വന്നിട്ട് ഇപ്പോൾ പുരീജാതി പരിപാടിക്കാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കാതിരിക്കലായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്.
1: ഈ സഹോദരിയെ സംബന്ധിച്ചോളം നിങ്ങൾ പറഞ്ഞ പോലെ ചിന്തിക്കാം, പക്ഷേ അയൽവാസിയായ പരിചിതയായ ഒരു സ്ത്രീയോട് മാത്രമാണ് ഇങ്ങനെ ഉണ്ടായതെന്നുണ്ടെങ്കിൽ. പക്ഷേ അവരുടെ ചോദ്യത്തിൽ മറ്റൊരു വശമുള്ളത്, അടുത്തൊരു സംഭവം ഉള്ളത്, ഒരു പരിചിതരല്ലാത്ത ആളുകളോടൊപ്പമുള്ള ഒരു ടൂറിനിടയിൽ ബസ്സിൽ ചില പാട്ട് വെച്ചപ്പോഴുള്ള മറ്റു സ്ത്രീകളുടെ ചലനങ്ങളും അവരുടെ ഡാൻസും ഒക്കെ ഉണ്ടായ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ കൂടി, അതിനെ ഒരു ഗൗരവമായി കാണാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ചില ഇടപെടൽ കൂടി ഉള്ളതുകൊണ്ട് ഇത് പരിചയമുള്ള ആളുകളോടും മാത്രമല്ല അല്ലാത്തവരോടും അവരുടെ ടച്ചിങ്ങോ മറ്റോ ഉണ്ടായി എന്ന് പറയണില്ല, പക്ഷേ അവർക്ക് പ്രോത്സാഹനം നൽകി എന്നുള്ളതും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നതാണ് ഇവരുടെ ഒരു അടുത്ത ഒരു പ്രശ്നം.
2: ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഇവരിങ്ങനെ എന്തോ ഒരു ഭയങ്കര ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി പോകുകയാണോ ഈ സ്ത്രീ എന്ന് വേണമെങ്കിൽ ചില ആളുകൾക്ക് ചിന്തിക്കാം. ഞാൻ വിചാരിക്കുന്നത് ഈ സ്ത്രീ ഇത്തരം വിഷയങ്ങളുടെയൊക്കെ നല്ല ഇസ്ലാമികമായ മാനങ്ങളെയും നിയമങ്ങളെയും പഠിച്ച ഒരാളാണ്. അതോടൊപ്പം ഈ ഭർത്താവും അങ്ങനത്തെ ഒരു ഫ്രെയിമിലുള്ള ആളായിരിക്കണം. അപ്പോൾ ഈ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ എല്ലാവരും ഉള്ളൊരു സ്ഥലത്ത് എന്താണ് ഒരു ഭയങ്കര ആഹ്ലാദം വിനോദമൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ഇടപെടുകയല്ല വേണ്ടത് എന്ന ബോധ്യം ഉള്ള അങ്ങനത്തെ ഒരു ക്ലാസ്സുകളും പഠനങ്ങളൊക്കെ നടക്കുന്ന ഒരു സമൂഹത്തു നിന്നാകുമ്പോൾ ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഗൗരവത്തിൽ പരിഗണിച്ചു വേണം എന്തു ചെയ്യാൻ മറുപടി പറയാൻ. എപ്പോഴും ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊരു ക്യാരക്ടറുണ്ട്, ചില സിറ്റുവേഷണൽ ഡിസോർഡറുകൾ ഉണ്ടാകും അവർക്ക്, ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ചില ഡിസോർഡറുകൾ. അപ്പോൾ അത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അടുത്ത കാലത്ത് എൻ്റെ വൈഫ് ഒരാളായിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്, ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്, ഒരു സ്ത്രീയായിട്ട് പീസ് റേഡിയോയിൽ വന്ന പീസ് റേഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കോളായിരുന്നു. അപ്പോൾ ആ പെട്ടെന്ന് ഇങ്ങനെ വെക്കടി ഫോണെന്നൊക്കെ പറഞ്ഞു കേട്ടു, ഞാനുണ്ട്, ഞാനപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ലൗഡ് സ്പീക്കർ ഇട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അത് കട്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫോളോ ചെയ്യണം, എന്താ നോക്കണം എന്ന് പറഞ്ഞു. നോക്കി വന്നപ്പോൾ എനിക്കറിയുന്ന ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയെക്കുറിച്ച് ആ ഭാര്യ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ആ ഭാര്യനെ അദ്ദേഹം ക്രൂരമായി ദ്രോഹിക്കും, ശരിക്ക് ദ്രോഹിക്കും, എന്നിട്ടിങ്ങനെ അവരിങ്ങനെ നിലവിളിക്കുമ്പോൾ ചിരിക്കും. അത് രോഗമാണ്, അത് ഡിസോർഡറാണ്. ഒരു സാഹചര്യം, ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ആ വ്യക്തി വേറെ ഒരാളായിട്ട് മാറും. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പ്രസവം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ പെണ്ണ് വേറൊരാളായി മാറും. അപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തും. ഒന്നാമത്തെ പ്രസവമൊക്കെ ആണെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. അതൊരു പ്രത്യേക ടേമിലേക്കുള്ള ഡിസോർഡറാണ്. ഓ, അതൊരു ആ ഡിപ്രഷനെ അങ്ങനെയാണ് കാണേണ്ടത്. എന്നാൽ ഇതേപോലെ ചില സാഹചര്യങ്ങൾ, ചില അനുബന്ധങ്ങൾ ചേർന്ന് വരുമ്പോൾ വ്യക്തി വേറെ ആളായി മാറും. ശൈത്താനിൻ്റെ ഒരു ഇടപെടലുണ്ടാവും. ആ നിലക്കും നമ്മളിതിനെ കാണണം. എന്നാൽ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ഒരു ഇതൊരു കാന്തം, ഇതൊരു ഇരുമ്പ്, ഇതൊരു നിശ്ചിത ദൂരത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇത് തമ്മിൽ
1: ഒട്ടും
2: ഒട്ടും ഉറപ്പാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. എന്ന് പറയുന്ന പോലെ ആണും പെണ്ണും, അത് വയസ്സെത്രയാണെന്നുള്ളതോ നിറം എന്താണെന്നുള്ളതോ പിന്നെ ഇതൊന്നും വിഷയമല്ല. ഭംഗിയുണ്ടോ ഭംഗിയില്ലേ, ആരോഗ്യമുണ്ടോ ആരോഗ്യമില്ലേ, ഭർത്താവുണ്ടോ ഭർത്താവില്ലേ, ഭാര്യ ഉണ്ടോ ഭാര്യയില്ലേ, ഇതൊന്നും വിഷയമല്ല. ഒരു നിശ്ചിത ദൂരത്ത് നിന്നിട്ടില്ലെങ്കിൽ, നിശ്ചിത നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഏത് വ്യക്തിക്കും ഇത്തരം വിഷയങ്ങൾ വരാം. അതിൻ്റെ തെളിവ് ഇസ്ലാമിക ചരിത്രത്തിൽ പോലും ഉണ്ട്. മായിസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വന്ന്, നബിയെ എനിക്ക് പറ്റിപ്പോയി, നബിയെ ഞാൻ ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു, ഞാനൊരു സ്ത്രീയുമായി ഇങ്ങനെ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു എന്ന് പറയുന്ന സംഭവത്തിൽ അതുണ്ട്. അദ്ദേഹം ഈ ഒരു ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾക്ക് വിധേയനായി അദ്ദേഹം മരണപ്പെടുകയാണ്. പിന്നെ നബി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ തിരിഞ്ഞു, വീണ്ടും വീണ്ടും ആവർത്തിച്ച് സഭയിൽ വെച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു, മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. ഒന്നുമില്ല, അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് കണ്ടപ്പോൾ, കുറ്റം സ്വയം സമ്മതിച്ചപ്പോൾ, ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്ക് പ്രവാചകൻ നിർബന്ധിതനായപ്പോൾ അദ്ദേഹത്തെ ഇസ്ലാമിക ശിക്ഷാ നിയമപ്രകാരം വിവാഹിതനുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യഭിചരിക്കുന്ന വിവാഹിതനുള്ള ശിക്ഷാ നിയമം നടപ്പിലാക്കി. അവിടെ അത് കഴിയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, അത് കണ്ട് ആ ചോര ചിന്തിയ അനുഭവത്തിലൂടെ കടന്നുപോയ സമൂഹത്തിലെ അദ്ദേഹത്തിൻ്റെ, അദ്ദേഹം ആരുമായാണോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ആ സ്ത്രീയും അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രവാചകൻ പ്രത്യേക SIT രൂപീകരിച്ചതൊന്നുമല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ടീമിനെ ഉണ്ടാക്കിയതൊന്നുമല്ല, അവർ സ്വയം വന്നതാണ്. ഈമാനാണ് അവരെ എത്തിച്ചത്. ഗർഭിണിയായ അവരെ പ്രസവത്തിനു ശേഷം പിന്നീട് ആ ഒരു നടപടിയിലേക്ക് പോണതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ സ്ത്രീയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, അവർ ജസീറത്തുൽ അറബിലെ മുഴുവൻ മനുഷ്യർക്കും ഓഹരി വെച്ച് കൊടുക്കാൻ പറ്റുന്ന അത്ര വലിയ തൗബ അവർ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത്രയും തൗബയുടെ നിലയുള്ള മനുഷ്യർക്ക് പോലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിലെ വിഷയങ്ങൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ ഇത്തരം കാര്യങ്ങൾ ഭാര്യയും ഭർത്താവും ഒക്കെ പരസ്പരം മനസ്സിലാക്കിയാൽ വൈകാരികമായി പ്രതികരിക്കലോ അടിക്കലോ തെറ്റലോ ചവിട്ടിപ്പുറത്താക്കലോ കെട്ടിത്തൂങ്ങി മരിക്കലോ വേഗം ബഹളം ഉണ്ടാക്കലൊന്നുമല്ല. ഫയത്മാഉല്ലദീ ഫീ ഖൽബിഹി മറളുൻ, ഇങ്ങനെ ഒരു രോഗമുണ്ട്. ഖുർആൻ പറഞ്ഞു ഈ ശബ്ദം, സ്ത്രീ സംസാരിക്കുമ്പോൾ പുരുഷൻ സംസാരിക്കുമ്പോൾ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത്, കണ്ണുകളെ നിയന്ത്രിക്കണം. രണ്ട് കാര്യമാണ്, ശബ്ദത്തിലും കാഴ്ചയിലും രണ്ടിലും എന്തുണ്ട്? ഫയത്മാഉല്ലദീ ഫീ ഖൽബിഹി മറളുൻ, രോഗത്തിലെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഡിസോർഡറിൻ്റെ തെറ്റായ കാര്യങ്ങളുടെ രോഗാണുക്കളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു രോഗാവസ്ഥയാണ്. അപ്പോൾ ഭർത്താവിന് ക്യാൻസർ വന്നു, ഭർത്താവിന് എന്ത് ചെയ്തു, ലൈംഗിക രംഗത്ത് ഇങ്ങനത്തെ ഒരു രോഗം വന്നു, ആ രോഗം ട്രീറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ശരിക്ക് ഭാര്യമാർക്കാണ്. അപ്പോൾ അടിസ്ഥാനങ്ങളൊക്കെ ശരിയായിരിക്കെ തന്നെ ചില പിന്നെ അടിസ്ഥാനങ്ങളിലോ ചില ശാഖകളിലോ മനുഷ്യർക്ക് പിഴവ് പറ്റാം. അല്ലെ ഈമാൻ യസീദ് വയങ്കുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നു എന്നാണ് ഇസ്ലാം ഇതിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യം, ഒരു സംഗതി. ഒരു പോയിൻ്റ് കൂടിയൊക്കെ ചേർത്ത് വെച്ച് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. സാഹചര്യം ഭയങ്കര പ്രധാനമാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ആ വ്യക്തിക്ക് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും ചുറ്റുള്ളവരുടെയും ഉത്തരവാദിത്തമാണ്. സാഹചര്യം തിന്മയുമായി ബന്ധപ്പെട്ടതാണെന്ന് തെളിയിക്കേണ്ട കാര്യമാണ്. 99 ആളെ കൊന്നു, 100-ാമത്തെ ആളെ കൊല്ലുന്നത്, 99 ആളെ കൊന്ന ആൾ ഈ 100-ാമത് കൊല ചെയ്യപ്പെട്ട പണ്ഡിതനോട് ചോദിച്ചു, എനിക്ക് തോപുണ്ടോയെന്ന്. അയാൾ ഒറ്റയുടെ കനക്കൊക്കെ എന്ത് തോപയാണ് എന്ന് പറഞ്ഞു. അപ്പം അയാളെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് പശ്ചാത്താപ മനസ്സോടുകൂടെ ചെന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യണത്, ഈ പണ്ഡിതനെ കൊല്ലണത്. പക്ഷേ വീണ്ടും അയാളുടെ ഉള്ളിലെ വേദനകൾ അയാളെ മറ്റൊരാളുടെ അടുത്തേക്ക് എത്തിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യം, ഈ നാട്ടിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല, ഇവിടെ നിങ്ങൾ പോകണം, കാരണം ഇവിടെ നിങ്ങൾ ഗുണ്ടാസുന്നിയാണ് ആൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും 58 വെട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ 100 വെട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് കൊട്ടേഷൻ കിട്ടും, വീണ്ടും നിങ്ങൾ ഇങ്ങനത്തെ കാര്യത്തേക്ക് പോകും, അതുകൊണ്ട് ഈ നാടുകൾ വിടണം എന്നാണ്. അപ്പോൾ ഏത് ഇതാണെങ്കിലും സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. പിന്നെ ഭർത്താക്കന്മാർക്ക് ആവശ്യമായ ഒരു സെക്സ് ഭാര്യമാരും, ഭാര്യമാർക്ക് ആവശ്യമായ സെക്സ് ഭർത്താവും കൊടുക്കണം. എനിക്കാവശ്യമായ സെക്സ് ഞാൻ എടുക്കുക, എൻ്റെ ഭാര്യയിൽ നിന്ന് എടുക്കുക എന്നുള്ളതല്ല, എൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമായ സെക്സ് ഉണ്ടാകും, അവർക്ക് കൂടുതൽ താല്പര്യമുള്ള കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് ആയ കാര്യങ്ങൾ, അത് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ചെയ്തു പോവുക എന്നുള്ളത്, അത് അങ്ങനെ തന്നെ ഫില്ലാകുള്ളൂ. അതിന് പകരം കുറേ പിന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടോ, അതല്ലെങ്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടോ, ടൂർ പോയതുകൊണ്ടോ കാര്യമില്ല. ഈ കാര്യം ഫില്ലാണെങ്കിൽ ഭക്ഷണം വയറ്റിലേക്ക് എത്തിയാലേ വിശപ്പ് മാറൂ എന്ന് പറയുന്ന പോലെ സക്സസ് ആയിട്ട് നിർവഹിക്കപ്പെട്ടാലേ അതിൻ്റെ ഒരു അത്തരം ഡാമേജുകൾ പരിഹരിച്ച് പോകാൻ കഴിയുള്ളൂ.
1: ഈ സാഹചര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൽ ഒരു ഇപ്പോൾ ഈ ചോദ്യത്തിലുള്ളത് സംഘമായുള്ള ഒരു ടൂറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ വെക്കേഷൻ വരുന്ന സമയത്ത് സംഘമായി പരിചിതരല്ലാത്ത ആളുകളോടൊപ്പം ടൂർ പോകുന്നതിന് പകരം അവർക്ക് സ്വന്തമായി പോകാനുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാലോ ആ യാത്രകൾ. അപ്പോൾ പിന്നെ അങ്ങനത്തെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യത്തിൽ നിന്ന് ഒഴിവാകും. വല്ലദീനഹും അനില്ലഹവി മുഴരിദൂൻ എന്ന് പറഞ്ഞ പോലെ ഈ അനാവശ്യ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനുള്ള വിശ്വാസികളുടെ ഒരു ഗുണത്തിലേക്ക് അവർക്ക് എത്താനും തീർച്ചയായും
2: സാധിക്കും. ഇതിൽ അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ സ്നേഹക്കൂടലൊക്കെ വന്ന് ഇങ്ങനത്തെ മറുപടികളൊക്കെ കേട്ട് ഈ വിഷയം ഞാൻ ചോദിച്ചതിന് തന്ന ഉത്തരമാണിത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ ഒരു ഏറ്റവും അയാൾ കാമാകുന്ന ഒരു സമയത്ത് അയാൾ ഏറ്റവും സന്തോഷമുള്ളൊരു സമയത്ത് നോക്കിയത് പറഞ്ഞ് തിരുത്തണം അല്ലെ, സംശയമൊന്നുമില്ല. തിരുത്താതെ ഇത് മെൻഷൻ ചെയ്യാതെ പോകരുത് എന്നുള്ളത്. പിന്നെ പാപമോചനം നടത്തി കൊടുക്കണം.
1: അതെ,
2: അത് വിശ്വാസികൾ പരസ്പരമുള്ള ഒരു ബാധ്യതയാണ്.
1: മറ്റൊരു ഭാര്യയുടെ ഒരു സംശയമുള്ളത്, ഇവർ ദീനിയായി നല്ല ഭംഗിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഭർത്താവും ദീനീ ബോധമുള്ളയാളാണ്. ഭർത്താവ് ഇവരുടെ എല്ലാ ദീനിയായ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ളൊരു പ്രധാന പ്രശ്നം, അദ്ദേഹം 5 വഖത്ത് നിസ്കരിക്കുമെങ്കിലും അത് വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. അദ്ദേഹം ജമാഅത്തിന് പോകുന്നില്ല. പുറത്തു പോയാൽ അങ്ങനെ പള്ളികളിൽ ജമാഅത്തിനൊക്കെ പങ്കെടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അത് പൂർണ്ണമായും അവർക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോകുന്നില്ല എന്നതാണ് ജമാഅത്തിന് പങ്കെടുക്കുന്നില്ല എന്നാണ് ഭാര്യയുടെ പരാതി.
2: ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായൊരു വാചകമാണ്, ഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ. ഭൂമിയിലെ ഏറ്റവും ഉന്നതമായ വിഭവം എന്ന് പറയുന്നത്, ഏറ്റവും അടിപൊളി സംഭവം എന്ന് പറയുന്നത് നല്ല സ്വാലിഹത്തായൊരു ഭാര്യയാണ് എന്നാണ്. എന്നാൽ ഭയങ്കര ഐഫോണ്, BMW, ഒരു ഭയങ്കര 5 റൂമുള്ള ഒരു 2 നില കെട്ടിടം, ബാംഗ്ലൂർ ടൗണിൻ്റെ സെൻറ്ററിലുള്ള എല്ലാ മാസവും 25 ലക്ഷം രൂപ വാടക കിട്ടുന്ന ബിൽഡിങ്, കയ്യിലുള്ള 500 കിലോ സ്വർണം, അതൊന്നുമല്ല. ഏറ്റവും നല്ല വിഭവം ഏറ്റവും സ്വാലിഹത്തായ ഭാര്യയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യൻ സന്തോഷിക്കേണ്ട കാര്യം, നിങ്ങളെ നിങ്ങളുടെ ഭാര്യ തിരുത്തുന്നു എന്നത് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാന തആല നൽകിയ തൗഫീഖാണ്. അത് അവർ പറഞ്ഞ് നടക്കുകയല്ല, അവരുടെ ഉള്ളിൽ അതൊരു ടെൻഷനായി ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഹിദായത്തിൻ്റെ വിളക്കാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നു എന്നുള്ളത് അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അള്ളാഹുവോട് അൽഹംദുലില്ലാ പറയേണ്ട ഒരു സുപ്രധാനമായ കാര്യമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമസ്കാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇസ്ലാം ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്നതിൽ ജീവിക്കാനുള്ള നിയമങ്ങളിൽ നിബന്ധനകളിൽ ഒന്നാണത്. നിസ്കരിക്കാത്ത ഭർത്താവാണെങ്കിൽ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്നതിൽ പണ്ഡിതന്മാർക്ക് ഭിന്നാഭിപ്രായമുണ്ട്. തൊലാഖ് ചോദിക്കാവുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണേത്, നിസ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തി. ഇയാളിപ്പോൾ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട്, ഇയാളുമായിട്ട് അത് അങ്ങനെ തന്നെ ബന്ധപ്പെടണില്ല. എന്നാലും ഒരു വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് നമ്മൾ പറഞ്ഞു പോകണം. നിസ്കാരം അത്രയും പ്രധാനമാണ്. അലഹുദുല്ലദീ ബൈനനാ വൈനഹുമുസ് സ്വലാ ഫമൻ തറക്കഹ ഫഖദ് കഫർ. അവിശ്വാസികളും വിശ്വാസികളും തമ്മിലുള്ള വേർതിരിക്കപ്പെടുന്ന അൽ ഫർഖുല്ലദീ ബൈനനാ വൈനഹുമുസ് സ്വലാ, അവർ രണ്ടുപേരെയും വേർതിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അത് നമസ്കാരമാണ്. ഫമൻ തറക്കഹ ഫഖദ് കഫർ, അതിനെ നിഷേധാത്മകമായി നിർവഹിക്കാത്ത വ്യക്തി അയാൾ കാഫറാണെന്നാണ്. അത്രയും സ്ട്രോങ് ആയിട്ട് ഇസ്ലാം പറഞ്ഞ ഒരു വിഷയമാണ്. മാത്രമല്ല അവ്വലുമായി ഹാസബ ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഒരടിമ അന്ത്യദിനത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണേത്, ഏറ്റവും ഒന്നാമത്. തൗഹീദ് ശുദ്ധമായ ഒരാളോട് പിന്നെ ചോദിക്കുന്ന നിസ്കാരത്തെക്കുറിച്ചാണ്. ആ നിസ്കാരം ശരിയായാൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിച്ചിരിക്കുന്നു, അവനെ അവൻ്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്നാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ആ മണിക്കൂറുകൾ എടുത്തു കഴിഞ്ഞാൽ പ്രവാചകന് ഏറ്റവും കൂടുതൽ വിഷമാകേണ്ടത് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ടാണ്. അസ്വല അസ്വല എന്ന് നബി ഇങ്ങനെ പറയുന്നുണ്ട്. ജനങ്ങൾ കാത്തു നിൽക്കുമ്പോൾ പ്രവാചകൻ വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അബോധാവസ്ഥയിൽ നിന്ന് ഉണരുമ്പോൾ നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഇനി എനിക്ക് വന്ന് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെന്ന ബോധ്യം പ്രവാചകനുണ്ടായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ പറയാണ്. എന്നിട്ട് വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോയ പ്രവാചകൻ പിന്നെ ഉണരുമ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, പ്രവാചകൻ്റെ വീട് ഇവിടെ പള്ളി തൊട്ടപ്പുറത്ത്, ആ വിരിയുടെ അപ്പുറത്ത് നിസ്കാരം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പ്രവാചകൻ 2 സ്വഹാബിമാരുടെ, ഫളൽ ബിൻ അബ്ബാസിൻ്റെയും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെയും തോളിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടന്ന്, തോളിലിങ്ങനെ തൂങ്ങിക്കിടന്ന് പള്ളിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിസ്കാരം എന്നുള്ളത് അങ്ങനെ നിസ്സാരമായി ആകേണ്ട ഒന്നല്ല. അവനവൻ്റെ ബെഡ്റൂമിൽ രണ്ടീ സെറ്റ് മൂന്നീ സെറ്റ് എടുത്ത കള്ളിമുണ്ടും എടുത്ത് നിർവഹിക്കേണ്ട ഒന്നല്ല. അത് ഭാര്യമാരൊക്കെ മനസ്സിലാക്കുക. ഈ സഹോദരിയുടെ ചോദ്യത്തിൽ വേറെയും കുറേ ആളുകൾക്കുള്ള ഉത്തരമുണ്ട്. സാധാരണ ഈ ജമാഅത്തൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ഭർത്താക്കന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം അവരെ ഭാര്യമാരായിരിക്കും അതിൻ്റെ ഒരു കാര്യം. സ്കാരത്തിനെ നേരെ ആയിരിക്കണം കേട്ടോ എന്ന് അടുക്കളയിൽ നിന്ന് വിളിച്ച് പറയും. പോണില്ലേ എന്ന് ചോദിക്കും. ഇപ്പോൾ ബാങ്ക് കൊടുത്തിട്ടോ എന്ന് ഓർമ്മപ്പെടുത്തും. ഇത് കേൾക്കുന്ന സഹോദരിമാർ ചിന്തിക്കുക, ഞാൻ അങ്ങനത്തെ ഒരു ഭാര്യയാണോ, ഞാൻ അങ്ങനത്തെ ഒരു ഉമ്മയാണോ, ഞാൻ അങ്ങനത്തെ ഒരു വല്യമ്മയാണോ, ഞാൻ അങ്ങനത്തെ ഒരു പെങ്ങളാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. തിരിച്ച് ആണുങ്ങളും ഞാൻ എത്രത്തോളം ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കണമെന്നാണ് ഇതിൽ എനിക്ക് ചേർത്ത് പറയാനുള്ളത്. ഇനി ഇവിടുത്തെ വിഷയത്തിൻ്റെ മർമ്മത്തേക്ക് വരികയാണെങ്കിൽ, ജമാഅത്ത് നമസ്കാരം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫർള് ഐനായിട്ടുള്ള കാര്യമാണ്. അത് ഈവൻ നമ്മൾ തടസ്സങ്ങളായി വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിന് തടസ്സങ്ങളല്ല. വളരെ പ്രസിദ്ധമായ സംഭവമാണ് അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുത്ത് വന്ന് കാഴ്ച പരിമിതനായ അദ്ദേഹം, കണ്ണ് കാണാത്ത അദ്ദേഹം പ്രവാചകൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ എന്നെ വലൈസലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആളെനിക്കില്ല, അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം, എനിക്ക് ജമാഅത്തിൽ നിന്ന് ഒഴിവ് തരണം, ഞാൻ പള്ളിയിൽ വരേണ്ടതുണ്ടോ, പോരുന്ന വഴിയിൽ തേളും പാമ്പൊക്കെ ഉണ്ട്, മാത്രമല്ല മരത്തിൽ വീണ് ഇടിച്ചു വീഴുന്ന സാഹചര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം പ്രവാചകൻ അതിനോട് അനുകൂലമായി പ്രതികരിച്ചെങ്കിലും അദ്ദേഹം ഇങ്ങനെ പതിയെ ഇഴഞ്ഞ് നടന്ന് നീങ്ങുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അതസ്മാന്നിത, അങ്ങ് ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ എന്ന് അങ്ങൾ വരണം. അദ്ദേഹം വന്നും ചെയ്തു. പിന്നെ മദീനക്കാരെ ഉണർത്തുന്ന ബാങ്ക് കൊടുത്തത് അദ്ദേഹമാണ്. മദീനയിലൊക്കെ എപ്പോഴും അതുണ്ട്, സുബഹിൻ്റെ മുമ്പൊരു ബാങ്കുണ്ട്, ആ ബാങ്ക് കൊടുത്തത് അദ്ദേഹമാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം. തൻ്റെ അനുയായികളെ കൊന്നവർക്കും തന്നെ ദ്രോഹിച്ചവർക്കൊക്കെ വിശാലമായി മാപ്പ് കൊടുത്ത് തനിക്കെതിരെ കൊട്ടേഷൻ വിട്ടയച്ച ആളുകളെ ഫുള്ള് ചേർത്ത് നിർത്തി അങ്ങനെയൊക്കെ ചെയ്ത റസൂലുള്ളാഹി. പക്ഷേ പറഞ്ഞൊരു വാക്കുണ്ട്, ലഖദ് ഹമംതു അൻ ആമുറ ഫിതിയത്തി, ഞാൻ എൻ്റെ കൂടെ കുറച്ച് ചെറുപ്പക്കാരും കൊണ്ട് പിന്നെ അവർക്ക് നിർദ്ദേശം കൊടുത്ത് പോകാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ പള്ളിയിൽ നിസ്കാരം തുടങ്ങിയതിൻ്റെ ശേഷം മദീനയിൽ പള്ളികളിൽ വരാതെ വീടുകളിൽ കഴിയുന്നവരെ വീട്ടിലേക്ക് പിന്നെ വിറകിൻ്റെ കെട്ടുകളും കൊണ്ട് പോകാൻ ഞാൻ വിചാരിച്ചു. അവരുടെ വിറക് ആ വിറക് കെട്ടുകളിൽ തീ കൊളുത്തി അവരുടെ വീടുകൾ കത്തിക്കാൻ ഞാൻ വിചാരിച്ചു എന്നാൽ നബി അത് ചെയ്യുന്നല്ല അതിൻ്റെ അർത്ഥം. അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഭാര്യ ചിന്തിച്ച കാര്യം വളരെ കൃത്യമാണ്. മാത്രമല്ല യുദ്ധസമയത്ത് പോലും ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടത്. സൈന്യം ഖിബലയുടെ ഭാഗത്താണെങ്കിൽ രണ്ട് സൊഫായിട്ട് നിന്ന് ഒന്നാമത്തെ സൊഫ് റുക്കുവും സുജൂദൊക്കെ പൂർത്തീകരിച്ചതിൻ്റെ ശേഷം രണ്ടാമത്തെ ടീം റുക്കുവിലേക്കും സുജൂദിലേക്കും പോവുക, അങ്ങനെയൊക്കെയുള്ള ക്രമങ്ങൾ പോലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഒരു കാരണവശാലും ചെയ്തുകൂടാ. ആ ഭാര്യ ചിന്തിച്ചത് 100% ശരിയാണ്. അദ്ദേഹം അത് തിരുത്തണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ നമസ്കാരം പടച്ചോൻ സ്വീകരിക്കുമോ എന്നുള്ളതിൽ പോലും സംശയമുണ്ട്. ഇബിൻ മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരിക്കലും ഒരു വിഭാഗത്തെ പോലെ ആകരുത്, അവർ അവരുടെ വീടുകളിലാണ് നിസ്കരിക്കുന്നത്. നിങ്ങൾ നിസ്കാരം പള്ളിയിൽ ഉപേക്ഷിച്ചാൽ ഫഖദ് തറക്ക സുന്നത്ത് നബിയിക്കും, ആ വ്യക്തി പ്രവാചകൻ്റെ സുന്നത്താണ് ഉപേക്ഷിച്ചിരിക്കുന്നത്, ആ അതുവഴി അയാൾ നരകവഴിയിലാണ് എന്ന് വരെ പറഞ്ഞു വെച്ചത് നമുക്ക് കാണാൻ കഴിയും.
1: ഇപ്പോൾ ഈ മറുപടികളൊക്കെ ഭാര്യയ്ക്ക് ഈ പോയിന്റുകൾ പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, അദ്ദേഹത്തോട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഭാര്യ എഴുതുന്ന മറ്റൊരു പ്രശ്നം, അദ്ദേഹത്തോട് ഇങ്ങനെ നിസ്കാരത്തിൻ്റെ കാര്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീകളുടെ കാര്യം നോക്കിയാൽ മതി, ആണുങ്ങളെ ഭരിക്കാൻ വരണ്ട എന്ന ഒരു ടോണിലുള്ള സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടെന്ന്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇനി പറഞ്ഞാലും അദ്ദേഹം ഉൾക്കൊള്ളാനുള്ള സാധ്യത വളരെ കുറവാണ്.
2: അതായത് ചില ആളുകൾ എന്തെന്ന് വെച്ചാൽ അവനവൻ്റെ തോന്നിയാസത്തിന് ഇസ്ലാം തെളിവൊക്കെ എടുക്കണ ചില അപൂർവജീവികൾ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. അവർ ശരിക്കും ഇവിടുത്തെ ഇസ്ലാം വിരുദ്ധ ചേരിയുടെ ഏറ്റവും വലിയ ഉപകരണങ്ങളാണെന്നാണ് ഞാൻ പറയാം. ഇത് ഈ പറഞ്ഞ ആൾ ശരിക്കും കേൾക്കുന്നുണ്ടെങ്കിൽ, അയാൾക്ക് വല്ല പ്രതിഷേധം ഉണ്ടെങ്കിൽ അയാൾ എന്നെ വിളിച്ചോട്ടെ. ചില ആളുകൾ ഒന്നും കൂടിയും ചെയ്യും, അരിജാലു ഖവ്വാമൂന അലൽ നിസാ എന്നും കൂടി കൊണ്ട് ഓതും, ആയത്ത് കൂടി കൊണ്ട് ഓതും, എന്നിട്ട് അതിൻ്റെ തഫ്സീറൊക്കെ വേണമെങ്കിൽ ഉദ്ധരിക്കും. ഇത് തോന്നിയാസാണെന്ന്, ശുദ്ധമായ അസംബന്ധമാണ് അയാൾ പറഞ്ഞത്. ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാളും ഭർത്താവിന് ഭാര്യയെക്കാളും ഒക്കെ വരുന്ന പരസ്പരം വരുന്ന പല മേഖലകളും പല ഏരിയകളും ഉണ്ട്. ഇസ്ലാം ഈ ഭാര്യയെ ഭരിക്കരുത് അല്ല ഭർത്താവിനെ ഭരിക്കരുത് എന്നുള്ള വേർഡൊന്നും ഇസ്ലാം ഉപയോഗിച്ചിട്ടില്ല. ഇസ്ലാം പറഞ്ഞത് പുരുഷൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്, പുരുഷൻ്റെ ബാധ്യതയെക്കുറിച്ചാണ്. പുരുഷന് നല്ല ബാധ്യതകളുള്ളതുകൊണ്ട് സ്ത്രീ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ചാണ്. നിങ്ങളുടെ കുടുംബവും സമ്പാദ്യവും സർവവും, നിങ്ങൾ 60,000 രൂപ സാലറി വാങ്ങുന്ന ആളാണ്, 36,000 രൂപേൻ്റെ സാലറിക്കാരനാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ചിലവ് നടത്തൽ അയാളെ ബാധ്യതയാണ്. നിങ്ങൾക്ക് അയാളെ സഹായിക്കുക കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വേറൊരു അർത്ഥത്തിൽ സദഖൻ്റെയും സക്കാത്തിൻ്റെയൊക്കെ അർത്ഥത്തിൽ വേറൊരു നിലക്ക് വന്നേക്കാം. പക്ഷേ അത്രയും ചുമതലകളുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. ആണും പെണ്ണും തുല്യമാണെന്നുള്ള അഭിപ്രായം ഒരിക്കലും ഇസ്ലാമിലില്ല. ആണിനും പെണ്ണിനും ഇടയിലുള്ള നീതി നിർവഹണമാണ് ഇസ്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പക്ഷേ ഈ സ്ത്രീക്ക് അങ്ങോട്ട് ഉപദേശിക്കാനുള്ള അവകാശമുണ്ട്. ഉമ്രാഹ്ലക്കബി സ്വലാത്തി വസ്തബിർ അലൈഹ, നീ നിൻ്റെ അഹലിനോട് നിസ്കാരത്തെക്കുറിച്ച് പറയണം, നിസ്കരി

0: കൊണ്ടില്ല. റസൂലുള്ള അവരോട് തഹല്ലുലാകാൻ പറഞ്ഞു, മൃഗത്തെ അറുത്ത് ഉംറയിൽ നിന്ന് വിരമിക്കാൻ പറഞ്ഞു. അപ്പോൾ ആരും ചെയ്യണില്ല. നബി, എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഒരാവശ്യമില്ലാതെ ഇങ്ങനത്തെ ഒരു പിന്നെ സംഗതി എന്തിനാണ് നമ്മൾ അംഗീകരിക്കണമെന്നാണ് അവർ ചോദിച്ചത്. പ്രവാചകൻ ഈ സങ്കടം പോയി പറഞ്ഞത് സഫിയ ബീവിനോടാണ്. സഫിയ, ആരും ഞാൻ പറഞ്ഞ കേൾക്കണില്ല കേട്ടോ എന്ന് ടെൻറ്റിൻ്റെ ഉള്ളിൽ പോയി പറയാണ്. അപ്പോൾ സഫിയ പറഞ്ഞു കൊടുക്കണ കാര്യമാണ്, നബി നിങ്ങളങ്ങോട്ട് തഹല്ലുലാകുകയും നിങ്ങൾ മുടി മുറിക്കുകയും നിങ്ങളൻ വിതരണം ചെയ്യും, അപ്പോൾ ആളുകൾ ആയിക്കോളും, ഞിഞ്ഞ ഉപദേശിക്കാൻ വരണ്ട. ഇത്രയും പ്രഷറുള്ള ഇത്രയും ടെൻഷനുള്ള ഒരു സ്പേസിൽ പോലും ഭാര്യൻ്റെ ഉപദേശം കേട്ട് റസൂലുള്ള അത് ചെയ്യാണ് ചെയ്തത്. മാത്രമല്ല, ഭാര്യമാർക്കിടയിൽ ഉണ്ടായിരുന്ന പിണക്കങ്ങളിൽ ഇപ്പോൾ ഹഫ്സ ബീവിൻ്റെ ആയിഷ ബീവിൻ്റെ അടുത്ത് റസൂലുള്ള പോണ ഒരു രംഗമുണ്ട്. സൈനബ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നിന്ന് തേൻ കഴിച്ചു വന്ന പ്രവാചകനെ, സൈനബിൻ്റെ വീട്ടിൽ പ്രവാചകൻ അപ്പോൾ പോയതും അവിടുന്ന് ഭക്ഷണം കഴിച്ചതൊന്നും ഹഫ്സ ബീവിക്കോ അല്ലെങ്കിൽ ആയിഷ ബീവിക്കോ രണ്ടിലൊരാൾക്ക് ഇഷ്ടമായില്ല. ഒരു ബഹുഭാര്യത്വ സംവിധാനം നിലനിൽക്കുന്ന കുടുംബമാണ്. ഇന്ന് നമ്മളെ ടേണായിട്ട്, ഇന്ന് എൻ്റെ ടേണായിട്ട്, ഇന്ന് എൻ്റെ ദിവസമായിട്ട് അവിടെ പോയി എന്നുള്ളൊരു മൈൻഡൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാളും തമ്മിൽ പ്ലാൻ ചെയ്തു, നിങ്ങൾ മഗാഫീർ കഴിച്ചോ നബിയെ എന്ന് ചോദിച്ചു. മഗാഫീർ എന്ന് പറഞ്ഞാൽ തേനിൻ്റെ രുചിയും എന്നാൽ ഒരു ദുർഗന്ധവുമുള്ള ഒരു പ്രത്യേക തരം പാനീയമാണ്. അപ്പോൾ നബിക്കത് മനസ്സിലായി, ഇത് മഗാഫീറായിട്ടല്ല, അവർക്കിത് ഇഷ്ടമായിട്ടില്ല എന്ന്. അപ്പോൾ നബി പറഞ്ഞു, ഞാനിനി അങ്ങനെ പോണില്ല, ഞാനങ്ങനെ കഴിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഭാര്യമാർ പറയുന്നൊരു വിഷയത്തെ പ്രവാചകൻ കേൾക്കുകയാണ്. കേട്ടപ്പോൾ പ്രവാചകൻ ഭാര്യമാരുമായി നടത്തിയ ചർച്ചനെ അല്ല അവിടെ നിരാകരിച്ചത്, പക്ഷേ അവിടെ അവരുടെ ഇടയിൽ ബഹുഭാര്യത്വ സംവിധാനം നമ്മളൊരു വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു ഡിസ്കഷൻ നടന്നിരുന്നു. അതിനെ ഖുർആൻ എന്ത് ചെയ്തു? ഖണ്ഡിച്ചു. എന്തിനാ ഭാര്യ പറഞ്ഞ കേട്ടെന്ന് അല്ല അവിടെ പറഞ്ഞത്. എന്താണ് അയ്യുഹ നബി അലിമ തുഹരിമു മാ ഹല്ലല്ലാഹു ലക് തബ്തഗി മറല്ലാത്ത അസ്വാജിഖ്, നിങ്ങൾക്ക് അള്ളാഹു ഹലാലാക്കി തന്നൊരു സാധനത്തെ നിങ്ങൾ വേണ്ടാക്കണം എന്തിനാ? അവിടെ പോയാൽ കുടിച്ചത് തെറ്റൊന്നുമല്ല എന്ന് ചെയ്തു, കറക്റ്റ് ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ ഭാര്യമാരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ നബി എടുക്കുന്നുണ്ട്. ഇനി മാത്രമല്ല, നമുക്ക് ഇതിൽ പിന്നെയും കാണാൻ പറ്റുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, അൻതി കലഹരി ഉമ്മി, നീ എനിക്ക് എൻ്റെ ഉമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞു. അത് അറബ്സ് ചെയ്തിരുന്നൊരു പരിപാടിയാണ്, ഭാര്യമാരെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തിരുന്നൊരു പരിപാടിയാണ്. അങ്ങനെ പറഞ്ഞൊരാളെ ഭാര്യൻ്റെ അടുത്തേക്ക് പിന്നെ ഭാര്യ എന്നുള്ളവർക്ക് ചെല്ലാൻ പാടില്ല, ഭാര്യയിൽ നിന്ന് കിട്ടണമെന്നും വാങ്ങാൻ പാടില്ല. അപ്പോൾ ഒരു സ്ത്രീ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ച രീതിയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതീ തുജാദിലുക ഫീ സൗജിഹ വതശ്തകി ഇലല്ലാഹ്, അള്ളാഹുവിലെ കാവലാതി ബോധിപ്പിച്ചും നിങ്ങളോട് ശക്തമായി സംസാരിച്ചും തർക്കിച്ചുമൊക്കെ വന്ന ആ സഹോദരിയുടെ മനോനിലയെ അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അവരുടെ കാര്യത്തിൽ വിധി പറയുന്നത്. അപ്പോൾ ഒരു പെണ്ണിങ്ങനെ മിണ്ടാതെ നിൽക്കേണ്ട ഒരാളാണ്, അഭിപ്രായമൊന്നും പറയാൻ പാടില്ല എന്നൊന്നും പറയണത് എന്തല്ല, ശരിയല്ല. അത് പ്രവാചകൻ്റെ മുന്നിൽ പ്രവാചകൻ എന്നുള്ള നിലക്ക് പോലും അവർ ശക്തമായി അവരുടെ ആവശ്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ റൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിങ്ങനെ ഇത് നിങ്ങൾ എവിടുന്ന പഠിച്ചതെന്നറിയില്ല, നിങ്ങൾ പഠിച്ച സ്കൂൾ മാറിയിട്ടുണ്ടെന്നാണ് ആ വ്യക്തിയോട് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്.
1: മറ്റൊരു ഭാര്യയുടെ സംശയമുള്ളത്, പ്രശ്നമുള്ളത്, ഭാര്യയുടെ ഫോണ്, ഭാര്യൻ്റെ ഉമ്മയുടെ ഫോണൊക്കെ ഭർത്താവ് പരിശോധിക്കുന്നു. എന്നാൽ ഭർത്താവിൻ്റെ ഫോണ് തൊടാൻ സമ്മതിക്കില്ല. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, എന്ത് ഫോണിലൊന്നുമില്ല എന്നാലും പിന്നെ ഓല കൂട്ടുകാരത്തിൽ എന്താ പറഞ്ഞത്, കുടുംബ ഗ്രൂപ്പിൽ എന്താ പറഞ്ഞത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് നോക്കും ചെയ്യാം, അങ്ങോട്ട് നോക്കാൻ സമ്മതിക്കും ചെയ്യില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് അവർ പറയുന്നത്.
0: നമ്മളെ കണ്ണിയൻ ഡോക്ടർ അടുത്തേ ഒരു അത്യാവശ്യം നല്ല സമ്പന്നനായ ഒരു കാരണവലി ഒന്ന് പറഞ്ഞു, പിന്നെ നമുക്ക് ആണുങ്ങൾക്കുള്ള റേഡിയോ തുടങ്ങണം, അതിൽ ഫുള്ള് പെണ്ണുങ്ങളെ കാര്യമാണ് ഇപ്പോൾ പീസ് റേഡിയോയിൽ വരുന്നത്, നമ്മളെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ ചോദ്യം ഭാര്യൻ്റെ വിഷയമാണല്ലോ. ഭർത്താക്കന്മാരെ ചോദ്യങ്ങൾ അയച്ചാൽ ഭർത്താക്കന്മാരുടെ വിഷയം നമ്മളെന്ത് ചെയ്യും, ചർച്ച ചെയ്ത് ഭാര്യമാരതൊക്കെ കേൾക്കുന്നുണ്ട്, ആണുങ്ങൾ ഈ റേഡിയോ സംവിധാനങ്ങളൊന്നും കേൾക്കണില്ല എന്നുള്ളതാണ് വലിയൊരു ശതമാനം ആളുകളുടെ പ്രശ്നം. ഇതിൽ ഈ രണ്ടാളുകളും പരസ്പരം വിശ്വാസമുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു സംശയ രോഗത്തിൻ്റെ വേറൊരു സംഭവമാണത്, സംശയരോഗത്തിൻ്റെ വേറൊരു പ്രശ്നമാണിത്. അത് ആ സംശയരോഗം എന്നുള്ള സാധനം തലൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ദാമ്പത്യത്തിലെല്ലാം സന്തോഷവും പോയി, ബാക്കിയെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ഈ ഒരു കൊച്ചു സാധനം ഉള്ളിലുണ്ടായി കഴിഞ്ഞാൽ എന്നെ എൻ്റെ ഭർത്താവിന് സംശയമാണ്, എനിക്കെൻ്റെ ഭാര്യയിൽ എന്തോ ഒരു അവിശ്വാസം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനവും ഒരു സന്തോഷവും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ ഈ രണ്ടാളടുത്തും നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നുകൂടി തുറന്ന് സംസാരിക്കണം. ഭർത്താവ് ഇതൊക്കെ ഒന്നും എടുത്ത് കണ്ടോട്ടെ, നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ വിഷയമുള്ളൂ, എടുത്തങ്ങനെ നോക്കിക്കോട്ടെ മൂപ്പര്, മൂപ്പർക്ക് അങ്ങനെയൊരു സമാധാനം കിട്ടണമെങ്കിൽ അങ്ങനെ കണ്ടോട്ടെ എന്ന് ഭാര്യ ഒന്ന് തീരുമാനിച്ച് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ട്, ഇത് ഒരു അതിർത്തിക്കപ്പുറമുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊരു ഡിസോർഡറാണ്. അത് എന്ത് ചെയ്യണം, കൃത്യമായ

0: അതിനൊക്കെ കൃത്യമായ കൗൺസിലിങ്ങും മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എടുക്കും വേണം. അപ്പോൾ നിങ്ങൾക്കത് നല്ല ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞളി, ഇങ്ങനെ ഇത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ശരിക്കും ഇതിങ്ങനെ എടുത്തു നോക്കാൻ കാരണം എന്താണ്, ഇത് നിങ്ങൾക്കൊരു ലെവലിലേറെ തോന്നുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഒന്നിച്ച് നമ്മൾ ജീവിച്ച് പോകണമെങ്കിൽ ഭയങ്കര വിഷമങ്ങളുണ്ട് എന്ന് പറയണമെന്നാണ് എനിക്ക് ഒറ്റവാചകത്തിൽ തോന്നുന്നത്. വിശദമായി പിന്നീട് നമുക്ക് സംസാരിക്കാം.
1: ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക്, ലൈവ് കൗൺസിലിങ്ങിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാം. ഇൻഷാല്ലാ അത്തരം ചോദ്യങ്ങളുടെ പ്രതികരണങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ എടുക്കാം. അള്ളാഹു ഇത് നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, വളരെ പ്രസക്തമായൊരു വിഷയത്തിലായിരുന്നു ഇന്നത്തെ സ്നേഹക്കൂട് നാം കേട്ടത്. മൂന്ന് ഭാര്യമാരും മൂന്ന് ദുഃഖങ്ങളും എന്ന വിഷയത്തിൽ നമ്മുടെ കൂടെ ഇത്രയും നേരം സംവദിച്ചത് താജുദ്ദീൻ സലാഹി, കൂടെ അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
3: ഒരു ടീച്ചർ അവരുടെ കുട്ടികൾക്ക് EVS പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഈ പൂമ്പാറ്റയുടെ ജീവിതക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പുഴു ലാർവയായി അതിൻ്റെ എഗ് മുട്ടയായിട്ട് അവിടെ നിൽക്കുന്നു, പിന്നെ അത് കാറ്റർപില്ലറാവുന്നു, പിന്നെ അത് പ്യൂപ്പയായിട്ട് രൂപാന്തരപ്പെടുന്നു, പിന്നെ ബട്ടർഫ്ലൈ ആവുന്നു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു റിയൽ മോഡല് ശരിക്കും അവർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാദ്യം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു, ഈ പ്യൂപ്പ അത് അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നൊരു രൂപം, അതിങ്ങനെ വന്നു. അവരിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്തിട്ടത് കണ്ടപ്പോൾ അതിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് അതിങ്ങനെ വരികയാണല്ലോ. പ്യൂപ്പ പൂമ്പാറ്റയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. കുട്ടികളിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്ന അവസാനം ആ ഒരു പുറത്തേക്ക് വരുന്ന സ്ട്രഗിളൊക്കെ കുട്ടികൾ കണ്ട് അവസാനം അത് പുറത്തേക്ക് വന്നപ്പോൾ പൂമ്പാറ്റയായപ്പോൾ അതിമനോഹരമായൊരു പൂമ്പാറ്റ വർണ്ണങ്ങളുള്ള ആ ഒരു ശലഭം ഇങ്ങനെ പാറിപ്പോകുന്നവർ കണ്ടു. അത് കണ്ട ഉടനെ കുട്ടികൾ വീണ്ടും പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് ഒന്നുകൂടി അതൊന്ന്
4: കാണണം,
3: ഒന്നുകൂടി കാണണം. നിർബന്ധം പിടിച്ചപ്പോൾ വീണ്ടും അതുപോലെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ടീച്ചർ അതുപോലെ വീണ്ടും
4: റിപ്ലൈ ചെയ്തു,
3: അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പ്യൂപ്പയിൽ നിന്ന് അത് വീണ്ടും പൂമ്പാറ്റയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതിൽ ഇതേ നേരത്തേനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്തു. ടീച്ചർ അത് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോട്ടെ, ഇത് കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളിങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന് വട്ടത്തിലിരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് എത്ര സമയമായിട്ടും അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നില്ല, കുറേ ഇങ്ങനെ പൗതി നിൽക്കുന്നു, കുറേ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൂട്ടത്തിലൊരാൾ ഒരു ബ്ലേഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് പുറത്തേക്ക് നന്നായി വന്നോട്ടെ പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്തു,
4: കയറി കൊടുത്തു,
3: ഒന്നിട്ട് കീറി കൊടുത്തു. കയറി കൊടുത്തതിൽ ഉടനെ തന്നെ പുറത്തേക്ക് ചാടി. ചാടിയപ്പോൾ എന്താ പൂമ്പാറ്റല്ല, അതൊരു പുഴുവായിട്ട് തന്നെ
4: ചാടിയത്.
3: കാണാൻ അറപ്പുള്ളൊരു പുഴുവാണ്. ടീച്ചർ തിരിച്ചു വന്നപ്പോൾ എന്തായി ഇപ്പം കണ്ടില്ലേ, ടീച്ചർ അത് കണ്ടില്ല, പൂമ്പാറ്റിയായില്ല, അത് പുഴുവായിട്ട് തന്നെ ഉള്ളത്. കുട്ടികൾക്കൊക്കെ ഒരു അറപ്പ് പോലെ തോന്നി. അപ്പം അതെന്തേ സംഭവിച്ച, അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു അതിനൊന്ന് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതാണ് അതങ്ങനെ ചെയ്തു കൊടുത്തതാണ്. ഈ ഒരു കഥ ശരിക്കും പാരന്റിന്റെ വിഷയത്തിൽ പലപ്പോഴും കുട്ടികൾ സ്ട്രഗിൾ ചെയ്ത് അവരുടെ കഴിവുകളും സ്കില്ലുകളൊക്കെ പുറത്തെടുക്കുന്നതിന് പകരം ചെറുപ്പത്തിലെ പാരൻസ് എന്ത് ചെയ്യും, ഈ ബ്ലേഡ് എടുത്ത് തോണ്ടിക്കൊടുക്കുന്ന പോലെ കുട്ടികളെങ്ങനെ സഹായിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അവസാനം കുട്ടികളൊരു പുഴുവായി, പൂമ്പാറ്റയാവേണ്ട കുട്ടികൾ പുഴുവായി പുറത്തേക്ക് വരും. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോ കുട്ടിയും ജനിക്കുന്നത് ആ കുട്ടിയുടെ ജീവിത ചക്രത്തിലേക്ക് വേണ്ട എല്ലാ കഴിവുകളും ആർജിച്ചെടുക്കാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വേണ്ട സ്കില്ലുകളുമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ നെർച്ചറിങ്ങിന് വേണ്ട അന്തരീക്ഷം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
4: യെസ്,
3: അത് പാരൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്.
4: ഓവർ കെയർ വേണ്ട,
3: ഓവർ കെയർ വേണ്ട. ഓവർ കെയർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ കുട്ടിക്ക് വളരാൻ അവസരമില്ല, കുട്ടിയുടെ സ്കില്ല് പുറത്തെടുക്കാൻ അവസരമില്ല. ഒരു ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 330 ഗ്രാം തൂക്കമാണ് കുട്ടിയുടെ ബ്രെയിൻ ഉണ്ടാവുക. ആ 330 ഗ്രാം എന്നാലൊരു പിന്നെ അപ്പം ആ കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിയ ബ്രെയിൻ ആണ് 1440 ഗ്രാമാണ്. അതൊരു 12-18 വയസ്സിന്റെ ഇടയിലാണ് പൂർത്തിയാവുന്നത്. പക്ഷെ ഒരു കുട്ടിയുടെ ജനനത്തിൽ 6 വയസ്സ് 12 വയസ്സിനിടയിൽ ആദ്യത്തെ 2 വയസ്സിനിടയിൽ 75% ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കും. ഈ സമയത്ത് കുട്ടി വളരെയധികം വളരുന്ന സമയമാണ്. ശാരീരിക വളർച്ചയുടെ കൂടെ കുട്ടിയുടെ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ ആ സമയത്ത് കുട്ടിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ 60% ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടാ ജനിക്കണേ. അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്കില്ലുകളുടെ ആവശ്യമല്ല, ഇൻവോൾഡ് ആണ് സ്കില്.
4: പക്ഷെ
3: മനുഷ്യന്റെ കുട്ടിന്റെ സാഹചര്യത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം പലതും. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മള് പാരന്റ്സ് അതിന് അവസരം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ശരീരവും മനസ്സുമാണ് സ്കില്ല് വളരാൻ കുട്ടിയുടെ ബുദ്ധിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവന്റെ ബ്രെയിനും അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരവും ആയിരിക്കും. പക്ഷെ മനസ്സ് ഏറ്റവും പ്രധാനമാണ് സ്കിൽ ഡെവലപ്മെന്റിന്. അപ്പൊ അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
4: ചില രക്ഷിതാക്കൾക്കെങ്കിലും ആ ഒരു കാര്യത്തില് ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, ഇല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ രണ്ടാമത്തെ കുട്ടിയായിരിക്കും. അപ്പൊ അവന് ഈ അംഗൻവാടി കൊണ്ടാക്കലും അത് തിരിച്ചും കൊണ്ട് കൊണ്ടുവരലും അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുവരലും അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കും, അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും കുട്ടികൾ നോക്കും, കരയും, കരയുമ്പോഴേക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലലോ. ഈ ഒരു ഓവർ കെയർ കൊടുത്തിട്ട് വീണ്ടും കുട്ടികൾക്ക് കുട്ടിയുടേതായിട്ടുള്ള ഒരു താല്പര്യത്തിൽ വളരാൻ കഴിയാത്ത പിന്നെ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ.
3: അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ പറഞ്ഞ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ച സമയത്തിൽ ചില ആൾക്കാർ കുട്ടികൾ ചെറുപ്പത്തിൽ ഫങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കുട്ടി കുട്ടിക്ക് ആയിരുന്നു. അപ്പം അതൻ വീടുമ്പോഴേക്ക് വീണിട്ട് കുട്ടിക്ക് ഇതെങ്ങനെയെന്ന് പ്രകടിപ്പിക്കാൻ പോലും സമ്മതിക്കാം. അതിന്റെ മുന്നേ എൻ്റെ പോകും കുട്ടിക്ക് എന്തേ പറ്റിയതോ വെച്ചിട്ട് എടുത്തിട്ട് പിന്നെ കുട്ടിക്ക് തന്നെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ ഡീൽ ചെയ്യണം പോലും കുട്ടീനെ അനുവദിക്കാതെ പാരന്റ്സ് അത്.
4: അതെ അതെ അതെ അതെ, ചെറിയ കുട്ടികളായിട്ട് നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ചില കുട്ടികളൊക്കെ അങ്ങനെ കാണാൻ പറ്റും. എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മ തന്നെ വരണം.
3: അതെ,
4: ഒരു രക്ഷയുണ്ടാവില്ല. ആയ ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും, കൂട്ടത്തിൽ കുറെ അവൻ്റെ ചങ്ങാതിമാരുണ്ടാവും, ചങ്ങാതി എല്ലാവരും ഉണ്ടാവും. ഇവരൊന്നുമില്ല, ഉമ്മ തന്നെ വരണം. ഇതൊരു വാശിപ്പുറത്ത് കുട്ടികൾക്ക് എത്തിപ്പെടാനുള്ള കാരണം ഇതാണ്. നമ്മൾ കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നതോടൊപ്പം അവർ വളരാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായി എന്ത് ചെയ്യണം, ഉണ്ടായി കൊടുക്കണം. കുറച്ചത് വീഴണം,
3: അതെ അതെ,
4: തട്ടി തടയണം. അതുപോലെ തന്നെ ഒന്ന് അവർ നടക്കണം, മുട്ടുകുത്തി നടക്കണം. പണ്ടൊക്കെ എന്നാലും മുട്ടുകുത്തി മണലിലൂടെയും മുറ്റത്തൂടെയും നമ്മളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സാഹചര്യങ്ങൾ അവൻ്റെ മുട്ടുകുത്തേണ്ട വണ്ടികളുണ്ട്, ഇപ്പോൾ നടക്കാനുള്ള അതിനായിട്ടുള്ള വാക്കറുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിലൂടെ കുട്ടിയൊക്കെ നിന്നും അവൻ്റെ ശാരീരികവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനസികവുമായിട്ടുള്ള വളർച്ച പൂർത്തീകരിക്കപ്പെടുന്നതിന് ഇതൊക്കെ ചില തടസ്സങ്ങളാകും എന്നുള്ളതാണ്. ആ ഒരു പ്യൂപ്പയെ നമ്മൾ കീറിയിട്ടതുപോലെ
3: കീറിടാതിരിക്കുക നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് കാരണം ക്ഷമ വേണം, നല്ല ക്ഷമ. കുട്ടി ഇത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ക്ഷമ, അതിന് കാത്തിരിക്കാൻ നേരല്ല, അപ്പോഴേക്കും നമ്മൾ ഹെൽപ്പ് ചെയ്ത്. കുട്ടി എഴുതി തുടങ്ങി കുട്ടി, ഇപ്പോൾ ഉദാഹരണത്തിൽ 2-3 വയസ്സിനിടയിൽ കുട്ടി ബട്ടൺസ്, ഡ്രസ്സിന്റെ ബട്ടൺസ് ഇടണം എന്നാണ്.
4: ഇട്ട്
3: കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൻ കോർഡിനേഷൻ നടക്കും, അത് ഉണ്ടാകുമ്പോൾ കുട്ടിന്റെ എഴുത്ത് നന്നാവും. കാരണം ഈ കുട്ടിയെ കഴിയുകൊണ്ട് കാലുകൊണ്ട് ഒന്നും സമ്മതിപ്പിക്കാതെ അവസാനം സ്കൂളിലേക്ക് ചേർത്തിട്ട് കുട്ടിക്ക് ഇത് ഓർഡർ ആവണില്ല.
4: 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഭക്ഷണം വാരി കൊടുക്കുന്ന രക്ഷിതാക്കൾ ഇപ്പോഴും.
3: അതെ,
4: 10-ാം ക്ലാസ്സിൽ എന്ന് വെച്ചാൽ ഞാൻ വാരി കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല, അവർ കഴിക്കൂല. അപ്പം എന്നിട്ടോ പരീക്ഷ ടൈമിലൊക്കെ രക്ഷിതാക്കളും ഇങ്ങോട്ട് അധ്യാപകരെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും അവൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. ഇപ്പം സ്വാഭാവികമായിട്ടും 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും കുട്ടീനെ കഴിക്കുന്ന ആണല്ലോ. പക്ഷെ ആ കുട്ടി അതേപോലെ ടിഫിൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം രക്ഷിതാക്കൾ ടീച്ചേഴ്സിനെ വിളിച്ച് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാല് കുട്ടിക്ക് എന്ത് ചെയ്യണം, ഈ ഭക്ഷണപ്പൊതി കൊണ്ടുപോയത് കഴിക്കാനാണ് എന്നുള്ള ബോധം അവനില്ല. അവന്റെ ബാഗിൽ ഈ സാധനം ഉണ്ട്, പക്ഷെ ടീച്ചർ എന്ത് ചെയ്യണം, അതെടുത്ത് തുറന്ന് കൊടുത്ത് നീക്കത് കഴിക്കാനാണ് ഉമ്മ കൊടുത്തയച്ചിട്ടുള്ളതെന്ന് ഓനെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടുണ്ട്. അപ്പൊ അത്രത്തോളം എന്ത് വേണ്ട, പ്യൂപ്പയാക്കിയിട്ട് തന്നെ നിർത്തേണ്ടതില്ല എന്നാണ്.
5: ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏകദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവിക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. പീസ് റേഡിയോയിൽ ഇനി ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി ഇൻസൈറ്റ്. ഇസ്ലാമിക നിയമങ്ങൾ കാടത്തമോ? അവതരിപ്പിക്കുന്നത് അബ്ദുറഊഫ് അൽഹൈക്കമി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദി ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഫാഷിസം വെറുപ്പിൻ്റെയും വിഭാഗീയതയുടെയും വിഷം പുരട്ടുമ്പോൾ അത് തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് കേരളം തെളിയിച്ച ദിനങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയുടെ മോചനദ്രവ്യത്തിനു വേണ്ടി പാർട്ടിയും മതവും നോക്കാതെ മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ചപ്പോൾ അത് സാധ്യമായി എന്നതാണ് നമ്മൾ കണ്ടത്. ഈയൊരു ഐക്യം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ശത്രു നിരാശപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതിനിടയിലും ഈ ഒരു വസ്തുതയെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുവാനും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കുറച്ചു കാണിക്കുവാനും പരിശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാം വിമർശിക്കപ്പെടുമ്പോഴെല്ലാം അതിൻ്റെ നീതിയും സൗന്ദര്യവും കൂടുതൽ ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. അതുകൊണ്ട് തന്നെ വിശാലമായി ഈ വിഷയത്തെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇസ്ലാം നിലകൊള്ളുന്ന അടിസ്ഥാന 5 വിഷയങ്ങൾ, അതിലൊന്ന് ഒരു വ്യക്തിയുടെ മതമാണ്. അവൻ്റെ മതം സംരക്ഷിക്കപ്പെടണം. രണ്ടാമത്തത് അവൻ്റെ ജീവൻ സംരക്ഷിക്കപ്പെടണം. മൂന്നാമത്തത് അവൻ്റെ ബുദ്ധി സംരക്ഷിക്കപ്പെടണം. നാലാമത്തത് കുടുംബ പരമ്പര. അഞ്ചാമത്തത് സമ്പത്ത്. എന്നിങ്ങനെയുള്ള 5 കാര്യങ്ങൾ, അല്ലറൂറാത്തുൽ ഖംസ്, 5 കാര്യങ്ങളെ, അതിൻ്റെ അടിസ്ഥാനം അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഇസ്ലാം ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനം. ഒരിക്കലും ഒരു വ്യക്തിയുടെ മതത്തിന് പ്രയാസപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു ജീവനെ ഹനിക്കുന്ന, അല്ലെങ്കിൽ കുടുംബ പരമ്പരയ്ക്ക് മോശം വരുത്തുന്ന, സമ്പത്തിനെ അപഹരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനെ കൃത്യമായി സംരക്ഷിക്കുക എന്നതാണ് ദീനുൽ ഇസ്ലാം ഏറ്റവും മർമ്മപ്രധാനമായി പഠിപ്പിക്കുന്ന 5 കാര്യങ്ങൾ. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ എടുത്തു പഠിപ്പിക്കുന്ന ഒരു അധ്യാപനം, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമ ഖതല നാസ ജമീഅ, ആരെങ്കിലും ഒരു വ്യക്തിയെ അകാരണമായി കൊണ്ട് കൊന്നുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, അവൻ ലോകത്തുള്ള മുഴുവൻ വ്യക്തികളെയും കൊന്നതിന് സമമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം ചേർത്തു പറഞ്ഞത്, വമൻ അഹ്യാഹ ഫകഅന്നമ അഹ്യന്നാസ ജമീഅ, ഒരാൾക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതിന് തുല്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അന്യായമായിക്കൊണ്ട് ഒരാളെയും കൊലപ്പെടുത്താൻ പാടില്ല. ഒരു മനുഷ്യൻ്റെയും രക്തം ചിന്താൻ പാടില്ല. അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ ഇടപാടുകളോ ഉണ്ടാകാൻ പാടില്ല. അവൻ്റെ സമ്പത്തിനെ അപഹരിക്കാൻ പാടില്ല. എന്നിങ്ങനെയുള്ള കൃത്യമായ വിശദീകരണങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇവിടെ വിമർശിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ കേസിൻ്റെ വസ്തുതയെക്കുറിച്ചാണ്. എല്ലാവരും പറയുന്നത് ഇസ്ലാമിൻ്റെ കാടത്ത നിയമമാണ് ഈയൊരു രൂപത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ടതും, മാത്രമല്ല കയ്യബദ്ധത്തിലൂടെ ഉണ്ടായ ഒരു കൊലപാതകമാണ് ഇത് എന്നൊക്കെ പറഞ്ഞു പരത്തിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുവാൻ ആളുകൾ വെമ്പൽ കൊള്ളുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഒരു കയ്യബദ്ധമായിരുന്നോ എന്നത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട വിഷയമാണ്. അതിൻ്റെ വസ്തുതകൾ വ്യാപകമായി ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കയ്യബദ്ധമല്ലായിരുന്നു, അവസാനം അതൊരു നാടകത്തിലൂടെ അവസാനിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു, ഇരട്ട കൊലപാതകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്നുവരെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഫത്വ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു അറിയാതെ സംഭവിച്ചു പോയ കൊലപാതകമല്ല എന്നത് ഉറപ്പായി. ഇനി രണ്ടാമത്തത് ഇസ്ലാമിൻ്റെ നിയമത്തെ വിമർശിക്കുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരിക്കലും ഒരു വ്യക്തിയെ കൊല്ലരുത് എന്ന ഒരാശയത്തിലേക്ക് ആളുകൾ എത്തുവാൻ വേണ്ടിയിട്ടാണ് ഒരാളെയും കൊല്ലാൻ പാടില്ല. അങ്ങനെ കൊന്നുകഴിഞ്ഞാൽ, മനഃപൂർവ്വമാണ് കൊലപാതകം നടക്കുന്നത് എങ്കിൽ പ്രതിക്രിയ ഉണ്ടാകണം എന്ന് പറയുന്നത്. ഇവിടെ ഇസ്ലാം നമുക്ക് ഒരു കൊലപാതകത്തെ 3 രൂപത്തിൽ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒരു കൊലപാതകം നടക്കണമെങ്കിൽ ഒന്നുകിൽ ഖത്ലുൽ ഖതഅ, അറിയാതെ സംഭവിച്ചു പോയ കൊലപാതകം. ഉദാഹരണം പറയുകയാണ് എങ്കിൽ, ഒരാൾ വേട്ടയാടുന്ന സമയത്ത് അയാൾ നെയ്തുവിട്ട അമ്പ് മൃഗത്തിൻ്റെ മേൽ കുത്തുന്നതിന് പകരം അതിനിടയിൽ ഒരാൾ പാസ് ചെയ്തപ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിലേക്കാണ് തറച്ചത്. അതൊരിക്കലും ബോധപൂർവം ചെയ്ത ഒരു അമ്പെയ്ത്തല്ല. മൃഗത്തെ വേട്ടയാടുന്നതിന് വേണ്ടി നെയ്തുവിട്ട അമ്പ് തറച്ചത് മനുഷ്യ ശരീരത്തിലേക്കാണ്. അവിടെ ഖത്ലുൽ ഖത്അ് അറിയാതെ സംഭവിച്ചുപോയ ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തൂക്കുകയറ് അവനിലേക്ക് വിധിക്കുകയില്ല. ഇനി രണ്ടാമത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രണ്ടാമത് നടക്കാൻ ചാൻസുള്ള ഒരു കൊലപാതകമെന്നുള്ളത് ഷിബുഹുൽ അംദ്, അതായത് മനഃപൂർവമല്ലാത്ത എന്നാൽ അതിനോട് സാദൃശ്യമുണ്ടാകുന്ന രൂപത്തിലുള്ള കൊലപാതകം. ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടുപേർ തമ്മിൽ വഴക്കിട്ടു, അതിനിടയിൽ അവരുടെ വികാരങ്ങൾ മൂത്ത് അതിലൊരാൾ തൻ്റെ ശത്രുവിനെ ഒരു അടി കൊടുത്തു. അത് മനഃപൂർവം കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടിയല്ല അടിച്ചത്, പക്ഷേ ആ അടിയിൽ ആ വ്യക്തി മരണപ്പെടുകയും ചെയ്തു. ഇത് ഷിബുഹുൽ അംദാണ്, ഇത് ബോധപൂർവമല്ലാത്ത എന്നാൽ അതിനോട് സാദൃശ്യമാകുന്ന ഒരു കൊലപാതകമാണ്. ഇതിന് രണ്ടിനും, ആദ്യം പറഞ്ഞതിനും രണ്ടാമത് പറഞ്ഞതിനും ഒരിക്കലും തൂക്കുകയറ് ഇസ്ലാമിക വിധി പഠിപ്പിക്കുന്നില്ല. എന്നാൽ മൂന്നാമത്തെ രൂപമെന്നുള്ളത് മനഃപൂർവമുള്ള അംദായ കൊലപാതകമാണ്. അതിന് മൂന്ന് രൂപത്തിലാണ് ഇസ്ലാം ശിക്ഷാവിധി നടപ്പിലാക്കുന്നത്. ഒന്നാമത്തത് വധശിക്ഷ നടപ്പിലാക്കുക എന്നതാണ്. രണ്ടാമത്തത് മോചനദ്രവ്യം നൽകി അവനെ വിട്ടയക്കുക എന്നതാണ്. മൂന്നാമത്തത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ അവർ കുറ്റവാളിക്ക് മാപ്പ് നൽകുക എന്നതാണ്. ഇതിൽ മൂന്നിൽ ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഇസ്ലാമിക കോടതിയല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിൻ്റെ നിയമസംഹിതകളുടെ മഹത്വവും അതിൻ്റെ സൗന്ദര്യവും മനസ്സിലാക്കേണ്ടത് വേദന അനുഭവിക്കുന്ന വ്യക്തിയുടെ തീരുമാനമാണ് ഇസ്ലാമിൻ്റെ നിയമം. കൊല്ലപ്പെട്ട വ്യക്തിയുടെ രക്ഷിതാക്കൾ പറയുകയാണ് വധശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവനെ വധശിക്ഷ നടപ്പിലാക്കാം. അതല്ല മോചനദ്രവ്യം നൽകിയാൽ അവനെ വിട്ടയക്കാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതും കോടതിക്ക് നടപ്പിലാക്കാം. അതല്ല ബന്ധുക്കളിൽ ഒരാൾ പറയുകയാണ് മാപ്പ് നൽകി അവനെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ അവിടെ വേദന അനുഭവിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം വിധി കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ നീതി നടപ്പിലാക്കുവാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ അതിൻ്റെ വിധികൾ നടപ്പിലാക്കാത്ത സ്ഥലങ്ങളിലൊക്കെയും കൊലയാളി സാമ്പത്തികമായി മുന്നോക്കമുള്ള ആളോ അല്ലെങ്കിൽ പിടിപാടുകളുള്ള വ്യക്തിയോ ആണ് എങ്കിൽ എത്ര കൊല ചെയ്ത ആളാണെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പഴുതുകളുണ്ട്. പക്ഷെ അവിടെയാണ് ഇസ്ലാമിൻ്റെ നിയമസംഹിതകളുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ആ വിഷയം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ പ്രതിക്രിയയിൽ വ്യക്തമായ ഗുണപാഠമുണ്ട്, അതിൽ ജീവിതമുണ്ട് എന്നാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ അത് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞു. ഇവിടെ മഹാനായ അബുൽ ആലിയ റഹിമഹുല്ല ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നമ്മോട് പറഞ്ഞു നൽകുന്നത് ജഅലല്ലാഹുൽ ഖിസാസ ഹയാതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിക്രിയയെ നടപ്പിലാക്കിയതിലൂടെ ആളുകൾക്കതൊരു ജീവിതമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫക്കമ്മിൻ രിജാലിൻ യുരീദു അൻ യഖ്തുൽ, എത്രയെത്ര ആളുകളാണ് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. കാരണം കച്ചവട മേഖലകളിൽ തകർച്ച വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും എതിരിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിൽ അപഹരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്പത്തിനെ അപഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എത്രയെത്ര കൊലപാതകങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര ആളുകൾ കൊല ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫതംനഉഹു മഖാഫത അൻ യുഖ്തൽ, പക്ഷേ ഇത്തരം ആളുകൾ കൊല ചെയ്യാതെ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാ? ഇവൻ പ്രതിക്രിയയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവനും തൂക്കുകയറിലേക്ക് കയറുമോ എന്ന ഭയത്താലാണ് അവൻ ആ കൊലപാതകത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് പറയുന്നു. വാസ്തവത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുമ്പോൾ ഈയൊരു നിയമം ലോകത്തിൻ്റെ എല്ലാ നാടുകളിലും ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് കൊലപാതകം കുറയുമെന്നത്, അത് കുത്തനെ ഇടിഞ്ഞു താഴുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരും ഇസ്ലാമിൻ്റെ നിയമസംഹിതകളെ ആക്ഷേപിക്കുന്നവരും മനസ്സിലാക്കേണ്ടത് ഇത്തരം നിയമങ്ങൾ മനുഷ്യൻ്റെ ജീവ സംരക്ഷണത്തിനു വേണ്ടി മാത്രമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആരെല്ലാം ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും ഇസ്ലാമിൻ്റെ നിയമസംഹിതകളെ കുറച്ച് കാണാൻ അത് കളിയാക്കുവാനും പരിഹസിക്കുവാനും പരിശ്രമിച്ചാലും ഇസ്ലാം എന്നും അതിൻ്റെ പ്രൗഢിയിൽ നിലനിൽക്കുമെന്നത് യാതൊരു സംശയവുമില്ല. ഇസ്ലാമാണ് എല്ലാത്തിനും പരിഹാരവും ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് മനുഷ്യന് ജീവൻ നൽകുന്നത് എന്നും തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇസ്ലാമിക നിയമങ്ങൾ കാടത്തമോ എന്ന വിഷയത്തിലൂന്നിയായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാം. അവതരിപ്പിച്ചത് അബ്ദുറഊഫ് അൽഹിക്കമി.
7: أعوذ بالله من الشيطان الرجيم.

0: നമ്മളൊരു പ്രധാനപ്പെട്ട സ്ലോട്ടിലേക്ക് പ്രവേശിക്കുന്നു, തിരുമൊഴികൾ.
1: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്തവൻ എന്ന വിഷയത്തെ അധികരിച്ചാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم ان اول الناس بي المتقون من كانوا وحيث كانوا. പ്രശദകളെ, ഇമാം മുഹമ്മദ് തന്റെ സുന്നലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബൂ അബ്ദുറഹ്മാൻ മുആദ് ബിൻ ജബൽ അൽ അൻസാരി അൽ ഖസ്റജി, അദ്ദേഹം ഹിജ്റക്ക് മുമ്പ് 18 ജനിക്കുന്നത്. ഹിജ്റ 18 തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നതും മരിക്കുന്നത് ഷാമിൽ വെച്ചാണ്. നമുക്കറിയാം സ്വഹാബികളിൽ, അൻസാരി സ്വഹാബികളിൽ വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം. പണ്ഡിതനാണ്, നന്നായി ഖുർആൻ പാരായണം ചെയ്തിരുന്ന കാര്യമാണ്, അനവധി ഹദീസുകൾ നിവേദനം ചെയ്ത മഹാനുമാണ്. 18 വയസ്സിൽ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട് എന്നതും വളരെ പ്രസിദ്ധമാണ്. യമനിലേക്ക് അദ്ദേഹത്തെ ഗവർണറായി നിയോഗിക്കുന്നതും ആ നിയോഗിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശവുമൊക്കെ വളരെ പ്രസിദ്ധമാണല്ലോ. ഇവിടെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു തന്നു, ഇന്ന ഔലന്നാസി ബി അൽ മുത്തഖൂൻ മൻ കാനു വഹൈസു കാനു. ഇന്ന ഔലന്നാസ്, തീർച്ചയായും ജനങ്ങളിൽ ഏറ്റവും അടുത്തവൻ, ബി എന്നോട്, ഇന്ന ഔലന്നാസി ബി, തീർച്ചയായിട്ടും ജനങ്ങളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് വിശദീകരണങ്ങളുടെ ഒന്ന്, ബിഷഫാഅത്തി, എൻ്റെ ഷഫാഅത്ത് കൊണ്ട് എന്നോട് അടുത്തവർ, അല്ലെങ്കിൽ എൻ്റെ ഷഫാഅത്തിന് അർഹനായിട്ടുള്ളവൻ, അല്ലെങ്കിൽ അഖറബുന്നാസില മൻസിലത്തി, എൻ്റെ സ്ഥാനത്തോടെ ഏറ്റവും അടുത്തു വരുന്നവൻ എന്നർത്ഥമാകാം. അതാരാണ് അൽ മുത്തഖൂൻ. അൽ മുത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ്, ജനങ്ങളിൽ തഖ്വയോടുകൂടി രഹസ്യപരസ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചും അള്ളാഹുവിൻ്റെ വിലക്കുകളിൽ നിന്ന് മാറി നിന്നും ധർമ്മബോധത്തോടെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണ്, അവരാണ് നാളെ പരലോകത്ത് എന്നോട് ഏറ്റവും അടുത്തവൻ, അല്ലെങ്കിൽ എൻ്റെ ശുപാർശ ഷഫായത്തിന് ഏറ്റവും അവകാശമുള്ളവൻ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറയുന്നു, മൻ കാനു വഹൈസു കാനു. മൻ കാനു എന്ന് പറഞ്ഞാൽ ആരായിരുന്നാലും ശരി എൻ്റെ അടുത്ത് നാളെ കൂടുതൽ അടുക്കുന്നവൻ, എന്നോടടുക്കുന്നവൻ, എൻ്റെ ശഫായത്തിന് കൂടുതൽ അർഹതയുള്ളവൻ, അവൻ മുത്തഖിയാണ്. അവൻ ആരായിരുന്നാലും, അഥവാ അവൻ ഏത് നാട്ടുകാരനായാലും, ഏത് ഭാഷക്കാരനായിരുന്നാലും ശരി, ഏത് നിറമുള്ളവനാണെങ്കിലും ശരി, അവൻ അറബിയാകട്ടെ, അജമിയാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, അതാണ് മൻകാനു. ആരായിരുന്നാലും മുത്തഖിയാണോ അവനാണ് നാളെ എന്നോട് ഏറ്റവും അടുപ്പമുണ്ടാവുക. തുടർന്ന് പറഞ്ഞു, വഹൈസുഖാനു, അവൻ എവിടെയായിരുന്നാലും അവൻ മക്കയിൽ ജീവിക്കുന്നവനാകട്ടെ, ഹറമിൽ ജീവിക്കുന്നവനാകട്ടെ, മദീനയിൽ ജീവിക്കുന്നവനാകട്ടെ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ജീവിക്കുന്നവനാണെങ്കിലും, അവനിൽ ആരാണോ തഖ്വയുള്ളത്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നത്, അവനാണ് എന്നോട് നാളെ ഏറ്റവും അടുത്തവൻ. വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നൽകിയ അതേ സന്ദേശം, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ, നിങ്ങളേറ്റവും ആദരണീയായിട്ടുള്ളവൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ്, അത്തഖയാണ്, മുത്തഖയാണ് എന്ന്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം ഒന്നുകൂടി എടുത്തു പറയുന്നു, ജനങ്ങളിൽ എന്നോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവൻ, എൻ്റെ സ്ഥാനത്തിനോട് അടുത്തു വരുന്നവൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, എൻ്റെ ശഫാഅത്ത് പ്രത്യേകമായി ലഭിക്കുന്നവൻ, അവൻ ദുനിയാവിൽ തഖ്വയോടെ രാപ്പകൽ വ്യത്യാസം എന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ചെയ്യാവുന്ന നന്മകളെല്ലാം മാക്സിമം ചെയ്ത് തിന്മകളിൽ നിന്നെല്ലാം മാറി നിന്ന് ജീവിക്കുന്നവനാണ്. അവൻ ആരായിരുന്നാലും എവിടെയായിരുന്നാലും ശരി, അവൻ അറബിയാകട്ടെ, അനറബിയാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവനാകട്ടെ. അതോടൊപ്പം അറബി നാട്ടിൽ ജീവിക്കുന്നവനാകട്ടെ, അനറബി നാട്ടിൽ ജീവിക്കുന്നവനാകട്ടെ, മക്കയിലാവട്ടെ, മദീനയിലാവട്ടെ, ഏത് രാജ്യത്ത് ജീവിക്കുന്നവനാകട്ടെ, അവൻ ആരാണ്, എവിടെയാണ് എന്നതിനപ്പുറം എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് പ്രസക്തിയുള്ളത് എന്ന വലിയ സന്ദേശമാണ് ഇസ്ലാമിൻ്റെ മഹത്തരമായ ആ സന്ദേശമാണ് അള്ളാഹുവിൻ റസൂൽ ഇവിടെ നൽകുന്നത്. അപ്പോൾ അടുപ്പത്തിൻ്റെ അടിസ്ഥാനം അവൻ്റെ നന്മകളാണ്, അവൻ്റെ അമലുകളാണ്, അവൻ്റെ ശരീരമല്ല എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്ന ഒരു കാര്യം. ഇത് പറയാനുണ്ടായ സന്ദർഭം ഈ ഹദീസിൽ ഇതുപോലെ ഈ ഹദീസിൽ നമുക്ക് കാണാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുആദ് റളിയല്ലാഹുവിനെ യമനിലേക്ക് നിയോഗിക്കുന്ന സന്ദർഭമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് മുആദ് റളിയല്ലാഹുവിന് ചില സദുപദേശങ്ങൾ നൽകുന്നുണ്ട്. മുആദ് റളിയല്ലാഹുവിൻ്റെ കൂടെ മസ്ജിദ് നബവിയിൽ നിന്ന് കുറച്ചു ദൂരം മുന്നോട്ട് പോകുന്നു. മുആദ് റളിയല്ലാഹുവിന് ഒട്ടകപ്പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ നടക്കുകയാണ്. ആ സമയത്ത് വളരെ പ്രസിദ്ധമായ ചില വാക്കുകൾ, ചില വചനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ ആശയം നമുക്കറിയാം. ഇങ്ങനെയാണ്, മുആദെ, ഒരുപക്ഷെ ഈ വർഷത്തിന് ശേഷം നമ്മൾ തമ്മിൽ കണ്ടുകൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നീ വരുമ്പോൾ നീ നടക്കുക ഈ പള്ളിയിലൂടെ എൻ്റെ കബറിനടുത്തുകൂടെയായിരിക്കും. നീ തിരിച്ചു വരുമ്പോൾ ഞാൻ ഉണ്ടാകില്ല എന്ന സന്ദേശം നൽകിയപ്പോൾ നാം കാണുന്നു, ഫബക്ക മുആദ് റളിയല്ലാഹുഅൻഹു കരഞ്ഞുപോയി, നന്നായി കരഞ്ഞു എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനെ കുറിച്ചുള്ള സൂചന കിട്ടിയപ്പോൾ കരഞ്ഞു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മസ്ജിദ് നബവിയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു, ഇന്നഉല നാസിബി അൽ മുത്തഖൂൻ മൻകാനു വഹൈസുകാനു മുആദ്, നീ മദീനയിലില്ലെങ്കിലും നീ യമനിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, തഖ്വയോടുകൂടി ജീവിച്ചാൽ നാളെ എൻ്റെ അടുത്ത് നിനക്ക് വലിയ സ്ഥാനമുണ്ട്. കുടുംബബന്ധമോ സ്ഥാനങ്ങളോ പദവിയോ അല്ല, നാളത്തെ അടുപ്പത്തിൻ്റെ നിദാനം അത് തഖ്വയും സൽക്രമവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുആദ് റളിയല്ലാഹുവിനെ ആശ്വസിപ്പിക്കുന്ന ഒരു സന്ദർഭം കൂടിയായിട്ട് നാം ഇത് വായിക്കുന്നു. അതോടൊപ്പം തഖ്വ കൈവിടാതിരിക്കുക, എങ്കിൽ നമുക്ക് നാളെ ഒരുമിക്കാം, മുആദ് നീ വിഷമിക്കേണ്ടതില്ല എന്നുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ ആശ്വസിപ്പിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായ സന്ദേശം, അള്ളാഹുൻ റസൂൽ ഉപദേശിക്കാറുള്ളതുപോലെ, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. തഖ്വ ബോധം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുമുണ്ടെങ്കിൽ ദുനിയാവിൽ അവന് സമാധാനമുണ്ട്. അതിലുപരി അവൻ്റെ മരണവേള, ഖബർ ജീവിതം, നാളെ പരലോകത്ത് മരണമില്ലാത്ത ആ ലോകം, അവിടെയൊക്കെ വലിയ പദവിയും സ്ഥാനവും ലഭിക്കുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആ സ്ഥാനം ലഭിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ഒരു അവസരമാണ് അതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഹദീസ്, ഈ നബി വചനത്തെ ഗൗരവമായി എടുക്കാൻ എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നും പതിവ് പോലെ തിരുമൊഴികളിൽ ബഹുമാനനായ കെ വി മുഹമ്മദ് അലി മൗലവിയുടെ സംസാരമാണ് നമ്മൾ കാതോർത്തത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരലോകവും നമ്മുടെ ഖബറുമൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംസാരമാണ് നമ്മളതിൽ കേട്ടത്. നമുക്കറിയാം, നമ്മളുടെ ഓരോ ദിവസത്തെ നാഴികകളും പിന്നിടുമ്പോൾ ഖബറിലേക്കുള്ള നമ്മുടെ ദൂരമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സംസാരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ മണ്ണിൻ്റെ ആ ഒരു വീടും ആ വീട്ടിലെ നമ്മുടെ കിടത്തവും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനെ വിളിച്ച് ഓർമ്മപ്പെടുത്തുന്ന ആ ഒരു രംഗമാണ് നമ്മൾ കേട്ടത്.
5: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: വിശുദ്ധ ഖുർആനിന്റെ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ചരിത്രത്തിൽ നിന്ന് പാഠമുൾക്കൊള്ളുക. സൂറത്തു അൽ ഇംറാൻ 137-ാമത്തെ ആയത്തിന്റെ 2-ാം ഭാഗം വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ സൂറത്തു ആലു ഇംറാനിൽ നിന്നുള്ള 137-ാമത്തെ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവുമാണ് നാം മനസ്സിലാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. قد خلت من قبلكم سنن فسيروا في الأرض فانظروا كيف كان عاقبة المكذبين. قد خلت من قبلكم നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. സുനനുൻ, ചരിത്രം, നടപടിക്രമങ്ങൾ, ഉദാഹരണങ്ങൾ. ഫസീറു ഫിൽ അർദി, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. ഫന്ദുറു, എന്നിട്ട് നിങ്ങൾ നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നിഷേധികളായ കളവാക്കിയ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന്. ഖദ് ഖലത് മിൻ ഖബലികും സുനനുൻ, നിങ്ങൾക്ക് മുമ്പ് സമുദായങ്ങൾ പലരും നശിപ്പിക്കപ്പെട്ട ചരിത്രമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. സുന്നത്തുൻ എന്നുള്ളതിൻ്റെ ജമാണ് സുനന്. വഹിയ സീറ വത്വരീഖ അല്ലത്തി യകൂനു അലൈഹൽ ഫർദു വൽ ജമാഅ, ഒറ്റപ്പെട്ടതും അതുപോലെ തന്നെ സംഘമായിട്ടുമുള്ള പലതിനെയും അതിൻ്റെയൊക്കെ ചരിത്രം അതിൻ്റെ വഴി മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. വസുനനുല്ലാഹി തആല ഫി ഖൽഖിഹി ഖാനൂനുഹു അൽ മാദി ഫിൽ ഖൽഖ്, സൃഷ്ടികളിൽ മുമ്പ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞുപോയതിനെ സംബന്ധിച്ച്. സുന്നത്ത്, സുനന് എന്നതൊക്കെ വിശുദ്ധ ഖുർആനിൽ ഏറെ പ്രയോഗിച്ച ഒന്നാണ്. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനന അല്ലദീന മിൻ ഖബലിക്കും വയതൂബ അലൈക്കും അല്ലാഹു അലീമുൻ ഹക്കീം. സൂറത്തു നിസായിലെ 26-ാമത്തെ ആയത്ത് അവിടെ സുനനുൻ എന്ന് പ്രയോഗിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുവാനും നിങ്ങളുടെ മുൻഗാമികളുടെ നല്ല നടപടികൾ നിങ്ങൾക്ക് കാട്ടിത്തരുവാനും വേണ്ടി നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. അപ്പം അതാണ് സുനനല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ ചരിത്രം, അവരുടെ നടപടിക്രമങ്ങൾ, അവരിലുണ്ടായ കാര്യങ്ങൾ. അതേപോലെ ഹദീസിൽ കാണാം, ലതത്തബിഅന്ന സുനന മൻ കാന ഖബലകും ശിബറം ബിശിബിരിൻ വദിറാഅൻ ബിദിറാഇൻ, നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും നിങ്ങളുടെ മുൻഗാമികളുടെ വഴി, അവരുടെ മാർഗം. ഇപ്പോൾ സുന്നത്ത്, സുനന് എന്നുള്ളതിന് ചരിത്രം, മാർഗം, നടപടിക്രമം തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സുന്നത്ത് അല്ലാഹുല്ലത്തി ഖദ് ഖലത് മിൻ ഖബൽ വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല. സൂറത്ത് ഫത്തഹിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തി, സുന്നത്ത് അല്ലാഹില്ലത്തി ഖദ് ഖലത് മിൻ ഖബൽ, മുമ്പ് മുതലേ കഴിഞ്ഞു പോന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമമാണത്. വലൻ തജിദലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിൻ്റെ ആ ഒരു നടപടിക്രമത്തിന് യാതൊരു ഭേദഗതിയും മാറ്റവും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല എന്ന്. ഇപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ സംഭവിച്ചതായ കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നടപടിക്രമം എപ്രകാരമായിരുന്നു, എന്തായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഈ സൂറത്തു ആല ഇംറാനിലെ 137-ാമത്തെ ആ വചനത്തിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്. നിഷേധികളായ ആളുകളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും അള്ളാഹുവിൻ്റെ ദീനിനെയും നിഷേധിക്കുന്ന, പ്രവാചകന്മാരെ കളവാക്കുന്ന ആളുകളെ നശിപ്പിച്ച, പരാജയപ്പെടുത്തുന്ന ചരിത്രമേറെ വിശുദ്ധ ഖുർആനിലും ചരിത്രത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിലുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഏറെ കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്രായിലെ 17-ാമത്തെ ആയത്ത്, ഈ ഒരു ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയോ സമുദായങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. വൈദ അറദ്ന അന്നുഹുലിക ഖറിയത്തൻ അമർന മുത്രഫീഹ ഫഫസഖു ഫീഹ ഫഹഖ അലൈഹിൽ ഖൗലു ഫദമ്മർനാഹ തദ്മീറ. സൂറത്തുൽ ഇസ്രായിലെ 16-ാമത്തെ വചനം. അതേപോലെ തന്നെ 17-ാമത്തെ വചനം, വക്കം അഹ്ലക്കന മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ് വകഫാ ബിറബ്ബിക ബിദുനൂബി ഇബാദിഹി ഖബീറൻ ബസീറ. എത്ര എത്ര സമുദായങ്ങളെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം നാം നശിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കാനുദ്ദേശിച്ച ആളുകൾ സുഖലോലുപരായി ഇവിടെ കഴിഞ്ഞുപോയ വളരെ തിന്മയിൽ കഴിഞ്ഞുകൂടിയ ആളുകളായിരുന്നു. അവർ അപ്രകാരം ചെയ്യുമ്പോഴൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ നശിപ്പിച്ചിട്ടുള്ളത്. വലിയ തെമ്മാടികളും തോന്നിവാസികളുമായി ജീവിക്കുന്ന ജനതകൾ, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവർ അവരുടെ കൂട്ടത്തിലുണ്ട്, പ്രവാചകന്മാരെ കളവാക്കിയവരുണ്ട്. പല നിലക്കും വിശ്വാസികൾക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും നടത്തിയവരൊക്കെ അവരിലുണ്ട്. അവരെയൊക്കെ തന്നെയും അള്ളാഹു സുബ്ഹാനഹു വതാല വലിയ ശക്തിയുള്ളവരും അതുപോലെ തന്നെ സ്വാധീനമുള്ളവരായിരുന്നിട്ടും അവരെയൊക്കെ തന്നെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉണർത്തുകയാണ്. വക്കം അഹ്ലക്കന മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം എത്രയോ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിച്ചിട്ടുണ്ട്. താക്കീദാണത്. യഖൂലു തആല മുൻദിറൻ കുഫ്ഫാറ ഖുറൈഷ്, ഖുറൈശികളെ സത്യനിഷേധികൾക്കുള്ള ഒരു താക്കീതായിക്കൊണ്ട് അവർ കളവാക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയിട്ടുണ്ടവർ അവരോട് ബി അന്നഹു ഖദ് അഹ്ലക ഉമമം മിനൽ മുക്കദ്ദിബീന ലിർറുസുൽ മിൻ ബഅദി നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം ഒരുപാട് സമുദായങ്ങളെ കളവാക്കിയവരെ നശിപ്പിച്ച ചരിത്രം ഉണർത്തുകയാണ്. വദല്ല ഹാദ അല അന്നൽ ഖുറൂൻ അല്ലതി കാനത് ബൈന ആദം വനൂഹ് അലൽ ഇസ്ലാം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദൻ നബിയുടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇടക്കുള്ളതായ ആ ഒരു തലമുറകൾ അവർ ഇസ്ലാമിലായിരുന്നു എന്ന്. കാന ബൈന ആദം വനൂഹ് അഷറത്തു ഖുറൂനിൻ കുല്ലുഹും അലൽ ഇസ്ലാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആ ഒരു പത്ത് നൂറ്റാണ്ട് അത് ഇസ്ലാമിലായിരുന്നു. എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയാണ് ആദ്യമായി അവിടെ നശിപ്പിക്കപ്പെട്ടത് എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഈ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ആയത്തിലെ ഓരോ വാക്കുകളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖദ് ഖലത് മിൻ ഖബലിക്കും, ഖദ് എന്നത് മാദിയായ അതല്ലെങ്കിൽ ഭൂതകാലക്രിയ, പാസ്റ്റ് ടെൻസ്, അതിൻ്റെ മുമ്പിലാണ് വരുന്നത് എങ്കിൽ തീർച്ചയായും എന്നുള്ള അർത്ഥമായിരിക്കും ഉണ്ടാവുക കൂടുതലായും. മുദാരിയായ പ്രസൻറ്റ് ഫ്യൂച്ചർ, ഭാവി വർത്തമാനകാലക്രിയയുടെ മുന്നിലാണ് ഖദ് എന്നുള്ളത് വരുന്നതെങ്കിൽ അതിന് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എന്നുള്ള അർത്ഥമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത്, ഖദ് ഖലത് എന്നുള്ളത് ജുംല മുഹഖഖ, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി. ഇദാ ദഖലത് അലൽ ഫിഅലിൽ മാദി തുഫീദു അത്തഹഖീഖ്, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടി ആ ഒരു പ്രയോജനമാണ് അതിന് ലഭിക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഖദ് ഖലത്, ഖദ് മളത് മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്, മിൻ ഖബലിക്കും സുനനുൻ, നിങ്ങൾക്ക് മുമ്പ് പല നടപടിക്രമങ്ങളും പല ഉദാഹരണങ്ങളും. അൽ ഖിത്താബു ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. സുനനുൻ എന്നുള്ളത് സുന്നത്തിൻ്റെ ജം ആണത്, തൊരീഖത്താണ്. വൽ മുറാദു ബിഹാ സുനനുല്ലാഹി അസ്സ വജൽ, അത് മാർഗം, വഴി കഴിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നടപടിക്രമം. ഫിൽ മുക്കദ്ദിബീന, കളവാക്കിയ ആളുകളിൽ, ഹൈസു യഅഖുദുഹും വയുദമ്മിറുഹും, അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ പിടികൂടിയിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. സൂറത്ത് മുഹമ്മദിൽ കാണാം, അഫലം യസീറു ഫിൽ അർളി فينظروا كيف كان عاقبة الذين من قبلهم دمر الله عليهم وللكافرين أمثالها. അവര് ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ, അവരെ നോക്കുന്നില്ലേ, എന്നിട്ട് എങ്ങനെയായിരുന്നു അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ പര്യവസാനം? ദമ്മറല്ലാഹു അലൈഹിം, അള്ളാഹു അവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്, തരിപ്പണമാക്കിയിട്ടുണ്ട്. വലിൽ കാഫിരീന അംസാലുഹ, സത്യനിഷേധികളായ ആളുകൾക്ക് അങ്ങനെയായിരിക്കും. ദമ്മറല്ലാഹു അലൈഹിം അഹ്ലക്കഹും അബാദഹും, അള്ളാഹു അവരെ നശിപ്പിച്ചു എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സത്യനിഷേധികളായ ആളുകൾ ഈ ഉമ്മത്തിൽ നിന്നുള്ളവരായി ആണെങ്കിലും ശരി, അവരെ അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിക്കും, പരാജയപ്പെടുത്തും എന്നതാ. ഇത് അള്ളാഹുവിൻ്റെ ഒരു ചര്യയാണ്, അള്ളാഹുവിൻ്റെ മാർഗമാണ്. തുറീഖുല്ലാഹി തആല ഫിൽ മുക്കദ്ദിബീന ലിർറുസുൽ, ദൂതന്മാരെ കളവാക്കുന്ന ആളുകളിൽ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു മാർഗം അതാണ്. ഹൈസു തകൂനു ആഖിബതഹുൽ ഹലാക് വദ്ദമാർ, അവരുടെ പര്യവസാനം, അവരുടെ അവസാനം നാശമായിരിക്കും, നഷ്ടമായിരിക്കും അവർക്ക് സംഭവിക്കുക എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഫസീറു ഫില്ലർ, സഹോദരങ്ങളെ ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുക എന്ന്. അസൈർ അൽമഷി, നടക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഫസീറു ഒരു കൽപ്പനക്രിയയാണ്, അപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, അൽ മുറാദു ബിഹി ഹുന, ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് സീറുൽ ഖുലൂബി വസീറുൽ അഖ്ദാം, കാലുകൊണ്ട് നടക്കുക, സഞ്ചരിക്കുക, ഹൃദയം കൊണ്ട് സഞ്ചരിക്കുക. അമ്മ സിയറുൽ ഖുലൂബി ഫഹുവ ബി തഫ്കീർ, ഹൃദയം കൊണ്ട് സഞ്ചരിക്കുക പോവുക എന്ന് പറയുമ്പോൾ അത് ആലോചനയാണ്, ചിന്തിക്കുകയാണ്. അയ്യ തഫക്കറൽ ഇൻസാൻ ഫിൽ ഉമമി സാബിഖ അലൈഹി സമനൻ, മുമ്പ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ സമുദായങ്ങളിൽ ആ മനുഷ്യർക്ക് സംഭവിച്ചതിനെ സംബന്ധിച്ച് മനുഷ്യൻ ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ. ഒക്കതാലിക്കയായ യതഫക്കറു ഫിൽ ഉമമി സാബിഖ അലൈഹി മക്കാനൻ, ആ സ്ഥലങ്ങൾ അതിനെക്കുറിച്ചും ചിന്തിക്കട്ടെ. പല സമുദായങ്ങളും ജീവിച്ച് കഴിഞ്ഞുപോയവരായ തലമുറകളിലെ നാടുകളിൽ ജീവിച്ച ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കട്ടെ എന്നുള്ളതാണ്. സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഫകഅയ്യിം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമ, എത്രയെത്ര നാടുകളെ നാം നശിപ്പിച്ചു, വകഅയ്യിം മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമ സുമ അഖദ്തുഹാ വഇലയ്യൽ മസീർ, ഫകഅയ്യിം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമ ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ. ഇങ്ങനെ പല രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ എത്രയെത്ര സമുദായങ്ങളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം ഉണർത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതിൽ നിന്നൊക്കെ വിശ്വാസികൾക്ക് പാഠമുൾക്കൊള്ളാനുണ്ട്. വിശുദ്ധ ഖുർആൻ വെറുതെയല്ല ചരിത്രങ്ങൾ ഉണർത്തിയത്. വിശുദ്ധ ഖുർആൻ ചരിത്രങ്ങൾ ഉണർത്തിയിട്ടുള്ളത് ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കുവാനും വേണ്ടിയാണ്. ഫകഅയ്യിം മിൻ ഖറിയത്തിൻ, എത്രയെത്ര നാടുകളെയാണ് അഹ്ലക്നാഹ, അവയെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഹിയ ളാലിമ, അവർ അക്രമം ചെയ്തു കളഞ്ഞു. ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, അങ്ങനെ അവരുടെ മേൽപ്പുരകളോടെ അവർ വീണടിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ. വബിഇരിൻ മുഅത്തലത്തിൻ വഖശരിൻ മസീദ്, ഉപയോഗശൂന്യമായി തീർന്ന എത്ര എത്ര കിണറുകൾ, പടുത്തുയർത്തിയ എത്ര കോട്ടകൾ. അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കിയ നിഷേധിച്ച ജനതകളെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ച കാര്യമാണ്. എന്നിട്ടാണ് പറയുന്നത് അഫലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ. ഫതകൂന ലഹും ഖുലൂബു യഅഖിലൂന ബിഹ, എങ്കിൽ ചിന്തിച്ചു മനസ്സിലാക്കാവുന്ന ഹൃദയങ്ങളോ, ഔ ആദാനു യസ്മഊന ബിഹ, കേട്ട് മനസ്സിലാക്കാവുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. ഫഇന്നഹ ലാ തഅമൽ അബ്സാർ, യഥാർത്ഥത്തിൽ അവരുടെ കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്. വലാക്കിൻ തഅമൽ ഖുലൂബുൽ ലത്തീ ഫി സുദൂർ, ഹൃദയങ്ങളിലുള്ള അവരുടെ നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാണ്, കൽബുകൾക്കാണ് അന്ധത ബാധിക്കുന്നത്. ഇതിൽ നിന്നൊന്നും ചരിത്രത്തിൽ നിന്ന് പാഠമുൾക്കൊള്ളാത്ത, ഒന്നും കണ്ട് മനസ്സിലാക്കാത്ത, കേട്ട് മനസ്സിലാക്കാത്ത, ചരിത്രത്തിൽ നിന്ന് യാതൊരു അറിവും ഉൾക്കൊള്ളാത്ത, ഒരു ഇബ്റത്തും ഗുണപാഠവും മനസ്സിലാക്കാത്ത എത്ര എത്ര ആൾക്കാരുണ്ട്. സഹോദരങ്ങളെ, എത്ര നാടുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചത്. വഅസ്ഹാബു മദിയൻ വകുദ്ദിബ മൂസ വഅംലൈതു ലിൽ കാഫിരീന സുമ്മ അഖദഹും ഫകൈഫ കാന നകീർ, മദിയൻ നിവാസികൾ നിഷേധിച്ചിട്ടുണ്ട്. മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനതയാണ് മദിയൻ. മദിയനിലുണ്ടായിരുന്ന ആ ഒരു ജനത അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവരായിരുന്നു അവർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിശ്വസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിശ്വാസികൾക്ക് ഞാൻ സമയം നീട്ടിയിട്ട് കൊടുക്കുകയാണ്, പിന്നെ അവരെ പിടികൂടുന്നതാണ്. ഇങ്ങനെ പല രൂപത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല സമുദായങ്ങളെ നശിപ്പിച്ച കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വകഅയ്യിം മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമ, എത്രയോ നാടുകൾ അവിടുത്തുകാർ അക്രമികളായിരിക്കെ തന്നെ നാം സമയം നീട്ടിയിട്ട് കൊടുത്തു. സുമ്മ അഖദ്തുഹ വഇലയ്യൽ മസീർ, പിന്നെ ഞാൻ പിടികൂടിയിട്ടുണ്ട്, എല്ലാവരെയും നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടക്കം എന്നുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ചിന്തിക്കുവാനും ആലോചിക്കുവാനും ഈ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടതിൽ വിശ്വാസികൾക്ക് പാഠമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല സൂറത്തുൽ അൻആമിലെ 10-11 വചനങ്ങൾ ഇതേ ആശയം തന്നെയാണ് നമ്മെ ഉണർത്തുന്നത്. വലഖദ് സ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബലിക് ഫഹാഖ ബില്ലദീന സഖറു മിൻഹും മാ കാനു ബിഹി യസ്തഹ്സിഊൻ, നിനക്ക് മുമ്പ് പല ദൂതന്മാരെയും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് അവരെ കളിയാക്കുന്നവർക്ക് അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് എന്തോ അത് വന്ന് സംഭവിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഖുൽ സീറു ഫിൽ അർദി സുമ്മ അൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നബിയെ നിങ്ങൾ പറയുക, സീറു ഫിൽ അർദ്, ഭൂമിയിൽ സഞ്ചരിക്കൂ നിങ്ങൾ, എന്നിട്ട് എങ്ങനെയായിരുന്നു സത്യനിഷേധികളായ ആളുകളുടെ അവരുടെ പര്യവസാനം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വതആല, വൈന്നകും ലതമുറൂന അലൈഹിം മുസ്ബിഹീന വബില്ലൈൽ, നിങ്ങൾ പ്രഭാതത്തിലും രാത്രിയിലുമൊക്കെ തന്നെയും നിങ്ങൾ അവരുടെ അടുക്കലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ചിന്തിക്കുന്നില്ലേ നിങ്ങൾ. അപ്പോൾ മനുഷ്യൻ അവൻ്റെ കാലുകൾ കൊണ്ടും അവൻ്റെ ഹൃദയം കൊണ്ടും സഞ്ചരിക്കണം. അമ്മ സൈറുഹു ബി ഖൽബിഹി ഫഹുവ യതഫക്കറ ഫി ആഖിബത്തി മൻ മദാ സമനൻ, മുൻകഴിഞ്ഞ കാലങ്ങളിൽ നശിപ്പിക്കപ്പെട്ടവരുടെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിക്കണം. വഫി ആഖിബത്തി മൻ മദാ മക്കാനൻ, പല നാടുകളെയും നശിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് അവർ ചിന്തിക്കണം. ഫമസലൻ ദിയാർ സമൂദ് മൗജൂദ് അൽ ആൻ. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, സമൂദ് ഗോത്രത്തെ നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ അവിടെ ഇപ്പോഴും നമുക്കത് ഉദാഹരണമായി കാണാം. യുഫക്കറുൽ ഇൻസാൻ ഫിഹ, മനുഷ്യനതിൽ ചിന്തിക്കണം. സമനൻ നൗ മക്കാനൻ, ആ കാലത്തെ സംബന്ധിച്ചും ആ സ്ഥലങ്ങളെ സംബന്ധിച്ചും. ഫയന്ദുറു കൈഫക്കാന ആഖിബത്തും, എങ്ങനെയായിരുന്നു എന്ന് ആലോചിക്കണം അവരുടെ പര്യവസാനം. വസൈറു ബിൽ ഖദമി ഖദി യകൂനു അഷദ്ദു വഖഅ മിൻ അസൈരി ബിൽ ഖൽബി, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ പ്രയാസകരമായിരിക്കും നമ്മളവിടെ പോയി കാണുക എന്നുള്ളത്. യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി, യാഥാർത്ഥ്യങ്ങൾ കണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സത്യനിഷേധികളെ നശിപ്പിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നത് ഈ ആയത്തിൻ്റെ തേട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. സൂറത്തു ആലി ഇമ്രാനിലെ 137-ാമത്തെ വചനത്തിൻ്റെ 2-ാം ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നമ്മൾ ഏതൊക്കെ നന്മകൾ തുടങ്ങി വെക്കുന്നു എന്നതിനേക്കാൾ നമ്മളെ അതിലേതെല്ലാം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ അത് തുടരുവാനുള്ള തീരുമാനമുണ്ട് എന്നതിലാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിൻ്റെ മൂല്യം അളക്കപ്പെടുന്നത്. ഒരു വസന്തത്തിൻ്റെ ആഗമനത്തിൽ തളിർത്തുലയുകയും പിന്നീട് കരിഞ്ഞുണങ്ങിപ്പോവുകയും ചെയ്യുന്ന പൂച്ചെടികളെപ്പോലെയല്ല സത്യവിശ്വാസികളുടെ ജീവിതമാകേണ്ടത്. മറിച്ച് അത് ആഴത്തിൽ വേരോടിയ എല്ലാ കാലത്തും ഫലം നൽകുന്ന പവിത്രമായ വൃക്ഷങ്ങളെപ്പോലെ ആയിരിക്കണം. പലപ്പോഴും പുണ്യങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ദിനരാത്രങ്ങൾ കടന്നു വരുമ്പോൾ, അതല്ലെങ്കിൽ മനസ്സ് നമ്മളെ ആത്മീയതയിലേക്ക് അടുപ്പിക്കുമ്പോൾ വലിയ നന്മകൾക്കും പുണ്യങ്ങൾക്കുമൊക്കെ നമ്മൾ തുടക്കമിടാറുണ്ട്. എന്നാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ആവേശങ്ങളെല്ലാം കെട്ടടങ്ങുമ്പോൾ നമ്മൾ പഴയ ഒരു മടിയിലേക്കും ജീവിതത്തിൽ കർമ്മനൈരന്തര്യമില്ലാത്തൊരവസ്ഥയിലേക്കും മടങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒരു ആത്മവിചാരണ നടത്താം. അവിടെയാണ് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കേണ്ടതും നാം തുടങ്ങിയതെല്ലാം ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചത് അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദവമുഹ വ ഇൻ ഖല്ല എന്നാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ, അത് വളരെ കുറഞ്ഞതാണെങ്കിലും ശരി, നമ്മൾ തുടർച്ചയായി കൊണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞു, കർമ്മനിരതമായ ജീവിതത്തിൽ നിന്ന് ഒരു നിമിഷം പോലും വിശ്വാസികൾക്ക് വിരമിക്കലില്ല എന്നാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫൈദാ ഫറഅത ഫൻസബ് വഇലാ റബ്ബിക ഫറഅ, തീർച്ചയായും നീ ഒരു ജോലിയിൽ നിന്ന് വിരമിച്ചാൽ അടുത്തൊരു കർമ്മത്തിലേക്ക് വ്യാപൃതനാകുവാനും നിന്റെ രക്ഷിതാവിലേക്ക് ആഗ്രഹങ്ങളെ സമർപ്പിക്കുവാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ടത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ.

0: സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ കർമ്മനൈരത്തിൻ്റെ ഒരു പ്രാധാന്യമാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാകണം. ഒറ്റയടിക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് തളർന്നു പോകുന്നതിനേക്കാൾ നല്ലത് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ നന്മകൾ തുടങ്ങി വെച്ച് അതിൽ നിന്ന് എപ്പോഴും അതിൻ്റെ ഒരു തുടർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് വലിയ നന്മകളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദിവസവും കുറച്ചാണെങ്കിലും ഖുർആൻ ഓതുകയും അതേപോലെ തന്നെ സദഖ കൊടുക്കുകയും അദ്കാറുകളുടെ കാര്യത്തിലൊക്കെ ഒരു സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് ആ ഒരു കർമ്മനൈരന്തര്യത്തെ കാത്തുസൂക്ഷിക്കുവാൻ നമ്മൾ നിരന്തരമായി കൊണ്ട് പരിശീലനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. അതോടുകൂടി പടച്ചറബിനോട് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. യാ മുഖല്ലിബൽ കുലൂബ് സബിത് കൽബി അലാ ദീനിക്, അള്ളാഹുവേ മനസ്സുകളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ എൻ്റെ മനസ്സിനെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പടച്ചറബിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൻ്റെ അവസാനം വരെ നിരന്തരമായി കൊണ്ട് കർമ്മങ്ങളെ നൈരന്തര്യത്തോടുകൂടി തുടർച്ചയായിക്കൊണ്ട് ചെയ്യുവാനുള്ള തൗഫീഖിനെ നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.
2: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ വിചാരം. ഗർഭാശയം സംരക്ഷിക്കാം, ജീവൻ രക്ഷിക്കാം. ഡോക്ടർ തൗഫീഖ് അലി, കൂടെ മൂസ പി പി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് സ്ത്രീകളിലുണ്ടാകുന്ന ഗർഭാശയമുഴ എങ്ങനെയാണ് നൂതനമായി നമ്മളതിനെ ചികിത്സിക്കുക എന്നുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഒരു ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ അൽഷിഫ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷൻ റേഡിയോളജി വിഭാഗം കൺസൾട്ടൻ്റ് ഡോക്ടർ തൗഫീഖ് അലി സാറാണ്. അപ്പോൾ സാറെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറേ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സാധാരണ സ്ത്രീകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ഈ ഗർഭാശയത്തിൽ വരുന്ന ഈ മുഴ. അപ്പോൾ അതിനെ ഈ ഫൈബ്രോയിഡ് അല്ലേ,
5: ഫൈബ്രോയിഡ്.
4: അപ്പോൾ ഈ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു അല്ലേ. സാധാരണ ആളുകൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് ഗർഭാശയ മുഴ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറയാമോ?
5: സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് ഒരു 30 മുതൽ 40% വരെ സ്ത്രീകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. അത് ഒരു ക്യാൻസർ അല്ലാത്ത ഒരു ബിനൈൻ ആയിട്ടുള്ള ഒരു വളർച്ചകളാണ് യൂട്രൈൻ. നമ്മുടെ ഗർഭപാത്രത്തിലുണ്ടാവുന്ന ബിനൈൻ ആയിട്ടുള്ള മുഴകളാണ് ഗർഭാശയ മുഴകൾ. അപ്പോൾ ഇത് ഇത് കാരണം സ്ത്രീകൾക്ക് ഉള്ള ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, ഗർഭധാരണത്തിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാവുക. അതല്ലാതെ ഇതിൻ്റെ സൈസ് വലുതായത് കാരണമുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് സാധാരണയായിട്ട് സ്ത്രീകളിൽ ബുദ്ധിമുട്ടുകളായിട്ടുണ്ടാവുക.